0: ലോകത്ത് ഉടനുള്ള പല പ്രോജക്റ്റുകളും ലോകത്തിലെ തന്നെ വലിയ വേൾഡ് റെക്കോർഡ് സ്ഥാപിക്കപ്പെടുന്ന പ്രോജക്റ്റുകൾ ആണ് ഇപ്പോൾ നിലവിലുള്ളത്.
1: അത്
0: പ്രധാനമായും ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള ഗിഗാ പ്രോജക്ട്സിൽ നിയോം ഒരുപക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. റെഡ് സീ കോസ്റ്റൽ ഏരിയ വരുന്ന ഒരു വലിയ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഈ നിയോം എന്നുള്ള ഒരു ഭൂപ്രദേശം. അതിനകത്ത് ഈ കോസ്റ്റൽ ഏരിയ, റെഡ് സീ കോസ്റ്റൽ ഏരിയ വരുന്നുണ്ട്. പിന്നെ മലകളാൽ അതെ ചുറ്റപ്പെട്ട സ്ഥലങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അതാണ്. പിന്നെ അത് മാത്രമല്ല വേറെ റെസിഡൻഷ്യൽ പ്രോജക്റ്റ് വരുന്നുണ്ട്, റോഷൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി. പിന്നെ വേറെ ഒരുപാട് കമ്പനികൾ, നൂറുകണക്കിന് കമ്പനികൾ പി എഫിൻ്റെ കീഴിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഓരോ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട്. അപ്പോൾ പിന്നെ എൻ്റർടൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഖിദിയ എന്നുള്ള ലോകത്തിലെ തന്നെ വലിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക്, ഒരുപാട് വേൾഡ് റെക്കോർഡുകളുള്ള അങ്ങനെ കുറേ സംവിധാനങ്ങൾ, കുറേ പ്രോജക്റ്റുകൾ ഈ പി എഫിൻ്റെ
1: അതെല്ലാം വിജയിപ്പിച്ചു തരട്ടെ. ഇവിടെ ഒരു പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൻ്റെ കാര്യത്തിൽ, ഇപ്പോൾ സൗദി അറേബ്യയുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് അതിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ഏത് എല്ലാ രാജ്യത്തും ഇതേപോലെ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ഉപയോഗിച്ചിട്ടല്ല ആ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ്?
0: അതെ ഉണ്ട്. പക്ഷേ സൗദി അറേബ്യ പറഞ്ഞാലും ഏറ്റവും അതിൻ്റെ ഫണ്ടിൻ്റെ വോളിയം വേൾഡ്, ഞാൻ മുന്നേ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞു, വേൾഡ് സിക്സ്ത് ലാർജസ്റ്റ് ആണ്. ഇപ്പം നിലവിലുള്ള അസറ്റ് ഏകദേശം $1 trillion മുകളിൽ ഉണ്ട്. അപ്പോൾ $1 trillion എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ എഴുതി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ പൂജ്യത്തിൻ്റെ എണ്ണം അത്ര ഇതാണ് ട്രില്യൺ.
1: അതായത് നല്ല ഇൻകം കിട്ടുന്ന രാജ്യമാണ് സൗദി അറേബ്യ. ആ ഇൻകം വെച്ചിട്ടാണ്
0: വീണ്ടും അതെ അതെ ഗവൺമെന്റ് പൈസ പല പ്രോജക്റ്റുകളിലേക്ക് വേണ്ടി
1: നിക്ഷേപിക്കുന്നത്.
0: അത് രാജ്യത്തിനകത്തുണ്ട്, രാജ്യത്തിൻ്റെ പുറത്ത് പല കമ്പനികളെ ഈ പി എഫ് അക്യൂർ ചെയ്തിട്ടുണ്ട് അടുത്ത കാലത്ത്. അതുപോലെ ഇന്റർനാഷണൽ ഐ ടി, ഐ ടി മേഖല, ഹോസ്പിറ്റാലിറ്റി, ബാങ്കിങ് മെഡിക്കൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്ത് വിവിധ സ്ഥലങ്ങളിലൊക്കെ ഈ പി എഫ് ഇൻവെസ്റ്റ്മെന്റ്.
1: ഇതിപ്പോ ഒരു സാധാരണക്കാരന്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു വ്യക്തിയുടെ വരുമാനം, ചില വ്യക്തികൾ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ സൂക്ഷിച്ചു വെക്കുന്നു. എന്നാൽ മറ്റു ചില വ്യക്തികൾ ആ വരുമാനം മറ്റുള്ള അത് എങ്ങനെ പോഷിപ്പിക്കാം എന്നുള്ള നല്ല രീതിയിൽ പോഷിപ്പിക്കാം.
0: അതായത് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാനം കൂടിയാണല്ലോ ഇപ്പൊ പൂഴ്ത്തിവെക്കൽ, നമുക്ക് നിരോധിക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന പൈസ ഞാൻ പൂഴ്ത്തിവെച്ചു, അല്ലെങ്കിൽ മാർക്കറ്റിലെ ആൾക്കാർക്ക്
1: പൂഴ്ത്തിവെക്കല്ല, ഞാൻ പറഞ്ഞത് അതിങ്ങനെ വെറുതെ ഒരു
0: പ്രൊഡക്ടിവിറ്റി. ഇസ്ലാമിന്റെ ഞാൻ തുടക്കത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മുടെ ഒരു ലക്ഷ്യം നമ്മൾ സമ്പാദിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും.
1: അപ്പോ
0: നമ്മുടെ സമ്പാദ്യം ഇപ്പോ തരിശുഭൂമി, ഇവിടെ ഇപ്പോ ഒരു വൈറ്റ് ലാൻഡ് ടാക്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതായത് ഭൂമി വെറുതെ ഇടാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ പൈസ ഉണ്ടെങ്കിൽ ഭൂമി വാങ്ങി ഇട്ടേക്കും, ഒരു 5-10 വർഷം കഴിയുമ്പോൾ കൊടുക്കും. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുക? അപ്പൊ ഭൂമി ആവശ്യക്കാർക്ക്
1: ഉപയോഗിക്കാൻ
0: പറ്റില്ല, ആവശ്യം ഉള്ള സാധനത്തിന് വില കൂടി കൂടി കൂടി വരും. അപ്പൊ പക്ഷെ ഇവിടെ അത് ഗവൺമെന്റ് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി വൈറ്റ്, അതായത് ലാൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഡെവലപ്മെന്റ് ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എവറി ഇയർ 2.5% ലാൻഡ് വാല്യൂ കൊടുക്കേണ്ടി വരും, സക്കാത്ത് ഓൺ ടോപ്പ് ഓഫ് പിന്നെ ഉണ്ട് വെക്കുമ്പോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും ആൾക്കാർ?
1: ആരും വെറുതെ
0: ഇടില്ല. അപ്പൊ ആൾക്കാർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിർബന്ധിതരാകും.
1: ഓക്കെ ഓക്കെ. നമ്മളിപ്പോ പറഞ്ഞല്ലോ പിന്നെ സൗദി അറേബ്യയിലെ കുറെ പ്രൊജക്ടുകൾ പറഞ്ഞതിൽ നിയോമിനെ കുറിച്ച് പറഞ്ഞു പോയല്ലോ. ആളുകൾക്ക് നിയോം എന്താണെന്നുള്ളതൊന്നും കൂടി ഒന്ന് വ്യക്തമാക്കി, എന്താണ് നിയോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാവർക്കും അറിയാം നിയോം നിയോം നിയോം, പക്ഷെ എന്താണെന്നുള്ളത് കുറച്ചുകൂടി വ്യക്തമായി പറയാൻ പറ്റുമോ?
0: നിയോം എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ, ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രോജക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ലോങ് ടൈം വിഷൻ തന്നെയാണ് ഈ റെഡ് സീ പിന്നെ മൗണ്ടൈൻ. അവിടുത്തെ ഭൂപ്രകൃതി ഒരു വല്ലാത്ത ഭൂപ്രകൃതി.
1: സൗദിയുടെ ഏത് ഭാഗത്താണ് നിയോം വരുന്നത്?
0: അത് പടിഞ്ഞാറ് ഭാഗത്താണ് വരുന്നത്, റെഡ് സീ കോസ്റ്റൽ ഏരിയ. അവിടുന്ന് നിയോമിന്റെ എൻഡ് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ജോർദാൻ, ഫലസ്തീൻ, ഈജിപ്റ്റൊക്കെ നമുക്ക് ആ ഒരു കോർണറിൽ ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ രീതിയിൽ. അങ്ങനെയാണ് ഒരു ഭൂപ്രകൃതി. അത് മാത്രമല്ല ഈ നിയോമിൻ്റെ ആ ലൊക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്തിൻ്റെ പോപ്പുലേഷൻ്റെ 1/3 വിത്തിൻ 5-6 hours എന്നാണ് എൻ്റെ ഓർമ്മ റീച്ച് ചെയ്യാൻ പറ്റുന്ന ആ അങ്ങനെയുള്ള ജിയോഗ്രഫിക്കലി തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആ ലൊക്കേഷൻ.
1: ലോകത്തിൻ്റെ 1/3
0: പോപ്പുലേഷൻ ഏറ്റവും കുറഞ്ഞ 5-6 hours ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എത്താൻ പറ്റുന്ന ഒരു ഇതാണ്. ഏകദേശം 26,500 square kilometers കവർ ചെയ്യുന്ന ഒരു ഏരിയയാണ് നിയോം. നിയോമുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സബ് ഡിവിഷൻ പ്രോജക്റ്റുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ഒന്ന് ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഉണ്ട്, ഒരു എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഞാൻ അത് വിശദമായിട്ട് ഓരോന്നൊന്ന് ചുരുക്കി പറയാം. ലൈൻ ഉണ്ട്, ഒക്സഗൺ എന്നൊരു ഇൻഡസ്ട്രിയൽ ഫ്ലോട്ടിംഗ് സിറ്റി ഉണ്ട്, ട്രൊജേന എന്ന് പറഞ്ഞിട്ട് ഒരു മൗണ്ടെയ്ൻ ബേസ്ഡ് പ്രൊജക്റ്റുണ്ട്. പിന്നെ സിന്തല എന്ന് പറഞ്ഞൊരു അൾട്രാ ലക്ഷറി റിസോർട്ട് പ്രൊജക്റ്റുണ്ട്. അങ്ങനെ ഇതെല്ലാം നിയോമിന്റെ വിവിധ ഭാഗങ്ങളാണ്. പിന്നെ പ്രധാനമായും ഹോസ്പിറ്റാലിറ്റി ടൂറിസം ഡെവലപ്പ് ചെയ്യുകമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ലോകത്തിലെ ജനങ്ങളെ സൗദിയിലേക്ക് ആകർഷിക്കുക. അതൊരു ഓയിൽ ബേസ്ഡ് എക്കണോമി അല്ലാതെ ടൂറിസം ബേസ്ഡ് എക്കണോമി ഡെവലപ്പ് ചെയ്യുക എന്നുള്ള. അപ്പോൾ പിന്നെ മുന്നേ യൂറോപ്യൻസ് അമേരിക്കൻസ് അവരൊക്കെ അവർ എല്ലാ വർഷവും അവർ യാത്ര പോകുമ്പോൾ അവർ മറ്റു രാജ്യങ്ങളിലൊക്കെ പോയിരുന്നത് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക്. നേരത്തെ അത് മിഡിൽ ഈസ്റ്റിൽ കൂടുതലും ദുബായ്, പക്ഷേ ഇപ്പോൾ അത് സൗദിയിലേക്ക് അട്രാക്ട് ചെയ്യും. ഇനി ഒരു 10 വർഷം കഴിയുമ്പോൾ ഇവിടെയുള്ള ടൂറിസ്റ്റുകളുടെ ഇപ്പം നിലവിലുള്ളതിൻ്റെ എത്രയോ ഇരട്ടി കൊണ്ടുവരിക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം.
1: ഇതിൽ നമുക്ക് ലൈൻ എന്ന ഇത് എന്താണെന്നുള്ളതെന്ന് പറയാൻ പറ്റുമോ? ലൈൻ
0: ആ ഓക്കെ. ഞാൻ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു അതൊരു ഡ്രീം പ്രൊജക്റ്റാണ്. ഏകദേശം ഒരു 170 കിലോമീറ്റർ ലെങ്തിൽ ഒരു 200 മീറ്റർ വീതിയിൽ 1.5 കിലോമീറ്റർ പൊക്കത്തിൽ,
1: അതാണ്
0: 1.5 കിലോമീറ്റർ
1: പൊക്കം.
0: അത് അത് ഒരു 3 ലെയറായിട്ടാണ് ഇതിൻ്റെ ഒരു പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിൽ ഏറ്റവും മുകളിൽ
1: 170 കിലോമീറ്റർ
0: ലെങ്ത്, അതിൻ്റെ പ്രഖ്യാപിച്ചപ്പോൾ 170 കിലോമീറ്റർ ലെങ്ത്, 200 മീറ്റർ വീതി, 500 മീറ്റർ പൊക്കം, അങ്ങനെയുള്ള രണ്ട് ഗ്ലാസ് വാളുകൾക്കിടയിലുള്ള ഒരു സിറ്റിയാണ് ഈ ലൈൻ പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിൻ്റെ പ്രത്യേകത, ഒരുപാട് പ്രത്യേകതകളുണ്ട്, അല്പട്ട ഏതാനും ചില പ്രത്യേകതകളെന്ന് പറയാം. നെറ്റ് സീറോ എനർജി, അതായത് കാർബൺ എമിഷൻ ഇല്ലാത്ത റിന്യൂവബിൾ 100% റിന്യൂവബിൾ എനർജി ആണ് ഇത് കംപ്ലീറ്റ് റൺ ചെയ്യുക.
1: വിശദമാക്കി പറഞ്ഞാൽ എങ്ങനെയാണ്
0: റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ? എന്താ നമ്മുടെ നമ്മളിപ്പോൾ പവർ എങ്ങനെയാണ് വരിക? നമ്മുടെ ഡീസൽ ജനറേറ്ററോ അല്ലെങ്കിൽ ജനറേറ്റർ പ്രോജക്ട് അവിടെ വെച്ചാൽ ഇപ്പം നമ്മൾ സോളാർ പോലെ, പിന്നെ അല്ലെങ്കിൽ അതുപോലെ റിന്യൂവൽ എനർജി പല തരത്തിലുണ്ട്. അപ്പോൾ ആ റിന്യൂവബിൾ എനർജി വെച്ചിട്ട് റൺ ചെയ്യുന്ന ഈ കംപ്ലീറ്റ്ലി ഈ ഒരു പ്രോജക്റ്റിൽ വേറെ പുറത്തുനിന്ന് പവർ ഔട്ട്സോഴ്സ് ഉണ്ടാവില്ല. അതിനകത്ത് തന്നെ ഈ എക്സ്റ്റേണൽ ഫ്യൂവൽ ഒന്നും എമിഷൻ നടത്താതെ അതെല്ലാം റിന്യൂവബിൾ എനർജി വഴിയാണ്. അപ്പൊ നമുക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവുന്നത് സോളാർ എന്ന് പറഞ്ഞാൽ റിന്യൂവൽ. അത് സോളാർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ അന്തരീക്ഷത്തിന് വേറെ ഒന്നും മലിനീകരണം സംഭവിക്കുന്നില്ല എന്നതുപോലെ പല അത്യാധുനിക ടെക്നോളജികൾ വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ വരിക എന്നുള്ളത്. അതൊരു പ്രധാന പ്രത്യേകത. പിന്നെ ഇതിലെ മുകളിലുള്ള ലെയർ എന്ന് വെച്ചാൽ അവിടെയാണ് കൊമേഴ്സ്യൽ റെസിഡൻഷ്യൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലം, ഏറ്റവും മുകളിലുള്ള ലെയറാണ്.
1: സാധാരണ
0: 3 ലെയറാണ് ഇതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഈ റിയൽ എസ്റ്റേറ്റ് വലിയ എക്സിബിഷന് പോകുമ്പോൾ ഇവരുടെ ഇതിനകത്ത് സ്റ്റോളിൽ അവരിങ്ങനെ അതിൻ്റെ സെക്ഷൻ വെച്ചിട്ട് തന്നെ അവർ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലാണ് ആൾക്കാർ താമസിക്കുന്നതും. കൊമേഴ്സ്യൽ ആക്ടിവിറ്റി, അതായത് 15 മിനിറ്റ് എന്ന് എൻ്റെ ഓർമ്മ, വളരെ വാക്കബിൾ ഡിസ്റ്റൻസിൽ. അവിടെ വാഹനത്തിൻ്റെ ആവശ്യമില്ല. വാക്കബിൾ ഡിസ്റ്റൻസിൽ നമ്മുടെ വീട്, നമ്മുടെ പിന്നെ ജോലിസ്ഥലം, സ്കൂള്, ഇതെല്ലാം വിത്തിൻ വാക്കബിളിൽ പോവുക. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആയാസമില്ലാതെ അവൻ്റെ എല്ലാ ദൈനംദിന എല്ലാ പ്രവൃത്തികളും
1: നടക്കുന്നു.
0: ഏറ്റവും മുകളിൽ വാഹനങ്ങളെ ഇല്ല. എല്ലാം നമുക്ക് എന്തൊക്കെയാണ് ഒരു മനുഷ്യന് വേണ്ടത്? നമ്മൾക്ക് വീട് വേണം, പിന്നെ നമ്മുടെ നിത്യ നമ്മുടെ ജോലി അല്ലെങ്കിൽ പിന്നെ ഓഫീസോ അല്ലെങ്കിൽ ബിസിനസ്സോ അതെല്ലാം ഒരു സ്ഥലത്ത് തന്നെ നടക്കും. പിന്നെ സ്കൂള്, അതെല്ലാം ഒറ്റ സ്ഥലത്ത്
1: തന്നെ.
0: വേറൊരിടത്തും യാത്ര പോകേണ്ടതല്ല. രണ്ടാമത്തെ ലെയറിലാണ് ഇതിൻ്റെ യൂട്ടിലിറ്റി നെറ്റ്വർക്ക്, ഇപ്പോൾ വാട്ടറോ പവറോ അങ്ങനെയുള്ള നെറ്റ്വർക്ക് എല്ലാം വരുന്നത് രണ്ടാമത്തെ ലെയറിലാണ്. വളരെ അധികം വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഏറ്റവും താഴെ വരുന്നത് ഇതിൻ്റെ ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെയുള്ള ഹൈപ്പർ ലൂപ്പ് ഉണ്ടല്ലോ, പിന്നെ ഏറ്റവും വേഗത്തിൽ ഓടുന്ന ഹൈപ്പർ ലൂപ്പ് ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം വരുന്നത് ഏറ്റവും താഴത്തെ ഇതിലാണ്. ഒരു എൻഡിൽ നിന്നും അടുത്ത എൻഡിലേക്ക് 15-20 മിനിറ്റ് കൊണ്ട് എത്തും, 170 കിലോമീറ്റർ. അതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് ഈ ലൈൻ്റെ.
1: എപ്പോഴൊക്കെയാണ് അതിൻ്റെ?
0: അത് ഓൾറെഡി ഇപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതൊരു ലോങ് ടൈം പ്രോജക്റ്റാണ്. കൃത്യമായി ഇത്ര വർഷം എന്ന് ഒരു നിശ്ചയിക്കപ്പെട്ടതായിട്ട് കാണുന്നില്ല, എൻ്റെ അറിവിലില്ല.
1: പക്ഷേ ഈ ആളുകളെ ഒരു ആളുകൾ പറയുന്ന കേൾക്കാം, നിയോമിൽ നിർത്തിവെച്ചു, ലൈൻ നിർത്തിവെച്ചു എന്നൊക്കെ ഇങ്ങനെ ഊഹ. ഓരോ പല വാർത്തകൾ.
0: അത് ലൈൻ ആദ്യം പ്രോജക്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ 170 കിലോമീറ്റർ ആണ് പ്രഖ്യാപിച്ചിരുന്നത്. പിന്നെ അതിനുശേഷം അങ്ങനെ ഔദ്യോഗികമായി നിർത്തിവെച്ചതായിട്ടൊന്നുമില്ല. ഇപ്പോഴും കറന്റ്ലി അവിടെ വർക്ക് നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സ്പീഡ്, അതായത് വളരെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ 107 കിലോമീറ്റർ ചെയ്യുന്നതിന് പകരം അതിനെ വിവിധ ഫേസുകളാക്കി എന്നുള്ള ഒരു അനൗദ്യോഗിക, അതും അനൗദ്യോഗികമാണ്, ഔദ്യോഗികമായിട്ടുള്ളതല്ല എന്നുണ്ട്. പക്ഷേ സ്റ്റിൽ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. അത് വെറും ഒരു ഡ്രീം പ്രോജക്റ്റ് അല്ല. ഈ സൗദി അറേബ്യ പ്രഖ്യാപിച്ച പ്രോജക്റ്റുകൾ ഒന്നും അങ്ങനെ ഒരു ഡ്രീം അല്ല. എല്ലാം നടക്കുന്ന കാര്യം, കഴിയുന്ന കാര്യമേ പറയാറുള്ളൂ എന്നുള്ള പോലെ. അത് ഒരുപാട്, ഇത് ഒരുപാട് ചലഞ്ചസ് ഉള്ള ഒരു പ്രോജക്റ്റാണ്. ഈ ഒരുപാട് കോംപ്ലക്സ് സംവിധാനം, അതുപോലെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ മീറ്റർ, ഇപ്പോൾ നമ്മളറിയാം നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് കൺസ്ട്രക്ഷൻ നമുക്കൊരു ധാരണ ഉണ്ടാകും, അതിൻ്റെയൊക്കെ 100 കണക്കിന് 1000 കണക്കിന് ഇരട്ടി പോവും ഇതിൻ്റെ ഒരു ഒരു സ്ക്വയർ മീറ്റർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ. അത്രയും കോംപ്ലക്സ് സിസ്റ്റമാണ്. അതെ അതെ അതെ.
1: ഇനി മറ്റുള്ള ഒരു 2-3 പ്രൊജക്റ്റ് പറഞ്ഞല്ലോ നിങ്ങൾ.
0: പിന്നെ ഉള്ളത് ഒക്സഗൺ എന്ന് പറഞ്ഞൊരു, അതൊരു ഇൻഡസ്ട്രിയൽ ഫ്ലോട്ടിംഗ് സിറ്റിയാണ്. അതും ഒരു ഡ്രീം പ്രോജക്റ്റ് തന്നെയാണ്. അതിപ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ ഫസ്റ്റ് ഫേസ് റൺ ആയി തുടങ്ങിയിട്ടുണ്ട്. അതൊരു ലോകത്തെ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ വിവിധ സിറ്റികളായിട്ടാണ്, ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു പ്രധാന ഘടകമാണല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ആ ഒരു സ്ഥലത്തിന് ജിയോഗ്രഫിക്കലി തന്നെ യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ജിയോഗ്രഫിക്കലി പൊസിഷൻ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഒരു വളരെ AI എനേബിൾഡ് ആയിട്ടുള്ള അത്യാധുനിക നെക്സ്റ്റ് ജനറേഷൻ ഒരു പോർട്ട്, അതൊരു ഈ ഒക്സഗൺ എന്ന് പറയാൻ കാരണം ഹെക്സഗൺ ഷേപ്പിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. അതൊരു മോഡുലർ സ്കെയിലബിളാണ്. അങ്ങനെ നാളുകൾ കഴിയുന്നതോറും എങ്ങനെ നമ്മുടെ ഇതുണ്ട് ബ്ലോക്ക് വെച്ചിട്ട് ഡെവലപ്പ് എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഉള്ളത്. അതാണ് ഒക്സഗൺ, ഒരു പ്രധാന ഇൻഡസ്ട്രിയൽ ഫ്ലോട്ടിംഗ് പ്രോജക്റ്റ്. പിന്നെ ലൈൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സിൻഡ്രൽ എന്ന് പറഞ്ഞാൽ അൾട്രാ ലക്ഷറി റിസോർട്ട് പ്രോജക്റ്റാണ്. അവിടെ ഉള്ള ഇപ്പോൾ നമുക്ക് അത് നിയോമിൻ്റെ ഈ ഏരിയയിൽ വരുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു ഹോട്ടൽ ഒരു ദിവസം താമസിക്കുന്ന നമുക്കറിയാം, ഒരു പിന്നെ ഇവിടെ ഒക്കെയാണെങ്കിൽ ഒരു 300, 400, 500 വളരെ സ്റ്റാർ പോയിക്കഴിഞ്ഞാൽ 3000, 4000 ഒക്കെ ഒരുപക്ഷെ പെർ ഡേ. അവിടെ നിന്ന് കഴിഞ്ഞാൽ 20,000 റിയാൽ പെർ ഡേ വരുന്ന രീതിയിലുള്ള അൾട്രാ ലക്ഷറി അവിടെയൊക്കെ ആൾക്കാർ വരുന്നു എന്നുള്ളതാണ്. അതായത് ലോകത്തിലെ അത്രയും റിച്ചായിട്ടുള്ള ആൾക്കാർ അവരുടെ ഒന്നോ രണ്ടോ വീക്കെൻഡ് ചിലവഴിക്കാൻ അവരുടെ പ്രൈവറ്റ് ജെറ്റിൽ അവരോട് വന്ന് അവരുടെ അവിടുത്തെ ഒരു ഒന്നോ രണ്ടോ ചിലവഴിച്ച് അവർ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും അൾട്രാ, അത് ആ ഒരു ആ റേഞ്ചിലുള്ള ലോകത്ത് പല സ്ഥലങ്ങളിലും കൊണ്ട് ഇങ്ങനെയുള്ള അൾട്രാ ലക്ഷറി, അത് മിഡിൽ ഈസ്റ്റിലേക്ക് അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റ് ആദ്യമായിട്ടാണ് നിയോമിലേക്ക് വരുന്നത്. അതാണ് ഈ സിന്തല്ല എന്നുള്ള, അത് ഓൾറെഡി അതിൻ്റെ ഫസ്റ്റ് ഫേസ് ഇപ്പോൾ റണ്ണിങ്ങിലാണ്. നമുക്ക് ഇതിനകത്ത് നെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. പിന്നെയുള്ളത് ട്രൊജേന എന്ന് പറഞ്ഞിട്ട്, അതൊരു ഇപ്പോൾ ജബൽ ലൂസ് ഒരു പക്ഷേ സൗദി അറേബ്യയിലുള്ള എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതായത് മഞ്ഞ് വീഴുന്ന ഒരു സ്ഥലം, തണുപ്പ് കാലത്ത് മഞ്ഞ് കൊണ്ട് പഞ്ഞി വിരിച്ച പോലെ മഞ്ഞ് വീഴുന്ന ഒരു സ്ഥലമാണ് ജബൽ ലൂസ്. ഏകദേശം സമുദ്രനിൽപ്പിൽ നിന്ന് 2,600 മീറ്റർ പൊക്കമുള്ള പ്രദേശമാണ് ഈ ജബൽ ലൂസ് എന്ന് പറയുന്നത്. ജബൽ ലൂസ് അപ്പോൾ അതിനെ ബന്ധപ്പെട്ടാണ് ഈ ട്രൊജേന. അതായത് വർഷം മുഴുവനും 365 ദിവസവും പലവിധ ആക്ടിവിറ്റികൾ കൊണ്ട് അതിനെ ആ ഒരു ഫുൾ, അതായത് ഒരു അതിൻ്റെ പ്രത്യേകത, ട്രൊജേനിൻ്റെ പ്രത്യേകത, ലോകത്തിലെ ആദ്യമായ മാൻമെയ്ഡ് സ്കീ റിസോർട്ട്. സ്കീ റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മഞ്ഞിൽ ഉള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റിയാണ് ഈ സ്കീ. അത് ആക്ച്വലി മഞ്ഞ് സമയത്തുണ്ടാവും, പക്ഷേ മഞ്ഞ് സമയം കഴിഞ്ഞ് അതിപ്പോൾ പൊതുവെ തണുപ്പൻ പ്രദേശങ്ങളിലാണ് ഈ ഒരു സംഭവം ചെയ്യാറ്. പക്ഷേ ഇവിടെ വർഷത്തിൽ 2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മഞ്ഞെന്നൊരു സംഭവമില്ല. പക്ഷേ അവിടെ ആ സമയത്ത് ആർട്ടിഫിഷ്യലി മഞ്ഞ് ഉണ്ടാക്കിയിട്ട് സ്കീ റിസോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ മഞ്ഞ് ഉരുകി വന്ന് പിന്നെ അവിടെ ഒരു മാൻമെയ്ഡ് ലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഏകദേശം ഒരു അതിനും ഒരു വേൾഡ് റെക്കോർഡ് ഉള്ളതാണ് ഇത്രയും വലിയ മാൻമെയ്ഡ് ലേക്ക്. അവിടെ ഈ വിൻ്റർ സമയങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ്, അങ്ങനെ 365 ദിവസം പല രീതിയിലുള്ള സ്കീ അല്ലെങ്കിൽ ലേക്ക് ആക്ടിവിറ്റീസുകൾ, എൻ്റർടൈൻമെൻറ്റ്, അതൊക്കെ അതിനുള്ള കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസിൽ മാറ്റം വരുത്തുക. അതാണ് ഹൈഡ്രോജേന ആയിട്ട് ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പലതരത്തിലുള്ള ഹോട്ടലുകൾ ഇവിടെ ഇപ്പോൾ ഡെവലപ്മെൻ്റ് ഇപ്പോൾ നിലവിൽ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വലിയ ഈ ആക്ടിവിറ്റികളിലൊക്കെ ഉള്ള സ്റ്റാഫുകൾക്ക് താമസിക്കാനുള്ള സ്റ്റാഫ് അക്കോമഡേഷൻ, പിന്നെ അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള അതെല്ലാം ഓൾറെഡി ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു വലിയ പ്രോജക്റ്റിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചെറിയ ചെറിയ ആക്ടിവിറ്റീസുകളാണ് ഇതെല്ലാം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇതെല്ലാം രാജ്യത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഒരു സംവിധാനമാണ് ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ.
1: ഇവിടെ നമുക്ക് ഇപ്പോൾ അനസിൽ നിന്ന് കേട്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സൗദി അറേബ്യ വളരെ ഒരു കുതിപ്പിലേക്ക് നീങ്ങുകയാണ്, നീങ്ങിക്കഴിഞ്ഞു. നമുക്കൊക്കെ ഒരുപാട് പ്രതീക്ഷ ഉണ്ട്. ഇൻഷാല്ലാ ഈ ഒരു എപ്പിസോഡിൻ്റെ സമയം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇനിയും സൗദി അറേബ്യയുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഒരു കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാനുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ലേ?
0: തീർച്ചയായും, അത് നമുക്ക് നിയോമിനെ പറ്റി തന്നെ നമുക്ക് മണിക്കൂറുകൾ തന്നെ സംസാരിക്കേണ്ട.
1: റേഡിയോന്റെ ഒരു സമയപരിധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ സംസാരിച്ചു എന്ന് മാത്രം. ഇനിയും കൂടുതൽ മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കേൾക്കാം. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: വലൈക്കും അസ്സലാം.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വഴികാട്ടി, സൗദി അറേബ്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇപ്പോൾ നാം കേട്ടത്. റിയൽ എസ്റ്റേറ്റിലെ അത്ഭുത നിർമ്മിതികൾ, അനസ് ഫസലുദ്ദീനുമായി പീസ് റേഡിയോ പ്രതിനിധി നടത്തിയ ചർച്ചയാണ് ഇപ്പോൾ നാം കേട്ടത്.
3: أعوذ بالله من الشيطان الرجيم.

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: احنا واصبح الملك لله والحمد لله لا اله الا الله وحده لا
3: اصبحنا واصبح الملك لله والحمد لله لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي اسالك خير ما في هذا اليوم وخير ما بعده واعوذ بك من شر ما في هذا اليوم وشر ما بعده ربي اعوذ بك من الكسل وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر.
4: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
5: അല്ലാഹുമ്മബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ.
4: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
6: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور.
7: سيد الاستغفار.
6: اللهم انت ربي لا اله الا انت.
4: اللهم انت ربي لا اله الا انت. خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت. അല്ലാഹുവേ, നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്. നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
0: حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. إنك الله مدي أون اللاد آرادين إلا أون إلنان بھرميل پيكنو أون مهتا يسمها سنتين دناتنان.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

ഒരിക്കലൊരു ഗുരുവിനടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഗുരു, ഞാൻ നിങ്ങളുടെ ഒരു സുഹൃത്തിനെക്കുറിച്ച് ഒരു കാര്യം കേട്ടു. അയാളത് പറഞ്ഞു തുടങ്ങും മുമ്പ് ഗുരു അയാളെ തടഞ്ഞിട്ട് ചോദിച്ചു, നീ പറയാൻ പോകുന്ന ഈ കാര്യം സത്യമാണെന്ന് നിനക്ക് 100% ഉറപ്പാണോ? ശിഷ്യൻ പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങനെ ഉറപ്പിച്ചിട്ടില്ല. ഉടനെ ഗുരു ചോദിച്ചു, ശരി, വേണ്ട, അതൊരു നല്ല കാര്യമാണോ നീ അയാളെക്കുറിച്ച് പറയുന്നത്? ഗുരുവിൻ്റെ ചോദ്യത്തിന് ശിഷ്യൻ കൊടുത്ത ഉത്തരം, അല്ല, അതൊരു മോശപ്പെട്ട കാര്യമാണ്. ഗുരു ചോദിച്ചുവെങ്കിൽ, അതുകൊണ്ട് എനിക്കും സമൂഹത്തിനും എന്തെങ്കിലും ഉപകാരമുണ്ടോ? ശിഷ്യൻ്റെ മറുപടി, ഇല്ല, പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല എന്ന് കേട്ടപ്പോൾ ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു, സത്യമല്ലാത്ത, നന്മയല്ലാത്ത, ആർക്കും ഉപകാരമില്ലാത്തൊരു കാര്യം എനിക്ക് കേൾക്കേണ്ടതില്ല. മറ്റുള്ളവരെക്കുറിച്ച് സംസാരിക്കുമ്പോഴത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ യോഗ്യമാണോ എന്നത് നീ ചിന്തിക്കണം. തീർച്ചയായും ഒരു നല്ല ഉപദേശമാണ് ആ ഗുരു നൽകുന്നത്. ഈ ഉപദേശം ഈ പ്രഭാതത്തിൽ നമുക്കും ഏറ്റെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയ്ക്ക് ഇവിടെ ആരംഭമാകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ അബ്ദുറഹ്മാൻ, എന്നോടൊപ്പം താജുദ്ദീൻ സലാഹി.
1: ഇന്ന് 2026 ഒക്ടോബർ 8 വ്യാഴം,
0: ഹിജ്റ വർഷം 1448, റബിയുൽ ആഖിർ 26,
1: കൊല്ലവർഷം 1202, കന്നി 22.

0: എന്താണ് പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ വിശേഷങ്ങൾ? ധാരാളം ആളുകൾ നമ്മളോടൊപ്പം പ്രഭാതത്തിൽ തന്നെ സലാം പറഞ്ഞ് കൂടെ വന്നു ചേർന്നിട്ടുണ്ട്. ജമീല വി പി, കാളികാവ് സീനത്ത്, പാലക്കാട് ഉമ്മുകുസു, ചിറമംഗലം സാജിദ വീട്ടി, വല്ലപ്പുഴ ഹസ്നത്ത്, അലനല്ലൂർ ജമീല, സലാം സഫിയ കെ, തിരുരങ്ങാടി, ഷിംന, വയനാട്, ജുമൈലത്ത്, തുറക്കൽ, സക്കീന, കോതമംഗലം, സെനിയ, കാഞ്ഞിരമറ്റം, അങ്ങനെ ധാരാളം ആളുകൾ നമ്മളോടൊപ്പം ഈ ഒരു പ്രഭാത പ്രക്ഷേപണത്തിൽ കൂടെയുണ്ടായി. ഈ ഒരു നന്മയുടെ ഭാഗമായിട്ടുണ്ട്. എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഒരു ദിവസം വളരെ ആഹ്ലാദമുള്ള, സന്തോഷമുള്ള ദിവസമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ശ്രോതാക്കളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, നിങ്ങൾ ചെറിയ വാക്കുകളിൽ ടെക്സ്റ്റ് ചെയ്യേണ്ട ഒരു ഭാഗം.
1: എൻ്റെ മുമ്പൊരു ചോദ്യം,
0: ഓക്കെ,
1: നിങ്ങൾ കേൾവിക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഓക്കെ അല്ലേ എന്നുള്ളത്. കേൾവി ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് പോവുക. ജസ്റ്റ് ഓക്കെ.
0: അതെ, രണ്ട് ശബ്ദവും കൃത്യമായി കേൾക്കുന്നുണ്ടോ എന്നതാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്.
1: ഓക്കെ, അബ്ദു ചോദിച്ചോളൂ.
0: വന്നല്ലേ, മറുപടി വന്നുല്ലേ.
1: ഓക്കെ, വന്നോ.
0: അസ്സലാമു അലൈക്കും, സലാമുകൾ വരുന്നുണ്ട്. മറുപടി എത്തിത്തുടങ്ങുണ്ടാവുള്ളൂ. ഓക്കെ, കുഴപ്പമുണ്ടാവില്ല, ഇൻഷാല്ലാം.
1: നിങ്ങൾ ചോദിച്ചോളൂ, കുഴപ്പമില്ല.
0: ഓക്കെ, അതെ, ഓക്കെ, ഓക്കെകൾ വന്നു താജുക, ഓക്കെകൾ വന്നു. യെസ്, അപ്പോൾ ശ്രോതാക്കളെ പ്രത്യേകം ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യേണ്ട,
1: സൗണ്ട് കുറവാണ് എന്നൊരു കമൻ്റ് ഉണ്ട്. സൗണ്ട് കുറവാണെന്നുള്ളത് അവരുടെ മാത്രം ഇഷ്യൂ ആണോ എന്നറിയില്ല. ഓക്കെ
0: ഓക്കെ, എന്തായാലും ചോദ്യം ഇതാണ്, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇന്ന സമയം എന്ന് നിങ്ങളുടെ വിഷയങ്ങൾക്ക്, എന്തെങ്കിലും ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ചോദ്യത്തിൻ്റെ ഉദ്ദേശം ഇതാണ്, ഇപ്പോൾ ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഇന്ന സമയത്ത് ജോലിക്ക് പോകണം, ഇന്ന സമയത്ത് ജോലിക്ക് കയറണം, കട തുറക്കുന്ന ആൾക്ക് ഇന്ന സമയത്ത് കട തുറക്കണം എന്നൊക്കെ ഒരു ചിട്ടുണ്ടാവും. മറ്റൊരാൾ നമുക്ക് നിശ്ചയിച്ച് തന്ന കാര്യങ്ങളിലൊക്കെ നമുക്കൊരു നിർബന്ധമുണ്ടാകും. ജോലിയാണെങ്കിലും ഇനി കടയാണെങ്കിലും കച്ചവടമാണെങ്കിലും എല്ലാ കാര്യത്തിലും അത്തരം ഒരു ചിട്ട നമുക്ക് ഉണ്ടാകും. അതിൻ്റെ പുറമെയുള്ള നമ്മുടെ ദൈനംദിന കാര്യങ്ങളിൽ നമുക്ക് ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം എന്ന ഒരു നിർബന്ധിതാവസ്ഥ നമ്മൾ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടോ? ഓരോ കാര്യത്തിനും സമയം നമ്മൾ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ് എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തോട് നമ്മുടെ ശ്രോതാക്കൾ ചെറിയ വാക്കുകളിൽ പ്രതികരിക്കണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്.

0: ഇന്നത്തെ മോർണിംഗ് ഷോയുടെ വൈജ്ഞാനിക യാത്രയ്ക്ക് നമ്മളിവിടെ ആരംഭമാകുന്നു. ഇനി മധുരം ഖുർആൻ.
1: أعوذ بالله من الشيطان الرجيم.

0: വിശുദ്ധ ഖുറാനിലെ സൂറത്തു അൽ ഹുജറാത്ത് സൂറത്തുൽ ഹുജറാത്തിലെ 11-ാമത്തെ വചനമാണ്. അബൂബക്കർ അഷാത്രി ഹഫ്ളഹുള്ളയുടെ ശബ്ദത്തിൽ നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. ഈയൊരു വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, സത്യവിശ്വാസികളോട് അള്ളാഹുവിൻ്റെ വളരെ ഗൗരവമുള്ള ഒരു താക്കീദാണ്. ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ, ഒരു കൂട്ടം ആളുകൾ, ഒരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കാൻ പാടില്ല എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, അസ അൻ യകൂനു ഖൈറം മിൻഹും, ആരെയാണോ പരിഹസിച്ചത് ആ പരിഹസിക്കപ്പെട്ട ആളുകൾ, അവർ ഈ പരിഹസിച്ച ആളുകളെക്കാൾ നല്ലവരായിരിക്കും. വലാ നിസാഉം മിൻ നിസാഇൻ, ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയെപ്പറ്റി പരിഹസിക്കാൻ പാടില്ല. അസ അൻ യകുന്ന ഖൈറം മിൻഹുന്ന, ആ പരിഹസിക്കപ്പെട്ട സ്ത്രീകൾ പരിഹസിച്ചവരെക്കാൾ നല്ല ആളുകളായിരിക്കും എന്നാണ്. വലാ തൽമിസു അൻഫുസക്കും വലാ തനാബസു ബിൽ അൽഖാബ്. അൽഖാബുകൾ എന്ന് പറഞ്ഞാൽ ഈ ഇരട്ടപ്പേരുകൾ, മോശമായ അർത്ഥമുള്ള അസഭ്യമായ വാക്കുകൾ, അത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ നമ്മളെ തന്നെ, അഥവാ നിങ്ങൾ നിങ്ങളെ തന്നെ തമ്മ തമ്മിൽ കുറവാക്കി സംസാരിക്കാനും പാടില്ല. മോശപ്പെട്ട ലഖബുകൾ, ഇരട്ടപ്പേരുകൾ വിളിച്ച് പരസ്പരം അപമാനിക്കാനും പാടില്ല. ബിഇസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, സത്യവിശ്വാസം സ്വീകരിച്ചതിന് ശേഷം പിന്നീട് ദുഷ്പേര് ഉപയോഗിക്കുന്നത് എത്ര മോശമാണ് എന്നാണ്. മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നത് പിന്നീട് എത്ര മോശമാണ്. വമല്ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ, ആരാണോ പിന്നീട് പശ്ചാത്തപിക്കാത്ത ആളുകൾ, അവർ തന്നെയാണ് അക്രമകാരികൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു. അപ്പോൾ ഇവിടെ സത്യവിശ്വാസികൾക്കുണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട ഗുണം, അവർ മറ്റൊരാളെ പരിഹസിക്കുകയില്ല എന്നാണ്, അപഹസിക്കുകയില്ല എന്നാണ്, അന്യോന്യം പരസ്പരം ആക്ഷേപ വാക്കുകൾ ഉന്നയിക്കില്ല എന്നാണ്. മോശപ്പെട്ട വാക്കിലല്ല ഒരാൾ മറ്റൊരാളെ പരിചയപ്പെടുത്തുക, പരസ്പരം തെറി വിളിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അപഹസിച്ച് സംസാരിക്കൂല, ഇരട്ടപ്പേര് വിളിക്കൂല, അതൊക്കെ സത്യവിശ്വാസിയുടെ നല്ല ഗുണത്തിൽപ്പെട്ടതാണ്.
1: ഓക്കെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹുജറാത്തിലെ 11-ാമത്തെ ആയത്താണിത്. പൊതുവെ സൂറത്തു ഹുജറാത്തിനെ കുറിച്ച് പറയാൻ തോന്നുന്നത്, ഒരു ഒന്നിച്ച് ജീവിക്കുന്ന ആളുകൾ, ഒരു ഹോസ്റ്റലിലോ അതല്ലെങ്കിൽ ഒരു വീട്ടിലോ ഒക്കെ ഒന്നിച്ച് ജീവിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചും സമപ്രായക്കാരായ ആളുകളൊക്കെ ഉള്ളൊരു സ്പേസിൽ ഇടയ്ക്ക് അവർ ഒന്നിച്ചിരുന്ന് വായിക്കേണ്ട ഒരു അധ്യായമാണ് ഇത് എന്നാണ്. അങ്ങനെ ഒരു വായന നടന്നാൽ വ്യക്തി ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാകും എന്നാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്രധാനമായും പറഞ്ഞു പോയ കാര്യം ഒന്ന് പരിഹാസത്തെക്കുറിച്ചാണ്. ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, വ്യക്തികളെയോ സമൂഹങ്ങളെയോ അങ്ങനെ പുച്ഛത്തോടെ പരിഹാസത്തോടെ പറയുന്നത് ശ്രദ്ധിക്കണം, ഒഴിവാക്കണം എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഒരു വാക്ക് ഒരു വാളിനേക്കാൾ ആഴത്തിൽ ഒരു വ്യക്തിയെ തകർത്ത് കളയുന്നതാണ്. വാക്കുകൾക്കും വരികൾക്കും അങ്ങനെ വലിയ സ്വാധീനമുണ്ട്. പോസിറ്റീവായതുണ്ട്, നെഗറ്റീവായതുണ്ട്. നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി സർക്കാരിന് എതിരിൽ സർക്കാർ ജോലി തരുന്നില്ല എന്ന വലിയ ആക്ഷേപം ഉയർത്തി കോടതിയിൽ ചെന്നപ്പോൾ, ഒരു പണിയെടുക്കാതെ ഇങ്ങനെ പാറ്റകളെ പോലെ നടക്കുകയാണ് എന്നിട്ടാണ് ഈ പറയണത് എന്ന് സുപ്രീം കോടതി ഒന്ന് പരാമർശിച്ചപ്പോൾ, അതിലെ പാറ്റകൾ എന്ന ഒറ്റ വാക്ക്, ആ ആക്ഷേപം അതിനെ ഒരു പോസിറ്റീവായ പുതിയ സംഘാടനത്തിലേക്ക് നയിച്ചത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഒരു വാക്ക്, ഒരു വരി, ഒരു ചോദ്യം, ഇതൊക്കെ വ്യക്തിയെ സമൂഹത്തെ സ്വാധീനിക്കുന്നതാണ്. ഇവിടെ ഈ പരിഹാസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, വല നിസാ ഉമ്മിൻ നിസാഇൻ, ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയെ പരിഹസിക്കരുത് എന്ന പ്രയോഗം വളരെ ശ്രദ്ധേയമായ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. സൂറത്തു ഹുജറാത്തിലെ ഈയൊരു പ്രയോഗം ലയസ്ഹർ കൗമമിൻ കൗമിൻ, ഒരു സമൂഹവും ഒരു സമൂഹത്തെയും പരിഹസിക്കരുത് എന്ന് പറഞ്ഞ് ഈ ഒരു പ്രയോഗം. അതിന് തൊട്ട് ശേഷം വല്ല നിസാ ഉമ്മിൻ നിസാഇൻ, ഒരു സ്ത്രീയും സ്ത്രീയുടെ കാര്യം ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പോൾ ഈ ആയത്തിലൂടെ കടന്നു പോകുമ്പോൾ രോഗശയ്യയിലായിരിക്കെ രോഗസന്ദർശനത്തിനിടയെ അല്ലെങ്കിൽ രോഗവുമായി ബന്ധപ്പെട്ട് ഒരു ഇടവേളയിൽ ഒരു സഹോദരിയുമായി അത് അവരുടെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു വാചകമാണ് എനിക്ക് മനസ്സിൽ വരുന്നത്. ഈ വലാ നിസാ ഉമ്മിൻ നിസാഇൻ എന്താണ് ഇപ്പോൾ ഈ സ്ത്രീകളുടെ കാര്യം പ്രത്യേകം അവിടെ എടുത്തു പറയുന്നത്? മൊത്തത്തിൽ ഒരു ജനതയും ഒരു ജനതയെയും ഒരു സമൂഹവും ഒരു സമൂഹത്തെയും ഒരു കൂട്ടവും ഒരു കൂട്ടത്തെയും പരിഹസിക്കരുതെന്ന് പറഞ്ഞു. അത് പറഞ്ഞതിൻ്റെ ശേഷം സ്ത്രീയുടെ കാര്യം എന്തുകൊണ്ട് പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന ആളുകൾക്ക് ചിലപ്പോൾ ചിന്ത ഉണ്ടാകും. ചില വാക്കുകളും ചില പരിഹാസങ്ങളൊക്കെ വളരെ ക്രൂരമാണ്. അപ്പോൾ ഈ സഹോദരി പറഞ്ഞത് അവരെ ആ ഭർത്താവിൻ്റെ വീട്ടിലിട്ട് കൊല്ലിണിന് തുല്യമായ രീതിയിലുള്ള കൈകാര്യം ചെയ്യലാണ്. അതൊന്നും ഇവിടെ പറഞ്ഞാൽ തീരൂല. അത്രയും എനിക്ക് ആ ഒരു സംസാരം കേട്ടതിൻ്റെ ഒരു പെയിന് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കാരണം അത്രയും ക്രൂരമായി ഭർത്താവിൻ്റെ പെങ്ങന്മാരും ഉമ്മയും ഒരു സ്ത്രീയെ കൈകാര്യം ചെയ്യാണ്. അപ്പോൾ അവർ ഒന്ന് പ്രതികരിച്ച് തുടങ്ങിയപ്പോൾ, ഇവർക്ക് കുഞ്ഞുങ്ങളില്ല, മച്ചിക്ക് പ്രതികരിക്കാനൊക്കെ അറിയല്ലേ എന്ന് ആൾക്കൂട്ടത്തിലിട്ടിട്ട് ബാക്കിയുള്ളവർ ചിരിക്കുക, ഇവരിങ്ങനെ പറയുക. അപ്പം ശരിക്കും അതിൻ്റെ ഒരു കിതപ്പ്, ആ ഒരു വാക്കിൻ്റെ ഒരു ഭാരം ആ സ്ത്രീയിൽ സൃഷ്ടിക്കുന്ന പെയിന് വളരെ വലുതാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഒരു സ്ഥിരം ലൈഫിൽ ഇടപെടുന്ന ആളുകളൊക്കെ, ജീവിതത്തിൻ്റെ പല തലങ്ങളിൽ ഇടപെടുന്ന ആളുകളൊക്കെ ഒന്നിച്ചിരുന്ന് ഇടക്ക് വായിക്കേണ്ട ഒരു അധ്യായമാണിത്. ഖുർആൻ എത്രത്തോളം സാമൂഹ്യ സ്പർശിയാണ്, വ്യക്തിയുടെ അഭിമാനത്തെ സംരക്ഷിക്കാൻ എത്രത്തോളം ഇടപെടുന്നു എന്നത് ഇതിലുണ്ട്, ഈ ആയത്തിലുണ്ട്. ഒരു വ്യക്തിയുടെ അഭിമാനത്തെ സംരക്ഷിക്കാനുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലീഗൽ പ്രോട്ടോക്കോളാണ് യഥാർത്ഥത്തിൽ സംസാരത്തിൻ്റെ മര്യാദകളെക്കുറിച്ചാണ് ഇവിടെ ഈ വചനം പറയുന്നത്. ഇനി വലാ തൽമിസു അംഫുസക്കും, നിങ്ങൾ പരസ്പരം ആക്ഷേപിക്കുകയും ചെയ്യരുത്. ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ കഴിവും കുറവും യോഗ്യതയും അയോഗ്യതയൊക്കെ ഉണ്ടാകും. ആ കുറവും കഴിവും യോഗ്യതയും അയോഗ്യതയൊക്കെ എങ്ങനെയെല്ലാം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരടുക്കളയിൽ ഒന്നിച്ച് പണിയെടുക്കുന്ന രണ്ടോ മൂന്നോ നാലോ സ്ത്രീകൾക്ക്, ഒരു ജോലിസ്ഥലത്ത് ഒന്നിച്ച് ജോലി ചെയ്യുന്ന രണ്ടോ മൂന്നോ നാലോ ആളുകൾക്ക്, അവർക്ക് ആരോഗ്യത്തിലും കഴിവിലും പെട്ടെന്നുള്ള പരിഹാര ചിന്തകളിലും എളുപ്പവഴികളിലൊക്കെ കുറേയധികം കുറവുകളുണ്ടാകും. നാലും നാലായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഒരാൾ കുറച്ച് വേഗത കുറയും, അയാളെങ്ങനെ പറയാം, അയാളെങ്ങനെ കുത്തിപ്പറയാം, അയാളെങ്ങനെ ട്രോളിങ് കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. ഇത് വേറെ ആളുകളല്ല നമുക്ക് ഓർമ്മ വരേണ്ടത്, നമുക്ക് നമ്മൾ ഓർമ്മ വരണം. കാരണം ചിലപ്പോൾ ഒരു വാക്കിനേക്കാളും വലുതായിരിക്കും ഒരു മൗനം. എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ മറുപടിയില്ല, മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് ഏറ്റവും അങ്ങനത്തെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഭയങ്കര പെയിനായിരിക്കും. അത് അവരുടെ കീഴിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ പ്രത്യേകിച്ചും അതുണ്ടാകും. അതും നമ്മളിതിൽ പറഞ്ഞു പോകണം. ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിനെക്കുറിച്ച് പറഞ്ഞെടുത്തില്ല, യഅബ് ബഅലുക്കും ബഅല എന്നാണ്, നിങ്ങളിൽ ചിലർ മറ്റു ചിലരെ കുറ്റപ്പെടുത്തരുത് എന്നാണ്. അപ്പോൾ തിരുത്തുകൾ പിന്നെ കുറ്റപ്പെടുത്തലുകളാകാതെ നോക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയണേ. നമ്മളുൾപ്പെടെ നമുക്ക് എല്ലാവർക്കും ആർക്കും ഒഴിവാകാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും ഇത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടാകും. ഞാൻ പിന്നെ ഇങ്ങനെ ഒരു കഥ വായിച്ചപ്പോൾ, ഒരാൾ രണ്ട് കലങ്ങളിൽ രണ്ട് പാത്രങ്ങളിൽ വെള്ളം കൊണ്ടുവരും. അപ്പോൾ ഒരു പാത്രത്തിന് ഇത്തിരി പൊട്ടുണ്ട്. അപ്പോൾ അയാളിങ്ങനെ തോളിൽ വെച്ചിട്ടാണ് കൊണ്ടുവരിക. അപ്പോൾ ഒരു കലത്തിലെ വെള്ളം ഫുള്ളായിട്ട് വീട്ടിലെത്തും. രണ്ടാമത്തെ കലത്തിലെ വെള്ളം സൈഡിലിങ്ങനെ അതിനിങ്ങനെ തെറിച്ച് തെറിച്ച് തെറിച്ച് തെറിച്ച് പോകും. അപ്പോൾ ഒരു ദിവസം ഈ കലം ഇങ്ങനെ പറഞ്ഞു, ഇനി എന്നെ ഒഴിവാക്കിക്കോളി, നിങ്ങൾ എന്നെ വല്ല പൂച്ചട്ടിയോ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ പൂക്കളൊക്കെ ഉണ്ടല്ലോ, പൂച്ചട്ടിയൊക്കെ ആക്കി മാറ്റിയാൽ വെള്ളം വെറുത്ത് പോകില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, നിന്നെയും കൊണ്ട് ഞാൻ വരുന്ന മാറി മാറി വെക്കാറില്ലേ, ഒരു ദിവസം ഒരു തോള് വെക്കും, മറ്റേ ദിവസം മറ്റേ തോള് വെക്കും, നിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വെള്ളം തെറിച്ച് വീണ് തെറിച്ച് വീണ് അവിടെ കണ്ടില്ല നീ നല്ല പൂക്കളുണ്ടായത്, ആ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റി വീണിട്ടാണ് ആ പൂക്കളുണ്ടായത്, അവിടെ ചട്ടികൾക്ക് ഇരിക്കാൻ പറ്റിയത്, പൊട്ടിയ ചട്ടികൾ ഉപേക്ഷിക്കപ്പെടാതെ കൂടുതൽ സംരക്ഷിക്കപ്പെട്ടത് പൊട്ടിയ ചട്ടിയായ നിൻ്റെ ഇടപെടൽ കൊണ്ടാണ്, പ്രതികരണം കൊണ്ടാണ് എന്ന് വന്നു എന്നാണ്. നമ്മൾ പുനരുവട്ടത്തിൻ്റെ സമയം എത്തിയിട്ടുണ്ട്, 2 മിനിറ്റ് കൊണ്ട് നമുക്ക് തന്നെ ക്ലോസ് ചെയ്യാം. പിന്നെ അപമാനകരമായ വിളിപ്പേരുകൾ, തനാബസ് വല തനാബസു ബിൽ അൽഖാബ് എന്ന് അപമാനകരമായ വിളിപ്പേരുകൾ പലപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നതാണ്. ബിഇസൽ ഇസ്മുൽ ഫസൂഖ് ബഅദൽ ഈമാൻ, ഈ പ്രയോഗം നമ്മളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അള്ളാഹുവിൻ്റെ, അള്ളാഹു ഇത്തരമൊരു കാര്യത്തിലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം, ഈമാനിൻ്റെ നന്മ വന്നതിന് ശേഷം വീണ്ടും ഈ തമ്മാടിത്തം അത് ശരിയല്ല എന്ന് കൃത്യമായി പറയണോ. അമല്ലം യത്തു ഫൗലൈ കുഹുമുല്ലാലിമോൻ, ആരാണോ തൗബ ചെയ്യാത്തത് അവർ തീർച്ചയായും പരലോകത്ത് കടുത്ത ശിക്ഷകൾക്ക് വിധേയരാകേണ്ടി വരും എന്നും ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്.

0: പീസ് റേഡിയോയിൽ ഇനി പുലരിവട്ടം.
1: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: പുലരിവട്ടത്തിൽ പതിവുപോലെ പ്രൊഫസർ ഹാരിസ്മിന് സലീം നമ്മളോടൊപ്പം ചേരുന്നു. ബന്ധങ്ങൾ വളരാൻ എന്നതാണ് ഇന്നത്തെ വിഷയം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മ, ഓരോ സന്ദർഭങ്ങളിലും ഓരോ വികാരങ്ങളല്ലേ നമ്മൾ പ്രകടിപ്പിക്കുന്നത്? സന്തോഷമുണ്ടാകുമ്പോൾ അത് നമ്മുടെ മുഖത്ത് പ്രകടമാകും, വേദനകളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ മനസ്സ് പ്രകടമാകും, നിരാശ വരുമ്പോൾ അത് പ്രകടമാകും, ടെൻഷൻ വരുമ്പോൾ അത് പ്രകടമാകും. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള വികാരം എന്താണോ ആ വികാരം തന്നെയാണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ വികാരത്തെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു സന്ദർഭത്തിൽ മാത്രമാണ്. ചില ആളുകൾ മരണ വീടുകളിൽ സ്വന്തം ബന്ധുക്കളോ ഭർത്താവോ ഒക്കെ മരണപ്പെട്ട ചില ആളുകൾ വലിയ ധൈര്യം അവലംബിക്കുന്ന ആളുകളുണ്ട്. അവർ നല്ല ഒരു ക്ഷമയുള്ള വിശ്വാസമുള്ള ഈമാൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് പ്രകടിപ്പിക്കുന്നുണ്ടായിരിക്കാം. അതിനെപ്പോലും ചില ആളുകൾ തിരിച്ച് പറയും, അവർക്ക് മരിച്ചിട്ട് ഒരു പ്രശ്നമല്ല, അവിടെ ഉമ്മ മരിച്ചിട്ട് അവർക്കൊരു ടെൻഷനുണ്ടോ, വാപ്പ മരിച്ചിട്ടൊരു ടെൻഷനുണ്ടോ എന്ന് ചോദിക്കും. അവിടെ എന്താണ്, നമ്മൾ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ നിൽക്കേണ്ടത്, നല്ല മനസ്സുറപ്പോടുകൂടെ നിന്നാണ് വേണ്ടത്. പക്ഷെ അവിടെ പ്രകടമാകുന്ന വികാരം മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നതല്ലാത്തത് കൊണ്ട് അവിടെ ദുർവ്യാഖ്യാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് എന്തോ ഒരു പ്രശ്നമില്ലല്ലോ. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ദുഃഖങ്ങൾ ഉണ്ടായിരിക്കെ നമുക്ക് എന്താണ് പിടിച്ചു നിൽക്കുകയാണ് എന്ന് മനസ്സിലാകുമ്പോൾ മാത്രമേ എന്തുള്ളൂ അതൊരു ഈമാൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വിചാരിക്കപ്പെടുകയുള്ളൂ. പക്ഷെ പലപ്പോഴും അത്തരം സന്ദർഭങ്ങളിൽ നമുക്കൊരു ദുഃഖമുണ്ടാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഒരു ദുഃഖത്തിന് ലക്ഷണങ്ങൾ കാണാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് നമ്മുടെ ആത്മധൈര്യത്തിൻ്റെ ഭാഗമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതിനെയും തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. എന്തൊരു വികാരമാണോ ഉള്ളത് അത് പ്രകടമാക്കപ്പെടണം. യഥാർത്ഥത്തിൽ ഈ വികാരങ്ങൾ, എന്ത് വികാരമാണോ ഉള്ളത് അത് പ്രകടമാകാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഒരു പരിധിവരെ നമ്മളുടെ പ്രശ്നങ്ങളുടെ കാരണം എന്ന് നമ്മൾ പറയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഏറ്റവും അധികം ഒരു കുട്ടിയോട് സ്നേഹത്തിലും ഗുണകാംക്ഷയിലും വർത്തിക്കുന്ന ആരായിരിക്കും? ഉമ്മയായിരിക്കും. ഒരു വ്യക്തിയുടെ മുഴുവൻ കാര്യങ്ങളെയും കൂടെ നിന്ന് നിരീക്ഷിക്കുകയും വേണ്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഉമ്മ. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ഭക്ഷണം, അവൻ ഭക്ഷണം കഴിച്ചു, ഓ അവൻ ഇന്ന് ചോറ് കൊണ്ടുപോയിട്ടില്ലല്ലോ, അവനിന്ന് ചായ കുടിച്ചിട്ടില്ലല്ലോ, അവൻ ഭക്ഷണം കഴിക്കാനുള്ള ഉറങ്ങിയത് ഇതാരെ ചിന്തിക്കുന്നു, ഉമ്മയാണ് ചിന്തിക്കുന്നത്. ഓ അവൻ നിസ്കരിച്ചിട്ടില്ലല്ലോ, ഇതൊരു ഉമ്മൻ്റെ മനസ്സിലുണ്ടായിരിക്കും. അവനൊരു പനിയാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മെക്കുറിച്ച് ആലോചിക്കുന്നതിലേറെ നമ്മുടെ കാര്യങ്ങൾ ചിന്തിച്ചും ആലോചിച്ചും കൂടെ നിൽക്കുന്ന ആളാണ് ഉമ്മ എന്ന് പറഞ്ഞാൽ. പക്ഷെ കുറെ കുട്ടികൾക്കും എന്താണ് ഏറ്റവും വലിയ വിരോധവും പ്രതികാരവും ഉമ്മയോടാണ്. എന്തുകൊണ്ടാണ് അത് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ, തൻ്റെ കുട്ടി കാണിക്കുന്ന തിന്മകളും അവൻ്റെ പിന്നെ തെറ്റായ പ്രവർത്തനങ്ങളും കാരണം വളരെ വലിയ മനോവേദനയാണ് ഉമ്മ അനുഭവിക്കുന്നത്. പക്ഷേ ഉമ്മ പ്രകടിപ്പിക്കുന്നത് ആ ഒരു വേദനയല്ല, അവിടെയാണ് പ്രശ്നം. ഉമ്മയിൽ നിന്ന് പ്രകടമാകുന്നത് ദേഷ്യമാണ്. ഉമ്മയിൽ നിന്ന് പ്രകടമാകുന്നത് ദേഷ്യമാണ്. അതായത് മക്കൾ നല്ല ഒരു രൂപത്തിലല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അവരോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുക. പക്ഷെ ദേഷ്യപ്പെടല്ലോ ചെയ്യേണ്ടത്. അപ്പം എന്ത് ചെയ്യാം, നമ്മുടെ കുട്ടികൾ വലിയ അനുസരണക്കേടും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ വെറുതെ മൗനമായി നമ്മുടെ രണ്ട് കണ്ണിലും കുറച്ച് വെള്ളം നിറഞ്ഞാൽ മതി. അപ്പോൾ മോൻ വന്ന് ചോദിക്കും, മോൾ വന്ന് ചോദിക്കും, എന്താ ഉമ്മക്ക് എന്ന് ചോദിക്കും. ഒരു പക്ഷെ അവിടെ ഉമ്മയുടെ വികാരം അറിയുകയാണ്. ആ വികാരം അറിയുന്നതോടുകൂടെ തൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അവർക്ക് കുറ്റബോധമുണ്ടാകും. എന്നാൽ അവിടെ ദേഷ്യപ്പെട്ടത് കൊണ്ടോ പൊട്ടിത്തെറിച്ചത് കൊണ്ടോ ആ കുട്ടി കൂടുതൽ പ്രകോപിതരാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ഉള്ളൊരു വികാരം എന്തുകൊണ്ട് പ്രകടിപ്പിക്കുന്നില്ല എന്നാണ്. അപ്പോൾ പല കുട്ടികൾക്കും ഒരു ഉമ്മയുടെ സ്നേഹത്തെക്കുറിച്ചും ഉമ്മയുടെ മനസ്സിലെ വികാരത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടി വരികയാണ്. നിൻ്റെ ഉമ്മക്ക് നിൻ്റെ കാര്യത്തിൽ ഇത്ര ഇഷ്ടവും സ്നേഹവും ഉണ്ടെന്ന് പറഞ്ഞു മനസ്സിലാക്കുമ്പോഴാണ് അവിടെ കണ്ണ് നനയുന്നത്. അപ്പോൾ എന്താണ് ഉള്ള വികാരമാണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്, ഉള്ള വികാരം. ആ വികാരം പ്രകടിപ്പിച്ചെങ്കിലേ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ പലപ്പോഴും കരയേണ്ടിടത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, പൊട്ടിത്തെറിക്കുന്നു. അതുകൊണ്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് നേരെ വിപരീത ഫലമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെയും നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് അതൊരു വികാരമാണ്. ഇപ്പോൾ സ്നേഹമെന്ന ഒരു വികാരം നമ്മുടെ മനസ്സിലുണ്ട്, പക്ഷെ നമ്മൾ പ്രകടിപ്പിക്കണം, നമ്മൾ ചിരിക്കണം, അതേപോലത്തെ നമ്മൾ അവിടെ വിശേഷങ്ങൾ ചോദിക്കണം, അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കണം. പല രക്ഷിതാക്കളും പരാജയപ്പെട്ടത് അവിടെയാണ്, പല സുഹൃത്തുക്കളും പരാജയപ്പെട്ടത് അവിടെയാണ്. ഒരു പക്ഷേ അത്ര സ്നേഹമുള്ളൊരു വ്യക്തി ഉണ്ടായിരുന്നു, പക്ഷെ ആ സ്നേഹത്തിൻ്റെ ഒരു ലക്ഷണങ്ങളും കാണാൻ പറ്റും. കാരണം നമുക്ക് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ പ്രകടമാകുന്ന ലക്ഷണങ്ങൾ എന്നാണ് ഒരാളെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങേയറ്റം സ്നേഹമുള്ള ഒരു പിതാവ് പക്ഷെ സ്നേഹം അയാൾ പ്രകടിപ്പിക്കുന്നില്ല, ഒന്ന് പിന്നെ ഒരു ചുംബനം കൊടുക്കുന്നില്ല, ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നില്ല, ഒരു സ്നേഹമുള്ള വർത്തമാനം പറയുന്നില്ല. അപ്പം അങ്ങനെ അങ്ങനെ എല്ലാ സമയത്തും ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ ഇരിക്കുമ്പോൾ അയാൾക്ക് എൻ്റെ വാപ്പയ്ക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കും? നമ്മളുള്ള വികാരങ്ങളെ അത് സത്യസന്ധമായി മറ്റുള്ളവരിലേക്ക് കൈമാറുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സ് അവർക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കണം. അതാണ്. എന്നാൽ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യം എന്താ വെച്ചാൽ, നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ലേ, അവർ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ എന്താ പറയുക, അതൊന്നും ഒരു സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടല്ല പരിഗണിക്കുക, ഒരു ബാധ്യതയായിട്ടാണ് പലപ്പോഴും പരിഗണിക്കുക. ബാധ്യതയായിട്ടാണ് അവർ പലപ്പോഴും പരിഗണിക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെയാണ്, അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ എന്താണ് അത് അവർക്ക് ചെയ്യേണ്ടതന്നെയല്ലേ, അവർ ഭക്ഷണം തരേണ്ടതന്നെയല്ലേ എന്നൊരു മാനസികാവസ്ഥയിൽ നിന്നൊരിക്കലും അത് മനസ്സിലാകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ എന്താണോ നമ്മുടെ മനസ്സിലുള്ള വികാരം അതിനെ സത്യസന്ധമായി മറ്റുള്ളവരിലേക്ക് പ്രകടിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, കഴിയണം. ഒരാളുടെ തെറ്റ് കാണുമ്പോഴുണ്ടാകുന്ന വികാരം എന്താണ്, നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളൊരു തെറ്റ് ചെയ്യുന്നത് കാണുമ്പോഴോ ഇങ്ങനെയൊരു തിന്മ ചെയ്തൊരു അപകടത്തിലേക്കാണല്ലോ അവൻ പോകുന്നത് എന്നാണ്. അപ്പോൾ നമ്മൾ എന്താ ഇങ്ങനെ, നീ എന്താ ഇങ്ങനെ ചെയ്യാൻ എന്നൊരു പ്രകോപനത്തോടുകൂടെ ചോദിക്കുമ്പോൾ എന്താ വെച്ചാൽ, നീ ആരാണത് ചോദ്യം ചെയ്യാൻ എന്ന മനസ്സാണ് നമുക്കുണ്ടാവുക. നേരെ മറിച്ച് ഏത് ഗുണകാംശപരമായുള്ള അഭിമാനത്തിന് പ്രശ്നം വരുത്താത്ത രൂപത്തിൽ സ്നേഹപൂർവ്വം അയാളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് മാറ്റമുണ്ടാകും. അവിടെ നമുക്ക് അദ്ദേഹം തെറ്റ് ചെയ്യുന്നതിലുള്ള വിഷമം, അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചുള്ള ചിന്ത, ഇതൊക്കെയാണ് നമ്മളിത് പറയാൻ പ്രേരിപ്പിച്ചത് എന്ന് അയാൾക്ക് ബോധ്യപ്പെടുത്തുമ്പോൾ മാത്രമേ അയാളിൽ എന്ത് ചെയ്യുള്ളൂ, മാറ്റമുണ്ടാവുകയുള്ളൂ. എവിടെയും നാം പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ മനസ്സിൽ എന്ത് വികാരമാണുള്ളത്, ആ വികാരത്തെ സത്യസന്ധമായി പ്രതിഫലിക്കാൻ കഴിയുമ്പോൾ മാത്രമേ ബന്ധങ്ങളിൽ നമ്മൾ വിജയിക്കാൻ പറ്റുള്ളൂ. സ്നേഹമുള്ളവർ സ്നേഹത്തെ എന്ന വികാരത്തെ പ്രകടിപ്പിക്കണം, ദുഃഖമുള്ളവർ ദുഃഖമെന്ന വികാരത്തെ പ്രകടിപ്പിക്കണം. അത് പ്രകടിപ്പിക്കുമ്പോഴേ മറ്റുള്ളവർക്ക് നമ്മളുടെ വികാരം എന്തെന്ന് മനസ്സിലാക്കാനും അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാനും അവരിൽ മാറ്റമുണ്ടാക്കാനും കഴിയുകയുള്ളൂ. ഇത് നാം നമ്മുടെ കുടുംബജീവിതത്തിലും അതേപോലെ തന്നെ ദാമ്പത്യത്തിലും ഒക്കെ പരിഗണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു എല്ലാ കാര്യങ്ങളിലും യഥാർത്ഥ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും പാലിച്ച് വിജയകരമായ ഒരു ജീവിതം സാധ്യമാക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ.
0: ആമീൻ യാ റബ്ബൽ ആലമീൻ. ജസാകല്ലാഹു ഖൈറ. പുലരിവട്ടത്തിൽ നമ്മളോടൊപ്പം ഹാരിസ് ബിൻ സലീം ചേർന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൽ നിന്നും നമ്മിൽ നിന്നും ഇത് ഒരു നന്മയായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പുലരിവട്ടത്തിൽ സ്നേഹിക്കപ്പെടുന്ന ആൾക്ക് തോന്നണം ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്ന്. സ്നേഹിക്കുന്ന വ്യക്തി അത് പ്രകടമാക്കിയാൽ മാത്രമേ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകൂ എന്നാണ് ഫൈസൽ എടത്തനാട്ടുകര ഇന്നത്തെ പുലരിവട്ടത്തെ പറ്റി പ്രതികരിച്ചിട്ടുള്ളത്. ഉമ്മയെപ്പറ്റി വളരെ നല്ലൊരു സന്ദേശമാണ് ഹാരിസ് മൊലി പുലരിവട്ടത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. അൽഹംദുലില്ലാ. മൊലിവിക്കും പി ആർ ഫാമിലിക്കും അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്നാണ് ഷുഐബ എം വളവട്ടണത്തിൻ്റെ പ്രാർത്ഥന. അള്ളാഹു സ്വീകരിക്കട്ടെ. മറ്റൊരു സന്ദേശം, എൻ്റെ ചെറിയ മകൻ്റെ പേരാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ അടുത്താണ്, ഇതിൽ ജോയിൻ ചെയ്തത് മഷാ അള്ളാഹ് ഭയങ്കര സന്തോഷം. കുറച്ചു മുമ്പുള്ള കാലം പീസ് റേഡിയോ

ലൈവ് ക്വിസിലേക്ക് ഉത്തരം അയക്കാനാണ്. അപ്പോൾ നമ്മൾ തുടങ്ങലേ? ഓക്കെ, ലൈവ് ക്വിസ് റെഡിയാണ്, നമ്മുടെ ശ്രോതാക്കൾ സെറ്റാണ്. അപ്പോൾ ചോദ്യം ഇന്ന് എന്താണ്, ഇന്നത്തെ ചോദ്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണം എന്നത് ഒന്ന് മെസ്സേജ് അയക്കണം. പല ദിവസങ്ങളിലും പല രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ക്വിസിനെ പറ്റി കേൾക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ചോദ്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പ്രത്യേകം മെസ്സേജ് അയക്കണം ഇൻഷാല്ലാ. ചോദ്യം ഇതാണ്, വളരെ ശ്രദ്ധിച്ച് കേട്ട് അതിൻ്റെ ഉത്തരം അയക്കണം. പീസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് നമ്മൾ ഉത്തരം അയക്കേണ്ടത്. ലൈവ് ക്വിസ് എന്നതാണ് നമ്മൾ പ്രോഗ്രാമിൽ സെലക്ട് ചെയ്യേണ്ടത്. ഫീഡ്ബാക്ക് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രോഗ്രാം എന്ന ഭാഗത്ത് ഇപ്പോൾ രണ്ടാമതായി നിങ്ങൾക്കത് കാണാം. ലൈവ് ക്വിസ് മലയാളത്തിലും ഇംഗ്ലീഷിലും അത് എഴുതിയിട്ടുണ്ടാവും. നിങ്ങളുടെ പേരും പേരിനോടൊപ്പം തന്നെ സ്ഥലവും എഴുതണം. മൊബൈൽ നമ്പർ കൃത്യമായി എഴുതിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഫീഡ്ബാക്കിൻ്റെ ഭാഗത്ത് ഞാനിപ്പോൾ ഇനി ചോദ്യം പറയുമ്പോൾ ആ ചോദ്യത്തിൻ്റെ കൂടെയുള്ള ഓപ്ഷൻ്റെ കൂടെയുള്ള ലെറ്ററുകൾ ABCD എന്നീ ലെറ്ററുകൾ അതിൻ്റെ കൂടെ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ അമർത്തിയാൽ നിങ്ങളുടെ ഉത്തരങ്ങൾ ഇവിടെ എത്തും. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, ചോദ്യം ഇതാണ്, ഹദീസിലെ ഗരീബ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അബ്ദുൽ മാലിക് സലഫി നമ്മുടെ രാവിലത്തെ ക്ലാസ്സുകളിൽ കൃത്യമായി നമുക്ക് ഹദീസ് നിദാന ശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു തരാറുണ്ട്. ഹദീസിൻ്റെ ക്രോഡീകരണവും അതിൻ്റെ സാങ്കേതിക ശബ്ദങ്ങളും അതിനെതിരെയുള്ള വിമർശനങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മനോഹരമായ സെഷനാണ് അൽ-ഉസൂലിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ലളിതമായ എളുപ്പത്തിലുള്ള ഒരു ഉത്തരമായിരിക്കും. എങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് അതിൻ്റെ ഉത്തരം നിങ്ങൾ അടയാളപ്പെടുത്തുക. ABCD എഴുതണം. ഹദീസിലെ ഗരീബ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? എ, പരമ്പരയിൽ ഒരിടത്ത് ഒരാൾ മാത്രം റിപ്പോർട്ട് ചെയ്തത്. ബി, എല്ലാവരും റിപ്പോർട്ട് ചെയ്തത്. സി, പണ്ഡിതന്മാർ എല്ലാവരും തള്ളിക്കളഞ്ഞത്. ഡി, വളരെ നീളമുള്ള ഹദീസ്. നാല് ഓപ്ഷനുകളാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ഓപ്ഷൻ എ, പരമ്പരയിൽ ഒരിടത്ത് ഒരാൾ മാത്രം റിപ്പോർട്ട് ചെയ്തത്. ബി, എല്ലാവരും റിപ്പോർട്ട് ചെയ്തത്. സി, എല്ലാ പണ്ഡിതന്മാരും തള്ളിക്കളഞ്ഞത്. ഡി, വളരെ നീളമുള്ള ഹദീസ്. നാല് ഓപ്ഷനുകളിൽ നിന്ന് ഏതാണോ ശരി ഉത്തരം, ആ ശരി ഉത്തരത്തിൻ്റെ ലെറ്റർ ABCD എന്നത് മാത്രം നമ്മൾ ടൈപ്പ് ചെയ്യുക. ആളുകളുടെ ഉത്തരങ്ങൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. തജുക്ക, ഞാൻ വിചാരിച്ചത് കുറേയധികം ആളുകൾ പിന്നെ ഉത്തരം അയക്കൂലാന്ന്. കുറച്ച് പ്രയാസമുള്ള ചോദ്യമായിരിക്കും എന്നൊക്കെ എനിക്കൊരു തെറ്റിദ്ധാരണ. പക്ഷേ ആളുകൾ ദാ മാഷാല്ലാ ചോദ്യങ്ങൾക്ക് ദാ എമ്പാടും ആളുകൾ ഉത്തരം അയച്ചു. ഓ, അടിപൊളി, മാഷാല്ലാ. ഓക്കെ, അതിൽ ഇനി ആരതൊക്കെയാണ് ശരിയായത്? ഇങ്ങനെ നോക്കുമ്പോൾ കുറേ ആൾക്കാർ വ്യത്യസ്തമായ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്, ശരിയും തെറ്റും ഒക്കെ ഉണ്ട്. ചില ആളുകളെങ്കിലും ലൈവ് ക്വിസ് എന്നുള്ളതിലേക്ക് ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട്, അതൊരു പ്രശ്നമാണ്. തെറ്റായി ഉത്തരം അയക്കുക എന്നുള്ളത് ഇതുപോലെ തന്നെ ഗൗരവമുള്ള വേറൊരു പ്രശ്നമാണ്. പിന്നെ ലൈവ് ക്വിസിലേക്ക് ഫീഡ്ബാക്ക് അയക്കുക, വേറെ ടെക്സ്റ്റുകൾ അതിൻ്റെ ഉത്തരമായിട്ട് എഴുതുമെന്നും വേണ്ട, ജസ്റ്റ് അതിൻ്റെ ABCD മാത്രം എഴുതിയാൽ മതിയായിരുന്നു. പിന്നെ ചില ആളുകൾ ഫീഡ്ബാക്കിലേക്കും ഉത്തരം അയച്ചിട്ടുണ്ട്, അതും ഒരു മിസ്റ്റേക്കാണ്, ഒരു തെറ്റാണ്, അത് നമ്മൾ ശരിയാക്കണം ഇൻഷാല്ലാ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പിന്നെ ഉത്തരമയക്കാനുള്ള സമയം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പോകണം.

ഓക്കെ, ചോദ്യത്തെക്കുറിച്ചുള്ള പ്രതികരണം പറയണം എന്ന് പറഞ്ഞതുകൊണ്ട് ചില ആളുകൾ ഉത്തരം ഫീഡ്ബാക്ക് പ്രത്യേകം അയച്ചിട്ടുണ്ട്. ഷെരീഫ പെരിങ്ങോട്ട് കുറിശ്ശി പറഞ്ഞത് ഇന്ന് കറക്കിക്കുത്തി ഉത്തര അയച്ചതാണെന്നാണ്. ഏതാന്നുള്ളത് വ്യക്തമായിട്ടില്ല എന്നാണ്. പ്രശ്നമല്ല, ഇൻഷാല്ലാ വിജയിയാകുമെന്ന് നമുക്ക് നോക്കാലോ. റസ്നി ഹാജിയാർ പള്ളി, പിന്നെ കുറച്ചു കാലമായി വിജയികളുടെ കൂട്ടത്തിൽ പേര് വന്നിട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളീ പറയണത് ഇനി സിസ്റ്റം കേട്ട് നിങ്ങളെ വിജയിയായി തിരഞ്ഞെടുക്കുക എന്നുള്ളതേ. അങ്ങനത്തെ AI സെറ്റ് ചെയ്തിരിക്കണമെന്ന് എനിക്കറിയില്ല. റസ്നി ഹാജിയാർ പള്ളിയാണ് കേട്ടോ ഇപ്പോൾ ഉത്തരത്തിൽ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞത്. നമ്മളൊന്ന് പറഞ്ഞു നോക്കുക, അങ്ങനെ വല്ലതും മൻസൂർ സെറ്റാക്കിക്കണമെന്ന് നമുക്ക് ചോദിച്ചു നോക്കാലോ. ഒരു തെറ്റുപറ്റി എന്നാണ് സക്കീന ഉദരമ്പൊഴിയിൽ ഈ ഉത്തരം അയച്ച് തെറ്റിയതിനെ പറ്റി പറഞ്ഞത്. ശംസാദ്

0: ശരി, അതും കറക്കി കുത്തി എന്നാണ് പറഞ്ഞത്. ചോദ്യം എളുപ്പമുള്ള ആളുകളൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഈ അല്ലാത്തത് മാത്രം വന്നത്. പ്രയാസമായിരുന്നു എന്ന് ഉത്തരം പറയേണ്ടത്. ഓക്കെ, ആ ജമീല നെന്മിനി ഉത്തരത്തെ പറ്റിയൊക്കെ പറയേണ്ടത് നമ്മളിപ്പോൾ തൽക്കാലം പിന്നെ പറയണില്ല. ഓക്കെ, എന്തായാലും ചോദ്യങ്ങളുടെ പിന്നെ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട് കുറേയധികം ആളുകൾ. ശരി ഉത്തരം തന്നെയാണ് കൂടുതൽ ആളുകളുടേതും. നമ്മൾ വേഗം 1 മിനിറ്റ് ടോക്കിലേക്ക് പോയി ഇൻഷാല്ലാ തിരിച്ചു വരാം. 1 മിനിറ്റ് ടോക്കിൽ ഇന്ന് നമ്മളോടൊപ്പം ഷെമീർ മദീനിയാണ് ചേരുന്നത്. 2001-ാമത്തെ എപ്പിസോഡ് ആണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. നിങ്ങളുടെ സമ്പാദ്യം ഹലാലാനോ?
1: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതം, പരലോക ജീവിതം, അവിടെ വിചാരണ, നരകം, സ്വർഗം ഒക്കെ സത്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പാദ്യങ്ങളിൽ, നമ്മുടെ ഇടപാടുകളിലൊക്കെ അള്ളാഹു വിലക്കിയ നിഷിദ്ധങ്ങൾ കടന്നു വരാതെ സൂക്ഷിക്കണം. സച്ചരിതരായ മുൻഗാമികൾ, സ്വഹാബികൾ, സലഫു സ്വാലിഹീങ്ങളൊക്കെ അത് ശ്രദ്ധിച്ചിരുന്നു. അവരുടെ ഭാര്യമാർ, ഭർത്താക്കന്മാർ അല്ലെങ്കിൽ സഹോദരങ്ങൾ ജോലിക്കോ കച്ചവടങ്ങൾക്കോ വേണ്ടി പോവുകയാണെങ്കിൽ പറയുമായിരുന്നത്രേ, ഇയാക്കും വക്കസ്ബൽ ഹറാം, ഹറാമായ മാർഗത്തിലൂടെ നിങ്ങൾ സമ്പാദിക്കുന്നത് സൂക്ഷിക്കണം. കാരണം ദാരിദ്ര്യവും പട്ടിണിയും ഞങ്ങൾ സഹിച്ചുകൊള്ളാം, പക്ഷേ പരലോകത്തെ നരകവും പടച്ചറബിൻ്റെ ശിക്ഷയും ഞങ്ങൾക്ക് താങ്ങാനാവുകയില്ല എന്ന്. അതുകൊണ്ട് നമ്മുടെ സമ്പാദ്യങ്ങളിൽ ഹറാമുകൾ കടന്നു വരാതെ സൂക്ഷിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
2: ഷമീർ മദീനിയാണ് ഇന്ന് 1 മിനിറ്റ് ടോക്കിൽ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. 1 മിനിറ്റ് ടോക്ക് 2000-ലധികം ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ 2000 ദിവസങ്ങൾക്കിടയിൽ എത്ര എപ്പിസോഡുകൾ കേൾക്കാനും എത്ര എപ്പിസോഡുകൾ നമുക്ക് ചുറ്റുമുള്ളവർക്ക് എത്തിക്കാനും കഴിഞ്ഞു എന്നത് ചിന്തിക്കാനാണ് നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്.

0: ഒരു ഒരു ഗ്രാമത്തിൽ പഴയ കാലത്ത് ആ ഗ്രാമത്തിൽ കുറേയധികം സാധാരണക്കാരായ ആളുകൾ കഴിഞ്ഞിരുന്ന സ്ഥലത്ത് കുറച്ച് സമ്പന്നനായ ആളുകൾക്കിടയിലൊക്കെ ഞാനൊരു ഒരു പ്രധാനപ്പെട്ട ആളാണെന്ന് സ്വന്തം തോന്നുന്ന ഒരു മനുഷ്യൻ, അയാൾ അങ്ങാടിയിലൂടെ നടക്കുന്ന സമയം, അയാൾ വീട്ടിലിരിക്കുന്ന സമയം എപ്പോഴും അയാൾ താനൊരു വലിയ ആളാണ് എന്നൊരു തോന്നലാണ് അയാൾക്കുണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിൽ ഭാര്യയോടാണെങ്കിലും മക്കളോടാണെങ്കിലും അങ്ങാടിയിലുള്ള തൻ്റെ കൂട്ടുകാരോടാണെങ്കിലും നടന്നു പോകുമ്പോൾ പുതുതായി കാണുന്ന ആളുകളോടാണെങ്കിലും ഒക്കെ ഒരു സംസാരം എപ്പോഴും ഒരു പുച്ഛമനോഭാവത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സംസാരമുള്ളത്. തൻ്റെ സമ്പത്ത് കയ്യിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അഹങ്കാരമാകാം, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ശീലിച്ചു വന്ന ഒരു സ്വഭാവമാകാം. അപ്പോൾ തനിക്കാരുടെയും സഹായം ആവശ്യമില്ല, എന്നെ ആരും പിന്നെ എന്തെങ്കിലും നിലക്ക് ഒരു ഉപകാരം എനിക്ക് ചെയ്യേണ്ടതില്ല എന്നൊരു തോന്നലിൽ താൻ എല്ലാത്തിനും തികഞ്ഞവനാണ് എന്ന തോന്നലിലാണ് അയാൾ നടന്നു പോയിരുന്നത്. അങ്ങാടിയിൽ സാധാരണ കാണാത്ത ഒരു മനുഷ്യൻ, അയാൾ ഒരു പഴയ വസ്ത്രം ധരിച്ച് യാത്രയുടെ ക്ഷീണം മുഖത്ത് ഉള്ള ഒരു വൃദ്ധനായൊരു മനുഷ്യനെ അങ്ങാടിയിൽ കണ്ടപ്പോൾ കാലുകൊണ്ടൊന്ന് തട്ടി, പുച്ഛമനോഭാവത്തോടുകൂടി അയാൾ തട്ടിത്തിരിഞ്ഞു പോയി. ആളുകൾക്കൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്, എന്തിനാണ് അങ്ങനെ ചെയ്യണത്, അക്രമം ചെയ്യണത്. പക്ഷേ അത് പറഞ്ഞാൽ പിന്നെ ഇവരെയും പുച്ഛിക്കും അപഹസിക്കും, അവരെയും വൃത്തികേട് പറയും എന്ന ഒരു ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ ആളുകളൊന്നും അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തില്ല എന്നാണ്. പക്ഷേ പിന്നെ ഇദ്ദേഹത്തിൻ്റെ യാത്രയിൽ, മുന്നോട്ടുള്ള പോക്കിൽ, അടുത്ത ഗ്രാമത്തിലേക്കുള്ള യാത്രയിൽ, അങ്ങനെ പല സ്ഥലങ്ങളിലായി ഈ വൃദ്ധനെ അയാൾ വീണ്ടും കണ്ടുമുട്ടി. അയാളെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് അയാൾക്ക് തോന്നി. അങ്ങനെയാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള, കുറേയധികം ആളുകൾക്ക് നന്മകൾ പറഞ്ഞു കൊടുത്ത, തത്വങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു സാത്വികനായ ഒരു ഗുരുവാണ്, ഒരുപാട് ആളുകൾക്ക് ഗുരുകുലത്തിൽ വിജ്ഞാനം പകർന്നു കൊടുത്ത ഗുരുവാണ്, ആളുകളൊക്കെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന വലിയൊരു വ്യക്തിയാണ്. എന്നെ ആളുകൾ പരിഗണിക്കുന്നതും എന്നെ ആളുകൾ വിലവെക്കുന്നതൊക്കെ ഞാൻ സംസാരത്തിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ ആളുകൾ യഥാർത്ഥത്തിൽ എന്നെക്കുറിച്ച് മോശം പറയാണ് എന്ന തിരിച്ചറിവിലേക്കൊക്കെ ആ ഗുരുവുമായുള്ള പിന്നീടുള്ള സംഭാഷണത്തിൽ അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്നാണ് കഥയിലുള്ളത്. അപ്പോൾ എപ്പോഴും ഈ അവനവൻ അവനെക്കുറിച്ച് വിചാരിക്കുന്നത് വലുതാണ്, സത്യത്തിൽ ആളുകളുടെ മനസ്സിൽ എന്താണ് അവനവൻ്റെ വില ഉള്ളത് എന്നുള്ളത് ചിന്തിക്കണില്ല.
1: ഒരു ഒരാളെ അയാളുടെ രൂപത്തിൽ നിന്നോ കോലത്തിൽ നിന്നോ അവസ്ഥയിൽ നിന്നോ അല്ല അയാളെ മനസ്സിലാക്കേണ്ടത് എന്ന കാര്യം നമുക്ക് ഇതിൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കണം. തീർച്ചയായും ഈയൊരു സന്ദർഭം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഈയൊരു തത്വം ഉൾക്കൊള്ളലാണ്. ഈയൊരു തത്വം ഉൾക്കൊള്ളുക എന്നതാണ് നമ്മളേറ്റവും പ്രാധാന്യത്തോടെ തിരിച്ചറിയേണ്ടത്. ഏത് തത്വം?
0: അവനവൻ
1: ഒരു വ്യക്തിയുടെ രൂപം, കോലം, സ്റ്റൈല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ കണ്ടിട്ട് അത് ആർക്കും ഉണ്ടാകും, അങ്ങനത്തെ ഒരു അസസ്മെൻ്റ് ഉണ്ടാവും. ഒരു വില വെക്കാത്തൊരു, ഇപ്പം അയാളെ പലരെയും വില വെക്കാത്തതിൻ്റെ കാരണം അയാളുടെ കയ്യിലെ പണമാണ്.
0: അതെ,
1: പണം ഒരു കാരണമാണ്. പക്ഷേ ഇനിയിപ്പോൾ പണമൊന്നും ഇല്ലാത്തൊരാളെന്ന് പറയുന്നത് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല എന്ന് വിചാരിക്കേണ്ട കാര്യമല്ല. ഞാൻ നല്ലൊരു വിഷയത്തിൽ നല്ലൊരു എക്സ്പേർട്ടായാൽ മതി, അപ്പോൾ വേറെ പലരുടെയും പലരൊന്നും അതിന് പറ്റൂല, അതിന് പറ്റാത്ത ആളാണെന്ന് എനിക്ക് തോന്നാം. അല്ലെങ്കിൽ രൂപം മതി, അതല്ലെങ്കിൽ അയാൾ വരുന്ന ഒരു നാട് മതി, അവിടുത്തെ ആൾക്കാർ ഒക്കെ മണ്ടന്മാരാണ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ എന്തു ചെയ്യാം വരാം. അപ്പോൾ നമ്മൾ ഒരു നമ്മൾ നിത്യജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കണം, അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞത്. നിത്യജീവിതത്തിൽ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ നമ്മൾ പൊതുവേ കൊടുക്കുന്ന ഒരു ഗ്രേഡ് എന്താണ്, ഓരോരുത്തർക്കും ഒരു ഗ്രേഡ് കൊടുക്കുന്നുണ്ടാവും, മനസ്സിലൊരു ഗ്രേഡ് ഉണ്ടാവും. നമ്മൾ മാർക്ക് ഇട്ടിട്ടില്ലെങ്കിലും ഒരു പത്താളുണ്ടെങ്കിൽ ആ പത്താൾക്ക് കൊടുക്കണ ഒരു ഇതെന്താണ്, ഇപ്പം അഞ്ച് മക്കളുണ്ടെങ്കിൽ അഞ്ച് മക്കൾക്ക് കൊടുക്കുന്ന ഒരു ലെവൽ എന്താണ്, ഉമ്മി ഉപ്പി പിന്നെ അങ്ങനെ കുറച്ച് മുതിർന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു ഇതെന്താണ്, പിന്നെ മരുമക്കളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നൊരു ഇതെന്താണ്, ഇങ്ങനെ ഒരു അവലോകനം ആവശ്യമാണ്. അല്ലെങ്കിൽ ഗുരുവിൻ്റെ മുന്നിൽപ്പെട്ട ഈ ഒരു വ്യക്തിയെപ്പോലെ നമ്മളും ആകാനുള്ള സാധ്യത കൂടുതലാണ്.
0: ഇപ്പോൾ ഒരിക്കലും നമ്മളാണ് എല്ലാ കാര്യത്തിലും ഒരു കഴിവുള്ളയാൾ, അല്ലെങ്കിൽ നമ്മളാണ് എല്ലാ വിഷയത്തിലും അറിവുള്ളയാൾ, നമ്മളെക്കൊണ്ടെല്ലാം സാധിക്കും, മറ്റൊരാളും എനിക്ക് ഒരു സഹായം ചെയ്യേണ്ടതില്ല എന്ന തോന്നലൊക്കെ വെറുതെയാണ്. ശരിക്ക് നമ്മളൊക്കെ ഒറ്റപ്പെടുന്ന, മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരുന്ന, മറ്റുള്ളവർക്ക് ആളുകൾ കൊടുക്കുന്ന വിലയും മഹത്വമൊക്കെ തിരിച്ചറിയുന്ന നിമിഷങ്ങൾ വരും. അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മളിലേക്ക് കടന്നു വരും. ആ അവസ്ഥ എത്തുന്നതിൻ്റെ മുമ്പായി നമ്മളെപ്പോലെ തന്നെയാണ് ബാക്കിയുള്ള ആളുകളും. നമ്മളെപ്പോലെ വ്യത്യസ്തമായ കഴിവുള്ള ആളുകളാണ്, നമ്മളെപ്പോലെ അറിവുള്ള ആളുകൾ വേറെയുണ്ട്, നമ്മളെപ്പോലെ വ്യത്യസ്തമായ കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളുണ്ട്. എന്നെപ്പോലെ സമ്പത്തുള്ള അല്ലെ എന്നേക്കാൾ സമ്പത്തുള്ള ആളുകൾ ധാരാളം വേറെ ഉണ്ടാവും. ഞാനിങ്ങനൊരു പിന്നെ വലിയ എന്തോ സംഭവമാണ് എന്നൊരു തോന്നലില്ലാതെ ജീവിക്കുകയാണ് യഥാർത്ഥത്തിൽ ഓരോരുത്തർക്കും ഗുണകരമായിട്ടുള്ളത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു.

0: അപ്പോൾ ഇനി കുറച്ച് ഫീഡ്ബാക്കുകളിലേക്ക് നമ്മൾ പോകുന്നു. നമ്മുടെ ഹിഷാമിൻ്റെ ഉമ്മ ഇന്ന് ലൈവിലുണ്ട്. ഷെരീഫ വീട്ടി മുറയൂർ ഹിഷാമ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ പീസ് റേഡിയോയിൽ ഫുൾ ടൈം ഉണ്ടാവുന്ന സഹപ്രവർത്തകരിൽപ്പെട്ട, വളരെ സജീവമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുട്ടിയാണ് ബാർക്കുള്ളാഫി. അദ്ദേഹത്തിൻ്റെ ഉമ്മ ലൈവിലുണ്ട് എന്നുള്ളൊരു കമൻറ്റ് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി.
1: വൺ മിനിറ്റ് നമ്മുടെ സമ്പാദ്യത്തെക്കുറിച്ച് കുറഞ്ഞ സമയത്തിൽ വലിയ അറിവ് പറഞ്ഞു തന്ന മൗലവിക്ക് തക്കതായ പ്രതിഫലവും അറിവ് വർദ്ധിപ്പിച്ചു നൽകുകയും ചെയ്യട്ടെ എന്നാണ് സക്കീന ഉദരംപോയിലിൻ്റെ പ്രാർത്ഥന.
0: ജമീല വി കെ പുനൂർ, അസ്സലാമു അലൈക്കും. ഒരു യാത്രയിലാണ് കയറാൻ വൈകിപ്പോയി എന്നവർ കമൻ്റ് ചെയ്തിട്ടുണ്ട്. തുടക്കം മുതലുണ്ടാവുന്ന ആളാണ് അവർ.
1: ഇന്നലെ ഒരു സംഭവമുണ്ടായി. ടീച്ചേഴ്സ് കോൺഫറൻസിൻ്റെ കൺഫർമേഷന് വേണ്ടി എന്നെ ഒരാൾ വിളിച്ചിരുന്നു. എൻ്റെ സമ്മേളനത്തിലെ പങ്കാളിത്തം ഉറപ്പുവരുത്തിയപ്പോൾ ഞാൻ അവരോട് പേര് ചോദിച്ചു. റുഷ്ദ കാളികാവ് എന്നാണ് പേര് പറഞ്ഞത്. എല്ലാ ദിവസവും രാവിലെ ലൈവിൽ പ്രതികരണങ്ങളുമായി സ്ഥിരസ്ഥാനിധ്യമായ അതേ റുഷ്ദ കാളികാവ്. അപ്രതീക്ഷിതമായി ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കോണ്ടാക്റ്റ് കൂടി എനിക്ക് ലഭിച്ചു. വളരെ സന്തോഷം. പി ആർ ഫാമിലിയിലെ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ അവിചാരിതമായി കണ്ടെത്തുമ്പോഴുള്ളൊരു സന്തോഷമാണ് ഇവിടെ പിന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്.
0: ഉസ്മാൻ ടി കെ രുവേറ്റി, അദ്ദേഹം ആരെയോ ഓർമ്മ വന്നു എന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കത് അത്ര തന്നെ വ്യക്തമായില്ല.
1: ഇടയ്ക്കൊക്കെ പ്രയാസമുള്ള ചോദ്യങ്ങൾ വരുന്നത് നല്ലതാണ്, പുതിയൊരു അറിവ് കൂടി കിട്ടുമല്ലോ എന്ന് ക്വിസിനെ പറ്റി ഉമ്മു ഗുൽസു ചിറമംഗലം പറഞ്ഞിട്ടുണ്ട്.
0: ജുനൈന റജ മുഹമ്മദ്, പരസ്പരം സ്നേഹം ഉണ്ട് എന്ന് പറയുന്നതിനേക്കാളും ആ സ്നേഹം ഉണ്ട് എന്ന് കാണിക്കേണ്ടത് ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ കൂടെയുള്ള ആളിൻ്റെ അഭിമാനം ഒരു പോറൽ പോലും വരാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് സ്നേഹത്തോടെ തിരുത്തി കൊടുക്കുകയാണെങ്കിൽ അവിടെ സ്നേഹമുണ്ട്. നേരെ മറിച്ച് കൂടെയുള്ള ആൾക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുന്ന സമയത്ത് ആകെ ആളുകളുടെ ഇടയിൽ മാനക്കേടാക്കി തിരുത്തി കൊടുത്താൽ അത് ഒരിക്കലും തിരുത്താൻ സാധ്യതയില്ല. അവിടെ നന്മകൾക്ക് പകരം തിന്മ ഉണ്ടായേക്കാം. അത് മക്കളായാലും ലൈഫ് പാർട്ട്ണറായാലും ആർക്കായാലും തെറ്റ് സംഭവിക്കുന്ന സമയത്ത് വളരെ മാന്യമായി തിരുത്തി കൊടുക്കുകയാണെങ്കിൽ അത് ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിച്ചേക്കാം. നേരെ മറിച്ച് ഷെയ്മാകുമ്പോൾ അതും ജീവിതത്തിലൊരു നെഗറ്റീവായ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം എന്നാണ് അവർ എഴുതിയത്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായൊരു അനുഭവം. ഒരു പെൺകുട്ടി, അവർ പിന്നെ പ്രണയത്തിലൂടെ ഒരു ജീവിതത്തിലേക്ക് എത്തിയ ഒരാളാണ്. അപ്പം ആ ഒരു വീട്ടിൽ പൊതുവെ പ്രണയത്തിലൂടെ വന്ന ആൾ എന്നുള്ളൊരു ഇമേജ് ആ കുട്ടിക്കുണ്ട്. അപ്പോൾ സത്യത്തിൽ ഇവരെ കല്യാണം കഴിച്ച ഈ ഇമേജ് കാത്തു സൂക്ഷിക്കണ വീട്ടുകാരുണ്ടല്ലോ, ആ വീട്ടുകാരിലെ ഈ ചങ്ങാതിയാണ് ഈ കല്യാണത്തിൻ്റെ കാരണക്കാരൻ. പക്ഷെ അവൾക്കുള്ള പേര് അവൾ കയറി വന്നോളൂന്നാണ് അവൾക്കുള്ള പേര്. അവനങ്ങോട്ട് പോയി പ്രപ്പോസ് ചെയ്ത് പിന്നെ പ്രശ്നം ഉണ്ടാക്കി, കെട്ടിച്ചിട്ടില്ലെങ്കിൽ അതാക്കും ഇതാക്കും, കെട്ടിത്തൂങ്ങി ചാകും എന്നൊക്കെ പറഞ്ഞ് ആകെ സീനാക്കി ആണ് ഈ സംഭവത്തേക്ക് പോണത്. ഒരു 17-18 വയസ്സുള്ള പ്രായത്തിലൊരു പെൺകുട്ടിയുടെ ഒരു അന്തല്ലായ്മ അതിനെ സംഭവിച്ചെടുത്തു. ശരിക്കും ട്രെയിന് തലവെച്ചു എന്നാ
1: പറയണ്ടേ,
0: തലവെച്ചുകൊണ്ടേ ഇരിക്കണം. ട്രെയിൻ ഒറ്റവട്ടം തലവെച്ച് അപ്പം തീരും. ഇതിങ്ങനെ
1: കാലാകാലം.
0: അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഉമ്മാക്ക് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ മോനെ കൊണ്ടുപോയതാണെന്നൊക്കെയുള്ള മൈൻഡൊക്കെ ഉണ്ടാകും. അപ്പം അതിനനുസരിച്ചൊക്കെയാണ് പ്രതികരണം. അപ്പോൾ ഈ ഉമ്മാൻ്റെ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് അവരിലൂടെ ഇതൊന്ന് ഈ കുട്ടിയുടെ ലൈഫ് ഫുള്ള് കേട്ട് കഴിഞ്ഞപ്പോൾ അവരിലൂടെ ഈ വിഷയം ഒന്ന് പരിഹരിച്ചുകൂടെ എന്ന് ചിന്തിച്ചപ്പോൾ ഈ അമ്മായിമ്മ എന്ന് പറയണ ഇവരുടെ ഈ ചെറുപ്പക്കാരൻ്റെ ഉമ്മാക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഈ കുട്ടിനോട് മിണ്ടുകയെ സംസാരിക്കുകയെ കാര്യങ്ങൾ ചോദിക്കുകയൊന്നുമില്ല. സത്യത്തിൽ ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ ഒന്ന് വിശദമായി എന്താണ് വിഷയം എന്നൊന്ന് ചോദിച്ചാൽ മതി, മനസ്സിലായില്ലേ. നമുക്കൊക്കെ പെൺകുട്ടികളുണ്ട്, നമുക്കൊക്കെ പേരക്കുട്ടികളുണ്ട്. ഇവരൊക്കെ വല്ല പെരയിലും പോയി പെട്ട് ഇങ്ങനെ നരകയാതന അനുഭവിക്കും എന്ന പേടിയെങ്കിലും എന്ത് ചെയ്യണം, ഇത്ര ആൾക്കാരെ ഉള്ളിൽ വേണം. ഭയങ്കര ഔദ്യോഗിക സ്ഥാനത്തിരുന്ന് പിന്നെ ഈ വൺ സൈഡ് മാത്രം കേട്ട്, സാധാരണ ഇത് ഈ ഖുർആനിലെ ഈ ഒരു പ്രയോഗം കണ്ടില്ലേ, ഒലാ നിസാമിൻ നിസായൻ, ഒരു പെണ്ണും വേറൊരു പെണ്ണിനെ കുത്തി പറയരുത് എന്ന് ഖുർആന് പെണ്ണിൻ്റെ കാര്യം എടുത്തു പറഞ്ഞത് വെറുതെ അല്ല. നമുക്കത് കറക്റ്റ് തോന്നും, ഖുർആൻ വലിയ ഹിക്മത്ത് ഉണ്ടെന്ന് തോന്നും. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ അടുത്ത് കിട്ടിയ ഡാറ്റ മാത്രം വെച്ച് ഒരു സൈഡിലുള്ള ആളുകളെങ്ങനെ ന്യായീകരിച്ച് അവർക്ക് വേണ്ടി വർത്തമാനം പറഞ്ഞു പോകുമ്പോൾ കുറേ ജീവിതങ്ങൾ ഇങ്ങനെ കക്കൂസിലും ബെഡ്റൂമിലും ഒക്കെ കരയാണ്. ബെഡ്റൂമിൽ പോലും കരയാൻ ചില ആൾക്കാർക്ക് പറ്റില്ല, കാരണം അവിടെ ചങ്ങായി ഉണ്ട്, കാണൂലേ. അപ്പോൾ കക്കൂസിലിരുന്ന് കരഞ്ഞ് കാലം കഴിക്കുന്ന അവസ്ഥ പലർക്കും ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ പെരയിലുണ്ടോയെന്ന് എന്ത് ചെയ്യണം, നമ്മൾ ആലോചിക്കണം. നമ്മളെ പേരനെ ഭയങ്കര സംഭവമാക്കിയിട്ട് വിചാരിക്കും. നമ്മൾ ചിലപ്പോൾ ഭയങ്കര സംഭവം വൈകാറും, ഖുർആൻ ക്ലാസ്സിന് പോകുന്നുണ്ടാവും, സംഘടനാ രംഗത്തുണ്ടാവും, ദീനി രംഗത്തുണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. പക്ഷേ നമ്മൾ എന്ന വ്യക്തി വേറൊരാൾക്ക് ദ്രോഹമാകുന്നുണ്ടോ, നോട്ടം കൊണ്ടോ, ഇടപെടൽ കൊണ്ടോ, മൗനം കൊണ്ടോ? നമ്മളെ വെള്ള പൂശാനല്ല ആദ്യം ശ്രമിക്കേണ്ടത്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫിന്, എൻ്റെ മക്കൾക്ക്, എൻ്റെ വാപ്പാക്ക്, എൻ്റെ ഉമ്മാക്ക് ഒരു പ്രശ്ന ബാധ്യതയായി മാറണുണ്ടോ, പ്രശ്നമായിട്ട് മാറണുണ്ടോ? എൻ്റെ സംസാരങ്ങൾ, എൻ്റെ നോട്ടങ്ങൾ, എൻ്റെ ഇടപെടലുകൾ ഇങ്ങനെ നല്ലോണം ശ്രദ്ധിച്ചാൽ തന്നെ എന്തേയുള്ളൂ, എല്ലാവരും രക്ഷപ്പെടുള്ളൂ. ഒരു തിരുത്തൊരാൾ പറയുമ്പോൾ നേരെ മുഖം തിരിക്കണ കുറേ ആൾക്കാരുണ്ട്. തിരുത്തിന് പറയണോടുകൂടെ ഇങ്ങോട്ടും വികാരപ്പെട്ട് അതിന് വേറൊരു ഡയമെൻഷൻ കൊടുക്കും. ആ അതാപ്പം പറയണത് അറിയാം, അതിൻ്റെ ഒരു വാക്കെടുത്തിട്ടാണ് എന്ത് ചെയ്യുക. ഇങ്ങനത്തെ അസുഖമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. പ്രായ ലിംഗഭേദമന്യേ ഇത്തരം ആളുകൾ ഭയങ്കര ബാധ്യതയായിരിക്കും കുടുംബത്തിലും ഓഫീസിലൊക്കെ. എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ അൾട്രാ നെഗറ്റീവ് സാധനം മാത്രമേ കേൾക്കുള്ളൂ, വേറൊന്നും എന്ത് ചെയ്യില്ല, മനസ്സിലാവില്ല. അത് ഗൗരവപൂർവ്വം നമ്മൾ വിലയിരുത്തേണ്ടതാണ്. എനിക്ക് ഈ കമൻറ്റ് വായിച്ചപ്പോൾ ജസ്റ്റ് പറയാൻ തോന്നിയതാണ്.
1: ഇന്ന് ഞാൻ സ്ഥിരമായി ഹദീസ് ക്ലാസ്സുകൾ കേൾക്കാത്ത ആളാണ്, അതുകൊണ്ട് എൻ്റെ ഉത്തരം ഇന്ന് തെറ്റിപ്പോയോ എന്ന് സംശയമുണ്ടെന്ന് ക്വിസിനെ പറ്റി ഒരാൾ കൂടി പറഞ്ഞിട്ടുണ്ട്. കുറച്ചു കൺഫ്യൂഷനാക്കിയെങ്കിലും കെ വി ഉസ്താദിൻ്റെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, അൽഹംദുലില്ല. കുറച്ചു നാളായി ആൻസർ ശരിയാക്കുന്നുണ്ടെങ്കിലും സിസ്റ്റം അവോയ്ഡ് ചെയ്യുന്നു, ഇപ്രാവശ്യം സിസ്റ്റം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ഷാഹിറ ബിൻത്ത് അബ്ദുൽ കരീം മൂവാറ്റുപുഴ മെസ്സേജ് അയച്ചിട്ടുള്ളത്.
0: റുക്സാന ബാലുശ്ശേരി നമ്മൾ വായിച്ചോ?
1: ഇല്ല.
0: നാം ചിന്തിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു എല്ലാവരിലും ഗുണം നൽകും. സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, പ്രവൃത്തിയിലാണ് അത് വേണ്ടത് എന്നുള്ളത് നേരത്തെ നിങ്ങൾ പറഞ്ഞ കഥയോടുള്ളൊരു പ്രതികരണമാണെന്നാണ് മനസ്സിലാക്കുന്നത്.
1: എനിക്ക് 4 മക്കളുണ്ട്, അവർ നിസ്കരിക്കാൻ മടിയാണ്, ഒന്ന് ഹിദായത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം എന്ന് ഒരു സഹോദരി ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട്.
0: അങ്ങനത്തെ മെസ്സേജ് അയക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഇത് ആളെ വായിക്കരുത് എന്ന് പ്രത്യേകം എഴുതണം. ആളെ വായിക്കരുതെന്നേ.
1: അതെ അതെ, അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇത് കുട്ടികൾ ഇത് കേൾക്കുമല്ലോ, അപ്പോൾ അവർ കേട്ടാലും കേട്ടില്ലെങ്കിൽ ഒരാളുടെ സ്വകാര്യതയാണത്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ പറയേണ്ടതില്ല. മൊത്തത്തിൽ ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണെങ്കിൽ, അതേപോലെ നിങ്ങൾക്ക് പ്രാർത്ഥന കിട്ടാനൊക്കെ വേണമെങ്കിൽ അത് ഇതിലൂടെ തന്നെ ആളുകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതാല അത്തരം പ്രയാസങ്ങൾ നമ്മുടെ മക്കളെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വതാല ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ.
0: ഇതിലെ ഒരു നല്ല കമൻ്റ് ഉണ്ട്, സൽമ എന്നാണ് അവർ നെയിം ചെയ്തിട്ടുള്ളത്, സ്ഥലം കൊടുത്തിട്ടില്ല. പിന്നെ ആണ് പെണ്ണിനെ മനസ്സിലാക്കുന്ന അത്ര പോലും, പെണ്ണ് പെണ്ണിനെ മനസ്സിലാക്കുന്നില്ല. അതും ഈ പെണ്ണ് അനുഭവിക്കുന്ന അതേ അവസ്ഥകളിലൂടെ കാലത്തിലൂടെ കടന്നു വന്ന ആളുകൾ. എന്നിട്ട് അവർ ഉദാഹരണം ഗർഭകാലം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു വളരെ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു പോയിൻ്റാണിത്. എനിക്ക് ഒരു പക്ഷേ നമുക്കിങ്ങനെ പലപ്പോഴും വ്യക്തികളുമായുള്ള സംഭാഷണങ്ങൾ പ്രബോധകർ എന്നുള്ളതൊക്കെ നമുക്ക് നടത്തേണ്ടി വരുമ്പോൾ തോന്നിയിട്ടുള്ളൊരു കാര്യമാണിത്. ഒരു വീട്ടിൽ ആണും പെണ്ണും തമ്മിലുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആണും പെണ്ണും തമ്മിലുള്ള ഇഷ്യൂവിനേക്കാളും പെണ്ണും പെണ്ണും തമ്മിലാണ് പ്രശ്നം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവും ഇങ്ങനെ തേടി പിടിച്ചെടുത്ത് ആദ്യമങ്ങനെ വർത്തമാനം പറഞ്ഞ് കമൻ്റ് ചെയ്ത് എടങ്ങാറാക്കി പോണ പരിപാടിയാണ് പലപ്പോഴും ഉള്ളത്. ഇതിൽ എപ്പോഴും ഉള്ളൊരു പ്രശ്നം പറയുന്നത് ഈ ജനറേഷനുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ആളുകൾ മനസ്സിലാക്കിയേയില്ല. അതായത് ജനറേഷനുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ആളുകൾ മനസ്സിലാക്കിയേയില്ല. അതായത് നമ്മളൊക്കെ നാട്ടിൽ ടോയ്ലറ്റ് ഇല്ലാത്ത കാലമുണ്ട്, നേരെ പറമ്പക്ക് കയറുന്ന കാലം. ആ കാലത്ത് ജീവിച്ചവർ ഇപ്പോഴും ഉണ്ട് അല്ലേ? പുതിയ കാലത്ത് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ?
1: പറമ്പക്കല്ല, റൂമിൻ്റെ പുറത്തുള്ള കോമൺ ടോയ്ലറ്റിലേക്ക് പോകാൻ മടിയുള്ള ആൾക്കാരുണ്ട്.
0: അത് അപ്പം ഈ വ്യത്യാസം എല്ലാറ്റിലും ഉണ്ടെന്ന് ഞാൻ പറയണത്, ഈ വ്യത്യാസം എല്ലാറ്റിലും ഉണ്ട്. ഓൽക്കിപ്പോൾ പിന്നെ സൗകര്യം കൂടിയിട്ടാണ്, നമ്മൾ പറയുമോ സൗകര്യമൊക്കെ ഒന്ന് കുറച്ചും കണ്ട് പറമ്പ് കയറാന്ന് പറയുമോ? പറയില്ലല്ലോ. അപ്പം ഇതൊരു പ്രശ്നമാണ്. നമ്മളെ കുറച്ച് ഓരോ വീട്ടിലുള്ള കുറച്ച് ആൾക്കാർ ഈ ഒരു പോയിൻ്റ് ഒന്ന് തലയിൽ കയറ്റിയാൽ വീടുകൾ സ്വർഗമാണ്. അത് ചെത്തിത്തേക്കാത്ത ചോർന്നൊലിക്കുന്ന വീടാണെങ്കിൽ അവിടെ ഒരു പുതിയ കാലത്തിൻ്റെ ഭാഷ പറഞ്ഞ ഒരു വൈബുണ്ട്, മനസ്സിലായില്ലേ? ഓരോരുത്തരും ഇങ്ങനെ ആയിട്ട് പ്രഖ്യാപിക്കലാണ് അവനവൻ്റെ സാധനങ്ങൾ. അത് അപ്പോൾ എന്താണെങ്കിലും എന്തിലാണെങ്കിലും അത് ഇങ്ങനെയാണ്, ഇവിടുത്തെ ഒരു ഇത് ഇങ്ങനെയാണ് എന്നാൽ പ്രഖ്യാപി അതേ കാര്യം എന്ത് ചെയ്താൽ മതി, അവരും കൂടെയൊക്കെ ഒന്ന് കൂട്ടി നമ്മളിങ്ങനെ ആക്കിയാലോ എന്നുള്ളൊരു തലത്തിലേക്ക് വന്നാൽ വലിയ തോതിൽ നമുക്കത് ഉപകാരപ്പെടും എന്നാണ് തോന്നുന്നത്.
1: ഓക്കെ, നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പോയിട്ട് തിരിച്ചു വരണം. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ് നമ്മളിനി റേഡിയോയിൽ പ്ലേ ചെയ്യിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിലെ 76 മുതൽ 79 വരെയുള്ള വചനങ്ങൾ.

0: ഓക്കെ, നമ്മൾ ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോ സ്ഥിരമായി നമ്മൾ പ്ലേ ചെയ്യിക്കാറുള്ളത് നിങ്ങൾക്ക്, നമുക്ക് ഓരോരുത്തർക്കും, നിങ്ങൾക്ക് എന്നല്ല നമുക്ക് ഓരോരുത്തർക്കും അത് സ്റ്റാറ്റസ് വെക്കണം എന്നൊരു ഓർമ്മ വരണം എന്നതുകൊണ്ടാണ്.
1: ഈ സ്റ്റാറ്റസ് വെക്കണം എന്ന് പറയുമ്പോഴൊക്കെ ഞാനിങ്ങനെ ഒരു ഉള്ളിലൊരു അസ്വസ്ഥത പറയലുണ്ട്. എനിക്ക് പൊതുവെ സ്റ്റാറ്റസ് വെക്കൽ ഭയങ്കര കുറവാണ് പൊതുവെ. എന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ചിലപ്പോ എന്റെ ടോക്കുകൾ ചിലത് ലിങ്ക് വെക്കാറുണ്ട്. അതെപ്പോഴാ വെക്കല് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു നേരിട്ട് അയച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള, ലീഗലി ബുദ്ധിമുട്ടുള്ള ചില സാഹചര്യം ഉണ്ടാവും. എന്നാലും നമ്മളോട് ചോദിക്കുകയും ചെയ്യും, മനസ്സിലായില്ലേ? നമ്മളോട് എന്ത് ചെയ്യണം, അതൊന്ന് തരുമോന്ന് ചോദിക്കും. ഇപ്പൊ ഉദാഹരണം വളരെ ഓപ്പണായി പറയാം, അപ്പൊ ഇത് മറച്ചക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ സ്കൂളിലൊരു പാരന്റ് നമ്മളോട് മഷെ അതൊന്ന് അയച്ചു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നമ്മളൊരു ശ്രദ്ധ കാണിക്കും. ശ്രദ്ധ കാണിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നമ്മളുടെ ഒരു വർക്ക് സ്പേസിനെ ആശയപ്രചാരണത്തിന് ഉപയോഗിച്ചു എന്നത് നമുക്കെതിരുള്ളൊരു ക്ലെയിമാണ്. വേണമെങ്കിൽ ഒരാൾക്ക് അങ്ങനെ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, വാങ്ങിയിട്ട് പിന്നെ അത് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുക, അതാ നമുക്ക് പേഴ്സണലി അയച്ചു തരുന്നുണ്ടെന്ന് പറയാം. ഭയങ്കര ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ കുറേ അധ്യാപകരൊക്കെ ഇത് കേൾക്കണോണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റാറ്റസിലുണ്ടാവും, നിങ്ങളുടെ അടുത്തുള്ളി അറിയും, വിഷയമല്ലല്ലോ. അങ്ങനെയൊക്കെയാണ് പൊതുവേ സ്റ്റാറ്റസ് വെക്കലാറ്. അല്ലെങ്കിൽ പിന്നെ മക്കളാരെങ്കിലുമൊക്കെ വെക്കണം. അല്ലാതെ ഈ സ്റ്റാറ്റസ് വെക്കാറുള്ളൊരു സാധനം എനിക്ക് എന്ത് ചെയ്യൂല, തലയിൽ വർക്ക് ചെയ്യല്ല. സാന്ദർഭികമായിട്ട് പറഞ്ഞാണ്.
0: ഓക്കെ, അത് 2524 ദിവസങ്ങളിലായി ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോ നമ്മൾ പുറത്തുവിടുകയാണ്. നമ്മുടെ പീസ് റേഡിയോ ഒഫീഷ്യൽ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലും പീസ് റേഡിയോ ചാനലിലുമൊക്കെ നമുക്ക് ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോ കാണാം. അത് സ്റ്റാറ്റസിലേക്ക് ഷെയർ ചെയ്യാനുള്ള സൗകര്യവും അതിലുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം.
1: സജിനാക്കിയടത്ത് നാട്ടുകാരെ, ഇന്നത്തെ സ്റ്റാറ്റസ് വീഡിയോ സംബന്ധിച്ച് കമൻറ്റ് പറഞ്ഞിട്ട്, ഇബ്രാഹിം നബിയുടെ അനുകരണീയമായ മഹനീയ മാതൃകയാണ് ഇന്നത്തെ ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോ ഇതിവൃത്തം. പ്രബോധന രംഗത്ത് പ്രായോഗികമായി ഉപയോഗിക്കാവുന്ന ഈ സന്ദേശം ഏത് ആളുകൾക്കും ലളിതമായി മനസ്സിലാക്കാവുന്നതാണ്. ഖുറാൻ്റെ ഭാഷയും പ്രവാചകന്മാരുടെ ശൈലിയും എത്ര മഹോന്നതമാണ്. നമുക്ക് മനസ്സിലാകേണ്ട കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് ശരിക്ക് നല്ല രീതിയിൽ ഒരുപാട് കമൻസൊക്കെ എഴുതാൻ കഴിയുന്ന നമുക്ക് മനസ്സിലാകുന്നുണ്ട്.
0: അതെ,
1: ഇന്നിപ്പോൾ പിന്നെ എന്താ പറയുക, സാജുക്ക മറ്റേ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങി വന്നതുകൊണ്ടാണോന്ന് അറിയില്ല, ഞങ്ങൾ ഒഴിഞ്ഞിരുന്ന് കമൻറ്റ്
0: ചെയ്യണേ. ആ ഓക്കെ,
1: നമ്മളെ ചങ്കിൻ്റെ കുടുംബിനെയാണ്. ശരി,
0: ഇനി നമ്മൾ
1: ഷീന മേപ്പാടി വയനാട്, അവര് എന്തോ ഇത് നിനക്കെന്തോ എൻ്റെ ജമിനിക്കെന്തോ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, വെറുതെ വർത്താനം പറയണേ. അല്ലേ, ജമിനി വെറുതെ വർത്താനം പറയണ്ടേ ഇതിൻ്റെ ഇടക്ക്? ഓക്കെ, പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞോളൂ.
0: വഴിവിളക്കിൻ്റെ സന്ദേശമാണ് ഇന്നത്തേത് നമ്മൾ നോക്കുന്നത്. ഇന്നത്തെ വഴിവിളക്കിൽ സൃഷ്ടിപ്പും ജീവിത ലക്ഷ്യവും എന്നതാണ് ഇന്നത്തെ വഴിവിളക്കിൻ്റെ ടൈറ്റിൽ. കൂടിച്ചേർന്നുണ്ടായ ഒരു ബീജത്തിൽ നിന്ന് തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. അവനെ നാം പരീക്ഷിക്കുവാനായിട്ട്, അങ്ങനെ അവനെ നാം കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനുമാക്കിയിരിക്കുന്നു എന്ന വിശുദ്ധ ഖുറാനിലെ ഒരു വചനമാണ് ഇന്നത്തെ വഴിവിളക്കിൽ നമ്മൾ സന്ദേശമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2679 വഴിവിളക്കാണ്. ഓരോ ദിവസവും വ്യത്യസ്തമായ മനോഹരമായ സന്ദേശങ്ങളിലൂടെ മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, ഉറുദു, കന്നഡ, തെലുങ്ക്, നേപ്പാളി, ബംഗ്ല, മറാഠി, ടാഗലോക്ക് എന്നീ ഭാഷകളിൽ വഴിവിളക്ക് നമ്മൾ പ്രത്യേകം സംപ്രേഷണം ചെയ്യാറുണ്ട്. അതും ഇത് നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ സ്റ്റാറ്റസിലേക്ക് ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്കത് വായിക്കാനുള്ള അവസരവും ഒരുക്കി കൊടുക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളതിൻ്റെ രൂപവും എന്തിനാണ് അത്തരമൊരു സൃഷ്ടിപ്പ് നൽകിയത് എന്നതുമാണ് ഈ ഒരു വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്.
1: ഓക്കെ, മഷാ, പിന്നെ ഈ പറഞ്ഞ പോലെ ആളുകളൊക്കെ ഒരുപാട് പ്രതികരണങ്ങൾ എഴുതി പോകുന്നുണ്ട്. ഇപ്പം ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോ സംബന്ധിച്ച് എന്നും സ്റ്റാറ്റസ് ഷെയർ ചെയ്യാറുണ്ട്, ഇന്നും വെച്ച് കഴിഞ്ഞു എന്ന് സഫിയ എടപ്പാൾ, അതേപോലെ തന്നെ സഫിയ തിരൂരങ്ങാടിയും ഇതേ കാര്യം, എന്നും സ്റ്റാറ്റസ് വെക്കാറുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. എനിക്കൊണ്ടത് ഈ സഫിയ എന്ന പേരുള്ള ആൾക്കാരെ വലിയൊരു സ്കില്ലാന്ന് തോന്നുന്നുണ്ട്. വേറെയും ഏതോ ഒരു സഫിയ ഇപ്പം ഞാൻ സെർച്ച് ചെയ്തിട്ട് കിട്ടണില്ല അല്ലേ. മൂന്ന് സഫിയ എല്ലാവരും നല്ല മുതിർന്ന നമ്മുടെ സഹോദരിമാരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമാശ പറയുന്നത്. ഓക്കെ
0: ഓക്കെ, നമ്മളിനി പിന്നെ തിരുമൊഴികളിലേക്ക് പോകണം. തിരുമൊഴികളിൽ പതിവ് പോലെ നമ്മളോടൊപ്പം കെ വി മുഹമ്മദ് അലി മൗലവി ചേരുകയാണ്.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
0: ഇന്നത്തെ തിരുമൊഴികളിലെ വിഷയം നരകത്തിലെ നിസാര ശിക്ഷ പോലും കഠിന ശിക്ഷ പോലെ എന്നതാണ്. തിരുമൊഴികൾ കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ وعلى آله وصحابه أجمعين أما بعد. عن النعمان بن بشير رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن أهون أهل النار عذابا من له نعلان وشراكان من نار يغلي منهما دماغه كما يغلي المرجل ما يرى أن أحدا أشد منه عذابا وإنه لأهونهم عذابا. رشدك لي إمام مسلم تند صحيح الدرجة الله ഒരു തിരുമൊഴിയാണ് കേൾപ്പിച്ചത്. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ആണ് നിവേദകൻ. അൻസാരി സ്വഹാബിയായ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് നുഅ്മാൻ ഇബ്നു ബഷീർ ഇബ്നു സഅദ് ഇബ്നു സഅദബ എന്നാണ്. ഹസ്റജ് ഗോത്രക്കാരനാണ്. അബു അബ്ദില്ല എന്ന വെളിപ്പേര് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അൻസാരികളിൽ ആദ്യമായി ജനിച്ച, അതായത് ഹിജറക്ക് ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറക്ക് ശേഷം അൻസാരികളിൽ ആദ്യമായി ജനിച്ച കുഞ്ഞായിരുന്നു നുഅ്മാൻ ഇബ്നു ബഷീർ എന്നാണ്. ചെറിയ കുഞ്ഞുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ അദ്ദേഹത്തിന്റെ മാതാവ് ഉംറ ബിന്ത് റവാഹ, അതായത് അബ്ദുല്ലാഹി ബിൻ റവാഹ എന്ന പ്രസിദ്ധ സഹാബിയുടെ സഹോദരിയാണ് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹുവിന്റെ മാതാവ്. അപ്പോ ഉംറ ബിന്ത് റവാഹ കൈക്കുഞ്ഞുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞിനെ എടുത്ത് അവൻ സയഈശു ഹമീദൻ വയഖ്തലു ഷഹീദൻ വയദ്ഖുലുൽ ജന്ന, അദ്ദേഹം സ്തുത്യർഹനായി ആരാലും പ്രശംസിക്കപ്പെടുന്നവനായി ജീവിക്കും, രക്തസാക്ഷിയായിട്ടാണ് അവൻ മരിക്കുക, സ്വർഗപ്രവേശനമുണ്ട് എന്ന വലിയ സന്തോഷ വാർത്തയും ഒക്കെ നൽകുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാം. ഹിജ്റ 65 അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തെ ഖാലിദ് ബിനു അലിയ അൽകിലായി എന്ന് പറയുന്ന വ്യക്തി, അതായത് യസീദ് ബിനു മുആവിയ റളിയല്ലാഹുവിൻ്റെ മരണത്തിന് ശേഷം അവരുടെ സൈനിക നായകനായിരുന്ന അദ്ദേഹത്തെ വധിക്കുകയാണ് ചെയ്യുന്നത്. നുഅ്മാൻ റളിയല്ലാഹു അൻഹു അറിയിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നാഹുവന അഹ്ലിന്നാരി അദാബൻ, നരകക്കാരിൽ ഏറ്റവും ചെറിയ ശിക്ഷ, ലഘുവായ ശിക്ഷ ലഭിക്കുന്നത് ഒരുത്തനാണ്. മൻ ലഹു നഅലാനി, ആ വ്യക്തിക്ക് രണ്ട് ചെരുപ്പുണ്ടാവും, രണ്ട് ചെരുപ്പ് ധരിക്കും. വ ഷിറാഖാനി മിന്നാരിൻ, നരകത്തിൽ നിന്നുള്ള ചെരുപ്പോടൊപ്പം രണ്ട് പട്ടാളി വാർ, ചെരുപ്പിൻ്റെ വാറിനാണ് ഷിറാഖ് എന്ന് പറയുക. അഷുറുക്ക് ഷുറുക്ക് എന്നൊക്കെയാണ് അതിൻ്റെ ബഹുവചനം. അപ്പൊ ചെരുപ്പും വാറും എന്ന് പറയുമ്പോൾ പട്ടയുള്ള, കാലിനെ പൊതിയുന്ന തരത്തിലുള്ള വാർ എന്ന് നമ്മൾ പറയുന്ന ആ പാദരക്ഷയുടെ പട്ടക്കാണ് പറയുക, അത് രണ്ടും കൂടിയുള്ള ഒരു പാദരക്ഷ. എന്നാൽ നരകത്തിലെ നായലാണ് നൽകുന്നത്. നായൽ എന്നതിൻ്റെ ബഹുജനന്യ ആയൽ എന്നൊക്കെയാണ് ഉപയോഗിക്കുക, ഷൂസ് ചെരുപ്പിനൊക്കെയാണല്ലോ അത് പറയുക. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ചെരുപ്പാണ് അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് നൽകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുന്നു, യഗലി മിൻഹുമ അത് രണ്ടും ധരിക്കുമ്പോൾ അതുമൂലം തിളച്ചുമറിയും. യഗലി എന്ന് പറഞ്ഞാൽ തിളച്ചു പൊന്തും ഇളകിമറിയും എന്നൊക്കെയാണ്. കലാ യഗലി ദിമാഹുഹു, ആയ അദ്ദേഹത്തിൻ്റെ തലച്ചോറ്, അദ്ദേഹത്തിൻ്റെ ദിമാഗ് തലച്ചോറ് പോലും തിളച്ചുമറിയും. കമ യഗലിൽ മിർജലു, ഒരു മിർജൽ തിളച്ചു പൊന്തുന്നത് പോലെ. മിർജൽ എന്ന് പറഞ്ഞാൽ പാചകപാത്രം, അതേപോലെ തന്നെ പാചകം ചെയ്യുന്ന ഉരുളിക്കൊക്കെ പറയും മറാജിൽ എന്നാണ് അതിൻ്റെ ബഹുവചനം. ഒരു പാചകപാത്രത്തിൽ, ഒരു അടുപ്പിലിരിക്കുന്ന ഒരു വലിയ പാചക ചെമ്പിൽ, അതിൽ ഭക്ഷണം തിളച്ചുമറിയുന്നത് പോലെ, അല്ലെങ്കിൽ വെള്ളം തിളച്ചുമറിയുന്നത് പോലെ അവൻ്റെ തലച്ചോറ് തിളച്ചുമറിയും. മായറ അനഹദൻ അഷദ്ദു മിൻഹു അദാബ, ഒരാളെയും അദ്ദേഹം കാണുന്നില്ല തന്നെക്കാൾ കഠിനമായ ശിക്ഷ ലഭിക്കുന്നവനായിട്ട്. അയാൾ വിചാരിക്കുന്നത് തനിക്കാണല്ലോ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുന്നു, വഇന്നഹു ലഅഹ്വനുഹു മഅദാബ, എന്നാൽ അവരിൽ നരകക്കാരിൽ ഏറ്റവും ചെറിയ ലഘുവായ ശിക്ഷ ലഭിച്ചവനാണ് അവൻ. പ്രിയമുള്ളവരെ, അള്ളാഹു ചെറിയ ശിക്ഷ നിന്ന് പോലും നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിലെ നിസാര ശിക്ഷ പോലും അത് കഠിന ശിക്ഷ പോലെ തന്നെ ആണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഈ വചനത്തിലൂടെ നബിവചനത്തിലൂടെ ഉണ്ടാകണം. ശക്തമായ താക്കീതാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. എത്രയോ ആളുകൾ നരകശിക്ഷയെ ലഘുവായി കാണുന്നവരുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവരുണ്ട്, അത് അപ്പോൾ കാണാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്, നിഷേധിക്കുന്നവരുണ്ട്. ഇനി അഭിനമായ ആത്മവിശ്വാസം മൂലം നരകത്തിൽ എത്തില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇനി എത്തിയാൽ ചില ദിവസം മാത്രമല്ലേ എന്ന് മുമ്പ് ജൂതന്മാർ പറഞ്ഞിരുന്നതുപോലെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. ചില ദിവസങ്ങൾ പോയിട്ട്, ചില മണിക്കൂറുകൾ പോയിട്ട്, ചില നിമിഷങ്ങൾ പോലും, ഏറ്റവും ചുരുങ്ങിയ നിമിഷങ്ങൾ പോലും സഹിക്കാനാവാത്തതാണ് നരകത്തിലെ വേദന. അതും അതിലേറ്റവും ചെറിയ ശിക്ഷ പോലും അല്പസമയം പോലും സഹിക്കാനാവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതല്ലാതെ മറ്റൊരു വചനത്തിൽ അദ്ദേഹത്തിൻ്റെ കാൽപാദത്തിനടിയിൽ രണ്ട് ചെറിയ കല്ലുകൾ വെക്കുമെന്നും അപ്പോൾ അവൻ അവൻ്റെ തലച്ചോറ് തിളച്ചുമറിയാൻ അറിയും, മാതൃ വേദന കൊണ്ട് പുളയുമെന്നുമൊക്കെ മറ്റൊരു ഹദീസിൽ പറഞ്ഞത് നാം മുമ്പ് വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തെക്കുറിച്ച് എപ്പോഴും താക്കീത് നൽകിയതും നരകരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണമെന്ന് പറഞ്ഞതും നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നന്നായി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതും. ഒരു ദിവസം 3-7 പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിച്ചാൽ നരകം അവന് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയുമെന്നൊക്കെ അള്ളാഹുവിൻ റസൂൽ പറഞ്ഞിട്ടുള്ളതും, ഒരു കാരക്ക ചീള് ധർമ്മം ചെയ്തിട്ടെങ്കിലും നരകത്തെ നിങ്ങൾ കാക്കണേ എന്നൊക്കെ പറഞ്ഞത്, ഈ അതിൻ്റെ വലിയ ആഘാതം, ആ വലിയ വേദന, ഭീകരത തൻ്റെ ഉമ്മത്തിന് ഒരാൾക്കും അനുഭവിക്കരുത് എന്ന ആഗ്രഹം കൊണ്ടുകൂടിയാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇത്തഖുന്നാ റവലോ ബിശിഖി തമ്രതിൻ ഫഇല്ലം തജിദു ഫബി കലിമത്തിൻ തയ്യിബ, നിങ്ങളൊരു കാരക്കയുടെ കഷ്ണമാണെങ്കിൽ കൂടി അത് മൂലമെങ്കിലും നരകത്തെ കാക്കണേ, ഇനി അതും നിങ്ങൾക്കില്ല എങ്കിൽ ഒരു നല്ല വാക്ക് പറഞ്ഞെങ്കിലും നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ക്ഷമിക്കണമെന്നാണ്. ഓരോ നന്മയും നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ നിർവഹിക്കണമെന്നതിലേക്കുള്ള സൂചന കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നൽകുന്നു. കാവൽ ചോദിക്കാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസവും നമസ്കാരത്തിൽ പ്രത്യേകിച്ചും അതല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കേണ്ടതുണ്ട്, രക്ഷയ്ക്കായി ശ്രമിക്കേണ്ടതുണ്ട്. നാളെ നിന്ദനാവാതിരിക്കാൻ ഇന്ന് തന്നെ അധ്വാനിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. നാളെ നരകപ്രവേശനം ലഭിച്ചാൽ അവൻ ഏറ്റവും നിന്ദനാണെന്നാണല്ലോ അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നരകത്തിലെത്തരുത്. നരകത്തിലെ ചില നിമിഷങ്ങൾ പോലും സഹിക്കാനാവാത്തതാണ്, നിസ്സാര ശിക്ഷ പോലും കഠിനമാണ്. അതുകൊണ്ട് കാവൽ ചോദിക്കുക, രക്ഷപ്പെടാനുള്ള അധ്വാനമുണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുമ്മ അജർന മിനന്നാർ യാ അർഹമ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: തിരുമൊഴികളിൽ ആദരണീയനായ കെ വി മുഹമ്മദ് അലി ഉസ്താദാണ് നമ്മളോടൊപ്പം ചേർന്നത്. ഇന്നത്തെയും പോലെ ഇന്നും ഒരു വലിയ വെളിച്ചം അദ്ദേഹം നമുക്ക് പകർന്നു നൽകിയിരിക്കുകയാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.

0: അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പോകുന്നു. ഇനി ഒരു ചോദ്യവും ഒരു ഉത്തരവുമാണ് ഇപ്പോൾ പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നത്. ഇത് അല്ലിജാബയിൽ വന്ന ഒരു ചോദ്യവും അതിനോടുള്ള ഹംസ മദീനി ഉസ്താദിൻ്റെ ഒരു പ്രതികരണവുമാണ്. അല്ലിജാബ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ശനിയാഴ്ചകളിലും 7:30 മുതൽ 8:30 വരെ അല്ലിജാബയിലേക്ക് നേരിട്ട് വിളിച്ച് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരവുമുണ്ട്. അപ്പോൾ ഇന്നത്തെ ചോദ്യവും ഉത്തരവും എന്താണെന്ന് കേൾക്കാം.
1: പെൺകുട്ടികളുടെ മുടി കളയലിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? ഒരു തവണ മുടി കളയലിൻ്റെ സമയത്ത് കളഞ്ഞു, പിന്നീട് മുടി വളരുന്നത് കുറവാണ്. അപ്പോൾ എല്ലാവരും പറയുന്നു കുറേ തവണ മുടി കളഞ്ഞാലേ നല്ല മുടി വരികയുള്ളൂ എന്ന്. പെൺകുട്ടികളുടെ മുടി കളയുന്നതിൽ തെറ്റുണ്ടോ എന്നാണ്?
2: സത്യത്തിൽ ഇസ്ലാം പഠിപ്പിച്ച കുട്ടികൾ ജനിച്ച് 7-ാം ദിവസം മുടിയെടുക്കുക എന്ന് പറയുന്നത് ആൺകുട്ടികൾക്കാണ് സുന്നത്തായിട്ടുള്ളത്, പെൺകുട്ടികൾക്ക് പ്രത്യേകം ഒരു സുന്നത്തല്ല. എന്നാൽ നാട്ടുനടപ്പനുസരിച്ച് ഇസ്ലാം വിരോധിക്കാത്ത ഒരു കാര്യം ചെയ്യുന്നത് തെറ്റൊന്നുമല്ല. ഇപ്പോൾ ഓരോ നാട്ടിലെയും മുടി വളർച്ചയുടെയും അതേപോലെ തന്നെ നാട്ടുനടപ്പും സമ്പ്രദായവും ശാരീരിക ഘടനയും ഇതൊക്കെ വ്യത്യാസപ്പെടുന്നത് പോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ മുടി നന്നായി ചെറുപ്പത്തിൽ തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ വടിച്ചു കളഞ്ഞാൽ മാത്രമായിരിക്കും പിന്നീട് നല്ല മുടി വരിക ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നാട്ടുനടപ്പനുസരിച്ച് ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു കാര്യം അല്ലെങ്കിൽ ഇസ്ലാം വിരോധിക്കാത്ത ഒരു കാര്യം ചെയ്യുന്നതിന് വിരോധമില്ല. ഇസ്ലാം ഹറാമാക്കാത്ത ഒരു കാര്യമാണ് എങ്കിൽ ആ അർത്ഥത്തിൽ പെൺകുട്ടികളുടെ മുടി കളയുന്നതിന് പ്രത്യേകം തെറ്റൊന്നുമില്ല. എന്നാൽ അതൊരു പുണ്യമാണ്, സുന്നത്താണ് എന്ന നിലക്ക് ആൺകുട്ടികളുടെ മുടി കളയുന്നത് പോലെ ആ ഒരു പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് കളയേണ്ടതല്ല എന്ന് മനസ്സിലാക്കുക.
3: അലിജാബയിലെ ഒരു ചോദ്യവും ഒരു ഉത്തരവും സെഷനാണ് നമ്മൾ അറ്റൻഡ് ചെയ്തത്. എന്നും പറയുന്നത് പോലെ അലിജാബ നമ്മൾ അതെത്രത്തോളം ഫലപ്രദമാണ് എന്നത് മനസ്സിലാക്കാനും അലിജാബയുടെ പ്രക്ഷേപണ സമയത്ത് അതിന് സാക്ഷിയാകാനും വേണ്ടിയാണ്, അല്ലെങ്കിൽ അത് ഒരു ദിവസവും മുടങ്ങാതെ കേൾക്കുക എന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനും വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സെഷനിവിടെ കൊണ്ടുവരുന്നത്.

0: അപ്പൊ പ്രവാസികൾക്ക്, പ്രത്യേകിച്ചും സൗദി അറേബ്യയിലെ ആളുകൾക്ക്, ഒന്നുകൂടി പ്രത്യേകം പറഞ്ഞാൽ ജിദ്ദക്കും പരിസരത്തുമുള്ള ആളുകൾക്ക് ഒരു സന്തോഷ വാർത്ത നമ്മൾ അറിയിക്കുകയാണ്. ആൻഡ് ഈവനിങ് വിത്ത് പീസ് റേഡിയോ എന്ന പേരിൽ ഒരു പ്രോഗ്രാം ഇൻഷാ അള്ളാ ജിദ്ദയിലെ മലിക്
1: അനസ് ബിൻ മാലിക് സെൻ്റർ ഓഡിറ്റോറിയം,
0: ജിദ്ദയിലെ അനസ് ബിൻ മാലിക് സെൻ്റർ ഓഡിറ്റോറിയത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. അവർ തന്നെ നടത്തുന്ന ഒരു ഫാമിലി കോൺഫറൻസിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ആ പ്രോഗ്രാം നടക്കുന്നത്. ആൻഡ് ഈവനിങ് വിത്ത് പീസ് റേഡിയോ എന്ന സെഷൻ ദമാമിൽ നിന്നാണ് ആരംഭിച്ചത്. വളരെ നല്ല റിസൾട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു. അതിപ്പോൾ ജിദ്ദയിലേക്ക് കൂടി എത്തുകയാണ്. അപ്പോൾ പീസ് റേഡിയോ ശ്രോതാക്കൾ ഒരിത്തിരിയൊക്കെ യാത്ര ചെയ്താണെങ്കിലൊക്കെ സകുടുംബം പങ്കെടുക്കാൻ ശ്രദ്ധിക്കണം.
1: ഈ മാസം തന്നെ ഒക്ടോബർ 9 വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 മുതലാണ് പ്രോഗ്രാം ഉള്ളത്. അബ്ദുള്ള അൽഹിക്കമി, സത്താർ അൽഹിക്കമി, ഒഎസ് ആറുൻ അൽഹിക്കമി, അമീൻ മുഹമ്മദ്, ഡോക്ടർ റിയാസ്, ഡോക്ടർ ഇർഫാൻ നിവാസ് എന്നിവരെല്ലാം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. റേഡിയോ ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ, ജിദ്ദക്കോ പരിസര പ്രദേശത്തോക്കോ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ പിന്നെ ആ ഒരു സമയത്ത് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന എല്ലാവരും പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കാം.
0: അല്ല, ഇപ്പം പൊതുവെ പ്രവാസികൾ നമ്മളെ ഒരു ലൈവിൽ വളരെ കുറവായിരിക്കും ഉണ്ടാകുക, മോർണിംഗ് ലൈവിൽ, കാരണം അവർക്ക് നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ, 2.5 മണിക്കൂർ പിന്നിലാണ് അവർ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ ഇങ്ങനെ ഈ ഒരു ജിദ്ദ ലൊക്കാലിറ്റിയിലൊക്കെ ഉണ്ടെങ്കിൽ ഈ കാര്യം പ്രത്യേകം അവരെ അറിയിക്കണം. ഇൻഷാല്ലാ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പുകളിൽ അതിൻ്റെ പിന്നെ നമുക്ക് അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. റിവൈൻഡിൽ നിന്നും അല്ലാതെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് ലഭിക്കുകയും ചെയ്യും. ആ കാര്യമൊന്ന് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം എന്ന കാര്യം പ്രത്യേകം ഉണർത്തുകയാണ്.
1: പിന്നെ റേഡിയോ ശ്രോതാക്കൾക്ക് ഒരുമിച്ച് കൂടാനുള്ള വ്യത്യസ്തമായ സന്ദർഭങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അത് എല്ലാ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടാകണം. അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള റേഡിയോ ശ്രോതാക്കൾക്കെല്ലാം ഒരുമിച്ചിരിക്കാനും കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകണം എന്നത് പി ആർ ഫാമിലിയുടെ ആഗ്രഹമാണ്. ആ ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ പാലക്കാട് വെച്ച് ലിസണേഴ്സ് കോൺഫറൻസ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ലിസണേഴ്സ് കോൺഫറൻസിൻ്റെ അടുത്ത പതിപ്പ് ഇൻഷാല്ലാ ഇനി എറണാകുളം ജില്ലയിലാണ്.
0: യെസ്, കഴിഞ്ഞ ദിവസം അതിൻ്റെ സ്വാഗത സംഘ യോഗത്തിന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് അതിൻ്റെ മണ്ഡലം തല പ്ലാനിങ് സെഷനുകൾ നടന്നു വരികയാണ്. ഈ ഇൻഷാല്ലാ ഒരു വലിയ സംഭവമായി അത് മാറും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്നത് യാത്ര ചെയ്തെത്താവുന്ന ആളുകൾക്കൊക്കെ എത്താം. നേരെ ഒരുപാട് ആൾ പുറത്തുനിന്ന് വരുമെന്ന് വിചാരിച്ച് അവിടെ താമസമോ മറ്റു സൗകര്യങ്ങളോ ഒന്നും ഒരുക്കാൻ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. പക്ഷേ വന്നാൽ പരിപാടി കേൾക്കാനും പരസ്പരം കാണാനും അറിയാനൊക്കെ ഉള്ള അവസരങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ലിസണേഴ്സ് കോൺഫറൻസ് ഇൻഷാല്ലാ എല്ലാവരുടെയും ഒരു ഇടപെടൽ അതിലുണ്ടാവുക, പ്രാർത്ഥന ഉണ്ടാവുക, അതിൻ്റെ പ്രചാരണങ്ങളിൽ ഇടപെടുക. പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിലൊക്കെ ഉള്ള നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ആയിട്ടുള്ള ആളുകൾ, അവരുടെ സാന്നിധ്യം ആ പ്രോഗ്രാമിൽ ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കുക. 2 ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത് ലിസണേഴ്സ് കോൺഫറൻസ്. പൊതുവെ 2 ദിവസങ്ങളിലായിട്ടാണ് ഉണ്ടാവാറുള്ളത്. ശനി ഞായർ ദിവസങ്ങളാണ് സെലക്ട് ചെയ്യുക. ശനി രാവിലെ തുടങ്ങി ഞായർ രാത്രി വരെ ആയിരിക്കും. അപ്പോൾ ശനി രാവിലെ മുതൽ ഒരു അസർ വരെയുള്ള സമയം പിന്നെ കുറച്ച് കാഴ്ചകളായിരിക്കും. മീൻസ് ബുക്ക് ഫെയർ, അതേപോലെ തന്നെ കൗൺസിലേഴ്സിനെ കാണാനുള്ള അവസരങ്ങൾ, പിന്നെ അങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിരിക്കും.
1: നമ്മുടെ കുട്ടികൾക്ക് അവരുടെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ റേഡിയോ ഓഡീഷനിൽ പങ്കെടുക്കാനുള്ള അവസരം, അതുപോലെ തന്നെ ഓഡിയോ വിഷ്വൽ തിയേറ്ററിലിരുന്ന് നമ്മുടെ വ്യത്യസ്തമായ ഡോക്യുമെൻ്ററികൾ, ലിസണേഴ്സ് കോൺഫറൻസിന് വേണ്ടി നമ്മൾ പ്രത്യേകമായി തയ്യാറാക്കിയ ചില കണ്ടൻറ്റുകൾ, അതൊക്കെ കാണാനൊക്കെയുള്ള അവസരം ആ ശനിയാഴ്ച ദിവസം പകലിലുണ്ടാകും.
0: അതുപോലെ വേറെ കുറച്ച് ആക്ടിവിറ്റികളൊക്കെ ഉണ്ടാകും, ക്വിസിംഗ് ആക്ടിവിറ്റികൾ ഉണ്ടാകും, അവൈലബിൾ ആളുകൾക്കുള്ള സെഷനുകളൊക്കെ ഉണ്ടാകും. പിന്നെ 4 മണി തൊട്ട് രാത്രി വരെ ഏറ്റവും ഒരു പിന്നെ എന്താ പറയുക, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷനുകളൊക്കെ ഉണ്ടാകും. ലൈവിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കും, ഓഡിയൻസ് ഇമ്പോർട്ടൻ്റ് അല്ല. അതിൻ്റെ കാര്യം, അതിൻ്റെ ഒരു പീക്ക് ടൈം എന്ന് പറയുന്നത് ഞായറാഴ്ച വൈകുന്നേരം ഒരു അസർ മുതൽക്ക് ഉള്ള ടൈമാണ്. ഒരു 3 മണിക്ക് ശേഷമുള്ള സമയത്താണ് ഈ ഒരു പ്രോഗ്രാം ഏറ്റവും ഇതിൽ ആരംഭിക്കുക. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ പറയുന്നത് ഇത് സേവ് ദി ഡേറ്റിൻ്റെ കാലമാണല്ലോ.
1: അതെ,
0: സേവ് ദി ഡേറ്റിൻ്റെ കാലമാണ്. അപ്പോൾ ഡേറ്റൊക്കെ ഒന്ന് സേവ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്.
1: നവംബർ 14-15 തീയതികളിലാണ്, 15-ാം തീയതിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രോഗ്രാം ഉണ്ടാവുക, 14-ാം തീയതി ശനിയാഴ്ചയും പ്രോഗ്രാമുകൾ ഉണ്ടാവും. അപ്പോൾ കലണ്ടറിൽ ഇപ്പോൾ തന്നെ മാർക്ക് ചെയ്യുക, നവംബർ 14-15.
0: എവിടുന്നാർക്കും വരാം.
1: യെസ്.

0: ഫൈസലിന്റെ അടുത്തനാട്ടുകാരെ ഞാൻ എത്തും എന്നറിയിച്ചിട്ടുണ്ട്. ഫൈസൽ അവിടുത്തെ 3 ദിവസത്തെ വളണ്ടിയർ ചാർജ് ഉള്ള ആളാണ്. വെള്ളിയാഴ്ച എത്തണം അല്ലേ? അപ്പൊ ഇപ്പൊ തന്നെ നിയത്തായിക്കൊള്ളി.
1: നിസ്സ കെ എ പെരുമ്പാവൂർ വെച്ച് ലിസണേഴ്സ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല്ലാ.
0: എറണാകുളത്ത് എവിടെ വെച്ചാണെന്ന് ഫസീല അനസ് മുളവൂർ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം കിട്ടി കഴിഞ്ഞിട്ടുണ്ടാവും. പെരുമ്പാവൂരിൽ വെച്ചാണ്.
1: അമീർ ടി അടത്തനാട്ടുകര പിന്നെ പോസ്റ്റർ കണ്ടിരുന്നു, പക്ഷേ ഇപ്പോൾ റിയാദിലാണ് എന്നാണ് മറുപടി.
0: അവിടെ മറ്റേ എയർപോർട്ട് ഉണ്ടല്ലോ അല്ലേ?
1: അല്ല മൂപ്പര് പിന്നെ ഇപ്പം പ്രവാസിയാണെങ്കിലും ഉറക്കല്ലാ തോന്നുന്നു റേഡിയോ. മൂപ്പര പ്രഭാതം നേരത്തെ ആയിട്ടുണ്ട്.
0: നിലനിർത്തി കൊടുക്കണം. അപ്പോൾ ഏതായാലും 2 പ്രധാന പരിപാടികൾ സംബന്ധിച്ച കാര്യങ്ങൾ നിങ്ങൾ കിട്ടി കഴിഞ്ഞു. അൻ ഈവനിങ് വിത്ത് പീസ് റേഡിയോ അറ്റ് ജിദ്ദ ഓൺ
1: 9-ാം തീയതി
0: എന്ന് പറഞ്ഞാൽ
1: 9 വെള്ളി.
0: ഇന്ന് അടുത്ത വെള്ളിയാഴ്ച.
1: ഇന്ന് വ്യാഴല്ലേ,
0: നാളെ
1: വെള്ളി.
0: നമ്മൾ 9 എന്നൊക്കെ പറയുമ്പോഴേ ഏതോ 2027 ആണെന്നുള്ള ഫീലിംഗ് വരുന്നുണ്ട്. പക്ഷേ ഇവർക്ക് മനസ്സിലായിട്ടില്ലോ, ശ്രോതാക്കളും ഇങ്ങനെ അടുത്ത കൊല്ലാണെന്നുള്ള ഇരിക്കുകയാണ്.
1: എൻ്റെ ഇന്നത്തെ സ്റ്റാറ്റസ് ഖുർആൻ ഷെയ്ഖ് ഇദ്രീസിൻ്റെ ശബ്ദമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കൂടിയാണ് അദ്ദേഹം. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് മുനീർ ചമ്മനാട് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
0: അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ മെസ്സേജ് കാണുന്നില്ലേ എന്നൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്.
1: അത് അയച്ചത് ഇവിടെ റിസീവ് ആവണില്ലേ, വല്ല പ്രശ്നമുണ്ടോയെന്നുള്ള സംശയമുണ്ട്.
0: അതെ അതെ, യെസ്. പിന്നെ അതോടൊപ്പം ഇൻഷാല്ലാ ഈ ഞായറാഴ്ച നമ്മുടെ ടീച്ചേഴ്സ് കോൺഫറൻസാണ്. നിങ്ങളുടെ മക്കളുടെ ടീച്ചേഴ്സിന് ഒരു മെസ്സേജെങ്കിലും നിങ്ങളെ വക പോയില്ലെങ്കിൽ അതൊരു എന്തോ ഒരു പ്രശ്നയിലുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. അതായത് നമ്മളെ മക്കളെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്ക് എന്താ പറയുക, പിന്നെ അവരൊരു ശരിയായ രീതിയിലത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ മക്കളെ കാര്യം വലിയ തോതിൽ പരിഹരിച്ച് പോകാൻ പറ്റും.
1: അതെ.
0: അപ്പോൾ അവരെ നമ്മൾ ആദ്യം തീരുമാനിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കാസർഗോഡെന്ന് ചമ്മാട്ടക്കൊന്നും രഞ്ജിത ടീച്ചർ പോകാൻ സാധ്യതയല്ല. ഫസ്റ്റ് എയ്ഡ് ടീച്ചർക്ക് അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നമാണ്, ചെറിയ കുട്ടികളാണ്. പിന്നെ അമീത് മാഷാണെങ്കിലും മൂപ്പർക്ക് ഒരുപാട് പണിയുള്ളതാണ്. നമ്മൾ ആദ്യം തീരുമാനിക്കുകയാണ്. മൂപ്പരങ്ങൾ വിളിക്കും, കാസർഗോഡ് ഉദാഹരണം പറഞ്ഞത് ദൂരാണ്. വിളിക്കുക, നിങ്ങൾ വിളിക്കുക. ചിലപ്പോൾ അമീത് മാഷ് ഇവിടെ വേറെന്തോ കാര്യത്തിന് വരുന്നുണ്ടാവും, അപ്പോഴേ കയറിക്കോളൂ. ഇനി ഒന്നുമില്ലെങ്കിലും ലൈവിൽ അന്ന് രാവിലെ പോകാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, ലൈവ് ലിങ്ക് ഞാൻ അയക്കാം എന്ന് പറഞ്ഞാൽ ലൈവ് ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കാൻ, അപ്പോഴും കാണൂല. പിന്നെ അത് ലൈവൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ സ്പീച്ചുകൾ ഓരോന്നോരോന്ന് വരും, അത് അയച്ചു കൊടുക്കാൻ, അതും ആൾക്കാർ കാണൂല. പക്ഷേ പിന്നെ അതിൻ്റെ റീലൊക്കെ വരൽ തുടങ്ങും. ആ റീലെങ്കിലും ഒരു കാണാൻ, അതിനാണ് ഇപ്പം എന്ത് ചെയ്യണത് സംസാരം. മാത്രമല്ല അടുത്ത കൊല്ലം ചിലപ്പോൾ കാസർഗോഡ് ആയിരിക്കും. കാസർഗോഡ് ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ്, ഇനി ആരും അടുത്ത അധ്യാപക സമ്മേളനം കാസർഗോഡാണെന്ന് പീസ് റേഡിയോ അത് പ്രഖ്യാപിച്ച്. അത് പ്രഖ്യാപിക്കേണ്ട സ്ഥലം പീസ് റേഡിയോ അല്ല, അത് ഇസ്റ്റേൺ യൂത്തിൻ്റെ സ്റ്റേറ്റ് കൗൺസിലാണ് അത് പ്രഖ്യാപിക്കേണ്ട സ്ഥലം. അപ്പം അടുത്തൊരു കോൺഫറൻസ് വരുമ്പോൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് എന്നെ ക്ഷണിക്കേണ്ടതാണ്, ഇത്തവണ എന്തായാലും പോകണം എന്നൊരാൾ ചിന്തിക്കാൻ അത് കാരണമാകുന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അധ്യാപക സമ്മേളനം അധ്യാപകരായ ആളുകൾ ശ്രോതാക്കളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധം പങ്കെടുക്കുക. പ്രത്യേകം 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ 9 മണി എന്നാണ് പറഞ്ഞിരുന്നത്, പിന്നെ അത് 8:20 ആയി, ഇപ്പോൾ അത് 8 മണിക്ക് എത്തിയിട്ടുണ്ട്. അത്രയും കോണ്ടൻസ് സൈഡിൽ നമുക്ക് കാര്യങ്ങൾ ഉൾപ്പെടുത്താനുള്ള റിസ്ക് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ 7:59 കയറിയിരിക്കണം. അപ്പോൾ ചായ കുടിക്കണമെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടി നേരത്തെ എത്തേണ്ടി വരും. അപ്പോൾ അന്നത്തെ ഒരു ദിവസം അങ്ങനെയുണ്ട് നിയത്താക്കി മക്കളെയൊക്കെ കൂട്ടി. അധ്യാപകരോട് മാത്രമാണ് പറയണത്, നമ്മൾ ലിസണേഴ്സ് കോൺഫറൻസിന് വിളിച്ചന്മാർ വിളിക്കണില്ല. അധ്യാപകരും അധ്യാപികമാരുമാണ് വരേണ്ടത്. അധ്യാപകരുടെ ഫാമിലിക്ക് പ്രോഗ്രാമിൽ പങ്കെടുക്കാം.
1: അപ്പോൾ നേരത്തെ തന്നെ അതിലേക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആളുകൾ വളരെ നേരത്തെ അവിടെ എത്തിച്ചേരുന്ന, പ്രോഗ്രാമിൻ്റെ മുമ്പ് എത്തിച്ചേരുന്ന ആളുകൾക്ക് അവിടെ ചായ സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഉച്ചഭക്ഷണവും വൈകുന്നേരത്തെ ചായയും ഒക്കെ അവിടെ തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കുടുംബത്തിൽ കുടുംബസമേതമാണ് നമുക്ക് എത്തിച്ചേരാം. നമ്മൾ എത്തുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളായ അധ്യാപികമാരെത്തിച്ചേരുമ്പോൾ അവരുടെ കൂടെ കുട്ടികളുണ്ടാവും. ആ കുട്ടികൾക്ക് അവിടെ പ്രത്യേകമായ സെഷനുകൾ ഒരുക്കിയിട്ടുണ്ട്. ടീൻ സ്പേസ്, നമ്മുടെ കൗമാരക്കാരായ കുട്ടികൾക്കുള്ള പ്രോഗ്രാം, സ്വീറ്റ് ബഡ്സ്, ബട്ടർഫ്ലൈസ്, അങ്ങനെ തുടങ്ങി വ്യത്യസ്ത പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്ത സെഷനുകളിലായി വ്യത്യസ്ത സ്ഥലങ്ങളിലായി പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയ കുട്ടികളുണ്ടാവും. അവിടുന്ന് 50 മീറ്റർ അപ്പുറത്ത് നമ്മുടെ അടുത്ത കുട്ടികൾക്ക് പ്രത്യേകം ഓഡിറ്റോറിയം നമ്മൾ അവിടെ ബുക്ക് ചെയ്ത് അവിടെ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അവർക്കായി പ്രത്യേകം പ്രോഗ്രാമുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. കാഴ്ച പരിമിതരായ ആളുകൾ, അതുപോലെ ചലന പരിമിതിയുള്ള ആളുകൾ, അവർക്കൊക്കെ അവിടെ വരാനും പ്രോഗ്രാം കേൾക്കാനും ഒക്കെ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. അവർക്കായി പ്രത്യേക വളണ്ടിയർമാരെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ കാര്യം പ്രത്യേകം ഉണർത്തി നിങ്ങൾക്കുള്ള സൗകര്യങ്ങൾ കൂടി ഉറപ്പുവരുത്തണം എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.
0: ഈ ചമ്മാടിനും പരിസരത്തൊക്കെ ഉള്ള ആളുകൾ അവർക്ക് വളണ്ടിയേഴ്സായിട്ട് രജിസ്റ്റർ ചെയ്യണം. വിസ്റ്റം ഗൈഡിൽ അതിന് ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ കയറി വളണ്ടിയർ രജിസ്റ്റർ ചെയ്യണം. വളണ്ടിയർ മീറ്റിൽ പങ്കെടുക്കും വേണമെന്ന് കൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. നമ്മുടെ ചില ആളുകൾ അവരുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, വ്യക്തിപരമായ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അല്ലാഹു അവരുടെ വിഷമങ്ങൾ പരിഹരിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ടീൻ സ്പേസിന് ബോയ്സിന് മാത്രമേ ഉള്ളൂ എന്ന് കണ്ടു, അതെന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ഗേൾസിന് വേറെ തന്നെ കോൺഫറൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ടീൻ സ്പേസ് ബോയ്സിന് മാത്രമാക്കി ചുരുക്കിയത്, ഗേൾസിനുള്ള കോൺഫറൻസ് ഗേൾസിലൂടെ വുമൺ വിഭാഗത്തിലൂടെ മൊത്തം കൂട്ടായ്മയിലൂടെ വേറെ തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണം.
1: ചില ജില്ലകളിലൊക്കെ അത്തരം കോൺഫറൻസുകൾ നടന്നു കഴിഞ്ഞു, ഇനിയും ബാക്കി ജില്ലകളിൽ നടക്കാനിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ജില്ലയിൽ ഇൻഷാല്ലാ ഉടനെ തന്നെ അതിൻ്റെ തീയതികൾ അറിയിക്കും ഇൻഷാല്ലാ.
0: അതോടൊപ്പം ഡയലോഗ് ഇൻഷാല്ലാ പുതിയ ഡയലോഗ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. സ്ഥലവും തീയതിയും കാര്യമൊന്നും അങ്ങനെ പുറത്തേക്ക് നമ്മൾ അനൗൺസ് ചെയ്തിട്ടില്ല. വിസ്റ്റ യൂത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വളരെ സിംബോളിക് ആയിട്ടുള്ളൊരു പിന്നെ ചിത്രം ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കയറി നോക്കിയാൽ കാണും. ഞാൻ മോർണിംഗ് ലൈവിനിടയിൽ എൻ്റെ പേജിൽ ഇതേപോലെ വളരെ സിംബോളിക് ആയിട്ടുള്ളൊരു ഇമേജ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഒരു ഭൂപടമാണ്, മീൻസ് ഒരു മാപ്പാണ് പിന്നെ ഇതിൻ്റെ ജില്ലൻ്റെ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചിലത് ഗസ് ചെയ്യാൻ പറ്റും. ഫേസ്ബുക്കൊക്കെ ഉള്ള ആളുകളൊന്ന് കയറിയിട്ട് ആ സ്ഥലം ഏതാണെന്നൊന്ന് കമൻ്റ് ചെയ്യുക. കമൻ്റ് ചെയ്താൽ കുറച്ചും കൂടി ആളുകളിലേക്ക് അത് എത്താൻ ഇടയാകും എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്.

ഞാൻ വരുന്നുണ്ട്, അധ്യാപക സമ്മേളനത്തിനായിരിക്കും ഉദ്ദേശിച്ചത്, ഞാൻ വരുന്നുണ്ട് എന്ന്. ഐഷ മുഹമ്മദ് അല്ല, അതെ, ആസിയ പാണായിക്കുളം. ആസിയ പാണായിക്കുളം ലിസ്നസ് കോൺഫറൻസ് ആയിരിക്കും. പാണായിക്കുളം എന്ന് കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഒരു അതേപോലെ അധ്യാപക അല്ലാത്തവർക്ക് പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദ്യമുണ്ട്. അധ്യാപകരല്ലാത്തവർക്ക് കോൺഫറൻസ് ഇല്ല, അവർക്ക് അവിടുത്തെ വളണ്ടിയറിങ്ങും അനുബന്ധ കാര്യങ്ങളുണ്ടാകും. ഹോള് ഓൾമോസ്റ്റ് സീറ്റ് ഫോർ ടീച്ചേഴ്സ് ഓൺലി. ഇനി എത്ര അധ്യാപകർ കുറവാണെങ്കിലും അത് അധ്യാപകർക്ക് മാത്രം ലിമിറ്റ് ചെയ്ത ഒരു പരിപാടിയാണ്. അതിൻ്റെ കോളിംഗ് കാര്യങ്ങളിലൊക്കെ ഇടപെട്ട ആളുകളുടെ കമൻസുകളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ നമുക്ക് സമയം ഉണ്ടാവുമോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നുമെങ്കിലും ഒരു മാനസികമായി അതിന് ലഭിക്കുന്ന ഒരു ആശ്വാസമുണ്ട്, ഒരു സുഖമുണ്ട്. ഇത്തരം നന്മകളിലൊക്കെ ഇടപെട്ട് ലൈഫിലെ അനാവശ്യങ്ങൾക്കും പിന്നെ അലക്ഷ്യമായ ചിന്തകൾക്കും ഇടം കൊടുക്കാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു വല്ലാത്ത മാനസികാവസ്ഥയുണ്ട്. അത് അനുഭവിക്കുമ്പോൾ മാത്രമാണ് അറിയുക. എന്തായാലും നമുക്കൊരു പാട്ട് കേട്ടുവരാം. ഇനി സ്വരമാണ്.

0: മതിരകപതിയുടെ പദമതിലുതിരിടുവാ.
1: റിയ ഇടവണ്ണയാണ് ഇന്നത്തെ ഈ ഒരു സ്വരത്തിൽ. മാപ്പിളപ്പാട്ടാണ്, മാപ്പിളപ്പാട്ടിന് അതിൻ്റെതായ ഒരു രൂപമുണ്ട്, ഭാഷയുണ്ട്. അതിൻ്റെ ആശയ ഭാഷാ കാര്യങ്ങൾ അറിയുന്ന ആളുകൾക്ക് അത് വേറൊരു ഒരു ഇതായിരിക്കും, മറ്റേതൊരു ശബ്ദം മാത്രമായിരിക്കും. എന്തായാലും പിന്നെ പാട്ട്, പാട്ടിൻ്റെതായൊരു നിലയും വിലയും വലിപ്പവും അതിനുണ്ട്. അങ്ങനെ നമ്മളതിനെ കാണുന്നുള്ളൂ എന്നത് സാന്ദർഭികമായി പറഞ്ഞു പോവുകയാണ്. ഏതായാലും നമ്മൾ പിന്നെ എനിക്ക് തോന്നേണ്ടത് ഇന്നൊരു പുസ്തകം പരിചയപ്പെടണം.
2: ഓക്കെ.
1: ഈ ഇബ്നു അറബി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാളെക്കുറിച്ച് കുറേയധികം കഥകളൊക്കെ പറയാറുണ്ട്. അയാൾ സ്വയം അള്ളാഹുവായി ചമഞ്ഞ് മരിച്ചു പോയ ആളാണ്. ഇബ്നുൽ അറബി അല്ല, ഇബ്നു അറബി. ഇബ്നുൽ അറബി വേറെ, ഇബ്നു അറബി വേറെ. ഒരു റൊട്ടി എടുത്തിട്ട് കടിച്ചിട്ട് റബ്ബുനെ ഉക്കുൽ റബ്ബൻ, റബ്ബ് റബ്ബിനെ തിന്നുന്നു എന്നാണ്, ഞാനും റബ്ബാണ് റൊട്ടിയും റബ്ബാണ് എന്ന് പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ വിശ്വാസരംഗത്ത് ഏറെ വൈകല്യങ്ങൾ നിറഞ്ഞ ഒരു ചിന്താധാരയാണ് സൂഫിസം. പക്ഷേ സൂഫിസത്തിന് ഒരു പൊതുയിടത്തിൽ വലിയ അംഗീകാരമുണ്ട്. കയ്യിൽ തസ്ബീഹ് മാലയും ചുണ്ടിൽ മന്ത്രധ്വനികളുമായി തൂവെള്ള വസ്ത്രം ധരിച്ചങ്ങനെ സമൂഹത്തിൽ പുഞ്ചിരിച്ച് കൈകളുയർത്തി ആത്മീയ ആവേശം പകർന്നു പോകുന്ന ആരോ എന്നതാണ് അതിൻ്റെ ഒരു ഇത്. എല്ലാം ഒളിക്കാനും പൊതിയാനുമുള്ളൊരു സാധനമാണ്. ഇപ്പോൾ കേരളത്തിൻ്റെയൊക്കെ ഒരു കോണ്ടെക്സ്റ്റിൽ ചില സ്ത്രീകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അവർക്ക് പറയാനുള്ള എല്ലാ ശുദ്ധമായ ലിബറലിസവും യൂറോപ്പിൻ്റെ എല്ലാ വേസ്റ്റുകളെയും വളരെ സമർത്ഥമായി മുസ്ലിം പെൺകുട്ടികളുടെ നെഞ്ചിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടി അജണ്ടയൊരുക്കി വന്നവർക്കും സൂഫി മേലങ്കി അണിഞ്ഞാണ് അവർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യത്തിൽ ഈ സൂഫിസം എന്ത് എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി പോകണം. വിസ്ഡം ബുക്സിൻ്റെ എ ആർ അബ്ദുൽ മജീദ് എഴുതിയ ഷീഇ സൂഫി അന്തർധാരകൾ എന്ന പുസ്തകം ഇന്ന് നമ്മൾ ശ്രോതാക്കൾക്ക് മുന്നിൽ വെക്കുകയാണ്.
2: ഇപ്പോൾ സൂഫിസം എന്നത് നേരത്തെ പറഞ്ഞ പോലെ ലിബറലുകൾക്ക് സ്വീകരിക്കാവുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പുറത്തുള്ള മറ്റു മതവിഭാഗങ്ങൾക്കും സൂഫിസം സ്വീകരിക്കാം. മോഡി നമ്മുടെ പ്രധാനമന്ത്രി, അദ്ദേഹം സൂഫികളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാറുണ്ട്. പങ്കെടുത്ത് അദ്ദേഹം പറയാറുള്ള വാക്ക് നമ്മളും നിങ്ങളൊക്കെ ഒരേപോലെയാണെന്നാണ്. അപ്പോൾ മുസ്ലിം അല്ലാത്ത ഒരാൾക്കും സൂഫിയാകാൻ പറ്റും. അതിൽ തന്നെ ഷിയാക്കളാണ് പൊതുവെ ഇത്തരം കാര്യങ്ങളോടൊക്കെ ശക്തമായ എതിർപ്പും ഒക്കെ ഉണ്ടാവേണ്ടത്. പക്ഷേ ഷിയാക്കൾക്കും സൂഫിസം സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റിയ ഒന്ന് എന്നുള്ളവർക്ക്, ഇപ്പോൾ സൂഫി ചിന്താഗതികളുള്ള ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകളുടെ പിന്നെ ചോദ്യങ്ങൾ കേട്ടാൽ, സാധാരണ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർ ഇവരുടെ ആശയത്തെ പറ്റ തകർക്കുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പ്രയാസപ്പെടുത്തുന്ന ആളുകൾ വളരെ സിമ്പിളായി അവർക്ക് കുറേ കാര്യങ്ങൾ പറയാൻ അവസരം കൊടുത്തുകൊണ്ടാണ് അവർ ഇൻ്റർവ്യൂ പോലും ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒന്നാണെന്നുള്ള അവസ്ഥ ഉണ്ടാകാനുള്ള കാരണം ഇത് മതത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഒന്നാണെന്നുള്ളതുകൊണ്ടാണ്.
1: ശരിക്കും ഇപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റുമോ, അതായത് ഹിന്ദു സുന്നി ഹിന്ദു, സലഫി ഹിന്ദു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. എന്നറ പോലെയാണ് സൂഫി ഇസ്ലാം എന്ന് പറയുന്നത്. അതിനൊരു ഇസ്ലാമിക രീതിശാസ്ത്രമോ ഇസ്ലാമോ യാതൊരു ബന്ധമോ അതിനില്ല. ചിലപ്പോൾ കുറച്ച് താടി വെക്കണുണ്ടാവും. താടി ഇപ്പോൾ സിഖ് ഗുരുക്കന്മാരും അപ്പോൾ ഈ ഹൈന്ദവ ആചാര്യന്മാരൊക്കെ നീണ്ട് താടി വെക്കുന്നവരാണ്. അതുകൊണ്ട് മാത്രം ഇതിനെടുക്കാൻ പറ്റില്ല. അപ്പം ഈ സൂഫിസം എന്നത് ഒരുതരം പട്ടിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കപ്പെടണോണ്ട് തന്നെ ഇത് പൊളിയാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. വാട്ട് ഈസ് സൂഫിസം എന്താണ്

0: സൂഫിസം എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം മനസ്സിലാക്കണം. അതിന് പറ്റുന്നതാണ് നമ്മളെ വിസ്ഡം ബുക്സിൻ്റെ ഈ പുസ്തകം. വിസ്ഡം ബുക്സ് വളരെ ചെറിയൊരു കാലയളവ് കൊണ്ട് വളരെ ഒരു കഴിഞ്ഞൊരു 10 വർഷം മാക്സിമം എടുത്തിട്ടുള്ളൂ. പക്ഷേ വളരെ വൈജ്ഞാനികമായ ഒരുപാട് ഗ്രന്ഥങ്ങൾ അത് മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഈ ഷീഇ സൂഫി പിന്നെ അന്തർധാരകൾ എന്ന പുസ്തകം തീർച്ചയായും അത് നല്ല മികച്ച പിന്നെ ഒരു പുസ്തകമാണ്. അതിൽ 158 പേജുണ്ട്. ഏകദേശം ഒരു 10 അധ്യായങ്ങളായിട്ട് 10-12 അധ്യായങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. ആമുഖം കഴിഞ്ഞാൽ പിന്നെ ഷീഇസവും സൂഫിസവും എന്നാണ് പ്രധാന ടൈറ്റിൽ. ഷീഇ സൂഫി ബന്ധങ്ങൾ എന്നതാണ് മറ്റൊരു ടൈറ്റിൽ. ലാഹിർ ബാത്തിൻ വിഭജനം, ഇവർ അവരുടെ കാര്യങ്ങൾ വെളുപ്പിച്ചെടുക്കുന്ന ചില ഐഡിയകളാണ് അതൊക്കെ.
1: അതെ, മനസ്സിലെ കാര്യങ്ങളൊന്നും ഇപ്പോൾ സൂഫികൾ തന്നെ അത് എഴുത്തുകാരാണ് അതിൻ്റെ പ്രഭാഷകരാണെന്ന് പറയുന്ന ആളുകൾ ഇത് വേറൊരാൾക്കൊന്നും മനസ്സിലാവില്ല എന്ന കാര്യമാണ് പറയുന്നത്. ശരിയാത്ത് അത് എല്ലാവർക്കും മനസ്സിലാവും. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി അതിൻ്റെ ഹക്കീക്കത്തിലേക്ക് എല്ലാവർക്കും മനസ്സിലാവില്ല എന്നാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്തോ പ്രത്യേകമായൊരു സംഗതിയാണ്. അല്ല, ഇവരുടെ വാദപ്രകാരം അത് നബിമാർക്ക് മനസ്സിലായിട്ടില്ല, മുഹമ്മദ് നബിക്ക് തിരിഞ്ഞിട്ടില്ല, സഹാബിമാർക്ക് തിരിഞ്ഞിട്ടില്ല, അവർക്കൊന്നും തിരിയാത്ത എന്തോന്ന് ഞങ്ങൾക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അതാണ് ഇസ്ലാമായി അവതരിപ്പിക്കുന്നത്.
0: അതെ, പിന്നെ ഖുർആനിനോടും സുന്നത്തിനോടുമുള്ള ഇവരുടെ സമീപനം എന്താണ്? അവിടെ നിന്നാണ് ഇത് വേർതിരിയ.
1: അതെ,
0: മനസ്സിലായല്ലേ. ഈ സൂഫിസത്തിൻ്റെ മേലങ്കി അണിഞ്ഞ് പാതി തട്ടവും ധരിച്ച് ഇസ്ലാമിക ശബ്ദങ്ങളും ചിഹ്നങ്ങളും സംസാരിച്ച് വരുന്നവരുടെ ഒളി അജണ്ട പൊളിയുന്നൊരിടം ആ അധ്യായം വായിക്കുമ്പോഴായിരിക്കും. പിന്നെ ഇമാമത്തും പിന്നെ വിലായത്തും എന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇമാമത്തിൻ്റെയും വിലായത്തിൻ്റെയും അറിവുകൾ, ഷഫാഅത്ത്, മധ്യവർത്തി സങ്കല്പം, മഖ്ബറയും ദർഗയും, തഖിയാവാദം, ഒന്നുള്ളിൽ വെക്കുകയും വേറൊന്ന് പുറത്തു പറയുകയും ചെയ്യുക, അവസരത്തിനനുസരിച്ച് പിന്നെ പതുക്കെ പതുക്കെ ആശയം ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം എല്ലാ അശുദ്ധ സഖ്യങ്ങളും യഥാർത്ഥത്തിൽ നിർവഹിക്കുന്നത്. അതുകൊണ്ട് വിസ്ഡം ബുക്സിൻ്റെ ഈ പുസ്തകം നമുക്കും 190 രൂപയാണ്. നമുക്ക് ഓൺലൈനിൽ ഇത് വാങ്ങാനുള്ള സൗകര്യമുണ്ട്. പ്രത്യേക പരിപാടികളുടെ ഭാഗമായി ഓഫറുകളും വരാറുണ്ട്. പുസ്തകം വാങ്ങുക, ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം.
1: യെസ്, ഓക്കെ. നമ്മുടെ ഇന്നത്തെ അടുത്ത ഒരു സെഷനിലേക്ക് നമുക്ക് കടക്കണം. സമകാലികം സെഷനിൽ നിന്ന് പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് പരിചിതനായ ഒരു വ്യക്തി തന്നെ നമുക്ക് വരാനുണ്ട്. സമകാലികത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് നമ്മൾ വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അയച്ചവരിൽ നിന്ന് വിജയികളായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ: ഷെഫീറ വീട്ടി മുറയൂർ, ഹാഷിം കാക്കയങ്ങാട്, മുഹമ്മദ് ഷാ സാജ് ആലുവ, ബഷേരി അബു തലശ്ശേരി, സലീമ ഒതുക്കുങ്ങൽ, അബ്ദുള്ള അജ്മൽ ഈരാറ്റുപേട്ട, റൈഹാന ബനു തൊട്ടശ്ശേരിറ, ആയിഷ പി പത്തപ്പിരിയം, ആയിഷ നാദാപുരം, സഫ്രാന മഞ്ചേശ്വരം, ജാസ്മിൻ സലീം തൊടുപുഴ, ഹനീഫ സുൽഫി കൊട്ടാരക്കര കൊല്ലം, ഹാജറ സുൽഫീക്കർ എന്നിവരാണ് ഇന്നത്തെ 13 വിജയികൾ. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ.
0: മാഷാല്ലാ. ഇനി നമ്മൾ സമകാലികം സെഷനിലേക്ക് പോകുന്നു. സമകാലികം സെഷനിൽ നേരത്തെ അബ്ദുറഹ്മാൻ പറഞ്ഞതുപോലെ പീസ് റേഡിയോ ശ്രോതാക്കൾക്കേറെ പരിചിതനായ ഒരു വ്യക്തിയെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അദ്ദേഹം ആരോഗ്യ ചിന്ത അതേപോലെ ആരോഗ്യ വിചാരം സെഷനുകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരാൾ കൂടിയാണ്. വിസ്ഡം യൂത്തിൻ്റെ സ്നേഹസ്പർശം വിങ്ങിൻ്റെ സംസ്ഥാന വൈസ് ചെയർമാൻ കൂടിയായ ഡോക്ടർ അബ്ദുൽ മാലിക് നമ്മളോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം തിരൂർ പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. തീർച്ചയായും ഈ ഒരു ദിവസം ഡോക്ടർ അബ്ദുൽ മാലിക് ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെക്കുറിച്ചൊരു ചെറിയ കുറിപ്പ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചികിത്സക്ക് വന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഉമ്മയെ ഡോക്ടർ അബ്ദുൽ മാലിക് ചികിത്സിക്കുന്ന ഫോട്ടോ പങ്കുവച്ചുകൊണ്ട് എഴുതി വെച്ച ചില വരികൾ കണ്ടപ്പോൾ തീർച്ചയായും മനസ്സിനുള്ളൊരു കുളിര് തോന്നി. ഇന്നലെ സ്നേഹസ്പർശത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി നടക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ എല്ലാവരുടെയും ഒന്ന് മുപ്പരെ ഒന്ന് തള്ളി, പിന്നെ ആരോരാളൊന്ന് വള്ളി വെച്ചു, പിന്നെ ആരോരാളൊന്ന് എന്ത് ചെയ്തു വായ മൂടിക്കെട്ടി, അങ്ങനെ മുപ്പര കൊണ്ടുകൊണ്ട് ഒപ്പിടിച്ചാണ്. അപ്പം ഹോസ്പിറ്റലിൽ പോണ വഴിയിലാണ്, ഹോസ്പിറ്റലിൽ സമയത്തിലെത്തണെങ്കിൽ കുറച്ച് കാണിച്ചതാ, എന്തായാലും അദ്ദേഹത്തിനുണ്ട്, അത് നമ്മൾ മുടക്കണ്ട. അബ്ദുൽ മാലിക്, അസ്സലാമു അലൈക്കും.
2: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: കുളിച്ച് ഫ്രഷായി കാറിൽ കയറി ഇരിക്കുകയാണ്. ഓക്കെ, മാഷാല്ലാ.
1: ഡോക്ടറെ ഒന്ന് സ്വന്തം പരിചയപ്പെടുത്തി തുടങ്ങിയാൽ ശ്രോതാക്കൾക്ക് അറിയാത്ത ആളുകൾക്ക് വേണ്ടി.
2: അതെ, എല്ലാവർക്കും ഒന്നും അറിയണ്ടാവില്ല. മുമ്പ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. മുമ്പ് തുടക്കത്തിൽ നമ്മളെ നന്നായിട്ട് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകളിലും ആരോഗ്യ വിചാരത്തിലൊക്കെ നന്നായിട്ട് ഉണ്ടായിരുന്നു. പിന്നീട് ജോലി തിരക്കിന്റെ ഭാഗമായിട്ട് കുറച്ച് കുറവുണ്ടായിട്ടുണ്ട്. എന്നാലും ഡോക്ടർ ലൈബ്രറി ഇടയ്ക്കിടയ്ക്ക് വരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. എന്റെ പേര് അബ്ദുൽ മാലിക് എന്നാണ്. സ്വദേശം ഏലംകുളമാണ്. ഉമ്മയും പാപ്പയും ജീവിച്ചിരിപ്പില്ല, അവർക്ക് വേണ്ടി എല്ലാവരും ദുവാ ചെയ്യണം. ഏലംകുളം പഞ്ചായത്തിലാണ് വീട്. താമസിക്കുന്നത് ഇപ്പോൾ കോട്ടക്കലാണ്. വർക്ക് ചെയ്യുന്നത് തിരൂർ ജില്ലാ ആശുപത്രിയിലാണ്. നേത്ര രോഗ വിദഗ്ധനാണ്. കണ്ണിലാക്കട്ടെ എന്ന് മലപ്പുറം ഭാഷയിൽ പറയും.
0: അല്ല, അതിലേ മൂപ്പര് വളരെ സമർത്ഥമായിട്ട് ഒരു കാര്യത്തിന് ആയിരക്കണക്കിന് ശ്രോതാക്കളെയും കൂടി അംഗീകാരം വാങ്ങിയിട്ട് പോണ ഒരു വലിയ സാമർത്ഥ്യം കാണിച്ചു. ഈ ഡോക്ടറെ, ഈ കണ്ണെന്ന് മറ്റേ സൂചി എടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കണ്ണിൽ വീണ് കരണ്ട് എടുക്കുന്ന പരിപാടിയൊക്കെ ഓക്കെ, പക്ഷെ തരികട അവിടെ നടക്കില്ല. അതായത് ഞാനിപ്പോൾ ഒന്നിനും വരാറില്ല, അപ്പോൾ അതിന് അംഗീകാരമായല്ലോ. ജോലി തിരക്കുണ്ട്, ജോലി കഴിഞ്ഞിട്ട് വരാമല്ലോ, നമുക്ക് അവിടെ ഒരു പ്രശ്നമല്ല, ഏത് അർദ്ധരാത്രിയിലും നമ്മൾ സ്വീകരിക്കും. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ വെളുപ്പിച്ച് പോകരുതെന്ന് പ്രത്യേകം പറയാണ്. മാലിക്കുമായിട്ടുള്ള ഒരു ദീർഘകാലത്തെ ബന്ധമുണ്ട്, ഒരു 10-25 വർഷമെങ്കിലും മിനിമം ഒരു കാൽ നൂറ്റാണ്ടിൻ്റെ ബന്ധം. എനിക്ക് അദ്ദേഹത്തെ ഫസ്റ്റ് അറിയാം, അദ്ദേഹം പ്രൊഫ്കോൺ അന്ന് അത്ര വലുതായില്ല, ഒരു കുഞ്ഞ് സാധനമാണ്, ചെറിയ സദസ്സാണ്. അപ്പോൾ എൻ്റെ മുന്നിൽ തൊപ്പിയൊക്കെ ഇട്ട് ഒരു ജുബ്ബയൊക്കെ ഇട്ട് ഇരുന്നൊരു ഡോക്ടർ അന്ന് അബ്ദുൽ മാലിക്കാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു. അന്ന് മുതൽക്കുള്ള ബന്ധമുണ്ട് അദ്ദേഹത്തോട്.
1: ഒരു ഡോക്ടർ ആയപ്പോൾ അതിലൊരു സ്പെഷ്യലൈസേഷനിലേക്ക് പോയത് കണ്ണുരോഗ വിദഗ്ധനായിട്ടാണ് ഇപ്പോൾ ജോലി. എന്താണ് ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും പ്രത്യേകം കാരണമുണ്ടോ?
2: സത്യം പറഞ്ഞാല് കണ്ണ് എന്ന് പറഞ്ഞാല് എനിക്കൊരു സർജൻ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം സർജറി ചെയ്യുക എന്നുള്ളത് ചെറുപ്പം മുതൽ എനിക്കൊരു ഒരു ഒരു പാഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. MBBSന് ജോയിൻ ചെയ്ത മുതൽ തന്നെ. കാരണം ഇന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ മറ്റുള്ളതിനേക്കാൾ ഉപരിയാണ്. പിന്നെ അതിൽ അധികം എൻ്റെ ശാരീരിക പ്രകൃതിക്ക് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടം സത്യം പറഞ്ഞാൽ ഓർത്തോ ആയിരുന്നു. പക്ഷെ അത് എൻ്റെ തടിക്ക് കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അധികം തടി കേടാവാത്തൊരു സ്പെഷ്യാലിറ്റി എടുത്തതാണ് ഓഫ്താൽമോളജി.
0: ഇതിലിപ്പോൾ ഒരു ഗവൺമെൻറ് പിന്നെ ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്നുള്ള നിലക്ക് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാകുമ്പോൾ ഒരുപാട് സഹായികളും ഒരുപാട് സെറ്റിങ്സും സെറ്റപ്പും ഒക്കെ ഉണ്ടാവും. ഒരു ഗവൺമെൻറ് സർവീസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നേരിടുന്ന കുറച്ച് വെല്ലുവിളികൾ ഉണ്ടാകുമല്ലോ, ഒന്ന് പറയാമോ?
2: പറയുന്നതിന് കുറച്ചൊരു പരിമിതി ഉണ്ട്, എന്നാലും ആ പരിമിതിക്കുള്ളിൽ കൊണ്ട് പറയാം. നമുക്കറിയാം
0: ഇത് പറഞ്ഞിട്ട് നിങ്ങൾ ആരും ടെർമിനേറ്റ് ചെയ്യൂല, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. നിങ്ങൾക്കുള്ള പരിമിതി ഞങ്ങൾക്കുണ്ട് ഇത് ചോദിക്കാന്. ഞാനും അബ്ദുറഹ്മാനും ഏകദേശം നിങ്ങൾ ഈ പറഞ്ഞ പരിമിതിയുള്ള ആൾക്കാരാണ്.
2: കേരളത്തിലെ എല്ലാത്തിലും മുൻപന്തിയിലാണ്. സാക്ഷരതയിലും എല്ലാ കാര്യത്തിലും അതേപോലെ തന്നെ രോഗ കാര്യത്തിലും മുൻപന്തിയിലാണ്. ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് പലതരത്തിൽ, പ്രത്യേകിച്ചും ജീവിതശൈലി രോഗങ്ങളുള്ളത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ഓരോ ദിവസം ചെല്ലും തോറും രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. എന്നാൽ സ്റ്റാഫിന്റെ പാറ്റേൺ ഇപ്പോഴും വലിയൊരു പരിമിതി ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡോക്ടറുടെ പണി മാത്രമല്ല, അറ്റൻഡറുടെ പണി അടക്കം, അല്ലെങ്കിൽ വേസ്റ്റ് ക്ലീൻ ആക്കുന്ന പണികളടക്കം ചിലപ്പോൾ ഒ പി ഇരിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ തിയേറ്ററിലൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരാറുണ്ട്. അത് ആരോടും പരിമിതി എന്താ പറയുക, പരിഭവപ്പെട്ടൊരു കാര്യമല്ല. അത് അവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പൊ ആ രീതിയിൽ ഉള്ള ഒരു സ്റ്റാഫ് പാറ്റേൺ തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാന്നുള്ളു. ഇപ്പൊ തിരൂർ ജില്ലാ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിൽ ഹെൽത്ത് സർവീസിൽ ഏറ്റവും കൂടുതൽ തിമിര സർജറി ചെയ്യുന്നത് അവിടെയാണ്. അത് പതിയെ പതിയെ അവിടുത്തെ സൗകര്യങ്ങള് മേലധികാരികളുടെ പിന്തുണയോടുകൂടി നമുക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. തിമിര ശസ്ത്രക്രിയക്കുള്ള ഫാക്കോ മെഷീൻ അടക്കമുള്ള അത്യാധുനിക ഉപകരണങ്ങൾ അവിടെ ഉണ്ട്. അതൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ സ്റ്റാഫിനെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ പലപ്പോഴും സാമ്പത്തിക പരിമിതിയാണ് മുകളിൽ നിന്ന് കിട്ടാറുള്ളത്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു
0: എനിക്ക് വളരെ അടുത്തറിയുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ ശ്രോതാക്കളോട് പറയണം, അല്ലെങ്കിൽ ഇത് കാണുന്ന ആളുകളോട് പറയണേ, അബ്ദുൽ മാലിക്ക് അദ്ദേഹത്തിൻ്റെ സാലറിയിൽ അസിസ്റ്റൻറ്റിനെ വെച്ച ഒരു സന്ദർഭം വരെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ പേഴ്സണലി ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ കൂട്ടായ്മ ചർച്ച ചെയ്യും. സമൂഹത്തിൽ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വരേണ്ട ചേഞ്ച് എന്ത്, മന്ത്രിക്ക് കൊടുക്കേണ്ട ലെറ്റർ എന്ത്, മീറ്റ് ചെയ്യുമ്പോൾ പറയേണ്ടത് എന്തെന്നൊക്കെ നമ്മൾ പൊതുവേ ചർച്ച ചെയ്യുമല്ലോ. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമാണിത്, അദ്ദേഹം പേഴ്സണലായിട്ട് ഒരു അസിസ്റ്റന്റിനെ വെക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്.
1: ഈ ഇത്ര കാലത്തെ സർവീസിനിടക്ക് ഒരു സന്തോഷം നൽകിയ ഒരു നിമിഷം, അല്ലെങ്കിൽ അഭിമാനകരമായൊരു നേട്ടം എന്ന് പറയാവുന്ന ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടാവില്ലേ?
2: തീർച്ചയായിട്ടും ഈ ഒരു ഫീൽഡിൽ നമ്മൾ ആകെയുള്ള പ്രചോദനം അത് മാത്രമാണ്. കാരണം നമുക്കറിയാം സാധാരണഗതിയിൽ ഒരു ഡോക്ടറെ അടുത്ത് പോസിറ്റീവ് ആയിട്ടുള്ള ഒന്നും ഡോക്ടർക്ക് കിട്ടൂല. ഐ മീൻ എനിക്ക് സുഖമുണ്ട് എന്നുകൊണ്ട് ആ ഒരു രോഗ ഡോക്ടറെ അടുത്ത് കയറില്ലല്ലോ. എനിക്ക് സുഖമല്ല എന്ന് പറഞ്ഞിട്ടേ വരുള്ളൂ. എപ്പോഴും നെഗറ്റീവ് മാത്രമേ സാധാരണ കേൾക്കാറ്. പക്ഷെ സർജറി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ഈ സർജറി ചെയ്യുമ്പോൾ അവർ സർജറി കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് ഓപ്പ് വിസിറ്റിന് വരാറുണ്ട്. മെഡിക്കൽ ഇതിൽ അത്ര തന്നെ ഹെൽപ്പ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരു പനിയായിട്ട് നമ്മൾ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ പനി മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ ഡോക്ടർക്ക് പനി മാറി എന്ന് പറഞ്ഞ് പോവാറില്ലല്ലോ. എന്നാൽ സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഫോളോ അപ്പ് നിർബന്ധമാണ്. വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാനും തിമിര സർജറി ആണെങ്കിൽ അതിന് ശേഷം കണ്ണട കൊടുക്കാനൊക്കെ വേണ്ടി അവർ മരുന്നുകൾ ക്രമീകരിക്കാനൊക്കെ രണ്ട് മൂന്ന് തവണ പിന്നെ അവർ വരാൻ പറയാറുണ്ട്. അപ്പൊ അവരുടെ മുഖത്ത് കാണുന്ന ആ സന്തോഷം, അതാണ് നമുക്ക് ഏറ്റവും ഒരു എന്താ പറയാ അഭിമാനമായി തോന്നിയത്. അതിലപ്പുറം വേറെ ഒന്നുമില്ല.
0: നിങ്ങള് എന്തോ ഒരു ഡെമോസെഷനൊക്കെ ഉണ്ട് എന്ന് പറയാറുണ്ട്, അതായത് അത്യാവശ്യം ഷുഗറും കൊളസ്ട്രോളും പ്രഷറൊക്കെ ഉള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വരുമ്പോഴേ നിങ്ങളെ എന്തോ ഒരു ടീച്ചിങ് എയ്ഡ് നിങ്ങളെ കയ്യിലുണ്ട് എന്നാണ്, എന്തോ ഒരു കർട്ടൺ മാറ്റിയിട്ടുള്ള എന്തോ ഒരു പരിപാടി ഉണ്ട് എന്നാണ് പറഞ്ഞത്, അതൊന്ന് പറയാമോ?
2: തിരൂർ ജില്ലാ ആശുപത്രിയിലാണ് ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ ഒപിന്റെ തൊട്ട് ബാക്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഷുഗർ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എത്ര തിരക്കുണ്ടെങ്കിലും ഒരു അര മിനിറ്റ് ഒരു മിനിറ്റ് ഒക്കെ എടുത്തിട്ട് ഒപിന്റെ ഇടയിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾ ഷുഗർ നിയന്ത്രിക്കണം, ഭക്ഷണം ഒന്ന് കുറക്കണം, ഇല്ലെങ്കിൽ പ്രയാസം വന്നിട്ട് എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്നും എന്നെ കൊണ്ട് കഴിയില്ല എന്ന രൂപത്തിൽ അവരും നമ്മളെ മുഖത്തേക്ക് നോക്കും. സ്വാഭാവികമാണ്, കാരണം ഭക്ഷണ ക്രമീകരണമാണ് നമുക്ക് തീരെ പറ്റാത്തത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം.
0: അബ്ദുറഹ്മാന്
2: അപ്പോ
0: പറ്റൂട്ടോ, അബ്ദുറഹ്മാന് പറ്റൂ, നിങ്ങൾ വെറുതെ എല്ലാവരെയും പറ്റി പറയരുത്. ഒന്ന് പറഞ്ഞോളേ.
2: അപ്പോ തൊട്ട് പുറകിലെ കർട്ടൻ മാറ്റി കഴിഞ്ഞാൽ അപ്പുറത്തെ ബിൽഡിംഗ് കാണിച്ചു കൊടുക്കും. അവിടെ പോയി കിടക്കാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുക. അതെ, ഡയാലിസിസ് സെന്റർ ആണ് അവിടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് കേൾക്കണത്, കാരണം നമുക്കറിയാം ഈ ഡയാലിസിസ് ചെയ്യുന്ന ആളുകള് അല്ലെങ്കിൽ അറ്റാക്ക് വന്ന് കിടക്കുന്ന ആളുകള് പക്ഷാഘാതം വന്ന് കിടക്കുന്ന ആളുകളിലൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പ്രഷറും ഷുഗറും അവർ സമയത്തെ കൺട്രോൾ ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നതിന്റെ പ്രധാന കാരണം ജീവിതശൈലി മാറ്റം വരുത്താത്തത് തന്നെയാണ്. അതുകൊണ്ട് അത് എപ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട്.
0: പക്ഷേ ഇയാള് പറയണമാതിരി പറയാൻ പറ്റില്ല. ഇയാൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നും തിന്നാൻ സമ്മതിക്കൂലല്ലോ. ശ്രോതാക്കളോട് പറയണേ, ഇയാളുള്ള ഒരു സ്ഥലത്ത് ഒരാൾക്കും സമാധാനമായിട്ട് ഒന്നും തിന്നാൻ കഴിയില്ല, പറഞ്ഞിട്ട് ഇയാൾ സ്വീപ്പാക്കും. ഏതായാലും
1: ഡോക്ടർ തിരൂർ ജില്ലാശുപത്രിയിലാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നമ്മുടെ നമ്മുടെ ഈ ഈ ജില്ലയിൽ, തിരൂർ ഉൾപ്പെടുന്ന ജില്ലയിൽ ഏത് തരം നേത്ര രോഗങ്ങളാണ് കൂടുതലായി ഉണ്ടാകാറുള്ളത്, അല്ലെങ്കിൽ മലയാളികൾക്ക് പൊതുവെ കൂടുതലായി ഏത് നേത്ര രോഗങ്ങൾക്കാണ് സാധ്യത ഉള്ളത്?
2: പൊതുവെ നേത്രരോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് കേരളത്തിലല്ല എല്ലായിടത്തും തന്നെ കാഴ്ച തകരാറുകളാണ്. അതായത് കണ്ണിന്റെ കോർണിന്റെ ഷേപ്പിലൊക്കെ വരുന്ന തകരാറ് കാരണം ഉള്ള കാഴ്ച പരിമിതി സ്കൂൾ മുതൽ അല്ലെങ്കിൽ ജനിക്കുന്ന കുട്ടികൾ മുതൽ ചിലപ്പോൾ അത് ഉണ്ടാവാറുണ്ട്. അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കണ്ണിന്റെ പ്രയാസം എന്ന് പറയുന്നത്. പിന്നെ സാംക്രമിക അസുഖങ്ങളായിട്ടുള്ള ചെങ്കണ്ണ് അങ്ങനത്തെ അസുഖങ്ങൾ കോമൺ ആയിട്ട് വരാറുണ്ട്. പിന്നെ മുതിർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തിമിരം ആണ് കോമൺ ആയിട്ടുള്ള ഒരു കാഴ്ച പരിമിതി വരാറുള്ളത്. പിന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതി, നേരത്തെ പറഞ്ഞ പ്രമേഹം നിയന്ത്രിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന കാഴ്ച ഞരമ്പിനെ ബാധിക്കുന്ന അസുഖം, ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഒഫ്തോലോപ്പിയിൽ വരുന്ന.
0: ഈ കഴിഞ്ഞ 5-10 വർഷങ്ങൾക്കിടയിൽ സർക്കാർ ആശുപത്രികളിൽ നേത്രചികിത്സയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്.
2: ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒക്കെ സഹായത്തോടെ തന്നെ കുറെ ഉപകരണങ്ങൾ മിക്ക കാലത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ തിരൂർ ജില്ലാ ഹോസ്പിറ്റലിന് ഞാനെന്ന് പറഞ്ഞല്ലോ ഒരു ഫാക്കോ മെഷീൻ എന്ന് പറയുന്നത്, ഏകദേശം അത് 50 ലക്ഷത്തിനടുത്ത് ചെലവുള്ള ഒരു മെഷീനാണ്. അത് മലപ്പുറം ജില്ലാ പഞ്ചായത്താണ് അതിന്റെ ഫണ്ട് അനുവദിച്ചത്. അതുപോലെ തന്നെ ലേസർ മെഷീൻ ഉണ്ട്, കാരണം പല ടൈപ്പ് ലേസർ ഉണ്ട്, അതിൽ രണ്ട് ടൈപ്പ് ലേസർ മെഷീൻ അവിടെ ഉണ്ട്. അതിലൊരു ലേസർ മെഷീൻ ഞാൻ സത്യം പറഞ്ഞ ഒരു മീറ്റിംഗിൽ കൈപൊക്കിയതിന്റെ ഭാഗമായിട്ട് കിട്ടിയാണ്. ആർക്ക് ഏത് മെഷീൻ ഉണ്ട് ആർക്കാ വേണ്ടതെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് മീറ്റിംഗ്, അപ്പൊ ഫസ്റ്റ് കൈപൊക്കി, കൈപൊക്കിയപ്പോൾ മെഷീൻ കിട്ടി. സാധാരണ ഈ ഫാക്കോ മെഷീൻ കിട്ടാൻ വേണ്ടി ഞാൻ 7 വർഷം കഠിന പ്രയത്നം നടത്തിയിട്ടുണ്ട്.
0: എന്നാണല്ലോ, ഇപ്പം അതൊരു കോമൺ ആയിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന മെഷീനാണോ?
2: സർജറി ചെയ്യുമ്പോഴൊക്കെ ഇപ്പൊ തിരൂർ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഴ്ചയിൽ, ഞാൻ അവിടെ 2013 തിരൂർ ജോയിൻ ചെയ്യുന്നത്. ശേഷം 2-3 തവണ ട്രാൻസ്ഫർ ആയിട്ടും പ്രൊമോഷൻ ആയിട്ടും മറ്റു ജില്ലകളിലേക്കും ഒക്കെ പോയിട്ടുണ്ട്, തിരിച്ച് ഇപ്പോഴും അവിടെ വന്നു. അപ്പോ അന്ന് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഡെയിലി ആഴ്ചയിൽ ഒരു സർജറി ദിവസമാണ് ഉണ്ടായിരുന്നത്. അത് ആ സമയത്ത് 5 സർജറിയാണ് ചെയ്തിരുന്നത് തിമിരം. പിന്നീട് ഇപ്പൊ അത് ആഴ്ചയിൽ 3 ദിവസമായി ഒരു ദിവസം 10-15 വരെ സർജറി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തി.
0: ഒരുപാട് ആള്, ഒരുപാട് ഏറ്റവും കൂടുതൽ സർജറി ചെയ്ത ആള് എന്നുള്ള എന്തോ ഒരു അംഗീകാരം എന്തോ നിങ്ങളുടെ ഒരു വാർത്ത കണ്ടിരുന്നല്ലോ, അതിന്റെ ഒരു ഡീറ്റെയിൽ എന്താണ്?
2: അത് നമ്മളെ എല്ലാ ഗവൺമെന്റ് സെറ്റപ്പില് ഇപ്പോ കണ്ണിനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള സ്പെഷ്യാലിറ്റി എത്ര മാത്രമേ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഓരോ ദിവസം നമ്മൾ നോക്കുന്ന ഒപിന്റെ എണ്ണത്തിലാണ്, അതിലെത്ര തിമിരം വന്നു, എത്ര ചെങ്കണ്ണ് വന്നു, എത്ര കോങ്കണ്ണ് വന്നു, എത്ര ഗ്ലോക്കോമ വന്നു എന്ന് തുടങ്ങിയ ഏറ്റവും A to Z കണക്കുകൾ ഓരോ മാസം നമ്മൾ മലപ്പുറം ഡി എം ഒ വഴി തിരുവനന്തപുരത്തേക്ക് ആക്കും, തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പൊ ആ കണക്ക് ഇവരെ കയ്യിലുണ്ടാവും. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സർജറി ആര് ചെയ്തു, ഏറ്റവും കൂടുതൽ ഒ പി ആര് നോക്കി, ഇന്നലെ കണക്ക് കൃത്യമായിട്ട് കിട്ടാനുണ്ട്. അങ്ങനെ രണ്ടു കഴിഞ്ഞ 2-3 വർഷമായിട്ട് മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഈ ഗവൺമെന്റ് ഹെൽത്ത് സർവീസിൽ, നമുക്കറിയാം കേരളത്തിലെ ഹെൽത്ത് സർവീസ് രണ്ട് ടൈപ്പ് ആണല്ലേ, ഒന്ന് ഡി എച്ച് എസിന്റെ അണ്ടറിലുള്ളതും മറ്റേ ഡി എം ഇന്റെ അണ്ടറിലുള്ളതും. ഈ സബ് സെന്റർ മുതൽ ജില്ലാ ആശുപത്രി വരെ ഉള്ളത്, ജനറൽ ഹോസ്പിറ്റൽ വരെ ഉള്ളത് ഡി എച്ച് എസിന്റെ അണ്ടറിലാണ് വരിക. മെഡിക്കൽ കോളേജുകൾ ഡി എം ഇന്റെ അണ്ടറിലാണ് വരിക. അപ്പൊ ഡി എച്ച് എസിന്റെ അണ്ടറിൽ ഈ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സർജറി കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ തിരൂർ ജില്ലാ ആശുപത്രിയാണ് ചെയ്യുന്നത്.
0: ഇവിടെ കുറച്ച് സ്ലോ മോഷനിലൊക്കെ വന്ന് നല്ല രണ്ട് പഞ്ച് ഡയലോഗ് ഒക്കെ പറഞ്ഞാലേ ആൾക്കാരതൊക്കെ വേണ്ട. എന്തായാലും മാഷല്ലാ, അല്ലാതെ തന്നെ പഠിച്ചൊന്നും തോഫിക്ക് വന്നിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ ഈ ഇത്രയും പരിമിതികളൊക്കെ ഉണ്ടായിട്ടും എങ്ങനെയാണ് ഈ ഒരു സർജറി ഒക്കെ ആയിട്ട് കൊണ്ടുപോകണത്, എങ്ങനെയാണ് അത് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണ്?
2: അതൊരു എന്താ പറയുക, സാഹസം എന്ന് തന്നെ പറയാം. കാരണം ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഞാൻ വന്ന സമയത്തുള്ള അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥയും, നമ്മൾ ഒന്ന് സർജിക്കൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെ ഒന്ന് എക്സ്പെർട്ടൈസ് ആവും. ഞാൻ എൻ്റെ എക്സ്പെർട്ടൈസ് ഒന്നുകൂടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഉപരിപഠനത്തിന് വീണ്ടും പോയത്. എം ബി ബി എസും ഡി ഒയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേ കഴിഞ്ഞത്. അതിന് ശേഷം പിന്നെ കോഴിക്കോട് കോമൺ ട്രസ്റ്റിൽ നിന്നാണ് ഡി എൻ ബിക്ക് പോയത്. ഡി എൻ ബിക്ക് പോയത് സർജിക്കൽ ഹാൻഡ് ഒന്നുകൂടിയും എന്താണ് സെറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുമ്പ് ഡി എൻ ബിക്ക് പോകുന്നതിന് മുമ്പ് 90% തീവ്രവും നമ്മൾ എന്ത് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജിലേക്ക് അയക്കുന്നതിന് പതിവ്. ഇപ്പോൾ 99% സർജറി നമുക്ക് അവിടെ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നില്ല, വളരെ വിരളമായിട്ടുള്ള കേസിന് മാത്രമേ പുറത്തേക്ക് റെഫർ ചെയ്യേണ്ടി വരാറുള്ളൂ. പിന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഡോക്ടറുടെ പണി മാത്രമല്ല എന്താ പറയുക അറ്റൻഡറുടെ പണി, എല്ലാ പണിയും കൊണ്ട് ചെയ്ത് കുറച്ച് സർക്കസ് കളിക്കുന്നതുകൊണ്ടാണ് ഈ രീതിയിൽ റബ്ബിൻ്റെ തോഫിക് കൊണ്ട് അല്ല ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്.
1: ഈ നമ്മുടെ കണ്ണിന് പ്രശ്നമുണ്ടോ ഇല്ലേ എന്നുള്ളത് സാധാരണഗതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അറിയില്ലല്ലോ. അപ്പോൾ ഒരാൾക്ക് എനിക്ക് പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് തോന്നാവുന്ന ഒരു ഒന്നോ രണ്ടോ ലക്ഷണങ്ങൾ ഒന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനൊരു ലക്ഷണം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണണം എന്ന് പറയാൻ.
2: സാധാരണഗതിയിൽ നമ്മൾ എന്താ പറയുക പറയാറുള്ളത് ഒരു ആൾക്ക് ഇപ്പൊ എനിക്ക് എന്റെ കണ്ണ് രണ്ടും നോർമൽ ആണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല.
1: അതെ,
2: ഞാൻ കണ്ട ഡോക്ടറാണ്, പക്ഷെ എന്റെ കണ്ണ് രണ്ടും നോർമൽ ആണെന്ന് ഇപ്പൊ എനിക്ക് ഇരുന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മളെ കണ്ണിനകത്ത് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് 100% പറയാൻ കഴിയില്ല. പല ലക്ഷണം ഉണ്ടാവില്ല എന്നുള്ളത് ഇതിന്റെ ഒരു മെയിൻ വിഷയം. അവിടെ സാധാരണ നമ്മൾ പറയാറുള്ളത് ഒരു കേടില്ലെങ്കിൽ പോലും ജനിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞിനെ ഒരു ഡോക്ടർ തന്നെ കാണുമല്ലോ, ഹോസ്പിറ്റലിൽ ജനിക്കുകയാണെങ്കിൽ കാണും. ഇപ്പൊ മേജർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, അതിനെ കുട്ടികളെ ഡോക്ടറിനെ കാണിക്കാം, കാരണം അവരെന്തെങ്കിലും പ്രയാസങ്ങളിൽ നേരെ കണ്ണിൻ്റെ ഡോക്ടറുടെ അടുത്ത് വരും. പിന്നെ നമ്മൾ ഡെയിലി നമ്മളെ കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് നോക്കണം, എന്തെങ്കിലും അപാകത വരുന്നുണ്ടോ, കോമണ് പോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, കുട്ടി മുഖത്തേക്ക് നോക്കുന്നില്ലേ, അല്ലെങ്കിൽ ദൂരെയുള്ള സാധനങ്ങൾ കുട്ടി കാണുന്നില്ല എന്നെല്ലാ കാര്യങ്ങളും നമുക്ക് നിരീക്ഷിക്കാൻ കഴിയില്ല. അത് നമ്മൾ ചെയ്യണം. സ്കൂളിൽ LKG ചേർക്കുന്നതിൻ്റെ തൊട്ടും മറ്റൊരു കണ്ണിൻ്റെ ഡോക്ടർ കാണിച്ചു കഴിഞ്ഞാൽ കാഴ്ച തകരാറുകളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയും. കാരണം ആംബ്ലിയോപ്യ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഒരു കണ്ണിൻ്റെ കാഴ്ച സ്ട്രക്ചറലി ഒരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ അത് ഫങ്ഷണലി വർക്ക് ഒന്നും ഉണ്ടാവില്ല, വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ആ അവസ്ഥ ആംബ്ലിയോപ്യ എന്ന് പറയും. അത് പിന്നീട് ലേസി ആയി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും കാഴ്ച കിട്ടാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. തുടക്കത്തിലൊന്നും നമുക്ക് ഒരു ലക്ഷണം ഉണ്ടാവില്ല എന്നാണ്. അപ്പൊ കാഴ്ച ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വരും. ചെറിയ കാഴ്ച തകരാറുണ്ടെങ്കിൽ ആ സമയത്ത് പരിഹരിക്കേണ്ടി വരും. ഒരു 6 വയസ്സിന് നമ്മൾ ബൈനോക്കുലാർ വിഷൻ എന്ന് പറയും, മറ്റു ജീവികളിൽ നിന്ന് മനുഷ്യന്മാർക്കുള്ള ഒരു പ്രത്യേകതയിലൊന്നാണ് ബൈനോക്കുലർ വിഷൻ. ഇപ്പൊ നമ്മൾ ഒരാളെ മുഖത്തേക്ക് നോക്കുമ്പോൾ രണ്ട് കണ്ണും കൊണ്ടും ഒരേ സമയം ഒരേ വസ്തുവിലേക്ക് നോക്കണം, എന്നാലേ നമുക്ക് അത് കിട്ടുള്ളൂ. അത് അറിയണമെങ്കിൽ നമുക്ക് ഒരു കണ്ണ് അടച്ചിട്ട് നോക്കണം. നമ്മൾ ദൂരെയുള്ള രണ്ട് വസ്തുക്കളെ, ഇപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ വീടിൻ്റെ സീറ്റ് അതിലാണ് കാർ പോർച്ചിലാണ് ഇരിക്കുന്നത്, അവൻ്റെ മുമ്പിൽ ഗേറ്റ് കാണും, ഗേറ്റിൻ്റെ അപ്പുറത്ത് മതിൽ കാണും, അപ്പുറത്തെ ബിൽഡിങ്ങിൻ്റെ മതിൽ. അപ്പം ഞാനൊരു കണ്ണ് അടച്ച് നോക്കുകയാണെങ്കിൽ ഈ മതിലിൻ്റെ ഗേറ്റിൻ്റെ ആ പുറകിലാണ് ആ മതിൽ എന്ന് പറയാൻ കഴിയും. പക്ഷെ രണ്ട് കണ്ണും തുറന്നാൽ ഏകദേശം എത്ര ഡിസ്റ്റൻസിലാണ് അത് എന്ന് പറയാൻ കഴിയും. അതാണ് ഡെപ്ത് ഓഫ് ഫോക്കസ് എന്ന് പറയുന്നത്. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ രണ്ട് കണ്ണും കാഴ്ച ഉണ്ടാവണം. ഈ ഒരു ബൈനോക്കുലാരിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഒരു 6 വയസ്സിനുള്ളിലാണ്. അതിന് മുമ്പ് അത് കറക്റ്റ് ആയില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അത് നന്നാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പല കോഴ്സുകളിൽ നിന്നും പല ജോലികളിൽ നിന്നും ഭാവിയിൽ കുട്ടികൾ പുറന്തള്ളപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം തകരാറുകൾ നമ്മൾ തുടക്കത്തിൽ നോക്കണം. പിന്നീട് നമുക്ക് ഡെയിലി മുതിർന്നവർക്ക് ചെയ്യാവുന്ന പണിയാണ് ദൂരേക്ക് നോക്കുക, ഓരോ കണ്ണ് അടച്ചിട്ട് നമ്മുടെ കാഴ്ച തകരാറുണ്ടോ എന്ന് നോക്കുക, ദൂരെയുള്ള രണ്ട് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ. പിന്നെ പേപ്പറിലെ ചെറിയ അക്ഷരം നോക്കുക, പേപ്പറിലെ ന്യൂസ് പേപ്പറിലെ ഏറ്റവും ചെറിയ അക്ഷരം, എന്നിട്ട് ഓരോ കണ്ണ് അടച്ചിട്ട് നോക്കുക മങ്ങുന്നുണ്ടോ നോക്കുക. കന്നഡ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കന്നഡ വെച്ചിട്ട് അത് ചെയ്യുക. അത് നമുക്ക് ചിലവില്ലാത്ത പണിയാണ്, ഒരു ഒരു 1/2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഡെയിലി ചെയ്യാവുന്ന പണിയാണ്. പിന്നെ നമുക്ക് ബാക്കിയുള്ള വേദനകൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുക, സ്വാഭാവികമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ ഷുഗർ ഉള്ള ആളുകളെ നന്നായിട്ട് നിയന്ത്രിക്കുക, വർഷത്തിൽ ഒരിക്കൽ കണ്ണ് ഡോക്ടറെ കാണിച്ച് കണ്ണിന് ഞരമ്പ് പരിശോധിക്കണം. കാഴ്ച നോക്കിയിട്ട് കാര്യമില്ല, കണ്ണിന് മരുന്ന് ഒഴിച്ച് വിശദമായിട്ട് കണ്ണിന് ഞരമ്പ് പരിശോധിക്കണം. വീട്ടിൽ ഗ്ലോക്കോമ ഉള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റ് കണ്ണിൻ്റെ അസുഖമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ചില അസുഖങ്ങൾ ഫാമിലിയിൽ മറ്റുള്ളവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യുക എന്നെല്ലാം നമുക്ക് ഇതിൽ പറയാനുള്ളത്. പല
0: മാഷാല്ലാ.
2: അസുഖങ്ങൾക്കും ലക്ഷണങ്ങളോ എന്നുള്ളതാണ് ചുരുക്കി പറയുന്നത്.
0: ഓക്കെ, ഡോക്ടർ അബ്ദുൽ മാലിക്കുമായിട്ടായിരുന്നു നമ്മൾ സംസാരിച്ചത്. ഡോക്ടർ നമുക്ക് ഫ്രീ ആക്കണം, നമ്മുടെ ലൈവ് സെഷൻ ക്ലോസിങ്ങിലേക്കും പോകണം. എന്തായാലും സ്വന്തം ജോലിയിടത്തിൽ ഏറ്റവും ആത്മാർത്ഥമായ ഒരു ദൗത്യം നിർവഹിക്കുന്നതിനുള്ള അംഗീകാരങ്ങൾ, അത് സമൂഹത്തിൽ നിന്നൊരിക്കലും പിന്നെ പ്രതീക്ഷിക്കാതെ ലഭിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ട്. ഒരു സഹപ്രവർത്തകൻ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു അദ്ദേഹത്തോട് ജനങ്ങൾ കാണിക്കുന്ന ഈ ഒരു സ്നേഹത്തിൽ, അതിലും നമുക്ക് അഭിമാനമുണ്ട്. ഇന്നത്തെ ദിവസം ഈ ഒരു ഡിസ്കഷനിൽ പങ്കുചേർന്നതിനുള്ള നന്ദി അദ്ദേഹത്തോട് പ്രത്യേകം അറിയിക്കുകയാണ്. അബ്ദുള്ള ടി എൻ പുരം ചോദിച്ചിട്ടുള്ളത്, ഇത് എല്ലാ ദിവസവും ആരോഗ്യത്തിൽ വരുന്ന നമ്മളെ ഡോക്ടർ അബ്ദുൽ മാലിക് തന്നെ അല്ലേ എന്നാണ്. അതേ എന്നാണ് ഉത്തരം.
1: അതെ അതെ. നാദിറ ഷാഫി വെന്നിയൂര്, ഇന്നത്തെ ആരോഗ്യ വിചാരം, ഡോക്ടർ അബ്ദുൽ മലിക് ഞങ്ങളുടെ മൂത്ത മകളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഓഫ്താൽമോളജി DNB കഴിഞ്ഞിപ്പോൾ കോയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റലിൽ മെഡിക്കൽ റെറ്റിനയിൽ ഫെലോഷിപ്പ് ചെയ്യുന്നു, അൽഹംദുലില്ല എന്നാണ് അവരുടെ ഒരു പ്രതികരണം.
0: ഉത്തരം പറയുന്നത് കേട്ടില്ല എന്നുള്ള വലിയ ഒരുപാടാൾ.
1: ഹദീസിലെ ഗരീബ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്നതായിരുന്നു ചോദ്യം. അത് ഗരീബ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പരമ്പരയിൽ അഥവാ സനദിൽ ഒരിടത്ത് ഒരാൾ മാത്രം റിപ്പോർട്ട് ചെയ്തത് എന്നതാണ് അതിൻ്റെ ഉത്തരം.
0: പേര് പറയണ്ട എന്ന് നെയിം ചെയ്തിട്ട് ഒരു വലിയ സത്യം ഒരു ശ്രോതാവ് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. അത് ഡോക്ടർ അബ്ദുൽ മാലിക് ഉണ്ടാകുമ്പോൾ തന്നെ ചോദിക്കാൻ പറ്റിയതായിരുന്നു. ഗവൺമെൻറ് ഡോക്ടർമാർ രോഗം പറയുന്നതിന് മുമ്പ് മരുന്നെഴുതും, എനിക്ക് അനുഭവമാണ്, പാവം ജനങ്ങളോട് അങ്ങനെ ആവരുത്, പക്ഷേ ഈ ഡോക്ടർ കുറച്ച് നല്ല അഭിപ്രായമാണ്, അങ്ങനെ ആവണം എന്നാണ്. അതിൽ ഒന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ചിലപ്പോൾ തിരക്ക് മാനേജ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് സ്പീഡാക്കുന്ന പ്രശ്നം ഉണ്ടാവും. പിന്നെ ചിലത് ചില ആളുകൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർ എനിക്ക് ഈ ഇടത്തെ പുറത്തിൻ്റെ വലത്തെ സൈഡ് കൂടെ ഇങ്ങനെ ഒരു വേദന കയറിയിട്ട് അതിങ്ങനെ തലൻ്റെ പിടുക്ക്, അപ്പോഴത്തേന് ഈ ഡോക്ടർക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവും. അവിടെയാണെങ്കിൽ ഒരുപാട് ആൾ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത്ര വിശദമായി കഥ പറയേണ്ടി വരില്ല. ഇപ്പം നമുക്ക് എന്നെ ഇപ്പോൾ അടുക്കളയിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം നമ്മൾ എന്ത് ചെയ്തു, ഒരാളോട് ചോദിച്ചു, ഒരു കൂട്ടുകാരനോട് ചോദിച്ചു. അപ്പോൾ കൂട്ടുകാരിങ്ങനെ പറയാണ്, പരിപ്പ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അതിങ്ങനെ മഞ്ഞ കളറായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വിശദീകരിച്ച് പോവുകയാണെങ്കിൽ പരിപ്പല്ലേ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വേഗം ക്ലോസ് ചെയ്യണ പോലെ ആയിരിക്കും ചില ആൾക്കാർ. അപ്പം നമ്മൾ പറഞ്ഞാൽ മതി, നിങ്ങൾ എൻ്റെ അത് കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. അപ്പം മൊത്തത്തിൽ എന്ത് ചെയ്യണ്ട, നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട, എന്നാലും പരിമിതി ഉണ്ടാവും. ഗവൺമെൻറ് ഡോക്ടർമാർ മാത്രമല്ല, എല്ലാ രംഗത്തും ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഗവൺമെൻറ് ഡോക്ടർമാരാകുമ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് അവർ നല്ല ക്വാളിഫൈഡാണ്. അവർ അതോടൊപ്പം അതിൻ്റെ ഒരു കാര്യം കുറച്ചുകൂടി ഒരു സർവീസ് മോഡൽ ആൾക്കാരൊക്കെ ഇപ്പം ഒന്ന് നിൽക്കുള്ളൂ, അല്ലാത്ത ആളുകൾക്ക് വലിയ പൈസ ഫീൽഡിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് നമ്മൾ അവരങ്ങനെയുണ്ട് പിന്നെ ഫുള്ളായിട്ട് തള്ളണ്ടെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നമ്മൾ ക്വിസിൻ്റെ വിജയികൾ വായിച്ചോ?
1: വിജയികളുടെ പേര് വായിച്ചു, അതുപോലെ ഉത്തരവും നമ്മൾ പറഞ്ഞു. ഉത്തരം നേരത്തെ വിജയികളെ വായിച്ചപ്പോൾ ഉത്തരം പറഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് കുറേ ആളുകൾ ഉത്തരം എന്തായിരുന്നു എന്നുള്ളത് പ്രത്യേകം ചോദിച്ചത്. അഫ്വൻ, ലിസണേഴ്സ് കോൺഫറൻസിൽ എക്സിബിഷനിൽ ലിസണേഴ്സിൻ്റെ ക്രിയേറ്റീവ് പ്രൊഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യാനുണ്ടായാൽ നന്നായിരുന്നു അഭിപ്രായം. ഒരു സാറ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
0: ഓക്കെ, നിങ്ങൾ മെസ്സേജ് അയക്കൂ, എന്താണ് അങ്ങനെ ഉള്ളതെന്ന് പറയൂ. പിന്നെ എല്ലാ ആളുകൾക്കും ലിസണേഴ്സിനൊക്കെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാവും.
1: അതെ.
0: പിന്നെ എന്താ പറയുക, ഹുസൈൻ VM റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ്. പിന്നെ നമ്മളെ മറ്റേ മൂപ്പര് എന്തേനും പച്ചക്കറി കച്ചവടം നടത്തുന്ന പേരിട്ടുള്ള അവരെ, ഇപ്പോൾ അധികം ലൈവിൽ ഉണ്ടാവില്ലേ, അതുകൊണ്ട് പേരിട്ടില്ല.
1: കേരളത്തിൻ്റെ പുറത്ത്.
0: അതെ അതെ. അപ്പം അങ്ങനെ കുറേ ആളുകളുണ്ട്. അപ്പം എന്താണ് ക്രിയേറ്റീവ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ക്രിയേറ്റീവാണ്. ഇനി എന്തെങ്കിലും നല്ല നിർമ്മാണങ്ങളൊക്കെ ആയിരിക്കും
1: മറ്റൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത്.
0: ആ, അതായിരിക്കും ഉദ്ദേശിച്ചത്. എനിക്ക് മനസ്സിലാകായിട്ടല്ല, ഞാൻ വെറുതെ തമാശയൊക്കെയാണ്. നിങ്ങൾ സീരിയസ് ആണ് കേട്ടോ.
1: ഉത്തരം ചില ആളുകൾക്ക് തെറ്റിയിട്ടുണ്ട്, പക്ഷെ സാറില്ല, അതൊരു ഉത്തരം ഒരു വിവരം പഠിക്കാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷമാണ്.
0: പിന്നെ ക്വിസിൻ്റെ ഉത്തരം ഒന്നുകൂടി പറയാമോ എന്ന് കൽപ്പറ്റത്തിന് ഷിഹാബ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നല്ല റിവൈൻഡിൽ ഉണ്ടാവും ഷിഹാബ്ക്ക്, കേൾക്കുക ഇൻഷാല്ലാ. ഇത് കഴിഞ്ഞാൽ ഉടനെ റിവൈൻഡ് അപ്ഡേറ്റ് ചെയ്യും, അപ്പോൾ കേൾക്കുക.
1: നമ്മുടെ പാരന്റിങ് കോഴ്സ് അത് സെപ്റ്റംബർ 1 ആരംഭിച്ചു. ചൊവ്വ വ്യാഴ വ്യാഴം ദിവസങ്ങളിൽ അത് രാത്രി 10 മണിക്ക് ക്ലാസ്സുകൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നു. 12-ാമത്തെ ക്ലാസ് അത് പിന്നെ ലൈവ് ക്ലാസ് ആയിരിക്കും ഒക്ടോബർ 15 ഇൻഷാല്ല രാത്രി 10 മണിക്കുണ്ടാകും.
0: കൂടെ ഒരു അടിയന്തരം പറയാനുള്ളത്, നമ്മുടെ പീസ് റേഡിയോ ആപ്പ് അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. 2-3 എന്താ പറയുക കാഴ്ചയിൽ അങ്ങനെ ഭംഗിയുള്ളൊരു വലിയ സംരംഭം ഒരുപാട് ഫീച്ചേഴ്സോടുകൂടെ വരാനിരിക്കുകയാണ്. അപ്പോൾ അതിന് ടെസ്റ്റിങ്ങിന് ആളുകൾ ആവശ്യമുണ്ട്. ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒക്കൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഒരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ ആ ഓപ്ഷൻസ് ഉപയോഗിച്ചതിൻ്റെ ശേഷം നിങ്ങളുടെ കമൻ്റ് വേണം. സന്നദ്ധരായ ആളുകളൊന്ന് മെസ്സേജ് അയച്ചിട്ടാൽ അവർക്ക് ലിങ്ക് അയച്ചു തരും ജോയിൻ ചെയ്യാനുള്ള. എന്തായാലും ഇന്നത്തെ ദിവസം മോർണിംഗ് ലൈവ് ഷോ അവസാനിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും ജമിയാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മോർണിംഗ് ലൈവ് ഷോ കഴിഞ്ഞു, ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഇപ്പോൾ റേഡിയോ വൈബ്സിലേക്കാണ്. റേഡിയോ വൈബ്സ് കേൾക്കാൻ വേണ്ടി മാത്രമായിട്ട് ഈ ഒരു രാവിലത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രീ ആവുന്നൊരു സമയമാണല്ലോ അല്ലേ. ശരി, നമുക്ക് റേഡിയോ വൈബ്സിലേക്ക് വരാം. അതിൻ്റെ മുന്നായിട്ട് ഇതാ റേഡിയോ വൈബ്സിൽ നിങ്ങളുടെ കൂടെ ആങ്കറിംഗ് ഡെസ്കിൽ മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും മുനോർ സലായിയുടെ കൂടെ ഞാൻ വീട്ടി അബ്ദുൽ സലാം. മുനോർ സലായി, നമ്മൾ ആദ്യ പ്രോഗ്രാം എന്ന് പറഞ്ഞ പോലെ തന്നെ
1: ഇൻസൈറ്റാണ്. ഇൻഷാല്ലാ സഫ്വാൻ മുഹമ്മദ് അൽ ഹിക്കമി, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മാതൃകാ പുരുഷൻ എന്ന വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വഉസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ, നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വസഹാബത്തിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മളെല്ലാവരും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് കേട്ടവരായിരിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് കേൾക്കാത്തവരായി മനുഷ്യർക്കിടയിൽ ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോരുത്തരും പ്രവാചകനെ അറിഞ്ഞ രീതി ഒരുപക്ഷെ വിഭിന്നമായിരിക്കാം. എങ്കിലും ഒരുപക്ഷെ വിമർശനാത്മകമായിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിധേനയോ പ്രവാചകനെ കുറിച്ച് തീരെ കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. അറേബികളെ, അറേബ്യൻ നാടുകളിൽ അറബികളെ അടക്കിവാണ ഒരു സ്വച്ഛാധിപതിയായി, അതല്ലെങ്കിൽ വാളുകൊണ്ട് രാജ്യം പിടിച്ചടക്കിയ ഒരു രാജാവായോ അതല്ലെങ്കിൽ ഭീകരവാദിയായോ മറ്റു വിമർശനാത്മകമായ പല ചിന്തകളിലൂടെയും പ്രവാചകനെ കുറിച്ച് അറിഞ്ഞവരുണ്ടാകാം. സ്ത്രീലമ്പടനായിപ്പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് കേട്ടറിഞ്ഞവരായിരിക്കും ഒരുപക്ഷെ ചിലരെങ്കിലും. എന്നാൽ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന രീതി മറ്റൊരു നിരക്കാണ്. സൂറത്തു അഹ്സാബിലെ 21-ാമത്തെ വചനം നാം പരിശോധിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ദൂതനിൽ അഥവാ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നുള്ളതാണ്. ഇന്ന് പലരും റോൾ മോഡലുകളായിക്കൊണ്ട് പരതി നടക്കുന്ന പല ആളുകളുമുണ്ട്. കായിക രംഗത്തെ പ്രമുഖരായാലും മറ്റു വ്യത്യസ്ത സിനിമാ രംഗത്തെ മറ്റു കലാരംഗങ്ങളിലെ താരങ്ങളെയൊക്കെ മാതൃകയാക്കുന്ന, തങ്ങളുടെ ജീവിത ശൈലിയിൽ വസ്ത്രധാരണ രീതികളിലൊക്കെ മറ്റു ജീവിത മേഖലകളിലൊക്കെ മാതൃകയായി കാണുന്ന, മാതൃകയാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ നാം കാണാറുണ്ട്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്, ഒരു മനുഷ്യൻ അവൻ്റെ സകല മേഖലകളിലും അവൻ പിന്തുടരാൻ ഉതകുന്ന ഒരു ഉത്തമ മാതൃകയായിക്കൊണ്ട്, ഒരു വ്യക്തിത്വമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പ്രവാചകനെ പരിചയപ്പെടുത്തുന്നത്, ഇസ്ലാം നമുക്ക് പ്രവാചകനെ പരിചയപ്പെടുത്തി തരുന്നത്. നിഷ്പക്ഷമായി നിരീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ സുതാര്യമായി വായിച്ചെടുക്കാൻ പറ്റിയ വിധം പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ ചരിത്രകാരനായ മൈക്ക് ഹാർട്ട് തൻ്റെ ദ 100 എ റാങ്കിംഗ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് എന്ന അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം എണ്ണുന്ന 100 ജനങ്ങളെ സ്വാധീനിച്ച വ്യക്തികളിൽ ഏറ്റവും ഒന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എണ്ണാനുള്ള കാരണവും, ഒരു വ്യക്തി അദ്ദേഹം വിലയിരുത്തപ്പെടുന്ന അയാളുടെ സാമൂഹികവും സാമ്പത്തികവും കുടുംബപരവുമായ എല്ലാ മേഖലയിലും എങ്ങനെ ഒരാൾ ഇടപെടണമെന്ന് പ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. തൻ്റെ വിവിധങ്ങളായ ജീവിത കാലയളവുകളിൽ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുപോയ പല ഘട്ടങ്ങളിൽ, മകനായും ഭർത്താവായും പിതാവായും സഹോദരനായും അയൽവാസിയായും രക്ഷിതാവായും അധ്യാപകനായും മതപ്രബോധകനായും തുടങ്ങി സൈനാധിപനായും നേതാവുമായുമെല്ലാം ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാ ഘട്ടങ്ങളെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സ്വന്തം ജീവിതം വെളിച്ചമാക്കിക്കൊണ്ട്, സ്വന്തം ജീവിതത്തെ സാക്ഷിയാക്കിക്കൊണ്ട് അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ജനിക്കും മുമ്പേ പിതാവും അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞുനാളിൽ മാതാവും മരണപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മോശം കൂട്ടുകെട്ടുകളിലും പെടാതെ, മറ്റു വിപത്തുകളിലൊന്നും അകപ്പെടാതെ സുരക്ഷിതനായി അദ്ദേഹം വളരുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇരുണ്ട കാലഘട്ടം, ജാഹിലിയ എന്നൊക്കെ അറിയപ്പെടുന്നൊരു കാലഘട്ടത്തിൽ ജനിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മോശം സാഹചര്യങ്ങളിലും ചുറ്റുപാടുകളിലൊന്നും തൻ്റെ യുവത്വത്തെ നഷ്ടപ്പെടുത്താതെ, മേച്ച വൃത്തികളിൽ അകപ്പെടാതെ, യൗവനത്തെ വൃതാവിലാക്കാതെ അദ്ദേഹം അധ്വാനത്തിലും അതുപോലെ തന്നെ തൻ്റെ സമ്പാദനത്തിലുമെല്ലാം അദ്ദേഹം വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകത്വം ലഭിക്കുന്നതിന് മുന്നേ തന്നെ തൻ്റെ വിശ്വാസ്യതയെയും സത്യസന്ധതയെയും വ്യക്തമാക്കുന്ന രൂപത്തിൽ നാട്ടുകാരും അതുപോലെ തന്നെ പരിചയക്കാരും ഒക്കെ അദ്ദേഹത്തെ വിളിച്ചിരുന്നൊരു പേരുണ്ട്, അൽ അമീൻ എന്ന്, അഥവാ വിശ്വസ്തൻ എന്ന് അർത്ഥം വരുന്ന അറബി പദമായിരുന്നു അന്നാട്ടിലെ ആളുകളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിരുന്നത്. ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലക്ക്, അതല്ലെങ്കിൽ ഒരു കച്ചവടക്കാരൻ എന്ന നിലക്കെ, ഒരു വ്യക്തി പാലിക്കേണ്ട ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, ഇങ്ങനെ പ്രവാചക മാതൃകക്ക് നാം ഉദാഹരണങ്ങൾ പരതുകയാണെങ്കിൽ, അത് നാം കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ മണിക്കൂറുകളും ദിവസങ്ങളും മതിയാകാതെ ഒരുപക്ഷെ നമുക്ക് വന്നേക്കാം. ഒരു ഭർത്താവിൻ്റെ ഉദാഹരണം മാത്രം എടുക്കുകയാണെങ്കിൽ, നമുക്കറിയാവുന്നതുപോലെ ഒരു ഭർത്താവിൻ്റെ ജീവിത വിശുദ്ധി, അതല്ലെങ്കിൽ ആ ഒരു ഭർത്താവിൻ്റെ മഹിമ നാം മനസ്സിലാക്കേണ്ടത് ഒരു ഭാര്യയുടെ വാക്കുകളിലൂടെയാണെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഭാര്യമാർ അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് നാം പരതുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ പ്രവാചകനെക്കുറിച്ച് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ചില വാക്കുകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വന്തം വസ്ത്രങ്ങൾ അലക്കാറുണ്ടായിരുന്നുവെന്നും ആടിനെ കറക്കാറുണ്ടായിരുന്നുവെന്നും വീട്ടിലെ മറ്റു ജോലികളിൽ കുടുംബത്തെ സഹായിക്കാറുണ്ടായിരുന്നുവെന്നും താനുമായി ഓട്ടമത്സരം വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ടുണ്ടെന്നു വരെ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രവാചകനെക്കുറിച്ച് മോശമായ ഒരു വാക്ക് പോലും പ്രവാചക പത്നിമാരിൽ ഒരാളുപോലും പറഞ്ഞിട്ടില്ല എന്നത് തന്നെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭർത്താവ് എന്ന വ്യക്തിത്വത്തിന് നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. അദ്ദേഹം മക്കളുമായിക്കൊണ്ട് തൻ്റെ പേരമക്കളുമായിട്ട് കളിക്കാറുള്ളതായിട്ടും, പ്രവാചകൻ തൻ്റെ പേരമക്കളെ ചുംബിക്കുന്നതായിട്ടും, അവരുമായി വളരെ സന്തോഷത്തോടുകൂടി ഇടപഴകുന്നതുമൊക്കെ നമുക്ക് ഹദീസുകളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലുമൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കൽ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെല്ലുന്ന രംഗമുണ്ട്. മരുമകനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കാണുന്നില്ല. അന്വേഷിച്ചപ്പോൾ ഇരുവരും തമ്മിൽ ചെറിയ പിണക്കമായിരുന്നു. മഹാൻ ആയ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ അദ്ദേഹം പിണങ്ങി മാറിക്കിടക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. വളരെ നൈർമല്യത്തോടുകൂടി, വളരെ സമാധാന ഭാഷത്തിൽ, സമാധാന രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെ തട്ടിക്കൊണ്ട്, യാ അബാ തുറാബ്, മണ്ണിൻ്റെ പിതാവ് എന്ന ഒരു തമാശ സ്വരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയും അവരെ പരസ്പരം ഇണക്കാൻ പ്രവാചകൻ ശ്രമിക്കുകയും ചെയ്യുന്ന രംഗം. മകളോടോ അതല്ലെങ്കിൽ മരുമകനോടോ ഒന്ന് ദേഷ്യപ്പെടാതെ വളരെയധികം സൗമ്യമായ ഭാഷയിൽ അവരെ ഇണക്കാൻ ശ്രമിക്കുന്ന ഒരു നല്ല പിതാവിൻ്റെ മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 10 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പ്രവാചകന് വേണ്ടി സേവനമനുഷ്ഠിച്ച മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്നോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 പ്രവാചകന് വേണ്ടി ഞാൻ സേവനമനുഷ്ഠിച്ച കാലത്തിനിടക്ക് ഒരു തവണ പോലും ഞാൻ ചെയ്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ അവിടുന്ന് അത് ചെയ്യാൻ പാടില്ലായിരുന്നു, അതല്ലെങ്കിൽ ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിന് അത് ചെയ്തുകൂടായിരുന്നോ എന്നൊരു വാക്ക് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടില്ല. ഇത്രയും കാലം പ്രവാചകൻ്റെ കൂടെ ഞാൻ ജീവിച്ചിട്ട് അവിടുന്ന് മോശമായൊരു പ്രയോഗം പോലും എന്നോട് പ്രവാചകൻ നടത്തിയിട്ടില്ല എന്ന് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടെങ്കിൽ ആ പ്രവാചകൻ്റെ സ്വഭാവ മഹിമ തന്നെ എത്ര വലുതായിരിക്കും. മുസ്ലിം സമൂഹം ആരാധനയോടെ കാണുന്ന അവരുടെ ആരാധനാ ഇടമായ പള്ളിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ കടന്നു വന്ന് അവിടെ പ്രവാചകനും സ്വഹാബത്തും കൂടി നിർമ്മിച്ച മദീനത്തെ പള്ളിയിലേക്ക് ഒരു അറബിയായ വ്യക്തി കടന്നു വന്ന് പള്ളിയുടെ ഒരു മൂലയിലിരുന്ന് മൂത്രമൊഴിക്കുന്ന ആ ഒരു സംഭവം നമ്മളൊക്കെ കേട്ട് പരിചയിച്ചതായിരിക്കാം. ആ വ്യക്തിയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സൗമ്യമായ രൂപത്തിലാണ് ഇടപഴകുന്നത്. അവിടുത്തെ സ്വഹാബത്ത് ഇത് കണ്ട് ദേഷ്യപ്പെടുകയും ആ വ്യക്തിയെ പിടിച്ചു മാറ്റാൻ കടന്നു വരുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ തടയുന്നുണ്ട്. പ്രവാചകൻ പറയുന്നത്, അദ്ദേഹത്തെ വെറുതെ വിടൂ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം അതിലൽപ്പം വെള്ളം കൊടുന്നൊഴിക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നത്. ശേഷം അദ്ദേഹത്തിന് ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, അത്രയും വലിയ ഒരു നമുക്ക് വലിയ പ്രശ്നമായി കാണുന്ന വിഷയങ്ങളെ വരെ വളരെയധികം സൗമ്യമായ നേർത്ത രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ട സംഭവങ്ങൾ പ്രവാചകനിലെ ഒരു മാതൃകാ സാമുദായിക നേതാവിനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സ്വന്തം ശത്രുവിനോടു പോലും മാന്യമായ ഭാഷയിൽ മാത്രമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിരുന്നത്. ഒരു മരത്തിന് കീഴെ വിശ്രമിച്ച് കിടന്നിരുന്ന പ്രവാചകന് നേരെ വാളെടുത്ത് ചൂണ്ടിക്കൊണ്ട്, മുഹമ്മദ്, താങ്കളെ എന്നിൽ നിന്നും സംരക്ഷിക്കാൻ ആരുണ്ട് എന്ന ഒരു ഭീഷണി സ്വരത്തിൽ പ്രവാചകനോട് ചോദിച്ച വ്യക്തിയെ അതേ വാളെടുത്ത് തിരിച്ച് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ താങ്കളെ സംരക്ഷിക്കാൻ ആരുണ്ട്, എന്നിൽ നിന്നും താങ്കളെ തടയാൻ ആരുണ്ട് എന്ന് ചോദിച്ച് പ്രവാചകൻ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയല്ല ചെയ്തത്, അദ്ദേഹത്തെ വെറുതെ വിടുകയാണ് ചെയ്തത്. തന്നെ കൊല്ലാൻ ശ്രമിച്ച, തന്നെ വധിക്കാൻ ശ്രമിച്ച വ്യക്തിയെക്കോട് പോലും വളരെയധികം തന്നെ വധിക്കാൻ ശ്രമിച്ച വ്യക്തിയോട് പോലും വിട്ടുവീഴ്ച ചെയ്യാൻ കാണിച്ച പ്രവാചകന്റെ മനസ്സിനെ നാം കാണാതെ പോകാൻ നമുക്ക് സാധിക്കില്ല. മക്ക വിജയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിമീങ്ങളെയും മക്കയിൽ നിന്നും വളരെ പീഡിപ്പിച്ചുകൊണ്ട് അവിടത്ത് നിന്നും പറഞ്ഞയച്ച ആ പ്രവാചകനും സ്വഹാബത്തും തിരിച്ച് മക്ക കയ്യിൽ കിട്ടുന്ന ആ വലിയ വിജയമുണ്ട്, ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ട മക്ക വിജയം. ആ മക്ക വിജയത്തിൻ്റെ നാളിൽ അവിടെ ചെന്ന് മക്കയിലെത്തി, മക്കയും അതുപോലെ തന്നെ പരിസരവും മുസ്ലിമീങ്ങളുടെ കയ്യിൽ ഭദ്രമായി എന്നുറപ്പായ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പകരം വീട്ടിയ, അതല്ലെങ്കിൽ തങ്ങളെ ആക്രമിച്ച, തങ്ങളെ പീഡിപ്പിച്ച ആ ഒരു വലിയ സമുദായത്തെ ഒന്നിപ്പിച്ച് നശിപ്പിക്കാനോ അവരെ വധിച്ചു കളയാനോ അല്ല പ്രവാചകൻ കൽപ്പിച്ചത്. മറിച്ച് പ്രവാചകൻ അന്ന് പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട്, ഇദ്ഹബു ഫ അൻതു മുത്തുലഖ, നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾക്കിന്ന് മോചനമുണ്ട്, നിങ്ങൾക്ക് പോകാമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകുന്ന ആ വലിയ ഒരു വിട്ടുവീഴ്ച, ചരിത്രത്തിൽ തന്നെ അറിയപ്പെട്ട വിട്ടുവീഴ്ച. അത്രയും വലിയ മനസ്സുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി ആ പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാതെ വെറുതെ എന്തെങ്കിലും പ്രവാചകനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ പ്രവാചകനെ നിഷ്പക്ഷമായി പഠിക്കാൻ തയ്യാറാവുക. പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ നിങ്ങൾ ഒരുങ്ങുക. പ്രവാചകന്റെ ശത്രുവായിരുന്ന, മുസ്ലിമാകുന്നതിന് മുമ്പ് ഇസ്ലാമിനെതിരെ വളരെയധികം കുതന്ത്രങ്ങൾ മെനഞ്ഞിരുന്ന മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് പ്രവാചകനെ കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ കമാ യുഹിബ്ബു അസ്ഹാബു മുഹമ്മദീൻ മുഹമ്മദ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇഷ്ടപ്പെടുന്നത് പോലെ ഒരു നേതാവിനെയും ഒരു വ്യക്തിയെയും ഒരു നേതാവിനെയും തൻ്റെ അണികൾ ഇഷ്ടപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അത്രമാത്രം വലിയ മഹത്വം, അത്രമാത്രം വലിയ സ്വഭാവ വ്യക്തിത്വ ശുദ്ധി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു ആലു ഇമ്രാനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, നീ ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞു പോയി കളയുമായിരുന്നു. പ്രവാചകന് അത്രയും നല്ല സ്വഭാവം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്വഭാവം തന്നെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വ്യക്തിത്വത്തിൻ്റെ രഹസ്യവും. ആ ഒരു വ്യക്തിത്വം, അത്രയും ശുദ്ധമായ വ്യക്തിത്വത്തിനുടമയായ പ്രവാചകനെ ഇന്ന് നാം കാണുന്ന രൂപത്തിൽ വളരെ മോശമായ സ്ത്രീലംബടനായിക്കൊണ്ടും, അതല്ലെങ്കിൽ മറ്റു വ്യത്യസ്തമായ വിമർശനങ്ങൾ പ്രവാചകനെതിരെ ഉന്നയിക്കപ്പെടുമ്പോൾ ഒരു മുസ്ലിമിൻ്റെ മനസ്സിനെ സംബന്ധിച്ച്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. അതല്ല പ്രവാചകൻ്റെ ജീവിതത്തെ യഥാർത്ഥമായ ചരിത്ര വഴികളിലൂടെ അത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കാൻ നാം തയ്യാറാകുന്നുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ പ്രവാചകനെ ഇഷ്ടപ്പെടാനായിരിക്കും നമുക്കേവർക്കും സാധിക്കുക. ആ രൂപത്തിൽ പഠിച്ചവർക്ക് മൈക്ക് ഹാർട്ട് പറഞ്ഞതുപോലെ, ജനങ്ങളെ കീഴടക്കിയ നേതാക്കന്മാരിൽ ഒന്നാമനായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ പ്രവാചകനെ യഥാർത്ഥ സോഴ്സിൽ, യഥാർത്ഥ സ്രോതസ്സിൽ നിന്നും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ചറിയാൻ ശ്രമിക്കുക. നിഷ്പക്ഷമായി യഥാർത്ഥ വഴിയിലൂടെ പ്രവാചകനെ നാം കണ്ടെത്തുക. അങ്ങനെയാണെങ്കിൽ പ്രവാചകൻ്റെ ജീവിതത്തെ നമുക്കറിയാൻ സാധിക്കും. വിമർശകർ പോലും അനുയായികളായി മാറുന്ന ചരിത്രമാണ് പ്രവാചക ചരിത്രം പഠിച്ചവരിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ പ്രവാചകനെ അടുത്തറിഞ്ഞ നേരായ രൂപത്തിൽ ഇസ്ലാമിനെ പഠിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: സഫ്വാൻ മുഹമ്മദ് അൽ ഹിക്കമി, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകാ പുരുഷൻ എന്ന വിഷയത്തിലാണ് ഇൻസൈറ്റിൽ ഇതുവരെ നമ്മോട് സംസാരിച്ചു കഴിഞ്ഞത്. അപ്പോൾ ഇൻസൈറ്റ് കഴിഞ്ഞ് നമ്മൾ ഇനി ഇതിലൊരു ഒരു പാറ്റേൺ ഉണ്ട്. അതിപ്പം സ്ഥിരമായിട്ട് റീഡിങ് കേൾക്കുന്ന ആൾക്കാർ സാധാരണ ഇങ്ങനെ ഒരു സമയമാകുമ്പോൾ, പ്രത്യേകിച്ച് വൈബ്സിൻ്റെതൊക്കെ ആകുമ്പോൾ ഒരു സമയമാകുമ്പോൾ ആ ഇനി ഇന്ന പരിപാടിയാണ്.
1: അതെ,
0: അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞ് ഇൻസൈറ്റും കഴിഞ്ഞാൽ പിന്നെ ഒരു പാട്ട് പാടണം എന്ന്
1: തോന്നുന്നു.
0: അപ്പോൾ പിന്നെ ഒരു സ്വരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇൻഷാല്ലാ പാട്ട് കേട്ടതിന് ശേഷം തിരിച്ചു വരാം.

സഫമറുവക്കിടയിലൂടന്നോടിയോടിക്കിതച്ചിടാനും ഹജറിൽ അസ്വദിനൊന്ന് മുത്തം നൽകിയുള്ളം കുളിർത്തിടാനും.

0: മാഷാ അല്ലാ, മനോഹരമായ ഗാനമാണ് നമ്മൾ കേട്ടത്.
1: അപ്പോൾ പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ചിന്തിക്കാം, ആരോഗ്യപരമായൊരു ചിന്തയാണ്.
0: അതെ,
1: അപ്പോൾ ആരോഗ്യ വിചാരമാണ് മുന്നിലുള്ളത്. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ എന്തൊക്കെയാണ്?
0: ആസ്മ കാരണങ്ങളും ചികിത്സാ രീതികളും.
1: ഈ ഒരു വിഷയത്തിൽ സിമിലിയ ഹോമിയോപ്പതിക് മെഡിക്കൽ സെൻറ്റർ കരിങ്കലത്താണ് ഇതിലെ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ സുഹൈൽ എന്നും അതുപോലെ പിശ്രീയുടെ പ്രതിനിധി മൂസ പിപ്പിയും കൂടിയിട്ടാണ് ചേർന്നല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ അലോപ്പതി ഡോക്ടേഴ്സ് ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ടാവലുണ്ട്, ആയുർവേദിക് ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇതൊക്കെ വ്യത്യസ്ത ഒരുപോൾ എനിക്ക് തോന്നുന്നത് പിന്നെ റേഡിയോ കേൾക്കുന്ന ഒരാൾക്ക് മെൻ്റലി ട്രീറ്റ്മെൻറ്റിന് വേണ്ടതെല്ലാം അത്രയും സ്കോളേഴ്സ് ഒരു ഭാഗത്ത് ഇഷ്ടം പോലെ
0: അല്ലെ.
1: ഇനി ശാരീരികമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ളതാണെങ്കിലോ മെഡിക്കൽ കോളേജ് മുതൽ MES മുതൽ എങ്ങനെയൊക്കെ തുടങ്ങിയ എല്ലാ വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സും വിവിധ വിഷയങ്ങളിലാണ് ആരോഗ്യപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പം ഇപ്പോൾ ഹോമിയോപ്പതിക്കാണ് ഏതായാലും കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ലോക ആസ്മ ദിനം. ആസ്മ അഥവാ ശ്വാസം മുട്ടൽ സാധാരണയായി നാം കേട്ടുപരിചയമുള്ള രോഗമാണ്. എന്നാൽ കൃത്യസമയത്ത് തന്നെ ആസ്മ ചികിത്സിച്ചു തുടങ്ങുകയാണെങ്കിൽ ഫലപ്രദമായി ഭേദമാക്കുവാൻ കഴിയുന്ന ഒരു രോഗമാണ്. ആസ്മയെക്കുറിച്ചും അതിൻ്റെ ചികിത്സാരീതികളെക്കുറിച്ചും അതിൻ്റെ വിവിധ കാരണങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മോടൊപ്പമുള്ളത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ പൾമണോളജി വിഭാഗം തലവൻ ഡോക്ടർ സുഹൈലാണ്. ഡോക്ടർ സുഹൈലിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സർ, എന്താണ് ആസ്മ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ എന്നുള്ളത് എന്താണ്?
3: ആസ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എല്ലാ ശ്വാസം മുട്ടും ആസ്മ അല്ല, എല്ലാ വലിവും ആസ്മയല്ല. ആസ്മ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം അസുഖമാണ്. അത് ശ്വാസനാളത്തിൽ കാണപ്പെടുന്ന അസുഖമാണ്. ശ്വാസനാളത്തിലെ നീർക്കെട്ട് ആണ് അതിൻ്റെ പ്രധാനമായ ഒരു പത്തോളജി, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. ശ്വാസനാള നീർക്കെട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്നൊരു നീർക്കെട്ട് എന്ന രൂപത്തിൽ നമ്മൾ എടുക്കരുത്. നമ്മളിപ്പോൾ ഒരു വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്കൊരു ജലദോഷം ഉണ്ടായാലും മൂക്കിൽ ഒരടപ്പ് കാണില്ലേ, ഇതേമാതിരി അടപ്പ് നമ്മളെ താഴെയുള്ള ശ്വാസനാളത്തിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതുമൂലം നമ്മളെന്താ സംഭവിക്കുക, നമുക്ക് ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഈ ബുദ്ധിമുട്ട് വേറെ ഒരു കോമ്പണൻറ്റും കൂടി അതിന് വേറൊരു ഫാക്ടറും കൂടി അതിനകത്ത് ഉള്ളതാണ് വലിഞ്ഞു മുറുക. അവിടെ പേശികളുണ്ട്, ശ്വാസനാളത്തിൽ ചില പേശികളുണ്ട്. ഈ പേശികൾ അതിൻ്റെ കൂടെ വലിഞ്ഞു മുറുകുകയും ചെയ്യുന്നതോടുകൂടി ഈ ശ്വാസനാളത്തിൻ്റെ ആ കാലിബർ അല്ലെങ്കിൽ അതിൻ്റെ ആ വ്യാസം കുറയുകയും നമുക്ക് ശ്വാസം വലിക്കുമ്പോൾ അത് എടുക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. അതുകൊണ്ടാണ് ആസ്മയിൽ ശ്വാസം മുട്ടൽ. പലപ്പോഴും ചില സമയത്ത് ഈ ശ്വാസം മുട്ടൽ തന്നെ ആയിട്ട് വരാറില്ല, ഈ പിന്നെ നീർക്കെട്ട് എന്നുള്ള കമ്പണൻറ്റ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ശ്വാസം ശരിക്കും പോയിക്കൊണ്ടിരിക്കുക ആ സമയത്ത് നമുക്ക് അതിൻ്റെ വേറൊരു പ്രശ്നമാണ് എയർവേ ഹൈപ്പർ റെസ്പോൺസീവ്നെസ് എന്ന് പറയും. അതായത് നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ നമുക്ക് നമ്മൾ അമിതമായി പ്രതികരിക്കും. അതായത് ശ്വാസം നാളം അമിതമായി പ്രതികരിക്കും, അതിൻ്റെ ഭാഗമായിട്ട് ചുമ വരും. അപ്പോൾ ചില ആസ്മ കൂടുതൽ ചുമയായിട്ടാണ് കാണപ്പെടുക, ചില ആസ്മ കൂടുതൽ വലിവായിട്ടാണ്. അപ്പോൾ എല്ലാ വലിവും ആസ്മയല്ല. വലിവ് ശ്വാസം മുട്ടലിൻ്റെ കാരണം പല കാരണങ്ങളാണ്. ഹാർട്ടിൻ്റെ അസുഖം കൊണ്ട് ശ്വാസം മുട്ടലുണ്ടാവാം, രക്തത്തിൽ ബ്ലഡിൻ്റെ അളവ് കുറഞ്ഞാൽ ശ്വാസം മുട്ടലുണ്ടാവാം, ഇനി ശ്വാസകോശത്തിന് തന്നെ പലതരം അസുഖങ്ങളുണ്ട്, ഇതുകൊണ്ടൊക്കെ ശ്വാസം മുട്ടലുണ്ടാവും. അപ്പോൾ ആസ്മ ബേസിക്കലി എന്ന് പറയുന്നത് ശ്വാസനാളത്തിൽ ഉണ്ടാവുന്ന നീർക്കെട്ടും അതുമൂലം ഉണ്ടാവുന്ന സങ്കോചവുമാണ് ആസ്മ എന്ന് പറയുന്നത്.
2: നമ്മുടെ നാടുകളിൽ ആസ്മ എത്രത്തോളം കാണപ്പെടുന്നുണ്ട്?
3: ആസ്മയുടെ പ്രിവലൻസ്, ആസ്മ നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്നത് പല സ്പെക്ട്രായിട്ടാണ്, പല സമൂഹങ്ങളിലും പല മാതിരിയാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റഡീസ് കാണിക്കുന്നത് 2% മുതൽ 20% വരെയുള്ള സമൂഹങ്ങളാണുള്ളത്. ഇപ്പോൾ ഇന്ത്യയിലെടുത്താൽ ഇന്ത്യയിൽ ശരിക്കുള്ളൊരു സ്റ്റഡി ഇല്ലെങ്കിലും നമ്മൾ റഫ്ലി പറയാം ഒരു 2.5 മുതൽ 5% ജനങ്ങൾക്ക് ആസ്മ ഉണ്ട്. മൊത്തം ലോകത്തെടുത്തു കഴിഞ്ഞാൽ ഏകദേശ കണക്ക് എന്ന് പറയുന്നത് 300 മില്യൺ ആസ്മ രോഗികളുണ്ട്. ഈ ആസ്മയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്മ വളരെ ലഘുവായ അസുഖമാണെങ്കിലും ആസ്മയുടെ ശരിയായ രൂപത്തിൽ അത് അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പല കോംപ്ലിക്കേഷൻ. അതുകൊണ്ടാണ് ഒരു 2.5 ലക്ഷം ആളുകൾ ആസ്മ റിലേറ്റഡ് ഡെത്ത് നമ്മൾ കണക്കാക്കുന്നത്.
2: ഇത് ആസ്മ വരാനുള്ള പ്രധാന കാരണം എന്താണ്?
3: ആസ്മയുടെ ഒരു പ്രധാന കാരണം നമ്മൾ പലപ്പോഴും പറയുന്നത് നമ്മുടെ ജനിതക ഘടന തന്നെയാണ്. ജനിതക ഘടനയാണ് ഒരു ഒരു ഒരു ഘടകം. പിന്നെ നമ്മളെ എൻവയോൺമെൻറ്റ് നമ്മളതിനെ അലർജൻസ് എന്ന് വിളിക്കും. അതായത് നമ്മൾക്ക് പറ്റാത്തൊരു സാധനം നമ്മൾ ശ്വാസകോശത്തിലേക്ക് വലിച്ചു കയറ്റി അതിന് അമിതമായി പ്രതികരിക്കും. അത് അലർജൻസ് എന്നാണ് അതിനെ വിളിക്കുക. പിന്നെ പല കാരണങ്ങളുണ്ട്. ഈ അലർജൻസ് പല സ്ഥലത്തുനിന്ന് നമുക്കുള്ള ഒക്കുപ്പേഷൻ, ഇപ്പോൾ നമുക്കൊരു ജോലി സ്ഥലത്തുള്ള ആസ്മ, ജോലി റിലേറ്റഡ് ആയിട്ട് ആസ്മ വരും. ഇപ്പോൾ പെയിൻറ്റേഴ്സ്, ഇപ്പോൾ പെറ്റ് ഷോപ്പ് നടത്തുന്ന ആളുകൾ, പിന്നെ കോട്ടൺ മില്ലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ ഈ എക്സ്പോഷർ ആയിട്ട് സംബന്ധിച്ച് ഒക്കുപ്പേഷണൽ ആസ്മ എന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ വേറൊരു വെറൈറ്റിയാണ് ഒബീസിറ്റി റിലേറ്റഡ് ആസ്മ, അതായത് അമിതവണ്ണം കാരണമായിട്ട് ആസ്മ വരുന്നതായിട്ട് കാണും. ഈ ഓരോ കാരണങ്ങളിലും ഓരോ തരത്തിലാണ് അതിൻ്റെ ഒരു പത്തോളജി ആയിട്ട്. ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ചികിത്സ തന്നെ അത് അഡ്രസ്സ് ചെയ്യുമ്പോൾ ഈ കാരണങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ ചികിത്സയിലേക്കൊക്കെ പോകാറ്.
2: ഇപ്പം നമ്മൾ പുകവലിക്കുന്ന ആളുകളിൽ ശ്വാസം മുട്ടൽ കാണാറുണ്ട്. ശരിക്കും ഈ പുകവലിക്കുന്നതിലുള്ള ശ്വാസം മുട്ടൽ ആസ്മയാണോ, അല്ലെങ്കിൽ പുകവലിയും ആസ്മയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വിവരിക്കാമോ?
3: വളരെ നല്ല ചോദ്യമാണ്. ആസ്മ ഉള്ള ഒരാൾ പുകവലിച്ചാൽ തീർച്ചയായിട്ടും അത് അതിൻ്റെ ഒരു ട്രിഗറായിട്ട് വരും. അതായത് ആസ്മ ഉണ്ടാക്കാനുള്ള ഒരു പ്രസിഡൻറ്റിങ്. സാധാരണ പുകവലിച്ച ഒരു 40 വയസ്സിന് മേലെ ഉണ്ടാകുന്ന ശ്വാസം മുട്ടൽ ആസ്മ അല്ല. അതിന് നമ്മൾ വേറെ ഒരു പേരാണ് ഉപയോഗിക്കുക, COPD എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു അസുഖമാണ്. അത് ഇറിവേഴ്സിബിൾ ഡിസീസ് എന്ന് പറയുന്നത്, അതായത് തിരിച്ചു വരാൻ പറ്റാത്തത്, കേട് വന്നാൽ കേട് വന്നത്. ആസ്മ അങ്ങനെയല്ല. ആസ്മയിലെ നീർക്കെട്ട് നമുക്കത് ചികിത്സിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അത് ഫുള്ളി റിവേഴ്സിബിൾ, അതായത് എല്ലാം മിക്കവാറും പരിപൂർണമായിട്ടും നമുക്ക് ഒരു പഴയ ലങ് ഫംഗ്ഷനിലേക്ക് വരാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആസ്മ നമുക്ക് COPD ആയി മാറും കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഈ നമ്മൾ ഈ ആസ്മയെ അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ പെർമനൻ്റ് ഡാമേജ് നമ്മളെ ശ്വാസനാളത്തിൽ വരും, അത് COPD ആയി
2: കൃത്യസമയത്തിൽ
3: ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ആസ്മ COPD ആവാം. COPD എന്ന് പറയുന്നത് വേറൊരു അസുഖമാണ്. COPD ഒരു കാരണമാണ് ആസ്മ. പുകവലി ആണ് COPD ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാരണം. പിന്നെ പുകവലിച്ചു കഴിഞ്ഞാൽ ആസ്മ ഉള്ള ആളുകൾക്ക് ആസ്മ കൂടാനും ചാൻസ് ഉണ്ട്. ഇങ്ങനെ
2: ഈ ആസ്മ ഉള്ള ആളുകൾ ഭക്ഷണത്തിൽ എന്തെങ്കിലും ക്രമീകരണങ്ങൾ വരുത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ജീവിത ക്രമീകരണങ്ങൾ എന്തെങ്കിലും വരുത്തേണ്ടതുണ്ടോ?
3: ഭക്ഷണവും ആസ്മയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു പ്രത്യേകമായിട്ടൊരു ജനറലൈസേഷൻ ഒരു നമുക്കതിൽ സാധ്യമല്ല. ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ആസ്മ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ആ ഭക്ഷണത്തിന് അവർക്ക് അലർജി ഉണ്ടെങ്കിൽ അത് അയാൾക്ക് ആസ്മ കൂട്ടാനുള്ള ഒരു കാരണമായിട്ടത് വരാറുണ്ട്. പിന്നെ സാധാരണ നമ്മൾ വളരെ തെറ്റിദ്ധാരണ പല ആളുകളും ചിലപ്പോൾ ചികിത്സകർ തന്നെ പറയും ഒരു കുട്ടിക്ക് ആസ്മ ഉണ്ടായാൽ പാല് കഴിക്കരുത്, ഐസ്ക്രീം കഴിക്കരുത്, ഫ്രൂട്ട്സ് കഴിക്കരുത്. ഇതൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. ഇത് പറയാൻ ഒരു ഡോക്ടർക്ക് സത്യത്തിൻ്റെ അവകാശമല്ല. ഇത് കുറച്ചും കൂടി അതിനെക്കുറിച്ച് പറയാൻ ആ കുട്ടിയുടെ അമ്മയ്ക്കാണ് അവകാശം. ആ അമ്മയാണ് ആ കുട്ടിയെ ഒബ്സർവ് ചെയ്യണേ. ആ കുട്ടിക്ക് ഒരു പൈനാപ്പിൾ കഴിച്ച് വലിവ് കൂടിയത് അമ്മ വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ പൈനാപ്പിളിന് ഈ കുട്ടിക്ക് അലർജി ഉണ്ട് എന്ന്. അങ്ങനെ ആവുമ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ പറയണം. അതായത് ഈ ജനറലൈസേഷൻ പലപ്പോഴും ഈ ഫ്രൂട്ട്സിലാണ് ഈ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളത്. ഇത് ആസ്മ നമുക്ക് ചികിത്സിക്കാനുള്ളൊരു ഘടകം കൂടി ഈ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെയാണ്. അപ്പോൾ അതും കൂടി ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയാണ് ഈ
2: അത്. അല്ലാതെ പൊതുവേ മുട്ട ഉപയോഗിക്കാൻ പാടില്ല, പാൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് ചില ആളുകൾക്ക് വ്യക്തിപരമായിട്ട് അലർജി ഉണ്ടാക്കാം, അത്രേ ഉള്ളൂ.
3: ഇന്ന ഒരാൾക്ക് പർട്ടിക്കുലർ ആളുകൾക്ക് ഇപ്പം നമ്മൾ ഒരു 1 ആഴ്ച മുമ്പ് ഒരു

0: ആസ്മത്തിൽ കാണുന്നതുകൊണ്ടാണ്, മിക്കവാറും അത് അലർജി ആവണമെന്നില്ല. ഇതിനൊരു കാരണം കണ്ടെത്തണമല്ലോ. ഇന്നിപ്പോൾ ഒരു ആസ്മ ഉണ്ടായതിന് ഒരു കാരണം കണ്ടെത്തുന്ന ചിലപ്പോൾ ആ ജ്യൂസിലേക്ക് അങ്ങ് പോവുകയാണ്.
1: അതുപോലെ ചില ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവുകളൊക്കെ ചില ആളുകൾക്ക് കാരണമാകാനുണ്ടാവും.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: ആസ്മയുടെ സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സാർ ഒന്ന് വിവരിക്കാം?
0: ആസ്മയ്ക്ക് പ്രധാനപ്പെട്ട രണ്ട് ലക്ഷണങ്ങളാണ് നമുക്ക് കാണുന്നത്. ഒന്ന് വീസിങ്, അതായത് കുറുകലായിട്ടും. രണ്ട് ചുമ, ഇത് വളരെ വേഗം കുറഞ്ഞതായിട്ടും പലപ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ സാധാരണ ഒരു അഡൽട്ട്, അതായത് ഒരു പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ സാധാരണ വലിവ്, ചുമ എന്നിങ്ങനെയായിട്ടുള്ള ലക്ഷണങ്ങൾ കാണാറുള്ളത്. പിന്നെ ചിലപ്പോൾ ചെസ്റ്റിലൊരു ടൈറ്റ്നെസ് ആയിട്ട് ഫീൽ ചെയ്യും, കിതപ്പായിട്ട് ഫീൽ ചെയ്യും. ചിലപ്പോൾ അവർ ഓടുമ്പോൾ ചുമയായിട്ട് വരാം, ഓടുമ്പോൾ കിതപ്പായിട്ട് വരാം. പലപ്പോഴും കുട്ടികളിൽ കാണുന്നത് ചുമയായിട്ടാണ്. ചുമ എന്ന് പറഞ്ഞാൽ രാത്രിയിലുണ്ടാകുന്ന ചുമ, അത് വളരെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുന്നത്. രാത്രിയിലുണ്ടാകുന്ന ചുമ, രാത്രിയിൽ ചുമച്ചിട്ട് കുട്ടി എണീക്കുക, ഇത് വളരെ ടിപ്പിക്കലായിട്ടുള്ളൊരു ആസ്മേൻ്റെ ഒരു ഒരു പിന്നെ ലക്ഷണമായിട്ടാണ് നമ്മൾ കൂട്ടേണ്ടത്.
1: ഈ രാത്രിയിലുള്ള കുട്ടികൾ കാണുന്ന
0: ചുമ വലിവ്.
1: ഇന്ന് ആസ്മ കണ്ടെത്താനുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണ് ഇന്ന് നിലവിലുള്ളത്? ഒന്ന്,
0: ആസ്മ നമ്മൾ ഇങ്ങനെ ലക്ഷണമുള്ള ആളുകളിൽ പലപ്പോഴും ഈ ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ നമുക്കൊരു 90% ആസ്മ കണ്ടുപിടിക്കാം. പിന്നെ നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് അസസ് ചെയ്യുക, നമ്മൾ ടെസ്റ്റുകൾ വരുന്നുണ്ട്. സ്പൈറോമെട്രി എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. സ്പൈറോമെട്രി എന്ന് പറയുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അയാൾക്ക് എത്രത്തോളം ശക്തിയിൽ ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എത്രത്തോളം എയറിനെ നമുക്ക് പുറത്തേക്ക് തള്ളിവിടാൻ പറ്റുന്നതെന്നുള്ള അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ അനലൈസ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ആസ്മ ഉണ്ടോ ഇല്ലേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കുട്ടിക്ക് ഒരു മെഡിക്കേഷൻ അപ്പോൾ തന്നെ കൊടുത്തിട്ട് അത് എത്രത്തോളം മാറുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു COPD ആസ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ COPDയിൽ മെഡിക്കേഷൻ കൊടുത്താൽ അത് കുറയില്ല. ആസ്മയിലാകുമ്പോൾ ഒരു സ്പൈറോമെട്രി ചെയ്ത് അത് കുറവാണെന്ന് കണ്ട് നമ്മളൊരു ഒരു ഇൻഹെയിലർ കൊടുത്തിട്ട് ആ കുട്ടിയുടെ രണ്ടാമത് അസസ് ചെയ്യും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് അസസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 200 ml കൂടുതൽ അല്ലെങ്കിൽ ഒരു 12% കൂടുതലുണ്ടെങ്കിൽ അത് റിവേഴ്സിബിൾ എന്ന് പറയും. അപ്പോൾ അത് ആസ്മയുടെ ഒരു ലക്ഷണമായിട്ട് നമ്മൾ ഒരു ടെസ്റ്റായിട്ട് കൊടുക്കും. പിന്നെയുള്ള ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ആസ്മയുടെ അലർജി ടെസ്റ്റുകൾ, അത് പർട്ടിക്കുലർ അലർജി ഉണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ പ്രിക്ക് ചെയ്യും. അതായത് സ്കിന്നിൽ ഈ പർട്ടിക്കുലർ അലർജൻ നമ്മൾ കുത്തിവെച്ചിട്ട് അതിന് റിയാക്ഷൻ ഉണ്ടോ നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ IgE എന്ന് പറഞ്ഞിട്ട് ബ്ലഡിലുള്ള അലർജിയുടെ ഒരു ഇമ്മ്യൂണോഗ്ലോബിനാണ് IgE എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം ടെസ്റ്റ് ചെയ്യും? ഇത് വളരെ പർട്ടിക്കുലർ സ്പെസിഫിക് IgE എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു അലർജി ഉണ്ട്, ഇപ്പോൾ ഒരു പൊടിക്കുള്ള അലർജി ഉണ്ട്. ആ പൊടിക്ക് എത്രത്തോളം IgE ശരീരത്തിലുണ്ടോ നോക്കിയിട്ട് ആ പൊടിക്ക് അലർജി ഉണ്ട് എന്ന് പറയാം. ജനറലായിട്ട് മൊത്തം IgE നോക്കാറുണ്ട്, സ്പെസിഫിക് ആയിട്ട് ഇതിനുണ്ട് നോക്കാറുണ്ട്. പിന്നെ വേറെ ടെസ്റ്റ് എന്ന് പറയുന്നത് എക്സൈൽ നൈട്രിക് ഓക്സൈഡ് ടെസ്റ്റ് എന്ന് പറയും. അതായത് നമ്മൾ ഈ നീർക്കെട്ട് എന്ന് പറഞ്ഞല്ലോ, ഇതിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാർക്കറായിട്ട് നൈട്രിക് ഓക്സൈഡ് വെച്ചിട്ട് അത് അങ്ങനെ അസസ് ചെയ്യുക. ഇങ്ങനത്തെ ടെസ്റ്റുകളും അവൈലബിൾ ആണ് സാധാരണ. പക്ഷേ ഒരു ഇൻ്റർവ്യൂ, ഒരു പേഷ്യൻ്റെ ഇൻ്റർവ്യൂ, അവരുടെ സിംറ്റംസ് കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം. പിന്നെ നമ്മൾ സ്റ്റെതോസ്കോപ്പ് വെച്ചിട്ട് ഓസ്കൾട്ടേറ്റ് വീസിങ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ
1: ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കുന്നത്. സാധാരണ ഇപ്പോൾ സാർ ഈ പറഞ്ഞ ടെസ്റ്റുകൾ വില കൂടിയ ടെസ്റ്റുകളാണോ അതോ നോർമൽ? ഒരു
0: സ്പൈറോമെട്രി സാധാരണ ഇപ്പോൾ പല ക്യാമ്പുകളിലൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഒരു 300 മുതൽ 600 വരെ പല ഹോസ്പിറ്റലുകളിലും ചാർജ് ചെയ്യണ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റ് തന്നെ വേണമെങ്കിൽ പറയാവുന്നത്.
1: ആസ്മ ഒരിക്കൽ വന്നാൽ ജീവിതകാലം മുഴുവനും അത് ഉണ്ടാകും, അല്ലെങ്കിൽ അതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല എന്നൊരു ധാരണ ചില ആളുകളിലെങ്കിലും കാണാറുണ്ട്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ഒന്ന് വിശദീകരിക്കാമോ?
0: ആസ്മ സത്യത്തിൽ സ്വയം മാറുന്ന ഒരു അസുഖമാണ്. അതൊരു ടൈം ഫാക്ടർ കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ആളുകളിലും, എല്ലാവർക്കും മാറുമെന്ന് നമുക്ക് 100% പറയാൻ പറ്റില്ല. മിക്കവാറും ഇപ്പോൾ ഒരു കുട്ടിക്ക് ആസ്മ വന്നു കഴിഞ്ഞാൽ ഒരു 14-15 വയസ്സ് ഒരു 60-70% കുട്ടികൾക്കും ആസ്മ ഫ്രീ ആയിട്ട് പോകാറുണ്ട്. ആസ്മയുടെ ചികിത്സ എന്ന് പറയുന്നത് ശരിക്കും നമ്മളത് ക്യൂർ ആക്കാനല്ല ചികിത്സിക്കണം, ക്യൂർ തന്നെ ക്യൂർ ആവും. ഈ ക്യൂർ ആവണവരെ ഒരാൾക്ക് ശരിയായ രൂപത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. എന്ന് മാത്രമല്ല, ഈ ക്യൂർ ആയി കഴിഞ്ഞാലും ആസ്മ കൺട്രോൾ ചെയ്യാത്തൊരു ആസ്മയാണ് ക്യൂർ ആവണമെങ്കിൽ അതിൽ എയർവേയിൽ ചേഞ്ചസ് വരും, കിതപ്പ് ഭാവിയിൽ കിതപ്പുണ്ടാകും, മാറിക്കഴിഞ്ഞാലും കിതപ്പുണ്ടാകും. ഈ രണ്ട് ഫാക്ടറുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആസ്മയുടെ ചികിത്സ എടുക്കണമെന്ന് നിർബന്ധമായിട്ടും പറയുന്നത്. എന്ന് മാത്രമല്ല, ആസ്മ കൊണ്ട് മരണം സംഭവിക്കാം,
1: ഡേഞ്ചർ
0: ആവാനും സാധിക്കും.

0: ആസ്മയുടെ ചികിത്സ എത്രത്തോളം ഫലപ്രദമാണ്?
1: ആസ്മയുടെ ചികിത്സ എത്രത്തോളം ഫലപ്രദമാണ്? നമ്മൾ ഇപ്പോൾ ഒരു 1990 ശേഷം അല്ലെങ്കിൽ 1980 ശേഷം കാര്യമായിട്ട് മനസ്സിലാക്കിയ ഒരു ഫാക്ടർ എന്നാണ്, ആസ്മ ഒരു വെറും ഒരു ശ്വാസനാളത്തിൻ്റെ സങ്കോചം അല്ലെങ്കിൽ ഒരു തടസ്സം മാത്രമല്ല, ആസ്മ ഒരു നീർക്കെട്ടായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖമാണ്. ഈ നീർക്കെട്ടിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ലോങ് ടേം ആയിട്ട് അഡ്രസ്സ് ചെയ്യുക. അതിനുള്ള മെഡിക്കേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു പിന്നെ കണ്ടുപിടുത്തമാണ് ഈ ഇൻഹെയിലർ തെറാപ്പി എന്ന് പറയുന്നത്. അത് ആസ്മ ശ്വാസനാളത്തിലുള്ള അസുഖമാണ്. അപ്പോൾ ശ്വാസനാളത്തിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ മരുന്ന് കൊടുക്കുക. ഇത് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആസ്മയെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ പറ്റും. 90% ആസ്മയും നമുക്ക് 100% കൺട്രോളിൽ കൊണ്ടുപോകാം. വളരെ ചെറിയ ഒരു ശതമാനം, ഒരു 10% ആസ്മ, നമ്മൾ കുറച്ചും കൂടി പറയാം ഒരു ഡിഫിക്കൽട്ട് ആസ്മ, അതിന് കുറച്ചും കൂടി വലിയ മരുന്നുകളും കുറച്ചും കൂടി വേറെ ചികിത്സാ രീതികളും നമ്മൾ നോക്കേണ്ടി.
0: എന്തൊക്കെ ചികിത്സകളാണ് ഇപ്പോൾ സാധാരണയായിട്ട് നിലവിലുള്ളത്?
1: അപ്പോൾ ആസ്മയുടെ ചികിത്സയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് പ്രിവെൻ്റർ, രണ്ട് റിലീവർ. അതായത് പ്രിവെൻ്റർ എന്ന് പറഞ്ഞാൽ ആസ്മ അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളാണ്. റിലീവർ എന്ന് പറഞ്ഞാൽ ഒരു ആസ്മയുടെ അറ്റാക്ക് വന്നാൽ അത് കുറക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന്. റിലീവർ എന്ന് പറയുന്നതാണ് ഈ സങ്കോചത്തിനെ അഡ്രസ്സ് ചെയ്യുന്നത്. അതായത് ആസ്മ ശ്വാസനാളത്തിലുള്ള ഈ സ്മൂത്ത് മസിൽസ് എന്ന് പറയും, മസിൽ പേശികൾ, ആ പേശികൾ റിലാക്സ് ചെയ്തിട്ട് ശ്വാസനാളം വികസിപ്പിക്കുന്ന മരുന്നുകളാണ് റിലീവർ. അതൊരു ആസ്മ അറ്റാക്കുണ്ട്. രണ്ടാമത്തത് ആസ്മയിലെ ഈ ഇൻഫ്ലമേറ്ററി കോമ്പണൻറ്റ്, അല്ലാതെ ഈ നീർക്കെട്ട് എന്നുള്ള കോമ്പണൻറ്റിൻ്റെ അഡ്രസ്സ് ഇൻഹെയിൽഡ് സ്റ്റിറോയിഡ് എന്ന് പറയും. ഇൻഹെയിൽഡ്, അപ്പോൾ അത് നമ്മൾ നേരിട്ട് ഇൻഹെയിലർ രൂപത്തിൽ, അത് ചിലപ്പോൾ ഗുളിക രൂപത്തിൽ, പൊടി രൂപത്തിൽ വലിക്കുന്നതുണ്ട്, സ്പ്രേ രൂപത്തിലുള്ളതുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഈ സ്പ്രേനെ സ്പേസർ മാസ്കൊക്കെ വെച്ചിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ പല ഇത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നേരിട്ട്. ഇപ്പം നമുക്കൊരു ഉദാഹരണം പറയാം. ഇപ്പം അസ്താലിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആസ്മയുടെ ഒരു മരുന്നുണ്ട്. അത് ഗുളിക രൂപത്തിൽ കിട്ടും, ഇൻഹെയിലർ രൂപത്തിൽ കിട്ടും. അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഗുളിക രൂപത്തിൽ അത് 2 mg, ഇൻഹെയിലർ രൂപത്തിൽ അത് 100 μg. ഇത് തമ്മിലുള്ള വ്യത്യാസം, ഡോസിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്ര എന്ന് പറഞ്ഞാൽ 2000 RT. അതായത് ഇൻഹെയിലറിൻ്റെ 2000 RT ഡോസാണ് നമ്മൾ
0: കഴിക്കുന്നത്.
1: അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ വയറിലേക്കാണ് കഴിക്കുന്നത്. വയറിനല്ല അസുഖമുള്ളത്, വയറിന് അസുഖം അത് അബ്സോർബ് ചെയ്തിട്ട് രക്തത്തിൽ വന്നിട്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു ചെറിയ അംശം മാത്രമേ ശ്വാസനാളത്തിലെത്തുള്ളൂ. അവിടെയാണ് നമുക്ക് മരുന്ന് വേണ്ടത്. ഈ ചെറിയ അംശം നമ്മൾ ഇൻഹെയിലർ രൂപത്തിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഇൻഹെയിലർ രൂപത്തിലുള്ള മരുന്നുകൾ അവൈലബിൾ ആണെങ്കിൽ അതിലേക്ക് പോവുക. അപ്പോൾ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല.
0: ഇൻഹെയിലർ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് കുറഞ്ഞ ഡോസിലുള്ള മരുന്ന് ആണ് ശരീരത്തിൽ ചെല്ലുന്നത്. അത്
1: ശരീരത്തിൽ ചെല്ലണില്ല, ആ സ്ഥല ശ്വാസനാളത്തിൽ മാത്രമേ ചെല്ലുള്ളൂ. അത് അങ്ങ് അബ്സോർബ് ചെയ്ത് പോണില്ല, വളരെ ചെറിയ ഡോസേ അബ്സോർബ് ചെയ്യുള്ളൂ. ആ ചെറിയ ഡോസ് എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നിഫിക്കൻ്റ് അല്ല. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഹെയിലർ ഇപ്പം 2000 ദിവസം എടുത്താലേ ഒരു ഗുളിക കഴിക്കണ
0: എഫക്റ്റ്
1: ആവുന്നുള്ളൂ. ആ ഡോസ് തന്നെ ശരീരത്തിന് അകത്തേക്ക് പൊത്തുന്നില്ല, അത് ആ സ്ഥലത്ത് മാത്രം,
0: ശ്വാസനാളത്തിൽ മാത്രം.
1: അതായത് നമ്മളൊരു ഓയിന്റ്മെന്റ് പുരട്ടുന്ന ഒരു ഇഫക്റ്റാണ് ഇൻഹെയിലർ എന്ന് പറയുന്നത്.
0: ഇനി ഇൻഹാലേഷൻ ഉപയോഗിച്ച് തുടങ്ങിയാൽ അത് പിന്നീട് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരുമോ എന്നൊരു ആശങ്ക സാധാരണയായിട്ട് ആസ്മ രോഗികളിൽ ഉണ്ടാവാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിനെ കുറിച്ച് ഒന്നുകൂടി വിശദീകരിക്കാം.
1: രണ്ട് കാരണം കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് വരാറുള്ളത്. ഒന്ന്, ആസ്മ കുറച്ചും കൂടി ഒരു ദീർഘകാലം നിലനിൽക്കുന്ന ഒരു അസുഖമാണ്. അത് ഒരു കുറച്ച് കാലം കഴിഞ്ഞാൽ മാറുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ദീർഘകാലം നമ്മൾ ഉപയോഗിക്കുമ്പോൾ, നമ്മളൊരു ഇൻഹെയിലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗുണം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതന്നെ ഉപയോഗിക്കാം.
0: അതെ.
1: അപ്പോൾ അത് അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം COPD എന്ന് പറഞ്ഞ വേറൊരു അസുഖമുണ്ട്. ഈ അസുഖവും ആസ്മയും തമ്മിൽ ഒന്നാണെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കും. ഈ COPDക്കാർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ മാറില്ല, ജീവിതകാലം അവർക്ക് മുഴുവൻ മരുന്ന് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് നമ്മൾ ആസ്മം എന്ന് മാറുന്നു, ഇന്ന് മാറിയാൽ ഇന്ന് മരുന്ന്
0: നിർത്താം.
1: ആസ്മ എന്ന് മാറുന്നു എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. പക്ഷെ ശരിക്കും കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 10 കൊല്ലം കൊണ്ട് മാറണം, ചിലപ്പോൾ 5 കൊല്ലം കൊണ്ട് മാറും, 5 കൊല്ലം കൊണ്ട് മാറുന്നത് ചിലപ്പോൾ 3 കൊല്ലം കൊണ്ട് മാറും, 2 കൊല്ലം കൊണ്ട്. അങ്ങനെ
0: പിന്നെ നമ്മൾ ഇൻഹാലേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടോ അതിൻ്റെ ഉപയോഗത്തിന്?
1: ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇൻഹലേഷൻ അതിൻ്റെ ശരിയായ രൂപത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത്. അത് അല്ലെങ്കിൽ അതിൻ്റേതായ ചെറിയ ഫലം കിട്ടാറില്ല. അപ്പം നമ്മൾ പറഞ്ഞ് ഒരു ഇൻഹെയിലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വലിച്ച് ശ്വാസം കുറച്ച് നമ്മൾ ഒരു 10 സെക്കൻഡ് അവിടെ പിടിച്ച് കഴിഞ്ഞാലേ അത് ഉദ്ദേശ രൂപത്തിലെത്തും. എത്ര നമ്മൾ പിടിച്ചു കഴിഞ്ഞാലും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഹെയിലറിന്റെ 20% നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തുള്ളൂ, ബാക്കി തിരിച്ച് പുറത്തേക്ക് പോകും. അപ്പോൾ അത് ശരിയായ രൂപത്തിൽ ഉപയോഗിച്ചാലേ അതിൻ്റെ ഫലം
0: ഉപയോഗിക്കുള്ളൂ.
1: അത് കറക്റ്റ്, വളരെ നിരാശാജനകമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഹെയിലർ പലപ്പോഴും ഡോക്ടർമാർ എഴുതും, അവരത് പഠിപ്പിക്കാൻ അവർക്ക് സമയം
0: ഉണ്ടാവില്ല,
1: രീതി പറഞ്ഞു കൊടുക്കില്ല. ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫലവും കിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ.
0: അതായത് ശരിക്കും അതിൻ്റെ ആ രീതിയിൽ തന്നെ ഉപയോഗിച്ചെങ്കിലേ അതിൻ്റെ പൂർണ്ണ ഫലം അത് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. ആസ്മയുടെ ചികിത്സയിൽ സ്റ്റീറോയിഡുകൾ ഉപയോഗിക്കുന്നതാണ് ഇതുകൊണ്ട് ആളുകൾ ആശങ്കപ്പെടാറുണ്ട്. ഇതിൻ്റെ ഒരു വശം ഒന്ന് സർവീസ്.
1: സ്റ്റീറോയിഡുകളോടുള്ള ഭയം, സ്റ്റീറോയിഡ് എന്ന് പറഞ്ഞാൽ ശരീരം, നമ്മളെ ശരീരത്തിൽ കാണുന്ന ഒരു ഹോർമോണാണ്, പല രൂപത്തിലും കാണും, പല ടെസ്റ്റോസ്റ്റിറോയിഡ്, കോർട്ടിസോൺ. സ്റ്റിറോയിഡിൻ്റെ അളവ് നമ്മളെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ബോധം പോവും. സ്റ്റിറോയിഡുകൾ നമ്മുടെ ശരീരത്തിൽ അമിതമായി ഉപയോഗിച്ചാൽ നമുക്ക് അസുഖം വരും. ഇതുപോലെ തന്നെയാണ് സ്റ്റിറോയിഡുകൾ കഴിക്കുന്നത്. സ്റ്റിറോയിഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ സിസ്റ്റമിക്കായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൈഡ് എഫക്റ്റ്, ഒരു 2-3 വർഷം നിങ്ങൾ തുടർച്ചയായിട്ട് സ്റ്റിറോയിഡ് ഉപയോഗിച്ചാൽ അത് നമുക്ക് കുഴപ്പം വരും. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റിറോയിഡുകൾ ഇൻഹെയിലർ രൂപത്തിൽ ഉപയോഗിക്കുന്നത്. ഇൻഹെയിലർ രൂപത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശ്വാസനാളത്തിൽ മാത്രമേ അത് എത്തുകയുള്ളൂ, ശരീരത്തിനകത്തേക്ക്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വളരെ അധികം അളവിൽ ഇൻഹെയിലർ ഉപയോഗിച്ചാൽ മാത്രമേ ഒരു തരി നമ്മളെ ശരീരത്തിലേക്ക് എത്തുകയുള്ളൂ. പിന്നെ നമ്മൾ സിസ്റ്റമിക്കായിട്ട്, അതായത് കഴിക്കുന്ന രൂപത്തിലും ഇഞ്ചക്ഷൻ രൂപത്തിലും സ്റ്റിറോയിഡുകൾ വളരെ ഷോർട്ടായിട്ട് നമ്മൾ ആസ്മ അറ്റാക്ക് വരുമ്പോൾ, വളരെ സിവിയർ അറ്റാക്ക് വരുമ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 5 ഡേയ്സോ അല്ലെങ്കിൽ 10 ഡേയ്സോ മാക്സിമം 2 വീക്കോ സ്റ്റിറോയിഡുകൾ കൊടുക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമില്ല. സ്റ്റിറോയിഡുകൾ ഒരു വർഷമോ 2 വർഷമോ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലതരം സൈഡ് എഫക്റ്റുകളും തീർച്ചയായിട്ടും വരാം.
0: ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് കൂടാതെ വേറെ എന്തെങ്കിലും പുതിയ ചികിത്സാ രീതികൾ ആസ്മയ്ക്ക് നിലവിലുണ്ടോ?
1: ആസ്മയുടെ പുതിയ ചികിത്സ, നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞു, നിലവിലുള്ള ചികിത്സ 90% ആസ്മ രോഗികളെയും ഫലപ്രദമായ രൂപത്തിൽ ചികിത്സിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ പുതിയ ചികിത്സകൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഈ 10%, അതായത് ഡിഫിക്കൽട്ട് ആസ്മ എന്നുള്ള രൂപത്തിലാണ്. അതിലേക്ക് നമ്മൾ വരുന്നത് ഇപ്പോൾ ഗുളിക രൂപത്തിലുള്ള മോണ്ടിലൂക്കാസ്റ്റ്, അതായത് മോണ്ടിലൂക്കാസ്റ്റ് എന്ന് പറഞ്ഞ ഗുളികളുണ്ട്. പിന്നെ ചില ഇഞ്ചക്ഷൻ, ബയോളജിക് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇഞ്ചക്ഷൻസ്, ഒമാലി സുമാബ് നോക്കുമ്പോൾ IgE എന്ന് പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെതിരെയുള്ള ആൻറ്റിബോഡി കുത്തിവെക്കുക. ഇൻ്റർലോക്കിംഗ് 5 ആൻറ്റഗോണിസ്റ്റ് എന്നുണ്ട്. പിന്നെ വേറെ രസകരമായൊരു ചികിത്സ എന്നാണ് ബ്രോങ്കിയൽ തെർമോപ്ലാസ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു ബ്രോങ്കോസ്കോപ്പ് വഴി ശ്വാസനാളത്തിൽ ഹീറ്റ് ചെയ്യുക, ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ സങ്കോചിക്കുന്ന മസിലുണ്ടല്ലോ, പേശികളുണ്ട്, അവ നശിപ്പിക്കും. അതിനാണ് ബ്രോങ്കിയൽ തെർമോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. പക്ഷേ ഈ എല്ലാ ചികിത്സാ രീതികളും നമ്മൾ ഈ ഡിഫിക്കൽട്ട് ആസ്മ, അതായത് നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള ഈ 10% മാത്രം ഉപയോഗിക്കേണ്ട ഒരു ചികിത്സാ രീതിയാണ്. ഇത് കോസ്റ്റ്ലിയാണ്.
0: എന്തായാലും ഇന്ന് വളരെയധികം ആസ്മയെക്കുറിച്ച് വിശദമായി തന്നെ ഡോക്ടർ സുഹൈൽ സാർ നമ്മോട് സംസാരിച്ചു. സുഹൈൽ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി.
2: മഷാല്ല, നമ്മളിപ്പോൾ ആരോഗ്യ വിചാരം കേട്ടു. ഡോക്ടർ സുഹൈൽ എൻ മൂസ PP കൂടിയായിരുന്നു ആരോഗ്യ വിചാരത്തിൽ ഉണ്ടായിരുന്നത്. ആസ്മ കാരണങ്ങളും ചികിത്സാരീതികളും സിമിലിയ ഹോമിയോപ്പതിക് മെഡിക്കൽ സെൻറ്റർ കരിങ്കല്ല താണയിലെ ഡോക്ടറാണ് ഡോക്ടർ സുഹൈൽ.
3: അടുത്തതായി നമ്മൾ പ്രാർത്ഥന പഠനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ലഭിച്ചതിന് അനുഗ്രഹവും നഷ്ടപ്പെട്ടതിൽ പ്രതിഫലവും ലഭിക്കാനുള്ള പ്രാർത്ഥനയാണ് ഇൻഷാല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്. അബ്ദുള്ള മുഹ്സിൻ വണ്ടൂരാണ് അവതരിപ്പിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങളിൽ അനുഗ്രഹം ലഭിക്കുവാനും നഷ്ടപ്പെട്ട പല കാര്യങ്ങൾക്കും പ്രതിഫലം ലഭിക്കുവാനുമുള്ള ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഖന്നി അനീ ബിമാ റസഖ്തനി വബാരിക് ലീ ഫീഹി വഖ്ലുഫ് അലയ്യ കുല്ലി ഗായിബത്തിൻ ലീ ബിഖൈരി. അല്ലാഹുമ്മ ഖന്നി അനീ, അല്ലാഹുമ്മ ഖന്നി അനീ ബിമാ റസഖ്തനി, അല്ലാഹുമ്മ ഖന്നി അനീ ബിമാ റസഖ്തനി വബാരിക് ലീ ഫീഹി വഖ്ലുഫ് അലിയ കുല്ലി ഗായിബതിൻ ലീ ബിഖൈറിൻ. അല്ലാഹുവേ, നീ എനിക്ക് നൽകിയതിൽ എനിക്ക് ആകർഷണീയതയുണ്ടാക്കുകയും അതിൽ അനുഗ്രഹം ചൊരിയുകയും ചെയ്യണമേ. എനിക്ക് നഷ്ടപ്പെട്ട എല്ലാത്തിനും പകരം അതിൻ്റെ സഹനത്തിനും കുറവിനും നല്ല പ്രതിഫലം നൽകുകയും ചെയ്യണമേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഖന്നി അനീ ബിമാ റസഖ്തനി വബാരിക് ലീ ഫീഹി വഖ്ലുഫ് അലിയ കുല്ലി ഗായിബതിൻ ലീ ബിഖൈരിൻ. അല്ലാഹുമ്മ ഖന്നി അനീ, അല്ലാഹുമ്മ ഖന്നി അനീ, അല്ലാഹുമ്മ ഖന്നി അനീ ബിമാ റസഖ്തനി, അല്ലാഹുമ്മ ഖന്നി അനീ ബിമാ റസഖ്തനി, അല്ലാഹുമ്മ ഖന്നി അനീ ബിമാ റസഖ്തനി വബാരിക് ലീ ഫീഹി, വബാരിക് ലീ ഫീഹി, വബാരിക് ലീ ഫീഹി. അല്ലാഹുമ്മ ഖന്നി അനീ ബിമാ റസഖ്തനി വബാരിക് ലീ ഫീഹി. വഖ്ലുഫ് അലിയ, വഖ്ലുഫ് അലിയ, വ ഇഖ്ലുഫ് എന്നാണ് അവിടെ വാവ് വരുമ്പോൾ വഖ്ലുഫ് എന്ന് ചേർത്തി പറയും. വഖ്ലുഫ് അലിയ, വഖ്ലുഫ് അലിയ കുല്ലി ഗായിബതിൻ, കുല്ലി ഗായിബതിൻ, കുല്ലി ഗായിബതിൻ. വഖ്ലുഫ് അലിയ കുല്ലി ഗായിബതിൻ ലീ ബിഖൈരിൻ, ലീ ബിഖൈരിൻ, ലീ ബിഖൈരിൻ. വഖ്ലുഫ് അലിയ കുല്ലി ഗായിബതിൻ ലീ ബിഖൈരിൻ. അല്ലാഹുമ്മ ഖന്നി അനീ ബിമാ റസഖ്തനി, അല്ലാഹുമ്മ ഖന്നി അനീ ബിമാ റസഖ്തനി വബാരിക് ലീ ഫീഹി, വബാരിക് ലീ ഫീഹി. വഖ്ലുഫ് അലിയ കുല്ലി ഗായിബതിൻ ലീ ബിഖൈരിൻ, വഖ്ലുഫ് അലിയ കുല്ലി ഗായിബതിൻ ലീ ബിഖൈരിൻ. അല്ലാഹുമ്മ ഖന്നി അനീ ബിമാ റസഖ്തനി വബാരിക് ലീ ഫീഹി വഖ്ലുഫ് അലിയ കുല്ലി ഗായിബതിൻ ലീ ബിഖൈരിൻ. അല്ലാഹുമ്മ ഖന്നി അനീ ബിമാ റസഖ്തനി, അല്ലാഹുമ്മ ഖന്നി അനീ ബിമാ റസഖ്തനി വബാരിക് ലീ ഫീഹി, വബാരിക് ലീ ഫീഹി വഖ്ലുഫ് അലിയ കുല്ലി ഗായിബതിൻ ലീ ബിഖൈരിൻ. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ. അപ്പോൾ എല്ലാ ദിവസവും വ്യത്യസ്ത തലത്തിലുള്ള പ്രാർത്ഥനകൾ പഠിക്കാറുണ്ട്. ഇന്ന് നമ്മൾ പഠിച്ചത് ലഭിച്ചതിൽ അനുഗ്രഹവും നഷ്ടപ്പെട്ടതിൽ പ്രതിഫലവും ലഭിക്കാനുള്ള പ്രാർത്ഥനയാണ് പഠിച്ചിട്ടുള്ളത്. പ്രാർത്ഥന പഠനം അവതരിപ്പിച്ചത് നമുക്കറിയാം അബ്ദുള്ള മുഹസിൻ വണ്ടൂരാണ്. ഇനി
3: പൂമരത്തണൽ.
2: അപ്പോൾ പൂമരത്തണലിൽ ഇന്ന് പ്രകൃതിയുടെ കൂട്ടുകാർ എന്ന വിഷയത്തിലുള്ള ഒരു സംസാരമാണ് നമ്മൾ കേൾക്കുന്നത്. അത് കേട്ടു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ശ്രോതാക്കളായിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പൂമരത്തണലിൻ്റെ പ്രത്യേക എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് കൂട്ടുകാരുടെ സ്വന്തം എം എസ്. കൂട്ടുകാരെ, എല്ലാവരും പീസ് റേഡിയോക്ക് മുമ്പിൽ ഏറെ സന്തോഷത്തോടുകൂടി നമ്മുടെ പൂമരത്തണൽ കേൾക്കാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കാന്നറിയാം അല്ലേ? നമ്മുടെ കൂട്ടുകാരൊക്കെ ഒപ്പമുണ്ടല്ലോ അല്ലേ? നമ്മളങ്ങനെയല്ലേ പീസ് റേഡിയോ കേൾക്കാറുള്ളത്? നമ്മോടൊപ്പമുള്ള കൂട്ടുകാരൊക്കെ ഒന്നിച്ചിരുന്ന് പാട്ടുകളും കഥകളും ആക്ടിവിറ്റികളും ഒക്കെ ഒന്നിച്ചിരുന്ന് കേട്ട് ഒന്നിച്ച് ചെയ്യുന്ന അവസ്ഥയാണ് നമുക്കൊക്കെ ഉള്ളത് അല്ലേ? അങ്ങനെ ചെയ്യണമെന്ന് എം എസ് മുമ്പ് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടല്ലോ? ശരി, അങ്ങനെ ചെയ്യുന്ന ഒരുപാട് നല്ല കൂട്ടുകാരുണ്ട് എന്നറിയുന്നതിൽ എം എസിന് വലിയ സന്തോഷം. ഇനി ഏതെങ്കിലും കൂട്ടുകാരോടൊപ്പം, നമ്മുടെ കൂട്ടുകാരോ അയൽപ്പക്കത്ത് നമ്മൾ കളിക്കുന്ന കൂട്ടുകാരൊക്കെ ഒപ്പം പീസ് റേഡിയോ കേൾക്കാനില്ലെങ്കിൽ എന്ത് ചെയ്യണം? അവരെ കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ ഈ പീസ് റേഡിയോ എപ്പോഴും കേൾക്കുന്നതും പാട്ടുകളും കഥകളും ഒക്കെ ആസ്വദിക്കുന്നതും. ശരിയല്ലേ? റെഡി എങ്കിൽ ഇന്നത്തെ നമ്മുടെ വിവിധങ്ങളായ സെഷനുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. എല്ലാവരും വളരെയധികം ശ്രദ്ധയോടുകൂടി പീസ് റേഡിയോക്ക് മുമ്പിൽ ഇരിക്കുന്നുണ്ടാവും അല്ലേ? കൂട്ടുകാരെ, നമ്മൾ നമ്മുടെ വിവിധങ്ങളായ സെഷനുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി എപ്പോഴും ഒരു കുഞ്ഞു മെസ്സേജ് പറയാറുണ്ടല്ലോ. അത്തരത്തിലുള്ളൊരു കുഞ്ഞു മെസ്സേജ് ഇന്നും കൂട്ടുകാർക്കായി എം എസ് പറയുന്നുണ്ട്. എല്ലാ മെസ്സേജുകളും കൂട്ടുകാർ കൃത്യമായി കേട്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന പോലെ തന്നെ ഇന്ന് എം എസ് പറയാൻ പോകുന്ന ഈ കുഞ്ഞു മെസ്സേജും പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കുഞ്ഞു മെസ്സേജാണ്. കൂട്ടുകാരെ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടല്ലോ, ഉണ്ടല്ലോ അല്ലേ? അള്ളാഹുവിനോട് നമ്മുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നേടിയെടുക്കും അല്ലേ? അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ നല്ല കാര്യങ്ങളൊക്കെയാണെങ്കിൽ അള്ളാഹു നമുക്ക് തരും അല്ലേ? തീർച്ചയായും തരും. അങ്ങനെയെങ്കിൽ ചില സന്ദർഭങ്ങളിലും ചില രൂപത്തിലുമൊക്കെ പ്രാർത്ഥിച്ചാൽ പ്രത്യേകമായി പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞ സന്ദർഭങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കറിയാലോ, നമ്മൾ മദ്രസയിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ചില സന്ദർഭങ്ങളിൽ പ്രാർത്ഥിച്ചാൽ അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകും എന്നൊക്കെ പറയുന്ന ഒരുപാട് സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, ഉണ്ടല്ലോ. അത്തരത്തിൽ കൂട്ടുകാരോട് ഇന്ന് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരു കുഞ്ഞു മെസ്സേജ് പറയാനാണ് എം എസ് ഉദ്ദേശിക്കുന്നത്. എന്താണെന്നറിയോ, നമ്മുടെ കൂട്ടുകാർ, നമ്മോടൊപ്പമുള്ള കൂട്ടുകാരുണ്ടാവില്ലേ, നമ്മുടെ ഒപ്പം സ്കൂളിലുള്ള അല്ലെങ്കിൽ നമ്മോടൊപ്പം അയൽപ്പക്കത്തൊക്കെയുള്ള കൂട്ടുകാരുണ്ടാവും. ഈ കൂട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരില്ലേ ചില സമയത്ത്? ചിലപ്പോൾ നമ്മുടെ സ്കൂളിൽ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു കൂട്ടുകാരന് എന്തെങ്കിലും കാര്യമായ അസുഖങ്ങളൊക്കെ പിടിച്ച് നല്ല വേദനയൊക്കെ വന്ന് അങ്ങനെയൊക്കെ ചിലപ്പോൾ അസുഖങ്ങൾ വരാറുണ്ട് അല്ലേ? അതല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരാറുണ്ട് അല്ലേ? അതല്ലെങ്കിൽ അവന് അവൻ്റെ വീട്ടിൽ വലിയ പൈസ ഒന്നും ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമൊക്കെ ഉള്ള അങ്ങനത്തെ വീട്ടുകാരൊക്കെ ആവും. അപ്പോൾ അവന് ആ രൂപത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മുടെ കൂട്ടുകാർക്ക് പ്രയാസം ഉണ്ടാവുമ്പോൾ നമ്മളെന്താ ചെയ്യുക? നമുക്ക് എല്ലാ സമയത്തും അവർക്ക് ആവശ്യമുള്ള പണം ഒക്കെ കൊടുക്കാനുള്ള പണം നമ്മുടെ കയ്യിലുണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ അവർക്ക് എന്താണോ ആവശ്യം, ഇപ്പോൾ അവന് അസുഖമാണ് അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യപ്പെട്ടൊരു രോഗം പിടിപെട്ടു, ആ സമയത്ത് അവൻ്റെ രോഗം മാറ്റി കൊടുക്കാൻ നമുക്ക് കഴിയുമോ? ഇല്ലല്ലോ. അത് അള്ളാഹു ശിഫ നൽകണ്ടേ? അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതെ, നമുക്ക് അവന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൂടെ? അള്ളാഹുവിനോട് നമ്മുടെ നമസ്കാരം കഴിഞ്ഞിട്ടും അല്ലാത്ത സമയങ്ങളിലൊക്കെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട്, അള്ളാഹുവേ, ഇൻ്റെ ഇന്ന ഒരു കൂട്ടുകാരന് ഇന്നൊരു അസുഖം പിടിപെട്ടിട്ടുണ്ട്, അവന് നീ മാറ്റിക്കൊടുക്കണേ അള്ളാഹുവേ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൂടെ? ഇല്ലേ, നമുക്കൊക്കെ അസുഖം വന്നാൽ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? അതേപോലെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അസുഖം വരുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ നന്മകൾ വരാൻ വേണ്ടിയിട്ട് പ്രയാസങ്ങളും അസുഖങ്ങളും വരുമ്പോൾ മാത്രം അല്ല, ഇപ്പോൾ നമുക്ക് നമ്മൾ നല്ലൊരു പരീക്ഷ എഴുതി ആ സമയത്ത് നമുക്ക് മാർക്ക് കിട്ടാനും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ നമ്മുടെ കൂട്ടുകാർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് കിട്ടണം, നന്മ കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പോലെ, പ്രാർത്ഥിക്കുന്ന പോലെ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അപ്പോൾ എന്താ റസൂല് പറഞ്ഞെന്നറിയോ? നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി അവരുടെ അഭാവത്തിൽ എന്ന് പറഞ്ഞാൽ അവരില്ലാത്ത സമയത്ത്, ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലാവും, നമ്മൾ നമസ്കരിച്ച് കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മോടൊപ്പം ആ കൂട്ടുകാരനുണ്ടോ? ഇല്ലല്ലോ. അവരുടെ അഭാവത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യുന്നറിയോ, അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും ആ പ്രാർത്ഥന. എന്ന് പറഞ്ഞാൽ ആ കൂട്ടുകാരൻ എന്തെങ്കിലും നന്മ ചൊരിയണേന്നോ, അല്ലെങ്കിൽ ആ കൂട്ടുകാരൻ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും. ഒരാളുടെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നൊരു കാര്യമാണ്. സ്വീകരിക്കുമെന്ന് മാത്രമല്ല, നമുക്കും അതുപോലെയുള്ള നന്മകൾ കിട്ടാൻ, അല്ലെങ്കിൽ അതുപോലെയുള്ള തിന്മകളൊക്കെ മാറിക്കിട്ടാൻ എന്ത് ചെയ്യും, ഇത് കാരണമാവുക കൂടി ചെയ്യും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം കൂട്ടുകാരെ? നമ്മുടെ കൂട്ടുകാർക്കും, നമ്മുടെ ഇനി കൂട്ടുകാർ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഏതെങ്കിലും അയൽവാസികളോ കുടുംബക്കാരോ, അതല്ലെങ്കിൽ ഉപ്പ ഉമ്മ, ഇങ്ങനെയുള്ള നമ്മുടെ നമ്മളുമായി ബന്ധപ്പെട്ട ആരായാലും, അവർക്ക് വേണ്ടിയൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അവർക്കുള്ള പ്രയാസങ്ങളും ഒക്കെ നീങ്ങിക്കിട്ടാനും അവർക്ക് നന്മകൾ ചൊരിഞ്ഞു കിട്ടാനും ഒക്കെ. കൂട്ടുകാർ പത്രങ്ങളൊക്കെ വായിക്കാറുണ്ടല്ലോ ഇല്ലേ? പത്രത്തിലൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, ലോകത്തിൻ്റെ ഒരുപാട് ഭാഗത്ത് നമ്മെപ്പോലെയുള്ള സഹോദരങ്ങൾ, നമ്മെപ്പോലെയുള്ള ചെറിയ കുട്ടികൾ, അവരൊക്കെ ഒരുപാട് പീഡനങ്ങൾക്കും അക്രമങ്ങൾക്കൊക്കെ ഇരയായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? പലവിധ അക്രമങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ ഈ സമയത്ത് പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അവർക്ക്? ആ അവിടെ ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെയുള്ള നമ്മുടെ കൂട്ടുകാർക്ക് അവിടെയുള്ള മുതിർന്നവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഈ കുഞ്ഞു നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അള്ളാഹുവെ അവർക്ക് നല്ല സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ നൽകണേ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നിഷ്കളങ്കമായ കുഞ്ഞു മനസ്സ് വെച്ചിട്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ലോകത്തെ എല്ലായിടത്തുള്ള മുസ്ലിങ്ങളായാലും മറ്റുള്ള സഹോദരങ്ങളായാലും ഒക്കെ അവർക്കൊക്കെ നല്ല സമാധാനത്തോടു കൂടി അവരുടെ നാട്ടിൽ ജീവിക്കാനൊക്കെയുള്ള നല്ലൊരവസ്ഥ അള്ളാഹുവെ നീ ഉണ്ടാക്കണേയെന്ന് എല്ലാ സമയത്തും നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള നല്ല കൂട്ടുകാരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ കുഞ്ഞു മെസ്സേജ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നമ്മൾ നമ്മുടെ വിവിധങ്ങളായ സെഷനുകളിലേക്ക് പ്രവേശിക്കുന്നു. ഒന്നാമത്തെ സെഷന്റെ പേരെന്തായിരുന്നു കൂട്ടുകാരെ? അതെ, പാട്ടുപാടാം കൂട്ടുകൂടാം.

ശക്തമായി നന്മ ചെയ്യാം. അതേ കൂട്ടുകാരെ, നല്ല നല്ല അറിവുകൾ ലഭിക്കുന്ന ഏറെ ഗുണപാഠങ്ങളൊക്കെയുള്ള നല്ല പാട്ടുകളാണ്, നല്ല അർത്ഥസമ്പൂർണമായ മ്യൂസിക്കിൻ്റെയോ ഒന്നും അകമ്പടിയില്ലാത്ത ഏറെ മനോഹരമായ കേൾക്കാൻ നല്ല ആസ്വാദ്യകരമായ നല്ല പാട്ടുകളാണ് നമ്മുടെ ഈ ഒരു പാട്ടുപാടാം കൂട്ടുകൂടാം എന്നുള്ള ഈ സെഷനിൽ കൂട്ടുകാർക്കായി നൽകാറുള്ളത്. ഇന്നും അതുപോലെ ഏറെ മനോഹരമായ ഒരു ഗാനമാണ് കൂട്ടുകാർക്കായി വരുന്നത്. എല്ലാവരും കേൾക്കുക, ആസ്വദിക്കുക, ഒപ്പം പാടാൻ ശ്രമിക്കുക.

എത്ര മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. ഇത്തരത്തിലുള്ള നല്ല ഗാനങ്ങളും പാട്ടുകളും ഒക്കെയാണ് നമ്മളും കേൾക്കാനും പാടാനും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് അല്ലേ? അതിലൂടെ ഒരുപാട് നല്ല പാഠങ്ങളും നല്ല അറിവുകളൊക്കെ കിട്ടുന്ന അള്ളാഹുവിനെയും ഇസ്ലാമിനെയും നബിയെയും അല്ലെങ്കിൽ പരലോകത്തെയും ഒക്കെ ഓർക്കാൻ ഉപകരിക്കുന്ന നല്ല പാട്ടുകൾ, നമുക്ക് നല്ല ചിന്തകൾ കൊണ്ടുവരുന്ന നല്ല പാട്ടുകൾ കേൾക്കാനാണ് നമ്മെ പോലെയുള്ള നല്ല കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്. ആ രൂപത്തിലുള്ള പാട്ടുകളാണ് എല്ലാ എപ്പിസോഡിലും കൂട്ടുകാർ പൂമരത്തണലിലൂടെയായാലും പീസ് റേഡിയോയുടെ മറ്റ് സന്ദർഭങ്ങളിലൊക്കെ കേൾക്കാറുള്ളത് അല്ലേ? എങ്കിൽ നമ്മൾ നമ്മുടെ ഇന്നത്തെ പാട്ടുപാടാം കൂട്ടുകൂടാം എന്നുള്ള സെഷൻ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത സെഷനിലേക്ക് കൂട്ടുകാർ ഏറെ ആകാംക്ഷയോടുകൂടി താല്പര്യത്തോടുകൂടി കാത്തിരിക്കുന്ന നമ്മുടെ അടുത്ത സെഷനിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത സെഷന്റെ പേരെന്തായിരുന്നു കൂട്ടുകാർ പറയൂ? കളിയിലൂടൊരു കാര്യം.

0: കലയിലൂടെ ഒരു കാര്യം എന്നുള്ള ഈ സെഷനിൽ കൂട്ടുകാർക്കായി എം എസ് പറഞ്ഞു തരാറുള്ളത് എന്തൊക്കെയാ കൂട്ടുകാരെ? കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ എം എസ് പറഞ്ഞു തന്നത് അതെന്തെങ്കിലും ഒക്കെ കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന ഐഡിയകളോ അല്ലെങ്കിൽ ആക്ടിവിറ്റികളോ ഒക്കെയാണ് അല്ലേ? ഇന്നും അതുപോലെ നമുക്കേറെ ഉപകാരപ്പെടുന്ന ഒരാക്ടിവിറ്റിയാണ് കൂട്ടുകാർക്കായി എം എസ് പറഞ്ഞു തരാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പറഞ്ഞ ആക്ടിവിറ്റികളൊക്കെ കൂട്ടുകാർ പ്രാവർത്തികമാക്കി ഒരുപാട് നല്ല രൂപത്തിൽ അതൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് അല്ലേ? കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു പ്രത്യേകമായ പ്രാർത്ഥനകൾ അല്ലേ, നമുക്ക് പ്രാർത്ഥനകളൊക്കെ പെട്ടെന്ന് പഠിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനൊക്കെയുള്ള ഒരുപാട് നല്ല ആക്ടിവിറ്റികൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതൊക്കെ കേട്ട കൂട്ടുകാരെ അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടാവും എന്നാണ് വിശ്വാസം. അതേപോലെ തന്നെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള നമസ്കാര കലണ്ടറും അതുപോലെയുള്ള ഒരുപാട് നല്ല നല്ല ആക്ടിവിറ്റികളൊക്കെ കൂട്ടുകാർ ഒപ്പം കൊണ്ട് നടക്കുന്നുണ്ടാവും എന്ന വിശ്വാസത്തിൽ എം എസ് ഇന്നത്തെ ആക്ടിവിറ്റിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് കൂട്ടുകാർക്കായി എം എസ് അവതരിപ്പിക്കുന്ന ഒരു ആക്ടിവിറ്റി എന്താണെന്നറിയോ? നമുക്കറിയാലോ കൂട്ടുകാരെ, നമ്മുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ, ഇപ്പോൾ കുറച്ച് മഴയൊക്കെ ഉണ്ട് അല്ലേ? ആ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ട്. എന്നാലും പല സ്ഥലങ്ങളിലും ഇപ്പോൾ തന്നെ, ആ നമ്മുടെ കേരളത്തിലെ അവസ്ഥയാണ് പറയുന്നത് കേട്ടോ, ആ കേരളത്തിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ശരിക്കും വലിയൊരു വേനൽക്കാലമൊന്നും ആയിട്ടില്ല. ആയിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് ആ മാസങ്ങളിലൊക്കെയാണ്, ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെയാണ് നല്ല ചൂടും നല്ല വെയിലും വേനലും ഒക്കെ ഉണ്ടാവാറുള്ളത് അല്ലേ? പക്ഷേ എന്താ ഇപ്പോഴത്തെ അവസ്ഥ? ആ മഴ കാര്യമായി നമുക്ക് കിട്ടിയിട്ടില്ല. കേരളത്തിലെ അവസ്ഥയാണ് പറയുന്നത് കേട്ടോ, മഴ നമുക്ക് കാര്യമായി കിട്ടിയിട്ടില്ല. നമ്മുടെ കാലാവസ്ഥയൊക്കെ ഇപ്പോൾ തന്നെ വല്ലാതെ ചൂട് പിടിച്ചു അല്ലേ? അങ്ങനെയൊക്കെ അല്ലേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? എന്താ കൂട്ടുകാരെ ഇങ്ങനെ ഓരോ വർഷം കഴിയുന്നിടത്തോളം ചൂട് കൂടി വരാനുള്ള കാരണം? മുമ്പൊക്കെ ഇങ്ങനെ വല്ലാണ്ട് ഇന്നത്തെ പോലെയൊക്കെ നല്ല ചൂടും വെയിലൊക്കെ ഉണ്ടായിരുന്നോ? ആ നമുക്കെങ്ങനെ അറിയാനല്ലേ, നമ്മൾ കുറച്ച് പ്രായമായിട്ടല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടെയൊക്കെ പ്രായമായിട്ടുള്ള നമ്മുടെ വല്യമ്മയോടോ വല്യുപ്പയോടോ അല്ലെങ്കിൽ ഉപ്പയോടോ ഉമ്മയോടോ ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കുക, അവരുടെ ചെറുപ്പകാലത്തിൽ ഇത്രയൊക്കെ വെയിലും ചൂടുമൊക്കെ ഉണ്ടായിരുന്നോ, വേനലൊക്കെ ഇത്ര ശക്തി പ്രാപിച്ചിരുന്നോ എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ. എല്ലാവരും ചോദിച്ചു നോക്കണം. ചോദിച്ചു നോക്കുമ്പോൾ നമ്മുടെ വല്യുപ്പയും വല്യമ്മയൊക്കെ എന്താ പറയാറിയോ, ആ പണ്ടൊന്നും ഇത്രയൊന്നും ഇല്ലായിരുന്നു, ആ പണ്ടൊക്കെ നല്ല ഒരു കാലാവസ്ഥയായിരുന്നു, ആ ഒരു അവസാനത്തെ ഒന്ന് രണ്ട് മാസമൊക്കെ വലിയ ചൂടുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയും. അപ്പം എന്തായിരിക്കും കാരണം നമ്മുടെ കാലാവസ്ഥ ഇങ്ങനെ മാറാനും ഇങ്ങനെ ചൂട് കൂടാനും ഒക്കെ ഉള്ള കാരണം എന്താ കൂട്ടുകാരെ? അതെ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ എന്താ കാരണം. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിൽ എന്ത് ചെയ്യാണ്, ആ പ്രകൃതിയിലുള്ള മരങ്ങളും സസ്യങ്ങളും അതുപോലെ പച്ചപ്പ് നിറഞ്ഞ അവസ്ഥയൊക്കെ മാറി ഇപ്പോൾ എല്ലാം വെട്ടി നശിപ്പിച്ച്, മരങ്ങളൊക്കെ പരമാവധി വെട്ടി നശിപ്പിച്ച് ആ രൂപത്തിലാണ് മനുഷ്യർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രകൃതിയിൽ നല്ല കാലാവസ്ഥ നിലനിൽക്കാൻ സഹായിക്കുന്ന സസ്യങ്ങളും ഒക്കെ ഇങ്ങനെ നശിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കാലാവസ്ഥയിൽ മാറ്റങ്ങളുണ്ടാവും അല്ലേ? എന്ന് പറഞ്ഞാൽ ചൂടൊക്കെ വല്ലാണ്ട് കൂടും, നമുക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പായാലും ചൂടായാലൊക്കെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? അതെ, കഴിവതും നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരത്തിൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കുക, അതുപോലെ മലകളും കുന്നുകളൊക്കെ ഇടിച്ചു നിരത്തുക എന്നുള്ളതൊക്കെ പരമാവധി കുറക്കണം. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഒക്കെ നമുക്ക് മരം വെട്ടേണ്ട അവസ്ഥ വന്നാൽ എന്ത് ചെയ്യാം, വെട്ടാം. വെട്ടണ്ട എന്നല്ല, പക്ഷേ നമ്മളങ്ങനെ വെട്ടാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക. ഒപ്പം എന്ത് ചെയ്യുക, ഇനി അഥവാ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊരു മരം വെട്ടേണ്ടി വന്നാൽ നമ്മൾ പകരം എന്ത് ചെയ്യണം, അതെ, ഒന്നോ രണ്ടോ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഈ ഭൂമിയെ നല്ല പച്ചപ്പുള്ള നല്ല സസ്യങ്ങളൊക്കെയുള്ള മരങ്ങളൊക്കെയുള്ള അങ്ങനെയുള്ളൊരു സ്ഥലമാക്കിയാൽ മാത്രമേ നമുക്ക് നന്നായി ഈ ഒരു ഭൂമിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ആക്ടിവിറ്റി കൂട്ടുകാർക്കായി എം എസ് പറഞ്ഞു തരാണ്. എന്താണെന്നറിയോ, എല്ലാ കൂട്ടുകാരും ഇപ്പൊ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു തൈ നടണം. എന്ത് തൈയാണ്, ഏത് തൈയും നമുക്ക് നടാം. നമ്മുടെ വീടിന്റെ സാഹചര്യത്തിനും എന്ന് പറഞ്ഞാൽ വീട്ടിലെ സ്ഥലത്തിന്റെ സ്ഥല സൗകര്യത്തിനും ഒക്കെ അനുസരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏത് തൈയും നടാം. വലിയ മരമാകുന്ന തൈകൾ നടാം, അതല്ലെങ്കിൽ അതിനുള്ള സൗകര്യമില്ലെങ്കിൽ ആ ചെറിയ തൈകളോ ചെടികളോ ഒക്കെ നടാം. അങ്ങനെ നട്ടുകൊണ്ട് ആലോചിച്ചു നോക്കൂ, നമ്മുടെ ഈ പീസ് റേഡിയോ കേൾക്കുന്ന ഒരുപാട് കൂട്ടുകാർ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരുപാട് കൂട്ടുകാർ, അവരൊക്കെ ഓരോ തൈകൾ വീതം നട്ടാൽ തന്നെ ഈ ഭൂമിയിൽ എത്രമാത്രം മരങ്ങളും ചെടികളും ഉണ്ടാവും അല്ലേ? അവരൊക്കെ രണ്ട് തൈകൾ വീതം നട്ടാലോ അതിൻ്റെ ഇരട്ടി ഉണ്ടാവും അല്ലേ? അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മുടെ ഒഴിവ് സമയത്ത്, ഇനിയിപ്പോ കേരളത്തിലൊക്കെ ആണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലായാലും ഒക്കെ നമ്മുടെ സ്കൂളുകളിൽ അവധി വരികയാണ് അല്ലേ? ആ ഡിസംബറിൽ അവസാനത്തെ ഒരു 10 ദിവസത്തെ അവധി ഉണ്ടാവും. ആ സമയത്തൊക്കെ നമ്മൾ കളികളും ഒക്കെ ആയിട്ട്, അതുപോലെ നമ്മുടെ പഠനവും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ കളിച്ചിരിച്ച് നടക്കുന്ന സമയത്ത് എന്തുകൂടെ ചെയ്യണം? നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് അഥവാ നമ്മുടെ വീടിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു തൈ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂട്ടുകാർക്ക് എന്തെങ്കിലും മരമാകുന്ന, ഒരു വലിയ മരമാകുന്ന ഏതെങ്കിലും തൈകൾ നടാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഏറെ നമുക്ക് ഒരു സന്തോഷം തോന്നുന്ന ഒരു രൂപത്തിലും ഈ ഒരു ആക്ടിവിറ്റിയെ നമുക്ക് ചെയ്യാം. എന്താണെന്നറിയോ, നമ്മൾ എന്തെങ്കിലും ഫലങ്ങൾ തരുന്ന അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അങ്ങനത്തെ തൈകൾ, ഇപ്പോൾ തക്കാളിയുടെ, അതല്ലെങ്കിൽ മുളകിൻ്റെ, അതല്ലെങ്കിൽ മത്തങ്ങയും ചെരങ്ങയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വള്ളികൾ, ഇങ്ങനെയുള്ളതൊക്കെ കുഴിച്ചിട്ട് അതൊക്കെ ഉണ്ടാവണേ പെട്ടെന്ന് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അത് കൃത്യമായ വെള്ളവും വളവും ഒക്കെ വെച്ച് കൊടുത്ത് അത് ഉണ്ടായിട്ട് അതിൽ നിന്നുള്ള ഫലങ്ങൾ എടുത്ത് നമ്മൾ കഴിക്കുമ്പോഴൊരു ഒരു വല്ലാത്തൊരു അനുഭൂതി ഉണ്ടല്ലോ, വല്ലാത്തൊരു സന്തോഷം. അത് കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം, ശരിക്കും അനുഭവിച്ചറിയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഒരു കറി, ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഒരു ചിരങ്ങാക്കറി, ആ ചിരങ്ങാക്കറിയുടെ ചിരങ്ങ നമ്മൾ വെച്ച് വലുതാക്കി വളർത്തി ഉണ്ടാക്കിയതാണെങ്കിലോ, അത് കഴിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം ഉണ്ടാവും. ഉണ്ടാവില്ലേ? നേരെ മറിച്ച് കടയിൽ നിന്ന് പോയി ആരോ ഉണ്ടാക്കിയ ഒരു ചിരങ്ങ വാങ്ങിക്കൊണ്ടുവന്ന് കറി വെച്ച് കഴിക്കുമ്പോൾ അത്രത്തോളം ഒരു സന്തോഷം ഒരു പക്ഷെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഉണ്ടോ? ഇല്ല. അപ്പോൾ കൂട്ടുകാരെല്ലാവരും എന്ത് ചെയ്യണം, നമ്മുടെ കൈകൊണ്ട് വെച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു തൈയിൽ നിന്ന് കിട്ടുന്ന ഫലം അത് കഴിക്കാനും അതിൻ്റെ ഒരു സന്തോഷം പ്രത്യേകമായി അറിയാനും ഒക്കെ എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് MS കൂട്ടുകാർക്കായി പറഞ്ഞു തന്നിട്ടുള്ള ആക്ടിവിറ്റി എന്താണ്? അതെ, നമ്മളെല്ലാവരും നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മുടെ വീടിൻ്റെ സ്ഥല സൗകര്യത്തിനും അതുപോലെ നമ്മുടെ അവിടെയുള്ള വെള്ളത്തിൻ്റെ ലഭ്യതക്കൊക്കെ അനുസരിച്ച് അല്ലേ, ചില സ്ഥലങ്ങളിലൊന്നും നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും വെള്ളം ഉണ്ടാവില്ല. അവിടെ നമ്മൾ ഒരുപാട് ചെടികളൊക്കെ വെച്ച് അതിന് ഒരുപാട് വെള്ളമൊഴിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൻ്റെ അവസ്ഥക്കനുസരിച്ച്, സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യണം കൂട്ടുകാർ, കഴിയുന്നത്ര നമ്മുടെ അടുത്തുള്ള മണ്ണിൽ കുഴി കുഴിച്ചുകൊണ്ട് അവിടെ ചെടികൾ നടാൻ, അതുപോലെ പച്ചക്കറികളായാലും മറ്റുള്ള ഫലങ്ങൾ തരുന്ന ചെടികളായാലും ഒക്കെ നട്ട് അതിന് കൃത്യമായി വെള്ളക്കൊഴിച്ചു കൊടുത്ത് നല്ല മരങ്ങളാക്കി അല്ലെങ്കിൽ നല്ല ചെടികളാക്കി അതിൽ നിന്നുള്ള തണലോ അതിൽ നിന്നുള്ള ഫലമോ ഒക്കെ അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം ഇന്ന് പറഞ്ഞ ആക്ടിവിറ്റിയിലൂടെ എന്ത് ചെയ്യണം കൂട്ടുകാർ ഉണ്ടാക്കിയെടുക്കണം. ഒപ്പം നമ്മുടെ സുഹൃത്തുക്കളോടും എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള നമ്മുടെ ഈ പ്രകൃതിയെ സംരക്ഷിക്കാനും നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാനൊക്കെയുള്ള ഇത്തരത്തിലുള്ള നല്ല ആക്ടിവിറ്റികൾ നമ്മുടെ കൂട്ടുകാർക്ക് കൂടി പറഞ്ഞു കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവരെയും നമ്മൾ പീസ് റേഡിയോ കേൾക്കുമ്പോൾ നമ്മോടൊപ്പം കൂട്ടണമെന്ന് പറയുന്നത്. കേട്ടല്ലോ. ഇനി അഥവാ ഏതെങ്കിലും കൂട്ടുകാർ വന്നിട്ടില്ലെങ്കിൽ അവരോട് നമ്മൾ പ്രത്യേകമായി പറഞ്ഞു കൊടുക്കണം, ഇന്നത്തെ പൂമരത്തണലിൽ ആക്ടിവിറ്റി ഇതായിരുന്നു, അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇത്തരത്തിൽ ഒരു തൈ നടാം എന്ന് പറഞ്ഞ് അവരെയും കൂടെ കൂട്ടുന്ന നല്ല കൂട്ടുകാരായിട്ട് നമ്മളെല്ലാവരും വളരണം. കേട്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്തൊക്കെ ഒരു വലിയ മരമൊക്കെ നട്ടുണ്ടാക്കിയാൽ എന്താ അറിയോ, റസൂല് പഠിപ്പിച്ചത് റസൂലിൻ്റെ ഹദീസിൽ വന്നതെന്താണെന്നറിയോ, അതിൽ നിന്ന് ആരെങ്കിലുമൊക്കെ, ഇപ്പോൾ നമ്മൾ നട്ടതൊരു മാവാണെങ്കിൽ അതിൽ നിന്ന് മാങ്ങ എന്ത് ചെയ്യും, എല്ലാവരും ഭക്ഷിക്കും അല്ലേ, എല്ലാവരുടെ അടുത്ത് കഴിക്കും. അത് കഴിക്കുമ്പോൾ അത് നമുക്ക് സ്വതക്കയായി രേഖപ്പെടുത്തും, നമുക്ക് പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന സ്വതക്കയായി ദാന ധർമ്മമായി എന്ത് ചെയ്യും, രേഖപ്പെടുത്തും. അതേപോലെ തന്നെ അതിൽ കിളികളൊക്കെ വന്നിരിക്കും അല്ലേ, കിളികൾ വന്നിരിക്കും, കിളികളും ഈ പഴങ്ങളും ഒക്കെ ഭക്ഷിക്കും, അതല്ലെങ്കിൽ അവറ്റകൾ എന്ത് ചെയ്യും, അതിൽ കൂടുണ്ടാക്കി താമസിക്കും, അതല്ലെങ്കിൽ അതിൻ്റെ ചുവട്ടിലെ തണലിൽ പക്ഷികളും മൃഗങ്ങളും അതല്ലെങ്കിൽ മനുഷ്യരുമൊക്കെ ഇരിക്കും, അതിൻ്റെ തണൽ ഉപയോഗപ്പെടുത്തും അല്ലേ. ഇങ്ങനെ അതിൽ നിന്ന് എന്തൊക്കെ ഉപയോഗപ്പെടുന്നോ അതെല്ലാം നമുക്ക് സ്വതക്കയായി, നമ്മളാണ് ആ മരം അവിടെ കുഴിച്ചിട്ടതെങ്കിൽ നമുക്ക് സ്വതക്കയായി രേഖപ്പെടുത്തപ്പെടും. മാത്രമല്ല, ഇനി ഏതെങ്കിലും ഒരു കള്ളൻ വന്ന് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് വിചാരിച്ചോളൂ, അതിൽ നിന്ന് ഒരുപാട് ഫലങ്ങൾ എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് കരുതി നമുക്ക് ആ മോഷണത്തിലുള്ള കുറ്റമാണോ അള്ളാഹു രേഖപ്പെടുത്തുക? അല്ല, അവൻ മോഷ്ടിച്ചു കൊണ്ടുപോയ ഫലത്തിൻ്റെ അപ്പോഴും നമുക്ക് എന്താണ്, സ്വതക്കയായിട്ടാണ് അത് രേഖപ്പെടുത്തപ്പെടുക. അല്ലേ, ഇതൊക്കെ റസൂല് പഠിപ്പിച്ചതാ. അപ്പൊ ഇതുപോലെയുള്ള പുണ്യം കിട്ടാനും കൂടി നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റി ഉപകാരപ്പെടും എന്നറിയുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ ഏറെ താല്പര്യം ഉണ്ടാവുക. അല്ലേ, എങ്കിൽ ഇന്നത്തെ ആക്ടിവിറ്റി കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് കളിയിലൂടെ ഒരു കാര്യം എന്നുള്ള ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ നമ്മുടെ അടുത്ത സെഷനിലേക്ക് പോകുന്നു. കൂട്ടുകാരെ, അടുത്ത സെഷന്റെ പേരെന്തായിരുന്നു? കേൾക്കാം ഒരു നല്ല കഥ. കേൾക്കാം ഒരു നല്ല കഥ എന്നുള്ള ഈ സെഷനിൽ കൂട്ടുകാർക്കായി എം എസ് പറഞ്ഞു തരാറുള്ളത് നല്ല ഗുണപാഠങ്ങളൊക്കെയുള്ള ഒരു കഥയാണ്. അല്ലേ, കഴിഞ്ഞ എപ്പിസോഡുകളിലും ഇതുപോലെ ഒരുപാട് നല്ല കഥകളും അതിൽ നിന്നുള്ള ഗുണപാഠങ്ങളും ഒക്കെ നമ്മൾ ഈ ഒരു സെഷനിലൂടെ കേട്ട് കഴിഞ്ഞു. ഇന്നും അതുപോലെ ഏറെ ഗുണപാഠങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന നല്ലൊരു കഥയാണ് കൂട്ടുകാർക്കായി പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, കേട്ടല്ലോ, കഥയാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും നമുക്കൊരു ശ്രദ്ധക്കുറവ് വന്നാൽ പിന്നെ ബാക്കി മനസ്സിലാവാതെ വരും. അല്ലേ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കഥ ഇതാണ്. ഇതും മുമ്പൊക്കെ എം എസ് പറഞ്ഞു തന്ന പോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കഥയാണ്. കഥ എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ പ്രവാചകനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ആ ഒരു പ്രവാചകന്മാരിൽപ്പെട്ട, ഖുർആനിൽ പേര് പറയപ്പെട്ട ഒരു പ്രവാചകനാണ്. ആരെ? അയ്യൂബ് നബി അലൈഹിസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? എന്നാലും ഒന്നുകൂടെ പറയാണ് അറിയാത്ത കൂട്ടുകാർക്കായി. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമുക്കറിയാലോ, അയ്യൂബ് നബി അലൈഹിസ്സലാമയെ അള്ളാഹു പരീക്ഷിച്ചത് രോഗം കൊണ്ടായിരുന്നു. അല്ലേ, ശക്തമായ രോഗം. അതും എത്ര വർഷം എന്നറിയോ? 18 വർഷത്തോളം അദ്ദേഹം ശക്തമായ രോഗത്താൽ പ്രയാസപ്പെട്ടു. അങ്ങനെ ശക്തമായ രോഗം കാരണം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ 2 സഹോദരന്മാരൊഴികെയുള്ള ബാക്കി എല്ലാവരും, അടുത്ത ആളുകളും അകന്ന ആളുകളും ഒക്കെ എന്ത് ചെയ്തു? അദ്ദേഹത്തെ കൈവിട്ടു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വിട്ടുപോയി. ആ 2 സഹോദരന്മാർ മാത്രം എന്ത് ചെയ്യും? അദ്ദേഹത്തെ ഇങ്ങനെ എന്നും സന്ദർശിക്കും, അങ്ങനെ തിരിച്ചു പോകാറുണ്ടായിരുന്നു. ബാക്കിയുള്ള ആളുകളൊക്കെ, അടുത്ത ബന്ധുക്കളായാലും അകന്ന ബന്ധുക്കളായാലും ഒക്കെ അദ്ദേഹത്തെ വിട്ടുപോവുകയുണ്ടായത്. എന്താ കാരണം? ആ ശക്തമായ രോഗം തന്നെ. അങ്ങനെ ഒരു ദിവസം ഈ സഹോദരന്മാരിൽ, ഏത് സഹോദരന്മാരിൽ? ഈ 2 സഹോദരന്മാരില്ലേ എപ്പോഴും അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ കൂടെയുള്ള, ഈ 2 സഹോദരന്മാരിൽ ഒരാൾ പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? ലോകത്താരും ചെയ്യാത്ത എന്തോ ഒരു തെറ്റ് അയ്യൂബ് നബി അലൈഹിസ്സലാം ചെയ്തിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ആ, ഈ ലോകത്ത് ആരും ചെയ്യാത്ത എന്തോ ഒരു തെറ്റ് ഈ അയ്യൂബ് അലൈഹിസ്സലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റേ സഹോദരൻ ചോദിച്ചു, അല്ല എന്താണത്? അപ്പോൾ ഈ സഹോദരൻ പറയാണ്, അല്ല, 18 വർഷമായി അള്ളാഹു അയ്യൂബ് നബി അലൈഹിസ്സലാമയോട് കരുണ കാണിച്ച് അസുഖം മാറ്റിക്കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തുകൊണ്ടാവും ഇങ്ങനെ അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിക്കുന്നത് എന്ന് ഈ 2 സഹോദരന്മാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അങ്ങനെ ഇവർ 2 പേരും കൂടി എന്ത് ചെയ്തു? അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് ചെന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ അവരുടെ ക്ഷമയൊക്കെ കെട്ടിയിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത്രയും കാലമായിട്ടും അയ്യൂബ് നബി അലൈഹിസ്സലാമക്ക് ഇപ്പോഴും ഈ രോഗമൊന്നും മാറിയില്ലല്ലോ. അപ്പോൾ അവർ വളരെ അക്ഷമരായിക്കൊണ്ട് ഈ കാര്യം അയ്യൂബ് നബി അലൈഹിസ്സലാമയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ആ, നിങ്ങളിങ്ങനെ വലിയ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാവും നിങ്ങളെങ്ങനെ അള്ളാഹു പരീക്ഷിക്കുന്നത്, ഇത്രയും ശക്തമായ രോഗമൊക്കെ തന്ന് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അയ്യൂബ് നബി അലൈഹിസ്സലാം തൻ്റെ ആവശ്യ നിർവഹണങ്ങൾക്കൊക്കെ വേണ്ടി, എന്ന് പറഞ്ഞാൽ ബാത്റൂമിലേക്ക് പോയതായിരുന്നു. ഇങ്ങനെ പോകുന്ന സമയത്ത് എങ്ങനെ അദ്ദേഹം പോകുമെന്നറിയോ? നമുക്കറിയാലോ, അദ്ദേഹത്തിന് ശക്തമായ അസുഖമുള്ള വ്യക്തിയാണ്. അപ്പോൾ എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് അദ്ദേഹത്തെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. എന്നിട്ട് പുറത്ത് കാത്തു നിൽക്കും. അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ കഴിയുന്നവരെ എന്ത് ചെയ്യും? പുറത്ത് കാത്തു നിൽക്കും. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം ഇങ്ങനെ ബാത്റൂമിൽ പ്രവേശിച്ച് കുറേ സമയം കഴിഞ്ഞിട്ട് അദ്ദേഹം പുറത്തു വരുന്നില്ല. എന്ന് പറഞ്ഞാൽ പുറത്തു വരാൻ കുറച്ച് വൈകി. വൈകിയ സമയത്ത് അള്ളാഹു അയ്യൂബ് നബി അലൈഹിസ്സലാമക്ക് വഹയ നൽകി. എന്താ വഹയ കൊടുത്തെന്നറിയ? വഹയ എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ, ആ നബിമാർക്കൊക്കെ അള്ളാഹു വഹയ നൽകും അല്ലേ. ആ അയ്യൂബ് നബി അലൈഹിസ്സലാമക്ക് അള്ളാഹു നൽകിയ എന്തായിരുന്നു എന്നറിയോ? നിന്റെ കാലുകൊണ്ട് നീ ചവിട്ടുക. ഇതാ തണുത്ത കുറച്ച് വെള്ളവും കുടിനീരും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് തണുത്ത വെള്ളവും കുടിനീരും കൊടുത്തുകൊണ്ട് അദ്ദേഹത്തോട് അവിടെ ചവിട്ടാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെ അള്ളാഹു അദ്ദേഹത്തിന് പ്രത്യേകമായ വഹി നൽകി. അങ്ങനെ ഭാര്യ വരാൻ വൈകി, ഭാര്യ വരാൻ കുറച്ച് വൈകി, ഇദ്ദേഹത്തെ ബാത്റൂമിലാക്കി പോയതല്ലേ. അങ്ങനെ ഭാര്യ വന്ന് അദ്ദേഹത്തെ ഇങ്ങനെ പുറത്ത് കാത്തു നിന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു? ആ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ അസുഖങ്ങളെല്ലാം മാറിയിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ആ അസുഖങ്ങളൊക്കെ ഒറ്റയടിക്ക് മാറ്റിക്കൊടുത്തു. അല്ലേ, ആദ്യത്തേക്കാൾ നല്ല അവസ്ഥയിൽ, ആദ്യത്തേക്കാൾ നല്ല ആരോഗ്യമുള്ള അവസ്ഥയിൽ അദ്ദേഹം എത്തിയിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പുറത്തു വന്ന സമയത്ത് ഭാര്യയ്ക്ക് എന്ത് ചെയ്തില്ല, പെട്ടെന്ന് മനസ്സിലായില്ല. കാരണം അങ്ങനെ എണീറ്റ് നടക്കാനൊന്നും വയ്യാത്ത ഒരു വ്യക്തിയായിട്ടാണ് അകത്തേക്ക് പോയത് അല്ലേ. ഇപ്പോൾ പുറത്തു വരുമ്പോൾ ആ നല്ല ആരോഗ്യമൊക്കെ ഉള്ള ഒരു മനുഷ്യനായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈ ഭാര്യയ്ക്ക് ഇത് അയ്യൂബ് നബി അലൈഹി ഇസ്ലാം ആണെന്ന് മനസ്സിലായില്ല. ആ സമയത്ത് ഈ ഭാര്യ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ആരോടെ ചോദിക്കുന്നത്? അയ്യൂബ് നബി അലൈഹി ഇസ്ലാമയോട് തന്നെ ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത് അറിയോ? അല്ല, നിങ്ങൾ ആ അസുഖമൊക്കെ ഉള്ള, രോഗങ്ങളൊക്കെ ഉള്ള അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ എവിടെ എവിടെയെങ്കിലും കണ്ടിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ശരിക്കും ഇത് ആരോടാ ചോദിക്കുന്നത്? അയ്യൂബ് നബി അലൈഹി ഇസ്ലാമയോട് തന്നെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അസുഖമൊക്കെ മാറി നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യനായപ്പോൾ ആർക്കും മനസ്സിലായില്ല ഈ ഭാര്യയ്ക്ക് അത് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഈ ഭാര്യ ഒന്നുകൂടെ പറയണം. എന്താ പറയുന്ന അറിയോ? അള്ളാഹു ആണ് സത്യം, അദ്ദേഹം ഏതാണ്ട് നിങ്ങളെപ്പോലെ തന്നെയാണ്, അഥവാ നിങ്ങളെപ്പോലെ തന്നെയാണ് അയ്യൂബ് അലൈഹി ഇസ്ലാമിന്, അദ്ദേഹത്തെ ഇവിടെ എവിടെയെങ്കിലും കണ്ടോ എന്ന് ചോദിക്കാണ്. ആ നേരത്ത് അയ്യൂബ് അലൈഹി ഇസ്ലാം ഭാര്യയോട് മറുപടി പറയാണ്, ഞാൻ തന്നെയാണ് അയ്യൂബ് എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് വളരെ അത്ഭുതകരമായി അയ്യൂബ് നബി അലൈഹി ഇസ്ലാമയുടെ രോഗം അള്ളാഹു മാറ്റിക്കൊടുക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ സമ്പത്തും ആളുകളും മറ്റെല്ലാ സൗകര്യങ്ങളും അള്ളാഹു അദ്ദേഹത്തിന് തിരിച്ചു നൽകുകയും ഉണ്ടായി എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഈ കഥയിലോടൊപ്പം ഖുർആനിലും അയ്യൂബ് നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രമൊക്കെ വന്നിട്ടുണ്ടല്ലോ, നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഈ കഥയിൽ നിന്ന് എന്താണ് കൂട്ടുകാരെ, അയ്യൂബ് നബി അലൈഹി ഇസ്ലാമയുടെ ഈ ചരിത്ര സംഭവത്തിൽ നിന്ന് എന്താണ് കൂട്ടുകാരെ നമുക്കുള്ള ഗുണപാഠം? ആ എന്ത് ചെയ്യും ഇപ്പോൾ? അയ്യൂബ് നബി അലൈഹി ഇസ്ലാം ഒരു പ്രവാചകനാണ് അല്ലേ. അങ്ങനെ ഒരു പ്രവാചകനായിരുന്നിട്ട് പോലും ഇത്രയേറെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ അള്ളാഹു എന്ത് ചെയ്യും? കൂടുതലായി പരീക്ഷിക്കും. അതുപോലെ അമ്പിയാക്കളൊക്കെ എന്ത് ചെയ്യും? കൂടുതലായി പരീക്ഷണത്തിന് വിധേയരായ ആളുകളാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അസുഖങ്ങളും ഒക്കെ വരുമ്പോൾ ഓ വല്ലാത്ത അസുഖം എന്നൊക്കെ പറഞ്ഞ് അക്ഷമരാകുകയാണോ വേണ്ടത്? അല്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ക്ഷമിച്ച് നല്ല കൂട്ടുകാരായിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? അള്ളാഹു മാറ്റിത്തരും അല്ലേ. അങ്ങനെയുള്ള നല്ല ഗുണപാഠമുള്ള ഒരു കഥയാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണ് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രത്തിലൂടെ അള്ളാഹു റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എങ്കിൽ ഇന്നത്തെ കേൾക്കാം ഒരു നല്ല കഥ എന്നുള്ള ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. കൂട്ടുകാർക്ക് ഇന്നത്തെ കഥയും പാട്ടും ആക്ടിവിറ്റിയും കുഞ്ഞു മെസ്സേജും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കൂട്ടുകാരുമായി സംവദിക്കാമെന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തേക്ക് ഇവിടെ ചോദിക്കുകയാണ്, എല്ലാ കൂട്ടുകാർക്കും നല്ല കൂട്ടുകാരായി വളരാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൂമരത്തണലിൽ ഇവിടെ അവസാനിക്കുന്നു. ഇത് കൂട്ടുകാരുടെ സ്വന്തം MS. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മഷാല്ല, അപ്പോൾ പൂമരത്തണലിൽ കേട്ടല്ലോ പ്രകൃതിയുടെ കൂട്ടുകാരുമായി ബന്ധപ്പെട്ട ഒരു കേൾവിയാണ് ഇപ്പോൾ കേട്ട് കഴിഞ്ഞത്.
2: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: റേഡിയോ വൈബ്സ് തുടരുകയാണ്. ഇനി നുറുങ്ങുകൾ.
1: തണൽ തേടി ഒരു വെള്ളിയാഴ്ച. രചന ഇബ്നു അലി എടത്തനാട്ടുകര. ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: തണൽ തേടി ഒരു വെള്ളിയാഴ്ച. നമസ്കരിക്കാൻ വിരിച്ച മുസല്ലയിൽ പ്രാവിൻ്റെ ഒരു ചെറുതൂവൽ. ഇക്കഴിഞ്ഞ ഹജ്ജിന് ശേഷം മസ്ജിദുൽ ഹറമിലായിരുന്നു അത്. ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷമുള്ള ആദ്യത്തെ വെള്ളിയാഴ്ച. ഒന്നര മണിക്കൂർ മുമ്പേ മുറിയിൽ നിന്നിറങ്ങി പുറപ്പെട്ടെങ്കിലും വൈകിയിരുന്നു. ഹാജിമാർക്കുള്ള പതിവ് ബസ് ഓട്ടം നിർത്തിയിരുന്നു. കൈകാട്ടി നിർത്തിയ കാറിലെ ഡ്രൈവർ വിവിധ ഭാഷകളിൽ പറഞ്ഞത് മനസ്സിലായി. റോഡ് ബ്ലോക്കാണ്, നടക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. തലച്ചോറിലേക്ക് എത്തുന്ന തീ വെയിലിൽ നടത്തം തുടങ്ങി. കുട ചൂടിയതറിയാത്ത പോലെ. ചൂടിനൊരു കുറവുമില്ല. ഇത്തിരി ദൂരം നടന്നപ്പോഴേക്കും കെട്ടിടങ്ങളുടെ നിഴൽ വീണ റോഡിലെ സ്ഥലമെല്ലാം വിശ്വാസികൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു. മുസല്ല വിരിച്ച് ഇരിപ്പുണ്ടായിരുന്നു. നടത്തം തുടർന്നെങ്കിലും ഹറമിൻ്റെ കുറേ അകലെ ബാരിക്കേഡ് തീർത്ത് വഴി തടഞ്ഞിരുന്നു. പള്ളിയും പരിസരവും നിറഞ്ഞിരുന്നു. ഒരു മുസല്ല വിരിക്കാൻ നിഴലുള്ളിടത്തെല്ലാം അത് ചെയ്തിരിക്കുന്നു വിശ്വാസിനികൾ. മെയിൻ റോഡിൽ നിന്ന് ചെറിയ ഒരു റോഡിലേക്ക് തിരിഞ്ഞെങ്കിലും നിഴലിടങ്ങളൊട്ടും ഒഴിവില്ല. ഇടവഴി പോലെ ഒരിടത്തേക്ക് തിരിഞ്ഞു. അവിടെയും ആളുകൾ ഇരിപ്പുറപ്പിച്ചിരിക്കുന്നു. അതേ വഴി വീണ്ടും നടന്നു കയറിയപ്പോൾ രണ്ട് കൂറ്റൻ കെട്ടിടങ്ങൾക്ക് നടുവിലെ ഇടുങ്ങിയ നടവഴിയിൽ നിഴലുണ്ട്. നിലം ചരിഞ്ഞതാണെങ്കിലും അവിടെ ഇരിക്കാൻ തീരുമാനിച്ചു. മുസല്ല വിരിച്ചിരുന്ന് ഖുർആൻ പാരായണം തുടങ്ങി. ഒരു ഭാഗത്തു നിന്ന് വേവുന്ന കോഴിയിറച്ചിയുടെ സുഗന്ധം. തൊട്ടടുത്ത ഹോട്ടലിൻ്റെ അടുക്കളയിൽ നിന്നാവാം. എന്നാൽ പക്ഷിക്കൂടുകളിൽ നിന്നെന്ന പോലെ അസുഖകരമായ മണവുമുണ്ട്. കാഷ്ടത്തിൻ്റെ അടയാളങ്ങളും തൂവലുകളും നാട്ടിലെ കോഴി ഫാമിൻ്റെ സാന്നിധ്യം ഓർമ്മപ്പെടുത്തി. കുറച്ചു നേരം കൊണ്ട് ആ സ്ഥലവും ഭക്തരെ കൊണ്ട് നിറഞ്ഞു. ഒരുപക്ഷെ ഇത് മക്കയിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാവാം എനിക്ക്. പ്രാർത്ഥനകളിൽ മുഴുകി. അന്നേരം മുകളിൽ നിന്നൊരു പ്രാവിൻ്റെ കുഞ്ഞുതൂവൽ അപ്പൂപ്പൻ താടിപോൽ അന്തരീക്ഷത്തിൽ ചുറ്റിക്കറങ്ങി മുസല്ലയിലേക്ക് പതിച്ചു. തല്ല അത്ഭുതത്തോടെ മേലോട്ട് നോക്കിയപ്പോൾ കണ്ടത് രണ്ടിണപ്രാവുകൾ കെട്ടിടത്തിൻ്റെ ഉയരത്തിരുന്ന് എന്തോ നിശബ്ദമായി പങ്കുവെക്കുന്നതാണ്. പ്രാവുകൾ വേറെയുമുണ്ട്. അവ ഒരു കെട്ടിടത്തിൽ നിന്ന് അടുത്തതിലേക്ക് പറക്കുന്നു. അവിടെയിരുന്ന് തൂവലുകൾ കൂതി ഒതുക്കുന്നു. ഇടയ്ക്ക് ചില ഇണപ്രാവുകൾ ഒന്നിച്ച് പറന്നുയർന്ന് ചുറ്റിയടിക്കുന്നു. വെയിലേറ്റിരിക്കുന്ന വിശ്വാസികളുടെ സുഖവിവരമന്വേഷിക്കാനെന്ന പോലെ. എന്നാൽ വിശ്വാസികളുടെ പ്രാർത്ഥനക്ക് ഭംഗമുണ്ടാകാതിരിക്കാനെന്നോണം അവ അത്ഭുതകരമാം വിധം നിശബ്ദരായിരുന്നു. ബാങ്ക് വിളിയുയർന്നു. ദൂരെയായിരുന്നതുകൊണ്ട് ഖുത്തുബ വേണ്ടത്ര വ്യക്തമായിരുന്നില്ല. വെയിൽ ചൂടിൽ നിന്നുള്ള ആശ്വാസവും പൊതിയുന്ന സമ്മിശ്ര ഗന്ധങ്ങളും നിമ്നോന്നതമായ ഇരുപ്പുനിലവും ഉയരത്തിൽ പ്രാവുകളുടെ നേർത്ത ചിറകടിയും പറന്നു വീഴുന്ന വെൺതൂവലുകളും അകലെ നിന്ന് കേൾക്കുന്ന ഉത്ഭോധന ശകലങ്ങളും തീർത്ത വല്ലാത്തൊരു മായിക ലോകത്തെത്തിയ അവസ്ഥ. ഹറം ഒരു മായിക ലോകമാണ്. ഓർമ്മകൾ ഉൾപ്പുളകം സമ്മാനിക്കുന്ന എത്രയോ മഹാത്മാക്കളുടെ കാലടികൾ പതിഞ്ഞ സ്ഥലം. ജനലക്ഷങ്ങൾക്കിടയിൽ ഒരു ബിന്ദുവായി അലിഞ്ഞു ചേരുമ്പോൾ ഇല്ലാതാകുന്നത് മനസ്സിലെ ഞാനെന്ന ബോധം കൂടിയാണ്.
0: നുറുങ്ങുകൾ ഇവിടെ സമാപിക്കുന്നു. തണൽ തേടി ഒരു വെള്ളിയാഴ്ച എന്ന ഇബ്നു അലി എടത്തനാട്ടുകാരുടെ രചനക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോട് നൽകിയ ശബ്ദാഖ്യാനമാണ് നുറുങ്ങുകളിലൂടെ ഇപ്പോൾ കേട്ടത്. പീസ് റേഡിയോ വൈബ്സ് തുടരുന്നു. ഇനി
1: അസ്മാ ഉൽ ഹുസ്ന. അള്ളാഹുവിനെ പഠിക്കാൻ അള്ളാഹുവിൻ്റെ നാമ ഗുണ വിശേഷണങ്ങളിലൂടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് നാം അസ്മാഉൽ ഹുസ്നയിൽ പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ അൽബർ എന്ന നാമമാണ്.
0: ബഹുമാന്യനായ അബ്ദുറൗഫ് അൽഹിക്കമി അല്ലേ, അദ്ദേഹം തിരുവനന്തപുരം, അദ്ദേഹമാണ് പതിപോലെ അസ്മാഉൽ ഹുസ്നയിൽ കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീന വല ഉദ്വാന ഇല്ലാ അലസ്സാലിമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. വിജ്ഞാനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമായ വിജ്ഞാനമാണ് നാം പഠിക്കുന്നത് എന്ന ചിന്തയോടുകൂടി തന്നെ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് വിഹരിക്കുവാൻ ഉതകുന്ന ഒരു വിജ്ഞാനമാണ് യഥാർത്ഥത്തിൽ നാം പഠിക്കുന്നത് എന്ന ചിന്തയും ആ പഠനം നമ്മുടെ ജീവിതത്തിൽ പ്രതിധ്വനിച്ച് നിൽക്കണം എന്നതുകൂടി നമ്മൾ ബോധപൂർവം നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഇന്ന് നാം പഠിക്കുന്നത് അൽ ബർറു എന്ന നാമത്തെക്കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ അൽ ബർറു എന്ന നാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരു തവണയാണ് ആ നാമം വന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ കാണാം, ഇന്നഹു ഹുവൽ ബർറു റഹീം, അല്ലാഹു സുബ്ഹാനഹു വതആല അവനാകുന്നു അൽ ബർ പുണ്യമേകുന്നവൻ, വിശാലമായ പുണ്യമേകുന്നവൻ, റഹീം അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനും എന്ന രണ്ട് നാമങ്ങൾ അല്ലാഹു പറഞ്ഞപ്പോൾ അതിൽ ഒന്നാമത് പറഞ്ഞത് അൽ ബർറു എന്നാണ്. അല്ലാഹു അങ്ങേയറ്റം വിപുലമായ ഔദാര്യം നൽകുന്നവൻ, അവൻ പുണ്യം നൽകുന്നവൻ, മറ്റുള്ള ആളുകൾക്ക് പുണ്യം ചെയ്തു കൊടുക്കുന്നവൻ, അങ്ങേയറ്റം വിട്ടുവീഴ്ച കാണിക്കുന്നവൻ, അങ്ങേയറ്റം ഔദാര്യം കാണിക്കുന്നവൻ, അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവൻ. ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഈ ഒരു അൽ ബർറു എന്ന നാമം പഠിക്കുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചപ്പോൾ അൽ ബർറു എന്ന് പറഞ്ഞാൽ അല്ലാഹു പുണ്യം ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ അത് വിശാലമായ അർത്ഥത്തിലാണ്. പുണ്യം വിട്ടുവീഴ്ചയിലുണ്ട്, വിട്ടുവീഴ്ച കാണിക്കുന്നതിലൂടെ പുണ്യം നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശാലമായ വിട്ടുവീഴ്ചയിലൂടെയുള്ള ബർറാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം ഔദാര്യവാനാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം കാരുണ്യവാനാണ്. ഈ രൂപത്തിൽ എല്ലാ നിരക്കും അങ്ങേയറ്റത്തെ വിട്ടുവീഴ്ചയും ഔദാര്യവും കാരുണ്യവും ഒക്കെ കാണിച്ചുകൊണ്ട് അല്ലാഹു അൽ ബർറാണ് എന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. ഒരു ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന അങ്ങനെയുള്ള ഖാൽ അല്ലാഹ് അല്ലാഹു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഹദീസിനെയാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയുക. അങ്ങനെ ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, യബ്ന ആദം അൻഫിഖ്, ആദം സന്തതിയെ നീ ചിലവഴിക്കുക, ഉംഫിഖ് അലൈക്ക്, ഞാൻ നിനക്ക് ചിലവഴിച്ചു തരും. അതായത് നമ്മൾ ചിലവഴിച്ചാൽ, നമ്മൾ എത്ര കണ്ട് ചിലവഴിക്കുന്നുവോ അതിനനുസരിച്ച് അല്ലാഹു നമുക്ക് നൽകുമെന്നാണ് പറയുന്നത്. വഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ട മറ്റു വിശദീകരണങ്ങൾ പറയുകയാണ്, യദുല്ലാഹി മൽആ, അല്ലാഹുവിൻ്റെ കരങ്ങൾ അത് നിറഞ്ഞിരിക്കുകയാണ്. ലാ തഗീദുഹാ നഫഖത്തുൻ, ഒരല്പം പോലും അതിൽ കുറവ് സംഭവിക്കുകയില്ല. സഹാ ഉല്ലൈല വൻ നഹാർ, രാത്രിയിലും പകലുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം അത്യുദാരനാണ്, അവൻ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, എല്ലാം നൽകുന്നവനാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അറഅയ്തും മാ അൻഫഖ മുൻതു ഖലഖ സമാഅ വൽ അർദ്, ആകാശ ഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ ഇന്നുവരേക്കും അല്ലാഹു അവൻ്റെ ഔദാര്യം ഈ ലോകത്ത് കനിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആളുകൾക്കും ഭക്ഷണം നൽകുന്നു, എല്ലാ ആളുകൾക്കും അനുഗ്രഹങ്ങൾ വർഷിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു, എല്ലാ ജീവജാലങ്ങൾക്കും അല്ലാഹു അതിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഒരു അണുമണി തൂക്കം പോലും റബ്ബിൽ കുറവ് വന്നിട്ടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിക്കുന്നത്. ഫഇന്നഹു ലം യഗ്ള് മാ ഫീ യദിഹി, അല്ലാഹുവിൻ്റെ കയ്യിൽ ഒന്നുപോലും ഒരല്പം പോലും കുറവ് വന്നിട്ടില്ല. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ ഇന്നുവരെ അല്ലാഹു നമുക്ക് വേണ്ടി ഔദാര്യം വിശാലമാക്കിയിരിക്കുകയാണ്. അല്ലാഹു അൽ ബർറു റഹീം എന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ കാരുണ്യവും അല്ലാഹുവിൻ്റെ ഔദാര്യവും അല്ലാഹുവിൻ്റെ വിട്ടുവീഴ്ചയും അല്ലാഹുവിൻ്റെ പാപമോചനവും എല്ലാം വിശാലമായി കിടക്കുന്നു എന്ന അർത്ഥമാണ് അൽ ബർറു എന്ന നാമത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അങ്ങേയറ്റം വിശാലത നൽകുന്നവൻ, അങ്ങേയറ്റം ഔദാര്യം നൽകുന്നവൻ, അങ്ങേയറ്റം പുറത്തു നൽകുന്നവൻ, അങ്ങേയറ്റം നമുക്ക് റിസ്ക് നൽകുന്നവൻ. ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു നാമമാണ് യഥാർത്ഥത്തിൽ അൽ ബർറു എന്നത്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അൽ ബർറു എന്ന് പറയുമ്പോൾ അല്ലാഹു എല്ലാം ഔദാര്യം ചെയ്യുന്നവനാണ്, അതുപോലെ തന്നെ പുണ്യം നൽകുന്നവനാണ് എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ചില ഗുണങ്ങൾ അവൻ്റെ അടിമകൾക്കുണ്ടാകണമെന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. തൻ്റെ അടിമകൾക്ക് ആ ഗുണങ്ങൾ ഉണ്ടാകണമെന്നത് അള്ളാഹു ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ബിർറ് കാണിക്കുക എന്നത് മനുഷ്യൻ്റെ മനസ്സുകളിൽ ബിർറുണ്ടാകണം, പ്രവൃത്തികളിൽ ബിർറുണ്ടാകണം, സംസാരങ്ങളിൽ ബിർറുണ്ടാകണം എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുകയാണ്. ആ ബിർറ് രണ്ട് രൂപത്തിലാണ്. ഒന്നാമത് അള്ളാഹുവിനോടുള്ള ബിർറ്, രണ്ടാമത് സൃഷ്ടികളോടുള്ള ബിർറ്. അല്ലാഹുവിനോടും ബിർറുണ്ട്, പുണ്യം കാണിക്കേണ്ടതുണ്ട്. അതോടൊപ്പം സൃഷ്ടികളോടും ചില പുണ്യങ്ങളും ഔദാര്യങ്ങളും നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ അള്ളാഹുവിനോടുള്ള ബിർറ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധ ഖുർആനിൽ 2:177 വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു കാര്യം നമ്മോട് ഉണർത്തുന്നുണ്ട്. ലൈസൽ ബിർ, ബിർറല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി, മശ്രിഖിലേക്കും മഗ്രിബിലേക്കും കിഴക്കിലേക്കും പടിഞ്ഞാറിലേക്കും നിങ്ങളുടെ മുഖത്തെ തിരിക്കുക എന്ന ഉപരിവിപ്ലവമായ പ്രവർത്തനം കാണിക്കുക എന്നതല്ല ബിർറ് എന്നുള്ളത്. ഇഖ്ലാസില്ലാത്ത മറ്റുള്ളവരെ കാണിക്കാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ല യഥാർത്ഥത്തിൽ ബിർറ്. വലാക്കിൻ, എന്നാൽ ബിർറ് എന്ന് പറഞ്ഞാൽ, വലാക്കിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വ മലായികതിഹി വ കിതാ വൽ കിതാബി വ നബിയീന വ ആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ وابن السبيل والسائلين وفي الرقاب واقام الصلاه واتى الزكاه والموفون بعهدهم اذا عاهدوا والصابرين في الباساء والضراء وحين الباس اولئك الذين صدقوا اولئك

കിഴക്കിലേക്കും പടിഞ്ഞാറിലേക്കും തിരിഞ്ഞു നിൽക്കുക എന്നതല്ല ബിർറ്. മറിച്ച് ഇഖ്ലാസോടുകൂടി ഈ പറയപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണ് ബിർറ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ മുത്തഖീങ്ങൾ എന്നും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. ഇനി പടപ്പുകളോടുള്ള, സൃഷ്ടികളോടുള്ള ബിർറ് എന്താണ്? പുണ്യം എന്താണ്? മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം, നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള സാമ്പത്തികമായോ ശാരീരികമായോ സഹായങ്ങൾ നൽകണം. വാക്കുകൾ കൊണ്ട് സഹായിക്കാൻ കഴിയും, ചില എഴുത്തുകൾ കൊണ്ട് സഹായിക്കാൻ കഴിയും, പ്രവർത്തനങ്ങൾ കൊണ്ട് സഹായിക്കാൻ കഴിയും, സാമ്പത്തികമായി സഹായിക്കാൻ കഴിയും, സമയം നൽകിക്കൊണ്ട് സഹായിക്കാൻ കഴിയും. ഏത് രൂപത്തിലാണോ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുക, അത് ബിർറാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നന്മകൾ അധികരിപ്പിക്കണം, മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കാൻ സാധിക്കണം. ഉമ്മയോടും ഉപ്പയോടും മാന്യമായി പെരുമാറുന്നത് പോലും ബിർറാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഏറ്റവും വലിയ ബിർറ് എന്നുള്ളത് അത് ഉമ്മയോടും ഉപ്പയോടും മാന്യമായി പെരുമാറുക എന്നതാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ തൗഹീദ് പറഞ്ഞതിനോട് ചേർത്തു പറഞ്ഞത് വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹു സുബ്ഹാന തആല പറയാണ് അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു തൗഹീദിനെ പറഞ്ഞതിന് ശേഷം വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് പുണ്യം ചെയ്യണം എന്നാണ് പറഞ്ഞത്. അവരോട് ചെയ്യുന്ന വാക്കുപോലും പറയരുത്. വലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ, അവരോട് ചെയ്യുന്ന വാക്ക് പറയരുത്, അവരോട് കയർത്ത് സംസാരിക്കരുത്, അവരോട് മാന്യമായ സംസാരം സംസാരിക്കണം. ഇതെല്ലാം ബിർറാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സൽസ്വഭാവമാണ് ഏറ്റവും വലിയ ബിർറ് എന്നുള്ളത്. വിശുദ്ധ തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നവാസ് ബിൻ സമാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ബിർറ് എന്നുള്ളത്. എന്താണ് ബിർറ് എന്ന് ചോദിക്കുമ്പോൾ, എന്താണ് ഇസ്മ് എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നു അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്. ബിർറ് എന്ന് പറഞ്ഞാൽ അത് സൽസ്വഭാവമാണ്. സൽസ്വഭാവമാണ് ബിർറ് എന്നുള്ളത്, നന്മയെന്നുള്ളത്, പുണ്യമെന്നുള്ളത്. വൽ ഇസ്മു, എന്താണ് തിന്മയെന്നുള്ളത്? മാ ഹാക ഫീ നഫ്സിക്, നിന്റെ മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്നത്. മാത്രമല്ല വകരിഹ്ത അയ്യത്തലിഅ അലൈഹി നാസു, ജനങ്ങൾ നീ ചെയ്യുന്ന ആ പ്രവൃത്തി അത് എത്തി നോക്കുന്നതിൽ, അത് കാണുന്നതിൽ നിനക്ക് വെറുപ്പുണ്ടെങ്കിൽ അതാണ് തെറ്റ്, തിന്മ, ഇസ്മ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോഴും തഖ്വല്ലാഹ് വഹുസ്നുൽ ഖുൽഖ്, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയവും ശരിയായ സൽസ്വഭാവവുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പുണ്യമായത്, ഏറ്റവും ഔദാര്യമായത് അത് ഹുസ്നുൽ ഖുൽഖാണ്. നല്ല മനസ്സുണ്ടെങ്കിൽ, നല്ല സ്വഭാവമാണ് എങ്കിൽ മറ്റുള്ളവരോട് നല്ലതുപോലെ വർത്തിക്കാൻ സാധിക്കും, നല്ല സംസാരങ്ങൾ നമുക്കുണ്ടാക്കി തീർക്കാൻ സാധിക്കും, നല്ല പെരുമാറ്റമുണ്ടാകും, നല്ല രൂപത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകും. അതാണ് ഹുസ്നുൽ ഖുൽഖ്. സൽസ്വഭാവിയാകണം എങ്കിൽ ഇഹത്തിലും പരത്തിലും നമുക്ക് വിജയിക്കാൻ സാധിക്കും. അതാണ് ഏറ്റവും നല്ല ബിർറ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. നമ്മുടെ നാവിൽ നിന്നോ നമ്മുടെ നോട്ടങ്ങൾ കൊണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പാടില്ല എന്നതുകൂടി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഒരു മുസ്ലിം മറ്റു മുസ്ലിമീങ്ങളിൽ, അത് മറ്റു മുസ്ലിമീങ്ങൾ ഒരു മുസ്ലിമിൻ്റെ കയ്യിൽ നിന്നോ നാവിൽ നിന്നോ സുരക്ഷിതനായിരിക്കുന്നുവെങ്കിൽ അവനാണ് മുസ്ലിം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ആയുസ്സിൻ്റെ ദീർഘത, നമുക്ക് ആയുസ് ദീർഘിച്ച് ലഭിക്കണമെങ്കിൽ റസൂലുള്ള പറയാണ് ലാ യസീദു ഫിൽ ഉംരി ഇല്ല ബിർറു വലാ യറുദ്ദുൽ ഖദറ ഇല്ല ദുആ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ് നമ്മുടെ ആയുസ് വർദ്ധിപ്പിച്ച് കിട്ടണമെങ്കിൽ അവൻ ബിർറുള്ളവനാകണം, സൽസ്വഭാവിയാകണം, നന്മകൾ ചെയ്യുന്നവനാകണം. അങ്ങനെ നന്മകൾ ചെയ്യാൻ സാധിച്ചാലോ അവൻ്റെ ആയുസ് അധികരിച്ച് കിട്ടുമെന്നാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. ഖദർ, നമുക്ക് രേഖപ്പെടുത്തിയ ആ ഒരു ഖദർ, അത് മാറ്റണമെങ്കിൽ നമ്മുടെ

0: പ്രാർത്ഥനകൾ കൊണ്ടല്ലാതെ മാറ്റാൻ സാധിക്കുകയില്ല എന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ വാബിസ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ചെന്ന് ചോദിക്കുകയാണ്, എന്താണ് ഇസ്മ്, എന്താണ് ബിർറ്, എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് പുണ്യമെന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ തിരിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞപ്പോൾ, ഇസ്തഫ്തി ഖൽബക്, നീ നിൻ്റെ ഹൃദയത്തിനോട് ഫത്വ ചോദിക്കുക, നീ നിൻ്റെ മനസ്സിനോട് ചോദിക്കുക. അൽ ബിർറു മത്മഇന്നത് ഇലൈഹി നഫ്സു, നിൻ്റെ മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്നതാണോ നീ ചെയ്ത ആ പ്രവൃത്തി എന്ന് നിൻ്റെ മനസ്സിനോട് ചോദിക്കുക. ശാന്തിയും സമാധാനവും നൽകുന്നതാണെങ്കിൽ അതാണ് വത്മഅന്ന ഇലൈഹിൽ ഖൽബു, നിൻ്റെ ഹൃദയത്തിന് ശാന്തിയും സമാധാനവും നൽകുന്നതാണെങ്കിൽ അതാണ് ബിർറ്. എന്നാൽ ഇസ്മി എന്ന് പറഞ്ഞാൽ മഹാക ഫി നഫ്സി വതറദ്ദദ ഫി സദ്രി, നിൻ്റെ മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്നതും ആ മനസ്സിന് അസ്വസ്ഥതയുണ്ടാക്കുന്നതുമായ പ്രവർത്തനങ്ങൾ, അതാണ് ഇസ്മി എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, വഅലമു അന്നൽ ബിർറ ലാ തുബില വൽ ഇസ്മ ലാ യുൻസ. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സുകൾക്ക് ശാന്തിയും സമാധാനവും ഏകുന്ന ഏതേത് പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം പുണ്യമാണ്, അതെല്ലാം ബിർറാണ്. ആ ബിർറ് നമ്മുടെ ജീവിതത്തിലുണ്ടാകണം, നമ്മുടെ എല്ലാ സെക്കൻഡുകളിലും ബിർറു മാത്രമായിരിക്കണം. ഇസ്മിൽ നിന്ന് മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന, മറ്റുള്ള ആളുകൾ അറിഞ്ഞാൽ അയ്യേ മോശമെന്ന് പറയുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് അല്ലാഹു അൽ ബർറ് എന്ന് പറയുന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ. മാത്രമല്ല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പൂർവ്വകാലത്ത് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. മരുഭൂമിയിലൂടെ ഒരു മനുഷ്യൻ നടന്നുപോയപ്പോൾ കാർമേഘങ്ങളിങ്ങനെ കൂടി, അത് മഴ പെയ്യാനായി. ആ മഴ പെയ്യാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് കാർമേഘങ്ങൾക്കുള്ളിൽ നിന്ന് ഒരു അശരീരി കേട്ടു, ഇന്ന മനുഷ്യൻ്റെ ഇസ്തി ഹദീഖത്ത ഫുലാൻ, ഒരു മനുഷ്യൻ്റെ തോട്ടത്തിൽ ചെന്ന് മഴ പെയ്യാൻ വേണ്ടി ഒരു അശരീരി കേൾക്കുന്നു. ആ കാർമേഘം അവിടെ നിന്ന് സഞ്ചരിക്കുന്നു. ഈ മനുഷ്യൻ ആ കാർമേഘത്തിൻ്റെ പുറകെ ചെന്നു. ഒരു തോട്ടമെത്തിയപ്പോൾ അത് വലിയ മഴയായി വർഷിച്ചു, അവിടെ വലിയ അനുഗ്രഹങ്ങൾ ഇറങ്ങി. അങ്ങനെ മഴ പെയ്യുകയും അങ്ങനെ ഈ മനുഷ്യൻ, കണ്ടു നിന്ന മനുഷ്യൻ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുകയും എന്നിട്ട് ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥനെ തേടിപ്പിടിച്ച് അയാളോട് ചോദിക്കുകയാണ്, താങ്കളുടെ പേരെന്താണ്? ആ പേര് പറഞ്ഞപ്പോഴേക്ക് ആ കാർമേഘത്തിൽ നിന്ന് കേട്ട ആ അശരീരിയിൽ പറഞ്ഞ പേര് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടി അത്ഭുതമായിപ്പോയി. അങ്ങനെ ലാസ്റ്റ് ഇദ്ദേഹം കണ്ടു നിന്ന വ്യക്തി ആ തോട്ട ഉടമയോട് ചോദിക്കുകയാണ്, താങ്കൾ ഈ തോട്ടത്തിൽ നിന്ന് എന്താണ് പ്രവർത്തിക്കുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാൻ കൃഷിയെടുത്തു കഴിഞ്ഞാൽ, വിളവെടുത്തു കഴിഞ്ഞാൽ ഈ വിളവെടുത്തതിനെ മൂന്നായി ഭാഗിക്കും. അതിലൊന്നാമത്തത് സ്വതക്ക നൽകും, ബിർറ് ചെയ്യും. രണ്ടാമത്തത് അടുത്ത കൃഷിക്ക് വേണ്ടിയുള്ള വിത്താക്കി അത് മാറ്റിവെക്കും. മൂന്നാമത്തത് ഞാൻ എൻ്റെ കുടുംബത്തിന് പോറ്റാനുള്ള സമ്പത്താക്കി എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് ആ ഒരു സ്വതക്കയ്ക്ക് വേണ്ടി മാറ്റിയത് ബിർറാണ്. അങ്ങനെ നന്മകൾ ചെയ്യുന്നതിലൂടെ അനുഗ്രഹങ്ങൾ വർഷിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇഹത്തിലും പരത്തിലും നമുക്ക് വിജയിക്കണമെങ്കിൽ, അനുഗ്രഹങ്ങൾ വർഷിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നന്മകൾ ഉണ്ടാകണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആഗ്രഹിക്കുന്നതും. അല്ലാഹു അൽ ബർറാണ്, അവൻ ഔദാര്യവാനാണ്, അവൻ അങ്ങേയറ്റം പുണ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നവനാണ്, പുണ്യങ്ങൾ ചെയ്യുന്നവനാണ്, ഔദാര്യം നൽകുന്നവനാണ്, വിട്ടുവീഴ്ച നൽകുന്നവനാണ്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിലുള്ള ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കാൻ സാധിക്കേണ്ടതുണ്ട്. പുണ്യങ്ങൾ ചെയ്യണം, വിട്ടുവീഴ്ചകൾ ചെയ്യണം, നന്മകൾ ചെയ്യുന്നതിലൂടെ അനുഗ്രഹങ്ങൾ കൂടുതലായിക്കൊണ്ട് നമുക്ക് വർഷിക്കും എന്ന ഒരു വിശ്വാസത്തോടുകൂടി ജീവിക്കുക, പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാഅല്ലാഹ്, ജസാകല്ലാഹു ഖൈറ. അസ്മാഉൽ ഹുസ്ന ഇവിടെ സമാപിക്കുകയാണ്. അല്ലാഹുവിൻ്റെ നാമമായ അൽബർ എന്ന നാമത്തെ പറ്റി നമ്മൾ കേട്ട് കഴിഞ്ഞല്ലോ. ഓരോ നാമങ്ങളും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ആരെക്കുറിച്ചാണോ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്, ആ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു തൗഫീഖ് നമുക്ക് ലഭിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ. ഇനി റേഡിയോ വൈബ്സിൽ
2: അടുത്തതായി നമുക്കൊരു കഥ കേൾക്കാം ഇൻഷാല്ലാ. പൂമരത്തണൽ എന്ന പുസ്തകത്തിലെ പരോപകാരം, അതുപോലെ ധീരനായ പുത്രൻ, രണ്ട് കഥകളാണ്. ശബ്ദം നൽകുന്നത് അബ്ദുസലാം വീട്ടി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരോപകാരമെന്ന ഒരു കഥയാണ് കേൾക്കാൻ പോകുന്നത്. റാഷിദ ബിൻ തുസ്മാൻ രചിച്ചിട്ടുള്ള പൂമരത്തണൽ ഗുണപാഠ കഥകളിൽ നിന്നുമാണ് നമ്മൾ ഈ കഥ കേൾക്കുന്നത്. പറഞ്ഞ പോലെ കഥയുടെ പേരാണ് പരോപകാരം. ഒന്നാമത്തെ കഥയാണ്, ബാസിം ഒരു നല്ല കുട്ടിയാണ്. അവൻ്റെ പിതാവ് നാട്ടിലെ വലിയ സമ്പന്നനാണ്. അതിനാൽ അവൻ എന്ത് ആവശ്യപ്പെട്ടാലും അവൻ്റെ പിതാവ് അത് നിർവഹിച്ചു കൊടുക്കും. എന്നാൽ അതിൻ്റെ പേരിൽ അവൻ അഹങ്കാരം നടിച്ചിരുന്നില്ല. പാവങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയിരുന്ന, അവർ എങ്ങനെ ജീവിക്കുന്നുവെന്ന് അറിയാമായിരുന്ന ഒരു കുട്ടിയാണ് ബാസിം. മദ്രസയിൽ അവൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളിൽ അധികവും പാവങ്ങളായിരുന്നു. ഫുട്ബോൾ കളിയിൽ തൽപ്പനായിരുന്ന ബാസിം ഒരു ദിവസം കളിക്കാൻ പോകുമ്പോൾ ഒരു നായ അവനെ പിന്തുടർന്നു. കടിക്കാനായി കുറച്ചു വരുന്ന നായയിൽ നിന്ന് രക്ഷപ്പെടുവാനായി പേടിച്ചു വിറച്ചുകൊണ്ട് അതിവേഗത്തിൽ അവനോടി. എന്നാൽ നായയുണ്ട് വിടുന്നു. ഒരു ഇടുങ്ങിയ വഴിയിൽ വെച്ച് നായ അവൻ്റെ വസ്ത്രത്തിൽ കടിക്കുകയും ഒരു കല്ലിൽ തട്ടി അവൻ വീഴുകയും ചെയ്തത് ഒരുമിച്ചായിരുന്നു. പിന്നെ ഒന്നും അവന് ഓർമ്മയില്ല. കുറേ സമയം കഴിഞ്ഞാണ് ബോധം വന്നത്. കണ്ണുകൾ തുറന്നപ്പോൾ മുന്നിൽ കണ്ടത് സമപ്രായക്കാരനായ ഒരു ബാലനെയും അവൻ്റെ മാതാവിനെയുമാണ്. അവൻ ബാസിമിൻ്റെ കൂടെ മദ്രസയിൽ പഠിക്കുന്നവനായിരുന്നു. മാതാവ് അവൻ്റെ മുറിവിൽ മരുന്ന് തേച്ചു കൊടുക്കുകയാണ്. ബാസിമിനെ നായയിൽ നിന്നും കടികൊള്ളാതെ രക്ഷിച്ചത് അവരായിരുന്നു. അവരുടെ വീട്ടിലാണ് അവൻ ഇപ്പോൾ കിടക്കുന്നത്. ബാസിം പതുക്കെ എഴുന്നേറ്റിരുന്നു. അവൻ വീടിനുള്ളിലേക്ക് ആകമാനം കണ്ണോടിച്ചു. ചെറിയൊരു വീട്, വില കൂടിയതും മുന്തിയതുമായ ഒന്നും വീട്ടിൽ കാണാനില്ല. വളരെ പാവപ്പെട്ടവരുടെ വീടാണതെന്ന് അവന് മനസ്സിലായി. നീ ഓടി വീഴുന്നത് ഉമ്മയെ ആദ്യം കണ്ടത്, അജ്മൽ പറഞ്ഞു. നായ എന്നെ കടിച്ചു പറിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചതാ, ബാസിം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ബാസിം പോകാനൊരുങ്ങി. ഭക്ഷണം കഴിച്ചിട്ടാകാമെന്ന് അവർ നിർബന്ധിച്ചു. അവൻ അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു. മുന്തിയ തരം ഭക്ഷണം മാത്രം കഴിച്ച് പരിചയിച്ച ബാസിം അവർ നൽകിയ ഭക്ഷണം കഴിക്കാൻ നന്നേ പ്രയാസപ്പെട്ടു. എങ്കിലും അവനത് പുറത്തു കാണിക്കാതെ എല്ലാം തിന്നു തീർത്തു. തനിച്ചു പോകേണ്ട എന്ന് പറഞ്ഞ് അജ്മലിൻ്റെ ഉമ്മയും അജ്മലും കുറച്ചു ദൂരം അവൻ്റെ കൂടെ പോയി. അവർ സലാം പറഞ്ഞു പിരിഞ്ഞു. ബാസിം വീട്ടിൽ ചെന്ന ശേഷം സംഭവിച്ചതെല്ലാം അവൻ്റെ വീട്ടിലറിയിച്ചു. കാലിലെ മുറിവ് മാറിയ ശേഷം ഒരു ദിവസം അവൻ്റെ ഉമ്മ കൊതിയൂറുന്ന ഭക്ഷണമുണ്ടാക്കി ബാസിമിനോട് അത് അജ്മലിൻ്റെ വീട്ടിലെത്തിക്കാൻ പറഞ്ഞു. അവന് വളരെ സന്തോഷമായി. അജ്മലിൻ്റെ വീടിന് മുന്നിലുള്ള വഴിയിലൂടെ കാറിന് പോകാൻ കഴിയില്ല. അത് വളരെ വീതി കുറഞ്ഞതാണ്. അതിനാൽ കുറച്ചകലെ കാർ നിർത്തി. ഞാനിപ്പോൾ വരാമെന്ന് ഡ്രൈവറോട് പറഞ്ഞ് ഭക്ഷണവുമായി ബാസിം അജ്മലിൻ്റെ വീട്ടിലേക്ക് നടന്നു. അവിടെ അജ്മലിൻ്റെ ഉപ്പയും ഉമ്മയും അജ്മലും ഉണ്ടായിരുന്നു. അവർക്ക് ബാസിമിൻ്റെ പ്രവൃത്തിയിൽ അത്ഭുതവും സന്തോഷവും തോന്നി. അവരുടെ കൂടെ അവരിലൊരാളായിരുന്ന് അവനും ഭക്ഷണം കഴിച്ചു. അങ്ങനെ വളരെ സന്തോഷത്തോടെ ബാസിം തിരിച്ചുപോയി. കൂട്ടുകാരെ, അപ്പോൾ ഈ കഥയിൽ നിന്ന് ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള ആ ഒരു അന്തരം പരസ്പര സ്നേഹത്തിലൂടെ മാറ്റി അല്ലേ, അവരൊരുമിച്ച് ചേർന്ന രണ്ട് കൂട്ടുകാരുടെ കഥ നമ്മൾ കേട്ടു. ഇനി കേൾക്കാൻ പോകുന്ന കഥയാണ് ധീരനായ പുത്രൻ. ഇത് വളരെ പണ്ട് നടന്ന ഒരു കഥയാണ്. കൊള്ളക്കാർ തെരുവാഴ്ച നടത്തുന്ന കാലം. അന്ന് മനുഷ്യരെ അടിമകളാക്കി വിൽപ്പന നടത്തുന്ന സമ്പ്രദായം നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ കൊള്ളക്കാർ കവർച്ച ചെയ്യുവാനും ആളുകളെ തട്ടിക്കൊണ്ടുപോകുവാനുമായി വഴിയോരങ്ങളിൽ പതുങ്ങിയിരിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം എന്തോ ആവശ്യത്തിന് പോകുകയായിരുന്ന പാവപ്പെട്ട ഒരു മനുഷ്യനെ കൊള്ളക്കാർ പിടിച്ചുവച്ചു. കൊള്ളക്കാരുടെ തലവൻ പറഞ്ഞു, നിങ്ങൾ അടിമച്ചന്തയിൽ വിൽക്കാതിരിക്കണമെങ്കിൽ 100 നാണയം ഞങ്ങൾക്ക് തരണം. എൻ്റെ പക്കൽ യാതൊന്നുമില്ല, എന്നെ വിട്ടയക്കണം.
3: വൃദ്ധൻ യാചനാസുരത്തിൽ പറഞ്ഞു. എങ്കിൽ നിങ്ങളെ ഞാൻ തടവുകാരനാക്കുകയാണ്. കൊള്ളക്കാരുടെ തലവൻ പറഞ്ഞു. എങ്കിൽ എനിക്ക് ഈ വിവരം വീട്ടിലറിയിക്കണം. അവർ എന്തെങ്കിലും വഴി കണ്ടെത്തുമോ എന്ന് നോക്കട്ടെ. ഉടനെ വൃദ്ധൻ പറഞ്ഞു. വൃദ്ധൻ കാര്യങ്ങളെല്ലാം വിശദമാക്കുന്നൊരു കത്തെഴുതി. എനിക്കറിയാം, എന്നെ സ്വതന്ത്രമാക്കുവാനുള്ള ധനം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന്. എനിക്കിങ്ങനെയൊരു വിപത്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കുവാൻ മാത്രമാണ് ഞാനിത് എഴുതുന്നത് എന്നാണ് അയാൾ കത്തിൻ്റെ അവസാനത്തിൽ എഴുതിയത്. ഈ വൃദ്ധന് ധീരനും ബുദ്ധിമാനുമായൊരു മകനുണ്ടായിരുന്നു. അവൻ്റെ കയ്യിലാണ് കത്ത് കിട്ടിയത്. ഉടനെ അവൻ കൊള്ളക്കാരുടെ സങ്കേതം തേടി യാത്രയായി. കൊള്ളക്കാരെ കണ്ടെത്തിയപ്പോൾ അവൻ പറഞ്ഞു, മോചനദ്രവ്യം നൽകാതെ നിങ്ങളെൻ്റെ പിതാവിനെ വിട്ടയക്കില്ല എന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളോടതിന് യാചിക്കുന്നുമില്ല. അദ്ദേഹം വൃദ്ധനും ദുർബലനുമാണ്. അദ്ദേഹത്തെ അടിമച്ചന്തയിൽ വിറ്റാൽ നിങ്ങൾക്ക് വലിയ തുകയൊന്നും കിട്ടാൻ പോകുന്നില്ല. പകരം നിങ്ങൾ എന്നെ എടുത്തോളൂ, അദ്ദേഹത്തെ വിട്ടയക്കോ. എന്നെ വിറ്റാൽ നിങ്ങൾക്ക് നല്ല തുക ലഭിക്കാതിരിക്കില്ല. ഞാൻ നല്ല ആരോഗ്യവാനും യുവാവുമാണ്. ഇത് കേട്ട കൊള്ളക്കാർ അമ്പരപ്പോടെ പരസ്പരം നോക്കി. ആ ഓഫർ അവർക്ക് നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്തു. നേതാവിനോട് വിവരം പറയട്ടെ എന്നായി കൊള്ളക്കാർ. കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ കൊള്ളത്തലവനും അത്ഭുതമായി. കേട്ടത് വിശ്വസിക്കുവാൻ അയാൾക്കായില്ല. അയാൾ യുവാവിനെ കാണുവാനെത്തി. യുവാവ് അയാളോട് നേരിട്ട് അക്കാര്യം പറഞ്ഞു. കൊള്ളത്തലവൻ യുവാവിൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഭൂമിയിൽ ഇപ്പോഴും ഇതുപോലുള്ള ധീരന്മാരായ പിതാവിന് വേണ്ടി ത്യാഗം സഹിക്കാൻ തയ്യാറുള്ള മക്കൾ ജീവിച്ചിരിപ്പുണ്ടല്ലേ. നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. നീ കാരണം നിന്റെ പിതാവിന് ഞാൻ വിട്ടുതരുന്നു. നിങ്ങൾ രണ്ടുപേരും സ്വതന്ത്രരാണ്. നിങ്ങൾക്ക് പോകാം. അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട സന്തോഷത്തോടെ പിതാവും മകനും വീട്ടിലേക്ക് തിരിച്ചു. കൂട്ടുകാരെ, കഥ കേട്ടില്ലേ? അപ്പോൾ ഇതുപോലെയുള്ള മറ്റ് കഥകളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: ഓക്കെ, അപ്പോൾ കഥ കേട്ട് കഴിഞ്ഞു. കുട്ടികൾക്കുള്ള കഥകളാണ്. സാധാരണ രക്ഷിതാക്കൾ കേട്ടാലും കേട്ട കഥകളിലെ ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ട് മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഉപകരിക്കട്ടെ എന്നുകൂടി ആഗ്രഹിക്കുകയാണ്. ശരി, നമ്മൾ ഇനി വീണ്ടും മറ്റൊരു നമ്മളെപ്പോഴും പറയുന്ന പോലെ കേട്ട് കാണാൻ പറ്റിയ പ്രോഗ്രാം ദൃശ്യം.
2: ഡോക്ടർ ലദീദ് നാലകത്തും പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസലാം വീട്ടിയും ആണിതിൽ നമ്മളൊപ്പം ചേരുന്നത്. അസർബൈജാൻ ഹൃദ്യമായ മനുഷ്യരും പ്രകൃതിയും.
4: മനോഹർ സാറേ, പിന്നെ ഈ അസർബൈജാൻ എന്ന സ്ഥലേ, ഇനിയത് കുറേ മുമ്പ് കുറച്ച് മുമ്പ് നമ്മൾ റെക്കോർഡ് ചെയ്ത എൻ്റെ ഓർമ്മയിൽ വരുന്നത്, അസർബൈജാൻ ശരിക്കും നമ്മൾ ഇസ്ലാമിക ചരിത്രം പഠിക്കുന്നിടത്ത്, അതുപോലെ കുറേ നമ്മുടെ പല പണ്ഡിതന്മാരുടെയും ജന്മപ്രദേശം റഷ്യയുടെ ഒരു ഭാഗമാണല്ലോ അസർബൈജാൻ. അവിടെ ഒരു ആ സ്ഥലത്തിൻ്റെ അയാൾ നീ ഈ ഒരു ചർച്ചയിൽ എനിക്ക് തോന്നുന്ന ദൃശ്യത്തിൽ നമുക്ക് അവിടുത്തെ ഒരു പ്രത്യേകത, ആൾക്കാരുടെ പ്രത്യേകത, അവിടുത്തെ ഭൂപ്രകൃതി, അവിടുത്തെ കാർഷിക വൃത്തി, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ മനോഹരമായിട്ടുള്ള നമ്മൾ പഠിക്കേണ്ട ഒരു പ്രദേശമാണ് അസർബൈജാൻ. അപ്പോൾ ഏതായിരുന്നാലും ഇതിലൂടെ നമുക്ക് അങ്ങനെ കുറച്ച് കൂടുതൽ പഠിക്കാൻ പ്രേരകമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൃശ്യത്തിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നത്തെ ദൃശ്യം എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ലബീദ് നാലകത്താണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ ദൃശ്യം പരിപാടിയിൽ മറ്റൊരു യാത്രാവിശേഷങ്ങളുമായിട്ടാണ് ഡോക്ടർ ലബീദ് നാലകത്ത് നമ്മുടെ കൂടെയുള്ളത്. സർ, ഈ ദൃശ്യം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
2: ഓക്കെ,
4: നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളുടെ യാത്രയിലെ ഏറ്റവും ഹൃദ്യമായിട്ട് എടുത്തു പറയാവുന്ന ഒരു രാജ്യമായിട്ട് പറഞ്ഞ അസർബൈജാൻ ആയിരുന്നു. നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ അസർബൈജാനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഈ സമയത്തിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ തോന്നുന്നു.
2: ഞങ്ങൾ അസർബൈജാനിലേക്ക് പോകുന്നതിൻ്റെ ഒരു 6 മാസം മുമ്പ് തന്നെ പോക്കിനെ കുറിച്ചുള്ളൊരു ധാരണ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ, അസർബൈജാൻ എന്ന് പറയുന്നത് USSR ഭാഗമായിരുന്നു, റഷ്യയുടെ ഭാഗമായിരുന്നു. അപ്പോൾ റഷ്യയിലേക്ക് പോവുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ്. വേറൊരു പ്രദേശം അല്ലെങ്കിൽ അങ്ങേയറ്റത്തുള്ള വലിയ, അന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ അല്ലെങ്കിൽ ലോകത്തിനെ തന്നെ കീഴടക്കുന്ന രീതിയിലുള്ള ഒരു സൈന്യവും എല്ലാ രീതിയിലും ലോക ശക്തിയായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു റഷ്യ. അപ്പോൾ ആ റഷ്യയുടെ ഒരു ഭാഗം എന്നാൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം. അപ്പോൾ അത്രയും അങ്ങനെയുള്ള ഒരു ധാരണയാണ് ആദ്യത്തെ ഒരു
4: അസർബൈജാനെ
2: കുറിച്ചുള്ളത്.
4: ഇത് പോയത് ഇപ്പോൾ എത്ര വർഷം മുമ്പാണ്?
2: ഇപ്പോൾ കഴിഞ്ഞ വർഷം.
4: കഴിഞ്ഞ വർഷം?
2: കഴിഞ്ഞ വർഷം. അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്ക് ഇങ്ങനെ ഒരു 6 മാസം മുമ്പ് പ്ലാൻ ചെയ്തു. അതിൻ്റെ പണം സ്വരൂപിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് ഒരു പൈസ കൊടുക്കുന്ന രീതിയല്ല, പല ട്രാവൽസുകളും പല രീതിയിലും യാത്ര തന്നെ പ്രൊമോട്ട്
4: ചെയ്യുന്നുണ്ട്.
2: അപ്പോൾ 100,000 രൂപ ഏതെങ്കിലും ഒരു ട്രാവൽസിലേക്കൊക്കെ കൊടുത്താൽ ഒരു വർഷം കഴിഞ്ഞാൽ ആ 100,000 രൂപ നമുക്ക് തരും. ഒരു വിദേശ രാജ്യത്തേക്ക് പോവാം. അപ്പോൾ മലേഷ്യ, കൊളംബോ, തായ്ലാൻഡ് ഇതിലൊക്കെ പോകാവുന്ന രീതിയിലുള്ള ഗോൾഡൻ സ്കീമുകളുണ്ട്. അപ്പോൾ ആ സ്കീമുകളിൽ കുറച്ച് പൈസ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യും. ഒരു വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാലത് വാങ്ങും. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു വിദേശ യാത്ര കിട്ടുകയാണ്. അപ്പോൾ അസർബൈജാൻ എന്നുള്ളത് ഒരു 6 മാസം മുമ്പ് പ്ലാൻ ചെയ്ത സമയത്ത് ഞാൻ ഇങ്ങനെയുള്ള പണം സ്വരൂപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 2 വർഷം മുമ്പ് തന്നെ പണം ഇട്ടിട്ടുള്ളതിൻ്റെ ബെനിഫിറ്റ് എന്നുള്ള നിലക്കാണ് ഒരു അസർബൈജാൻ യാത്ര നോക്ക്. പക്ഷേ ഒരു 65,000 രൂപയോളം എനിക്ക് അതിൽ കിട്ടി. 100,000 രൂപയാണ് മൊത്തത്തിൽ അതിൻ്റെ ചിലവായിട്ട് വന്നത്. അപ്പോൾ 35,000 രൂപയാണ് എൻ്റെ സ്വന്തമായ പൈസ എന്നുള്ള നിലക്ക് ഞാൻ എടുത്ത്. അങ്ങനെയാണ് ഈ യാത്രകൾ പ്ലാൻ ചെയ്യുക. അല്ല, 100,000 രൂപ ചിലവാക്കിയാൽ എത്രങ്ങാനും ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യാന്നുള്ള ആലോചന നടത്തുന്ന ആൾക്കാർ നമ്മളെ ചുറ്റുമുണ്ട്. അപ്പോൾ നമ്മളുടെ ചുറ്റുപാടിലുള്ള ആ ഫണ്ടിങ് അല്ലെങ്കിൽ ആ രീതി ഉപയോഗപ്പെടുത്തി യാത്ര ചെയ്യും. അപ്പോൾ റഷ്യയുടെ ഭാഗമായിട്ടുള്ള ഈ അസർബൈജാൻ കാണുക എന്നുള്ളത് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഒരു ധാരണ ഉണ്ട്. പിന്നെ കിട്ടാവുന്ന രീതിയിലൊക്കെയുള്ള മാഗസീനുകളിലും യൂട്യൂബുകളിലും ഒക്കെ ഇങ്ങനെ കണ്ടു. അപ്പോൾ ചില പ്ലാൻ ചെയ്യുന്നൊരു ഒരു ടീമിൻ്റെ കൂടെയാണെങ്കിലും 10-40 ആൾക്കാരുള്ള ടീമിൻ്റെ കൂടെയാണെങ്കിലും നമ്മൾ പറയുന്ന ഭാഗത്തേക്ക്, പഠിച്ച ഭാഗത്തേക്ക്, അനുഭവങ്ങളുള്ള ഭാഗത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു കാറിൻ്റെ മ്യൂസിയം ലോകത്ത് ഏറ്റവും പ്രസിദ്ധമായ അല്ലെങ്കിൽ ഏറ്റവും വലിയ കാർ മ്യൂസിയം ഉള്ളത് അസർബൈജാനിലാണ്. അതുപോലെ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആർക്കിടെക്ചറുകളുള്ള ബിൽഡിങ്ങുകൾ നിലനിൽക്കുന്നത് അസർബൈജാനിലാണ്. അമേരിക്കയിലോ മറ്റു പ്രദേശങ്ങളിലോ അല്ല, അസർബൈജാനിലാണ്. അതുപോലെ ആളുകളുടെ യൂറോപ്യൻ സ്റ്റൈലാണെങ്കിലും കൃത്യമായ രീതിയിൽ ദീന് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള എല്ലാ ചിട്ടവട്ടങ്ങളോടും കൂടി നല്ല മറവോടുകൂടി എന്നാൽ യൂറോപ്യൻ കൾച്ചറും കൂടെ കൂടിയിട്ടുള്ള രീതിയിലുള്ള ഒരു സംസ്കാരമാണ് അസർബൈജാനികളുടെ.
4: ശരിക്കും അവിടെ മുസ്ലിംസാണോ ഭൂരിപക്ഷം?
2: ഭൂരിപക്ഷം മുസ്ലിംസാണ്.
4: അസർബൈജാൻ ഇസ്ലാമിക രാജ്യം, പഴയ ആ ചരിത്രവുമായിട്ടൊക്കെ പലരും ഒരുപാട്
2: നല്ല ബന്ധമുണ്ട്. കാരണം അവിടെ 100 വർഷങ്ങൾ പഴക്കമുള്ള പള്ളികളുണ്ട്. അതുപോലെ സംസ്കാരങ്ങൾ നിലനിർത്തുന്ന രീതിയിലുള്ള പള്ളികളും മറ്റു രീതികളൊക്കെ ഉണ്ട്. മഹല്ല അടിസ്ഥാനത്തിലുള്ള സംഗതികൾ അതൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ അവിടെ ഉണ്ട്. ഞങ്ങളൊരു ഒരു പള്ളിയിലേക്ക് കയറി നോക്കിയ സമയത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ ഇല്ലാതാണ്. പക്ഷേ റഷ്യയുടെ ഭാഗമായിരുന്നു അവിടെ. റഷ്യൻ ഭരണകൂടം നടത്തിയിട്ടുള്ള സംഗതിയാണെങ്കിലും പിന്നീട് അസർബൈജാൻ വന്നതോടുകൂടി ഒരു രാജ്യമായി മാറിയതോടുകൂടി ആ സംസ്കാരവും യൂറോപ്യൻ സംസ്കാരം കൂടെ ഒരു സമ്മിശ്ര രീതിയിലുള്ള
4: രീതിയായിട്ട്.
2: ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പും മറ്റു സംഗതികളൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു രാജ്യം തന്നെയാണ്. പക്ഷേ
4: മുസ്ലിം ഭരണ പ്രദേശമല്ല, പക്ഷേ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം ഉണ്ട്.
2: മുസ്ലിം ഭരണ പ്രദേശമാണ് ഇപ്പോ
4: ഭരണപ്രദേശം.
2: അവിടെയുള്ള ഹുസൈൻ എന്ന് പറയുന്ന ഒരു രാജാവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ മ്യൂസിയങ്ങളാണ്. അദ്ദേഹം വലിയ വിദേശ രാജ്യങ്ങളില് 100 രാജ്യങ്ങളിൽ പോയിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കി അവിടുന്ന് കിട്ടിയിട്ടുള്ള മൊമെന്റോകളൊക്കെ വളരെ കൃത്യമായിട്ട് ആ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്.
4: ഇത് അസർബൈജാന് ഒരു യൂറോപ്പുമായിട്ടുള്ള ഒരു കണക്ക് അല്ല, പിന്നെ റഷ്യയുടെ ഒരു ഭാഗം. പക്ഷെ ഈ അറബ് കൺട്രീസ് ആയിട്ടുള്ള അയൽപക്ക രാജ്യങ്ങൾ ഏതൊക്കെ വരുന്നത്?
2: നല്ല വന്നത് ഇപ്പം ഖസാക്കിസ്ഥാന്, താജിക്കിസ്ഥാൻ, പിന്നെ കിർഗിസ്ഥാൻ, ഇങ്ങനെയുള്ള സ്ഥാൻ വരുന്ന കുറെ പ്രദേശങ്ങൾ, ഒരു 7 രാജ്യങ്ങൾ അതിന്റെ അയൽപക്കങ്ങളായിട്ടുണ്ട്. എന്നാൽ സൗദിയായിട്ടുള്ള നല്ല ബന്ധമുണ്ട്.
4: റഷ്യയിൽ തന്നെ ബുഖാരി,
2: ബുഖാറ ഉണ്ട്. അതെ, അത് വേറൊരു ഒരു പ്രദേശമാണ്. ഈ ഈ രാജ്യത്തെല്ല വേറൊരു ഒരു വേറെ റഷ്യയിൽ നിന്ന് തന്നെ പിരിഞ്ഞിട്ടുള്ള വേറൊരു രാജ്യമായിട്ട് ബുഖാറ.
4: ഇവിടുത്തെ ഭാഷ ഏതായിരിക്കും?
2: അസർബൈജാനിയാണ് ഭാഷ. എന്നാൽ കോമൺ ആയിട്ട് മലയാളവും ഇംഗ്ലീഷും ഉണ്ട്.
4: മലയാളം,
2: സോറി, അറബിക്കും
4: ഇംഗ്ലീഷും,
2: അറബിക്കും ഇംഗ്ലീഷും. എന്നാൽ കൂടുതൽ മലയാളികൾ പോലുള്ള പ്രദേശം,
4: മലയാളി
2: ഇഷ്ടംപോലെ ഉണ്ട്. ഒരു ഗ്രാമത്തിലേക്ക് പോയ സമയത്ത് അവിടെ മുഴുവൻ മലയാളികളുണ്ട്. അപ്പൊ ഞങ്ങൾ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞതോടുകൂടി ഞങ്ങൾ മാത്രമല്ല ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും വരുന്ന പ്രത്യേകം ആളുകൾക്ക് അവരുടെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന മലയാളികളുണ്ട്.
4: അവിടുത്തെ ആളുകളുടെ ഒരു ആതിഥ്യ മര്യാദ അങ്ങനെ
2: ഭയങ്കരമാണ്. അത് അതുകൊണ്ടാണ് അസർബൈജാനിലേക്ക് ഇനി എത്ര തവണ പോയാലും മടുക്കൂല. ഒരു ചാൻസ് അടുത്ത വർഷത്തേക്ക് ഒരു ചാൻസ് കിട്ടുന്നുണ്ട്, ഞാൻ പോകുന്നുണ്ട്. ഒരു ടീമിനായിട്ട് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ നർഷാ സാറ് എന്റെ അധ്യാപകനും കൂടിയാണ്. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര കണ്ടാലും മടുക്കാത്തൊരു സംഗതി പറഞ്ഞാൽ, ഒന്ന് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് ചുറ്റുഭാഗത്തും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങനെയൊക്കെയാണോ ഇതിന് മനോഹാരിത കൊടുക്കാൻ പറ്റുക അത്രയും കൊടുത്തിട്ടുണ്ട്.
4: ശരി,
2: അത് ഇപ്പോഴും ഇങ്ങനെ പോയ സമയത്ത് രണ്ട് സിറ്റികളാണ്. ഒന്ന് ബാക്കു എന്ന് പറയുന്ന ഒരു പ്രദേശവും മറ്റൊന്ന് കപാല. രണ്ടും നല്ല എന്താ പറഞ്ഞാല് 90% കടൽ കൊണ്ട് ചുറ്റപ്പെട്ട രീതിയിൽ, എന്നാൽ ബാക്കി 10% മാത്രം ബാക്കിയുള്ളത്. എല്ലാ സമയത്തും ഉച്ച സമയത്താണെങ്കിലും വൈകുന്നേരമാണെങ്കിലും ഒക്കെ നല്ല തണുത്ത കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കടലിന്റെ എല്ലാ സംഗതികളും സൗന്ദര്യവും ആസ്വദിക്കാൻ പറ്റുന്ന പ്രദേശമാണ്.
4: പുൽമേടുകളാണ്,
2: പുൽമേടുണ്ട്, കടലാണ് ബാക്കി ഒരു ഒരു ഏരിയ മുഴുവൻ.
4: പിന്നെ മലപ്രദേശങ്ങള്
2: അതുണ്ട്. ചുറ്റപ്പെട്ട ഒന്ന് മലകളാൽ ചുറ്റപ്പെട്ടതുണ്ട്, മറ്റൊരു ഭാഗം കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അത്രയും ഭംഗിയുള്ള പ്രദേശങ്ങൾ ആയതുകൊണ്ടായിരിക്കണം അത് സൗന്ദര്യമാണ്. പിന്നെ പ്രകൃതിദത്താണ്, ആർട്ടിഫിഷ്യലാണ്, നമ്മൾ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയില്ല. ആ ഉള്ളതിനെ അതിന്റെ തനിമയോട് കൂടി ഉണ്ടാക്കി അത് നിലനിർത്തി അതിനെ മെയിൻറ്റെയിൻ ചെയ്തു പോരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഇപ്പോഴും ആ കാഴ്ച ഇങ്ങനെ ഒരു 6 മണിയുടെ സമയം അല്ലെങ്കിൽ 5 മണിൻ്റെ സമയത്ത് പോയിട്ട് രാത്രി 8 മണി അവിടെ മുകളിൽ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ആ അത് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നത് ഇങ്ങനെ കാണാം, അതിന്റെ ഭംഗിയുണ്ട്. ഓരോ ലൈറ്റ് ഇങ്ങനെ മാറി വരുന്ന അത് ഇപ്പോഴും മനസ്സിൽ അല്ലെങ്കിൽ കണ്ണിൽ ഇങ്ങനെ കാണാവുന്ന രീതിയിൽ.
4: ഗ്രാമീണ പ്രദേശങ്ങളിലൂടെയാണോ പോയത്? അത് പട്ടണങ്ങളാണോ?
2: പട്ടണമുണ്ട്, ഗ്രാമമുണ്ട്. പട്ടണം എന്ന് പറഞ്ഞാൽ തനി പട്ടണ രീതിയിലുണ്ട്, അതിൻ്റെ ഉള്ളിൽ തന്നെ ചില ഗ്രാമങ്ങളായിട്ടുള്ള ഭാഗങ്ങൾ ഉൾഭാഗത്തുണ്ട്. അവരെ സാധാരണ ഗ്രാമീണരായിട്ടുള്ള ആൾക്കാർ അവർ കൃഷി ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒരു ഇവിടുത്തെ ഒരു തക്കാളി, വലിയൊരു തക്കാളി പോലുള്ള ഒരു ഒരു മാങ്ങയുടെ രീതിയിലും തക്കാളിയുടെ രീതിയിലുള്ള നല്ല ഒരു പിന്നെ ഫലമാണ് അവിടുത്തെ ഏറ്റവും വിഭവസമൃദ്ധമായിട്ടുള്ള സംഗതി. അപ്പം അത് ഇങ്ങനെ റോഡിൽ കപാലയിൽ നിന്ന് ഏകദേശം ഒരു 5 മണിക്കൂർ യാത്ര, ബാക്കൂയിൽ നിന്ന് കപാലയിലേക്ക് 5 മണിക്കൂർ യാത്ര ഉണ്ട്. ആ 5 മണിക്കൂർ യാത്രയിൽ ഞങ്ങൾ ഗ്രാമങ്ങളിൽ ചില ഒരു 1.5 മണിക്കൂറൊക്കെ കഴിയുന്ന സമയത്ത് ഞങ്ങളൊന്ന് ഇറങ്ങും ഒരു ഗ്രാമം കൃഷിയൊക്കെ കാണുന്ന സമയത്ത്. അപ്പോൾ ആ കൃഷിക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ആ പഴം നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി തിന്നാം എന്നുള്ള നിലക്ക് അവർ നമ്മളെ ആ തോട്ടത്തിലേക്ക് കയറ്റും. എന്നിട്ട് ആർക്ക് എത്ര വേണമെങ്കിലും അവിടുന്ന് തിന്നാം. അപ്പോൾ തിന്ന അവസാന സമയത്ത് പൈസ കൊടുക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ഡോളർ എടുത്താണ് ഇങ്ങനെ സ്വരൂപിച്ച് അദ്ദേഹം വാങ്ങിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഒരു ഒരു കൂട്ടായിട്ട് പൈസ കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് അള്ളാഹിന്റെ ഒരു സാധനമാണ്, ഫീസബിലില്ലാണ്. ഫീസബിലില്ലാന്ന് പറഞ്ഞിട്ട് മാത്രമല്ല ഞങ്ങളെ വണ്ടിയിലേക്ക് യാത്ര അയക്കുമ്പോൾ വണ്ടിയിൽ കയറ്റി അയക്കുന്ന വരെ അവർ നമ്മളെ കൂടെ ഉണ്ടെന്ന് മാത്രമല്ല അവർക്ക് ആ പഴം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഏകദേശം 1 കിലോ 2 കിലോ വീതമുള്ളത് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എത്തും.
4: നല്ല
2: മധുരമുള്ള അവസാനം വരെ മധുരമുള്ള ഒരു ഒരു പഴം, ഒരു പ്രത്യേക, ഞാൻ ഇതുവരെ ആസ്വദിച്ചിട്ടില്ല. ഞാൻ അവിടുന്ന് ഒരു 4 കിലോ പഴം വാങ്ങിപ്പോന്നു. നാട്ടിലെത്തിയിട്ട് ഒരു മാസത്തിന് ശേഷമാണ് അത് പഴുപ്പായത്. എന്നാലും അതിന് അത്ര ടേസ്റ്റ് കിട്ടിയിട്ടില്ല. ചൂടുണ്ട്, മഴയുണ്ട്. ഒരേ ദിവസം തന്നെ ചൂടുണ്ട്, മഴ. പൊതുവേ ഒരു തണുത്ത പ്രദേശമാണ്. എന്നാ തണുപ്പ് എന്ന് പറഞ്ഞാൽ അസഹ്യമായ തണുപ്പില്ല, ഒരു സാധാരണ നോർമൽ തണുപ്പാണുള്ളത്. എന്നാ മഴയുണ്ട്, ഇടക്ക് വെച്ചിട്ട് മഴ പെയ്യും. ഒന്നോ രണ്ടോ മണിക്കൂറുകളൊക്കെ ഉണ്ടാവുള്ളൂ, 1-2 മണിക്കൂറുകൾ ഈ കൃഷിക്കാവശ്യമുള്ള രീതിയിൽ മഴയുണ്ട്. എന്നാൽ നല്ല ചൂടുള്ള പ്രദേശമുണ്ട്. ഒരു ഒരു പ്രദേശം മൗണ്ട് പിന്നെ ഫയർ മൗണ്ടൈൻ എന്ന് പറയുന്ന പ്രദേശമുണ്ട്. ഏകദേശം ഒരു 50 വർഷമായിട്ട് ആ മല ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫയർ മൗണ്ടൈൻ ഭയങ്കര സംഭവം, കാരണം ഒരു അതിൻ്റെ ഉള്ളിൽ ഗ്യാസാണ് ഉള്ളത്. ഭൂമിയിൽ ഇങ്ങനെ ഗ്യാസ് ഉണ്ടാകുന്നു, അതിങ്ങനെ കത്തുന്നു, കത്തൽ നിൽക്കുന്നുണ്ട്. നല്ല കോരിച്ചൊരുന്ന മഴ പെയ്യുമ്പോഴും
4: അത് കത്തും.
2: ആ കത്തും. അതുപോലെ മഞ്ഞുള്ള പ്രദേശം, വെള്ള ഭാഗമാണെങ്കിൽ പോലും ആ ഭാഗം ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും.
4: അവിടെ പൊട്ടിത്തെറിക്കൊന്നുമില്ല,
2: പൊട്ടിത്തെറിക്കൂല. ഫയർ മൗണ്ടൈൻ ഒരു ഒരു വല്ലാത്തൊരു ആസ്വദം. ഞങ്ങൾ നേരത്തെ വയനയിൽ അങ്ങനെ വന്നിട്ടുണ്ട്, ഫയർ മൗണ്ടൈൻ ഉണ്ട്. പക്ഷെ ഞങ്ങൾ യാത്രയിൽ ഫയർ മൗണ്ടൈൻ ചിലപ്പം കട്ടാക്കിയിരുന്നു, കാരണം ട്രാഫിക് ജാമും മറ്റു സംഗതികളും. ഞങ്ങൾ പറഞ്ഞു നിർബന്ധമായിട്ടും അസർബൈജാനിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോകണമെങ്കിൽ ഫയർ മൗണ്ടൈനിൽ പോകണം. അപ്പം അങ്ങനെ നിർബന്ധം പിടിച്ച സമയത്ത് അത് കാണാൻ പറ്റി. അതുപോലെ പിന്നെ വോൾക്കാനോ, മഡ് വോൾക്കാനോ ഭയങ്കര, അതായത് ഇന്ത്യ ലോകത്തിലെ വോൾക്കാനോകളിലെ 65% ഉള്ളത് അസർബൈജാനിലാണ്. വോൾക്കാനോ ഇങ്ങനെ മണ്ണിങ്ങനെ വലിയ കൂമ്പാറായിട്ട് മണ്ണിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വന്ന് വന്ന് വന്ന് 24 hours അതിങ്ങനെ നടന്നു കൊടുക്കുക.
4: ശരി,
2: അത് വല്ലാത്ത സംഗതിയാണ്. അത് മാത്രമല്ല, ആ ചളി എടുത്തിട്ട് കൈക്ക് മരുന്നും കൂടിയാണ്.
4: കൈ
2: തൊലിക്ക് സ്കിൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ ബെസ്റ്റ് സാധനം. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ചൊക്കെ.
4: പിന്നെ അസർബൈജാനിന്റെ ഒരു വിഭവം, ആ രാജ്യത്തിന്റെ ഒരു വിഭവം, അതിന്റെ എന്താണ്?
2: ഭക്ഷണ രീതിയിൽ റൊട്ടി അങ്ങനത്തെ സംഗതികളാണ് അവർ ഉപയോഗിക്കുന്നത്. ചിക്കനാണ് പൊതുവെ, ചിക്കനും മട്ടനുമാണ് സാധാരണ അവർ ഉപയോഗിക്കുന്ന.
4: ഡോക്യുമെന്ററികളൊക്കെ കാണാം അവരിങ്ങനെ ഈ താഴ്വാരങ്ങളിൽ പോകുന്ന മട്ടൻ, അവിടുന്ന്
2: മട്ടന്റെ പല രീതിയിലുള്ള വിഭവങ്ങളാണ്. അപ്പൊ ഞാൻ അവിടെ പോയ സമയത്ത് കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ എറണാകുളത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഒക്കെ അതിന്റെ പരസ്യങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. അസർബൈജാനി ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വല്ലാത്ത ടേസ്റ്റാണ്. നല്ല വിലയുണ്ട്, നല്ല അത്യാവശ്യം വിലയുള്ള സാധനമാണ്. അപ്പോൾ അത് നേരത്തെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു പരസ്യത്തിൽ വന്നിട്ടുള്ള ഒരു ഭാഗം തെരഞ്ഞു പിടിച്ച് ഞങ്ങൾ പോയി. ഒരു ഒരു 1-2 കിലോമീറ്ററുകളുടെ ദൂരത്ത് എത്തിയ സമയത്ത് ഇത് കണ്ടു. ആ അത് അതിൻ്റെ ഫുൾ സോഴ്സ് നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കൽ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്തു, ഇൻ്റർവ്യൂ നടത്തി. അതുപോലെ അതിൻ്റെ ടേസ്റ്റ് നോക്കി, ഒരു വല്ലാത്തൊരു ടേസ്റ്റ്. ഇപ്പോഴും ഇങ്ങനെ നാവിലിങ്ങനെ ആ ടേസ്റ്റ് ഉണ്ട് അത്രയും. അതുകൊണ്ട് തന്നെയാണ് അസർബൈജാനിലേക്ക് ഇനി എത്ര യാത്ര പോയാലും മടുക്കില്ല എന്നുള്ള തോന്നലുണ്ടായത്.
4: അവിടുത്തെ ആ രാജ്യത്തിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ് എന്താണ്?
2: കൃഷിയാണ്.
4: കൃഷി തന്നെയാണ്,
2: കൃഷിയും ടൂറിസവും. അതുപോലെ അവിടെ എല്ലാവരും അധ്വാനികളാണ്. ഒരാളും കൃഷി ചെയ്യാത്ത അല്ലെങ്കിൽ അങ്ങനെ ജോലി ചെയ്യാത്ത. പിന്നെ ഉള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് രീതിയിലുള്ള സാധനങ്ങളാണ് മാർക്കറ്റിംഗിൽ കൂടുതൽ കാണുന്നത്. ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഇതിൽ ഇപ്പം മുൻപന്തിയിലാണ്, ടൂറിസത്തിൽ മുൻപന്തിയിലാണ്, അതുപോലെ കൃഷിയിലും. ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പഴം പോകുന്നുണ്ട്. നല്ല ഇവിടെ എനിക്ക് തോന്നുന്നത് ലുലുമാളിലൊക്കെ വിൽപ്പനക്ക് ഉണ്ടായിരുന്നു. അതിന് 1 കിലോക്ക് 1000, 2000 ഒക്കെ വിലയുള്ള അത്രയും ടേസ്റ്റുള്ള അത്രയും വില പിടിപ്പുള്ള സാധനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുന്നു. അതാണ് അതിന്റെ ഏറ്റവും ഒരു സോഴ്സ് ആയിട്ട്.
4: അതവിടെ ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട്.
2: ഉണ്ട്, അവരുടെ സാധാരണ ഒരു കൃഷി നെല്ലുണ്ട്, ചോളമുണ്ട്, ഗോതമ്പുണ്ട്, ഇതിന്റെ പുറമെ ഈ കൃഷിയും കൂടെ ഉണ്ട്.
4: അവിടുത്തെ വീടുകളുടെ ഒരു വീടുകളുടെ ചിലപ്പോൾ പോകും വഴിയിലൊക്കെ കണ്ടിരിക്കുമല്ലോ, നമ്മളെ നാട്ടിലെ കേരളത്തിലെ ഒരു വീടിന്റെ ഒരു രീതിയാണ് അത്. അവിടുത്തെ വീടുകളുടെ അവസ്ഥ എന്താ?
2: വീട് വളരെ ചെറുതാണെങ്കിലും ഭംഗിയുള്ളതാണ്, കളർഫുൾ ആണ്. പെയിന്റ് ആണെങ്കിലും ഒരു വെറൈറ്റി പെയിന്റിങ്, ഭയങ്കര കണ്ണിന് ഇങ്ങനെ അട്രാക്ഷൻ വരുന്ന രീതിയിലുള്ള പെയിന്റിങ്. ചെറിയ സിമ്പിൾ മനുഷ്യന്മാരാണ്, ആ സിമ്പിൾ ലൈഫ് അവരുടെ രീതിയിലും കാണാം. എന്നാൽ അത് ഏറ്റവും ഭംഗിയുള്ളതാണ്. ഇപ്പൊ നമ്മളെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോഴുള്ള ആ രീതിയിലുള്ള വീടല്ല, കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്നാൽ ഭംഗിയുള്ള ഒരു വീടായിട്ട് ആണ് ഫീൽ ചെയ്തത്.
4: ഗ്രാമീണ പ്രദേശങ്ങളുണ്ടോ, പട്ടിണി പാവങ്ങളായിട്ട് ജീവിക്കുന്ന പ്രദേശങ്ങൾ അങ്ങനെ ഉണ്ടോ?
2: പിന്നെ ഉണ്ട്. അങ്ങനെ ഡ്രസ്സിലാണെങ്കിലും ഒരു കേറി പറഞ്ഞിട്ടുള്ള ഡ്രസ് ഇട്ട ആൾക്കാർ, ആരോടെങ്കിലും ഒക്കെ പണം ചോദിക്കണം അങ്ങനെ ചോദിക്കണ ആൾക്കാർ, അങ്ങനെ ഉള്ള ആൾക്കാരുണ്ട്. എന്നാൽ കൂടുതൽ എല്ലാം സമ്മിശ്രമായ രീതിയിലാണ് അവിടെ ഉള്ളത്. എല്ലാ ആളുകളും ജീവിക്കുന്നു, അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ കൃഷിയും മറ്റു സംഗതികളൊക്കെ വെച്ചുകൊണ്ട് ആണ് പോണത്. നല്ല രീതിയിലുള്ള പിന്നെ ജീവിത നിലവാരം ഉണ്ടെങ്കിൽ പോലും കപാല, ബാക്കു കപാല, ഈ രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണല്ലേ
4: അസർബൈജാന്റെ.
2: ബാക്കു ആണ് തലസ്ഥാനം. ആ തലസ്ഥാനത്താണ് നമ്മള് ഫ്ലൈറ്റ് ഇറങ്ങുക. അത് കഴിഞ്ഞിട്ട് ബാക്കുയിൽ നിന്ന് കപാലയിലേക്ക് പോവാ. കപാലയിലാണ് ഉയരമുള്ള അല്ലെങ്കിൽ മലകളൊക്കെ ഉള്ള പ്രദേശങ്ങൾ. ഒരു ഭാഗം ഈ ബാക്കു എന്ന് പറയുന്നത് കടൽ ഭാഗവും, അതേസമയത്ത് കപാല എന്ന് പറയുന്നത് മലപ്രദേശങ്ങളാണ്. രണ്ട് രീതി, രണ്ട് കൾച്ചറുണ്ട്. നല്ല തണുപ്പുള്ള രീതിയാണ് അവിടെ കാണുന്നത്. അതേസമയത്ത് ഉച്ച സമയമൊക്കെ കാണുന്ന സമയത്ത് നല്ല ചൂടും ഉള്ള പ്രദേശമായിട്ടാണ്, രണ്ടും രണ്ട് രീതിയായിട്ടാണ് തോന്നിയത്.
4: ഓക്കെ സാർ, നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഈ ഒരു ദൃശ്യം ഇന്നത്തെ എപ്പിസോഡിൽ അസർബൈജാൻ ഏറ്റവും മനോഹരമായൊരു പ്രദേശത്തെക്കുറിച്ചുള്ള ഒരു വിവരണമായിരുന്നു നമ്മളിതുവരെ കേട്ടത്. നമ്മുടെ കൂടെ പങ്കെടുത്തത് വിവരണം നമുക്ക് തന്നിട്ടുള്ള ഡോക്ടർ ലബീദ് നാലകത്ത്, സുലംസുലം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്, പാലിയേറ്റീവ് കെയർ സ്റ്റേറ്റ് ട്രെയിനറാണ്, അതുപോലെ തന്നെ ധാരാളമായ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന യാത്രാനുഭവങ്ങളുള്ള അദ്ദേഹത്തിൻ്റെ അസർബൈജാൻ യാത്രയാണ് ഈ എപ്പിസോഡ് നമ്മൾ കേട്ടത്. താങ്ക് യു സാർ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ദൃശ്യം കേട്ടുകഴിഞ്ഞു. അസർബൈജാൻ ഹൃദ്യമായ മനുഷ്യരും പ്രകൃതിയും ഡോക്ടർ ലദീദ് നാലകത്തായിരുന്നു ദൃശ്യത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്.
5: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
4: ഇനി
6: സ്നേഹക്കൂട്. കുടുംബങ്ങളിൽ കുളിർത്തന്നനായി ഇന്ന് ജീവിതം എങ്ങനെ ആസ്വാദ്യകരമാക്കാം, ഒരുപാട് ആളുകൾ തേടുന്ന, എന്നാൽ ഇതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ വഴിപിഴച്ചു പോയ ഒരു വിഷയമാണ്. പ്രൊഫസർ കെ പി സാദ് സാറാണ് നമ്മോടൊപ്പം ചേരുന്നത്.
4: അപ്പോൾ സ്നേഹക്കൂടിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
7: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരുപാട് ആളുകൾ മാനസികമായിട്ടുള്ള വ്യഥ അനുഭവിക്കുന്നു, സംഘർഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന വേളയിൽ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന ഒരു ചിന്തയിലേക്ക് കുറച്ച് ആളുകളെങ്കിലും പോകുന്നുണ്ട്. ഇത് ഒഴിവാക്കിക്കൊണ്ട് ജീവിതത്തെ ആസ്വാദ്യകരമാക്കാൻ നമ്മൾ അറിയേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത് എന്നാണ് ഒന്നാമതായി എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ജീവിതം എന്ന് മനസ്സിനെ നാം ഓരോരുത്തരും പഠിപ്പിക്കേണ്ടതുണ്ട്. ജീവിതത്തോട് പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ബിൽഡപ്പ് ചെയ്യാൻ, അനുകൂലമായിട്ടുള്ള ഒരു മനോഭാവം ജീവിതത്തോട് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. മനസ്സ് എന്നുള്ളതാണ് നമ്മുടെ ചിന്തകളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മനസ്സിനെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് മനസ്സിനെ നല്ല ചിന്തകൾ കൊണ്ട്, നല്ല വികാരങ്ങൾ കൊണ്ട്, നല്ല ചിന്തകൾ കൊണ്ട് കീഴടക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചീത്ത വിചാരങ്ങളും ചീത്ത ചിന്തകളും മനസ്സിനെ കീഴടക്കാൻ ഒരിക്കലും നാം അനുവദിക്കാൻ പാടില്ല. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ മലിനമായിട്ടുള്ള ചിന്തകൾ രൂപപ്പെടുന്നു. ഒരാളോട് വെറുപ്പ്, അല്ലെങ്കിൽ കോപം, ഉത്കണ്ഠ, അത്യാഗ്രഹം, പക, ഉള്ളതിൽ തൃപ്തിയില്ലായ്മ, ഇത്തരം നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കുകയും എനിക്ക് ഒരുപാട് നന്മകൾ എൻ്റെ സൃഷ്ടാവായ അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ചുറ്റും ജീവിക്കുന്ന ആളുകൾക്ക് സദുദ്ദേശമാണ് ഉള്ളത് എന്ന് നമ്മൾ സങ്കൽപ്പിക്കുക. ഒരാളെ സംബന്ധിച്ച് ചീത്തയായ വികാരം അല്ലെങ്കിൽ വിചാരം ഉൾക്കൊള്ളുന്നതിന് ബദലായിട്ട് ആരും എന്നെ ബോധപൂർവം ഉപദ്രവിക്കുകയില്ല എന്ന് മനസ്സിന് ആത്മനിർദ്ദേശം നൽകാൻ നമുക്ക് സാധിക്കണം. അയാളെന്നെ ഉപദ്രവിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ പുരോഗതിയിൽ അയാൾക്ക് അസൂയയുണ്ട്. ഈ രൂപത്തിലുള്ള ദുർചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു തരുന്നത് പിശാചാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വന്തത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയാനാണോ ആഗ്രഹിക്കുന്നത് അത് തന്നെയായിരിക്കണം മറ്റുള്ളവരെക്കുറിച്ചും നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്ന്, ജീവിതം ആസ്വദിക്കണമെങ്കിൽ ഒന്നാമതായി മാറേണ്ടത് നമ്മുടെ മനോഭാവമാണ്. സാധാരണ പറയാറുണ്ട്, ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ്. ഇറ്റ് ഹെൽപ്സ് യു ടു ഗെറ്റ് ത്രൂ ദി ഹൈസ് ആൻഡ് ലോസ് ഓഫ് ലൈഫ്. നമ്മുടെ മനോഭാവമാണ് എല്ലാം. നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കുന്നത്, നിയന്ത്രിക്കുന്നത് നമ്മുടെ മനോഭാവമാണ്. ഒരു കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കും, കഴിയും എന്ന് മനസ്സിനെ ഞാൻ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമുക്കറിയാം, ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ള ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ സവിസ്തരം നമുക്ക് പ്രതിപാദിക്കുന്നുണ്ട്. യൂനുസ് അലൈഹിസ്സലാം, അദ്ദേഹത്തെ മത്സ്യം വിഴുങ്ങി എന്ന് നമുക്കറിയാം. മത്സ്യം വിഴുങ്ങിയിട്ടുള്ള ആ പ്രവാചകൻ തവക്കുൽ ചെയ്യുന്നു, അല്ലാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നു. എന്നിട്ട് മത്സ്യത്തിൻ്റെ ഇരുട്ടറയിൽ നിന്ന് വളരെ പ്രതീക്ഷയോടുകൂടി ഏകനായ അല്ലാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നു. മത്സ്യത്തിൻ്റെ ഇരുട്ടറകളിൽ നിന്ന്, വയറ്റിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് ഏകനായിട്ടുള്ള സൃഷ്ടാവിനോട് പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയും യൂനുസ് അലൈഹിസ്സലാമിനെ അല്ലാഹു രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അത് പോസിറ്റീവ് ആവണം എന്നുള്ളതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉടനീളം പരീക്ഷണങ്ങൾ മാത്രമായിരുന്നു. ആ പരീക്ഷണങ്ങളിലെല്ലാം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച നിലപാട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. നമുക്കറിയാം, ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തടയപ്പെടുന്ന ഘട്ടത്തിൽ, ഹുദൈബിയ സന്ധി രൂപം കൊള്ളുന്ന ആ ഘട്ടത്തിൽ പോലും പ്രതീക്ഷയോടുകൂടിയിട്ടാണ് അദ്ദേഹം തിരിച്ചുപോകുന്നത്. മക്ക ഫത്ഹ് ഇസ്ലാമിൽ ഉണ്ടാവുന്നത് ആ ഒരു പ്രതീക്ഷയുടെ ഉപോൽപന്നമായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊരു കാര്യവും തുടക്കത്തിൽ പ്രയാസം ഉണ്ട് എങ്കിലും അതോടനുബന്ധിച്ച് രണ്ട് എളുപ്പങ്ങൾ നമ്മെ തേടി വരുന്നു, അല്ലെങ്കിൽ അടുത്തു വരുന്നു എന്ന് ഖുർആനാണ് നമുക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നത്. ഇന്നമഅൽ ഉസ്രി യുസ്ര, പ്രയാസത്തോടൊപ്പം രണ്ട് എളുപ്പമുണ്ട്. അതുകൊണ്ട് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് എക്സ്പീരിയൻസിൻ്റെ റിസൾട്ടാണ്. നമ്മൾ ഏത് രൂപത്തിലാണ് വളർത്തപ്പെട്ടത്, ജീവിതത്തിൽ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ നേരിടാനുള്ള ഒരു റെസിലിയൻസ്. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ ആ പ്രതിസന്ധികളിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ നാം സ്വയം ആർജിക്കേണ്ടതാണ്. അപ്പോൾ അതെങ്ങനെയുണ്ടാവുക? ഫോക്കസ് ഓൺ യുവർ ഫെയ്ത്ത്. വിശ്വാസത്തിൽ ഫോക്കസ് ചെയ്യാൻ ഓരോരുത്തർക്കും സാധിക്കണം. എൻ്റെ വിശ്വാസം ദൃഢമാണ് എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പഠിപ്പിക്കേണ്ടതുണ്ട്. മറ്റുള്ളവർ എന്നെ സംബന്ധിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അള്ളാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിച്ച് പ്രാർത്ഥനാ നിർഭരമായ ഒരു മനസ്സോടുകൂടി കാര്യങ്ങളിൽ ഏർപ്പെടാൻ നമ്മൾ സമർപ്പിത ബുദ്ധിയോടുകൂടി നീങ്ങുകയാണെങ്കിൽ, അള്ളാഹുവോടുള്ള സാമീപ്യം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിൽ എന്തൊന്നില്ലാത്ത ഒരു ഔന്നിത്യം നൽകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഒരാളുടെ വ്യക്തിത്വത്തിൽ അയാൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസത്തിൽ ദൃഢത പുലർത്തുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നമുക്ക് ലഭ്യമാവണമെങ്കിൽ നിങ്ങൾ ഓരോ വ്യക്തിയും യുനീക്കാണ്. ഒരു വ്യക്തി യുനീക്ക് എന്ന് പറഞ്ഞാൽ നാം മറ്റൊരാളെ അനുകരിക്കാതിരിക്കുക, നാം മറ്റൊരാളാവാതിരിക്കുക. നമുക്ക് നമ്മുടേതായിട്ടുള്ള കഴിവുകളും ദൗർബല്യങ്ങളും അള്ളാഹു നൽകിയിട്ടുണ്ട്. നാം നമ്മളാവാൻ വേണ്ടി പരിശ്രമിക്കുകയും മറ്റുള്ളവരെ അനുകരിക്കാതിരിക്കുകയും ചെയ്യുക. നെവർ ട്രൈ ടു ഇമിറ്റേറ്റ് അതേഴ്സ്. സ്വന്തത്തിൽ അള്ളാഹു സന്നിവേശിപ്പിച്ചിട്ടുള്ള എന്തെല്ലാം കഴിവുകളുണ്ട് എന്ന് നമ്മൾ അന്വേഷണം നടത്തുകയാണെങ്കിൽ നമുക്ക് ബോധ്യമാവുന്ന ഒരു സംഗതിയുണ്ട്, അള്ളാഹു സുബ്ഹാനഹു തആല ഒരുപാട് കഴിവുകൾ നമ്മിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് നൽകിയിട്ടുള്ള സ്കില്ലുകളും കഴിവുകളും എന്ത് എന്ന് സ്വയം ഇവാലുവേറ്റ് ചെയ്യാനും പ്രോബ് ചെയ്യാനും കണ്ടെത്താനും സാധിക്കാതെ പോയി എന്നുള്ളതാണ് ഞാൻ പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് ഒന്നാമതായി ഞാൻ ബിൽഡപ്പ് ചെയ്യേണ്ടത് ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള സെൽഫ് എസ്റ്റീമാണ്. എൻ്റെ കഴിവുകളെക്കുറിച്ചും എൻ്റെ സ്കില്ലുകളെക്കുറിച്ചും എനിക്ക് സ്വയം മതിപ്പ് ഉളവാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നോ വൺ ഈസ് ഗോയിങ് ടു റെസ്പെക്റ്റ് മീ, നോ വൺ ഈസ് ഗോയിങ് ടു ബിലീവ് ഇൻ മീ. അപ്പോൾ മറ്റൊരു വ്യക്തി എന്നിൽ ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ, മറ്റൊരു വ്യക്തി എന്നിൽ വിശ്വസിക്കണമെങ്കിൽ എൻ്റെ കഴിവുകളിൽ ആദ്യമായി വിശ്വസിക്കേണ്ടത് ഞാനാണ്. എനിക്കൊരു കാര്യം വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കും, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് ആത്മനിർദ്ദേശം ഞാൻ എനിക്ക് നൽകാത്ത കാലത്തോളം മറ്റൊരാൾക്ക് എൻ്റെ കാഴ്ചപ്പാടിലോ എൻ്റെ കഴിവുകളിലോ വിശ്വാസം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളതാണ് ജീവിതം ആസ്വദിക്കാനുള്ള ഏറ്റവും നല്ല ഒരു വഴി. ട്രൈ ടു ഡിസ്കവർ ഹാപ്പിനെസ് ഇൻ ലിറ്റിൽ തിങ്സ് യു ഡു എന്ന് പറയാറുണ്ട്, നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. എന്നാൽ വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള നിരാശ നമുക്കൊരിക്കലും ഉണ്ടാവേണ്ടതില്ല. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് നമ്മൾ സ്വയം ബിൽഡപ്പ് ചെയ്യേണ്ട, നമ്മൾ സ്വയം ഉണ്ടാക്കേണ്ട അല്ലെങ്കിൽ മാറ്റേണ്ട ഒരു സംഗതിയാണ്. ഒരു കഥ പറയാറുണ്ട്, ഒരു കുട്ടി കിണറ്റിൽ വീണു. കിണറ്റ് വീണപ്പോൾ പലരും ഒത്തുകൂടി, എന്നാൽ ഈ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ആരും ധൈര്യപ്പെടുന്നില്ല. എന്നാൽ പ്രായം ചെന്ന ഒരാൾ ആ കിണറ്റിലേക്ക് എടുത്തു ചാടി. അങ്ങനെ അയാൾ ഈ കുട്ടിയെ രക്ഷപ്പെടുത്തി. സ്വാഭാവികമായി ആ വ്യക്തിയെ ആദരിക്കാൻ വേണ്ടി വലിയ ചടങ്ങുകൾ അവിടെ ഉണ്ടായി. അങ്ങനെ അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പ്രസംഗിക്കുകയാണ്. അങ്ങനെ മറുപടി പ്രസംഗം നടത്താൻ ഈ പ്രായം ചെന്ന ആൾക്ക് അവസരം കിട്ടിയപ്പോൾ അയാൾ ആദ്യം തന്നെ ചോദിച്ച ചോദ്യം ഇതാണ്, അല്ല നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ എന്നെ ആ കിണറ്റിലേക്ക് ആരാണ് തള്ളിയിട്ടത്? യഥാർത്ഥത്തിൽ അദ്ദേഹം നിർബന്ധിതനായതാണ് ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ. ആരോ അയാളെ കിണറ്റിലേക്ക് തള്ളിയിട്ടപ്പം അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് അയാൾ ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയത്, അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം കിണറിലേക്ക് അയാൾ എടുത്തുചാടി കുട്ടിയെ രക്ഷപ്പെടുത്തിയതല്ല. പലപ്പോഴും നമ്മുടെ കുട്ടികൾ പല കോഴ്സുകൾക്കും ചേരുന്നു, പല പഠനങ്ങളും നടത്തുന്നു. അത് പാരൻസിൻ്റെ കമ്പൽഷൻ കൊണ്ടോ ഇൻസ്പിറേഷൻ കൊണ്ടോ ഒക്കെയാണ്. എന്നാൽ ഞാൻ പഠിക്കുന്ന കോഴ്സ്, ഞാൻ പോകുന്ന സ്ഥാപനം, ഞാൻ ചെയ്യുന്ന വർക്ക്, എൻ്റെ സ്വന്തം ഇഷ്ടം അതിൽ ചാലിച്ചുകൊണ്ട് ചേർത്തുകൊണ്ട് അതിനെ മനോഹരമാക്കാനുള്ള ഒരു റെഡിനെസ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് നമ്മൾ ബിൽഡപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ആസ്വാദ്യകരമാക്കാൻ സാധിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ചേഞ്ച് എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു നിയമമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ ആദ്യമായിട്ട് നാം നമ്മുടെ മനസ്സിനെ അതിനുവേണ്ടി തയ്യാറാക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വലിയ എക്സ്പെക്റ്റേഷൻസ് നമുക്കുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകൾ നമുക്കുണ്ടാവുമ്പോൾ ആ പ്രതീക്ഷകൾക്കനുസരിച്ച് ഉയരാനും വളരാനും സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരും എന്നുള്ള പ്രതീക്ഷ അസ്ഥാനത്താണ്. വി കനോട്ട് എക്സ്പെക്ട് എവറി വൺ ടു വാണ്ട് ടു ഡു തിങ്സ് ആസ് വി ഡു. എന്താണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം? നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾക്ക് മാത്രമേ നമ്മെപ്പോലെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എൻ്റെ പെർഫെക്ഷനോടുകൂടി ഞാൻ ചെയ്യുന്ന അതേ ശൈലിയിൽ അതേ പൂർണ്ണതയിൽ മറ്റൊരാളും ചെയ്യണം എന്ന് ഞാൻ വാശി പിടിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കുന്നത് പ്രശ്നങ്ങളുണ്ടാക്കും. അതുപോലെ നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവുമ്പോൾ, വെൻ വി ഹാവ് ടു മെനി എക്സ്പെക്റ്റേഷൻസ് വി ആർ നോട്ട് ഗോയിങ് ടു ബി ഏബിൾ ടു വർക്ക് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് നല്ല രൂപത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻസിനെ, നമ്മുടെ പ്രതീക്ഷകളെ ഷോർട്ടൻ ചെയ്യാൻ, റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഒന്നാമതായിട്ട് വേണ്ടത് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവുന്നതിന് ബദൽ കുറച്ച് പ്രതീക്ഷകളുമായിട്ട് നമ്മൾ ജീവിക്കുക. അപ്പോൾ ആ ജീവിതം നമുക്ക് ആസ്വാദ്യകരമാക്കാം. രണ്ടാമതായി, വി ഷുഡ് നെവർ കമ്പയർ അവേഴ്സെൽഫ്സ് വിത്ത് അതേഴ്സ്. നമ്മളൊരിക്കലും നമ്മെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യാൻ പോവേണ്ടതില്ല. നമ്മൾ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് ഒരുപാട് ടെൻഷൻസ് നമ്മളുടെ മനസ്സിലേക്ക് പാഞ്ഞു കയറുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങൾ നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കാൻ പാടില്ല, നിങ്ങൾ നിങ്ങളെക്കാൾ താഴെ ഉള്ളവരിലേക്കാണ് നോക്കേണ്ടത്. കാരണം മനസ്സിന് സ്വാസ്ഥ്യം നൽകുന്ന, സമാധാനം നൽകുന്ന ഏറ്റവും നല്ല ഒരു ക്യാപ്സ്യൂളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നതിന് ബദൽ നമ്മുടെ കഴിവുകളിൽ വിശ്വസിക്കുകയും ഉള്ള കഴിവുകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് പരിഹാരം. മൂന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ജീവിതം ആസ്വാദ്യകരമാക്കണമെങ്കിൽ ടോക്സിക് പീപ്പിൾ എന്ന് പറഞ്ഞാൽ പോയ്സണസ് ആയിട്ടുള്ള ആളുകളുണ്ട്. ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള, വിഷലിപ്തമായിട്ടുള്ള ചിന്തകളും സന്ദേശങ്ങളും നമുക്കെപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. അത്തരം ആളുകളെ ഒഴിവാക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉണർത്തി, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു വ്യക്തി അയാളുടെ സുഹൃത്തിൻ്റെ മാർഗത്തിലാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന സുഹൃത്തുക്കളാവട്ടെ, നമ്മൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളാവട്ടെ, അത് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ മനോഭാവത്തെയും സ്വാധീനിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സുഹൃത്തുക്കൾ ടോക്സിക് പീപ്പിളാണെങ്കിൽ, വിഷലിപ്തമായ പോയ്സണസ് ആയിട്ടുള്ള ചിന്തകളും സന്ദേശങ്ങളും നൽകുന്നവരാണ് നമ്മുടെ സുഹൃത്തുക്കളെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കില്ല. നാലാമതായിട്ട്, ഒരാളോടും ഗ്രഡ്ജ് വെക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പക വെക്കുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഫോർഗെറ്റ് ആൻഡ് ഫോർഗീവ് എന്ന് പറയും. ആളുകൾക്ക് മാപ്പാക്കുക എന്നുള്ളതും മറന്ന് പോവുക എന്നുള്ളതും, മാപ്പാക്കുക, ഫോർഗീവ് ചെയ്യുക എന്നുള്ളതും ഫോർഗെറ്റ് ചെയ്യുക എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. പണ്ടെന്നോ നടന്ന ഒരു കാര്യം എല്ലാ വർഷവും ഓർത്ത് അല്ലെങ്കിൽ എല്ലാ ദിവസവും ഓർത്ത് അത് തന്നെ ചർവിത ചർവണം ചെയ്യുന്ന ഒരു ശൈലി നമ്മൾ ഒഴിവാക്കുക. ഇപ്പോൾ ഭാര്യ ഭർതൃബന്ധത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കങ്ങളും ഇണക്കങ്ങളും സ്വാഭാവികമാണ്. എന്നാൽ എന്നോ ഒരു ദിവസം ഭാര്യ ചെയ്ത ഒരു തെറ്റ് അല്ലെങ്കിൽ അവളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഉത്തരവാദിത്ത ലംഘനം പത്ത് വർഷം കഴിഞ്ഞതിന് ശേഷവും വീണ്ടും അത് ആവർത്തിക്കപ്പെടുമ്പോൾ, അത് മറക്കാതിരിക്കുമ്പോൾ, അത് ഓർമ്മിച്ചെടുക്കുമ്പോൾ അത് പ്രശ്നം കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭർത്താവിൽ നിന്ന് എന്നോ സംഭവിച്ച ഒരു തെറ്റ് പത്ത് വർഷം കഴിഞ്ഞതിന് ശേഷവും ഭാര്യ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ അത് ഭർത്താവിൻ്റെ മനസ്സിനെ മുറിപ്പെടുത്തുകയാണ് ചെയ്യുക. അതുകൊണ്ട് ജീവിതം ആസ്വാദ്യകരമായി നമുക്ക് അനുഭവിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ മറക്കാനും ചില കാര്യങ്ങൾ മാപ്പാക്കാനും നമ്മൾ പഠിച്ചേ പറ്റൂ. അഞ്ചാമതായി, സെൽഫ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമ്മൾ ഒഴിവാക്കണം. അതായത്, ഞാൻ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വലിയ വ്യക്തിയാണ് എന്ന് സ്വയം തോന്നുകയും അതിന് അമിതമായി പ്രാധാന്യം നൽകുകയും ചെയ്യുക എന്നുള്ളത് ജീവിതം ആസ്വദിക്കപ്പെടാതിരിക്കാൻ കാരണമാണ്. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാൽ നമ്മേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയി നമ്മുടെ ജീവിതത്തിൽ നാം കാണേണ്ടത് അള്ളാനെയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, മറ്റുള്ളവരെയാണ്. നമ്മുടെ ജീവിതത്തിന് അമിതമായ പ്രാധാന്യം നൽകുകയും അതിനു വേണ്ടിയിട്ട് വാശി കാണിക്കുകയും അതിനുവേണ്ടി സമർത്ഥിക്കുകയും അതിനുവേണ്ടി ഈഗോ സെൻട്രിക് ആവുകയും ചെയ്യുമ്പോൾ അത് നമ്മിൽ ഉണ്ടാക്കുന്നത് ഒരു തരം പേടിയാണ്. ഈ പേടി എന്നുള്ളത് ജീവിതത്തിൽ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ആസ്വാദനവും സന്തോഷവുമായിരിക്കും. ആറാമത്തെ പോയിന്റ്, നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്യുന്നു എന്നുള്ളത്. ജീവിതത്തിലുണ്ടാകുന്ന വികാരങ്ങൾ, അനുഭവങ്ങൾ, ഇത് പറയേണ്ടത് പറയേണ്ടവരോട് പറയേണ്ട സമയത്ത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ പരിഹാരമാണ്. എന്നാൽ ഒരാളോടും ഒന്നും ഷെയർ ചെയ്യാതെ മനസ്സിലുണ്ടാവുന്ന നൊമ്പരങ്ങളും വേദനകളും വൈകാരികതയും എല്ലാം അടിച്ചമർത്തി അത് ഒരു ഡിപ്രഷൻ സ്റ്റാറ്റസിലേക്ക് പിന്നെ വഴിമാറുന്നു. അതായത്, പിന്നെ തലക്ക് മുകളിൽ നമ്മൾ വഹിക്കാൻ പറ്റാത്ത ഒരു ഭാരം കയറ്റിയിട്ടുണ്ടെങ്കിലുള്ള മാനസികാവസ്ഥ എന്തായിരിക്കും, ശരീരത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും. ഒരാൾക്ക് 100 കിലോഗ്രാം മാത്രമേ താങ്ങാൻ പറ്റുള്ളൂ, പക്ഷേ അയാൾ ഏൽക്കുന്നത് 400 കിലോ ആണെങ്കിൽ അത് അയാളുടെ ശരീരത്തിനും മനസ്സിനും വലിയ ഭാരമാണ്. അതുകൊണ്ട് മാനസികമായിട്ടുള്ള സ്വാസ്ഥ്യവും സന്തോഷവും ഒരാൾക്കുണ്ടാവണമെങ്കിൽ ഒരാൾക്ക് ഏൽക്കാനോ അല്ലെങ്കിൽ ഏറ്റാനോ പറ്റാത്ത ഭാരം ഏൽക്കാതിരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഏഴാമത്തെ പോയിന്റ്, ഫ്യൂച്ചറിനെ സംബന്ധിച്ചുള്ള ഓവർ വെറി. പലരിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജീവിതം ആസ്വദിക്കാതിരിക്കാനുള്ള ഒരു കാരണം ഭാവിയെക്കുറിച്ചുള്ള ചിന്ത അധികരിപ്പിക്കുകയും വർത്തമാനകാലത്ത് ജീവിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രീഷ്യസായിട്ടുള്ള വിലപ്പെട്ട മൊമെൻസിനെ ഇല്ലായ്മ ചെയ്യാൻ മാത്രമേ ഇത് ഉപകരിക്കുകയുള്ളൂ. ചെറിയ സന്തോഷങ്ങൾ ആസ്വദിക്കാൻ ഇത്തരം ആളുകൾ മറന്നുപോകുന്നു. കാരണം അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് ഫ്യൂച്ചറാണ്. വർത്തമാനകാലത്ത് ജീവിക്കാനോ വർത്തമാനകാലത്തുള്ള കാര്യങ്ങൾ ആസ്വദിക്കാനോ ഇത്തരം ആളുകൾക്ക് സാധിക്കുന്നില്ല. കാരണം ദേ ആർ ഓൾവേസ് ആങ്ഷ്യസ് അബൌട്ട് ദെയർ ഫ്യൂച്ചർ. പ്രത്യേകിച്ച് സ്ത്രീകൾ, സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയാണിത്. അതായത്, ഭർത്താവ് ആ ഭർത്താവിലുള്ള നന്മകൾ സ്വാംശീകരിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുന്നതിന് ബദൽ ഭാവിയെ സംബന്ധിച്ച് ആദി വെക്കുകയും അതിനെ സംബന്ധിച്ച് ഓവർ കാൽക്കുലേറ്റ് ചെയ്യുകയും എന്നിട്ട് അതിനെ ചൊല്ലി ബഹളമുണ്ടാക്കുകയും ചെയ്യുന്ന മാനസികാവസ്ഥ. മറ്റൊന്ന്, എട്ടാമത്തെ പോയിന്റ്, മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക എന്നുള്ളത്, ഒരാളെ കുറ്റപ്പെടുത്തുക എന്നുള്ളത്. നമ്മുടെ തെറ്റുകൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കിട്ടാനാണ്? ഇത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം നഷ്ടപ്പെടാനും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ കൃത്യമായി ആസ്വാദന തലത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കാതെ പോകുന്ന ഒരു എലമെൻ്റാണ്. മറ്റൊന്ന്, ധൃതി കാണിക്കുക എന്നുള്ളത്. നമ്മൾ കാര്യങ്ങളിൽ അജലത്ത് എന്നുള്ളത്, ധൃതി എന്നുള്ളത് ഒഴിവാക്കണം എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പ്രത്യേകമായി പഠിപ്പിച്ചിരിക്കുന്നത്. കൃത്യമായി ടൈം മാനേജ് ചെയ്യാൻ സാധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കാനുള്ള സമയമുണ്ടാവും. ലോകത്തുള്ള എല്ലാവർക്കും അള്ളാഹു ഒരേ രൂപത്തിൽ നൽകിയിട്ടുള്ള ഏക വസ്തു സമയമാണ്. ഈ സമയത്തെ വളരെ ബുദ്ധിപൂർവം ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ വി ഷുഡ് ഹാവ് എ കറക്റ്റ് ടൈം മാനേജ്മെൻറ്റ് ഷെഡ്യൂൾ. പലർക്കും ഇന്നില്ലാത്തതാണ്. അതുകൊണ്ടാണ് ടൈം മാനേജ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളും ജീവിതത്തെ ശരിയായ രൂപത്തിൽ ആസ്വദിക്കാൻ സാധിക്കാതെ പോകുന്നതും എന്നാണ് എനിക്ക് വിലയിരുത്താൻ സാധിച്ചിരിക്കുന്നത്. ബന്ധങ്ങളെ നിലനിർത്തുക എന്നുള്ളത്, ബന്ധങ്ങൾ നിലനിർത്തുക എന്നുള്ളത്, അത് നമ്മുടെ പാരൻസിനോടുള്ള ബന്ധമായിരിക്കാം, നമ്മുടെ ഭാര്യയോടുള്ളതാവാം, മക്കളോടുള്ളതാവാം, നമ്മുടെ അയൽവാസിയോടുള്ള ബന്ധമാവാം, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവിനോടുള്ള ബന്ധം. ഇങ്ങനെ അള്ളാഹു

0: അതുപോലെ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത്, കറക്റ്റ് തീരുമാനം എടുക്കുക എന്നുള്ളത് ജീവിതം ആസ്വാദ്യകരമാക്കുന്ന മറ്റൊരു ഘടകമാണ്. തീരുമാനമെടുക്കേണ്ട സമയത്ത് കറക്റ്റ് തീരുമാനമെടുക്കാതെ പോകുമ്പോൾ അത് ജീവിതം ദുഷ്കരമാക്കും. അതുകൊണ്ട് ഈ തീരുമാനമെടുക്കുക എന്നുള്ളതിന് മുമ്പ് മുഷാവറ ചെയ്യുക, കൂടിയാലോചിക്കുക എന്നുള്ളതിന് പ്രാധാന്യമുണ്ട്. കൂടെ ഉത്തരവാദിത്തങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. പലപ്പോഴും ഇന്ന് സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ആളുകൾ ഒളിച്ചോടുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത് ഒരാളുടെ കോൺഫിഡൻസ് സ്റ്റാറ്റസ് വളർത്തുന്നതും വികസിപ്പിക്കുന്നതുമാണ്. വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ആളുകളുടെ കോൺഫിഡൻസ് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ നിർദ്ദേശം ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളിൽ കൂടി ആത്മവിശ്വാസം വളർത്തുക എന്നുള്ളതാണ്. അതുപോലെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സ്, തെറ്റുകൾ ചെയ്യാത്ത ഒരാളും നമ്മുടെ ലോകത്തില്ല. അപ്പോൾ ഈ തെറ്റുകൾ വരുമ്പോൾ ആ ചെറിയ തെറ്റുകളിൽ കുറ്റങ്ങൾ കണ്ടെത്തുന്നതിന് ബദലായിട്ട് ഫൈൻഡ് ടൈം ടു സെലിബ്രേറ്റ് അവർ മിസ്റ്റേക്സ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ തുറന്ന് സമ്മതിക്കാനും അത് തിരുത്താനും അതിൽ നിന്ന് പുതിയ പാഠങ്ങൾ പഠിക്കാനും നമ്മൾ സന്നദ്ധമാവുക എന്നുള്ളതും നമ്മുടെ ജീവിതം ആസ്വാദ്യകരമാക്കാൻ പറ്റുന്ന വഴിയാണ്. അതുപോലെ ജീവിതത്തിൽ ബാഡ് ഹാബിറ്റ്സിനോട് നോ പറയാൻ സാധിക്കുക എന്നുള്ളത്, ഇതാണ് ഇന്ന് പല ആളുകൾക്കും സാധിക്കാത്തത്. മദ്യപാനം, ലഹരി പോലെയുള്ള വഴികളിലേക്ക് പെൺകുട്ടികൾ പോലും വഴിമാറുന്നു എന്ന് ഇന്ന് പഠനങ്ങൾ തെളിയിക്കുകയാണ്, അല്ലെങ്കിൽ സാക്ഷി നിർത്തുകയാണ്. അതുകൊണ്ട് തെറ്റായ ശീലങ്ങളോട് നോ പറയാൻ മനസ്സിനെ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ സംഗതിയാണ്. അങ്ങനെ നമ്മൾ നോ പറയാൻ ശീലിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷം വരുത്തും. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവോട് നന്ദി കാണിക്കുക. ബി ഗ്രേറ്റ്ഫുൾ ടു അള്ളാഹ്. കാരണം അള്ളയാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മെ പരിപാലിക്കുന്നത്, നമുക്ക് ആവശ്യമായിട്ടുള്ള സസ്റ്റിനൻസ് എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് അള്ളയാണ്. അപ്പോൾ ആ അള്ളാഹിനോടുള്ള നന്ദി എന്നുള്ളത് നമ്മൾക്ക് ജീവിതത്തിൽ കൂടുതൽ സന്തോഷം നൽകും. കൂടെ ജീവിതത്തിൽ വലിയ വെല്ലുവിളികൾ നേരിടുക എന്നുള്ളത്, അതിനെ സ്വീകരിക്കുക എന്നുള്ളത്, ജീവിതം അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് വെല്ലുവിളികളെ സ്വീകരിക്കുന്ന രൂപത്തിലാണ്. മനുഷ്യൻ വ്യത്യസ്തമായിട്ടുള്ള പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് അവിടെ അയ്യുക്കും അഹ്സനുമല്ല, നിങ്ങളിൽ നിന്ന് ആരാണ് നന്മ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു പരീക്ഷണമാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് പ്രതിസന്ധികൾ വരുമ്പോൾ ഹൗ വി റിയാക്ട്, ഹൗ വി റെസ്പോണ്ട്, ഒരു പ്രതിസന്ധിയോട് നമ്മുടെ മനോഭാവം എന്താണ്, ഒരനുഗ്രഹത്തോട് നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ പ്രതികരണവും എന്താണ്, രണ്ടും അള്ളാഹു പരീക്ഷിക്കുകയാണ്. പരീക്ഷണങ്ങളോട് ക്ഷമ കൈക്കൊള്ളാനും സന്തോഷങ്ങളോട് നന്ദി കാണിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ് അള്ളാഹു ഇവിടെ പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും ജീവിതം നമുക്ക് ആസ്വാദ്യകരമാക്കാൻ സാധിക്കും. അതുപോലെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ, ഒരാൾ നമ്മെ വിമർശിക്കുന്ന വേളയിൽ നമ്മളൊരിക്കലും അസ്വസ്ഥമാവേണ്ടതില്ല. കാരണം വിമർശനങ്ങളെ ക്രിയാത്മകമായി സ്വീകരിക്കാൻ നമുക്ക് മാനസിക വ്യാപ്തി ഉണ്ട് എങ്കിൽ, പോസിറ്റീവായി ക്രിറ്റിസിസത്തെ കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്യക്തിത്വം ഒരുപാട് ഉയരും. അതുപോലെ ഏത് പശ്ചാത്തലത്തിലും ആളുകളുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക. നമ്മുടെ എതിർഭാഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും, ഒരു ഒപ്പോണൻ്റ് ആണെങ്കിൽ പോലും, അയാളോട് വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ വൈകാരിക പക്വതയാണ് സൂചിപ്പിക്കുന്നത്. പലപ്പോഴും ഒരു ശത്രു മനോഭാവത്തോടുകൂടി ആളുകളെ വെറുക്കുന്ന ഒരു സ്റ്റാറ്റസിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും. അതുകൊണ്ട് എല്ലാ വ്യക്തികളുമായിട്ടും വളരെ നല്ല ഒരു ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുക എന്നുള്ളത് നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ആസ്വാദ്യ തലത്തിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗപ്പെടുത്തും, അല്ലെങ്കിൽ ഉപകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: മഷാല്ല, പ്രേമുള്ളവരെ, സ്നേഹക്കൂടെ ഇവിടെ സമാപിക്കുകയാണ്. ജീവിതം എങ്ങനെ ആസ്വാദ്യകരമാക്കാം എന്ന വിഷയത്തിൽ പ്രൊഫസർ കെ പി സഹദ് സാറായിരുന്നു സ്നേഹക്കൂടിൽ ഇതുവരെ നമ്മോട് സംസാരിച്ചത്. റേഡിയോ വൈബ്സ് തുടരുന്നു. ഇനി
2: അൽ ഉസൂൽ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കുന്ന സുപ്രധാനമായ സെഷനാണ് അൽ ഉസൂൽ. ബഹുമാനനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി, സ്വഹാബത്തിനെ അറിയൽ ഭാഗം 3.

0: നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അല്ലേ, കഴിഞ്ഞ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് കേട്ടു പോരാണല്ലോ സഹാബത്തിന് അറിയില്ല ഭാഗം മൂന്നാണല്ലോ അല്ലെന്ന്. ഇൻഷാല്ലാ ബഹ്മാൻ അബ്ദുൽ മാലിക് സലഫിയാണ് അല്ലുസൂലി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഹദീസിൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ചത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, അതിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിവായത്ത് ചെയ്തത് ആരാണ്? നാല് അബ്ദുള്ളമാർ അൽ അബാദില എന്ന് അറിയപ്പെടുന്നവർ ആരാണ്? ഈ വക കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ചത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ എണ്ണം എത്രയാണ്? പ്രവാചകന് എത്ര സ്വഹാബിമാർ ഉണ്ടായിരുന്നു? ഈ വിഷയത്തിൽ പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. അതിൽ അബൂ സുറഅ അർറാസി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പറഞ്ഞ ഒരഭിപ്രായം, ഖുബില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം عن 100,000 و14,000 من الصحابة ممن روى عنه وسمع منه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോകുന്ന സന്ദർഭത്തിൽ 114,000 സ്വഹാബത്ത് ഉണ്ടായിരുന്നു. പ്രവാചകനിൽ നിന്ന് കേൾക്കുകയും പ്രവാചകനിൽ നിന്ന് റിവായത്ത് ചെയ്യുകയും ചെയ്തതായിട്ട് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തദ്രിബുറാവിയിൽ, ഇമാം സുയൂത്തിയുടെ തദ്രിബുറാവിയിൽ ഈ ഒരു വാചകം നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ ആധിക്യമാണ് ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു വാചകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്രയാണ് കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും, ഈ ഒരു കണക്ക് നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഏകദേശം 100,000-ലധികം സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. പ്രവാചകൻ്റെ സ്വഹാബത്ത് എല്ലാവരും ഒരേ തബക്കയിൽപ്പെട്ടവരല്ല, ഒരേ ദറജയല്ല അവർക്കുള്ളത് എന്നർത്ഥം. എല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കൽ അദൂലുകളാണ്, സ്വീകാര്യന്മാരാണ്, അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടിയവരാണ്. എങ്കിലും ഓരോരുത്തരുടെയും പദവിയും സ്ഥാനവും വ്യത്യാസമുണ്ട്. ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്ന കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലും ഹിജറയുടെ അടിസ്ഥാനത്തിലും പ്രവാചക ചരിത്രത്തിലെ അവിസ്മരണീയമായ സന്ദർഭങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഹുദൈബിയ സന്ധി പോലെ, ബൈഅത്തുർ റിളവാൻ പോലെ പ്രസിദ്ധമായ സംഭവങ്ങൾക്ക് സാക്ഷികളായ സഹാബത്തിനെ പോലെ വ്യത്യസ്തമായ ദറജകളിലാണ് പണ്ഡിതന്മാർ സ്വഹാബത്തിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇബ്നു സഅദ് അദ്ദേഹം 5 തബക്കയായി സ്വഹാബത്തിനെ വേർതിരിച്ചിട്ടുണ്ട്. അവർ 5 കാറ്റഗറിയാണ്. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി 12 തബക്കകളായി സ്വഹാബത്തിനെ വേർതിരിച്ചിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്നവർ, ബദറിൻ്റെ മുമ്പ് വന്നവർ, ബദറിൽ പങ്കെടുത്തവർ, ഹിജറക്ക് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചവർ എന്നിങ്ങനെ പറഞ്ഞ് 12 ഇനങ്ങൾ, 12 തബക്കകളായി, പദവികളായി, ദർജകളായി സഹാബത്തിനെ ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി ഖിസ്മ ചെയ്തതായിക്കൊണ്ട് തദ്രീബുർ റാവിയിൽ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ സ്വഹാബത്തിൽ ഏറ്റവും അഫ്ലൽ ആരാണ്? നമുക്കറിയാം പ്രവാചകന്റെ ഖലീഫമാർ 4 ആണ്. പ്രവാചകന്റെ സ്വഹാബത്തിൽ ഏറ്റവും അഫ്ലൽ 1 അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ ഇവർ രണ്ടുപേരുമാണ് ഈ ഉമ്മത്തിൽ പ്രവാചകന്റെ ശേഷം ഏറ്റവും ശ്രേഷ്ഠരായവർ എന്നതിൽ അഹ്ലുസുന്നക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അതേസമയത്ത് ഇസ്ലാമിൽ നിന്ന് നൂതന വാദം സ്വീകരിച്ച് വ്യതിചരിച്ചു പോയിട്ടുള്ള ഷീഇ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവർക്ക് ഈ വിഷയത്തിൽ ചില്ലർ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. അവർ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ് ചില ആളുകളെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാളും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനേക്കാളും ഒക്കെ മഹത്വം കൊടുക്കുകയും മഹത്വം കൽപ്പിക്കുകയും ചെയ്യുന്നത്. അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും ശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, പിന്നീട് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, ഈ 4 ഖലീഫമാർ. പിന്നീട് അഷ്റത്തുൽ മുബശ്ശിരീന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട തൊൽഹ റളിയല്ലാഹുവിനെ പോലെ, സഅദ് റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകൾ. പിന്നീട് ബദറിൽ പങ്കെടുത്ത ആളുകൾ, അഹ്ലു ബദർ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവ പ്രബോധന ചരിത്രത്തിൽ അവിസ്മരണീയവും അതുല്യവുമായ ഒരു മഹാസംഭവമായിരുന്നു ബദർ. ആ ബദറിൽ പങ്കെടുത്ത ആളുകൾ എന്തുകൊണ്ട് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണ്? പിന്നീട് ഉഹുദിൽ പങ്കെടുത്ത ആളുകൾ, പിന്നീട് ബൈഅത്തു റിദ്വാൻ അഥവാ ഹുദൈബിയ സന്ധി നടന്നതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ചില ആളുകളെ ഉംറക്ക് പറഞ്ഞയക്കുകയും, എന്നാൽ ആ ഉംറ നിർവഹിച്ച് അദ്ദേഹം മക്കയിൽ നിൽക്കുമ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന് വധിക്കപ്പെട്ടു എന്നൊരു തെറ്റായ വാർത്ത പ്രവാചകന് ലഭിക്കുകയും, എങ്കിൽ ആ ആളുകൾക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുവാൻ വേണ്ടി മരണത്തിന് വേണ്ടിയുള്ള പ്രതിജ്ഞ, മരണം വരേക്കും യുദ്ധം ചെയ്യാൻ ആരാണ് തയ്യാറുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു ബൈഅത്ത്, ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് ബൈഅത്തു റിദ്വാൻ എന്ന പേരിൽ അറിയപ്പെട്ട ആ പ്രതിജ്ഞ, അതിൽ പങ്കെടുത്തവർക്കെല്ലാം സ്വർഗമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്തവർ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ അവരുടെ അഫ്ളലിയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി ത്വാലിബ്, അഷ്റത്തുൽ മുബശ്ശിരീൻ, അസ്ഹാബ് ബദർ, അസ്ഹാബ് ഉഹദ്, ബൈഅത്തു റിദ്വാൻ ഇങ്ങനെയുള്ള ആളുകളാണ് സഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ ആളുകൾ. ബാക്കിയുള്ളവർ സഹാബത്താണെങ്കിലും ഇവരുടെ പദവിയിലേക്ക് അവർ ഉയർന്നു വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് സ്വതന്ത്രന്മാരിൽ നിന്ന്, പുരുഷന്മാരായ സ്വതന്ത്രന്മാരിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. കുട്ടികളിൽ നിന്ന് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, സ്ത്രീകളിൽ നിന്ന് ഖദീജ ഉമ്മുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മാതാവായ പ്രവാചകൻ്റെ ഒന്നാം ഭാര്യയായ പ്രവാചകൻ്റെ ഇബ്രാഹിം ഒഴികെയുള്ള എല്ലാ സന്താനങ്ങളുടെയും മാതാവായ ഖദീജ റളിയല്ലാഹു അൻഹയാണ് സ്ത്രീകളിൽ നിന്ന് ഏറ്റവും പ്രഥമമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. മൗലകളിൽ നിന്ന്, മോചിതരായ അടിമകളിൽ നിന്ന് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു, അടിമകളിൽ നിന്ന് ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു, ഇവരാണ് സഹാബത്തിൽ ഇസ്ലാം കൊണ്ട് മുൻകടന്ന ആളുകൾ. അവരിൽ ഏറ്റവും അവസാനമായി, സഹാബത്തിൽ ഏറ്റവും അവസാനമായി മരണപ്പെട്ട വ്യക്തി അബു തുഫൈൽ ആമിർ ബിൻ വാസില അൽ ലൈസി റളിയല്ലാഹു അൻഹു ആണ്. ആമിർ ബിൻ വാസിലത്ത് അൽ ലൈസി എന്ന സഹാബിയാണ് സഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അവസാനമായി ഈ ലോകത്തോട് വിട പറഞ്ഞത്. അദ്ദേഹം ഹിജ്റ 100 വർഷത്തിലാണ് മക്കയിൽ മരണപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ തൊട്ടു മുമ്പാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. അദ്ദേഹം ബസ്റയിൽ വെച്ചുകൊണ്ടാണ് മരിക്കുന്നത്. ഹിജ്റ 93 എന്നഭിപ്രായമുണ്ട്. അതല്ല, ചില ആളുകൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവാണ് സഹാബത്തിൽ അവസാനമായി മരണപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടി സൂക്ഷ്മമായ അഭിപ്രായം, അല്ലാഹു അലം, ആമിർ ബിൻ വാസിലത്ത് അൽ ലൈസി റളിയല്ലാഹു അൻഹുവാണ് എന്നതാണെന്ന് തോന്നുന്നു. സഹാബത്തിൻ്റെ വിജ്ഞാനം, ഏതൊക്കെ ആളുകളാണ് സഹാബത്ത്, ആരൊക്കെയായിരുന്നു സഹാബത്തിൻ്റെ നേതാക്കന്മാർ, ആ സഹാബത്തിൽ അഫ്ളൽ ആരാണ്, ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ ആരൊക്കെയാണ് എന്നിത്യാദി കാര്യങ്ങൾ പണ്ഡിതന്മാർ ഗ്രന്ഥരചനകൾ തന്നെ നടത്തി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സഹാബത്തിനെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി രചിച്ചിട്ടുള്ള അൽ ഇസ്വാബ ഫി തംയീസി സഹാബ. അൽ ഇസ്വാബ ഫി തംയീസി സഹാബ എന്നു പറയുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ കുറിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഏറ്റവും അറിയപ്പെട്ടതും ഏറ്റവും ഉപകാരദായകവുമായ ഗ്രന്ഥമാണ്. ഒരാൾ സ്വഹാബിയാണോ അല്ലേ, അതാണ് അൽ ഇസ്വാബ ഫി തംയീസി സ്വഹാബ. മറ്റൊരു ഗ്രന്ഥമാണ് അലി ബിൻ മുഹമ്മദ് അൽ ജസരിയുടെ, അഥവാ ഇബ്നുൽ അസീർ എന്ന പേരിൽ പ്രസിദ്ധനായ അലി ബിൻ മുഹമ്മദ് അൽ ജസരി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുള്ള ഉസ്ദുൽ ഖാബ ഫി മഅരിഫത്തി സ്വഹാബ എന്ന ഗ്രന്ഥം. ഇതും ഇന്ന് ലഭ്യമാണ്, വളരെയധികം പ്രശസ്തി ലഭിക്കുകയും പണ്ഡിതന്മാരും വിദ്യാർത്ഥികളും താലിബുൽ ഇൽമുകളുമൊക്കെ ഈ ഗ്രന്ഥത്തെ വളരെയധികം ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്രകാരം തന്നെ ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുള്ള അൽ ഇസ്തിആബ് ഫി അസ്മാഇൽ അസ്ഹാബ് എന്ന് പറയുന്ന അൽ ഇസ്തിആബ് എന്ന് പറയുന്ന ഗ്രന്ഥം, ഈ മൂന്ന് ഗ്രന്ഥങ്ങളുമാണ് ഇന്ന് വിജ്ഞാനത്തിൻ്റെ മേഖലയിൽ സ്വഹാബത്തിനെ കുറിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഏറ്റവും അമൂല്യവും അതുല്യവുമായ ഗ്രന്ഥങ്ങളാണ് ഈ മൂന്ന് ഗ്രന്ഥങ്ങൾ. അപ്പോൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഉദൂലുകളായിരുന്നു. പ്രവാചകന്റെ ശിക്ഷണത്തിൽ വളർന്നു വന്ന അനുസരണ ബോധമുള്ള, വിജ്ഞാനമുള്ള, വിനയമുള്ള വിട്ടുവീഴ്ചയുടെ മാതൃകകളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്. അങ്ങനെയുള്ള സ്വഹാബത്തിനെ കുറിച്ചുള്ള വിജ്ഞാനം ഉസൂലുൽ ഹദീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശമാണ് എന്ന് നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞു. ആ സ്വഹാബത്തിൻ്റെ മാർഗമാണ് നമ്മളും പിൻപറ്റേണ്ടത്. അതേസമയം സ്വഹാബത്തിൻ്റെ അദാലത്തിനെ ചോദ്യം ചെയ്ത് സ്വഹാബത്തിൽപ്പെട്ട പലരെയും കാഫറുകളാക്കി ചിത്രീകരിക്കുന്ന അതിദാരുണമായ അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക ലോകത്ത് അന്ധഛിദ്രത വളർത്തി മുസ്ലിം ഐക്യത്തെ ഭിന്നിപ്പിലേക്ക് നയിച്ചിട്ടുള്ള ഷിയ വിഭാഗം, ഷിയാക്കൾ, അവർ അള്ളാഹുവിൻ്റെ പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബത്തിനെ ചീത്ത പറയുകയും ആ സ്വഹാബത്തിനെ കാഫറായി മുദ്രകുത്തുകയും ആ സ്വഹാബത്തിനെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നവരാണ്. ആ ഷിയാക്കളിൽ നിന്ന് ഊർജം ലഭിച്ചിട്ടാണോ എന്നറിയില്ല. കേരളത്തിൻ്റെ മണ്ണിൽ പോലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെയും മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെയും അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഇങ്ങനെയുള്ള സ്വഹാബത്തുകളെയെല്ലാം വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് ഗ്രന്ഥരചനകൾ നടത്തുകയും പ്രഭാഷണങ്ങളിലൂടെയും സംസാരങ്ങളിലൂടെയും ലേഖനങ്ങളിലൂടെയും സ്വഹാബത്തിൻ്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തി അവർ കാട്ടുകള്ളന്മാരാണ് എന്നുപോലും ചില ആളുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്നല്ല, ഇത്രമാത്രം ഗൗരവമുള്ള സംഗതിയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സ്വഹാബത്ത് സഹിച്ച ത്യാഗവും അവർ നയിച്ച വിപ്ലവമൊക്കെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഇന്നും ഉറങ്ങാതെ കിടപ്പുണ്ട്. അത്രയും വലിയ ത്യാഗ സന്നദ്ധത കാണിച്ച പ്രവാചകൻ്റെ സ്വഹാബത്തിനെ കുറിച്ച്, ത്യാഗത്തിൻ്റെ സ്മരണകളൊന്നും അയവിറക്കാനില്ലാത്ത നമ്മുടെ നാവുകൊണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്വഹാബത്തിനെ തൂക്കുന്ന, സ്വഹാബത്തിനെ അളക്കുന്ന ഒരു രീതി കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. അത് അപകടമാണ്. ഇത് സാന്ദർഭികമായി ഞാൻ ഉണർത്തിയെന്ന് മാത്രം. പ്രവാചകൻ്റെ സ്വഹാബത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. സ്വഹാബത്തിൻ്റെ ജീവചരിത്രങ്ങൾ ഇന്ന് ലഭ്യമാണ്, നമ്മളത് വായിക്കണം. അവർ സ്വർഗത്തിന് വേണ്ടി കൊതിച്ചതെത്രയായിരുന്നു എന്നുള്ളതും, ദുനീവിയായ ജീവിതം അവർ കണ്ടത് എപ്രകാരമായിരുന്നു എന്നുമെല്ലാം അത്തരത്തിലുള്ള ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ചുരുക്കത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, ആ സ്വഹാബത്തിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് ഉസൂൽ ഹദീസിൻ്റെ അഥവാ ഹദീസ് നിദാന ശാസ്ത്രത്തിൻ്റെ വിദ്യാർത്ഥിയുടെ ഒരു ബാധ്യതയാണ്. ആ ബാധ്യത നമ്മൾ നിറവേറ്റണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മതം കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകൻ്റെ സ്വഹാബത്തിൻ്റെ മാർഗം സ്വീകരിക്കുന്ന, അതിന് അനുധാവനം ചെയ്യുന്ന വിശ്വാസികളാകുവാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
0: ما شاء الله. അപ്പോൾ ഇസ്ലാമിൻ്റെ അടിത്തറ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഗ്രാം. റേഡിയോ വൈബ്സിൻ്റെ അവസാന നിമിഷം നമ്മളതാണ് കേൾക്കാറുള്ളത്. ഇപ്പോൾ കേട്ടു അല്ലുസൂൽ, ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു. സഹാബത്തിന് അറിയൽ ഭാഗം 3 ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇൻഷാല്ലാ മറ്റൊരു റേഡിയോ വൈബ്സിൽ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുകയാണ്. റേഡിയോ വൈബ്സിൽ മുഖം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും നിങ്ങളുടെ കൂടെ റേഡിയോ വൈബ്സിൽ ഉണ്ടായിരുന്നത് മുനവർ സലായിയുടെ കൂടെ ഞാൻ വിട്ടി അബ്ദുൽ സലാം. മറ്റൊരു ദിവസം അപ്പോൾ പതിവ് പോലെ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.

0: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
1: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആനിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അത് വായിച്ചു തീർക്കാനുള്ള ഒരു ഗ്രന്ഥം മാത്രമല്ല, ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടുന്ന അള്ളാഹുവിൻ്റെ വചനമാണ്. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനായി പീസ് റേഡിയോ ഒരുക്കിയ ഹിഫ്ളുൽ ഖുർആനിൻ്റെ ഒരു പുതിയ എപ്പിസോഡിൽ നമ്മൾ ഇന്ന്, കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലൂടെയായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തു ഇബ്രാഹീമിൻ്റെ 49-50 വചനങ്ങൾ ഹൃദ്യസ്ഥമാക്കാനായി നമ്മൾ ഇരിക്കുകയാണ്. ഇൻഷാല്ലാ ക്ലാസ് എടുക്കാനായി ഫവാസ് ഫൈറോസ് ആണ് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നത്. ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിം 48 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് നാം പഠിച്ചു വന്നത്. ഇന്ന് ഇൻഷാല്ലാ 49-50 വചനങ്ങളാണ് നാം ഇന്ന് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി കൊണ്ട് ഞാനതൊന്ന് പാരായണം ചെയ്യാം.
3: أعوذ بالله من الشيطان الرجيم

يومئذ مقرنين.

0: ഇനി ഇൻഷാല്ലാ ഈ വചനങ്ങൾ ഒരിക്കൽ കൂടി പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം അവസാനിപ്പിക്കാം.
1: أعوذ بالله من الشيطان الرجيم.

0: അൽഹംദുലില്ലാ എന്നതോടുകൂടി സൂറത്ത് ഇബ്രാഹീമിലെ 50 വചനങ്ങളാണ് നാം പഠിച്ചത്. ശ്രോതാക്കൾ ഇതുവരെയുള്ള വചനങ്ങൾ പ്രത്യേകം മനഃപ്പാഠമാക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബറക്കല്ലാഹു ഫീക്ക്, ജസാക്കല്ലാഹു ഖൈറ. സൂറത്ത് ഇബ്രാഹീമിൽ നിന്നും 49-50 വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ബഹുമാനനായ ഫവാസ് ഫൈറോസാണ് ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആൻ ക്ലാസ് എടുത്തത്. വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കി അത് നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് പരലോകത്തേക്കുള്ള ഒരു സമ്പാദ്യമാക്കി മാറ്റാൻ ഈ ഒരു സമയത്ത് നിങ്ങളെല്ലാവരെയും എന്നെപ്പോലെ ഓർമ്മപ്പെടുത്തുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയ ജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
5: ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 90 ഒഴിവുണ്ട്. ഡൽഹിയിലെ നാഷണൽ ക്യാപിറ്റൽ റീജിയണൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലിമിറ്റഡിൽ സൂപ്പർവൈസർ ജൂനിയർ മെയിൻ്റനൻസ് തസ്തികയിലായി 9 തസ്തികകളിലായി 90 ഒഴിവുകൾ. കരാർ നേരിട്ടുള്ള നിയമനം. ഒക്ടോബർ 9 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. സൂപ്പർവൈസർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ, BSc IT, BE, BTech അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിൽ എഞ്ചിനീയറിംഗ് ബിരുദം ആയിരിക്കണം. ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ശമ്പളം 37,000 മുതൽ 115,000 വരെ. സൂപ്പർവൈസർ കോർപ്പറേറ്റ് ഹോസ്പിറ്റാലിറ്റി, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടോട്ടൽ അഡ്മിനിസ്ട്രേഷൻ, ഹോട്ടൽ മാനേജ്മെന്റിൽ ബിരുദമുണ്ടായിരിക്കണം. സൂപ്പർവൈസർ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ബിരുദവും മാസ് കമ്മ്യൂണിക്കേഷൻ പബ്ലിക് റിലേഷനിൽ PG ബിരുദം, PG ഡിപ്ലോമയും. ജൂനിയർ മെയിൻ്റനർ ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, റെഫ്രിജറേഷൻ ആൻഡ് AC, ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ട്രേഡ് ITI. 18,250 മുതൽ 59,000 വരെയാണ് ശമ്പള സ്കെയിൽ. പ്രായപരിധി 28. ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 90 ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.ncrtc.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
5: റെയിൽവേയിൽ 560 പാരാമെഡിക്കൽ ഒഴിവ്. റെയിൽവേ പാരാമെഡിക്കൽ കാറ്റഗറിയിലെ 560 ഒഴിവിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരണമായ എംപ്ലോയ്മെന്റ് ന്യൂസിന്റെ സെപ്റ്റംബർ 12 ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഒക്ടോബർ 14 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. നഴ്സിംഗ് സൂപ്രണ്ട്, ഫാർമസിസ്റ്റ്, ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ, ലാബ് അസിസ്റ്റന്റ്, ഡയാലിസിസ് ടെക്നീഷ്യൻ, റേഡിയോഗ്രാഫർ, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ എന്നീ തസ്തികകളിലായി മുൻവർഷം 434 ഒഴിവാണ് ഉണ്ടായിരുന്നത്. യോഗ്യത ഉൾപ്പെടെ അപേക്ഷ അയക്കുന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ www.rrb.indianrailways.gov.in ൽ പ്രസിദ്ധീകരിക്കുന്ന മുഴക്കി ലഭ്യമാകുന്നതാണ്. റെയിൽവേയിൽ 560 പാരാമെഡിക്കൽ ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ആർ ആർ ബി ഡോട്ട് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് GOV.in.
6: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
5: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: هي الحبيبة والمختار
5: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ, സ്നേഹക്കൂട്, കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ, സ്നേഹക്കൂട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ നുറുങ്ങുകൾ. സമയമില്ല എന്ന് പൊതുവെ പരാതി പറയുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ചെറിയൊരു സമയം കൊണ്ട് വലിയൊരു ആശയം ശ്രോതാക്കളുമായി പങ്കുവെക്കുന്ന നുറുങ്ങുകളിലൂടെ ഇന്ന് ഡോക്ടർ യാസ്മിൻ എം അബ്ബാസ് പട്ടാമ്പി അവർ രചിച്ച നാം സ്വാർത്ഥരാകരുത് എന്ന ലേഖനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് കേൾക്കുന്നത്. സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പമുള്ളത് അബ്ദുസമദ് കല്ലടിക്കോട്.
5: നാം സ്വാർത്ഥരാകരുത്, എഴുത്ത് ഡോക്ടർ യാസ്മിൻ എം അബ്ബാസ് പട്ടാമ്പി. കോഴിക്കോട്ട് നിന്നും യാത്ര പുറപ്പെട്ടതാണ്. ബസ്സിൽ നല്ല തിരക്കുണ്ട്. ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. കമ്പിയിൽ തൂങ്ങിപ്പിടിച്ച് നിൽപ്പാണ്. വല്ലപ്പോഴും ലഭിക്കുന്ന ഇത്തരം യാത്രകൾ ചുറ്റുമുള്ള ജീവിതങ്ങളെ നിരീക്ഷിക്കാനുള്ള അവസരമായി തോന്നാറുണ്ട്. അങ്ങനെ ഇരിക്കെ രണ്ടു കുട്ടികളുമായി ഒരു സ്ത്രീ ബസ്സിൽ കയറി. 3 വയസ്സ് തോന്നിക്കുന്നൊരു കുഞ്ഞ് ഒക്കത്തുണ്ട്. 6 വയസ്സ് തോന്നിക്കുന്നൊരു കുട്ടി കയ്യിൽ പിടിച്ചിട്ടുമുണ്ട്. കോഴിക്കോട്ട് നിന്നും ഗുരുവായൂരിലേക്ക് പോകുന്ന വേഗതയേറിയ ആ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൽ രണ്ട് കുഞ്ഞുങ്ങളുമായി ആ സ്ത്രീ പാടുപെടുകയാണ്. ചെറുപ്പക്കാരിയായൊരു പെൺകുട്ടിയോട് ആ സ്ത്രീക്കായി ഒന്ന് എഴുന്നേറ്റ് കൊടുക്കാമോ എന്ന് ചോദിച്ചു. അല്പം മടിയോടുകൂടിയാണെങ്കിലും എഴുന്നേൽക്കാൻ തുനിഞ്ഞ ആ കുട്ടിയോട് തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റൊരു സ്ത്രീ എഴുന്നേൽക്കേണ്ടതില്ലെന്ന് തലകൊണ്ടാങ്ങിയും കാണിച്ചു. അതേസമയം അമ്മയും കുഞ്ഞും എന്നെഴുതി വച്ച സീറ്റിലിരിക്കുന്ന കോളേജ് വിദ്യാർത്ഥിനി എന്ന് തോന്നിക്കുന്ന മറ്റൊരു പെൺകുട്ടിയോട് ഒരു സ്ത്രീ എഴുന്നേറ്റ് കൊടുക്കാൻ ആവശ്യപ്പെടുന്നത് കണ്ടു. എന്നാൽ റിസർവ് ചെയ്ത ആ സീറ്റിൽ നിന്ന് പോലും അമ്മയ്ക്കായി എഴുന്നേറ്റ് കൊടുക്കാൻ മനസ്സ് കാണിക്കാതെ അവളും യാത്ര തുടരുകയാണ്. ഇത് കണ്ടതും തലയ്ക്കുമിതയുള്ള അമ്മയും കുഞ്ഞുമെന്ന എഴുത്ത് കാണിച്ചു കൊടുത്തതുകൊണ്ട് എഴുന്നേറ്റ് കൊടുക്കാൻ വീണ്ടും പറയേണ്ടി വന്നു. അതോടെ അവൾ എഴുന്നേൽക്കുകയും അർഹതപ്പെട്ടവർ അവിടെ ഇരിക്കുകയും ചെയ്തു. അമ്മയും കുഞ്ഞും, ഭിന്നശേഷിക്കാർ, വയോധികർ, ഗർഭിണികൾ തുടങ്ങിയ റിസർവേഷൻ ബോർഡുകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ദുർബലരായവരെ കാണുമ്പോൾ സ്വമേധയാ എഴുന്നേറ്റ് കൊടുക്കുന്നൊരു പാരമ്പര്യം മലയാളികൾക്കുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അത്തരം നന്മകൾ ഇന്ന് നമുക്ക് അന്യം നിന്നുകൊണ്ടിരിക്കുന്നത്? കാരുണ്യത്തിന്റെ തിരുദൂതന്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്നവരിൽ നിന്ന് പോലും സ്വാർത്ഥമായ ഇത്തരം പെരുമാറ്റങ്ങളുണ്ടാകുന്നത് ഏറെ ഗൗരവത്തിൽ കാണേണ്ട വിഷയം തന്നെയാണ്. ഇസ്ലാം കാരുണ്യത്തിന്റെ മതം. മുതിർന്നവരെ ബഹുമാനിക്കുന്നതോടൊപ്പം ഇളയവരോട് കാരുണ്യം കാണിക്കാനും നാം പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പൂച്ചയെ ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ടതിനാൽ നരകത്തിലേക്കെത്തിയ സ്ത്രീയുടെയും നായയ്ക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗാവകാശിയായ വ്യക്തിയുടെയും കഥ ചെറുപ്പം മുതൽ കേട്ടുവളർന്നവരാണ് നമ്മൾ. മനുഷ്യരോട് മാത്രമല്ല, മറ്റു ജീവികളോടുപോലും കാരുണ്യം കാണിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇവിടെയെല്ലാം പഠിപ്പിക്കപ്പെടുന്നത്. കളങ്കമില്ലാത്തിടത്താണ് കാരുണ്യമുണ്ടാകുന്നത്. നബിയെ, അള്ളാഹുവിങ്കിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറിയത്. നീ ഒരു പരുഷ സ്വഭാവിയും കഠിനഹൃദയനുമായിരുന്നെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞുപോയി കളയുമായിരുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 3:159. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്കൃഷ്ട സ്വഭാവത്തെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ പ്രവാചകന്റെ അനുയായികളെന്ന നിലയിൽ നമ്മുടെ സ്വഭാവ മഹിമയിലൂടെയാണ് നാം സമൂഹത്തിന് മാതൃകയാകേണ്ടത്. അള്ളാഹുവിലുള്ള കലർപ്പില്ലാത്ത വിശ്വാസവും കളങ്കമില്ലാത്ത പ്രവാചക സ്നേഹവും ഒരു മനുഷ്യനെ സഹജീവികളോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാക്കി മാറ്റുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിലൊരാൾക്ക് തൻ്റെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റെല്ലാ മനുഷ്യരെക്കാളും പ്രിയപ്പെട്ടവൻ ഞാനാകുന്നതുവരെ അയാളുടെ വിശ്വാസം പൂർണ്ണമാവുകയില്ല. ബുഖാരി മുസ്ലിം. പ്രവാചകനോടുള്ള സ്നേഹം കേവലം വാക്കുകളിൽ ഒതുക്കാവാനുള്ളതല്ല, അതവിടുത്തെ ചര്യകൾ പിൻപറ്റുക കൂടി വേണം. അപ്പോഴാണ് ആ സ്നേഹത്തിന് ജീവനുണ്ടാകുന്നത്. നന്മ ചെയ്യുന്നതും തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുന്നതുമെല്ലാം ലോകമാന്യതയ്ക്ക് വേണ്ടിയാകരുത്. എല്ലാ പ്രവർത്തനങ്ങളും ആത്മാർത്ഥതയോടെയായിരിക്കണം. ഒരാളും കാണാനില്ലാത്ത അവസരത്തിലും ഒരു മിണ്ടാപ്രാണിയോട് കാരുണ്യം തോന്നണമെങ്കിൽ, തെറ്റുകളിൽ നിന്നകന്നു നിൽക്കാൻ കഴിയണമെങ്കിൽ മനസ്സിൻ്റെ തേട്ടം അള്ളാഹുവിലേക്ക് മാത്രമായിരിക്കണം. പ്രയാസപ്പെടുന്നവരെ കാണുമ്പോൾ ദയ തോന്നാനും സാധിക്കുന്ന സഹായം ചെയ്യാനും കഴിയണം. അത്തരത്തിൽ നന്മകൾ ചെയ്യാൻ ലഭിക്കുന്ന അവസരം പാഴാക്കരുത്.
1: ബറക്കല്ലാഹു ഫീക്. ജസാകല്ലാഹു ഖൈറ. നാം സ്വാർത്ഥരാകരുത്. ഡോക്ടർ യാസ്മിൻ എം അബ്ബാസ് പട്ടാമ്പി രചിച്ച ഈ ഒരു ലേഖനം, അതിൻ്റെ ശബ്ദാവിഷ്കാരമായിരുന്നു നമ്മൾ കേട്ടത്. അബ്ദുസ്സമദ് കല്ലടിക്കോടാണ് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് റേഡിയോ സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ എന്ന ഭാഗം ഇന്നും നമ്മോട് സംസാരിക്കുന്നത് ബഹുമാന്യനായ അബൂബക്കർ സലഫി.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചില അടിത്തറകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് സഹാബികളുടെ ഗ്രാഹ്യതക്ക് അവരെങ്ങനെയാണോ ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയത്, അതിന് വിപരീതമായി മനസ്സിലാക്കലൊക്കെ ബാത്തിലാണ്, അത് ഇസ്ലാം ദീനിൽ സ്വീകാര്യമല്ല, അതെന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതാണ്, വ്യക്തമാക്കിയതാണ്, സഹാബത്തിൻ്റെ പ്രത്യേകതകളും അവരുടെ ശ്രേഷ്ഠതകളൊക്കെ. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അക്കാര്യം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈയൊരു വലിയ മഹത്വം അവർക്കുണ്ടാവാനുള്ള കാരണം അത് പലതുണ്ട്. അതിലൊന്ന്, ഒരു വചനം ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മുഹമ്മദുൻ റസൂലുള്ളാ, മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണ്. വല്ലദീന മഅഹു അശിദ്ദ അലൽ കുഫാർ, അദ്ദേഹത്തോടൊപ്പമുള്ളവർ സത്യനിഷേധികളോട് കർക്കശമായി നിലപാട് സ്വീകരിക്കുന്നവരാണ്, കർശനമായ നിലപാട്. റുഹമാവ് ബൈനവും, എന്നാൽ അവർക്കിടയിൽ അങ്ങേയറ്റം കാരുണ്യമുള്ളവരും സ്നേഹമുള്ളവരുമാണ്. തറാഹും റുക്കായൻ സുജ്ജത, താങ്കൾക്ക് അവരെ കാണാം, അവർ റുക്കൂ ചെയ്യുന്നവരായി, സുജൂദ് ചെയ്യുന്നവരായി. യബ്തഗൂന ഫളം മിനല്ലാ, അവരാഗ്രഹിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യമാണ്. വരിദ്വാനൻ, അവൻ്റെ തൃപ്തി. സീമാഹും ഫി വുജൂഹിം മിൻ അസരി സുജൂദ്, അവരുടെ മുഖങ്ങളിൽ സുജൂദിൻ്റെ അടയാളങ്ങൾ കാണാം. ദാലിക മസലും ഫിത്തോറ, അതാണ് അവരുടെ തൗറാത്തിലെ ഉദാഹരണം. അപ്പോൾ ഇവിടെ സത്യവിശ്വാസികൾ ഈ സത്യത്തെ എതിർക്കുന്ന, അതുപോലെ സത്യത്തിൻ്റെ ആൾക്കാരെ മുസ്ലിങ്ങളെ എതിർക്കുന്ന, അവരോട് നിരന്തരമായ അക്രമങ്ങളും യുദ്ധങ്ങളൊക്കെ അഴിച്ചുവിടുന്ന സത്യവിശ്വാസി നിഷേധികളായ ആ നിത്യശത്രുക്കൾ എന്ന നിലക്കെന്ന് പെരുമാറിയുന്ന അന്നത്തെ ആ അവസ്ഥ നമുക്കറിയാം. ഇതുപോലെ ഏതൊക്കെ കാലത്ത് ആ രൂപത്തിലുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ അവരുടെ ആദർശം സ്വീകരിക്കുക, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് രഹസ്യമായി അവരെ സഹായിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാപട്യത്തിൻ്റെ അതുപോലെ മുനാഫിക്കുകളുടെ ഈ സ്വഭാവമൊന്നും ഒരിക്കലും അന്നത്തെ സത്യവിശ്വാസികൾ കാണുകയില്ല. അവർ മുഴുവനും ശുദ്ധമായ വിശ്വാസത്തിൻ്റെ ഉടമകളായിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. അതാണ് അശിദ്ധ അലൽ കുഫാർ, സത്യനിഷേധികളോട് കർശനമായ നിലപാട് സ്വീകരിക്കുന്നവർ. എന്നാൽ അവർ സത്യവിശ്വാസികൾ തമ്മിൽ വലിയ സ്നേഹത്തിലായിരിക്കും. ഇതൊക്കെ അവിടെയുള്ള അന്നത്തെ ചരിത്രമെടുത്താൽ നമുക്ക് മനസ്സിലാവും. പിന്നെ അവർ രാത്രി നമസ്കരിക്കുന്നുണ്ട്, അതുപോലെ ഫർളായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമസ്കാരം നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെ പറ്റി റുക്കു ചെയ്യുന്നവർ, സുജൂദ് ചെയ്യുന്നവർ. അതുവഴിയൊക്കെ അവർ ആഗ്രഹിക്കുന്നത് എന്താ, ഈ ഐഹികമായ ഒന്നുമല്ല, അതിൽ ലോകമാന്യത്തിൻ്റെ പ്രശ്നമില്ല, അതുപോലെ ആരെങ്കിലും ഭയപ്പെട്ടതുകൊണ്ടുമല്ല ഈ ആരാധനാ കർമ്മങ്ങൾ അവർ ചെയ്യുന്നത്. അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈ നിലപാടുമായി അവർ നിൽക്കുന്നതൊക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യം ആഗ്രഹിച്ചുകൊണ്ടാണ്, അവൻ്റെ തൃപ്തി അതൊന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. എന്നാൽ പിൽക്കാലത്തുള്ള ആൾക്കാരെ പറ്റിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരുപാട് പുറകിലായിരിക്കും. എന്നാൽ സഹാബികളെപ്പറ്റിയൊക്കെ ഈ വിഷയത്തിൽ ഒന്നാമതായി സഹാബികളാണല്ലോ ഇവരാ. അപ്പോൾ അവരെപ്പറ്റി പരിശുദ്ധ ഖുർആൻ തന്നെ അവരുടെ മനസ്സ് വളരെ ശുദ്ധമാണ്, അവർ സത്യത്തെ സ്നേഹിക്കുന്നവരാണ്, ആ സ്നേഹിക്കുന്നവരും പരസ്പരം അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ് എന്നൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇവരുടെ ഈ ഒരു സംഭവം, ഇവരുടെ ഈ കാര്യം, ഇതിന് തെളിവായി അനേകമുണ്ടെങ്കിലും ഇപ്പോൾ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടൊരു കാര്യം മാത്രം ഇവിടെ പറയാം. ആ യുദ്ധം വാസ്തവത്തിൽ കുടുംബക്കാർ തമ്മിലുള്ള യുദ്ധം എന്ന് പറയാലോ, കാരണം അതിൽ പലരും മുസ്ലിങ്ങളൊരു ഭാഗത്ത്, അപ്പുറത്ത് മക്കയിൽ നിന്ന് വന്ന ഖുറൈശികളാണുള്ളത്. അപ്പോൾ അവരാരാണ്? നബി തിരുമേനി ഖുറൈശിയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എതിർക്കാമെന്നവരോ, അവരൂടെ ഖുറൈശികളാണ്. അപ്പോൾ കുടുംബക്കാരാണ്. കുടുംബമാണെന്ന് വിചാരിച്ച് ഇവിടെ അവർ പറയുന്നതനുസരിച്ച് നിൽക്കുക ചെയ്യുക. ആ നേരം സത്യത്തോടുള്ള താല്പര്യം കൊണ്ടാണ് അവർ രണ്ട് കക്ഷികളായിട്ട് അവിടെ നിന്നത്. അതുപോലെ അബൂഖർ സിദ്ദീഖ്, അദ്ദേഹം മുസ്ലിങ്ങളുടെ ഭാഗത്താണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മകൻ, ഒരു മകൻ ബദർ യുദ്ധത്തിൽ അപ്പുറത്തുണ്ട്, മുസ്ലിങ്ങളോട് യുദ്ധത്തിന് വന്നതാണ്. ഇതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ അപ്പുറത്തുണ്ട്. അലി ബിൻ അബീ ത്വാലിബ് മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാണെങ്കിൽ അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ അബൂ ഉസൈറുണ്ട്. ഇതുപോലെ അബൂബിൻ ഉമേർ, അദ്ദേഹം മുസ്ലിങ്ങളുടെ ഭാഗത്താണ്. മാത്രമല്ല അന്നത്തെ യുദ്ധത്തിൻ്റെ കൊടിവാഹകനും അദ്ദേഹമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ അപ്പുറത്താണ് അബൂ ഉസൈർ, അവിടെയുള്ള കൊടി വഹിക്കുന്നത് അദ്ദേഹമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കുടുംബക്കാർ തമ്മിലുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ആയത്ത് ശരിക്കും ബോധ്യമോ, അഷിദ്ദാഉ അലൽ കുഫാർ റുഹമാ ബൈനഹും എന്ന് പറയുന്നത്, ഇതിലുള്ള ഒരു രംഗം ചരിത്രത്തിലിങ്ങനെ കാണാൻ കഴിയും. അതായത് ബദറിൽ കുറേ സത്യനിഷേധികളെ ബന്ധനസ്ഥരായി മുസ്ലിം സൈന്യം പിടിച്ചിരുന്നു. ആ കൂട്ടത്തിൽ മുസ്അബ് ബിൻ ഉമൈറിൻ്റെ സഹോദരൻ അബൂ ഉസൈർ എന്ന വ്യക്തി ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ അദ്ദേഹത്തെ അബൂ യുസുർ എന്ന ഒരു സഹാബി ഇങ്ങനെ കൊണ്ടുവരിക നബി തിരുമേനിൻ്റെ അടുത്തേക്ക്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധനസ്ഥരൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു, ഇസ്തൗസു ബിൽ ഉസാറ ഖൈറ, ഇവിടൊക്കെ നല്ല നിലക്ക് പെരുമാറണം എന്നൊക്കെ ഉപദേശിച്ചു. ബന്ധനസ്ഥരെ പറ്റിയൊക്കെ നബി തിരുമേൻ നല്ല ഉപദേശം സഹാബികൾ കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അബൂ ഉസൈർ തന്നെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന അബുൽ യുസറിൽ നിന്ന് നല്ല നല്ല പെരുമാറ്റമാണ് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത്. എന്നാൽ ഈ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ മുസ്അബ് ബിൻ ഉമൈർ അബൂ ഉസൈറിനെ കണ്ടപ്പോൾ അദ്ദേഹം എന്നെ സഹായിക്കും ഈ നേരത്തെ എന്ന് വിചാരിച്ചു. കാരണം തൻ്റെ ജ്യേഷ്ഠനാണ്, അല്ലെങ്കിൽ അനുജനാണ്. ഈ സമയം അദ്ദേഹം എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ സാധ്യത ഉണ്ട്, അങ്ങനെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന രൂപത്തിലൊക്കെയാണ് അദ്ദേഹം സഹോദരനെ കാണുമ്പോൾ വിചാരിക്കുന്നത്. പക്ഷേ അബൂ ഉസൈർ എന്ന സഹോദരനെ കണ്ടപ്പോൾ അദ്ദേഹത്തെ പിടിച്ച അബുൽ യുസൂറിനോട് മുസബ്ബിന് ഉമേർ പറയാണ് ശുദ്ധ യഥയ്ക്ക് ബിയാല നന്നായി പിടിച്ചോ, നല്ല മുറുക്കി പിടിക്കാനാണ് പറയണത്. കാരണം ഫൈന ഉമ്മഹു ദാത്തു മാത്ത, അവൻ്റെ ഉമ്മാക്ക് നല്ല സ്വത്തുണ്ട് എന്ന് പറഞ്ഞാൽ സ്വന്തം ഉമ്മയെ പറ്റിയാണ് പറയുന്നത്. ലാല്ലാ തുഫ്ദിഹി മിൻക, ഒരുപക്ഷെ അവർ മോചനമൂല്യമായി പണവുമായി വന്നിട്ട് അവനെ മോചിപ്പിച്ചു കൊണ്ടുപോയിക്കോളും, അതുകൊണ്ട് അവൻ രക്ഷപ്പെടുന്നല്ലോ നോക്കണം, നന്നായി പിടിച്ചു വെച്ചോളൂന്നാണ്. അപ്പോൾ താൻ പ്രതീക്ഷിക്കാത്ത ഒരു വാചകമാണ് തൻ്റെ സഹോദരനിൽ നിന്ന് ഈ അബൂ ഉസൈർ കേൾക്കുന്നത്. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചത്ര, യാഹി ഹാദിഹി വസാത്തുക്കബി, ഇതാണോ എന്നെപ്പറ്റി നീ പറയുന്ന ഉപദേശം? എന്നെ വെറുതെ വിടണം അല്ലെ, എന്നോട് മാന്യമായി പെരുമാറണം എന്നൊക്കെയല്ലേ പറയേണ്ടത്? അപ്പോൾ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് മുസബ് അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നഹു അഹി ദൂനക്, ഇന്ന് എൻ്റെ സഹോദരൻ അവനാണ്, നീയല്ല, ഞാൻ അബുൽ യുസറാണ് എൻ്റെ സഹോദരൻ. അപ്പോൾ ഇത്തരം രംഗങ്ങളിൽ പിന്നെ ആദർശ ബന്ധാണ് നോക്കുക. ആ ഈ രംഗങ്ങളിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കുടുംബ ബന്ധത്തിനല്ല പ്രാധാന്യം എന്ന് നമുക്ക് പറഞ്ഞു തരാം. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുജാദിലയിലുള്ള 22-ാമത്തെ വചനം ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇറക്കപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും. ആ വചനം ഇങ്ങനെയാണ്, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വല്യൗമിൽ ആഖിർ, അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു ജനതയെ താങ്കൾ കാണുകയില്ല. യുവാദുനമൻ ഹേദുള്ള, അവർ അള്ളാഹനോട് മത്സര്യം കാണിക്കുന്നവരെ, റസൂലും അവൻ്റെ ദൂതനോടും എതിർത്ത് നിൽക്കുന്നവരോട് അവർ സ്നേഹം വെച്ച് പുലർത്തുകയില്ല. വലവ് ഖാനു ആബാഹും, അള്ളാഹുവിനെ അവൻ്റെ ദൂതനെ ധിക്കരിക്കുന്നവർ, അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചവർ, അങ്ങനെയുള്ളവർ ഇവരുടെ പിതാക്കളാണെങ്കിലും ഓ അബിനാവും അല്ലെങ്കിൽ ഇവരുടെ മക്കളാണെങ്കിലും ഓ ഇഹ്വാനും ഇവരുടെ സഹോദരങ്ങളാണെങ്കിലും ഓ യഷീറത്തും അല്ലെങ്കിൽ ഇവരുടെ കൂട്ടുകുടുംബങ്ങളാണെങ്കിലും അവർക്ക് പിന്നെ ഈ കുടുംബങ്ങളോ അല്ലെങ്കിൽ സഹോദരന്മാരോ സ്വന്തം മക്കളോ സ്വന്തം മാതാപിതാക്കളോ ഒന്നുമല്ല വലിയത്, മറിച്ച് സത്യവും സത്യത്തിൻ്റെ ആൾക്കാരുമായിരിക്കും. ഉലായിക്ക, ഇത്തരക്കാരെ അള്ളാഹു പറയുന്നത് ഇങ്ങനെ ആദർശത്തിന് ഒന്നാം

ഭാഗങ്ങളിലൂടെ അതിൻ്റെ താഴ്ഭാഗങ്ങളിലൂടെ അരുവികളൊഴുകും. ഖാലിദ് നഫി അതിൽ അവർ സ്ഥിരവാസികളായിരിക്കും. റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വ റളു അൻഹു, അവർ അള്ളാഹുവിനെപ്പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഉലായിക്ക ഹിസ്ബുള്ള, അതാണ് അള്ളാഹുവിൻ്റെ കക്ഷി. അലാ ഇന്ന ഹിസ്ബല്ല, അറിയുക, അള്ളാഹുവിൻ്റെ കക്ഷി. ഹുമുൽ മുഫ്ലിഹുൻ, അവരെത്ര വിജയികൾ. അപ്പോൾ ശുദ്ധ ആദർശം മനസ്സിലാക്കിയവർ പിന്നെ അതിലവരൊരു നീക്കുപോക്കിനും തയ്യാറാവില്ല. പിന്നെ അതിൻ്റെ എതിരാളികളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ അവർ ചെയ്യൂല. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളുമായി ഇറക്കപ്പെട്ട വചനമാണ് ഇതെന്ന് തഫ്സീറുകളൊക്കെ എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും. സൈഫുൽ ഇബ്നു കസീർ, അതുപോലെ ഖുർത്തുബി തുടങ്ങിയ അനേകം തഫ്സീറിൽ ഇതിങ്ങനെ കൊടുക്കുന്നത് കാണും. ഉദാഹരണം, ഇബ്നു കസീർ അദ്ദേഹം പറയാണ്, കാല സയ്യിദ് ഇബ്നു അബ്ദുൽ അസീസ് വായറുഹു, സയ്യിദ് ഇബ്നു അബ്ദുൽ അസീസും മറ്റുള്ളവരൊക്കെ പറഞ്ഞു, ഈ ആയത്ത് ലാ തജിദു ഖൗമൻ എന്ന ആയത്ത്, അത് അബൂ ഉബൈദ അമർ ഇബ്നു ജറാഹിനെ പറ്റി വന്നതാണ്. ബദറിൽ അദ്ദേഹം പിതാവിനെ വധിച്ചു എന്നാണ് ഈ സയ്യിദ് ഇബ്നു അബ്ദുൽ അസീസും മറ്റുള്ളവരൊക്കെ പറയുന്നത്. ഇതുപോലെ ഇവിടെ വലവ് ഖാനു അബാഅഹും, അദ്ദേഹം പറയും, വഖീ ലഫി ഖൗലിഹി വലവ് ഖാനു അബാഅഹും, സ്വന്തം പിതാക്കളാണെങ്കിൽ പോലും അവരോടല്ല ഇവർക്ക് സ്നേഹം എന്ന് പറഞ്ഞല്ലോ. ഇത് അബൂ ഉബൈദയെ പറ്റി പറഞ്ഞതാണ്. കാരണം അബൂ ഉബൈദ പിതാവിനെ വധിച്ചു. ഇനി ഔ അബ്നാഅഹും എന്ന് പറഞ്ഞ ഫി സിദ്ദീഖ്, അബൂർ സിദ്ദീഖിനെ പറ്റി പറഞ്ഞതാണ്. കാരണം അബൂബക്കർ സിദ്ദീഖ് അന്ന് തൻ്റെ മകൻ അപ്പുറത്തുള്ളത് കൊണ്ട് അവസരം കിട്ടിയാൽ അവനെയും കൊല്ലാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഇനി ഔ ഇഖ്വാനഹും എന്ന് പറഞ്ഞു, അത് ഫി മുസ്അബ് ഇബ്നു ഉമൈർ, അത് മുസ്അബ് ഇബ്നു ഉമൈറിൻ്റെ വിഷയമാണ്. കാരണം മുസ്അബ് അവിടെ തൻ്റെ സഹോദരൻ ഉബൈദ് എന്നൊരു വ്യക്തിയെ വധിച്ചു, അതുകൊണ്ട് അങ്ങനെ ഇറക്കപ്പെട്ടതാണ് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഇനി ഔ അശീറത്തും, ഇനി കൂട്ടുകുടുംബം എന്ന് പറഞ്ഞു, അത് ഉമർ ഖത്താബിനെ പറ്റി പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ഇവിടെ അടുത്ത ബന്ധു പിന്നെ അദ്ദേഹം ഈ ബദറിൽ വെച്ചിട്ട് വധിച്ചിട്ടുണ്ട്. ഇതുപോലെ വഫി ഹംസ അലി വ ഉബൈദ ബിനുൽ ഹാരിസ്, ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിം, അലി ബിൻ അബി താലിം, ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു, ഇവരെ പറ്റിയൊക്കെയാണ് ഇവിടെ ഔ അശീറത്തും എന്ന് പറഞ്ഞത്. കാരണം അവരാ യുദ്ധത്തിൽ ഉത്തുബ, ഷൈബ, വലീദ് എന്നിവരെ അതൊന്ന് യുദ്ധത്തിൽ കൊന്നത് വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ഏതായാലും ശരി, ഈ നിലക്ക് ഇത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതേസമയം ഈ സംഭവം, ഇത് എല്ലാ തഫ്സീറുകളിലും ഈ ആയത്തുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഈ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അതേസമയം ചില പണ്ഡിതന്മാർ പറയുന്നത് അത് അങ്ങനെ സഹിയായി വന്നിട്ടില്ല. ഉദാഹരണത്തിന് ഈ വിഷയം, അബൂ ഉബൈദ അമർ ഇബ്നുൽ ജറാഹ് അദ്ദേഹം സ്വന്തം പിതാവിനെ വധിച്ചു എന്നത് ചരിത്രങ്ങളിൽ പ്രസിദ്ധമാണെങ്കിലും സീറയിൽ പ്രസിദ്ധമാണെങ്കിലും, അങ്ങനെ അദ്ദേഹം വധിച്ചതുകൊണ്ട് അദ്ദേഹം അമീനാണ് ഈ ഉമ്മത്തിലെ, അതുകൊണ്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ ഞാൻ എനിക്ക് ശേഷമുള്ള ഖലീഫയാക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നെല്ലാം ഈ വിഷയത്തിൽ വന്നതാണ്. അപ്പോൾ ഏതായാലും ശരി, ഇവിടെ ഈ സംഭവത്തെപ്പറ്റി പറയുന്നത് അതിൻ്റെ സനദ് കണ്ണിമുറിഞ്ഞതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിലെവിടെയോ ഒരു പിന്നെ ഒരാൾ വേറൊരാളിന് കേൾക്കാതെ വന്നിട്ടുണ്ട്, വേറെ ചില പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും അത് സഹിയായി വന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാവുന്നതെങ്കിലും, ഒരു യുദ്ധത്തിൻ്റെ സന്ദർഭങ്ങളിൽ ഈ ആയത്തുമായി ബന്ധിപ്പിച്ച് നമുക്ക് പറയാം, ഇങ്ങനെയുള്ളൊരു പ്രശ്നം വരുമ്പോൾ സത്യത്തെ നിരന്തരമായി എതിർക്കുന്ന, അതിനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന, അതിനും പുറമെ എതിർക്കുക മാത്രമല്ല മറിച്ച് ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാവുക, എന്നിട്ട് അവരെ നിരന്തരമായി അവസരം കിട്ടുമ്പോഴൊക്കെ അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുക, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലാണ് ഈ പറയുന്നത്. നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഒരു രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തെപ്പറ്റിയല്ല ഇത്തരം കാര്യങ്ങൾ, മറിച്ചൊരു ഇസ്ലാമിക രാജ്യം ആ രാജ്യത്തിനെതിരെ വേറെ ഒരു കൂട്ടം നിരന്തരമായ ശത്രുത വെച്ച് പുലർത്തുമ്പോൾ, പിന്നെ ഈ മുസ്ലിങ്ങളെ കൂട്ടത്തിലുള്ളവർ എന്ത് ചെയ്യാൻ പാടില്ല, അവരെ രഹസ്യമായി സഹായിക്കുന്ന അല്ല അവർക്ക് ശക്തി കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ കാര്യം വളരെ പ്രാധാന്യത്തോടുകൂടി പറയുന്ന, അവർക്കെപ്പോഴും സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനമാണെന്നൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങളെ ഇകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന പ്രവണതയൊക്കെ ഒരിക്കലും അത് മുസ്ലിങ്ങൾ ചെയ്യുന്നതല്ല, അത് അവർക്കിടയിലുള്ള
മുനാഫിക്കുകളുടെ പ്രവർത്തനം

0: ആണ് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. ഏതായാലും ഇവർക്കിടയിലുള്ള ഈ ആത്മബന്ധം, അതേസമയം സത്യത്തിൻ്റെ എതിരാളികളോടുള്ള അവരുടെ പിന്നെ കർശനമായ നിലപാട്, ഒരിക്കലും അവർ വിട്ടുവീഴ്ചയില്ല ആദർശത്തിൻ്റെ വിഷയത്തിൽ, എന്തെല്ലാം രൂപത്തിൽ നീക്കുപോക്കുമായി ആരൊക്കെ വന്നാലും അവരെന്ത് ചെയ്യും, ആദർശത്തിന് പ്രാധാന്യം കൊടുക്കും. അതുകൊണ്ടാണ് ഇവിടെ ഇവരെ ഇത്രയേറെ നന്നാക്കി പറഞ്ഞത്. അപ്പോൾ സഹാബിയുടെ ജീവിതത്തിൽ എടുത്താൽ അങ്ങനെ തന്നെയാണ്, അവർ ഹക്ക് എന്താണ് അതിൻ്റെ പിന്നിൽ, അതിനെതിരെ മാതാപിതാക്കളോ അതുപോലെ കൂട്ടുകുടുംബങ്ങളോ മക്കളോ അനുജന്മാരോ ജ്യേഷ്ഠന്മാരോ ആരാണെങ്കിലും ശരി, അതൊന്നും അവർക്ക് വിഷയമായിരുന്നില്ല. അവർ ഹക്കിനെ മാത്രം ഇഷ്ടപ്പെട്ടവരും അതിൻ്റെ മാർഗത്തിൽ അധ്വാനിച്ചവരും, അത് റബ്ബിൻ്റെ തൃപ്തി എന്ന ഏക ലക്ഷ്യത്തിന് വേണ്ടി അത് ലക്ഷ്യമാക്കി പ്രവർത്തിച്ചവരുമായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വതാല അവരെപ്പറ്റി നമുക്ക് ആ രൂപത്തിൽ വിശദീകരിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവർ ദീനിനെ മനസ്സിലാക്കിയ മനസ്സിലാക്കലാണ് ദീന്, അല്ലാത്തതൊക്കെ ബാത്തിലാണ് എന്ന് സൂചിപ്പിക്കുന്ന അനേകം തെളിവുകളിൽ ഒരു തെളിവാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: ജസാകുമുല്ലാഹു ഖൈറ. നമ്മൾ കേട്ടത് പീസ് റേഡിയോ സലഫി ദുറൂസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ജീവിതപാഠങ്ങൾ. കർമ്മനിരതനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സംസാരിക്കുന്നത് അബ്ദുള്ള സലഫി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് കാതോർക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലാണ് നാം ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സച്ചരിതരായ സ്വഹാബത്ത്, അവരിൽ ഓരോരുത്തർക്കും ഏറ്റവും നല്ല ഉദാത്തമായ മാതൃക നമുക്ക് സ്വീകരിക്കാനുണ്ട്. ഒരിക്കൽ ബിഹ്റു അരീസ് എന്നറിയപ്പെടുന്ന ഒരു തോട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ആ തോട്ടത്തിൻ്റെ കവാടം മുട്ടുകയാണ് പുറത്തുനിന്ന് ആരോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സ്വഹാബിയോട് പറഞ്ഞു, ഇഫ്തഹ് ലഹുൽ ബാബ് വബശ്ശിർഹു ബിൽ ജന്ന, ആ വാതിൽ തുറന്നുകൊടുക്കൂ, എന്നിട്ട് ഇവിടേക്ക് പ്രവേശിക്കുന്ന ആൾക്ക് സ്വർഗം സന്തോഷ വർത്തമാനം അറിയിക്കൂ. അദ്ദേഹം ആ വാതിൽ തുറന്നപ്പോൾ മഹാനായ അബൂബക്കർ സ്വദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്. വീണ്ടും രണ്ടാമതായി അദ്ദേഹം ആ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഫ്തഹ് ലഹുൽ ബാബ് വബശ്ശിർഹു ബിൽ ജന്ന, രണ്ടാമതും മുട്ടുകേട്ടപ്പോ വാതിൽ തുറക്കാനും വരുന്ന ആൾക്ക് സ്വർഗം സന്തോഷ വർത്തമാനം അറിയിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. മൂന്നാമത്തെ വ്യക്തിക്ക് വേണ്ടിയും ഇഫ്തഹ് ലഹുൽ ബാബ് വഅബ്ശിർഹു ബിൽ ജന്ന അലാ ബൽവൻ തുസീബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന് വാതിൽ തുറന്നുകൊടുക്കും, സ്വർഗം സന്തോഷവർത്തമാനം അറിയിക്കും, അലാ ബൽവൻ തുസീബ, അദ്ദേഹത്തിന് അനുഭവിക്കുന്ന ഒരു പരീക്ഷണത്തിൻ്റെ പേരിൽ സ്വർഗം അദ്ദേഹത്തിനുണ്ടെന്ന് സന്തോഷവർത്തമാനം അറിയിക്കും. അത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ അവസാന സമയത്ത് ഏറെ പരീക്ഷണത്തിന് വിധേയനായിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിനും സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രപിതാവ് അബ്ദുൽ മനാഫിൻ്റെ മകൻ അബ്ദുശംസിൻ്റെ സന്തതികളിൽ പെട്ട ആളായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഉമ്മ, മാതാവ് ഉർവ ബിൻതു ഖുർസ് എന്ന പേരുള്ള ഒരു സ്ത്രീയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സ്വഹാബികൾ, അശറത്തുൽ മുബശ്ശിരീന ഫിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷവർത്തമാനം അറിയിക്കപ്പെട്ട 10 ആളുകളുടെ കൂട്ടത്തിൽ ഒരുവനായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് പ്രത്യേകതകൾ, ദീനീപരമായ പ്രത്യേകതകളുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ആദ്യത്തെ 5 മുസ്ലിമീങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ദുന്നുറൈൻ എന്ന സ്ഥാനപ്പേരിലായിരുന്നു, ഓമനപ്പേരിലായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്, അഥവാ രണ്ടു പ്രകാശമുള്ളവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളെ ഒരാൾക്കു ശേഷം, ഒരാളുടെ മരണശേഷം മറ്റൊരാളെ എന്ന നിലക്ക് വിവാഹം ചെയ്തതിനാലാണ് അദ്ദേഹത്തിന് ദുന്നുറൈൻ എന്ന പേര് ലഭ്യമായത്. ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ഭാര്യ റുഖിയ്യയായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളാണ്. അവരുടെ മരണശേഷം ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 2 ഹിജറ നിർവഹിച്ചിരുന്നു. ഒന്ന് അബ്സീനിയയിലേക്ക്, 2 മദീനയിലേക്ക്. അബ്സീനിയയിലേക്ക് അദ്ദേഹം ഹിജറ പോയത് മഅലുസ്റ കുടുംബത്തോടൊപ്പമായിരുന്നു. ലൂത്ത് നബിക്കും ഇബ്രാഹിം നബിക്കും അലൈഹിമസ്സലാം ഒക്കെ ശേഷം കുടുംബത്തോടൊപ്പം ഹിജറ പോയ വ്യക്തിത്വമായിരുന്നു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഒരുപാട് സ്വഭാവ മഹിമകൾ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, അയ്യുൽ മുഅ്മിനു അഫ്ദലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, വിശ്വാസികളിൽ ഏറ്റവും അഫ്ളലായവൻ, ശ്രേഷ്ഠനായവൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സനുഹും അഖ്ലാഖ, അവരിലേറ്റവും നല്ല സ്വഭാവമുള്ളവനാണ്, സൽസ്വഭാവമുള്ളവനാണ് വിശ്വാസികളിൽ ഏറ്റവും അഫ്ളലായവൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായിരുന്നു, സൽസ്വഭാവിയായിരുന്നു, ശത്രുക്കളോട് പോലും മാന്യമായി പെരുമാറുന്ന ഒരാളായിരുന്നു അദ്ദേഹം, ആരെയും വശീകരിക്കുന്ന സ്വഭാവമഹിമക്കുടമസ്ഥനായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അക്കാലഘട്ടത്തിലെ ഉമ്മമാർ മക്കളോട് പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു, അഹബ്ബക റഹ്മാൻ ഹബ്ബ ഖുറൈശിന ഉസ്മാൻ, ഖുറൈശികൾ ഉസ്മാൻ ഇഷ്ടപ്പെടുന്നത് പോലെ റഹ്മാനായ റബ്ബ് മോനെ നിന്നെ ഇഷ്ടപ്പെടട്ടെ എന്ന് ഉമ്മമാർ മക്കളോട് പറയാറുണ്ടായിരുന്നു എന്നാണ്. അത്രമാത്രം ശത്രുക്കൾ ഖുറൈശികൾ പോലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെട്ടിരുന്നു. അതിൻ്റെ ഒരു തെളിവായിരുന്നല്ലോ ഹുദൈബിയ സന്ധിയുടെ വേളയിൽ ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്നുള്ള സഫീറായിരുന്നു അദ്ദേഹം, അംബാസഡറായിരുന്നു അദ്ദേഹം, പ്രതിനിധിയായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ശത്രുക്കൾക്കിടയിലേക്ക് ഇസ്ലാമിൻ്റെ സഫീറായി കടന്നു ചെന്നപ്പോൾ അവരദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങളെ തവാഫ് ചെയ്യാൻ അനുവദിക്കാം. അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവ മഹിമയോടുള്ള അവർക്കുള്ള ബഹുമാനമായിരുന്നു, ശത്രുക്കളെപ്പോലും വശീകരിക്കുന്ന ഏറ്റവും നല്ല സൽസ്വഭാവത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ജീവിതത്തിൽ വിശ്വാസികൾക്ക് ഏറെ ഗുണപാഠമുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് സൽസ്വഭാവം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖൈറുകും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഖുർആനിനോട് ഏറെ പ്രാമുഖ്യവും പരിഗണനയും വെച്ചു പുലർത്തിയ വ്യക്തിത്വമായിരുന്നു. ഖുർആൻ സദാസമയം പാരായണം ചെയ്യാൻ അദ്ദേഹം പരിശ്രമിക്കുമായിരുന്നു. വിശിഷ്യം രാത്രി നമസ്കാരം മുഴുവനും ഖുർആൻ മുഴുവനും ഓതി രാത്രി നമസ്കരിച്ചിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ അദ്ദേഹത്തെപ്പറ്റി നമുക്ക് വായിക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിൻ്റെ 39-ാം അധ്യായം സൂറത്തു സുമറിൻ്റെ 9-ാമത്തെ വചനം, അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അല്ലൈലി സാജിദൻ വഖായിമൻ യഹ്സറുൽ ആഖിറത വയർജു റഹ്മത റബ്ബിഹി എന്ന് തുടങ്ങുന്ന ആയത്ത്, രാത്രി മുഴുവനും സുജൂദിലായും നിന്നും ആഖിറത്തിനെ ഭയപ്പെട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ച് നമസ്കരിക്കുന്നവൻ എന്ന് അള്ളാഹു പറഞ്ഞത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയാണ് എന്ന് ഈ ആയത്ത് കേൾക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സാധാരണ പറയാറുണ്ടായിരുന്നു. അത്രമാത്രം ഖുർആനുമായി അങ്ങേയറ്റത്തെ അഭേദ്യമായ ബന്ധം സ്വീകരിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. മരണസമയത്ത് ഖുർആൻ മുസ്ഹഫ് മടിയിൽ വെച്ച് ആ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കെയായിരുന്നു അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്, രക്തസാക്ഷ്യത്വം വരിച്ചത്. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലൗ തഹറത് ഖുലൂബുക്കും മാ ശബിഅ്തും മിൻ കലാമി റബ്ബിക്കും മാ ശബിഅ്തും മിൻ കലാമി റബ്ബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശുദ്ധിയുണ്ടാകുമായിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ കലാമ് നിങ്ങൾക്കൊരിക്കലും മതിയാകുമായിരുന്നില്ല. എത്ര ഊതിയാലും മതി വരില്ല. നിങ്ങളുടെ ഹൃദയത്തിന് ശുദ്ധിയുണ്ടായിരുന്നെങ്കിൽ എന്നദ്ദേഹം പറയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നിന്ന് വിശ്വാസികളായ നമുക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഗുണപാഠമാണത്. ഒരു ദിവസം ഖുർആനിലെ ഒരു പേജെങ്കിലും ഓതുന്ന ഒരു സ്വഭാവം, ഒരു പതിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഖുർആൻ ഓതാതിരുന്നാൽ, ഒരു ദിവസത്തിൽ ഖുർആൻ ഓതാതിരുന്നാൽ അന്നേ ദിവസം അസ്വസ്ഥത നിമിത്തം ഉറക്കം വരാതിരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ എത്തണം. അപ്രകാരം ഖുർആനിനോട് താദാത്മ്യം പ്രകടിക്കുവാൻ നമുക്ക് കഴിയണം. ഒരു നേരത്തെ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ വിശപ്പനുഭവിക്കുമല്ലോ, അതുപോലെയാകണം. ഖുർആൻ അതിൻ്റെ സമയത്ത് ഓതാതിരുന്നാൽ ഒരു അസ്വസ്ഥതയും പ്രയാസവും നമുക്കുണ്ടാകണം. അങ്ങനെ സമയബന്ധിതമായി ഖുർആൻ പാരായണം ചെയ്യുന്നവരാകണം നമ്മൾ. അതേപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിഫിക്കേഷനായിരുന്നു അൽഇൻഫാഖു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അകമഴിഞ്ഞ് ചെലവഴിക്കുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അകമഴിഞ്ഞ് ചെലവഴിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുസ്ലിമീങ്ങൾ വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു കിണർ, അതൊരു ജൂതന്റെ കയ്യിലായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജൂതന്റെ കയ്യിൽ നിന്നും മുസ്ലിമീങ്ങൾക്ക് യഥേഷ്ടം കുടിക്കുന്നതിന് വേണ്ടി ആ റോമ കിണർ ആരെങ്കിലും എനിക്ക് വിലക്ക് വാങ്ങിത്തന്നാൽ അശ്തരീലഹുൽ ജന്ന, അവന് നാം സ്വർഗം പകരമായി നൽകും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അതിനുവേണ്ടി മുന്നിട്ട് വന്നത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. മസ്ജിദിൻ നബവിയിൽ ആളുകൾ, മുസ്ലിമീങ്ങളുടെ എണ്ണം അധികരിച്ചപ്പോൾ നമസ്കാരത്തിന് വരുന്ന മുസ്ലിമീങ്ങളുടെ ആധിക്യം കാരണം പള്ളി ഇടുങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, മയ്യസ്തരി ലീ ബുഖഅത ആലി ഫുലാൻ ലിയസീദ ഫിൽ മസ്ജിദ് അശ്തരി ലഹുൽ ജന്ന, ആരെങ്കിലും ഈ പള്ളിയുടെ വിശാലതയ്ക്ക് വേണ്ടി ഇന്ന വ്യക്തിയുടെ സ്ഥലം, പള്ളിയുമായി തൊട്ടടുത്ത് നിൽക്കുന്ന ആ വ്യക്തിയുടെ സ്ഥലം പള്ളിക്ക് വേണ്ടി ആരെങ്കിലും വിലക്ക് വാങ്ങിയാൽ അശ്തരി ലഹുൽ ജന്ന, അവന് വേണ്ടി ഞാൻ സ്വർഗം അവന് വിലക്ക് കൊടുക്കും എന്ന നിലക്ക്, അഥവാ സ്വർഗം അവന് പകരമായി ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം അതിന് തയ്യാറായി എന്നാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യം പറയുമ്പോഴേക്ക് അത് ചെയ്തു കൊടുക്കാൻ മുന്നിലുണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. തബൂക്കിലേക്കുള്ള സൈന്യത്തെ ഒരുക്കുമ്പോൾ അന്ന് ആ സമയത്ത് പട്ടിണിയിലായിരുന്നു സ്വഹാബത്ത് മുസ്ലിമീങ്ങൾ, ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് ഞെരുക്കത്തിൻ്റെ നാളിൽ സൈന്യത്തെ ഒരുക്കുക, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു 100 ഒട്ടകങ്ങളും 50 കുതിരകളും 1000 ദീനാറും 700 റൂഖിയകളും അങ്ങനെ ധാരാളം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു. അത്ര കണ്ട് അദ്ദേഹം ദീനിനു വേണ്ടി ചെലവഴിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. ഒരു വെള്ളിയാഴ്ചയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടില്ല ഒരു അടിമയെങ്കിലും മോചിപ്പിക്കാതെ. എല്ലാ വെള്ളിയാഴ്ചയും അദ്ദേഹം ഒരു അടിമയെ മോചിപ്പിക്കുമായിരുന്നു എന്ന് നമുക്ക് ഇസ്ലാമിക ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിലാഫത്ത് എന്ന കുപ്പായം നിങ്ങൾക്ക് കിട്ടിയാൽ അതിനെതിരെ മുനാഫിക്ക് വരും, പക്ഷേ ആ മുനാഫിക്കിനെ ഭയന്ന് നിങ്ങളാ കുപ്പായം, ഖിലാഫത്ത് എന്ന കുപ്പായം ഊരരുതേ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം അക്ഷരം പ്രതി ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ച മഹാനായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഖലീഫയായിരിക്കുമ്പോൾ ഇബ്നു സൗദാ എന്ന ജൂതൻ യമനിൽ നിന്ന് വന്നു മദീനയിലേക്ക്. മുസ്ലിമീങ്ങളെ ഖലീഫക്കെതിരിൽ, മദീനക്കാരെ ഖലീഫക്കെതിരിൽ തിരിപ്പിച്ചു. അവൻ ആഭ്യന്തര കലാപം അവൻ സൃഷ്ടിച്ചു. ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തെ കൊല്ലുമെന്നവർ ഭീഷണിപ്പെടുത്തി, അദ്ദേഹത്തിൻ്റെ വീട് ഉപരോധിച്ചു. ആ ഘട്ടത്തിലാണ് ഇസ്ലാമിലെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, അദ്ദേഹത്തിൻ്റെ ഭാര്യ നഇല ബിൻതു ഫറാസഫി അദ്ദേഹം വിളിച്ച് പറയുകയാണ്, ഇന്നി റഅയ്തു അബൂബക്കർ വ ഉമർ അതയാനിൽ ലൈല ഫഖാല ലീ സും യാ ഉസ്മാൻ ഫഇന്നക തഫ്തിറു ഇന്ദന. അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹുമ ഞാൻ കണ്ടു സ്വപ്നത്തിലായിരിക്കാം. അവരെന്നോട് പറഞ്ഞു, ഉസ്മാൻ നിങ്ങൾ നോമ്പെടുക്കുക, ഞങ്ങളുടെ അടുക്കൽ വന്ന് നോമ്പ് തുറക്കാം എന്ന നിലക്ക്, അഥവാ അദ്ദേഹത്തിൻ്റെ മരണം അടുത്തു എന്നത് അദ്ദേഹത്തിന് തന്നെ ബോധ്യമായതുപോലെ അദ്ദേഹം മുണ്ടൊക്കെ മുറുക്കിയെടുത്തു, മരിക്കുന്ന സമയത്ത് നഗ്നത വെളിവാകാതിരിക്കാൻ. ശത്രുക്കൾ വന്നു, അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞു, വീട് ഉപരോധിച്ചു, ആ വീടിൻ്റെ മുകളിലൂടെ വന്നു, ആ വീട്ടിലകത്തേക്ക് പ്രവേശിച്ചു. അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ മീതെ കമിഴ്ന്നു കിടന്നു. അദ്ദേഹത്തിൻ്റെ കൈവിരലുകൾ അവരറുത്തു കളഞ്ഞു. വിശുദ്ധ ഖുർആനിൻ്റെ മുഫസ്സലായ ആയത്തുകൾ, സൂറത്തുകൾ എഴുതിയ വിരലുകളാണ് അവർ അറുത്തു കളഞ്ഞത്. ആ സമയത്തേക്കെ അദ്ദേഹം ഓതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഫസയക്ഫീകഹുമുല്ലാ, അവർക്കല്ല മതി, ഇത് ചെയ്യുന്നവർക്കൊക്കെ അല്ല മതിയായവനാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ഖുർആൻ മടിയിൽ വെച്ച നിലക്ക് ഖുർആൻ ഓതുന്നവനായിക്കൊണ്ടായിരുന്നു അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ അങ്ങേയറ്റത്തെ മാതൃക, ഏറ്റവും നല്ല മാതൃക വിശ്വാസികളായ നമുക്ക് സ്വീകരിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. കർമ്മനിരതനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ തലക്കെട്ടിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുള്ള സലഫി.
2: പീസ് റേഡിയോ. Tune to reality.

വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: മഷാല്ലാ, മധുരം ഖുർആനാണ് നാം കേട്ടത്. മിഷാരി റാഷിദ ലഫാസിയാണ് ഇന്നത്തെ കാര്യ. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബഖറയുടെ 155 മുതൽ 156 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടുകഴിഞ്ഞത്.
1: രണ്ടാം അദ്ധ്യായം സൂറത്തുൽ ബഖറയുടെ 155 156 കൂടിയ വചനങ്ങളുടെ വളരെ ആകർഷണീയമായ പാരായണം നമ്മൾ കേട്ടു. അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഒരു സാരാംശവും നമുക്ക് മനസ്സിലാക്കാം. പൊതുവെ ഇന്ന് നമ്മൾ കേട്ട ഈ രണ്ട് വചനങ്ങളുടെയും അർത്ഥം ഒന്ന് മനസ്സിലാക്കുമ്പോൾ, എല്ലാ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിൽ പരീക്ഷണം നൽകുമെന്നാണ്. അത് നൽകുന്ന 3-4 ഇനങ്ങളെ സംബന്ധിച്ച്, വ്യത്യസ്ത മേഖലകൾ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. അതിലൊന്നാണ് ഭയം. ഭയം കൊണ്ട് പരീക്ഷിക്കാം. അതുപോലെ തന്നെ പട്ടിണി, അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യം, സാമ്പത്തികമായ ബാലൻസ്. അത് ചില സമയത്ത് നന്നായി സമ്പത്തുള്ള ആളുകൾക്ക് തീരെ സമ്പത്തില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിലൂടെ മുൻകൂട്ടി തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ദേഹങ്ങൾ കൊണ്ട് അടുത്ത ബന്ധുക്കളുടെയും മറ്റും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെയുള്ള പെട്ടെന്നുള്ള മരണം കൊണ്ടുമൊക്കെ പരീക്ഷണമാകാം. അതുപോലെ തന്നെ കായ്ക്കലികളെ കൊണ്ട്, ഫലവൃക്ഷങ്ങളെ കൊണ്ട്, അതിൻ്റെ പെട്ടെന്നുള്ള നാശങ്ങളെ കൊണ്ടുമൊക്കെ ഒരുപാട് വരുമാനം കാത്തിരിക്കുന്ന, വളരെ പ്രതീക്ഷയോടുകൂടി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കൃഷി നാശം കൊണ്ടുമൊക്കെ പെട്ടെന്ന് പരീക്ഷണങ്ങൾ ഉണ്ടാകാം. അപ്പോഴൊക്കെ ആ പരീക്ഷണത്തിൽ നൊന്ത് ആത്മഹുതി ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അത് റബ്ബിൻ്റെ വിധിയാണെന്നോർത്ത് എൻ്റെ ശക്തിയും കഴിവും ഒന്നുമല്ല, റബ്ബിനാണ് കഴിവുള്ളത് എന്നോർത്ത് ആ റബ്ബിൻ്റെ വിധിയിൽ ക്ഷമിച്ച് ആ റബ്ബിനോട് കൂടുതൽ അടുക്കാനുള്ള സന്ദർഭമായിട്ടാണ് ഇത്തരം ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങളെയും നമ്മൾ സമീപിക്കേണ്ടത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. എന്ന് മാത്രവുമല്ല, ഇന്നലേക്കുള്ള പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ള സാഹചര്യങ്ങളും ഉണ്ടാകുമ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ സ്വമേധയാ തികട്ടി വരേണ്ട ഒരു ദിക്ർ ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് സംഭവിക്കുമ്പം അവർ പറയും, അവരിപ്രകാരം സ്വയം ഓർമ്മയിൽ തികട്ടിവെന്ന് അവർ അള്ളാഹുവിനെ സ്മരിച്ച് പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്, ഞങ്ങൾ അവനിലേക്ക് തന്നെ മടങ്ങി ചെല്ലുന്നവരുമാണ് എന്ന് സ്വമേധയാ ചുറ്റുവട്ടത്തും മറ്റും സ്വയം ജീവിതത്തിലുമൊക്കെ സംഭവിക്കുന്ന പ്രയാസങ്ങളും ദുരന്തങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മുസീബത്തുകളും സംഭവിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് സ്വമേധയാ ആ റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിൻ്റേക്ക് കൂടുതൽ അടുക്കാനുള്ളൊരു വാചകമായി, ഒരു ദിക്റായി അള്ളാഹു പഠിപ്പിച്ച ഒരു വാചകമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത്. അത് മരണസമയത്ത് മാത്രമല്ല, മരണത്തെപ്പറ്റി കേൾക്കുമ്പോൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട്. എന്നാൽ മുസീബത്തുകൾ എന്തും ജീവിതത്തിൽ സംഭവിക്കുമ്പം നമ്മൾ കേൾക്കുമ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ദിക്ർ പറയാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പൊതുവേ ജീവിതാവസ്ഥയിൽ ഈ പട്ടിണിയും അതുപോലെ തന്നെ ദാരിദ്ര്യവും അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണങ്ങളും കൃഷിനാശവും സാമ്പത്തികമായ ഏറ്റക്കുറച്ചിലും സംഭവിക്കുമ്പോഴേക്ക് പട്ടേ വിഷാദ രൂപത്തിൽ അല്ലെങ്കിൽ ടെൻഷനായി അമിതമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ മനസ്സ് സ്റ്റക്കാകുന്ന സാഹചര്യം പൊതുവെ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ ഈ ദുനിയാവ് എന്ന് പറയുമ്പം ശരിക്കും ഒരു പരീക്ഷണാലയമാണ്. ഈ പരീക്ഷണാലയത്തിൽ അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ ശരിക്ക് റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിലേക്കടുത്ത് അതിനെ ഓവർകം ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന വ്യക്തിയാരോ ആ നിലക്കുള്ള വിശ്വാസിക്ക് തന്നെയാണ്, ആ നിലക്കുള്ള അള്ളാഹുവിൻ്റെ അടിമക്കാണ് വിജയം എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രണ്ട് വചനങ്ങൾ കൂടിയാണ് ഈ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിൽ 155-156 വചനങ്ങൾ.
2: പീസ് റേഡിയോ ഡയലോഗ്. കാവിപ്പടയുടെ കൂലിത്തൊഴിലാളികൾ. അവതരിപ്പിച്ച് സംസാരിക്കുന്നത് ഹിലാൽ സലീം സിബി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വാല ആലിഹി വസ്വഹാബത്തിഹി അജ്മാഇൻ, അമ്മബാദ്. 1933 ഇറ്റലിയിലെ ഫാഷിസ്റ്റ് സർക്കാർ അവിടെ നിലവിൽ വരുന്നത്, ബെനിറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിൽ. ആ ഫാസിസ്റ്റ് സർക്കാർ അവിടെ അധികാരത്തിൽ വരുന്നു എന്നുള്ളത് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. അതിനപ്പുറം ആ സർക്കാരിനെ, അവരുടെ ഫാഷിസ്റ്റ് ആശയങ്ങളെ ആരാണ് പടച്ചുവിട്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റലക്ച്വൽ ഹെഡുകളായി ബൗദ്ധികമായി അവരെ ആരാണ് സഹായിച്ചത് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പേരാണ് ജിയോവാനി ജെൻഡൈ. ഈ ജിയോവാനി ജെൻഡൈൽ എന്ന് പറയുന്ന അദ്ദേഹം ഈ ഫാഷിസ്റ്റ് സർക്കാർ ഇറ്റലിയിലേക്ക് കടന്നു വന്ന സമയത്ത് അവർക്ക് വേണ്ടിയുള്ള ബൗദ്ധികമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിനു മുമ്പ് 1922 ഹിറ്റ്ലറിൻ്റെ നേതൃത്വത്തിൽ ജർമ്മനിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നാസി ഭരണകൂടം നിലവിൽ വരുന്നത്. ഈ നാസി ഭരണകൂടത്തെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിറ്റ്ലറിനെ ബൗദ്ധികമായി ഇൻ്റലക്ച്വലി സഹായിക്കാൻ വേണ്ടി അവിടെ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ആൽഫ്രഡ് റൊസൻബർഗ് എന്നാണ്. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് ഏതൊക്കെ ഈ രീതിയിലുള്ള വംശീയമായിട്ടുള്ള അമാനവ ആശയങ്ങൾ നിലവിൽ വരുന്ന ഘട്ടങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ ആ ആശയങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തുന്നതിന് പിന്നെ കാരണക്കാരായി അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഇൻ്റലക്ച്വലായിട്ടുള്ള ബൗദ്ധികമായിട്ടുള്ള സഹായം പല ആളുകളും കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഇന്ത്യയിലും സംഘപരിവാറിൻ്റെ സംഘ് ആശയത്തിന് വിത്തുവാകിക്കൊണ്ട് അല്ലെങ്കിൽ അതിന് ഇൻ്റലക്ച്വലി സഹായിക്കുന്ന രീതിയെ ദീൻദയാൽ ഉപാധ്യായ പോലെയുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഏത് ഈ രീതിയിലുള്ള ആശയങ്ങൾ മാനവവിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ചില ഇൻ്റലക്ച്വൽ ഹെഡുകൾ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പുതിയ കാലത്ത് 2014 ശേഷം ഇന്ത്യയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് നമുക്കറിയാം. ആ മാറ്റങ്ങൾ നമ്മൾ കേവലം പത്രങ്ങളിലും മീഡിയാസിലും കാണുന്ന മാറ്റങ്ങൾ മാത്രമല്ല, മെയിൻ സ്ട്രീമിംഗ് ഓഫ് ഹിന്ദുത്വ ആശയങ്ങളെ ഈ സമൂഹത്തിൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് പൊതുനിരത്തിലേക്ക് എത്തിക്കുക എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ അവർ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള സമൂഹത്തിലുള്ള പലവിധമായിട്ടുള്ള ഏരിയാസിൽ പലവിധമായിട്ടുള്ള മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകൾ അവരെ ചാക്കിലാക്കി അവരെ നമ്മുടെ പാർട്ടിയുടെ ഭാഗമാക്കി കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്, മെട്രോമാൻ നമ്മുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമയിൽ നിന്ന് വലിയ നായകനായിട്ട് നിൽക്കുന്ന ആൾ അദ്ദേഹം നമ്മുടെ കൂടെയാണ്. അതുകൊണ്ട് ഈ ആശയം എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ആശയമാണ് എന്നുള്ള നിലക്കുള്ള മെയിൻ സ്ട്രീമിംഗ് ഓഫ് ഹിന്ദുത്വ എന്ന ഒരു രീതിയിലുള്ള ആശയ പ്രചരണം നമുക്ക് കാണാൻ കഴിയും. ഇത് കേവലമായിട്ടുള്ള സിനിമകളിലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ആളുകളെ മാത്രമല്ല, മറിച്ച് ബൗദ്ധികമായി അവരെ സഹായിക്കാനും നമ്മുടെ കേരളത്തിലൊക്കെ ചില ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ ആളുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സി രവിചന്ദ്രൻ, ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ചിലർക്കെങ്കിലും അറിയുന്നുണ്ടാവും, കേരളത്തിലെ നാസ്തിക മണ്ഡലത്തിൽ, കേരളത്തിലെ നിരീശ്വരവാദ മേഖലയിൽ അവരുടെ ബൗദ്ധിക പ്രമുഖമായിട്ട് നിൽക്കുന്ന സി രവിചന്ദ്രനെ പോലെയുള്ള ആളുകൾ, അവർ യഥാർത്ഥത്തിൽ അവർ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഞങ്ങൾ മാനവികതയുടെ ആശയക്കാരൻ, ഞങ്ങൾ സ്വതന്ത്ര ചിന്തയുടെ ആശയക്കാരൻ, ഞങ്ങൾ സമത്വത്തിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഈ ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ചില കാര്യങ്ങൾ, അതിൻ്റെ ഒരു കേസ് സ്റ്റഡിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഈ പറയുന്ന സി രവിചന്ദ്രൻ എന്ന് പറയുന്ന കേരളത്തിലെ ഇന്നത്തെ നാസ്തികർ അവരുടെ അപ്പോസ്തലനായി കൊണ്ടു നടക്കുന്ന ആളോട് ഒരു ഇൻ്റർവ്യൂവിൽ ഒരാൾ ചോദിക്കുകയാണ്, കേരളത്തിൽ നമ്മൾ ഏറ്റവും അധികം, അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുകയാണ്, കേരളത്തിൽ ഏറ്റവും അധികം നമ്മൾ ഭയക്കുന്നത് ആരെയാണ്, കേരളത്തിൽ ഏറ്റവും അധികം നമ്മൾ ഭയക്കുന്നത് ആരെയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടുവെക്കാം.
4: ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഭയക്കുന്ന രണ്ട് സംഗതികൾ ഏതൊക്കെയാണ്? ടു ബി ഫ്രാങ്ക്, ഇഫ് ഐ ആം പെർമിറ്റഡ് ആസ്ക് യുവർ ക്വസ്റ്റ്യൻ. To be sincere,
5: actually, see, എനിക്ക് അങ്ങനെ ഇവരെയൊന്നും ഭയമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ ഭയക്കണം,
4: ഇസ്ലാമിനെ ഭയക്കണം,
5: ബി ജെ പിന്നെയും ഭയക്കണം.
4: ഓക്കെ, ബി ജെ പി അത്ര ഭയക്കുന്നുണ്ടോ?
3: അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഭയക്കുന്നത് ആരെയാണ് എന്ന ചോദ്യം അദ്ദേഹം അതിന് ഉത്തരമായി പറയുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളെയാണ് എന്ന് അയാൾ പറയാണ്. പിന്നെ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ പറയാണ്, പിന്നെ നമ്മൾ ഭയക്കുന്നത് ഇവിടെയുള്ള സംഘപരിവാറിനെയാണ്. അപ്പോൾ ഇദ്ദേഹം തിരുത്തുകയാണ്, സംഘപരിവാറിനല്ല മറിച്ച് മുസ്ലിങ്ങളെയാണ്. അഥവാ കേരളത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകളുമാണ്, സംഘപരിവാറിനൊക്കെ ശേഷമേ വരൂ. അപ്പോൾ ഈ രീതിയിൽ മുസ്ലിം ഭയം, മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ആ രീതിയിലുള്ള ഒരു ഭയം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ആളുകൾ അവർ ഏതൊക്കെ രീതിയിലാണ് ഇടപെടുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സംഘപരിവാര ഏതൊക്കെ ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്തും അവരേതെങ്കിലും രീതിയിൽ പ്രതിസന്ധിയിലാവുന്ന ഘട്ടങ്ങളുണ്ടാവും. ഇപ്പോൾ നമുക്കറിയാം CAA NRC വിഷയം വരാൻ, പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഈ പറയുന്ന സെക്യുലർ ആയിട്ടുള്ള ആളുകൾ അവർ പൊതുനിരത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഈ CAA NRC എന്ന് പറഞ്ഞത് അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനാ വിരുദ്ധമാണ്, ഭരണഘടനക്കെതിരാണ്, ഭരണഘടനയുടെ Article 14 ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരിൽ ഒരാളെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല, അത് ഭരണഘടനയോട് ചെയ്യുന്ന നീതിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള എല്ലാ പൊതുസമൂഹം സെക്യുലർ സൊസൈറ്റി അതിനെതിരെ വന്നപ്പോൾ ഇദ്ദേഹം അവിടെ പ്രത്യക്ഷപ്പെടാൻ. അപ്പോൾ സംഘപരിവാർ ഒരു രീതിയിൽ പ്രതിരോധത്തിലാകുന്ന സമയത്ത് ഈ പറയുന്ന ആള് പ്രത്യക്ഷപ്പെടാൻ, എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് കേട്ടോക്കൂ.
6: കുറച്ചുകൂടെ വരാനുണ്ട്, ഈ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 ലംഘനം ഇതാവില്ല എന്ന് ഞാൻ പറയാനൊരു പ്രധാന കാര്യം, കളക്റ്റിവിസം എന്നുള്ള ആശയം ആർട്ടിക്കിൾ 14 അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ മുസ്ലിം രാജ്യങ്ങളിലെ മുസ്ലിം പൗരന്മാർ പീഡനം നേരിടാൻ സാധ്യതയില്ല. അതൊരു വളരെ നോർമലായിട്ടുള്ളൊരു ചിന്തയാണ്. ഒരു നമ്പൂതിരിക്ക് ദരിദ്രനോ പിന്നോക്കം ആവാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലേ ഉള്ളൂ. അതിനേക്കാൾ കൂടുതൽ റാഷണൽ ആർഗ്യുമെൻ്റാണ് മറ്റേത്.
3: സോ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മളങ്ങനെ കാണേണ്ട ആവശ്യമില്ല. അത് കേരള ഇന്ത്യയിലുള്ള പുറത്തുള്ള പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങൾ, അവിടെ മുസ്ലിം ഭൂരിപക്ഷമാണല്ലോ. അതുകൊണ്ട് അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് അവിടെ പീഡനങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, അവരെങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എന്താണോ സംഘപരിവാറിന് വേണ്ടത്, അത് ഇദ്ദേഹത്തിൻ്റെ മൈക്കിലൂടെ, ഇദ്ദേഹത്തിൻ്റെ വാചകങ്ങളിലൂടെ ഇദ്ദേഹം പറഞ്ഞു വെക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കുക, സംഘപരിവാർ പ്രതിരോധത്തിലാകുന്ന സമയത്ത് അവിടെ ആരാണ് പ്രത്യക്ഷപ്പെടുന്നത്? നാസ്തികരാണ്, യുക്തിവാദികളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആളുകൾ സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുകയാണ്. ഇനി അതിനുശേഷം CAA കഴിഞ്ഞ് എൻ ആർ സി വിഷയം വരാൻ, അവിടെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു പൗരത്വ പട്ടിക അത് കൊണ്ടുവരും. ആ പൗരത്വ പട്ടിക കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആ പൗരത്വ പട്ടികക്ക് പുറത്തുള്ള ആളുകൾ അവർക്ക് എന്ത് ചെയ്യും, അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്കാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലാണ് NRC കടന്നു വരുന്നത്. അപ്പം അവിടെ ഇത് പിന്നെ സംഘപരിവാർ വീണ്ടും എന്ത് ചെയ്യാണ്, അവരൊന്ന് പ്രതിരോധത്തിലാവുകയാണ്. ഒരു ഒരു ഈ പറയുന്ന പൗരത്വ പട്ടികയിൽ ഇല്ലാത്ത ആളുകൾ അവരൊരു തടങ്കൽ പാളയത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഇവിടെയുള്ള സെക്യുലർ സൊസൈറ്റി സംഘപരിവാറിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം വീണ്ടും പ്രത്യക്ഷപ്പെടാൻ, ഇദ്ദേഹത്തിൻ്റെ ന്യായീകരണങ്ങളുമായി ഇദ്ദേഹം വീണ്ടും പ്രത്യക്ഷപ്പെടാണ്. അവിടെ അദ്ദേഹം പറയുന്ന ന്യായീകരണം നമുക്കൊന്ന് കേട്ട് നോക്കാം.
6: ഈ ഡിറ്റൻഷൻ സെന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ അത്ര അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. എന്താ ഡിറ്റൻഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ, ജയിലല്ല യഥാർത്ഥത്തിൽ അത്. അതായത് ഒരു ഇല്ലീഗൽ മൈഗ്രന്റ് വന്നു കഴിഞ്ഞാൽ അയാളെ ഡിറ്റെയിൻ ആൻഡ് ഡീപോർട്ട് എന്നുള്ള ഒരു താവളത്തിൽ പാർപ്പിക്കുക. അവിടെ വൈദ്യുതി വേണം, ആഹാരം വേണം, മെഡിസിൻ വേണം, എല്ലാ സാധനവും വേണം, എല്ലാം ഗവൺമെൻറ് അതിനുള്ള അവസ്ഥകളുണ്ടാക്കും. പക്ഷേ അവരുടെ സ്വാതന്ത്ര്യം പരിമിതമായിരിക്കും. ലോകത്തെല്ലാ രാജ്യത്തും ഡിറ്റൻഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അമേരിക്കയിലൊക്കെ ഒരുപാടുണ്ട്, 100 കണക്കിനുണ്ട് അമേരിക്കയിൽ. ഇതൊക്കെ എന്തോ ഗ്യാസ് ചേമ്പർ പോലെ എന്തോ സാധനങ്ങളാണ് പുകയത്തി, അങ്ങനെയല്ല. അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ടുള്ള അവസ്ഥയാണ്. അവരുടെ സ്വാതന്ത്ര്യം മാത്രമാണ് പരിമിതപ്പെടുത്തുന്നത്. ഇവർ തടങ്കൽ പോളയങ്ങൾ ഈ സംസ്ഥാനത്ത് ഉണ്ടാവില്ല എന്ത് പറച്ചിലാണ്.
3: അവിടെ അദ്ദേഹം പറയുന്നത് ഈ തടങ്കൽ പാളയം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. തടങ്കൽ പാളയം എന്ന് പറഞ്ഞാൽ എന്തൊരു സുന്ദരമാണ്. അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും, അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ഷെൽട്ടർ കിട്ടും, അതുപോലെ തന്നെ നമുക്ക് വിദ്യാഭ്യാസം കിട്ടും. അതുകൊണ്ട് തടങ്കൽ പാളയം എന്ന് പറഞ്ഞ് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് പൗരത്വ പട്ടികയിൽ നിന്ന് ചില ആളുകളെ ഒഴിവാക്കി അവർ പുറത്തായി കഴിഞ്ഞാൽ ആ ആളുകളെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലിടും എന്ന് പറഞ്ഞപ്പോൾ ആ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്തൊരു സുന്ദരമാണ് എന്ന് പറഞ്ഞിട്ട് വരുന്നതാരാണ്? കേരളത്തിലെ നിരീശ്വരവാദ നേതാവ് എന്നറിയപ്പെടുന്ന CRavichandran. അപ്പം അവിടെയും സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുന്ന ഈ പറയുന്ന നവനാസ്തികരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്തൊരു വിഷയം, കേരളീയ പൊതുസമൂഹത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ഇന്ത്യയിൽ തന്നെ മുസ്ലിങ്ങൾക്ക് നേരെ സംഘപരിവാർ കൊണ്ടുവരുന്ന അടുത്തൊരു വിഷയം എന്താണ്, UCC അല്ലെ, യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന അടുത്തൊരു ആശയം അവർ മുന്നോട്ട് വെക്കുകയാണ്. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ അവിടെ ആ സമയത്ത് ബാക്കിയുള്ള പ്രതിപക്ഷ നേതാക്കളും അതേപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും ഇവിടെയുള്ള സെക്യുലർ സൊസൈറ്റിയൊക്കെ അതിനെ എതിർക്കാൻ എന്താണ് ഈ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലുള്ള ഡൈവേഴ്സിറ്റി, ഇന്ത്യയിൽ പല ജാതി, പല വർണ്ണത്തിലുള്ള, പല പിന്നെ ജാതിയുള്ള ആൾക്കാരും ഇവിടെ ജീവിക്കുന്നുണ്ട്, പല മതത്തിലുള്ള ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. പല മതത്തിലുള്ള ആളുകൾക്ക് അവരുടേതായിട്ടുള്ള കസ്റ്റംസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള കൾച്ചർ ഉണ്ട്. അതിനെ മാറ്റി ആ ഒരു ഡൈവേഴ്സിറ്റി ഒഴിവാക്കുകയാണ് ഇവിടെ ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡ് വന്നാൽ സംഭവിക്കുക എന്നിവിടെയുള്ള സെക്യുലർ സൊസൈറ്റി മുന്നോട്ട് വെക്കുകയാണ്. മാത്രമല്ല മതം അത് ആചരിക്കാൻ ഭരണഘടന ഓരോ പൗരനും അവകാശം നൽകിയിട്ടുണ്ട്. അപ്പൊ ആ മതത്തിൽ കൈകടത്തുന്നതോടുകൂടി, ആ മതത്തിന്റെ കോഡുകളിൽ കൈകടത്തുന്നതോടുകൂടി അവിടെ സംഭവിക്കുന്നത് ഈ പറയുന്ന ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഇവിടെയുള്ള സെക്യുലർ സൊസൈറ്റി മുന്നോട്ട് വന്നപ്പോൾ അവർ പറഞ്ഞ സമയത്ത് അവിടെയും നമ്മുടെ അണ്ണൻ പ്രത്യക്ഷപ്പെടാൻ, അവിടെയും നമ്മുടെ CRavichandranനെ പോലെയുള്ള ആളുകൾ അവിടെ പ്രത്യക്ഷപ്പെട്ട് അവിടെ അദ്ദേഹത്തിന്റെ ന്യായീകരണം കൊണ്ടുവരാണ്. നമുക്ക് ആ ന്യായീകരണം ഒന്ന് കേട്ടുനോക്കാം.
6: ഈ വ്യത്യസ്ത നിയമങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ഉയർത്തിക്കാണിക്കുന്ന പൊതുവായിട്ടുള്ള മനുഷ്യാവകാശങ്ങളും പൊതുനീതിയും പൊതുധാർമ്മികതയും അതുമായിട്ട് യോജിച്ചു പോകുന്ന അല്ലെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റേസ് ഒബ്ജെക്ഷൻ. ഇറ്റ്സ് എ റിയൽ റെവല്യൂഷൻ, എ ടഫർ ജോബ്. ഇവരെ കൂടുതൽ ഹർട്ട് ചെയ്യുന്ന ഇതാണ് വിശ്വാസികളെ. അവർക്ക് ഹർട്ടാണല്ലോ, അവർക്ക് എപ്പോഴും വ്രണപ്പെടാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ആളുകളാണ്.
5: അത് ആളുകളെ പേടിപ്പിക്കാനായിട്ട് തൽപര കക്ഷികൾ പറഞ്ഞുണ്ടാക്കുന്ന കാര്യമാണ്.
3: അപ്പോൾ അദ്ദേഹത്തിൻ്റെ ന്യായീകരണം യു സി സി ആണ്, നമ്മളങ്ങനെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല, യു സി സി നമ്മളങ്ങനെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഈ പറയുന്ന പോലെ നമ്മളുടെ ഈ പൊതുസമൂഹത്തിൽ ഇവർ നമ്മൾ പറയുന്ന ചില കോഡുകളുണ്ട്, അതിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും മതത്തിൽ എന്തെങ്കിലും രീതിയിലുണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ എതിർക്കപ്പെടേണ്ടതല്ലേ? അതിനെയൊക്കെ നമ്മൾ എതിർക്കേണ്ടതല്ലേ? നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമുണ്ട്, ഈ യു സി സി കൊണ്ടുവരുന്നത് ആരാണ് എന്നുള്ളത്, ആ യു സി സി എന്താണ് എന്നതുപോലെ തന്നെ പ്രധാനമാണ്, യൂണിഫോം സിവിൽ കോഡ് എന്താണ് എന്നതുപോലെ തന്നെ പ്രധാനമാണ്, അത് ആരാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത്. ആ കൊണ്ടുവരുന്ന ആളുകളുടെ ലക്ഷ്യം അത് ഇവിടെയുള്ള മുസ്ലിം വിരുദ്ധ വോട്ട് ബാങ്കിൻ്റെ വോട്ട് പിന്നെ അവരെ പ്രീണിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് ഇവിടെയുള്ള ചോറ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ അതിനെയും ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ ന്യായീകരണ തിലകം നേടിക്കൊണ്ട് ഇവിടെ ഈ പറയുന്ന നവനാസ്തികരായിട്ടുള്ള ആളുകൾ രംഗത്ത് വരികയാണ്. അവിടെയും സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുന്ന നവനാസ്തികരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തൊരു വിഷയം പൊതുസമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നു, കർണാടകയിൽ അവിടെ ഹിജാബ് നിരോധിക്കുകയാണ്. അവിടെ വിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾക്ക് ഹിജാബ് ഇട്ടുകൊണ്ട് നിങ്ങൾ കടന്നു വരണ്ട എന്ന് പറയുന്നൊരു വിഷയം മുസ്ലിം ജനതയ്ക്ക് നേരെ കടന്നു വന്ന സമയത്ത് അപ്പോൾ സെക്യുലർ സൊസൈറ്റി ഒരല്പം മാന്യതയുള്ള ഇവിടെയുള്ള ലെഫ്റ്റ് ലിബറൽസ് അടക്കമുള്ള ആളുകൾ അവർ മുന്നോട്ട് വന്ന് പറയുന്നത് ഹിജാബ് എന്നുള്ളത് തട്ടം എന്നുള്ളത് അത് അവരുടെ ചോയ്സ് അല്ലേ, അത് മുസ്ലിങ്ങൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അവർ ചെയ്തോട്ടെ, അതവരുടെ ചോയ്സ് അല്ലേ എന്നിവിടെയുള്ള ഇസ്ലാമിനെ എതിർക്കുന്നവരായിട്ടുള്ള ലെഫ്റ്റ് ലിബറൽ ആയിട്ടുള്ള ആളുകൾ പോലും പറയുന്ന സമയത്ത് അവിടെയും നമ്മുടെ അണ്ണൻ അവിടെ പ്രത്യക്ഷപ്പെടാൻ
7: ചില പറയുന്നുണ്ട്. ഈ തട്ടം എന്ന് പറയുന്നത് ചോയ്സ് ആണ്, വ്യക്തിയുടെ ഒരു ചോയ്സ് ആണ്. മത ചിഹ്നം എന്ന നിലയിൽ മറ്റുള്ളവരിൽ നിന്ന് ഒരു വ്യതിരിക്തമായ ഐഡന്റിറ്റി ഉണ്ടാക്കാനായിട്ട് മത ചിഹ്നം എന്ന നിലയിൽ തട്ടം ധരിക്കുന്നത് യഥാർത്ഥത്തിൽ ചോയ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അത് ചോയ്സ് അല്ല. കാരണം അതൊരു മത അടയാളമാണ്, മതേ ചോയ്സ് അല്ല. അതാണ് രസം. പിന്നെ മത അടയാളത്തിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അതൊരു ഇമ്പോസിഷൻ ആണ്, അല്ല അതൊരു കോമ്പോസിഷൻ അല്ല, ഒരു രചനാത്മകമായി വ്യക്തി സ്വയം ചെയ്യുന്ന ഒരു കാര്യമല്ല മതം.
3: ഹിജാബ് എന്ന് പറഞ്ഞാൽ അത് ചോയ്സ് ഒന്നുമല്ല, ഹിജാബ് എന്ന് പറഞ്ഞാൽ അത് ചോയ്സ് ഒന്നുമല്ല, മതം ചോയ്സ് ആണോ പിന്നെ ഹിജാബ്? അപ്പം ഹിജാബ് എന്ന് പറഞ്ഞാൽ അത് ചോയ്സ് ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയും അവിടെ മാറ്റിവെക്കണം. അഥവാ സംഘപരിവാറിന് എന്താണോ വേണ്ടത്, ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ സംഘപരിവാറിന് എന്താണോ ആവശ്യമുള്ളത് അത് അണ്ണൻ കൊടുക്കണം. അപ്പോൾ ഈ ഈ ഹിജാബിൻ്റെ വിഷയം മാത്രമല്ല, നമ്മൾ ഇനി ഈ പറഞ്ഞ പോലെ അതുപോലെ തന്നെ സംഘപരിവാർ ഏറ്റവും കൂടുതൽ സംഘപരിവാർ അവർ പ്രതിരോധത്തിലാവുന്ന മറ്റൊരു വിഷയം ഗാന്ധിവധമാണ്. സംഘപരിവാറിനെ എന്നും എല്ലാവരും ആക്ഷേപിക്കുന്നൊരു വിഷയമാണ് ഗാന്ധിയെ കൊന്ന ആളുകളല്ലേ നിങ്ങൾ, ഗാന്ധിയെ കൊന്ന ആളുകളായിട്ടുള്ള നിങ്ങൾ ഞങ്ങളോട് സംസാരിക്കാൻ വരണ്ട എന്നുള്ള നിലക്ക് ഇവിടെയുള്ള പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവർക്ക് ഏറ്റവും അധികം പ്രശ്നത്തിൽ അവർ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു വിഷയമാണ് ഗാന്ധിവധം. അപ്പോൾ കേരളമല്ലേ ഗാന്ധിവധത്തിനെ നേരെ അങ്ങോട്ട് വെളുപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അണ്ണനെ പിന്നെയും വിക്കിപീഡിയ ഒക്കെ നോക്കിയിട്ട് ക്ലാസ് എടുക്കാനുള്ളതല്ലേ, അപ്പോൾ അത് നടക്കൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെ എങ്ങനെ വെളുപ്പിച്ചെടുക്കാം, ഈ സംഘപരിവാറിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്ന് അണ്ണൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗാന്ധിവധത്തിൽ രണ്ട് ക്യാരക്ടേഴ്സാണ് ഉള്ളത്, ഒന്ന് ഗാന്ധിയാണ്, രണ്ടാമത്തെ ഗോഡ്സെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം ഗാന്ധിജിയെ കുറേ കുറ്റം പറയാം, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസ് എടുക്കാൻ. ക്ലാസ്സിൽ എന്താ പറയുന്നത്, ഗാന്ധി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻ ആയിരുന്നില്ല, ഗാന്ധിയുടെ സമരങ്ങളൊന്നും വിജയിച്ചിരുന്നില്ല. ഗാന്ധി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ ഏറെ പരിതാപകരമായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ട് അങ്ങനെ ഗാന്ധിയെ ഒരു സൈഡിൽ എന്ത് ചെയ്യാണ്, അങ്ങനെ അടിച്ചു താഴ്ത്താണ്.
8: നിയമവും സ്ഥാപനവും ചേർന്നാണ് വ്യവസ്ഥ. ഗാന്ധിജിക്ക് ഇതൊന്നും അല്ല, ഗാന്ധിജി ഇങ്ങനെ എഴുതും, യെസ് ചൗരി ചൗര നിസ്സഹകരണ പ്രസ്ഥാനം വേണ്ട, ഇറ്റ്സ് എ ഡിസാസ്ട്രസ് തിങ്. ഇത് ഗാന്ധിജി ജീവിച്ചിരുന്നെങ്കിൽ ഗാന്ധിജിക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുമായിരുന്നു. വീണ്ടും വീണ്ടും പുള്ളി ഇത് ആവർത്തിച്ചിരുന്നെങ്കിൽ പുള്ളിയുടെ വളരെ ബുദ്ധിമുട്ടായിരുന്നു, ഒരു രാജ്യത്തിന് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും. ബാലിശമായിട്ടുള്ള നിർബന്ധങ്ങളും ശാഠ്യങ്ങളും ഉള്ള മനുഷ്യനായിരുന്നു ഗാന്ധിജി. ഗാന്ധിയുടെ ശാഠ്യങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണെന്ന് ഞാൻ വൈകുന്നേരം വരെ പറയാനുണ്ട്, പക്ഷേ പ്രായോഗിക ഇത് വളരെ മോശമായിരുന്നു. ഗാന്ധിയുടെ സമരങ്ങളൊന്നും തന്നെ വിജയിച്ചിട്ടില്ല.
3: എന്നിട്ട് മറ്റൊരു സൈഡിൽ രണ്ടാമത്തെ ക്യാരക്ടർ ഉണ്ട്, ആരാണ്, ഗോഡ്സെ. ഗാന്ധിയെ വെടിവെച്ചു കൊന്ന ആ കാബാലികൾ, ആ ഗോഡ്സയെ കുറിച്ച് ഇദ്ദേഹത്തിന്റെ വാദങ്ങൾ എന്താ? ഗോഡ്സെ എന്ന് പറഞ്ഞാൽ എന്തൊരു പഞ്ചപ്പാവമായിരുന്നു. ഗോഡ്സെ എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലത്ത് വളരെ പട്ടിണിയിലായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം. അങ്ങനെ പട്ടിണിയിലായി അങ്ങനെ കടന്നു വന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ഗോഡ്സെ. അപ്പൊ ആ ഗോഡ്സെ മാത്രമല്ല അദ്ദേഹത്തിന്റെ അന്ത്യനിമിഷങ്ങളെ കുറിച്ച് വളരെ പിന്നെ കാൽപ്പനികമായി അദ്ദേഹം പറയുന്ന ചില വേർഡ്സ് ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ അദ്ദേഹത്തെ തൂക്കുകയറിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നു എന്ന് പറഞ്ഞു ഗോഡ്സെ ഒരു വശത്ത് പുകഴ്ത്തുക.
8: ഈ ഗോഡ്സെ കൊല്ലാനായിട്ട് ഹോസ്റ്റലെ പറയുന്നുണ്ട്, ജസ്റ്റിസ് ഹോസ്റ്റലെ പറയുന്നുണ്ട്, പുള്ളി അവസാന നിമിഷം പതറിപ്പോയി എന്നാണ്, കൈകൾ പിന്നിലേക്ക് വെച്ചുകൊണ്ട് കൊലമരത്തിലേക്ക് നടന്നെടുക്കുന്ന ഗോഡ്സെയും ആപ്തി മുന്നിൽ നടക്കുന്നത് ഗോഡ്സെയാണ്. അപ്പോ അന്ന് ഗോഡ്സെ വിളിച്ച മുദ്രാവാക്യം അഖണ്ഡ ഭാരത് എന്ന് വിളിച്ചുകൊണ്ടാണ്. കുറെ കഴിയുമ്പോൾ അവസാനം എടുക്കുമ്പോൾ ശബ്ദം ഇടറുകയും ചോക്കുകയും ചെയ്യും. സ്വാഭാവികമായി അത് ഇനിയിപ്പോൾ എന്തെല്ലാം പൊളിറ്റിക്കൽ ഐഡിയോളജി ഉണ്ടായാലും ഒരു മനുഷ്യൻ മരണത്തെ മുന്നിൽ കാണുമ്പോൾ പതർക എന്നൊക്കെ പറയുന്ന ഒരു സാമാന്യനെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്.
3: അപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടേണ്ട ഒരു മനുഷ്യനാണ്, ഗോഡ്സെ ചെയ്തത് ശരിയാണ് എന്നൊരു തോട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഈ പറയുന്ന ആളുകൾ ചെയ്യുന്നത്. ആരാണ് ചെയ്യുന്നത്? നവനാസ്തികരാണ് ചെയ്യുന്നത്. സംഘപരിവാരല്ല, നവനാസ്തികരായിട്ടുള്ള നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആളുകളാണ് ഈ പണി ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വലിയൊരു പിന്നെ കാവ്യാത്മകമായി അദ്ദേഹം പറയുന്നുണ്ട്, ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ചത് അത് ഒരു ഒരു പിന്നെ മാല കോർത്ത് ഇണക്കിയതുപോലെയാണ്, ഒരു മാല ഇട്ടതുപോലെ ഗാന്ധിയെ വെടിവെച്ചു കൊന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു വിഷയത്തിലും സംഘപരിവാർ എവിടെ പ്രതിരോധത്തിലാവുന്നുവോ അവിടെ കടന്നു വന്നുകൊണ്ട് സംഘപരിവാറിന് വേണ്ടി അവരെ വിടുപണി ചെയ്യുന്ന നവനാസ്തികരായിട്ടുള്ള ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹിറ്റ്ലറിൻ്റെ കാലത്ത് അതുപോലെ തന്നെ മുസോളിനിയുടെ കാലത്ത് അവിടെ അവരെ സഹായിക്കാൻ ഇൻ്റലക്ച്വൽ ഹെഡുകളായിക്കൊണ്ട് പല ആളുകളും ഉണ്ടായിരുന്നതുപോലെ പുതിയ കാലഘട്ടത്തിലെ ദീൻദയാൽ ഉപാധ്യായ മാറിക്കൊണ്ട് നമ്മുടെ ഇവിടെയുള്ള നവനാസ്തികരായിട്ടുള്ള സീരവേന്ദ്രനെ പോലെയുള്ള ആളുകൾ മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ അദ്ദേഹം പറയുന്ന പിന്നെ പൊതുസമൂഹത്തിലേക്ക് വേറെ ചില കാര്യങ്ങൾ, അതായത് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള വസ്തുതക്ക് നിരക്കാത്ത ചില ഇരവാദങ്ങൾ മാത്രമാണ്. ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഇരവാദം മാത്രമാണ്. മുസ്ലിങ്ങൾക്ക് എന്തും ചെയ്യാം, അല്ലെ മുസ്ലിങ്ങളെ ആരും ഒന്നും പറയാൻ പാടില്ല എന്നുള്ള നിലക്കുള്ള മുസ്ലിങ്ങളുടെ ഒരു ഇരവാദം മാത്രമാണ് ഇസ്ലാമോഫോബിയ എന്നുള്ള നിലക്കുള്ള ആശയങ്ങൾ. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇസ്ലാമോഫോബിയ എന്നിട്ട് അദ്ദേഹം അങ്ങനെ വിശദീകരിക്കുക. ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ ആദ്യം ഇസ്ലാമിനെ വിശദീകരിക്കും. ഇസ്ലാം അറിയാലോ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ ഹീനമായിട്ടുള്ള 7-ആം നൂറ്റാണ്ടിലുള്ള ഏതോ പ്രവാചകന്റെ ഏതോ കാലഘട്ടത്തിൽ ഇന്നത്തെ കാലത്ത് യോജിക്കാത്ത ഒരു പ്രത്യയശാസ്ത്രം. ഓക്കെ, ഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അകാരണമായിട്ടുള്ള ഭയമാണ്. അകാരണമായിട്ടുള്ള ഭയത്തെയാണ് നമ്മൾ ഫോബിയ എന്ന് വിളിക്കുക. ഇസ്ലാമിനെ നമുക്ക് അകാരണമായിട്ടാണോ നമ്മൾ ഭയക്കുന്നത്? അപ്പം ആളുകൾ പറയും അല്ലേ, അല്ല അല്ല, അങ്ങനെയല്ല നമ്മൾ ഭയക്കുന്നത്. അപ്പം ഫോബിയ, ഇസ്ലാമോ ഫോബിയ എന്ന വാക്ക് തന്നെ തെറ്റാണ്. അണ്ണാ, ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന വാക്കിനെ കുറിച്ചല്ല ചർച്ച. ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന സാമൂഹ്യ യാഥാർത്ഥ്യം, അതനുഭവിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവിടെ അതിനെ അങ്ങോട്ട് മാറ്റിവെച്ച് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെയും ന്യായീകരിച്ചെടുക്കുക. ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ അത് കേവലം ഇരവാദമാണ്, മുസ്ലിങ്ങളുടെ ഇരവാദമാണ് എന്നൊരു പൊതുബോധം, പൊതുവായിട്ടുള്ള ഒരു നെറേറ്റീവ് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ആളുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ വന്നു കഴിഞ്ഞാലും, കാർഷിക ബില്ല് വരികയാണ്, ഇവിടെയുള്ള സംഘപരിവാർ സർക്കാർ അവർ കാർഷിക ബില്ല് അവതരിപ്പിക്കാണ്, അപ്പം അവിടെ ഈ മണ്ണം വരികയാണ്, എന്നിട്ട് എന്ത് ചെയ്യണം, കാർഷിക ബില്ല്, അതൊക്കെ നമ്മൾ അതൊക്കെ പുതിയ കാലത്ത് ആ രീതിയിലാണ് ഈ രീതിയിലാണ് അതിനെ ന്യായീകരിച്ചെടുക്കാൻ. പിന്നെ മണിപ്പൂർ പ്രശ്നം വരികയാണ്, മണിപ്പൂർ അവിടെയുള്ള ക്രൈസ്തവരായിട്ടുള്ള സഹോദരങ്ങൾ അവിടെ ആക്രമിക്കപ്പെട്ടിരുന്ന സമയത്ത് സംഘപരിവാറിനാകെ പറയാനുണ്ടായിരുന്ന ഒരു കാര്യം, അത് കുക്കികളും മെയ്തികളും തമ്മിലുള്ള പ്രശ്നമാണെന്നാണ്. അണ്ണം വന്ന ലേവി പറയാണ് അത് കുക്കികളും മെയ്തികളും തമ്മിലുള്ള പ്രശ്നമാണ്, അതിനപ്പുറം മറ്റൊന്നുമില്ല. ഇങ്ങനെ സംഘപരിവാർ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സമയങ്ങളിൽ അവർ പ്രതിരോധത്തിലാവുന്നുവോ ആ സമയങ്ങളിലൊക്കെ അവരെ ആശ്വസിപ്പിക്കാൻ അവർക്ക് വേണ്ടി രക്ഷകനായി അവതരിക്കാൻ ഈ പറയുന്ന ആളുണ്ട് എന്നുള്ളതാണ്. സംഘപരിവാറിൻ്റെ ശാഖയിലെ 1-ാം ബെഞ്ചിലിരിക്കുന്ന ഈ പറയുന്ന നവനാസ്തികരായിട്ടുള്ള ആളുകൾ അവർ യഥാർത്ഥത്തിൽ ചരിത്രത്തിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സിൽ ഏറ്റവും പിന്നിലാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ആ രീതിയിൽ സംഘപരിവാർ വേണ്ടി വിടുപണി ചെയ്യുന്ന ഈ നാസ്തികത ഇവരെ നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അണ്ണൻ്റെ മറ്റൊരു കാര്യമുണ്ട്, എന്താണ് അത്? ഹിന്ദു രാഷ്ട്രത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻറ്റേഷൻ. ഈ നവനാസ്തികരായിട്ടുള്ള ഓർക്കണം ആരാണ് ഈ പറയുന്നത്. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ വിചാരിക്കും ഇത് സംഘപരിവാറിൻ്റെ ഏതോ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആരോ പറയുന്നതാണ്. അല്ല, ഇവിടെ യുക്തിവാദികൾ എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ വരുന്ന ആളുകൾ അവരുടെ ഒരു പ്രസൻറ്റേഷനാണ് ഇവിടെയുള്ള ഹിന്ദു രാഷ്ട്രത്തെക്കുറിച്ച് MS ഗോൾവാൾക്കർ എന്താണ് പറഞ്ഞത്, RSSന്റെ സൈദ്ധാന്തികമായിട്ടുള്ള ഗോൾവാൾക്കർ എന്താണ് പറഞ്ഞത്?
9: The foreign races in Hindustan must either adopt Hindu culture and language, must learn to respect and hold in reverence Hindu religion, must entertain no idea but those of the glorification of Hindu race and culture. അതായത് പുറത്തുനിന്നുള്ള മതങ്ങളും ജാതികളും സംസ്കാരങ്ങളും ഹിന്ദു മതത്തെയും ഹിന്ദു സംസ്കാരത്തെയും ഇന്ത്യൻ സംസ്കാരത്തെയും അംഗീകരിക്കണം, ബഹുമാനിക്കണം, ഉൾച്ചേർത്ത് മുന്നോട്ട് പോകണം. A Hindu nation must lose their separate assistance to merge the Hindu race or may stay in the country wholly subordinated to Hindu nation claiming nothing. adana ningalellam hindu rajyathode koodi chernu varanam, then the condition is claiming nothing, or avagashavadavum padilla, deserving no privilege, or pratyeka padavigal privilege in angreyana artham
6: പ്രിവിലേജ് എന്നുള്ള വാക്ക് വല്ലതും തെറ്റിദ്ധരിക്കുന്നു. പ്രിവിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ അല്ലാത്ത ഒരു അല്പം കൂടുതൽ എന്നുള്ളതാണ് പ്രിവിലേജ്. അതായത് ഇവിടെ ഒരു 10 പേര് വന്നിരിക്കുമ്പോൾ എല്ലാവർക്കും ചേരിട്ട് കൊടുത്തിട്ട് വേറെ ആൾക്കൊരു സ്പെഷ്യൽ ചേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പ്രിവിലേജ് എന്ന് പറയും. മറ്റേത് റൈറ്റാണ്, എല്ലാവർക്കും ചേർ കിട്ടാന്നുള്ള റൈറ്റാണ്. ഒരല്പം എക്സ്ട്രാ കിട്ടുന്ന സാധനത്തിനാണ് നമ്മൾ പ്രിവിലേജ് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞ എന്താണ്, നിങ്ങൾ ഈ രാജ്യങ്ങളും രാജ്യവുമായിട്ട് ഉൾച്ചേരുമ്പോൾ വിത്തൗട്ട് എനി ക്ലെയിംസ് ഒരു അവകാശവാദങ്ങളും ആവശ്യങ്ങളും ഒന്നും ഉന്നയിക്കാൻ പാടില്ല. ഡിസേർവിങ് നോ പ്രിവിലേജ്, പ്രത്യേകിച്ചൊരു പ്രിവിലേജിൻ്റെ. അപ്പോൾ ആളുകൾ ഇത് വായിച്ചിട്ട് പറയും പ്രിവിലേജേ പാടില്ല, പ്രിവിലേജേ പാടില്ല എന്നല്ല. പ്രിവിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിന് അബ്നോർമൽ റൈറ്റ്സിനെയാണ് നമ്മൾ പ്രിവിലേജ് എന്ന് പറയുന്നത്. ആർക്കെങ്കിലും സംശയം ഉണ്ടോ ഇത്? ഈ പല പദം, ഈ പദം പലരും ഉന്നയിക്കുന്നത് ഈ പ്രിവിലേജ് ഇല്ല, പ്രിവിലേജ് ഇല്ല എന്ന് പറയുമ്പോൾ റൈറ്റ്സ് ഇല്ല എന്നുള്ള അർത്ഥമല്ല. എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട്. ഒരു അതാണ് ആ ഒരു പദത്തിൻ്റെ ഒരു വ്യത്യാസം. ഞാൻ ഐ വുഡ് ലൈക്ക് ടു നോട്ട് ദാറ്റ് സോ നത്തിങ് ഡിസേർവിങ് നോ പ്രിവിലേജ് ഫാർ ലെസ് എനി പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ്. പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ, അതായത് ഒരു കുട്ടിക്ക് കൂടുതൽ പാല് കൊടുക്കുകയാണെങ്കിൽ അത് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റാണ്. അങ്ങനെയും നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് പ്രത്യേകിച്ച് അവകാശവാദങ്ങൾ പാടില്ല, പ്രത്യേകിച്ച് പ്രിവിലേജ് പാടില്ല, പ്രത്യേകിച്ച് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് പാടില്ല. നിങ്ങൾ കൂടുക. ഇതായിരുന്നു പുള്ളി.
10: അപ്പോൾ അതിങ്ങനെ വിശദീകരിച്ച് അദ്ദേഹം ഇങ്ങനെ പോവാണ്. ഗോൾവാൾക്കർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. അവസാനം ഗോൾവാൾക്കർ പറഞ്ഞ അവസാനത്തൊരു വരി, അവസാനത്തൊരു വരി അണ്ണൻ അങ്ങ് മുക്കാണ്. അവസാനത്തെ വരി എന്താണ്? ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ള മുസ്ലിങ്ങളും ക്രൈസ്തവരും അടങ്ങുന്ന ആളുകൾ അവർക്ക് ഹിന്ദു രാഷ്ട്രത്തിൽ സിറ്റിസൺഷിപ്പ് പോലും ഇല്ലാതെ ജീവിക്കാം. നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഹിന്ദു രാഷ്ട്രത്തിൽ നിങ്ങൾക്ക് പൗരാവകാശങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കാം. അപ്പോൾ ഹിന്ദു രാഷ്ട്രത്തെ ഇദ്ദേഹം വളരെ പിന്നെ ഈ പറയുന്ന നല്ലൊരു കാര്യമായിട്ട് ഇങ്ങനെ അവതരിപ്പിച്ച് അവസാനം ഈ പറയുന്ന വാചകം മാത്രമായിട്ട് മാറ്റാൻ. എങ്ങനെയുണ്ട് ഇത് ചെയ്യുന്നത്? നവനാസ്തികരാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം. അപ്പോൾ ഇവിടെയാണ് നവനാസ്തികരായിട്ടുള്ള ആളുകൾ ഈ ചെയ്യുന്ന വിടുപണി. അത് യഥാർത്ഥത്തിൽ അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ അത് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ പലപ്പോഴും ഈ എക്സ് എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള അഥവാ എക്സ് മുസ്ലിമായി മാറി പിന്നീട് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന ആളുകൾ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവർ അതിൽ കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. ഈ പറയുന്ന ഇവരുടെ ഗ്രൂപ്പുകളിൽ ഇവർ പൊതുസമൂഹത്തിൽ പറഞ്ഞവരാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവരുടെ ഇൻറ്റേർണൽ ചർച്ചകളിൽ എന്തൊക്കെയായിരിക്കും ആ രീതിയിൽ ഒരു മുസ്ലിം ഹെയ്റ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ള നിലക്ക് ഒരു പക്ഷേ ഇവരുടെയൊക്കെ തലതൊട്ടപ്പനായിട്ടുള്ള വേൾഡ് തലത്തിൽ ലോകതലത്തിൽ ഇവർ ആരാധിക്കുന്ന ഡോക്കിനിസിനെ പോലെയുള്ള ആളുകൾ അവർ അദ്ദേഹമൊക്കെ പറയുന്നത് ഞാനൊരു കൾച്ചറൽ ക്രിസ്ത്യനായി മാറി എന്നാണ്. കൾച്ചറൽ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവതയെ നമുക്ക് ആ രീതിയിലൊക്കെ അങ്ങോട്ട് പുൽകാം എന്നുള്ള നിലക്ക്. അപ്പം അതേപോലെ ഒരു പക്ഷേ ഒരു കൾച്ചറൽ ഹിന്ദുവായി കൾച്ചറൽ ഹിന്ദുക്കളായി ഇവിടെയുള്ള നവനാസ്തികരായിട്ടുള്ള നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ മാറുന്ന ഒരവസ്ഥയാണ് നമുക്കിതിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ രീതിയിൽ ഒരു അരാഷ്ട്രീയത കൊണ്ടുവന്ന് അതിലൂടെ സംഘപരിവാറിന് അവർക്ക് ഗുണമുണ്ടാക്കി കൊടുക്കുക എന്ന കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഓരോ വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും ഹിജാബ് വിഷയമായി കഴിഞ്ഞാലും സി എ വിഷയം, എൻ ആർ സി വിഷയം, യു സി സി വിഷയം, അതേപോലെ തന്നെ ഈ പറഞ്ഞ ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട് ഏത് ചർച്ച വന്നു കഴിഞ്ഞാലും അവിടെ ഈ ആളുകളെ സഹായിക്കാൻ വേണ്ടി ഈ പറയുന്ന നവനാസ്തികരായിട്ടുള്ള ആളുകൾ രംഗത്തു വരുന്നു എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ഇപ്പോൾ നമ്മൾ കേട്ടത് ഡയലോഗ് കാവിപ്പടയുടെ കൂലിത്തൊഴിലാളികൾ. അവതരിപ്പിച്ച് സംസാരിച്ചത് ഹിലാൽ സലീം സി പി.
11: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

0: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തിച്ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്തിരി വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
1: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
3: രജിസ്ട്രേഷൻ പുതുക്കാം, സമയപരിധി നീട്ടി. മോഡേൺ മെഡിസിൻ, ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ, ഹോമിയോപ്പതി എന്നിവയിലെ രജിസ്ട്രേഡ് പ്രാക്ടീഷണർമാർക്ക് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് കേരള സംസ്ഥാന മെഡിക്കൽ കൗൺസിൽ അനുവദിച്ച സമയപരിധി 15 ഒക്ടോബർ വരെ നീട്ടി. കേരള സംസ്ഥാന മെഡിക്കൽ കൗൺസിലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് മെഡിക്കൽ കൗൺസിൽ .kerala.gov.in വഴി രജിസ്ട്രേഷൻ പുതുക്കാവുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
3: 6 മാസം റേഷൻ വാങ്ങാത്ത കാർഡുകൾ ഡീആക്ടിവേറ്റ് ചെയ്യും. സ്മാർട്ട് PDS പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി 6 മാസമായി റേഷൻ വിഹിതം കൈപ്പറ്റാത്ത കാർഡുകളെ സൈലന്റ് റേഷൻ കാർഡായി കണ്ടെത്തി ഡീആക്ടിവേറ്റ് ചെയ്യും. ആധാർ അധിഷ്ഠിത പരിശോധനയിൽ ഒന്നിലധികം റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ടതായി കണ്ടെത്തുന്ന ഗുണഭോക്താക്കളെയും ഡീആക്ടിവേറ്റ് ചെയ്യും. ഇവർ 3 മാസത്തിനകം EKYC പൂർത്തിയാക്കി നിലനിർത്തേണ്ട കാർഡ് തെരഞ്ഞെടുത്ത് മറ്റ് കാർഡുകളിൽ നിന്ന് പേര് നീക്കം ചെയ്ത ശേഷം പരിശോധന പൂർത്തിയാക്കിയാൽ മാത്രമേ റേഷൻ അനുവദിക്കുകയുള്ളൂ. സ്മാർട്ട് PDS പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്ന അവസരത്തിൽ ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഗുണഭോക്താക്കളെ അറിയിക്കുമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു.
4: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നു.

0: നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
3: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന സംരംഭമാണ് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ സൂറത്തു മുഹമ്മദ് 23 വചനം നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله وصحبه أجمعين أما بعد വിശുദ്ധ ഖുർആനിൻ്റെ കേൾവിക്കും മനഃപ്പാടത്തിനുമായി കാതോർക്കുന്ന പ്രിയ വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, 47 അധ്യായം സൂറത്തു മുഹമ്മദിലെ ആയത്തുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 23 ആയത്താണ്. ചെറിയ ആ ആയത്ത് അവസാനം വരെ കൂടെ പാരായണം ചെയ്ത് മനഃപ്പാഠമാക്കണമെന്ന് കേൾക്കുന്ന എല്ലാവരെയും ഉണർത്തുകയാണ്. മുമ്പ് പഠിച്ച 20 വചനം മുതൽ നമുക്കെല്ലാവർക്കും ഒന്ന് പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

0: ഇൻഷാല്ലാ 24-ാമത്തെ ആയത്ത് പഠിക്കാനായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഹിഫ്ളുൽ ഖുറാൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുറാനിലൂടെ നാം പഠിച്ചത് സൂറത്തു മുഹമ്മദിലെ 23-ാം വചനം. നമുക്കായി ക്ലാസ് എടുത്തത് ഹാഫിൽ ജഅഫർ സലഫി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദഹു.

0: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ശ്രോതാക്കൾക്കൊക്കെ അറിയാവുന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഒരു ചരിത്ര പുസ്തകമായിരുന്നു. അയൽവാസികളെ ദ്രോഹിക്കരുത് എന്ന വിഷയത്തിലാണ് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ ഇന്നത്തെ തിരുനബിയോടൊപ്പമുള്ള ഈ ഒരു യാത്രയിൽ നമ്മളോടൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ആരാണ് അയൽവാസി എന്നും ഇസ്ലാമിൽ അയൽവാസിക്കുള്ള പരിഗണനയും സ്ഥാനവും നാം മനസ്സിലാക്കുകയുണ്ടായി. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് എപ്പോഴും ഉപദേശിക്കാറുള്ള കാര്യം അയൽവാസികൾക്ക് നന്മ ചെയ്യണം എന്നതാണ് എന്നും, അയൽവാസികൾക്ക് നന്മ ചെയ്യുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്നുമൊക്കെ നാം മനസ്സിലാക്കുകയുണ്ടായി. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾ ഏറ്റവും നല്ല കൂട്ടുകാരാണ് എന്നും, ഏറ്റവും നല്ല മാന്യമായ രൂപത്തിൽ അയൽവാസികളോട് പെരുമാറുന്നവരാണ് എന്നുമൊക്കെ പ്രവാചക വചനങ്ങളിലൂടെ നാം മനസ്സിലാക്കിയതാണ്. ഞാനൊരു നല്ല വ്യക്തിയാണോ എന്ന് പരിശോധിക്കുക, തൻ്റെ അയൽവാസി തന്നെക്കുറിച്ച് എന്തഭിപ്രായമാണ് പറയുന്നത് എന്ന് നോക്കിക്കൊണ്ടാണ്. അവൻ നമ്മെക്കുറിച്ച് നല്ലതാണ് പറയുന്നത് എങ്കിൽ ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു നല്ല വ്യക്തിയാണ്. എന്നാൽ എന്നെക്കുറിച്ചവൻ മോശം കാര്യമാണ്, ഞാൻ അവൻ്റെ ഒരു ശത്രുവായിക്കൊണ്ടാണ് അവൻ എന്നെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത് എങ്കിൽ തീർച്ചയായും ഞാനൊരു മോശക്കാരനാണ്, ഞാനൊരു മാന്യനല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, സ്വന്തം അയൽവാസിയെ ബഹുമാനിക്കാനും ആദരിക്കാനും അവരെ ഉപദ്രവിക്കാതെ ദ്രോഹിക്കാതിരിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവരെ ദ്രോഹിക്കുകയാണ് എങ്കിൽ അയൽവാസിയെ ഉപദ്രവിച്ചതിൻ്റെ ഫലമായിക്കൊണ്ട് നാളെ പരലോകത്ത് നാം ഖേദിക്കേണ്ടി വരും. സ്വന്തം അയൽവാസിയോട് മോശമായി പെരുമാറിയതിനാൽ ആ അയൽവാസികളെ കൊണ്ട് നമ്മെ പരലോകത്ത് ബന്ധിപ്പിക്കപ്പെടുമെന്നാണ് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, ഖം മിൻ ജാരിൻ മുതഅല്ലഖും ബിജാരിഹി യൗമൽ ഖിയാമ. എത്രയോ അയൽവാസികളുണ്ട്, മുതഅല്ലഖുൻ ബിജാരിഹി യൗമൽ ഖിയാമ, തൻ്റെ അയൽവാസികൾ കാരണം അന്ത്യനാളിൽ അവർ ബന്ധിക്കപ്പെട്ടവരായിരിക്കും. ആ അയൽവാസികൾ പറയും, യാ റബ്ബി ഹാദ അഅലഖു ബാബിഹി ദൂനി, എൻ്റെ റബ്ബെ, എൻ്റെ മുമ്പിൽ നിന്ന് വാതിൽ കൊട്ടിയടച്ചവനാണവൻ, എനിക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാതെ എന്നോട് വൈരാഗ്യം കാണിച്ചവനാണവൻ, എനിക്ക് ദാഹിച്ചു വലഞ്ഞ ഞാൻ ഒരു തുള്ളി വെള്ളം ചോദിച്ചപ്പോൾ, കിണറ്റിൽ നിന്നൊരു വെള്ളം ഒരു ബക്കറ്റ് വെള്ളം കോരട്ടെ എന്ന് ചോദിച്ചപ്പോൾ തിരിഞ്ഞു നോക്കാതെ എന്നെ നിന്ദിച്ചവനാണവൻ, പരിഹസിച്ചവനാണവൻ. ഫമന അമാറൂഫഹു, എനിക്ക് വരുന്ന നന്മകളൊക്കെ തടഞ്ഞവനാണവൻ, എനിക്ക് വേണ്ടി ഒരു നന്മയും ചെയ്തു തന്നിട്ടില്ല, പോരാഞ്ഞിട്ട് മറ്റു മാർഗങ്ങളിലൂടെയുള്ള നന്മകൾ എന്നിൽ നിന്ന് അവൻ തടഞ്ഞുവെക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവൻ പരലോകത്ത് ബന്ധിക്കപ്പെട്ട നിലയിലായിരിക്കും, ഒന്നനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരിക്കും അവനുണ്ടാവുക. വളരെയധികം അങ്ങേയറ്റം അവൻ പ്രയാസപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അയൽവാസികളെ ഉപദ്രവിക്കുന്നവൻ്റെ നന്മകൾ അല്ലാഹു ഒരിക്കലും പരിഗണിക്കുകയില്ല. ഒരുപക്ഷെ അവൻ്റെ നമസ്കാരമാവട്ടെ, അവൻ്റെ നോമ്പുകളാവട്ടെ, അവൻ്റെ സ്വതക്കയും സകാത്തും ഒന്നും തന്നെ അള്ളാഹു സ്വീകരിക്കാതെ പോകുമെന്നാണ് ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഒരു സഹോദരിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചോദിക്കപ്പെടുകയുണ്ടായി, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, ഒരു സ്ത്രീ യഖൂമു അല്ലൈൽ, അവൾ രാത്രി നമസ്കരിക്കുന്നുണ്ട്, വതസൂമു നഹാർ, പകലിൽ അവൾ നോമ്പ് നോൽക്കുന്നുമുണ്ട്, വതഫാലു, അവൾ ധാരാളം നന്മകളും ചെയ്യുന്നുണ്ട്, വതസദ്ദഖു, അവൾ ധാരാളം സ്വതക്ക നൽകുന്നുണ്ട്, ദാനധർമ്മം ചെയ്യുന്നുണ്ട്. വതുദീജിറാനഹ ബിലിസാനിഹ, പക്ഷേ അവളുടെ അയൽവാസിയെ അവൾ നാവുകൊണ്ട് ദ്രോഹിക്കുന്നുമുണ്ട്. അവൾ പച്ചക്ക് അയൽവാസികളോട് തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നുണ്ട്, അവരെ പരിഹസിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്, നിന്ദിക്കുന്നുണ്ട്, അവരെക്കുറിച്ച് മറ്റുള്ളവരോട് കുറ്റം പറയാറുണ്ട്. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്ത്രീയെക്കുറിച്ച് ആദ്യം നന്മകളൊക്കെ പറഞ്ഞു, അവൾക്ക് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, അവൾ സ്വതക്കയും സക്കാത്തുമൊക്കെ നൽകുന്നുണ്ട്, പക്ഷേ അവൾ അയൽവാസികളെ ദ്രോഹിക്കുന്നുണ്ട്, അയൽവാസികളെക്കുറിച്ച് മറ്റുള്ളവരോട് ഏഷണി പറയുന്നുണ്ട്, പരദൂഷണം പറയുന്നുണ്ട്, അവൾ അയൽവാസികളെ ചീത്ത വിളിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നന്മകളൊക്കെ അവിടെ മറന്നുപോയി, ആ നന്മകളെ ഒന്നും പരിഗണിച്ചില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഖൈറ ഫീഹ, അവളിൽ ഒരു നന്മയുമില്ല. നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സ്വതക്ക നൽകുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ, പക്ഷേ ലാ ഖൈറ ഫീഹ, അവളിൽ ഒരു നന്മയുമില്ല. ഹിയ മിൻ അഹ്ലിന്നാർ, അവൾ നരകത്തിലാണ്, അവൾ നരകത്തിൻ്റെ അവകാശിയാണ്. പ്രിയമുള്ളവരെ, നാം ഗൗരവത്തോടുകൂടി കാണേണ്ട കാര്യമാണിത്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ, സഹോദരിമാർ ഈ കാര്യം ശ്രദ്ധിക്കണം. പ്രത്യേകമായിക്കൊണ്ട് നാം കൃത്യമായി ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ അയൽവാസി നമ്മുടെ നാവ് കൊണ്ട് അവർക്ക് വേദനിച്ചാൽ, നമ്മുടെ സംസാരം കൊണ്ട് അവർ ദുഃഖിച്ചാൽ, നമ്മുടെ നിസ്കാരം വെറുതെയാണ്, നമ്മുടെ നോമ്പാവട്ടെ സക്കാത്താവട്ടെ എല്ലാം വെറുതെയാണ്, നാം നരകത്തിൻ്റെ വിറകുകൊള്ളിയായി മാറുമെന്നാണ് പ്രവാചകാധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, യാ നിസാ അൽ മുസ്ലിമാത്ത്, ഓ മുസ്ലിം സ്ത്രീകളെ, ലാ തഹ്ഖിറന്ന ജാറത ലിജാറതിഹ, നിങ്ങളിൽ ഒരാളും നിങ്ങളുടെ അയൽവാസികളെ ഒരിക്കലും ദ്രോഹിക്കരുത്, അവരെ നിസാരവൽക്കരിക്കുകയോ അവരെ പരിഹസിക്കുകയോ ചെയ്യാൻ പാടില്ല. വലോ ഫിർസിൻ അഷാത്തിൻ, നിങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ ഒരു ഇറച്ചിയില്ലാത്ത ആടിൻ്റെ എല്ല് മാത്രമാണെങ്കിൽ പോലും അത് നൽകിക്കൊണ്ടെങ്കിലും നിങ്ങൾ നന്മ ചെയ്യുന്നവരായി മാറണം, അയൽവാസിക്ക് ഗുണം ചെയ്യണം, അവർക്ക് ദ്രോഹം ചെയ്യുന്നവരായി അവരെ പരിഹസിക്കുന്നവരായി നിങ്ങൾ മാറില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പഠിപ്പിക്കുകയാണ്. മഹാനായ അബൂദറുൽ ഗഫ്ഫാരി റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞത്, യാ അബാദർ, അബൂദറേ, ഇദാ തബഖ്ത, നീ വല്ല കറിയുമുണ്ടാക്കിയാൽ, ഇദാ തബഖ്ത മിർഖത്തൻ, നീ വല്ല കറിയുമുണ്ടാക്കിയാൽ, അക്സിർ മാ അഹ, അതിലൊരൽപ്പം വെള്ളം ചേർത്തേക്ക്, വദാഹിദ് ജീറാനക്, എന്നിട്ട് അത് നിന്റെ അയൽവാസിക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. താൻ തൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ കൊടുക്കാൻ അധികമൊന്നുമില്ലെങ്കിലും അതിൽ കുറച്ച് വെള്ളം ചേർത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചേർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചേർത്തിക്കൊണ്ട് നീ അയൽവാസിക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു കാര്യം കൃത്യമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പാലിച്ചു കൊണ്ടുപോവാൻ നമുക്ക് സാധിക്കണം. ഏതൊരവസ്ഥയിലും തൻ്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കാതെ അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് തന്നെ അവർക്കൊരു വേദനയുമില്ലാത്ത രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: ബറകല്ലാഹു ഫീക്, ജസാകല്ലാഹു ഖൈറ. തിരുനബിയോടൊപ്പം ഇവിടെ സമാപിക്കുമ്പോൾ അയൽവാസികളെ ദ്രോഹിക്കരുത് എന്ന വിഷയത്തിൽ അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ ഒരുപാട് കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. നമ്മൾ നിസ്സാരമായി കരുതുന്ന പല കാര്യങ്ങളും അത് മറ്റുള്ളവരെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നത് ഏറെ നമ്മളെ തിരുത്തേണ്ടുന്ന ഒരു കാര്യമായി തന്നെയാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ പഠിക്കുവാൻ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
0: പീസ് റേഡിയോ മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സൊഫാണ് പാരായണം ശ്രവിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷേഖ് അബൂബക്കർ അഷാത്രി.

0: ജസാക്കുമുല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആനിൽ നിന്നും വളരെ ഹൃദ്യമായ ചില വചനങ്ങളായിരുന്നു അൽഹംദുലില്ലാഹ് നമ്മൾ കേട്ടത്. സൂറത്തു സഫാണ് അൽഹംദുലില്ലാഹ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷേഖ് അബൂബക്കർ അൽ ശാത്രി.
1: ഒരു കുടുംബയോഗം നടക്കുകയാണ്, ഒരു ഫാമിലി മീറ്റ്. ആ ഫാമിലി മീറ്റ് നടക്കുന്ന സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നയാൾ സ്റ്റേജിലേക്ക് കയറിയത് ഒരു ഗ്ലാസ്സുമായിട്ടാണ്. ആ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമുണ്ട്. എന്നിട്ട് അയാൾ ചോദിച്ചു, ഈ ഗ്ലാസ്സിലുള്ള വെള്ളത്തിൻ്റെ കനം എത്രയാണ്, എത്ര തൂക്കം ഉണ്ടാവും? അപ്പോൾ പലരും പല ഉത്തരങ്ങൾ പറഞ്ഞു. അത 100 ഗ്രാം ഉണ്ടാവും, 50 ഗ്രാം ഉണ്ടാവും, 25 ഗ്രാം ഉണ്ടാവും, 200 ഗ്രാം ഉണ്ടാവും, അങ്ങനെ പല ഉത്തരങ്ങളും അവർ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ ഗ്ലാസ് അവിടെ താഴെ ടേബിളിൽ വെച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ കനം കണ്ടെത്താനുള്ള ഒരു സയൻസ് ചോദ്യമല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഞാൻ ഈ ഗ്ലാസ് എൻ്റെ കയ്യിൽ പിടിച്ചു നിന്നത് നിങ്ങളെല്ലാവരും ഉത്തരം പറയുന്ന ആ സമയം അത്രയാണ്. അത്ര നേരം ഞാൻ എൻ്റെ കയ്യിൽ ഈ ഗ്ലാസ് പിടിച്ചു നിന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ കുടുംബയോഗം അവസാനിക്കുന്നതുവരെ ഞാൻ ഈ ഗ്ലാസ് കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഈ സ്റ്റേജിൽ തന്നെ നിന്നാൽ എൻ്റെ കൈ കുഴഞ്ഞു പോകും, എനിക്ക് നല്ല പ്രയാസം ഉണ്ടാവും. ഇനി ഞാൻ ഈ ഗ്ലാസ് വൈകുന്നേരം വരെയല്ല, നാളെ വരെ, മറ്റന്നാൾ വരെ ഈ സ്റ്റേജിൽ ഇങ്ങനെ കയ്യിലും പിടിച്ച് നിന്നാൽ എനിക്ക് അതിലേറെ പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ എത്ര സമയം ഈ ഗ്ലാസ് കയ്യിൽ വെച്ച് നിൽക്കുന്നോ അത്രയധികം എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആളുകളോട് പറഞ്ഞു, നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സങ്കടങ്ങൾ, മറ്റൊരാളോടുള്ള വെറുപ്പ്, ഒരാളോടുള്ള വിദ്വേഷ്യം, അയാളോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനിഷ്ടം, അത് ഈ ഗ്ലാസ്സിലെ വെള്ളം പോലെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് വലിയ തീരെ കനല്ല. പക്ഷെ അത് എത്ര ദിവസം നമ്മൾ കൊണ്ടു നടക്കുന്നു അത്രയധികം നമുക്കത് പ്രയാസമുണ്ടാക്കുമെന്നാണ് അദ്ദേഹം വളരെ ലളിതമായൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തന്ന ആ കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരാളോടുള്ള നമ്മുടെ അനിഷ്ടം, അയാളോടുള്ള വെറുപ്പ്, ദേഷ്യം, അയാളോടുള്ള പിന്നെ അയാൾ കാരണത്താൽ നമുക്കുണ്ടായ എന്തെങ്കിലും സങ്കടം, എന്തോ ആകട്ടെ, ഇനി ഒരു വ്യക്തി എന്നല്ല, എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമുക്കുണ്ടായൊരു സങ്കടം, അതിങ്ങനെ മനസ്സിലിങ്ങനെ കുറേ കാലമായി കൊണ്ടു നടക്കുമ്പോൾ അതുകൊണ്ടുള്ള ദോഷം ശരിക്കാർക്കാണ്? ഈ സങ്കടത്തിന് കാരണമായ വ്യക്തിക്ക് അതുകൊണ്ട് വല്ല ദോഷമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ എത്ര സമയം മനസ്സിൽ അത് കൊണ്ടു നടക്കുന്നു അത്രയധികം നമ്മുടെ മനസ്സിനത് പ്രയാസമാണ് ഉണ്ടാക്കുക. അപ്പോൾ ജീവിതത്തിൽ ദുഃഖങ്ങളോ വിഷമങ്ങളോ മറ്റൊരാളോട് വെറുപ്പോ വിദ്വേഷമോ ഒക്കെ തോന്നിയാൽ അത് പരമാവധി എത്രയും നേരത്തെ മനസ്സിൽ നിന്നത് ക്ലിയറാക്കാൻ നോക്കിയാൽ അത്രയും ജീവിതത്തിൽ നമുക്ക് സമാധാനം കിട്ടും. ഈ പ്രയാസങ്ങൾ സഹിക്കുന്നതിനും ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനുമൊക്കെ വലിയ പ്രതിഫലം കൂടി ഉണ്ട് എന്ന് ചിന്തിച്ചാലോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ നമുക്ക് തീരെ സങ്കടം ഉണ്ടാവില്ല, അത് വലിയൊരു പ്രയാസമായി തോന്നൂല. മാ യുസൈബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരു സത്യവിശ്വാസിയെ ബാധിക്കുന്ന വിഷമാകട്ടെ, വേദനയാകട്ടെ, ആശങ്കയാകട്ടെ, ടെൻഷനാകട്ടെ, മാനസിക സമ്മർദ്ദങ്ങളാകട്ടെ, അങ്ങനെ തുടങ്ങിയ എന്തെങ്കിലും ഉപദ്രവം, അവനെ ബാധിക്കുന്ന എന്തുപദ്രവവും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും അവന് അവൻ്റെ പാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടും, അവൻ്റെ കർമ്മരേഖയിൽ നന്മയായി അത് രേഖപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ അതെന്തോ വലിയ നഷ്ടമാണ്, വലിയ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് സമയം കളഞ്ഞ് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം നമുക്കുണ്ടാകാൻ പാടില്ല. അത് ചിലപ്പോൾ സങ്കടം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളുണ്ടായാൽ അതിൽ വിഷമമുണ്ടാവും. ആ വിഷമം എത്ര നേരത്തെ നമ്മൾ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ വെക്കുന്നോ അത്ര നേരത്തെ നമുക്ക് കയ്യിന് കടച്ചിൽ അവസാനിക്കും എന്ന് പറഞ്ഞതുപോലെ മനസ്സ് കേടുവരാതിരിക്കാൻ, മനസ്സ് വേദനിക്കാതിരിക്കാൻ എത്ര നേരത്തെ നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ മറ്റൊരാളോടുള്ള വെറുപ്പ്, ദേഷ്യം, അത് എത്ര നേരത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് ക്ലിയർ ചെയ്യുന്നോ അത്ര നേരത്തെ നമുക്കതുകൊണ്ട് ഗുണമുണ്ടാകും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം.
2: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ അടുത്തതായി ശ്രോതാക്കൾ ശ്രവിക്കുന്നത് സ്വരം. മ്യൂസിക്കുകളുടെ ശബ്ദകോലാഹലങ്ങളില്ലാത്ത മനോഹരമായ ഹൃദ്യമായ ഒരു ഗാനം നാം ശ്രവിക്കുകയാണ്. മൂസ ജനിക്കാതിരിക്കാൻ എന്ന ആ മനോഹരമായ ഗാനം ഇവിടെ ആലാപനം ചെയ്യുന്നത് ലൈബ മഞ്ചേരി.

0: ശ്രോതാക്കൾ ഇതുവരെ ശ്രവിച്ചത് സ്വരം, മനോഹരമായ ഒരു ഗാനം ഇവിടെ ആലപിച്ചിട്ടുള്ളത് ലൈബ മഞ്ചേരി.
1: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മാഇൻ وعلى من تبعهم بإحسان إلى يوم الدين أما بعد. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരിശുദ്ധ ഖുർആനിൽ 22 അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 34 വചനത്തിൻ്റെ അവസാന ഭാഗവും 35 വചനവുമാണ് ഇൻഷാ അള്ളാ ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിൽ നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ഹജ്ജിലെ 34 വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അതിൻ്റെ അവസാന ഭാഗത്ത്, വബഷിരിൽ മുഖ്ബിത്തീൻ, മുഖ്ബിത്തീങ്ങളായ ആളുകൾക്ക് നബിയെ സന്തോഷവാർത്ത അറിയിക്കണം. മുഖ്ബിത്തീങ്ങൾ എന്ന് പറഞ്ഞാൽ അഖ്ബത അഥവാ തവാദ, വിനയം കാണിക്കുക, കീഴൊതുങ്ങുക. അപ്പോൾ വിനയം കാണിക്കുക, താഴ്മ കാണിക്കുക, കീഴൊതുങ്ങുക എന്ന അഖ്ബത്ത എന്ന വേർഡിൽ നിന്നാണ് മുഖ്ബിത്, വിനയം കാണിക്കുന്നവൻ, വിനയാന്വിതൻ എന്ന പദം വന്നിട്ടുള്ളത്. അപ്പോൾ മുഖ്ബിത്തീങ്ങളായ ആളുകൾക്ക് അഥവാ വിനയാന്വിതരായ ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കണം എന്നാണ്. ഇക്കാര്യം പറയുന്നതിന് തൊട്ടു മുമ്പായി അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണത്? ഫ ഇലാഹുക്കും ഇലാഹും വാഹിദു ഫലഹു അസ്ലിമു. നിങ്ങളുടെ ആരാധ്യൻ ഏകനായ അള്ളാഹു മാത്രമാകുന്നു, ഒറ്റ ആരാധ്യനെ നിങ്ങൾക്കുള്ളൂ. ഫ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ആരാധ്യൻ ഏക ആരാധ്യനാണ്. ആ ഏക ആരാധ്യൻ എന്ന് പറയുന്ന പേരാണ് അള്ളാഹു, സാക്ഷാൽ ആരാധ്യൻ, ഏകനായ ആരാധ്യൻ. അതാണ് അള്ളാഹു എന്നതിൻ്റെ മഅന. ഫലഹു, അതുകൊണ്ട് നിങ്ങൾ അവന് അസ്ലിമു, കീഴ്പ്പെടുക, അള്ളാഹുവിനനുസരിക്കുക, അവന് ജീവിതത്തെ സമർപ്പിക്കുക. അതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് അവനെ അംഗീകരിക്കുന്നതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അവൻ്റെ തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് കീഴൊതുങ്ങലാണ് എന്ന് നിർവചനം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവന് ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്യുക. എന്നിട്ടാണ് പറയുന്നത് വബഷിരിൽ മുഖ്ബിത്തീൻ, ആ വിനയാന്വിതരായ കീഴൊതുങ്ങിയ ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അപ്പോൾ മുഖ്ബിത്തീങ്ങൾ, വിനയാന്വിതർ ആരാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒന്നാമത്തെ ഉത്തരം, ഏക ആരാധ്യനായ അള്ളാഹുവിനെ അംഗീകരിക്കുകയും പിന്നീട് ജീവിതത്തെ സൃഷ്ടാവായ ആ നാഥന് സമർപ്പിക്കുകയും ചെയ്യുന്നവനാരോ അവനാണ് മുഖ്ബിത് അഥവാ വിനയാന്വിതനായിട്ടുള്ളവൻ. ശേഷം 35 ആയത്തിൽ അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുകയും ജീവിതത്തെ അവന് സമർപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ സവിശേഷമായ ചില സ്വഭാവ ഗുണങ്ങൾ അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുന്ന, അവന് കീഴൊതുങ്ങിയ വിനയാന്വിതരായ ആളുകളിൽ ഇനി പറയാൻ പോകുന്ന അടയാളങ്ങൾ കാണാൻ സാധിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതിലൊന്നാമത്തത്, അല്ലദീന, ആരാണ് ആ വിനയാന്വിതർ? ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അള്ളാഹുവിനെ സംബന്ധിച്ച് സ്മരിക്കപ്പെട്ടാൽ, അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയപ്പെട്ടാൽ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങി വിറയ്ക്കുന്നതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ട, അവൻ്റെ മതവുമായി ബന്ധപ്പെട്ട, മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട, സ്വർഗനരകങ്ങളുമായി ബന്ധപ്പെട്ട തുടങ്ങി അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചുള്ള സ്മരണയുണ്ടാക്കുന്ന ഏത് കാര്യവും പറയപ്പെട്ടാൽ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങി ഉറയ്ക്കും. വിനയാന്വിതരുടെ ഒരു ഗുണമാണത്. നമുക്ക് ആ ഗുണമുണ്ടോ എന്ന് നാം പരിശോധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ച് പറയുന്നിടത്ത് സൂറത്തുൽ അൻഫാലിൽ പറഞ്ഞതുപോലെ, ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. തീർച്ചയായും മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് സ്മരിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങി ഉറയ്ക്കുന്നതാണ്. അപ്പോൾ മുഹബ്ബിത്തീങ്ങളായ വിനയാന്വിതരായ ആളുകളുടെ ഒന്നാമത്തെ ക്വാളിറ്റിയാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് സ്മരിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങി വിറയ്ക്കുന്നതാണ്. രണ്ടാമത്തത് വസ്സാബിരീന അലാമ അസാബഹും, അവർക്ക് എന്തൊരു വിപത്ത് ബാധിച്ചാലും അതിൽ അവർ ക്ഷമ കൈക്കൊള്ളുന്നവരാണ്. ജീവിതത്തിൽ, ശരീരത്തിൽ, സമ്പത്തിൽ, കുടുംബത്തിൽ, നാട്ടിൽ, രാഷ്ട്രത്തിൽ പ്രശ്നങ്ങളുണ്ടായാൽ, മുസീബത്തുകളുണ്ടായാൽ, ഫിത്നകളുണ്ടായാൽ, പരീക്ഷണങ്ങളുണ്ടായാൽ അവർ ക്ഷമ അവലംബിക്കുന്നവരാണ്. വസ്സാബിരീന അലാമ അസാബഹും, അവർക്ക് ബാധിച്ചിട്ടുള്ള ഏതൊരു വിഷയത്തിലും അവർ ക്ഷമ അവലംബിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളുടെ ഗുണമായി പറഞ്ഞിട്ടുള്ള കാര്യമാണത്. അവർക്ക് എന്തൊരു മുസീബത്ത് ബാധിച്ചാലും അവർ ക്ഷമ അവലംബിക്കുന്നവരാണ്. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമാലുക്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കണം എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വിനയാന്വിതരായ ആളുകളുടെ ഗുണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, തൗഹീദിൻ്റെ ആളുകളുടെ ഗുണങ്ങളിൽ പെട്ടതാണ്. ഏതൊരു വിപത്ത് ബാധിച്ചാലും അവർ അതിൽ ക്ഷമ കൈക്കൊള്ളുന്നവരാണ്. മൂന്നാമത്തത് വൽ മുഖീമി സ്വലാഹ്, അവർ നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരാണ്. നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരാണ്. കാരണം ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, തീർച്ചയായും നമസ്കാരം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അതിൽ വീഴ്ച വരുത്താത്തവരാണ് വിനയാന്വിതരായ ആളുകൾ. അതേപോലെ തന്നെ വമിമ്മാ റസഖ്നാഹും യൂഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചിലവഴിക്കുകയും ചെയ്യുന്നതാണ്. അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് അള്ളാഹു പറഞ്ഞ മാർഗങ്ങളിലെല്ലാം അവർ ചിലവഴിക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മിസ്കീനുകൾക്ക്, ഫഖീറുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക്, വഴിപോക്കന്മാരായ ആളുകൾക്ക്, അനാഥകൾക്ക്, മാതാപിതാക്കൾക്ക്, കുടുംബത്തിന് മക്കൾക്ക്, അയൽവാസികൾക്ക്, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്ക്, എല്ലാവർക്കും. ഇങ്ങനെ അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് അവൻ ഇഷ്ടപ്പെട്ട മാർഗങ്ങളിലെല്ലാം അവൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെലവഴിക്കുകയും കൃത്യമായി നമസ്കാരം നിലനിർത്തുകയും മുസീബത്തുകൾ ബാധിക്കുമ്പോൾ അതിൽ ക്ഷമ അവലംബിക്കുകയും അള്ളാഹുവിനെ സംബന്ധിച്ചു പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ നടുങ്ങി വിറക്കുകയും ചെയ്യുന്നവരാണ് മുഹബ്ബത്തീങ്ങളായ വിനയാന്വിതരായ ആളുകൾ. ആ ഒരു വിനയത്തിലേക്ക് അവരെ നയിച്ചതാകട്ടെ ഏകനായ അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്ന തൗഹീദിലെ വിശ്വാസവും അവന് മാത്രം ജീവിതം സമർപ്പിക്കണം എന്ന ഉന്നതമായ ആദർശബോധവുമാണ്. അതുകൊണ്ട് ഇസ്ലാം ഒരു മനുഷ്യനെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാക്കി മാറ്റി തീർക്കുന്നു എന്നതുകൂടി ഈ വചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠമാണ്. ഈ ഒരു മഹായാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദി വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه، وصلى الله على محمد وعلى آله وصحابه أجمعين. أما بعد، ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്ന്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ പ്രബോധിത സമൂഹം വേഗം താൻ വിശ്വസിച്ച ആശയം മനസ്സിലാക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. കാരണം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഉറപ്പാണ് ഇത് സത്യത്തിന്റെ വഴിയാണ്, ഇതാണ് രക്ഷയുടെ ഏക മാർഗം, ഇതല്ലാത്ത മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ ശരിയായ വഴിയിലെത്തൂല, സ്വർഗത്തിലെത്തൂല. അത് ഉറച്ച ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇത് ആളുകൾ സ്വീകരിക്കണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം കിട്ടിയ സന്ദർഭത്തിലെല്ലാം ആളുകളോട് ഈ സത്യസന്ദേശം പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് പ്രമാണിമാരായ കുറച്ച് ഉയർന്ന ആളുകൾ, സമൂഹ ശ്രേണിയിൽ തന്നെ കുറച്ച് ഉയർന്ന ആളുകൾ എന്ന് ആളുകൾ വിചാരിക്കുന്ന ആളുകളെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് സംസാരിക്കാനായി ലഭിച്ചത്. അപ്പോൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്താണ് കാഴ്ച പരിമിതിയുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹി അലൈഹിസല്ലമയുടെ അടുക്കൽ വന്ന്, നിങ്ങൾക്ക് അള്ളാഹു ഇറക്കിത്തന്നതിൽ നിന്ന് എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹി അലൈഹിസല്ലമയുടെ അടുക്കൽ എത്തിയത്. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹിസല്ലം ചിന്തിച്ചു, ഇബ്നു ഉമ്മി മക്തൂം എൻ്റെ കൂടെ ഉണ്ടാകുന്നയാളാണ്, എപ്പോൾ വേണമെങ്കിലും എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവരെ കിട്ടിയ സന്ദർഭം ഇവരോട് സംസാരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹി അലൈഹിസല്ലം വിചാരിച്ചു. നബി സല്ലല്ലാഹി അലൈഹിസല്ലം ഒരു സ്വാഭാവികമായി ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്, അതിനെ സാധാരണ വ്യക്തികൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് തെറ്റ് എന്ന് പറയാൻ പറ്റൂല. നബി സല്ലല്ലാഹി അലൈഹിസല്ലമയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് ഈ ആളുകളെ ആഗ്രഹത്തോടുകൂടി വന്ന ഒരാൾ, അതുതന്നെ കാഴ്ച പരിമിതിയുള്ള ഒരാൾ, അയാളെ നബി സല്ലല്ലാഹു അലൈഹിസല്ലം

0: ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹത്തെ പരിഗണിക്കലായിരുന്നു എന്ന വലിയ നന്മ അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഇതിനുശേഷം പിന്നീട് എന്താണ് ഈ വചനം എന്നാൽ ഈ ആയത്ത് നിങ്ങൾ ഞോതരുത് എന്ന് നബി പറഞ്ഞിട്ടില്ല. അത് ആളുകൾ അത് പാരായണം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് പാരായണം ചെയ്യുന്നു. അതിനുശേഷം അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോൾ നബി എണീറ്റ് നിൽക്കും, എന്നിട്ട് തൻ്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കും, അദ്ദേഹത്തെ അവിടെ ഇരുത്തും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോൾ പറയാറുള്ളത് മർഹബ, സ്വാഗതം. മർഹബൻ ലിമൻ ആതബനീ ഫീഹി റബ്ബി, ഏതൊരാളുടെ കാര്യത്തിലാണോ അള്ളാഹു എന്നെ ഗുണദോഷിച്ചത്, അള്ളാഹു എന്നെ ആക്ഷേപിച്ചത്, അള്ളാഹു എന്നെ തിരുത്തിയത്, അയാൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് ആ മഹാനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രത്യേകമായി സ്വീകരിക്കാറുണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ പിന്നീട് നമ്മൾ വായിക്കുന്നത്.
1: അതുമാത്രമല്ല, അന്നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇസ്തഖ്ലഫ ഇബ്ന ഉമ്മി മക്തൂം അലൽ മദീനത്തി, മദീനയുടെ അധികാരവും ചുമതലയും ഏൽപ്പിച്ചു. ഉമ്മുന്നാസ്, ജനങ്ങളുടെ ഇമാമായി നിശ്ചയിച്ചു. പ്രവാചകൻ മദീനയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ആറിലധികം തവണ അദ്ദേഹത്തെ അങ്ങനെ ചുമതലപ്പെടുത്തി എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൻ്റെ വാചകങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ പറഞ്ഞ വിഷയത്തിൽ ഒരുപാട് പാഠങ്ങൾ യഥാർത്ഥത്തിലുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം അവരെ പരിഗണിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, ആ പരിഗണിക്കുക എന്ന് പറയുന്നത് പല നിലക്കുണ്ട്. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ അവർക്ക് നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് ഡിസേബിലിറ്റി ഫ്രണ്ട്ലി സ്റ്റേറ്റ് എന്നാണ് പറയാം. താരതമ്യേന മറ്റുള്ള സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ആ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. വളരെ പിന്നെ കെട്ടിട നിർമ്മാണത്തിലും ഒക്കെ വലിയ ചട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരസ്യമായി അള്ളാഹു സുബ്ഹാനഹു തആല ഈ വിഷയത്തിൽ തിരുത്തിയത് കൊണ്ട് തന്നെ വ്യക്തമായൊരു തിരുത്തിന് നമ്മുടെ സമൂഹവും തയ്യാറാകേണ്ട ഒരു തലം ഇതിലുണ്ട്. ഇത് രണ്ടു മൂന്നാല് തലത്തിൽ ആളുകൾ ഇതിനെ കൈകാര്യം ചെയ്യും. ഒന്ന്, ഇതൊരു വലിയ ഐബായി, ഒരു പ്രശ്നമായിട്ട്, ഒരു അപമാനമായി കാണുന്ന ആളുകളുണ്ട്, ബാധ്യതയായി കാണുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ അഞ്ചാം മാസത്തെ സ്കാനിങ് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യും, കുട്ടീൻ്റെ കാല് വളഞ്ഞിട്ടാണ്, കുട്ടീൻ്റെ ചുണ്ടും മൂക്കും കൂടി ഒട്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നതോടുകൂടെ അത് ക്ലീൻ വാഷ് ചെയ്യും. ആ റിസ്ക് ഏറ്റെടുക്കാത്ത ആളുകളുണ്ട്. അതിൻ്റെ പേരിൽ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത ആളുകളുണ്ട്. ഈ കേൾക്കുന്നവരിൽ പോലും അത് ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പാണ്. അത്രയും വ്യാപകമാണ് ആ വിഷയം. അതേപോലെ തന്നെ എന്താണ്, അവരെ അങ്ങനെ ഒരു കുട്ടീനെ കിട്ടുന്നതോടുകൂടെ എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ കിട്ടിയ കുട്ടിയെ ഭയങ്കരമായി പരിഗണിച്ച് ഒന്നുമല്ലാതാക്കുന്നവരുണ്ട്. അവർക്ക് കാഴ്ച അല്ലാന്നേ ഉള്ളൂ, ബാക്കി എല്ലാറ്റിലും അവർക്ക് വേറുള്ളവരെക്കാളും കപ്പാസിറ്റി ഉണ്ടാകും. നമ്മൾ അവരോട് ചെയ്യേണ്ട കുറച്ച് കടമകളുണ്ട്, ഒന്ന് പറഞ്ഞു പോയാലോ.
0: ഓ,
1: ഒന്ന്, നമ്മുടെ ഭാഷയും മനോഭാവവും മാറുക എന്നുള്ളതാണ്. അന്ധൻ, അന്ധൻ എന്നിപ്പോൾ പറയാറില്ല, കാഴ്ച പരിമിതം എന്നാണ് പറയല്. പിന്നെ വികലാംഗം എന്ന് പറയാറില്ല, ഭിന്നശേഷിക്കാരൻ എന്നാണ് പറയൽ. വൈകല്യം എന്നുള്ള വേടില്ല സത്യത്തിൽ. അവർക്കൊരു കുറവുണ്ട്, കാഴ്ചയുടെ പരിമിതിയുണ്ട്. നമുക്കൊക്കെ പല കുറവുണ്ടാവും, ഓർമ്മക്കുറവുണ്ടാകും. പിന്നെ ചില ആളുകൾക്ക് പിന്നെ ശരീരത്തിലെ ചില കണ്ടൻറ്റുകളുടെ കുറവുണ്ടാവും, അല്ലെങ്കിൽ വിറ്റാമിൻ്റെ കുറവുണ്ടാവും, അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ കുറവുണ്ടാകും. അങ്ങനെ അപ്പോൾ അതിന് അയൺ ഗുളിക കുടിക്കുന്നവരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊരു അതേപോലെ ഓൽക്ക് കുറച്ചുകൂടി ചില അവയവങ്ങൾക്കോ അല്ലെങ്കിൽ ചില അവരുടെ സ്കില്ലുകൾക്കോ ഒക്കെയാണ് എന്ത്, അല്ലെങ്കിൽ അവരുടെ ചില പഞ്ചേന്ദ്രിയങ്ങൾക്കോ ഒക്കെയാണ് ഈ വിഷയം ഉണ്ടായിട്ടുണ്ടാവുക.
0: ഇപ്പോൾ കാലിന് നടക്കാൻ പ്രയാസമുള്ള ആളുകളെ പൊതുവെ മുടന്തൻ എന്നാണ് വിളിക്കാറുള്ളത്. പക്ഷേ പുതിയ കാലത്ത് അദ്ദേഹം മുടന്തനായിരുന്നു എന്ന് പറയുന്നത് പോലും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്ന് പറയുന്ന അവസ്ഥയാണുള്ളത്. അതിന് പകരം ഉപയോഗിക്കേണ്ടത് ചലനപരിമിതനായിരുന്നു എന്നാണെന്ന്. അപ്പോൾ പുതിയ വാക്കുകൾ ഏതാണോ ആ ഭാഷ നമ്മൾ അറിയണം. ആ വാക്കുകളിൽ അഭിസംബോധന ചെയ്യുന്നത് മാത്രമാണ് അവർക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ, അല്ലാത്ത വാക്കുകളിൽ അഭിസംബോധന ചെയ്യുന്നത് പ്രയാസമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം.
1: അതേപോലെ തന്നെ ഇവരോട് നമുക്ക് ഉണ്ടാകേണ്ട മറ്റൊരു കാര്യമാണ്, അവരെ സഹായിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, അവരോട് ചോദിക്കണം. നമ്മളോലെ കൈ പിടിച്ചു കൊടുക്കുന്നതിൻ്റെ മുമ്പ് കൈ പിടിക്കണോ, ഞാൻ എവിടെയാണ് പിടിക്കേണ്ടത് എന്നെന്ത് ചെയ്യണം, അവരോട് ചോദിക്കണം. വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാളെ വീൽ ചെയർ ഞാൻ തള്ളിത്തരണോ, നിങ്ങൾക്ക് വീൽ ചെയർ വേണോ എന്നത് എന്ത് ചെയ്യണം, അവരോട് ചോദിക്കുന്ന ഒരു സ്വഭാവം വേണം. അതേപോലെ തന്നെ അവർക്ക് ഫിസിക്കൽ അസിസ്റ്റൻസ് വേണ്ടി വരും. ശാരീരികമായി

0: സപ്പോർട്ടുകൾ വേണ്ടി വരും. വാഹനത്തിൽ കയറ്റുക, ഇറങ്ങാൻ സഹായിക്കുക, പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. ഒരു കാഴ്ച പരിമിതിയുണ്ടെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാൻ വൈറ്റ് കെയിൻ ഒറ്റ ആളിങ്ങനെ നിൽക്കുന്നുണ്ടാവും. അയാൾ അവഗണിക്കുമ്പോഴൊക്കെ നമുക്ക് വീണ്ടും ആ ആയത്ത് നബി ജീവിച്ചിരിക്കുന്ന കാലാണെങ്കിൽ ഇറങ്ങുമായിരുന്നു എന്നെന്ത് ചെയ്യണം,
1: ഓർമ്മ
0: നമുക്ക് തോന്നണം. അപ്പോഴേ കേൾവിയില്ലാത്തവൻ്റെ കാതാകാനും കാഴ്ചയില്ലാത്തവൻ്റെ കണ്ണാകാനും ചലനശേഷിക്ക് പ്രശ്നമുള്ളവൻ്റെ കൈകാലുകളാകാനും നമുക്ക് പറ്റുള്ളൂ. അതൊരു ഫറളാണ്, തെരുവിലെ ആ കാഴ്ച നമുക്കൊരു ഫറളാണ്. ഫറള് എന്നുള്ളത് ഒരിക്കലും നിസ്കാരത്തിലും നോമ്പിലും തീരണതല്ല. അതുകൊണ്ട് അതൊരു ആക്സസിബിലിറ്റി ഓഡിറ്റ് നമ്മൾ വിധേയമാകണം എന്നുള്ളതാണ്. നമ്മളെ പള്ളികൾ, മദ്രസകൾ, സ്കൂളുകൾ, ഓഫീസുകൾ, വീടുകൾ, ഈ ഒരു വിഷയം പ്രിപ്പയർ ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ വീടുണ്ടാക്കണമെങ്കിൽ ഞാൻ റാമ്പ് എന്തായാലും വെച്ചിട്ടുണ്ടാവും. കാരണം ഇന്ന് നമ്മൾ ഡിസേബിലിറ്റി ഉള്ള ഒരാളല്ല, നാളെ വേണമെങ്കിൽ ആകാം. കാലൊക്കെ മുറിച്ച് നമ്മൾ കൊക്കി കൊക്കി വരുന്നൊരവസ്ഥ ഉണ്ടാകാം. അപ്പോഴല്ല അത് ബോധ്യപ്പെടേണ്ടത്. ആർക്കും നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, സ്വന്തം വണ്ടി ഓടിച്ച് ഇങ്ങനെ കയറി ചെന്ന് ടോയ്ലറ്റ് യൂസ് ചെയ്ത് പോലെ ഇങ്ങനെ പോരാൻ എന്തായാലും പൊതുയിടത്തിൽ വേണം. വീടുകളിലൊക്കെ ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് പരിമിതികളൊക്കെ ഉണ്ടാകാം.
1: പലപ്പോഴും ഇപ്പോൾ വീടിൻ്റെ കാര്യം മാത്രം പോകും, പൊതുയിടങ്ങളിൽ അത് സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട്. പക്ഷെ വീടുകളുടെ കാര്യം എടുത്ത് നമ്മൾ നോക്കുക, എന്തുകൊണ്ടാണ് ഒരു ചലന പരിമിതിയുള്ള ഒരാൾ എന്തുകൊണ്ടാണ് വിരുന്നു പോകാത്തത്, എന്തുകൊണ്ടാണ് അയാൾ പുറത്തിറങ്ങുന്നത് ഇഷ്ടപ്പെടാത്തത്, എന്താണ് ഒരു സ്ഥലത്ത് പോയാൽ ഇങ്ങനത്തെ ആക്സസിബിലിറ്റി ഒക്കെ ഉള്ള സ്ഥലത്ത് പോയാൽ തന്നെ വേഗം തിരിച്ചു വരുന്നത്, അതൊന്നും അവർക്ക് സൗഹൃദമല്ലാന്ന്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളെ വീട്ടിൽ നമുക്കൊരു പ്രയാസം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം എന്ന അർത്ഥത്തിൽ മാത്രമല്ലല്ലോ ശരിക്ക് വീടുണ്ടാക്കുമ്പോൾ ചിന്തിക്കേണ്ടത്. എൻ്റെ വീട്ടിലേക്ക് ഇത്തരം ആളുകൾക്ക് കൂടി ഈസി ആയിട്ട് കടന്നു വരാൻ കഴിയണം എന്ന അർത്ഥത്തിൽ ശരിക്ക് വീടുകളിൽ കൂടി അത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും സർക്കാർ അത്തരം നിർദ്ദേശങ്ങൾ നൽകുകയും വേണം.

0: പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശ്വപ്രസിദ്ധ ഗ്രന്ഥമായ റിയാദു സ്വാലിഹീനിലെ ഓരോ ഭാഗങ്ങൾ പഠിപ്പിക്കപ്പെടുകയാണ് പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ എന്ന ഈ പരിപാടിയിലൂടെ. സംസാരിക്കുന്നത് മുജീബ് റഹ്മാൻ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى يدا وذي ولكل سوچിച്ചാൽ അവൻ നിനക്ക് സംരക്ഷണമേകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയോട് പറഞ്ഞ കാര്യമാണ്, ഹദീസാണ് നാം മനസ്സിലാക്കി വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉദ്ദേശ്യം? രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു തൻ്റെ അടിമകളെ സംരക്ഷിക്കുമെന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നത്. ഒന്ന്, ഹിഫ്ളുഹു ലഹു ഫീ മസാലിഹി ദുനിയാഹു, അവൻ്റെ ദുനിയാവിൻ്റെ മസ്ലഹത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്ലാഹുവിൻ്റെ സംരക്ഷണമുണ്ടാകും. അഥവാ അവൻ്റെ ശരീരം, അവൻ്റെ മക്കൾ, അവൻ്റെ കുടുംബം, അതേപോലെ അവൻ്റെ ധനം, ഇതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷണം നൽകും. ഭൗതികമായ വിഷയങ്ങളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സംരക്ഷണം, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകും എന്നതാണ് അല്ലാഹുവിൻ്റെ ഹിഫ്ളുണ്ടാകുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗം. സൂറത്തുർ റഅ്ദിലെ 11-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ലഹൂ മുഹഖിബാതുൻ മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫളൂനഹു മിൻ അംരില്ലാ, മനുഷ്യന് അവൻ്റെ മുന്നിലൂടെയും പിന്നിലൂടെയും തുടരെ വന്നുകൊണ്ട് അല്ലാഹുവിൻ്റെ കൽപ്പനപ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സംരക്ഷണമാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തന്നെ ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവയാണല്ലോ നബിയിൽ നിന്ന് കേട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അതേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ സൂറത്തുർ റഅ്ദിൻ്റെ 11-ാമത്തെ വചനത്തിന് നൽകിയ വിശദീകരണത്തിൽ കാണാം, ഇവിടെ മുഅഖിബാത് എന്ന് പറഞ്ഞാൽ ഹുമുൽ മലായികത്തു യഹ്ഫളൂനഹു ബിഅംരില്ലാ എന്നാണ്. അല്ലാഹുവിൻ്റെ കൽപ്പനപ്രകാരം അവനെ അഥവാ മനുഷ്യനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകൾ എന്നാണ്. മലക്കുകൾ സംരക്ഷണം നൽകും. ഏത് വിഷയങ്ങളിൽ നിന്ന്? നേരത്തെ നമ്മൾ പറഞ്ഞു, അവൻ്റെ ശരീരത്തിൽ, മക്കൾ, കുടുംബം, ധനം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കും. അതാണ് ഹിഫ്ളിൻ്റെ ഒരു ഭാഗം. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു, അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാം, ഇന്നമാ കുല്ലി റജുലിൻ മലക്കൈൻ യഹ്ഫളാനിഹി, എല്ലാ ഓരോ മനുഷ്യൻ്റെയും കൂടെ, വിശ്വാസിയുടെയും കൂടെ രണ്ട് മലക്കുകളുണ്ടായിരിക്കും. നമ്മൾ സാധാരണ പറയുന്ന റഖീബാത്തീദ് എന്ന് നമ്മൾ പറയുന്ന ആ മലക്കുകളല്ല, അവനെ സംരക്ഷിക്കാനായി രണ്ട് മലക്കുകൾ, യഹ്ഫളാനി, ആ രണ്ട് മലക്കുകൾ അവനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും എന്ന് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവും പറയുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയും അലി റളിയല്ലാഹു അൻഹുമൊക്കെ സ്വഹാബികളുടെ കൂട്ടത്തിലെ ഖുർആൻ പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വ്യാഖ്യാനങ്ങൾക്ക് ആധികാരികതയുണ്ടാകും. ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്ന് പലതവണയായി വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടുള്ള ഇമാം മുജാഹിദ് റഹിമഹുല്ല താബിഈ പ്രമുഖനാണ് പലതവണ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്ന് പഠിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു താബിഈ പണ്ഡിതനാണ് മുജാഹിദ് റഹിമഹുല്ല. ആ മുജാഹിദ് റഹിമഹുല്ല ഈ ആയത്തിന് നൽകുന്ന വിശദീകരണത്തിൽ കാണാം, മാ മിൻ അബ്ദിൻ ഇല്ലാ ലഹു മലക്കുൻ യഹ്ഫളുഹു ഫീ നൗമിഹി വയഖ്ലതിഹി മിനൽ ജിന്നി വൽ ഇൻസി വൽ ഹവാമി. ജന്തുക്കൾ, ഇഴജന്തുക്കൾ, മനുഷ്യർ, അതുപോലെ ജിന്നവർഗം, ഇവയിൽ നിന്നെല്ലാം മനുഷ്യൻ്റെ ഉണർച്ചയിലും അവന് ഉറങ്ങുന്ന വേളയിലും അവന് സംരക്ഷണം നൽകുന്ന മലക്കുണ്ട് എന്ന് മഹാനായ മുജാഹിദ് റഹിമഹുല്ലയും പറയുന്നതായി കാണാം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്ന് സ്വഹീഹായ നിലക്ക് റിവാദ് ചെയ്യപ്പെട്ടു വന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയിലും അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള തേട്ടമുണ്ടായിരിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. രാവിലെയും വൈകുന്നേരമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുടങ്ങാതെ നിർവഹിച്ചിരുന്ന ഒരു പ്രാർത്ഥനയിലും ഈ ഹിഫ്ളിന് വേണ്ടിയുള്ള സംരക്ഷണത്തിന് വേണ്ടിയുള്ള തേട്ടം നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത ഫിദ്ദുനിയ വല്ലാഖിറ, അല്ലാഹുവേ ഇഹത്തിലും പരത്തിലും നിന്നോട് ഞാൻ ആഫിയത്തിനെ ചോദിക്കുന്നു. എനിക്ക് ദുന്യാവിലും നീ ആഫിയത്ത് നൽകണം, ആഖിറത്തിലും നീ എനിക്ക് ആഫിയത്ത് നൽകണം. അത് ഞാൻ നിന്നോട് ഇതാ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി വ ദുന്യായ വ അഹ്ലി വ മാലി, എൻ്റെ ധനം, കുടുംബം, ദുന്യാവ്, ദീൻ തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം എനിക്ക് നീ ആഫിയത്തും അഫവും നൽകണേ എന്ന്. അല്ലാഹുമ്മസ്തുർ ഔറാത്തി, എൻ്റെ ന്യൂനതകൾ നീ മറച്ചുവെക്കണം. വാമിൻ റൗആത്തി, ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകണം. വഹ്ഫളുനി മിൻ ബൈനി യദൈയ വ മിൻ ഖൽഫി വ അൻ യമീനി വ അൻ ശിമാലി വ മിൻ ഫൗക്കി വഅഊദു ബി അളമതിക അൻ ഉഗ്താല മിൻ തഹ്തി, എൻ്റെ മുൻഭാഗത്തിൽ നിന്നും വരുന്ന പ്രയാസങ്ങൾ, ശിക്ഷകൾ, അതുപോലെ താഴ്ഭാഗത്ത് നിന്ന്, വലത്തിൽ നിന്ന്, ഇടത്തിൽ നിന്ന്, മുകളിൽ നിന്ന്, അതേപോലെ പിൻഭാഗത്തിൽ നിന്ന് അടിഭാഗത്തിലൂടെ എന്നെ പിഴുതെറിയുന്ന, എന്നെ വീഴ്ത്തിക്കളയുന്ന ശിക്ഷയിൽ നിന്നുമെല്ലാം ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന ആശയം വരുന്ന ഹദീസ് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെയെല്ലാം അല്ലാഹുവിൻ്റെ പക്കൽ നിന്ന് കിട്ടേണ്ടുന്ന ഹിഫ്ളിന് വേണ്ടിയുള്ള തേട്ടമാണ്. വിധിവിലക്കുകളെല്ലാം സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് അവനോട് അവൻ്റെ പ്രത്യേകമായ സംരക്ഷണം കിട്ടുവാൻ വേണ്ടിയുള്ള തേട്ടവും ഉണ്ടായിരിക്കണം എന്നൊക്കെയാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ അല്ലാഹുവിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് ഈ വിധത്തിൽ ദുന്യവിയായ സംരക്ഷണം പെടുമെന്നതാണ് ഇതുവരെ നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. വേറെയും പല വിശദീകരണങ്ങളും ഈ ഹദീസിന് നൽകപ്പെട്ടതായി നമുക്ക് കാണാം. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്കത് മനസ്സിലാക്കാം, ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വ ബറകാത്തുഹു.
0: മാഷാ ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നാം കേട്ടത് റിയാദുസ് സ്വാലിഹീൻ.

0: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
1: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
0: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
1: അതേ, ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
0: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
1: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
0: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
1: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
0: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
1: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
1: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ശരി, നമുക്ക് മധുരം ഖുർആനിലേക്ക് പോവാം അല്ലേ. മധുരം ഖുർആൻ.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാല്ലാ. നമ്മൾ മധുരം ഖുറാനിൽ മിഷാരി റാഷിദ് അലഫാസിയുടെ മനോഹരമായ ശബ്ദമാണ് കേട്ടത്. അത് സൂറത്തു നബയിലെ 12 മുതൽ 18 വരെയുള്ള വചനങ്ങളായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ആ വചനങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ മീതെ നാം ശക്തമായ ആകാശങ്ങൾ 7 എണ്ണം സ്ഥാപിച്ചിരിക്കുന്നു. കത്തിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് സൂര്യനും, അതായത് വിളക്ക് ഉദ്ദേശ സൂര്യൻ, അതിനെ നാം ഉണ്ടാക്കിയിരിക്കുന്നു. മഴക്കാറുകളിൽ നിന്ന് കുത്തിയൊഴുകുന്ന വെള്ളം, അതായത് മഴ, നാം ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ധാന്യവും സസ്യവും ഉൽപ്പാദിപ്പിച്ച് അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി, ഇടതിങ്ങിയ തോട്ടങ്ങൾ, അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. നിശ്ചയമായും തീരുമാനത്തിൻ്റെ ദിവസം സമയനിർണിതമായിരിക്കുന്നു. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം അപ്പോൾ നിങ്ങൾ കൂട്ടമായി വന്നെത്തും. അള്ളാഹു സുബ്ഹാനഹു തആല ഒരാറായത്തുകളിലൂടെ ആദ്യം നമ്മളെ കണ്ണും തുറന്ന് മനസ്സൊക്കെ തുറന്ന് ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് ആകാശത്തിനെയും അതുപോലെ തന്നെ സൂര്യനെയും വെള്ളത്തെയും നമ്മൾ കഴിക്കുന്ന ധാന്യത്തെയും ഒക്കെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം അള്ളാഹു പറയണത്, നാളെ പരലോകത്ത് നിങ്ങളെ കൂട്ടമായി കൊണ്ടുവരുമെന്നുള്ള ഒരു താക്കീത് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തൽ അള്ളാഹു സുബ്ഹാനഹു തആല. അതെ, ഇതിൽ ചിന്തിക്കുന്നവർക്ക്, അതായത് ഇപ്പോൾ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വിശദമായി സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൂടെ അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത് വലിയ ദൃഷ്ടാന്തമാണ് ആകാശം എന്ന് പറയുന്നത്. അപ്പോൾ 7 എണ്ണം സ്ഥാപിച്ചിരിക്കുന്ന, അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച, 7 എണ്ണം അല്ലേ, അതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അത് കണ്ടുപിടിച്ച് പരിപൂർണമായി ശാസ്ത്രം ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, അവിടെ എത്തിപ്പെട്ടിട്ടില്ല. അനുമാനങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ സൂര്യനെക്കുറിച്ചുള്ള ചർച്ചകൾ, ഇപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് നമുക്ക് നേർക്കുനേരെ നോക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ. പക്ഷേ ആ സൂര്യൻ പോലും, ആ സൂര്യനെക്കുറിച്ച് പഠിക്കുമ്പോൾ പോലും അത്ഭുതമാണ്. അപ്പോൾ ആ സൂര്യനിൽ ഇപ്പോൾ നമ്മുടെ ഭൂമിയെ, ഇപ്പോൾ നമ്മുടെ ഭൂമി എങ്ങനെ അതിൽ കൊണ്ട് ഇങ്ങനെ അടുക്കി വെക്കുകയാണെങ്കിൽ 13.5 ലക്ഷം ഭൂമികളെ അതിനുൾക്കൊള്ളുന്ന അത്രയും വ്യാസം വലുപ്പം അതിനുണ്ട്. എന്നാൽ അതിനേക്കാളും എത്രയോ ഇരട്ടിയുള്ള സൂര്യന്മാർ, നക്ഷത്രങ്ങൾ വേറെയുണ്ട്. അപ്പം അവിടേക്കൊന്നും എന്തെത്തിയിട്ടില്ല, ഇപ്പോഴും വലിയ കിബർ പറയുന്ന മനുഷ്യന്മാരെന്ത് ചെയ്തിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ അള്ളാഹു പറയണം, ഇതൊക്കെ അവകാശപ്പെടുകയാണ്, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി, ഇനി എന്ത് ചെയ്യും, നിങ്ങളെന്ത് ചെയ്യും, പരലോകത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കുന്നത്.
1: യെസ്, അപ്പോൾ റബ്ബ് ഒരു സ്രഷ്ടാവ് ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ നമുക്ക് നൽകുന്ന ചില വചനങ്ങൾ കൂടിയാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഈ മനോഹരമായ പാരായണം നിർവഹിച്ചത് മിഷാരി റാഷിദ് അൽഖഫാസിയാണ്. ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കിയ ഏറ്റവും പ്രശസ്തരായ ഖുർആൻ കാരികളിൽ ഒരാളാണ് മിഷാരി റാഷിദ് അൽഖഫാസി. കുവൈത്തിൻ്റെതായൊരു മതനിഷ്ഠ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ബാല്യത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കി. തുടർന്ന് പ്രഗത്ഭരായ മഷായിഖുകളുടെ കീഴിൽ തജ്വീദ്, ഖിറാഅത്ത്, മഖാമത്ത് എന്നിവയിൽ സമഗ്ര പഠനം നടത്തി.
0: അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് യോഗ്യത എന്ന് പറയുന്നത് ഇസ്ലാമിക് സർവകലാശാല മദീനയിൽ നിന്നും ഖിറാഅത്ത് അതുപോലെ തന്നെ തജ്വീദ് വിഷയങ്ങൾ ബിരുദം നേടിയിട്ടുണ്ട്. പിന്നെ മഖാമത്ത് ശബ്ദ പരിശീലനം, ഇൻഷാദ് മേഖലകളിൽ പ്രത്യേക പഠനം, അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിൽ സർട്ടിഫൈഡ് അംഗീകാരം. പിന്നെ അദ്ദേഹം ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെ വിവിധ മസ്ജിദുകളിൽ ഇമാമായും മുഅദ്ദിനായും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോക പ്രശസ്തമായ ആത്മീയ നഷീദ് ഗായകനും ഖാരി നഷീദ് ആർട്ടിസ്റ്റും, അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയാണ്. പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ പഠനം, തജ്വീദ്, മഖാമത്ത്, ഓൺലൈൻ ഓഫ്ലൈൻ ട്രെയിനിങ്, അനവധി അന്താരാഷ്ട്ര പരിപാടിയിൽ മുഖ്യ പാരായണം ചെയ്യുന്ന ആളാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ മീൻ വഅലാ അഹ്ലി വസ്ഹാബി അജ്മഈൻ. മാ ബഅദ്, പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഗ്യാസ്ട്രൈറ്റിസ് അഥവാ ഗ്യാസ്ട്രബിൾ എന്ന അസുഖത്തെക്കുറിച്ചാണ്. എന്താണ് ഗ്യാസ്ട്രൈറ്റിസ്? നമ്മുടെ വയറിനകത്ത് ആമാശയത്തിൻ്റെ ഉൾഭിത്തിയിൽ ഒരു നേർത്ത തൊലി, ഒരു പാടയുണ്ട്. അതിന് ആണ് മ്യൂക്കോസ എന്ന് പറയുന്നത്. ഇതിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ടാണ് യഥാർത്ഥത്തിൽ സാങ്കേതികമായി ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ, ഇതുണ്ടാവാനുള്ള കാരണങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഒന്ന്, എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരുതരം ബാക്ടീരിയ ഉണ്ട്. അത് ആസിഡ് മീഡിയയിൽ വളരുന്ന ഒരു ബാക്ടീരിയയാണ്. ഇത് വയറിനകത്തതിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കും നമുക്ക്, ഒന്ന്. പിന്നെ മറ്റൊന്നാണ് നമ്മൾ അമിതമായി ഉപയോഗിക്കുന്ന ആൾക്കഹോൾ, അതായത് മദ്യപാനം, അതുപോലെ പുകവലി, ഇതൊക്കെ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കും. അതുപോലെ മറ്റൊരു കാരണമാണ് ബൈൽ ആസിഡ് റിഫ്ലക്സ് എന്ന് പറയുന്ന ഒരു സംഗതി. അതായത് കുടലിൻ്റെ ഉള്ളിൽ എത്തിച്ചേരുന്ന ബൈൽ അതായത് പിത്തരസം, ഇത് താഴെ കുടലിലേക്ക് പോകുന്നതിന് പകരം അത് മുകളിലേക്ക് വന്ന് അത് ആമാശയത്തിനകത്തേക്ക് കയറുന്നൊരവസ്ഥയാണ്. ഇതാണ് ബൈൽ ആസിഡ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഇതിലും ഇങ്ങനെ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാം. അതുപോലെ തന്നെ മറ്റു കാരണങ്ങൾ, ഓട്ടോ ഇമ്യൂൺ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം, അത് നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ കോശങ്ങൾക്കെതിരായി അത് എതിരിടുമ്പോൾ ഉണ്ടാകുന്നൊരു സംഗതിയാണ് ഓട്ടോ ഇമ്യൂൺ എന്ന് പറയുന്ന അസുഖം. അത് നമ്മുടെ മ്യൂക്കോസയ്ക്ക് നേരെയാകുമ്പോൾ ഓട്ടോ ഇമ്യൂൺ ഗ്യാസ്ട്രൈറ്റിസായി മാറും. അങ്ങനെ പിന്നെ അതിന് പുറമേ ഉള്ള കാരണങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഗുളികകൾ, അതായത് വേദന സംഹാരി പോലുള്ള ഗുളികകൾ, അതുപോലെ ഇത് നമ്മുടെ ഇരുമ്പ് സത്തടങ്ങിയ അയൺ ടാബ്ലറ്റ്സ്, അതുപോലെ ക്യാൻസർ കീമോതെറാപ്പി ഡ്രഗ്സ്, ഇതൊക്കെ പല അങ്ങനെ ഒരുപാട് മരുന്നുകളുണ്ട്. ഇതൊക്കെ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കും. പിന്നെ അമിതമായിട്ടുള്ള ടെൻഷൻ, ഇതൊക്കെ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കാൻ കാരണമാകുന്നു. അപ്പോൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഈ കാരണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, നമ്മൾ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. അതായത് വയറിൻ്റെ മൂന്നിലൊരു ഭാഗം ഭക്ഷണം, മൂന്നിലൊരു ഭാഗം വെള്ളം, മൂന്നിലൊരു ഭാഗം അത് വെറുതെ ഇടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യമാണത്. നമ്മൾ പ്രാവർത്തികമാക്കുക. പിന്നെ ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ പാടെ ഒഴിവാക്കാൻ പാടില്ല, അത് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ രാത്രി വളരെ വൈകി ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ ഒഴിവാക്കണം. അതുപോലെ ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുന്ന അതും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് രണ്ട് മണിക്കൂറെങ്കിലും ഒരു ഗ്യാപ്പ് കൊടുക്കണം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം, കിടക്കുന്നതിന് മുമ്പ്. അതുപോലെ ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ ഒരുപാട് വെള്ളം കുടിക്കുന്നത് നല്ലതല്ല. അങ്ങനെ ഭക്ഷണം ഇറങ്ങിപ്പോവാൻ വേണ്ടി മാത്രം അത്യാവശ്യത്തിന് വെള്ളം കുടിച്ചിട്ട് പിന്നെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും വെള്ളം കുടിക്കേണ്ടത്. അതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കാം, അതിന് പ്രശ്നമില്ല. പിന്നെ നമ്മളിവിടെ കൂടുതലായിട്ടും ശ്രദ്ധിക്കാനുള്ള കാര്യം, ഭക്ഷണം കഴിക്കുമ്പോൾ അത് വേവിച്ച നല്ലവണ്ണം വെന്ത ഭക്ഷണമായിരിക്കണം. അതും ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുപോലെ തന്നെ ചായ, കാപ്പി എന്നിവയുടെ അമിതമായ ഉപയോഗം അതും നല്ലതല്ല. ഏത് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള ആളുകൾക്ക്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, ചില അതായത് ചെറുനാരങ്ങ, മധുരനാരങ്ങ, പൈനാപ്പിൾ, മുന്തിരി പോലുള്ള ഫ്രൂട്ട്സും അതിൻ്റെ ജ്യൂസൊക്കെ അമിതമായി കഴിക്കുന്നത് അത് നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കും. പക്ഷേ ഇത് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എല്ലാവർക്കും ഇത് ബാധകമല്ല. ഈ അസുഖമുള്ള ആളുകൾക്ക് മാത്രമാണ് ഇത് പ്രശ്നമുണ്ടാക്കുക. പിന്നെ എരിവ്, പുളി ഇതെല്ലാം ശരിക്കും നമ്മൾ കഴിയുന്നതും കുറക്കുന്നതാണ് നല്ലത്. അതുപോലെ എണ്ണ കടികൾ, എണ്ണ പലഹാരങ്ങൾ, എണ്ണയുടെ ഉപയോഗം നമ്മൾ പരമാവധി കുറക്കണം. എണ്ണയിൽ പൊരിച്ച കടികൾ, ഇത് എന്താണ് നമ്മൾ സാധാരണ കഴിക്കുന്ന നെയ്യപ്പം, പഴംപൊരി പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. അതുപോലെ അച്ചാറ്, അത് കൂടുതൽ ഗരം മസാല ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇതൊക്കെ കഴിയുന്നതും ഒഴിവാക്കണം. പിന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് പറയുന്ന നമ്മുടെ ഗ്യാസ് കലർത്തിയിട്ടുള്ള, കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് കലർത്തിയിട്ടുള്ള കൊക്കകോള, അതുപോലുള്ള സ്പ്രൈറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ, അത് നമ്മൾ നല്ല ഭക്ഷണമല്ല, നമ്മൾ കഴിയുന്നതും ഒഴിവാക്കണം. പിന്നെ നല്ലവണ്ണം ഉറക്കം നമുക്ക് കിട്ടണം. രാത്രിയൊക്കെ കൂടുതൽ സമയം മൊബൈലിലൊക്കെ ചിലവഴിച്ച് രാത്രി വൈകി കിടക്കുന്നത്, ആ സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കണം. പിന്നെ പ്രകൃതിയുടെ വിളിക്ക് ഉടനെ തന്നെ ഉത്തരം കൊടുക്കുന്നതാണ് നമുക്ക് നല്ലത്. അതായത് ടോയ്ലറ്റ് പോയിലുണ്ടെങ്കിൽ അത് പിന്നേക്ക് മാറ്റി വെക്കരുത്, കഴിയുന്ന അപ്പോൾ തന്നെ പോവുക. പിന്നെ നമ്മുടെ ജോലിയിലും മറ്റുള്ള ടെൻഷൻ, കഴിയുന്നതും നമുക്ക് ഇനി അത് മരുന്ന് കഴിച്ചിട്ടാണെങ്കിൽ ആ ടെൻഷൻ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കാതെ നമ്മുടെ അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കാൻ വളരെയധികം കാരണമാകും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇതിനെ നമ്മൾ ശ്രദ്ധിക്കുക.
5: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ടൈം ഒന്ന് വായിക്കാൻ തോന്നുന്നു.
7: ഓരോ ദിവസവും എന്തെങ്കിലും നല്ലത് കേൾക്കണമെന്ന ചിന്ത വന്നാൽ ഞാൻ ആദ്യം ഓർക്കുന്നത് പീസ് റേഡിയോയാണ്. പീസ് റേഡിയോയിലെ നല്ല സന്ദേശങ്ങൾ ചിലപ്പോൾ ദിവസങ്ങളോളം മനസ്സിൽ തങ്ങി നിൽക്കാറുണ്ട്. കേട്ടുകഴിഞ്ഞാൽ മറന്നു പോകുന്ന പരിപാടികളേക്കാൾ കേട്ടതിന് ശേഷം ജീവിതത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന പരിപാടികളാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് പീസ് റേഡിയോ ഞാൻ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള. അപ്പോൾ ഇത് നമുക്കറിയാം, പീസ് ടൈമിൽ നേരത്തെ തിരഞ്ഞെടുത്ത ഫീഡ്ബാക്കിൽ വരുന്ന മെസ്സേജുകളാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പലപ്പോഴും ആ ഒരു മെസ്സേജിൻ്റെ വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ കേട്ട് മറന്നു പോകുന്നില്ലാറല്ല. പീസ് റേഡിയോയിലെ മെസ്സേജുകളോ അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ കേട്ട് അത് ജീവിതത്തിൽ പകർത്തുന്നവരായിരിക്കും കൂടുതലുണ്ടാവുക അല്ലേ. അവർക്ക് അതുകൊണ്ടൊരു ഗുണം കിട്ടി കാണും, ഒന്നുകിൽ മനസ്സിനൊരു ആശ്വാസം കിട്ടി കാണും, ഇല്ലെങ്കിൽ ഒരു പുതിയ അറിവ് കിട്ടി, അതുവഴി ഒരു പുതിയ ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിലേക്ക് അടുക്കാനൊക്കെ അങ്ങനെ ഒട്ടനവധി അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് ഉൾപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം മെസ്സേജ് ചെയ്തിട്ടുള്ളത്.
8: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേര് കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: ഫർള് നിസ്കാരത്തിൽ സുജൂദിൽ അറബിയിൽ മറ്റു പ്രാർത്ഥനകൾ ചൊല്ലാമോ എന്നാണ്.
2: നിസ്കാരത്തിൽ പ്രത്യേകമായി പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ആ പ്രാർത്ഥനകളിൽ തന്നെ പരിമിതപ്പെടുത്തുക എന്നതാണ് ഏറ്റവും അഫ്ളായ രീതി. ഇനി പ്രാർത്ഥിക്കാവുന്ന ഇടങ്ങളിൽ അറബി ഭാഷയിൽ നമുക്ക് എത്ര വേണമെങ്കിലും പ്രാർത്ഥിക്കാവുന്നതാണ്. അത് ഫർള് നിസ്കാരമാണെങ്കിലും സുന്നത്ത് നിസ്കാരമാണെങ്കിലും നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന കാര്യമല്ല. എത്ര സുദീർഘമായിട്ട് വേണമെങ്കിലും പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുക്കൂകളും സുജൂദുകളുമെല്ലാം സുദീർഘമായിരുന്നു എന്നും അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനകൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നതെല്ലാം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. അതിനാൽ തന്നെ കഴിയുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുമായ പ്രാർത്ഥനകൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. അല്ലാത്ത പക്ഷം നമുക്കെന്തെല്ലാമാണോ ആവശ്യമുള്ളത് അതെല്ലാം നമുക്ക് അറബിയിൽ അള്ളാഹുവിനോട് നിസ്കാരത്തിൽ ചോദിക്കാവുന്നതാണ് എന്നതാണ് ആ വിഷയത്തിലെ ശരിയായ നിലപാടായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു അലം.
1: വെള്ളിയാഴ്ച മരിച്ചാൽ ഖബർ വിചാരണ ഉണ്ടാവില്ലേ എന്നാണ്.
3: വെള്ളിയാഴ്ച രാത്രിയോ പകലോ മരണപ്പെട്ടാൽ ഖബറിലെ ശിക്ഷകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അയാൾ സുരക്ഷിതനാകും എന്ന് പറയുന്ന ഒരു ഹദീസാണ്. ഇതിൽ ഖബറിലെ ചോദ്യം ചെയ്യൽ അഥവാ ഫിത്നത്തുൽ ഖബർ, അതിൽ നിന്നും വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരാൾ മരണപ്പെട്ടാൽ അവൻ മലക്കുകളുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് മുക്തമാകും എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. എന്നാൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നുമൊക്കെ മുക്തമാകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ റിപ്പോർട്ട് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് കണ്ടിട്ടില്ല.
1: ഇഷ്റാഖ് രണ്ട് റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ലുഹ രണ്ട് റക്അത്ത് നിസ്കരിക്കുവാൻ പറ്റുമോ എന്നാണ്.
4: രാത്രി നമസ്കാരത്തിന് തറാവീഹ്, തഹജ്ജുദ്, ഖിയാമുൽ ലൈൽ, വിത്ര്, ഖിയാമു റമദാൻ എന്നൊക്കെ വ്യത്യസ്ത പേരുകളിൽ പറയപ്പെടുന്ന ഒരൊറ്റ നമസ്കാരം പോലെ തന്നെയാണ് സ്വലാത്തുൽ ഇഷ്റാഖും ദുഹയും അവ്വാബീനും. ഒരാൾ സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ് അതേ ഇരിപ്പിൽ സൂര്യൻ ഉദിച്ച് നമസ്കാരം വിരോധിക്കപ്പെട്ട സമയം കഴിയുന്നതുവരെ ദിക്റിലും പ്രാർത്ഥനയിലും ഒക്കെ ഇരുന്ന് ശേഷം രണ്ടരക്കാത്ത് നമസ്കരിക്കുമ്പോൾ, ഇഷ്റാഖ് എന്ന് പറഞ്ഞാൽ സൂര്യോദയമെന്നാണ്, ആ സമയത്ത് അഥവാ ദുഹാ നമസ്കാരത്തിൻ്റെ തുടക്ക സമയം ആ സമയത്ത് നിർവഹിക്കപ്പെടുമ്പോൾ അതിന് സ്വലാത്തുൽ ഇഷ്റാഖ് എന്ന് പറയും. പൊതുവെ ഈ സമയം മുതൽ ദുഹർ നമസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പ് വരെയുള്ള സമയത്ത് നിർവഹിക്കുന്ന സ്വലാത്തിനാണ് സ്വലാത്തുൽ ദുഹ എന്ന് പറയുക. അപ്പോൾ ഈ ആദ്യ സമയത്ത് നിർവഹിക്കുമ്പോൾ സ്വലാത്തുൽ ഇഷ്റാഖ് എന്ന് പറയും. എന്നാൽ ചൂട് കഠിനമാവുന്ന വേളയിൽ ആ സമയത്ത് നിർവഹിക്കുമ്പോൾ സ്വലാത്തുൽ ഔവാബീൻ എന്നും പറയും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ കൃത്യമായി പറയുന്നു, സ്വലാത്തുൽ ഇഷ്റാഖ് അത് തന്നെയാണ് സ്വലാത്തുൽ ദുഹ എന്നും. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള വളരെ കൃത്യമായി പറയുന്നു, ഈ മൂന്ന് നമസ്കാരങ്ങളും ഒന്ന് തന്നെയാണ് എന്ന്. രണ്ട് റക്കാത്ത് മുതൽ എട്ട് റക്കാത്ത് വരെ അത് നിർവഹിക്കാവുന്നതാണ്. അബൂദർദ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നിവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹാ നമസ്കാരം രണ്ട് റക്കാത്ത് നമസ്കരിക്കുവാൻ വസിയത്ത് ചെയ്തിരുന്നു. യുസ്ബിഹു അലാ കുല്ലി സുലാമാ മിൻ അഹദികും സദഖ, നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ സന്ധികളിലും സദഖയുണ്ട്. ഫകുല്ലു തസ്ബീഹത്തിൻ സദഖ, ഓരോ സുബ്ഹാനല്ലാഹ് പറയലും സദഖയാണ്. തഹ്ലീൽ സദഖയാണ്, അൽഹംദുല്ല പറയൽ സദഖയാണ്. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും സദഖയാണ്. വയക്ഫീമിൻ ദാലിക, ഇതിനൊക്കെ പകരം മതിയാവുന്നതാണ്. റക്കാത്താനി തെർക്ക ഉഹ്മാ മിന ദുഹ, ദുഹ രണ്ട് റക്കാത്ത് നമസ്കരിക്കൽ എന്നാണ്. ചില വേളകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എട്ട് റക്കാത്ത് വരെ നമസ്കരിച്ചിട്ടുണ്ട്. മക്ക വിജയ ദിവസം നാലു സലാമിലായി എട്ട് റക്കാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുഹ നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന യുസല്ലിഹ അർബഅൻ, നബി പൊതുവെ നാല് റക്കാത്താണ് നമസ്കരിക്കാറുള്ളത്, ചിലപ്പോൾ പ്രവാചകൻ അതിൽ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്.
1: തഹജ്ജുദിലും മറ്റു സുന്നത്ത് നിസ്കാരങ്ങളിലും സുജൂദിലും അത്തഹിയാത്തിലും അറബി അല്ലാത്ത നമുക്ക് അറിയുന്ന ഭാഷകളിൽ ദുആ ചെയ്യാമോ എന്നാണ്.
4: നമസ്കാരത്തിൽ പ്രവർത്തനങ്ങൾ ഇബാദത്താണ്, അതിൽ ചൊല്ലുന്ന ദിക്റുകൾ ഇബാദത്താണ്. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെയുള്ള നമസ്കാരത്തിൻ്റെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും ഇബാദത്താണ്. അതിലുള്ള അദ്കാറുകൾ ആ രൂപത്തിൽ തന്നെ ചൊല്ലുക. സുബ്ഹാനല്ലാ, അല്ലാഹു അക്ബർ, റുകൂഇലും സുജൂദിലും ഇഅ്തിദാലിലും ഇടയിലിരുത്തത്തിലും എന്ന് വേണ്ട. അവിടെയൊക്കെ ചൊല്ലുന്ന ദിക്റുകൾ അങ്ങനെ തന്നെ ചൊല്ലുകയാണ് ചെയ്യേണ്ടത്. ഇനി ഒരാൾക്ക് ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്നു എന്ന കാരണത്താൽ അത് ചൊല്ലാൻ അറിയില്ല എങ്കിൽ ചൊല്ലുന്ന കഴിയുന്ന രൂപത്തിൽ സുബ്ഹാനല്ലാഹ് എന്നൊരാൾക്ക് ചൊല്ലാം. എന്നാൽ നമസ്കാരത്തിൽ ഉള്ള പ്രാർത്ഥന, സുജൂദുകൾക്കിടയിലുള്ള പ്രാർത്ഥന, നമസ്കാരത്തിൻ്റെ അവസാന ഭാഗത്ത് തശഹുദിൽ ഉള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനകൾ അറബി അറിയാത്ത ഒരാൾക്ക് അയാൾക്കറിയുന്ന ഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ പാടുണ്ടോ എന്നതാണല്ലോ ചോദ്യം. ചില പണ്ഡിതന്മാർ അത് ഹറാമാണ് എന്ന് പറഞ്ഞു, ചില പണ്ഡിതന്മാർ കറാഹത്താണ് എന്ന് പറയുന്നു, മറ്റു ചില പണ്ഡിതന്മാർ അത് അറബിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പരമാവധി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന പ്രാർത്ഥനകൾ അങ്ങനെ തന്നെ ചൊല്ലുകയാണ് വേണ്ടത്. അതല്ല എങ്കിൽ ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല മനസ്സിൻ്റെ മന്ത്രങ്ങൾ അറിയുമല്ലോ. എന്താണോ അയാൾക്ക് റബ്ബിനോട് ഇരക്കാനുള്ളത്, ദ്വാർക്കാനുള്ളത്, പ്രാർത്ഥിക്കാനുള്ളത്, അതൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തും വഖിന അദാബന്നാർ എന്ന് പറഞ്ഞാൽ ദുനിയവിയും ഉഖ്റവിയുമായ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നതാണ്. ഷെയ്ഖ് മുഹമ്മദ് മുഖ്താർ ഷംഖീത്തി റഹ്മഹുല്ലാ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തോട് ഈ വിഷയമായൊരു ചോദ്യം ചോദിക്കുമ്പോൾ, അറബിയല്ലാത്ത ഭാഷയിൽ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, സുജൂദിൻ്റെ വേളയിലൊക്കെ അറബി അറിയാത്ത ഒരാൾക്ക് അയാളുടേതായ ഭാഷയിൽ പ്രാർത്ഥിക്കാം. കാരണം അന്നുസൂസ് ആമത്തും ഫീ മശ്രൂഅയ്യത്തി ദുആ, പ്രാർത്ഥിക്കലുമായി ബന്ധപ്പെട്ടു വന്ന പ്രമാണങ്ങൾ പൊതുവായി പറഞ്ഞതാണ്. റസൂലുള്ള പറഞ്ഞു, അമ്മ സുജൂദു ഫജ്തഹിദു ഫീഹി മിന ദുആ, സുജൂദിൻ്റെ വേളയിൽ നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുവാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ ഏത് ഭാഷയിൽ പ്രാർത്ഥിക്കണം എന്ന് പറയാത്തത് കൊണ്ട് ഒരു മനുഷ്യന് പലതും റബ്ബിനോട് ചോദിക്കാനുണ്ടാവും. അങ്ങനെയെങ്കിൽ പ്രത്യേകിച്ച് സുന്നത്ത് നമസ്കാരങ്ങളിലൊക്കെ ആ രൂപത്തിൽ ചോദിക്കാം എന്നാണ് അദ്ദേഹം ആ വിഷയമായി കൊടുത്ത ഒരു മറുപടി. നമ്മൾക്കും സൂചിപ്പിക്കാനുള്ളത്, ഒരാൾ പരമാവധി നമസ്കാരത്തിൽ ചൊല്ലുന്ന കാര്യങ്ങളൊക്കെ ബോധപൂർവം അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന പ്രാർത്ഥനകളിൽ ഒതുങ്ങി നിൽക്കുകയാണ് വേണ്ടത്. എന്നാൽ സുന്നത്തായ നമസ്കാരങ്ങളിൽ മറ്റും ഒരാൾക്ക് റബ്ബിനോട് പലതും ചോദിക്കാനുണ്ട് എങ്കിൽ ദുനിയവിയും ഉഹ്റവിയുമായ എല്ലാ ലക്ഷ്യങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് റബ്ബന ആത്തിന ഫിദ്ദുനിയ പോലുള്ള പ്രാർത്ഥനകൾ ചൊല്ലാവുന്നതാണ്. ഇല്ലെങ്കിൽ അയാൾക്ക് അയാളുടേതായ ഭാഷയിൽ അത്തരം സുന്നത്ത് നമസ്കാരങ്ങളിൽ പ്രാർത്ഥിക്കാവുന്നതാണ് എന്നാണ് മനസ്സിലാവുന്നത്. അല്ലാഹു തആല ആലം.
1: കൊതുക് ബാറ്റ് ഉപയോഗിച്ച് കൊതുകിനെ കൊല്ലാൻ പറ്റുമോ എന്നാണ്.
4: തീ കൊണ്ട് കരിച്ചു കളയുവാൻ പാടില്ല. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതാണ്. കാരണം തീ കൊണ്ട് കരിക്കുന്നത് അള്ളാഹു മാത്രമാണ് നരകത്തിലിട്ട് കരിക്കുന്നത്. അതുകൊണ്ട് തീ കൊണ്ട് ഒരാളെ കൊല്ലാൻ പാടില്ല. ഇസ്ലാമിലെ ശിക്ഷാവിധി നടത്തുന്ന വേളയിൽ അവിടെയൊക്കെ ഒരിക്കലും തീ കൊണ്ട് കരിച്ചു കളയുക എന്നൊന്നില്ല. എന്നാൽ ഇലക്ട്രിക് ബാറ്റ് ഷെയ്ഖ് മുഹമ്മദ് സ്വാലിഹ് ഉസൈമീൻ ഒക്കെ അതിന് വ്യക്തമായ മറുപടി കൊടുക്കുന്നുണ്ട്. സത്യത്തിൽ ഒരാളെ ഷോക്ക് പിടിച്ചു കഴിഞ്ഞാൽ കരിച്ചു കളയുകയല്ല, അതേപോലെ തന്നെ ഒരു കൊതുകിനെ നമ്മൾ അടിക്കുമ്പോൾ അത് ഷോക്ക് ഏൽക്കുകയാണ്, അല്ലാതെ കരിഞ്ഞു പോവുകയല്ല. ഒരു പക്ഷേ പിന്നീട് കരിഞ്ഞു പോയേക്കാം, കരിച്ചു കളയുകയല്ല. അതുകൊണ്ട് ഈ കൊതുകിൻ്റെയും മറ്റും ശല്യത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് രക്ഷ എന്നുള്ള രൂപത്തിൽ ഇലക്ട്രിക് ബാറ്റ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല.
1: ഇസ്ലാമിൽ ആരോഗ്യ ഇൻഷുറൻസ് അനുവദനീയമാണ്. എല്ലാ തരത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതികളും ഇസ്ലാമിൽ നിഷിദ്ധമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ശരിയാണോ? ഞാൻ ഒരു ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്യുകയാണ്. ഇവിടെ സർക്കാർ നിയമപ്രകാരം വാഹന ഇൻഷുറൻസും ആരോഗ്യ ഇൻഷുറൻസും എല്ലാവർക്കും നിർബന്ധമാണ്. ഇസ്ലാം ഇത്തരം ഇൻഷുറൻസുകൾ നിഷിദ്ധമാക്കുന്നുണ്ടെങ്കിൽ ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? നിയമപരമായി നിർബന്ധമായതിനാൽ ഇൻഷുറൻസ് എടുക്കാതെ എങ്ങനെ ഒഴിവാകാനാകും? കൂടാതെ ഒരു സാധാരണ വ്യക്തിക്ക് ഗുരുതരമായ രോഗം ബാധിച്ചാൽ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ സഹായമില്ലാതെ ചികിത്സയ്ക്ക് വലിയ ചിലവ് എങ്ങനെ വഹിക്കാൻ കഴിയും? ഇന്നത്തെ കാലത്ത് ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലും ആശുപത്രി ചികിത്സയ്ക്ക് ചിലവ് വളരെ കൂടുതലാണല്ലോ. അതിനാൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു മുസ്ലിം യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഇസ്ലാമികമായി ഇതിന് എന്താണ് ശരിയായ മാർഗനിർദ്ദേശം എന്നാണ്.
4: ഇൻഷുറൻസിൻ്റെ പൊതുവായ വിധിയാണ് നമ്മൾ അലിജാബയിൽ പല പ്രാവശ്യം പറഞ്ഞത്. അത് ചൂതാട്ട സമാനമാണ്, അത് പലിശയുമായി സാദൃശ്യമുണ്ട്, ഒരു മുസ്ലിമിന് ഒരിക്കലും അത് ഉപയോഗിച്ചുകൂടാ എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ പറയപ്പെട്ടതുപോലെ നിർബന്ധ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഒരു നിർബന്ധ സാഹചര്യം കണക്കിലെടുത്ത് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി താൽക്കാലികമായൊരു ചെറിയ ഇൻഷുറൻസ് എടുത്ത് രക്ഷപ്പെടുകയാണ് ചെയ്യേണ്ടത്. പല ആധുനിക പണ്ഡിതന്മാരും സൂചിപ്പിച്ചതുപോലെ എത്ര സംഖ്യയാണോ നാം ഇൻഷുറൻസ് ആയി എടുത്തത് അത് മാത്രമായിരിക്കണം നാം തിരിച്ചെടുക്കേണ്ടത്. അങ്ങനെ രോഗചികിത്സക്കാകട്ടെ അല്ലെങ്കിൽ ഇതേപോലെ നിർബന്ധ സാഹചര്യത്തിൽ ഇൻഷുറൻസ് എടുക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ തനിക്ക് ഇൻഷുറൻസ് ലഭിക്കുന്നൊരു അവസ്ഥയും ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര സംഖ്യയാണോ അടച്ചത് അതിലപ്പുറം എടുത്തുകൂടാ എന്നതും പണ്ഡിതന്മാർ സൂചിപ്പിച്ചിരിക്കുന്നു. പരമാവധി ഹറാമുകളിൽ നിന്നും അകന്ന് ജീവിക്കുവാൻ ശ്രമിക്കുക. അല്ലാഹു സഹായിക്കുമാറാകട്ടെ.
1: വൊതു എടുക്കുമ്പോൾ സോക്സിന് മുകളിൽ തടവി വൊതു എടുത്തതിനു ശേഷം സോക്സ് അഴിച്ചു കഴിഞ്ഞാൽ വൊതു മുറിയുമോ എന്നാണ്.
2: കുഫയിൽ തടവുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് യാത്രക്കാരനാണ് എങ്കിൽ 3 രാത്രിയും 3 പകലും വരെ അവർക്ക് കുഫയിൽ തടവാവുന്നതാണ്. അഥവാ ശുദ്ധിയോടുകൂടി അഥവാ വൊതു ചെയ്ത് ഒരാൾ സോക്സോ കാലുറയോ ധരിച്ചതാണ് എങ്കിൽ പിന്നീട് 3 ദിവസം വരെ അവൻ ഒലു ചെയ്യുന്ന സമയത്ത് അവന് അവൻ്റെ കാലുറയുടെ മുകളിൽ തടവിയാൽ മതി. കാലുറയിൽ തടവുന്ന സമയം ആരംഭിക്കുന്നത് ഒലു ചെയ്ത് അവൻ കാലുറ ധരിച്ച് പിന്നീട് ആദ്യമായി എപ്പോഴാണോ അവന് ചെറിയ അശുദ്ധിയുണ്ടായത് പിന്നീട് എപ്പോൾ മുതലാണോ അവൻ അവൻ്റെ കാലുറയിൽ തടവിത്തുടങ്ങിയത് അത് മുതലാണ് അതിൻ്റെ സമയം ആരംഭിക്കുന്നത്. ഇതേപോലെ തന്നെ നാട്ടിൽ താമസിക്കുന്ന അഥവാ യാത്രയിലില്ലാത്ത ആളുകൾ അത്തരം ആളുകൾക്കും ഇത്തരം കാലുറയിൽ തടവാനുള്ള അവസരം ഇസ്ലാം നൽകുന്നുണ്ട്. അത് 1 രാത്രിയും 1 പകലുമാണ്. രാവിലെ ഒലുവൊക്കെ ചെയ്ത് അതിനുശേഷം ഒരാൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള കുഫ കാലുറ ധരിച്ചതാണ് എങ്കിൽ പിന്നീട് ഒലുവ് നഷ്ടപ്പെട്ട് ഏത് വക്ത് മുതലാണോ അയാൾ കാലുറയിൽ തടവിത്തുടങ്ങുന്നത് അത് മുതൽ 1 രാത്രിയും 1 പകലും അയാൾക്ക് ആ കാലുറയിൽ തന്നെ തടവിയാൽ മതിയാകുന്നതാണ്. അതേസമയത്ത് ആ കാലുറ അഴിച്ചാൽ അഥവാ ഒലു ചെയ്ത് കഴിഞ്ഞ് പിന്നീട് ഒലു നഷ്ടപ്പെട്ട് കാലുറയിൽ തടവി നിസ്കാരമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ വീട്ടിൽ വന്ന് കാലുറ അഴിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി അവന് ഒലു നഷ്ടപ്പെട്ടതായി കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. അവൻ വീണ്ടും ഒലു ചെയ്ത് സാധാരണ രൂപത്തിൽ ഒലു ചെയ്ത് നിസ്കരിക്കുകയാണ് അത്തരം സാഹചര്യങ്ങളിൽ വേണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: വീട്ടിൽ കൊണ്ടുവരുന്ന ഇറച്ചിയിലെ രക്തം നജസാണോ, മീനിൻ്റെ രക്തം നജസാണോ, ഇവ കഴുകിയ വെള്ളം നജസാണോ എന്നൊക്കെയാണ് സംശയം.
4: രക്തം നജസുള്ളവയും നജസല്ലാത്തവയുമുണ്ട്. മുൻ പിൻ ഭാഗങ്ങളിലൂടെ വരുന്ന രക്തമാണ് എങ്കിൽ അത് നജസാണ് എന്നതിൽ സംശയമില്ല. ആർത്തവം, പ്രസവരക്തം, അതല്ലാത്ത മറ്റ് അർഷസ് പോലുള്ള രോഗങ്ങൾ കൊണ്ടുവരുന്ന രക്തങ്ങളൊക്കെ അത് നജസാണ്. എന്നാൽ മാംസം വാങ്ങിക്കൊണ്ടുവന്ന് കഴുകുമ്പോൾ പിന്നീട് വൃത്തിയാക്കി വീണ്ടും പാത്രത്തിലേക്ക് നമ്മൾ പാചകം ചെയ്യുവാൻ വെച്ചു കഴിഞ്ഞാലും അതിൽ രക്തത്തിൻ്റെ അല്പം അംശങ്ങൾ കാണാൻ സാധിക്കും. അതൊരിക്കലും നജസല്ല. മുൻഗാമികളായ ആളുകളുടെ ചരിത്രം പരിശോധിച്ചാൽ അവരൊന്നും അത് ഒരു നജസായി മനസ്സിലാക്കിയിട്ടുമില്ല. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിൽ കാണാൻ സാധിക്കും, അവർ നൂല് പോലുള്ള വര പോലെ രക്തത്തിൻ്റെ പാടുകൾ അവർ കറി വെക്കുമ്പോൾ കാണാമായിരുന്നു, അത് നജസായി പരിഗണിച്ചിരുന്നില്ല എന്ന്. അതേപോലെ തന്നെ അല്പം ഉള്ള നജസുകൾ, ഒരു കൊതുകിനെ കൊന്നു, ഈച്ചി അടിച്ചു എങ്കിൽ അതിൽ നിന്ന് വരുന്ന ഒഴുകാത്ത അല്പം, ഒരു തുള്ളി എന്ന് പറയാൻ സാധിക്കുകയില്ല, അത്തരത്തിലുള്ള രക്തമൊന്നും നജസല്ല. നജസാവുന്ന അദ്ദമൽ മസ്ഫൂ, ഒഴുകുന്ന രക്തമാണ്. മൃഗങ്ങളെ അറുക്കുമ്പോൾ രക്തം ഒഴുകാറുണ്ടല്ലോ, അത്തരം രക്തങ്ങളാണ് നജസിൻ്റെ പരിധിയിൽ ഉൾപ്പെടുക. അതോടൊപ്പം തന്നെ മാംസ്യത്തിൽ നിന്ന് വരുന്ന രക്തം, അത് നജസല്ല. കാരണം മത്സ്യം അത് തന്നെയും ശുദ്ധമാണ്, താഹിറാണ്. മത്സ്യത്തെ ആരും പിടിച്ചറുത്തതിന് ശേഷമല്ല അത് ഭക്ഷ്യയോഗ്യമാക്കുന്നത്. അത്തഹൂറുമാഹു വൽഹില്ലു മൈത്തത്തു, കടലിലെ വെള്ളം അത് തഹൂറാണ്, അതിലുള്ള ശവം അനുവദനീയമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ താഹിറായ ജീവിയിൽ നിന്നുള്ള രക്തം അഥവാ മത്സ്യത്തിൻ്റെ രക്തം, അത് ഒരിക്കലും നജസ് അല്ല എന്ന് മനസ്സിലാക്കണം.
1: പല്ലി, പാറ്റ എന്നിവയുടെ കാഷ്ടം നജസാണോ? നനഞ്ഞ ചൂൽ കൊണ്ട് പല്ലിക്കാഷ്ടം അടിച്ചു, ചൂൽ തട്ടിയ നിലം മുഴുവൻ വെള്ളമൊഴിച്ച് കഴുകണോ എന്നാണ്.
4: ഭക്ഷ്യയോഗ്യമല്ലാത്ത ഇത്തരം ജീവികൾ പൊതുവെ രണ്ട് രൂപത്തിലും, ഒന്ന് ശരീരത്തിൽ നിന്നും രക്തം ഒലിക്കുന്നവ, മറ്റൊന്ന് ശരീരത്തിൽ നിന്നും രക്തം ഒലിക്കാത്ത ജീവികളുമുണ്ട്. രക്തം ഒലിക്കുന്ന ഭക്ഷ്യയോഗ്യമല്ലാത്ത ഇത്തരം ജീവികൾ ആണ് എങ്കിൽ അവയുടെ കാഷ്ടവും നജസുമൊക്കെ അത് നജസാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഭക്ഷ്യയോഗ്യമല്ല, അതോടൊപ്പം അതിൽ രക്തവുമില്ല. അപ്പോൾ ഒരു കൂറ, ഒരു പാറ്റ, അവയിൽ രക്തം ഒലിക്കുന്ന രൂപത്തിലല്ല ഉള്ളത്. അവയുടെ കാഷ്ടവും മറ്റും ഒരു നജസായി പരിഗണിക്കേണ്ടതില്ല എന്നാണ് ആ വിഷയത്തിൽ ഫുഖഹാക്കളുടെ നിലപാടായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എലി, പാമ്പ്, പല്ലി എന്നിവയൊക്കെ തന്നെയും ആ ജീവികളിൽ രക്തം ഒലിക്കുന്ന രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ അവ നജസാണ്, അവയുടെ കാഷ്ടം മൂത്രം നജസാണ് എന്ന് മനസ്സിലാക്കണം.
1: ചോദ്യം ഇപ്രകാരമാണ്. ഞാൻ ഒരു ഗിഫ്റ്റ് ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ എനിക്ക് ബർത്ത്ഡേ, ഓണം, ക്രിസ്മസ് ഗിഫ്റ്റ് ചെയ്യാൻ കസ്റ്റമർ ആവശ്യപ്പെടുമ്പോൾ ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? എൻ്റെ ജീവിതമാർഗം അതാണ് എന്നാണ്.
4: ഒരു വിശ്വാസിയുടെ ജീവിതത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അദ്ദുനിയ സിജ്നുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ നരകവും അവിശ്വാസിയുടെ സ്വർഗവുമാണ് എന്നാണ്. കാരണം വിശ്വാസി ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ചില വ്യവസ്ഥകളും ചില വിധികളും വിലക്കുകളും ഹലാലുകളും ഹറാമുകളും പരിശോധിച്ച് അതിന് ശേഷമേ ജീവിക്കാൻ പാടുള്ളൂ. കച്ചവടത്തിലാകട്ടെ, വ്യവഹാരത്തിലാകട്ടെ, വ്യവസായത്തിലാകട്ടെ, ഒക്കെ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടേ ഒരു വിശ്വാസിക്ക് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. നന്മയെ പ്രോത്സാഹിപ്പിക്കുക, തിന്മയെ വിരോധിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ അടിസ്ഥാന ബാധ്യതയാണ്. ഇപ്പോൾ ജീവനുള്ള വസ്തുക്കളുടെ രൂപമുണ്ടാക്കുക, അല്ലെങ്കിൽ സംഗീതം, ഇതൊക്കെ ഇസ്ലാം കർശനമായി നിരോധിച്ച കാര്യങ്ങളാണ്. ആ വിഷയത്തിലുള്ള ആയത്തുകളുടെ സൂചനകളും വ്യക്തമായ ഹദീസുകളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് കച്ചവടത്തിലൂടെ പണം സമ്പാദിക്കുമ്പോൾ അത് അനുവദിക്കപ്പെട്ട മാർഗത്തിലായിരിക്കുവാൻ നിഷ്കർഷത പാലിക്കേണ്ടതുണ്ട്. അനുവദിക്കപ്പെട്ട മാർഗങ്ങൾ തന്നെ ധാരാളമുണ്ട്. ഹലാലായ കച്ചവടത്തിൻ്റെ വഴികൾ അനവധിയുണ്ട്. ആ വഴികൾ തിരഞ്ഞെടുക്കുക, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഒമൻ യത്തഖില്ലാഹ യജ്അലു മഖ്റജഹ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അള്ളാഹുവിനെ ആരെങ്കിലും സൂക്ഷിക്കുകയാണ് എങ്കിൽ അവന് വിചാരിക്കാത്ത രൂപത്തിൽ അവന് വഴികൾ തുറന്നിട്ട് കൊടുക്കുന്നതാണ് എന്നാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണ് എങ്കിൽ അതിനേക്കാൾ ഖൈറായത് അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നൽകുന്നതാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഏതൊരു കച്ചവടം നടത്തുമ്പോഴും നമ്മൾ ഹലാലിലൂടെ മാത്രം പോകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ.
1: മോദി കെയർ സാധനങ്ങൾ വാങ്ങാമോ? ഇസ്ലാമിക വിധി എന്ത് എന്നാണ്?
4: ആധുനിക യുഗത്തിൽ പലതരത്തിലുള്ള കച്ചവടങ്ങൾ ഉണ്ടായേക്കാം. ആ കച്ചവടങ്ങളൊക്കെ തന്നെയും ഓരോ കാലഘട്ടത്തിലും ഒരു പ്രത്യേക പേരിട്ടുകൊണ്ടുവരുന്ന കച്ചവടങ്ങളുടെ വിധി എന്ത് എന്ന് ചോദിക്കുന്നതിനപ്പുറം, ഇസ്ലാം അനുവദിച്ച കച്ചവടമാണോ എന്ന അടിസ്ഥാനം പരിശോധിക്കുകയാണ് വേണ്ടത്. നിഷിദ്ധമായ കാര്യങ്ങളാണോ അതിൽ കച്ചവടം ചെയ്യുന്നത്, നജസ് അതേപോലെ തന്നെ പലിശ വ്യവസ്ഥയിലുള്ളത്, ഇസ്ലാം നിഷിദ്ധമാക്കിയത്, ഹറാമാക്കിയത്, ഇവയാണ് കച്ചവടം ചെയ്യുന്നതെങ്കിൽ അത് നിഷിദ്ധമാണ്, യാതൊരുവിധ സംശയവുമില്ല. പലിശയുള്ള കച്ചവടമാണോ എങ്കിൽ അത് നിഷിദ്ധമാണ്. ഇതേപോലെ തന്നെ ഓഹരി വിപണി, പലിശയിൽ അധിഷ്ഠിതമായ ഓഹരിയാണ്, അല്ലെങ്കിൽ മദ്യം പോലുള്ള സിഗരറ്റ് ഉൽപ്പന്നങ്ങൾ പോലുള്ള നിഷിദ്ധമായ വസ്തുക്കൾ കച്ചവടം ചെയ്യുന്ന കമ്പനിയാണ് എങ്കിൽ അവയിൽ ഒരിക്കലും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് പാടില്ല എന്ന് നമ്മൾ പലതവണ സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കുക, കച്ചവടത്തിൻ്റെ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിലായിക്കഴിഞ്ഞാൽ ഏതെല്ലാം കച്ചവടങ്ങളാണ് അനുവദിക്കപ്പെട്ടത്, ഏതെല്ലാമാണ് നിഷിദ്ധമായത് എന്ന് അറിയുവാൻ നമ്മളെക്കൊണ്ട് സാധിക്കും. ഇവിടെ വീട്ടാവശ്യങ്ങൾക്കുള്ളതാകട്ടെ, അതല്ലാത്തവയായിരിക്കട്ടെ, ഓൺലൈൻ കച്ചവടം ആയിരിക്കട്ടെ, ഇതൊക്കെ തന്നെയും അനുവദിക്കപ്പെട്ടതാണ്. എന്നാൽ ഇന്ന് നാട്ടിൽ കണ്ടുവരുന്ന ചില ചെയിൻ മാർക്കറ്റിംഗ് കച്ചവടങ്ങൾ, അത് ഊഹ കച്ചവടങ്ങളും അതേപോലെ തന്നെ ഇസ്ലാം അനുവദിക്കാത്തതുമാണ് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആളുകൾക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ വാങ്ങിപ്പിക്കുക, 6000 രൂപ കൊടുത്താൽ

0: കയ്യിൽ നിന്ന് വാങ്ങുക എന്ന ലക്ഷ്യമില്ല. മറിച്ച് ഈ ഒരു മൈസർ ചൂതാട്ട സമാനമായ ഈ ഒരു കച്ചവടത്തിലേക്ക് ആളുകളെ ചേർക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് കച്ചവടങ്ങൾ അവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ അവ നിഷിദ്ധമാണ് എന്നാണ് സൂചിപ്പിച്ചത്.
1: മഷാ അല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഷബീബ് സലാഹി എന്നിവർ.
2: പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ ഇജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വീട്ടി അബ്ദുസലാം രചിച്ച ഗാനം, അതിൻ്റെ ഈണം നൽകിയത് കെ വി അബൂട്ടി മാഷാണ്. ആലാപനം പ്രണവ് മഞ്ചേരി. ഈ ഒരു ഗാനം ശരിക്കും സ്വരം എന്ന് പറയുന്ന നമ്മുടെ പ്രോഗ്രാമിൽ ആശയങ്ങൾ കൈമാറുന്ന, വലിയ ആഴത്തുള്ള ആശയങ്ങൾ ചെറിയ ചെറിയ വരികളിലൂടെ കൈമാറുന്നതാണ് ശരിക്കും ഗാനങ്ങൾ എന്ന് പറയുന്നത്. അത്തരം ഗാനങ്ങളുടെ ഒരു ശേഖരം തന്നെ മാഷാല്ലാ അൽഹംദുലില്ലാ നമുക്ക് ഉണ്ട്. സ്വരം എന്നുള്ള പ്രോഗ്രാമും അതേപോലെ തന്നെ ഈണം ചാനൽ, നമ്മൾ ജമീലിലൊക്കെ ഓഡിയോസിൽ ഗാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാ ഇപ്പോൾ നമ്മൾ ഈ ലൈവിൽ നമ്മുടെ സ്വരം പുതിയ ഒരു ഗാനത്തിലേക്ക്, പാപികൾക്ക് ഇവിടം പറുദീസം മൊത്തം എന്ന ഗാനത്തിലേക്ക് പ്രവേശിക്കും.

0: പാപികൾക്കിവിടം പറുദീസമൊത്തം എന്ന ഗാനമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്.
1: പക്ഷേ അതാ സ്വരം നേരത്തെ നിങ്ങൾ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഞാൻ അങ്ങനെ ആലോചിച്ചതേ. നമുക്കറിയാം ഒരു പ്രഭാഷകൻ വന്നിട്ട് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പ്രഭാഷണം നടത്തുന്നതിലേറെ ചില ആളുകളുടെ മനസ്സിൽ ആഴത്തിലിറങ്ങാം ഇത്തരം വരികളടങ്ങിയ ഒരു പാട്ട് കേട്ടാൽ മതിയാവും.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നത് കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് റേഡിയോ കുരുന്നുകൂട്ടുകാർക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന സ്റ്റാർ ക്വസ്റ്റ് പരിപാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മുഴുവൻ ആളുകളെയും വളരെ സ്നേഹപൂർവം, സന്തോഷപൂർവം സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ നമ്മുടെ പൊന്നോമന മക്കളുടെ വിവിധങ്ങളായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനും ആ രംഗത്ത് അവർക്ക് പ്രോത്സാഹനം നൽകുന്നതിനും മാർഗനിർദ്ദേശം പകർന്നു നൽകുന്നതിനും വേണ്ടി വിസ്ഡം ബാലവേദി വകുപ്പ് പീസ് റേഡിയോ വഴി നടപ്പാക്കുന്ന സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലും നമ്മുടെ കുരുന്നുമക്കളുടെ വിവിധങ്ങളായ പരിപാടികൾ നമുക്ക് കേൾക്കാനുണ്ട്. പ്രസ്തുത പരിപാടികളുടെ കേൾവിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ ഇനി നമ്മൾ കേൾക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലുള്ള രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ഹാരിസ് ഇബിനു ജമാൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ഇസ്ലാമിക ഗാനമാണ്.

മാഷാഅല്ലാ, നമ്മുടെ മരണാനന്തര ജീവിതത്തെ ഓർമ്മപ്പെടുത്തുന്ന, പരലോക ചിന്ത ഉണർത്തുന്ന, ആരാധനാരംഗത്ത് നാം കാണിക്കേണ്ട കനിഷ്ഠതയെ ബോധ്യപ്പെടുത്തുന്ന ഒരു മനോഹരമായ ഗാനമാണ് ഹാരിസ് ഇബ്നു ജമാൽ നമുക്ക് വേണ്ടി ആലപിച്ചിട്ടുള്ളത്. ഇനിയും ഇത്തരത്തിലുള്ള മനോഹരമായ ഗാനങ്ങൾ അവതരിപ്പിക്കുവാനും സമൂഹത്തിന് നന്മകൾ പകർന്നു നൽകാനുമൊക്കെയുള്ള കഴിവ് നമ്മുടെ ഈ കുരുന്നു കൂട്ടുകാരന് അള്ളാഹു നൽകട്ടെയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡ് മുന്നോട്ട് പോകുമ്പോൾ ഇനി അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് സ്വാലിഹ് അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിൻ്റെ മനോഹരമായ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്.

മാഷാല്ലാ, വളരെ മനോഹരമായിട്ടാണ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് സ്വാലിഹ് വിശുദ്ധ ഖുർആനിൻ്റെ മനോഹരമായ പാരായണം നിർവഹിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ കൂടെയുള്ള ജീവിതമെന്നത് രണ്ടു ജീവിതത്തിലും സന്തോഷം നൽകുന്ന കാര്യമാണ്. നമ്മുടെ മക്കൾക്കെല്ലാം ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യാനും ഹൃദിസ്ഥമാക്കാനുമൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെയെന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. വിസ്ഡം ബാലവേദി കുരുന്നുകൂട്ടുകാർക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന സ്റ്റാർക്വസ്റ്റ് പരിപാടി, പീസ് റേഡിയോ വഴി നടപ്പാക്കുന്ന സ്റ്റാർക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ ഇനി നമ്മൾ കേൾക്കുന്നത് പെരിന്തൽമണ്ണയിലുള്ള പ്രിയ സുഹൃത്ത് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് സിനാൻ അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിൻ്റെ പാരായണമാണ്.

മഷാല്ലാ, മുഹമ്മദ് സിനാൻ വളരെ മനോഹരമായിട്ടാണ് വിശുദ്ധ ഖുർആനിന്റെ പാരായണം നിർവഹിച്ചിട്ടുള്ളത്. ഏറെ ഇമ്പമാർന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണം കേൾക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ നിലക്കുമുള്ള അഭിനന്ദനം മുഹമ്മദ് സിനാന് അറിയിക്കുകയാണ്. അള്ളാഹു ഇനിയും ഈ രംഗത്ത് ഉയർന്നു വരാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനി നമ്മൾ കേൾക്കുന്നത് കുരുന്നുകൂട്ടുകാർക്ക് വേണ്ടി വിസ്ഡം ബാലവേദി പീസ് റേഡിയോ വഴി നടപ്പാക്കുന്ന സ്റ്റാർ ക്വസ്റ്റ് പരിപാടിയിൽ. ഇനി മലപ്പുറം ജില്ലയിലെ മുഹമ്മദ് റോഷൻ, അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് റോഷൻ അവതരിപ്പിച്ച അറബി ഗാനമാണ് നമ്മൾ കേൾക്കുന്നത്.

മുഹമ്മദ് റോഷന് എല്ലാവിധ സന്തോഷങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. സ്റ്റാർ കോസ്റ്റിൽ നമ്മളുടെ പൊന്നോമന മക്കളുടെ വിവിധങ്ങളായ പരിപാടികളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. സ്റ്റാർ കോസ്റ്റിൻ്റെ ഈ എപ്പിസോഡ് അതിൻ്റെ സമാപനത്തിലേക്കടുക്കുമ്പോൾ ഇനി പെരിന്തൽമണ്ണയിലെ ഇബ്രാഹിം ഇഖ്ബാൽ അവതരിപ്പിക്കുന്ന ഖുർആൻ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്.

മാഷാല്ല നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇബ്രാഹിം ഇഖ്ബാൽ അവതരിപ്പിച്ച വിശുദ്ധ ഖുർആന്റെ പാരായണം വളരെ മനോഹരമായി തന്നെ പാരായണം നിർവഹിച്ചു. അല്ലാഹു നമ്മുടെ കുരുന്നുകൾക്ക് ഈ രംഗത്ത് ഇനിയും വളരാനും ഉയരാനും എല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സ്റ്റാർ ക്വസ്റ്റിന്റെ ഈ എപ്പിസോഡ് അതിന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇൻഷാ അല്ലാ എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരം 5 മണിക്കാണ് നമ്മളുടെ കുരുന്നുകളുടെ സ്റ്റാർ ക്വസ്റ്റ് പരിപാടി പീസ് റേഡിയോയിൽ നമുക്ക് കേൾക്കാൻ കഴിയുക. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 5 മണിക്ക് അതിന്റെ പുനഃപ്രക്ഷേപണം ഉണ്ടായിരിക്കുമെന്നതും നമുക്കൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. സ്റ്റാർ ക്വസ്റ്റിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇനിയും നമ്മുടെ കുരുന്നുകൾക്ക് അവരുടെ വിവിധങ്ങളായ കഴിവുകൾ ഭംഗിയായി നന്മയുടെ വഴിയിൽ ഉപയോഗിക്കാനും അവതരിപ്പിക്കുവാനും എല്ലാം സൃഷ്ടാവായ റബ്ബ് അവസരം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് സ്റ്റാർ ക്വസ്റ്റിന്റെ സന്തോഷകരമായ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതിക വിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്. ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രമറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
1: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അൽ മിമ്പർ. അൽ മിമ്പറിൽ പീസ് റേഡിയോ സിഒ ഹാരിസ് ബിൻ സലീം പെരിന്തൽമണ്ണ സൽഫി മസ്ജിദിൽ നടത്തിയ ഖുത്ബയുടെ ശബ്ദ സന്ദേശം.
3: അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹ് വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലാ വമൻ യുളിൽ ഫലാ ഹാദിയ ലാ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا

من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وما ينطق عن الهوى إن هو إلا وحي يوحى സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകൻ്റെയും കൽപ്പന നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എന്നോട് നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ മാതൃകകൾ ഉൾക്കൊള്ളുവാൻ വേണ്ടി നമ്മളോട് ആവർത്തിച്ച് ആവർത്തിച്ച് ഉണർത്തുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ നിലകൊള്ളുന്ന ധാരാളം നന്മകളുണ്ട്. വിശ്വാസികൾ എന്ന നിലക്ക് ആ നന്മകളെല്ലാം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഈ അടുത്തൊരു ദിവസം ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചു കാണും, ഡൽഹിയിലെ തെരുവിൽ തൻ്റെ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഏകദേശം 9 കോടി രൂപ ആവശ്യമായി വരുന്ന ഒരു മുസ്ലിം അല്ലാത്ത ഒരു സഹോദരി തൻ്റെ കുട്ടിയുമായി യാചിക്കുവാൻ ഇറങ്ങിയ ഒരു രംഗം നമ്മൾ കാണുകയുണ്ടായി. അത് കണ്ട രണ്ട് മുസ്ലിം സുഹൃത്തുക്കൾ ഡൽഹി ജുമാ മസ്ജിദിൽ അതിനെക്കുറിച്ച് പറയുകയും അവിടുത്തെ ഇമാമ് അതിനെക്കുറിച്ച് പരസ്യപ്പെടുത്തിയപ്പോൾ ഏകദേശം 6 കോടിയോളം രൂപ പിരിച്ചെടുക്കാൻ ഒരു ജുമാ ദിവസം കൊണ്ട് പറ്റി എന്നാണ് പറയുന്നത്. വരുന്ന മുഴുവൻ ആളുകളുടെയും മനസ്സിൽ നിലകൊള്ളുന്ന ആ നന്മയ്ക്ക് പിന്നിൽ ഒരു ഇസ്ലാമുണ്ട്, ഒരു ഈമാനുണ്ട്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ നന്മകൾക്ക് പിന്നിലും ആ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കിട്ടിയിട്ടുള്ള മഹത്തായ ഉപദേശങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്ന്. എത്രയൊക്കെ മോശമായി ഇസ്ലാമിനെ ചിത്രീകരിക്കപ്പെട്ടാലും ആ നന്മ അറിയുന്നവർ ആ മഹത്തായ മതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് വസ്തുത. ഒരുപക്ഷെ ഏറ്റവും അധികം ഇസ്ലാമിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നൊരു വിഷയം സ്ത്രീകൾക്ക് ഇസ്ലാമിൽ നീതിയില്ല എന്നതായിരിക്കണം. പക്ഷെ എന്നാൽ പോലും പാശ്ചാത്യ നാടുകളിൽ എല്ലാവിധ സ്വാതന്ത്ര്യത്തോടുകൂടെയും ജീവിക്കുന്ന സഹോദരിമാർ സ്ത്രീകളാണ് ഏറ്റവും അധികം ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എല്ലാ സ്വാതന്ത്ര്യവും സുഖവും അനുഭവിക്കുന്ന ആളുകൾ പിന്നെ എന്തിനാണ് ഈ സ്വാതന്ത്ര്യമില്ലാത്ത ഇസ്ലാമിലേക്ക് വരുന്നത്? യഥാർത്ഥത്തിൽ ഇസ്ലാമിനെതിരെ ദുഷ്പ്രചാരണങ്ങൾ നടത്തുന്ന ആളുകൾക്ക് മറുപടിയില്ലാത്തൊരു ചോദ്യമാണ്. ഇപ്പം എല്ലാ സുഖവും സന്തോഷവും സമാധാനവും സുരക്ഷിതത്വവും ഇസ്ലാമിലാണെന്നല്ലേ സർവ്വ സ്വാതന്ത്ര്യങ്ങളിൽ നിന്നും ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ആലമീൻ, ലോകത്തിന് മുഴുവനും കാരുണ്യമായി ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും സർവ്വചരാചരങ്ങൾക്കും കാരുണ്യമായിട്ടാണ് പ്രവാചകൻ നിയോഗിക്കപ്പെട്ടത്. അല്ലക്കത് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസൻ, അന്വേഷിച്ചാൽ ഏറ്റവും നല്ല മാതൃകൾ ലോകത്ത് മറ്റൊരു ഉപദേശകന്മാർക്കും മറ്റൊരാൾക്കും പറയാൻ പറ്റാത്ത നല്ല ഉപദേശത്തിൻ്റെ മൊഴിമുത്തുകൾ പ്രവാചകൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് കണ്ടെത്താനാകും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. മാത്രമല്ല അത്തരമൊരു നല്ല മാതൃക ലോകത്തിന് നൽകിയിട്ടുള്ള പ്രവാചകനെക്കുറിച്ച് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമസ്ഥനാണെന്ന് അള്ളാഹു പ്രഖ്യാപിച്ചത് ഏറ്റവും നല്ല ആകർഷണീയമായ പെരുമാറ്റം. ആളുകളെല്ലാം പ്രവാചകനിലേക്ക് ആകർഷിക്കത്തക്ക വിധത്തിലുള്ള അത്യുത്തമമായ ആകർഷണീയമായ ഒരു സ്വഭാവത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു പ്രവാചകൻ എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല സർവരോടും ആർക്കെന്ത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും അതിൽ പ്രയാസപ്പെടുന്ന ഒരു കാരുണ്യത്തിൻ്റെ മനസ്സിൻ്റെ ഉടമസ്ഥനായിട്ടാണ് പ്രവാചകൻ. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, ഏറ്റവും അധികം വാത്സല്യവും കാരുണ്യവും വിശ്വാസികളോടുള്ളവനായിട്ടാണ് പ്രവാചകനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും
താക്കീതും സന്തോഷവാർത്തയും അറിയിക്കുവാനുള്ള പ്രവാചകനായിട്ടാണ് പ്രവാചകൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ ഒരു ആമുഖം പറഞ്ഞത് ഇടയ്ക്കൊക്കെ പ്രവാചകൻ്റെ വചനങ്ങളിലൂടെ നമ്മളൊന്ന് കടന്നു പോകണം. നമ്മുടെ മനസ്സിൽ അത് വേണം. നബി സ്ലാസ്മയുടെ നിരന്തരമായ ഉപദേശം ചോദിച്ചൊരാളുടെ പറഞ്ഞില്ല, തകലബുന്ന, നീ കോപിക്കരുത്, എന്തൊരു മഹത്തായ രണ്ടു അക്ഷരം കൊണ്ട് നീ കോപിക്കരുത് എന്നാണ്. ഒരു പക്ഷേ നിങ്ങൾ മക്കൾക്കെല്ലാം കൊടുത്തിട്ടും നമ്മൾ നല്ല പിതാവാകാത്ത എന്താണ്, മക്കളോട് നമ്മൾ എന്ത് ചെയ്യും, നിലവിട്ട് ദേഷ്യപ്പെടും. അപ്പോൾ അവർക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയില്ല. ഒരു നല്ല ജോലിക്കാരൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്, ഒരൊറ്റ പ്രാവശ്യത്തെ ദേഷ്യം കൊണ്ടാണ്. ഏറ്റവും ഉപകാരപ്പെടുന്നയാൾ പിരിഞ്ഞു പോയി. നമ്മളും ഭാര്യയും തമ്മിൽ നല്ലൊരവസ്ഥയിൽ പോകാത്തത് എന്തുകൊണ്ടാണ്, കോപം. കോപം അടക്കി വെക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ഏറ്റവും നല്ല വ്യക്തിയാണ് എന്നാണ് മറ്റൊരു സ്ഥലത്തിൽ പറഞ്ഞു, ലൈസ ശദീദു ബിസ്സുറ, നല്ല മസിൽ പവറൊക്കെ ഉള്ള ഏറ്റുമുട്ടാൻ കഴിവുള്ളവനല്ല ശക്തവാൻ. ഇന്നമ ശദീദ് അല്ലദീ യംലിക്കു നഫ്സഹു ഇന്ദലഗന, കോപം വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ ശക്തൻ എന്നാണ്. മറ്റൊന്ന് നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയഖുൽ ഖൈറൻ, വായ തുറക്കും മുമ്പ് പറയുന്നത് നല്ലതാ നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ എന്നാണ്. നല്ലതാണോ എന്ന് ചിന്തിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. നല്ലതല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഔലിയസ് മിണ്ടാതിരുന്നു കൊള്ളണമെന്നാണ്. പരസ്പര സ്നേഹത്തിനും പരസ്പര ബന്ധത്തിനും ഇതിനേക്കാളും നല്ലൊരാശയം ലോകത്താർക്കും പറയാൻ പറ്റൂല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീയുഹ, അല്ലാഹ് പറഞ്ഞു കൊടുത്തതുകൊണ്ടാണ് ഇത്രയും അർത്ഥസമ്പൂർണമായ വാക്കുകൾ പറയാൻ പറ്റുന്നത്. എന്താ, നമുക്കെന്താണോ ഇഷ്ടം അതന്നെയാണ് സുഹൃത്തുക്കളെ എല്ലാവർക്കും ഇഷ്ടം. ഇപ്പൊ നമുക്കിഷ്ടമല്ലാത്തൊരു കാര്യം ഒരാൾ നമ്മളോട് ചെയ്യണമെങ്കിൽ അത് നമ്മൾ വേറൊരാളോട് ചെയ്യാൻ പാടില്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി, തനിക്കിഷ്ടപ്പെടാത്ത നമുക്ക് വരരുതേ നമ്മൾ വിചാരിക്കുന്ന കാര്യം മറ്റുള്ളവരും വരരുതേന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൾ ചീത്തയാണ് ഇഷ്ടമല്ലേ, എന്നാൽ വേറെയുള്ള ആളുകൾക്കും അവരെ ചീത്ത പറയുന്നത് ഇഷ്ടമില്ല എന്നാണ്. വലിയ തീലന്നാസ്, ജനങ്ങളിലേക്ക് നീ ചെല്ലണം. അല്ലത് യുഹിബു അൻ യുഅ്തായിലൈ, നിന്നിലേക്ക് അവർ വരാൻ നീ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് നീ അവരിലേക്ക്, നിന്നോട് അവർ പെരുമാറരുതേ എന്ന് നീ എന്തെല്ലാം കാര്യങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതൊന്നും നീ അവരോടും പെരുമാറാൻ പാടില്ല എന്നുള്ളതാണ്. അലൈക്കും ബിസ്സിദ്ഖ്, എന്തൊക്കെ ഗുണം കൊണ്ടൊരാക്കുണ്ടെങ്കിലും നുണ പറയെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും തരത്തിലൊരു മതിപ്പുണ്ടാവുക. സുഹൃത്തുക്കൾ സത്യസന്ധനല്ല എന്ന് വിചാരിക്കുന്ന ഒരാൾ നമ്മൾ ബഹുമാനിക്കും. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും മതിപ്പുണ്ടാവും. സത്യസന്ധനല്ലാത്തൊരു അധ്യാപകൻ, സത്യസന്ധനല്ലാത്തൊരു ഡോക്ടർ, സത്യസന്ധനല്ലാത്തൊരു ഭർത്താവ്, അലൈക്കും ബിസ്സിദ്ഖ്, സത്യം പറയണമെന്നാണ്. എത്ര സമ്പൂർണമായ ഉപദേശങ്ങളാണ് ഓരോ വാക്ക്, എത്ര മണിക്കൂർ പറയണം സുഹൃത്തുക്കളെ. എന്തെങ്കിലും ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ്? ഖൈറുന്നാസി അൻഫഉഹും ലിന്നാസ്, മറ്റുള്ളവർക്ക് ഏറ്റവും ഉപകാരമുള്ളവൻ ആരാണോ അവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ. നമ്മളെ പരിചയമുള്ള ഒരാൾ ചിന്തിക്കണം, എന്താ ഇയാളെ കൊണ്ട് എനിക്കൊരു കാര്യം, ഈ അയൽവാസിനെ കൊണ്ട് എന്താ ഉപയോഗം, അയാൾക്ക് ഒന്നും ഓർമ്മ വരുന്നില്ലെങ്കിൽ നമ്മളെ കൊണ്ടൊരു ഗുണമല്ല. നമ്മൾ ഈ ഭൂമിയിൽ ശേഷിക്കുന്നത് കൊണ്ട് ഒരു കാര്യമില്ല എന്നാണ്. ആരുടെയെങ്കിലും ഒരു തുള്ളി കണ്ണീർ നമ്മൾ കണ്ണടച്ച് കിടക്കുമ്പോൾ വീണുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് അയാൾക്ക് ഉപകാരം കിട്ടിയത് കൊണ്ടാണ്. ഖൈറുന്നാസ് അൻഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ ഉത്തമൻ ജനങ്ങൾക്ക് ഉപകാരമുള്ളവനാകുന്നു എന്നാണ്. ഏറ്റവും അധികം പുണ്യം നേടാൻ പറ്റിയ മാർഗം എന്താണ് സുഹൃത്തുക്കളെ? ഈ നാവാണ്. അൽ കലിമത്തു ത്വയ്യിബ സദഖ, നല്ല വാക്ക് ധർമ്മമാണ് എന്നാണ്. അപ്പോൾ ഒരു പേജ് ഖുർആൻ ഓതി എത്ര വാക്കുണ്ടാവും, ഇതിനൊക്കെ കൂലിയാണ്. മനസ്സിലേ, ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ കലിമത്തു ത്വയ്യിബ അല്ല, നമ്മുടെ സുഹൃത്തിൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്ന ഒരു വാക്ക് അവൻ ആശ്വാസം പകർന്നു പറഞ്ഞാൽ അത് ധർമ്മമാണ്, അത് നന്മയായിക്കൊണ്ട് എനിക്കും നിങ്ങൾക്കും രേഖപ്പെടുത്തപ്പെടും. ചിരി വളരെ ചെറിയ പുണ്യമാണ്, പക്ഷെ ചിരിക്കാൻ കഴിയില്ല സുഹൃത്തുക്കൾ എല്ലാവരെ കൊണ്ട്. ചിരിക്കാൻ എന്തെങ്കിലും പണിയുണ്ടോ? പക്ഷെ ചിരിക്കാൻ കഴിയില്ല. നമ്മൾ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് ഒരുത്തരം തോന്നുന്നുണ്ടെങ്കിൽ അവൻ ആരോടും ചിരിക്കൂല, ഒരു മനുഷ്യനോടും ചിരിക്കൂല. അപ്പൊ ചിരി എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമാണ് വിചാരിക്കരുത്. നബി സല്ലല്ലാഹു പറഞ്ഞു, തബസ്സുമുക ഫീ വജ്ഹി അഖീക് സദഖ, നിന്റെ സുഹൃത്തിനോട് നീ ഒന്ന് ചിരിച്ചാൽ അത് നിനക്ക് ധർമ്മമാണ് എന്നാണ്. അപ്പൊ ചിരിക്കണമെങ്കിൽ നമുക്ക് അവനെ ഉൾക്കൊള്ളാൻ പറ്റണം. നമുക്ക് ചിരിക്കാനൊക്കെ കിടപിടിച്ച ആളാണെന്ന് മനസ്സിലാകണം. കിബർ മനസ്സിലില്ലാതിരിക്കണം, എങ്കിലേ ചിരിക്കാൻ പറ്റുള്ളൂ. തപസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, നോക്കൂ നിങ്ങൾ എല്ലാ അപകടങ്ങളുടെയും പിന്നിൽ, എല്ലാ ശത്രു നശീകരണങ്ങൾക്കും പിന്നിലുള്ളത് അസൂയയാണ്. സ്വന്തം ജ്യേഷ്ഠന്റെ വളർച്ച പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത മനസ്സ്,
സ്വന്തം അയൽവാസിയുടെ എന്തെങ്കിലും ഒരു പുരോഗതി കണ്ടാൽ ഉറക്കമില്ലാത്ത മനസ്സ്, എത്ര ഗൗരവമുള്ള അസൂയ. അസൂയയെക്കുറിച്ച് പറയാനൊരു അധ്യായമുണ്ട് വിശുദ്ധ ഖുർആനിൽ. ആലോചിക്കണം, ഇയ്യാക്കും വൽ ഹസദ്, അത്ര മതി, അസൂയയെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു. അസൂയപ്പെടുന്നവൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിനിടയിൽ അവൻ അസൂയപ്പെടുന്നവരെ കണ്ടാൽ പിന്നെ അന്ന് ഉറക്കം കിട്ടൂല, എത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇയ്യാക്കും വൽ ഹസദ്, അസൂയയെ നീ സൂക്ഷിക്കണം എന്നാണ്. സമ്പൂർണമാണ് ഒരു പക്ഷേ സർവ്വ നിയമങ്ങളുടെയും അടിസ്ഥാന തത്വം എന്ന് പറയാവുന്ന വചനമാണ് ലാ ദററ വല ദിറ. ലാ ദററ വല ദിറ, ഒരാൾക്കും ഒരു ദ്രോഹം എന്നിൽ നിന്നുണ്ടായിക്കൂടാ, ഒരാളാലും ഞാൻ ദ്രോഹിക്കപ്പെടാനും പാടില്ല, ഒരാളും എന്നെ കൊണ്ടൊരു ദ്രോഹവും അനുഭവിച്ചുകൂടാ, ഒരാളിൽ നിന്നും എനിക്കൊരു ദ്രോഹവും വന്നുകൂടാ. ലാ ദററ വല ദിറ. മാത്രമല്ല സുഹൃത്തുക്കൾ, എന്തെങ്കിലുമൊക്കെ ഒരു സഹായം, നിങ്ങൾക്കൊരാളൊരു പണം തന്നു, അല്ലെങ്കിൽ ഒരു ഭക്ഷണം തന്നു, ഒരു ചായ വാങ്ങിത്തന്നു, നമുക്കൊരു സംശയം, എന്ത് നേട്ടത്തിന് വേണ്ടിയാണ് അയാൾ എനിക്ക് തന്നത്? അപ്പൊ സുഹൃത്തുക്കളെ, മറ്റൊരാളിൽ നിന്നൊന്നും കിട്ടാനല്ലാതെ നമ്മൾ ആർക്കും ഒന്നും ചെയ്യൂലേ? അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എങ്കിൽ ഒരു സതുദ്ദേശം എന്ന് പറയുന്ന നിഷ്കളങ്കത എന്ന് പറയുന്ന ഒന്ന് മനുഷ്യന്മാർക്ക് ഇല്ല എന്നല്ലേ വിചാരിക്കേണ്ടത്? ഒന്നും വിചാരിക്കാതെ, ഒന്നും ആഗ്രഹിക്കാതെ മറ്റൊരാൾക്ക് നമ്മളൊന്നും ചെയ്യൂല, ഇന്നമല്ലാമാലു പിന്നെയ്യാ. ഉദ്ദേശങ്ങൾക്കനുസരിച്ചാണ് എല്ലാ പ്രവർത്തിയും. മനസ്സിൻ്റെ ഉള്ളിലുള്ള ലക്ഷ്യങ്ങളാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും തീരുമാനിക്കുന്നതെന്നാണ്. ആലോചിക്കുന്ന നിങ്ങളെ, എത്ര നിഷ്കളങ്കമായി ജീവിക്കാനും കാപഢ്യമില്ലാതെ പെരുമാറാനും ആത്മാർത്ഥമായി മറ്റുള്ളവരോടൊപ്പം ജീവിക്കാനും ആത്മാർത്ഥമായി കർമ്മം ചെയ്യാനും ഇതിലേറെ അർത്ഥവത്തായ ഒരു വാക്കുണ്ടോ? നിന്റെ ഉദ്ദേശത്തിനാണ് പ്രതിഫലം. നീ എന്ത് വിചാരിച്ച് ചെയ്തു അതിനാണ് പ്രതിഫലം എന്നാണ്. കോടികൾ കൊടുത്താലും പണക്കാരൻ എന്ന് പറയാനാണെങ്കിൽ ആ കോടികൾ വെറുതെ ആവുന്നതാണ്. എന്നാ ഒരു രൂപ ദാരിദ്ര്യത്തിൽ മറ്റൊരുത്തിന് കൊടുത്താൽ അതിന് പക്ഷേ 10 കോടിയുടെ പ്രതിഫലം പടച്ചോ തന്നേക്കാം. മനസ്സിൻ്റെ ഉദ്ദേശങ്ങൾ കർമ്മങ്ങളെ തീരുമാനിക്കുമെന്നത് എത്ര നല്ലൊരു കാര്യമാണ് സുഹൃത്തുക്കളെ. ഈ ഒരു ഹദീസ് മതി, ഇന്ത്യങ്ങളും ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ പകുതി മുക്കാലും നമുക്ക് കിട്ടും. മിൻ ഹുസ്നി ഇസ്ലാമിൽ മറി തർക്കുഹുമാലായാനി, ഉപകാരമില്ലാത്തത് ഉപേക്ഷിക്കലാണ് ഒരു മനുഷ്യന്റെ ഇസ്ലാം നന്നാവുക. അപ്പൊ നല്ല മുസ്ലിം ആരാണ്? ഉപകാരമില്ലാത്തൊന്നും ഉണ്ടാവില്ല, ഉപകാരത്തിനടുത്ത് പോയിരിക്കൂല, ഉപകാരമില്ലാത്തൊന്നും ഫോണ് കാണൂല, ഉപകാരമില്ലാത്തൊരു വർത്തമാനം പറയില്ല, ഉപകാരമില്ലാത്തൊരു പണിക്ക് പോവൂല. തർക്കുഹുമാലായാനിഹി, ഉപകാരമുള്ളതേ ചെയ്യൂ എന്ന് തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നന്മയല്ലാതെ മറ്റെന്താണ് ഉണ്ടാവുക സുഹൃത്തുക്കളെ? ഇത്തഖില്ലാഹ ഹൈസുമാക്കും. ഈ മൂന്ന് കാര്യം അള്ളാഹു റസൂലിന്റെ വാക്കിലുള്ള ഈ മൂന്ന് കാര്യം, ഇത്തഖില്ലാഹ ഹൈസുമാക്കും, നീ എവിടെയാണെങ്കിലും അള്ളാഹനെ പേടിക്കണം, എവിടെ നിൽക്കുകയാണെങ്കിലും ചെയ്യാൻ പറ്റണതേ ചെയ്യാവും, ചെയ്യാൻ പറ്റാത്തത് ചെയ്യരുത്. വഅത്ബഇ സയ്യിഅത്തൽ ഹസനത തംഹുഹാ, ഒരു തിന്മ സംഭവിച്ചു പോയി തോന്നുകയാണെങ്കിൽ വേഗം ഒരു നന്മ ചെയ്തോളണം. ഒരു തിന്മ പറ്റിപ്പോയി തോന്നിയാൽ ഉടനെ ഒരു നന്മ ചെയ്യുക, തംഹുഹ, ആ തിന്മ അതോടെ മായ്ക്കപ്പെടും. വഖാലിഖിന്നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് നല്ല സ്വഭാവത്തിലേ പെരുമാറാവും. നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യൻ നന്നാവാൻ ഇതുപോലെ സുഹൃത്തുക്കളെ മൂന്ന് ഉപദേശം. എവിടെയാണെങ്കിലും, ഏത് പാതിരക്കാണെങ്കിലും അരുതാത്ത ചെയ്യരുത്, ഏത് ലോകത്താണെങ്കിലും ഏത് കൂട്ടുകാരെപ്പോലും പറ്റാത്ത ചെയ്യരുത്. ഒരു തിന്മ സംഭവിച്ചോ ഒരു നന്മ ഉടൻ ചെയ്തോളണം. മാത്രമല്ല ജനങ്ങളോട് ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറണം. സുഹൃത്തുക്കളെ, ജീവിതം മുഴുവൻ രക്ഷപ്പെടുത്താൻ ഇതാ ഈ വചനം മതി, യഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ അവൻ നിന്നെ കാത്തുകൊള്ളും. അള്ള പറഞ്ഞ പോലെയാണ് നടക്കണമെന്ന് നമ്മൾ ഉറപ്പാക്കിയാൽ അള്ള നമ്മളെ കൊണ്ട് നടക്കും. ഏത് പ്രതിസന്ധിയിലും ആ അള്ളാഹു കാവലായി നമ്മളോടൊപ്പം ഉണ്ടാകുന്ന ഒരാൾ വന്നിട്ട് ഞാൻ പള്ളിക്ക് ജമാഅത്തിന് പോകല്ല, എന്താ ജമാഅത്തിന് പോകാത്തത്? അവിടെ ചെന്നാലെ ഇമാമ് നീട്ടി നിസ്കരിക്കും, എനിക്ക് അത്ര നിസ്കരിക്കാൻ കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ദേഷ്യം പിടിച്ചൊരു സമയം ഞാൻ വേറെ കണ്ടിട്ടില്ല എന്നാണ്. നിസ്കാരമാണത്, കൂടുതൽ ഓതുന്നതാണ് സുഹൃത്തുക്കളെ. എന്താണ് പ്രവാചകന്റെ തത്വം? യസ്സിറു വലാ തുഅസ്സിറു, ആശ്വാസം ഉണ്ടാക്കണം. കുട്ടികളാണെങ്കിലും മക്കളാണെങ്കിലും ജോലിക്കാരാണെങ്കിലും ഇടങ്ങാറാക്കരുത്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, ആശ്വാസം നൽകുക. വബശ്ശിറു വലാ തുനഫ്ഫിറു, ആളുകൾക്ക് നമ്മളെ കാണുമ്പോൾ സന്തോഷം കിട്ടിക്കൂടെ സുഹൃത്തുക്കൾ. അതൊക്കെ ബേജാറാക്കേണ്ട ആൾക്കാർ, വെറുപ്പിക്കരുത് ആളുകളെ, നിങ്ങൾ വെറുതെ വെറുപ്പിക്കരുത്. പഠിക്കൊരാൾ വീട്ടിൽ വന്നാൽ പിന്നെ അവൻ ഒരു കാലത്തും ആ വീട്ടിൽ ചെല്ലൂല, ആ കോലത്തിൽ അവൻ പിന്നെ തിരിച്ച് പറഞ്ഞേക്കാം. അതാണ് സുഹൃത്തുക്കൾ മുസ്ലിം, അവരെ സന്തോഷിപ്പിക്കണം, വെറുപ്പിക്കരുത്.
നമ്മളെ കണ്ടവന് വീണ്ടും നമ്മളെ കാണാൻ തോന്നണമെന്നാണ്. നോക്കൂ നിങ്ങൾ, ഒരു വിശ്വാസിൻ്റെ ഉള്ളിൽ ദീനിൻ്റെ അംശമുണ്ടെങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കുക? അദ്ദീനു അന്നസീഹ, അദ്ദീനു അന്നസീഹ. മുമ്പ് വെറുതെ കൂല, അവൻ അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി, ദീനിന് വേണ്ടി അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് മതം ഗുണകാംക്ഷിയാണ് എന്ന് പറഞ്ഞാൽ എത്ര കുറഞ്ഞ വാക്കിലാണ്. അതൊക്കെ ഒതുക്കിയെന്ന് ആലോചിച്ചൊക്കെ നിങ്ങൾ എന്താ നമ്മൾ മാന്യനാവാനുള്ള മാർഗം? മറ്റുള്ളവൻ്റെ ഔദാര്യങ്ങൾ പറ്റാതിരിക്കുക. ഹദിയ വേണ്ടെന്നല്ല സുഹൃത്ത്, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും തന്നെങ്കിൽ എന്നൊരു മോഹം മനസ്സിലുണ്ടോ? ഇസ്ഹദ് ഫി ദുനിയാ യുഹിബ്ബുക്കല്ലാ, ദുനിയാവിനോട് നിനക്ക് വിരക്തി ഉണ്ടായാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം നിനക്ക് ലഭിക്കും. വസ്ഹദ് ഫീമാ ഫി ഐദിന്നാസ് യുഹിബ്ബുക്കന്നാസ്, ജനങ്ങളുടെ കയ്യിലുള്ളത് വേണ്ടെന്ന് വെച്ചാൽ ജനങ്ങൾ നിന്നെ സ്നേഹിക്കും. ഒന്നും ആഗ്രഹിക്കാതെയാണല്ലോ ആ ചെയ്തതെന്ന് പറയുമ്പോൾ അയാളെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ

ആ രംഗത്തിൽ കിടക്കുന്നവനോട് കരുണ തോന്നാത്ത ഒരുത്തനോട് ഇവരും കിടക്കേണ്ടി വരില്ല അങ്ങനെയൊക്കെ ഒരു സമയം. അല്ലാ കാണിക്കൂ, കരുണ കാണിക്കൂ. കരുണ കാണിക്കുന്നവർക്ക് കരുണ ലഭിക്കും എന്നുള്ളത് എത്ര വലിയ തത്വ സുഹൃത്തുക്കളെ. കരുണ കാണിക്കേണ്ട ഏതെങ്കിലും നിമിഷത്തിന് മുന്നിലൂടെ ഒരു വിശ്വാസി കാരുണ്യമില്ലാതെ കടന്നു പോകൂ, ഒരിക്കലും കടന്നു പോകാൻ പറ്റൂല എന്നാണ്. എത്ര വലിയ തത്വമാണിത്. മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഒരു വിശ്വാസിയുടെ വേദനയെ ആരെങ്കിലും ആശ്വാസം പകർന്നാൽ അള്ളാഹു ദുനിയാവിൽ ഒരു പ്രയാസം അവന് നീക്കിക്കൊടുക്കും, പരലോകത്തു നിന്നുള്ളൊരു പ്രയാസവും നീക്കിക്കൊടുക്കും. ഒരാളെ ഇടങ്ങേറിൽ ഒരു നനവ് പകരാൻ, ഒരാശ്വാസം പകരാൻ പറ്റിയാൽ നമുക്കൊരാശ്വാസം അള്ളാഹു ഇവിടുന്ന് തന്നേക്കും. അപ്പോൾ ഒരു നൂറാക്ക് മനസമാധാനം പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു നൂറാശ്വാസം അള്ളാഹു നമുക്ക് തന്നാൽ ജീവിതത്തിൽ എത്രയേ കിട്ടുക സുഹൃത്തുക്കൾ. ഒരു വിശ്വാസിൻ്റെ മനസ്സാണത്. എന്തെങ്കിലും ഒരു ഉപകാരം ആശ്വാസം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ളതൊരു വിശ്വാസിൻ്റെ മനസ്സാണെന്നുള്ളതാണ്. തുമയത്തുൽ അതാ അനി തൊറീക്ക് സ്വതക്ക, വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കിയ സ്വതക്കാണെന്നാണ് അല്ലേ. രണ്ട് ഭാഗത്തു നിന്നും കാടും പൊന്തിയൊക്കെ പാടെ വഴിയേക്ക് എല്ലാവരും അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നടന്നു പോകും. മനസ്സിലായി? നമ്മുടെ നാട്ടിലൊക്കെ പരിപാടി എല്ലാവരും അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകും. ഏതെങ്കിലും ഒരുത്തൻ ഇത്രയും ആൾക്കാർ ഇടങ്ങാറായിട്ട് ഈ പൊന്തൻ്റെ ഇടയ്ക്ക് നടന്നു പോകുന്നത് എന്നാലോചിച്ചാൽ ഒന്ന് വെട്ടിക്കളയണം എന്നുള്ളൊരു മനസ്സുണ്ടല്ലോ. ആ മനസ്സല്ല, എന്തിനപ്പം ഞാനത് ചെയ്യണമെന്നാണ്. എന്തിനാ ഞാനത് ചെയ്യണം? എനിക്ക് പരലോക വിശ്വാസമുണ്ട്, കൂലി കിട്ടുന്നുള്ള വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യണത്. ആ ചെയ്യണം. ഒരാൾക്ക് നടന്നു പോകുമ്പോണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് നീക്കിക്കൊടുത്ത് അയാൾ ഇടങ്ങേറില്ലാതെ പോയാൽ അത് സ്വതക്കയാണെന്നാണ് പറയണത്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരാളെ നമ്മളെ കൊണ്ടൊരാൾക്ക് നമ്മളെ നാവ് കൊണ്ടോ നമ്മളെ കൈകൊണ്ടോ ഒരു ബുദ്ധിമുട്ട് വരുത്താതിരിക്കുക. എന്നെ കൊണ്ടൊരു ഇടങ്ങേറ്, ഞാൻ ജീവിച്ചിരിക്കൊണ്ടൊരു ബുദ്ധിമുട്ട് എൻ്റെ വീട്ടിലോ എൻ്റെ നാട്ടിലോ ചുറ്റുപാടോ ഉള്ളൊക്കെ ഇല്ല. ഒരു മുസ്ലിം ആകുമ്പോൾ അങ്ങനെ ആയിരിക്കും. സുഹൃത്തുക്കളെ, വളരെ കുറഞ്ഞ കുല ഹദീസ് ഒക്കെ നമ്മൾ കേട്ടത് തന്നെ ആയിരിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ നന്മകൾ എത്രയാണ്! ഇത്രയും അധികം ലോകത്ത് ആളുകൾക്കുള്ളിൽ ആ നന്മ, അത് വ്യക്തിക്കുള്ള നന്മ, കുടുംബത്തിലുള്ള നന്മ, സമൂഹത്തിലുള്ള നന്മ, അത് നമ്മളെ കൊണ്ടൊക്കെ മറ്റുള്ളവർക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ വെറുതെ നമ്മളെ ഗുണമല്ലത്, ഇതൊക്കെ നമുക്ക് കിട്ടിയ ദീനിൻ്റെ ഗുണമാണ്. അതുകൊണ്ട് കൂടുതൽ അറിയാനും കൂടുതൽ പഠിക്കാനും അറിഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനും ശ്രമിക്കുമ്പോഴാണ് ഇസ്ലാമിൻ്റെ നന്മയും നമ്മുടെ നന്മയൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാകും. ഒരു നല്ല മുസ്ലിമായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാർ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മൈൻ. അമ്മാ ബാദ്, ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂചി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നബീ സല്ലല്ലാഹു അലൈഹി പറഞ്ഞ മറ്റൊരു വചനമാണ് അത്തുഹൂറു ശത്രുൽ ഈമാൻ. ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ്, അല്ലെങ്കിൽ ഈമാനിൻ്റെ ഭാഗമാണ്. വളരെ വലിയൊരു ആശയാണ്. നമുക്കിപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. മൂത്രമൊഴിച്ചിട്ട് കഴുകണം എന്നുള്ളൊരു ബോധം, അതൊരു മതപരമായ ബോധമായിട്ട് നമുക്കല്ലേ ഉള്ളത്. സാധാരണ കയ്യും കാലും കയ്യും മുഖമൊക്കെ നമ്മൾ കഴുകും. കാല് കഴുകണം എന്തുകൊണ്ടാണ്? നമ്മൾ ഒതുക്കണോണ്ടാണ്. ഏറ്റവും അധികം കഴുകേണ്ട ഭാഗമാണ് കാല്. ഒരു 5 തവണ എങ്ങനെയും മിനിമം നമ്മൾ എന്ത് ചെയ്യും? കാലൊന്ന് കഴുകും വൃത്തി. എല്ലാ നല്ല രുചികരമായ ഭക്ഷണങ്ങളുള്ളൊരു ഹോട്ടലിൽ നമ്മൾ കയറുകയാണെങ്കിലും വൃത്തില്ലാന്ന് കയറുമ്പോൾ തോന്നിയാൽ അവിടെ നിന്ന് തിന്നാൽ നമുക്ക് തോന്നും. ഒരു ജീവിതത്തിൽ ആ ശുദ്ധി വൃത്തി, നലാഫത്തും തൊഹാറത്തും കാണാനുള്ള ചുരുക്കുണ്ടല്ലോ, അതാണ് ഈ നലാഫ്. തൊഹാറത്ത് പറഞ്ഞാൽ അതല്ല. ഒരാളിപ്പം മൂത്രം ഒഴിച്ചിട്ട് കഴുകാതെ ആ മൂത്രത്തിൻ്റെ അംശം ദേഹത്തുണ്ടെങ്കിലും അയാൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അയാൾ എന്താണ്, നല്ല സംശുദ്ധനാണെന്നാണ് തോന്നുന്നത്. പക്ഷെ അയാൾക്ക് നലാഫത്തുണ്ടാവും, പക്ഷെ തൊഹാറത്തുണ്ടായി കൊള്ളുന്നില്ല. എന്ന് പറഞ്ഞാൽ അത് എല്ലാ മാലിന്യങ്ങളിൽ നിന്നുമുള്ള സംശുദ്ധിയാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മളൊക്കെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളടുത്ത് നിൽക്കണമെന്നൊരു വേർപ്പിൻ്റെ മണം, നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ട്, നമ്മുടെ വായ വാസനിച്ചിട്ട് വളർക്ക് നമ്മുടെ വർത്തമാനം പറയാൻ പറ്റാത്ത അവസ്ഥ, ഇതൊന്നും ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാവാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എല്ലാം ഇങ്ങനെയൊക്കെ ആവണം എന്ന് നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മഹത്തായ ഈ വചനങ്ങളാണ്. അതുകൊണ്ട് ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നന്നായി പഠിക്കാനും നമ്മൾ ശ്രമിക്കുക. ഹദീസുകൾ നമ്മൾ നന്നായി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിനൊക്കെ കിട്ടുന്ന ആശയങ്ങൾ ഒരു ജീവിതത്തെ തന്നെ പരിവർത്തിക്കാൻ, ഇതിനൊക്കെ ഏതെങ്കിലും ഒരാശയം നമ്മൾ ഇന്ന് സ്വീകരിച്ചാൽ നമ്മുടെ ഈ ജുമാക്ക് ശേഷമുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളും ജീവിതം തന്നെ മാറും. വീട്ടുകാരും ഭാര്യയും കുട്ടികളൊക്കെ ചോദിക്കും എന്തെങ്കിലും സംഭവിച്ചു എന്ന് ചോദിക്കും. അത്രമാത്രം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഉപകരിക്കുന്നതാണ് ഈ ഓരോ വചനങ്ങൾ. അതിനെ ശരിയായി സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും നമ്മുടെ ജീവിതത്തെ പരിവർത്തി

0: ഫലിപ്പിക്കാനും അതിൻ്റെ നന്മകളിൽ പരലോകത്ത് ഏറ്റുവാങ്ങാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമുക്ക് അനുഗ്രഹമായി തന്ന ഈ വിശ്വാസത്തെ ദീനിനെ കാത്തു സൂക്ഷിച്ചു കൊണ്ട് കണ്ണടക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന എല്ലാ ആളുകളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അള്ളാഹു നീക്കി കൊടുക്കണമെന്ന് റഹ്മാൻ. ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാ ആളുകളുടെയും നല്ലതായ ഉദ്ദേശങ്ങളെ അഭിലാഷങ്ങളെ നീ പൂർത്തിയാക്കി കൊടുക്കണമെന്ന് റഹ്മാനെ. അള്ളാഹു ഞങ്ങൾക്ക് ദീനിയായ അറിവിനെ നീ വർദ്ധിപ്പിച്ചു തരണമെന്ന് റഹ്മാൻ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഫലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്ന ഹസാഅത്ത് മുസ്തഖറം വ മുഖാമ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന
1: ഇപ്പോൾ നാം കേട്ടത് അൽ മിമ്പർ. പെരിന്തൽമണ്ണ സലഫി മസ്ജിദിലെ ഖുത്ബയാണ് അൽ മിമ്പറിൽ ഇപ്പോൾ കേട്ടത്. ഖുത്ബയിൽ നമ്മോട് സംസാരിച്ചത് ബഹുമാനനായ പീസ് റേഡിയോ സിഇഒ ഹാരിസ് ബിൻ സലീം.
2: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: റെയിൽവേയിൽ 560 പാരാമെഡിക്കൽ ഒഴിവ്. റെയിൽവേ പാരാമെഡിക്കൽ കാറ്റഗറിയിലെ 560 ഒഴിവിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരണമായ എംപ്ലോയ്മെന്റ് ന്യൂസിന്റെ സെപ്റ്റംബർ 12 ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഒക്ടോബർ 14 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. നഴ്സിംഗ് സൂപ്രണ്ട്, ഫാർമസിസ്റ്റ്, ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ, ലാബ് അസിസ്റ്റന്റ്, ഡയാലിസിസ് ടെക്നീഷ്യൻ, റേഡിയോഗ്രാഫർ, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ എന്നീ തസ്തികകളിലായി മുൻവർഷം 434 ഒഴിവാണ് ഉണ്ടായിരുന്നത്. യോഗ്യത ഉൾപ്പെടെ അപേക്ഷ അയക്കുന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ www.rrb.indianrailways.gov.in ൽ പ്രസിദ്ധീകരിക്കുന്ന മുഴക്കി ലഭ്യമാകുന്നതാണ്. റെയിൽവേയിൽ 560 പാരാമെഡിക്കൽ ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.rrb.indianrailways.gov.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: കേന്ദ്ര സർവീസസ് തസ്തികയിൽ 2536 ഒഴിവ്. കേന്ദ്ര സർവീസിലെ ലോവർ ഡിവിഷൻ ക്ലർക്ക്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ തസ്തികകളിലായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് സി തസ്തികയിലാണ് 2536 ഒഴിവാണ് പ്രതീക്ഷിക്കുന്നത്. ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റങ്ങൾ വന്നേക്കാം. +2-കാർക്കാണ് അവസരം. ഒക്ടോബർ 7 ഓൺലൈനായി അപേക്ഷിക്കേണ്ടതാണ്. പ്രായം ഓഗസ്റ്റ് 1 18 മുതൽ 27 വരെ പരിഗണിക്കും. പട്ടിക വിഭാഗക്കാർക്ക് 5 OBC 3 ഭിന്നശേഷിക്കാർക്ക് 10 വർഷം ഉയർന്ന പ്രായത്തിൽ ഇളവുണ്ടായിരിക്കും. വിമുക്ത ഭടന്മാർ ഉൾപ്പെടെ മറ്റു ചില വിഭാഗങ്ങൾക്കും ഇളവുകളുണ്ട്. ഭിന്നശേഷിക്കാരുടെ സംവരണം സംബന്ധിച്ച നിബന്ധനകൾക്ക് വിജ്ഞാപനം കാണേണ്ടതാണ്. യോഗ്യത +2 അഥവാ തത്തുല്യം. CAG ഓഫീസിലോ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് എ തസ്തികയിലേക്ക് മാത്സ് ഒരു വിഷയമായി പഠിച്ച് സയൻസ് സ്ട്രീമിൽ 12 പാസ്സായിരിക്കണം. അപേക്ഷാ ഫീസ് 100 രൂപ. പട്ടികജാതി, പട്ടികവർഗ ഭിന്നശേഷിക്കാർ, വിമുക്ത ഭടന്മാർ, വനിതകൾ എന്നിവർക്ക് ഫീസ് ഉണ്ടായിരിക്കില്ല. ഒക്ടോബർ 8 വരെ ഓൺലൈനായി ഫീസ് അടയ്ക്കാവുന്നതാണ്. തിരഞ്ഞെടുപ്പ്, കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ 2 സ്കിൽ ടെസ്റ്റ്, ടൈപ്പിംഗ് ടെസ്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ പരീക്ഷ നടത്തുന്നതാണ്. തെറ്റായ ഉത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്കുണ്ടാകും. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ 2. കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രമുണ്ട്. ഏതെങ്കിലും 3 കേന്ദ്രം തിരഞ്ഞെടുക്കാവുന്നതാണ്. പരീക്ഷാ കേന്ദ്രങ്ങളെക്കുറിച്ച് വിജ്ഞാപനത്തിൽ വിശദമാക്കിയിട്ടുണ്ട്. അപേക്ഷിക്കേണ്ട വിധം SSC.gov.in എന്ന വെബ്സൈറ്റിലൂടെ 2 അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആദ്യഘട്ടം ഒറ്റത്തവണ രജിസ്ട്രേഷനാണ്. ഫോട്ടോയും ഒപ്പം ഈ ഘട്ടത്തിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. തുടർന്ന് ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം. കേന്ദ്ര സർവീസസ് തസ്തികയിൽ 2536 ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ടത് SSC.gov.in.
3: ഈ ശബ്ദലോകത്തെ
4: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ അതെ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ. സ്വർഗപ്രവേശനം സാധ്യമാകാൻ ക്ലാസ് എടുക്കുന്നു ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്വർഗാവകാശികളുടെ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ്. സ്വർഗവും നരകവും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുഅൻഹുമയിൽ നിന്നും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന അഹദകും ഇദാ മാത്ത, നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഉരിള അലൈഹി മഖഅദുഹു ബിൽ ഗദാതി വൽ അശിയി, രാവിലെയും വൈകുന്നേരവും അവൻ്റെ ഇരിപ്പിടം അഥവാ വാസസ്ഥലം അവന് പ്രദർശിപ്പിക്കപ്പെടും. ഇൻകാന മിൻ അഹ്ലിൽ ജന്നത്തി ഫമിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗക്കാരനാണെങ്കിൽ സ്വർഗക്കാരിൽ നിന്നും, വ ഇൻകാന മിൻ അഹ്ലിൻ നാരി ഫമിൻ അഹ്ലിൻ നാർ, അവൻ നരകക്കാരനാണെങ്കിൽ നരകക്കാരിൽ നിന്നുമായിരിക്കും പ്രദർശിപ്പിക്കപ്പെടുക. ഫയുഖാലു, എന്നിട്ട് അവനോട് പറയും, ഹാദാ മഖഅദുക ഹത്താ യബ്അസക അല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ അതുവരെ നിന്റെ ഇരിപ്പിടം ഇതാണ് എന്ന് അവനോട് പറയും എന്നാണ്. അപ്പോൾ സ്വർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. സ്വർഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത്ത വ അഊദു ബിക മിനന്നാർ എന്ന് നമ്മൾ അല്ലാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുവെ ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു. വ അഊദു ബിക മിനന്നാർ, ഞാൻ നിന്നോട് നരകത്തിൽ നിന്ന് രക്ഷ തേടുകയും ചെയ്യുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹുഅൻഹുവിൽ നിന്നും ഇമാം തിർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ സഅലല്ലാഹുൽ ജന്നത സലാസ മറാത്തിൻ, ആരെങ്കിലും അല്ലാഹുവിനോട് മൂന്ന് തവണ സ്വർഗം ചോദിച്ചാൽ, ഖാലത്തിൽ ജന്നത്തു, സ്വർഗം പറയുമെന്നാണ്, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുവെ അയാളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. വമനിസ്തജാറ മിനന്നാരി സലാസ മറാത്തിൻ, ആരെങ്കിലും നരകത്തിൽ നിന്നും മൂന്ന് തവണ രക്ഷ ചോദിച്ചാൽ, ഖാലത്തിന്നാറു, നരകം പറയുമെന്നാണ്, അല്ലാഹുമ്മ അജിരുഹു മിനന്നാർ, അല്ലാഹുവെ നരകത്തിൽ നിന്നും അവനെ നീ രക്ഷിക്കണമേ. അപ്പോൾ സ്വർഗം അല്ലാഹുവിനോട് ചോദിക്കണം എന്ന് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സ്വർഗമെന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെയെല്ലാം സങ്കല്പങ്ങൾക്കും അപ്പുറമുള്ളതാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അഅദത്തു ലിഇബാദി സ്വാലിഹീൻ, അല്ലാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയാണ്, എന്റെ സച്ചരിതരായ അടിമകൾക്കു വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത് മാലാ ഐന റഅത്ത്, ഒരു കണ്ണും കാണാത്തതാണ്, വലാ ഉദുന സമിഅത്ത്, ഒരു കാതും കേൾക്കാത്തതാണ്, വലാ ഖത്വറ അലാ ഖൽബി ബശരിൻ, ഒരു ഹൃദയത്തിനും വിഭാവനം ചെയ്യാൻ പോലും കഴിയാത്തതാണ്. അങ്ങനത്തെ ഒന്നാണ് സ്വർഗം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സഹൽ ഇബ്നു സഅദ് അസ്സഈദി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൗളിഉ സൗത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു ചാട്ടവാർ വെക്കാനുള്ള സ്ഥലം ലഭിക്കുക എന്നുള്ളത് ഖൈറു മിനദ്ദുനിയാ വമാ ഫീഹ, ഈ ഇഹലോകത്തേക്കാളും അതിലുള്ളതിനേക്കാളും ഉത്തമമാണ് എന്നാണ്. സ്വർഗത്തിലൊരു ചാട്ടവാർ വെക്കാനുള്ള സ്ഥലം, അപ്പോൾ എത്രയായിരിക്കും സ്വർഗലോകത്തിൻ്റെ സുഖാനുഗ്രഹങ്ങൾ! ഈ സ്വർഗം നേടിത്തരുന്ന കർമ്മങ്ങൾ ഏതെല്ലാമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തഖ്വയാണ്, സൂക്ഷ്മത പാലിക്കുക എന്നുള്ളത്. തഖ്വ പാലിക്കുന്നവർക്ക് അല്ലാഹു സ്വർഗം നൽകും. അബൂഹുറൈറ റളിയല്ലാഹുഅൻഹുവിൽ നിന്നും ഇമാം തിർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അൻ അക്സരിമാ യുദ്ഖിലു നാസൽ ജന്ന, ഏറ്റവും കൂടുതൽ ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യമെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്വല്ലാഹ്, അല്ലാഹുവിലുള്ള തഖ്വയും വഹുസ്നുൽ ഖുലുഖ് സൽ സ്വഭാവവുമാകുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതാലയെ സൂക്ഷിക്കുക എന്നുള്ളത് സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാണ്. അതുപോലെ തന്നെ അല്ലാഹു നൽകുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക എന്നുള്ളത് സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാണ്. അബൂ ഉമാമ റളിയല്ലാഹുഅൻഹുവിൽ നിന്നും ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യഖൂലുല്ലാഹു സുബ്ഹാനഹു, അല്ലാഹു പറയുന്നു, ഇബ്ന ആദം, ഇൻ സബർത വഹ്തസബ്ത ഇൻദ സദമത്തിൽ ഊലാ ലം അർദലക സവാബൻ ദൂനൽ ജന്ന. ആദം സന്തതികളെ, പ്രയാസങ്ങളും ദുരിതങ്ങളും ബാധിക്കുമ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിന് പ്രതിഫലമായി സ്വർഗമല്ലാതെ യാതൊന്നും ഞാൻ തൃപ്തിപ്പെടുന്നില്ല എന്നാണ് അല്ലാഹു സ്വർഗം നൽകുന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അത്വാബുൻ അബി റബാഹ് റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ്, ഇബിൻ അബ്ബാസ് റളിയല്ലാഹുഅൻഹുമ എന്നോട് പറഞ്ഞു, അലാ ഉരീക്കമ്രഅത്തൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയായ ഒരു സ്ത്രീയെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെയോ? അപ്പം അദ്ദേഹം അതേന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുഅൻഹുമ പറഞ്ഞു, ഹാദിഹിൽ മർഅത്തു സൗദാഉ അതത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാലത് ഇന്നീ ഉസ്റഉ, അതാ ആ കറുത്ത സ്ത്രീ, അവൾ പ്രവാചകന്റെ സന്നിധിയിൽ വന്നിട്ടൊരിക്കൽ പറഞ്ഞു, എനിക്ക് അപസ്മാരമിളകാറുണ്ട്, അങ്ങനെ ബോധക്ഷയം സംഭവിക്കാറുണ്ട്. ഇന്നീ അത്തക്കശഫു, അങ്ങനെ എൻ്റെ വസ്ത്രങ്ങളെല്ലാം നീങ്ങിപ്പോകാറുണ്ട്, എൻ്റെ നഗ്നത വെളിവാകാറുണ്ട്. ഫദുള്ളാഹലി, അതുകൊണ്ട് പ്രവാചകരെ, താങ്കൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇൻഷിത്തി സ്വബർത്തി വലക്കിൽ ജന്ന, നീ ക്ഷമിക്കുകയും അങ്ങനെ നീ ഉദ്ദേശിക്കുകയും ചെയ്താൽ നിനക്ക് സ്വർഗമുണ്ട്. വ ഇൻ ഷിഇത്തി ദഅഉതുല്ലാഹ അയ്യു ആഫിയക്, അതല്ല, ഇനി ഞാൻ അല്ലാഹ് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം, നിനക്ക് ശിഫക്കുവാണെങ്കിൽ പ്രാർത്ഥിക്കാം. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അസ്ബിറു റസൂലെ, എങ്കിൽ ഞാനിതാ ക്ഷമിക്കുന്നു, എനിക്ക് ആ സ്വർഗം മതി. എന്നാൽ ഇനി അത്തക്കശഫു, പ്രവാചകരെ, ഞാൻ നഗ്നയാവാറുണ്ട്, എൻ്റെ വസ്ത്രം നീങ്ങിപ്പോകാറുണ്ട് ഞാൻ അറിയാതെ. ഫദുള്ളാഹ അല്ല അത്തക്കശഫ ഫദ ആലഹ, അത് ഇല്ലാതിരിക്കാൻ താങ്കളൊന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രവാചകൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ്. അതുപോലെ തന്നെ ഭർത്താവിനെ അനുസരിക്കുന്ന സ്ത്രീകൾ, അതും സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുഅൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിസാഉകും മിൻ അഹ്ലിൽ ജന്നത്തി അൽ വദൂദ് അൽ വലൂദ് അൽ അഊദ് അലാ സൗജിഹ, സ്വർഗാവകാശികളായ നിങ്ങളുടെ സ്ത്രീകൾ ഇവരാണ്. ആരൊക്കെ? കൂടുതൽ സ്നേഹിക്കുന്നവരും ഭർത്താവിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരുമാണവർ. അതുപോലെ കൂടുതൽ പ്രസവിക്കുന്നവരുമാണ്. അതുപോലെ തന്നെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹുഅൻഹു അദ്ദേഹത്തിൽ നിന്ന് തൊബ്രാനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അലാ ഉഖ്ബിറുക്കും ബിനിസാഇക്കും ഫിൽ ജന്ന, നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന് സ്വർഗാവകാശികളായവരെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സ്വഹാബത്ത് അതേന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, കുല്ലു വദൂദിൻ വലൂദിൻ ഇദാ ഗലബത് ഔ അസീഅ ഇലൈഹ ഔ ഗലിബ സൗജുഹ ഖാലത് ഹാദിഹി യദി ഫീ യദിക് ലാ അക്തഹിലു ബി ഗിമലിൻ ഹത്താ തർദോ. എന്താ പ്രവാചകൻ പറഞ്ഞത്? നല്ല സ്നേഹം പകരുന്നവളും കൂടുതൽ പ്രസവിക്കുന്നവളുമാണ്, അവൾ കോപിക്കുകയില്ല. അവളുടെ ഭർത്താവ് അവളോട് മോശമായി പെരുമാറുകയോ അല്ലെങ്കിൽ കോപിക്കുകയോ ചെയ്താൽ അവൾ പറയും, ഇതാ എൻ്റെ കൈകൾ, നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ എന്നെ പ്രീതിപ്പെടാതെ ഞാൻ ഉറങ്ങുകയില്ല എന്നവൾ പറയും എന്നാണ്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, അയ്യുമം റഅത്തിൻ മാത്തത് വസൗജുഹ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന. ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് അവളെ സംബന്ധിച്ച് സംതൃപ്തിയുള്ളവനായിരിക്കെ മരണപ്പെട്ടാൽ അവൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ലത്തിൽ മർഅത്തു ഖംസഹ, ഒരു സ്ത്രീ തന്റെ മേൽ നിർബന്ധമായ അഞ്ച് നേര നമസ്കാരങ്ങൾ നിർവഹിക്കുകയും വസ്വാമത് ഷഹ്റഹ, റമളാനിലെ ഒരു മാസ നോമ്പ് നോൽക്കുകയും വഹസ്സനത് ഫർജഹ, തന്റെ ഗുഹ്യാവയവത്തെ സൂക്ഷിക്കുകയും വ അത്വാഅത് സൗജഹ, തന്റെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ ഖീലലഹ, അവളോട് പറയുമെന്നാണ്. ഉദുഖുലിൽ ജന്നത് മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഅ്തി, സ്വർഗത്തിന്റെ ഏതു വാതിലുകളിലൂടെയും നിനക്കിഷ്ടപ്പെട്ട വാതിലിലൂടെ നീ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളൂ എന്നവളോട് പറയുമെന്നാണ്. ഇനി സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന നാലാമത്തെ കർമ്മം മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റദിമ അൻഫുഹു സുമ്മ റദിമ അൻഫുഹു സുമ്മ റദിമ അൻഫുഹു, ഒരു മനുഷ്യൻ അവൻ നശിച്ചു പോകട്ടെ നശിച്ചു പോകട്ടെ നശിച്ചു പോകട്ടെ. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, റസൂലെ ആരാണ്? പ്രവാചകൻ പറഞ്ഞു, മൻ അദ്റക വാലിദൈഹി ഇൻദൽ കിബരി അഹദഹുമ ഔ കിലൈഹിമ സുമ്മ ലം യദ്ഖുലിൽ ജന്ന, പ്രായമായ മാതാപിതാക്കളിൽ ഒരാളെ അല്ലെങ്കിൽ രണ്ടുപേരെയും ലഭിച്ചിട്ടും അഥവാ അവർക്ക് സംരക്ഷണം ഒരുക്കാനുള്ള അവസരം കിട്ടിയിട്ടും സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ലാത്തവൻ നശിച്ചു പോകട്ടെ എന്നാണ്. അപ്പോൾ മാതാപിതാക്കളെ നല്ലവണ്ണം പരിചരിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. മുആവിയത്ത് ബിനു ജാഹിമ അസ്സുലമി റളിയല്ലാഹുഅൻഹു, അദ്ദേഹത്തിൽ നിന്നും ഇബ്നു മാജ ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെന്നു, എന്നിട്ട് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാ ഇന്നീ കുന്തു അറത്തുൽ ജിഹാദ മഅക, പ്രവാചകരെ ഞാൻ താങ്കളുടെ കൂടെ ജിഹാദിന് പോരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അബ്തഗി ബിദാലിക വജ്ഹല്ലാ വദ്ദാറിൽ ആഖിറ, ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിയും പരലോകവും മാത്രമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അഹയ്യത്തുൻ ഉമ്മുക്ക, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ. പ്രവാചകൻ പറഞ്ഞു, ഇർജ ഫബറഹ, എങ്കിൽ നീ തിരിച്ചുപോ, എന്നിട്ട് ഉമ്മാക്ക് പുണ്യം ചെയ്യ്. അതിനുശേഷം അദ്ദേഹം പറയാണ്, ഞാൻ മറുഭാഗത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ചെന്നു, എന്നിട്ട് പ്രവാചകനോട് ഇതേപോലെ പറഞ്ഞു, റസൂലെ താങ്കളുടെ കൂടെ എനിക്ക് ജിഹാദിൽ പങ്കെടുക്കണം, അള്ളാഹുവിൻ്റെ പ്രീതിയും പരലോകവും മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ വീണ്ടും ചോദിച്ചു, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം അതേ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എങ്കിൽ അവളിലേക്ക് നീ മടങ്ങിച്ചെല്ല്, എന്നിട്ട് അവർക്ക് നന്മ ചെയ്യ്. അദ്ദേഹം പറയാണ്, ഞാൻ വീണ്ടും പ്രവാചകൻ്റെ മുന്നിലൂടെ ചെന്നിട്ട് ഇതേപോലെ ചോദിച്ചു. അപ്പോഴും പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇൽസം റിജ്ലഹ ഫസമ്മൽ ജന്നത്തു, അവരുടെ കാൽപാദത്തെ വിടാതെ നീ അവരുടെ കൂടെ കൂടുക, കാരണം അവിടെയാണ് സ്വർഗം. അതുപോലെ തന്നെ മറ്റൊന്നാണ് സൽപ്രവൃത്തിയിലായിരിക്കെ മരണപ്പെടുക എന്നുള്ളത്. എന്തെങ്കിലും ഒരു സൽക്കർമ്മം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കെ മരണപ്പെടുക, അതിലൂടെ നമുക്ക് സ്വർഗം ലഭിക്കും എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ഖുതിമ ലഹു ബിഹ ദഖല ജന്ന, വമൻ സ്വാമ യൗമൻ ഇബ്തിഗാ വജ്ഹില്ലാ ഖുതിമ ലഹു ബിഹി ദഖല ജന്ന, വമൻ തസദ്ദഖ ബിസദഖത്തിൻ ഇബ്തിഗാ വജ്ഹില്ലാ ഖുതിമ ലഹു ബിഹ ദഖല ജന്ന. ആരെങ്കിലും അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുകയും അതോടുകൂടി അവന് അന്ത്യം കുറിക്കപ്പെടുകയും ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ആരെങ്കിലും അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചൊരു ദിവസം നോമ്പ് നോറ്റു, അതോടുകൂടി അവൻ അന്ത്യം കുറിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ആരെങ്കിലും അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചൊരു സദഖ നൽകി, അതോടുകൂടി അവൻ അന്ത്യം കുറിക്കപ്പെടുകയാണെങ്കിൽ അവനും സ്വർഗത്തിൽ പ്രവേശിച്ചു. അപ്പോൾ നന്മകൾ ചെയ്തുകൊണ്ട് മരണപ്പെടുക സ്വർഗപ്രവേശനത്തിന് കാരണമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതെല്ലാം സ്വർഗപ്രവേശനത്തിന് നമുക്ക് കാരണമായിത്തീരുന്ന കർമ്മങ്ങളാണ്. ഇതെല്ലാം നമ്മൾ പ്രാവർത്തികമാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ജീവിത പാഠങ്ങൾ. സ്വർഗപ്രവേശനം സാധ്യമാകാൻ ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
7: ഒരു സന്തോഷവാർത്ത: കാഴ്ച പരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ച പരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ച പരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814.
2: Peace Radio. Tune to reality.

0: ഈ സാധാരണ ആളുകളോട് വല്ലാതെ സംസാരിക്കുന്ന ആളുകളോട് പറയാറുള്ളൊരു പതികാണ്, എന്തത് റേഡിയോമായി ഒന്നും മിണ്ടാതക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സംസാരിക്കാൻ അനുവദിക്കാതെ ഇങ്ങോട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളെ പറ്റി നമ്മൾ റേഡിയോ എന്ന് പറയും.
1: പീസ് റേഡിയോ റേഡിയോ അല്ല, സത്യത്തിൽ പീസ് റേഡിയോ ശ്രോതാക്കൾ എനിക്കുള്ളത് ലക്ഷങ്ങൾ കവിഞ്ഞ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അത് നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ എന്നുള്ളത് ഒരു വലിയ ലോഗാണ് ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല ഇപ്പോൾ റിവൈൻഡ് ഓപ്ഷനൊക്കെ വന്നത് റേഡിയോ ശ്രോതാക്കൾ ഞങ്ങൾക്ക്
2: ഒരു സന്തോഷ വാർത്ത. പീസ് റേഡിയോ പുതിയൊരു കാൽവെപ്പ് കൂടി നടത്തിയിരിക്കുന്നു, അൽഹംദുലില്ലാഹ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ അതാത് ദിനങ്ങളുടെ പശ്ചാത്തലങ്ങൾ കൂടി ഉൾപ്പെടുത്തി തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിന് തുടക്കമായി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
5: وسخر لك

0: അള്ളാഹു സുബ്ഹാനഹു തആല അതിലൂടെ പറയുന്ന ഒരു കാര്യം, വസഖറ ലക്കുമുൽ ലൈല വന്നഹാറ വശംസ വൽ ഖമർ, രാത്രിയെയും പകലിനെയും സൂര്യനെയും ചന്ദ്രനെയും അവൻ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു. വൻ നുജൂമു മുസഖറാത്തും ബി അംരിഹി, നക്ഷത്രങ്ങളും അവൻ്റെ കൽപ്പനയനുസരിച്ച് വിധേയമാക്കപ്പെട്ടവയാണ്. ഇന്ന ഫീ ദാലികല ആയാത്തിൽ ഖൗമി യഅഖിലൂൻ, നിശ്ചയമായും അതിലൊക്കെയും ബുദ്ധി കൊടുത്തു ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഓതിക്കേട്ട ആയത്തിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല ബുദ്ധിപരമായി അങ്ങേയറ്റം താഴേക്കിടയിലുള്ളവരും വളരെ മേലേക്കിടയിലുള്ളവരും അങ്ങനെയുള്ള ആളുകളുടെ വ്യത്യാസമില്ലാതെ എല്ലാവരും നിത്യേനെ കണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ പരമമായ കഴിവിനെയും സൃഷ്ടിവൈഭവത്തെയും കൈകാര്യ നിയന്ത്രണത്തെയും സാക്ഷീകരിച്ചു കൊണ്ടിരിക്കുന്നവയും അവൻ്റെ ഏകത്വത്തെയും കൃപാകടാക്ഷത്തെയും വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നവയുമായ കുറേ ദൃഷ്ടാന്തങ്ങളും നിത്യാനുഗ്രഹങ്ങളുമാണ് അള്ളാഹു ഈ വചനത്തിൽ മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്നത്. പ്രഥമ വീക്ഷണത്തിൽ തന്നെ ഗ്രഹിക്കാവുന്ന ഇതെല്ലാം അനുഭവത്തിലുണ്ടായിരുന്നിട്ടും മനുഷ്യൻ അള്ളാഹുവല്ലാത്തവരെ ദൈവങ്ങളാക്കി ആരാധിച്ചും അവൻ്റെ കൽപ്പനാനിർദ്ദേശങ്ങൾ അതിലംഘിച്ചും അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ചും കൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം അനീതിയും കൂറില്ലായ്മയുമാണ് എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. മേൽപ്പറഞ്ഞ വസ്തുക്കളെയെല്ലാം നിങ്ങൾക്ക് വിധേയമാക്കി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കും ജീവിത സമ്പ്രദായത്തിനും ഉപയുക്തമായ നിലയിൽ അവയുടെ നിയന്ത്രണവും കൈകാര്യവും അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നും ഓരോന്നിനും അവൻ നിശ്ചയിച്ചു വച്ചിട്ടുള്ള വ്യവസ്ഥകളും അവയുടെ ഫലങ്ങളും മനുഷ്യന് അനുകൂലമായിട്ടാണിരിക്കുന്നതുമെന്നുമാകുന്നു. സൂര്യചന്ദ്രന്മാരെയോ രാപ്പകലുകളെയോ മനുഷ്യൻ അവൻ്റെ ഇഷ്ടം പോലെ മാറ്റിമറിക്കുവാനോ അവർക്ക് ഇഷ്ടാനുസരണം പുതിയൊരു വ്യവസ്ഥ ഏർപ്പെടുത്തുവാനോ മനുഷ്യന് കഴിയുമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ ചന്ദ്രനിലോ സൂര്യനിൽ തന്നെയോ മനുഷ്യൻ പോയി വരികയോ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തുകയോ അങ്ങനെ അവ മൂലം മുമ്പില്ലാത്ത വല്ല അറിവുകളും പ്രയോജനങ്ങളും സിദ്ധിക്കുമാറുള്ള വല്ല കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിക്കുകയോ ചെയ്യുന്നതിനുള്ള സാധ്യതയെ ഈ വചനങ്ങളോ ഇതുപോലെയുള്ള മറ്റു വചനങ്ങളോ നിഷേധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. സൂറ ലുഖ്മാനിൽ അള്ളാഹു പറഞ്ഞതുപോലെ, അലം തറൗ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതം വബാതിന, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതിനെ അള്ളാഹു നിങ്ങൾക്ക് വിധേയമാക്കി തരികയും അവൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കവൻ പ്രത്യക്ഷമായും പരോക്ഷമായും വിശാലമാക്കി തരികയും ചെയ്തിരിക്കുന്നത് നീ കണ്ടില്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉപരി ആകാശത്തിലോ ഭൂമിയിലോ മുമ്പില്ലാത്ത നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തുകയും ആ വഴിക്ക് അവയിൽ നിന്ന് മുമ്പില്ലാത്ത വല്ല പ്രയോജനങ്ങളും നേടിയെടുക്കുകയും മനുഷ്യൻ ചെയ്യുന്നുവെങ്കിൽ അത് അള്ളാഹു വിധേയമാക്കി തന്നു എന്നതിൽ ഉൾപ്പെട്ടതായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, പ്രത്യക്ഷമായും പരോക്ഷമായും അവൻ്റെ അനുഗ്രഹങ്ങളെ അവൻ വിശാലമാക്കിപ്പെടുത്തി തന്നു എന്ന ഒരു കാര്യവും നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട് എന്നതാണ് ഇന്നത്തെ ഈ ഒരു ആയത്തിൻ്റെ ആശയമായി നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നതാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്.
1: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് മുഖമൊഴി. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നട്ടെല്ലായി നിലകൊള്ളേണ്ട കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും അതിരൂക്ഷമായ വിമർശനങ്ങളുടെയും വിവാദങ്ങളുടെയും കേന്ദ്രബിന്ദുവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വയംഭരണാധികാരവും നിഷ്പക്ഷതയും നേരിടുന്ന വെല്ലുവിളികളെ ചൊല്ലി രാജ്യത്തുടനീളം വലിയ ആശങ്ക ഉയരുമ്പോൾ അത് വെറുമൊരു രാഷ്ട്രീയ ആരോപണം മാത്രമായി തള്ളിക്കളയാനാവില്ല. വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്രപരിശോധനയുമായി ബന്ധപ്പെട്ട് കമ്മീഷനുള്ളിൽ തന്നെ ഉടലെടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ അടുത്തിടെ പുറത്തുവന്നത് സ്ഥാപനത്തിന്റെ പ്രവർത്തന രീതിയിലെ സുതാര്യതയില്ലായ്മ വെളിവാക്കുന്നതാണ്. പ്രക്രിയകളിലെ ഏകപക്ഷീയമായ സമീപനത്തെയും വോട്ടർമാരുടെ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ തിരിമറികളെയും ചോദ്യം ചെയ്ത് കമ്മീഷനിലെ അംഗങ്ങൾ തന്നെ രംഗത്തു വന്നു എന്ന റിപ്പോർട്ടുകൾ ജനാധിപത്യ ഇന്ത്യയെ ഞെട്ടിക്കുന്നതാണ്. തീരുമാനങ്ങൾ സമവായത്തിലൂടെയോ ഭൂരിപക്ഷാഭിപ്രായത്തിലൂടെയോ എടുക്കേണ്ട ഒരു സ്ഥാപനത്തിൽ ഏകപക്ഷീയമായി പരിഷ്കാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്നത് ഭരണഘടനാപരമായ തത്വങ്ങളുടെ ലംഘനമാണ്. പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിലും ഫോം 6 അപേക്ഷകളിൽ അനാവശ്യ ഉപാധികൾ ഉൾപ്പെടുത്തിയതിലും വരുത്തിയ മാറ്റങ്ങൾ സ്വതന്ത്ര വോട്ടവകാശത്തിന് തടസ്സമാകുന്നുവെന്ന വിലയിരുത്തലുകൾ നിസ്സാരമല്ല. ശേഖരിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ് വിവരങ്ങളുടെ സുരക്ഷയും ആധികാരികതയും മുതൽ വോട്ടർ പട്ടികയിലെ കൂട്ടിച്ചേർക്കലുകളും കൂട്ടമായിട്ടുള്ള കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും സംശയത്തിന്റെ നിഴലിലാണ്. പ്രതിപക്ഷ കക്ഷികൾ തെളിവുകൾ സഹിതം നിരന്തരമുന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകുന്നതിനു പകരം സാങ്കേതിക ന്യായീകരണങ്ങൾ നൽകി ഒഴിയാനാണ് കമ്മീഷൻ ശ്രമിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും വലിയ കരുത്ത് എന്നത് നിയമങ്ങൾ മാത്രമല്ല ജനങ്ങൾക്ക് ആ സ്ഥാപനത്തിലുള്ള വിശ്വാസ്യതയാണ്. ഭരണപക്ഷത്തിന്റെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങുന്ന രീതിയിലുള്ള പെരുമാറ്റചട്ട ലംഘനങ്ങളും ഏകപക്ഷീയമായ തീരുമാനങ്ങളും ഈ സ്ഥാപനത്തിന്റെ നിഷ്പക്ഷതയെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ ഏറ്റവും വലിയ പരീക്ഷണഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കമ്മീഷന്റെ തലപ്പത്തുള്ളവരുടെ നിയമന രീതി മുതൽ തീരുമാനമെടുക്കൽ പ്രക്രിയ വരെയുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായ സുതാര്യത കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാവലാൾ തന്നെ വഴിമാറി നടക്കുന്ന അവസ്ഥ ജനാധിപത്യത്തിനാപത്താണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വന്തം ഭരണഘടനാപരമായ പദവിയും ഉത്തരവാദിത്വവും തിരിച്ചറിഞ്ഞ് ഏതു വിധത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും അതീതമായി പ്രവർത്തിക്കാൻ തയ്യാറാകണം. അല്ലാത്ത പക്ഷം ഈ രാജ്യത്തെ സാധാരണക്കാരന് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടും. അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തകർച്ചയുടെ തുടക്കമായിരിക്കും.
1: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി, ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: Tune to reality.

0: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് കിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്, എവിടെയാണ് സമീപിക്കേണ്ടത്, എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല. അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജനസമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിൻ്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കലെത്തും വിധം ലളിതം. ജനങ്ങളുടെ ക്ഷേമത്തിനായി, അറിവിൻ്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്ന് വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് ഇനി നമുക്ക് മുമ്പിലുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലൂടെയായി സൂറത്തുൽ ബഖറയിൽ നിന്നും 68 ആയത്തുകളാണ് പഠിച്ചത്, മനസ്സിലാക്കിയത്. ഇന്ന് 69, 70, 71 ഈ 3 ആയത്തുകളാണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് സഹൽ അരിപ്രയാണ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഓരോന്നും, അതിലെ ഹർഫുകൾ, അതിൻ്റെ ഉച്ചാരണങ്ങളടക്കം, അതിലെ ആശയങ്ങൾ ഉൾപ്പെടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സമയത്ത് ഖുർആനിലെ 2-ാം അധ്യായത്തിലെ അഥവാ സൂറത്തുൽ ബഖറയിലെ 68 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി കഴിഞ്ഞത്. ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി 69 മുതലുള്ള ഏതാനും ചില വചനങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇരുത്തവും ശ്രദ്ധയും കേൾവിയും എല്ലാം നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിച്ച് റബ്ബ് രേഖപ്പെടുത്തുമാറാവട്ടെ. ഇന്ന് പഠിക്കാനുള്ള ആയത്തുകൾ എല്ലാവരും പരിശുദ്ധ ഖുർആൻ തങ്ങളുടെ കൈകളിൽ എടുത്തിട്ടുണ്ടാകും. അതിലെ സൂറത്തുൽ ബഖറ, അതിലെ 10-ാമത്തെ പേജിലാണ് 69-ാമത്തെ ആയത്ത് വരുന്നത്. അത് മറിച്ച് എല്ലാവരും തുറന്ന് വെച്ച് ഇരിക്കുന്നുണ്ടാകും. ആ രൂപത്തിലാണ് കഴിയുന്ന ആളുകളൊക്കെ ഇരിക്കേണ്ടത്. ആവശ്യമായ കാര്യങ്ങൾ നോട്ട് ചെയ്യുകയും എഴുതിയെടുക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ നടക്കാനുള്ള ഭാഗം മൂത നമുക്ക് കേൾക്കാം.
5: أعوذ بالله من الشيطان الرجيم قالوا ادع لنا ربك يبين لنا ما لونها قال إنه يقول إنها بقرة صفراء فاقع لونها

تثير الأرض ولا تسقي الحرث مسلمة لا شية فيها. قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون. പരിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിലെ 69-71 കൂടിയ വചനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. പുതിയ വചനങ്ങൾ ഓരോന്നും അത് കൃത്യമായി ശ്രദ്ധിക്കുകയും പഠിക്കുകയും

നീട്ടാനുണ്ട്, പക്ഷേ അത് ചേർത്തി ഓതുമ്പോൾ ഖാലു ദുഉ നീട്ടാത്ത രൂപത്തിലാണ് ഓതേണ്ടത്. അതുപോലെ യുബയ്യില്ലന, യുബയ്യിൻ എന്ന നൂനുണ്ട്, സാക്കിനായ നൂന് അവിടെ കേൾക്കാൻ പാടില്ല. ആ ഷദ്ദുള്ള യാ കഴിഞ്ഞാൽ പിന്നെ ഷദ്ദുള്ള ലാമാണ് ഉച്ചരിക്കേണ്ടത്. ഇദ്ഗാമും ബിലാഗുന്നാണ്, മണിക്കാതെ ഇദ്ഗാം ചെയ്യണം എന്നാണ് നിയമം. യുബയ്യില്ലന യുബയ്യില്ലന മാലൗനുഹ, മാലൗനുഹ എന്ന് വഖഫ് ചെയ്തത് ചെയ്യാൻ പാടില്ല. മാലൗനുഹ ഹ എന്ന ശേഷം അലിഫുള്ള പോലെ വഖഫ് ചെയ്യണം. തുടർന്ന് ഖാല ഇന്നഹു യഖൂലു ഇന്നഹ ബഖറത്തുൻ സഫ്റാ ഫാഖിഉൽ ലൗനുഹ ഫാഖിഉൽ ലൗനുഹ തസുറുൻ നാദിരീൻ. ബഖറത്തുൻ സഫ്റാ, ബഖറത്തുൻ സ്വ ഇഖ്ഫാ ബിഗുന്നാണ്, തൻവീനു ശേഷം ഇഖ്ഫാബിന് ലക്ഷ്യമായ സ്വാദ് വന്ന് മണിച്ച് മറച്ചു ഓതണം എന്നാണ്. അതുപോലെ ഫാഖിഉൽ ലൗനുഹ, ഫാഖിഉല്ല അവിടെ ഫാഖിഉൻ തൻവീനുണ്ട്, ദമ്മ തൻവീൻ, അത് കേൾക്കാനേ പാടില്ല. ദമ്മ തൻവീൻ, തൻവീൻ്റെ ശബ്ദം കേൾക്കാൻ പാടില്ല. അപ്പോൾ ഫാഖിഉല്ല, ഫാഖിഉൽ ലൗനുഹ ആ നിലയ്ക്ക് ദിഗാമം ബിലാഗുന്നയാണ്. നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ സ്ഥലത്ത് സാക്കിനായ നൂനാണ് വന്നത്, അതിന് ശേഷം ലാമ് വന്നു. ഇവിടെ തൻവീനിൻ്റെ ശേഷം ദമ്മ തൻവീൻ്റെ ശേഷം ലാമ വന്നു. രണ്ടിടത്തും ഇദ്ഗാം ബിലാ ഉന്നയാണ്, മണിക്കാതെ ഇദ്ഗാം ചെയ്യാണ് വേണ്ടത്. തസുറു സീനാണ്, തസുറു സ്വാദായി പോകാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ശേഷം ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൽ ലനാ മാഹി, യുബയ്യിൽ ലനാ മാഹി ഇന്നൽ ബഖറ തശാബഹ അലൈനാ വ ഇന്നാ ഇൻഷാ അല്ലാഹ് യുബയ്യില്ലന ഖാലു ദുഉ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ തശാബഹ അലൈന വ ഇന്നാ അവിടെ വ ഇന്നാ അവിടെ മദ് മുൻഫസ്ലാണ്, അപ്പം അതിലേക്ക് ദീർഘിപ്പിച്ച് നീട്ടി ഓതണം. പിന്നെ ഈഷാ എന്ന് പറയുമ്പോൾ ഈഷ അവിടെ ഇഖ്ഫാ ബിഗുന്നയാണ്, മണിച്ച് അവ്യക്തമാക്കി ഓതണം. അതുപോലെ തന്നെ ഷാ മദ് മുത്തസ്സിലാണ്, ആ നിലക്ക് അസാമാന്യമായ ദീർഘം നൽകേണ്ടതുണ്ട്. ശേഷം ഖാല ഇന്നഹു യഖൂലു ഇന്നഹ ബഖറത്തുൽ ലാ ദലൂലു തുസീറുൽ അർദ്, അവിടെ ബഖറത്തുൽ ലാ ദലൂൽ, ബഖറത്തുൽ ലാ നേരത്തെ പറഞ്ഞു തൻവീൻ്റെ ശേഷം, ദമ്മ തൻവീൻ്റെ ശേഷം ലാമ് വന്നു, ഏ ദാമം ബിലാഗുന്നാണ്. ബഖറത്തുൽ ലാ തൻവീൻ്റെ ശബ്ദം കേൾക്കാൻ പാടില്ല. ലാ ദലൂലു തുസീറുൽ അർദ്, തൻവീൻ്റെ ശേഷം ദമ്മ തൻവീൻ്റെ ശേഷം താ വന്നു, ഇഖ്ഫാ ബിഗുന്നയുടെ അക്ഷരമാണ് താ, അപ്പോൾ മണിച്ച് മറച്ച് ഓതണം എന്നാണ്. തുസീറുൽ അർദ് വലാ തസ്ഖിൽ ഹർസ മുസല്ലമത്തുൽ ലാഷിയത ഫീഹ, മുസല്ലമത്തുൽ തുല്ല അവിടെ തൻവീൻ്റെ ദമ്മ തൻവീൻ്റെ ശേഷം ലാമ് വന്നു, മൂന്ന് സ്ഥലത്തായിപ്പോൾ നമ്മൾ ഇന്ന് ഓതിയ ആയത്തിൽ വരുന്നു. ഇത് ബിലാഗുന്ന ശരിക്കും മനസ്സിലാക്കണം. ലാം റ രണ്ടക്ഷരങ്ങളാണ് ഇതിനുള്ളത്, മണിക്കാതെ ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് ഓതണം. ഖാലുൽ ആനജ്ത ബിൽ ഹഖ്, ബിൽ ഹഖ് എന്ന് പറയണം. ജിഅ്ത എന്ന് പറയരുത്, ഖാലുൽ ആനജ്ത ബിൽ ഹഖ് ഫദബഹൂഹ വമാ കാദു യഫ്അലൂൻ. ഫദബഹൂഹ എന്ന് ആവരുത്, ഒന്ന് ഹ ആണ് പിന്നെ ഹ ആണ്. ഫദബഹൂഹ ആ നിലക്ക് അതിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ മൂന്ന് ആയത്തുകളാണ് നമ്മൾ പഠിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, തജ്വീദ് ഉൾക്കൊണ്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൊട്ട് മുമ്പ് അള്ളാഹു പറഞ്ഞിരുന്നത്, അള്ളാഹു സുബ്ഹാനഹു തആല ബനു ഇസ്രായേൽ അഥവാ ഇസ്രായേലർക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ച ശേഷം അവരോട് സൂറത്തുൽ ബഖറ എന്നാണ് അതിൻ്റെ പേര് അല്ലേ, അൽ ബഖറ എന്ന് പറഞ്ഞ പശു എന്നാണല്ലോ. അപ്പോൾ അവരോട് ഒരു പശുവിനെ അറുക്കാൻ വേണ്ടി അള്ളാഹു

0: കൽപ്പന, ഒരു പശുവിനെ ബലി അറുക്കാൻ വേണ്ടി ഇസ്രായേലോട് കൽപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സൂത്രത്തിന് ആ പശു അൽ ബക്കറ എന്ന ആ പേര് തന്നെ വരാനുള്ള കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇതനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു തുടക്കത്തിൽ പറഞ്ഞു ഒരു പശുവിനെ അറുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കൽപ്പിക്കുമ്പോൾ അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൽപ്പിക്കണം. അപ്പോൾ ഇസ്രായേൽ ജനത എന്ത് ചെയ്തു? നിങ്ങൾ പരിഹസിക്കുകയാണോ? ഞങ്ങളെ കളിയാക്കുകയാണോ? എന്താ നീ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ ചോദിച്ചു. ആ കൽപ്പന ആ സമയത്ത് നിറവേറ്റാൻ അവർ തയ്യാറായില്ല. അങ്ങനെ പിന്നീട് എന്ത് ചെയ്യാണ്? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആ പ്രാർത്ഥന മൂസ നബി കൽപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ദഹിക്കണില്ല. അപ്പോൾ അവർ തുറന്ന് ചോദിക്കണം, അവർക്ക് നന്നായി അറിയണ ഒരാളാണല്ലോ. അപ്പോൾ അവർ പിന്നെ വീണ്ടും ചോദിക്കുകയാണ്, എങ്ങനത്തെ പശു ആവണം? അപ്പോൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും റബ്ബിനോട് എന്ത് ചെയ്യാണ്? പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഒരു പ്രവാചകൻ ആയ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ട് അവർ പരിഹസിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ഇസ്രായേൽ ജനതയുടെ അവരുടെ വിശ്വാസത്തിൻ്റെ ദൗർബല്യം, ഈമാൻ്റെ കുറവ്, അവരുടെ ആത്മബന്ധത്തിൻ്റെ അച്ചടക്ക രാഹിത്യം, അതുപോലെ തന്നെ ഒരു നെവർമൈൻഡ് ആക്കുന്ന അവഗണനാ മനസ്ഥിതി, ഇതൊക്കെ അവരുടെ വാക്കുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ പറ്റും. അങ്ങനെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടിയും പ്രാർത്ഥിച്ചു നോക്കണം എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും എന്ത് ചെയ്യാണ്? മൂസ നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. മൂസ നബി അലൈഹി വസ്സലാം അവരോട് തർക്കം നടത്തുന്നില്ല, വളരെ മാന്യമായി നസീഹത്തോടെ ഗുണകാംക്ഷയോട് കൂടി എന്ത് ചെയ്യണം, ശാന്തമായ സ്വരത്തിലാണ് അവർ ചോദിക്കുന്നതിന് മറുപടി നൽകുന്നത്. അങ്ങനെ ചോദ്യം ചെയ്യൽ അധികരിക്കുകയാണ്. ആ ജനതയുടെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യാണ്, ചോദ്യം ചെയ്യുന്ന ഒരു പ്രവണത അത് വർദ്ധിക്കുകയാണ്. അപ്പോൾ അവർ വീണ്ടും ചോദിച്ചു. അപ്പോൾ വീണ്ടും എന്ത് ചെയ്തു, ഇങ്ങനെ പറഞ്ഞു, അതിൻ്റെ നിയമങ്ങൾ കണ്ടീഷൻസ് പറഞ്ഞു. അതൊരു പശു ആവണം, അതിൽ ബിക്രാവാൻ പാടില്ല, എന്നാൽ ഫാരിദ് ആയതും ആവാൻ പാടില്ല, രണ്ടിൻ്റെ ഇടയിലുള്ളതാവണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യാണ്, ചോദ്യം അവസാനിക്കണില്ല, വീണ്ടും അവരെന്ത് ചെയ്യാണ്, ഈ ഒന്നുകൂടെ എൻ്റെ റബ്ബിനോട് ഒന്ന് പ്രാർത്ഥിക്കൂ, നിൻ്റെ റബ്ബിനോട്, നിൻ്റെ റബ്ബിനോട് എന്നാണ് അവർ പറയുന്നത്. അതിൽ തന്നെ അവരെന്ത് ചെയ്യാണ്, അവരുടെ ധിക്കാര മനസ്ഥിതിയും അവരുടെ അവഗണന മനസ്ഥിതിയും ഒക്കെ എന്ത് ചെയ്യാണ്, ശരിക്ക് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ നിറം എന്തായിരിക്കണം, നിറം എങ്ങനത്തെ നിറം ആവണം എന്നുള്ള ചോദ്യം. അപ്പോൾ അധികം പ്രായം കുറയാത്ത മധ്യനിലയിലുള്ള, എന്നാൽ വാർദ്ധക്യ പ്രായത്തിൽ എത്താത്ത മധ്യനിലയിലുള്ള ഒരു പശുവിനാണ് അറക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചോദിച്ചുള്ള ചോദ്യം ചോദിക്കുന്നത് അതിൻ്റെ നിറം എന്തായിരിക്കണം എന്നാണ്, എങ്ങനത്തെ വർണ്ണം ഉള്ളതായിരിക്കണം എന്ന് ചോദിച്ചു. അപ്പോൾ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ മധ്യമ പ്രായത്തിലുള്ളതായിരിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യി ലനാ മാ ലൗനുഹ. അവർ ചോദിക്കുകയാണ്, അവർ പറയുകയാണ്, ഉദുഉ ലനാ റബ്ബക, നിൻ്റെ രക്ഷിതാവിനോട് നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യുബയ്യി ലനാ മാ ലൗനുഹ, യുബയ്യി ലനാ എന്നിട്ട് ഞങ്ങൾക്കൊന്ന് വ്യക്തമാക്കിക്കൊണ്ട, മാ ലൗനുഹ, അതിൻ്റെ നിറം എന്തായിരിക്കണമെന്ന് ഞങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തരൂ. ഖാല, അങ്ങനെ അദ്ദേഹം പറഞ്ഞു, إنه يقول إنها بقرة صفراء فاقع لونها تسر الناظرين. قال അദ്ദേഹം പറഞ്ഞു, മൂസ അലൈഹിസ്സലാം പറയുകയാണ്, പറഞ്ഞു, إنه يقول, തീർച്ചയായും അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്, يقول إنها بقرة, അതൊരു പശുവായിരിക്കണം, صفراء, صفراء എന്നാണ് മഞ്ഞ നിറത്തിലുള്ള, അസ്ഫറ എന്ന മഞ്ഞ എന്നാണ്, അങ്ങനെ മഞ്ഞ നിറത്തിലുള്ളതായിരിക്കണം എന്നാണ്. അതുപോലെ തന്നെ ഫാഖിഉൽ ലൗനുഹ, ആ തനി നമ്മൾ പറയില്ലേ കടുമഞ്ഞ എന്ന് പറയില്ലേ, ആ ഫാഖിഉൽ എന്ന് പറഞ്ഞാൽ അതാണ്, ആ തനി ശുദ്ധമായ മഞ്ഞ നിറത്തിലായിരിക്കണം. ലൗനുഹ, എന്നിട്ട് ആ നിറം, അതിൻ്റെ നിറം, തസുറു നാദിരീന, തസുറു അത് സന്തോഷിപ്പിക്കുന്നതാവണം, സന്തോഷം നൽകുന്നതാവണം. അന്നാദിരീന, നല്ലറണം നോക്കി, അന്നാദിരീൻ, ആ പശുവിനെ നോക്കുന്ന ആളുകൾക്ക് കൗതുകം ജനിപ്പിക്കണം, സന്തോഷം ജനിപ്പിക്കുന്ന നിറത്തിലുള്ളതായിരിക്കണം. ആ നിലക്ക് കടും മഞ്ഞ നിറത്തിലായിരിക്കണം എന്നാണ് തഫ്സീറിൽ പറയുന്നത് കാണാം. ഇമാം മുജാഹിദ് റഹ്മുള്ള പറയാണ്, ഇന്നഹക്കാനത്ത് സഫ്രാ, അത് നല്ല മഞ്ഞ നിറത്തിലുള്ളതായിരിക്കണം. അതുപോലെ തന്നെ സൗദാ, ശരീരത്തു സൗദാ, കടും മഞ്ഞ, അത് വളരെ കിട്ടാൻ വളരെ പ്രയാസമുള്ള നിലക്കുള്ള നിറത്താണ് കടും മഞ്ഞ. ഫാഖി ഉൽ ലൗനുഹ എന്നതിനെപ്പറ്റി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഐ ശരീരത്തു സുഫ്ര തകാദു മിൻ സുഫ്രതിഹ തബ്യദ്ദു, കഠിനമായ കടുത്ത മഞ്ഞ നിറത്തിലുള്ള പശുവായിരിക്കണം. ഇമാം സുദ്ദി റഹ്മല്ലാ പറയാണ് തസൂറുൻ നാദിരീൻ ഐ തുഅജിബുൻ നാദിരീന, അത് നോക്കുന്നവർക്ക് അത്ഭുതം, നോക്കുന്നവരെ ഇങ്ങനെ ആശ്ചര്യപ്പെടുത്തണമെന്നാണ്. അപ്പോൾ ആ നിലക്കൊക്കെയുള്ള പശുവായിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ എന്ത് ചെയ്തു, ഉപാധികളൊക്കെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു പശുവിനെ അവർക്ക് നിർബന്ധിതരായല്ലോ. അപ്പോൾ വീണ്ടും അവർ പറയാണ് ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യൻ ലനാ മാ ഹിയ ഇന്നൽ ബഖറ തശാബഹ അലൈനാ ഖാലു, ഞങ്ങൾക്ക് വേണ്ടി നീ ഞങ്ങൾക്ക് അതൊന്ന് വ്യക്തമാക്കി, ശരിക്കൊന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടി നിന്റെ റബ്ബിനോട് നീ പ്രാർത്ഥിക്കുമെന്ന് ആവശ്യപ്പെടണം. മാഹിയ അതേതാവണം എന്ന് നീ പറഞ്ഞുകൊണ്ടാണ്, മാഹിയ അത് എന്താണെന്ന് ഒന്ന് പറഞ്ഞുതരൂ. ഇങ്ങനെയൊക്കെ കണ്ടീഷൻ പറഞ്ഞാൽ പിന്നെ അവർക്ക് കിട്ടാതായി, അവരടങ്ങാറായി. ഇതിലേത് നിലക്കുള്ള പശുവാണ്, അപ്പോൾ അതെന്താകണമെന്ന് പറഞ്ഞു തരൂ, അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു. ഇന്നൽ ബക്കറ തഷാബഹ അലൈന, അവരാകെ പ്രശ്നത്തിലായി. ഇന്നൽ ബക്കറ, തീർച്ചയായും ആ പറഞ്ഞ പശു, തഷാബഹ അലൈന, ഞാൻ പരസ്പരം സാദൃശ്യമായിരിക്കുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ അർത്ഥം മതി, കൽപ്പന വന്നപ്പോൾ അതവർ സ്വീകരിക്കാൻ തയ്യാറായില്ല, അവരുടെ ധിക്കാര മനസ്സിലേന് സമ്മതിച്ചില്ല. അങ്ങനെ എന്തു ചെയ്യാണ്, അവസാനം അവർ പ്രയാസപ്പെടുകയാണ്. ഇപ്പോൾ പറഞ്ഞ ഈ നിറം അതൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ കൺഫ്യൂഷനായി, തിരിച്ചറിയാതായിരിക്കുന്നു അതേത് നിങ്ങൾക്ക് പശുവാണെന്ന്. ഞങ്ങൾക്ക് ആ പരസ്പരം സാദൃശ്യപ്പെട്ട് തോന്നുകയാണ്, എല്ലാവരും ഒരേമാതിരി തോന്നുകയാണ്, അതൊന്ന് വ്യക്തമാക്കി തരാൻ പറ്റുമോ എന്ന് അവസാനം എന്ത് ചെയ്യണം, ചോദിച്ച് ചോദ്യങ്ങൾ അധികരിപ്പിച്ച് അവർക്ക് സ്വയം അവർ പ്രയാസപ്പെടേണ്ട അവസ്ഥയിലേക്ക് എത്തി. എന്നിട്ട് അവർ പറയാണ് വ ഇന്നാഹു ലമുഹ്തദൂൻ, വ ഇന്നാ, തീർച്ചയായും ഞങ്ങൾ, ഇൻഷാ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ, ല മുഹ്തദൂന, ഹദ യഹ്ദി ഇഹ്തദാ യഹ്തദി മുഹ്തദി, ല മുഹ്തദൂൻ, നേർമാർഗം പ്രാപിക്കുന്നവർ തന്നെയാണ്, ഞങ്ങൾ യഥാർത്ഥ വഴിയിലേക്ക് എത്തിച്ചേരുന്നവരാണ് എന്നവരെന്നെ പറയണം. അങ്ങനെ ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൽ ലാ ദലൂലുൻ തുസീറുൽ അർദ്ദ വലാ തസ്ഖിൽ ഹർസ്. അങ്ങനെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എന്തിയാണ് പറഞ്ഞു, ഇന്നഹു യഖൂൽ, അവൻ പറയുന്നു, അഥവാ അല്ലാഹു പറയുന്നു, ഇന്നഹാ ബഖറത്തുൽ ലാ ദലൂലുൻ തുസീറുൽ അർദ്ദ, അത് ഈ നിലക്കുള്ള പശുവാണ്, എന്ത് ലാ ദലൂലുൻ, അതൊരു പശുവാകണം, ലാ ദലൂലുൻ, വിധേയമായതാവാൻ പാടില്ല, അതാ ശീലിച്ചത്, ഉപയോഗിച്ചത് പരിചയിക്കപ്പെട്ടത്, ആ നിലയ്ക്ക് വിധേയപ്പെട്ടതാവാൻ പാടില്ല. തുസീറുൽ അർദ്ദ, ഭൂമി ഉഴുതാൻ ഒന്നും ഉപയോഗിച്ചതാവാൻ പാടില്ല. വല തസ്തിൽ ഹർഫ, തസ്തിയ സഖായസ്തി തസ്തി, നനക്ക ഹർഫ് വിള, ഹർഫ് എന്ന കൃഷി വിള, അപ്പോൾ വിളനിലം അല്ലെങ്കിൽ കൃഷിയൊക്കെ നനക്കാനോ ഭൂമി ഉഴുതാനൊന്നും ഉപയോഗിച്ചതാവാനും പാടില്ല. മുസല്ലമത്തുൻ, അതിൽ നിന്നൊക്കെ അതൊന്നും ഉപയോഗിക്കാത്ത സുരക്ഷിതമായ, ന്യൂനതയൊന്നുമില്ലാത്ത സുരക്ഷിതമായതായിരിക്കണം. ലാഷിയത്ത ഫീഹ, ലാഷിയത്ത, ഷിയത്ത് എന്ന കലർപ്പ് എന്നാണ്, ലാഷിയത്ത ഫീഹ, അതിൽ യാതൊരു കലർപ്പും ഇല്ലാത്ത, വർണ്ണത്തിൻ്റെ മറ്റുള്ള കലർപ്പുകളൊന്നും അതിലുണ്ടാവാൻ പാടില്ല, എല്ലാം ഒരേ നിറമാകണം എന്നൊക്കെ പറഞ്ഞു. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, അൽ ആന ജിഅത ബിൽ ഹഖ്, അൽ ആൻ, ഇപ്പോഴാണ് ജിഅത താങ്കൾ വന്നിരിക്കുന്നത്, ബിൽ ഹഖ്, സത്യവും കൊണ്ട് യാഥാർത്ഥ്യവും കൊണ്ട് ഇപ്പോഴാണ് താങ്കൾ വന്നത്. അങ്ങനെ ഫദബഹൂഹ, അങ്ങനെ അവർ അതിനെ ദബഹന അറുത്തു. ഒമാ കാനു, അവരാകുമായിരുന്നില്ല, യഫ്അലൂന, അവർ അപ്രകാരം അവ അങ്ങനെ ചെയ്യുമായിരുന്നില്ല, പക്ഷെ എന്നാലും അവസാനം അങ്ങനെ അവർ ചെയ്തു എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യം കൽപ്പിച്ച പോലെ, അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യം കൽപ്പിച്ച പോലെ ഏതെങ്കിലും പശുവിനെ അത് അർത്ഥം മതിയായിരുന്നു. പക്ഷേ ഇസ്രായേൽ ജനതയുടെ സ്വഭാവം, അവരുടെ ധിക്കാര മനസ്ഥിതിയും അവരുടെ പ്രവാചകന്മാരോടുള്ള ആ ഒരു സമീപനവും, അത് അഹങ്കാര മനസ്ഥിതി അറിയിക്കുന്നതായതുകൊണ്ട് തന്നെ രണ്ടാമത് വീണ്ടും ചോദിച്ചു. അപ്പോൾ പിന്നെ ചോദിച്ചു അത് ഏത് നിറമുള്ളതായിരിക്കണം എന്ന് ചോദിച്ചു. പിന്നെ പറഞ്ഞപ്പോൾ അവർക്ക് തന്നെ എന്ത് ചെയ്തു ആ ചോദ്യം വർദ്ധിപ്പിച്ചത്, ആ കസ്രത്ത് സുആൽ, ചോദ്യങ്ങളുടെ ആധിക്യം അവർക്ക് തന്നെ കിട്ടാതാകുന്ന രീതിയിലുള്ളൊരു പശുവായി മാറി. അവരാകെ സംശയത്തിലായി, എല്ലാം ഒരുപോലെ തോന്നി എന്ന് വ്യക്തമാക്കി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം എന്ത് ചെയ്തു, തെരഞ്ഞു തെരഞ്ഞ് അവസാനം കണ്ടെത്തി വമ്പിച്ച വില കൊടുത്താണ് അങ്ങനെ ഒരു പശുവിനെ അവർക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞതെന്നാണ് തഫ്സീൽ പറയുന്നത്. അത് സ്വാഭാവികമാണ്, പശുവിനെ കിട്ടാനുള്ള പ്രയാസം, അവരുടെ മാനസികമായ നിലപാടുകൾ, ഇത് കണക്കിലെടുക്കുമ്പോൾ ആ കൽപ്പന പാലിക്കുക അവരെ സംബന്ധിച്ചിടത്തോളം അധികമായ ഒരുപാട് ദൂരത്തായിരുന്നു. എന്നാലും ഒടുക്കം അവസാനം അവരത് പ്രവർത്തനങ്ങളിൽ അവരത് പ്രാവർത്തികമാക്കിയെന്നാണ് ചെയ്തു. അങ്ങനെ ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിച്ചിട്ടതിലുള്ള രഹസ്യം എന്താണെന്ന് അടുത്ത ആയത്തിൽ പറഞ്ഞത്, ആ പശുവിനെ അറുക്കാൻ ഉള്ള കൽപ്പിച്ചതിലുള്ള രഹസ്യം എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ചാണ് അടുത്ത ആയത്തിൽ മുതൽ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഓതിയ മൂന്ന് വചനങ്ങളുടെ അർത്ഥം പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം, എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ലൗനുഹാ, 69-ാമത്തെ ആയത്ത്. ആ ഖാലു അവർ പറഞ്ഞു, ഉദുഉലന, നീ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, റബ്ബക്ക, നിന്റെ റബ്ബിനോട്. യുബയ്യിൻ ലനാ, എന്തിനാണ് യുബയ്യിൻ, വ്യക്തമാക്കി തരാൻ, ലനാ, ഞങ്ങൾക്ക്, മാ ലൗനുഹ, അതിൻ്റെ നിറമേതാണെന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടി, നിന്റെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചു കൊള്ളുക എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ ജനത പറഞ്ഞു. ഖാല, അപ്പം മൂസ നബി പറഞ്ഞു അലൈഹിസ്സലാം, ഇന്നഹു യഖൂലു, തീർച്ചയായും അവൻ പറയുന്നു, അള്ളാഹു പറയുന്നത്, ഇന്നഹ ബക്കറത്തിന്, അതൊരു പശുവായിരിക്കണം, സഫ്രാഉ ഫാഖിഉൻ ലൗനുഹ, അതിൻ്റെ കടുത്ത മഞ്ഞ നിറമുള്ള പശുവായിരിക്കണം, ലൗനുഹ തസുറുന്നാദിരീന, അത് നോക്കുന്നവർക്ക് സന്തോഷമുണ്ടാക്കുന്നതാകണം. ഖാലു, അവർ വീണ്ടും പറയുകയാണ്, ഉദുഉലനാ റബ്ബക്ക, നീ നിന്റെ രക്ഷിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, യുബയ്യില്ലനാ, ഞങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തരണം, ആ പശുവിനെ കൃത്യമായിട്ട് മൈന്യൂട്ടായിട്ടൊന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മാഹിയ, അതെന്താണെന്ന്. ഇന്നൽ ബക്കറ, തീർച്ചയായും ആ പശു, തഷാബഹ അലൈന, ഇപ്പം പറഞ്ഞ മാതിരിയുള്ള പശു, ഞങ്ങൾക്കാകെ എല്ലാം ഞങ്ങളെ പരസ്പരം സാദൃശ്യമായി തോന്നിയിരിക്കുകയാണ്, തിരിച്ചറിയാതായിരിക്കുകയാണ്. ഇന്ന, തീർച്ചയായും ഞങ്ങൾ, ഇൻഷാ അല്ലാ, അള്ളാഹു ഉദ്ദേശിച്ചാൽ, ല മുഹ്തദൂന, സന്മാർഗം പ്രാപിച്ചവർ തന്നെയാണ്, അഥവാ യഥാർത്ഥ വഴിയിൽ എത്തിച്ചേരുന്നവർ തന്നെയാണ് എന്ന് അവർ പറയണം. ഖാല മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നഹു യഖൂലു, തീർച്ചയായും അള്ളാഹു പറയുന്നത്, ഇന്നഹ ബക്കറ ലാ ദലൂലുൻ തുസീറുൽ അള്ള വലാ തസ്ഖിൽ ഹർഫ് മുസല്ലമത്തുൽ ലാ ശീത ഫീഹ, അതൊരു പശുവാകണം, എങ്ങനെയുള്ള ഭൂമി ഉഴുതാനോ നിലം ഉഴുതുമറിക്കാനോ ഉപയോഗിച്ചിട്ടില്ലാത്ത, കൃഷിയോ വിളനിലമോ നനയ്ക്കാൻ ഉപയോഗിച്ചിട്ടില്ലാത്ത, എല്ലാത്തിൽ നിന്നും സുരക്ഷിതമായ, കലർപ്പില്ലാത്ത ഒരു പശുവായിരിക്കണം. ഖാലു അൽ ആനജീത ബിൽ ഹഖ്, അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പം നീ യാഥാർത്ഥ്യം കൊണ്ട് ഇപ്പോഴതാ നീ വന്നിരിക്കുന്നു. ഫദബഹുഹ, അങ്ങനെ പ്രയാസപ്പെട്ടവർക്ക് അവസാനം കിട്ടി, അങ്ങനെ അവർ അതിനറുത്തു. ഒമാ കാദു യഫ്അലൂൻ, അവരങ്ങനെ ചെയ്യുന്നവരായിരുന്നില്ല. എന്തായാലും ആ കൽപ്പന അവർ അവസാനം അധികം പ്രയാസപ്പെട്ടവർ പാലിച്ചു എന്നാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, അത് വൈമനസ്യമില്ലാതെ പാലിക്കാൻ നമ്മളൊക്കെ നിർബന്ധിതരാണ്. ആ അള്ളാഹുവിനോടുള്ള, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാർ കൽപ്പിച്ചാൽ അത് സംഉ ചെയ്ത്, സംഉം തഅത്തും വിശ്വാസിക്ക് നിർബന്ധമാണ്. പ്രമാണബദ്ധമായിട്ടൊരു കാര്യം പ്രമാണത്തിൽ വന്നു കഴിഞ്ഞാൽ, ഒരു പ്രവാചകൻ്റെ കൽപ്പന വന്നാൽ, നിർദ്ദേശം വന്നാൽ, ആ സംഉ, അത് കേൾക്കുക, അനുസരിക്കുക എന്നുള്ളത് വിശ്വാസിക്ക് ബാധ്യതയാണ് എന്ന തിരിച്ചറിവോടുകൂടി പ്രമാണബദ്ധമായി ജീവിക്കാനും പ്രമാണബദ്ധമായി കാര്യങ്ങളെ ഉൾക്കൊള്ളാനും തയ്യാറാവണം. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ബാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ബാരക്കല്ലാഹു ഫീക്. അൽഹംദുലില്ലാഹ്, വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തുൽ ബഖറയിലെ 69, 70, 71 ഈ മൂന്ന് ആയത്തുകളുടെ വിശദീകരണങ്ങളാണ് നമ്മൾ പഠിച്ചത്, മനസ്സിലാക്കിയത്. നമ്മൾ ജീവിതത്തിൽ തിരുത്തപ്പെടണമെന്ന ചില ചിന്തകളാണ് അൽഹംദുലില്ലാഹ് ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലായത്. അമിതമായ ചോദ്യങ്ങൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ പ്രവാചക കൽപ്പനകളെ അംഗീകരിക്കുക എന്ന സന്ദേശം ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. ബഹുമാനനായ സഹൽ അരിപ്രയായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്.

0: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക അശ്ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
1: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പീസ് റേഡിയോയുടെ ഇന്നത്തെ ഈവനിങ് ലൈവിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് മുക്കൻ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ സൈനുൽ ആബിദ്. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും ഒന്ന് പറയട്ടോ, അങ്ങോട്ടൊക്കെ മഴയുണ്ടോ എന്നൊക്കെ ഒന്ന് പറയൂ. നമുക്കിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വൈകുന്നേരങ്ങളിൽ മഴയൊക്കെ ഉണ്ട്, അൽഹംദുലില്ല. അപ്പോൾ ഇന്ന് വരുമ്പോഴേ നല്ല മഴയത്തോടെ വന്നത്. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ പറഞ്ഞത്? നമ്മുടെ കൂടെ കുറേ ആളുകൾ സലാം പറഞ്ഞുകൊണ്ട് ചേർന്നിട്ട് സന ഒറ്റപ്പാലം, സൽമാൻ ഉദരമ്പലം, ഷംനാദ് ഖാൻ, ജമീല സലാം, മെഹനാസ് ഗഫൂർ, ആയിഷ തോട്ടശ്ശേരിയറ, ആയിഷ അങ്ങാടിപ്പുറം, നഫീസ കാടാമ്പുഴ, നഫീസ പി എ താമരശ്ശേരി, സുബൈദ പുളിക്കൽ, ഷംഷാദ് തലശ്ശേരി, ഇവരൊക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആദ്യം തന്നെ നമുക്കിന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്, അത് നോക്കിയാലോ. കുറേ ചോദ്യങ്ങളുണ്ട്, അതിൽ രണ്ട് ചോദ്യങ്ങൾ അയച്ചിട്ടുണ്ട് ഒരാൾ തന്നെ. അപ്പോൾ ഒന്നൊരു ശ്രദ്ധ ചോദ്യമാണ്, ഒന്നൊരു കടങ്കഥ എന്നൊക്കെ പറയാം. അപ്പോൾ ചോദ്യം ആദ്യം തന്നെ ചോദിച്ചിടാം. ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും, ആവശ്യം കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെക്കും, എന്താണെന്നുള്ളതാണ് ചോദ്യം. അറിയുന്നവർക്ക് ഉത്തരമായി അയക്കാം. അപ്പം നമുക്ക് കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവും അല്ലേ. നമ്മുടെ റേഡിയോയുടെ പ്രത്യേകത തന്നെ അതാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ ഓരോരുത്തരും അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ കേട്ടോ. അതുപോലെ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് പ്രോഗ്രാം, ഈ നമ്മുടെ ഈവനിങ് ലൈവിലേക്ക് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനുള്ള അവസരം, അത് നമ്മളൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തണം. ഇന്ന് നമ്മുടെ കൊച്ചു കൂട്ടുകാർ ലൈവിലേക്ക് കുറേയേറെ പ്രോഗ്രാമുകൾ അയക്കണം ഇൻഷാല്ലാ. അതിന് നമുക്ക് നമ്പറൊന്ന് പറയാം, 85 90 745 845. 8 5 9 0 7 4 5 8 4 5 ഈ നമ്പറിലേക്കാണ് നമ്മുടെ കൂട്ടുകാരുടെ വോയിസുകൾ അയക്കേണ്ടത്. കഥ, കവിത, പ്രസംഗം, നല്ല പാട്ടുകൾ ഒക്കെയായിട്ട് നമ്മുടെ കൂട്ടുകാരുടെ പ്രോഗ്രാമുകൾ കൊണ്ടുവന്ന് നമുക്ക് ലൈവ് അടിപൊളിയാക്കണം ഇൻഷാല്ലാ. എല്ലാവരും ഒന്ന് അയക്കട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സാരോപദേശം കേട്ടിട്ട് ഇൻഷാല്ലാ മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ വരാം. സാരോപദേശത്തിലേക്ക് പോവാം.

0: السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമുക്ക് ഈ സംസാരശേഷി ഇല്ലാതായി പോകുന്നതിനെക്കുറിച്ച്? നമ്മുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ മറ്റുള്ളവരോട് വാക്കുകളായി പങ്കുവെക്കാൻ നമുക്ക് സംസാരശേഷിയുള്ളത് എത്ര വലിയ അനുഗ്രഹമാണ്! ഈ അനുഗ്രഹം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാം എന്ത് ചെയ്യുന്നു ആലോചിക്കേണ്ടതല്ലേ. നാവ് നൽകിയ പടച്ചറബ് അതിനെന്തിനുപയോഗിക്കണമെന്നും പഠിപ്പിച്ചു തന്നിട്ടില്ലേ? വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ ഏറ്റവും നല്ല വാക്കുകൾ പറയണം. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ നല്ല വാക്ക് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെ സ്ഥാപിക്കാനും ആളുകൾക്കിടയിൽ നന്മ പരത്താനും സന്തോഷവും സമാധാനവും പകരം പങ്കുവയ്ക്കുവാനും വേണ്ടിയാണ് ഈയൊരു നാവിനെ നാം ഉപയോഗപ്പെടുത്തേണ്ടത്. നാളെ നരകത്തിലേറ്റവും അധികം ആളുകൾ പോകാനുള്ള കാരണമെന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നാവും ലൈംഗികാവയവവും കാരണത്താലാണ് നരകത്തിലാളുകൾ കൂടുന്നത് എന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ നാവ് നമുക്ക് നാളെ പരലോകത്ത് എതിരായിരിക്കുമോ അനുകൂലമായിരിക്കുമോ എന്ന് മനസ്സറിഞ്ഞ് നാം ചിന്തിക്കേണ്ടതല്ലേ. ശരിയാണ്, നാം മനുഷ്യരാണ്, പല സാഹചര്യങ്ങളും നാം അതിജയിക്കേണ്ടി വരും. പലരും നമ്മെ വെറുപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന നിലക്ക് പെരുമാറാറുണ്ട്. അപ്പോഴൊക്കെ നമുക്കും വികാരത്തിൻ്റെ അതിപ്രസരങ്ങൾ ഉണ്ടാകാറുണ്ട്, നമുക്കും ദേഷ്യം വരാറുണ്ട്, നമുക്കും സങ്കടമുണ്ടാകാറുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മുടെ നാവിനെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിച്ചാൽ വിജയമുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണ് വിജയം? അംസിക് അലൈക ലിസാനക്, നിന്റെ നാവിനെ നീ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് വിജയമെന്ന് പറയുന്നത്. കൊച്ചുനാൾ മുതൽക്കേ നല്ലത് മാത്രം സംസാരിച്ച് ശീലിച്ച കുട്ടി, അവൻ്റെ വാക്കുകൾ ആർക്കെങ്കിലും വേദനയുണ്ടാകുമോ? അവൻ്റെ വാക്കിനെക്കുറിച്ച് ഓർത്ത് അവന് തന്നെ ഞാൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നൊരു കുറ്റബോധമുണ്ടാകുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് നല്ലത് മാത്രം പറയാനുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കേണ്ടതുണ്ട്. കേൾക്കുന്നവന് കേൾക്കാൻ പാകത്തിനും ഉൾക്കൊള്ളാൻ പാകത്തിനും പറ്റിയ ശബ്ദത്തിലായിരിക്കണം നാം സംസാരിക്കേണ്ടത്. നമ്മുടെ എതിർദിശയിൽ നിൽക്കുന്ന ആൾക്ക് നാം എന്താണ് പറയുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കണം. തമാശയുടെ പേരിൽ കളവ് പറയുന്ന, മറ്റുള്ളവരെ കൊത്തി നോവിക്കുന്ന, പരിഹസിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലൊരു വീട് വാഗ്ദാനം ചെയ്തു. ആർക്ക്? തർക്കം ഉപേക്ഷിക്കുന്നവർക്ക്, കളവ് പറയാതിരിക്കുന്നവന്, സൽസ്വഭാവം പാലിക്കുന്നവന്, അവർക്കൊക്കെ സ്വർഗത്തിൽ വീട് ഓഫർ നൽകിയിട്ടുണ്ട്. ആവശ്യമില്ലാത്തതിലെല്ലാം കയറി കമൻ്റടിച്ച് പിന്നീട് പ്രയാസങ്ങൾ വാരിക്കൂട്ടുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഇസ്ലാമിൻ്റെ ഭംഗി തർക്കുഹുമാലായാനി, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലാണ്. അനാവശ്യമായുള്ള കമൻ്റുകളും വിലയിരുത്തലുകളും അതുപോലെ തന്നെയുള്ള ഗവേഷണങ്ങളും മറ്റുള്ളവർക്കിടയിൽ പ്രയാസവും ബുദ്ധിമുട്ടുകളും അകൽച്ചയും ഉണ്ടാക്കാനും മറ്റുള്ളവരെക്കുറിച്ച് അപമതിപ്പ് ബോധപൂർവം ക്രിയേറ്റ് ചെയ്യാനും വേണ്ടി ശ്രമിക്കുന്ന പലരെയും നമുക്ക് കാണാൻ സാധിക്കും. പീഡികത്തിനയിൽ കാലിൽ കാല് കയറ്റി വെച്ച് കൂട്ടുകാരോടൊപ്പം ഒരു കട്ടൻ ചായയുടെ അകമ്പടിയോടുകൂടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും പച്ചമാംസം ആ കട്ടൻ ചായയിലേക്ക് കടിച്ചു കൂട്ടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ അവർ എത്രയാളുകളുടെ അഭിമാനത്തെയാണ് പിച്ചു ചീന്തിയിരിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. പക്ഷേ അതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് എത്ര വലുതാണ്! അവർ ചെയ്ത നന്മകളെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. മറ്റുള്ളവരുടെ പാപങ്ങൾ അവർക്ക് മുതുകിൽ വെച്ച് കെട്ടപ്പെടുകയാണ്. അതുകൊണ്ട് നാവിനെ നന്നായി നാം സൂക്ഷിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ ദിക്കറെടുക്കുന്ന, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന, നന്മകൾ മാത്രം സംസാരിക്കുന്ന, ഒരാളെയും കുത്തിപ്പറയാത്ത, പരിഹസിക്കാത്ത, വേദനിപ്പിക്കാത്ത നല്ലൊരു നാവുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം അതുകൊണ്ട് ലഭിക്കുമെന്നുള്ളതാണ്. എനിക്കേറ്റവും വെറുപ്പുള്ള ആളുകൾ, പരലോകത്ത് ഞാനുമായി ഏറ്റവും അകന്നു കഴിയുന്ന ആളുകൾ അവരാരാണ്? വെറുതെ വായാടികളായി നടക്കുന്ന ആൾക്കാരാണ്. വെറുതെ സംസാരിച്ചുകൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടിച്ചും പ്രയാസപ്പെടുത്തിയും തമാശയും പരിഹാസമായിട്ടും കുത്തുവാക്കുകളായിട്ടും തോന്നിയാസങ്ങളായിട്ടും ഒക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ആൾക്കാർ വളരെ വിദൂരത്താണ് പരലോകത്ത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്. മറ്റുള്ളവരുടെ ഐബത്ത് പറയുന്ന, അതായത് കുറ്റവും കുറവും പറയുന്ന, പരസ്പരം തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കുന്ന, ഇതൊക്കെ നാവ് കൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന ഒരുപാട് അന്യായങ്ങളും അക്രമങ്ങളുമാണ്. മതത്തിൻ്റെ പേരിലും അല്ലാതെയും നുണ പറയുന്ന ആളുകൾ നമുക്കിടയിൽ കാണാൻ സാധിക്കും. അള്ളാഹു നൽകിയ ഈ ഒരു അവയവത്തെ പടച്ചറബിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ മാത്രം വിനിയോഗിക്കാനും ആ പാകത്തിന് സംസാരിക്കാനും ഒന്നുമില്ലെങ്കിൽ മിണ്ടാതിരിക്കാനും പറയുന്ന വാക്കുകളൊക്കെ മലക്കൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നുള്ള ബോധം, അതോടുകൂടെ നമ്മൾ ഓരോ വാക്കുകളും ഉച്ചരിക്കാനും ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാ, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ സാരോപദേശത്ത് കേട്ടത്. നമ്മളൊക്കെ നമ്മുടെ കൂടെ നാല് കൂട്ടുകാരും ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അവരെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടില്ല, നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം, എന്നിട്ട് ബാക്കി സാരോപദേശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. നമ്മൾ നേരത്തെ ചോദ്യത്തിന് കുറേ ആളുകൾ ഉത്തരയച്ചിട്ടുണ്ട്, അതൊക്കെ പറയാനുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കൂട്ടുകാരികളെ ഒന്ന് പരിചയപ്പെടാം.
2: അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാ.
1: വാലൈക്കും സലാം വറഹ്മത്തുള്ള.
2: എൻ്റെ പേര് മെഹറിൻ, ഞാൻ കണ്ണൂരിൽ നിന്നാണ്. എൻ്റെ വീട്ടിലെ ഉപ്പുണ്ട്, ഉമ്മയുണ്ട്, ഇത്താത്ത കോഴിക്കോടിലാണ് പഠിക്കുന്നത്.
1: കോഴിക്കോട് എന്താ പഠിക്കുന്നത്?
2: സി എ.
1: ഓക്കെ.
2: പിന്നെ അനിയനുണ്ട്, ഇക്കാക്ക് ഇവിടെ ഉണ്ട്.
1: ഇക്കാക്ക് ഇവിടെ ഉണ്ട്. ഇക്കാക്ക് എത്രയിലാണ് പഠിക്കുന്നത്?
2: എയ്ത്തിൽ.
1: അപ്പൊ നീയോ?
2: സെവൻത്തിൽ.
1: സെവൻത്തിൽ. ഓക്കെ. ഇനി അടുത്തൊരാൾ ഇവിടെ ഉണ്ട് അല്ലേ?
3: ഇനായ ഫാത്തിമ.
1: മോളെ എവിടെയാ വീട്?
3: കൊയിലാണ്ടി.
1: കൊയിലാണ്ടി എവിടെ? കോഴിക്കോട്. അപ്പൊ കൊയിലാണ്ടി എന്നറിയോ? കൊയിലാണ്ടിയിൽ എവിടെയാന്ന് ചോദിച്ചത്? ഓക്കെ. മോളെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഓക്കെ. അടുത്ത ആള്?
4: റഹ്മ.
1: റഹ്മ എവിടെയാ?
4: എറണാകുളം.
1: എറണാകുളം. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉള്ളത് റഹ്മ? മോളെ
4: ഉമ്മണ്ട്, പാപ്പ ഉണ്ട്, ഉമ്മ ഉണ്ട്, അനിയന്മാരുണ്ട്.
1: ഓക്കെ. അപ്പൊ വീട്ടിലെ മൂത്താളിങ്ങാണ്. ഓക്കെ. അടുത്തൊരാളുണ്ട്.
5: എന്റെ പേര് ഹൗല അബ്ദുൽ കരീം.
1: ഹൗല അബ്ദുൽ കരീം എവിടെയാണ് ഹൗല മോള്?
5: കോഴിക്കോട് പന്തീരങ്കാവ്.
1: പന്തീരങ്കാവ്. അബ്ദുൽ കരീം. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
5: ഉമ്മണ്ട്, അല്ലിമ്മണ്ട്.
1: ഉപ്പെന്താ ചെയ്യുന്നത്?
5: ബിസിനസ്.
1: ഓക്കെ, മാഷാല്ലാ. അപ്പം നമ്മളെ നാല് കൂട്ടുകാരികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കേട്ടിരുന്നില്ലേ സാരോപദേശം? കേട്ടില്ലേ സാരോപദേശത്ത് പറഞ്ഞത് നാവിനെ സൂക്ഷിക്കണം എന്നാണ്. നിങ്ങൾ പരസ്പരവും നാലാൾക്കാർ ഇപ്പം ഉണ്ടല്ലേ, നിങ്ങൾ നാലാൾ നാല് വൈക്ക് പോയാൽ അങ്ങോട്ടും ഇങ്ങോട്ട് കുറ്റം പറയലുണ്ടോ? ഇല്ല. വേറെ ആളെ കളിയാക്കാൻ കൂടെ കൂടലുണ്ടോ? ഇടക്കൊക്കെ അല്ലേ, ഒരു തമാശക്ക് അല്ലേ. അപ്പം റഹ്മമോളെ ഇടക്ക് ഒരു തമാശക്കൊക്കെ എന്തെയും കളിയാക്കുകയൊക്കെ ചെയ്യല്ലേ. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു നമ്മുടെ നാവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മളൊക്കെ എന്ത് ചെയ്യുക, മറ്റുള്ളവരെ കളിയാക്കുന്നത് എന്നൊക്കെ മാറി നിൽക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ കൂടെ ജുമൈലത്ത് തിരൂർ തുറക്കൽ, താഹിറ ടി കെ കാസർകോട്, അതുപോലെ ഇബ്രാഹിം അന്നൂർ ടെക്സ് ഉള്ള ആൾ മാംഗ്ലൂർ, അതുപോലെ പിന്നെ ആരാണ്, സലീമ ഒതുക്കുങ്ങൽ, ആയിഷ കരുമ്പിൽ, സാജിദ കാലിക്കറ്റ്, ജമീല കുമരനല്ല, ഇവരൊക്കെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നേരത്തെ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു ഇവിടുന്ന്, നിങ്ങളെത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് ചോദ്യം ഇതാണ്. ആവശ്യമുള്ളപ്പം വലിച്ചെറിയും, ആവശ്യം കഴിഞ്ഞാൽ എടുത്തു വെക്കും. എന്താണെന്നറിയോ? ആവശ്യമുള്ളപ്പം എന്ത് ചെയ്യും? വലിച്ചെറിയും, ആവശ്യം കഴിഞ്ഞാൽ എടുത്തു വെക്കും.
4: അമ്പ്?
1: അമ്പല്ല. കുറേ ആളുകൾ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം ആരൊക്കെന്നല്ലേ. ഫസ്റ്റ് ഉത്തരം അയച്ചത് ആരാണ്? നഫീസ പിയ താമരശ്ശേരി ശരിത്തരാണ് അയച്ചത്. അതുപോലെ മെഹനാദ് ഗഫൂർ ശരിത്തര അയച്ചിട്ടുണ്ട്. ആയിഷ അങ്ങാടിപ്പുറം ശരിത്തര അയച്ചിട്ടുണ്ട്. വലയാണത്, നമ്മുടെ മീൻ പിടിക്കുന്ന വല അല്ലേ, അങ്ങോട്ടില്ല വീശിങ്ങനെ എറിയും, ആശയം അന്നപ്പോൾ മീൻ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യും? പിന്നെ എടുത്തു വെക്കും അല്ലേ. കറിവേപ്പില എന്ന് അയച്ചിട്ടുണ്ട്. താഹിറ ടി കെ കാസർകോട്. ബാക്കി പിന്നെ സുബൈദ പൊടിക്കൽ, ഷംനാഥ് ഖാൻ, ഷംഷാദ് തലശ്ശേരി, മുഹമ്മദ് കെ പാലപ്പുഴ, മുഹമ്മദ് പിന്നെ റൈഹാൻ കുട്ടിലങ്ങാടി, ഇവരൊക്കെ വല എന്ന് ഉത്തരം അയച്ചിട്ടുണ്ട്. ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. അതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതെന്ന്?
2: ഒരു പോമ. ഒരു പോമ.
1: പോമ. ഓക്കെ. മാഷപ്പ്. പിന്നെ
4: സ്റ്റോറി.
1: സ്റ്റോറി.
5: പാട്ട്.
1: പാട്ട്. ആദ്യം ആരാ അവതരിപ്പിക്കുന്നത്?
2: ഇൻഷാ അല്ലാഹ് ഞാൻ തന്നെ.
1: ഓക്കെ, എന്നാൽ മെഹറിൻ മോളെ പ്രോഗ്രാമിലേക്ക് പോവാം.

0: മഷാല്ലാ ബറക്കതഹ് ഫിക്, കലക്കിയിട്ടുണ്ട് കേട്ടോ, സൂപ്പർ. അമ്മാർ ബിൻത് യാസിർ, ആമിർ ബിൻത് യാസിർ ബിൻ യാസിർ, അസ്സലാമു അലൈക്കും പറഞ്ഞു. അതുപോലെ ഒരു ചോദ്യം വന്നത് ചോദിക്കുക, നമുക്ക് നമുക്കറിയാൻ പറയാം. കലണ്ടറിന് വരുന്നൊരു രോഗമുണ്ട്, കലണ്ടറിനുള്ള രോഗം, കലണ്ടറിലുള്ളൊരു രോഗം, അങ്ങനെ പറയാം. എന്നാൽ കുറച്ചുകൂടി മനസ്സിലാവും. അറിയോ, കലണ്ടറിൽ ഉള്ള രോഗം. അപ്പോൾ പിന്നെ സഫിയ കെ തിരുവങ്ങാടി, അസ്സലാം വലൈക്കും, ലൈവിൽ കയറാൻ കുറച്ച് വൈകി, ഒരു മരണ വീട്ടിൽ പോയതായിരുന്നു, അടുത്ത വീട്ടിൽ ഒരു മരണമുണ്ട്, അള്ളാഹു അദ്ദേഹത്തിന് ഖബറും വിശാലമാക്കി കൊടുക്കട്ടെ, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. മാഷാല്ലാ, ഇൻഷാല്ലാ, നമ്മുടെ അദ്ദേഹത്തെ നമ്മുടെയൊക്കെ അള്ളാഹു തആല അവൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഞാനും ഇന്നിപ്പോൾ പറഞ്ഞതുപോലെ ഒരു മരണം ഉണ്ട് ഞങ്ങളുടെ നാട്ടിലും, അവിടെ നിന്നാണ് വരുന്നത്. അസ്സലാമു അലൈക്കും, മാഷാല്ലാ, ഈവനിങ് ലൈവിൽ ചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എല്ലാ പീസ് കുടുംബത്തിനും നന്മ വർഷിക്കട്ടെ, അള്ളാഹു പ്രയാസങ്ങൾ തീർത്ത് അവൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ ചേർക്കട്ടെ. അബ്ദുൽ ഹമീദ് സി കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നിരുന്നത് നമ്മുടെ നാവിനെ കുറിച്ചായിരുന്നു അല്ലേ. നമ്മുടെ നാവിനെ സൂക്ഷിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ ഈ പല സ്ഥലത്തും പോകാറുണ്ട് അല്ലേ. പൊതുവേ പെണ്ണുങ്ങളെ കൂടി പറയും, ലേഡീസിനെ കുറിച്ച് പറയും, രണ്ടാൾ കൂടി അവർക്ക് കഥ തീരൂലാന്ന്. നിങ്ങൾ കൂട്ടുകാരികൾ തമ്മിൽ കണ്ടുമുട്ടിയ കഥ തീരലുണ്ടോ? ഇല്ല അല്ലേ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അല്ലേ. ആ അതെന്തുകൊണ്ടാണെന്നറിയോ? എന്താ നിങ്ങൾ സംസാരിക്കുക? എന്താ നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടായാലും പൊതുവെ വീട്ടിലെ കാര്യങ്ങൾ സംസാരിക്കും, പിന്നെന്ത് ചെയ്യും? വേറെ കൂട്ടുകാരികളെ കുറിച്ച് പറയാൻ തുടങ്ങും. അങ്ങനെ കാട് കയറിപ്പോവല്ലേ. അങ്ങനെയല്ല ഉണ്ടാവാറ്, പൊതുവേ മനുഷ്യന്മാരുടെ അവസ്ഥയാണ് നമ്മളൊക്കെ. ഞാൻ അങ്ങനെ ചോദിച്ചതല്ല കേട്ടോ, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കുകയാണെങ്കിൽ നോക്കിക്കോളി, ഒരു ഫോൺ ചെയ്യുമ്പോൾ പോലും അത്യാവശ്യ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായും സമയം ഫോൺ നീണ്ടു പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ അറിയോ? അത് വേറെ പല വിഷയങ്ങളിലേക്കും പോയിട്ട് ഒന്നെങ്കിൽ ആരെങ്കിലും കുറ്റം പറയില്ല, അല്ലെങ്കിൽ തമ്മിൽ തെറ്റുന്ന വിഷയങ്ങൾ, അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളിലേക്ക് പോവുക ചെയ്യുക. അപ്പോൾ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്കൊക്കെ നൽകിയൊരു ഉപദേശമുണ്ട്, ഖുലിൽ ഹൈർ ഔ ലിസ്മുത്, ഒന്നെങ്കിൽ നന്മ പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഈ പൂർവികരായ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ കാണാൻ കഴിയും. അസൽ ബസരി റഹ്മുള്ളാണ് പറഞ്ഞത് എൻ്റെ ഓർമ്മ, സംസാരിച്ചതിൻ്റെ പേരിൽ ഞാൻ ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട്, പക്ഷേ സംസാരിക്കാതിരുന്നതിൻ്റെ പേരിൽ എനിക്ക് ഇന്നേവരെ ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. മൗനം ഒരു വിഷയത്തിൽ സംസാരിച്ചതിൻ്റെ പേരിൽ പിന്നെ ഖേദിക്കേണ്ടി വന്നിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പേരിൽ ഞാൻ മൗനം പാലിച്ചതിൻ്റെ പേരിൽ ഇന്നേവരെ എനിക്ക് ഖേദിക്കേണ്ടി വന്നിട്ടില്ല എന്ന്. അപ്പം വേണ്ടടുത്ത് മാത്രം സംസാരിക്കാം എന്നുള്ളതാണ്. നമുക്ക് ഇന്ന് കുറേ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാണ്ട്, ഇനി എന്താ പ്രോഗ്രാം ഉണ്ടോ മെഹറിന്?
1: പാട്ടിനൊക്കെ,
0: പാട്ടൊക്കെ ഉണ്ട് ഇൻഷാല്ലാ. അതിന് മുമ്പ് നമ്മളെ റുഹ അല്ലേ, മോളെ പേരെന്തെയും? ഹൗല, സോറി, ഹൗല അബ്ദുൽ കരീം. ഹൗല മോളുടെ ഒരു പാട്ട് കേൾക്കാൻ ഇങ്ങനെ കാത്തുകയാണ്. പാട്ടാല്ലേ, എന്താണ് പ്രോഗ്രാം? എന്താ
1: പ്രസംഗം?
0: ഓക്കെ, പ്രസംഗം. ഓക്കെ, മാഷാല്ലാ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാം നമ്മെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുന്നു. നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുകയും മാതാപിതാക്കളെയും ബഹുമാനിക്കുകയും വേണം. മറ്റുള്ളവരോട് സ്നേഹത്തോടും കാരുണ്യത്തോടും പെരുമാറണം. സത്യം പറയുകയും ആവശ്യക്കാരെ സഹായിക്കുകയും വേണം. നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മാത്രമൊക്കെ നല്ല മുസ്ലിമുകളായി ജീവിക്കണം.
0: പ്രസംഗം കുറച്ചുകൂടി എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം ഇൻഷാല്ലാ. ഇത് പെട്ടെന്ന് പാഞ്ഞു കയറി വന്ന ഹവലമോളെ, അതിൻ്റെ ഒരു ചെറിയൊരു പ്രയാസമാണ് അല്ലേ ഹവലമോളെ. ഇൻഷാല്ലാ, വേറെ എന്താ പ്രോഗ്രാം ഉണ്ടോ? ഓക്കെ, ഇനി പാട്ടുകൾ വേറെ രണ്ട് മൂന്ന് ആൾക്കാർ പാടാണ്. മോൾക്ക് എന്താ പ്രോഗ്രാം ഉണ്ടോ ഹവല?
1: ആ,
0: എല്ലാവരും ഇവിടെ ഉള്ളേ. ഓക്കെ ഇൻഷാല്ലാ. അതിൻ്റെ മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ, ഒരു ചോദ്യമുണ്ട്, അതൊന്ന് ചോദിക്കാം. ഖുർആനിൽ എത്ര സൂറത്തുണ്ട് നമുക്കറിയാം അല്ലേ? എത്ര സൂറത്താണുള്ള ഖുർആനിൽ? 114 സൂറത്തുകൾ. ആ സൂറത്തുകൾക്ക് പേര് കൊടുത്തത് ആരാണെന്നാണ് ഒരാൾ ചോദിച്ച ചോദ്യം. നിങ്ങൾക്കറിയോ, ആ സൂറത്തുകൾക്ക് ഖുർആനിലെ സൂറത്തുകളുണ്ട്, ഫാത്തിഹ, അൽ ബഖറ, ആലിമ്രാൻ, നിസ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് വരേണ്ടത്, ആരാണ് അതിന് പേര് നൽകിയതെന്നുള്ളത് ഇൻഷാല്ലാ. അതുപോലെ പിന്നെ ആരാണ് ഈ ജമീല കുമരുന്നുള്ളൂ, സൂപ്പർ പാട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാ, ബാറക്കല്ലാ ഫീക്കും. മോളെ പാട്ട് ഉഷാറായിട്ട് പറഞ്ഞിട്ടുണ്ട്, സാജിദ ഷൗക്കത്ത്. അതുപോലെ മാഷാല്ലാ, സാരോപദേശത്ത് ഉസ്താദ് പറഞ്ഞ കാര്യം വളരെ ഗൗരവമായി എടുക്കണം. എല്ലില്ലാത്ത വസ്തുവാണ്, അതിൽ നിന്ന് വീണാൽ എടുക്കാൻ പറ്റില്ല, വില്ലിൽ നിന്ന് വിട്ട അമ്പും നാവിൽ നിന്ന് വീണ വാക്കും എന്നല്ല എന്നുള്ള ചൊല്ല് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വാവിട്ട വാക്ക് തൊള്ളേന്ന് പുറത്തു വന്ന വാക്കും കൈവിട്ട ആയുധവും രണ്ടും തിരിച്ചെടുക്കാൻ കഴിയില്ല. നമ്മളൊരു കല്ലെടുത്ത് എറിഞ്ഞു അപ്പം പിന്നെ നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുമ്പ് തിരിച്ചെടുക്കാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? നാവിനെയും ഒക്കെ സൂക്ഷിക്കുക എന്നാണ്. അതുപോലെ മോളെ പ്രസംഗം മാഷാള സൂപ്പർ എന്ന് പറഞ്ഞിട്ട് സൂപ്പർ സോങ്, ഷംനാദ് ഖാൻ. അതുപോലെ അമീർ സാഹിബ് ഒരു മെസ്സേജ്, അസ്സലാമു അലൈക്കും. നാം തേടുന്ന സന്തോഷങ്ങൾക്കിടയിൽ നമുക്ക് ഇതിനകം ലഭിച്ച അനുഗ്രഹങ്ങൾ എത്രയെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ കുറേയേറെ നമ്മളിപ്പോൾ ഇങ്ങനെ സന്തോഷങ്ങളും പുതിയ സൗകര്യങ്ങളും തേടി പോവാണ് മനുഷ്യർ. പക്ഷെ നമ്മൾക്ക് കിട്ടിയത് എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ശ്വാസം ആരോഗ്യം അവൻ്റെ ദാനമാണ്, കുടുംബം അവൻ്റെ ദാനമാണ്, വിശ്വാസം നമുക്കൊക്കെ തൗഹീദ് ഉണ്ടല്ലോ, ആ തൗഹീദ് ഏറ്റവും വലിയ ദാനമാണ്. എന്നിട്ടും ഇല്ലാത്തതിനെ ഓർത്ത് കരയുമ്പോൾ ലഭിച്ചതിൻ്റെ മഹത്വം നാം പലപ്പോഴും മറന്നു പോകുന്നു. ജുമാ നമ്മെ ഓർമ്മിപ്പിക്കട്ടെ, പരാതികളേക്കാൾ ശുക്രന് നമ്മുടെ ഹൃദയത്തിൽ ഇടം നൽകണമെന്ന്. നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കുമ്പോഴും ലഭിച്ചതിന് അള്ളാഹുവിനോട് അൽഹംദുലില്ല എന്ന് പറയാൻ. വാതിലുകൾ അടഞ്ഞാലും അള്ളാഹുവിൻ്റെ കരുണയുടെ വാതിൽ ഒരിക്കലും അടയില്ലെന്ന് വിശ്വസിക്കാം. ഈ പുണ്യസായാഹനത്തിൽ നമ്മുടെ ഹൃദയം ശുക്ര കൊണ്ടും നിറയട്ടെ, നാവുദിക്കർ കൊണ്ടും നിറയട്ടെ, ജീവിതം നന്മ കൊണ്ട് മനോഹരമാകട്ടെ. അള്ളാഹുവേ ഈ നൽകിയ അനുഗ്രഹങ്ങളാൽ അള്ളാഹുവേ നീ നൽകിയ അനുഗ്രഹങ്ങൾ തിരിച്ചറിയാനും അവക്ക് നന്ദി പറയാനും അവയെ നന്മയ്ക്കായി ഉപയോഗിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ആയിഷ അങ്ങാടിപ്പുറം, നമ്മൾ നേരത്തെ ചോദിച്ചിരുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ അല്ലേ, എന്താണ് ചോദ്യം? മംഗ്ലീഷ് ആയതുകൊണ്ട് ശരിക്കും മനസ്സിലായില്ല, പിന്നെ പറയാം. ഷംനാദ് ഖാൻ, ഷംഷാദ് ഖാൻ തലശ്ശേരി മാഷാല്ലാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മെഹറിൻ മോളെ, എന്താണ് മോൾക്ക് വേറെ പറയാനുള്ളത്? പാട്ട് കേട്ടോ.
1: ഒരു ചോദ്യം ചോദിക്കട്ടെ?
0: ആ ചോദിച്ചോ.
1: ഒരു ഹോട്ടൽ, ഹോട്ടലിൻ്റെ പേര് പാത്തുമാസ്. ഓക്കെ. അപ്പം അവിടെ രണ്ട് ഷെഫ് ഉണ്ട്, ഒന്നിൻ്റെ പേര് ഉസ്മാനും ഒന്നിൻ്റെ പേര് അബൂബക്കറും. എന്നിട്ട് അവിടെ ഒരു കസ്റ്റമർ വന്നെ. എൻ്റെ ആ കസ്റ്റമർ 44 പൊറോട്ടക്ക് ഓർഡർ ചെയ്ത്, പക്ഷെ കിട്ടിയത് വേറെതാ. എന്താ
0: കിട്ടിയത്? 44
1: പൊറോട്ടക്ക് ഓർഡർ ചെയ്ത്, പക്ഷെ കിട്ടിയത് വേറെ.
0: അതിപ്പോൾ എന്താ സംഭവം എന്നുള്ളത് നമ്മൾ ശ്രോതാക്കളെ പറയും, നോക്കി കല്യാണക്ക് പറയും ഉത്തരവ് അല്ലേ. ഇൻഷാല്ലാ അടിപൊളി പരിപാടി, നല്ല ക്ലാസ് എന്ന് പറഞ്ഞിട്ട് സക്കീർ സഹൽപിയുടെ ഫലം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട്. അതുപോലെ അമീർട്ടി അടുത്ത നാടുകൾ, എൻ്റെ എളാപ്പയുടെ മകൾ പ്രസവിച്ചു, പ്രസവിച്ച ഉടനെ കുട്ടി കരഞ്ഞു, പക്ഷേ ഇപ്പോൾ ശബ്ദം ഇല്ല, കരച്ചിലും പ്രതികരണവും ഇല്ല, എല്ലാം ഉണ്ട്. കുട്ടി ICU ആണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, ഇത്രയും പെട്ടെന്ന് കുഞ്ഞിൻ്റെ ആ പ്രയാസം നാഥൻ ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹു തആല ആ ഉമ്മക്ക് അതിൻ്റെ പേരുള്ള പ്രയാസങ്ങളിൽ നിന്ന് ക്ഷമനം നൽകട്ടെ. അതുപോലെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുക, കുഞ്ഞ് ഏറ്റവും ഹൈറായതിലേക്ക് അല്ലാഹു തആല അവരെ എത്തിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മൾ ഇനിയിപ്പോൾ എന്തൊക്കെ പ്രോഗ്രാമുകളാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്? ഇനി എന്താണ് അടുത്ത പ്രോഗ്രാം? എന്താ?
1: മാഷപ്പ്.
0: മാഷപ്പ്. ഓക്കെ, എന്നാ പോവാം. ആരാ തുടങ്ങുന്നത്? ഓക്കെ.
1: അസ്സലാമു അലൈക്കും.

മാഷാല്ല കഴിഞ്ഞോ. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്ക്, നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. പ്രോഗ്രാമുകൾ ഒന്നിനൊന്നിനും മെച്ചാണ് മാഷാല്ല. ഇനിയും ഇതുപോലെ നല്ല നല്ല പ്രോഗ്രാമുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ അവതരിപ്പിക്കണം ഇൻഷാല്ല. അപ്പോൾ ഇനി എന്തൊക്കെ പ്രോഗ്രാമുകളാണുള്ളത് എൻ്റെ കൂടെ? നമ്മൾ നേരത്തെ ചോദിച്ചില്ലേ, ഇങ്ങനെ ചോദ്യം ചോദിച്ചില്ലേ, അതിന് ഉത്തരം പറഞ്ഞിട്ട് ഫിസ പിയ താമരശ്ശേരി നാല് ചായ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ അമീർ ടി അടുത്തനായിട്ട് 65 എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മളതിൻ്റെ മുമ്പൊരു ചോദ്യം ചോദിച്ചിരുന്നു, എന്തായിരുന്നു കലണ്ടറിനുള്ള രോഗം, കലണ്ടറിലുള്ള രോഗം, അപ്പം അത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അതിന് ഉത്തരം ആരും അയച്ചിട്ടില്ല. അതുപോലെ ചോദ്യം വേറൊന്നും ചോദിച്ചിരുന്നു, ഖുർആനിലെ ആയത്ത് അല്ല സൂറത്തുകൾക്ക് പേരിട്ടതാരാണ്. അതിന് റഫീഖ് ടൈലർ മാംഗ്ലൂർ ഉത്തരം അയച്ചത് ജിബ്രീൽ എന്നാണ്. പിന്നെ ആയിഷ അങ്ങാടിപ്പുറം അള്ളാഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നസീമ പി കെ ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയാത്തത് കൊണ്ട് നമുക്ക് അതെന്ത് ചെയ്യാനായിട്ട് ഇവിടെ വായിക്കാൻ പറ്റില്ല. അപ്പം ചോദ്യം അയക്കുന്നവർ എന്ത് ചെയ്യണം, ഉത്തരം കൂടെ അതിൻ്റെ കൂടെ അയക്കണം. ഏതായാലും നമ്മൾ നേരത്തെ ചോദിച്ച ഖുർആനിൽ അള്ളാഹ് ആ 114 സൂറത്തുകൾക്കും പേരിട്ടത് ആരാണ്? അള്ളാഹു ആണ്. അതിൻ്റെ ഓർഡർ നിശ്ചയിച്ചത് ആരാ? ഒന്നാമത്തത് ഫാത്തിഹ വേണം, രണ്ടാമത്തത് ബക്കറ വേണം, അള്ളാഹു തആലയാണ്. അതുപോലെ സൂറത്തുൽ ഫാത്തിഹ മുതൽ ഓരോ സൂറത്തിൻ്റെ ആയത്തുകളുടെ ഓർഡർ ഉണ്ടല്ലോ, അത് ആരും ചെയ്താൽ നബി തോന്നിയതുപോലെ ചെയ്താണോ? അല്ല, അതൊക്കെ ഒരു അലിഫ് അത് ഖുർആനിലുണ്ടെങ്കിൽ അത് അള്ളാഹു തആല പറഞ്ഞാൽ എവിടെ വേണം, ഒരു ആയത്തിന് ശേഷം ഫാത്തിഹ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കഴിഞ്ഞിട്ട് അർറഹ്മാൻ റഹീം ഇങ്ങനെ വേണം എന്നുള്ളത് അള്ളാഹു തആലയാണ് എന്ത് ചെയ്തത്, നിശ്ചയിച്ചത്. അതുപോലെ നമ്മൾ ചോദിച്ച കലണ്ടറിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇനി ആരെങ്കിലും അയക്കുമോ നോക്കുക. അതുപോലെ നമ്മളെ ഹിബമോളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലോ, ഹിബ അല്ല ഹിബ അല്ല മെഹറിൻ മോൾ, മെഹറിൻ മോളെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾക്കും ഉത്തരം വരേണ്ടതുണ്ട്. മാഷാല്ലാ, ഫലസ്തീന് വേണ്ടിയുള്ള ശബ്ദം സൂപ്പർ, മോൾ സൂപ്പർ ആക്കി പാടി, ബാറക്കല്ലാഹു ഫീക്കും, അബ്ദുൽ ഹമീദ് സി കെ. അതുപോലെ ഇബ്രാഹിം മാംഗ്ലൂർ വാഹിയുടെ പ്രോഗ്രാം പ്രവാചകർ കൊടുത്തു, വഹിയുടെ പ്രകാരം പ്രവാചകർ കൊടുത്തു എന്നാണ് പറഞ്ഞത്. അത് ഒക്കെയാണ് അള്ളാഹു തആലയാണ് ചെയ്ത ഏറ്റവും നല്ല ഉത്തരം. നാല് ചായയും നാല് പൊറാട്ടയും എന്ന ഉത്തരം നഫീസ പി എ താമരശ്ശേരി ജമീല കുമര എന്നല്ലോ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചോദിച്ച ചോദ്യം അലി. ഓക്കെ, അപ്പോഴേ ഇനി എന്തൊക്കെ പ്രോഗ്രാമുകളാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്? ഓക്കെ, എന്നാൽ പാടിക്കോളൂ.

0: മാഷാ അല്ലാ ബറക്കല്ലാഹു ഫീക്ക്. ടോപ്പ് പാട്ടായിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ തുടക്കത്തിനെ കുറിച്ചുള്ള, ചരിത്രത്തിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ് നമ്മൾ കേട്ടത്. അതുപോലെ സാജിദ ഷൗക്കത്ത് ഡേറ്റ് മാറുന്ന രോഗം എന്ന് പറയുന്നുണ്ട്. ഡേറ്റ് മാറുന്ന രോഗമല്ല, കലണ്ടറിലുള്ളൊരു രോഗമുണ്ട്. അതെന്താണെന്ന ചോദ്യം. അപ്പം അതൊരു കുസൃതി ചോദ്യം കേട്ടോ, അങ്ങനെ ചിന്തിച്ചാൽ മതി, അപ്പോഴേ അതിൻ്റെ ഉത്തരം കിട്ടുള്ളൂ. അല്ലാതെ ചിന്തിച്ചാൽ അതിൻ്റെ ഉത്തരം കിട്ടൂല. ആരെങ്കിലും ഉത്തരം നോക്കുക, വരുമോ നോക്കുക. നമ്മൾ ഇപ്പോൾ നല്ല രണ്ട് മൂന്ന് പാട്ടുകൾ കേട്ടു. അപ്പോൾ ഇനി എന്തൊക്കെ പ്രോഗ്രാമുകളുള്ളത്? ഹൗല എന്തോ വേറെ പ്രോഗ്രാമുണ്ടോ? ആ മെഹറിൻ്റെ പാട്ടുണ്ട്. മെഹറിന് പിന്നെ എൻ്റെ പ്രോഗ്രാം എന്താ ഉള്ളത്? കഥ ഉണ്ടോ? ഒരു കഥ അല്ലേ പറഞ്ഞത്, സ്റ്റോറി ഉണ്ട് പറഞ്ഞതോ? ആയില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ടാ. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോഴേ നമ്മൾ ഇങ്ങനെ വരുമ്പോഴേ, ഇന്നിപ്പോൾ പരീക്ഷയൊക്കെ അല്ലേ, സ്കൂളിൽ കഴിഞ്ഞോ? പരീക്ഷ കഴിഞ്ഞോ?
1: ഇല്ല.
0: അപ്പോൾ
1: ചൊവ്വാഴ്ച,
0: ചൊവ്വാഴ്ച കഴിയും, അടുത്ത ചൊവ്വാഴ്ച അല്ലേ. അപ്പം അതുവരെ പഠനത്തിൻ്റെ ചൂടിൻ്റെ ഇടക്ക് കുറഞ്ഞൊരു റിലാക്സ് അല്ലേ. എങ്ങനെയാണ് പരീക്ഷയുടെ അവസ്ഥ ഇതുവരെ, കഴിഞ്ഞ പരീക്ഷകളൊക്കെ? കുഴപ്പമില്ല എന്ന് എല്ലാവരും പറയുന്ന വർത്തമാനാണ്, അതല്ലല്ലോ. മെനക്കെട്ട് പഠിക്കണം. നമ്മളെ പണി എന്താണ് ഇപ്പം? നിങ്ങളെ പണി എന്താ? പഠിക്കൽ തന്നെയല്ലേ, വേറെ എന്താ പണി നമുക്കില്ലേ? അതിനു വേണ്ടി ഇവിടെ ഹോസ്റ്റലിൽ വരെ ഉണ്ടാക്കിയത് അല്ലേ. നമ്മളെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തി. നമ്മളെ ഉമ്മക്ക് ഉപ്പൊക്കെ നമ്മൾ ഇഷ്ടമല്ലായിട്ടാണോ? അല്ല, നമ്മളോട് ഇഷ്ടം ഉണ്ടായിട്ടാണ്.
1: അതെന്താ
0: അറിയോ, നമ്മള് ചെറിയ കുട്ടികളുടെ വീട്ടിലൊക്കെ, നിങ്ങളൊക്കെ വീട്ടിൽ ചെറിയ കുഞ്ഞുവാകളല്ലേ.

0: പക്ഷേ നമ്മൾ വലുതാകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതൊക്കെ എൻ്റെ നന്മക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ അടി കിട്ടുന്നതും ചീത്ത കേൾക്കുന്നതൊക്കെ എന്തിനാണ്? നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നിനല്ല. നമ്മളോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, മറിച്ച് നമ്മൾ നല്ല കുട്ടികളാവാനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞുവാവുകളുടെ അസുഖം മാറാൻ വേണ്ടി നമ്മൾ മരുന്ന് കൊടുക്കുന്നില്ല. അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നില്ലേ? ഇതുപോലെ നമുക്കിഷ്ടമല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിക്കുന്നത് നമ്മൾ പഠിച്ച് നല്ല ഭാവിയിൽ നമുക്ക് നല്ല ഒരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മളൊക്കെ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. അതുപോലെ നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഉമ്മാക്കുപ്പാക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ അധ്യാപകർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോഴേ അബ്ദുൾ ഹമീദ് സിക്ക് മാഷാല്ലാ, ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ് ചൊല്ല്, സൂപ്പർ സ്വരം, ബാറക്കല്ലാഹു ഫീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സക്കീർ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ടുണ്ട്. സക്കീർ സാഹിബ് ഉത്തരമായിട്ടുണ്ട്. മന്ത്, കലണ്ടറിലുള്ള രോഗം എന്താണെന്നറിയോ? കലണ്ടറിലുള്ള രോഗം എന്നതിൻ്റെ ഉത്തരം എന്താ അറിയോ? മന്താണ്, മന്താണത്. മന്ത് എന്നുള്ളതാണ് അതിൻ്റെ ശരി ഉത്തരം. അപ്പോൾ എന്താന്ന് മനസ്സിലായോ? എപ്പോൾ മനസ്സിലായോ കലണ്ടറിലെ രോഗം എന്താന്ന്? മെഹറിൻ മനസ്സിലായില്ലേ? കലണ്ടറിലുള്ള രോഗം. അപ്പോൾ എന്ത് ചെയ്യാറിയോ, അതൊരു കുസൃതി ചോദ്യമായിരുന്നു. നമ്മൾ ശ്രോതാക്കൾക്ക് കുറേ ആളുകൾക്കൊന്നും തിരിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പം എന്ത് ചെയ്തു? തിരിഞ്ഞു കാണും അല്ലേ. കലണ്ടറിലുള്ള രോഗം എന്താണ്? മന്ത്. മന്ത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. നിങ്ങൾക്ക് ആർക്ക് എന്താണെന്നറിയില്ല അല്ലേ. അതൊരു തരം വിര വരുത്തുന്ന രോഗമാണ്. ചെറിയ പുഴുവിൻ്റെ മാതിരിയുള്ള സാധനമാണ്. അങ്ങനത്തെ രോഗങ്ങൾ നമ്മൾ വരുത്തുന്നതാണ്. അത് അത് കൊതുകിലൂടെയാണ് പകരുക. അത് ഇപ്പോൾ പ്രതിരോധ ഗുളികകളൊക്കെ കൊടുക്കാറുണ്ട്. നമ്മൾ ഒക്കെ ശ്രദ്ധിക്കേണ്ടത് വേണം. കാരണം അത് വലിയൊരു പ്രശ്നമാണ്. കാരണം കാല് ഒക്കെ എന്ത് ചെയ്യുന്നറിയോ, അങ്ങനെയല്ലേ, ചില ആളുകൾ കാല് ഒരു കാല് മാത്രം വലിയ ഭയങ്കര വണ്ണം വെക്കുന്നൊക്കെ, അതാണ് രോഗം. അപ്പം അതിപ്പോൾ കുറേ, പണ്ട് വളരെയേറെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറേ കുറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ പ്രതിരോധ മരുന്നുകളൊക്കെ കൊടുക്കൽ തുടങ്ങിയ ശേഷം അതിനൊക്കെ മാറ്റമുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അത്തരം രോഗങ്ങൾ അള്ളാഹുത്താല നമ്മളെ രക്ഷിക്കട്ടെ. നമ്മൾക്ക് ഈ ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ വന്നാലേ കുറേ ബുദ്ധിമുട്ടുകൾ. കാലിന് വലിയ ഓവർ വണ്ണായാലും നമുക്ക് നടക്കാനാവോ? ഒരു കാല് മാത്രം ഭയങ്കരമായിട്ട് ആനൻ്റെ കാല് പോലെ വണ്ണം വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനത്തെ ഒരു രോഗമാണത്. അപ്പോൾ അള്ളാഹു തആല അതിൽ നിന്നൊക്കെ നമ്മളെയൊക്കെ രക്ഷിക്കട്ടെ. അപ്പോൾ അടുത്ത പ്രോഗ്രാം എന്താണ്? അടുത്ത പ്രോഗ്രാം എന്താ?
1: പാട്ട്.
0: ഓക്കെ, മെഹറിൻ ഒരു പാട്ടുകൂടി പാടും.

0: ഒരു കണക്ക് മാഷിൻ്റെ പീരീഡാണ്. അപ്പം ഏറ്റവും പിറകിലിരിക്കുന്ന കുട്ടിയോട് മാഷ് ചോദിക്കുന്നുണ്ട്. അവനിങ്ങനെ കണക്ക് ശരിയായിട്ട് കിട്ടുന്നില്ല. അപ്പം അവനിങ്ങനെ എണ്ണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സാങ്കല്പികമായ ചോദ്യം ചോദിക്കുകയാണ് അവിടെ
1: ഈ കണക്ക് മാഷ്.
0: കണക്ക് മാഷ് അപ്പം മൂന്നാം ക്ലാസ്സുകാരനായ കുട്ടിയോട്, മോനെ ഞാൻ നിനക്ക് മൂന്ന് മിഠായി തന്നു എന്ന് നീ സങ്കല്പിക്കാം, എന്നിട്ട് മൂന്ന് മിഠായിയും നീ കഴിച്ചു എന്നും വിചാരിക്കണം. അതിനുശേഷം ഞാൻ നിനക്ക് മൂന്ന് മിഠായി നിൻ്റെ കയ്യിലും തന്നു, പിന്നെയും തന്നു. അപ്പോൾ എത്ര മിഠായി ഉണ്ടാവും? അപ്പോൾ അവന് കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു, എന്നിട്ട് പറഞ്ഞു, മൊത്തം ആറ് മിഠായി. മൂന്ന് മിഠായി കൊടുത്തു, അതവൻ കഴിച്ചു, മൊത്തം ആറ് മിഠായി എന്നാണല്ലോ. അപ്പം അവൻ ഉത്തരം പറയണത് ഏഴ് മിഠായി എന്ന്. അപ്പം മാഷ് വീണ്ടും ചോദ്യം മാറ്റി, ഞാൻ നിനക്ക് മൂന്ന് ഓറഞ്ച് തന്നു. അപ്പോൾ അവൻ്റെ ചോദ്യം, നേരത്തെ ചോദ്യം മനസ്സിലായില്ല എന്ന് വിചാരിച്ചിട്ടാണ് ചോദ്യം ഒന്നുകൂടി മാറ്റിയത്. മൂന്ന് ഓറഞ്ച് തന്നു, ആ മൂന്ന് ഓറഞ്ച് നീ കഴിച്ചു, പിന്നെ ഞാൻ മൂന്ന് ഓറഞ്ച് കൂടി തന്നു, അപ്പം എത്രയാ? അപ്പോൾ അവൻ പറഞ്ഞു ആറ് എന്ന് പറഞ്ഞു. ആ അപ്പം കറക്റ്റാണല്ലോ. അപ്പം നേരത്തെ എന്തിനാ നീ ഏഴ് പറഞ്ഞത്? അപ്പം പറഞ്ഞു ആ അത് ഏഴാണ്. അതെങ്ങനെ ഏഴാവുന്നത്? ആദ്യം നിങ്ങളോട് പറഞ്ഞ എന്നോട് കഴിച്ച മൂന്ന് മിഠായി കഴിച്ചു എന്ന് പറയാൻ പറഞ്ഞല്ലോ. ശരി, ഞാൻ ആ മൂന്ന് മിഠായി കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു മിഠായി ഓൾറെഡി കഴിച്ചിരുന്നു, അത് കൂട്ടിയിട്ടാണ്. അപ്പം സത്യം മാത്രമേ പറയാവൂ എന്നുള്ളതുകൊണ്ട് ഞാൻ അതുകൊണ്ട് അതാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നവൻ പറഞ്ഞു എന്നാണ് കഥ. ഇത് ഞാനിവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, കുട്ടികൾ അവർ ശരിക്കും എന്താണോ അവരുടെ റിയാലിറ്റി എന്താണോ അത് തുറന്ന് പറയുന്നവരാണ്. അവർക്ക് ചോദ്യത്തിൻ്റെ സാങ്കത്യം എന്താണോ, അത് എന്തിനാ ചോദ്യം എന്നുള്ളതായിരിക്കില്ല, അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് എന്താണോ അത് തുറന്ന് പറയും. അവൻ നിഷ്കളങ്കരാണ്. അപ്പോൾ സത്യം മാത്രമേ പറയാവൂ ശരിക്ക് എന്ന് മാഷ് ചോദിക്കുമ്പോൾ സത്യമായിട്ടേ പറയാവൂ എന്നുള്ളതുകൊണ്ട് കുട്ടി വേറൊന്നും ആലോചിച്ചില്ല. അവൻ മൂന്ന് മിഠായി എന്ന് പറഞ്ഞപ്പോൾ മൂന്ന് മിഠായിയും കഴിച്ചു, പക്ഷേ ആ മൂന്ന് മിഠായി കഴിക്കുന്നതിൻ്റെ മുമ്പ് എത്ര മിഠായി കഴിച്ചു എന്നെല്ലാം കൂട്ടിയത് നാല് മിഠായി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ. എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ അങ്ങനെയാണ് വളരുന്നത്. സത്യസന്ധമായിട്ടാണ് അവരുടെ മനസ്സും കാര്യങ്ങൾ. പിന്നെ എപ്പോഴാണ് അവർ എല്ലാം ഒളിപ്പിച്ചു വെക്കുന്നവരും എല്ലാം കാപട്യത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നവരും സത്യം പറയാതിരിക്കുന്നവരും ഒക്കെയായിട്ട് മാറുന്നത് എപ്പോഴാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.
1: യെസ്, നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോഴേ പലർക്കും ഉണ്ടാവുന്ന അനുഭവമായിരിക്കും അത്. വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് എന്താണോ ഉപ്പയോട് പറയണ്ട എന്ന് പറഞ്ഞത് അതായിരിക്കും കുട്ടികൾ ആദ്യം പറയാ. ഞാന് ഇത്താത്താനെ വികൃതി കാണിച്ചിട്ടില്ല എന്നാണ് പറയാ. പക്ഷെ അവള് വെറുതെ കരയാണ് കേട്ടോ, ശ്രദ്ധിച്ചിട്ടില്ലേ? അതല്ലെങ്കിൽ ഇത് വേറെ രൂപത്തിലേക്കായിരിക്കും മക്കൾ ആദ്യം പറയാം. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ ശുദ്ധ പ്രകൃതി തന്നെയാണ് എല്ലാ കുട്ടികളും ഉള്ളത്. പക്ഷെ നമ്മളെ കൂടെ കൂടുമ്പോഴാണ് കുട്ടികൾ കേടുന്നത്. ഇപ്പം നമ്മൾ നല്ല ശീലമുള്ള ആളുകളാണെങ്കിൽ ഒരു പക്ഷേ കുട്ടികൾക്ക് ആ ഒരു സംഭവം നിന്ന് രക്ഷപ്പെടാം
0: തീർച്ചയായും.
2: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ട് എന്ന്

ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.

0: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത കാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിന്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിന്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇനി ഒരു ഗാനം കേൾക്കാം. സ്വരം നാഥ എൻ വേദനകൾ എന്ന ഈരടികളുമായി അസ്ബഖ് അൽ ഹക്കമിയുടെ ഒരു സ്വരം കേൾക്കാം.

0: മാഷാല്ലാ.
1: നാഥാ എൻ വേദനകൾ എന്ന ഗാനം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് സാബിഖ് അൽ ഹക്കമിയാണ്.
2: പീസ് റേഡിയോയിൽ ഇനി ഓർമ്മ. വശ്യമായ ഉപദേശം കെ പി മുഹമ്മദ് ബിൻ അഹമ്മദ്. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെയും കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും നേതാവ്, മുസ്ലിം കൈരളിയുടെ നവോത്ഥാന നായകനിൽ ഒരാൾ, കെ എം മൗലവി സാഹിബ്. സ്മാരക ഗ്രന്ഥം വശ്യമായ ഉപദേശം. എഴുത്ത് കെ പി മുഹമ്മദ് ബിൻ അഹമ്മദ് വളവന്നൂർ. 1938 തോന്നുന്നു വളവന്നൂർ നെട്ടംചോല സ്കൂളിൽ അച്ചിപ്പുറത്ത് കുഞ്ഞഹമ്മദ് മൗലവിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്നു. മാതാമഹൻ മർഹും കാരാൻകുണ്ടിൽ മുഖാരിക്കുട്ടി എന്നിവരോടൊപ്പം ഞാനും ആ യോഗത്തിൽ സംബന്ധിച്ചു. ഞങ്ങളുടെ ഏതാണ്ടടുത്ത് ഒരു കസേരയിൽ വെള്ളത്തൊപ്പിയും വെള്ളഷർട്ടും ധരിച്ചൊരു മാന്യൻ ഇരിപ്പുണ്ടായിരുന്നു. ആ വെളുത്ത് പുഞ്ചിരി തൂകുന്ന മുഖത്ത് നിന്ന് ഗ്യാസ് വിളക്കിൻ്റെ പ്രഭയിൽ തിളങ്ങിക്കൊണ്ടിരുന്ന വെളുത്ത നീണ്ട താടിരോമങ്ങൾ ഭംഗിയിലും ഗാംഭീര്യമുള്ളതായും തോന്നി. കയ്യിലുള്ള മലയാളപത്രം ശ്രദ്ധയോടെ വായിക്കുന്നുണ്ട്. പുഞ്ചിരിയിൽ പൊതിഞ്ഞ ഗൗരവം സ്ഫുരിക്കുന്ന ആ മുഖം എന്നെ വല്ലാതെ ആകർഷിച്ചു. ഞാനറിയാതെ എന്റെ കണ്ണുകൾ ആ മുഖത്ത് പതിഞ്ഞു. യോഗത്തിന് ക്ഷണിക്കപ്പെട്ട ഒരു പണ്ഡിതൻ മലയാള പത്രം വായിക്കുന്നു. പത്രവായന വളരെ ആവശ്യമാണ്. താടി പുരുഷന് ഗൗരവവും ഭംഗിയുമുണ്ടാക്കുന്നു എന്നീ വസ്തുതകൾ എന്റെ ചിന്തയിലേക്ക് നടന്നുവരുന്നതായി തോന്നി. കൂടെ തന്നെ ആരാണീ മാന്യൻ എന്നൊരു സംശയവും ഉണ്ട്. ഈ രംഗം ഇന്നും എന്റെ ഹൃദയത്തിന്റെ ഭിത്തികളിൽ മായാതെ കിടക്കുകയാണ്. അധ്യക്ഷൻ കെ എം മൗലവിയുടെ പേര് വിളിച്ചപ്പോൾ പ്രസംഗപീഠത്തിൽ കയറിയത് ഇദ്ദേഹമായിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയും തദ്വിഷയകമായി സമുദായ നേതാക്കൾ നിർവഹിക്കേണ്ട ചുമതലയും വിവരിച്ചുകൊണ്ട് തന്നെ മൗലവി സാഹിബ് ചെയ്ത പ്രസംഗം ഇന്നും ഹൃദയത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നു. ആശയങ്ങൾ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടാൽ ഹൃദയങ്ങളിൽ സ്ഥലം പിടിക്കുന്നു എന്ന് പറയാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് തികച്ചും ശരിയാണ്. ഇന്നത്തെ പ്രാസംഗികന്മാർ പലരും ബുദ്ധിമാനായ മൗലവിയുടെ പ്രസംഗത്തിൽ നിന്ന് പലതും പഠിച്ചു പകർത്തേണ്ടതുണ്ട്. ഇന്നത്തെ പ്രാസംഗികന്മാരോട് ചില പ്രസംഗങ്ങൾ കേട്ടാൽ താൻ ഉന്നയിക്കുന്ന ആശയങ്ങളും അഭിപ്രായങ്ങളും ധരിപ്പിക്കുക എന്നതിലുപരിയായി തങ്ങൾ ഉദ്ദേശിക്കുന്നത് തങ്ങളുടെ യോഗ്യതയും പാണ്ഡിത്യവും ശ്രോതാക്കളെ ധരിപ്പിക്കലാണെന്ന് തോന്നിപ്പോകും. മയ്യത്ത് നരകത്തിലായാലും സ്വർഗത്തിലായാലും എനിക്ക് തൽഖീൻ ചൊല്ലിയ പണം കിട്ടണമെന്ന് മുമ്പ് ഒരു മൊല്ലാക്ക പറഞ്ഞുപോലും. അതുപോലെ ഞാൻ പറയുന്നത് നിങ്ങൾ ഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു മഹാനാണെന്ന് നിങ്ങൾ ധരിച്ചുകൊള്ളണം എന്നാണ് അഹങ്കാരികളുടെ മനോഭാവം എന്ന് തോന്നിപ്പോകും. എന്നാൽ അഹങ്കാരമെന്തെന്നറിയാത്ത മൗലവിയുടെ സ്വഭാവം ഇതിൽ നിന്നും തീരെ ഭിന്നമായിരുന്നു. പള്ളി ദർസുകളിലെ മുദരിസീങ്ങളും മുഅ്തഅല്ലീമീങ്ങളും ഉൾക്കൊണ്ടതായിരുന്നു പ്രസ്തുത സമ്മേളനം. മൗലവിയുടെ പ്രസംഗത്തിൽ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസ് മൗലവി വിശേഷിപ്പിച്ചത് മുർഷിദത്തുല്ലാബിൽ ബഹു അഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുല്ലാഹി അലൈഹി റിവായത്തു ചെയ്ത ഹദീസ് എന്നായിരുന്നു. ബുഖാരിയും മുസ്ലിമും പഠിച്ച ഒരു പണ്ഡിതനെന്ന് അഹങ്കരിക്കാനല്ല വിവേകിയായ മൗലവി ശ്രദ്ധിച്ചത്, മറിച്ച് സദസ്യർക്ക് പരിചയവും ബഹുമാനവുമുള്ള മഹാന്മാരെയും അവരുടെ കിതാബുകളും പറഞ്ഞ് അവരെ ആകർഷിക്കാനാണ്. ക്രിയാത്മകമായ പരിപാടികളിൽ ഏർപ്പെടാതെ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ച് പണവും അധ്വാനവും വ്യയം ചെയ്യുന്നത് അനാവശ്യവും നിഷ്ഫലവുമാണെന്ന വാദത്തിനൊരു മറുപടിയെന്നോണം എന്റെ മനസ്സിൽ വ്യക്തമായ മുദ്രകൾ പതിക്കാൻ മൗലവിയുടെ പ്രസംഗത്തിന് കഴിഞ്ഞു. അതുപോലെ ഈയുള്ളവന്റെ അഭിപ്രായ രൂപീകരണത്തിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തിയ പല മാന്യന്മാരുടെയും പ്രസംഗങ്ങൾ നന്ദിയോടെ സ്മരിക്കട്ടെ. മതത്തിന്റെ ആവശ്യകത സ്ഥാപിച്ചുകൊണ്ട് മർഹൂം കെ എം സീദി സാഹിബ് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാലക്കായി സമ്മേളനത്തിൽ ചെയ്ത പ്രസംഗവും അള്ളാഹുവിന്റെ അനുമതിക്കെതിരായ യാതൊന്നും അള്ളാഹുവിനെ ആരാധിക്കലാവുകയില്ല എന്ന് വിവരിച്ചുകൊണ്ട് എന്റെ വന്നി ഗുരുനാഥൻ മർഹൂം എം സി സി ഹസൻ മൗലവി വാഴക്കാട് വെച്ച് ചെയ്ത പ്രസംഗവും എന്റെ അഭിപ്രായത്തിൽ വരുത്തിയ സ്വാധീനം കുറച്ചൊന്നുമായിരുന്നില്ല. ഇങ്ങനെ യോഗങ്ങൾ കൊണ്ട് ഭാരവാഹികൾ അറിയുകൂടി ചെയ്യാത്ത പല നേട്ടങ്ങളും ഉണ്ടായിത്തീരുന്നുണ്ടെന്ന കാര്യം ശ്രദ്ധേയമാണ്. മതപരവും രാഷ്ട്രീയവും അന്താരാഷ്ട്രീയവുമായ കാര്യങ്ങളിൽ മൗലവി സാഹിബിന് സുവ്യക്തവും സുദൃഢവുമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. കടം വാങ്ങിയതോ ആർക്കെങ്കിലും വേണ്ടിയുള്ളതോ കാര്യലാഭങ്ങൾക്കുള്ളതോ അല്ലാത്തവ. താൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയോടും ആവേശത്തോടും കൂടി ആരുടെ മുമ്പിലും തുറന്നു പറയുകയും എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. വിശ്വാസത്തിലോ പ്രവൃത്തിയിലോ അബദ്ധമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അതിൽ നിന്ന് പിന്മാറുന്നതിൽ ഒട്ടും താമസമുണ്ടായിരുന്നില്ല. ഈജിപ്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന മർഹൂം ഷെയ്ഖ് മുഹമ്മദ് അബ്ദുയുടെ അൽ മനാർ അറബി മാസിക വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മതപരമായി തനിക്കുണ്ടായിരുന്ന ചില വിശ്വാസങ്ങളിൽ പിണഞ്ഞ അബദ്ധങ്ങൾ മനസ്സിലാക്കുകയും സത്യത്തിലേക്ക് നീങ്ങുകയും ചെയ്ത ഒരു കഥ അദ്ദേഹം വിവരിച്ചു തരുന്നത് ഞാൻ ഓർക്കുകയാണ്. അന്ധവിശ്വാസങ്ങൾ കൈവടിഞ്ഞ, പരിശുദ്ധ ഖുർആനിലേക്കും നബിചര്യയിലേക്കും മടങ്ങിയാൽ മാത്രമേ മുസ്ലിം സമുദായത്തിന് ഈ ലോകത്തും പരലോകത്തും രക്ഷയുള്ളൂ എന്ന ഉറച്ച അഭിപ്രായക്കാരനായിരുന്നു മൗലവി സാഹിബ്. ഈ അഭിപ്രായക്കാരായ ധാരാളം അനുയായികളും ഈ കേരളക്കലയിൽ സൃഷ്ടിച്ച വിടുന്നതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. പ്രസ്തുത ലക്ഷ്യം മുൻനിർത്തി കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളുടെയും പിന്നിൽ ആ മഹാപുരുഷന്റെ കരങ്ങൾ പ്രവർത്തിച്ചുവെന്നത് സത്യം മാത്രമാണ്. സ്ഥാപനങ്ങൾ എവിടെയായാലും ആളെയും സ്ഥലവും നോക്കാതെ ലക്ഷ്യത്തെ മാത്രം നോക്കി സഹായിക്കുക എന്നതും അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. എതിരഭിപ്രായക്കാരോട് മമതയിലും സഹിഷ്ണുതയിലും വർത്തിക്കുന്നതിൽ നിസ്തുലനായിരുന്നു കെ എം മൗലവി സാഹിബ്. എതിരാളികളുടെ അഭിവൃദ്ധിയിൽ ഒട്ടും അസൂയപ്പെട്ടിരുന്നില്ല. 1945 ഞങ്ങൾ വാഴക്കാട് ദാറുൽ ഉലൂം അറബിക് കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നപ്പോൾ അവിടം സന്ദർശിച്ച മൗലവി ഒരു റൂമിൽ കടന്നുവന്ന ഞങ്ങളെ ചുറ്റുപിരുത്തി ഉപദേശം നൽകി. മൗലവി സാഹിബിനെക്കുറിച്ച് എനിക്കേറ്റവും മതിപ്പും ബഹുമാനവും ഉളവാക്കിയ രംഗമായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാത പ്രാർത്ഥനകളിൽ ഒന്നായ അല്ലാഹുമ്മ മാ അസ്ബഅബി മിൻ നിഅമത്തിൻ എന്നു തുടങ്ങുന്ന ദിക്റാണ് അദ്ദേഹം ഞങ്ങൾക്ക് വിവരിച്ചു തന്നത്. എന്നിലോ മറ്റേത് സൃഷ്ടിയിലോ വല്ല അനുഗ്രഹവുമുണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹുവിൽ നിന്നുണ്ടായതാണെന്നും അതിൽ അല്ലാഹുവിനെ സ്തുതിക്കുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയും നമ്മോട് പ്രാർത്ഥിക്കാൻ കൽപ്പിക്കുകയും ചെയ്തിരിക്കുകയാണല്ലോ. അല്ലാഹുവിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ദീനിൻ്റെയും ശത്രുക്കൾക്ക് ലഭിക്കുന്ന ഭൗതികമായ നേട്ടങ്ങൾ പോലും അല്ലാഹുവിൽ നിന്ന് തന്നെയാണ്. അതിൽ നാം അല്ലാഹുവിനെ സ്തുതിക്കാൻ കടപ്പെട്ടവരുമാണ്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ വിരോധികളോട് നമുക്ക് അസൂയ ഉണ്ടാവുക? അവരെല്ലാം നന്നാവണമെന്ന് കരുതിയാണ് നാം എതിരഭിപ്രായക്കാരുടെ തെറ്റുകളെ ഖണ്ഡിക്കുന്നത് പോലും. അല്ലാതെ അവരോടൊരു വെറുപ്പമുണ്ടായിട്ടല്ല. അതായിരുന്നു അന്നത്തെ ഉപദേശത്തിൻ്റെ ചുരുക്കം. ഈ സ്വഭാവം മൗലവിയുടെ പിൽക്കാല പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മൗലവി ഒരു കടുത്ത ദേശീയവാദിയും കോൺഗ്രസ്സുകാരനുമായിരുന്നു. ഇന്ത്യൻ മുസ്ലീങ്ങൾക്ക് അവരുടേതായ ഒരു രാഷ്ട്രീയ സംഘടന വേണമെന്ന് സ്പഷ്ടമായപ്പോൾ അദ്ദേഹം അഖിലേന്ത്യാ മുസ്ലിം ലീഗിൽ വരികയും അതിൻ്റെ ഒരു സജീവ പ്രവർത്തകനും നേതാവുമായി മാറുകയും ചെയ്തു. കേരളത്തിലെ ലീഗ് നേതാക്കളിൽ പലരെയും കോൺഗ്രസ്സിൽ നിന്ന് ലീഗിലേക്ക് കൊണ്ടുവന്നത് മൗലവിയായിരുന്നുവെന്ന പരമാർത്ഥം പലരും അറിഞ്ഞിരിക്കില്ല. മർഹൂം കെ എം മൗലവി സാഹിബ് തന്നെ ഒരു നെഹ്റു ഭക്തനായിരുന്നുവെന്നും ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസ്താവനകളിലെ പരസ്പര വൈരുദ്ധ്യങ്ങളെ താൻ പലതവണ ഉണർത്തിയത് തൻ്റെ ഫലമായാണ് സിദി സാഹിബ് കോൺഗ്രസ് വിട്ടതെന്നും മൗലവിയിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒരു പ്രമുഖ ലീഗ് പ്രവർത്തകനും നേതാവുമായ എം കെ ഹാജി സാഹിബ് തൻ്റെ മതപരവും രാഷ്ട്രീയവുമായ അഭിപ്രായങ്ങൾക്ക് രൂപം നൽകിയത് മൗലവി സാഹിബായിരുന്നുവെന്ന് സാ അഭിമാനം എടുത്തു പറയാറുണ്ട്.
2: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഓർമ്മ എന്ന പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വശ്യമായ ഉപദേശം കെ പി മുഹമ്മദ് ബിൻ അഹമ്മദ്, ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
0: ഹൃദയായി വരൂ സത്യസന്മാർഗമേ.
3: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന് സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം. ഡയലോഗ് ടി വി യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് ടി വി യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്തെ സത്യം തിരിച്ചറിയാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أعوذ بالله من الشيطان الرجيم.

മുമ്പത്തേതിനേക്കാളും നമ്മളിപ്പോൾ വേണമെങ്കിൽ വായിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മൾ വാട്സപ്പ് തുറന്നാൽ, ഫേസ്ബുക്ക് തുറന്നാൽ, നമ്മൾ ഇത്രയാണ് വായിക്കുന്നത്. ടെക്സ്റ്റുകളായി വരുന്നത് എല്ലാം നമ്മൾ വായിക്കുകയാണ് ചെയ്യും. പക്ഷേ മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മൾ പുസ്തകങ്ങൾ ആയിരുന്നു വായിച്ചിരുന്നത്. ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അറിവ് വർദ്ധിക്കുന്ന പോലെ ശരിക്കും അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ അന്നത്തേതിനേക്കാളും പേജുകൾ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വായിച്ചിട്ടും നമുക്ക് അറിവ് വർദ്ധിക്കുന്ന പോലെ തോന്നുന്നില്ല. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഒരു മൂല്യാധിഷ്ഠിത വായനയല്ല നമ്മൾ നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്ക് എന്താണ് വായിക്കുന്നത്, എന്തിനാണ് വായിക്കുന്നത് എന്നൊന്നും അറിയാതെ വെറുതെ കുറേ വായിക്കുന്നു. നേരമറിച്ച് പുസ്തകങ്ങൾ വായിക്കുമ്പോഴോ നമുക്ക് ആഗ്രഹമുള്ള അറിയേണ്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത്, ലേഖനങ്ങൾ തിരഞ്ഞെടുത്താണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ അറിവ് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു, നമ്മൾ അറിയേണ്ടത് അറിയുന്നു, അതിന് വർധനവുണ്ടാകുന്നുണ്ട്. അപ്പോൾ വെറുതെ കുറേ സമയം നഷ്ടപ്പെട്ടു പോകുന്നു, അറിവിൻ്റെ പ്രയോജനങ്ങൾ ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ശരിയായൊരു വായന ഇല്ലാത്തതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. രണ്ടാമത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ വായിക്കുന്നതെല്ലാം, ഇന്ന് നമ്മൾ വായിക്കുന്നതെല്ലാം ഏതെങ്കിലും തലത്തിൽ നമുക്ക് ചില പ്രേരണകളോ പ്രചോദനങ്ങളോ അറിവോ നൽകുന്നുണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമഗ്രമായി ഒന്നിച്ച് സ്പർശിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മതപരമായിട്ടുള്ള, ദീനീപരമായിട്ടുള്ള ജീവിത കാഴ്ചപ്പാടുകളെക്കുറിച്ച് അറിയുമ്പോഴാണ്. നമ്മുടെ എല്ലാം, നമ്മുടെ ബിസിനസ്, നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ കുടുംബം, എല്ലാറ്റിനും നമുക്ക് നന്മകൾ വർദ്ധിച്ച് കിട്ടുവാൻ ഇത്തരം വായനകൾ സഹായകമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള വായനകളെക്കുറിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതെന്നാണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്കിത് സാധ്യമാകുന്നില്ല? വായിക്കാനുള്ള പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിലെത്തുന്നുണ്ട്, ഇപ്പോൾ നേർപ്പത്തിൽ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്, വളരെ കുറഞ്ഞ പേജുകളേ ഉള്ളൂ. ഓരോ പേജുകളും എത്രയോ മണിക്കൂറുകൾ ഇരുന്ന് തയ്യാറാക്കിയിട്ടുള്ള ലേഖനങ്ങളാണ്, ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെളിച്ചം നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്താണ്, സമയം നിശ്ചയിക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല. നിങ്ങൾ ഖുർആൻ ഓതാറുണ്ടോ? ഉണ്ടെന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ എപ്പോൾ എന്ന ചോദ്യത്തിനൊരു മറുപടിയുണ്ട്. അതുണ്ടെങ്കിലും നിങ്ങൾ ഓതാറുണ്ട് എന്ന് മറുപടി പറയാൻ കഴിയുള്ളൂ. സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഇഷ നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ ജമാഅത്ത് കാത്തിരിക്കുമ്പോഴായിരിക്കും ഒരു സമയം നമുക്ക് പറയാൻ കഴിയണം. എന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള നേർപഥം പോലുള്ള ഇതിൻ്റെ വായനക്ക്, നല്ല ഇസ്ലാമിക ബുക്കുകൾ വായിക്കുന്നതിന് ഒരു സമയം നമ്മൾ കണ്ടെത്തും. ചൊവ്വാഴ്ച രാത്രി ഇതിൻ്റെ വായനയാവട്ടെ, അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലെ ഇത് വായിക്കാനാവട്ടെ, അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ സുബ്ഹി കഴിഞ്ഞൊരു മണിക്കൂർ ഈ വായനക്കാവട്ടെ എന്ന് തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് വായന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രചാരണ മാസത്തിൽ അതിൻ്റെ വരിക്കാരാകുന്നതോടൊപ്പം അതിൻ്റെ ആദ്യ ലക്കം മുതൽ തന്നെ ഞാൻ വായന ആരംഭിക്കുമെന്ന ഒരു ദൃഢമായ തീരുമാനത്തോടു കൂടെ ആവട്ടെ എങ്കിൽ അതിൻ്റെ പുരോഗതികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനാകും. അല്ലാഹു സഹായിക്കട്ടെ.

0: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ, മൈഗ്രെയിനും ചില കാരണങ്ങളും. നമ്മോട് സംസാരിക്കുന്നു ഡോക്ടർ സാദിഖ് തിരൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മൈഗ്രെയിൻ എന്നത് തലയുടെ ഒരു വശത്ത് മാത്രമായോ ഇരുവശങ്ങളിലോ ഉണ്ടാകുന്ന കഠിനമായ തുടിപ്പോടുകൂടിയ തലവേദനയാണ്. ഇത് പെട്ടെന്നുണ്ടാകുന്ന വേദനയേക്കാൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ഒരു ട്രിഗർ ചെയ്യപ്പെടുകയും തലവേദന തുടങ്ങുന്നതിന് മുമ്പ് ചില മുന്നറിയിപ്പ് ലക്ഷണങ്ങളൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ മൈഗ്രെയിൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ട്രിഗറുകൾ, അതിന് ട്രിഗർ ഫാക്ടർ എന്ന് നമ്മൾ പറയും. അപ്പോൾ അത് ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് ഭക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. അത് ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യുമ്പോൾ, അഥവാ ഫാസ്റ്റിംഗ് ഒരു സ്കിപ്പിംഗ് മീൽസ് എന്ന് പറയും, അത് തലവേദന ചില ആളുകൾക്ക് ഉണ്ടാകാം. മറ്റൊന്ന് നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ, കൃത്യമായിക്കൊണ്ട് വെള്ളം കുടിക്കാതെ വരുമ്പോൾ അത് തലവേദനയ്ക്ക് കാരണമായി മാറാറുണ്ട്. പിന്നെ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ, പഴയ ചീസ്, ചോക്ലേറ്റ്, അജിനോമോട്ടോ, കൃത്രിമ മധുരങ്ങൾ, സംസ്കരിച്ച ഇറച്ചി, ഇവയൊക്കെ അഥവാ നൈട്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ, ഇവയൊക്കെ ചില ആളുകൾക്ക് തലവേദന ഉണ്ടാക്കാറുണ്ട്. പിന്നെ കഫീൻ അമിതമായി ഉപയോഗിക്കുകയോ പെട്ടെന്ന് നിർത്തുകയോ ചെയ്യുന്നതും ഈ തലവേദന ഉണ്ടാക്കാൻ കാരണമാകാറുണ്ട്. ഇനി മറ്റൊരു കാരണം ഉറക്കവും മാനസിക സമ്മർദ്ദവുമാണ്. ഈ ഉറക്കക്കുറവ് അല്ലെങ്കിൽ അമിതമായ ഉറക്കം, ഇത് രണ്ടും മൈഗ്രെയിൻ ഉണ്ടാക്കാനുള്ള കാരണമായി കാണാറുണ്ട്. പിന്നെ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ കടുത്ത സമ്മർദ്ദത്തിന് ശേഷമുള്ള പെട്ടെന്നുള്ള റിലാക്സേഷൻ, ഇവയൊക്കെ മൈഗ്രെയിൻ ചില ആളുകളിൽ ഉണ്ടാക്കാറുണ്ട്. മറ്റൊന്ന് പരിസ്ഥിതി ഘടകങ്ങളാണ്. ഒന്ന് അമിതമായ വെയിൽ, കടുത്ത ചൂട്, പ്രകാശമാനമായ വെളിച്ചം, അഥവാ മിന്നിമറിയുന്ന ലൈറ്റുകൾ, കമ്പ്യൂട്ടർ, മൊബൈൽ സ്ക്രീനുകൾ, ഇവയൊക്കെ ചില ആളുകൾക്ക് തലവേദന ഉണ്ടാക്കാറുണ്ട്. പിന്നെ അസഹനീയമായ ശബ്ദം, രൂക്ഷമായ ഗന്ധങ്ങൾ, പെർഫ്യൂമുകൾ, പുക, പെയിൻറ് തുടങ്ങിയവ ചില ആളുകൾക്ക് തലവേദന ഉണ്ടാക്കാം. പിന്നെ കാലാവസ്ഥയിലെ പെട്ടെന്നുള്ള വ്യതിയാനങ്ങളും തലവേദനയ്ക്ക് കാരണമാകാം, മൈഗ്രെയിന് കാരണമാകാം. ഇതിനു പുറമെ മൈഗ്രെയിന് കാരണമാകാം ചില ഹോർമോൺ വ്യതിയാനങ്ങൾ. ഇപ്പോൾ സ്ത്രീകളിൽ ആർത്തവത്തിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ ആർത്തവ സമയത്തോ ഈസ്ട്രജൻ ഹോർമോണിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ, അഥവാ മെൻസ്ട്രൽ മൈഗ്രെയിൻ എന്ന് പറയും, അത്തരത്തിൽ തലവേദന ഉണ്ടാക്കാം. മറ്റൊന്ന് ശാരീരിക അധ്വാനം, കഠിനമായ വ്യായാമം, ദീർഘദൂര യാത്രകൾ അല്ലെങ്കിൽ അമിതമായ ക്ഷീണം, ഇവ കൊണ്ടും ചില ആളുകൾക്ക് തലവേദന ഉണ്ടാകാറുണ്ട്. ഇവിടെ ആ മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് രണ്ട് പ്രധാന ഘട്ടങ്ങളിൽ മുന്നറിയിപ്പ് നൽകാറുണ്ട്. ഒന്ന് അതിൻ്റെ പ്രോഡ്രോം ഘട്ടം എന്ന് പറയും, അഥവാ തലവേദനകൾക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ഒന്ന് അകാരണമായ ക്ഷീണവും തുടർച്ചയായ കോട്ടുവായടലും, പിന്നെ കഴുത്തിലെ പേശികൾക്ക് ഒരു മുറുക്ക് അനുഭവപ്പെടുക, പ്രത്യേക ഭക്ഷണങ്ങളോട് അമിതമായ ആഗ്രഹം തോന്നുക, പിന്നെ മൂഡിലുണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ, പെട്ടെന്നുള്ള ദേഷ്യം, അസ്വസ്ഥത അല്ലെങ്കിൽ ഉന്മേഷക്കുറവ്, പിന്നെ ദഹന വ്യവസ്ഥയിലെ ചില മാറ്റങ്ങൾ, മലബന്ധം അല്ലെങ്കിൽ വയറിളക്കം, ഇടയ്ക്കിടയ്ക്ക് മൂത്രമടിക്കൽ, ഇതൊക്കെ ചില ആളുകൾക്ക് മൈഗ്രെയിന് മുമ്പായിക്കൊണ്ട് ഒരു ലക്ഷണമായിക്കൊണ്ട് കാണാറുണ്ട്. മറ്റൊന്ന് അതിന് തൊട്ട് മുമ്പ്, ഒരു 10 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ് വരെയൊക്കെ കാണുന്ന ഓറ സ്റ്റേജ് എന്ന് പറയും. ഇത് എല്ലാവരിലും ഉണ്ടാകണമെന്നില്ല, അത് മൈഗ്രെയിൻ വിത്ത് ഓറയുള്ള ആളുകൾ, ഒന്ന് കാഴ്ചയിലെ മാറ്റങ്ങളാണ്, കണ്ണിൽ മിന്നലുകൾ കാണുക, ജിഗ്സാഗ് വരകൾ അല്ലെങ്കിൽ അന്ധബിന്ദു, ബ്ലൈൻഡ് സ്പോട്സ്, അങ്ങനത്തെ ഒരു കണ്ണിൽ കാഴ്ചയിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ തലവേദനയ്ക്ക് തൊട്ട് മുമ്പായി ചില ആളുകളിൽ കാണാറുണ്ട്. പിന്നെ സ്പർശന വ്യതിയാനങ്ങൾ, കൈകാലുകളിലോ മുഖത്തോ മരവിപ്പ്, സൂചി കുത്തുന്നത് പോലെയുള്ള തരിപ്പ്, പിന്നെ സംസാരത്തിലെ ബുദ്ധിമുട്ടുകൾ, വാക്കുകൾ വ്യക്തമാകാതിരിക്കുക അല്ലെങ്കിൽ സംസാരിക്കാൻ പ്രയാസം അനുഭവപ്പെടുക, അപ്പോൾ ഇവയൊക്കെ ചില ആളുകൾ മൈഗ്രെയിൻ തൊട്ട് മുമ്പായിക്കൊണ്ട് കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു ലക്ഷണങ്ങൾ, എന്തുകൊണ്ടാണ് എനിക്ക് തലവേദന ഉണ്ടാകുന്നത്, ആ ഒരു ട്രിഗർ ഫാക്ടർ നമ്മൾ മനസ്സിലാക്കി അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുകയും അതിനുശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റുകൾ ആരംഭിക്കുകയും കൂടി ചെയ്യണം. വെറും ട്രീറ്റ്മെൻറ്റുകൾ, മരുന്ന് കഴിക്കൽ മാത്രമല്ല, ഇത്തരത്തിൽ ട്രിഗർ ഫാക്ടറുകൾ ഒഴിവാക്കി വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റുകൾ ആരംഭിക്കാൻ. അങ്ങനെ ശ്രദ്ധിച്ചാൽ മാത്രമേ മൈഗ്രെയിനിൽ നമുക്ക് പൂർണ്ണമായി രക്ഷപ്പെടാനും അത് വരാതിരിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൂടി ഓർക്കുക.
0: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. മൈഗ്രെയിനും ചില കാരണങ്ങളും എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പി
3: പീസ് റേഡിയോ ഇൻസൈറ്റിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ജീവിതം ധന്യമാക്കുക എന്ന വിഷയത്തിൽ അബ്ദുർ റഷീദ് കുട്ടമ്പൂരിൻ്റെ സംസാരമാണ് നമ്മൾ ഇൻഷാല്ലാ കേൾക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരങ്ങളെ, മനുഷ്യരായ നാം നിശ്ചിത കാലം മാത്രം ഈ ഭൂമിയിൽ ജീവിതം അനുവദിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ഈ ലോകത്ത് നിന്ന് ഒരു നാൾ തിരിച്ചു പോകേണ്ടുന്നവരാണ് നാം. നാം തിരിച്ചു പോകുമ്പോൾ നന്മകൾ ഈ ലോകത്ത് ബാക്കിയാക്കിക്കൊണ്ടാകണം നമ്മുടെ വിടവാങ്ങൽ. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം. കൂടെ ജീവിച്ചവർക്ക്, കൂടെ പ്രവർത്തിച്ചവർക്കെല്ലാം നമ്മളെക്കുറിച്ച് നല്ല ഓർമ്മകൾ മാത്രം ബാക്കിയാക്കിക്കൊണ്ടുള്ള ഒരു യാത്ര. അതിലുപരി നമ്മുടെ സൃഷ്ടാവും കാരുണ്യവാനുമായ നാഥൻ്റെ തൃപ്തി നേടിയെടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം, അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അതിന് കൃത്യമായ ലക്ഷ്യത്തോടെ വ്യക്തമായ മാർഗത്തിലൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകണം. വിശുദ്ധ ഇസ്ലാം അതിനുള്ള നിർദ്ദേശങ്ങളാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. നാം നല്ലവരായിത്തീരാൻ ഏറ്റവും പ്രധാനമായി ആവശ്യമായിട്ടുള്ള കാര്യം നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനുമായ നാഥനുള്ള ആരാധന കൃത്യമായി നിർവഹിക്കുക എന്നതാണ്. 5 നേരത്തെ നമസ്കാരം അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ അടുപ്പം നമ്മിൽ ഉണ്ടാക്കി തീർക്കുന്നതാണ്. പ്രത്യേകിച്ചും അതിലെ സുജൂദ്, 5 നേരം നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുക വഴി അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കാൻ സാധിക്കുന്നതോടൊപ്പം ഭൗതിക ജീവിതത്തിൽ കൃത്യമായ ഒരു അടുക്കും ചിട്ടയും അതോടൊപ്പം തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഉത്ബോധനവുമാണ് നമുക്ക് ലഭ്യമായിത്തീരുക. ആരാധനകളിൽ പങ്കാളികളാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനമായൊരു കാര്യം അത് കൃത്യമായി നിർവഹിക്കുക എന്നതാണ്. അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹ. കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് സ്ഥിരമായി ചെയ്യുന്ന കർമ്മങ്ങളാണ് എന്ന് തിരുദൂതർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ജീവിതത്തിൽ നിർബന്ധപൂർവം അനുഷ്ഠിക്കേണ്ടുന്ന ആരാധനകൾ കൃത്യമായി നിർവഹിക്കുകയും അതോടൊപ്പം ഐച്ഛികമായ ആരാധനകൾക്ക് സമയം കണ്ടെത്തുകയും ചെയ്യുക. അവയോരോന്നും പരലോകത്ത് നമുക്ക് ഏറ്റവും ഉന്നതമായ പ്രതിഫലം ലഭിക്കാൻ സഹായകമായി തീരുന്ന കാര്യങ്ങളാണ്. നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ നിർബന്ധമായ കർമ്മങ്ങളെ നാം നഷ്ടപ്പെടുത്തിയാൽ അത് മരണാനന്തര ലോകത്ത് വലിയ നഷ്ടമാണ് നമുക്ക് വരുത്തിവെക്കുക. അതുകൊണ്ട് കൃത്യമായി ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവയെല്ലാം മനസാന്നിധ്യത്തോടുകൂടി നിർവഹിച്ചുകൊണ്ട് ആരാധനകളിലൂടെ നേടിയെടുക്കേണ്ടുന്ന ആത്മീയമായ ഉണർവും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കാൻ നാം പരിശ്രമിക്കുക. മറ്റൊന്ന് ജീവിതത്തിൽ നാം ചെയ്യേണ്ടുന്ന സൽക്കർമ്മങ്ങളാണ്. ഇസ്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. സ്വർഗം എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ വസാരിയോ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും വ ജന്നത്തിൻ അർദുഹ സമാവാത്തി വൽ അർദ്. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെടണം എന്നതാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു കൽപ്പിക്കുന്നത്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നാം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഏത് സന്ദർഭത്തിലും അതിനുള്ള തക്കം പാർത്തുകൊണ്ട് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് നീങ്ങുന്ന ഒരു ജീവിതമാകണം നമ്മുടേത് എന്നതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത്തരമൊരു ജീവിതത്തിൽ തിന്മകൾക്ക് കടന്നു വരാൻ ഒരിക്കലും വഴി തുറക്കപ്പെടുകയില്ല. അങ്ങനെ സൽക്കർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ തീർച്ചയായും അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭ്യമാകുന്നതോടൊപ്പം അതിൻ്റെ നന്മകൾ നമ്മുടെ ചുറ്റുപാടുകളിലും ജീവിക്കുന്ന ആളുകൾക്കെല്ലാം ലഭ്യമായിക്കൊണ്ടേയിരിക്കും. മൂന്നാമതായി നാം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു തലം കാരുണ്യ പ്രവർത്തനങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിലാണ് അതിൻ്റെ മഹത്വം പഠിപ്പിക്കുന്നത്. നരകത്തിൻ്റെ ഭയ

ഞങ്ങൾ അഗതികൾക്ക് ആഹാരം നൽകുന്ന കാര്യം ശ്രദ്ധിച്ചില്ല എന്നതാണ്. എരിയുന്ന വയറിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത, കരയുന്ന കണ്ണുനീരിൻ്റെ ഉപ്പ് തിരിച്ചറിയാത്ത ഒരു മതജീവിതം ഒരിക്കലും അർത്ഥവത്താകില്ല എന്നതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി വചനങ്ങളിലൂടെ അഗതികൾക്ക് ആഹാരം നൽകുന്നതിനെക്കുറിച്ച്, അനാഥരെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ഉത്ബോധിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അലിവുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറേണ്ടതുണ്ട്. സമസൃഷ്ടികളോടുള്ള കാരുണ്യം, അതേപോലെ തന്നെ ജീവിതത്തിലെ ഏതൊക്കെ മേഖലകളിൽ നാം ബന്ധപ്പെടുന്നുവോ അവിടെയൊക്കെ കാരുണ്യത്തിൻ്റെ മാതൃകളായി നമ്മൾ ജീവിക്കുക എന്നതാണ്. അതോടൊപ്പം ആളുകൾക്ക് പ്രയാസം ഒരു നിലക്കും നമ്മിൽ നിന്ന് വരാതെ വിശുദ്ധമായൊരു ജീവിതം നയിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മില്ലിസാനിഹി വയദിഹി. ഏതൊരാളുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റുള്ള മുസ്ലിങ്ങൾ സുരക്ഷിതരാണോ അവനാണ് യഥാർത്ഥ മുസ്ലിമെന്ന്. തൻ്റെ കൈകൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കാതെ, തൻ്റെ നാവ് കാരണം മറ്റൊരാളുടെ ഹൃദയത്തിൽ മുറിവേൽക്കാതെ ശ്രദ്ധിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ജീവിതത്തിൻ്റെ ഏതേത് ഘട്ടങ്ങളിലും നമ്മൾ കാരണം മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ നിന്നുള്ള മലിനജലം അയൽവാസിയുടെ പറമ്പിലേക്കോ വീട്ടുമുറ്റത്തേക്കോ ഒഴുകുന്ന അവസ്ഥയുണ്ടാകരുത്. നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ അയൽപക്കത്തോ നാട്ടിലെ തോടുകളിലോ കുളങ്ങളിലോ വലിച്ചെറിയുന്ന അവസ്ഥയുണ്ടാകരുത്. നമ്മുടെ വീട്ടിൽ നിന്നുള്ള ശബ്ദശല്യം ചുറ്റുമുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന അവസ്ഥ സൃഷ്ടിക്കരുത്. ഓഫീസിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സഹപ്രവർത്തകർക്ക് പ്രയാസങ്ങളായി മാറരുത്. നാം കാരണം മറ്റൊരാളും ബുദ്ധിമുട്ട് അനുഭവിക്കുകയില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് ഒരു യഥാർത്ഥ മുസ്ലിമിന് ഉണ്ടാകേണ്ടത്. അതോടൊപ്പം ആത്യന്തികമായി മരണചിന്ത ഏതേത് ഘട്ടങ്ങളിലും. നമുക്കറിയാം, ഒരു ദിനം ഒരു നിമിഷം ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടുന്ന ആളുകളാണ് നമ്മൾ. ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഉപരിതലത്തിലെ വായു കുമിളകൾ പോലെ നൈമിഷികമായ ആയുസ് മാത്രമുള്ളവരാണ് നമ്മൾ. എപ്പോഴും അത് പൊട്ടിത്തകരാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, സ്വല്ലി സ്വലാത്ത മുവദ്ദിഉ, നീ ഒരു വിട പറയുന്നവൻ്റെ നമസ്കാരമാണ് നമസ്കരിക്കേണ്ടത്. ഏത് നമസ്കാരവും ഒരു വിട പറച്ചിലിൻ്റെ നമസ്കാരമാകാം. ഏത് നമസ്കാരവും അവസാന നമസ്കാരമാകാം. ഏതു ഭക്ഷണവും അവസാന ഭക്ഷണമാകാം. ഏത് യാത്രയും അവസാന യാത്രയാകാം. അതുകൊണ്ട് ഏത് കർമ്മവും ഇത് അവസാനത്തതാണ് എന്ന ചിന്തയോടുകൂടി നിർവഹിക്കുക. അപ്പോഴാണ് ആ കർമ്മത്തിൽ നമ്മുടെ മനസ്സാന്നിധ്യമുണ്ടാവുക, സൂക്ഷ്മതയുണ്ടാവുക, ആത്മാർത്ഥതയോടുകൂടി നാം അത് നിർവഹിക്കുക. ഈ ലോകത്ത് ഏത് തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ഈ മരണചിന്തയാണ്. അക്സിറു ദിക്റ ഹാദിമില്ലദാത്ത് യാനി അൽ മൗത്ത്, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ, സുഖഭോഗങ്ങളെ തകർത്ത് കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. ഏതേത് സന്ദർഭങ്ങളിലും ഈ ഓർമ്മ നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുമ്പോഴേ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും കൂടുതൽ കൂടുതൽ നന്മകൾ പ്രവർത്തിക്കാനും നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ. ജീവിതത്തിൽ വരുന്ന ഏത് പ്രയാസങ്ങളെയും ദൈവികമായ പരീക്ഷണമായി കണ്ടുകൊണ്ട് അതിൽ ക്ഷമിക്കാൻ സന്നദ്ധമാവുക എന്നതാണ് അതിപ്രധാനമായ മറ്റൊരു കാര്യം. കാരണം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നാഥൻ, അവൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് നൽകിയ, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി നൽകിയതാണ് ഈ അനുഭവങ്ങൾ, ഈ യാഥാർത്ഥ്യങ്ങൾ എന്നുള്ളത് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ക്ഷമ അവലംബിക്കാൻ സാധ്യമാവുക. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായി കാണാൻ നമുക്ക് സാധിക്കുക. ഏത് പ്രയാസത്തിനും ശേഷം ഒരു സുഖവും സൗകര്യവുമുള്ള അവസ്ഥ വരാനുണ്ട്. ഒരു കയറ്റത്തിന് ഒരിറക്കമുണ്ട്. ഇന്ന് പട്ടിണിയും ദാരിദ്ര്യവുമാണെങ്കിൽ നാളെ സുഭിക്ഷത വരാതിരിക്കുന്നുണ്ട് എന്ന പ്രതീക്ഷ മനുഷ്യന് നൽകുന്നത് ഈ ചിന്തകളാണ്. അതുകൊണ്ട് ജീവിതത്തെ ഏറ്റവും പോസിറ്റീവായി കണ്ടുകൊണ്ട് പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലതു മാത്രം നൽകി ബാധ്യതകൾ മുഴുവൻ നിറവേറ്റിക്കൊണ്ടുള്ള ഒരു സാർത്ഥകമായ ജീവിതം. അതിനപ്പുറം അതിനെതിരായുള്ളൊരവസ്ഥ നാം ആലോചിച്ചു നോക്കൂ. എല്ലാവർക്കും നമ്മളൊരു ശല്യമായി മാറുക, നമ്മുടെ സാന്നിധ്യം അവർക്ക് പ്രയാസമായി തീരുക, മനുഷ്യർക്ക് ഉപദ്രവങ്ങൾ മാത്രം നൽകുക. അത്തരം ജീവിതം കൊണ്ട് ഭൂമിക്കൊരു ഭാരമാവുക എന്നതല്ലാതെ എന്ത് പ്രയോജനമാണ് അത്തരം ഒരു ജീവിതം നയിക്കുന്ന ആളുകളെ കൊണ്ട് ഈ ലോകത്തുണ്ടാവുക? ആ ആളുകൾക്ക് എന്തൊരു നന്മയാണ് ഈ ലോകത്ത് ബാക്കി വെക്കാൻ സാധ്യമായി തീരുക? നാം ഇവിടെ നിന്ന് വിട പറയുമ്പോൾ നാം ചെയ്ത നന്മകളുടെ ശേഷിപ്പുകൾ ഈ ലോകത്ത് ബാക്കിയാക്കിക്കൊണ്ട് യാത്ര പറയാൻ സാധിക്കുക എന്നത് എത്ര വലിയ സൗഭാഗ്യമാണ്. നമ്മുടെ നന്മകളുടെ ഗുണ
ഫലങ്ങൾ

0: കലാകാലങ്ങളായി ഈ ലോകത്ത് നിലനിന്നുകൊണ്ടേയിരിക്കും. അതനുഭവിക്കുന്ന, അതുപയോഗപ്പെടുത്തുന്ന ആളുകൾ അവരതുപയോഗപ്പെടുത്തുന്നതിനനുസരിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാം പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കുമെന്നാണ് തിരുദൂതർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മരണശേഷം പോലും ഉപകാരപ്പെടുന്നതാണ് നമ്മുടെ സൽക്കർമ്മങ്ങൾ. അതുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് അർത്ഥവത്തായൊരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ നാം ഭാഗ്യവാന്മാരായി തീർന്നു, ഇരു ലോകത്തും നാം രക്ഷപ്പെട്ടു. അല്ലാത്ത പക്ഷം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പോലെ ഖസിറ ദുനിയ വൽ ആഖിറ, ഈ ലോകം ഏതായാലും നഷ്ടപ്പെട്ടു, ഇവിടെ സമ്പൂർണമായ സമാധാനമോ സുഖമോ ലഭിച്ചില്ല, ശേഷം മരണാനന്തര ലോകത്തെ സ്വർഗീയ സൗഭാഗ്യം അതും നഷ്ടമായിത്തീരുക. അങ്ങനെ രണ്ട് ലോകവും നഷ്ടമാവുക എന്ന് പറഞ്ഞാൽ അതെത്ര ദൗർഭാഗ്യകരമാണ്. നേരെ മറിച്ച് നന്മകൾ ചെയ്തുള്ള ഒരു ജീവിതം, അതിലെ അനുഭവങ്ങളിൽ ക്ഷമിച്ചും ചുറ്റുപാടിലുള്ള ആളുകൾക്ക് മുഴുവൻ നന്മകൾ ചൊരിഞ്ഞുകൊടുത്തും സന്തോഷകരമായൊരു ജീവിതം ഈ ലോകത്ത് നയിക്കുന്നതോടൊപ്പം ആ നന്മകൾക്കുള്ള പ്രതിഫലമായി ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സുകൊണ്ടും സങ്കല്പിക്കാൻ കഴിയാത്ത സ്വർഗീയ സൗഭാഗ്യം മരണാനന്തര ലോകത്തും ലഭ്യമായിത്തീരുക, അതെത്ര വലിയ സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യത്തിൻ്റെ ഉടമകളായിത്തീരാൻ നാം പരിശ്രമിക്കുക. നന്മ വിതറിക്കൊണ്ടുള്ള, നന്മകളിൽ സജീവമായ, നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതത്തിനു വേണ്ടി നാം പരിശ്രമിക്കുക. അത്തരമൊരു സൗഭാഗ്യത്തിനു വേണ്ടി കാരുണ്യവാനായ നാഥനോട് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു ആ മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ബറക്കല്ലാഹു ഫീക്, ജസാക്കല്ലാഹു ഖൈറ. ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിൽ ഇന്ന് നമ്മൾ അബ്ദുർ റഷീദ് കുട്ടമ്പൂരിൻ്റെ ഒരു സംസാരമായിരുന്നു കേട്ടത്. ജീവിതം ധന്യമാക്കുക എന്ന വിഷയത്തിലാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്. കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും അതൊരു തിരുത്തലുകൾക്കും പ്രചോദനങ്ങൾക്കും കാരണമാക്കാനും റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: പാറ്റകളുടെ രണ്ടാം വരവ്. ഇപ്പോൾ ഒന്നാം ഘട്ടത്തിൽ പരീക്ഷാക്രമക്കേടുമായിട്ടുള്ള അതിനെതിരെയുള്ള അവരുടെ സമരങ്ങളൊക്കെ ഒരു ഏറെക്കുറെ വിജയം കണ്ടു, അല്ലെങ്കിൽ ഫലം കണ്ടു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇനിയൊരു നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെ ക്രമക്കേടുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങളും, അപ്പോൾ അതിനെതിരെ ഇനിയൊരു ഒരു രണ്ടാം ഘട്ട സമരം എന്ന രീതിയിൽ ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായിരിക്കും അതിൻ്റെ ഒരു ഭാവി? എന്താണ്, എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്?
3: അല്ല, അതിൻ്റെ ഭാവിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇത്തരത്തിൽ ഉള്ള വഞ്ചനകൾക്ക്, അല്ലെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കായി ഉള്ള ഒരു സിസ്റ്റം ഡിസ്റ്റോർഷനുള്ള അവസരങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. കാരണം ഒരു പ്രക്രിയയിലൂടെ സംഭവിച്ചതാണ് ഈ ജനാധിപത്യത്തിൻ്റെ ഒരു മരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പിന്നെ ഒരു ഡിസ്റ്റോർഷൻ. അതിനെ കൂടെ തിരുത്താൻ കഴിഞ്ഞാൽ മാത്രമേ ഈ സമരത്തിൻ്റെ വിജയം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ വളരെ ഗൗരവത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും അതിൻ്റെ ഫെഡറൽ സംവിധാനവും ഒക്കെ വളരെ വ്യാകുലപ്പെടുത്തുന്ന ഒരവസ്ഥയിലാണുള്ളത് എന്ന് പലരും തുറന്നു പറയാൻ തുടങ്ങി. എന്തായാലും ഈ നമ്മുടെ സി ജെ പി, അല്ലെങ്കിൽ പാറ്റകൾ നിർവഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഭയത്തെ അവർ പരമാവധി ഇല്ലാതാക്കി എന്നുള്ളതാണ്. കാര്യങ്ങൾ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം അവർ പുനഃസൃഷ്ടിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. മാത്രവുമല്ല, നമ്മുടെ ഈ രാജ്യത്തുണ്ടായിരുന്ന പ്രതിപക്ഷ പാർട്ടികളെയൊക്കെ പെട്ടെന്ന് തന്നെ സൈലൻ്റാക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു തന്ത്രം, ബി ജെ പി ഉപയോഗിച്ചിരുന്ന തന്ത്രം എന്ന് വെച്ചാൽ, നിങ്ങൾ പറയുന്നത് രാജ്യദ്രോഹമാണ്, ദേശദ്രോഹമാണ്, നിങ്ങൾ പാകിസ്ഥാൻ ചാരനാണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ വാദിയാണ് എന്ന് ഏത് വിഷയത്തെയും ഈ രീതിയിൽ കണക്ട് ചെയ്യും. അത് സ്വാഭാവികമായിട്ടും അതോടെ ഇവർ സൈലൻ്റ് ആവും, മിണ്ടാൻ പറ്റാതെ ആകും, അല്ലെങ്കിൽ മിണ്ടിയാൽ എന്ത് ചെയ്യും, മീഡിയ ഉടനെ ആ രീതിയിൽ എടുക്കും. ഇവിടെ ഈ നമ്മുടെ ഈ കുട്ടികൾ ചെയ്ത ഏറ്റവും വലിയ കാര്യം വെച്ചാൽ, ആണെങ്കിൽ വിളിച്ചോളേ പാകിസ്ഥാൻകാർ, ആ ശരിയാണ്, ഞങ്ങൾ പാകിസ്ഥാൻവാദികളാണ്, ദേശദ്രോഹികളാണ്, പിന്നെ രാജ്യദ്രോഹികളാണ്, വിളിച്ചോളൂ. ഇത് അഡ്മിറ്റ് ചെയ്യുന്നതോടെ ഈ ഒരു വലിയ ആയുധം ബി ജെ പിയുടെ കയ്യിൽ നിന്ന് കൊഴിഞ്ഞു പോയി എന്നുള്ളതുണ്ട്. എന്തായാലും നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആരാണ് ഈ രാജ്യത്തിൻ്റെ ഈ ഒരു പതനത്തിന് ഉത്തരവാദി എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുക ജുഡീഷ്യറി എന്നാണ്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവരധികാരം നിലനിർത്താൻ വേണ്ടി അവരുടേതായിട്ടുള്ള തന്ത്രങ്ങൾ എല്ലാ കാലത്തും ചരിത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് അധികാരി വർഗത്തിൻ്റെ ഒരു സ്വഭാവമാണ്, അത് ഓരോ കാലത്തും വ്യത്യസ്തമായിരിക്കുന്നത്. ഇപ്പോൾ ചാണക്യൻ അതുകൊണ്ട് തന്നെ അവർക്ക് നൽകുന്ന ഉപദേശങ്ങൾ, അല്ലെങ്കിൽ മാക്യുവെല്ലി നൽകുന്ന ഉപദേശങ്ങളൊക്കെ വളരെ ക്ലിയറാണ്. അധികാരം നിലനിർത്തണമെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ട ചതികൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ രണ്ടിപ്പോൾ ഒരു ജ്ഞാനേഷ് കുമാറിനെ പോലൊരാളെന്ന് പറയുന്നത് വളരെ സ്പെസിഫിക്കായിട്ട് ചില താല്പര്യങ്ങളോടെ നിശ്ചയിക്കപ്പെട്ടൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് നമ്മൾ പറയുന്ന ഭരണഘടനാ പദവിയോ ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ തന്നെ അദ്ദേഹം ഒരു നോമിനിയായി അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനും ചില പരിമിതികൾ അതുകൊണ്ട് തന്നെ ഉണ്ട്. എന്നാൽ പാർലമെൻറ്റ് ജനവിരുദ്ധമായ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിലല്ലാത്ത നിയമനിർമ്മാണങ്ങൾ നടത്തുകയാണെങ്കിൽ അതിനെപ്പോലും തിരുത്തേണ്ട ബാധ്യതയുള്ള ഇവിടുത്തെ ജുഡീഷ്യറിക്കാണ്. ഈ ജുഡീഷ്യറിയുടെ മൗനമോ അല്ലെങ്കിൽ മൗനാനുവാദമോ ആണ് ഇന്ത്യയിൽ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ തകർച്ചകൾക്കും കാരണം എന്നാണ് ഞാൻ എന്ത് ചെയ്യുക പറയുക. കാരണം നമുക്കറിയാം, ഒരു സംവിധാനത്തിൻ്റെ സംരക്ഷണത്തിന് നിയോഗിക്കപ്പെട്ട ആളുകൾ ഞങ്ങൾ കാണുന്നില്ല എന്ന് നിനച്ച് ഇങ്ങനെ തിരിഞ്ഞു തന്നാലോ? അത് സംഭവിക്കുമല്ലോ. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഈ ഒന്നാമെന്ന് വെച്ചാൽ പോലീസിൻ്റെ അമിതാധികാര പ്രയോഗങ്ങൾ, അത്തരം കേസുകൾ കോടതിയുടെ മുൻപിൽ വരുമ്പോൾ, കാരണം പൗരനെതിരെ നടക്കുന്നതാണ്, ആ പൗരൻ്റെ ഒരു വ്യക്തിപരമായി അയാൾക്ക് കിട്ടേണ്ട അവകാശങ്ങളെ അല്ലെങ്കിൽ സംരക്ഷണത്തെ കൊടുക്കാൻ ബാധ്യസ്ഥനായ സർക്കാർ ഇത് മുഖവിലക്കെടുക്കുന്നില്ലെങ്കിലോ? ഇപ്പോൾ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ ഭോപ്പാലിൽ അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയിലുകളിലൊന്ന്. ആ ജയിൽ തിഹാർ ജയിൽ എന്ത് ചെയ്യുന്നു, ഒരു 9 പേര് ചാടുന്നു. ടാടെ എന്തോ കേസ് പെട്ട ഒരാണ്. അതായത് 30 അടി ഉയരുള്ള ജയിലാണ്. ഈ ജയിൽ ചാടിയെന്ന് മാത്രമല്ല, അവരിൽ തോക്കുണ്ടായതിനു ശേഷം അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അവർ പിന്തുടർന്ന് പോലീസ് വെടിവെച്ചു കൊള്ളു. എല്ലാവരെയും എന്നുവെച്ചാൽ ആരെയും പിടിക്കാമെന്ന് പറ്റില്ല, ഒക്കെ വെടിവെച്ചു കൊള്ളി വന്നു. ഇതിനെതിരെ ഈ കുടുംബവും മറ്റു ചില മറ്റേ ഈ സന്നദ്ധ പ്രവർത്തകരൊക്കെ കേസുമായിട്ട് കോടതിയുടെ മുമ്പിൽ പോകുന്നു. പ്രത്യക്ഷമായി ആർക്കും കാണാവുന്ന മറ്റേ നിയമവിരുദ്ധമായി പോലീസ് ഇവരെ കൊലപ്പെടുത്തിയതാണെന്ന് കാണാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ കേസ് കോടതിയിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, കോടതി അനുകൂലമായിട്ടുള്ള നിലപാട് എടുക്കുന്നില്ല. അല്ലെങ്കിൽ അന്വേഷണം പ്രഖ്യാപിച്ച് കൃത്യമായിട്ട് തെളിവുകൾ പുറത്തു കൊണ്ടുവരണ്ടേ. ഞാൻ പറഞ്ഞു വെച്ചാൽ കോടതി ഇടപെടേണ്ട ഒരു സ്ഥലത്ത് കോടതി എന്ത് ചെയ്യുന്നു, പിന്നെ വളരെ നിഷ്ക്രിയമായി മാറുന്നു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ എന്താ വെച്ചാൽ നമുക്കറിയാം, ഈ പൗരാവകാശ ധ്വംസനത്തിന് സഹായിക്കുന്ന നിയമങ്ങൾ, ഇപ്പോൾ ഈ ടാടയാണെങ്കിലും പോട്ടയാണെങ്കിലും ഇപ്പോൾ വേറെ എന്താണ് നമ്മൾ നാഷണൽ എന്താ എന്നുള്ളല്ലോ, അങ്ങനത്തെ ഈ നിയമങ്ങൾ ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ, ഓരോ നിയമം വരുമ്പോഴും ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്, പെറ്റീഷൻ പോകുന്നുണ്ട്. പക്ഷേ അവിടെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ നിലനിൽക്കുന്ന ഇതൊന്നിപ്പോൾ BJP തുടങ്ങി വെച്ചത് മാത്രമൊന്നുമല്ല കേട്ടോ, അന്നത്തെ സർക്കാർ കൊടുക്കുന്ന ഒരു അഫിഡവിറ്റ് ഉണ്ടാവും, ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാവും, ഇത് നമ്മുടെ രാജ്യത്ത് അത്രയും ഭീകരമായ രാജ്യദ്രോഹ പുറത്ത് നടക്കുന്നുണ്ട്, അത് തടയാൻ ഇതല്ലാതെ വഴിയില്ല എന്ന് പറയുമ്പോൾ കോടതി അത് എന്ത് ചെയ്യും, ഇതംഗീകരിക്കുകയാണ്. എന്നാലൊരു സെക്കൻഡറി ലെവലിൽ ഇതിൻ്റെ ഉപയോഗം, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇത് ഇന്നെഫക്റ്റ് ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് അന്വേഷിക്കേണ്ട ഒരു ബാധ്യത കോടതിക്കുണ്ട്. അത് കോടതി ഒരിക്കലും എന്ത് ചെയ്യില്ല. അല്ലെങ്കിൽ ഇത്തരം കേസുകൾ, 100 കണക്കിന് കേസുകൾ മുന്നിൽ വരുമ്പോൾ അപ്പോഴും ഇത് ശിക്ഷിക്കപ്പെടാതെ പോകുമ്പോഴും കോടതി അപ്പോഴെങ്കിലും ഒരു റിവ്യൂ നടത്തണ്ടേ? അത്തരത്തിൽ എന്ത് ചെയ്യില്ല, കോടതി റിവ്യൂ നടത്തില്ല. അതിലൂടെ ജനാധിപത്യത്തിൻ്റെ കടക്കൽ വീഴുന്ന ഇത്തരത്തിലുള്ള കത്തി അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രാജ്യസുരക്ഷയുടെ പേരിൽ നടക്കുന്ന ഒരുപാട് നാടകങ്ങൾ, നമ്മൾ തുറന്നു പറയേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ നടക്കുന്ന നാടകങ്ങൾ, ഇതൊക്കെ പലപ്പോഴും കോടതിയുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നു, കേസായിട്ട് എത്തിയാലും കോടതി ഇതിനകത്തെന്തിയില്ല, വ്യക്തമായ നിലപാട് എടുക്കില്ല. അപ്പോൾ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത പരിഷ്കാരങ്ങൾ. ഇപ്പോൾ നോട്ടു നിരോധനം അന്ന് പറഞ്ഞൊരു കാരണവും, ആ കാരണം യഥാർത്ഥത്തിൽ പ്രാബല്യത്തിൽ വന്നുവോ, സർക്കാരിൻ്റെ വാക്കിന് എന്തെങ്കിലും അക്കൗണ്ടബിലിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടുന്നൊരു കേസ് വരുമ്പോൾ അത്തരം കേസുകളിൽ എന്ത് ചെയ്യുന്നില്ല, കോടതി ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമുക്കിപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വളരെ വ്യക്തമായ അഴിമതിയാണെന്നുള്ളത് നാട്ടുകാർക്കും കുട്ടികൾക്കൊക്കെ വായിച്ചാൽ മനസ്സിലാവും. കോടതിക്ക് മാത്രം എന്ത് ചെയ്യില്ല, ഇത് വ്യക്തമല്ല, അത് ഇങ്ങനെ എന്ത് ചെയ്യുക, ഇപ്പോഴും എന്ത് ചെയ്തു, അതങ്ങനെയായിട്ട് ഫ്രീസറിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങളിൽ, അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ കോടതികൾ പലപ്പോഴും ഭരണകൂട വ്യാഖ്യാനങ്ങൾക്ക് മൗനാനുവാദം നൽകുന്നതിലൂടെ, ഇത്തരത്തിൽ ഈ അംഗീകാരം നൽകുന്നതിലൂടെ അപഹാസ്യമായ രീതിയിൽ ഇവിടുത്തെ ജനാധിപത്യ ക്രമത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ കേസ് ആലോചിച്ചപ്പോൾ 100 കണക്കിന് ഒരു മറ്റേ 19 കൊല്ലം എന്ത് ചെയ്യുക, 75 കൊല്ലത്തോളം കേസ് നീണ്ടു നിൽക്കുന്നു. അപ്പോൾ നമ്മളെന്താ കരുതുക, അതിൻ്റെ തലനാരിടെ കീഴിൽ പരിശോധിച്ചൊരു വിധി പറയാൻ വരുന്നതായിരിക്കുമല്ലോ. അവസാനം എന്ത് ചെയ്യുന്നു, അത് ഡിലേഡായി, ജസ്റ്റിസ് ഡിലേഡായി, എന്നാൽ പോലും പ്രശ്നമില്ലാന്ന് മുസ്ലിങ്ങളൊക്കെ പറയുന്നു. എന്നിട്ട് അവസാനം എന്ത് ചെയ്യുന്നു, വിധി വരുന്നു. ആ വിധി അപഹാസ്യമായ ഒരു വിധി. എന്നിട്ട് അതേ ജസ്റ്റിസ് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് പുസ്തകം എഴുതുകയാണ്, വൈ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റേഴ്സ് എന്നുള്ള പുസ്തകം എഴുതുകയാണ്. അപ്പോൾ ചന്ദ്രചൂഡിൻ്റെ പുസ്തകം 2024 വന്നിട്ടുണ്ട്. അപ്പോൾ കാശ്മീരിൻ്റെ പദവി എടുത്തു കളയുന്നു, 371 ചെയ്യുന്നു, എടുത്തു കളയുന്നു. അത് ധാരാളം ഈ ഭരണകൂ മറ്റ് ഘടനാ വിദഗ്ധരൊക്കെ പറഞ്ഞു, ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് സ്ക്വാഷ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ അങ്ങ് ഇത്ര പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞൊരു സർക്കാരിനെ എടുത്ത് കളയാൻ പറ്റില്ല. മാത്രമല്ല ആദ്യം എന്ത് ചെയ്യണം, നിയമസഭ പാസ്സാക്കണം, എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലോകസഭയ്ക്ക് അത് പാസ്സാക്കാൻ പറ്റുള്ളൂ. പല തടസ്സങ്ങളുണ്ടായിരുന്നു, പക്ഷേ അതിനൊന്നും ചെയ്യുന്നില്ല, കോടതി ചെയ്യുന്നില്ല. അപ്പോൾ GST കൊണ്ടുവന്നു, അതായത് മുഴുവൻ സമ്പത്തും കേന്ദ്ര സർക്കാരിലേക്ക് പിന്നെ ചുരുക്കുന്നു, കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ വിതരണത്തിൽ ഉണ്ടാകേണ്ട സുതാര്യത എന്ന് പറയുന്നത്, സ്റ്റേറ്റുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്, ഈവൻ PMC എടുത്തു നോക്കൂ, ഒരിക്കലും വെക്കാൻ പറ്റാത്ത കണ്ടീഷൻസ് വെക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ വെച്ചാൽ ഇതെല്ലാം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് കോടതി യഥാർത്ഥത്തിൽ നിയമപരമായി സ്വീകരിക്കേണ്ട ഒരു നിലപാടുകൾ സ്വീകരിക്കുന്നില്ല. സമാനമായ പ്രശ്നങ്ങളാണിപ്പോൾ ഇലക്ഷൻ്റെ ഉണ്ടായത്. ഇപ്പം നമുക്കറിയാം, ഇപ്പം രാഹുൽ ഗാന്ധി വലിയ ഒരു വണ്ടിയിൽ നിറച്ചിട്ടെന്ത് ചെയ്തു, സാധനങ്ങളുമായിട്ട് വന്നിട്ടാണ് പത്രസമ്മേളനം നടത്തിയത്. പത്രക്കാരുടെ മുമ്പിൽ കൃത്യമായിട്ട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രസൻറ്റേഷൻ നടത്തി. അപ്പോൾ അത് മഹാരാഷ്ട്ര ഇലക്ഷനിൽ നടന്നത്, കർണാടകയിൽ നടന്നത്, അതിനുശേഷം ഹരിയാനയിൽ നടന്നത്, ഇതൊക്കെ എന്ത് ചെയ്തു അദ്ദേഹം വിശദീകരിച്ചു. അപ്പോൾ കോടതിയിൽ കേസ് വരുമ്പോൾ എന്താണ്, കോടതി ഇതേ ഇലക്ഷൻ കമ്മീഷനോടാണ് പിന്നെ വിശദീകരണം ആവശ്യപ്പെടുന്നത്. ഇതൊന്നൊരു ചോദ്യം, ഇതൊക്കെ കംപ്ലീറ്റായിട്ട് വെറും മാനിപ്പുലേറ്റർ ആയിട്ടുള്ള വാദങ്ങളാണ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് അംഗീകരിച്ചുകൊണ്ട് കോടതി കേസ് അവസാനിപ്പിക്കുന്നു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
1: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ റിയാദ് സ്വാലിഹീനിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. ഇമാം നവവി റഹിമഹുമുള്ളയുടെ വിശ്വപ്രസിദ്ധ ഹദീസ് ഗ്രന്ഥമായ റിയാദ് സ്വാലിഹീനെ അടിസ്ഥാനമാക്കിയുള്ള പഠനം അഷ്റഫ് സലഫി വാണിയമ്പലമാണ് ഇന്ന് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. സ്വർഗപ്രവേശനത്തിന് മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ഉള്ള ഈ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഅസ്ല്ലി വഅസല്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ ഖിയാമുല്ലൈൽ, ബാബു ഫദ്ല് ഖിയാമുല്ലൈൽ, രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതായ ഹദീസ്, ആ ഹദീസാണ് നാം മനസ്സിലാക്കുന്നത്. മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന സന്ദർഭത്തിൽ അവിടുത്തെ ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ച, പകർന്നു നൽകിയ ചില ഉപദേശങ്ങൾ ജനങ്ങളെ എന്നുണർത്തിക്കൊണ്ട്, അയ്യുഹന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ഉണർത്തി. അതിലൊന്നാമത്തത് അഫ്ഷുസ്സലാം, സലാം വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. സലാം വ്യാപിപ്പിക്കുമ്പോൾ, സലാം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നതായ കാര്യങ്ങളുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അത് വിശദീകരിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്ക എന്ന് പറയാം ഒരാളാണെങ്കിൽ, ഇനി ഒരുപാട് ആളുകളുണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറയാം, കുറേ സ്ത്രീകളാണെങ്കിൽ അസ്സലാമു അലൈക്കുന്ന എന്ന് പറയാം, ആരെയാണോ അഭിമുഖീകരിക്കുന്നത്, അഭിസംബോധന ചെയ്യുന്നത്, അങ്ങനെ പറയാം. അസ്സലാമു അലൈക്ക, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കുന്ന, എന്തായിരുന്നാലും ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫഇന്നക തുഷ്ഇറു ബിഅന്നക തദഉ ലഹും ബിസലാമ. ആരോടാണോ പറയുന്നത്, അവർക്ക് രക്ഷയുണ്ടാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണത്. ഒരാളാവട്ടെ, കൂടുതൽ ആളുണ്ടാവട്ടെ, പുരുഷന്മാരാവട്ടെ, സ്ത്രീകളാവട്ടെ, അവർക്ക് വേണ്ടിയുള്ള സലാമത്ത്, രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ലാ മുജറദു തഹിയത്തിൻ ബൽ ദുആഉം ബിസലാമ, വെറുമൊരു അഭിവാദ്യമല്ല, മറിച്ച് രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ബി അന്നല്ലാഹ യുസല്ലിമു മിൻ കുല്ലിൽ ആഫാത്ത്, എല്ലാ വിപത്തുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആല നിന്നെ സംരക്ഷിക്കട്ടെ, നിനക്ക് രക്ഷ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. മിൻ ആഫാത്തി ദുനൂബ്, പാപങ്ങളിൽ നിന്നുള്ള വിപത്തുകളിൽ നിന്ന്. വആഫാത്തിൽ ഖുലൂബ്, ഹൃദയങ്ങളുടെ വിപത്തുകളിൽ നിന്ന്. വആഫാത്തിൽ അജ്സാം, ശരീരത്തിലുണ്ടാകുന്നതായ വിപത്തുകളിൽ നിന്ന്. വആഫാത്തിൽ അഇറാദ്, നിന്റെ സ്വത്തിൽ നിന്നും അഭിമാനത്തിൽ നിന്നും ഉണ്ടാകുന്നത്. വമിൻ കുല്ലി ആഫാ, എല്ലാ വിപത്തുകളിൽ നിന്നും രക്ഷ നേടാൻ, നിനക്ക് രക്ഷയുണ്ടാകാൻ വേണ്ടി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഒരാൾ നിന്നോട് സലാം പറഞ്ഞാൽ. നീ ഒരാളോട് സലാം പറയുമ്പോൾ, വലിഹാദാ ലഹു ഖുൽ, അതുകൊണ്ട് നീ പറയുമ്പോൾ, അഹലൻ വ മർഹബൻ, അതിനേക്കാളുമൊക്കെ അസ്സലാമു അലൈക്ക, അതിന് നിനക്ക് പ്രതിഫലം ലഭിക്കും. അഹലം വ സഹലം വ മർഹബൻ എന്നതൊക്കെ, അതിലൊരു പ്രാർത്ഥനയൊന്നുമില്ല, അത് വെറും ഒരു തഹിയത്ത്, ഒരു അഭിവാദ്യ വചനം, ഒരു ആശംസാ വചനം എന്ന് മാത്രമാണ്, അതിൽ പ്രാർത്ഥനയില്ല. എന്നാൽ ഫസ്സലാമുൽ മഷ്റൂഉ, ഇവിടെ പഠിപ്പിക്കപ്പെട്ട, ഇസ്ലാം പഠിപ്പിച്ചതായ അഭിവാദ്യ വചനം, അതൊരു പ്രാർത്ഥനയാണ്. അൻ തഖൂല, നീ ഇങ്ങനെ പറയണം, അസ്സലാമു അലൈക്ക, അസ്സലാമു അലൈക്കും, നിനക്ക് നിങ്ങൾക്ക് അള്ളാഹൻ്റെ രക്ഷ ഉണ്ടാവട്ടെ. അമ്മൽ മുസല്ലമു അലൈഹി ഫൽ വാജിബു അലൈഹി അയ്യറുദ്ദ കമാ സുല്ലിമ അലൈഹി, തനിക്ക് സലാം പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മടക്കൽ നിർബന്ധമാണ്. ഹാദ അംറുൻ വാജിബുൻ ലിഖൗലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വാക്കാണ്. നീ നിർബന്ധമായ കൽപ്പനയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നിന്നോട് പറയുന്നത്. നിന്നോടൊരാൾ സലാം പറഞ്ഞാൽ, വഇദാ ഹുയ്യിതും ബിതഹിയ്യതിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ, സൂറത്തുൻ നിസായിലെ 86-ാമത്തെ ആയത്ത്. നിങ്ങളോട് അഭിവാദ്യ വചനം ആരെങ്കിലും അങ്ങനെ അഭിവാദ്യം ചെയ്താൽ, സലാം പറഞ്ഞാൽ, ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ, അതിനേക്കാളും ഏറ്റവും ബെറ്ററായിട്ട് നല്ല രൂപത്തിൽ മറുപടി കൊടുക്കണം, അല്ലെങ്കിൽ അതേപോലെയെങ്കിലും നൽകണമെന്നുള്ളത്. ഒരാൾ അസ്സലാമു അലൈക്ക എന്ന് പറഞ്ഞു, അപ്പോൾ നീ അഹലം വ മർഹബൻ എന്ന് പറയല്ല, ഹയ്യാക അല്ലാഹ് വ ബയ്യാക വ സുറർ നബി ജീക തഫല്ലൽ കുല്ലു ഹാദിഹിൽ കലിമാത് ലാ തുജ്സി വൻ കലിമത്തിൻ വാഹിദ വഹിയ, ഇതൊന്നും തന്നെ നീ പറയുന്ന ഒരു വാക്കിന് പകരമാവുകയില്ല. അലൈക്കസ്സലാം, നീ പറയൽ അനിവാര്യമാണ്. അസ്സലാമു അലൈക്കും എന്നിങ്ങോട്ട് പറഞ്ഞാൽ വലൈക്കും അസ്സലാം എന്ന് പറയൽ, നീ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഫഅൻത ആസിമുൻ വഅലൈക വിസ്റുൻ, നീ കുറ്റക്കാരനാണ്, നിന്റെ മേൽ പാപഭാരമുണ്ടാകും. കാരണം ലി അന്നക തറക്ത വാജിബ, നീ നിർബന്ധമായ ഒരു കാര്യമാണ് ഒഴിവാക്കിയത്. അല്ലാ പറഞ്ഞു, ഫഹയ്യു ബിഅഹ്സന മിൻഹാ ഉറുദ്ദുഹ, ഏറ്റവും നന്നായി നിങ്ങൾ മറുപടി നൽകണം, അതല്ലെങ്കിൽ അതേപോലെയെങ്കിലും നൽകണം. പക്ഷേ നീ അഹ്ല വസഹലം എന്ന് പറഞ്ഞതുകൊണ്ടോ, മർഹബമ്പിക്ക എന്ന് പറഞ്ഞതുകൊണ്ടോ എന്നും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതിന് മറുപടിയാവുകയില്ല. ഏറ്റവും നന്നായി നീ പറഞ്ഞിട്ടില്ല, അതേപോലെയും പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കദാലിക ഐദൻ ഇദാ സുല്ലിമ അലൈക, നിനക്ക് സലാം പറയപ്പെട്ടു, ബിസൗത്തിൻ മുർത്തഫിഇൻ ബയ്യിനിൻ വാദിഹിൻ, വളരെ വ്യക്തമായി വ്യക്തമായി ഉയർന്ന ശബ്ദത്തിൽ, എങ്കിൽ ലാ തറുദ്ദു അലൈഹി അലൈഹി സലാമ ബി അംഫിക, നീ മൂക്കുകൊണ്ട് അങ്ങോട്ട് സലാം അടക്കരുത് കേൾക്കാത്ത രൂപത്തിൽ. ഖദ് യസ്മഉ വഖദ് ലാ യസ്മഉ, ചിലപ്പോൾ കേൾക്കും ചിലപ്പോൾ കേൾക്കൂല. ഹാദാ ലാ യജൂസ്, ഇത് പാടുള്ളതല്ല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പ്രത്യേകം ഗൗരവത്തോടുകൂടി ഇക്കാര്യം ദീർഘമായി വിശദീകരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, സലാം പറയുന്ന വിഷയത്തിൽ പല ആളുകളും അലംഭാവം കാണിക്കാറുണ്ട്. അദ്ദേഹം പറയുന്നതിൽ അന്നക്കലം തറുദ്ദ ബിമിസ്ലിഹ, നീ അതേപോലെ മറുപടി നൽകിയിട്ടില്ല. വലാബി അഹ്സന മിൻഹ, അതിനേക്കാൾ നല്ല രൂപത്തിലും, ഇങ്ങോട്ട് പറഞ്ഞതുപോലെ മറുപടി നൽകിയില്ല, ഇങ്ങോട്ട് പറഞ്ഞയാൾക്ക് ഏറ്റവും നന്നായി നല്ല രൂപത്തിലും മറുപടി പറഞ്ഞിട്ടില്ല. അധികം ആളുകളും ചെയ്യുന്ന ഒരു കാര്യം, അസ്സലാമു അലൈക്കും ബി സൗത്തിൻ വാദിഹ്, വ്യക്തമായിക്കൊണ്ട് സലാം പറയും, പക്ഷെ മടക്കുന്നൊന്നും കേൾക്കാറില്ല. അതെങ്ങനെ? ബി സൗത്തിൻ മുൻഹഫിദിൻ ലാ യുസ്മ, കേൾക്കാത്ത രൂപത്തിൽ പതിയെ ചെറുതായിട്ട് പരുഷമായിട്ട്. ലാ യജൂസ്, അങ്ങനെ പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്, ഫഹയ്യു ബി അഹ്സന മിൻഹ ഔ റുദ്ദുഹ, നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ അഭിവാദ്യ വചനത്തിന് സലാം പറഞ്ഞതിന് മറുപടി നൽകണം, അല്ലെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ, അല്ലെങ്കിൽ അതേപോലെയെങ്കിലും. അതിൽ യഷ്മലു സീഗ, ആ പറയുന്ന വാക്കുകളുണ്ട്. വസിഫത്തിൽ, അതാ അതെങ്ങനെയാണ് പറയേണ്ടത് എന്നതൊക്കെ ആ ഒരു ആയത്തിലുണ്ട്. നീ ഒരാൾക്ക് സലാം പറയുന്നു, അഹ്ലൻ വ മർഹബൻ എന്നാണ് പറയുന്നതെങ്കിൽ നീ അയാളോട് പറയണം, എൻ്റെ സഹോദര ഹാദാ ലാ യക്ഫി, ഇത് മതിയാവുകയില്ല. വൻ തമാറദത്ത സലാം, നീ സലാമിന് മടക്കിയിട്ടില്ല. തമാറദത്ത സലാമൽ വാജിബ ഫീദിമ ചിഹച്ചൽ ആൻ നബ്യഹു, അയാളെ ഉണർത്തി കൊടുക്കണം. നിർബന്ധമായ സലാം നീ മടക്കിയിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അമറബിൽ അംരി ബിൽ മഅറൂഫി വ നഹി അനിൽ മുൻകർ, നന്മ കൊണ്ട് കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ആളുകൾ അറിയാതെ ആയിരിക്കും. അപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ മർഹബൻ അഹ്ലൻ എന്നൊക്കെ പറയുന്ന, മറുപടി പറയുന്ന ആളുകളോട് നമ്മൾ തിരുത്തി കൊടുക്കണം, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം, അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കണം, അങ്ങനെയല്ല പറയേണ്ടത് എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, സലാം പറയുന്ന വിഷയം അത് ഗൗരവമായിക്കൊണ്ട് തന്നെയാണ് ഹദീസിൽ വന്നതും പണ്ഡിതന്മാരതിനെ വിശദീകരിച്ചിട്ടുള്ളതും. മറ്റൊന്ന്, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു കേട്ടത്, അത്വഇമു ത്വആം, ഭക്ഷണം കൊടുക്കണം, ഭക്ഷിപ്പിക്കണമെന്ന്. ലിമൻ യുത്വഇമു ത്വആം, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, ആർക്കാണ് ഭക്ഷണം കൊടുക്കേണ്ടത്? ലിമൻ യഹ്താജു ഇലൈഹി, ആർക്കാണോ ആരാണോ ആവശ്യക്കാർ, അവർക്ക്. ഇത്വഇമുക അഹ്ലക മിനസ് സൗജാതി വല്ലൗലാദി ബനീന വബനാത്, നിന്റെ കുടുംബത്തിന്, നിന്റെ ഇണകൾക്ക്, മക്കൾക്ക്, ആൺമക്കൾക്ക്, പെൺമക്കൾക്ക്, വമം ഫി ബൈത്തിക അഫ്ളുമായക്കൂൻ, ഏറ്റവും ശ്രേഷ്ഠമായത് നിന്റെ വീട്ടിലുള്ളവർക്ക്. പിന്നെ അഫ്ളും അൻ മിൻ അൻ തസദ്ദഖ അലാ മിസ്കീനിൻ, പിന്നെ പാവപ്പെട്ട ആളുകൾക്ക് സദഖ നൽകുക. ലിഅന്ന ഇത്വഇമുക അഹ്ലക ഖിയാമുൻ ബിവാജിബിൻ, കുടുംബത്തിന് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. വൽ ഖിയാമു ബിൽ വാജിബി അഫ്ളു മിനൽ ഖിയാമി ബിത്തത്വ, ഐച്ഛികമായി നിർവഹിക്കുക എന്നത് അതിനേക്കാളും ശ്രേഷ്ഠമായതാണ് നിർബന്ധമായ കാര്യം ചെയ്യുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതാല ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞല്ലോ, മാ തഖറബ ഇലയ്യ അബ്ദി ബിഷൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ അഫ്തറൽതു അലൈഹി, ഒരടിമ എന്നിലേക്ക് അടുക്കുന്നത് ഞാൻ അവനക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ അവൻ ചെയ്തുകൊണ്ട് ആ കാര്യം നിർവഹിക്കുമ്പോഴാണ് അവൻ എന്നെ ഞാൻ അവനെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ എന്നിലേക്ക് അടുക്കുന്നത്. ആദ്യം ഫർദ് ചെയ്യണം. അപ്പോൾ സഹോദരങ്ങളെ, വീട്ടുവാതിൽക്കൽ വരുന്ന മിസ്കീനുകൾക്ക് നൽകുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് സ്വന്തം വീട്ടിലുള്ള ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നത്. കാരണം ലിയന്നല്ല അവലെ വാജിബുൻ വദാക്കത്തവോ, വീട്ടുകാർക്ക് ഫസ്റ്റ് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്, മറ്റുള്ളവർക്ക് നൽകുക എന്നുള്ളത് ഐച്ഛികമാണ്. ആരെങ്കിലും സ്വന്തം വീട്ടുകാർക്ക് ഭക്ഷണം ഭക്ഷിപ്പിച്ചു, അതിൽ യാതൊന്നും കുറവ് വരുത്തിയിട്ടില്ല, അപ്പോൾ അവൻ നിർബന്ധമായ ബാധ്യത നിർവഹിച്ചു. വമാ ഫദല, ഇനി ബാക്കിയുണ്ടെങ്കിൽ ഫതസദ്ദഖ് ബിഹി ഫഹുവ ഖൈറുൻ, അത് പാവങ്ങൾക്കും അയൽവാസികൾക്കും മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുക എന്നുള്ളത്. മറ്റൊന്ന്, സഹോദരങ്ങളെ, ഹദീസിൽ വന്നത് വസല്ലു ബില്ലൈലി വന്നാ സുനിയാം, ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രി നമസ്കാരം നിർവഹിക്കുക എന്നതാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹ ഉലൈ, അല്ലാഹുവെ ഞങ്ങളതിൽ അങ്ങനെയുള്ളവരിൽ നീ ഉൾപ്പെടുത്തണമേ. രാത്രി നമസ്കരിക്കുക ജനങ്ങൾ ഉറങ്ങുമ്പോൾ. റുബ്ബമാ യകൂനു അഹ്സനു വ അലദ്ദു നൗമി മാ കാന മിൻ ബഅദി മുൻതസിഫിൽ ലൈലി ഇലൽ ഫജ്ർ. അർദ്ധരാത്രി കഴിഞ്ഞ് ഫജ്ർ വരെയുള്ള, സുബഹി വരെയുള്ള സമയങ്ങളിൽ ഏറ്റവും നല്ല ഉറക്കത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ലഭിക്കുന്നതായ ഒരു സമയം, ആ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് നമസ്കരിക്കുക എന്നത് സഹോദരങ്ങളെ, ഫഇദ ഖാമൽ ഇൻസാനു ഫീ ഹാദൽ വഖ്തി ലില്ലാഹി അസ്സ വജൽ യതഹജ്ജദ്, അല്ലാഹുവിന് വേണ്ടി ഈ സമയം മാറ്റിവെച്ച് റബ്ബിന് ഇബാദത്ത് ചെയ്യാൻ, തഹജ്ജുദ് നിർവഹിക്കുവാൻ വേണ്ടി എഴുന്നേറ്റാൽ, യതഖർറബു ഇലൈഹി ബികലാമിഹി വബിദുആഇഹി ഖാശിഅൻ ബൈന യദൈഹി, റബ്ബിൻ്റെ മുമ്പിൽ അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടി, ഖുശൂവോടുകൂടി, വിനയത്തോടുകൂടി, താഴ്മയോടുകൂടി, പ്രാർത്ഥനകൾ കൊണ്ട്, സംസാരം കൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ, വന്നാസു നായിമുൻ, ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കുകയാണ്. ഫഹാദ മിൻ അഫ്ളിൽ അഅമാൽ, ഇത് ശ്രേഷ്ഠമായ കർമ്മങ്ങളിൽപ്പെട്ടതാണ് ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമസ്കരിക്കുക എന്നുള്ളത്. അന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജഅല സ്വലാത ബില്ലൈൽ, രാത്രി നമസ്കരിക്കുക എന്നുള്ളതാക്കിയിട്ടുണ്ട്. മിൻ അസ്ബാബി ദുഖൂലിൽ ജന്ന, സ്വർഗപ്രവേശനത്തിലുള്ള കാരണങ്ങളിൽ എണ്ണിയിട്ടുണ്ട്. പല കാരണങ്ങളുണ്ട് സ്വർഗത്തിലെത്താൻ, അതിൽപ്പെട്ട ഒരു കാര്യമാണ് രാത്രി നമസ്കരിക്കുക എന്നുള്ളത്. അതാണ് തദ്ഖുലുൽ ജന്നത്ത ബിസലാം, അങ്ങനെ സലാമോടുകൂടി, രക്ഷയോടുകൂടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. തുസല്ലിമു അലൈക്കുമുൽ മലായിക്ക, അങ്ങനെയാണല്ലോ സ്വർഗത്തിൽ, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ മലക്കുകൾ അവരോട് സലാം പറയും. ജന്നാതു അദ്നിയ ദുഖുലൂനഹ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം, നിത്യതയുടെ തോട്ടങ്ങളിൽ അവർ പ്രവേശിക്കും. അവരുടെ പിതാക്കളിൽ നിന്ന് നന്മ ചെയ്തവർ, അവരുടെ ഇണകളിൽ നിന്ന്, സന്തതികളിൽ നിന്നൊക്കെ. വൽ മലായിക്കതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, മലക്കുകളെല്ലാം അവിടെ അവരുടെ അടുക്കൽ പ്രവേശിക്കും എല്ലാ വാതിലുകളിലൂടെയും. സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട്, ദുനിയാവിൽ ക്ഷമയോടുകൂടി ജീവിച്ചതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രക്ഷ, സമാധാനം. സ്വർഗത്തിലേക്ക് അവരെ സ്വീകരിക്കുകയാണ്. യുഹന്നി ഊനഹും ബിമാ സബറു ബിഹാദ സവാബിൽ അലീം, ഈ ഒരു മഹത്തായ പ്രതിഫലം കൊണ്ട് അവരെ അനുമോദിക്കുകയാണ്. നിങ്ങൾ ക്ഷമിച്ചു ദുനിയാവിൽ, അക്കാരണത്താൽ നിങ്ങൾക്കിവിടെ ലഭിക്കുന്ന സൗഭാഗ്യം, അതുകൊണ്ടുള്ള ഒരാശംസയാണ്. തദ്ഖുൽ ജന്നത ബിസലാം ലാഹിറുഹു, അതിൻ്റെ അർത്ഥം അന്നഹു ബിലാ ഇഖാബ് വലാ അദാബ്, ശിക്ഷയില്ലാതെ. ലിഅന്നമൻ ഉദ്ദിബ ലം യസ്ലം, ശിക്ഷിക്കപ്പെട്ടാൽ പിന്നെ അവൻ രക്ഷപ്പെടുകയില്ലല്ലോ. അപ്പോൾ സഹോദരങ്ങളെ, ഈ മൂന്ന് കാര്യങ്ങൾ, ഹദീസിൽ പറയപ്പെട്ട കാര്യങ്ങൾ, സ്വർഗത്തിലേക്ക് സമാധാനത്തോടെ രക്ഷയോടുകൂടി പ്രവേശിക്കാനുള്ള കാരണങ്ങളാണ്. അതുകൊണ്ട് നസ്അലുല്ലാഹ തആല അൻ യുഈനനി വഇയാകും അലൈഹ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, റബ്ബിനോട് നമ്മെയും നിങ്ങളെയും ഒക്കെ അല്ലാഹു സഹായിക്കട്ടെ. വയജ്അലന മിമ്മൻ യദ്ഖുലൂന അൽജന്നത ബിസലാം, രക്ഷയോടെ സമാധാനത്തോടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. സഹോദരങ്ങളെ, ഈ മൂന്ന് കാര്യങ്ങൾ, പറയപ്പെട്ട ഹദീസിൽ പരാമർശിക്കപ്പെട്ട കാര്യങ്ങൾ, അത് സ്വർഗപ്രവേശനത്തിലുള്ള കാരണങ്ങളായി പഠിപ്പിക്കപ്പെട്ടതാണ്. അത് നമ്മുടെ ജീവിതത്തോട് ചേർത്തു വെക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
0: ബാറകല്ലാഹു ഫീക്, ജസാകല്ലാഹു ഖൈറ. അഷ്റഫ് സലഫി വാണിയമ്പലം ഇന്ന് നമ്മളോട് സ്വർഗപ്രവേശനത്തിന് ഉതകുന്ന മൂന്ന് കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ കൂടുതൽ ശ്രദ്ധിക്കുക എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശ്വപ്രസിദ്ധ ഹദീസ് ഗ്രന്ഥമായ റിയാദ് സ്വാലിഹീനെ അടിസ്ഥാനമാക്കിയുള്ള റിയാദ് സ്വാലിഹീൻ എന്ന പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ഹംസ മദീനി, ഷമീർ മദീനി, ഹംസ ജമാലി എന്നിവർ.
4: മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി എങ്ങനെയാണ് സദക്ക കൊടുക്കുക?
5: അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾ, അവൻ്റെ സ്വന്തം ജീവിതത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ടാണ് പ്രതിഫലം ലഭിക്കുക. എന്നാൽ ചില പ്രവർത്തനങ്ങളൊക്കെ അവർക്ക് ശേഷം അവർക്ക് പ്രതിഫലം കിട്ടണം എന്ന ഉദ്ദേശത്തോടുകൂടി അവരുടെ മക്കളോ ബന്ധുക്കളോ അവരുടെ വേണ്ടപ്പെട്ടവരോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഹജ്ജ്. ഒരാൾക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കുന്നു, മാതാവിന് വേണ്ടി പിതാവിന് വേണ്ടി ഹജ്ജ് നിർവഹിക്കുന്നു, ഒരു ഉംറ നിർവഹിക്കുന്നു. അതേപോലെ തന്നെ അവർക്ക് പ്രതിഫലം കിട്ടണം, അവരുടെ ഖബറുകൾ വിശാലമായി കിട്ടട്ടെ, അവർക്കതിൻ്റെ ഗുണങ്ങൾ ഖബറിലും അതുപോലെ പരലോകത്ത് സ്വർഗത്തിലുമൊക്കെ കിട്ടട്ടെ എന്ന ഉദ്ദേശത്തോടുകൂടി ഒരാൾ മക്കളോ മറ്റുള്ള ആരെങ്കിലുമോ കൊടുക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് സദഖ. ഈ സദഖ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതിനാൾക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ് എന്ന് ആ കൊടുക്കുന്ന ആളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി, ഇതെൻ്റെ ഉപ്പക്ക് ഇതിൻ്റെ പ്രതിഫലം ലഭിക്കണം എന്ന് നമ്മുടെ മനസ്സിലുണ്ടാവുകയാണ് ചെയ്യേണ്ടത്. ആ മനസ്സോടുകൂടി നമ്മൾ ദാനധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകും, അതിൻ്റെ ഗുണം അവരുടെ ഖബറിലും അവരുടെ പരലോക ജീവിതത്തിലുമൊക്കെ ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അഅലം.
4: സൂറത്തുൻ നൂറിലെ നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തുക എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ക്ലാസുകൾ കേൾക്കുമ്പോൾ ഉസ്താദുമാരെ നോക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ് ചോദ്യകർത്താവ് അന്വേഷിക്കുന്നത്.
5: നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധി ഉസ്താദുമാർക്കും അധ്യാപകന്മാർക്കും എല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ്, എല്ലാ ആണുങ്ങൾക്കും എല്ലാ പെണ്ണുങ്ങൾക്കുമുള്ളതാണ്. കൊല്ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട് നിങ്ങൾ പറയുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിൻ്റെ കൽപ്പന. അതേപോലെ തന്നെ വക്കൊല്ലിൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളോട് നിങ്ങൾ പറയുക എന്നതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അത് ക്ലാസ്സിലിരിക്കുന്നവരും ക്ലാസ് എടുക്കുന്നവരും, ഇനി സ്ത്രീകളാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ മുന്നിൽ ഇരിക്കുന്നവരിൽ പുരുഷന്മാരുണ്ട് എങ്കിൽ അവിടെയൊക്കെ പാലിക്കേണ്ടുന്ന മര്യാദ തന്നെയാണ് അവനവൻ്റെ കണ്ണുകൾ താഴ്ത്തുക എന്നത്. കണ്ണുകൾ താഴ്ത്തുക എന്നതിൻ്റെ ഉദ്ദേശം ഒരല്പം പോലും മറ്റൊരാളുടെ മുഖത്തേക്ക് നോക്കാൻ പാടില്ല എന്നല്ല, മറിച്ച് ആളെ തിരിച്ചറിയുന്നതിനു വേണ്ടി നോക്കാം, എന്തെങ്കിലും പ്രത്യേകമായ ഒരു കാര്യം ശ്രദ്ധിക്കുന്ന സമയത്ത് നോക്കാം. ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ മുഖഭാവത്തിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ചിലതൊക്കെ ലഭിക്കാനുണ്ട്. അതായിരിക്കും പലപ്പോഴും ആ വിഷയത്തെ സംബന്ധിച്ച് അവരുടെ ശ്രദ്ധയിലും അവരുടെ ഓർമ്മയിലും ഉണ്ടാവുക, വിഷയത്തിൻ്റെ ഗൗരവം, അതേപോലെ തന്നെ ആ പറയുന്ന ശൈലി ഒക്കെ. അപ്പോൾ ആ നിലക്കൊക്കെ ഒരധ്യാപകൻ്റെ മുഖത്തേക്ക് ഒരു വിദ്യാർത്ഥിനെ നോക്കി എന്നതുകൊണ്ടോ, അതേപോലെ തന്നെ ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചറുടെ മുഖത്തേക്ക് ഒരു ക്ലാസ്സിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥി നോക്കി എന്നതുകൊണ്ടോ ഒരു തെറ്റുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കണ്ണുകളെ താഴ്ത്തുക എന്നത് ആ സ്ഥിരമായിട്ടുള്ള നോട്ടം, ഒരു പക്ഷേ ഒരു പുരുഷനാണെങ്കിലും ഒരു സ്ത്രീയാണെങ്കിലും ആ നോട്ടം ഒരു പക്ഷേ അവരുടെ ഹൃദയത്തിൽ ചില തോന്നലുകൾ, വൈകാരികതകൾ, ലൈംഗികമായ തോന്നലുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വഴിവിട്ട നോട്ടം ഒരിക്കലും പാടില്ല എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഥവാ ലൈംഗിക ചുവയോടുള്ള നോട്ടം മാത്രമല്ല അതിലേക്ക് എത്തിക്കുന്ന നോട്ടങ്ങളും പാടില്ല എന്നതാണ്. അത് ആണിൽ നിന്നും പെണ്ണിൽ നിന്നും പാടില്ല എന്നതാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള ഒരു നോട്ടം ക്ലാസ് എടുക്കുന്നവർ തൻ്റെ മുന്നിലിരിക്കുന്ന സ്ത്രീകളിലേക്കോ അല്ലെങ്കിൽ മുന്നിലിരിക്കുന്ന സ്ത്രീകൾ ഈ ക്ലാസ് എടുക്കുന്ന ആളുകളിലേക്കോ ഒന്നും നോക്കാൻ പാടില്ല എന്നത് തന്നെയാണ്. കഴിയുന്നത്ര പുരുഷന്മാരാണ് ക്ലാസ് എടുക്കുന്നത് എങ്കിൽ അവരുടെ മുഖത്തേക്ക് നോക്കാതെ തന്നെ നമുക്ക് ക്ലാസുകൾ ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടുന്നത് എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അഅലം.
4: തൻ്റെ മകൾ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പ്രയാസമായതുകൊണ്ട് വിവാഹമോചനം ആവശ്യപ്പെട്ട് മഹർ തിരിച്ചുകൊടുത്ത് മധ്യസ്ഥന്മാർ മുഖേന, പക്ഷേ ഭർത്താവ് വിവാഹബന്ധം ഏർപ്പെടുത്തുന്നുമില്ല. കേസിന് പോകാൻ ആലോചിക്കുന്നു. ഇസ്ലാമിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ന്യായമായ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് വിവാഹമോചനം ആവശ്യപ്പെട്ടത് എന്നുകൂടി അവർ കൂട്ടിച്ചേർക്കുന്നു.
5: ഒരു ഉമ്മയുടെ ചോദ്യമാണ്, മകൾ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് മഹർ തിരിച്ചു കൊടുത്തു മധ്യസ്ഥന്മാർ മുഖേന, പക്ഷേ ഭർത്താവ് വിവാഹബന്ധം വേർപ്പെടുത്തുന്നില്ല, കേസിന് പോകാൻ ആലോചിക്കുന്നുണ്ട്, ഇസ്ലാമികമായിട്ട് വേറെ വല്ല ഓപ്ഷനുകളുമുണ്ടോ എന്നതാണ് ചോദ്യം. അപ്പോൾ ന്യായമായ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് എന്നാണ് ഉമ്മ പറയുന്നത്. എങ്കിൽ ആ ഭർത്താവിൻ്റെ ബാധ്യതയാണ് മഹർ തിരിച്ചു കൊടുത്ത് തൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ത്വലാഖ് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായും ആ ഭർത്താവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മധ്യസ്ഥന്മാർ മുഖേനയാണ് തിരിച്ചു കൊടുത്തത് എങ്കിൽ ആ മധ്യസ്ഥന്മാർക്ക് ഈ ത്വലാഖ് ചൊല്ലാൻ വേണ്ടിയാണ് മഹർ തിരിച്ചു കൊടുത്തത് എങ്കിൽ അദ്ദേഹത്തെക്കൊണ്ട് ത്വലാഖ് ചൊല്ലിക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം കൂടിയുണ്ട്. അവരത് ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. നാട്ടിലെ കാരണവന്മാരും സമൂഹത്തിലെ ഉത്തരവാദപ്പെട്ട ആളുകളും കുടുംബത്തിലെ കാരണവന്മാരുമൊക്കെ ഒരു വിഷയത്തിൽ ഇടപെടുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ അവിടെ വെച്ച് തീർക്കാൻ നമുക്ക് കഴിയണം. ഇത്തരം കാര്യങ്ങൾ കോടതികളിലേക്ക് എത്തിക്കുന്നതിനേക്കാൾ നല്ലത് ന്യായമായ രൂപത്തിൽ നമ്മുടെ കുടുംബ വിഷയങ്ങൾ അവിടെ തന്നെ പറഞ്ഞു തീർത്ത് അവിടെ തന്നെ ഈ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക തന്നെയാണ് ചെയ്യേണ്ടുന്നത്. ഇനി സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ചർച്ചകൾക്ക് വഴിയില്ലാത്ത രൂപത്തിൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്വഭാവവും പെരുമാറ്റവുമാണ് അദ്ദേഹത്തിൻ്റെത് എങ്കിൽ ആ വിവാഹബന്ധം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി കോടതികളെ തന്നെ സമീപിക്കുന്നതാണ്. ഈ നാട്ടുകാരണവന്മാരെ സംബന്ധിച്ചിടത്തോളം, മധ്യസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഖുൽഉ ചെയ്യാനുള്ള വകുപ്പുകൾ ഇപ്പോൾ കോടതിയിലുണ്ട്. ആ ഖുൽഉന്റെ രേഖ കോടതികളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഏതാണോ തൊട്ടടുത്തുള്ള ഒരു ഇസ്ലാമിക കേന്ദ്രമായിട്ടുള്ളത്, സംഘടനയോ അല്ലെങ്കിൽ മഹല്ലത്തോ ഒക്കെ ഉണ്ട് എങ്കിൽ ആ മഹല്ലിലെ ഖാളിയുടെ അടുക്കൽ ചെന്ന് ഈ കോപ്പി കൊടുക്കുകയും ഇത് ശരിവെച്ചുകൊണ്ടുള്ള ഇസ്ലാമികമായ ഒരു ഖാളി എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ വിധി ഖുൽഉ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വിധി അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമികമായി വിവാഹബന്ധം വേർപ്പെടുന്ന ഒരു ഖുൽഉ ആയി മാറുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ കോടതി വിധി പരിഗണിച്ചുകൊണ്ട് ഇത്തരം മഹല്ലിൻ്റെ ഖാളിമാർ അത് നൽകാൻ തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത്. വല്ലാഹു അഅലം.
4: ഡയാപ്പർ അഥവാ പാമ്പേഴ്സ് ഇട്ട ചെറിയ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ എടുത്തുകൊണ്ട് നിസ്കരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ കുട്ടി അതിൽ മൂത്രമൊഴിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയെ എടുത്ത് നിസ്കരിക്കാമോ? പുറത്തേക്ക് ലീക്കായിട്ടില്ല എങ്കിൽ അതിൽ തെറ്റുണ്ടോ എന്നാണ് സംശയം.
5: അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, കുട്ടി മൂത്രമൊഴിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, അത് പുറത്തേക്ക് ലീക്കായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, നമുക്ക് ആ കുട്ടിയുടെ ഡയപ്പറിൽ അതുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവരെ എടുത്തുകൊണ്ട് നമസ്കരിക്കാൻ പാടില്ല. എന്നാൽ നമുക്ക് കുട്ടി മൂത്രമൊഴിച്ചതറിയില്ല, നമ്മൾ നമസ്കാരത്തിൻ്റെ സമയത്ത് ആ കുട്ടി കരയുന്ന സമയത്ത് നമ്മളൊന്ന് അവരെ എടുത്തു എന്നതുകൊണ്ട് നമസ്കാരത്തിന് പ്രശ്നമൊന്നും സംഭവിക്കുകയുമില്ല. എന്നാൽ നമുക്കറിയാം ആ കുട്ടി മൂത്രമൊഴിച്ചിട്ടുണ്ട് എന്ന്, എങ്കിൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ എടുക്കാൻ പാടില്ല എന്നത് മാത്രമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അഅലം.
4: പള്ളിയിൽ ഒരാൾ ഖിബ്ല തെറ്റി നിസ്കരിക്കുന്നത് കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത്?
5: ചിലപ്പോഴൊക്കെ സംഭവിക്കും, ചില പള്ളികളുടെ ഉള്ളിലേക്ക് കയറിയാൽ കൃത്യമായി ഖിബ്ലയുടെ ദിശ മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ രണ്ട് പള്ളിയായിട്ട് അകത്തെ പള്ളിയും പുറത്തെ പള്ളിയും എന്ന നിലക്കും ഒരു മെയിൻ ഹാളും അതിന് ചുറ്റിലുമുള്ള വരാന്തയും എന്ന നിലക്കുമൊക്കെയായിട്ട് പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും. പലപ്പോഴും പ്രധാന ഹാളുകൾ അടച്ചിടുന്ന സമയത്ത് പുറത്തുള്ള ചെറിയ ഹാളുകളിൽ നിന്ന് നമസ്കരിക്കേണ്ടി വരുമ്പോൾ ഏതാണ് കൃത്യമായി ഖിബ്ലയുടെ ദിശ എന്ന് പുറത്തുനിന്ന് വരുന്ന ആ പ്രദേശത്തുകാരനല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവ്യക്തതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ നമസ്കരിക്കുന്നതിന് മുമ്പായി ആരോടെങ്കിലും ചോദിക്കുകയോ എന്തെങ്കിലും അടയാളങ്ങളുണ്ടോ എന്ന് നോക്കുകയോ ഒക്കെ ചെയ്യണം. ജനൽക്കുള്ളിലൂടെ നോക്കിയിട്ടോ ഖിബ്ലയുടെ ദിശ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നതാണ്. ഇനി അങ്ങനെയൊക്കെ ഒന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ നോക്കാതെ ഒരാൾ നമസ്കരിക്കുന്നത് നമ്മൾ കണ്ടു, ഖിബ്ല തെറ്റിയിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്, അല്ലെങ്കിൽ പള്ളിയിലെല്ലാ റൂമിലാണ്, നമുക്കറിയാം ആ റൂമിൽ നിന്ന് എവിടേക്ക് തിരിഞ്ഞിട്ടാണ് നമസ്കരിക്കേണ്ടത് എന്ന്, ആ നിസ്കരിക്കുന്ന ആൾ അവിടുത്തെ ഒരു പുതിയ ആളായിരിക്കാം. ഏതായാലും അദ്ദേഹം ഖിബിലയിലേക്ക് തിരിഞ്ഞിട്ടല്ല നമസ്കരിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തോട് നമ്മൾ പറയണം, അദ്ദേഹത്തിനല്ലേ സംസാരിക്കാൻ പാടില്ലാത്തത്, നമുക്ക് നമ്മൾ നമസ്കാരത്തിലല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ, നിങ്ങൾ ഖിബില തെറ്റിയിട്ടാണ് എന്ന് അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തൊട്ടുകൊണ്ട് ഖിബിലയുടെ ദിശയിലേക്ക് തിരിച്ച് നിർത്തിക്കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ, അഥവാ അദ്ദേഹത്തിന് സുജൂദ് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലം ഖിബിലയുടെ ദിശയിലേക്ക് തിരിച്ചു നിർത്തിയാലുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചു നിർത്തി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. അത് പറഞ്ഞിട്ടായിരിക്കണം നമ്മൾ തിരിച്ചു നിർത്തേണ്ടത്. അല്ല എങ്കിൽ അദ്ദേഹം നമസ്കാരത്തിനിടയിൽ എന്നെ തശ്വീഷാക്കാൻ വേണ്ടി, എന്നെ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടി ആരോ ശ്രമിക്കുന്നു എന്ന് കരുതി അദ്ദേഹം എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ടായിരിക്കണം അദ്ദേഹത്തെ നമ്മൾ ഖിബിലയുടെ ദിശയിലേക്ക് തിരിച്ചു നിർത്തേണ്ടത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അലം.
4: നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വീകരിക്കപ്പെടില്ലെന്ന് ഒരു പള്ളിയിൽ എഴുതി വെച്ചത് കണ്ടു. അങ്ങനെയുണ്ടോ? ഇതിലൊരു വിശദീകരണം നൽകാമോ എന്നാണ് ചോദ്യകർത്താവ് ആവശ്യപ്പെടുന്നത്.
5: അങ്ങനെയല്ല. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല പുരുഷന്മാർക്ക് എന്നത് വളരെ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അഹങ്കാരത്തിൻ്റെയും ഒരു പൊങ്ങച്ചത്തിൻ്റെയും ഭാഗമായിട്ടൊക്കെയാണ് എങ്കിൽ അത് വലിയ കുറ്റമാണ്, ഹറാമാണ് എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സ്വാഭാവികമായി ഒരു മനുഷ്യൻ വസ്ത്രം ധരിച്ചപ്പോൾ ഒരല്പം താഴോട്ടിറങ്ങിപ്പോയി, അദ്ദേഹത്തിന് അതിനെപ്പറ്റി വലിയ ധാരണയില്ല, അല്ലെങ്കിൽ അദ്ദേഹം അത് ശ്രദ്ധിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ ഒന്ന് താഴോട്ട് പോയതാണ് എങ്കിൽ അതൊരു വലിയ കുറ്റമായിട്ട് എടുക്കാൻ പറ്റില്ല. എങ്കിലും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താഴെ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നടക്കുന്നത് എങ്കിൽ ഇസ്ലാമിൻ്റെ ദൃഷ്ട്യാ അത് വലിയ കുറ്റമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കാരുണ്യത്തിൻ്റെ നോട്ടം അത്തരം ആളുകളുടെ നേരെ നോക്കില്ല എന്നും നമസ്കാരം അത്തരം ആളുകൾ അങ്ങനെ നിർവഹിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടില്ല എന്നുമൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അദ്ദേഹത്തിൻ്റെ നമസ്കാരം സ്വീകരിക്കപ്പെടില്ല എന്ന് ഹദീസുകളിൽ വന്നിട്ടില്ല, സ്വഹീഹായിട്ടൊരു റിപ്പോർട്ടും വന്നിട്ടില്ല. നമസ്കാരം സ്വീകരിക്കും, എന്നാൽ ആ ചെയ്ത പ്രവർത്തനം നമസ്കാരത്തിനുള്ളിലാണെങ്കിലും നമസ്കാരത്തിൻ്റെ പുറത്താണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല വെറുക്കുന്ന, അല്ലാഹുവിൻ്റെ റസൂല് വെറുത്ത പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒന്നാണ്. അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം പോലും ലഭിക്കാത്ത ഒരു പ്രവർത്തനമാണ് എന്നതൊക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ബിൽ എന്ന് പറഞ്ഞാൽ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ച വ്യക്തി അവരുടെ നമസ്കാരത്തിലേക്ക് നോക്കുകയില്ല, കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ അതിനർത്ഥം നമസ്കാരം സ്വീകാര്യമല്ല എന്നല്ല. സ്വീകാര്യത അതിൻ്റെ രൂപം വേറെയാണ്, അല്ലാഹുവിൻ്റെ കാരുണ്യം കിട്ടുക എന്നത് അത് വേറെയാണ്. രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നർത്ഥം.
4: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടുള്ള ഹദീസിൽ അറിവ് കിട്ടുന്നുണ്ടെങ്കിൽ ചൈനയാണെങ്കിലും പോയി പഠിക്കണം, ചൈനയിൽ പോയി പഠിക്കണം, ചൈനയിൽ നിന്ന് വന്ന് പഠിക്കണം, ഇതിൽ ഏതാണ് ശരി?
5: ചൈനയിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾ വിദ്യ അഭ്യസിക്കണം, പഠിക്കണം എന്ന് എല്ലാ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം പറയുന്ന സന്ദർഭത്തിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രഗത്ഭരായ പല ആളുകളും പറയാറുള്ള ഒരു ഹദീസ് ആണ് ഇത്. അങ്ങനത്തെ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അങ്ങനെ ഒന്ന് സ്ഥിരപ്പെട്ടിട്ട് വന്നിട്ടേ ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ആശയമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൈനയല്ല അതിനപ്പുറത്ത് വേറെ വല്ല രാജ്യമുണ്ടെങ്കിൽ അവിടെയും, ഇനി ഭൂമിയിലല്ല അതിനപ്പുറത്ത് വല്ലയിടത്തും ഉണ്ടെങ്കിൽ അവിടെയും പോയി പഠിക്കണം എന്ന് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അൽ ഹിക്മത്തു ലാല്ലത്തുൽ മുഅ്മിൻ, വിദ്യ, വിജ്ഞാനം, തത്വജ്ഞാനം ഇതൊക്കെ ഒരു മുഅ്മിനിൻ്റെ കളഞ്ഞുപോയ വസ്തുവാണ്, നഷ്ടപ്പെട്ട വസ്തുവാണ്. എവിടെ അത് കണ്ടാലും അവൻ അത് പെറുക്കിയെടുക്കണം എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. അത് നമ്മൾ ചൈനയിൽ പരിമിതപ്പെടുത്തേണ്ടതില്ല. ഒരു വേള പണ്ടുകാലത്ത് ചൈന ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രമായതുകൊണ്ട് ചൈനയിൽ പോയിട്ടും വിദ്യാഭ്യസിക്കണമെന്നത് ഇങ്ങനെ ആരെങ്കിലും ഈ ഒരു ഹദീസിൻ്റെ ആശയം വെച്ചുകൊണ്ട് പറഞ്ഞതായി, പിന്നീട് അത് നബിയുടെ ഒരു ഹദീസായി ആളുകൾക്കിടയിൽ പ്രചരിച്ചതായിരിക്കാം. ഏതായാലും ആ ചൈന എന്നതിൽ നിന്ന് മാറ്റിയിട്ട് ലോകത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ എവിടെയും വിജ്ഞാനമുണ്ടെങ്കിൽ അത് എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ പോയി പഠിക്കണമെന്ന് തന്നെയാണ്. അപ്പോൾ സ്വഹാബത്തൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞത് തന്നെ കാണാൻ കഴിയും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിൻ്റെ ഖുർആനിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ള ഒരാളാണ് ഞാൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓരോ ആയത്തുകളും എവിടെ ഇറങ്ങി, ഏത് വിഷയത്തിലിറങ്ങി, ഏതാണ് അതിലെ പരാമർശ വിഷയം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എനിക്ക് പ്രവാചകനിൽ നിന്ന് തന്നെ അറിവ് കിട്ടിയിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലെവിടെയെങ്കിലും ഒരാൾ എന്നെക്കാൾ കൂടുതൽ ഈ വിഷയത്തിൽ അറിവുണ്ട് എങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കും. ഒരു വാഹനത്തിൽ കയറി അവിടേക്ക് എത്താൻ കഴിയുമെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കുമെന്ന് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അപ്പോൾ വിജ്ഞാനത്തിൻ്റെ പ്രാധാന്യം പറയുന്ന ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും അതേപോലെ തന്നെ സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങളുമൊക്കെ നമുക്കിഷ്ടം പോലെയുണ്ട്. അത് മതി. ഇതുപോലുള്ള ദുർബലമായ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നമ്മൾ പറഞ്ഞുണ്ടാക്കരുത്. ആരെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ അത് അവർക്ക് തിരുത്തി കൊടുക്കണം. അതിനേക്കാൾ ഉത്തമമായ വാക്ക് ഉണ്ടല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അൽ ഹിക്മത്തു ലാല്ലത്തുൽ മുഅ്മിൻ ഐന വജദഹ യൽതഖിതുഹു എന്ന്. എവിടെയാണോ അത് കണ്ടത് അവിടെ നിന്ന് അവൻ അത് പെറുക്കിയെടുക്കും, അത് തപ്പിയെടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ, അതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ളത്, ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണേണ്ടത്. വല്ലാഹു അഅലം.
4: റമദാനിൽ അവസാനത്തെ പത്തിൽ വിത്ര നിസ്കാരത്തിൽ സൂറത്തുൽ ഖദർ ഓതുന്നത് പ്രത്യേകം സുന്നത്തുണ്ടോ എന്നാണ് ഒരു ശ്രോതാവിൻ്റെ സംശയം.
6: വിത്ര നമസ്കാരത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്ന സൂറത്തുകൾ, അത് വിവരിക്കുന്ന ഹദീസുകൾ പരിശോധിച്ചാൽ ഇമാം അഹ്മദ് തിർമിദിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന യൂതിറു ബി സലാസിൻ, മൂന്ന് റക്കാത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമായിരുന്നു വിത്ർ. ബിസബ്ബി ഇസ്മ റബ്ബിക്കൽ അഅല, ഒന്നാമത്തെ റക്കാത്തിൽ, അതായത് മൂന്ന് റക്കാത്ത് വിത്ർ നമസ്കരിക്കുകയാണെങ്കിൽ അതിലൊന്നാമത്തെ റക്കാത്തിൽ സബ്ബി ഇസ്മ റബ്ബിക്കൽ അഅല എന്ന സൂറത്തും, രണ്ടാമത്തെ റക്കാത്തിൽ കുലിയ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തുൽ കാഫിറൂനും, മൂന്നാമത്തേൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിരുന്നത് എന്ന് ഹദീസിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. എന്നാൽ റമദാനിലെ അവസാനത്തെ പത്തിൽ വിത്ർ നിസ്കാരത്തിൽ സൂറത്തുൽ ഖദർ ഓതുക എന്നുള്ളത് സ്വീകാര്യമായ ഹദീസുകളിലൊന്നും തന്നെ വന്നതായിട്ട് അറിവില്ല. അപ്പോൾ ഹദീസിൽ വന്നിട്ടുള്ള, പൊതുവെ വിത്ർ നിസ്കാരത്തിൽ വന്നിട്ടുള്ള അതേ സൂറത്തുകൾ തന്നെ ഓതുന്നതാണ് റമദാനിലെ അവസാനത്തെ പത്തിലും ഓതുന്നത് സുന്നത്ത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. സൂറത്തുൽ ഖദർ വിത്രിൽ ഓതുക എന്ന് പറഞ്ഞിട്ട് സഹിയായിട്ട് ഒരു ഹദീസും വന്നിട്ടില്ല. അത് റമദാനിൻ്റെ ആദ്യത്തിലായാലും ഒടുക്കത്തിലായാലും തന്നെ ഹദീസിൽ സ്ഥിരപ്പെടാത്ത കാര്യമാണ്. അല്ലാഹു അഅലം.
4: റമദാനിലെ 27-ാം രാവിന് പ്രത്യേകം എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ചിലർ ഖദറിൻ്റെ രാത്രി റമദാനിലെ 27-ാം രാത്രിയാണെന്ന് പറയുന്നത് ഞാൻ കേൾക്കാനിടയായി. ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഉദ്ധരിച്ച് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചോദ്യം.
6: 1000 മാസത്തേക്കാൾ ഇബാദത്ത് ചെയ്യുന്ന പുണ്യം, അതായത് 83 വർഷം നിന്ന് ഇബാദത്ത് ചെയ്യുന്ന കൂലിയാണ് ഒരു പുരുഷായുസ് മുഴുവൻ അമലുകൾ ചെയ്യുന്നത് പോലെയാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി കൊണ്ട് അള്ളാഹു ഈ ഉമ്മത്തിനെ കനിഞ്ഞരുളിയിട്ടുള്ളത്. അപ്പോൾ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന അതിമഹത്തായ പിന്നെ ഒരു രാത്രിയാണ്. എന്നാൽ ആ രാത്രി ഏത് ദിവസമാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായി ഹദീസുകൾ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് അതിനെക്കുറിച്ച്. ഒന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഒരാൾ ലൈലത്തുൽ ഖദറിൽ നിന്ന് വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നിന്ന് നിസ്കരിച്ചാൽ, ഇബാദത്ത് ചെയ്താൽ അവൻ്റെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും എന്നാണ്. പക്ഷേ ആ രാത്രി കൃത്യമായിട്ട് ഇന്ന രാത്രിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. അത്രക്ക് പുണ്യമുള്ള രാത്രിയായതുകൊണ്ട് തന്നെ ആ രാത്രിയെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ 40 അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയായിട്ട് കാണാൻ കഴിയും. ഒന്നാമത് അത് റമദാനിലാണ് എന്നാണ് 4 മദ്ഹബിൻ്റെ ഇമാമുകളും ഈ ലൈലത്തുൽ ഖദറിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റമദാനിൽ അല്ലാത്ത ദിവസങ്ങളും ഉണ്ടാവാം എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. പക്ഷേ റമദാനിൽ തന്നെ എന്നാണെന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. റമദാനിലെ അവസാനത്തെ പത്തിലാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിലുള്ളത്, ഇൽതമിസൂഹ ഫിൽ അഷ്റിൽ അവാഖിരി മിൻ റമദാൻ, റമദാനിലെ അവസാനത്തെ പത്തിൽ നിങ്ങളതിനെ അന്വേഷിച്ചു കൊള്ളുക എന്ന്. അതേപോലെ തന്നെ ചില റിപ്പോർട്ടുകളിൽ 21-ാമത്തെ രാത്രിയിലും 27-ാമത്തെ രാവാണെന്ന് അഭിപ്രായമുള്ള ധാരാളം ഹദീസുകളുണ്ട്. 25-ാണെന്നും 29-ാണെന്നും ഒറ്റയൊറ്റ രാവുകളിലാണ് എന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ 24 രാവൻ തന്നെയാണ് എന്ന് കൂടുതൽ പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും എന്നതല്ലാതെ ഇന്ന 27 തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ മാത്രം തെളിവുകളൊന്നും ഇല്ല എന്ന് തന്നെയാണ്. കാരണം അവസാനത്തെ 10 നിങ്ങൾ അന്വേഷിച്ചു കൊള്ളുക, ഒറ്റയൊറ്റ രാവുകളിൽ അന്വേഷിച്ചു കൊള്ളുക. 21 രാവിനാന്നും 23, 25, 27 ഒക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. അവസാനത്തെ 10 നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാണ് ഈ പറഞ്ഞ ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു തആല അഅലം.
4: എനിക്ക് പലപ്പോഴും അല്ലാഹു ഉണ്ടോ ഇല്ലയോ

0: ഉള്ളയാണെങ്കിൽ പിന്നെ അള്ളാഹനെ പഠിച്ചതാരാ എന്ന ചോദ്യം. അതുവരെയും പിശാചിട്ട് തരുമെന്നാണ്. അപ്പോൾ അത്തരം തെറ്റിലേക്കുള്ള വഴികളും തെറ്റായ ചിന്തകളും വരുമ്പോൾ അവിടെ ബ്രേക്ക് ഇടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നിങ്ങളവിടെ നിർത്തിക്കോ, അള്ളാഹുവിൽ അഭയം തേടിക്കോ എന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും അത്തരം പൈശാചികമായ ചിന്തകളും വസ്വാസുകളും നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ അവിടെ നിന്ന് നമ്മൾ അള്ളാഹുവിലേക്ക് അഭയം തേടി പിശാചിൽ നിന്ന് രക്ഷ തേടി മടങ്ങാൻ പറയുമ്പോൾ സ്വാഭാവികമായും ആ ഒരു ബോധവും ആ ഒരു തിരിച്ചറിവും നമുക്ക് നൽകുന്നത് അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്കാണ്. നമ്മുടെ മനസ്സിൽ ഈമാനുള്ളതുകൊണ്ടാണല്ലോ നമുക്കങ്ങനെ സംശയം വരുന്നതും ഭയപ്പെടുന്നതുകൊണ്ട് നമ്മൾ റബ്ബിനോട് കാവലിനെ ചോദിക്കുന്നതും ഇതിൻ്റെ ദീനിയായ വശങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നത്. അതൊരു നല്ല ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ മനസ്സിൽ തോന്നിയതിൻ്റെ പേരിൽ മാത്രം നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയോ ഷഹാദത്ത് കലിമ ചൊല്ലി മടങ്ങുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. തെറ്റിലേക്ക് പോകാതിരിക്കാൻ അള്ളാഹുവിനോട് കാവലിനെ തേടുക, ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പടച്ചറബിനോട് പ്രാർത്ഥിക്കുക, അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ മുമ്പ് ചെയ്ത നന്മകളൊന്നും പൊളിഞ്ഞു പോകൂല. നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആ കാര്യങ്ങളൊന്നും ആളുകളോട് പറഞ്ഞ് അതിൻ്റെ ഒരു വക്താവായി ഒരു നിഷേധിയായി അവിശ്വാസിയായി നമ്മൾ മാറാത്തിടത്തോളം കാലം ആ നന്മകളൊന്നും നഷ്ടപ്പെടുകയില്ല. കലിമ ചൊല്ലി വീണ്ടും മുസ്ലിമാകേണ്ട കാര്യമില്ല. നമ്മൾ മുസ്ലിം തന്നെയാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥ അവിടെ ഉണ്ടാകുന്നില്ല.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയനിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ ഹംസ മദീനി, ഷമീർ മദീനി, ഹംസ ജമാലി എന്നിവർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 90 ഒഴിവുണ്ട്. ഡൽഹിയിലെ നാഷണൽ ക്യാപിറ്റൽ റീജിയണൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലിമിറ്റഡിൽ സൂപ്പർവൈസർ ജൂനിയർ മെയിൻ്റനൻസ് തസ്തികയിലായി 9 തസ്തികകളിലായി 90 ഒഴിവുകൾ. കരാർ നേരിട്ടുള്ള നിയമനം. ഒക്ടോബർ 9 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. സൂപ്പർവൈസർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ, BSc, IT, BE, BTech അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിൽ എഞ്ചിനീയറിംഗ് ബിരുദം ആയിരിക്കണം. ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ശമ്പളം 37,000 മുതൽ 115,000 വരെ. സൂപ്പർവൈസർ കോർപ്പറേറ്റ് ഹോസ്പിറ്റാലിറ്റി, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടോട്ടൽ അഡ്മിനിസ്ട്രേഷൻ, ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ബിരുദമുണ്ടായിരുന്നു.

0: സൂപ്പർവൈസർ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ബിരുദവും മാസ് കമ്മ്യൂണിക്കേഷൻ പബ്ലിക് റിലേഷനിൽ PG ബിരുദം, PG ഡിപ്ലോമയും. ജൂനിയർ മെയിൻറ്റനർ ഇലക്ട്രീഷ്യൻ ഫിറ്റർ റെഫ്രിജറേഷൻ ആൻഡ് AC ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ട്രേഡ് ITI. 18,250 മുതൽ 59,000 വരെയാണ് ശമ്പള സ്കെയിൽ. പ്രായപരിധി 28. ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 90 ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.nctc.in.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
0: റെയിൽവേയിൽ 560 പാരാമെഡിക്കൽ ഒഴിവ്. റെയിൽവേ പാരാമെഡിക്കൽ കാറ്റഗറിയിലെ 560 ഒഴിവിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരണമായ എംപ്ലോയ്മെന്റ് ന്യൂസിന്റെ സെപ്റ്റംബർ 12 ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഒക്ടോബർ 14 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. നഴ്സിംഗ് സൂപ്രണ്ട്, ഫാർമസിസ്റ്റ്, ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ, ലാബ് അസിസ്റ്റന്റ്, ഡയാലിസിസ് ടെക്നീഷ്യൻ, റേഡിയോഗ്രാഫർ, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ എന്നീ തസ്തികയിലായി മുൻവർഷം 434 ഒഴിവാണ് ഉണ്ടായിരുന്നത്. യോഗ്യത ഉൾപ്പെടെ അപേക്ഷ അയക്കുന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ www.rrb.indianrailways.gov.in ൽ പ്രസിദ്ധീകരിക്കുന്ന മുഴക്കി ലഭ്യമാകുന്നതാണ്. റെയിൽവേയിൽ 560 പാരാമെഡിക്കൽ ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.rrb.indianrailways.gov.in.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് റേഡിയോ നേർരേഖ. സ്വന്തം മക്കളെ കൊല്ലുകയോ എന്ന വിഷയത്തിൽ നമുക്ക് മുൻപിൽ സംസാരിക്കുന്നു പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അവിശ്വസനീയമായ വാർത്തകൾ നമ്മൾ കേൾക്കലുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കും, ആ വ്യക്തിക്ക് എങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഞാൻ അറിയുന്ന ആ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തും അയാളിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ, എങ്ങനെയാണ് ഒരാൾക്കത് കഴിയുക എന്നൊക്കെ നമ്മൾ ചോദിക്കാറും ചിന്തിക്കാറുമുണ്ട്. ഒരു പക്ഷേ ഈ ചിന്തക്കുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് വിശുദ്ധ ഖുർആൻ പറയുന്ന ചരിത്രങ്ങളൊക്കെ സത്യമാണെന്ന് 100% നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ജാഹിലിയ കാലഘട്ടത്തിൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ, കുട്ടികളെ കൊന്നിരുന്നു അറബികൾ എന്ന് പറയുന്നു. കുട്ടികളെ കൊല്ല, സ്വന്തം ഒരു കുട്ടിയെ കൊല്ലുക അറിഞ്ഞാൽ, ഒരു കുട്ടിക്കൊന്ന്, എന്തെങ്കിലും ഒരു കുട്ടിക്ക് ചെറിയൊരു പനിയോ അസുഖമോ ഒരു ഛർദിയോ ഓ എന്തെങ്കിലും ഒരു സംഗതി വന്നാൽ അതുപോലും സഹിക്കാൻ കഴിയാത്തൊരു ഉമ്മയോ വാപ്പയോ അച്ഛനോ അമ്മയോ ഒരു കുട്ടിയെ കൊല്ലൂ. അപ്പോൾ സ്വന്തം കുഞ്ഞിനെ കൊല്ലാനുള്ള ഒരു മാനസികാവസ്ഥ അയാൾക്ക് എങ്ങനെ ലഭിക്കുന്നു? അത് വളരെ ഗൗരവപരമായ ഒരു ആലോചനയാണ്. ഒരു കുട്ടിയെ, സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ മാനസികമായി ഒരാൾക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ അനുസരിച്ച് കൊണ്ട് ഒരാളെ കൊല്ലാൻ കഴിയൂല. അതിലുപരി മക്കൾ എന്ന് പറഞ്ഞാൽ അതെന്താണ്? നമ്മൾ നൊന്ന് പ്രസവിച്ച നമ്മുടെ വലിയ സ്വപ്നങ്ങളാണല്ലോ, കരളുകളാണ്. അവിടെ കാലിലൊരു മുള്ളു തറക്കുന്നത് പോലും നമുക്ക് നോക്കി നിൽക്കാൻ സാധ്യമല്ല. അങ്ങനത്തെ ഒരു കുട്ടിനെ ജീവന് കൊണ്ടുപോയിട്ട് കൊല്ലുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധ്യമാകുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണമല്ലോ. വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ അൻആമിൽ പറയുന്നുണ്ട്, 140-ാമത്തെ വചനത്തിൽ, ഖദ് ഖസിറല്ലദീന ഖതലു ഔലാദഹും സഫഹൻ ബിഗൈരി ഇൽമിൻ. ബുദ്ധിശൂന്യമായി അറിവില്ലാതെ തങ്ങളുടെ മക്കളെ കൊല്ലുന്ന ആളുകൾക്ക് നഷ്ടത്തിലായിരിക്കുന്നു. അവർ ഇഹലോകത്തും പരലോകത്തും നഷ്ടത്തിലാണ്. വഹറമു മാ റസഖഹുമുല്ലാഹു ഇഫ്തിറ എന്ന അള്ളാഹ് അവർക്ക് കൊടുത്ത റിസ്കിനെ അവരെന്ത് ചെയ്തു? നിഷിദ്ധമാക്കുകയും ചെയ്തു. ഖദ് ലല്ലു വമാക്കാനും മുഹ്തദീൻ, അവർ പിഴച്ചുപോയി, അവർ സന്മാർഗം പ്രാപിച്ചവരായിരുന്നില്ല. ഇങ്ങനത്തെ വ്യക്തമായിട്ട് ഖുർആൻ പറയുമ്പോൾ എന്താണ്, അവർ മക്കളെ കൊന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം നമ്മളേക്ക് എങ്ങനെ ഉത്തരം കണ്ടെത്താൻ പറ്റും? പിശാച്, മനുഷ്യ മാനവ വിരുദ്ധമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ നന്മക്കും ഭാവിക്കും സുരക്ഷിതത്വത്തിനും ഒക്കെ ഹാനികരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവനെക്കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ജോലി. അതാണ് പിശാചിനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തപ്പെട്ടത്. നമുക്ക് ദോഷകരമായ കാര്യം നമ്മളെക്കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക, സ്വന്തം മക്കളെ സ്വന്തം കൈകളെ കൊണ്ട് തന്നെ കൊല ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ പിശാചിൽ നമുക്ക് പരിചയപ്പെടുത്തരുന്ന ഒരു രംഗം ആദം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിലൂടെയാണ്. അവിടെ നമുക്ക് പരിചയപ്പെടുത്തരുന്ന എന്താണ്? ആദം നബി അലൈഹിസ്സലാമിനെ കൊണ്ട് ആ പ്രവാചകന് ദോഷകരമായ കാര്യം അദ്ദേഹത്തെക്കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കലാണല്ലോ. അതിലാണ് പിശാച് വിജയം കണ്ടെത്തിയത്. അതാണല്ലോ ചതി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഏറ്റവും വലിയ വഞ്ചകൻ എന്ന് പിശാചിനെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ടാണ്, ചതിയാണ്. അതായത് എന്തെങ്കിലും മോഹനമായ വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അലങ്കാരങ്ങളോ സൃഷ്ടിച്ചിട്ട് എനിക്ക് വിരുദ്ധമായത് ഞാൻ തന്നെ പ്രവർത്തിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മദ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് പൈശാചിക പ്രവർത്തനം എന്നാണ് പറഞ്ഞത്. മദ്യം പൈശാചിക പ്രവർത്തനമാണ്. ഇത് മദ്യം കഴിക്കുന്ന ഒരു വ്യക്തിയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ അയാൾക്ക് ദോഷകരമാണ്, അയാളുടെ കുടുംബത്തിന് ദോഷകരമാണ്, അയാളുടെ നിലനിൽപ്പിന് ദോഷകരമാണ്, അയാളുടെ പരലോകത്തിന് ദോഷകരമാണ്. അതായത് ഒരു പിശാച് എന്തെല്ലാം സാധ്യമാക്കാൻ ഉദ്ദേശിക്കുന്നു മനുഷ്യനിലൂടെ, അതൊക്കെ ഒരു മദ്യപാനിയിലൂടെ പിശാചി നടപ്പിലാക്കാൻ പറ്റും. അയാൾ കൊലപാതകയാകും, വ്യഭിചാരിയാകും, സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്നവനാകും, ഏറ്റവും വലിയ അധർമ്മകാരിയാകും, എന്തുമാവാൻ പറ്റും. ഒരു പിശാചിന് ഉദ്ദേശിക്കുന്ന എന്ത് കാര്യങ്ങളും സാധ്യമാക്കത്തക്ക വിധത്തിലുള്ളൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ മദ്യത്തിന് പറ്റും എന്നുള്ളതാണ്. തിന്മകളുടെ മാതാവാണ്. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, എനിക്കും നിങ്ങൾക്കും ദോഷകരമായ കാര്യം നാം ചെയ്യുന്നുവോ? നമ്മുടെ അഭിമാനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന, നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിലും നമ്മൾ അപമാനിതരായി പോകുന്ന, നമ്മുടെ ശരീരത്തിന് ദോഷം വരുത്തുന്ന, നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന, നമ്മുടെ ജോലിയെ പ്രതികൂലമായി തീരുന്ന, നമ്മുടെ ഇപ്പോഴത്തെ സന്തോഷാവസ്ഥകളെ മാറ്റിമറിക്കുന്ന, നമുക്ക് പ്രതികൂലമായ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ പിശാച് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഒരു അവിഹിത ബന്ധമുണ്ടാക്കുന്നവൻ സ്വന്തം കുടുംബത്തെ നശിപ്പിക്കുകയാണ്. അയാളുടെ നാശത്തിന് വേണ്ടിയുള്ള അവസരങ്ങളെയാണ് പിശാച് അയാൾക്ക് ഉണ്ടാക്കിക്കൊടുക്കുന്നത് എന്ന് നമുക്ക് അതിനെ ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ വലിയൊരു ആശയമാണ്. എങ്ങനെ ഇവർക്കിത് ചെയ്യാൻ പറ്റുന്നു എന്ന ചോദ്യത്തിൻ്റെ മറുപടി സ്വന്തം മക്കളെ കൊല്ലാൻ എങ്ങനെ ജാഹിലിയ പീരീഡിലെ ആളുകൾക്ക് പറ്റി എന്ന് ചോദിച്ചാൽ, സ്വന്തം മകനെ കൊല്ലാനുള്ള, മകളെ കൊല്ലാനുള്ള ഒരു മാനസികാവസ്ഥ സൃഷ്ടിച്ചു കൊടുക്കുന്നിടത്ത് പിശാച് വിജയിക്കുന്നു. പാരമ്പര്യത്തിൻ്റെ പേരിലോ ആചാരത്തിൻ്റെ പേരിലോ അഭിമാനത്തിൻ്റെ പേരിലോ എന്തിൻ്റെ പേരിലാവട്ടെ, അത് കൊന്നുകളയുന്നതാണ് നിനക്കു നല്ലത് എന്ന് പറഞ്ഞ് തൻ്റെ ഭാവി സുരക്ഷിതമാക്കേണ്ട, തന്നെ സംരക്ഷിക്കേണ്ട, തൻ്റെ അനന്തരമെടുക്കേണ്ട, എല്ലാ നിലക്കും തനിക്ക് ഒരു ഭാവി തലമുറയെ നിലനിർത്താൻ ആവശ്യമായ ഒരു കുഞ്ഞിനെ, ജീവനോടുകൂടെ നിഷ്കളങ്കമായൊരു കുഞ്ഞിനെ, ഒരു തെറ്റും ചെയ്യാത്തൊരു കുഞ്ഞിനെ കൊല്ലാൻ സംരക്ഷിക്കേണ്ട മാതാപിതാക്കളെ കൊണ്ട് ആ കുട്ടിയെ കൊല നടത്തിക്കാൻ പിശാചിന് പറ്റുമെങ്കിൽ പിശാചിന് സാധിക്കാത്ത തിന്മകളേതാണ്? എല്ലാം വസയ്യനലഹും ഷെയ്ത്താനും അമാലവും എല്ലാ പ്രവർത്തനങ്ങളെയും അലങ്കാരമാക്കി കാണിച്ചു കൊടുത്തുകൊണ്ട് മനുഷ്യനെ തീരാ ദുഃഖത്തിലും തീരാ നഷ്ടത്തിലുമാക്കാൻ പിശാചിന് പറ്റും എന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുക. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നമ്മെ തന്നെ നശിപ്പിക്കുന്ന, നമുക്ക് തന്നെ അപകടങ്ങൾ വരുത്തുന്ന, നമ്മുടെ ഇഹപര ജീവിതങ്ങളെ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പിശാച് നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്ന് ഗൗരവപരമായി നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. അത്തരമൊരു തിരിച്ചറിവ് ജീവിതത്തിൽ നമുക്ക് വലിയൊരു മാറ്റത്തിൻ്റെ സാധ്യതകളെ ഉണ്ടാക്കുന്നതായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല. എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ, ഏത് അന്ധവിശ്വാസങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചാലും അതെല്ലാം സമൂഹത്തിൻ്റെയും വ്യക്തിയുടെയും നാശത്തിന് വേണ്ടിയുള്ളതു തന്നെയാണ്. ഇപ്പോൾ ജാഹിലിയ കാലത്തെ ചില അന്ധവിശ്വാസങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്ന വചനത്തിൻ്റെ 140-ാമത്തെ വചനത്തിൽ തൊട്ട് മുമ്പുള്ള 139-38 വചനങ്ങളൊക്കെ പറഞ്ഞത്. വഖാലു ഹാദിഹി അൻആമുൻ വഹറസുൻ ഹിജ്റുൻ ലാ യത്അമുഹാ ഇല്ലാ മൻ നശാഉ ബിസഅമിഹിം. അതായത് അവർ പറയാണ് ഈ കൃഷി എന്ത് ചെയ്യാൻ പറ്റൂല, ഈ നാൽക്കാലികൾ ഇതൊന്നും പിന്നെ ഭക്ഷിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ തിന്നാൻ പറ്റൂല, അത് ഇന്ന നിലക്കുള്ളതാണ്, ഇന്ന വിശ്വാസത്തിൽ ഇന്ന കാര്യത്തിലുള്ളതാണ് എന്ന് അവർ പറഞ്ഞ് സ്വയം അവരോരോ തീരുമാനങ്ങൾ ഉണ്ടാക്കുക. അതാണ്ടാണ് അള്ളാഹുവിൻ്റെ പേരിൽ അവർക്ക് അളവ് പറയാണ്. അതേപോലെ തന്നെ നാൽക്കാലികളുടെ വയറുകളിലുള്ള ഗർഭസ്ഥ ശിശുക്കളെക്കുറിച്ച് അവർ ചില തീരുമാനങ്ങൾ പറയും. അത് ആണുങ്ങൾക്കേ പറ്റുള്ളൂ, പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റൂല എന്നൊക്കെ വെറുതെ പറയാം. ഈ പറയുന്ന വിശ്വാസങ്ങളെ ആളുകൾ എന്ത് ചെയ്യുക, സ്വീകരിക്കുക. എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് സുഹൃത്തുക്കളെ. ഈ അന്ധവിശ്വാസങ്ങളൊക്കെ കൊണ്ടടക്കുന്ന ആളുകൾ എന്തുമാത്രം നഷ്ടങ്ങളാണ് അവർക്കൊക്കെ ഉണ്ടാവുന്നത്. ഒരു പരീക്ഷണം ജീവിതത്തിൽ വരുമ്പോൾ അതിന് ചില കാരണങ്ങളുണ്ടാവാം. കുട്ടിയുടെ വിവാഹം നടക്കാതിരിക്കുക, അല്ലെങ്കിൽ മകൻ്റെ വിവാഹം ഡൈവേഴ്സ് ആവുക, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം. ഇതൊക്കെ എന്താണ്, എന്തോ അഭൗതികമായിട്ടുള്ള ദോഷങ്ങളുടെ ഫലമായിട്ടാണ് എന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി ജ്യോത്സ്യന്മാരെയും അതിനുവേണ്ടിയുള്ള ആളുകളെത്തും പിന്നെ പ്രവചനക്കാരത്തൊക്കെ പോയിട്ട് പരിഹാരം തേടും. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുക, എന്ത് ചെയ്യും, നിങ്ങൾ ഇന്ന ക്രിയ ചെയ്യണം, ഇന്ന കർമ്മം ചെയ്യണം. ആ കർമ്മവും ഒക്കെ അവരാ ചെയ്യുക, അവരതിനുള്ള ഫണ്ടുകൾ വാങ്ങും. അത് കഴിഞ്ഞ് അവസാന നിവർത്തിൽ അവർ പറയും ഈ വീടാണ് പ്രശ്നം. അതിന് മുന്നേ ഇത് വീടല്ല പ്രശ്നം, ഒരു കർമ്മം ചെയ്താൽ ശരിയാവുന്ന ആൾ വീടാണ് പ്രശ്നം എന്നറിയും. എൻ്റെ വീട് വിൽക്കാൻ വേണ്ടി പറയും, എൻ്റെ 1 കോടിൻ്റെ വീടൊക്കെ എന്ത് ചെയ്യും, 10 ലക്ഷത്തിനൊക്കെ വീട്ടിട്ട് അയാൾ അവിടെ നിന്ന് പോകും. എത്ര രൂപകളുടെ നഷ്ടം, എന്തെല്ലാം മാനസിക പ്രയാസങ്ങൾ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ. ഇതൊക്കെ ഏതൊരു അന്ധവിശ്വാസവും മനുഷ്യന് നൽകുന്നത് ഇത്തരം മാനസിക പിരിമുറുക്കങ്ങളും തീരാ നഷ്ടങ്ങളുമാണ്. പിശാച് അന്ധവിശ്വാസങ്ങളിലൂടെയും തെറ്റായ തോന്നലുകളിലൂടെയും മനുഷ്യനെ വളരെ അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് നയിക്കും. ഇത്തരം അപകടങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് ഫലമായിട്ടോ നമ്മൾ അകപ്പെട്ടു പോകുന്നുണ്ടോ എന്ന ആത്മപരിശോധന നമ്മൾ നടത്തണം. പിശാചിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ്റെ കുതന്ത്രങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മഹാവഞ്ചകനായ പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ രക്ഷപ്പെടാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
0: നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ. സ്വന്തം മക്കളെ കൊല്ലുകയോ? വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പമുണ്ടായിരുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെൻറ്റുമുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യയ്ക്കും കുടുംബങ്ങൾക്കും ഒന്നറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റേഡിയോക്ക് കൊടുക്കുക. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ അനുഗ്രഹങ്ങളുടെ ഭവനം എന്ന വിഷയത്തിൽ അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലേക്കാണ് കാതോർക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ വിശുദ്ധ ഖുർആനിൽ സൂറത്തു സജദയിൽ 17-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ. ഫലാ തഅലമു നഫ്സുൻ, ഒരു നഫ്സിനും അറിയുകയില്ല, മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ, കണ്ണിന് കൺകുളിർമയേകുന്ന എന്തോ ഒരു ആനന്ദകരമായ കാര്യം അവർക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുള്ളത് അത് ഒരു നഫ്സിനെയും അറിയിച്ചിട്ടില്ല. അള്ളാഹു അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഒരാൾക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ ഐഹിക ലോകത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അവനൊരുക്കി വച്ചിട്ടുള്ള മഹത്തായ പ്രതിഫലവും മഹനീയ പാരിതോഷികവുമായ സമാധാനത്തിൻ്റെയും സർവ്വസുഖങ്ങളുടെയും ലോകമായ സ്വർഗലോകത്തെക്കുറിച്ചാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നത്. സ്വർഗം എങ്ങനെയാണ് എന്നത് കൃത്യമായി വിശദീകരിക്കുക സാധ്യമല്ല. നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അനുഭൂതിയാണ് അവിടെ ആസ്വദിക്കാനുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രമാണങ്ങൾ എന്താണോ നമ്മെ ഈയൊരു വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത് അത് മാത്രം വിശ്വസിക്കുക എന്നുള്ളതാണ് ഈയൊരു വിഷയങ്ങളിൽ നമുക്ക് നിവൃത്തിയുള്ളൂ. അനുഗ്രഹങ്ങളുടെ കലവറയാണ് സ്വർഗം എന്ന് വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും പല ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഐശത്യ റാലിയ, സമ്പൂർണ്ണ സംതൃപ്തിയുടെ ജീവിതം എന്ന് രണ്ട് സ്ഥലങ്ങളിൽ അള്ളാഹു പ്രയോഗിച്ചപ്പോഴും അവ രണ്ടും സ്വർഗലോകത്തെക്കുറിച്ചാണ് അവിടെ പരാമർശിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ സ്വർഗത്തെപ്പറ്റി പഠിപ്പിച്ചത് അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഖുദ്സിയായ ഹദീസിലൂടെ നമുക്ക് കാണാം. അള്ളാഹു പറയുകയാണ്, അഅദത്തു ലിഇബാദിയസ് സാലിഹീൻ, സാലിഹീങ്ങളായ സജ്ജനങ്ങളായ എൻ്റെ അടിമകൾക്ക് ഞാൻ ഒരുക്കി വച്ചിട്ടുണ്ട്, മാലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന എൻ്റെ അടിമകൾക്ക് ഇന്നേവരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങളാണ് ആസ്വാദനങ്ങളാണ് നാം അവിടെ ഒരുക്കി വച്ചിട്ടുള്ളത്. വല ഉദ്നുൻ സമിഅത്ത്, ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള അനുഭൂതികൾ, അനുഗ്രഹങ്ങൾ. വല ഖതറ അലാ ഖൽബി ബശരിൻ, മനുഷ്യൻ്റെ ഒരു മനസ്സും ഇന്നേവരെ വിഭാവനം ചെയ്തിട്ടില്ലാത്ത അത്രയും വലിയ അനുഗ്രഹങ്ങൾ. നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള അത്ര വലിയ അനുഗ്രഹങ്ങളാണ് അള്ളാഹു സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു മനസ്സിനും കണ്ടെത്തുക സാധ്യമല്ല എന്താണ് അവിടെ ഉള്ളത് എന്നുള്ളത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, എന്തും ആഗ്രഹിക്കാൻ പറ്റുന്ന, ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്ന, ആഗ്രഹിക്കാതെ തന്നെ പലതും ലഭിക്കുന്ന ഒരു ലോകമാണ് സ്വർഗലോകമെന്ന് അള്ളാഹു പറയുമ്പോൾ, അതിനുവേണ്ടി നമ്മുടെ താൽക്കാലികമായ ആഗ്രഹങ്ങളെ മാറ്റിവെക്കണമെന്ന് അള്ളാഹു പഠിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, നമുക്കതിനൊന്ന് വിധേയമായിക്കൂടെ? നിങ്ങളുടെ സ്വന്തം താൽപ്പര്യങ്ങളെ മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ ആഗ്രഹങ്ങളിലേക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയങ്ങളിലേക്ക് മനസ്സിനെ നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്താൽ, മനസ്സിനെ നിങ്ങളൊന്ന് മാറ്റിപ്പറിച്ച് നട്ടാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറയുമ്പോൾ, താൽക്കാലികമായ ആഗ്രഹങ്ങൾക്കപ്പുറം ആത്യന്തികമായി സുഖങ്ങൾ അനുഭവിക്കുന്ന, ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു ലോകമാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. മരണസമയത്ത് നല്ല ആത്മാക്കളെ പിടിക്കുന്ന മലക്കുകൾ വന്നുകൊണ്ട് പറയുന്ന വാചകമായി അള്ളാഹു പഠിപ്പിക്കുമ്പോൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാം, വലക്കും ഫീഹാ മാ തശ്തഹി അംഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഉൻ. സഹോദരങ്ങളെ, അത് മാത്രം പോരെ ഒരു വിശ്വാസിക്ക്. ഒരു വിശ്വാസിക്ക് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഈമാൻ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെടാതെ ജീവിതത്തിൽ കണിശത പാലിക്കാൻ ഈ ഒരൊറ്റ ആയത്ത് മാത്രം മതിയാകുമെന്നുള്ളതാണ്. എന്താണ് ആയത്തിൽ പറയുന്നത്? വിശ്വാസം ശരിയാക്കിയ ഇഖ്ലാസോടുകൂടി സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത ആളുകൾ അവരോട് മലക്കുകൾ പറയുന്ന വാചകം, വലക്കും ഫീഹാ മാ തഷ്തഹി അംഫുസുക്കും, നിങ്ങളുടെ മനസ്സ് കൊതിക്കുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് സ്വർഗത്തിൽ ലഭിക്കുന്നതാണ്. ഈ ജീവിതത്തിനപ്പുറം ഇനി വരാനിരിക്കുന്ന ലോകത്ത് നിങ്ങൾ കൊതിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, ഇവിടെ ഏത് തരത്തിലുള്ള ത്യാഗങ്ങൾ സഹിച്ചാലും, എന്തൊക്കെ നമുക്ക് ഈ ദുനിയാവിൽ നഷ്ടപ്പെട്ടാലും, എന്തൊക്കെ പ്രയാസങ്ങൾക്ക് വിധേയരായാലും, സ്വർഗമൊരിക്കലും നഷ്ടപ്പെടരുത് എന്ന ചിന്തയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. ആ സ്വർഗത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന ഒരു പ്രതിജ്ഞയായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. എന്തേ കാരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, മൗലിഉ സൗതിൻ ഫിൽ ജന്നതി ഖൈറു മിനദ്ദുനിയാ വമാ ഫീഹാ. മൗലിഉ സൗതിൻ ഫിൽ ജന്ന, സ്വർഗത്തിലൊരു ചാട്ടവാറ് വെക്കാൻ പറ്റുന്നത്ര സ്ഥലമില്ലേ? പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഖൈറു മിനദ്ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും അതിലുള്ള മുഴുവൻ സാധനങ്ങളും മുഴുവൻ ജീവജാലങ്ങളായിക്കോട്ടെ, എന്തൊക്കെയാണോ ദുനിയാവിലുള്ളത് അതെല്ലാം കിട്ടുന്നതിനേക്കാൾ ഖൈറാണ് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഒരു സെൻറ് സ്ഥലം നമുക്ക് അധികം കിട്ടുമെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വേഗം കൈക്കലാക്കാൻ നമ്മൾ ശ്രമിക്കും അല്ലേ? എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ്, ഈ ദുനിയാവ് മുഴുവനും നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ഖൈറായ കാര്യം മൗലിഉ സൗതിൻ ഫിൽ ജന്ന, സ്വർഗത്തിലൊരു ചാട്ടവാർ വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു കാൽപാദം വെക്കാൻ പറ്റുന്ന അത്ര സ്ഥലമില്ലേ, ആ ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നുള്ളതാണ്. അതാണ് സ്വർഗം. സ്വർഗത്തിൽ എത്ര ചെറുത് ലഭിച്ചാലും അതൊക്കെ ഈ ദുനിയാവിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വലുതായിക്കൊണ്ടേ തോന്നുള്ളൂ. സ്വർഗത്തിൻ്റെ വ്യത്യസ്ത പദവികളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു മിനിമം കിട്ടാനല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്, സ്വർഗത്തിലെ മാക്സിമം കിട്ടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം എന്നതാണ്. എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം കിട്ടിയാൽ മതി, സ്വർഗത്തിലേക്കൊന്ന് എത്തിപ്പെട്ടാൽ മതി, അങ്ങനെയല്ല. സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ സ്ഥാനങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കണം എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്ന ഫിൽ ജന്നതി മിഅത്തു ദറജ, സ്വർഗത്തിന് തീർച്ചയായും 100 പദവികളുണ്ട്. അഅദ്ദല്ലാഹു ലിൽ മുജാഹിദീന ഫി സബീലിഹി, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത ആളുകൾക്ക്, ജിഹാദിലേർപ്പെട്ടവർക്ക് അല്ലാഹു തയ്യാറാക്കി വെച്ചതാണ് ആ സ്വർഗം. കുല്ലു ദർജത്തൈനി മാ ബൈനഹുമ കമാ ബൈനസ് സമാഇ വൽ അർദ്, ആ ഓരോ പദവികൾക്കുമിടയിൽ ആകാശ ഭൂമികൾക്കിടയിൽ എത്രത്തോളം വ്യത്യാസമുണ്ടോ അത്രത്തോളം വ്യത്യാസമുണ്ട്. ഫഇദാ സഅൽതുമുല്ലാഹ, അതുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുമ്പോൾ, ഫസഅലുഹുൽ ഫിർദൗസ്, ഫിർദൗസ് തന്നെ ചോദിക്കണേ, ആ ജന്നാത്തിൽ ഫിർദൗസ് തന്നെ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണമെന്നാണ് വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ആ ഫിർദൗസിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഫഇന്നഹു ഔസതുൽ ജന്നതി വൽ അഅലൽ ജന്ന, ആ ജന്നാത്തിൽ ഫിർദൗസ് എന്നത് അത് സ്വർഗത്തിൻ്റെ മധ്യഭാഗമാണ്, സ്വർഗത്തിൻ്റെ ഉയർന്ന സ്ഥലമാണ്, സ്വർഗത്തിൻ്റെ ഏറ്റവും ഉയർന്നതും അതുപോലെ മധ്യത്തിൽ നിൽക്കുന്നതും. വഫൗഖഹു അർശുർ റഹ്മാൻ, അതിൻ്റെ മുകളിലാണ് അള്ളാഹുവിൻ്റെ സിംഹാസനം നിലകൊള്ളുന്നത്. വമിൻഹു തഫജ്ജർ അൻഹാറുൽ ജന്ന, അവിടെ നിന്നാണ് സ്വർഗത്തിൻ്റെ അരുവികൾ പൊട്ടി ഒഴുകുന്നത്. അതുകൊണ്ട് ആ ഫിർദൗസിന് വേണ്ടി നിങ്ങൾ കൊതിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് പോയാൽ മതിയെന്നല്ല, സ്വർഗത്തിലൊരു ചാട്ടവാറ് വെക്കാൻ പറ്റുന്നത്ര സ്ഥലം തന്നെ ഈ ദുനിയാവ് ലഭിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെങ്കിലും അത് പോരാ. ഒരു വിശ്വാസിയുടെ ആഗ്രഹം മറിച്ച് അവൻ ഫിർദൗസ് തന്നെ ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജന്നാത്തിൽ ഫിർദൗസ് നേടിയെടുക്കാൻ ഈ ദുനിയാവിൽ എന്തൊക്കെ പരിശ്രമങ്ങളാണോ നമ്മൾ നടത്തേണ്ടത് അതെല്ലാം വളരെ കൃത്യമായിക്കൊണ്ട് ഒരു പ്രയാസവുമില്ലാതെ നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: ജസാകല്ലാഹു ഖൈറാ, ബറകല്ലാഹു ഫീക്. അനുഗ്രഹങ്ങളുടെ ഭവനം എന്ന വിഷയത്തിൽ അബ്ദുള്ള മുഹ്സിൻ വണ്ടൂരാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലൂടെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, phone 9020840840, www.peaceradio.com.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനമാണ് ഇനി നമുക്ക് കേൾക്കാനുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയുടെ കയ്യിലുള്ള ഒരു വജ്രായുധമാണ് പ്രാർത്ഥന എന്നത്. പ്രയാസഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ് ഇന്ന് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ നമ്മളോടൊപ്പം പങ്കുവെക്കുന്നത്. നമുക്കതിനായി കാതോർക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രയാസ ഘട്ടങ്ങളിൽ മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന മഹാനായ ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി റബ്ബുൽ അർശിൽ കരീം. ഈ പ്രാർത്ഥന പ്രവാചകൻ സാധാരണയായി ചൊല്ലാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രാർത്ഥനയുടെ അർത്ഥം, സർവജ്ഞനും സഹനശീലനുമായ അള്ളാഹുവല്ലാതെ യഥാർത്ഥ ആരാധ്യനായി മറ്റാരുമില്ല, മഹിത സിംഹാസനത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവല്ലാതെ യഥാർത്ഥ ആരാധ്യനായി മറ്റാരുമില്ല, മഹനീയ സിംഹാസനത്തിൻ്റെ നാഥനായ ഭൂമിയുടെ നാഥനായ വാനങ്ങളുടെ നാഥനായ അള്ളാഹുവേ, അള്ളാഹുവല്ലാതെ യഥാർത്ഥ ആരാധ്യൻ വേറെ ആരുമില്ല എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണിത്. പ്രാർത്ഥന ആവർത്തിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ അലീമുൽ ഹലീമു, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി റബ്ബുൽ അർശിൽ കരീം. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി, വറബ്ബുൽ അർളി, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി റബ്ബുൽ അർശിൽ കരീം, റബ്ബുൽ അർശിൽ കരീം, റബ്ബുൽ അർശിൽ കരീം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി റബ്ബുൽ അർശിൽ കരീം. ഈയൊരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: ബാറകല്ലാഹു ഫീക്. ജസാകല്ലാഹു ഖൈറ. പ്രയാസഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന ഈ ഒരു പ്രാർത്ഥനയായിരുന്നു നമ്മൾ കേട്ടത് ഇന്നത്തെ പ്രാർത്ഥന പഠനത്തിലൂടെ. അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ വളരെ ലളിതമായ രീതിയിൽ, അൽഹംദുലില്ലാ, നമുക്ക് പഠിക്കാൻ ഉതകുന്ന രീതിയിൽ തന്നെ ഈ ഒരു ക്ലാസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത്തരം പ്രാർത്ഥനകൾ നമുക്ക് താങ്ങും തണലുമായി വരാൻ, അത് ജീവിതത്തിൽ പകർത്തുവാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു. പീസ് റേഡിയോ ദിശ.
5: ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 90 ഒഴിവുണ്ട്. ഡൽഹിയിലെ നാഷണൽ ക്യാപിറ്റൽ റീജിയണൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലിമിറ്റഡിൽ സൂപ്പർവൈസർ ജൂനിയർ മെയിൻ്റനൻസ് തസ്തികയിലായി 9 തസ്തികകളിലായി 90 ഒഴിവുകൾ. കരാർ നേരിട്ടുള്ള നിയമനം. ഒക്ടോബർ 9 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. സൂപ്പർവൈസർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ BSc IT BE BTech അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിൽ എഞ്ചിനീയറിംഗ് ബിരുദം ആയിരിക്കണം. ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ശമ്പളം 37,000 മുതൽ 115,000 വരെ. സൂപ്പർവൈസർ കോർപ്പറേറ്റ് ഹോസ്പിറ്റാലിറ്റി, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടോട്ടൽ അഡ്മിനിസ്ട്രേഷൻ, ഹോട്ടൽ മാനേജ്മെന്റിൽ ബിരുദമുണ്ടായിരിക്കണം. സൂപ്പർവൈസർ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ബിരുദവും മാസ് കമ്മ്യൂണിക്കേഷൻ പബ്ലിക് റിലേഷനിൽ PG ബിരുദം, PG ഡിപ്ലോമയും. ജൂനിയർ മെയിൻ്റനർ ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, റെഫ്രിജറേഷൻ ആൻഡ് AC, ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ട്രേഡ് ITI 18,250 മുതൽ 59,000 വരെയാണ് ശമ്പള സ്കെയിൽ. പ്രായപരിധി 28. ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 90 ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.ncrtc.in.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
5: റെയിൽവേയിൽ 560 പാരാമെഡിക്കൽ ഒഴിവ്. റെയിൽവേ പാരാമെഡിക്കൽ കാറ്റഗറിയിലെ 560 ഒഴിവിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരണമായ എംപ്ലോയ്മെന്റ് ന്യൂസിന്റെ സെപ്റ്റംബർ 12 ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഒക്ടോബർ 14 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. നഴ്സിംഗ് സൂപ്രണ്ട്, ഫാർമസിസ്റ്റ്, ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ, ലാബ് അസിസ്റ്റന്റ്, ഡയാലിസിസ് ടെക്നീഷ്യൻ, റേഡിയോഗ്രാഫർ, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ എന്നീ തസ്തികകളിലായി മുൻവർഷം 434 ഒഴിവാണ് ഉണ്ടായിരുന്നത്. യോഗ്യത ഉൾപ്പെടെ അപേക്ഷ അയക്കുന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ www.rrb.indianrailways.gov.in ൽ പ്രസിദ്ധീകരിക്കുന്ന മുഴക്കി ലഭ്യമാകുന്നതാണ്. റെയിൽവേയിൽ 560 പാരാമെഡിക്കൽ ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.rrb.indianrailways.gov.in.
7: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്ക് ഇറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിന്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തന്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരെ ആശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ. അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും നല്ല തീരുമാനങ്ങളും.
8: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇന്ന് കല്യാണക്കോപ്രായങ്ങൾ, കെ എം കുഞ്ഞിക്കോയ വേങ്ങേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
5: കല്യാണക്കോപ്രായങ്ങൾ, എഴുത്ത് കെ എം കുഞ്ഞിക്കോയ വേങ്ങേരി. വിവാഹമെന്നത് ഇന്ന് പലവിധ പേക്കൂത്തുകൾക്കുമുള്ള വേദിയായി മാറിയിരിക്കുന്നു. മൂന്നു ദിവസവും ഒരാഴ്ചയുമൊക്കെ നീളുന്ന വിവാഹ മാമാങ്കങ്ങൾ നടക്കുന്നു. നിക്കാഹിന്റെ ദിവസങ്ങൾക്ക് മുമ്പേ തുടങ്ങുമ്പോൾ മഞ്ഞയും പച്ചയും കല്യാണങ്ങളും പാട്ടുകച്ചേരിയും മറ്റും. ആഡംബരം നിറഞ്ഞ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നിക്കാഹ്. നിക്കാഹിന് കാർമ്മികത്വം വഹിക്കാൻ തങ്ങളോ വലിയ കാലിയോ വേണം. വാഹന ബാഹുല്യം കാരണം റോഡ് ബ്ലോക്കാകുന്നു. നിക്കാഹിന് മുമ്പ് മലയാളത്തിൽ നടക്കുന്ന പ്രസംഗത്തിൽ ഖത്തീബ് വിവാഹധൂർത്തിനെപ്പറ്റിയും പടക്കം പൊട്ടിക്കലിനെയും ഗാനമേളയെയും കുറിച്ചുമൊക്കെ വിമർശിച്ചു പറയും. നിക്കാഹ് കർമ്മത്തിനുശേഷം ഒരാൾ മൈക്ക് കയ്യിലെടുത്ത്, ഭക്ഷണഹാളിൽ ഭക്ഷണം തയ്യാറായിട്ടുണ്ട്, എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ എന്ന് അനൗൺസ് ചെയ്യുന്നു. ഹാളിന്റെ വാതിൽക്കൽ ഓടിയെത്തിയവർക്ക് സീറ്റ് ലഭിക്കും. മിക്കവാറും ഇപ്പോൾ ബുഫേ സിസ്റ്റമാണ്. ഭിക്ഷയ്ക്ക് വന്നവരെപ്പോലെ പ്ലേറ്റും പിടിച്ച് വരി നിൽക്കണം. മന്തി, നെയ്ച്ചോറ്, ബിരിയാണി, മട്ടൻ, ബീഫ് ഒലത്തിയത്, ബീഫ് ഫ്രൈ, ബ്രോസ്റ്റ്, ഷവായ, മീൻ വിഭവങ്ങൾ, ഏതെടുക്കണം, കണ്ടതൊക്കെ പ്ലേറ്റിലാക്കുന്നു. കുറെ തിന്നുന്നു, കുറെ ബാക്കിയാക്കുന്നു. വേസ്റ്റ് ബിന്നുകൾ നിറഞ്ഞു കവിയുന്നു. കൈ കഴുകി അടുത്ത ഭാഗത്തേക്ക്. അവിടെ പല നിറങ്ങളിലും രുചികളിലുമുള്ള പലതരം പാനീയങ്ങൾ. പിന്നെ മൈസൂർ പാക്ക്, ജിലേബി, ഉപ്പിലിട്ടത്, അതിനപ്പുറം ഐസ്ക്രീം, പഴം. സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഭക്ഷണം നൽകാം. എന്നാൽ ദുർവ്യയത്തിനും ഭക്ഷണത്തോട് അനാദരവ് കാണിക്കുന്നതിനും എന്ത് ന്യായമാണുള്ളത്? ചുണ്ടിൽ ലിപ്സ്റ്റിക് പുരട്ടാതെയും മുഖത്ത് പലതും വാരിത്തേക്കാതെയും പെണ്ണുങ്ങൾക്ക് കല്യാണത്തിന് പോകാൻ വയ്യെന്നായിരിക്കുന്നു. വധുവിനെ മേക്കപ്പിനായി ബ്യൂട്ടി പാർലറിലേക്ക് രാവിലെ തന്നെ കൊണ്ടുപോകുന്നു. ആയിരങ്ങൾ ചെലവാക്കി ആളെ കണ്ടാലറിയാത്ത വിധം നിറം മാറ്റുന്നു. വധുവിനെ നാലുകാലുള്ള പൂക്കൾ കൊണ്ടലങ്കരിച്ച കൊച്ചുപന്തലിൽ ബ്രൈഡൽ കനോപ്പി പിതാവും മാതാവും സഹോദരീ സഹോദരന്മാരും എത്തിക്കുന്നു. അന്നേരം കാതടപ്പിക്കുന്ന പാട്ടുയരും. പൂക്കുച്ചികൾ വർണ്ണങ്ങൾ വിതറുന്നു. പശ്ചാത്തലത്തിൽ ഒപ്പനയും ഡാൻസും മുറുകുന്നു. പിന്നെ സ്റ്റേജിൽ ഫോട്ടോഷൂട്ടിന്റെ തിരക്കാണ്. വരന്റെയും വധുവിന്റെയും കൂട്ടുകാരും സകല ബന്ധുക്കളും വധൂവരന്മാർക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബിമാരുടെയും വിവാഹം എന്തുമാത്രം ലളിതമായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ഖതീബ് ഉത്ബോധിപ്പിച്ചിട്ട് എന്ത് കാര്യം? പ്രാവർത്തികമാക്കാൻ സമുദായം മടിക്കുന്നു. വരനും കൂട്ടുകാരും കാട്ടിക്കൂട്ടുന്ന തോന്നിയാസങ്ങൾക്ക് കണക്കില്ല. വരൻ ജെ സി ബിയിൽ വരുന്നു. ഈയിടെ വരനും കൂട്ടുകാരും പേടിപ്പിക്കുന്ന തരത്തിലുള്ള മുഖംമൂടി അണിഞ്ഞു വരുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. പേരും പെരുമയും പണവുമുള്ളവരെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. ഒരു ചെറിയ വിഭാഗമെങ്കിലും ഇസ്ലാമിക മര്യാദ അനുസരിച്ച് വിവാഹം നടത്തുന്നതിൽ ശുഷ്കാന്തി കാണിക്കുന്നുണ്ടെന്ന കാര്യം മറന്നുകൊണ്ടല്ല ഈ പറഞ്ഞതൊന്നും.
8: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. കെ എം കുഞ്ഞിക്കോയ വേങ്ങേരിയുടെ രചനയ്ക്കാണ് അബ്ദുസ്സമദ് കല്ലടിക്കോട് ഇപ്പോൾ ശബ്ദം നൽകിയത്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്മൃതിപഥം. ഇമാം ഇബ്നുൽ ഖയ്യം റഹ്മഹുള്ള, അറിവിൻ്റെ മാധുര്യം പകർന്ന പണ്ഡിതൻ. ഭാഗം ഒന്ന്. ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് ബഹുമാനിയായ മൂസ സ്വലാഹിക്കാരൻ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, മഹാനായ ഇബ്നു ഖയ്യിം അൽ ജൗസി റഹിമഉല്ലയുടെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രസിദ്ധനായ പണ്ഡിതനാണ് ഇമാം. ഏറെ മഹത്വമുള്ള, അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് പഠിക്കുകയും അത് സമൂഹത്തിന് പകർന്നു കൊടുക്കുകയും അതിനുവേണ്ടി തന്നാൽ കഴിയുന്ന അധ്വാനങ്ങൾ, പ്രയത്നങ്ങൾ നടത്തിയ വ്യക്തിത്വമാണ് ഇമാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഉല്ല അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് വൈജ്ഞാനികമായി ഇമാമിന് വളരാനും പ്രവർത്തിക്കാനും സാധിച്ചത്. ഇൻഷാ അല്ലാ, അവർ തമ്മിലുള്ള ബന്ധം, അവർ ഒരുമിച്ച് അനുഭവിച്ച പരീക്ഷണങ്ങൾ, ലോകത്തിന് അവർ നൽകിയിട്ടുള്ള വലിയ സംഭാവനകൾ, ആ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിക്കാം. ഇമാമിൻ്റെ ജീവിതത്തെ അടുത്തറിയുമ്പോൾ, നല്ല നിലയിൽ ആ ചരിത്രത്തെ വായിക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൽ നമുക്ക് സൂക്ഷിക്കാവുന്ന, വലിയ സമ്പത്തായി സ്വീകരിക്കാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ, ഗുണങ്ങൾ ആ ജീവിതത്തിൽ അടങ്ങിയിട്ടുണ്ട്. വ്യാപകമായി എല്ലാവർക്കും പരിചയമുള്ള ഒരു പേരല്ല, ഒരു ചരിത്രമല്ല ഇമാമിൻ്റേത്. പക്ഷേ മതപഠിതാക്കൾക്ക്, മതവിജ്ഞാനങ്ങൾ അടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളെ സമീപിക്കുന്നവർക്ക് ഇമാമിൻ്റെ പേര് ഏറെ പരിചയമുള്ള ഒന്നായിരിക്കും. അത്രമാത്രം വിജ്ഞാനലോകത്ത് വ്യാപിച്ചു കിടക്കുന്ന, പരന്നുകിടക്കുന്ന പേരാണ് ഇമാമിൻ്റേത്. അതിനുമാത്രം സേവനങ്ങൾ, സംഭാവനകൾ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട്. അതിന് കിട്ടിയ സ്വീകാര്യതയാണ് ആ ജീവിതത്തെ നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനുമൊക്കെ സാധിക്കുന്നു എന്നത്. ഇമാമിൻ്റെ ജീവിതത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ കാലഘട്ടക്കാരും ശിഷ്യന്മാരും പിന്നീട് വന്നവരുമൊക്കെ പറഞ്ഞതിൻ്റെ ആകത്തുക, മതവിജ്ഞാനത്തിൽ ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങൾ രചിക്കാൻ ഇമാമിന് സാധിച്ചു എന്നാണ്. അറിവ് ബാക്കിയാക്കപ്പെടുന്ന ഏറ്റവും വലിയ ഒരു മാധ്യമം ഗ്രന്ഥരചനകളാണ് എന്നതിൽ സംശയമില്ല. നൂറ്റാണ്ടുകൾക്കപ്പുറം ഇമാം എഴുതിയ ഗ്രന്ഥങ്ങൾ വലിയ വലിയ കോളേജുകളിൽ ഇന്നും പഠന മാധ്യമങ്ങളായി, അവലംബങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആധുനികമായി ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പ്രാമാണികമായി ഇബ്നു ഖയ്യിം റഹിമഉല്ലാ കൊടുത്ത മറുപടികളെ ലോകാടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ആശ്രയിക്കുന്നു. സംസ്കരണ ചിന്ത നൽകുന്ന, വ്യക്തിവിശുദ്ധിക്കാവശ്യമായ സാമൂഹിക പരിവർത്തനത്തിനാവശ്യമായ, കുടുംബത്തെ വൃത്തിയാക്കുന്നതിനാവശ്യമായ മൂല്യവത്തായ ഉപദേശങ്ങൾ, മനസ്സിനെ വല്ലാതെ ആകർഷിക്കുന്ന, ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെയും പൂർവസൂരികളുടെ വാക്കുകളും വച്ച് അദ്ദേഹം അവതരിപ്പിച്ചത്, അദ്ദേഹം എഴുതിയത് ഇന്നും നമ്മുടെ മുമ്പിൽ ഉണ്ട്. പ്രഭാഷണം നടത്തുന്നവർ, ഉപദേശം നൽകാൻ ഏൽപ്പിക്കപ്പെട്ടവർ, ഉസ്താദുമാർ, ഇവരൊക്കെ ഇത്തരം കാര്യങ്ങളെ വായിച്ച് ആ വരികളിലൂടെ കണ്ണോടിച്ച് അതിൽ നിന്ന് ഗുണം എടുത്തുകൊണ്ടാണ് സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുന്നത്.

മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ, പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ വലിയൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. നാം കേൾക്കുന്ന കാര്യങ്ങളെ നമുക്കും സമൂഹത്തിനും ഉപകരിക്കും വിധം കൃത്യമായി എഴുതി രേഖപ്പെടുത്തി വച്ചാൽ, ക്രോഡീകരിച്ചു വച്ചാൽ അതിൻ്റെ ഗുണം വ്യാപിക്കും, പരന്ന് പന്തലിക്കും. ചെറിയ മെസ്സേജുകളായി, സന്ദേശങ്ങളായി കുടുംബക്കാർക്കും സുഹൃത്തുക്കൾക്കും കൈമാറാൻ സാധിച്ചാൽ അള്ളാഹുവിൻ്റെ ദീനിന് നമുക്ക് ലഭിച്ച അറിവുകൊണ്ട് നാം ചെയ്യുന്ന സഹായം, സംഭാവന, സേവനം എത്രയാണ്. സഹോദരങ്ങളെ, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ നന്മയിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖിന് വേണ്ടി ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കണം എന്നർത്ഥം. മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തെ അതിനുവേണ്ടി നീക്കിവെച്ചിരുന്നു. ഇനി നോക്കൂ, നിങ്ങൾ അറിവിനെ കഠിനമായി സ്നേഹിച്ച ഒരു പണ്ഡിതൻ, ശക്തമായി സ്നേഹിച്ച ഒരു പണ്ഡിതൻ, വല്ലാത്ത ഒരു ജീവിതമാണ്. അറിവിൻ്റെ മാധുര്യം നുകർന്നു അദ്ദേഹം. ആരിൽ നിന്ന്? നല്ല അറിവുള്ള ഉസ്താദുമാരിൽ നിന്ന്. ഗഹനമായി പഠിച്ചു, ആഴത്തിൽ പഠിച്ചു. വിശ്വാസകാര്യങ്ങളെ സംബന്ധിച്ച്, കർമ്മ വിഷയങ്ങളെ സംബന്ധിച്ച്, വ്യവഹാരങ്ങളെ സംബന്ധിച്ച്, ശുഭഹാത്തുകൾ, അവ്യക്തമായി കിടക്കുന്ന കാര്യങ്ങൾ, അതിനുള്ള മറുപടികൾ പരന്നു കിടക്കുകയാണ് ഇമാമിൻ്റെ അറിവിനോടുള്ള സ്നേഹം. അറിവ് നേടുക എന്നത് വ്യക്തിപരമായി നമ്മുടെ ബാധ്യതയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ച് മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജീവിതത്തെക്കുറിച്ച്, സ്വഹാബത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് മതവിജ്ഞാനം ആർജിക്കുക എന്നത് ഗൗരവത്തോടെ നാം കാണേണ്ട കാര്യമാണ്. ഊഹാപോഹങ്ങളുടെ പിന്നാലെ പോയി, കള്ളത്തരങ്ങളുടെ പിന്നാലെ പോയി, എനിക്കെന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്, ഞാൻ അറിവുള്ള ആളാണ് എന്ന് ധരിപ്പിക്കുക, ആ രൂപത്തിലുള്ള നാട്യക്കാരാവുക, അതൊരിക്കലും വിശ്വാസിക്ക് പറ്റിയതല്ല. നമുക്ക് വേണ്ടതിനെ, ഏറ്റവും പ്രധാനം വിശ്വാസമേഖലയാണ്. ആ വിശ്വാസമേഖലയിൽ കണിശമായും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ഖുർആനിൻ്റെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ മനസ്സിലാക്കണം. അതിനുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഖുർആനും ഹദീസും പഠിക്കാനുള്ള സംവിധാനമുണ്ട്, വായിച്ചു പഠിക്കാനുള്ള സംവിധാനമുണ്ട്, ചെറിയ ചെറിയ ക്ലാസ്സുകളിലൂടെ കേൾക്കാനുള്ള സംവിധാനമുണ്ട്, സംശയ നിവാരണത്തിനുള്ള അവസരമുണ്ട്. പിന്നെന്താണ് നമുക്ക് അറിവിനെ സ്നേഹിക്കാൻ തടസ്സം? അറിവിൻ്റെ പിന്നാലെ ഓടാൻ നമുക്ക് തടസ്സമെന്താണ്? സ്വഹാബത്തൊക്കെ ഊഴം വെച്ച് കാത്തിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് പഠിക്കാൻ. എന്താണോ തടസ്സം, അതിനെ നീക്കാൻ അവർ സന്നദ്ധരായിരുന്നു. ആ മാതൃകയാണ് പിൽക്കാലക്കാരായ പണ്ഡിതന്മാർ സ്വീകരിച്ചത്. അത്തരം പണ്ഡിതന്മാരുടെ ജീവിതത്തെപ്പറ്റി നാം അറിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ആഗ്രഹം, നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട കൊതി, അറിവിനെ സ്നേഹിക്കണം, അറിവിനെ അമലാക്കി പ്രവൃത്തിയാക്കി മാറ്റണം. അതിലൂടെയാണ് എനിക്ക് പ്രകാശിക്കാൻ, തെളിഞ്ഞു നിൽക്കാൻ സാധിക്കുക. ഇമാം ബുഖാരി റഹിമഉല്ലാ പറഞ്ഞ ഒരു വാക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ, വാക്കിനും പ്രവൃത്തിക്കും മുമ്പ് വേണ്ടത് അറിവാണ്. പലപ്പോഴും നമ്മൾ പറഞ്ഞു പോകാറുണ്ട്, അറിയാതെ പറഞ്ഞു, ശ്രദ്ധിച്ചില്ല, ആലോചിച്ചില്ല, ഇങ്ങനെയാകും എന്ന് കരുതിയില്ല, ഞാൻ ഒന്നുകൂടി അന്വേഷിച്ചിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. എന്തൊക്കെ നമ്മൾ പ്രയോഗിക്കാറുള്ളത്? അതിൻ്റെയെല്ലാം അടിസ്ഥാനം എന്താണ്? ആ കാര്യത്തിൽ അറിവ് ഉണ്ടായില്ല എന്നതാണ്. ഭൗതിക വിഷയത്തിൽ അങ്ങനെ ഒരു പ്രയാസം നമുക്കുണ്ടായാൽ എത്ര വേദനയുണ്ടാകും, എത്രമാത്രം നാം ബുദ്ധിമുട്ടും. സഹോദരങ്ങളെ,

0: മതവിഷയങ്ങളിൽ അതിലേറെയാണ്. നിർബന്ധമായും നാം അറിയേണ്ട കാര്യങ്ങളെപ്പറ്റി അറിയാതിരുന്നാൽ, നമ്മെ ചുറ്റിപ്പൊതിഞ്ഞ സംശയങ്ങളെ തീർക്കാതിരുന്നാൽ, ശൈത്വാൻ നമ്മെ അകപ്പെടുത്തിയ വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാതിരുന്നാൽ അത്യന്തം അപകടമാണ്, ഗുരുതരമാണ്. പണ്ഡിതന്മാർ അറിവിനെ സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണം. നമുക്കതിൻ്റെ മാധുര്യം നുകരാൻ കഴിയണം. അവരുടെ ജീവിതം, അവരുടെ യാത്രകൾ, അവരുടെ വിശ്രമങ്ങൾ, അവർ അനുഭവിച്ച പരീക്ഷണങ്ങൾ, അതൊക്കെ അറിവിനു വേണ്ടി മാത്രമായിരുന്നു. ഷെഹുലിസ്ലാം ഇബ്നു തൈമിയ റഹിമഉല്ലയെ നന്നായി ഉപയോഗിച്ച ആളാണ് ഇബ്നു ഖയ്യിം റഹിമഉല്ല. നന്നായി ഉപയോഗിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു ഖയ്യിം റഹിമഉല്ലയുടെ ശിഷ്യന്മാർ, പ്രത്യേകിച്ച് ഇമാം ഇബ്നു കസീർ റഹിമഉല്ല, എത്രമാത്രമാണ് തൻ്റെ ഉസ്താദായ ഇമാമിനെ ഉപയോഗപ്പെടുത്തിയത്, അതിൻ്റെ ഫലം ഇബ്നു കസീർ റഹിമഉല്ലയുടെ ഗ്രന്ഥങ്ങളിലുണ്ട്, അദ്ദേഹത്തിൻ്റെ തഫ്സീറിലുണ്ട്. അൽ ബിദായ വൻ നിഹായ എന്ന ബൃഹത്തായ ചരിത്ര ഗ്രന്ഥത്തിലുണ്ട്. തൻ്റെ ഉസ്താദിനെപ്പറ്റി ഇബ്നു കസീർ റഹിമഉല്ല അഭിപ്രായപ്പെട്ട വാക്കുകളിൽ പോലും ഉസ്താദിൽ നിന്ന് കിട്ടിയ അറിവിൻ്റെ മാധുര്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമുക്ക് അടുക്കാൻ കഴിയണം, അറിവുള്ളവരുമായി അടുക്കണം. ആ അറിവ് പ്രവാചകന്മാരുടെ അനന്തര സ്വത്താണ്. ആ അറിവ് പ്രത്യേകം പദവി ലഭിക്കാനുള്ള കാരണമാണ്. ആ അറിവ് അജ്ഞതയിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്ന വലിയ വസ്തുവാണ്. ആ അറിവ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമുക്കെത്താൻ വലിയ സഹായമാണ്. അബദ്ധങ്ങളിൽ നിന്ന്, വീഴ്ചകളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് നമുക്കൊരു രക്ഷയാണ്, അല്ലാഹു കണക്കാക്കിയിട്ടുള്ള വലിയ ഒരു പരിഹാരമാണ് അറിവ് എന്നുള്ളത്. അതിനെ സ്നേഹിക്കണം. ഇബ്നു ഖയ്യിം അൽ ജൗസി റഹിമഉല്ലയുടെ ജീവനം നമുക്ക് നൽകുന്ന വിലപ്പെട്ട സന്ദേശം, വലിയ പാഠം അതൊക്കെയാണ്. ഇൻഷാ അല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കേൾക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമല്ലാ ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്മൃതിപഥം, ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള അറിവിൻ്റെ മാധുര്യം പകർന്ന പണ്ഡിതൻ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് മൂസ സ്വലാഹിക്കാര.
2: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടിവൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയപ്പെട്ട പി സ്റ്റേഡിയോ ശ്രോതാക്കളെ, സമയമില്ലാത്ത ഒരു സാഹചര്യമാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. എന്നാൽ ചുരുങ്ങിയൊരു സമയം കൊണ്ട് ഒരു വലിയ ആശയം നമ്മളുമായി പങ്കുവെക്കുന്ന നുറുങ്ങുകളിൽ ഇന്ന് ആശിക എ വി നടുവട്ടം രചിച്ച കൗമാരക്കാരുടെ മനസ്സറിയുക എന്ന ലേഖനത്തിൻ്റെ ശബ്ദാവിഷ്കാരം അബ്ദുസമദ് കല്ലടിക്കോടാണ് ചെയ്യുന്നത്. നമുക്കത് കേട്ട് തിരിച്ചു വരാം.
1: കൗമാരക്കാരുടെ മനസ്സറിയുക, എഴുത്ത് ആശിക എ വി നടുവട്ടം. പുതിയ ചിന്തകളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ കൗമാരം അക്കാലം മനോഹരമാണ്. പൂവിടാൻ തുടങ്ങുന്ന കൊമ്പുപോലെ മനസ്സും ശരീരവും പുതുമയിലേക്ക് വിരിയുന്നു. ബാല്യത്തിൻ്റെ നിറങ്ങളും യൗവനത്തിൻ്റെ സ്വപ്നങ്ങളും കൈകോർക്കുന്ന കൗമാരത്തിൽ ജീവിതം വർണ്ണങ്ങളണിയുന്നു. വസന്തകാലത്ത് ചിലപ്പോൾ കാറ്റും മഴയും ഉണ്ടാകാറില്ലേ? അതുപോലെ വെല്ലുവിളികളുമുണ്ടാകും. ഇന്ന് സമൂഹത്തിൽ കൗമാരക്കാരെക്കുറിച്ച് മുറവിളി കൂട്ടുന്നവർ കൂടുതലാണ്. അവരുടെ പെരുമാറ്റം, വേഷവിധാനം, സംസാരശൈലി, സുഹൃത്ബന്ധം, ന്യൂജൻ ആശയങ്ങൾ എന്നിവയെക്കുറിച്ച് മുതിർന്നവർ പരാതിപ്പെടുന്നു. കൗമാരക്കാരെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്, എന്നാൽ അവരെ മനസ്സിലാക്കാനാണ് പ്രയാസം. ഈ പ്രായക്കാരുടെ ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് വളരെ വലിയ പങ്കുണ്ട്. കുട്ടികൾക്ക് സ്നേഹവും സുരക്ഷയും പരിഗണനയും ആവശ്യമാണ്. എന്നാൽ പലപ്പോഴും മാതാപിതാക്കൾ നിയന്ത്രിക്കാൻ മാത്രം ശ്രമിക്കുന്നു. കുട്ടികളുടെ തെറ്റുകൾക്ക് എടുത്തുചാടി ശകാരിക്കുന്നതിന് പകരം തെറ്റുകൾ വരാനുള്ള കാരണങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവരുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തണം. ഞങ്ങൾ നിന്റെ കൂടെയുണ്ട് എന്നൊരു ബോധം കുട്ടിക്ക് നൽകാൻ കഴിയുമ്പോഴാണ് മാതാപിതാക്കൾ വിജയിക്കുന്നത്. അധ്യാപകർക്കും കൗമാരക്കാരെ നേരെ നയിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കാനാകും. മുമ്പിലിരിക്കുന്ന കൗമാരക്കാരായ വിദ്യാർത്ഥികളെ അപമാനിക്കാതെ, പഠനത്തിലോ സ്വഭാവത്തിലോ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യാതെ ആവശ്യമായ പ്രോത്സാഹനവും പരിഗണനയും നൽകണം. മാതൃപിതൃ നിർഭരമായ സ്നേഹം നൽകാൻ അധ്യാപകർക്കായാൽ അവർ അനുസരണയും അച്ചടക്കമുള്ളവരുമായി മാറും. സോഷ്യൽ മീഡിയകൾ പുതിയ അറിവുകളും സൗഹൃദങ്ങളും വളർത്തുന്നതിനോടൊപ്പം പ്രശ്നങ്ങളിലേക്കും എടുത്തുചാടിക്കുന്നുണ്ട്. ലൈക്കുകളെയും ഫോളോവേഴ്സിനെയും എണ്ണി അതിലെ കുറവിനെ തൻ്റെ കുറവായി കണ്ട് നിരാശപ്പെടുന്ന കുട്ടികളുണ്ട്. മറ്റുള്ളവരുടെ മിന്നുന്ന പ്രകടനം കാണുമ്പോൾ താനൊരു പരാജയമാണെന്ന് വിലയിരുത്തുന്നവരുണ്ട്. അത് അവരിലെ ആത്മവിശ്വാസത്തെ തകർക്കുന്നു. സോഷ്യൽ മീഡിയയല്ല ജീവിതമെന്നും ഉത്തരവാദിത്തത്തോടെ നല്ലതിനു വേണ്ടി മാത്രം അവയെ ഉപയോഗിക്കണമെന്നും അല്ലാത്ത പക്ഷം വലിയ പ്രയാസങ്ങളെ നേരിടേണ്ടി വരുമെന്നും അവരെ ബോധ്യപ്പെടുത്തണം. കൂട്ടുകാർ അവരുടെ ജീവിതത്തിൻ്റെ നിറങ്ങളാണ്. നല്ല കൂട്ടുകാർ ജീവിതത്തെ പ്രകാശിപ്പിക്കുമ്പോൾ തെറ്റായ കൂട്ടുകാർ വെളിച്ചം കെടുത്തിയേക്കും. ചീത്ത കൂട്ടുകെട്ടിൽ പെടാതിരിക്കാൻ പ്രത്യേകം ഉപദേശിക്കണം. അവരിൻ്റെ ദൂഷ്യം മനസ്സിലാക്കിക്കൊടുക്കാൻ പറ്റിയ എത്രയോ ഉദാഹരണങ്ങൾ ദിനേന പത്രമാധ്യമങ്ങളിലൂടെ വരുന്നുണ്ട്. എതിർലിംഗത്തിൽപ്പെട്ടവരുടെ പ്രത്യേകമായ കരുതലും ശ്രദ്ധയും പ്രണയമെന്ന വികാരങ്ങളിലേക്ക് അവരെ എത്തിച്ചേക്കും. ലിബറൽ വാദികളുടെ ദുഷിച്ച ആശയങ്ങളിൽ അവർ അകപ്പെട്ടുപോകരുത്. ശരിയായ മാർഗനിർദ്ദേശങ്ങളും മതപരമായ അറിവും കരുതലും ലഭിക്കുമ്പോൾ അവർ നല്ല മക്കളും മികച്ച പൗരന്മാരുമായി മാറും.
0: ബറകല്ലാഹു ഫിക്. കൗമാരക്കാരുടെ മനസ്സറിയുക എന്ന ആശിക എ വി നടുവട്ടത്തിൻ്റെ രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോടാണ് ശബ്ദം നൽകിയത്. പീസ് റേഡിയോ നുറുങ്ങുകൾ ഇവിടെ സമാപിക്കുന്നു.
1: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി. തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ. ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായത് ഒരു സുദീർഘമായ പ്രാർത്ഥനയുടെ രണ്ടാമതായി കൊണ്ട് നമ്മൾ പഠിച്ച ഒരു ഭാഗം കടം വീട്ടാനുള്ള പ്രാർത്ഥനയായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ മാലികൽ മുൽക്കി തുഉത്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ റഹ്മാനു ദുനിയാ വൽ ആഖിറ വറഹീമുഹുമാ. ഇത്രയുമാണ് നമ്മൾ പഠിക്കുകയുണ്ടായത്. ഇനി അവസാനത്തെ ഭാഗം: തുഅതീഹിമാ മൻ തശാഉ തുഅതീഹിമാ മൻ തശാഉ ഇർഹംനി റഹ്മതൻ തുഗ്നീനി ബിഹാ തുഗ്നീനി ബിഹാ അൻ റഹ്മതി മൻ സിവാക്. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. തുഅതീഹിമാ മൻ തശാഉ ഇർഹംനി റഹ്മതൻ തുഗ്നീനി ബിഹാ അൻ റഹ്മതി മൻ സിവാക്. ഈ ഒരു ഭാഗത്തിൻ്റെ അർത്ഥം: അള്ളാഹുവെ, ഇഹത്തിൻ്റെയും പരത്തിൻ്റെയും റഹ്മാനും റഹീമുമായ നീ, രണ്ടും ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നീ അതിനെ കനിയുന്നു. നീ ഒഴികെയുള്ളവരുടെ കാരുണ്യത്തിൽ നിന്ന് എന്നെ ധന്യനാക്കും വിധമുള്ള കാരുണ്യം നീ എനിക്ക് നൽകണമേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം: തുഅതീഹിമാ മൻ തശാഉ തുഅതീഹിമാ മൻ തശാഉ تعطيهما من تشاء ارحمني رحمة ارحمني رحمة ارحمني رحمة تغنيني بها تغنيني بها تغنيني بها عن رحمة من سواك عن رحمتي من سواك تغنيني بها عن رحمتي من سواك تعطيهما من تشاء ارحمني رحمة تغنيني بها عن رحمتي من سواك. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ മുഴുവനായിട്ടുള്ള ആ ഒരു ഭാഗം നമുക്കൊന്ന് ചൊല്ലി നോക്കാം. അല്ലാഹുമ്മ മാലികൽ മുൽക്കി തുഉത്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദികൽ ഖൈറു ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ رحمن الدنيا والآخرة ورحيمهما تعطيهما من تشاء ارحمني رحمة تغنيني بها عن رحمة من سواك اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير رحمن الدنيا والآخرة ورحيمهما تعطيهما من تشاء ارحمني رحمة تغنيني بها عن رحمة من سواك. ഈ പ്രാർത്ഥന നാം മനഃപാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: ബാരകല്ലാഹു ഫീക്. ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ വൈജ്ഞാനികമായ മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. കർമ്മസരണി. ബഹുമാന്യനായ ഹംസ മദീനി, അദ്ദേഹത്തിൻ്റെ സംസാരമാണ് നമ്മൾ കേൾക്കുന്നത്. മൃഗങ്ങളുടെ ഉമിനീർ കേട്ട് തിരിച്ചു വരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽ ഹംദലില്ലാ അല്ലദി ഹദാന ലിഹാദ വമ മാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കർമ്മസരണിയിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. 25-ാമത്തെ ഹദീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ശുദ്ധിയുള്ള, നമ്മൾ അറുത്താൽ നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന ജീവികൾ, ആട്, പശു തുടങ്ങിയ അറുത്താൽ ഭക്ഷിക്കാൻ പറ്റുന്ന ജന്തുക്കളുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന അതിൻ്റെ മൂത്രമാകട്ടെ, കാഷ്ടമാകട്ടെ, അതിൻ്റെ ഉമിനീരാകട്ടെ, വിയർപ്പാകട്ടെ, കണ്ണുനീരാകട്ടെ തുടങ്ങിയതെല്ലാം നജസല്ലാത്ത ശുദ്ധമായ കാര്യങ്ങൾ തന്നെയാണ് എന്നാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. ശുദ്ധമായത് എന്ന് നമ്മൾ പറയുമ്പോൾ ചില വസ്തുക്കളൊക്കെ ഒരു പക്ഷേ നമ്മൾ മോശപ്പെട്ടതായിട്ട് അല്ലെങ്കിൽ മ്ലേച്ഛമായിട്ട് നമ്മൾ കാണുന്നതുണ്ടാകും. ഉദാഹരണമായിട്ട് ഒരു ജീവിയുടെ മൂത്രം, ആടിൻ്റെതാകട്ടെ, പശുവിൻ്റെതാകട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ചാണകമോ അതല്ലെങ്കിൽ അതിൻ്റെ കാഷ്ടമോ കോഴിയുടേതാണെങ്കിലും അത് നമ്മൾ മ്ലേച്ഛമായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ അത് നജസല്ല എന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഉമിനീര് അതൊരു മോശമായിട്ടാണല്ലോ കാണുന്നത്, എന്നാൽ അത് നജസൊന്നുമല്ലല്ലോ. ഇതുപോലെ നജസാണോ അല്ലേ എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ അതിൻ്റെ ഉപയോഗത്തിനും അതിൻ്റെ ഗുണത്തിനും ഒക്കെ അനുസരിച്ചിരിക്കും അതിൻ്റെ നമ്മുടെ ഉപയോഗങ്ങളാകട്ടെ, അതിനോടുള്ള നമ്മുടെ ബന്ധമാകട്ടെ ഒക്കെ. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹദീസാണ് ഈ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. 25-ാമത്തെ ഹദീസ്, അംറു ബിനു ഖാരിജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്, ഖതബന അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമിന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിൽ വെച്ച് ഞങ്ങളോട് ഖുത്ബ പറഞ്ഞു. വഹുവ അല റാഹിലത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് തന്നെ ഇരുന്നു കൊണ്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. വലുആബുഹ യസീലു അല കത്തിഫി, അതിൻ്റെ ഉമിനീർ എൻ്റെ ചുമലിലൂടെ ഒഴുകിയിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു പ്രവർത്തനം. അതിന് സാക്ഷിയായി നബിയുടെ ഒട്ടകത്തിൻ്റെ മൂക്കുകയർ പിടിച്ചുകൊണ്ട് അതിനങ്ങനെ നിർത്തി, നബിക്ക് സംസാരിക്കാൻ വേണ്ടി അങ്ങനെ നിർത്തി പിടിച്ചു നിന്ന അതിൻ്റെ കൂടെയുണ്ടായിരുന്ന പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്ന ആ സ്വഹാബി അദ്ദേഹത്തിൻ്റെ ചുമലിൽ അതിൻ്റെ ഉമിനീർ ഉറ്റി വീണത്, അതിങ്ങോട്ട് താഴോട്ട് ഒലിച്ചതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇത് അദ്ദേഹം പറയുന്നത് ഒട്ടകത്തിൻ്റെ ഉമിനീർ, അതിൻ്റെ വായിൽ നിന്ന് വരുന്ന ഒരു കേല പോലുള്ള ഒരു വസ്തു, അത് നജസല്ല എന്ന് പറയാനാണ്. അപ്പോൾ യാത്രയിലും മറ്റുമൊക്കെ നമ്മൾ തന്നെ ആട്, അതേപോലെ തന്നെ പശുക്കൾ ഇവയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അതിന് തീറ്റ കൊടുക്കുമ്പോഴോ മറ്റൊക്കെ അതിൻ്റെ ഒരു ഉമിനീര് നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ, പള്ളിയിൽ പോകുന്ന സമയത്തോ നമസ്കരിക്കാൻ നിൽക്കുന്ന സമയത്തോ ഒക്കെ ആവുകയാണെങ്കിൽ അത് നജസല്ല, അതുകൊണ്ട് നമുക്ക് നമസ്കരിക്കാൻ തടസ്സമൊന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഹദീസിൻ്റെ വാചകങ്ങളിലേക്ക് നോക്കുമ്പോൾ ഹദീസിൽ കാണുന്നത് ഖതബന അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഖുത്തുബ പറഞ്ഞു. ഇപ്പോൾ സാധാരണയായിട്ട് ഖുത്തുബ എന്നത് ഉപയോഗിക്കുന്നത് മതപരമായ കാര്യങ്ങൾ ഗൗരവത്തിൽ ഉപദേശിക്കുന്ന ഉപദേശത്തിനാണ് ഖുത്തുബ എന്ന് സാധാരണയായിട്ട് നമ്മൾ പറയുക. അതുകൊണ്ടാണ് നമ്മൾ വെള്ളിയാഴ്ചയിലെ ഇത് ഖുത്തുബ എന്നാണ് നമ്മൾ പറയുന്നത്. സാധാരണ കാര്യമാണ് എങ്കിൽ നമ്മൾ ഖുത്തുബ എന്നല്ല പലപ്പോഴും പറയാറുള്ളത്. അറബികളാണെങ്കിൽ ഒരു മുഹാലറ എന്ന് പറയും, മലയാളത്തിലാണെങ്കിൽ നമ്മൾ പ്രസംഗം എന്ന് പറയും, വിഷയാവതരണം എന്നൊക്കെ പറയും. പക്ഷേ ഖുത്തുബ എന്ന് സാധാരണ ഉപയോഗിക്കുക മതകാര്യങ്ങൾ, മതശാസനങ്ങൾ അതിൻ്റെ ആ ഗൗരവത്തോടുകൂടി ഉപദേശിക്കുന്ന ഉപദേശത്തിനാണ് ഖുത്തുബ എന്ന് പറയുന്നത്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്തുബകളെ സംബന്ധിച്ചൊക്കെ ചില ഹദീസുകളിൽ കാണുന്നത് കഅന്നഹു മുൻദിറു ജൈഷിൻ, ഒരു ജൈഷ്, ഒരു സൈന്യം, ആ സൈന്യത്തിന് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സൈനിക നായകൻ, സൈന്യാധിപൻ, അദ്ദേഹം എത്ര ഗൗരവത്തിലായിരിക്കും സംസാരിക്കുക, അതേപോലെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ച് സംസാരിച്ചിരുന്നത് എന്ന് ചില ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മിമ്പറിൽ വെച്ചിട്ടുള്ള സംസാരമൊക്കെ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു ഗൗരവത്തിലെടുക്കണം. അതിൽ വളരെ തമാശയും വളരെ ചിരിപ്പിക്കുന്നതും ഒന്നുമല്ല ഉണ്ടാകേണ്ടത്, അതതിൻ്റെ ആ ഗൗരവത്തോടു കൂടി തന്നെ കാണണം എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് രൂപത്തിലുള്ള ഖുതുബകൾ നബിക്കുണ്ടായിരുന്നു, മതോപദേശങ്ങൾ നബിക്കുണ്ടായിരുന്നു. ഒന്ന് ഒരു കൃത്യമായ ഒരു മുറത്തബായ രൂപം, അഥവാ ഒരു ഇബാദത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ചെയ്യുന്ന രൂപത്തിൽ വെള്ളിയാഴ്ച ജുമാ എന്നത്, ആ അതിനൊരു ഖുതുബയുണ്ട്. അതേപോലെ തന്നെ പെരുന്നാൾ ദിവസത്തിലെ ഒരു ഖുതുബ, അതൊക്കെ അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നു പോന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം, അതിന് ഒരു ഖുതുബ. പിന്നെ കുസൂഫ്, നമ്മൾ ഗ്രഹണമുണ്ടാകുന്ന സമയത്ത് നടത്തുന്ന ഖുതുബ, ഇതൊക്കെ ഒരു പ്രത്യേക രൂപത്തിലുള്ള ഖുതുബകളാണ്. എന്നാൽ സാന്ദർഭികമായിട്ടുണ്ടാകുന്ന ഖുതുബകളുണ്ട്, ഒരാവശ്യം വരുന്ന സമയത്തുള്ള ഒരു ഖുതുബ, ഒരു വിവാഹവേളയിലുള്ള ഖുതുബ. അത് സാധാരണയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുതുബ നടത്തലുണ്ട്, എന്നാൽ ഖുതുബ നടത്താതെയുമുണ്ട്, എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രത്യേകം ഒരു ഉപദേശം കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്, സമൂഹത്തിലൊരു പ്രശ്നമുണ്ട്, അവർക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇത്തരം കാര്യങ്ങൾ നിലവിലുള്ള ഒരു കാര്യത്തെ ഉണർത്താനും ഒരു കാര്യം തിരുത്താനും ഒരു ഉപദേശം നൽകാനും ഒക്കെ വേണ്ടി പ്രവാചകൻ സാന്ദർഭികമായി ഉപയോഗിച്ചിരുന്ന ഖുതുബകൾ, ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഖുതുബകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ജുമാ ഖുതുബയെ പോലെയല്ല ഇത്തരം ഖുതുബകൾ. ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 ഖുതുബ നടത്തിയിട്ടുണ്ട്. ആ ഖുതുബ ഏത് ഇനത്തിൽപ്പെട്ടതാണ് എന്നത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒന്നാണ്. ദുൽഹിജ്ജ 9 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് മുമ്പായിക്കൊണ്ട് ഖുതുബ നടത്തി, അതിനുശേഷം ളുഹറും അസറും നമസ്കരിക്കുകയുണ്ടായി എന്ന് പറയുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഖുതുബ. അതിനുശേഷം ളുഹറ് അസർ രണ്ടും ജംഉം കസറുമായിട്ട് നമസ്കരിച്ചു എന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ 10 പ്രസംഗിച്ചിട്ടുണ്ട്, ഖുതുബ നടത്തിയിട്ടുണ്ട്. ദുൽഹിജ്ജ 10 ഖുതുബ നടത്തിയിട്ടുണ്ട്. അത് ഒരു അപ്പോൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ തവാഫ് ചെയ്യണം, എങ്ങനെയായിരിക്കണം അറവ് നടത്തേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയായിരിക്കണം തഹല്ലുലാകേണ്ടത്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ഉപദേശം കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എവിടെ നിൽക്കണം, അതിൻ്റെ ഹദ്ദുകൾ എത്രയാണ്, മിനയുടെ ഹദ്ദ് എത്രയാണ്, ഇന്ന സ്ഥലത്താണ് നിൽക്കേണ്ടത്, ഇന്ന സ്ഥലത്ത് നിൽക്കേണ്ടതില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപദേശമായിട്ട് ആ ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്തി കൊടുത്തു. അപ്പോൾ എല്ലാ സമയത്തും അങ്ങനെ കൊടുക്കേണ്ടതില്ല. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ 12 ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട്. അത് ദുൽഹിജ 12 വേണമെങ്കിൽ നിർത്തി അന്നത്തെ ഏറ് കഴിഞ്ഞിട്ട് ഒരാൾക്ക് പോകാമല്ലോ. അപ്പോൾ എങ്ങനെയാണ് പോകുന്നവൻ പോകേണ്ടത്, അവിടെ തന്നെ നിൽക്കുന്നവൻ എങ്ങനെയാണ് നിൽക്കേണ്ടത്, പിറ്റേ ദിവസം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഹജ്ജ് കഴിഞ്ഞ് പോകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപദേശിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബകൾ നടത്തിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ സാന്ദർഭികമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചിലപ്പോൾ ഉപദേശങ്ങൾ ആവശ്യമായി വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ വിളിച്ചുകൂട്ടി സംസാരിക്കും. ഉദാഹരണമായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ബരീറ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരെ മോചിപ്പിച്ചു. ഈ ബരീറ അവളുടെ യജമാനന്മാരോട് ഒരു കരാർ എഴുതി, രണ്ട് വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് തരാനുള്ള ഇത്ര സംഖ്യ ഞാൻ നിങ്ങൾക്ക് നൽകാം, എന്നിട്ട് എന്നെ മോചിപ്പിക്കണം എന്നതാണ്. അപ്പോൾ ഇത്ര ഒരു കൊല്ലം കൊണ്ട് ഇത്ര, രണ്ടാമത്തെ കൊല്ലം കൊണ്ട് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് അവരുമായി കരാറിലേർപ്പെട്ടു. ഈ വിഷയത്തിൽ സഹായിക്കാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഞാനിങ്ങനെ എൻ്റെ യജമാനന്മാരോട് ഒരു കരാർ എഴുതിയിട്ടുണ്ട്, ആ കരാറിൽ നിങ്ങളെന്നെ സഹായിക്കണം, എനിക്കെന്തെങ്കിലുമൊക്കെ നൽകിയിട്ട് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ, അവർക്ക് സാമ്പത്തികമായി കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരെ സഹായിക്കാൻ അവർ തയ്യാറായി. ഞാൻ എന്ത് ചെയ്യാം, നിനക്ക് കൊടുക്കാനുള്ള, നിൻ്റെ യജമാനന്മാർക്ക് കൊടുക്കാനുള്ള മുഴുവൻ പൈസയും ഞാൻ കൊടുക്കാം, എന്നിട്ട് നിന്നെ ഞാൻ മോചിപ്പിക്കാം, നിന്റെ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് ഞാൻ അത് മോചിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെ, പക്ഷേ നിന്റെ വലാ അഥവാ രക്ഷാകർത്തൃത്വം ഞങ്ങൾക്ക് തന്നെയായിരിക്കും. കാരണം ആരാണോ മോചിപ്പിച്ചത്, മോചിപ്പിച്ചവർക്കാണ് രക്ഷാകർത്തൃത്വം ഉണ്ടാവുക. അപ്പം നിന്റെ രക്ഷാകർത്തൃത്വം ഞങ്ങൾക്ക് തന്നെയായിരിക്കും, മോചിപ്പിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്ന് ഇവരും പറഞ്ഞു. ഈ ഒരു വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഷർത്ത് അങ്ങോട്ട് വെച്ചു കൊടുക്കുക, ബാക്കി കാര്യം നമുക്ക് നോക്കാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് ആളുകളോട് എല്ലാവരോടുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബാലു അഖ്വാമിൻ യഷ്തരിത്തൂന ഷുറൂതൻ ലൈസത് ഫീ കിതാബില്ല, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലില്ലാത്ത കുറേ ഷർത്തുകളുമായിട്ട് ആളുകൾ വരികയാണ്. അങ്ങനത്തെ ദീനിനെതിരായിട്ടുള്ള ഒരു ഷർത്ത് ഒരാൾക്കും പറ്റൂല, എതിരായിട്ടുള്ള ഷർത്ത് പറ്റില്ല എന്നർത്ഥം. അതെന്താ, അൽ വലാ ഉലിമൻ ആഴത്തക്, ആരാണോ മോചിപ്പിച്ചത് ആ മോചിപ്പിച്ചവനായിരിക്കും മോചിപ്പിക്കപ്പെട്ട അടിമയുടെ രക്ഷാകർത്തൃത്വം. അവൻ സ്വതന്ത്രനായി, ആ സ്വതന്ത്രനായിട്ട് ഒരു വിവാഹം കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണമെങ്കിൽ, അതേപോലെ തന്നെ അവൻ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന് അവൻ്റെ സ്വത്ത്, വേറെ അവകാശികളില്ലെങ്കിൽ ആ സ്വത്ത് ആർക്കായിരിക്കും ഉണ്ടാകുക? സ്വാഭാവികമായിട്ടും അയാൾക്ക് സ്വാതന്ത്ര്യമെന്ന ഒരു വലിയ കാര്യം നൽകിയിട്ടുള്ള ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് തന്നെയായിരിക്കും ഇത്തരം ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും ഒക്കെ ഉണ്ടാവുക. ഇത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമമാണ്. ആ നിയമം തിരുത്തുന്ന രൂപത്തിൽ ഒരു ഷർത്ത് ആര് കൊണ്ടുവന്നാലും ആ ഷർത്തിന് ഒരു നിലനിൽപ്പും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് സംസാരിച്ചത്, അതൊരു സാഹചര്യം സന്ദർഭത്തിനനുസരിച്ചുള്ള പ്രവാചകൻ്റെ സംസാരങ്ങളാണ്. ഇങ്ങനെ രണ്ട് തരം സംസാരങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മിനയിൽ വെച്ചിട്ടാണ് സംസാരം നബി ഞങ്ങളോട് പ്രസംഗിച്ചത് എന്നല്ലേ. മിന എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം ജംറകളാണ്, അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് വാദി മുഹസ്സർ എന്ന് പറയുന്ന ഒരു താഴ്വരയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള രണ്ട് ഭാഗങ്ങളിലുള്ള മലകൾ, അതിൻ്റെ ഈ രണ്ട് സ്ഥലങ്ങൾ, അതിൻ്റെ ഓപ്പോസിറ്റ് രണ്ട് സ്ഥലങ്ങൾ എന്ന് പറയുന്നത് മലകളാണ്. ആ മലകളുടെ ഉൾഭാഗവും അഥവാ ആ മലകളുടെ ഇതിലേക്ക് ചേരുന്ന ഭാഗം, അതും ഏത് തന്നെയാണ്, മിന തന്നെയാണ്. ഇപ്പോൾ മിനയിൽ തന്നെയാണോ ഞങ്ങൾ നിൽക്കുന്നത്, അല്ല മിനയുടെ പുറത്താണോ ഞങ്ങൾ നിൽക്കുന്നത് എന്ന് വലിയ ആശയക്കുഴപ്പങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. വാദി മുഹസ്സറിന് ഇപ്പുറത്താണോ ഉള്ളത്, ജംറത്തുൽ അക്കബയുടെ അപ്പുറത്തേക്ക് ഏതായാലും ടെൻറ്റുകളില്ല എന്നുള്ളത് ഉറപ്പാണ്, ജംറത്തുൽ അക്കബയുടെ ഇപ്പുറത്താണോ ഉള്ളത് എന്നതാണ് എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ. പിന്നെ അപ്പുറത്ത് മറ്റ് രണ്ട് സൈഡുകളിലാണ് എങ്കിൽ മലകളാണ്, ആ മലകൾക്ക് അപ്പുറത്തേക്ക് ഏതായാലും ഒരിക്കലും ടെൻറ്റുകൾ ഇതുവരെ ഉണ്ടാക്കപ്പെട്ടിട്ടില്ല. ഈ രണ്ടിൻ്റെയും ഇടയിലാണ് എങ്കിൽ നമ്മൾ മിനയിൽ തന്നെയാണ്, അവിടെയാണ് നിൽക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പ്രസംഗിച്ചത് അല റാഹിലത്തിഹി, അദ്ദേഹത്തിൻ്റെ റാഹിലത്തിൽ വെച്ചാണ്, റാഹിലത്ത് തന്നെ അതിന് ഒട്ടകപ്പുറത്ത് വെച്ചാണ്, കസ്വ എന്ന് പറയുന്ന ഒരു ഒട്ടകപ്പുറത്ത് വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പ്രസംഗിച്ചത്. ഇപ്പോൾ നബിയുടെ ഒരു പ്രത്യേകതയാണ് തനിക്കുള്ള മൃഗങ്ങൾ, തൻ്റെ വാളുകൾ, തൻ്റെ ഉപകരണങ്ങൾ, ഇതിനൊക്കെ പേരിടുക എന്ന് പറയുന്നത് നബിയുടെ ഒരു പ്രത്യേക ശൈലിയായിരുന്നു. അപ്പം നമുക്കും അങ്ങനെ ചെയ്യാം, നമ്മുടെ വസ്തുക്കൾക്കൊക്കെ വാഹനങ്ങൾക്ക് പേരിടാം, അതേപോലെ തന്നെ നമ്മളുടെ വളർത്തു മൃഗങ്ങളുണ്ടെങ്കിൽ ആ മൃഗങ്ങൾക്ക് നമുക്ക് പേരിടാം. ഇതൊക്കെ പ്രവാചകൻ ചെയ്തിരുന്ന ഒരു പ്രവർത്തനത്തിൽപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വേണമെങ്കിൽ നമുക്ക് ഡ്രസ്സുകൾക്കടക്കം നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്കൊക്കെ പേരിടാം എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ആ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള പ്രധാനപ്പെട്ട നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, ആ മൃഗത്തിൻ്റെ അതിനെ പിടിച്ച് അതിൻ്റെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് നിന്നിരുന്ന ആള് അതിൻ്റെ വായിലൂടെ ഒഴുകുന്ന ആ ഒരു ദ്രാവകം ഉമിനീര് അത് അദ്ദേഹത്തിൻ്റെ ചുമലിലായി ഇങ്ങോട്ട് താഴോട്ട് ഒലിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അത് നജസല്ല എന്ന് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് ഒന്നാമത് നമുക്ക് കിട്ടുന്ന കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ ഏത് സന്ദർഭത്തിലാണോ അവർക്കൊരു ഉപദേശം ആവശ്യമായി വരുന്നത്, എപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കുകയല്ല, ആളുകൾക്ക് ഉപദേശം ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ ഉടനെ തന്നെ ഉപദേശങ്ങൾ നൽകുക എന്നൊരു ശൈലി പ്രവാചകൻ സ്വീകരിച്ചിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇതേപോലെ ഹജ്ജിന് നേതൃത്വം നൽകുന്ന ഗ്രൂപ്പുകളുടെ അമീറന്മാരാണെങ്കിലും അതേപോലെ തന്നെ പൊതു സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തലപ്പത്തുള്ള ആളുകളാണെങ്കിലും അവർക്കൊക്കെ അവരൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയായിരിക്കാം സൗദി ഗവൺമെൻറ് വ്യത്യസ്ത ഭാഷകളിലുള്ള ആളുകളെ അവരവരുടെ നാടുകളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അവരുടെ മതപരമായ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും അവർക്ക് ഉപദേശങ്ങൾ നൽകാനും അവരുടെ സംശയം ദൂരീകരിക്കാനുമൊക്കെ ആളുകളെ വലിയ ശമ്പളം കൊടുത്തിട്ട് തന്നെ അവിടെ നിശ്ചയിക്കുന്നത് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു നടപടിക്രമം എന്ന നിലക്കാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ ഒരല്പം ഉയരത്തിലായി നിൽക്കുക എന്ന് പറയുന്നത് പ്രവാചകൻ്റെ ഒരു ശൈലിയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും കാണാനും ശ്രദ്ധിക്കാനും വേണ്ടി മുകളിൽ നിന്നുകൊണ്ട് ഒട്ടകപ്പുറത്ത് ഇരുന്നു കൊണ്ട് തന്നെ ആളുകളോട് സംസാരിക്കുക എന്ന് പറയുന്ന പ്രവർത്തനം ചെയ്യുന്നത്. ആളുകൾക്ക് വല്ലതും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അതിനുമുള്ള ഒരു അവസരമായിക്കൊണ്ടാണ്. അതേപോലെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയൊരു പാഠം, പ്രവാചകൻ നടക്കുന്നിടം മുഴുവൻ മിമ്പറുമായിട്ട് നടക്കാറില്ലായിരുന്നു. അങ്ങനെ വലിയൊരു പ്രസംഗപീഠത്തിൽ കയറി നിന്നിട്ടേ എനിക്കൊക്കെ സംസാരിക്കാൻ പറ്റൂ എന്ന ഒരു കാര്യമൊന്നും പ്രവാചകൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ആളുകൾക്ക് തൻ്റെ ശബ്ദം എത്താനും ആളുകൾ എന്നെ കാണുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും അവർക്ക് വല്ല സംശയങ്ങളും ചോദിക്കാനുണ്ട് എങ്കിൽ അത് ചോദിക്കാൻ എത്ര ദൂരത്ത് നിന്നാണെങ്കിലും അവരെ കാണാനും അത് കേൾക്കാനുമൊക്കെ സാധിക്കുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് നിന്ന് ഇരുന്നു കൊണ്ടായിരുന്നു സംസാരിച്ചിരുന്നത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒട്ടകത്തിൽ നിന്ന് വരുന്ന, അത് ഒട്ടകം പോലെ തന്നെയാണ് മറ്റുള്ള ജന്തുക്കളൊക്കെ, ഒട്ടകം പോലെ തന്നെ നമുക്ക് അറുത്താൽ ഭക്ഷിക്കാൻ പറ്റുന്ന ജീവികളെല്ലാം ഇങ്ങനെ തന്നെയാണ്. അവയുടെയൊക്കെ ഉമിനീരാകട്ടെ, അതല്ലെങ്കിൽ അതിൻ്റെ മൂക്കിൽ നിന്നോ അല്ലെങ്കിൽ വായിൽ നിന്നോ വരുന്ന ദ്രാവകങ്ങളാകട്ടെ, മൂത്രമോ കാഷ്ടമോ ആകട്ടെ, അതൊന്നും നജസല്ല. നജസല്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ പ്രശ്നമൊന്നുമില്ല എന്നല്ല, ഓരോന്നും അതതിൻ്റെ രൂപത്തിൽ നമ്മൾ കാണുക, വസ്ത്രത്തിലായി എന്നതുകൊണ്ട് നമസ്കാരത്തിന് സ്വീകാര്യത ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് മുമ്പൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ വീടിൻ്റെ ഉൾഭാഗത്തോ ഒക്കെ ചാണകവും അതേപോലെ തന്നെ കരിയുമൊക്കെ മെഴുകിക്കൊണ്ടായിരുന്നു വീടുകൾ വൃത്തിയാക്കിയിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമസ്കരിക്കുന്നത് ശരിയല്ലേ? തീർച്ചയായും നമസ്കാരം, അതിന് യാതൊരു കുഴപ്പവും സംഭവിക്കില്ല എന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിപ്പോൾ റസൂലുള്ള കണ്ടിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ എന്ന് പറയുമ്പോൾ റസൂലുള്ള കണ്ടിട്ടുണ്ടാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ടുണ്ടാകണം. ഇനി അറിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകുന്ന അവർക്ക് ഇടയിൽ ഉണ്ടാവുകയും അത് അറിയിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അതിൽ ഇടപെടുകയും അറിയിക്കുകയും ചെയ്യും എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുകൂടി നമ്മൾ ഇതിനോടനുബന്ധിച്ച് മനസ്സിലാക്കുക. അതേപോലെ തന്നെ മറ്റൊന്ന്, ചിലപ്പോൾ ചില ഹദീസുകളിൽ കാണാൻ കഴിയുമ്പോൾ ഇത്തരം ജന്തുക്കളുടെ ഇത്തരം ജീവികളുടെയൊക്കെ മൂത്രവും അതിൻ്റെ കാഷ്ടവുമൊക്കെ നജസാണ് എന്ന് പറയുന്ന ആളുകൾ തെളിവ് പിടിക്കാറുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്. രണ്ട് കബറുകളുടെ അടുത്തുകൂടി നടന്നു പോകുന്ന സമയത്ത് അവിടെ നിന്ന് ശബ്ദം കേൾക്കുകയും അത് അവർക്ക് ശിക്ഷ അനുഭവിക്കുന്നതിൻ്റെ ശബ്ദമാണ് എന്ന് പറയുകയും അതിൽ ഒരാൾ മൂത്രത്തിൽ നിന്ന് ശുദ്ധമാകാറുണ്ടായിരുന്നില്ല എന്നൊരു റിപ്പോർട്ടുണ്ട്. അപ്പോൾ മൂത്രം പ്രശ്നമാണ് എന്നാണല്ലോ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് സാധാരണ പറയാറുള്ളത്. എന്നാൽ ആ ഹദീസിൻ്റെ തന്നെ മറ്റു ചില വാചകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് അദ്ദേഹത്തിൻ്റെ മൂത്രം തെറിക്കുന്നതിൽ നിന്ന് മൂത്രം ശരീരത്തിലാകുന്നതിൽ നിന്ന് ശരിക്ക് കഴുകി വൃത്തിയാക്കുകയോ തെറിക്കുന്നത് ഇല്ലാതാകാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യാറുണ്ടായിരുന്നില്ല എന്നാണ്. അല്ലാതെ ജന്തുക്കളുടെയോ മറ്റേതെങ്കിലും ജീവികളുടെയോ എന്നല്ല, സ്വന്തം മൂത്രം നന്നായിട്ട് കഴുകി വൃത്തിയാക്കാറില്ലായിരുന്നു. അല്ലെങ്കിൽ മൂത്രമൊഴിക്കുന്ന സമയത്ത് ശരീരത്തിലേക്ക് തെറിക്കുന്നത് അത് തടയാനുള്ള ഒരു വഴി സ്വീകരിക്കാറില്ലായിരുന്നു എന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെ ബോധ്യപ്പെടുന്നതാണ്. ചുരുക്കത്തിൽ ഇത്തരം ജന്തുക്കളുടെ ഉമിനീരാകട്ടെ, മൂക്കിൽ നിന്നുള്ളതാകട്ടെ, മൂത്രമാകട്ടെ, കാഷ്ടമാകട്ടെ, അതൊന്നും നജസല്ല എന്നതാണ് ഈ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അത് ശരീരത്തിലായി എന്നതുകൊണ്ടോ വസ്ത്രത്തിലായി എന്നതുകൊണ്ടോ നമസ്കാരത്തിന് തടസ്സമുണ്ടാവില്ല, അല്ലെങ്കിൽ നമസ്കരിക്കുന്ന സ്ഥലത്തായി എന്നതുകൊണ്ട് നമസ്കാരത്തിന് തടസ്സമുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടുകളെ കെട്ടുന്ന ആലയിൽ വെച്ച് പ്രവാചകൻ നമസ്കരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അവിടെ ആടിൻ്റെ കാഷ്ടവും അതേപോലെ തന്നെ ആടിൻ്റെ മൂത്രവും ഒക്കെ ആകാനും തെറിക്കാനും ഒക്കെ സാധ്യതയുള്ള സ്ഥലമാണ്. അവിടെ വെച്ച് പ്രവാചകൻ നമസ്കരിച്ചു എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിന് തടസ്സമില്ല, അതിന് ദോഷമില്ല എന്നതാണ്. അല്ലാഹു ആലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: ബറക്കല്ലാഹു ഫീക്ക്, ജസാകല്ലാഹു ഖൈറ. കർമ്മസരണി എന്ന പ്രോഗ്രാമിലൂടെ മൃഗങ്ങളുടെ ഉമിനീർ എന്ന വിഷയത്തിൽ ഹംസ മദീനയുടെ സംസാരമാണ് നമ്മൾ കേട്ടത്. ഏറെ വൈജ്ഞാനികമായ ഈ ഒരു എപ്പിസോഡ് ഇവിടെ സമാപിക്കുമ്പോൾ ഒരുപാട് അറിവുകൾ, ചിന്തകൾ ആണ് നമുക്ക് ലഭിച്ചത്. കൂടുതൽ പഠിക്കുവാൻ റബ്ബു മുക്കെല്ലാവർക്കും തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: നമുക്ക് മധുരം ഖുറാനാണുള്ളത്. മധുരം ഖുറാൻ കേട്ടതിന് ശേഷം ഇൻഷാല്ലാ മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 84 മുതൽ 90 വരെയുള്ള വചനമാണ് നമ്മൾ മധുരം ഖുർആനിൽ കേൾക്കുന്നത്. അതിൻ്റെ ഒരു ആശയത്തെ പറയുന്നതിന് മുമ്പ് തന്നെ എന്താണ് പറഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഏറ്റവും വലിയൊരു പരമാർത്ഥം, മനുഷ്യന്റെ ബുദ്ധി തേടുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ഒരു സത്യം, മനുഷ്യൻ എങ്ങനെയാണ് ആ സത്യത്തിൽ നിന്നും വഴിതെറ്റിക്കപ്പെടുന്നത്, എത്ര വലിയ ബുദ്ധിശൂന്യതയാണ് അത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിന്റെ നാഥനിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യന്മാർ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളിലേക്ക് പോകുന്നത് എന്ന ചോദ്യമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മനുഷ്യൻ, ഈ ഖുറൈശികളുടെ അല്ലെങ്കിൽ മുശ്രിക്കുകളായിട്ടുള്ള ആളുകളുടെ അവസ്ഥയെ വെച്ച് തന്നെ അല്ല ചോദിക്കുന്നത്. ഇതെല്ലാം ഉണ്ടാക്കിയത് ആരാന്ന് ചോദിക്കുമ്പോൾ, അപ്പം അള്ളാഹുവാണ് പറഞ്ഞത്. ഏഴാകാശം ഭൂമിയും അർശനും അർശിൻ്റെ ഉടമസ്ഥനും ആരാണെന്ന് ചോദിക്കുമ്പോൾ അള്ളഹയാണ്. എല്ലാം അള്ളാഹുവാണ്. പിന്നെ ഈ ഏതൊരു വസ്തുവിൻ്റെ ഭരണാധികാരം കൈവശം ആരുടെ കയ്യിലാണ്, രക്ഷ നൽകുന്നത് ആരാണ്, അവനെതിരെ രക്ഷ നൽകപ്പെടുകയില്ല, ഇങ്ങനെയുള്ളവൻ ആരാണ്, അപ്പോഴും പറയും സയഖൂലുനില്ല. അവസാന ഒരു ചോദ്യം അല്ല ഫന്നത്തു സാറും, പിന്നെ എന്ത് മായത്തിലാണ് നിങ്ങൾ അകപ്പെട്ടത്,
1: എന്താണ് തിരിച്ചു വരാത്തത്?
0: അതെ അതെ,
1: എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശരിക്കും മനുഷ്യനെ എന്നെ ഒരു ദൈവനിഷേധത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് കുറേയൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അക്കാലഘട്ടത്തിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചൊരു മനുഷ്യനും കൂടെയാണല്ലോ, അവർക്കുമാണല്ലോ ഖുർആൻ അവിടെ ആ സമയത്ത് ഇറങ്ങിയത്. പക്ഷെ അതിനും ശേഷം ഒരുപാട് അത്ഭുതങ്ങളും ആശ്ചര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും പ്രകൃതിയിൽ നിന്നല്ലാതെയും കണ്ട മനുഷ്യന്മാരാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഭൗതികതയിൽ ഇനി നമ്മൾ എത്താൻ ബാക്കിയില്ല, അത്രത്തോളം ഉന്നതിയിലെത്തിയെന്ന് അവകാശപ്പെടുന്ന നമ്മളും നമ്മുടെ കാലഘട്ടത്തിലെ ആളുകളോടും അന്ന് ചോദിച്ച അതേ ചോദ്യം, പിന്നെ എന്താണ്? കാരണം ഓരോ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിപ്പുകളും അത്ഭുതങ്ങളും കണ്ടാലൊക്കെ അവസാനം എത്തിച്ചേരുന്നത് ഇതിനെന്തോ ഒരു ശക്തി അപ്പുറത്തുണ്ട് എന്നതിലേക്ക് തന്നെയാണ്. ഏത് വലിയ ശാസ്ത്രജ്ഞന്മാരും ദൈവനിഷേധം പ്രത്യക്ഷത്തിൽ പറയാത്തവരോ അല്ലെങ്കിൽ ദൈവമുണ്ടെന്ന് പ്രഖ്യാപിക്കാത്തവരോ ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ എത്തിച്ചേരുന്നൊരു യാഥാർത്ഥ്യത്തിൻ്റെ അപ്പുറത്ത് എന്തോ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി.
0: രണ്ട് കാര്യമാണല്ലോ, ഒന്ന് മക്കത്തെ മുശ്രിക്കുകൾ ഇതൊക്കെ അംഗീകരിച്ചിട്ടും ഇതെല്ലാം എല്ലാ പരമാധികാരം അംഗീകരിച്ചിട്ടും അവർ സത്യത്തിൽ അകപ്പെട്ടില്ല, അവർ ശിർക്ക് ചെയ്തു,
1: അതെ,
0: സൃഷ്ടികളിലേക്ക് പോയി. മറ്റൊന്ന്, ഇതെല്ലാം നസ്രു പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലൊരു ശക്തി ഇല്ല എന്ന് പറയാൻ മാത്രം അല്ല, എന്ന് വെച്ചാൽ ഒരിക്കലും പറയാൻ പറ്റാത്ത അത്രയും തെളിവുകളാണുള്ളത്. എന്നിരിക്കെയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നിട്ടും പിന്നെ ഇല്ല എന്ന് പറയുന്നത്,
1: അതെ, പിന്നെ എന്തും മായത്തിലാണ് അകപ്പെട്ടിരുന്നത് അവിടെ. ചോദ്യം അങ്ങനെ തന്നെയാണ്, കാരണം അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യമില്ല. അവിടെ എന്തോ ഒരു മായം ഒരു സംഭവിച്ചിരിക്കുന്നതാണ് എന്ന ചോദ്യമാണ്. മാഷാല്ല, നമ്മൾ ഖിറാഅത്ത് കേട്ടത് നമുക്ക് ശ്രോതാക്കൾ ഇങ്ങോട്ട് പറയും, ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിൻ്റെ ഖിറാഅത്താണ് ഇപ്പോൾ നമ്മൾ കേട്ടത് എന്നുള്ളത്. അത്രയും ഹൃദയസ്പർശിയായ ശൈലിയിൽ ലോകത്തെ ഖുർആൻ പാരായണ പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് സുപരിചിതനായ ഖാരിഖിൻ്റെ ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
2: റേഡിയോ ജനക്ഷേമം, ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും. നമ്മോടൊപ്പം ചേരുന്നത് മുജീബ് റഹ്മാൻ തിരുത്തിയാട്, ഒപ്പം നവാസ് ഒളവണ്ണ.
3: ജനക്ഷേമം പരിപാടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കൂടെയുള്ളത് മുജീബ് റഹ്മാൻ തിരുത്തിയാട്. അദ്ദേഹം നമുക്കറിയുന്നത് പോലെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ഭാഗമായി പ്രവർത്തിച്ച് അതിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. അദ്ദേഹം മാനസിക വൈകല്യം സംഭവിച്ച ആളുകൾ കുട്ടികളെ ടെ ഒരു സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പളും RCIയുടെ ട്രെയിനറും ഒക്കെയാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇനി പറയാനുള്ളത് ഈ മാനസിക വൈകല്യം സംഭവിച്ച ആളുകളുടെ കുട്ടികൾ അവരുടെ പേരൻസിന് പൊതുവെ വലിയ ആശങ്കയാണ്. ഇവരെങ്ങനെയാണ് വളർത്തുക, ഇവർക്ക് എങ്ങനെയാണ് ഒരു ജോലി സംഘടിപ്പിച്ചു കൊടുക്കുക, ഇതിന് എന്തെങ്കിലും സംവിധാനം നിലവിലുണ്ടോ, എന്താണ് ഒന്ന് വിശദീകരിച്ചാൽ നന്നായി.
4: വളരെ പ്രസക്തമായൊരു ചോദ്യം. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ, മുതിർന്ന കുട്ടികളുടെ രക്ഷാകർത്താക്കളുടെ ഏറ്റവും വലിയ ആശങ്ക സ്വന്തമായി ഒരു ജോലി പഠിപ്പിച്ചെടുത്ത് ജോലിയിൽ ഏർപ്പെട്ട് ഈ കുഞ്ഞിൻ്റെ ഭാവി എങ്ങനെ മികവുറ്റതാക്കിയെടുക്കാം എന്നുള്ളതാണ്. ആ മേഖലയിൽ ഒത്തിരി വെല്ലുവിളികൾ നമ്മുടെ രക്ഷാകർത്താക്കൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലും ഗവൺമെൻറ് കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഇത്തരം കുട്ടികൾക്ക് ഗവൺമെൻറ് തലത്തിൽ തന്നെ ജോലി പഠിപ്പിച്ചു കൊടുക്കാനായി കോഴിക്കോട്ട് മായനാട്ടും അതുപോലെ തിരുവനന്തപുരത്തും രണ്ട് വൊക്കേഷണൽ ഗവൺമെൻറ് വൊക്കേഷണൽ സെൻ്ററുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ വ്യതിരിക്തമായ രീതിയിലുള്ള തൊഴിലുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഒപ്പം കേരളത്തിലെ തന്നെ ഏകദേശം 300-ലധികം സ്പെഷ്യൽ സ്കൂളുകൾ വിവിധ തരത്തിലുള്ള വൊക്കേഷണൽ ട്രെയിനിങ് യൂണിറ്റുകളിൽ വെച്ച് പലതരത്തിലുള്ള ട്രെയ്ഡുകൾ, തൊഴിൽ മേഖലകൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്നൊക്കെ പുറത്തു വരുന്ന കുട്ടികൾക്ക് സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരവസരം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് രക്ഷാകർത്താക്കളുടെ വെല്ലുവിളി, രക്ഷാകർത്താക്കൾ നേരിടുന്ന വെല്ലുവിളി. അതിനുള്ള പരിഹാരം എന്നുള്ള നിലക്ക് ഗവൺമെൻറ് ഒത്തിരി പദ്ധതികൾ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് കൈവല്യ എന്നുള്ളൊരു പദ്ധതി. ഇത് 21 വയസ്സ് പ്രായമായ ഏത് ഭിന്നശേഷിക്കാർക്കും, അവർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേർ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് മാത്രം, അവർക്ക് സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കാനായി ഗവൺമെൻറ് 50,000 രൂപ, അതൊരു 100,000 രൂപ വരെ നൽകാനുള്ള പ്രൊവിഷനുണ്ട്, ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ തന്നെ 25,000 രൂപ സബ്സിഡിയാണ്, ബാക്കി 25,000 രൂപ തിരിച്ചടച്ചാൽ മതി, പലിശ രഹിതവുമാണ്. കഴിഞ്ഞ വർഷം തന്നെ കേരളത്തിൽ 1,000,000 ഭിന്നശേഷിക്കാർക്കാണ് ഈ കൈവല്യ പദ്ധതി വഴി സഹായം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് രക്ഷാകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടത്, 21 വയസ്സ് പൂർത്തിയായ നമ്മുടെ മക്കളെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേർ രജിസ്റ്റർ ചെയ്യുകയും അവിടുന്ന് ഈ സഹായം നേടിയെടുക്കുകയും ചെയ്യുക. ഇനി അത് കിട്ടാത്ത ഈ പ്രായം 21 വയസ്സിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് തൊഴിൽ ചെയ്ത് അവരെ സ്വയം പര്യാപ്തരാക്കി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷാകർത്താക്കൾക്ക് വേറെയും പദ്ധതികളുണ്ട്. കേരള വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ലോൺ സ്വയം തൊഴിൽ സഹായ പദ്ധതികളായിട്ട് ഒത്തിരി ലോൺ പദ്ധതികൾ, അത് കാർഷിക മേഖലകളിലാവട്ടെ, വാണിജ്യ വ്യവസായ മേഖലകളിലാവട്ടെ, സ്വയം തൊഴിലിലാവട്ടെ, എല്ലാം ലോൺ നൽകി ഈ മക്കൾക്ക് സഹായം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്.
3: അപ്പോൾ സർക്കാർ ഈ സഹായം നൽകുന്നത് ഇപ്പം നമ്മൾ നിങ്ങൾ പറഞ്ഞല്ലോ മായനാട്ടൊക്കെ സ്ഥാപനങ്ങളുണ്ട് എന്ന് പറയുന്നത്, ആ അവിടെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, എന്തൊക്കെ ട്രെയിനാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന, എന്തൊക്കെ ട്രെയിൻ?
4: ഗവൺമെൻറ് മേഖലയിൽ 2 തൊഴിലധിഷ്ഠിത കേന്ദ്രങ്ങളാണുള്ളത്, ഒന്ന് മായനാട്ടും തിരുവനന്തപുരത്ത്. ഇവിടെ 2 സ്ഥലത്തും ബുക്ക് ബൈൻഡിങ്, DTP, കമ്പ്യൂട്ടർ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തൊഴിലുകളൊക്കെയാണ് നിലവിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്പെഷ്യൽ സ്കൂളുകളുടെ ഭാഗമായിട്ട് മറ്റു പല രീതിയിലുള്ള പേപ്പർ ബാഗ് നിർമ്മാണം, പേപ്പർ കപ്പ് നിർമ്മാണം, ഹോർട്ടിക്കൾച്ചർ, അഗ്രികൾച്ചർ, അങ്ങനെ വ്യത്യസ്തമായ നൂതനമായ പല തൊഴിലുകളും നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു കാര്യം കൂടെ എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, പൊതുസമൂഹത്തിൻ്റെ ഒരു ധാരണ ഈ മക്കൾക്ക് കാര്യമായി എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുത്ത് അവരെ സ്വന്തം കാലിൽ നിർത്താൻ പര്യാപ്തരാക്കി എടുക്കാൻ പറ്റില്ല എന്നുള്ള ചെറിയൊരു മിഥ്യാധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് മാറ്റിയെടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഏത് തരത്തിലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളവും, അവരെ കൃത്യമായി തൊഴിൽ പഠിപ്പിച്ചെടുക്കാനും അവരെ ഒരു വരുമാന ദായകരാക്കി മാറ്റിയെടുക്കാനും കഴിയും. അപ്പോൾ അതിനുദാഹരണങ്ങളും ഒത്തിരി നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്കറിയാം പ്രൊഫസർ മുതുകാട് അദ്ദേഹത്തിൻ്റെ
3: തിരുവനന്തപുരത്തെ
4: മാജിക് പ്ലാനറ്റ് തന്നെ ഇപ്പോൾ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അവിടെ കൃത്യമായി ഭിന്നശേഷിയുള്ള, എന്ന് പറഞ്ഞാൽ മാനസിക വെല്ലുവിളി, ഓട്ടിസം, സെർബപ്പാൾസി, അതുപോലെ അന്ധത, ബധിരത പോലെയുള്ള പ്രശ്നങ്ങളുള്ള ഭിന്നശേഷിക്കാരെ മാജിക്ക് പഠിപ്പിച്ചിട്ട് അവരെ സ്വയം പര്യാപ്തരാക്കി എടുക്കുന്നുണ്ട്. സാധാരണക്കാരന് പോലും അപ്രാപ്യമായ മാജിക്കാണ് ഈ കുഞ്ഞുങ്ങൾ നിഷ്പ്രയാസം പൊതുവേദികളിൽ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണക്കാർ ചെയ്യുന്ന ഏത് ജോലിയും കൃത്യമായി ഇവരെ പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ പെർഫെക്ഷനോടുകൂടി നമ്മുടെ മക്കൾ ചെയ്യും. അതിനവസരം നൽകുക എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ ഒരു ബാധ്യത.
3: പിന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഇമ്മ്യൂണൈസേഷൻ്റെ കുറവുണ്ട്, അതുപോലെ മൾട്ടിപ്പിൾ ഹാൻഡിക്കാപ്പ്ഡ് ആയിരിക്കും, ചിലപ്പം ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ, മാനസിക രോഗത്തെ കൂടാതെ തന്നെ വേറെ എന്തെങ്കിലും തകരാറുകൾ, ഇതൊക്കെ പരിഹരിക്കാൻ ആരോഗ്യപരമായ എന്തെങ്കിലും സഹായം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ?
4: വളരെ യാഥാർത്ഥ്യമായ ഒരു വസ്തുതയാണ് നിങ്ങളിപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, പൊതുവേ അവർക്ക് രോഗപ്രതിരോധ ശേഷി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി അസോസിയേറ്റഡ് പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ നമ്മുടെ മക്കളോടൊപ്പമുണ്ട്. ഇപ്പോൾ മിക്ക മാനസിക വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങൾക്കും അപസ്മാരം അവരുടെ കൂടപ്പിറപ്പാണ്, നേരത്തെ പറഞ്ഞ ഹൃദയവൈകല്യങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഈ രക്ഷാകർത്താക്കൾ ഏറ്റവും അധികം പ്രയാസപ്പെടുന്ന ഒരു മേഖലയും ഇവരുടെ ചികിത്സാ മേഖലയാണ്. ആ മേഖലയിൽ തന്നെ ഒത്തിരി പണം ചെലവഴിക്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിൽ ഗവൺമെൻറ് ഇടപെടൽ കൃത്യമായിട്ടുണ്ട്. ഇപ്പോൾ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ അല്ലെങ്കിൽ

0: നിധി എന്നുള്ള പേരിൽ 5000 രൂപ വരെ ചികിത്സാ സഹായം കിട്ടുന്ന പദ്ധതികളുണ്ട്. ഒപ്പം താലോലം എന്ന് പറയുന്ന പ്രത്യേക പദ്ധതി ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ വഴി നടപ്പിൽ വരുത്തുന്നുണ്ട്. അവിടെ 18 വയസ്സ് വരെയുള്ള ഓട്ടിസം ബാധിച്ച അല്ലെങ്കിൽ അസ്ഥിവൈകല്യം സംഭവിച്ച കുഞ്ഞുങ്ങൾ, സെർബപ്പാൾസിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ 18 വയസ്സ് വരെയുള്ള ചികിത്സ പരിപൂർണമായും സൗജന്യമാണ്.
1: പിന്നെ ഇവർക്ക് വിദ്യാഭ്യാസപരമായി എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ടോ?
0: വിദ്യാഭ്യാസ മേഖലകളിലും കുട്ടികൾക്ക് പഠനം നടത്താൻ ഒത്തിരി സഹായ പദ്ധതികൾ ഗവൺമെൻറ് തലത്തിലുണ്ട്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സ്കോളർഷിപ്പുകൾ, മാനസിക വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ 28,500 രൂപ വരെ പ്രതിവർഷം സഹായം കിട്ടുന്ന സ്കോളർഷിപ്പ് പദ്ധതികളുണ്ട്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ 5 സ്കോളർഷിപ്പ് പദ്ധതികളുണ്ട്. അതായത് മാതൃജ്യോതി, വിദ്യാജ്യോതി, വിദ്യാകിരണം, ഇവിടത്തൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസിക വെല്ലുവിളി മാത്രമല്ല ഏതു തരം ഭിന്നശേഷിയുള്ള വ്യക്തികൾക്കും പ്രതിവർഷം 1,00,000 രൂപയിൽ താഴെ വാർഷിക വരുമാനമാണെങ്കിൽ ഇത്തരം വ്യക്തികളുടെ മക്കൾക്ക്, ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ മക്കൾക്ക് പഠന സഹായം കിട്ടും. ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വരുമാന പരിധിയില്ലാതെ സഹായം കിട്ടും. അതുപോലെ വിദൂര വിദ്യാഭ്യാസം വഴി ഡിഗ്രിയൊക്കെ ചെയ്യുന്ന ഭിന്നശേഷിയുള്ള ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, അവർക്ക് സാമ്പത്തിക സഹായം സ്കോളർഷിപ്പായിട്ട് നൽകുന്നുണ്ട്. SLC പ്ലസ് ടു ഒക്കെ ഈ സാക്ഷരതാ മിഷൻ വഴി തുല്യതാ പരീക്ഷ എഴുതി വിജയിക്കുന്ന അല്ലെങ്കിൽ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കും അവരുടെ രജിസ്ട്രേഷൻ ഫീയും ട്യൂഷൻ ഫീയും ഒക്കെ ഈ സാമൂഹ്യനീതി വകുപ്പ് വഴി നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാനീ പറഞ്ഞ അവസാനത്തെ വിദ്യാകിരണം, വിദ്യാജ്യോതി, വിദൂര വിദ്യാഭ്യാസം, അതുപോലെ സാക്ഷരതാ മിഷൻ വഴിയുള്ള സഹായം, ഇതിനൊക്കെ നമ്മൾ സമീപിക്കേണ്ടത് ജില്ലാ സാമൂഹ്യനീതി ഓഫീസിനെയാണ്.
1: ഇതിനൊക്കെ വെക്കേണ്ട ഡോക്യുമെന്റ്സ്, പിന്നെ മെഡിക്കൽ ബോണ്ട് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും അല്ലേ?
0: ഓരോന്നിനും പ്രത്യേക തരം ഡോക്യുമെന്റ്സ് ആണ്. അത് ഓരോ പദ്ധതിയോടൊപ്പം, പദ്ധതിയുടെ അപേക്ഷാ ഫോമിനോടൊപ്പം നമുക്ക് ലഭിക്കും. പക്ഷേ മനസ്സിലാക്കേണ്ടത് എന്തൊരു സഹായ പദ്ധതി ഭിന്നശേഷിക്കാരന് കിട്ടണമെങ്കിലും ഇതം പ്രഥമമായി നമ്മൾ സമർപ്പിക്കേണ്ട രേഖ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റാണ്. മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ബോർഡ് ചേർന്ന് ഈ കുട്ടിയുടെ ഭിന്നശേഷിത്വം ഏതാണ്, എത്ര ശതമാനമുണ്ട് എന്ന് കൃത്യമായി നിർണയിച്ച് അവർ ഒപ്പിട്ട് നൽകുന്ന മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ എന്ത് ആനുകൂല്യങ്ങൾക്കും അർഹതയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഈ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റും ഇപ്പോൾ ഓൺലൈനായിട്ട് നൽകുന്ന പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അതിനുള്ള വെബ്സൈറ്റ് ഞാൻ നേരത്തെ UDID കാർഡിന് പറഞ്ഞ അതേ വെബ്സൈറ്റ് തന്നെയാണ്. ഒന്നുകൂടെ സൂചിപ്പിക്കാം, www.swalamban.gov.in. നേരത്തെ പറഞ്ഞ പോലെ ഈ വെബ്സൈറ്റ് നോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഗൂഗിളിൽ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ ഈ വെബ്സൈറ്റിലോട്ട് നമുക്ക് നേരിട്ട് എൻ്റർ ചെയ്യാവുന്നതാണ്. പിന്നെയും ഗവൺമെൻറ് തലത്തിൽ പല മേഖലകളിലും എന്ന് പറഞ്ഞാൽ സൗജന്യ തെറാപ്പി സംവിധാനങ്ങൾ, നേരത്തെ പറഞ്ഞ ജില്ലാ പ്രാരംഭ ഇടപെടൽ കൂടാതെ കേരളത്തിലെ 5 മെഡിക്കൽ കോളേജുകളോടനുബന്ധിച്ച് റീജിയണൽ ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററുകളുണ്ട്. അത് തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്. ഈ മെഡിക്കൽ കോളേജുകളിലൊക്കെ റീജിയണൽ ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററുണ്ട്. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ തെറാപ്പി സംവിധാനങ്ങളും ഡോക്ടർമാരുടെ സേവനങ്ങളും പരിപൂർണമായും സൗജന്യമാണ്. പലപ്പോഴും രക്ഷാകർത്താക്കൾ ഏറ്റവും പ്രയാസപ്പെടുന്നത് കുട്ടികൾക്ക് തെറാപ്പി കൊടുക്കാനാണ്. അതിനുള്ള സാമ്പത്തിക ബാധ്യത വരുന്നു, ഈ കുഞ്ഞുങ്ങളെ ദൂരേക്ക് കൊണ്ടുപോകുമ്പോഴുള്ള ട്രാൻസ്പോർട്ടേഷൻ പ്രയാസങ്ങൾ വരുന്നു. അപ്പോൾ ഈ REIC പോയി കഴിഞ്ഞാൽ അവിടുത്തെ സേവനങ്ങൾ പരിപൂർണമായും സൗജന്യമാണ്. ഇത് തന്നെ ജില്ലാ കേന്ദ്രങ്ങളിലായതുകൊണ്ട് തന്നെ പ്രയാസപ്പെടുന്ന രക്ഷാകർത്താക്കൾക്ക് വേറൊരു സംവിധാനം ഗവൺമെൻറ് തലത്തിലുള്ളത് മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റ് എല്ലാ ജില്ലകളിലുമുണ്ട്. കേരളത്തിൽ മൊത്തം 25 മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റുകളുണ്ട്. ഈ മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ഇത്തരം എക്സ്പേർട്സിൻ്റെ, വിദഗ്ധരുടെ സേവനം ഒരു വാഹനങ്ങളിൽ ഏർപ്പാടാക്കി ഇവർ ബ്ലോക്ക് തലങ്ങളിലോട്ട് സേവനത്തിനായിട്ട് വരുന്ന ഒരു സാഹചര്യം. അവിടെയും നമ്മൾ കുട്ടികളെ എത്തിച്ചു കഴിഞ്ഞാൽ സേവനം തീർത്തും സൗജന്യമായിട്ട് കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു മേഖലയാണ് യാത്രാ സൗജന്യങ്ങൾ. നേരത്തെ സൂചിപ്പിച്ചു ട്രെയിനിൽ യാത്രാ സൗജന്യമുണ്ട്, പ്രൈവറ്റ് ബസ്സിൽ, KSRTC ബസ്സിലൊക്കെ യാത്രാ കൺസെഷനുകളുണ്ട്. ഇതിനൊക്കെ പ്രത്യേക കൺസെഷൻ കാർഡ് സംഘടിപ്പിക്കേണ്ടതുണ്ട്.
1: പിന്നെ പെൻഷന് മറ്റു ഇതൊക്കെ രണ്ടു തരം പെൻഷനുകൾ ഉണ്ടല്ലോ, കേന്ദ്ര ഗവൺമെന്റിന്റെ പെൻഷനും കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ.
0: രണ്ട് പെൻഷനുകളും സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ 1,600 രൂപ വരെ ഭിന്നശേഷി പെൻഷൻ, അത് കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ അതിന് സമീപിക്കേണ്ടത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം.

0: എവിടെയാണോ താമസിക്കുന്നത് ആ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ അവിടെയാണ് നമ്മൾ സമീപിക്കേണ്ടത്. അപേക്ഷാ ഫോം വാങ്ങിയിട്ട് അവിടെയാണ് അപേക്ഷ നൽകേണ്ടത്.
1: ഓക്കെ, ഇത്രയും നേരം നമ്മളോട് സംവദിച്ചതിന് മുജീബ് റഹ്മാൻ സാഹിബിന് നന്ദി പറയുകയാണ്.
2: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ജനക്ഷേമം, ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ജനക്ഷേമത്തിലൂടെ ചർച്ച ചെയ്തത്. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മുജീബ് റഹ്മാൻ തിരുത്തിയാട്, ഒപ്പം നവാസ് ഒളവണ്ണ.
3: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്? എവിടെയാണ് സമീപിക്കേണ്ടത്? എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല. അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിൻ്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും വിധം ലളിതം, ജനങ്ങളുടെ ക്ഷേമത്തിനായി അറിവിൻ്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

കാലങ്ങളായി നാം പഠിക്കുന്നു, ക്ലാസുകളും ഖുത്ബകളും കേൾക്കുന്നു, മദ്രസകളിൽ നിന്ന് അറിവുകൾ നേടുന്നു. എന്നിട്ടും അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ ഇപ്പോഴും മനസ്സിന് സംശയം ബാക്കിയുണ്ടോ? ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവുകളും കൂടുതൽ വ്യക്തതയോടെ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഇതാ പീസ് റേഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഒരു മികച്ച അവസരമൊരുക്കുന്നു. അടിത്തറകൾ പുതിയ മൊഡ്യൂളിൽ കൂടുതൽ വ്യക്തതയോടെ വീണ്ടും ആരംഭിക്കുന്നു. വിശ്വാസ കാര്യങ്ങളെ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നത് അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂർ. എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 3:50 നിങ്ങളുടെ പ്രിയപ്പെട്ട പീസ് റേഡിയോയിൽ കേൾക്കാൻ മറക്കരുത് അടിത്തറകൾ, വിശ്വാസ വെളിച്ചത്തിന്റെ ശബ്ദം.

0: പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. ബഹുമാന്യ പണ്ഡിതൻ ഹുസൈൻ സലഫി രചിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന പുസ്തകത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസി എങ്ങനെ അഭിസംബോധന ചെയ്യണം എന്ന ഭാഗമാണ് വായിച്ചു കേൾപ്പിക്കുന്നത്. അവതരിപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി നിലമ്പൂർ.
1: വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ട മര്യാദകളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത്. ആ അധ്യായത്തിന്റെ തുടർച്ച കേൾക്കാം. ഖബർ സിയാറത്ത് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ള ഒരു പുണ്യകർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറും നമുക്ക് സന്ദർശിക്കാം. അതിനായി മാത്രം തീർത്ഥയാത്ര ചെയ്യുന്നത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. തീർത്ഥയാത്ര മൂന്ന് പള്ളികളിലേക്കേ പാടുള്ളൂ: മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ എന്നീ മൂന്ന് പള്ളികളാണവ. ഒരാൾ മസ്ജിദുൽ നബവിയിലേക്ക് തീർത്ഥയാത്ര ചെയ്യുമ്പോൾ അവിടെയാണല്ലോ നബിയുടെ ഖബറുള്ളത്. ആ സന്ദർഭത്തിൽ അത് സന്ദർശിക്കാം. എന്നാൽ ഖബർ സന്ദർശിക്കാനായി മാത്രം ഒരു തീർത്ഥയാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടില്ല. നബിയുടെ ഖബർ സന്ദർശിക്കുന്ന വേളയിൽ പാലിക്കേണ്ടുന്നതായ പല നിയമങ്ങളും ചിലർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമങ്ങളും ഇസ്ലാമും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്നതും നാം മനസ്സിലാക്കുക. അവർ പഠിപ്പിക്കുന്ന നിയമം ഇപ്രകാരമാണ്: ആരെങ്കിലും നബിയുടെ ഖബറിന്റെ അടുക്കൽ നിൽക്കുകയും 70 തവണ യാ മുഹമ്മദ് എന്ന് വിളിക്കുകയും ചെയ്താൽ ഒരു മലക്ക് അവനോട് വിളിച്ചു പറയും, ഓ ഇന്നാലിന്നവനെ, താങ്കൾക്കല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. ചില അറബി കിതാബുകളിൽ കാണാൻ പറ്റുന്ന നിയമമാണിത്. വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതിയിട്ടുള്ള ഏത് കിതാബിലുള്ളതും ന്യായം നോക്കാതെ സ്വീകരിക്കാൻ നാം കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അള്ളാഹുവിന്റെ കിതാബും നബിയുടെ സുന്നത്തുമാണ് വിശ്വാസിയുടെ പ്രമാണം. ഖുർആനിൽ നാം പരസ്പരം പേര് വിളിക്കുന്നത് പോലെ നബിയെ വിളിക്കരുത് എന്ന് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അതിന് നേർവിപരീതമായ ഈ നിയമം വിശ്വാസികൾക്ക് സ്വീകരിക്കാൻ യാതൊരു ന്യായവും ഇല്ല. നിങ്ങൾക്കിടയിൽ റസൂലിന്റെ വിളിയെ നിങ്ങളിൽ ചിലർ ചിലരെ വിളിക്കുന്നത് പോലെ നിങ്ങൾ ആക്കിത്തീർക്കരുത്. സൂറത്തുന്നൂർ വചനം 23 എന്ന സൂക്തത്തിന് മറ്റൊരു വ്യാഖ്യാനം കൂടെ നമുക്ക് കാണാവുന്നതാണ്. ഈ വ്യാഖ്യാനവും ശരിയാകുന്നു. റസൂലിന്റെ ദുആ നിങ്ങൾ പരസ്പരം ഗുണത്തിനായി പ്രാർത്ഥിക്കുന്നത് പോലെ കണക്കാക്കരുത് എന്നാണ് ആ വ്യാഖ്യാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത ഒരാൾ അള്ളാഹുവിനോട് വേറൊരാളുടെ ഗുണത്തിനോ ദോഷത്തിനോ പ്രാർത്ഥിക്കുന്നത് പോലെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരുടെ ഗുണത്തിനും ദോഷത്തിനുമായി പ്രാർത്ഥിക്കുന്നത്. നബി ആരുടെയെങ്കിലും നന്മക്ക് വേണ്ടി തേടിയാൽ അത് അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ആർക്കെങ്കിലും എതിരായി അവിടുന്ന് തേടിയോ അതും അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അതായത്, നബിയുടെ പ്രാർത്ഥന അള്ളാഹുവിങ്കൽ പ്രത്യേകം സ്വീകാര്യമായിരിക്കുന്നതിനാൽ അവിടുത്തെ ഗുണത്തിനായുള്ള പ്രാർത്ഥനയ്ക്ക് സാഹചര്യം സൃഷ്ടിക്കുകയും ഗുണത്തിലല്ലാതെ കലാശിക്കാൻ ഇടയുള്ള പ്രാർത്ഥന അവിടുന്ന് ചെയ്യാതിരിക്കാനും അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച സഹാബിമാർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് എന്ന് ആയത്തിന്റെ ബാഹ്യാർത്ഥം തന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലും പലരുടെയും നന്മക്കായി തേടുകയും അല്ലാഹു അതിന് ഉത്തരം നൽകുകയും ചെയ്ത നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു സന്ദർഭം കാണുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലും സേനാനായകനായി നിയോഗിക്കാറുണ്ടായിരുന്ന സഹാബിയായിരുന്നു ജരീർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് കുതിരപ്പുറത്ത് ഇരപ്പുറപ്പിക്കാൻ കഴിയാത്തൊരു അസുഖം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയ്ക്ക് ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം നബിയോട് തന്റെ വിഷമം ബോധിപ്പിച്ചു. അപ്പോൾ നബി തന്റെ കൈകൊണ്ട് എന്റെ നെഞ്ചിൽ ഞാൻ അതിന്റെ അടയാളം കാണുമാറ് ഒന്നു കൊട്ടി. അവിടുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു, അല്ലാഹുവേ, ഇദ്ദേഹത്തിന് നീ സ്ഥൈര്യം നൽകണമേ. ഇദ്ദേഹത്തെ നീ സന്മാർഗം ലഭിച്ചവനും മാർഗദർശിയും ആക്കണമേ. ജരീർ റളിയല്ലാഹു അൻഹു പറയുന്നു, അതിനുശേഷം ഞാൻ കുതിരപ്പുറത്തുനിന്ന് വീണിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യകരങ്ങൾ കൊണ്ട് ജരീർ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ പതുക്കെയൊന്ന് അടിക്കുന്നു. അതിന്റെ അടയാളം അദ്ദേഹത്തിന്റെ നെഞ്ചിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് അവിടുന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നു. പിന്നീട് ഒരിക്കൽ പോലും അദ്ദേഹം കുതിരപ്പുറത്തുനിന്ന് വീണിട്ടില്ലെന്ന് ജരീർ റളിയല്ലാഹു അൻഹു തന്നെ പറയുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഒരാളുടെ ഗുണത്തിന് വേണ്ടി തേടിയപ്പോൾ അള്ളാഹു അത് സ്വീകരിക്കുന്നതിന് ഒരു ഉദാഹരണമാണ് ഇവിടെ നാം കണ്ടത്. ഒരു സംഭവം കൂടെ കാണുക. അത്താ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, എന്നോട് ഇബ്നു അബ്ബാസ് ചോദിച്ചു, സ്വർഗകാരിയിൽപ്പെട്ട ഒരു സ്ത്രീയെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെയോ? ഞാൻ പറഞ്ഞു, അതെ. അദ്ദേഹം പറഞ്ഞു, ഈ കറുത്ത സ്ത്രീയാകുന്നു. അവർ ഒരിക്കൽ നബിയുടെ അടുക്കൽ വന്നു. എന്നിട്ടവർ പറഞ്ഞു, തീർച്ചയായും ഞാൻ ബോധരഹിതയായി വീഴുന്നവളാകുന്നു. ആ സമയം എന്റെ നഗ്നത വെളിവാകുന്നവളുമാകുന്നു ഞാൻ. അതിനാൽ അങ്ങ് അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നബി പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ക്ഷമിക്കുക, നിനക്ക് സ്വർഗമുണ്ടാകും. നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് നിനക്ക് സൗഖ്യം ലഭിക്കാനായി ദുആ ചെയ്യാം. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ക്ഷമിക്കുകയാണ്. എന്നിട്ടവർ പറഞ്ഞു, തീർച്ചയായും ഞാൻ ആ സമയത്ത് നഗ്നത വെളിവാകുന്നവളാണല്ലോ. അതിനാൽ എന്റെ നഗ്നത വെളിവാകാതിരിക്കാനായി എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കു വേണ്ടി ദുആ ചെയ്തു. കഅബയുടെ വിരി പോലെ കറുത്ത നിറമുള്ള ഒരു സ്ത്രീ. അവർ ഇടയ്ക്കിടെ ബോധരഹിതയായി വീഴാറുണ്ട്. ഇങ്ങനെ അബോധാവസ്ഥയിൽ വീഴുന്ന സമയത്ത് നിങ്ങളുടെ ഔറത്ത് വെളിവാകുന്നുണ്ടെന്ന വിവരം അവർ അറിഞ്ഞു. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മാനസികമായി തകരാൻ ഇതിലേറെ വല്ലതുമുണ്ടോ? അങ്ങനെ ആ സഹാബ വനിത നബിയെ സമീപിച്ചു. നബിയോട് അവരുടെ സങ്കടം ബോധിപ്പിച്ചു. എന്നിട്ട് അള്ളാഹുവിനോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി നബിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ക്ഷമിക്കുക, നിനക്ക് സ്വർഗമുണ്ടാകും. അഥവാ ആ വീഴ്ചയിൽ നീ സഹനം സ്വീകരിക്കുന്നുവെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട്. അതല്ല, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് നിനക്ക് സൗഖ്യം ലഭിക്കാനായി ദുആ ചെയ്യാം. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ക്ഷമിക്കുകയാണ്. സഹാബത്തിന് സ്വർഗത്തേക്കാൾ വലുത് ഒന്നുമില്ലല്ലോ. അതിനാൽ അവർ ക്ഷമിക്കാൻ തീരുമാനിച്ചു. എന്നാലും ഔറത്ത് മറ്റുള്ളവർ കാണുക എന്നത് അങ്ങേയറ്റത്തെ പ്രയാസമാണല്ലോ. അതിനാൽ നബിയോടവർ പറഞ്ഞു, തീർച്ചയായും ഞാൻ ആ സമയത്ത് നഗ്നത വെളിവാകുന്നവളാണല്ലോ. അതിനാൽ എന്റെ നഗ്നത വെളിവാകാതിരിക്കാനായി എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് അങ്ങ് ദുആ ചെയ്യണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ദുആ ചെയ്തു. അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു. ഇൻഷാല്ല പ്രവാചക ചരിത്രം അടുത്ത എപ്പിസോഡുകളിൽ തുടർന്ന് കേൾക്കാം.
0: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ യുഗചരിതം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസി എങ്ങനെ അഭിസംബോധന ചെയ്യണം എന്ന ഭാഗമാണ് വായിച്ചു കേൾപ്പിച്ചത്. ബഹുമാന്യ പണ്ഡിതൻ ഹുസൈൻ സലഫി രചിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന പുസ്തകത്തിന്റെ ശബ്ദാവിഷ്കാരമായിരുന്നു. ശബ്ദം നൽകിയത് സിദ്ദിഖ് സലാഹി, നിലമ്പൂർ.
2: കാലം വായിക്കാത്ത കാൽപ്പാടുകൾ. പീസ് റേഡിയോയിൽ ഇനി ചുവരെഴുത്ത്. നബി കുടുംബവും ഖലീഫമാരും ശത്രുക്കളോ മിത്രങ്ങളോ. ഭാഗം രണ്ട്. വിഷയം അവതരിപ്പിക്കുന്നത് ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام الأتمان الأكملان على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين وعلى التابعين ومن تبعهم بإحسان إلى يوم الدين ثم أما بعد بهمان نريد بيس راديو يلودي ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യരെ, നമ്മുടെ തുടർ വിഷയം ചുവരെഴുത്തെന്ന നമ്മുടെ ഈ പംക്തിയിൽ നബി കുടുംബവും സഹാബത്തും, വിശിഷ്യ നാല് ഖുലഫാക്കൾ, അവരുമായി അന്യോന്യം ഉണ്ടായിരുന്ന ബന്ധങ്ങൾ, നബി കുടുംബം എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ ഖലീഫമാരായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ എന്നിവരോട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ള വിഷയമാണ്. അതിൽ നമ്മൾ ആധുനിക ഷിയാ ലോകം അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അനിൽ ജമീഉ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ, ഹഫ്സ റളിയല്ലാഹു തആല അൻഹുമ എന്നിവരെ ശപിക്കുകയും അവരെ ശപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന വരെ വളരെ വലിയ പോരിശയോടുകൂടി നടത്തിക്കൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നു. ആധുനികരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പിൽക്കാലക്കാരായ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം, ഖുലഫാക്കളുടെ വിഷയത്തിലും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ, ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരുടെയൊക്കെ വിഷയത്തിലും ഇതേ ഈ നിലപാടാണ് എങ്കിൽ, പൂർവ്വകാലത്തുള്ള പൂർവ്വകാലത്തുണ്ടായിരുന്ന ഇമാമുമാർ, ഷിയാക്കൾ തങ്ങളുടെ ഇമാമുമാരെന്ന് പറയുന്ന നേതാക്കന്മാർ, അവർ എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫമാരോട് വർത്തിച്ചിരുന്നത്, ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് വർത്തിച്ചിരുന്നത്, അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളാണ് നമ്മൾ ഇവിടെ സംസാരിച്ചു വരുന്നത്. അവസാന ദിവസം നമ്മുടെ പരിപാടിയിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ എങ്ങനെ നബി കുടുംബത്തോട് വർത്തിച്ചു, നബി കുടുംബം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് എങ്ങനെ വർത്തിച്ചു, ആ വിഷയത്തിൽ ചില ചരിത്രങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിൽ ഇനിയും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. എന്തുകൊണ്ട് ഇന്ന് ഷിയാലോകത്തെ അറിയപ്പെട്ട വാഗ്മികളും പേനയുന്തികളും ഏറെ മോശപ്പെടുത്തിയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പരിചയപ്പെടുത്തുന്നത്? ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഇകഴ്ത്തി വളരെ മോശമായ രീതിയിൽ, ഈ ഒരു ശബ്ദത്തിൽ ഒരിക്കലും പറയാൻ കഴിയാത്ത വിധം മോശപ്പെടുത്തിയിട്ടുള്ള അവതരണങ്ങൾ, ഷിയാ പണ്ഡിതർ എന്ന് പറയുന്നവർ നമ്മുടെ ഉമ്മയായ, നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നിയായ സിദ്ദീഖ ബിന്ത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുമ അവരെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ചില ചരിത്രങ്ങൾ, അതും ഉത്തമ നൂറ്റാണ്ടിൽ നിന്ന്, അതും നബി കുടുംബവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഉമ്മ എത്ര മഹത്വമുള്ള മഹനീയതയുള്ള വ്യക്തിത്വമാണ് എന്ന് ബോധ്യപ്പെടാനും, ഷിയാലോകം എത്രമാത്രം അബദ്ധജടിലവും അപവാദകരവുമായ കാര്യമാണ് പറയുന്നത് എന്ന് ബോധ്യപ്പെടാനും വേണ്ടിയാണിത്. ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ, സഹോദരൻ മുഹമ്മദ് ഇബ്നു അബീബക്കർ റളിയല്ലാഹു അൻഹുമയെ വിളിച്ചുകൊണ്ടൊരിക്കൽ പറഞ്ഞത്, ഷിയാക്കളുടെ കൃതികളിൽ നമുക്കിങ്ങനെ വായിക്കാം, ഇൽസം അലി ബിൻ അബി താലിബ്, ആയിഷ റളിയല്ലാഹു തആല അൻഹ സഹോദരൻ മുഹമ്മദിനോട് പറയാണ്, നീ അബു അലിയിനെ നീ വിടാതെ കൂടിക്കോ, ഫഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, കാരണം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അൽ ഹഖു മഅ അലി, സത്യം അലിയിനോടൊപ്പമാണ്, വ അലിയുൻ മഅൽ ഹഖ്, അലി സത്യത്തോടൊപ്പവുമാണ്, ലാ യഫ്തരിഖാനി ഹത്താ യരിദ അലയ്യൽ ഹൗദ്, അലിയും സത്യവും ഞാനുമായ ഹൗദിൻ കരയിൽ, മഹ്ഷറവൻസഭയിൽ ഹൗദിൻ കരയിൽ സന്ധിക്കുന്നത് വരെ അലിയും സത്യവും വേർപിരിയുകയില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അലിയിൻ്റെ വിഷയത്തിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് അലിയിനെ വിടാതെ കൂടിക്കോ എന്ന് ഉമ്മുന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ സഹോദരൻ മുഹമ്മദ് ബിൻ അബീബക്കറിനോട് പറഞ്ഞതായി നമുക്ക് വായിക്കാൻ സാധിക്കും. ഇത് ഷിയാക്കളുടെ ഗ്രന്ഥം വരെ ബിഹാറുൽ അൻവാറിൽ അബൂബക്കറുൽ മജ്ലിസി രേഖപ്പെടുത്തിയ റിപ്പോർട്ടിൽ വരെ ഇത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു നബി കുടുംബമല്ലേ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയല്ലേ അവരെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്? ഇതേപോലെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു ഖവാരിജുകളുടെ നീചകരങ്ങളാൽ വെട്ടേറ്റ് വധിക്കപ്പെട്ട സന്ദർഭത്തിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്താണ് ഖവാരിജുകളെ കുറിച്ച് പറഞ്ഞത്? എന്താണ് അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്? അലി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ഉമ്മുൽ മുഅ്മിനീൻ പറഞ്ഞത്, അതേപോലെ അദ്ദേഹത്തെ വധിച്ച ഖവാരിജിനെ കുറിച്ച് പറഞ്ഞത് നമുക്ക് ഇപ്രകാരം വായിക്കുവാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നഹും ഷിറാറു ഉമ്മത്തി യഖ്തുലുഹും ഖിയാറു ഉമ്മത്തി വമാ കാന ബൈനി വബൈനഹു ഇല്ലാ മാ യകൂനു ബൈനൽ മർഅത്തി വഅഹ്മാഇഹ. അല്ലാഹുവേ, അവർ ഈ സമുദായത്തിലെ ഏറ്റവും നീചന്മാരാണ്, അരി ഖവാരിജുകൾ. അവർ ഈ ഉമ്മത്തിലെ ഉത്തമരാൽ യുദ്ധം ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ, അലി റളിയല്ലാഹു തആല അൻഹു ഖവാരിജുകളോട് യുദ്ധം ചെയ്തല്ലോ, അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെയും അലിയുടെയും ഇടയിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ, ജമൽ യുദ്ധവുമായി ബന്ധപ്പെട്ട്, സിഫീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ മുമ്പ് നമ്മുടെ ഈ ചുവരെഴുത്ത് എന്ന പരിപാടിയിൽ വിശദീകരിച്ചതാണ്. അതിനെക്കുറിച്ച് പറയുകയാണ്, ഒരു സ്ത്രീയും ഭർതൃവീട്ടുകാരും തമ്മിലുള്ള വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലുള്ളൊരു വിഷയം മാത്രമാണ് ഞാനും അലിയും തമ്മിലുണ്ടായിട്ടുള്ളത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖവാരിജുകളെ ഈ ഉമ്മത്തിലെ ഉത്തമൻ വധിക്കും അല്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യുമെന്നാണ്. ആരാണത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അലിയാണ്, ഉമ്മത്തിലെ ഉത്തമർ. ഇതാരാ പറയുന്നത്? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആയിഷ ഉമ്മ ചോദിക്കപ്പെടുകയാണ്, എന്താ പ്രതികരണം? ദാക ഖൈറുൽ ബഷർ വലാ യശുക്കു ഫീഹി ഇല്ലാ കാഫിർ. അലി മനുഷ്യരിൽ ഉത്തമനാണ്, അലിയുടെ വിഷയത്തിൽ അവിശ്വാസിയല്ലാതെ സംശയിക്കുകയില്ല എന്നുള്ളതാണ്. ഖവാരിജുകൾ അലി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് സന്ദേഹം പ്രകടിപ്പിക്കുകയും അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വിഷയത്തിൽ ഖവാരിജുകൾ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ അലിയിന് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്. അലിയിൻ്റെ വിഷയത്തിൽ, ദീനീ നിഷ്ഠയുടെ വിഷയത്തിൽ, ഇസ്ലാമിൻ്റെ വിഷയത്തിൽ, അലിയിൻ്റെ ഇസ്ലാമിൻ്റെ വിഷയത്തിൽ കാഫിറെ സംശയിക്കുള്ളൂ. ആർക്ക് പക്ഷം നിന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ സംസാരിക്കുന്നത്? അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷം നിന്നാണ്. കാരണം ആ രീതിയിലായിരുന്നു അന്ന് നബി കുടുംബവും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയും തമ്മിലുള്ള ബന്ധം എന്നുള്ളതാണ്. റസൂലുള്ള ഇവിടെ ജീവിച്ച നാളിൽ വിശുദ്ധ മദീനയിൽ നടന്ന ഒരു ചരിത്രം സുന്നികളുടെ അവലംബകൃതികളിലും ഷിയാ ലോകത്തിൻ്റെ അവലംബകൃതികളിലും രേഖപ്പെടുത്തിയത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. അതെന്താ? അലി റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ മാർക്കറ്റിൽ പോയി. എന്നിട്ട് അലി പറയാണ്, ഞാൻ മാർക്കറ്റിൽ പോയിട്ട് അല്പം മാംസം വാങ്ങി, അതേപോലെ അല്പം റൊട്ടി ചുടുവാനുള്ള പൊടിയും വാങ്ങി. ഓരോ ദിർഹം കൊടുത്താണ് ഇത് രണ്ടും വാങ്ങിയത്. എന്നിട്ട് ഫാത്തൈത്തു ബിഹിമ ഫാത്തിമ, വാങ്ങിയ മാംസവും വാങ്ങിയ പൊടിയുമായി ഞാൻ ഫാത്തിമയുടെ അടുക്കൽ വന്നു. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ റൊട്ടി ചുട്ടു, ഭക്ഷണം പാകം ചെയ്തു. അങ്ങനെ അവർ പറയാണ്, അല്ലാഹു, എൻ്റെ ഉപ്പ വീട്ടിലുണ്ട്, വീട്ടിൽ ചെന്ന് നിങ്ങൾ ഉപ്പനെ വിളിച്ചാൽ ഈ ഭക്ഷണം കഴിക്കാൻ വരാൻ. അപ്പോൾ അലി റളിയല്ലാഹു വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ റസൂലുള്ള ചെരിഞ്ഞു കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെരിഞ്ഞു കിടക്കുമ്പോൾ വിശന്ന് പൊരിഞ്ഞിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനൽ ജൂഇ വജീഅൻ, വിശപ്പിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുകയാണ്. അപ്പോൾ അലി റളിയല്ലാഹു തആല പറയാണ്, യാ റസൂലല്ലാഹ് ഇന്ദനാ തഅം, അല്ലാഹുവിൻ്റെ റസൂലെ, ഞങ്ങളുടെ അടുക്കൽ വീട്ടിൽ ഭക്ഷണമുണ്ട്. അതായത് ഫാത്തിമയുടെയും അലിയുടെയും വീട്, അവിടേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു, ഭക്ഷണം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ആ ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഫാത്തിമയോട് പറയാണ്, ഇഗ്രിഫി ലി ആയിഷ ഫഖറഫത്, ആയിഷക്കും നിങ്ങൾ ഭക്ഷണം പാത്രത്തിൽ നിന്ന് കോരിയിട്, അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ആയിഷയ്ക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കോരിയിട്ട് നൽകി എന്നാണ്. ഇവിടെ എന്തിനാ ഞാൻ ഈ ചരിത്രം പറഞ്ഞത്? അലി ഫാത്തിമ നബി കുടുംബമാണ്. ആ നബി കുടുംബമായ അവർക്ക് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലയോടുള്ള ബന്ധം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിൽ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഉദാഹരണം. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നബി കുടുംബവും ആയിഷ റളിയല്ലാഹു തആലയും തമ്മിലുള്ള ബന്ധം അത് സുന്ദരമായിരുന്നു. നമ്മൾ മുമ്പത്തെ പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട്, ഷിയാ ലോകത്തുള്ള ഇമാമന്മാർ മൂസൽ കാദിം, അതേപോലെ അലിയുൽ ഹാദി തുടങ്ങി ഇമാമുമാർ അവരുടെ മക്കൾക്ക് ആയിഷ റളിയല്ലാ ആയിഷ എന്ന് പെൺമക്കൾക്ക് പേരിട്ടത്. സ്വന്തം മക്കൾക്ക് ഇത്തരം പേരിടണമെങ്കിൽ ആ ഇമാമുമാർക്ക് എത്രമാത്രം ഇമ്പമായ പേരായിരുന്നു ആയിഷ. അതുകൊണ്ടല്ലേ അവർ അത്തരം പേര് മക്കൾക്ക് വിളിച്ചത്. പിന്നെ എങ്ങനെയാണ് പിൽക്കാല ഷിയാ ലോകം നമ്മുടെ ഉമ്മയായ ആയിഷയെ അവരുടെ ശത്രുവായി കാണുക? ആയിഷ ഉമ്മയെ അവർ ശപിക്കുക, ആയിഷ ഉമ്മയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ അവർ പ്രതിപാദിക്കുക. ഇനി ഒരു പ്രധാന ചരിത്ര സംഭവം, അത് ഇവിടെ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട സംഭവമാണ്. അതെന്താണ്? ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഹസൻ റളിയല്ലാഹു തആല അൻഹു, നമുക്കറിയാം അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മൂത്ത പുത്രനാണ് ഹസൻ. ഹസൻ റളിയല്ലാഹു തആല അൻഹു മരണപ്പെടുന്നതിൻ്റെ മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, താൻ മരണപ്പെട്ടാൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ റൂമിൽ, ഹുജുറയിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലായിട്ട് താൻ മറമാടപ്പെടണം എന്ന്. അത് ഹസൻ റളിയല്ലാഹു തആല അൻഹു ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു തആല അൻഹ അത് സമ്മതിക്കുകയുണ്ടായി. എന്തിന്? ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീടാണ്, അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഖബറുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറുണ്ട്, പിന്നെ അല്പം സ്ഥലം ഇനിയുമുണ്ട്. അവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പൂതി, അവർ മരണപ്പെട്ടാൽ അവിടെ മറമാടപ്പെടണം എന്നുള്ളതാണ്. അങ്ങനെ തനിക്ക് സ്വാർത്ഥമാക്കി കരുതി വച്ചിരുന്നതായ ആ ഇടം, അതാണ് ആര് ചോദിക്കുന്നത്? ഹസൻ ഇബ്നു അലി ചോദിക്കുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട്. അത് ആയിഷ റളിയല്ലാഹു തആല അൻഹ നൽകാം എന്ന് ഹസന് വാക്ക് നൽകുകയാണ്. ഇമാം ഇബ്നുൽ അസീർ ഉസ്തുൽ ഖാബയിലും ഇമാം സുയൂത്തി താരിഖുൽ ഖുലഫായിലും മറ്റും നിവേദനം ചെയ്യപ്പെടുന്ന ഒരു സംഭവം, അതിൽ ഹസൻ റളിയല്ലാഹു തആല അൻഹു സഹോദരൻ ഹുസൈനോട് പറയാണ്. എന്താ പറയുന്നത്? ഖദ് കുൻതു തലബ്തു ഇലാ ആയിഷത ഇദാ മിത്തു അൻ തഅദന ലീ ഫഉദ്ഫൻ ഫി ബൈതിഹ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഞാൻ ആയിഷയോട്, ഞാൻ മരണപ്പെട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അവരുടെ വീട്ടിൽ, ആയിഷയുടെ വീട്ടിൽ മറമാടപ്പെടാൻ നിങ്ങൾ സമ്മതിക്കണം എന്ന് ഞാൻ ആയിഷയോട് ആവശ്യപ്പെട്ടിരുന്നു. ഫഖാലത്ത് നഅം, അപ്പോൾ ആയിഷ പറഞ്ഞിട്ടുണ്ട്, അതെ ഹസൻ നിങ്ങൾ മരണപ്പെട്ടാൽ എൻ്റെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് നിങ്ങളെ മറമാടാം. വ ഇന്നി ലാ അദ്രി ലഅല്ല ദാലിക കാന മിൻഹ ഹയാഅൻ. ആയിഷ ലജ്ജാവതി ആയതുകൊണ്ട് സമ്മതിച്ചതാണോ എന്ന് എനിക്കറിയില്ല. എന്നിട്ട് ഹസൻ റളിയല്ലാഹു തആല അൻഹു സഹോദരൻ ഹുസൈനോട് പറയാണ്, ഫഇദ അന മിത്തു, ഞാൻ മരിച്ചാൽ, ഫത്ലുബ് ദാലിക ഇലൈഹ, ഇക്കാര്യം അഥവാ റസൂലുള്ളാഹിന്റെ ചാരത്ത് ഞാൻ മരപ്പെടണം എന്ന കാര്യം അവരോട് നിങ്ങൾ ആവശ്യപ്പെടണം. ഫഇൻ ത്വാബത് നഫ്സുഹ, അവർക്ക് മനപ്പൊരുത്തമാണ് എങ്കിൽ, ഫദ്ഫിൻ നീഫി ബൈത്തിഹ, ആയിഷയുടെ വീട്ടിൽ നിങ്ങൾ എന്നെ മറമാടണം. ആരാ പറയുന്നത്? ഹസൻ റളിയല്ലാഹു തആല അൻഹു. ആരോടാ പറയുന്നത്? ഹുസൈൻ റളിയല്ലാഹുവിനോട്, സഹോദരനോട്. എന്നിട്ട് ആയിഷമ്മയോട് അനുവാദം ചോദിക്കുക, എന്നത് സമ്മതിച്ചാൽ അവരെ അവിടെ മറമാട. എന്നിട്ട് ഹസൻ പറയാണ്, വമ അദുന്നു ഇല്ലൽ ഖൗം സയംനഊനക ഇദാ അറാദത് ദാലിക്. ആയിഷ സമ്മതിച്ചാൽ തന്നെയും ആളുകൾ ഒരു വേള നിന്നെ തടഞ്ഞേക്കാം. ഹസൻ പറയാനാരോട്, ഹുസൈനോട്, ആയിഷ റസൂലുള്ളാഹിന്റെ ചാരത്ത് അവരുടെ ഹുജറയിൽ വീട്ടിൽ എന്നെ മറമാടണം എന്ന് സമ്മതിച്ചാൽ തന്നെ അമവികളുടെ കയ്യിലാണ് ഭരണം. ആളുകൾ ഒരു വേള നിന്നെ തടഞ്ഞേക്കും. ഫഇം ഫഅലു ഫലാ തുറാജിഉഹും ഫീ ദാലിക്, ആയിഷയുടെ വീട്ടിൽ മറമാടാൻ സമ്മതിക്കുകയില്ല എന്ന ആളുകൾ പറയുകയാണ് എങ്കിൽ പിന്നെ അവരോട് ആ വിഷയത്തിൽ വാക്കേറ്റത്തിരുന്നും പോകണ്ട. വദ്ഫിന്നി ഫി ബഖീഉൽ ഖർഖദ്, ബഖീഉൽ ഖർഖദിൽ നിങ്ങൾ എന്നെ മറമാടിയാൽ മതി. ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിനോട് പറയാണ്, ഫൈന ഫീ മൻ ഫീഹി ഉസ്വ, കാരണം ബഖീഉൽ ഖർഖദിൽ തന്നെയും മാതൃകയുള്ള ആളുകളുണ്ട്. കാരണം എന്താ, ഹസൻ റളിയല്ലാഹുവിന്റെ ഉമ്മ ഫാത്തിമ റളിയല്ലാഹു തആല എവിടെ മറമാടപ്പെട്ടത്? ബഖീഉലാണ്, ബഖീഉൽ ഖബ്രിസ്ഥാനിലാണ്. അപ്പോൾ ബഖീഉൽ മറമാടപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രശ്നമല്ല, അവിടെ മറമാടിയാൽ മതി. അങ്ങനെ ഫലം മാത്തൽ ഹസൻ അതൽ ഹുസൈൻ, ആയിഷ ഹസൻ റളിയല്ലാഹുവിന് മരിച്ചു. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹുവിന് ആയിഷയുടെ അടുക്കലേക്ക് വന്നു. ഫതലബ ദാലിക ഇലൈഹ, ഹുസൈൻ റളിയല്ലാഹുവിനു ആയിഷയോട് പറഞ്ഞു, ഹസൻ റളിയല്ലാഹുവിന് മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ അനുവാദം ഉണ്ടായാലും. ഫഖാലത്ത്, അപ്പോൾ ആയിഷ റളിയല്ലാഹുവിന് പറയാണ്, നഅം വ കറാമ, നഅം വ കറാമ, ഹസനെ എൻ്റെ വീട്ടിൽ മറമാടിക്കോളൂ റസൂലുള്ളാഹിൻ്റെ ചാരത്ത്, ഞാനതൊരു ആദരവായിട്ട് കാണുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഫബല ഖദാലിക മർവാൻ, ഈ വിവരം മർവാനെത്തി. മർവാൻ ആരാ? അമവിയാണ്, ഭരണാധികാരിയാണ്. മർവാൻ്റെ അടുക്കലെത്തിയപ്പോൾ മർവാൻ പ്രതികരിച്ചത്, ഖദബ വ ഖദബത്ത്, ആയിഷ പറഞ്ഞത് ശരിയല്ല, ഹസൻ പറഞ്ഞതും ശരിയല്ല, എന്നെ സമ്മതിക്കൂല എന്നർത്ഥത്തിൽ. വല്ലാഹി ലാ യുദ്ഫനു ഹുനാക അബദൻ, ഹസനെ ഒരിക്കലും ആയിഷയുടെ റൂമിൽ വീട്ടിൽ മറമാടാൻ സമ്മതിക്കൂല. അവർ അത് ന്യായം പറഞ്ഞത്, ഉസ്മാൻ റളിയല്ലാഹു തആലനു മരണപ്പെട്ടപ്പോൾ അവിടെ മറമാടാൻ പറ്റിയില്ല, മക്ബറയിലല്ലേ മറമാടിയത്, അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹുവിനെ മറമാടിയത് ബഖീഉലാണ്, അവിടെ മറമാടാൻ പറ്റിയിട്ടില്ല. ഇവിടെ അബൂബക്കറിനും ഉമറിനും ശേഷം വന്ന ഖലീഫയാണ് ഉസ്മാൻ, ആയിഷ റളിയല്ലാഹു തആലയുടെ ഹുജറയിൽ. അതുകൊണ്ട് തന്നെ ഹസനെ ആയിഷ റളിയല്ലാഹുവിനയുടെ ഹുജറയിൽ മറമാടാൻ സമ്മതിക്കുകയില്ല എന്ന് ആരാ പറഞ്ഞത്? മർവാനാണ് പറഞ്ഞത്. പക്ഷേ ആയിഷ റളിയല്ലാഹു തആല എന്നാ പറഞ്ഞത്? ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞത്, എൻ്റെ റൂമിൽ റസൂലുള്ളാഹിൻ്റെ ചാരത്ത് ഹസനെ മറമാടാൻ ഞാൻ സമ്മതിക്കും, നഅം വ കറാമ എന്നാണ് ഉമ്മുൽ മുഅ്മിനീൻ പ്രതികരിക്കേണ്ടത്. സഹോദരന്മാർ, ഈ ചരിത്രം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ അന്ന് നബി കുടുംബവുമായി വർത്തിച്ചത്, അവരന്യോന്യം ഉണ്ടായിരുന്ന ആ ബന്ധം എത്രമാത്രം ആയിഷ റളിയല്ലാഹുവിൻ്റെ മനസ്സിൽ ഒടുങ്ങാത്തൊരു പൂതിയായിരുന്നു. അവർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഹുജറയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് അവർ മറമാടപ്പെടണമെന്നുള്ളത്. പക്ഷെ ആ സ്ഥലം പോലും ഹസൻ റളിയല്ലാഹു തആലാനുവിന് സമ്മതിക്കുകയാണ് ആയിഷ റളിയല്ലാഹു തആലാൻഹ. ഇത് ഈ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇമാം തബരിയുടെ താരീഖു തബരി, താരീഖുൽ ഉമ്മമി വൽ മുലൂക്ക്, അല്ലെങ്കിൽ താരീഖുൽ മുലൂക്ക് വൽ ഉമ്മം എന്ന് പറയുന്ന ഇമാം തബരിയുടെ താരീഖ്, ആ താരീഖിൽ അതിൻ്റെ ഒരു പേർഷ്യൻ തെർജുമുണ്ട്. പേർഷ്യൻ തെർജുമ, അറബിയിലാണ് താരീഖ് ഉത്തബരി, അതിനെ പല ഭാഷകളിലേക്ക് തെർജ്ജമ ചെയ്തിട്ടുണ്ട്, പേർഷ്യൻ ഭാഷയിലും തെർജുമുണ്ട്. ആ പേർഷ്യൻ ഭാഷയിൽ ആയിഷ റളിയല്ലാഹു തആലയെക്കുറിച്ച് ഷിയാ ലോകം ഒരു വ്യാജം കെട്ടിപ്പറഞ്ഞിട്ടുണ്ട്. അതെന്താ? ഹസൻ റളിയല്ലാഹു തആലനെ മരണപ്പെട്ടിട്ട് ജനാസ മറമാടാൻ വേണ്ടി ആയിഷ റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പുറപ്പെട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു തആലനെ ഒരു സൈന്യവുമായിട്ട് അതിനെ എതിർക്കാൻ പുറപ്പെടുകയുണ്ടായി. ഹസൻ്റെ ജനാസ ചെറുക്കാൻ സൈന്യവുമായിട്ട് പുറപ്പെട്ടു എന്നൊരു റിപ്പോർട്ട്, അത് തബരിയിൽ, താരീഖു തബരിയിൽ ഇമാം തബരി റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഉള്ളത്, അതിൻ്റെ പേർഷ്യൻ പരിഭാഷയിലുള്ളത്. പക്ഷേ അറബി മൂലകൃതിയിൽ അങ്ങനെ ഒരു റിപ്പോർട്ടേ ഇല്ല, അങ്ങനെ ഒരു റിപ്പോർട്ടേ ഇല്ല. അപ്പോൾ പേർഷ്യൻ പരിഭാഷ താരീഖു തബരിക്ക് തയ്യാറാക്കിയപ്പോൾ അതിൽ കുറേ കടത്തിക്കൂട്ടലുണ്ടാക്കി, അതിൽ വസ്തുനിഷ്ഠമായ കുറേ വിഷയങ്ങളുണ്ട്, അതൊന്ന് ഒഴിവാക്കുകയും ചെയ്തു. എന്നിട്ട് ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാത്ത കാര്യങ്ങൾ ഇമാം തബരി പറഞ്ഞു എന്നും പറഞ്ഞ കുറെ യാഥാർത്ഥ്യങ്ങൾ തമസ്കരിച്ചുമാണ് പേർഷ്യൻ പരിഭാഷ താരിഖ് തബരിക്ക് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ഈ പേർഷ്യൻ ഭാഷയാണ് ഷിയാക്കളുടെ പ്രധാന ഭാഷ. ഈ പരിഭാഷകളും ഇതുപോലുള്ള കൃതികളും വായിച്ചിട്ടാണ് പിൽക്കാല ഷിയാലോകം. അതുകൊണ്ട് തന്നെ അവർ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലനെ ശപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നതിൽ അത്ഭുതമൊന്നുമില്ല. താരിഖു തബരി അറബി ഭാഷയിലാണ്. അറബി മൂലകൃതിയിലില്ലാത്ത റിപ്പോർട്ടാണ് ആയിഷ റളിയല്ലാഹു തആലന ഹസൻ്റെ ജനാസയോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടത് എന്ന് വായിക്കുകയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ ചരിത്രത്തിൽ ഈ വിഭാഗം ആളുകൾ ചെയ്തതായ ക്രൂരതകൾ. ഏതായാലും നമ്മുടെ ഉമ്മ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലനയുടെ വ്യക്തിത്വം, അവർ നബി കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തിയത് എപ്രകാരം, അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ നമ്മൾ വിശദീകരിച്ചത്. ഒരു ചരിത്ര സംഭവം കൂടി ഉണർത്തി ആ വിഷയം ഞാനിവിടെ അവസാനിക്കണം. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആലഹ വഫാത്തായ ദിവസം, മരണപ്പെട്ട ദിവസം, അവർ തൻ്റെ മരണശയ്യയിൽ കിടക്കണം. ഈ സമയം ആയിഷ റളിയല്ലാഹു തആലഹയുടെ മൗല അതക്കുവാൻ ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം ബുഖാരിയും ഇമാം അഹ്മദും ഇബ്നു ഹിബ്ബാനും മറ്റൊക്കെ നിവേദനം ചെയ്ത സംഭവം. എന്താ സംഭവം? ഇതക്കുവാൻ പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് കടന്നു വന്നു. എന്തിന്? ആയിഷ റളിയല്ലാഹു തആലഹയെ സന്ദർശിക്കാൻ. ആയിഷ റളിയല്ലാഹുവിനെ രോഗിയായിട്ട് കിടക്കാണ്, മരണശയ്യയിലാണ്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വന്നു ആയിഷ റളിയല്ലാഹുവിനെ. ആരാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്? നബി കുടുംബമാണ്. നബി കുടുംബമാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. അദ്ദേഹമാണ് ആയിഷ റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് വന്നപ്പോൾ ദക്കുവാൻ പറയാണ്, ഞാൻ ആയിഷ റളിയല്ലാഹുവിനെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് വന്നിരിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് നിങ്ങളോട് അനുവാദം ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് കയറി വരാൻ. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആലഹ പറഞ്ഞു, ഇബ്നു അബ്ബാസിനെ വിട്ടേക്കൂ, ഇബ്നു അബ്ബാസ് എന്നെ പുകഴ്ത്തി പറയുമെന്ന് ഞാൻ ഭയക്കുന്നു. അഖാഫു അൻ യുസക്കിയനി, എന്നെ പ്രശംസിച്ച് പറയുമെന്ന് ഞാൻ ഭയക്കുന്നു, അതുകൊണ്ട് ഇബ്നു അബ്ബാസ് വരേണ്ടതില്ല. ദേഷ്യം കൊണ്ടല്ല, പിന്നെയോ ആ മരണസമയത്ത് ആയിഷ റളിയല്ലാഹു തആലഹയുടെ മേന്മകളും മഹത്വങ്ങളും ഗുണഗണങ്ങളും എണ്ണി പ്രശംസിച്ച് പറയുമോ ഇബ്നു അബ്ബാസ് എന്ന് ഞാൻ ഭയക്കുന്നു, അതുകൊണ്ട് വേണ്ട എന്നാണ് ആര് പറയുന്നത്? ആയിഷ റളിയല്ലാഹുവിനെ പറയുന്നത്. അപ്പോൾ അവിടെ ആയിഷ റളിയല്ലാഹു തആലഹയുടെ സഹോദരപുത്രൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹ്മാൻ ഉണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹുവിൻ്റെ പൂർണ്ണ സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുല്ല ഉണ്ട്. അബ്ദുല്ല എന്ത് ചെയ്ത്? ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ കിടന്ന് പറഞ്ഞു, യാ ഉമ്മത്ത, ഉമ്മ, ഇബ്നു അമ്മി റസൂലില്ലാഹ് വ മിൻ വുജൂഹിൽ മുസ്ലിമീൻ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിതൃവ്യ പുത്രനാണ്, മുസ്ലിമീങ്ങളിൽ പ്രമുഖനാണ്. ജാ അലി യുസല്ലിമ അലൈക്കി വലിയ അദ്ദേഹക്കി, നിങ്ങളോട് സലാം പറയാൻ വന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് യാത്രാമൊഴി നൽകാൻ വേണ്ടി വന്നിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന് പെർമിഷൻ കൊടുക്കുകയും അനുവാദം കൊടുക്കുകയും എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹ്മാൻ പറഞ്ഞു. അപ്പോൾ ആയിഷമ്മ ഇദൻ ലഹു ഇൻഷീ, എങ്കിൽ അനുവാദം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഫദഖൽതുഹു, അബ്ദുല്ല പറയാണ്, ഇബ്നു അബ്ബാസിനെ ആയിഷ റളിയല്ലാഹു അൻഹ രോഗിയായി കിടക്കുന്നിടത്തേക്ക് ഞാൻ കൊണ്ടുവന്നു. ഫലമ്മ ജലസ്, ഇബ്നു അബ്ബാസ് ഇരുന്നു. എന്നിട്ട് ഖാൽ, ഇബ്നു അബ്ബാസ് ചോദിച്ചു, കൈഫ തജിദീനക്കി, ഉമ്മ നിങ്ങളുടെ അവസ്ഥ എന്താണ്? അപ്പോൾ ആയിഷ പ്രതികരിച്ചു, ബിഖൈരിൻ ഇനി തഖൈതു, ഞാൻ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവളാണ് എങ്കിൽ ഞാൻ ഖൈറിലാണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് പറയാണ്, ഫ അൻതി ബിഖൈരിൻ ഇൻഷാ അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ വേണ്ടുകയാൽ ഖൈറിൽ തന്നെയാണ്. സൗജത്തു റസൂലില്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പത്നിയാണ്. വലം യങ്കിഹ് ബിക്രൻ ഗൈറക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെയല്ലാതെ മറ്റൊരു കന്യകയെ കല്യാണം കഴിച്ചിട്ടില്ല. തഖ്ദമീൻ അലാ ഫറത്തി സിദ്ഖിൻ അലാ റസൂലില്ലാ വഅലാ അബീബക്കർ, നിങ്ങൾ മരണം വരിച്ച് കടന്നു പോകുന്നത് ആരുടെ അടുക്കലേക്കാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്കാണ്, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്കാണ്. മാ ബൈനകി വ ബൈന അൻ തൽഖൈ അൽ അഹിബ്ബ ഇല്ലാ അൻ യുഫാരിഖ അർറൂഹുൽ ജസദ്, നിങ്ങളുടെ ശരീരത്തോട് ആത്മാവ് വേർപിരിയേണ്ട താമസം നിങ്ങൾ കണ്ടുമുട്ടുന്നത് ഇഷ്ടഭാചനങ്ങളെയാണ്. ആരാ ഇഷ്ടഭാചനങ്ങൾ? അള്ളാഹുവിൻ്റെ റസൂലും അബൂബക്കർ സിദ്ദീഖും റളിയല്ലാഹു തആലാനു. ഇതാണ്. അപ്പോൾ നിങ്ങൾ മരിച്ചാൽ റസൂലുള്ളാഹിനെ കാണാനാണ് പോണത്, കണ്ടുമുട്ടാണ്, അബൂബക്കറുള്ളാഹിനെ കണ്ടുമുട്ടാണ്. വീണ്ടും ഇബിൻ അബ്ബാസ് പറയാണ്, കുൻതി അഹബ്ബ അസ്വാജി റസൂലില്ലാഹി ഇലൈ, ഉമ്മ ആയിഷ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇണയാണ്. വലം യകുരു യുഹിബ്ബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ തയ്യിബൻ, വിശിഷ്ടമായതിനെ മാത്രമേ അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരിൽ നിങ്ങളെയാണ് റസൂൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ ഇഷ്ടഭാചനാണ്, നിങ്ങൾ വിശിഷ്ടയാണ്. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നത്. മാത്രമല്ല ഇബ്നു അബ്ബാസ് പറയാണ്, വസഖതത് ഖിലാദതുക ബിൽ അബ്വ, അബ്വ എന്ന സ്ഥലത്ത് വെച്ച് നിങ്ങളുടെ മാല വീണുപോയി. ഫഹ്തബസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മൻസിൽ വന്നാസു മഅഹു ഫിബ്തിഗാഇഹ, നിങ്ങളുടെ മാല അന്വേഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തങ്ങി, ജനങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം തങ്ങി. ഹത്ത അസ്ബഹൽ ഖൗമു അലാ ഗൈരി മാഇൻ, നേരം പുലർന്നപ്പോൾ ആളുകൾ മരുഭൂമിയിലാണ്, വെള്ളമല്ല. ഫഅൻസലല്ലാഹ്, ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫതയമ്മമു സഈദൻ തയ്യിബൻ, തയമ്മം ചെയ്യാനുള്ള ആഹ്വാനവുമായിട്ട് ആയത്തിറക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ നടന്നൊരു സംഭവമാണ്. വെള്ളമില്ലാഞ്ഞാൽ എങ്ങനെ ശുദ്ധി വരുത്തണം, തയമ്മം ചെയ്ത് ശുദ്ധി വരുത്തണം. ആ വിഷയത്തിൽ ആയത്തിറങ്ങുന്നതിനുള്ള കാരണം ആയിഷ റളിയല്ലാഹു തആലാനഹയാണ്. എന്താ കാര്യം? ആയിഷ റളിയല്ലാഹു തആലാനഹയുടെ മാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അവരുടെ ഒരു യാത്രയിൽ, സഹാബത്തിനോടുള്ള യാത്രയിൽ ആയിഷയുടെ റളിയല്ലാഹു അൻഹയുടെ മാല വീണുപോയി. ആ മാല തെരഞ്ഞ് തെരഞ്ഞ് നേരം പുലർന്നു, സുബഹി നിസ്കാര സമയമായി, വെള്ളമല്ല മരുഭൂമിയിൽ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല വെള്ളം കിട്ടിയിട്ടില്ല അന്വേഷിച്ചിട്ടുമെങ്കിൽ എങ്കിൽ തയമ്മം ചെയ്ത് നിസ്കരിക്കണമെന്നുള്ള ആയത്തുണ്ടല്ലോ, ഫതയമ്മമു സഈദൻ തയ്യിബ, അത് അവതരിപ്പിച്ചു. ഇബ്നു അബ്ബാസ് പറയാണ്, ഫകാന ദാലിക ബിസബബിക വ ബറകതിക മാ അൻസലല്ലാഹു ലിഹാദിഹിൽ ഉമ്മത്തി മിനർ റുഖ്സ, നിങ്ങൾ കാരണത്താൽ, നിങ്ങളുടെ ബർക്കത്ത് കാരണത്താൽ അള്ളാഹു ഈ ഉമ്മത്തിന് അനുവദിച്ച ഇളവ്, അതായിരുന്നു ഈ ആയത്തിൻ്റെ അവതരണം. ഇത് ആയിഷ റളിയല്ലാഹു തആലയുടെ ഗുണഗണങ്ങളും മഹത്വങ്ങളും ഇബ്നു അബ്ബാസ് അവിടെ വെച്ച് എണ്ണാണ്. മാത്രമല്ല വഅൻസലല്ലാഹു ബറാഅതിക മിൻ ഫൗഖി സബഈ സമാവാത്ത്, ഏഴ് ആകാശങ്ങൾക്ക് ഉപരിയിൽ വെച്ച് നിങ്ങൾ നിരപരാധിയാണ് എന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു. അതെന്താ? ആയിഷ റളിയല്ലാഹു തആലയെക്കുറിച്ചും സഫ്വാൻ ഇബ്നു മുഅത്തൽ അസ്ലമിയെക്കുറിച്ചും യഹൂദന്മാരും കപടവിശ്വാസികളും അപവാദ പ്രചരണം നടത്തി. ആ അപവാദ പ്രചരണത്തിൽ ആയിഷ തെറ്റ് ചെയ്തിട്ടില്ല, വീഴ്ച ചെയ്തിട്ടില്ല, സഫ്വാൻ ഇബ്നു മുഅത്തൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന കാര്യം, നിരപരാധിത്വം, ആ വിഷയത്തിൽ ആയത്തിറക്കിയതാര്? അള്ളാഹു സുബ്ഹാനഹു വതആല. അതാണ് ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അനുസ്മരിക്കുന്നത്. ഹത്ത ജാഅ ബിഹി റൂഹുൽ അമീൻ, റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങൾ നിരപരാധിയാണെന്ന വിഷയത്തിൽ വഹിയിറക്കി. ഫലൈസ മസ്ജിദും മിൻ മസാജിദിൽ മുസ്ലിമീൻ ഇല്ലാ യുത്ലാ ഫീഹി ഉദ്റുക് ആനാ അല്ലൈലി വ ആനാ അന്നഹർ, മുസ്ലിമീങ്ങളുടെ പള്ളികളിൽ ഒരു പള്ളിയുമില്ല നിങ്ങളുടെ നിരപരാധിത്വം രാവിൻ്റെ മറവിലും പകലിൻ്റെ നിറവിലും പാരായണം ചെയ്യാതെ. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറ് ഓതുമ്പോൾ ഇന്നല്ലദീന ജാഉ ബിൽ ഇഫ്കി ഉസ്ബത്തു മിൻകും എന്ന് തുടങ്ങിയിട്ടുള്ള സൂറത്തു നൂറിലെ ആയത്തുകളുണ്ടല്ലോ, അത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം തെളിയിച്ച അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ ആയത്തുകളാണ്. ഇബ്നു അബ്ബാസ് അവർ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അവരോട് പറയാണ്, മുസ്ലിമീങ്ങളുടെ ഒരു പള്ളിയില്ല രാവിലും പകലിലും നിങ്ങൾ നിരപരാധിയാണ് എന്നുള്ള കാര്യം പാരായണം ചെയ്യാതെ. അപ്പം എത്ര വലിയ മഹത്വമാണത്! അതാണ് ഇബ്നു അബ്ബാസ് അവരോട് പറയുന്നത്. ഫവല്ലാഹ്, ഇബ്നു അബ്ബാസ് പറയാണ്, അള്ളാഹുവാണ് സത്യം, ഇന്നകില മുബാറക, ഉമ്മ ആയിഷ നിങ്ങൾ അനുഗ്രഹീതയാണ്, നിങ്ങൾ അനുഗ്രഹീതയാണ്. ഇത്രയൊക്കെ തൻ്റെ ഗുണഗണങ്ങളും മഹത്വങ്ങളും അവിടെ ഇബിൻ അബ്ബാസ് എണ്ണിയപ്പോൾ ആയിഷ ഉമ്മ പറയാണ്, ദാനിമിൻ തസ്കിയത്തിക്ക തസ്കിയത്തിക്ക ഇബിന് അബ്ബാസ്, ഇബിന് അബ്ബാസ് നിങ്ങളുടെ പ്രശംസ, അതിൽ നിങ്ങൾ എന്നെ ഒഴിവാക്കിയാലും മതി. ഫവല്ലദീ നഫ്സി ബിയദി, അള്ളാഹുവാണെ സത്യം, ലവദിത്തു അന്നി കുൻതു നസിയം മൻസിയ, ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, ഞാൻ പറ്റെ വിസ്മരിക്കപ്പെട്ട ഒരാളായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അത് ആയിഷ ഉമ്മയുടെ ആ വിനയാണ്. ഇത്രയൊക്കെ തൻ്റെ മഹത്വങ്ങളും ഗുണഗണങ്ങളും കേട്ടിട്ടും നിഗളിക്കാതെ, ഞാനെന്ന ഭാവം കാണിക്കാതെ, അവർ വിനയപ്പെട്ട് പരലോകത്തേക്ക് യാത്ര പോയ, മരണം വരിച്ച ചരിത്രമാണ് ഇവിടെ നമ്മൾ സഹോദരന്മാരെ വായിക്കുന്നത്. പക്ഷേ ഞാൻ എന്തിനാണ് ഈ ഒരു വലിയ ചരിത്രം ഇവിടെ നിങ്ങളെ കേൾപ്പിച്ചത്? അബ്ദുല്ലാ ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന നബി കുടുംബത്തിലെ പ്രമുഖൻ, തുർജുമാനുൽ ഖുർആൻ, ഖുർആന്റെ പരിഭാഷകൻ, ഹിബ്രു ഹാദിഹിൽ ഉമ്മ അല്ലെങ്കിൽ ഹബ്രു ഹാദിഹിൽ ഉമ്മ എന്ന ഖ്യാതിയുള്ള ഈ ഉമ്മത്തിലെ പണ്ഡിതൻ എന്ന് ഖ്യാതിയുള്ള അബ്ദുല്ലാ ഇബ്നു അബ്ബാസ് നബി കുടുംബത്തിലെ മെമ്പറാണെന്നുള്ളതിൽ ഒരു സംശയമല്ല. കാരണം ആരാ നബി കുടുംബം? നബി കുടുംബം ആലുൽ അബ്ബാസ്, അബ്ബാസിന്റെ കുടുംബമാണ്. ആലു ജാഫർ, ജാഫറിന്റെ കുടുംബമാണ്. ആലുൽ ഹാരിസ്, ഹാരിസിന്റെ കുടുംബമാണ്. ഇങ്ങനെ ബനു ഹാഷിമിൽ, ബനുൽ മുത്തലിബിൽ വിശ്വാസികളൊക്കെ ഈ നബി കുടുംബമാണ്. ബനു ഹാഷിമിൽ അബ്ബാസിന്റെ കുടുംബം നബി കുടുംബത്തിൽ പ്രമുഖരാണ്. അതിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാ ഇബ്നു അബ്ബാസ് എന്ന മഹാൻ, ആയിഷ റളിയല്ലാഹു തആല അൻഹ വഫാത്തായത് എന്നാ വഫാത്തായത്? ഹിജ്റയുടെ 58, ഹിജ്റയുടെ 58 അന്നാളിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക്, അവരുടെ ഹുജ്റയിലേക്ക് ചെന്ന് മരണക്കിടക്കയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ കിടക്കുമ്പോൾ, മരണത്തോടവർ അടുക്കുമ്പോൾ, സക്രാത്തിനോടവർ അടുക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകളാണിത്. അപ്പോൾ നബി കുടുംബം ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അവരുടെ മരണനാൾ വരേക്കും എത്ര അടുത്തവരായിരുന്നു, അവരോട് എത്ര ഗുണകാംക്ഷയുള്ളവരായിരുന്നു, അവർക്കുള്ള അവകാശങ്ങൾ സമ്മതിക്കുന്നവരായിരുന്നു. ഈ ഒരു വിഷയം, വിശിഷ്യ നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ചരിത്രങ്ങളെ ഇവിടെ സഹോദരന്മാരെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ആയിഷ റളിയല്ലാഹു തആലയെക്കുറിച്ച് ഷിയാലോകം പുച്ഛമായി, പരിഹാസപൂർവം, വഷളമായി സംസാരിക്കുന്നുവെങ്കിൽ, അവരുടെ അവർ ഏതൊരു പൂർവികരിലേക്ക് തങ്ങളെ ചേർക്കുന്നുവോ ആ പൂർവികർ, നബി കുടുംബത്തിലെ മെമ്പർമാരും ഈ ഷിയാലോകവും തമ്മിൽ അന്യോന്യം യാതൊരുവിധ ബന്ധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചുവരെഴുത്ത് എന്നൊരു വിഷയത്തിൽ ഇത്തരം വിഷയങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം സത്യം ഏറെ തമസ്കരിക്കപ്പെടുകയും വ്യാജന്മാർ രംഗം കൈയാളുകയും ചെയ്ത് വ്യാജപ്രചരണങ്ങൾക്ക് വലിയ സ്വാധീനവും വലിയ അവസരങ്ങളും സൃഷ്ടിക്കപ്പെടുന്നൊരു യുഗത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ തറവാട്ടിലേക്ക്, യഥാർത്ഥ വിജ്ഞാന സ്രോതസ്സുകളിലേക്ക് മടങ്ങിച്ചെന്ന് ഇത്തരം ചരിത്ര സംഭവങ്ങളെ മുഖവിലക്കെടുത്ത് പഠനവിധേയമാക്കൽ അനിവാര്യമാണ്. നമ്മളുടെ നേതാക്കന്മാർ, പ്രാമാണികരായ നമ്മുടെ മുൻഗാമികൾ, സച്ചരിതരായ നമ്മളുടെ സലഫുകൾ, അവരുടെ വ്യക്തിത്വവും ജീവിതവും അത് യഥാവിധം നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുവാനും അവിധം നമ്മുടെ ആദർശം നമ്മൾ സംരക്ഷിക്കുവാനും. ഇൻഷാ അല്ലാ, ചുവരെഴുത്തെന്ന ഈ തുടർ പങ്ക്തിയിൽ ഇനിയും നമുക്ക് ചില വിഷയങ്ങൾ മനസ്സിലാക്കുവാനുണ്ട്. ഇപ്രകാരം തുടർന്നു വരുന്ന പരിപാടികൾ ഇൻഷാ അല്ലാ അതിൽ നമുക്ക് വിഷയങ്ങൾ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ തൗഫീക്കേക്ക് നമ്മളെയെല്ലാം അല്ലാഹു തുണക്കുമാറാവട്ടെ. നമ്മുടെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവിടുത്തെ പത്നിമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നിവരോടൊപ്പം, മഹത്തുക്കളോടൊപ്പം സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ഒരിടം കാണാൻ അല്ലാഹു നമ്മളെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബിയിന മുഹമ്മദ് വഅല ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി ത്വയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: മാഷാ അല്ലാഹ്, ഇന്നത്തെ ചുവരെഴുത്ത് ഇവിടെ പൂർണ്ണമാകുന്നു.
4: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
5: Peace Radio, tuned to reality.
6: നമ്മൾ ഇനി തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. തിരുനബിയോടൊപ്പമുള്ള ഇന്നത്തെ യാത്രയിൽ വിശ്വാസിയായ അയൽവാസി എന്ന വിഷയത്തിലാണ് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ നമ്മളോട് സംസാരിക്കുന്നത്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ആരാണ് അയൽവാസി എന്നും അയൽവാസികളെക്കുറിച്ച് വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും എന്താണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്നുമൊക്കെ നാം മനസ്സിലാക്കുകയുണ്ടായി. അയൽവാസി എന്നത് നമ്മുടെ ഒരു കുടുംബം പോലെയാണ് എന്ന് പല ആളുകളും പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം, അതായത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ അയൽവാസിയുടെ വിഷയത്തിൽ

തൻ്റെ അയൽവാസിക്കും ലഭിക്കണം എന്ന ചിന്ത വരുന്നത് വരെ ഒരാളും വിശ്വാസിയാവുകയില്ല എന്നാണ്. തനിക്കൊരു ജോലി വേണം, തനിക്ക് നല്ലൊരു വീട് വേണം, ഒരു കാറ് വേണം എന്നൊക്കെ, നല്ലൊരു കുടുംബം വേണം എന്നെല്ലാം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തൻ്റെ അയൽവാസിക്കും അതുപോലെ ഒന്ന് കിട്ടണം, അത്തരം അവസ്ഥകൾ അവനും ഉണ്ടാവണം, അവനും സന്തോഷിക്കണം എന്നാഗ്രഹിക്കുന്നത് വരെ ഒരാളും മുസ്ലിമാവുകയില്ല എന്നൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചതായി നാം മനസ്സിലാക്കുകയുണ്ടായി. അവിടുന്ന് അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ നിങ്ങളുടെ അയൽവാസിക്കും ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വരെ ഒരാളും വിശ്വാസിയാവുകയില്ല. സഹോദരങ്ങളെ, നാം വിശ്വാസിയാണ് എങ്കിൽ അയൽവാസിയെ ആദരിക്കണം. നാം വിശ്വാസിയാണെങ്കിൽ നമ്മുടെ അയൽവാസിയെ നാം ബഹുമാനിക്കണം, നമ്മുടെ അയൽവാസിയെ നാം ഇഷ്ടപ്പെടണം. നാം വിശ്വാസിയാവണമെങ്കിൽ നമ്മുടെ അയൽവാസിക്ക് ഉപകാരം ചെയ്യാനും ഉപദ്രവം ചെയ്യാതിരിക്കാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടോ, ഫൽ യുക്രിം ജാറഹു, അവൻ അവൻ്റെ അയൽവാസിയെ ആദരിച്ചു കൊള്ളട്ടെ, അവൻ്റെ അയൽവാസിയെ അവൻ ബഹുമാനിച്ചു കൊള്ളട്ടെ. അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്, അവൻ്റെ അയൽവാസിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുക എന്നത്. അവൻ്റെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ശ്രദ്ധ ചെലുത്തി വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യൽ, അത് ഈമാനിൻ്റെ ഭാഗമാണ്. മറ്റൊരു ഹദീസിൽ കാണാമൻ ഖാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, ഫൽ യുഹ്സിൻ ജാറഹു, അവൻ അവൻ്റെ അയൽവാസിക്ക് നന്മ ചെയ്യട്ടെ. അയൽവാസിക്ക് നന്മയുള്ളവനാണ്, അയൽവാസിക്ക് നന്മയുള്ളവനാവാനാണ് അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുഅ്സി ജാറഹു, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ, ഫലാ യുഅ്സി ജാറഹു, അവൻ അവൻ്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുകയേ ചെയ്യരുത്. നാം കാരണം നമ്മുടെ അയൽവാസിക്ക് വേദനിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ കൽപ്പിക്കുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പൊക്കി പുകയ്ത്തി പറഞ്ഞ സന്ദർഭങ്ങൾ പല ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എന്നത് ഒരു ജീവവായുവായി കണ്ട ഒരാളായിരുന്നു അദ്ദേഹം. ഒരിക്കൽ സദസ്സിലിരിക്കുന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയുണ്ടായി, എന്നിൽ നിന്ന് ഈ വാചകങ്ങൾ നിങ്ങൾ സ്വീകരിക്കാൻ നിങ്ങളിൽ ആരാണുള്ളത്, എന്നിട്ട് അതൊന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഇവിടെ കൂട്ടത്തിലിരിക്കുന്നവരിൽ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുന്നിലേക്ക് പോയിട്ട് ഞാനുണ്ട് പ്രവാചകരെ എന്ന് പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കൈയൊന്നിങ്ങനെ പിടിച്ചിട്ട് ധാരാളം ഉപദേശങ്ങൾ നൽകാൻ തുടങ്ങി. അതിനിടയിൽ നമുക്ക് കാണാം, അഹ്സന ഇലാ ജാരിക, നീ നിന്റെ അയൽവാസിക്ക് നന്മ ചെയ്യണേ അബൂ ഹുറൈറ, എങ്കിൽ തകുൻ മുഅ്മിന, നിനക്കൊരു വിശ്വാസിയാവാം. ഈ ഹദീസിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞത് ഇതൊരു ഷർത്തും ജവാബും പോലെയാണ്, അഥവാ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മാത്രമല്ല, രണ്ടും ഉണ്ടാവണം, രണ്ടും ഉണ്ടാവും. വിശ്വാസിയാവണമെങ്കിൽ അയൽവാസിക്ക് ഉപകാരം മാത്രം ചെയ്യുന്നവനാവണം. ഇനി അയൽവാസിക്ക് നന്മ ചെയ്യാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ നീ നിന്റെ ഈമാനിനെ പരിശോധിക്കണമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ഇത് നീ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മുമ്പിൽ നല്ലവരാവണം നാം. അള്ളാഹുവിൻ്റെ മുമ്പിൽ തഖ്വയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിനെ പറ്റിയ ഏറ്റവും നല്ല മാർഗം അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഖൈറുൽ അസ്ഹാബി ഇൻദല്ലാ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നല്ലവർ, ഖൈറുഹും ലിസാഹിബിഹി, തൻ്റെ കൂട്ടുകാരോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവരാണ്. നല്ലൊരു പെരുമാറ്റം, നല്ലൊരു കൂട്ടുകാരനും കൂട്ടുകെട്ടും, ദീനിയായ അന്തരീക്ഷം, ഇതൊക്കെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. വഖൈറുൽ ജീറാനി ഇൻദല്ലാ, അയൽവാസികളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നല്ല അയൽവാസി, ഖൈറുഹും ലിജാരിഹി, തൻ്റെ മറ്റുള്ള അയൽവാസികളോട് മാന്യമായി പെരുമാറുന്നവനാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം നല്ല കൂട്ടുകാരനെയും നല്ല അയൽവാസികളെയുമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. മാത്രവുമല്ല,
ഞാൻ നല്ലൊരു വ്യക്തിയാണോ എന്ന് പരിശോധിക്കും.

0: ക്കാനുള്ള മാനദണ്ഡമാണ് യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ അയൽവാസിയോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ചിന്തിക്കൽ. ഒരിക്കലൊരു സഹാബി പ്രവാചകനോട് വന്ന് ചോദിക്കുന്നുണ്ട്, കൈഫലി അന അലമു ഇദ അഹ്സനത് വ ഇദ അസ്അത്. റസൂലെ, ഞാനൊരു നല്ലവനാണോ മോശക്കാരനാണോ എന്ന് എനിക്കെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലൊരു ആശയം തന്നെ പഠിപ്പിച്ചു. പ്രവാചകൻ പറഞ്ഞു, ഇദ സമിഅത ജീറാനക യഖൂലൂൻ ഖദ് അഹ്സൻത ഫഖദ് അഹ്സൻത, നിന്റെ അയൽവാസികൾ നീ നല്ലവനാണ് എന്ന് അഭിപ്രായപ്പെട്ടാൽ, ഫഖദ് അഹ്സൻത, നീ നല്ലവനാണ്, നിന്റെ അയൽവാസിയാണത് തീരുമാനിക്കുന്നത്, നിന്നെ വല്ലപ്പോഴും കാണുന്നവരല്ല, എപ്പോഴും കാണുന്നവരാണത് തീരുമാനിക്കുക. വൈദാ യഖൂലൂൻ ഖദ് അസ്അത ഫഖദ് അസ്അത, ഇനി നിന്റെ അയൽവാസിക്ക് നീ ഉപദ്രവകാരിയാണെന്ന അഭിപ്രായമുണ്ട് എങ്കിൽ തീർച്ചയായും നീ മോശക്കാരനാണ്. നിന്റെ അയൽവാസി പറയാണ്, എന്നിരുന്നാലും ആള് കുറച്ച് പശകനാണ് എന്ന് നിന്നെക്കുറിച്ച് പറഞ്ഞാൽ ഫഖദ് അസ്അത, നീ ഒരു മോശക്കാരൻ തന്നെയാണ്. അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വന്തം അയൽവാസികളെ ബഹുമാനിക്കാൻ, അവർക്ക് നന്മ ചെയ്യാൻ നാം തയ്യാറാവണം. ഇനി സഹായിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും ഒരു നിലക്കും അവരെ പ്രയാസപ്പെടുത്താതിരിക്കാൻ, അവർക്കുണ്ടാകുന്ന നന്മകളെ ഒരിക്കലും തടയാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ഇല്ലായെങ്കിൽ അയൽവാസികളെ ഉപദ്രവിച്ചതിൻ്റെ ഫലമായിക്കൊണ്ട് നാളെ പരലോകത്ത് നാം ഖേദിക്കേണ്ടി വരും. അള്ളാഹു അത്തരത്തിലുള്ള കുറ്റവാളികളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബറകല്ലാഹു ഫീക, ജസാകല്ലാഹു ഖൈറ. വിശ്വാസിയായ ഒരു അയൽവാസി ഈ ഒരു വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുകയായിരുന്നു ബഹുമാന്യനായ അബ്ദുല്ലാ മുഹ്സിൻ വണ്ടൂർ. തിരുനബിയോടൊപ്പം ഇവിടെ സമാപിക്കുന്നു.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ അത് വായിച്ചു തീർക്കാനുള്ള ഒരു ഗ്രന്ഥമല്ല, ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട അള്ളാഹുവിൻ്റെ വചനമാണ് വിശുദ്ധ ഖുർആൻ. ഹൃദ്യസ്ഥമാക്കാനായി പീസ് റേഡിയോ ഒരുക്കിയ ഹിഫ്ളുൽ ഖുർആാനിൻ്റെ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലൂടെയായി നമ്മൾ സൂറത്ത് ഇബ്രാഹിം 46 ആയത്തുകൾ ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ട്, മനഃപാഠമാക്കിയിട്ടുണ്ട്. ഇന്ന് 47-48 വചനങ്ങളാണ് നമ്മൾ ഹൃദ്യസ്ഥമാക്കുന്നത്. ഫവാസ് ഫൈറോസ് ആണ് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ഉള്ളത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിലെ 46 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് നാം പഠിച്ചത്. ഇന്ന് ഇൻഷാ അള്ളാഹ് സൂറത്ത് ഇബ്രാഹിമിലെ തന്നെ 47-48 വചനങ്ങളാണ് നാം ഇന്ന് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിക്കൊണ്ട് ഞാനതൊന്ന് പാരായണം ചെയ്യാം.

0: അൽഹംദുലില്ലാ, ഇന്നത്തോടുകൂടി സൂറത്ത് ഇബ്രാഹിമിലെ 48 വചനങ്ങളാണ് നാം പഠിച്ചത്. ശ്രോതാക്കൾ, ഇതുവരെയുള്ള വചനങ്ങൾ പ്രത്യേകം മനഃപ്പാഠമാക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബറക്കല്ലാഹു ഫീക്ക്, ജസാകല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആൻ ഹൃദയസ്ഥമാക്കാൻ പീസ് റേഡിയോ ഒരുക്കിയ ഈ ഒരു പ്രോഗ്രാം, അത് നമ്മൾ മുടങ്ങാതെ കേൾക്കണം എന്നുകൂടി ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു എപ്പിസോഡ് വീണ്ടും കേൾക്കാനായി ശ്രോതാക്കൾക്ക് റിവൈൻഡ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്താം. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് കേട്ട് മനഃപ്പാഠമാക്കി പരലോകത്തേക്കുള്ള ഒരു സമ്പാദ്യമാക്കി മാറ്റണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിൽ നിന്നും 47-48 വചനങ്ങൾ ഹൃദ്യസ്ഥമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഫവാസ് ഫൈറോസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. വാർദ്ധക്യം കരുതലോടെ മുന്നേറാം. ഡോക്ടർ നെഹ്ല തമന്നയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: വാർദ്ധക്യം കരുതലോടെ മുന്നേറാം. എഴുത്ത് ഡോക്ടർ നെഹ്ല തമന്ന. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും പിന്നിട്ട് മനുഷ്യൻ എത്തിച്ചേരുന്ന സ്വാഭാവിക ഘട്ടമാണ് വാർദ്ധക്യം. പ്രായം കൂടുന്നതിനനുസരിച്ച് ശരീരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. വാർദ്ധക്യം ജീവിതത്തിൻ്റെ ക്ഷയകാലമല്ല, പരിചയസമ്പത്തിൻ്റെയും പക്വതയുടെയും മനോഹരമായൊരു കാലഘട്ടമാണ്. ശരിയായ ജീവിതശൈലിയും ആരോഗ്യപരിചരണവും സാമൂഹിക പിന്തുണയും ലഭിച്ചാൽ ഈ കാലഘട്ടവും ആസ്വാദ്യകരമാക്കാൻ കഴിയും. ശക്തിയും സൗന്ദര്യവും ആരോഗ്യവും ക്രമേണ ക്ഷയിക്കുന്ന ഈ ഘട്ടത്തെക്കുറിച്ച് ഖുർആൻ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അല്ലാഹു പറയുന്നു, നിങ്ങളെ ബലഹീനമായ അവസ്ഥയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കിയവനാകുന്നു അല്ലാഹു. പിന്നെ ബലഹീനതയ്ക്ക് ശേഷം അവൻ ശക്തിയുണ്ടാക്കി. പിന്നെ അവൻ ശക്തിക്കു ശേഷം ബലഹീനതയും നരയുമുണ്ടാക്കി. വിശുദ്ധ ഖുർആൻ അധ്യായം 30:54. പ്രായം കൂടുമ്പോൾ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു. വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശരീരത്തിൻ്റെ പ്രവർത്തനശേഷിയിൽ ക്രമേണ മാറ്റങ്ങളുണ്ടാകും. കാഴ്ചയും കേൾവിയും കുറയുക, പേശികളുടെ ശക്തി കുറയുക, സന്ധികളിൽ വേദനയും ചലനപരിമിതിയും ഉണ്ടാവുക, ഉറക്കരീതിയിൽ മാറ്റം വരിക തുടങ്ങിയവ സാധാരണയായി കണ്ടുവരുന്ന മാറ്റങ്ങളാണ്. അതോടൊപ്പം ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, ഹൃദ്രോഗങ്ങൾ, തൈറോയിഡ് രോഗങ്ങൾ, അസ്ഥിക്ഷയം, സന്ധിരോഗങ്ങൾ തുടങ്ങിയ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. എന്നാൽ ഇവയിൽ പലതും നേരത്തെ കണ്ടെത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിലൂടെ ആയാസകരമായ വാർദ്ധക്യ ജീവിതം നയിക്കാൻ സാധിക്കും. ആരോഗ്യം ഒരു അമാനത്ത്. മനുഷ്യ ശരീരം ഒരു അമാനത്താണ്. അതിനാൽ ശരീരത്തെ സംരക്ഷിക്കുകയും ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുകയും ചെയ്യുന്നത് പ്രധാനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ശരീരത്തിനും നിന്റെ മേൽ അവകാശമുണ്ട്. സുഹൈഹുൽ ബുഖാരി. ഈ ഹദീസ് ആരോഗ്യപരിപാലനത്തിൻ്റെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തുന്നു. പ്രായമായവർക്കും തങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ച് ഭക്ഷണം, വിശ്രമം, ശാരീരിക പ്രവർത്തനം, ചികിത്സ എന്നിവയിൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. വാർദ്ധക്യകാലത്തെ ആരോഗ്യപരിപാലനം. ഭക്ഷണം. ഭക്ഷണം ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനമാണ്. പ്രായം കൂടുമ്പോൾ ശരീരത്തിനാവശ്യമായ കലോറിയുടെ അളവ് കുറയാമെങ്കിലും പോഷകങ്ങളുടെ ആവശ്യകത കുറയണമെന്നില്ല. അതിനാൽ പോഷകസമൃദ്ധമായ ഭക്ഷണം പ്രധാനമാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, പയർവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, ആവശ്യമായ അളവിലുള്ള പ്രോട്ടീൻ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. മതിയായ അളവിൽ വെള്ളം കുടിക്കേണ്ടതും പ്രധാനമാണ്. ഉപ്പ്, പഞ്ചസാര, എണ്ണ എന്നിവ പരമാവധി നിയന്ത്രിക്കുന്നതും നന്നായിരിക്കും. ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, വിശപ്പില്ലായ്മ, വിഴുങ്ങാനുള്ള പ്രയാസം തുടങ്ങിയവ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവ അവഗണിക്കാതെ ഡോക്ടറുടെ സഹായം തേടണം. വ്യായാമം ശരീരത്തിനും മനസ്സിനും. വാർദ്ധക്യത്തിൽ ചലനശേഷി കുറയുന്നത് സ്വാഭാവികമായ ഒന്നാണ്. എന്നാൽ കഴിയുന്നത്ര സജീവമായി തുടരുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണ്. പ്രായമായി, ഇനി വ്യായാമം വേണ്ട എന്ന ചിന്ത ഒഴിവാക്കണം. വ്യക്തിയുടെ ആരോഗ്യനിലയ്ക്ക് അനുയോജ്യമായ ശാരീരിക പ്രവർത്തനങ്ങൾ വാർദ്ധക്യത്തിലും പ്രാധാന്യമർഹിക്കുന്നു. നടത്തം, പേശീശക്തി വർദ്ധിപ്പിക്കുന്ന ലളിതമായ വ്യായാമങ്ങൾ, ബാലൻസ് മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യാം. സ്ഥിരമായ ശാരീരിക പ്രവർത്തനം പേശികളുടെ ശക്തി നിലനിർത്താനും ചലനശേഷി മെച്ചപ്പെടുത്താനും വീഴ്ചയുടെ സാധ്യത കുറയ്ക്കാനും സഹായിക്കും. വീഴ്ചകൾ. പ്രായമായവരിൽ വീഴ്ചകൾ ഗൗരവതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. കാഴ്ചക്കുറവ്, ബാലൻസ് പ്രശ്നങ്ങൾ, പേശികളുടെ ബലക്കുറവ്, ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ എന്നിവ വീഴ്ചയ്ക്ക് കാരണമാകാറുണ്ട്. വീട്ടിൽ വഴുതി വീഴാൻ സാധ്യതയുള്ള പരവതാനികൾ ഒഴിവാക്കുക, മതിയായ വെളിച്ചം ഉറപ്പാക്കുക, കുളിമുറിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക, ആവശ്യമെങ്കിൽ കൈപ്പിടികൾ ഉപയോഗിക്കുക തുടങ്ങിയ ചെറിയ മുൻകരുതലുകൾ വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. വാർദ്ധക്യം കരുതലോടെ മുന്നേറാം. ഡോക്ടർ നെഹ്ല തമന്നയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്. വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇന്ന് സൂറത്തു അന്നിസ 84-85 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫഖാതിൽ ഫീ സബീലില്ലാഹി ലാ തുകല്ലഫു ഇല്ലാ നഫ്സക് وحذّظ المؤمنين عسى الله أن يكف بأس الذين كفروا والله أشد بأسا وأشد تنكيلا. സ്നേഹാദര നിയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു നിസായിലെ 84-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. ഫഖാതിൽ, എന്നാൽ നീ യുദ്ധം ചെയ്യുക. ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. ലാ തുകല്ലഫു, നീ ശാസിക്കപ്പെടുകയില്ല അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെടുകയില്ല. ഇല്ലാ നഫ്സക്ക, നിന്റെ സ്വന്തം ദേഹത്തെക്കുറിച്ചല്ലാതെ. വഹദ്ദിൽ, നീ പ്രേരിപ്പിക്കുകയും ചെയ്യുക. അൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ. അസല്ലാ, അള്ളാഹു ആയേക്കാം. അയ്യകുഫ, അവൻ തടുക്കുവാൻ അല്ലെങ്കിൽ തടയുവാൻ. ബഅ്സ, സമരശക്തി, ശൗര്യം. അല്ലദീന കഫറു, അവിശ്വസിച്ചവരുടെ. വല്ലാഹു, അല്ലാഹുവാകട്ടെ. അഷദ്ദു, ഏറ്റവും കഠിനമായവനാണ്. ബഅ്സൻ, സമരശക്തിയാൽ. വ അഷദ്ദു, അധികം കഠിനമായവനുമാണ്. തങ്കീല, ശിക്ഷ നൽകുന്നതിൽ. ഇതാണ് 84-ാമത്തെ വചനം. എന്നാൽ നബിയെ, നീ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊള്ളുക. നിന്നോട് നിന്റെ സ്വന്തത്തെക്കുറിച്ചല്ലാതെ ശാസിക്കപ്പെടുന്നതല്ല. സത്യവിശ്വാസികളെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്തുകൊള്ളുക. അവിശ്വസിച്ചവരുടെ ശൗര്യത്തെ അള്ളാഹു തടുത്തു തന്നേക്കാം. അള്ളാഹുവാകട്ടെ അതികഠിനമായ ശൗര്യമുള്ളവനും അതികഠിനമായ ശിക്ഷ നൽകുന്നവനുമാകുന്നു. ഇതാണ് 84-ാമത്തെ വചനം. ഇവിടെ വിശുദ്ധ ഖുർആനിലും ഇസ്ലാമിക അധ്യാപനങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഇത്തരം വചനങ്ങളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഖുർആൻ യുദ്ധത്തിനു വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഒരു മതമാണെന്നും മുസ്ലിമല്ലാത്ത ആളുകളെയൊക്കെ കൊന്നൊടുക്കണമെന്നാണ് ഇസ്ലാമിക ഗ്രന്ഥം അല്ലെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പിന്നെ പറയുന്നതെന്നുമൊക്കെ പ്രചരിപ്പിക്കുന്നവർ കാണാൻ സാധിക്കും. ഇവിടെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യം, യുദ്ധം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുക എന്നത് സ്വാഭാവികമാണ്. അതല്ലാതെ ഏത് കാലത്തും ഏത് പരിതസ്ഥിതിയിലും ഏത് അവസ്ഥയിലും യുദ്ധത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കണമെന്നും യുദ്ധം അത് ഏറ്റവും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണെന്നും ഒന്നും വിശുദ്ധ ഖുർആൻ പറയുന്നില്ല. അതേപോലെ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ കാണാനും കഴിയില്ല. ഇസ്ലാം സമാധാനത്തെ ആഗ്രഹിക്കുന്ന മതമാണ്. എന്നാൽ ഒരു നിലക്കും വിശ്വാസികളെ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്നൊരവസ്ഥയിൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ചൊരവസ്ഥയിൽ, അവിടെ മാന്യമായി ന്യായമായി പ്രതികരിക്കാൻ, ആ പ്രതിരോധം തീർക്കാൻ, യുദ്ധം ചെയ്യാൻ അള്ളാഹു അനുവദിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഇവിടെ പ്രത്യേകം പറഞ്ഞ കാര്യം, ഫഖാതിൽ ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ താങ്കൾ യുദ്ധം ചെയ്യുക. എന്നാൽ ലാ തുകല്ലഫു ഇല്ലാ നഫ്സക്, താങ്കളുടെ കാര്യത്തിലല്ലാതെ താങ്കൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. മറ്റുള്ളവർ, പ്രവാചകന്റെ അനുയായികൾ, അവരെ യുദ്ധത്തിനു വേണ്ടി പ്രേരിപ്പിക്കണം. യുദ്ധം നിലവിലുള്ളൊരു സാഹചര്യത്തിൽ അനിവാര്യമായും യുദ്ധം ചെയ്യേണ്ട ഒരു സന്ദർഭത്തിൽ സ്വാഭാവികമായും ഒരു നേതാവ് എന്ന നിലക്ക് തൻ്റെ അനുയായികളെ അതിന് പ്രേരിപ്പിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ പരാമർശം. എന്നാൽ അവരതിന് സന്നദ്ധമാകുന്നില്ലെങ്കിലോ? അവർ യുദ്ധം ചെയ്യാൻ സന്നദ്ധരല്ലെങ്കിൽ, ആരെങ്കിലും അങ്ങനെ പിന്മാറിക്കളയുന്നുവെങ്കിൽ, ആ വിഷയത്തിൽ താങ്കൾ കുറ്റക്കാരനല്ല. അതാണ് ലാ തുകല്ലഫു ഇല്ലാ നഫ്സക്, താങ്കളുടെ കാര്യത്തിലല്ലാതെ താങ്കൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അവരോട് പറയുക, അവരെ പ്രേരിപ്പിക്കുക, ആരെങ്കിലും അതിന് സന്നദ്ധരല്ലെങ്കിൽ അവരാണതിന് കുറ്റക്കാർ എന്നാണ് ആ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അങ്ങനെ യുദ്ധത്തിനു വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ യുദ്ധം അനിവാര്യമായൊരു സാഹചര്യത്തിൽ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു, അള്ളാഹു ആശ്വസിപ്പിക്കുന്നു, ശത്രുക്കളുടെ സമരവീര്യത്തെ തടുത്തു നിർത്താൻ, അവരെ പ്രതിരോധിക്കാൻ അള്ളാഹുവാണ് ഏറ്റവും ശക്തനായിട്ടുള്ളവൻ. അതിന് അള്ളാഹു നിങ്ങളെ സഹായിക്കും. ആ ആയത്ത് അവസാനിപ്പിക്കുന്നു, വല്ലാഹു അഷദ്ദു ബഅസൻ വ അഷദ്ദു തൻകീല. അള്ളാഹു അതിശക്തമായ കഠിനമായ സമരശക്തിയുള്ളവനും അല്ലെങ്കിൽ ശൗര്യമുള്ളവനും അതുപോലെ തന്നെ അതികഠിനമായ ശിക്ഷ നൽകുന്നവനുമാകുന്നു എന്നാണ് ആ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും ഇതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധം അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ ഉള്ള കാര്യമാണ് എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. മുസ്ലിം വിരോധികളും അല്ലെങ്കിൽ ഇസ്ലാം വിരോധികളും അതേപോലെ തന്നെ ഇസ്ലാമിനെ തീവ്രമായി പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ആളുകളും ഒരുപോലെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട്. യഥാർത്ഥത്തിൽ യുദ്ധം നിലനിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് ഈ പരാമർശമെന്നത് പ്രത്യേകം ശ്രദ്ധേയമായൊരു കാര്യമാകുന്നു. ഫജാഹിദ് അയ്യുഹൻ നബിയു ഫീ സബീലില്ലാഹ് വ ഇഅലാഇ കലിമതിഹി. അള്ളാഹുവിൻ്റെ വചനം അത്യുന്നതമാകാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവാചകരെ താങ്കൾ ധർമ്മസമരം നടത്തുക. ലാ തുൽസം ഫിഅല ഗൈരിക വലാ തുആഖിദ് ബിഹി. താങ്കൾ താങ്കളുടെ കാര്യത്തിലാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വ ഹുദ്ദ അൽ മുഅ്മിനീന അലൽ ഖിതാലി വൽ ജിഹാദ് വറഗിബ്ഹും ബിഫീഹി. മുഅ്മിനീങ്ങളെ അതിനുവേണ്ടി താങ്കൾ പ്രേരിപ്പിക്കുക. ലഅല്ലല്ലാഹ് യംനഉ ബിക വബിഹിം ബഅസൽ കാഫിരീന വശിദ്ദതിഹിം. താങ്കളെ കൊണ്ടും അതേപോലെ തന്നെ മുഅ്മിനീങ്ങളെ കൊണ്ടും അല്ലാഹു ആ ശത്രുക്കളെ അവരുടെ സമരശക്തിയെ അവരുടെ വീര്യത്തെ അല്ലാഹു തടഞ്ഞു വച്ചേക്കാം. വല്ലാഹു തആല അഷദ്ദു ഖുവ വ അഅലമു ഉഖൂബത്തൻ ലിൽ കാഫിരീൻ. അതിശക്തമായ കഴിവുള്ളവനാകുന്നു അല്ലാഹു, അതേപോലെ തന്നെ ശിക്ഷ നൽകുന്നവനുമാകുന്നു അല്ലാഹു എന്നാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും ഈ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുയായികളെ ആവശ്യത്തിൽ ഏറെ ബോധവൽക്കരിച്ചിരുന്നു, അതിൻ്റെ പ്രാധാന്യം അവരെ ബോധ്യപ്പെടുത്തിയിരുന്നു. യുദ്ധത്തിലാണെങ്കിൽ പോലും അനീതി ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരാൾ താൻ ഇസ്ലാമിന് കീഴൊതുങ്ങിയിരിക്കുന്നു, ഞാൻ മുസ്ലിമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ പിന്നെ വധിക്കാറോ അല്ലെങ്കിൽ അവൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റായ നിലപാട് സ്വീകരിക്കാനോ പാടില്ല. യുദ്ധം നിലനിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഒരാൾ ഒരു ശത്രുപക്ഷത്തുള്ളൊരാൾ കീഴടങ്ങിയാൽ അയാളുടെ മാന്യമായി പെരുമാറണമെന്ന അധ്യാപനങ്ങളൊക്കെ പ്രവാചകൻ്റെ വചനങ്ങളിൽ കാണാൻ സാധിക്കും. ഹദീസിൽ കാണാം, ഖൂമു ഇലാ ജന്ന അർദുഹാ സമാവാത്തി വൽ അർദ്. യുദ്ധത്തിനു വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ സ്വർഗത്തിലേക്ക് എഴുന്നേറ്റ് വരുവീൻ. ആ സ്വർഗമെന്ന് പറഞ്ഞാൽ ആകാശഭൂമികളെക്കാൾ വിശാലമാകുന്നു സ്വർഗലോകം എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മൻ ആമനബില്ല വ റസൂലി വ അഖാമസ്സല വ ആതസ്സക വ സാമ റമളാൻ കാന ഹഖൻ അലല്ലാ അൻ യുദ്ഖിലഹു അൽജന്ന. ഹാജറ ഫീ സബീലില്ലാഹ് ഔ ജലസ ഫീ അർദിഹി അല്ലത്തീ വുരിദ ഫീ. ഖാലു യാ റസൂലല്ലാഹ് അഫല നുബശ്ശിറു നാസ ബിദാലിക്. ഫഖാല ഇന്ന ഫിൽ ജന്നത്തി മിഅത ദറജ അഅദ്ദഹ അല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ് ബൈന കുല്ലി ദറജതൈനി കമാ ബൈന സമാഇ വൽ അർദ്. فإذا سألتم الله فاسألوه الفردوس فإنه أوسط الجنة وأعلى الجنة وفوقه عرش الرحمن ومنه تفجر أنهار الجنة. صحيح هذا الحديث إمام بخاري ذكر هذا الحديث كان صادقكم ആരെങ്കിലും അള്ളാഹുൽ വിശ്വസിക്കുകയും അവൻ്റെ ദൂതനിൽ വിശ്വസിക്കുകയും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സകാത്ത് നൽകുകയും റമദാനിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്താൽ അവനോട് അള്ളാഹുവിനുടെ കടമയാണ് അവന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൽ. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ പോകുന്ന ആളുകൾ അവർക്കും സ്വർഗം അള്ളാഹുവിൻ്റെ മേൽ കടമയാകുന്നു. അപ്പോൾ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ ഈ കാര്യം ഞങ്ങൾ ജനങ്ങളെ കേൾപ്പിക്കട്ടെ, ഈ സന്തോഷവാർത്ത അവരെ അറിയിക്കട്ടെ. അപ്പോൾ പ്രവാചകൻ പറയാണ്, അതെ, സ്വർഗത്തിൽ 100 പദവികളുണ്ട്. ആ പദവികൾ അള്ളാഹു ഏറ്റവും ഉയർന്ന പദവി അള്ളാഹു അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു അത് ഒരുക്കി വച്ചിരിക്കുന്നു. ഓരോ പദവികൾക്കിടയിലും ആകാശഭൂമികൾക്കിടയിലുള്ള അന്തരമുണ്ട്. നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് തന്നെ ചോദിക്കുക. കാരണം അത് സ്വർഗത്തിൽ ഏറ്റവും ഔസത്തായ, ഏറ്റവും മധ്യത്തിലുള്ളതാകുന്നു. സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായതാകുന്നു. അതിൻ്റെ മുകളിലാകുന്നു റഹ്മാനായ അള്ളാഹുവിൻ്റെ അർശ് നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ അവിടെ നിന്നാണ് സ്വർഗത്തിലെ അരുവികൾ പൊട്ടി ഒഴുകുന്നത് എന്നൊക്കെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും യുദ്ധവുമായി ബന്ധപ്പെട്ട ആ പരാമർശങ്ങൾ ആ സന്ദർഭവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതാണെന്ന് കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. തുടർന്ന് 85-ാമത്തെ ആയത്ത്, മൈ യഷ്ഫ ഷഫാഅതൻ ഹസന ഷഫാഅതൻ ഹസന തയ്യകുല്ലഹു നസീബും മിൻഹാ وَمَنْ يَشْفَعْ شَفَاعَةً سَيِّئَةً يَكُلَّهُ كِفْلٌ مِّنْهَا وَكَانَ اللَّهُ عَلَى كُلِّ شَيْءٍ مُقِيتًا مَنْ يَشْفَعْ ആരെങ്കിലും ശുപാർശ ചെയ്യുന്നുവെങ്കിൽ, മൻ യഷ്ഫഅ ആരെങ്കിലും ശുപാർശ ചെയ്യുന്നുവെങ്കിൽ, ഷഫാഅത്തൻ ഹസനത്തൻ നല്ല ശുപാർശ, ഷഫാഅത്തൻ ഹസനത്തൻ, യക്കുല്ലഹു അവനുണ്ടായിരിക്കും നസീബും മിൻഹ അതിൽ നിന്ന് ഒരു ഓഹരി, ഒരു വിഹിതം. യക്കുല്ലഹു നസീബും മിൻഹ. വമൻ യഷ്ഫഅ ഷഫാഅത്തൻ സയ്യിഅത്തൻ ആരെങ്കിലും ചീത്ത ശുപാർശ ചെയ്യുന്നുവെങ്കിൽ, യക്കുല്ലഹു കിഫ്ലും മിൻഹ അതിൽ നിന്നും ഒരു വിഹിതം അവനുണ്ടായിരിക്കും. വക്കാനല്ലാഹു അലാ കുല്ലി ഷൈഇം മുഖീത, അല്ലാഹു എല്ലാ കാര്യത്തിനും അവൻ മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു. വക്കാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത, അവൻ കഴിവുറ്റവനാകുന്നു, അതേപോലെ തന്നെ മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു എന്നാണ് ആ ആയത്തിൻ്റെ അവസാനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്ന കാര്യം. ഇവിടെ ഏതെങ്കിലും ഒരു നല്ല കാര്യം അത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ അതിനു വേണ്ടി അത് നടപ്പിൽ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞ മൻ യഷ്ഫ ഷഫാഅത്തൻ ഹസന എന്ന ഗണത്തിൽപ്പെടും. എങ്കിൽ അതിനുവേണ്ടി പ്രേരിപ്പിച്ച, പ്രോത്സാഹിപ്പിച്ച, അതിനുവേണ്ടി പ്രാർത്ഥിച്ച വ്യക്തി ആ കാര്യത്തിന് അതിൻ്റെ ഒരു ഓഹരിക്ക് അഥവാ പ്രതിഫലത്തിന് അവൻ അർഹനായിത്തീരും. എന്നതുപോലെ തന്നെ ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടി പ്രേരിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ അതിലേക്ക് ക്ഷണിക്കുകയോ അതിനുവേണ്ടി അപേക്ഷിക്കുകയോ ചെയ്താൽ ആ ആൾ യക്കുല്ലഹു കിഫ്ലും മിൻഹ അതിൻ്റെ ഒരു വിഹിതം, ശിക്ഷയിൽ നിന്നൊരു വിഹിതം അയാൾക്ക് ലഭിക്കും. എല്ലാം അല്ലാഹു എല്ലാത്തിൻ്റെയും മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു, എല്ലാ കാര്യത്തിനും അല്ലാഹു കഴിവുറ്റവനാകുന്നു എന്നൊക്കെയാണ് വക്കാൻ അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത എന്ന വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും നന്മക്ക് വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രേരണകൾ, പ്രോത്സാഹനങ്ങൾ, അതേപോലെ തന്നെ പ്രാർത്ഥനകൾ എന്നൊക്കെ ആ ആദ്യ ഭാഗം അറിയിക്കുന്നുണ്ട്. ഒരിക്കലും തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന, തിന്മയ്ക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന, തിന്മയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അത്തരത്തിലുള്ള ഒരാളാകാൻ നമുക്ക് പാടില്ല എന്ന് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നന്മയ്ക്ക് പ്രേരിപ്പിക്കുന്നവരാകാൻ, നന്മയിലേക്ക് ക്ഷണിക്കുന്നവരാവാൻ നമുക്ക് സാധിക്കണം. മൈ യസ് അ ലിഹുസൂലി ഗൈരിഹി അലൽ ഖൈരി യകുല്ലഹു ബിഷഫാഅതിഹി നസീബും മിന സവാബി, ആരെങ്കിലും അധ്വാനിക്കുന്നുവെങ്കിൽ, പരിശ്രമിക്കുന്നുവെങ്കിൽ മറ്റൊരാൾക്കൊരു നന്മ ലഭിക്കാൻ വേണ്ടി, അതേത് തരത്തിലാണെങ്കിൽ തൻ്റെ കഴിവും തൻ്റെ യോഗ്യതയും തൻ്റെ അറിവും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാൾക്കൊരു നന്മ ലഭിക്കാൻ വേണ്ടി അതിനുവേണ്ടി പരിശ്രമിക്കുന്നവൻ ആ നന്മയുടെ ഒരു വിഹിതം അയാൾക്ക് ലഭിക്കും അഥവാ പ്രതിഫലം ലഭിക്കും. വമൻ യസ്അ ലിഈസാലി ശരി ഇലാ ഗൈരിഹി, മറ്റൊരാൾക്കൊരു തിന്മ, ഒരു ദോഷമുണ്ടാകാൻ വേണ്ടി അധ്വാനിക്കുന്നവൻ, പ്രവർത്തിക്കുന്നവൻ, യക്കുല്ലഹു നസീബും മിനൽ വിസ്രി വൽ ഇസ്മി, ആ തിന്മയുടെ ഒരു വിസർ, ഒരു പാപഭാരം, ഒരു കുറ്റം അയാൾക്കും ലഭിക്കും. വക്കാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷാഹിദൻ വ ഹഫീദൻ, എല്ലാ കാര്യത്തിനും സാക്ഷിയായിട്ട് മേൽനോട്ടം വഹിക്കുന്നവനായിട്ട് അല്ലാഹു ഉണ്ട്. അല്ലാഹു മദി വക്കാനല്ലാഹു അല്ലാഹു ആകുന്നു അലാ കുല്ലി ഷൈഇൻ മുഖീത, എല്ലാത്തിൻ്റെയും മേൽനോട്ടം വഹിക്കുന്നവനായിട്ട് എന്നാണ് ആ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായും സത്യവിശ്വാസികൾക്ക് പ്രതീക്ഷക്ക് വക നൽകുന്ന ഒരു കാര്യമാകുന്നു അത്. വൽ മുറാദു ബിഷ്ഷഫാഅഹുന അൽ മുആബനതു അലാ അംരിൻ മിനൽ ഉമൂരി. അല്ലാമ സഅദി റഹ്മുള്ള പറയാണ്, ഇവിടെ ശുപാർശ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നന്മക്കു വേണ്ടിയുള്ള സഹകരണമാകുന്നു. ഫമൻ ശഫഅ ഗൈറഹു വഖാമ മഅഹു അലാ അംരിൻ മിനൽ ഉമൂരിൽ ഖൈരി. ഒരാൾ മറ്റൊരാൾക്കു വേണ്ടി ഒരു നന്മക്കു വേണ്ടി നിലകൊള്ളുമ്പോൾ, അതേപോലെ നന്മക്കു വേണ്ടി പിന്നെ പരിശ്രമിക്കുമ്പോൾ, വമിൻഹു അഷ്ഫാഅത്തു ലിൽ മദ്ലൂമീന ലിമൻ ളലമഹും, അതിൽപ്പെടും മർദ്ദിതനായ ഒരാൾക്കു വേണ്ടി ആ ആൾക്കെതിരിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നത്. കാന ലഹു നസീബുൻ മിൻ ശഫാഅത്തിഹി ബിഹസ്ബി സഈഹി വഅമലിഹി വനഫ്ഇഹി വലാ യൻഖുസ് മിൻ അജ്രിൽ അസീരി വൽ മുബാശിരി ശൈഉൻ വമൻ ആബന ഗൈറഹു അലാ അംരിൻ മിൻ ശദ്ദി കാന അലൈഹി കിഫ്ലുൻ മിനൽ ഇസ്മി ബിഹസ്ബി മാ ഖാമ ബിഹി വഅബന അലൈഹി. എന്നതുപോലെ തന്നെ തിന്മക്കു വേണ്ടി ഒരു തെറ്റായ കാര്യത്തിനു വേണ്ടി ഒരാളെ പ്രേരിപ്പിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ അയാൾക്ക് കിട്ടുന്നത് പോലത്തെ ഒരു വിഹിതം അതിൽ പ്രേരിപ്പിച്ച ആൾക്കും ലഭിക്കുമെന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. ഫഫി ഹാദൽ ഹദീസി അൽ അദീം അല തആബുനി അലൽ ബിർരി വത്തഖ്വ. സൂറത്തുൽ മാഇദിൽ അള്ളാഹു പറഞ്ഞതുപോലെ വതആബനു അലൽ ബിർരി വത്തഖ്വ വലാ തആബനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ നന്മയിലും പുണ്യത്തിലും പരസ്പരം സഹകരിക്കുവീൻ. വലാ തആബനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിനും ശത്രുതയിലും പരസ്പരം സഹകരിക്കരുത് എന്ന ഖുർആനിൻ്റെ പരാമർശം പോലെ തന്നെ നന്മയിലായിരിക്കണം നമ്മുടെ സഹകരണം. നന്മക്കു വേണ്ടിയായിരിക്കണം നമ്മളുടെ എല്ലാ നിലക്കുമുള്ള പരിശ്രമം. വഖാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത, ഐ ഷാഹിദൻ ഹഫീലൻ ഹസീബൻ അലാ ഹാദിഹിൽ അഅ്മാലി ഫയുജാസി കുല്ലൻ മാ യസ്തഹിഖുഹു. എല്ലാം അല്ലാഹു കണ്ടറിയുന്നുണ്ട്. ആർക്കു വേണ്ടി എന്ത് നന്മക്കു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് എന്ന കാര്യം അള്ളാഹു കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അർഹിക്കുന്ന പ്രതിഫലം, അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, അള്ളാഹു നൽകുമെന്നുകൂടി അവസാനം ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല നന്മക്ക് പരസ്പരം പ്രേരിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, സഹകരിക്കുന്നവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു കാരണവശാലും തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന, തിന്മക്കു വേണ്ടി പരസ്പരം സഹകരിക്കുന്ന അത്തരത്തിലുള്ള ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം സൂറത്തു അന്നിസ 84-85 വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫിയാണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്നത്.
1: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീയെന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോയ്ക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇന്ന് കേൾക്കുന്നത് സൂറത്തു റൂമിലെ വിശുദ്ധ ഖുർആൻ 30-ാമത്തെ അധ്യായം, സൂറത്തു റൂമിലെ 50-ാമത്തെ വചനമാണ്. ഇൻഷാ അല്ലാഹ് കേട്ടുവരാം.
3: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ, വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങളെ നമ്മളിങ്ങനെ ബാഹ്യമായ ഒരർത്ഥത്തിലൂടെ ഇങ്ങനെ പോണതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ പുറത്ത് കാണുന്നതാവില്ല, കുറച്ചുകൂടി ആഴങ്ങളിലേക്ക് എത്തുമ്പോൾ.
1: യെസ്.
0: അപ്പോൾ കൈഫ യുഹില്ലറുള്ള ബാദ മൗത്തിഹ, ഒരു സംശയമായിരിക്കും പലർക്കും ഉണ്ടാണ്. അതുള്ള വിളി കറക്റ്റ് ഓരോ പിൻ പോയിൻ്റുകൾ ചെയ്തിട്ടുള്ള പറഞ്ഞുതരാണ്. ഇത് കണ്ടാൽ മതി നിങ്ങൾക്ക് അറിയാം. ഭൂമിയിൽ പുനർജീവനം, മനുഷ്യൻ്റെ പുനരുദ്ധാനം, ഇത് രണ്ടും ആ രണ്ട് ഭൂമിയിൽ തന്നെ നടക്കുന്നുണ്ട്. നിർജീവമായി തന്നെ ജീവിപ്പിക്കുന്നുണ്ട്,
1: പ്രോസസ് നടക്കുന്നുണ്ട് വേറെ രൂപത്തിൽ.
0: അപ്പോൾ അതിൻ്റെ ഒരു അതിലൂടെ അള്ളാഹു മനുഷ്യൻ എന്നതും ഇതുപോലെ വരും എന്നുള്ളത്. മഴ പെയ്ത് വരണ്ട മണ്ണിൽ നിന്ന് പച്ചപ്പുയരുന്നു, വിളകൾ വരുന്നു, ഭൂമി വീണ്ടും ജീവൻ നിറഞ്ഞതായി മാറുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സിങ് തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് എന്നല്ലാഹു പറയണം. അതിപ്പോൾ ശരിക്ക് ഭൂമിയിൽ എന്താണ് നടക്കുന്നത്? നമുക്കിങ്ങനെ പ്രത്യക്ഷത്തിൽ കാണുന്ന സമയത്ത് വരണ്ട ഭൂമി അല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല, പക്ഷെ പുറത്തേ കാണാൻ പറ്റത്തുള്ളൂ. അകത്ത് എന്ത് നടക്കുന്നുണ്ട്? മഴയില്ലാത്ത കാലത്ത് മണ്ണിൻ്റെ അകത്ത് സസ്യങ്ങൾ പുറത്തേക്ക് ഉണങ്ങി പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് സൂക്ഷ്മജീവികളുണ്ട്. പലപ്പോഴും മണ്ണിൽ വിത്തുകൾ പ്രവർത്തന സജീവമായിട്ടവിടെ കിടക്കുകയാണ്.
1: വെള്ളം വരുമ്പോൾ
0: അപ്പം പ്രവർത്തന സജീവം പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തന രഹിതമായി കിടക്കുകയാണ്. അപ്പോഴാണ് വെള്ളം വരുമ്പോൾ പ്രവർത്തന സജീവമായി
1: മാറുന്നത്.
0: അപ്പം ഇതാരാണ് ചെയ്യിക്കുന്നത്? അപ്പം അതിലേക്ക് മഴയെ, അതിനെ ജീവിപ്പിക്കുന്ന മഴയെ ആരാ കൊണ്ടുവരുന്നത്? അപ്പോൾ അത് മനുഷ്യന് എവിടെയും ഒരു കൈകടത്തൽ അവിടെ അല്ല. മനുഷ്യൻ ആരോ അത് ഒരു സംഗതി ചെയ്യുന്നില്ല. മനുഷ്യൻ ചെയ്യുന്ന ആകെ അവൻ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഭൂകൃഷി അവൻ്റെ ആവശ്യത്തിലുള്ള മാത്രം ഇവിടെയും ചെയ്യുന്നു. അതിലല്ലാണ്ട് പ്രോസസ്സിങ് നടക്കുന്നു.
1: കൃഷി ചെയ്യാന്ന് പറഞ്ഞാലും അതിലും അത്ഭുതങ്ങളുണ്ടല്ലോ.
0: അതെ,
1: വിത്ത് വിതയ്ക്കാനേ കഴിയുള്ളൂ,
0: മുളപ്പിക്കാൻ കഴിയുന്നില്ല. അതിൽ വേര് കൊണ്ടുവരാൻ കഴിയുന്നില്ല. അതുപോലെ പ്രകാശ, ഈ ഫോട്ടോസിന്തസിസ്, ആ സംഗതി ആരാണ്? പച്ചിലകൾക്ക് സൂര്യപ്രകാശം, വെള്ളം, കാർബൺ ഡയോക്സൈഡ് ഇതൊക്കെ ഉപയോഗിച്ച് ഭക്ഷണം നിർമ്മിക്കുന്ന സംവിധാനം മണ്ണിൽ. പിന്നെ അതുപോലെ ഈ മണ്ണിനകത്തുള്ള സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പിന്നെ ഇപ്പോൾ മഴയും ഈർപ്പും വർദ്ധിക്കുമ്പോൾ മണ്ണിലെ ബാക്ടീരിയ, ഫംഗസ് ഇതൊക്കെ സൂക്ഷ്മജീവിയുടെ പ്രവർത്തനം സജീവമാകുകയാണ്. അപ്പോൾ ജൈവ വസ്തുക്കൾ വിഘടിച്ച് സസ്യങ്ങൾക്ക് ആവശ്യമായ പോഷകം ലഭിക്കുന്നു. ഇതൊക്കെ ആരെങ്ങനെ ആക്കി വെക്കണത്? ഇതിവിടെ ആരെങ്കിലും അതിനൊരു പ്രത്യേക വകുപ്പുണ്ടോ?
1: അവൻ്റെ
0: വകുപ്പാണ്. അപ്പം അല്ലാ പറയാണ് ഇങ്ങനെ ചെയ്ത അല്ലാക്ക് കൈഫ യുഹില്ലറുള്ള ബാദ മൗത്തിഹ എന്ന് ചോദിക്കുമ്പോൾ അത് അല്ലാണ്.
1: അതിൻ്റെ കൂടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വലുത്, ബഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതൊരു കാണുമ്പോൾ ഇതുപോലെയുള്ളത്, ഇത് മാത്രമല്ല ഒട്ടനവധി സംഗതികൾ നമ്മളിങ്ങനെ നേരിട്ട് കാണുമ്പോൾ ആലോചിക്കും. ഈ രൂപത്തിലേക്ക് ആലോചന പോകുമ്പോൾ പിന്നെ മനസ്സിൽ വരുമ്പോൾ സുബ്ഹാനല്ലാന്ന് വരിക. അല്ലാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണെന്നല്ലേ.
2: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളികളുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000-ൽ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000-ക്കണക്കിന് ശ്രോതാക്കൾ, 60-ൽ പരം സ്ഥിരം പ്രോഗ്രാമുകൾ, 50-ൽ സ്ഥിരം അവതാരകർ, 100-ൽ പരം പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ IT ജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com, www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇപ്പോൾ നേർരേഖ പ്രോഗ്രാമിൻ്റെ സമയമാണ്. വഴിതെറ്റുന്ന രണ്ട് വഴികൾ ഈ വിഷയകമായി നമ്മോട് കൂടെ ചേരുന്നു പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അമ്മ ബാദ്. രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ ആശങ്കയായിരിക്കുന്നത് മക്കൾ തന്നെയാണ്. അതുകൊണ്ട് പല സന്ദർഭങ്ങളിലും നമ്മൾ ആ കാര്യത്തിൽ പല നിർദ്ദേശങ്ങളും പല അറിവുകളും നിരന്തരമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ കുട്ടികളെ നല്ല വഴിയിലേക്ക് നയിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് അവരെ മാറ്റിയെടുക്കുവാനും നമ്മൾ അധികവും അവലംബിക്കാറുള്ളത് ഉപദേശങ്ങളാണ്, നിർദ്ദേശങ്ങളാണ്. അതാവട്ടെ, ഉപദേശത്തിൻ്റെയും നിർദ്ദേശങ്ങളുടെയും ശരിയായ മര്യാദകൾ ഉൾക്കൊള്ളാത്തതുകൊണ്ട് തന്നെ അതൊന്നും കുട്ടികളിൽ വേണ്ടത്ര ഫലങ്ങൾ ചെയ്യുന്നില്ല എന്നതാണ് പലപ്പോഴും രക്ഷിതാക്കളുടെ പരാതിയും അനുഭവവും. എന്നാൽ പൊതുവേ മതപരമായി പുറത്തുനിന്ന് കിട്ടുന്ന പല വിവരങ്ങളും അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും അവരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എന്നതും വലിയൊരു വസ്തുതയാണ്. നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ട് വഴിതെറ്റിപ്പോകുന്നു, എന്താണ് അവർക്ക് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ശരിയായ അറിവാണ് അവരെ ഗൈഡ് ചെയ്യുമ്പോൾ, അവരെ വഴി കാണിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് അതാണെന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്നത്, ഒരു കുട്ടിക്ക് ശാരീരികവും മാനസികവുമായി വളർച്ച വരുന്ന സമയത്ത് അവന് വളരെയധികം സജീവമായിരിക്കും, ആക്റ്റീവായിരിക്കും. ഈ സന്ദർഭത്തിൽ അവൻ്റെ ശക്തിയും അവൻ്റെ കഴിവും ഉപയോഗിക്കാൻ പറ്റാവുന്ന വഴികൾ അവന് വന്നു കിട്ടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. യൂറോപ്യൻ രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യത്തെ സന്ദർശിച്ച ഒരു വിദ്യാഭ്യാസ രംഗത്തുള്ള വളരെ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി എഴുതിയ ചെറിയൊരു കുറിപ്പ് അടുത്ത സമയത്ത് ശ്രദ്ധയിൽപ്പെട്ടു. വളരെ ചിന്തനീയമായ ചില കാര്യങ്ങൾ, ചില അറിവുകൾ അദ്ദേഹം അതിൽ പങ്കുവെക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ കുട്ടികളെ, പ്രത്യേകിച്ചും കൗമാരത്തിലുള്ള ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിൻ്റെ പരിഹാരം യഥാർത്ഥത്തിൽ ആ ഒരു ആർട്ടിക്കിളിലുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഒന്ന്, ധാരാളം സമയവും അവന് കിട്ടുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സജീവമായ ഒരാൾക്ക്, നല്ല ബുദ്ധിയും കഴിവും തൻ്റെ ഇടവുമുള്ള ഒരു കുട്ടിക്ക് സമയം ധാരാളം കിട്ടുമ്പോൾ എന്തു ചെയ്യണം എന്ന കൃത്യമായൊരു ധാരണയില്ലാത്തപ്പോൾ അവൻ്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അവൻ്റെ ഇച്ഛകളോ അവൻ്റെ താല്പര്യങ്ങളോ അവനെ വഴി നടത്തുന്ന കാര്യങ്ങളിൽ അവൻ നിരതനാകുന്നു എന്നതാണ് വസ്തുത. വെറുതെ ഇരിക്കുമ്പോൾ അവൻ മൊബൈൽ കയ്യിലെടുക്കും, അത് നിരന്തരം നോക്കിക്കൊണ്ടിരിക്കും, അതിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ചിലതെല്ലാം ചെയ്തു മടുക്കുമ്പോൾ അടുത്ത ചില വഴികളെ അന്വേഷിക്കും. അത് നന്മയുടേതോ തിന്മയുടേതോ ആവാം. ഒരു 10 വയസ്സ് കഴിയുന്നതോടുകൂടെ തന്നെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള ഒരു കഴിവും പ്രാപ്തിയും മാനസിക തൻ്റെടവും ഒരു കുട്ടിക്കെത്തുന്നു. ആ നാട്ടിൽ 13 വയസ്സായാൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ജോലി ചെയ്ത് തുടങ്ങുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലവേല, കുട്ടികളെ ചൂഷണം ചെയ്യുന്നൊരവസ്ഥയുള്ളതുകൊണ്ട് നിരോധിക്കപ്പെട്ടതാണ് ബാലവേല. എന്നാൽ അവിടെ ആ കുട്ടികൾക്ക് ജോലി ചെയ്യാൻ അനുവാദമുണ്ട്. അപ്പോൾ അവർക്കൊരു ജോലിയാകുമ്പോൾ നാട്ടിൽ തൻ്റെ കടകളിലോ മറ്റു കാര്യങ്ങളിലൊക്കെ ഒരു പാർട്ട് ടൈം സെയിൽസ്മാനൊക്കെ ആയിട്ട് ജോലി ചെയ്യുമ്പോൾ അവർക്ക് ചെയ്യും. ഇപ്പോൾ നമ്മളൊക്കെ നാടുകളിലും വീടുകളിലൊക്കെ ഇപ്പോൾ കച്ചവടക്കാരായിട്ടുള്ള ആളുകളുടെ മക്കളൊക്കെ ആ കച്ചവടത്തിൽ സഹായിക്കുന്നുണ്ടല്ലോ. നമ്മൾ അങ്ങനത്തെ കടകളിൽ ചെന്നാൽ സാധാരണ ഒരു സെയിൽസ്മാനേക്കാളും അർപ്പണബോധത്തോടെയും താല്പര്യത്തോടുകൂടെയും ഒരു പക്ഷേ വാപ്പയേക്കാളും പിന്നെ പിതാവിനേക്കാളും ഉത്തരവാദിത്വ ബോധത്തോടെ ആ കടയിലെ പണവും അവിടുത്തെ കച്ചവട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന കുട്ടികളെ നമ്മൾ കാണും. എത്ര സമർത്ഥരാണ് അവർ പറഞ്ഞ് ആ സാധനങ്ങൾ എടുപ്പിക്കാനും അതിൻ്റെ പണം വാങ്ങാനും കൂട്ടാനും കിഴിക്കാനും ഒക്കെ അവർക്ക് എന്തൊരു സാമർത്ഥ്യമാണ്. അപ്പോൾ ഒരു കുട്ടി എന്താ വെച്ചാൽ അവന് താല്പര്യമുള്ള ഒരു കാര്യത്തിൽ അവൻ എൻഗേജ്ഡ് ആവുകയാണ്, അവൻ ജോലിയിലാവുകയാണ്. നല്ലൊരു പരിഹാര മാർഗമാണ്. കാരണം ചീത്ത കൂട്ടുകെട്ടുകളിലേക്കും സമയം ചെലവഴിക്കുവാനുള്ള പുതിയ വഴികളെയും കണ്ടെത്തുന്ന പ്രായത്തിൽ കുടുംബത്തിനും അതേപോലെ തന്നെ സമൂഹത്തിനും ഉപകാരപ്പെടുന്ന ചില ജോലികൾക്ക് വേണ്ടി നമ്മളുടെ യുവാക്കളുടെ സമയം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഈ 13 വയസ്സും 14 വയസ്സുള്ള നമ്മുടെ നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാരും പകൽ സമയത്ത് അവിടെ സ്കൂൾ ടൈം കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന സമയങ്ങളിൽ അവർ ജോലിയിൽ നിരതരാകുകയാണെങ്കിൽ എന്തുമാത്രം നിർമ്മാണാത്മകമായിരിക്കും ആ ഊർജം എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നൊരു കാര്യമാകുന്നു. അപ്പോൾ ഇതൊരു വലിയ സംഭവമാണ്. അപ്പോൾ ഒരു പണിയാകുമ്പോൾ വേറെ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വരും. അത് കഴിഞ്ഞൊരു 18 വയസ്സാകുമ്പോൾ അവൻ കോളേജിലേക്കൊക്കെ എത്തുമ്പോൾ അവിടെ സംഭവിക്കണം എന്താ അറിയോ, അവന് പഠിക്കാനുള്ള പണം മുൻകൂട്ടി അവൻ എന്തു ചെയ്യും, കടമായി വാങ്ങാണ്. എന്നിട്ട് എന്ത് ചെയ്യും, ആ പണം അടക്കേണ്ട ബാധ്യത അവനാണ്. അപ്പോൾ പഠിക്കും വേണം, ഈ പണം അടക്കും വേണം. അപ്പോൾ പഠിക്കാനുള്ള സമയം കഴിഞ്ഞ് തൻ്റെ കടം വീട്ടുവാളിൻ്റെ പരിശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ കോഴ്സ് പൂർത്തിയാവുന്നതോടുകൂടെ ഒരു പാർട്ട് ടൈം ജോബും ജോലിയും അതേപോലെ തന്നെ പഠനവുമായിട്ട് മുന്നോട്ട് പോകും. പിന്നെ പഠനം പൂർത്തിയായി കഴിയുമ്പോൾ അവൻ പക്വതയായി, പ്രായമായി, കുടുംബമായി, ചുറ്റുപാടായി, ജോലിയായി, പിന്നെ അവൻ എന്തു ചെയ്യും, നല്ലൊരു അവസ്ഥയിൽ അവൻ മുന്നോട്ട് പോകുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ചില രക്ഷിതാക്കളൊക്കെ സാധാരണ നമ്മൾ കാണുന്നതാണ്, നാട്ടിലിങ്ങനെ വെറുതെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നൊരു അവസ്ഥ ഉണ്ടായാൽ വേഗം ഗൾഫൊക്കെ പറഞ്ഞേക്കും. അവിടെ എന്താണ്, ഒരു ജോലി കിട്ടുന്നതോടുകൂടെ മറ്റു തിന്മകൾക്ക് സമയം കിട്ടാതെ വരും എന്ന ബുദ്ധിയാണ് യഥാർത്ഥത്തിൽ അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ കുട്ടികളെ ക്രിയാത്മകമായി അവർക്ക് സമയത്തിൽ അവർക്ക് വർക്ക് കൊടുത്ത്, ജോലി കൊടുത്ത്, മറ്റു പിന്നെ ഫലശൂന്യമായ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാതെ, തിന്മയുടെ മാർഗ്ഗങ്ങളിൽ സമയം ചെലവഴിക്കാതെ എങ്ങനെ അവരെ ജോലിയിലാക്കാൻ പറ്റും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതാ ഫറഗത്ത ഫൻസോയില റബ്ബിക്ക ഫറഖബ് എന്നാണ്. അതായത് നീ വിരമിച്ചാൽ എന്ത് ചെയ്യുക, നീ പിന്നെ വീണ്ടും അധ്വാനത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ വ്യത്യസ്തമായ അധ്വാനങ്ങളും ജോലികളും നിരന്തരമായി പ്രവർത്തിക്കേണ്ടി വരുന്നൊരു ചുറ്റുപാട് വരിക, താല്പര്യത്തോടു കൂടെ ചെയ്യുമ്പോൾ അതിൻ്റെ അവസ്ഥ ഉണ്ടാവും. കൗമാരക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പോയി ഫ്രീ ടൈം, അത് നമ്മുടെ ജോലിയിലെത്തുക എന്നുള്ളതാണ് അതിന് പരിഹാരം. അതോടൊപ്പം അവിടെ മറ്റൊരു വലിയ മേജർ പ്രശ്നമാണെന്ത്, അവരുടെ ആവശ്യത്തിൽ അവർക്ക് പണം കിട്ടുന്നില്ല എന്നുള്ളത്. ഈ പണം ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ ഇന്ന് ധാരാളം ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നുണ്ട്. അവർക്ക് പണം വേണം, ആ പണത്തിന് വേണ്ടിയാണ് ലഹരി മരുന്നുകളുടെ ഏജൻസികളായി പ്രവർത്തിക്കുന്നത്, അതേപോലെ തന്നെ പല തിന്മകളുടെയും ബ്രോക്കർമാരായി പ്രവർത്തിക്കുന്നത്, കൊട്ടേഷൻ സംഘങ്ങളിൽ അവരംഗങ്ങളായി തീരുന്നത്, അതേപോലെ തന്നെ മോഷണങ്ങൾ വീട്ടിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും അല്ലാത്തവരിൽ നിന്നും മോഷണങ്ങൾ നടത്തുന്നത്, ഓൺലൈനിലെ പല കച്ചവടങ്ങളിലും അവർ ഭാഗവാക്കാകുന്നത്, പല

0: കുട്ടികൾക്ക് നമ്മുടെ കുടുംബ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ഒരു വലിയ ബുദ്ധിമുട്ടോ വിഷമോ വരാതെ ഒരു പിന്നെ ഉല്ലാസം എന്ന നിലക്ക്, ഒരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള നിലക്ക് എന്തൊരു ജോലികളാണ് ചെയ്യാൻ പറ്റുക, അവർക്കെന്തെങ്കിലും ചെറിയ വരുമാനങ്ങൾ, ആ കിട്ടുന്ന പണം അവർ വെറുതെ ചിലവഴിക്കൂല. നമ്മളിൽ നിന്ന് പോക്കറ്റടിക്കുന്ന പണവും അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പോക്കറ്റ് മണിയും ഏത് തിന്മയിലും അവർ വിനിയോഗിക്കും. പക്ഷെ അവരധ്വാനിച്ചുണ്ടാക്കിയ പണം ചിലവഴിക്കുമ്പോൾ അവരൊന്ന് ആലോചിക്കും, ആ പണത്തിൻ്റെ വില അവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് പണം കണ്ടെത്തുന്ന കാര്യത്തിലും ഒഴിവ് സമയവുമാണ് നമ്മുടെ കൗമാരപ്രായക്കാരെ വഴി തെറ്റിക്കുന്നതെങ്കിൽ അവർക്ക് ആവശ്യമായ ജോലിയും ആ ജോലിയിലൂടെ നേടുന്ന പണം നേടാനുള്ള വഴികളും കണ്ടെത്തി കൊടുക്കേണ്ട ഒരു ബാധ്യത മാതാപിതാക്കൾക്കും സമൂഹത്തിനും അതേപോലെ തന്നെ സമൂഹത്തെ നല്ല വഴിയിൽ നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഉണ്ടാവേണ്ടതുണ്ട് എന്നൊരു വലിയ കാഴ്ചപ്പാടാണ് ഈ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ തോന്നിയത്. ഈ ഒരു ആശയം പങ്കുവെക്കുകയാണ്, നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് എന്ത് ജോലി നൽകാൻ പറ്റും, എങ്ങനെ അവരെ എൻഗേജ്ഡ് ആക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഗൗരവപരമായി നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മക്കളിൽ നിന്നും അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: മാഷാല്ലാ, നാം ഇതുവരെ കാതോർത്തത് പീസ് റേഡിയോ നേർരേഖ, വഴിതെറ്റുന്ന രണ്ട് വഴികൾ എന്ന വിഷയത്തിൽ നമ്മോടിതുവരെ സംസാരിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ്ബിന് സലീം.
2: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവുമുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ് മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90 61 74 66 00.

0: പീസ് റേഡിയോ ഇൻസൈറ്റ്, ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തുന്ന ഇൻസൈറ്റ് പ്രോഗ്രാമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്കാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മൾ ഇനി കടക്കുന്നത്. ബഹുമാന്യനായ അബ്ദുറഷീദ് കുട്ടമ്പൂരിന്റെ ഇന്നത്തെ സംസാരത്തിൽ അറിവ് വെളിച്ചമാണ് എന്ന സന്ദേശമാണ് നമുക്ക് നൽകുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യ സഹോദരങ്ങളെ, മനുഷ്യൻ എന്ന പേര് ലഭിക്കാൻ കാരണം മനനം ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണല്ലോ. ശരി തെറ്റുകളെ കുറിച്ച് ആലോചിച്ച് വേർതിരിച്ച് മനസ്സിലാക്കി നല്ലത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും സിദ്ധിയും അള്ളാഹു മനുഷ്യന് നൽകി. ഈ മഹത്തായ സൗഭാഗ്യം അഥവാ അറിവ് നൽകപ്പെട്ടു എന്നത് മനുഷ്യന് ലഭിച്ച അതിമഹത്തായൊരു സൗഭാഗ്യമാണ്. വിജ്ഞാനത്തിന് അതിയായ പ്രാധാന്യം നൽകിയിട്ടുള്ള മതമാണ് ഇസ്ലാം. നമ്മൾ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത് അറിവിൻ്റെ വികാസം ഏറെ നേടിയെടുത്തിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് പോലും വ്യത്യസ്തമാക്കി തീർക്കുന്ന അതിപ്രധാനമായ ഘടകം അറിവാണ് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മഹാനായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ഒന്നാമത്തെ ദൈവിക സന്ദേശം വഹയ് അറിവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഹിറ ഗുഹയുടെ ഏകാന്തതയിലിരുന്നു കൊണ്ട് ഏകനായ നാഥനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സന്ദർഭത്തിൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പ്രവാചകനിലേക്ക് ആദ്യ വഹയ് എത്തിച്ചു കൊടുക്കുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക എന്ന സന്ദേശം. വായന അറിവിലേക്കുള്ള കവാടമാണ്. ആ വായന സൃഷ്ടിച്ചവനായ നാഥൻ്റെ നാമത്തിലാകണമെന്നുള്ളത് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയാണ്. ഇവിടെ വായന എന്ന കാര്യത്തെയും സൃഷ്ടിപ്പ് എന്ന മഹാത്ഭുതത്തെയും അത് നിർവഹിച്ചിട്ടുള്ള റബ്ബ് എന്ന ശക്തിയെയും ഈ ഒരൊറ്റ വചനത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിവിലേക്കുള്ള കവാടമായ ഈ വായനയോടുള്ള താല്പര്യവും വിജ്ഞാനത്തോടുള്ള സ്നേഹവും അവനെന്നും നിലനിർത്തേണ്ടതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു, തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. വിജ്ഞാനത്തെ അന്വേഷിക്കുക എന്നത്, അതാർജിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുക എന്നത് ഓരോ മുസ്ലിമിനും ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. ഇസ്ലാമിൻ്റെ ഈ സമീപനം അജ്ഞതയുടെ അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ജനതയെ 23 വർഷക്കാലമെന്ന നിസ്സാരമായ വളരെ ചുരുങ്ങിയൊരു കാലഘട്ടം കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിച്ചത് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വച്ചിട്ടുള്ള ഈ മഹത്തായ ജ്ഞാന സന്ദേശമാണ്. മനുഷ്യബുദ്ധിയോട് അഫലാ യഅഖിലൂൻ, അഫലാ യസ്മഊൻ, അഫലാ യതദബ്ബറുൻ, അവർ ആലോചിക്കുന്നില്ലേ, അവർ കേൾക്കുന്നില്ലേ, അവർ ചിന്തിക്കുന്നില്ലേ എന്നിങ്ങനെ നിരവധി സ്ഥലങ്ങളിലാണ് പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുന്നത്. അപ്പോൾ അറിവുള്ള മനുഷ്യനു മാത്രമേ യഥാർത്ഥമായ സത്യം ജീവിതത്തിൽ ആർജിച്ചെടുക്കാൻ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഇത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ഇസ്ലാമിൻ്റെ അറിവിനോടുള്ള ജ്ഞാനത്തോടുള്ള ഈ സമീപനമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മഹത്തായ ഈ സന്ദേശം പ്രചരിക്കപ്പെട്ടതോടുകൂടി വൈജ്ഞാനിക വിസ്ഫോടനം നടക്കാൻ കാരണമായി തീർന്നിട്ടുള്ളത്. പഴയകാലത്തെ റോമിൻ്റെയും അതുപോലെ തന്നെ ഗ്രീസിൻ്റെയും അവർ മുന്നോട്ട് വച്ചിരുന്ന ഒട്ടനവധി വരുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങളെ, ആദർശങ്ങളെ, ആശയങ്ങളെ, അതിനെയൊക്കെ അതിജയിക്കത്തക്ക വിധത്തിൽ ഒരു ജൈത്രയാത്ര നടത്താൻ ഇസ്ലാമിക സമൂഹത്തിന് സാധ്യമായി തീർന്നത് ഖുർആൻ സൃഷ്ടിച്ചെടുത്ത ഈ വൈജ്ഞാനിക വിപ്ലവമാണ്. അടിസ്ഥാനപരമായി സ്രഷ്ടാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ടും ജീവിത ലക്ഷ്യത്തെ മനസ്സിലാക്കിക്കൊണ്ടും പ്രകൃതിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അന്വേഷണങ്ങളിൽ നിന്ന് അന്വേഷണങ്ങളിലേക്ക് നീങ്ങാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിൻ്റെ അടുക്കൽ മനുഷ്യൻ്റെ പദവി ഉയർത്തുന്നത് രണ്ട് കാര്യങ്ങളാണ് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ നിന്ന് വിശ്വാസം മുറുകെ പിടിച്ചവരെയും അതുപോലെ തന്നെ അറിവ് ആർജിച്ചെടുത്തവരെയും അള്ളാഹു പദവികൾ ഉയർത്തും എന്ന് ഖുർആനിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിങ്കൽ മനുഷ്യൻ്റെ പദവി ഉയർത്തുന്നതാണ് വിജ്ഞാനമെന്നുള്ളത്. അതുകൊണ്ട് അതിനെ അന്വേഷിച്ചിറങ്ങുക എന്നത് പുണ്യകർമ്മമാണ് എന്നാണ് മഹാനായ പ്രവാചകൻ്റെ അധ്യാപനം. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ആരെങ്കിലും അറിവിൻ്റെ മാർഗത്തിൽ പ്രവേശിച്ചാൽ അവനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, സമുദ്രത്തിലെ മത്സ്യങ്ങൾ വരെ എന്നാണ് തിരുദൂതർ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, മലക്കുകൾ അവരുടെ ചിറകുകൾ വിജ്ഞാന വഴിയിൽ ഇറങ്ങിത്തിരിച്ചവന് വേണ്ടി താഴ്ത്തിക്കൊടുത്ത് സംരക്ഷിക്കുമെന്നും അവിടുന്ന് പഠിപ്പിക്കുകയുണ്ടായി. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തമാണ് ധർമ്മനിഷ്ഠയുള്ള ജീവിതം നയിക്കുക എന്നത്. അതിന് പ്രേരിപ്പിക്കുന്നത് ദൈവിക ഭയമാണ്. എൻ്റെ കർമ്മങ്ങളെ കാണുന്ന, വിലയിരുത്തുന്ന, മരണശേഷം വിചാരണ നടത്തുന്ന ഒരു നാഥനുണ്ട് എന്ന ബോധമാണ്. ആ ബോധം മനുഷ്യനിൽ സൃഷ്ടിച്ചെടുക്കാനും അതുവഴി ജീവിതമൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നവനാക്കി അവനെ മാറ്റാനും സാധിക്കുന്നത് അറിവിലൂടെയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടിമകളിൽ അവനേറ്റവും കൂടുതൽ ഭയപ്പെടുന്നവർ അറിവുള്ളവരാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുമാത്രവുമല്ല, ഒരു മനുഷ്യന് ഔന്നത്യം നൽകാൻ, ഒരു മനുഷ്യനെ പ്രത്യേകമായി അള്ളാഹു സ്നേഹിക്കുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അവനെ മതപരമായ അറിവ് ഉള്ളവനാക്കി മാറ്റുകയാണ് ചെയ്യുക എന്ന് പ്രവാചകൻ വിശദീകരിച്ചു. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ഒരാൾക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അവനെ മതത്തിൽ അവഗാഹമുള്ളവനാക്കി തീർക്കും എന്ന് അവിടുന്ന് വിശദീകരിച്ചു. അതുകൊണ്ട് തന്നെ ജ്ഞാനത്തോടുള്ള സ്നേഹം വിശ്വാസിയുടെ ബാധ്യതയാണ്. അത് ആർജിച്ചെടുക്കുന്ന വഴിയിൽ അധ്വാനിക്കാൻ അവൻ തയ്യാറായിത്തീരണം. ദൈവത്തിങ്കൽ പദവിയർത്തപ്പെടുന്ന മഹത്തായ കാര്യമെന്നുള്ള നിലക്ക് അതിൻ്റെ ഗൗരവത്തോടുകൂടി അതിനെ സമീപിക്കുകയും ചെയ്യണം. നാം ജീവിക്കുന്നത് AI യുഗത്തിലാണ്. സൗകര്യങ്ങൾ ഇന്നേറെ വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സൗകര്യങ്ങളെയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി അറിവ് നേടാനുള്ള ശ്രമം ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. അതിലേറ്റവും അടിസ്ഥാനപരമായത് ജ്ഞാനത്തിൻ്റെ ആധാരം, അറിവിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള തലമെന്നത് ദൈവത്തെ അറിയലാണ്, ജീവിത ലക്ഷ്യത്തെ തിരിച്ചറിയലാണ്. അതില്ലാതെ പോയാൽ ഏത് അറിവും ഫലശൂന്യമായിത്തീരും. ഒരാൾക്ക് ഏറെ ഡിഗ്രികളുണ്ട്, ഏറെ സർട്ടിഫിക്കറ്റുകളുണ്ട്, പക്ഷേ അയാളുടെ രഹസ്യ ജീവിതം നല്ലതല്ല എങ്കിൽ, അതുപോലെ അയാൾ ലഹരി കടിമപ്പെട്ടവനാണെങ്കിൽ, അയാൾ മനുഷ്യർക്ക് ദ്രോഹം ചെയ്യുന്നവനാണെങ്കിൽ, അയാൾ നേടിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ കൊണ്ട്, സാക്ഷ്യപത്രങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? അതുകൊണ്ട് മനുഷ്യൻ നേടുന്ന എല്ലാ നേട്ടങ്ങൾക്കും വിലയുണ്ടാകുന്നത് അയാൾക്ക് അടിസ്ഥാനപരമായ അറിവുണ്ടാകുമ്പോഴാണ്. ആ അറിവ് ദൈവത്തെക്കുറിച്ചും ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുമുള്ള അറിവാണ്. അതുകൊണ്ട് അത് ആർജിച്ചെടുത്തെങ്കിൽ മാത്രമേ മറ്റുള്ള അറിവുകൾ ഫലപ്രദമായി തീരുകയുള്ളൂ. അതോടൊപ്പം കർമ്മതലത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അറിവിന് അതിൻ്റെ ഫലമുണ്ടാകുന്നത്. പൂർവികരായ മഹത്തുക്കൾ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്, കർമ്മമില്ലാത്തവൻ്റെ അറിവ് അവനിൽ അഹങ്കാരം വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ജ്ഞാനം സത്യത്തിൽ മനുഷ്യനെ വിനയാന്വിതനാക്കേണ്ടുന്നതാണ്. ജ്ഞാനത്തിലൂടെ വിനയം നേടാൻ സാധ്യമാകണമെങ്കിൽ ആർജിച്ചെടുത്ത അറിവ് ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം. വിശുദ്ധ ഖുർആൻ ഇത് വളരെ ഗൗരവത്തോടുകൂടിയാണ് പറയുന്നത്. പറയുന്നതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് വലിയ കുറ്റമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നത് കൂടുതൽ ശിക്ഷയ്ക്ക് കാരണമായിത്തീരുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു താക്കീത് നൽകുന്നു. അതുകൊണ്ട് നേടിയെടുത്ത, ആർജിച്ചെടുത്ത അറിവ് ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരിക എന്നത് വളരെ പ്രധാനമായ കാര്യമാണ്. പരലോകത്ത് ദൈവിക വിചാരണയുടെ ഘട്ടത്തിൽ മറുപടി പറയേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നായിട്ട് പ്രവാചകൻ ഈ വിഷയം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാദാ അമൽത ബിമാ അലിംത, നീ അർജിച്ചെടുത്ത അറിവുകൊണ്ട്, നീ സമ്പാദിച്ച വിജ്ഞാനം കൊണ്ട് നീ എന്തു പ്രവർത്തിച്ചു എന്നുള്ള ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ആർജിച്ചെടുത്ത അറിവുകൾ നമ്മുടെ കർമ്മപഥത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധ്യമായി തീരേണ്ടതുണ്ട്. ജ്ഞാനത്തിൻ്റെ വിഷയത്തിൽ ഫലപ്രദമാകാത്ത അറിവുകളിൽ നിന്ന് രക്ഷ ചോദിക്കാൻ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ മഹാനായ തിരുദൂതർ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിൻ്റെ കൽപ്പന, വഖുർ റബ്ബി സിദ്നി ഇൽമ, നാഥ നീ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നിരന്തരമായി നീ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ്. അങ്ങനെ അറിവിനെ സ്നേഹിക്കുന്നവരായി അത് നേടിയെടുക്കാനുള്ള മാർഗങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി അതിനുവേണ്ടി ജീവിതത്തിൽ സമയം നീക്കിവെച്ച് ഗ്രന്ഥപാരായണവും അതുപോലെയുള്ള ആധുനിക സൗകര്യങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാനുള്ള ശ്രമം നമ്മിൽ നിന്നുണ്ടാകണം. നേരത്തെ സൂചിപ്പിച്ച വിധത്തിൽ അതിൻ്റെ ആധാരമായി മതപരമായ അറിവ് പരമാവധി ആർജിച്ചെടുക്കാനുള്ള ശ്രമങ്ങളും നാം നടത്തിക്കൊണ്ടേയിരിക്കണം. ഈ നിലക്ക് അറിവിനെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിങ്കൽ പദവി ഉയർത്തപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അല നബി വ അല ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുല്ലാഹി വ ബറകാതു.
0: ബാരകല്ലാഹു ഫീക്. ജസാകല്ലാഹു ഖൈറ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അറിവ് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇന്നത്തെ ഇൻസൈറ്റിലൂടെ സാധിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ അബ്ദുർ റഷീദ് കുട്ടമ്പൂരിൻ്റെ സംസാരമാണ് നമ്മൾ കേട്ടത്. അറിവ് വെളിച്ചമാണ് എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം നമ്മോട് സംസാരിച്ചത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മോർണിംഗ് ലൈവ് ഷോ കഴിഞ്ഞു, ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഇപ്പോൾ റേഡിയോ വൈബ്സിലേക്കാണ്. റേഡിയോ വൈബ്സ് കേൾക്കാൻ വേണ്ടി മാത്രമായിട്ട് ഈ ഒരു രാവിലത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രീ ആവുന്നൊരു സമയമാണല്ലോ അല്ലേ. ശരി, നമുക്ക് റേഡിയോ വൈബ്സിലേക്ക് വരാം. അതിൻ്റെ മുന്നായിട്ട് ഇതാ റേഡിയോ വൈബ്സിൽ നിങ്ങളുടെ കൂടെ ആങ്കറിംഗ് ഡെസ്കിൽ മുഖം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും മുനോർ സലായിയുടെ കൂടെ ഞാൻ വിടി അബ്ദുൽസലാം. മുനോർ സലായി, നമ്മൾ ആദ്യ പ്രോഗ്രാം എന്ന് പറഞ്ഞ പോലെ തന്നെ
1: ഇൻസൈറ്റ് ആണ്. സഫ്വാൻ മുഹമ്മദ് അൽ ഹിക്കമി, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകാ പുരുഷൻ എന്ന വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വഉസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹാബത്തിഹി അജ്മഈൻ. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മളെല്ലാവരും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് കേട്ടവരായിരിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് കേൾക്കാത്തവരായി മനുഷ്യർക്കിടയിൽ ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോരുത്തരും പ്രവാചകനെ അറിഞ്ഞ രീതി ഒരുപക്ഷെ വിഭിന്നമായിരിക്കാം. എങ്കിലും ഒരുപക്ഷെ വിമർശനാത്മകമായിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിധേനയോ പ്രവാചകനെ കുറിച്ച് തീരെ കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. അറേബികളെ, അറേബ്യൻ നാടുകളിൽ അറബികളെ അടക്കിവാണ ഒരു സ്വച്ഛാധിപതിയായി, അതല്ലെങ്കിൽ വാളുകൊണ്ട് രാജ്യം പിടിച്ചടക്കിയ ഒരു രാജാവായോ അതല്ലെങ്കിൽ ഭീകരവാദിയായോ മറ്റു വിമർശനാത്മകമായ പല ചിന്തകളിലൂടെയും പ്രവാചകനെ കുറിച്ച് അറിഞ്ഞവരുണ്ടാകാം. സ്ത്രീലമ്പടനായിപ്പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് കേട്ടറിഞ്ഞവരായിരിക്കും ഒരുപക്ഷെ ചിലരെങ്കിലും. എന്നാൽ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന രീതി മറ്റൊരു നിരക്കാണ്. സൂറത്തു അഹ്സാബിലെ 21-ാമത്തെ വചനം നാം പരിശോധിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ദൂതനിൽ അഥവാ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നുള്ളതാണ്. ഇന്ന് പലരും റോൾ മോഡലുകളായിക്കൊണ്ട് പരതി നടക്കുന്ന പല ആളുകളുമുണ്ട്. കായിക രംഗത്തെ പ്രമുഖരായാലും മറ്റു വ്യത്യസ്ത സിനിമാ രംഗത്തെ മറ്റു കലാരംഗങ്ങളിലെ താരങ്ങളെയൊക്കെ മാതൃകയാക്കുന്ന, തങ്ങളുടെ ജീവിത ശൈലിയിൽ വസ്ത്രധാരണ രീതികളിലൊക്കെ മറ്റു ജീവിത മേഖലകളിലൊക്കെ മാതൃകയായി കാണുന്ന, മാതൃകയാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ നാം കാണാറുണ്ട്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്, ഒരു മനുഷ്യൻ അവൻ്റെ സകല മേഖലകളിലും അവൻ പിന്തുടരാൻ ഉതകുന്ന ഒരു ഉത്തമ മാതൃകയായിക്കൊണ്ട്, ഒരു വ്യക്തിത്വമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രവാചകനെ പരിചയപ്പെടുത്തുന്നത്, ഇസ്ലാം നമുക്ക് പ്രവാചകനെ പരിചയപ്പെടുത്തി തരുന്നത്. നിഷ്പക്ഷമായി നിരീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ സുതാര്യമായി വായിച്ചെടുക്കാൻ പറ്റിയ വിധം പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ ചരിത്രകാരനായ മൈക്ക് ഹാർട്ട് തൻ്റെ ദ 100 എ റാങ്കിംഗ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് എന്ന അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം എണ്ണുന്ന 100 ജനങ്ങളെ സ്വാധീനിച്ച വ്യക്തികളിൽ ഏറ്റവും ഒന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എണ്ണാനുള്ള കാരണവും, ഒരു വ്യക്തി അദ്ദേഹം വിലയിരുത്തപ്പെടുന്ന അയാളുടെ സാമൂഹികവും സാമ്പത്തികവും കുടുംബപരവുമായ എല്ലാ മേഖലയിലും എങ്ങനെ ഒരാൾ ഇടപെടണമെന്ന് പ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. തൻ്റെ വിവിധങ്ങളായ ജീവിത കാലയളവുകളിൽ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുപോയ പല ഘട്ടങ്ങളിൽ മകനായും ഭർത്താവായും പിതാവായും സഹോദരനായും അയൽവാസിയായും രക്ഷിതാവായും അധ്യാപകനായും മതപ്രബോധകനായും തുടങ്ങി സൈനാധിപനായും നേതാവുമായുമെല്ലാം ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാ ഘട്ടങ്ങളെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സ്വന്തം ജീവിതം വെളിച്ചമാക്കിക്കൊണ്ട്, സ്വന്തം ജീവിതത്തെ സാക്ഷിയാക്കിക്കൊണ്ട് അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ജനിക്കും മുമ്പേ പിതാവും അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞുനാളിൽ മാതാവും മരണപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മോശം കൂട്ടുകെട്ടുകളിലും പെടാതെ, മറ്റു വിപത്തുകളിലൊന്നും അകപ്പെടാതെ സുരക്ഷിതനായി അദ്ദേഹം വളരുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇരുണ്ട കാലഘട്ടം, ജാഹിലിയ എന്നൊക്കെ അറിയപ്പെടുന്നൊരു കാലഘട്ടത്തിൽ ജനിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മോശം സാഹചര്യങ്ങളിലും ചുറ്റുപാടുകളിലൊന്നും തൻ്റെ യുവത്വത്തെ നഷ്ടപ്പെടുത്താതെ, മേച്ച വൃത്തികളിൽ അകപ്പെടാതെ, യൗവനത്തെ വൃതാവിലാക്കാതെ അദ്ദേഹം അധ്വാനത്തിലും അതുപോലെ തന്നെ തൻ്റെ സമ്പാദനത്തിലുമെല്ലാം അദ്ദേഹം വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകത്വം ലഭിക്കുന്നതിന് മുന്നേ തന്നെ തൻ്റെ വിശ്വാസ്യതയെയും സത്യസന്ധതയെയും വ്യക്തമാക്കുന്ന രൂപത്തിൽ നാട്ടുകാരും അതുപോലെ തന്നെ പരിചയക്കാരും ഒക്കെ അദ്ദേഹത്തെ വിളിച്ചിരുന്നൊരു പേരുണ്ട്, അൽ അമീൻ എന്ന്, അഥവാ വിശ്വസ്തൻ എന്ന് അർത്ഥം വരുന്ന അറബി പദമായിരുന്നു അന്നാട്ടിലെ ആളുകളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിരുന്നത്. ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലക്ക്, അതല്ലെങ്കിൽ ഒരു കച്ചവടക്കാരൻ എന്ന നിലക്ക്, ഒരു വ്യക്തി പാലിക്കേണ്ട ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, ഇങ്ങനെ പ്രവാചക മാതൃകയ്ക്ക് നാം ഉദാഹരണങ്ങൾ പരതുകയാണെങ്കിൽ, അത് നാം കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ മണിക്കൂറുകളും ദിവസങ്ങളും മതിയാകാതെ ഒരുപക്ഷെ നമുക്ക് വന്നേക്കാം. ഒരു ഭർത്താവിൻ്റെ ഉദാഹരണം മാത്രം എടുക്കുകയാണെങ്കിൽ, നമുക്കറിയാവുന്നതുപോലെ ഒരു ഭർത്താവിൻ്റെ ജീവിത വിശുദ്ധി, അതല്ലെങ്കിൽ ആ ഒരു ഭർത്താവിൻ്റെ മഹിമ നാം മനസ്സിലാക്കേണ്ടത് ഒരു ഭാര്യയുടെ വാക്കുകളിലൂടെയാണെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഭാര്യമാർ അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് നാം പരതുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ പ്രവാചകനെക്കുറിച്ച് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ചില വാക്കുകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വന്തം വസ്ത്രങ്ങൾ അലക്കാറുണ്ടായിരുന്നുവെന്നും ആടിനെ കറക്കാറുണ്ടായിരുന്നുവെന്നും വീട്ടിലെ മറ്റു ജോലികളിൽ കുടുംബത്തെ സഹായിക്കാറുണ്ടായിരുന്നുവെന്നും താനുമായി ഓട്ടമത്സരം വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ടുണ്ടെന്ന് വരെ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രവാചകനെക്കുറിച്ച് മോശമായ ഒരു വാക്ക് പോലും പ്രവാചക പത്നിമാരിൽ ഒരാളു പോലും പറഞ്ഞിട്ടില്ല എന്നത് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭർത്താവ് എന്ന വ്യക്തിത്വത്തിന് നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. അദ്ദേഹം മക്കളുമായിക്കൊണ്ട് തൻ്റെ പേരമക്കളുമായിട്ട് കളിക്കാർ ഉള്ളതായിട്ടും, പ്രവാചകൻ തൻ്റെ പേരമക്കളെ ചുംബിക്കുന്നതായിട്ടും, അവരുമായി വളരെ സന്തോഷത്തോടുകൂടി ഇടപഴകുന്നതുമൊക്കെ നമുക്ക് ഹദീസുകളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലുമൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കൽ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെല്ലുന്ന ഒരു രംഗമുണ്ട്. മരുമകനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കാണുന്നില്ല. അന്വേഷിച്ചപ്പോൾ ഇരുവരും തമ്മിൽ ചെറിയ പിണക്കമായിരുന്നു. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ അദ്ദേഹം പിണങ്ങി മാറിക്കിടക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. വളരെ നൈർമല്യത്തോടുകൂടി, വളരെ സമാധാന ഭാഷത്തിൽ, സമാധാന രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെ തട്ടിക്കൊണ്ട്, യാ അബാ തുറാബ്, മണ്ണിൻ്റെ പിതാവ് എന്ന ഒരു തമാശ സ്വരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയും അവരെ പരസ്പരം ഇണക്കാൻ പ്രവാചകൻ ശ്രമിക്കുകയും ചെയ്യുന്ന രംഗം. മകളോടോ അതല്ലെങ്കിൽ മരുമകനോടോ ഒന്ന് ദേഷ്യപ്പെടാതെ വളരെയധികം സൗമ്യമായ ഭാഷയിൽ അവരെ ഇണക്കാൻ ശ്രമിക്കുന്ന ഒരു നല്ല പിതാവിൻ്റെ മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 10 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പ്രവാചകന് വേണ്ടി സേവനമനുഷ്ഠിച്ച മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്നോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 വർഷക്കാലം പ്രവാചകന് വേണ്ടി ഞാൻ സേവനമനുഷ്ഠിച്ച കാലത്തിനിടക്ക് ഒരു തവണ പോലും ഞാൻ ചെയ്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ അവിടുന്ന് അത് ചെയ്യാൻ പാടില്ലായിരുന്നു, അതല്ലെങ്കിൽ ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിന് അത് ചെയ്തുകൂടായിരുന്നോ എന്നൊരു വാക്ക് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടില്ല. ഇത്രയും കാലം പ്രവാചകൻ്റെ കൂടെ ഞാൻ ജീവിച്ചിട്ട് അവിടുന്ന് മോശമായൊരു പ്രയോഗം പോലും എന്നോട് പ്രവാചകൻ നടത്തിയിട്ടില്ല എന്ന് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടെങ്കിൽ ആ പ്രവാചകൻ്റെ സ്വഭാവ മഹിമ തന്നെ എത്ര വലുതായിരിക്കും. മുസ്ലിം സമൂഹം ആരാധനയോടെ കാണുന്ന അവരുടെ ആരാധനാ ഇടമായ പള്ളിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ കടന്നു വന്ന് അവിടെ പ്രവാചകനും സ്വഹാബത്തും കൂടി നിർമ്മിച്ച മദീനത്തെ പള്ളിയിലേക്ക് ഒരു അറബിയായ വ്യക്തി കടന്നു വന്ന് പള്ളിയുടെ ഒരു മൂലയിലിരുന്ന് മൂത്രമൊഴിക്കുന്ന ആ ഒരു സംഭവം നമ്മളൊക്കെ കേട്ട് പരിചയിച്ചതായിരിക്കാം. ആ വ്യക്തിയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സൗമ്യമായ രൂപത്തിലാണ് ഇടപഴകുന്നത്. അവിടുത്തെ സ്വഹാബത്ത് ഇത് കണ്ട് ദേഷ്യപ്പെടുകയും ആ വ്യക്തിയെ പിടിച്ചു മാറ്റാൻ കടന്നു വരുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ തടയുന്നുണ്ട്. പ്രവാചകൻ പറയുന്നത്, അദ്ദേഹത്തെ വെറുതെ വിടൂ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം അതിലൽപ്പം വെള്ളം കൊടുന്നൊഴിക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നത്. ശേഷം അദ്ദേഹത്തിന് ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, അത്രയും വലിയ ഒരു നമുക്ക് വലിയ പ്രശ്നമായി കാണുന്ന വിഷയങ്ങളെ വരെ വളരെയധികം സൗമ്യമായ നേർത്ത രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ട സംഭവങ്ങൾ പ്രവാചകനിലെ ഒരു മാതൃകാ സാമുദായിക നേതാവിനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സ്വന്തം ശത്രുവിനോട് പോലും മാന്യമായ ഭാഷയിൽ മാത്രമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിരുന്നത്. ഒരു മരത്തിന് കീഴെ വിശ്രമിച്ച് കിടന്നിരുന്ന പ്രവാചകന് നേരെ വാളെടുത്ത് ചൂണ്ടിക്കൊണ്ട്, മുഹമ്മദ്, താങ്കളെ എന്നിൽ നിന്നും സംരക്ഷിക്കാൻ ആരുണ്ട് എന്ന ഒരു ഭീഷണി സ്വരത്തിൽ പ്രവാചകനോട് ചോദിച്ച വ്യക്തിയെ അതേ വാളെടുത്ത് തിരിച്ച് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ താങ്കളെ സംരക്ഷിക്കാൻ ആരുണ്ട്, എന്നിൽ നിന്നും താങ്കളെ തടയാൻ ആരുണ്ട് എന്ന് ചോദിച്ച് പ്രവാചകൻ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയല്ല ചെയ്തത്, അദ്ദേഹത്തെ വെറുതെ വിടുകയാണ് ചെയ്തത്. തന്നെ കൊല്ലാൻ ശ്രമിച്ച, തന്നെ വധിക്കാൻ ശ്രമിച്ച വ്യക്തിയെക്കോട് പോലും വളരെയധികം തന്നെ വധിക്കാൻ ശ്രമിച്ച വ്യക്തിയോട് പോലും വിട്ടുവീഴ്ച ചെയ്യാൻ കാണിച്ച പ്രവാചകന്റെ മനസ്സിനെ നാം കാണാതെ പോകാൻ നമുക്ക് സാധിക്കില്ല. മക്ക വിജയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിമീങ്ങളെയും മക്കയിൽ നിന്നും വളരെ പീഡിപ്പിച്ചുകൊണ്ട് അവിടത്തു നിന്നും പറഞ്ഞയച്ച ആ പ്രവാചകനും സ്വഹാബത്തും തിരിച്ച് മക്ക കയ്യിൽ കിട്ടുന്ന ആ വലിയ വിജയമുണ്ട്, ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ട മക്ക വിജയം. ആ മക്ക വിജയത്തിൻ്റെ നാളിൽ അവിടെ ചെന്ന് മക്കയിലെത്തി മക്കയും അതുപോലെ തന്നെ പരിസരവും മുസ്ലിമീങ്ങളുടെ കയ്യിൽ ഭദ്രമായി എന്നുറപ്പായ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പകരം വീട്ടിയ, അതല്ലെങ്കിൽ തങ്ങളെ ആക്രമിച്ച, തങ്ങളെ പീഡിപ്പിച്ച ആ ഒരു വലിയ സമുദായത്തെ ഒന്നിപ്പിച്ച് നശിപ്പിക്കാനോ അവരെ വധിച്ചു കളയാനോ അല്ല പ്രവാചകൻ കൽപ്പിച്ചത്. മറിച്ച് പ്രവാചകൻ അന്ന് പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട്, ഇദ്ഹബു ഫ അൻതു മുത്തുലഖ, നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾക്കിന്ന് മോചനമുണ്ട്, നിങ്ങൾക്ക് പോകാമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകുന്ന ആ വലിയ ഒരു വിട്ടുവീഴ്ച, ചരിത്രത്തിൽ തന്നെ അറിയപ്പെട്ട വിട്ടുവീഴ്ച. അത്രയും വലിയ മനസ്സുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി ആ പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാതെ വെറുതെ എന്തെങ്കിലും പ്രവാചകനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ പ്രവാചകനെ നിഷ്പക്ഷമായി പഠിക്കാൻ തയ്യാറാവുക. പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ നിങ്ങൾ ഒരുങ്ങുക. പ്രവാചകന്റെ ശത്രുവായിരുന്ന, മുസ്ലിമാകുന്നതിന് മുമ്പ് ഇസ്ലാമിനെതിരെ വളരെയധികം കുതന്ത്രങ്ങൾ മെനഞ്ഞിരുന്ന മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് പ്രവാചകനെ കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ കമാ യുഹിബ്ബു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇഷ്ടപ്പെടുന്നത് പോലെ ഒരു നേതാവിനെയും ഒരു വ്യക്തിയുടെയും ഒരു നേതാവിനെയും തൻ്റെ അണികൾ ഇഷ്ടപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അത്രമാത്രം വലിയ മഹത്വം, അത്രമാത്രം വലിയ സ്വഭാവ വ്യക്തിത്വ ശുദ്ധി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു ആലു ഇമ്രാനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, നീ ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞുപോയി കളയുമായിരുന്നു. പ്രവാചകൻ അത്രയും നല്ല സ്വഭാവം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്വഭാവം തന്നെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വ്യക്തിത്വത്തിൻ്റെ രഹസ്യവും. ആ ഒരു വ്യക്തിത്വം, അത്രയും ശുദ്ധമായ വ്യക്തിത്വത്തിനുടമയായ പ്രവാചകനെ ഇന്ന് നാം കാണുന്ന രൂപത്തിൽ വളരെ മോശമായ സ്ത്രീലംബടനായിക്കൊണ്ടും അതല്ലെങ്കിൽ മറ്റു വ്യത്യസ്തമായ വിമർശനങ്ങൾ പ്രവാചകനെതിരെ ഉന്നയിക്കപ്പെടുമ്പോൾ ഒരു മുസ്ലിമിൻ്റെ മനസ്സിനെ സംബന്ധിച്ച്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. അതല്ല പ്രവാചകൻ്റെ ജീവിതത്തെ യഥാർത്ഥമായ ചരിത്ര വഴികളിലൂടെ അത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കാൻ നാം തയ്യാറാകുന്നുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ പ്രവാചകനെ ഇഷ്ടപ്പെടാനായിരിക്കും നമുക്കേവർക്കും സാധിക്കുക. ആ രൂപത്തിൽ പഠിച്ചവർക്ക് മൈക്ക് ഹാർട്ട് പറഞ്ഞതുപോലെ, ജനങ്ങളെ കീഴടക്കിയ നേതാക്കന്മാരിൽ ഒന്നാമനായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ പ്രവാചകനെ യഥാർത്ഥ സോഴ്സിൽ, യഥാർത്ഥ സ്രോതസ്സിൽ നിന്നും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ചറിയാൻ ശ്രമിക്കുക. നിഷ്പക്ഷമായി യഥാർത്ഥ വഴിയിലൂടെ പ്രവാചകനെ നാം കണ്ടെത്തുക. അങ്ങനെയാണെങ്കിൽ പ്രവാചകൻ്റെ ജീവിതത്തെ നമുക്കറിയാൻ സാധിക്കും. വിമർശകർ പോലും അനുയായികളായി മാറുന്ന ചരിത്രമാണ് പ്രവാചക ചരിത്രം പഠിച്ചവരിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ പ്രവാചകനെ അടുത്തറിഞ്ഞ, നേരായ രൂപത്തിൽ ഇസ്ലാമിനെ പഠിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: ജസാകല്ലാഹു ഖൈറ. സഫ്വാൻ മുഹമ്മദ് അൽ ഹിക്കമി, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകാ പുരുഷൻ എന്ന വിഷയത്തിലാണ് ഇൻസൈറ്റിൽ ഇതുവരെ നമ്മോട് സംസാരിച്ചു കഴിഞ്ഞത്. അപ്പോൾ ഇൻസൈറ്റ് കഴിഞ്ഞ് നമ്മൾ ഇനി ഇതിലൊരു ഒരു പാറ്റേൺ ഉണ്ട്. അതിപ്പം സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്ന ആൾക്കാർ സാധാരണ ഇങ്ങനെ ഒരു സമയമാകുമ്പോൾ, പ്രത്യേകിച്ച് വൈബ്സിൻ്റെതൊക്കെ ആകുമ്പോൾ ഒരു സമയമാകുമ്പോൾ ആ ഇനി ഇന്ന പരിപാടിയാണ്.
2: അതെ,
0: അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞ് ഇൻസൈറ്റും കഴിഞ്ഞാൽ പിന്നെ ഒരു പാട്ട് പാടണം എന്ന്
2: തോന്നുന്നു.
0: അപ്പോൾ പിന്നെ ഒരു സ്വരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇൻഷാല്ലാ പാട്ട് കേട്ടതിന് ശേഷം തിരിച്ചു വരാം.

0: മാഷാല്ലാ, മനോഹരമായ ഗാനമാണ് നമ്മൾ കേട്ടത്.
1: അപ്പോൾ പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ചിന്തിക്കുക, ആരോഗ്യപരമായൊരു ചിന്തയാണ്.
0: അതെ,
1: അപ്പോൾ ആരോഗ്യ വിചാരമാണ് മുന്നിലുള്ളത്. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ എന്തൊക്കെയാണ്?
0: ആസ്മ കാരണങ്ങളും ചികിത്സാരീതികളും.
1: ഈ ഒരു വിഷയത്തിൽ സിമിലിയ ഹോമിയോപ്പതിക് മെഡിക്കൽ സെൻറ്റർ കരിങ്കല്ലത്താണ് ഇതിലെ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ സുഹൈൽ എന്നും അതുപോലെ പിശ്രീയുടെ പ്രതിനിധി മൂസ പിപ്പിയും കൂടിയിട്ടാണ് ചേർന്നല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ അലോപ്പതി ഡോക്ടേഴ്സ് ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ടാവലുണ്ട്, ആയുർവേദിക് ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇതൊക്കെ വ്യത്യസ്ത ഒരു എനിക്ക് തോന്നുന്നത് പിന്നെ റേഡിയോ കേൾക്കുന്ന ഒരാൾക്ക് മെൻ്റലി ട്രീറ്റ്മെൻറ്റിന് വേണ്ടതെല്ലാം അത്രയും സ്കോളേഴ്സിൻ്റെ ഭാഗത്ത് ഇഷ്ടം പോലെ
0: അല്ലെ.
1: ഇനി ശാരീരികമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ളതാണെങ്കിലോ മെഡിക്കൽ കോളേജ് മുതൽ MES മുതൽ ഇങ്ങനെയൊക്കെ തുടങ്ങിയ എല്ലാ പിന്നെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സും വിവിധ വിഷയങ്ങളിലാണ് ആരോഗ്യപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പം ഇന്നിപ്പോൾ ഹോമിയോപ്പതിക്കാണ്, ഏതായാലും കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ലോക ആസ്മ ദിനം. ആസ്മ അഥവാ ശ്വാസംമുട്ടൽ സാധാരണയായി നാം കേട്ടുപരിചയമുള്ള രോഗമാണ്. എന്നാൽ കൃത്യസമയത്ത് തന്നെ ആസ്മ ചികിത്സിച്ചു തുടങ്ങുകയാണെങ്കിൽ ഫലപ്രദമായി ഭേദമാക്കുവാൻ കഴിയുന്ന ഒരു രോഗമാണ്. ആസ്മയെക്കുറിച്ചും അതിൻ്റെ ചികിത്സാരീതികളെക്കുറിച്ചും അതിൻ്റെ വിവിധ കാരണങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മോടൊപ്പമുള്ളത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ പൾമണോളജി വിഭാഗം തലവൻ ഡോക്ടർ സുഹൈലാണ്. ഡോക്ടർ സുഹൈലിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സർ, എന്താണ് ആസ്മ അല്ലെങ്കിൽ ശ്വാസംമുട്ടൽ എന്നുള്ളത് എന്താണ്?
3: ആസ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എല്ലാ ശ്വാസംമുട്ടും ആസ്മയല്ല, എല്ലാ വലിവും ആസ്മയല്ല. ആസ്മ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം അസുഖമാണ്. അത് ശ്വാസനാളത്തിൽ കാണപ്പെടുന്ന അസുഖമാണ്. ശ്വാസനാളത്തിലെ നീർക്കെട്ട് ആണ് അതിൻ്റെ പ്രധാനമായ ഒരു പത്തോളജി, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. ശ്വാസനാളം നീർക്കെട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്നൊരു നീർക്കെട്ട് എന്ന രൂപത്തിൽ നമ്മൾ എടുക്കരുത്. നമ്മളിപ്പോൾ ഒരു വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നമുക്കൊരു ജലദോഷം ഉണ്ടായാലും മൂക്കിൽ ഒരടപ്പ് കാണില്ലേ, ഇതേമാതിരി അടപ്പ് നമ്മളെ താഴെയുള്ള ശ്വാസനാളത്തിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതുമൂലം നമ്മളെന്താ സംഭവിക്കുക, നമുക്ക് ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഈ ബുദ്ധിമുട്ട് വേറെ ഒരു കോമ്പണൻറ്റും കൂടി അതിന് വേറൊരു ഫാക്ടറും കൂടി അതിനകത്ത് ഉള്ളതാണ് വലിഞ്ഞു മുറുക. അവിടെ പേശികളുണ്ട്, ശ്വാസനാളത്തിൽ ചില പേശികളുണ്ട്. ഈ പേശികൾ അതിൻ്റെ കൂടെ വലിഞ്ഞു മുറുകുകയും ചെയ്യുന്നതോടുകൂടി ഈ ശ്വാസനാളത്തിൻ്റെ ആ കാലിബർ അല്ലെങ്കിൽ അതിൻ്റെ ആ വ്യാസം കുറയുകയും നമുക്ക് ശ്വാസം വലിക്കുമ്പോൾ അത് എടുക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. അതുകൊണ്ടാണ് ആസ്മയിൽ ശ്വാസം മുട്ടൽ. പലപ്പോഴും ചില സമയത്ത് ഈ ശ്വാസം മുട്ടൽ തന്നെ ആയിട്ട് വരാറില്ല, ഈ പിന്നെ നീർക്കെട്ട് എന്നുള്ള കമ്പണൻറ്റ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ശ്വാസം ശരിക്കും പോയിക്കൊണ്ടിരിക്കുക ആ സമയത്ത് നമുക്ക് അതിൻ്റെ വേറൊരു പ്രശ്നമാണ് എയർവേ ഹൈപ്പർ റെസ്പോൺസീവ്നെസ് എന്ന് പറയും. അതായത് നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ നമുക്ക് നമ്മൾ അമിതമായി പ്രതികരിക്കും. അതായത് ശ്വാസം നാളം അമിതമായി പ്രതികരിക്കും, അതിൻ്റെ ഭാഗമായിട്ട് ചുമ വരും. അപ്പോൾ ചില ആസ്മ കൂടുതൽ ചുമയായിട്ടാണ് കാണപ്പെടുക, ചില ആസ്മ കൂടുതൽ വലിവായിട്ടാണ്. അപ്പോൾ എല്ലാ വലിവും ആസ്മയല്ല. വലിവ് ശ്വാസം മുട്ടലിൻ്റെ കാരണം പല കാരണങ്ങളാണ്. ഹാർട്ടിൻ്റെ അസുഖം കൊണ്ട് ശ്വാസം മുട്ടലുണ്ടാവാം, രക്തത്തിൽ ബ്ലഡിൻ്റെ അളവ് കുറഞ്ഞാൽ ശ്വാസം മുട്ടലുണ്ടാവാം, ഇനി ശ്വാസകോശത്തിന് തന്നെ പലതരം അസുഖങ്ങളുണ്ട്, ഇതുകൊണ്ടൊക്കെ ശ്വാസം മുട്ടലുണ്ടാവും. അപ്പോൾ ആസ്മ ബേസിക്കലി എന്ന് പറയുന്നത് ശ്വാസനാളത്തിൽ ഉണ്ടാവുന്ന നീർക്കെട്ടും അതുമൂലം ഉണ്ടാവുന്ന സങ്കോചവുമാണ് ആസ്മ എന്ന് പറയുന്നത്.
2: നമ്മുടെ നാടുകളിൽ ആസ്മ എത്രത്തോളം കാണപ്പെടുന്നുണ്ട്?
3: ആസ്മയുടെ പ്രിവലൻസ്, ആസ്മ നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്നത് പല സ്പെക്ട്രായിട്ടാണ്, പല സമൂഹങ്ങളിലും പല മാതിരിയാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റഡീസ് കാണിക്കുമ്പോൾ 2% മുതൽ 20% വരെയുള്ള സമൂഹങ്ങളാണുള്ളത്. ഇപ്പോൾ ഇന്ത്യയിലെടുത്താൽ ഇന്ത്യയിൽ ശരിക്കുള്ള ഒരു സ്റ്റഡി ഇല്ലെങ്കിലും നമ്മൾ റഫ്ലി പറയാം ഒരു 2.5 മുതൽ 5% ജനങ്ങൾക്ക് ആസ്മ ഉണ്ട്. മൊത്തം ലോകത്തെടുത്തു കഴിഞ്ഞാൽ ഏകദേശം കണക്ക് എന്ന് പറയുന്നത് 300 മില്യൺ ആസ്മ രോഗികളുണ്ട്. ഈ ആസ്മയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്മ വളരെ ലഘുവായ അസുഖമാണെങ്കിലും ആസ്മയുടെ ശരിയായ രൂപത്തിൽ അത് അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പല കോംപ്ലിക്കേഷൻ. അതുകൊണ്ടാണ് ഒരു 2.5 ലക്ഷം ആളുകൾ ആസ്മ റിലേറ്റഡ് ഡെത്ത് നമ്മൾ കണക്കാക്കണം.
2: ഇത് ആസ്മ വരാനുള്ള പ്രധാന കാരണം എന്താണ്?
3: ആസ്മയുടെ ഒരു പ്രധാന കാരണം നമ്മൾ പലപ്പോഴും പറയുന്നത് നമ്മുടെ ജനിതക ഘടന തന്നെയാണ്. ജനിതക ഘടനയാണ് ഒരു ഒരു ഒരു ഘടകം. പിന്നെ നമ്മളെ എൻവയോൺമെൻറ്റ്, നമ്മളതിനെ അലർജൻസ് എന്ന് വിളിക്കും. അതായത് നമ്മൾക്ക് പറ്റാത്തൊരു സാധനം നമ്മൾ ശ്വാസകോശത്തിലേക്ക് വലിച്ചു കയറ്റി അതിന് അമിതമായി പ്രതികരിക്കും. അത് അലർജൻസ് എന്നാണ് അതിനെ വിളിക്കുക. പിന്നെ പല കാരണങ്ങളുണ്ട്. ഈ അലർജൻസ് പല സ്ഥലത്തുനിന്ന് നമുക്കുള്ള ഒക്കുപ്പേഷൻ, ഇപ്പോൾ നമുക്കൊരു ജോലി സ്ഥലത്തുള്ള ആസ്മ, ജോലി റിലേറ്റഡ് ആയിട്ട് ആസ്മ വരും. ഇപ്പോൾ പെയിൻറ്റേഴ്സ്, ഇപ്പോൾ പെറ്റ് ഷോപ്പ് നടത്തുന്ന ആളുകൾ, പിന്നെ കോട്ടൺ മില്ലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ ഈ എക്സ്പോഷർ ആയിട്ട് സംബന്ധിച്ച് ഒക്കുപ്പേഷണൽ ആസ്മ എന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ വേറൊരു വെറൈറ്റിയാണ് ഒബീസിറ്റി റിലേറ്റഡ് ആസ്മ, അതായത് അമിതവണ്ണം കാരണമായിട്ട് ആസ്മ വരുന്നതായിട്ട് കാണും. ഈ ഓരോ കാരണങ്ങളിലും ഓരോ തരത്തിലാണ് അതിൻ്റെ ഒരു പത്തോളജി ആയിട്ട്. ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ചികിത്സ തന്നെ അത് അഡ്രസ്സ് ചെയ്യുമ്പോൾ ഈ കാരണങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ ചികിത്സയിലേക്കൊക്കെ പോകാറ്.
2: ഇപ്പം നമ്മൾ പുകവലിക്കുന്ന ആളുകളിൽ ശ്വാസം മുട്ടൽ കാണാറുണ്ട്. ശരിക്കും ഈ പുകവലിക്കുന്നതിലുള്ള ശ്വാസം മുട്ടൽ ആസ്മയാണോ, അല്ലെങ്കിൽ പുകവലിയും ആസ്മയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വിവരിക്കാമോ?
3: വളരെ നല്ല ചോദ്യമാണ്. ആസ്മയുള്ള ഒരാൾ പുകവലിച്ചാൽ തീർച്ചയായിട്ടും അത് അതിൻ്റെ ഒരു ട്രിഗറായിട്ട് വരും. അതായത് ആസ്മ ഉണ്ടാക്കാനുള്ള ഒരു പ്രസിഡൻറ്റിങ് വരും. സാധാരണ പുകവലിച്ച ഒരു 40 വയസ്സിന് മേലെ ഉണ്ടാകുന്ന ശ്വാസം മുട്ടൽ ആസ്മ അല്ല. അതിന് നമ്മൾ വേറെ ഒരു പേരാണ് ഉപയോഗിക്കുക, COPD എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു അസുഖമാണ്. അത് ഇറിവേഴ്സിബിൾ ഡിസീസ് എന്ന് പറയുന്നത്, അതായത് തിരിച്ചു വരാൻ പറ്റാത്തത്. കേടു വന്നാൽ കേടു വന്നത്. ആസ്മ അങ്ങനെയല്ല. ആസ്മയിലെ നീർക്കെട്ട് നമുക്കത് ചികിത്സിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അത് ഫുള്ളി റിവേഴ്സിബിൾ, അതായത് എല്ലാം മിക്കവാറും പരിപൂർണമായിട്ട് നമുക്ക് ഒരു പഴയ ലങ് ഫംഗ്ഷനിലേക്ക് വരാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആസ്മ നമുക്ക് COPD ആയി മാറും കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഈ നമ്മൾ ഈ ആസ്മയെ അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ പെർമനൻ്റ് ഡാമേജ് നമ്മളെ ശ്വാസനാളത്തിൽ വരും, അത് COPD ആയി
2: കൃത്യസമയത്തിൽ
3: ഉപയോഗിച്ചിട്ട്. അപ്പോൾ ആസ്മ COPD ആവാം. COPD എന്ന് പറയുന്നത് വേറൊരു അസുഖമാണ്. COPDൻ്റെ ഒരു കാരണമാണ് ആസ്മ. പുകവലി ആണ് COPDൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാരണം. പിന്നെ പുക വലിച്ചു കഴിഞ്ഞാൽ ആസ്മ ഉള്ള ആളുകൾക്ക് ആസ്മ കൂടാനും ചാൻസ് ഉണ്ട്. ഇങ്ങനെ
2: ഈ ആസ്മയുള്ള ആളുകൾ ഭക്ഷണത്തിൽ എന്തെങ്കിലും ക്രമീകരണങ്ങൾ വരുത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ജീവിത ക്രമീകരണങ്ങൾ എന്തെങ്കിലും വരുത്തേണ്ടതുണ്ടോ?
3: ഭക്ഷണവും ആസ്മയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു പ്രത്യേകമായിട്ടൊരു ജനറലൈസേഷൻ ഒരു നമുക്കതിൽ സാധ്യമല്ല. ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ആസ്മ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ആ ഭക്ഷണത്തിന് അവർക്ക് അലർജി ഉണ്ടെങ്കിൽ അത് അയാൾക്ക് ആസ്മ കൂട്ടാനുള്ള ഒരു കാരണമായിട്ടത് വരാറുണ്ട്. പിന്നെ സാധാരണ നമ്മൾ വളരെ തെറ്റിദ്ധാരണ, പല ആളുകളും ചിലപ്പോൾ ചികിത്സകർ തന്നെ പറയും ഒരു കുട്ടിക്ക് ആസ്മ ഉണ്ടായാൽ അവർ പാല് കഴിക്കരുത്, ഐസ്ക്രീം കഴിക്കരുത്, ഫ്രൂട്ട്സ് കഴിക്കരുത്, ഇതൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. ഇത് പറയാൻ ഒരു ഡോക്ടർക്ക് സത്യത്തിൻ്റെ അവകാശമല്ല. ഇത് കുറച്ചും കൂടി അതിനെക്കുറിച്ച് പറയാൻ ആ കുട്ടിയുടെ അമ്മയ്ക്കാണ് അവകാശം. ആ അമ്മയാണ് ആ കുട്ടിയെ ഒബ്സർവ് ചെയ്യുന്നത്. ആ കുട്ടിക്ക് ഒരു പൈനാപ്പിൾ കഴിച്ച് വലിവ് കൂടിയത് അമ്മ വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ പൈനാപ്പിളിന് ഈ കുട്ടിക്ക് അലർജി ഉണ്ട് എന്നുണ്ട്. അങ്ങനെ ആവുമ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ പറയണം. അതായത് ഈ ജനറലൈസേഷൻ പലപ്പോഴും ഈ ഫ്രൂട്ട്സിലാണ് ഈ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളത്. ഇത് ആസ്മ നമുക്ക് ചികിത്സിക്കാനുള്ളൊരു ഘടകം കൂടി ഈ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെയാണ്. അപ്പോൾ അതും കൂടി ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയാണ് ഈ
2: അല്ലാതെ പൊതുവെ മുട്ട ഉപയോഗിക്കാൻ പാടില്ല, പാൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് ചില ആളുകൾക്ക് വ്യക്തിപരമായിട്ട് അലർജി ഉണ്ടാക്കാം, അത്രേ ഉള്ളൂ.
3: ഇന്ന ഒരാൾക്ക് പർട്ടിക്കുലർ ആളുകൾക്ക് ഇപ്പൊ നമ്മൾ ഒരു ഒരാഴ്ച മുമ്പ് ഒരു ഇപ്പൊ അടുത്തന്നെ ഒരു പത്രത്തിലെ ന്യൂസ് വന്നു, ഒരു കുട്ടി ചെമ്മീൻ കഴിച്ച് മരിച്ചു എന്ന്. വളരെ സിവിയർ റിയാക്ഷൻ ആയിരിച്ചു. അത് അനാഫിലാക്സിസ് എന്ന് ആസ്മൻ്റെ ഒക്കെ ഒരു വലിയൊരു രൂപത്തിലുള്ള ഒരു അലർജിയാണ് അനാഫിലാക്സിസ് എന്ന് പറഞ്ഞിട്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അലർജി വന്നിട്ടുണ്ട്. ആ കുട്ടിക്ക് അത് വന്നു വെച്ചിട്ട് ലോകത്തെല്ലാവരും ചെമ്മീൻ കഴിക്കണ്ട എന്നില്ല. ഈ പെർട്ടിക്കുലർ അലർജി ഉണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ അലർജൻ ഒഴിവാക്കുക. പലപ്പോഴും നമ്മളത് കാണുന്നത് ആ രൂപത്തിൽ കാണുമ്പോഴും ചിലപ്പോൾ നമുക്ക് അങ്ങനെ പറയും. പലപ്പോഴും ആളുകൾ നമ്മളെ അടുത്ത് വന്ന് പറയും ഈ കുട്ടിക്ക് ഇപ്പോൾ കൂടിയത് ഇന്നലെ ഈ ജ്യൂസ് കഴിച്ചിട്ടാന്നൊക്കെ പറയും. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആ രൂപത്തിൽ കാണുന്നതുകൊണ്ടാണ്. മിക്കവാറും അത് അലർജി ആവണമെന്നില്ല, അതിനൊരു കാരണം കണ്ടെത്തണമല്ലോ. ഇന്നിപ്പോൾ ഒരു ആസ്മ ഉണ്ടായതിന് ഒരു കാരണം കണ്ടെത്തും, ചിലപ്പോൾ ആ ജ്യൂസിലേക്ക് അങ്ങ് പോവുകയാണ്.
2: അതുപോലെ ചില ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവുകളൊക്കെ ചില ആളുകൾക്ക് കാരണമാകാനുണ്ടാവും.
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
2: ആസ്മയുടെ സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സാർ ഒന്ന് വിവരിക്കാം?
3: ആസ്മയ്ക്ക് പ്രധാനപ്പെട്ട രണ്ട് ലക്ഷണങ്ങളാണ് നമുക്ക് കാണുന്നത്. ഒന്ന് വീസിങ്, അതായത് കുറുകൽ കുറുകലായിട്ടും. രണ്ട് ചുമ. ഇത് വളരെ വേരിയും കുറഞ്ഞതായിട്ടും പലപ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ സാധാരണ ഒരു അഡൽട്ട് അതായത് ഒരു പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ സാധാരണ വലിവ്, ചുമ എന്നിങ്ങനെയായിട്ടുള്ള ലക്ഷണങ്ങൾ കാണാറുള്ളത്. പിന്നെ ചിലപ്പോൾ ചെസ്റ്റിലൊരു ടൈറ്റ്നെസ് ആയിട്ട് ഫീൽ ചെയ്യും, കിതപ്പായിട്ട് ഫീൽ ചെയ്യും. ചിലപ്പോൾ അവർ ഓടുമ്പോൾ ചുമയായിട്ട് വരാം, ഓടുമ്പോൾ കിതപ്പായിട്ട് വരാം. പലപ്പോഴും കുട്ടികളിൽ കാണുന്നത് ചുമയായിട്ടാണ്. ചുമ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉണ്ടാകുന്ന ചുമ, അത് വളരെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുന്നത്, രാത്രിയിൽ ഉണ്ടാകുന്ന ചുമ, രാത്രിയിൽ ചുമച്ചിട്ട് കുട്ടി എണീക്കുക. ഇത് വളരെ ടിപ്പിക്കലായിട്ടുള്ളൊരു ആസ്മയുടെ ഒരു ഒരു പിന്നെ ലക്ഷണമായിട്ടാണ് നമ്മൾ കൂട്ടേണ്ടത്.
2: ഈ രാത്രിയിലുള്ള കുട്ടികളിൽ കാണുന്ന
3: ചുമ വലിവ്.
2: ഇന്ന് ആസ്മ കണ്ടെത്താനുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണ് ഇന്ന് നിലവിലുള്ളത്? ഒന്ന്,
3: ആസ്മ നമ്മൾ ഇങ്ങനെ ലക്ഷണമുള്ള ആളുകളിൽ പലപ്പോഴും ഈ ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ നമുക്കൊരു 90% ആസ്മ കണ്ടുപിടിക്കാം. പിന്നെ നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് അസസ് ചെയ്യുക, നമ്മൾ ടെസ്റ്റുകൾ വരുന്നതാണ് സ്പൈറോമെട്രി എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. സ്പൈറോമെട്രി എന്ന് പറയുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അയാൾക്ക് എത്രത്തോളം ശക്തിയിൽ ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എത്രത്തോളം എയറിനെ നമുക്ക് പുറത്തേക്ക് തള്ളിവിടാൻ പറ്റുന്നതെന്നുള്ള അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ അനലൈസ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ആസ്മ ഉണ്ടോ ഇല്ലയെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കുട്ടിക്ക് ഒരു മെഡിക്കേഷൻ അപ്പോൾ തന്നെ കൊടുത്തിട്ട് അത് എത്രത്തോളം മാറുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു COPD ആസ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ COPDയിൽ മെഡിക്കേഷൻ കൊടുത്താൽ അത് കുറയില്ല. ആസ്മയിലാകുമ്പോൾ ഒരു സ്പൈറോമെട്രി ചെയ്ത് അത് കുറവാണെന്ന് കണ്ട് നമ്മളൊരു ഒരു ഇൻഹെയിലർ കൊടുത്തിട്ട് ആ കുട്ടിയുടെ രണ്ടാമത് അസസ് ചെയ്യും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് അസസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 200 ml കൂടുതൽ അല്ലെങ്കിൽ ഒരു 12% കൂടുതലുണ്ടെങ്കിൽ അത് റിവേഴ്സിബിൾ എന്ന് പറയും. അപ്പോൾ അത് ആസ്മയുടെ ഒരു ലക്ഷണമായിട്ട് നമ്മൾ ഒരു ടെസ്റ്റായിട്ട് കൊടുക്കും. പിന്നെയുള്ള ടെസ്റ്റുകളെന്ന് പറയുന്നത് ആസ്മയുടെ അലർജി ടെസ്റ്റുകൾ, അത് പർട്ടിക്കുലർ അലർജി ഉണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ പ്രിക്ക് ചെയ്യും. അതായത് സ്കിന്നിൽ ഈ പർട്ടിക്കുലർ അലർജൻ നമ്മൾ കുത്തിവെച്ചിട്ട് അതിന് റിയാക്ഷൻ ഉണ്ടോ നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ IgE എന്ന് പറഞ്ഞിട്ട് ബ്ലഡിലുള്ള അലർജിയുടെ ഒരു ഇമ്മ്യൂണോഗ്ലോബിനാണ് IgE എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം ടെസ്റ്റ് ചെയ്യും, ഇത് വളരെ പർട്ടിക്കുലർ സ്പെസിഫിക് IgE എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു അലർജി ഉണ്ട്, ഇപ്പോൾ ഒരു പൊടിക്കുള്ള അലർജി ഉണ്ട്, ആ പൊടിക്ക് എത്രത്തോളം IgE ശരീരത്തിലുണ്ടോ നോക്കിയിട്ട് ആ പൊടിക്ക് അലർജി ഉണ്ട് എന്ന് പറയാം. ജനറലായിട്ട് മൊത്തം IgE നോക്കാറുണ്ട്, സ്പെസിഫിക്കായിട്ട് ഇതിനുണ്ട് നോക്കാറുണ്ട്. പിന്നെ വേറെ ടെസ്റ്റ് എന്ന് പറയുന്നത് എക്സൈൽ നൈട്രിക് ഓക്സൈഡ് ടെസ്റ്റ് എന്ന് പറയും. അതായത് നമ്മൾ ഈ നീർക്കെട്ട് എന്ന് പറഞ്ഞല്ലോ, ഇതിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാർക്കറായിട്ട് നൈട്രിക് ഓക്സൈഡ് വെച്ചിട്ട് അത് അങ്ങനെ അസസ് ചെയ്യുക. ഇങ്ങനത്തെ ടെസ്റ്റുകളും അവൈലബിൾ സാധാരണ. പക്ഷേ ഒരു ഇൻ്റർവ്യൂ, ഒരു പേഷ്യൻ്റെ ഇൻ്റർവ്യൂ, അവരുടെ സിംറ്റംസ് കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം. പിന്നെ നമ്മൾ സ്റ്റെതോസ്കോപ്പ് വെച്ചിട്ട് ഓസ്കൾട്ടേറ്റ് വീസിങ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ
2: ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കുന്നു. സാധാരണ ഇപ്പോൾ സാർ ഈ പറഞ്ഞ ടെസ്റ്റുകൾ വില കൂടിയ ടെസ്റ്റുകളാണോ അതോ നോർമൽ? ഒരു
3: സ്പൈറോമെട്രി സാധാരണ ഇപ്പോൾ പല ക്യാമ്പുകളിലൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഒരു 300 മുതൽ 600 വരെ പല ഹോസ്പിറ്റലുകളിലും ചാർജ് ചെയ്യണ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റ് തന്നെ വേണമെങ്കിൽ പറയാവുന്നത്.
2: ആസ്മ ഒരിക്കൽ വന്നാൽ ജീവിതകാലം മുഴുവനും അത് ഉണ്ടാകും, അല്ലെങ്കിൽ അതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല എന്നൊരു ധാരണ ചില ആളുകളിലെങ്കിലും കാണാറുണ്ട്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ഒന്ന് വിശദീകരിക്കാമോ?
3: ആസ്മ സത്യത്തിൽ സ്വയം മാറുന്ന ഒരു അസുഖമാണ്. അതൊരു ടൈം ഫാക്ടർ കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ആളുകളിലും എല്ലാവർക്കും മാറുമെന്ന് നമുക്ക് 100% പറയാൻ പറ്റില്ല. മിക്കവാറും ഇപ്പോൾ ഒരു കുട്ടിക്ക് ആസ്മ വന്നു കഴിഞ്ഞാൽ ഒരു 14-15 വയസ്സ് ഒരു 60-70% കുട്ടികൾക്കും ആസ്മ ഫ്രീ ആയിട്ട് പോകാറുണ്ട്. ആസ്മയുടെ ചികിത്സ എന്ന് പറയുന്നത് ശരിക്കും നമ്മളത് ക്യൂർ ആക്കാനല്ല ചികിത്സിക്കണം, ക്യൂർ തന്നെ ക്യൂർ ആവും. ഈ ക്യൂർ ആവണവരെ ഒരാൾക്ക് ശരിയായ രൂപത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. എന്ന് മാത്രമല്ല, ഈ ക്യൂർ ആയിക്കഴിഞ്ഞാലും ആസ്മ കൺട്രോൾ ചെയ്യാത്തൊരു ആസ്മയാണ് ക്യൂർ ആവണമെങ്കിൽ അതിൽ എയർവേയിൽ ചേഞ്ചസ് വരും, കിതപ്പ് ഭാവിയിൽ കിതപ്പുണ്ടാകും, മാറിക്കഴിഞ്ഞാലും കിതപ്പുണ്ടാകും. ഈ രണ്ട് ഫാക്ടറുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആസ്മയുടെ ചികിത്സ എടുക്കണം എന്ന് നിർബന്ധമായിട്ടും പറയുന്നത്. എന്ന് മാത്രമല്ല, ആസ്മ കൊണ്ട് മരണം സംഭവിക്കാം,
2: ഡേഞ്ചറാവാനും സാധിക്കും. ആസ്മയുടെ ചികിത്സ എത്രത്തോളം ഫലപ്രദമാണ്?
3: നമ്മൾ ഇപ്പോൾ ഒരു 1990 ശേഷം അല്ലെങ്കിൽ 1980 ശേഷം കാര്യമായിട്ട് മനസ്സിലാക്കിയ ഒരു ഫാക്ടർ എന്നാണ് ആസ്മ ഒരു വെറും ഒരു ശ്വാസനാളത്തിൻ്റെ സങ്കോചം അല്ലെങ്കിൽ ഒരു തടസ്സം മാത്രമല്ല, ആസ്മ ഒരു നീർക്കെട്ടായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖമാണ്. ഈ നീർക്കെട്ടിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ലോങ് ടേം ആയിട്ട് അഡ്രസ്സ് ചെയ്യുക. അതിനുള്ള മെഡിക്കേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു പിന്നെ കണ്ടുപിടുത്തമാണ് ഈ ഇൻഹെയിലർ തെറാപ്പി എന്ന് പറയുന്നത്. അത് ആസ്മ ശ്വാസനാളത്തിലുള്ള അസുഖമാണ്. അപ്പോൾ ശ്വാസനാളത്തിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ മരുന്ന് കൊടുക്കുക. ഇത് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആസ്മയെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ പറ്റും. 90% ആസ്മയും നമുക്ക് 100% കൺട്രോളിൽ കൊണ്ടുപോകാം. വളരെ ചെറിയ ഒരു 10% ആസ്മ നമ്മൾ കുറച്ചും കൂടി പറയാം, ഒരു ഡിഫിക്കൽട്ട് ആസ്മ, അതിന് കുറച്ചും കൂടിയും വലിയ മരുന്നുകളും കുറച്ചും കൂടിയും വേറെ ചികിത്സാ രീതികളും നമ്മൾ നോക്കേണ്ടി.
2: അതെ, എന്തൊക്കെ ചികിത്സകളാണ് ഇപ്പോൾ സാധാരണയായിട്ട് നിലവിലുള്ളത്?
3: അപ്പോൾ ആസ്മയുടെ ചികിത്സയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് പ്രിവെൻ്റർ, രണ്ട് റിലീവർ. അതായത് പ്രിവെൻ്റർ എന്ന് പറഞ്ഞാൽ ആസ്മ അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളാണ്. റിലീവർ എന്ന് പറഞ്ഞാൽ ഒരു ആസ്മയുടെ അറ്റാക്ക് വന്നാൽ അത് കുറക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന്. റിലീവർ എന്ന് പറയുന്നതാണ് ഈ സങ്കോചത്തിനെ അഡ്രസ്സ് ചെയ്യുന്നത്. അതായത് ആസ്മ ശ്വാസനാളത്തിലുള്ള ഈ സ്മൂത്ത് മസിൽസ് എന്ന് പറയും, മസിൽ പേശികൾ, ആ പേശികൾ റിലാക്സ് ചെയ്തിട്ട് ശ്വാസനാളം വികസിപ്പിക്കുന്ന മരുന്നുകളാണ് റിലീവർ. അതൊരു ആസ്മ അറ്റാക്കിൻ്റെ. രണ്ടാമത്തത് ആസ്മയിലെ ഈ ഇൻഫ്ലമേറ്ററി കോമ്പണൻറ്റ്, അല്ലാതെ ഈ നീർക്കെട്ട് എന്നുള്ള കോമ്പണൻറ്റിൻ്റെ അഡ്രസ്സ് ഇൻഹെയിൽഡ് സ്റ്റിറോയിഡ് എന്ന് പറയും. ഇൻഹെയിൽഡ്, അപ്പോൾ അത് നമ്മൾ നേരിട്ട് ഇൻഹെയിലർ രൂപത്തിൽ, അത് ചിലപ്പോൾ ഗുളിക രൂപത്തിൽ, പൊടി രൂപത്തിൽ വലിക്കുന്നതുണ്ട്, സ്പ്രേ രൂപത്തിലുള്ളതുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഈ സ്പ്രേനെ സ്പേസർ മാസ്കൊക്കെ വെച്ചിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ പല ഇത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നേരിട്ട്. ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ അസ്താലിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആസ്മയുടെ ഒരു മരുന്നുണ്ട്. അത് ഗുളിക രൂപത്തിൽ കിട്ടും, ഇൻഹെയിലർ രൂപത്തിൽ കിട്ടും. അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഗുളിക രൂപത്തിൽ അത് 2 mg, ഇൻഹെയിലർ രൂപത്തിൽ അത് 100 μg. ഇത് തമ്മിലുള്ള വ്യത്യാസം, ഡോസിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്ര എന്ന് പറഞ്ഞാൽ 2000 RT. അതായത് ഇൻഹെയിലറിൻ്റെ 2000 RT ഡോസാണ് നമ്മൾ
2: കഴിക്കുന്നത്.
3: അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ വയറിലേക്കാണ് കഴിക്കുന്നത്. വയറിനല്ല അസുഖമുള്ളത്, വയറിന് അസുഖം അത് അബ്സോർബ് ചെയ്തിട്ട് രക്തത്തിൽ വന്നിട്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു ചെറിയ അംശം മാത്രമേ ശ്വാസനാളത്തിലെത്തുള്ളൂ. അവിടെയാണ് നമുക്ക് മരുന്ന് വേണ്ടത്. ഈ ചെറിയ അംശം നമ്മൾ ഇൻഹെയിലർ രൂപത്തിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഇൻഹെയിലർ രൂപത്തിലുള്ള മരുന്നുകൾ അവൈലബിൾ ആണെങ്കിൽ അതിലേക്ക് പോവുക. അപ്പം അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല.
2: ഇൻഹെയിലർ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് കുറഞ്ഞ ഡോസിലുള്ള മരുന്ന് ആണ് ശരീരത്തിൽ ചെല്ലുന്നത്. അത്
3: ശരീരത്തിൽ ചെല്ലണില്ല, ആ സ്ഥല ശ്വാസനാളത്തിൽ മാത്രമേ ചെല്ലുള്ളൂ. അത് അങ്ങ് അബ്സോർബ് ചെയ്ത് പോണില്ല, വളരെ ചെറിയ ഡോസേ അബ്സോർബ് ചെയ്യുള്ളൂ. ആ ചെറിയ ഡോസ് എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നിഫിക്കൻ്റേ അല്ല. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഹെയിലർ ഇപ്പം 2000 ദിവസം എടുത്താലേ ഒരു ഗുളിക കഴിക്കണ
2: എഫക്റ്റ് ആവുന്നുള്ളൂ.
3: എഫക്റ്റ് അല്ല, ഡോസ് ആ ഡോസ് തന്നെ ശരീരത്തിന് അകത്തേക്ക് പൊത്തുന്നില്ല, അത് ആ സ്ഥലത്ത് മാത്രം.
2: അതായത്
3: നമ്മളൊരു ഓയിന്റ്മെന്റ് പുരട്ടുന്ന ഒരു ഇഫക്റ്റാണ് ഇൻഹെയിലർ എന്ന് പറയുന്നത്.
2: ഇനി ഇൻഹാലേഷൻ ഉപയോഗിച്ച് തുടങ്ങിയാൽ അത് പിന്നീട് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരുമോ എന്നൊരു ആശങ്ക സാധാരണയായിട്ട് ആസ്മ രോഗികൾ ഉണ്ടാവാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് ഒന്നുകൂടി വിശദീകരിക്കാം.
3: രണ്ട് കാരണം കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് വരാറുള്ളത്. ഒന്ന്, ആസ്മ കുറച്ചും കൂടി ഒരു ദീർഘകാലം നിലനിൽക്കുന്ന ഒരു അസുഖമാണ്. അത് ഒരു കുറച്ച് കാലം കഴിഞ്ഞാൽ മാറുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ദീർഘകാലം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു ഇൻഹെയിലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗുണം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതന്നെ ഉപയോഗിക്കാം.
2: അതെ,

0: എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടോ അതിൻ്റെ ഉപയോഗത്തിന്?
1: ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇൻഹലേഷൻ അതിൻ്റെ ശരിയായ രൂപത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത്. അത് അല്ലെങ്കിൽ അതിൻ്റെതായ ചെറിയ ഫലം കിട്ടാറില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഒരു ഇൻഹേലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വലിച്ച് ശ്വാസം കുറച്ച് നമ്മളൊരു 10 സെക്കൻഡ് അവിടെ പിടിച്ചു കഴിഞ്ഞാലേ അത് ഉദ്ദേശ രൂപത്തിലെത്തും. എത്ര നമ്മൾ പിടിച്ചു കഴിഞ്ഞാലും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഹേലറിൻ്റെ 20% നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തുള്ളൂ, ബാക്കി തിരിച്ച് പുറത്തേക്ക് പോകും. അപ്പോൾ അത് ശരിയായ രൂപത്തിൽ ഉപയോഗിച്ചാലേ അതിൻ്റെ ഫലം ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അത് കറക്റ്റ്, വളരെ നിരാശാജനകമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഹേലർ പലപ്പോഴും ഡോക്ടർമാർ എഴുതും, അവരത് പഠിപ്പിക്കാൻ അവർക്ക് സമയം
0: ഉണ്ടാവില്ല,
1: രീതി പറഞ്ഞു കൊടുക്കുക. ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫലവും കിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ.
0: അതായത് ശരിക്കും അതിൻ്റെ ആ രീതിയിൽ തന്നെ ഉപയോഗിച്ചെങ്കിലേ അതിൻ്റെ പൂർണ്ണ ഫലം അത് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. ആസ്മയുടെ ചികിത്സയിൽ സ്റ്റീറോയിഡുകൾ ഉപയോഗിക്കുന്നതാണ്, ഇതുകൊണ്ട് ആളുകൾ ആശങ്കപ്പെടാറുണ്ട്. ഇതിൻ്റെ ഒരു വശം ഒന്ന് സർവീസ്.
1: സ്റ്റീറോയിഡുകളോടുള്ള ഭയം, സ്റ്റീറോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ കാണുന്ന ഒരു ഹോർമോണാണ്. പല രൂപത്തിലും കാണും, പല ടെസ്റ്റോസ്റ്റിറോയിഡ്, കോർട്ടിസോൺ. സ്റ്റീറോയിഡിൻ്റെ അളവ് നമ്മളെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ബോധം പോകും. സ്റ്റീറോയിഡുകൾ നമ്മളെ ശരീരത്തിൽ അമിതമായി ഉപയോഗിച്ചാൽ നമുക്ക് അസുഖം വരും. ഇതുപോലെ തന്നെയാണ് സ്റ്റീറോയിഡുകൾ കഴിക്കുന്നത്. സ്റ്റീറോയിഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ സിസ്റ്റമിക്കായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൈഡ് എഫക്റ്റ്. ഒരു 2-3 വർഷം നിങ്ങൾ തുടർച്ചയായിട്ട് സ്റ്റീറോയിഡ് ഉപയോഗിച്ചാൽ അത് നമുക്ക് കുഴപ്പം വരും. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റീറോയിഡുകൾ ഇൻഹെയ്ലർ രൂപത്തിൽ ഉപയോഗിക്കുന്നത്. ഇൻഹെയ്ലർ രൂപത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശ്വാസനാളത്തിൽ മാത്രമേ അത് എത്തുകയുള്ളൂ, ശരീരത്തിനകത്തേക്ക്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വളരെ അധികം അളവിൽ ഇൻഹെയ്ലർ ഉപയോഗിച്ചാൽ മാത്രമേ ഒരു തരി നമ്മളെ ശരീരത്തിലേക്ക് എത്തുകയുള്ളൂ. പിന്നെ നമ്മൾ സിസ്റ്റമിക്കായിട്ട്, അതായത് കഴിക്കുന്ന രൂപത്തിലും ഇഞ്ചക്ഷൻ രൂപത്തിലും സ്റ്റീറോയിഡുകൾ വളരെ ഷോർട്ടായിട്ട് നമ്മൾ ആസ്മ അറ്റാക്ക് വരുമ്പോൾ, വളരെ സിവിയർ അറ്റാക്ക് വരുമ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 5 ഡേയ്സോ അല്ലെങ്കിൽ 10 ഡേയ്സോ മാക്സിമം 2 വീക്കോ സ്റ്റീറോയിഡുകൾ കൊടുക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമില്ല. സ്റ്റീറോയിഡുകൾ ഒരു വർഷമോ 2 വർഷമോ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലതരം സൈഡ് എഫക്റ്റുകളും തീർച്ചയായിട്ടും വരാം.
0: ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് കൂടാതെ വേറെ എന്തെങ്കിലും പുതിയ ചികിത്സാരീതികൾ ആസ്മയ്ക്ക് നിലവിലുണ്ടോ?
1: ആസ്മയുടെ പുതിയ ചികിത്സ, നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞു, നിലവിലുള്ള ചികിത്സ 90% ആസ്മ രോഗികളെയും ഫലപ്രദമായ രൂപത്തിൽ ചികിത്സിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ പുതിയ ചികിത്സകൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഈ 10%, അതായത് ഡിഫിക്കൽട്ട് ആസ്മ എന്നുള്ള രൂപത്തിലാണ്. അതിലേക്ക് നമ്മൾ വരുന്നത് ഇപ്പോൾ ഗുളിക രൂപത്തിലുള്ള മോണ്ടിലുക്കാസ്റ്റ്, അതായത് മോണ്ടിലുക്കാസ്റ്റ് എന്ന് പറഞ്ഞ ഗുളികളുണ്ട്. പിന്നെ ചില ഇഞ്ചക്ഷൻ, ബയോളജി ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇഞ്ചക്ഷൻസ്, ഒമാലി സുമാബ് എന്നൊക്കെ പറഞ്ഞു, IgE എന്ന് പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെതിരെയുള്ള ആൻറ്റിബോഡി കുത്തിവെക്കുക. ഇൻ്റർലോക്കിംഗ് 5 ആൻറ്റഗോണിസ്റ്റ് എന്നുണ്ട്. പിന്നെ വേറെ രസകരമായൊരു ചികിത്സ എന്ന് പറഞ്ഞാൽ ബ്രോങ്കിയൽ തെർമോപ്ലാസ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു ബ്രോങ്കോസ്കോപ്പ് വഴി ശ്വാസനാളത്തിൽ ഹീറ്റ് ചെയ്യുക, ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ സങ്കോചിക്കുന്ന മസിലുണ്ടല്ലോ, പേശികളുണ്ട്, അവ നശിപ്പിക്കും. അതിനാണ് ബ്രോങ്കിയൽ തെർമോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. പക്ഷേ ഈ എല്ലാ ചികിത്സാ രീതികളും നമ്മൾ ഈ ഡിഫിക്കൽട്ട് ആസ്മ, അതായത് നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള ഈ 10% മാത്രം ഉപയോഗിക്കേണ്ട ഒരു ചികിത്സാ രീതിയാണ്. ഇത് കോസ്റ്റ്ലിയാണ്.
0: എന്തായാലും ഇന്ന് വളരെയധികം ആസ്മയെക്കുറിച്ച് വിശദമായി തന്നെ ഡോക്ടർ സുഹൈൽ സാർ നമ്മോട് സംസാരിച്ചു. സുഹൈൽ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി.
2: മഷാല്ല, നമ്മളിപ്പോൾ ആരോഗ്യ വിചാരം കേട്ടു. ഡോക്ടർ സുഹൈൽ എൻ മൂസ PPയും കൂടിയായിരുന്നു ആരോഗ്യ വിചാരത്തിൽ ഉണ്ടായിരുന്നത്. ആസ്മ കാരണങ്ങളും ചികിത്സാരീതികളും സിമിലിയ ഹോമിയോപ്പതിക് മെഡിക്കൽ സെൻറ്റർ കരിങ്കല്ലത്താണിയിലെ ഡോക്ടറാണ് ഡോക്ടർ സുഹൈൽ.
3: അടുത്തതായി നമ്മൾ പ്രാർത്ഥന പഠനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ലഭിച്ചതിന് അനുഗ്രഹവും നഷ്ടപ്പെട്ടതിൽ പ്രതിഫലവും ലഭിക്കാനുള്ള പ്രാർത്ഥനയാണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അബ്ദുള്ള മുഹ്സിൻ വണ്ടൂരാണ് അവതരിപ്പിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ അമാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങളിൽ അനുഗ്രഹം ലഭിക്കുവാനും നഷ്ടപ്പെട്ട പല കാര്യങ്ങൾക്കും പ്രതിഫലം ലഭിക്കുവാനുമുള്ള ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഖന്നി അനി ബിമാ റസഖ്തനി വബാരിക് ലീ ഫീഹി വഖ്ലുഫ്

0: أي كل غائبة لي بخير. اللهم قنعني، اللهم قنعني بما رزقتني، اللهم قنعني بما رزقتني، وبارك لي فيه، واخلف علي كل غائبة لي بخير. അള്ളാഹുവേ, നീ എനിക്ക് നൽകിയതിൽ എനിക്ക് ആകർഷണീയതയുണ്ടാക്കുകയും അതിൽ അനുഗ്രഹം ചൊരിയുകയും ചെയ്യണമേ. എനിക്ക് നഷ്ടപ്പെട്ട എല്ലാത്തിനും പകരം അതിൻ്റെ സഹനത്തിനും കുറവിനും നല്ല പ്രതിഫലം നൽകുകയും ചെയ്യണമേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഖന്നി അനി ബിമാ റസഖ്തനി വബാരിക് ലീ ഫീഹി വഖ്ലുഫ് അലിയ كل غائبة لي بخير. اللهم اللهم قنعني، اللهم قنعني، اللهم قنعني بما رزقتني، اللهم قنعني بما رزقتني، اللهم قنعني بما رزقتني، وبارك لي فيه، وبارك لي فيه، وبارك لي فيه، اللهم قنعني بما رزقتني، وبارك لي فيه، واخلف علي، واخلف علي، واخلف ناني അവിടെ വാവ് വരുമ്പോൾ വഖ്ലുഫ് എന്ന് ചേർത്തി പറയും. വഖ്ലുഫ് അലിയ, വഖ്ലുഫ് അലിയ കുല്ലി ഗായിബതിൻ, കുല്ലി ഗായിബതിൻ, കുല്ലി ഗായിബതിൻ, വഖ്ലുഫ് അലിയ കുല്ലി ഗായിബതിൻ ലി ബിഖൈരിൻ, ലി ബിഖൈരിൻ, ലി ബിഖൈരിൻ, വഖ്ലുഫ് അലിയ കുല്ലി ഗായിബതിൻ ലി ബിഖൈരിൻ. അല്ലാഹുമ്മ ഖന്നിഅനി ബിമാ റസഖ്തനി, اللهم قنعني بما رزقتني، وبارك لي فيه، وبارك لي فيه، واخلف علي كل غائبة لي بخير، واخلف علي كل غائبة لي بخير، اللهم قنعني بما رزقتني، وبارك لي فيه، واخلف علي كل غائبة لي بخير، اللهم قنعني بما رزقتني، اللهم قنعني بما رزقتني، وبارك لي فيه، وبارك لي فيه، واخلف علي كل غائبة لي بخير. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ. അപ്പോൾ എല്ലാ ദിവസവും വ്യത്യസ്ത തലത്തിലുള്ള പ്രാർത്ഥനകൾ പഠിക്കാറുണ്ട്. ഇന്ന് നമ്മൾ പഠിച്ചത് ലഭിച്ചതിൽ അനുഗ്രഹവും നഷ്ടപ്പെട്ടതിൽ പ്രതിഫലവും ലഭിക്കാനുള്ള പ്രാർത്ഥനയാണ് പഠിച്ചിട്ടുള്ളത്. പ്രാർത്ഥന പഠനം അവതരിപ്പിച്ചത് നമുക്കറിയാം അബ്ദുള്ള മുഹസിൻ വണ്ടൂരാണ്. ഇനി
2: പൂമരത്തണൽ.
1: അപ്പോൾ പൂമരത്തണലിൽ ഇന്ന് പ്രകൃതിയുടെ കൂട്ടുകാർ എന്ന വിഷയത്തിലുള്ള ഒരു സംസാരമാണ് നമ്മൾ കേൾക്കുന്നത്. അത് കേട്ടു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പീസ് റേഡിയോ ശ്രോതാക്കളായിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പൂമരത്തണലിൻ്റെ പ്രത്യേക എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് കൂട്ടുകാരുടെ സ്വന്തം MS. കൂട്ടുകാരെ, എല്ലാവരും പീസ് റേഡിയോക്ക് മുമ്പിൽ ഏറെ സന്തോഷത്തോടുകൂടി നമ്മുടെ പൂമരത്തണലിൽ കേൾക്കാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കാന്നറിയാം അല്ലേ? നമ്മുടെ കൂട്ടുകാരൊക്കെ ഒപ്പം ഉണ്ടല്ലോ അല്ലേ? നമ്മളങ്ങനെയല്ലേ പീസ് റേഡിയോ കേൾക്കാറുള്ളത്? നമ്മോടൊപ്പമുള്ള കൂട്ടുകാരൊക്കെ ഒന്നിച്ചിരുന്ന് പാട്ടുകളും കഥകളും ആക്ടിവിറ്റികളും ഒക്കെ ഒന്നിച്ചിരുന്ന് കേട്ട് ഒന്നിച്ച് ചെയ്യുന്ന അവസ്ഥയാണ് നമുക്കൊക്കെ ഉള്ളത് അല്ലേ? അങ്ങനെ ചെയ്യണമെന്ന് MS മുമ്പ് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടല്ലോ? ശരി, അങ്ങനെ ചെയ്യുന്ന ഒരുപാട് നല്ല കൂട്ടുകാരുണ്ട് എന്നറിയുന്നതിൽ MS വലിയ സന്തോഷം. ഇനി ഏതെങ്കിലും കൂട്ടുകാരോടൊപ്പം, നമ്മുടെ കൂട്ടുകാരോ അയൽപ്പക്കത്ത് നമ്മൾ കളിക്കുന്ന കൂട്ടുകാരൊക്കെ ഒപ്പം പീസ് റേഡിയോ കേൾക്കാനില്ലെങ്കിൽ എന്ത് ചെയ്യണം? അവരെ കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ ഈ പീസ് റേഡിയോ എപ്പോഴും കേൾക്കുന്നതും പാട്ടുകളും കഥകളും ഒക്കെ ആസ്വദിക്കുന്നതും. ശരിയല്ലേ? റെഡി എങ്കിൽ ഇന്നത്തെ നമ്മുടെ വിവിധങ്ങളായ സെഷനുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. എല്ലാവരും വളരെയധികം ശ്രദ്ധയോടുകൂടി പീസ് റേഡിയോക്ക് മുമ്പിൽ ഇരിക്കുന്നുണ്ടാവും അല്ലേ കൂട്ടുകാരെ? നമ്മൾ നമ്മുടെ വിവിധങ്ങളായ സെഷനുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി എപ്പോഴും ഒരു കുഞ്ഞു മെസ്സേജ് പറയാറുണ്ടല്ലോ. അത്തരത്തിലുള്ളൊരു കുഞ്ഞു മെസ്സേജ് ഇന്നും കൂട്ടുകാർക്കായി എം എസ് പറയുന്നുണ്ട്. എല്ലാ മെസ്സേജുകളും കൂട്ടുകാർ കൃത്യമായി കേട്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന പോലെ തന്നെ ഇന്ന് എം എസ് പറയാൻ പോകുന്ന ഈ കുഞ്ഞു മെസ്സേജും പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കുഞ്ഞു മെസ്സേജാണ്. കൂട്ടുകാരെ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടല്ലോ, ഉണ്ടല്ലോ അല്ലേ? അള്ളാഹുവിനോട് നമ്മുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നേടിയെടുക്കും അല്ലേ? അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ നല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അള്ളാഹു നമുക്ക് തരും അല്ലേ? തീർച്ചയായും തരും. അങ്ങനെയെങ്കിൽ ചില സന്ദർഭങ്ങളിലും ചില രൂപത്തിലുമൊക്കെ പ്രാർത്ഥിച്ചാൽ പ്രത്യേകമായി പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞ സന്ദർഭങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കറിയാലോ, നമ്മൾ മദ്രസയിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ചില സന്ദർഭങ്ങളിൽ പ്രാർത്ഥിച്ചാൽ അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകും എന്നൊക്കെ പറയുന്ന ഒരുപാട് സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, ഉണ്ടല്ലോ. അത്തരത്തിൽ കൂട്ടുകാരോട് ഇന്ന് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരു കുഞ്ഞു മെസ്സേജ് പറയാനാണ് എം എസ് ഉദ്ദേശിക്കുന്നത്. എന്താണെന്നറിയോ, നമ്മുടെ കൂട്ടുകാർ, നമ്മോടൊപ്പമുള്ള കൂട്ടുകാരുണ്ടാവില്ലേ, നമ്മുടെ ഒപ്പം സ്കൂളിലുള്ള അല്ലെങ്കിൽ നമ്മോടൊപ്പം അയൽപ്പക്കത്തൊക്കെയുള്ള കൂട്ടുകാരുണ്ടാവും. ഈ കൂട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരില്ലേ ചില സമയത്ത്? ചിലപ്പോൾ നമ്മുടെ സ്കൂളിൽ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു കൂട്ടുകാരന് എന്തെങ്കിലും കാര്യമായ അസുഖങ്ങളൊക്കെ പിടിച്ച് നല്ല വേദനയൊക്കെ വന്ന് അങ്ങനെയൊക്കെ ചിലപ്പോൾ അസുഖങ്ങൾ വരാറുണ്ട് അല്ലേ? അതല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരാറുണ്ട് അല്ലേ? അതല്ലെങ്കിൽ അവന് അവൻ്റെ വീട്ടിൽ വലിയ പൈസയൊന്നുമില്ലാത്ത എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമൊക്കെ ഉള്ള അങ്ങനത്തെ വീട്ടുകാരൊക്കെ ആവും. അപ്പോൾ അവന് ആ രൂപത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മുടെ കൂട്ടുകാർക്ക് പ്രയാസം ഉണ്ടാവുമ്പോൾ നമ്മളെന്താ ചെയ്യുക? നമുക്ക് എല്ലാ സമയത്തും അവർക്ക് ആവശ്യമുള്ള പണം ഒക്കെ കൊടുക്കാനുള്ള പണം നമ്മുടെ കയ്യിലുണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ അവർക്ക് എന്താണോ ആവശ്യം, ഇപ്പോൾ അവന് അസുഖമാണ് അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യപ്പെട്ടൊരു രോഗം പിടിപെട്ടു, ആ സമയത്ത് അവൻ്റെ രോഗം മാറ്റി കൊടുക്കാൻ നമുക്ക് കഴിയുമോ? ഇല്ലല്ലോ, അത് അള്ളാഹു ശിഫ നൽകണ്ടേ? അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതെ, നമുക്ക് അവന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൂടെ? അള്ളാഹുവിനോട് നമ്മുടെ നമസ്കാരം കഴിഞ്ഞിട്ടും അല്ലാത്ത സമയങ്ങളിലൊക്കെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവെ, ഇൻ്റെ ഇന്ന ഒരു കൂട്ടുകാരന് ഇന്നൊരു അസുഖം പിടിപെട്ടിട്ടുണ്ട്, അവന് നീ മാറ്റിക്കൊടുക്കണേ അള്ളാഹുവെ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൂടെ? ഇല്ലേ, നമുക്കൊക്കെ അസുഖം വന്നാൽ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? അതേപോലെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അസുഖം വരുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ നന്മകൾ വരാൻ വേണ്ടിയിട്ട് പ്രയാസങ്ങൾ അസുഖങ്ങൾ വരുമ്പോൾ മാത്രം അല്ല, ഇപ്പോൾ നമുക്ക് നമ്മൾ നല്ലൊരു പരീക്ഷ എഴുതി ആ സമയത്ത് നമുക്ക് മാർക്ക് കിട്ടാനും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ നമ്മുടെ കൂട്ടുകാർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് കിട്ടണം, നന്മ കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പോലെ, പ്രാർത്ഥിക്കുന്ന പോലെ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അപ്പോൾ എന്താ റസൂല് പറഞ്ഞെന്നറിയോ? നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി അവരുടെ അഭാവത്തിൽ എന്ന് പറഞ്ഞാൽ അവരില്ലാത്ത സമയത്ത്, ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലാവും, നമ്മൾ നമസ്കരിച്ച് കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മോടൊപ്പം ആ കൂട്ടുകാരനുണ്ടോ? ഇല്ലല്ലോ. അവരുടെ അഭാവത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യുന്നറിയോ, അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആ കൂട്ടുകാരൻ എന്തെങ്കിലും നന്മ ചൊരിയണേന്നോ, അല്ലെങ്കിൽ ആ കൂട്ടുകാരൻ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും. ഒരാളുടെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നൊരു കാര്യമാണ്. സ്വീകരിക്കുമെന്ന് മാത്രമല്ല, നമുക്കും അതുപോലെയുള്ള നന്മകൾ കിട്ടാൻ, അല്ലെങ്കിൽ അതുപോലെയുള്ള തിന്മകളൊക്കെ മാറിക്കിട്ടാൻ എന്ത് ചെയ്യും, ഇത് കാരണമാവുക കൂടി ചെയ്യും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം കൂട്ടുകാരെ? നമ്മുടെ കൂട്ടുകാർക്കും, നമ്മുടെ ഇനി കൂട്ടുകാർ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഏതെങ്കിലും അയൽവാസികളോ കുടുംബക്കാരോ, അതല്ലെങ്കിൽ ഉപ്പ ഉമ്മ ഇങ്ങനെയുള്ള നമ്മുടെ നമ്മളുമായി ബന്ധപ്പെട്ട ആരായാലും, അവർക്ക് വേണ്ടിയൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അവർക്കുള്ള പ്രയാസങ്ങളും ഒക്കെ നീങ്ങിക്കിട്ടാനും അവർക്ക് നന്മകൾ ചൊരിഞ്ഞു കിട്ടാനും ഒക്കെ. കൂട്ടുകാർ പത്രങ്ങളൊക്കെ വായിക്കാറുണ്ടല്ലോ ഇല്ലേ? പത്രത്തിലൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, ലോകത്തിൻ്റെ ഒരുപാട് ഭാഗത്ത് നമ്മെ പോലെയുള്ള സഹോദരങ്ങൾ, നമ്മെ പോലെയുള്ള ചെറിയ കുട്ടികൾ, അവരൊക്കെ ഒരുപാട് പീഡനങ്ങൾക്കും അക്രമങ്ങൾക്കൊക്കെ ഇരയായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? പലവിധ അക്രമങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ ഈ സമയത്ത് പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അവർക്ക്? ആ, അവിടെ ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെയുള്ള നമ്മുടെ കൂട്ടുകാർക്ക്, അവിടെയുള്ള മുതിർന്നവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഈ കുഞ്ഞു നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അള്ളാഹുവേ, അവർക്ക് നല്ല സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ നൽകണേ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നിഷ്കളങ്കമായ കുഞ്ഞു മനസ്സ് വെച്ചിട്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ലോകത്തെ എല്ലായിടത്തുള്ള മുസ്ലിങ്ങളായാലും മറ്റുള്ള സഹോദരങ്ങളായാലും ഒക്കെ അവർക്കൊക്കെ നല്ല സമാധാനത്തോടു കൂടി അവരുടെ നാട്ടിൽ ജീവിക്കാനൊക്കെയുള്ള നല്ലൊരവസ്ഥ അള്ളാഹു നീ ഉണ്ടാക്കണേയെന്ന് എല്ലാ സമയത്തും നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള നല്ല കൂട്ടുകാരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ കുഞ്ഞു മെസ്സേജ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മൾ നമ്മുടെ വിവിധങ്ങളായ സെഷനുകളിലേക്ക് പ്രവേശിക്കുന്നു. ഒന്നാമത്തെ സെഷന്റെ പേരെന്തായിരുന്നു കൂട്ടുകാരെ? അതെ, പാട്ടുപാടാം കൂട്ടുകൂടാം.

ഈ നന്മ ചെയ്യാം. അതെ കൂട്ടുകാരെ, നല്ല നല്ല അറിവുകൾ ലഭിക്കുന്ന ഏറെ ഗുണപാഠങ്ങളൊക്കെയുള്ള നല്ല പാട്ടുകളാണ്, നല്ല അർത്ഥസമ്പൂർണമായ മ്യൂസിക്കിൻ്റെയോ ഒന്നും അകമ്പടിയില്ലാത്ത ഏറെ മനോഹരമായ, കേൾക്കാൻ നല്ല ആസ്വാദ്യകരമായ നല്ല പാട്ടുകളാണ് നമ്മുടെ ഈ ഒരു പാട്ടുപാടാം കൂട്ടുകൂടാം എന്നുള്ള ഈ സെഷനിൽ കൂട്ടുകാർക്കായി നൽകാറുള്ളത്. ഇന്നും അതുപോലെ ഏറെ മനോഹരമായ ഒരു ഗാനമാണ് കൂട്ടുകാർക്കായി വരുന്നത്. എല്ലാവരും കേൾക്കുക, ആസ്വദിക്കുക, ഒപ്പം പാടാൻ ശ്രമിക്കുക.

അല്ലാ, എത്ര മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. ഇത്തരത്തിലുള്ള നല്ല ഗാനങ്ങളും പാട്ടുകളും ഒക്കെയാണ് നമ്മളും കേൾക്കാനും പാടാനുമൊക്കെ ശ്രദ്ധിക്കേണ്ടത് അല്ലേ? അതിലൂടെ ഒരുപാട് നല്ല പാഠങ്ങളും നല്ല അറിവുകളൊക്കെ കിട്ടുന്ന അള്ളാഹുവിനെയും ഇസ്ലാമിനെയും നബിയെയും അല്ലെങ്കിൽ പരലോകത്തെയും ഒക്കെ ഓർക്കാൻ ഉപകരിക്കുന്ന നല്ല പാട്ടുകൾ, നമുക്ക് നല്ല ചിന്തകൾ കൊണ്ടുവരുന്ന നല്ല പാട്ടുകൾ കേൾക്കാനാണ് നമ്മെപ്പോലെയുള്ള നല്ല കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്. ആ രൂപത്തിലുള്ള പാട്ടുകളാണ് എല്ലാ എപ്പിസോഡിലും കൂട്ടുകാർ പൂമരത്തണലിലൂടെയായാലും പീസ് റേഡിയോയുടെ മറ്റ് സന്ദർഭങ്ങളിലൊക്കെ കേൾക്കാറുള്ളത് അല്ലേ? എങ്കിൽ നമ്മൾ നമ്മുടെ ഇന്നത്തെ പാട്ടുപാടാം കൂട്ടുകൂടാം എന്നുള്ള സെഷൻ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത സെഷനിലേക്ക് കൂട്ടുകാർ ഏറെ ആകാംക്ഷയോടുകൂടി താല്പര്യത്തോടുകൂടി കാത്തിരിക്കുന്ന നമ്മുടെ അടുത്ത സെഷനിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത സെഷന്റെ പേരെന്തായിരുന്നു കൂട്ടുകാർ പറയൂ? കളിയിലൂടൊരു കാര്യം.

0: കലയിലൂടെ ഒരു കാര്യം എന്നുള്ള ഈ സെഷനിൽ കൂട്ടുകാർക്കായി എം എസ് പറഞ്ഞു തരാറുള്ളത് എന്തൊക്കെയാ കൂട്ടുകാരെ? കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ എം എസ് പറഞ്ഞു തന്നത് അതെന്തെങ്കിലും ഒക്കെ കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന ഐഡിയകളോ അല്ലെങ്കിൽ ആക്ടിവിറ്റികളോ ഒക്കെയാണ് അല്ലേ? ഇന്നും അതുപോലെ നമുക്കേറെ ഉപകാരപ്പെടുന്ന ഒരാക്ടിവിറ്റിയാണ് കൂട്ടുകാർക്കായി എം എസ് പറഞ്ഞു തരാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പറഞ്ഞ ആക്ടിവിറ്റികളൊക്കെ കൂട്ടുകാർ പ്രാവർത്തികമാക്കി ഒരുപാട് നല്ല രൂപത്തിൽ അതൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് അല്ലേ? കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു പ്രത്യേകമായ പ്രാർത്ഥനകൾ അല്ലേ, നമുക്ക് പ്രാർത്ഥനകളൊക്കെ പെട്ടെന്ന് പഠിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനൊക്കെയുള്ള ഒരുപാട് നല്ല ആക്ടിവിറ്റികൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതൊക്കെ കേട്ട കൂട്ടുകാരെ അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടാവും എന്നാണ് വിശ്വാസം. അതേപോലെ തന്നെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള നമസ്കാര കലണ്ടറും അതുപോലെയുള്ള ഒരുപാട് നല്ല നല്ല ആക്ടിവിറ്റികളൊക്കെ കൂട്ടുകാരെ ഒപ്പം കൊണ്ട് നടക്കുന്നുണ്ടാവും എന്ന വിശ്വാസത്തിൽ എം എസ് ഇന്നത്തെ ആക്ടിവിറ്റിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് കൂട്ടുകാർക്കായി എം എസ് അവതരിപ്പിക്കുന്ന ഒരു ആക്ടിവിറ്റി എന്താണെന്നറിയോ? നമുക്കറിയാലോ കൂട്ടുകാരെ, നമ്മുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ, ഇപ്പൊ കുറച്ച് മഴയൊക്കെ ഉണ്ട് അല്ലേ? ആ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ കുറച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ട്. എന്നാലും പല സ്ഥലങ്ങളിലും ഇപ്പോ തന്നെ നമ്മുടെ കേരളത്തിലെ അവസ്ഥയാ പറയുന്നത് കേട്ടോ. കേരളത്തിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇപ്പോ ശരിക്കും വലിയൊരു വേനൽക്കാലൊന്നും ആയിട്ടില്ല. ആയിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മള് ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് ആ മാസങ്ങളിലൊക്കെയാണ്, ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെയാണ് നല്ല ചൂടും നല്ല വെയിലും വേനലും ഒക്കെ ഉണ്ടാവാറുള്ളത് അല്ലേ? പക്ഷേ എന്താ ഇപ്പോഴത്തെ അവസ്ഥ? മഴ കാര്യമായി നമുക്ക് കിട്ടിയിട്ടില്ല. കേരളത്തിലെ അവസ്ഥയാണ് പറയുന്നത് കേട്ടോ. മഴ നമുക്ക് കാര്യമായി കിട്ടിയിട്ടില്ല. നമ്മുടെ കാലാവസ്ഥയൊക്കെ ഇപ്പോൾ തന്നെ വല്ലാതെ ചൂട് പിടിച്ചു അല്ലേ? അങ്ങനെയൊക്കെ അല്ലേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? എന്താ കൂട്ടുകാരെ ഇങ്ങനെ ഓരോ വർഷം കഴിയുന്നിടത്തോളം ചൂട് കൂടി വരാനുള്ള കാരണം? മുമ്പൊക്കെ ഇങ്ങനെ വല്ലാണ്ട് ഇന്നത്തെ പോലെയൊക്കെ നല്ല ചൂടും വെയിലൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? നമുക്കെങ്ങനെ അറിയാനല്ലേ, നമ്മൾ കുറച്ച് പ്രായമായിട്ടല്ലുള്ളൂ. അപ്പം നമ്മളെന്ത് ചെയ്യുക, കുറച്ചുകൂടെയൊക്കെ പ്രായമായിട്ടുള്ള നമ്മുടെ വല്യമ്മയോടോ വല്യുപ്പയോടോ അല്ലെങ്കിൽ ഉപ്പയോടോ ഉമ്മയോടോ ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കുക. അവരുടെ ചെറുപ്പകാലത്തിൽ ഇത്രയൊക്കെ വെയിലും ചൂടുമൊക്കെ ഉണ്ടായിരുന്നോ? വേനലൊക്കെ ഇത്ര ശക്തി പ്രാപിച്ചിരുന്നോ എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ. എല്ലാവരും ചോദിച്ചു നോക്കണം. ചോദിച്ചു നോക്കുമ്പോൾ നമ്മുടെ വല്യുപ്പയും വല്യമ്മയൊക്കെ എന്താ പറയാറിയോ, പണ്ടൊന്നും ഇത്രയൊന്നും ഇല്ലായിരുന്നു, പണ്ടൊക്കെ നല്ല ഒരു കാലാവസ്ഥയായിരുന്നു, ഒരു അവസാനത്തെ ഒന്ന് രണ്ട് മാസമൊക്കെ വലിയ ചൂടുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയും. അപ്പം എന്തായിരിക്കും കാരണം നമ്മുടെ കാലാവസ്ഥ ഇങ്ങനെ മാറാനും ഇങ്ങനെ ചൂട് കൂടാനും ഒക്കെ ഉള്ള കാരണം എന്താ കൂട്ടുകാരെ? അതെ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ എന്താ കാരണം. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിൽ എന്ത് ചെയ്യാണ്, പ്രകൃതിയിലുള്ള മരങ്ങളും സസ്യങ്ങളും അതുപോലെ പച്ചപ്പ് നിറഞ്ഞ അവസ്ഥയൊക്കെ മാറി ഇപ്പോൾ എല്ലാം വെട്ടി നശിപ്പിച്ച് മരങ്ങളൊക്കെ പരമാവധി വെട്ടി നശിപ്പിച്ച് ആ രൂപത്തിലാണ് മനുഷ്യർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രകൃതിയിൽ നല്ല കാലാവസ്ഥ നിലനിൽക്കാൻ സഹായിക്കുന്ന സസ്യങ്ങളും ഒക്കെ ഇങ്ങനെ നശിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കാലാവസ്ഥയിൽ മാറ്റങ്ങളുണ്ടാവും അല്ലേ? എന്ന് പറഞ്ഞാൽ ചൂടൊക്കെ വല്ലാണ്ട് കൂടും, നമുക്ക് സഹിക്കാൻ പറ്റാതെ തണുപ്പായാലും ചൂടായാലൊക്കെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? അതെ, കഴിവതും നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരത്തിൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കുക, അതുപോലെ മലകളും കുന്നുകളൊക്കെ ഇടിച്ചു നിരത്തുക എന്നുള്ളതൊക്കെ പരമാവധി കുറക്കണം. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഒക്കെ നമുക്ക് മരം വെട്ടേണ്ട അവസ്ഥ വന്നാൽ എന്ത് ചെയ്യാം, വെട്ടാം. വെട്ടണ്ട എന്നല്ല, പക്ഷേ നമ്മളങ്ങനെ വെട്ടാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക. ഒപ്പം എന്ത് ചെയ്യുക, ഇനി അഥവാ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊരു മരം വെട്ടേണ്ടി വന്നാൽ നമ്മൾ പകരം എന്ത് ചെയ്യണം, അതെ, ഒന്നോ രണ്ടോ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഈ ഭൂമിയെ നല്ല പച്ചപ്പുള്ള നല്ല സസ്യങ്ങളൊക്കെയുള്ള മരങ്ങളൊക്കെയുള്ള അങ്ങനെയുള്ളൊരു സ്ഥലമാക്കിയാൽ മാത്രമേ നമുക്ക് നന്നായി ഈ ഒരു ഭൂമിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ആക്ടിവിറ്റി കൂട്ടുകാർക്കായി എം എസ് പറഞ്ഞു തരാണ്. എന്താണെന്നറിയോ, എല്ലാ കൂട്ടുകാരും ഇപ്പോൾ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു തൈ നടണം. എന്ത് തൈയാണ്, ഏത് തൈയും നമുക്ക് നടാം. നമ്മുടെ വീടിൻ്റെ സാഹചര്യത്തിനും എന്ന് പറഞ്ഞാൽ വീട്ടിലെ സ്ഥലത്തിൻ്റെ സ്ഥല സൗകര്യത്തിനും ഒക്കെ അനുസരിച്ച് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏത് തൈയും നടാം. വലിയ മരമാകുന്ന തൈകൾ നടാം, അതല്ലെങ്കിൽ അതിനുള്ള സൗകര്യമില്ലെങ്കിൽ ആ ചെറിയ തൈകളോ ചെടികളോ ഒക്കെ നടാം. അങ്ങനെ നട്ടുകൊണ്ട് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഈ പീസ് റേഡിയോ കേൾക്കുന്ന ഒരുപാട് കൂട്ടുകാർ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരുപാട് കൂട്ടുകാർ, അവരൊക്കെ ഓരോ തൈകൾ വീതം നട്ടാൽ തന്നെ ഈ ഭൂമിയിൽ എത്രമാത്രം മരങ്ങളും ചെടികളും ഉണ്ടാവും അല്ലേ? അവരൊക്കെ രണ്ട് തൈകൾ വീതം നട്ടാലോ അതിൻ്റെ ഇരട്ടി ഉണ്ടാവും അല്ലേ? അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മുടെ ഒഴിവ് സമയത്ത്, ഇനിയിപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലായാലും ഒക്കെ നമ്മുടെ സ്കൂളുകളിൽ അവധി വരെയാണ് അല്ലേ? ആ ഡിസംബറിൽ അവസാനത്തെ ഒരു 10 ദിവസത്തെ അവധി ഉണ്ടാവും. ആ സമയത്തൊക്കെ നമ്മൾ കളികളും ഒക്കെ ആയിട്ട്, അതുപോലെ നമ്മുടെ പഠനവും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ കളിച്ചിരിച്ച് നടക്കുന്ന സമയത്ത് എന്തുകൂടെ ചെയ്യണം? നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് അഥവാ നമ്മുടെ വീടിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു തൈ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂട്ടുകാർക്ക് എന്തെങ്കിലും മരമാകുന്ന, ഒരു വലിയ മരമാകുന്ന ഏതെങ്കിലും തൈകൾ നടാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഏറെ നമുക്ക് ഒരു സന്തോഷം തോന്നുന്ന ഒരു രൂപത്തിലും ഈ ഒരു ആക്ടിവിറ്റിയെ നമുക്ക് ചെയ്യാം. എന്താണെന്നറിയോ, നമ്മൾ എന്തെങ്കിലും ഫലങ്ങൾ തരുന്ന അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അങ്ങനത്തെ തൈകൾ, ഇപ്പോൾ തക്കാളിയുടെ, അതല്ലെങ്കിൽ മുളകിൻ്റെ, അതല്ലെങ്കിൽ മത്തങ്ങയും ചിരങ്ങയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വള്ളികൾ, ഇങ്ങനെയുള്ളതൊക്കെ കുഴിച്ചിട്ട് അതൊക്കെ ഉണ്ടാവണ പെട്ടെന്ന് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അത് കൃത്യമായ വെള്ളവും വളവും ഒക്കെ വെച്ചു കൊടുത്ത് അത് ഉണ്ടായിട്ട് അതിൽ നിന്നുള്ള ഫലങ്ങളെടുത്ത് നമ്മൾ കഴിക്കുമ്പോഴൊരു ഒരു വല്ലാത്തൊരു അനുഭൂതി ഉണ്ടല്ലോ, വല്ലാത്തൊരു സന്തോഷം. അത് കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം, ശരിക്കും അനുഭവിച്ചറിയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഒരു കറി, ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഒരു ചിരങ്ങാക്കറി, ആ ചിരങ്ങാക്കറിയുടെ ചിരങ്ങ നമ്മൾ വെച്ച് വലുതാക്കി വളർത്തി ഉണ്ടാക്കിയതാണെങ്കിലോ, അത് കഴിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം ഉണ്ടാവും. ഉണ്ടാവില്ലേ? നേരെ മറിച്ച് കടയിൽ നിന്ന് പോയി ആരോ ഉണ്ടാക്കിയ ഒരു ചിരങ്ങ വാങ്ങിക്കൊണ്ടുവന്ന് കറി വെച്ച് കഴിക്കുമ്പോൾ അത്രത്തോളം ഒരു സന്തോഷം ഒരു പക്ഷെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഉണ്ടോ? ഇല്ല. അപ്പോൾ കൂട്ടുകാരെല്ലാവരും എന്ത് ചെയ്യണം, നമ്മുടെ കൈകൊണ്ട് വെച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു തൈയിൽ നിന്ന് കിട്ടുന്ന ഫലം അത് കഴിക്കാനും അതിൻ്റെ ഒരു സന്തോഷം പ്രത്യേകമായി അറിയാനും ഒക്കെ എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് MS കൂട്ടുകാർക്കായി പറഞ്ഞു തന്നിട്ടുള്ള ആക്ടിവിറ്റി എന്താണ്? അതെ, നമ്മളെല്ലാവരും നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മുടെ വീടിൻ്റെ സ്ഥല സൗകര്യത്തിനും അതുപോലെ നമ്മുടെ അവിടെയുള്ള വെള്ളത്തിൻ്റെ ലഭ്യതക്കൊക്കെ അനുസരിച്ച് അല്ലേ, ചില സ്ഥലങ്ങളിലൊന്നും നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും വെള്ളം ഉണ്ടാവില്ല. അവിടെ നമ്മൾ ഒരുപാട് ചെടികളൊക്കെ വെച്ച് അതിന് ഒരുപാട് വെള്ളമൊഴിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൻ്റെ അവസ്ഥക്കനുസരിച്ച്, സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യണം കൂട്ടുകാർ, കഴിയുന്നത്ര നമ്മുടെ അടുത്തുള്ള മണ്ണിൽ കുഴി കുഴിച്ചു കൊണ്ട് അവിടെ ചെടികൾ നടാൻ, അതുപോലെ പച്ചക്കറികളായാലും മറ്റുള്ള ഫലങ്ങൾ തരുന്ന ചെടികളായാലും ഒക്കെ നട്ട് അതിന് കൃത്യമായി വെള്ളക്കൊഴിച്ചു കൊടുത്ത് നല്ല മരങ്ങളാക്കി അല്ലെങ്കിൽ നല്ല ചെടികളാക്കി അതിൽ നിന്നുള്ള തണലോ അതിൽ നിന്നുള്ള ഫലമോ ഒക്കെ അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം ഇന്ന് പറഞ്ഞ ആക്ടിവിറ്റിയിലൂടെ എന്ത് ചെയ്യണം കൂട്ടുകാർ ഉണ്ടാക്കിയെടുക്കണം. ഒപ്പം നമ്മുടെ സുഹൃത്തുക്കളോടും എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള നമ്മുടെ ഈ പ്രകൃതിയെ സംരക്ഷിക്കാനും നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാനൊക്കെ ഉള്ള ഇത്തരത്തിലുള്ള നല്ല ആക്ടിവിറ്റികൾ നമ്മുടെ കൂട്ടുകാർക്ക് കൂടി പറഞ്ഞു കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവരെയും നമ്മൾ പീസ് റേഡിയോ കേൾക്കുമ്പോൾ നമ്മോടൊപ്പം കൂട്ടണമെന്ന് പറയുന്നത്. കേട്ടല്ലോ. ഇനി അഥവാ ഏതെങ്കിലും കൂട്ടുകാർ വന്നിട്ടില്ലെങ്കിൽ അവരോട് നമ്മൾ പ്രത്യേകമായി പറഞ്ഞു കൊടുക്കണം, ഇന്നത്തെ പൂമരത്തണലിൽ ആക്ടിവിറ്റി ഇതായിരുന്നു, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇത്തരത്തിൽ ഒരു തൈ നടാം എന്ന് പറഞ്ഞ് അവരെയും കൂടെ കൂട്ടുന്ന നല്ല കൂട്ടുകാരായിട്ട് നമ്മളെല്ലാവരും വളരണം. കേട്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്തൊക്കെ ഒരു വലിയ മരമൊക്കെ നട്ടുണ്ടാക്കിയാൽ എന്താ അറിയോ, റസൂല് പഠിപ്പിച്ചത് റസൂലിൻ്റെ ഹദീസിൽ വന്ന എന്താണെന്നറിയോ, അതിൽ നിന്ന് ആരെങ്കിലുമൊക്കെ, ഇപ്പോൾ നമ്മൾ നട്ടതൊരു മാവാണെങ്കിൽ അതിൽ നിന്ന് മാങ്ങ എന്ത് ചെയ്യും, എല്ലാവരും ഭക്ഷിക്കും അല്ലേ, എല്ലാവരും എടുത്ത് കഴിക്കും. അത് കഴിക്കുമ്പോൾ അത് നമുക്ക് സ്വതക്കയായി രേഖപ്പെടുത്തും, നമുക്ക് പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന സ്വതക്കയായി ദാന ധർമ്മമായി എന്ത് ചെയ്യും, രേഖപ്പെടുത്തും. അതേപോലെ തന്നെ അതിൽ കിളികളൊക്കെ വന്നിരിക്കും അല്ലേ, കിളികൾ വന്നിരിക്കും, കിളികളും ഈ പഴങ്ങളും ഒക്കെ ഭക്ഷിക്കും, അതല്ലെങ്കിൽ അവറ്റകൾ എന്ത് ചെയ്യും, അതിൽ കൂടുണ്ടാക്കി താമസിക്കും, അതല്ലെങ്കിൽ അതിൻ്റെ ചുവട്ടിലെ തണലിൽ പക്ഷികളും മൃഗങ്ങളും അതല്ലെങ്കിൽ മനുഷ്യരുമൊക്കെ ഇരിക്കും, അതിൻ്റെ തണൽ ഉപയോഗപ്പെടുത്തും അല്ലേ. ഇങ്ങനെ അതിൽ നിന്ന് എന്തൊക്കെ ഉപയോഗപ്പെടുന്നോ അതെല്ലാം നമുക്ക് സ്വതക്കയായി, നമ്മളാണ് ആ മരം അവിടെ കുഴിച്ചിട്ടതെങ്കിൽ നമുക്ക് സ്വതക്കയായി രേഖപ്പെടുത്തപ്പെടും. മാത്രമല്ല, ഇനി ഏതെങ്കിലും ഒരു കള്ളൻ വന്ന് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് വിചാരിച്ചോളൂ, അതിൽ നിന്ന് ഒരുപാട് ഫലങ്ങൾ എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് കരുതി നമുക്ക് ആ മോഷണത്തിലുള്ള കുറ്റമാണോ അല്ലാഹു രേഖപ്പെടുത്തുക? അല്ല, അവൻ മോഷ്ടിച്ചു കൊണ്ടുപോയ ഫലത്തിൻ്റെ അപ്പോഴും നമുക്ക് എന്താണ് സ്വതക്കയായിട്ടാണ് അത് രേഖപ്പെടുത്തപ്പെടുക. അല്ലേ, ഇതൊക്കെ റസൂല് പഠിപ്പിച്ചതാ. അപ്പൊ ഇതുപോലെയുള്ള പുണ്യം കിട്ടാനും കൂടി നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റി ഉപകാരപ്പെടും എന്നറിയുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ ഏറെ താല്പര്യം ഉണ്ടാവുക. അല്ലേ, എങ്കിൽ ഇന്നത്തെ ആക്ടിവിറ്റി കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് കളിയിലൂടെ ഒരു കാര്യം എന്നുള്ള ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ നമ്മുടെ അടുത്ത സെഷനിലേക്ക് പോകുന്നു. കൂട്ടുകാരെ, അടുത്ത സെഷന്റെ പേരെന്തായിരുന്നു? കേൾക്കാം ഒരു നല്ല കഥ. കേൾക്കാം ഒരു നല്ല കഥ എന്നുള്ള ഈ സെഷനിൽ കൂട്ടുകാർക്കായി MS പറഞ്ഞു തരാറുള്ളത് നല്ല ഗുണപാഠങ്ങളൊക്കെയുള്ള ഒരു കഥയാണ്. അല്ലേ, കഴിഞ്ഞ എപ്പിസോഡുകളിലും ഇതുപോലെ ഒരുപാട് നല്ല കഥകളും അതിൽ നിന്നുള്ള ഗുണപാഠങ്ങളും ഒക്കെ നമ്മൾ ഈ ഒരു സെഷനിലൂടെ കേട്ട് കഴിഞ്ഞു. ഇന്നും അതുപോലെ ഏറെ ഗുണപാഠങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന നല്ലൊരു കഥയാണ് കൂട്ടുകാർക്കായി പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടല്ലോ, കഥയാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും നമുക്കൊരു ശ്രദ്ധക്കുറവ് വന്നാൽ പിന്നെ ബാക്കി മനസ്സിലാവാതെ വരും. അല്ലേ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കഥ ഇതാണ്. ഇതും മുമ്പൊക്കെ MS പറഞ്ഞു തന്ന പോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കഥയാണ്. കഥ എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ പ്രവാചകനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ആ ഒരു പ്രവാചകന്മാരിൽപ്പെട്ട, ഖുർആനിൽ പേര് പറയപ്പെട്ട ഒരു പ്രവാചകനാണ്. ആര്? അയ്യൂബ് നബി അലൈഹിസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? എന്നാലും ഒന്നുകൂടെ പറയാൻ അറിയാത്ത കൂട്ടുകാർക്കായി അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമുക്കറിയാലോ, അയ്യൂബ് നബി അലൈഹിസ്സലാമയെ അള്ളാഹു പരീക്ഷിച്ചത് രോഗം കൊണ്ടായിരുന്നു. അല്ലേ, ശക്തമായ രോഗം. അതും എത്ര വർഷം എന്നറിയോ? 18 വർഷത്തോളം അദ്ദേഹം ശക്തമായ രോഗത്താൽ പ്രയാസപ്പെട്ടു. അങ്ങനെ ശക്തമായ രോഗം കാരണം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ 2 സഹോദരന്മാരൊഴികെയുള്ള ബാക്കി എല്ലാവരും, അടുത്ത ആളുകളും അകന്ന ആളുകളും ഒക്കെ എന്ത് ചെയ്തു? അദ്ദേഹത്തെ കൈവിട്ടു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വിട്ടുപോയി. ആ 2 സഹോദരന്മാർ മാത്രം എന്ത് ചെയ്യും? അദ്ദേഹത്തെ എങ്ങനെ എന്നും സന്ദർശിക്കും, അങ്ങനെ തിരിച്ചു പോകാറുണ്ടായിരുന്നു. ബാക്കിയുള്ള ആളുകളൊക്കെ അടുത്ത ബന്ധുക്കളായാലും അകത്ത ബന്ധുക്കളായാലും ഒക്കെ അദ്ദേഹത്തെ വിട്ടുപോവുകയുണ്ടായത്. എന്താ കാരണം? ആ ശക്തമായ രോഗം തന്നെ. അങ്ങനെ ഒരു ദിവസം ഈ സഹോദരന്മാരിൽ, ഏത് സഹോദരന്മാരിൽ? ഈ 2 സഹോദരന്മാരില്ലേ എപ്പോഴും അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ കൂടെയുള്ള ഈ 2 സഹോദരന്മാരിൽ ഒരാൾ പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? ലോകത്താരും ചെയ്യാത്ത എന്തോ ഒരു തെറ്റ് അയ്യൂബ് നബി അലൈഹിസ്സലാം ചെയ്തിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ആ, ഈ ലോകത്ത് ആരും ചെയ്യാത്ത എന്തോ ഒരു തെറ്റ് ഈ അയ്യൂബ് അലൈഹിസ്സലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റേ സഹോദരൻ ചോദിച്ചു, അല്ല എന്താണത്? അപ്പൊ ഈ സഹോദരൻ പറയാണ്, അല്ല 18 വർഷമായി അള്ളാഹു അയ്യൂബ് നബി അലൈഹിസ്സലാമയോട് കരുണ കാണിച്ച് അസുഖം മാറ്റിക്കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തുകൊണ്ടാവും ഇങ്ങനെ അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിക്കുന്നത് എന്ന് ഈ 2 സഹോദരന്മാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അങ്ങനെ ഇവർ 2 പേരും കൂടി എന്ത് ചെയ്തു? അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് ചെന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ അവരുടെ ക്ഷമയൊക്കെ കെട്ടിയിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത്രയും കാലമായിട്ടും അയ്യൂബ് നബി അലൈഹിസ്സലാമക്ക് ഇപ്പോഴും ഈ രോഗമൊന്നും മാറിയില്ലല്ലോ. അപ്പോൾ അവർ വളരെ അക്ഷമരായിക്കൊണ്ട് ഈ കാര്യം അയ്യൂബ് നബി അലൈഹിസ്സലാമയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ആ, നിങ്ങളിങ്ങനെ വലിയ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാവും നിങ്ങളെങ്ങനെ അള്ളാഹു പരീക്ഷിക്കുന്നത്, ഇത്രയും ശക്തമായ രോഗമൊക്കെ തന്ന് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അയ്യൂബ് നബി അലൈഹിസ്സലാം തൻ്റെ ആവശ്യ നിർവഹണങ്ങൾക്കൊക്കെ വേണ്ടി, എന്ന് പറഞ്ഞാൽ ബാത്റൂമിലേക്ക് പോയതായിരുന്നു. ഇങ്ങനെ പോകുന്ന സമയത്ത് എങ്ങനെ അദ്ദേഹം പോകുമെന്നറിയോ? നമുക്കറിയാലോ, അദ്ദേഹത്തിന് ശക്തമായ അസുഖമുള്ള വ്യക്തിയാണ്. അപ്പോൾ എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് അദ്ദേഹത്തെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. എന്നിട്ട് പുറത്ത് കാത്തു നിൽക്കും. അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ കഴിയുന്നവരെ എന്ത് ചെയ്യും? പുറത്ത് കാത്തു നിൽക്കും. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം ഇങ്ങനെ ബാത്റൂമിൽ പ്രവേശിച്ച് കുറേ സമയം കഴിഞ്ഞിട്ട് അദ്ദേഹം പുറത്തു വരുന്നില്ല. എന്ന് പറഞ്ഞാൽ പുറത്തു വരാൻ കുറച്ച് വൈകി. വൈകിയ സമയത്ത് അള്ളാഹു അയ്യൂബ് നബി അലൈഹിസ്സലാമക്ക് വഹയ് നൽകി. എന്താ വഹയ് കൊടുത്തെന്നറിയോ? വഹയ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ, ആ നബിമാർക്കൊക്കെ അള്ളാഹു വഹയ് നൽകും അല്ലേ. ആ അയ്യൂബ് നബി അലൈഹിസ്സലാമക്ക് അള്ളാഹു നൽകിയ വഹ എന്തായിരുന്നു എന്നറിയോ? നിന്റെ കാലുകൊണ്ട് നീ ചവിട്ടുക. ഇതാ തണുത്ത കുറച്ച് വെള്ളവും കുടിനീരും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് തണുത്ത വെള്ളവും കുടിനീരും കൊടുത്തുകൊണ്ട് അദ്ദേഹത്തോട് അവിടെ ചവിട്ടാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെ അള്ളാഹു അദ്ദേഹത്തിന് പ്രത്യേകമായ വഹി നൽകി. അങ്ങനെ ഭാര്യ വരാൻ വൈകി, ഭാര്യ വരാൻ കുറച്ച് വൈകി, ഇദ്ദേഹത്തെ ബാത്റൂമിലാക്കി പോയതല്ലേ. അങ്ങനെ ഭാര്യ വന്ന് അദ്ദേഹത്തെ ഇങ്ങനെ പുറത്ത് കാത്തു നിന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു? ആ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ അസുഖങ്ങളെല്ലാം മാറിയിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ആ അസുഖങ്ങളൊക്കെ ഒറ്റയടിക്ക് മാറ്റിക്കൊടുത്തു. അല്ലേ, ആദ്യത്തേക്കാൾ നല്ല അവസ്ഥയിൽ, ആദ്യത്തേക്കാൾ നല്ല ആരോഗ്യമുള്ള അവസ്ഥയിൽ അദ്ദേഹം എത്തിയിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പുറത്തു വന്ന സമയത്ത് ഭാര്യയ്ക്ക് എന്ത് ചെയ്തില്ല, പെട്ടെന്ന് മനസ്സിലായില്ല. കാരണം അങ്ങനെ എണീറ്റ് നടക്കാനൊന്നും വയ്യാത്ത ഒരു വ്യക്തിയായിട്ടാണ് അകത്തേക്ക് പോയത് അല്ലേ. ഇപ്പോൾ പുറത്തു വരുമ്പോൾ ആ നല്ല ആരോഗ്യമൊക്കെ ഉള്ള ഒരു മനുഷ്യനായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈ ഭാര്യയ്ക്ക് ഇത് അയ്യൂബ് നബി അലൈഹി ഇസ്ലാം ആണെന്ന് മനസ്സിലായില്ല. ആ സമയത്ത് ഈ ഭാര്യ അദ്ദേഹത്തോട് ചോദിക്കാണ്, ആരോടെ ചോദിക്കുന്നത്? അയ്യൂബ് നബി അലൈഹി ഇസ്ലാമയോട് തന്നെ ചോദിക്കാണ്. എന്താ ചോദിക്കുന്ന അറിയോ? അല്ല, നിങ്ങൾ ആ അസുഖമൊക്കെ ഉള്ള, രോഗങ്ങളൊക്കെ ഉള്ള അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ എവിടെ എവിടെയെങ്കിലും കണ്ടിരുന്നോ എന്ന് ചോദിക്കാണ്. ശരിക്കും ആരോടാ ചോദിക്കുന്നത്? അയ്യൂബ് നബി അലൈഹി ഇസ്ലാമയോട് തന്നെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അസുഖമൊക്കെ മാറി നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനായപ്പോൾ ആർക്കും മനസ്സിലായില്ല ഈ ഭാര്യയ്ക്ക് അത് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഈ ഭാര്യ ഒന്നുകൂടെ പറയണം. എന്താ പറയുന്ന അറിയോ? അള്ളാഹു ആണ് സത്യം, അദ്ദേഹം ഏതാണ്ട് നിങ്ങളെപ്പോലെ തന്നെയാണ്, അഥവാ നിങ്ങളെപ്പോലെ തന്നെയാണ് അയ്യൂബ് അലൈഹി ഇസ്ലാമിന്, അദ്ദേഹത്തെ ഇവിടെ എവിടെയെങ്കിലും കണ്ടോ എന്ന് ചോദിക്കാണ്. ആ നേരത്തെ അയ്യൂബ് അലൈഹി ഇസ്ലാം ഭാര്യയോട് മറുപടി പറയാണ്, ഞാൻ തന്നെയാണ് അയ്യൂബ് എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് വളരെ അത്ഭുതകരമായി അയ്യൂബ് നബി അലൈഹി ഇസ്ലാമയുടെ രോഗം അള്ളാഹു മാറ്റിക്കൊടുക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ സമ്പത്തും ആളുകളും മറ്റെല്ലാ സൗകര്യങ്ങളും അള്ളാഹു അദ്ദേഹത്തിന് തിരിച്ചു നൽകുകയും ഉണ്ടായി എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഈ കഥയിലോടൊപ്പം ഖുർആനിലും അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രമൊക്കെ വന്നിട്ടുണ്ടല്ലോ, നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഈ കഥയിൽ നിന്ന് എന്താണ് കൂട്ടുകാരെ, അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിയുടെ ഈ ചരിത്ര സംഭവത്തിൽ നിന്ന് എന്താണ് കൂട്ടുകാരെ നമുക്കുള്ള ഗുണപാഠം? ആ എന്ത് ചെയ്യും ഇപ്പോൾ? അയ്യൂബ് നബി അലൈഹി ഇസ്ലാം ഒരു പ്രവാചകനാണ് അല്ലേ, അങ്ങനെ ഒരു പ്രവാചകനായിരുന്നിട്ട് പോലും ഇത്രയേറെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ അള്ളാഹു എന്ത് ചെയ്യും? കൂടുതലായി പരീക്ഷിക്കും. അതുപോലെ അമ്പിയാക്കളൊക്കെ എന്ത് ചെയ്യും? കൂടുതലായി പരീക്ഷണത്തിന് വിധേയരായ ആളുകളാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അസുഖങ്ങളും ഒക്കെ വരുമ്പോൾ ഓ വല്ലാത്ത അസുഖം എന്നൊക്കെ പറഞ്ഞ് അക്ഷമരാകുകയാണോ വേണ്ടത്? അല്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ക്ഷമിച്ച് നല്ല കൂട്ടുകാരായിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? അള്ളാഹു മാറ്റിത്തരും അല്ലേ. അങ്ങനെയുള്ള നല്ല ഗുണപാഠമുള്ള ഒരു കഥയാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണ് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രത്തിലൂടെ അള്ളാഹു റസൂല് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എങ്കിൽ ഇന്നത്തെ കേൾക്കാം ഒരു നല്ല കഥ എന്നുള്ള ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. കൂട്ടുകാർക്ക് ഇന്നത്തെ കഥയും പാട്ടും ആക്ടിവിറ്റിയും കുഞ്ഞു മെസ്സേജും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കൂട്ടുകാരുമായി സംവദിക്കാമെന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തേക്ക് ഇവിടെ ചോദിക്കുകയാണ്, എല്ലാ കൂട്ടുകാർക്കും നല്ല കൂട്ടുകാരായി വളരാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൂമരത്തണലിൽ ഇവിടെ അവസാനിക്കുന്നു. ഇത് കൂട്ടുകാരുടെ സ്വന്തം MS. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാല്ലാ, അപ്പോൾ പൂമരത്തണലിൽ കേട്ടല്ലോ പ്രകൃതിയുടെ കൂട്ടുകാരുമായി ബന്ധപ്പെട്ട ഒരു കേൾവിയാണ് ഇപ്പൊ കേട്ട് കഴിഞ്ഞത്.
2: പ്രവാചകന്റെ നമസ്കാരം, നോമ്പ് തുടങ്ങി കർമ്മശാസ്ത്ര വിഷയങ്ങളെ സമഗ്രമായി പഠിപ്പിച്ച ലൈഫ് കോഴ്സ്, പ്രമാണബദ്ധമായി വിശദമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്, നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിർത്തുന്നതിനായി വേണ്ടിയാകട്ടെ, താങ്കളുടെ വിഹിതം എത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുമല്ലോ. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇനി നുറുങ്ങുകൾ.
4: തണൽ തേടി ഒരു വെള്ളിയാഴ്ച. രചന ഇബ്നു അലി എടത്തനാട്ടുകര. ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
5: തണൽ തേടി ഒരു വെള്ളിയാഴ്ച. നമസ്കരിക്കാൻ വിരിച്ച മുസല്ലയിൽ പ്രാവിൻ്റെ ഒരു ചെറുതൂവൽ. ഇക്കഴിഞ്ഞ ഹജ്ജിന് ശേഷം മസ്ജിദുൽ ഹറമിലായിരുന്നു അത്. ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷമുള്ള ആദ്യത്തെ വെള്ളിയാഴ്ച. 1.5 മണിക്കൂർ മുമ്പേ മുറിയിൽ നിന്നിറങ്ങി പുറപ്പെട്ടെങ്കിലും വൈകിയിരുന്നു. ഹാജിമാർക്കുള്ള പതിവ് ബസ് ഓട്ടം നിർത്തിയിരുന്നു. കൈകാട്ടി നിർത്തിയ കാറിലെ ഡ്രൈവർ വിവിധ ഭാഷകളിൽ പറഞ്ഞത് മനസ്സിലായി. റോഡ് ബ്ലോക്കാണ്, നടക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. തലച്ചോറിലേക്ക് എത്തുന്ന തീവെയിലിൽ നടത്തം തുടങ്ങി. കുട ചൂടിയതറിയാത്ത പോലെ, ചൂടിനൊരു കുറവുമില്ല. ഇത്തിരി ദൂരം നടന്നപ്പോഴേക്കും കെട്ടിടങ്ങളുടെ നിഴൽ വീണ റോഡിലെ സ്ഥലമെല്ലാം വിശ്വാസികൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു. മുസല്ല വിരിച്ച് ഇരിപ്പുണ്ടായിരുന്നു. നടത്തം തുടർന്നെങ്കിലും ഹറമിൻ്റെ കുറേ അകലെ ബാരിക്കേഡ് തീർത്ത് വഴി തടഞ്ഞിരുന്നു. പള്ളിയും പരിസരവും നിറഞ്ഞിരുന്നു. ഒരു മുസല്ല വിരിക്കാൻ നിഴലുള്ളിടത്തെല്ലാം അത് ചെയ്തിരിക്കുന്നു വിശ്വാസിനികൾ. മെയിൻ റോഡിൽ നിന്ന് ചെറിയ ഒരു റോഡിലേക്ക് തിരിഞ്ഞെങ്കിലും നിഴലിടങ്ങളൊട്ടും ഒഴിവില്ല. ഇടവഴി പോലൊരിടത്തേക്ക് തിരിഞ്ഞു. അവിടെയും ആളുകൾ ഇരിപ്പുറപ്പിച്ചിരിക്കുന്നു. അതേവഴി വീണ്ടും നടന്നു കയറിയപ്പോൾ രണ്ട് കൂറ്റൻ കെട്ടിടങ്ങൾക്ക് നടുവിലെ ഇടുങ്ങിയ നടവഴിയിൽ നിഴലുണ്ട്. നിലം ചരിഞ്ഞതാണെങ്കിലും അവിടെ ഇരിക്കാൻ തീരുമാനിച്ചു. മുസല്ല വിരിച്ചിരുന്ന് ഖുർആൻ പാരായണം തുടങ്ങി. ഒരു ഭാഗത്തു നിന്ന് വേവുന്ന കോഴിയിറച്ചിയുടെ സുഗന്ധം. തൊട്ടടുത്ത ഹോട്ടലിൻ്റെ അടുക്കളയിൽ നിന്നാവാം. എന്നാൽ പക്ഷിക്കൂടുകളിൽ നിന്നെന്ന പോലെ അസുഖകരമായ മണവുമുണ്ട്. കാഷ്ടത്തിൻ്റെ അടയാളങ്ങളും തൂവലുകളും നാട്ടിലെ കോഴി ഫാമിൻ്റെ സാന്നിധ്യം ഓർമ്മപ്പെടുത്തി. കുറച്ചു നേരം കൊണ്ട് ആ സ്ഥലവും ഭക്തരെ കൊണ്ട് നിറഞ്ഞു. ഒരു പക്ഷേ ഇത് മക്കയിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാവാം എനിക്ക്, പ്രാർത്ഥനകളിൽ മുഴുകി. അന്നേരം മുകളിൽ നിന്നൊരു പ്രാവിൻ്റെ കൊഞ്ഞുതൂവൽ അപ്പൂപ്പൻ താടിപോൽ അന്തരീക്ഷത്തിൽ ചുറ്റിക്കറങ്ങി മുസല്ലയിലേക്ക് പതിച്ചു. തല്ല അത്ഭുതത്തോടെ മേലോട്ട് നോക്കിയപ്പോൾ കണ്ടത് രണ്ടിണപ്രാവുകൾ കെട്ടിടത്തിൻ്റെ ഉയരത്തിരുന്ന് എന്തോ നിശബ്ദമായി പങ്കുവെക്കുന്നതാണ്. പ്രാവുകൾ വേറെയുമുണ്ട്. അവ ഒരു കെട്ടിടത്തിൽ നിന്ന് അടുത്തതിലേക്ക് പറക്കുന്നു. അവിടെയിരുന്ന് തൂവലുകൾ കൂതിയൊതുക്കുന്നു. ഇടയ്ക്ക് ചില ഇണപ്രാവുകൾ ഒന്നിച്ച് പറന്നുയർന്ന് ചുറ്റിയടിക്കുന്നു, വെയിലേറ്റിരിക്കുന്ന വിശ്വാസികളുടെ സുഖവിവരമന്വേഷിക്കാനെന്ന പോലെ. എന്നാൽ വിശ്വാസികളുടെ പ്രാർത്ഥനക്ക് ഭംഗമുണ്ടാകാതിരിക്കാനെന്നോണം അവ അത്ഭുതകരമാം വിധം നിശബ്ദരായിരുന്നു. ബാങ്ക് വിളിയുയർന്നു. ദൂരെയായിരുന്നതുകൊണ്ട് ഖുത്തുബ വേണ്ടത്ര വ്യക്തമായിരുന്നില്ല. വെയിൽ ചൂടിൽ നിന്നുള്ള ആശ്വാസവും പൊതിയുന്ന സമ്മിശ്ര ഗന്ധങ്ങളും നിമ്നോന്നതമായ ഇരുപ്പ് നിലവും ഉയരത്തിൽ പ്രാവുകളുടെ നേർത്ത ചിറകടിയും പറന്നു വീഴുന്ന വെൺതൂവലുകളും അകലെ നിന്ന് കേൾക്കുന്ന ഉത്ഭോധന ശകലങ്ങളും തീർത്ത വല്ലാത്തൊരു മായിക ലോകത്തെത്തിയ അവസ്ഥ. ഹറം ഒരു മായിക ലോകമാണ്. ഓർമ്മകൾ ഉൾപ്പുളകം സമ്മാനിക്കുന്ന എത്രയോ മഹാത്മാക്കളുടെ കാലടികൾ പതിഞ്ഞ സ്ഥലം. ജനലക്ഷങ്ങൾക്കിടയിൽ ഒരു ബിന്ദുവായി അലിഞ്ഞു ചേരുമ്പോൾ ഇല്ലാതാകുന്നത് മനസ്സിലെ ഞാനെന്ന ബോധം കൂടിയാണ്.
1: നുറുങ്ങുകൾ ഇവിടെ സമാപിക്കുന്നു. തണൽ തേടി ഒരു വെള്ളിയാഴ്ച എന്ന ഇബ്നു അലി എടത്തനാട്ടുകാരുടെ രചനക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോട് നൽകിയ ശബ്ദാഖ്യാനമാണ് നുറുങ്ങുകളിലൂടെ ഇപ്പോൾ കേട്ടത്. പീസ് റേഡിയോ വൈബ്സ് തുടരുന്നു. ഇനി
4: അസ്മാ ഉൽ ഹുസ്ന. അള്ളാഹുവിനെ പഠിക്കാൻ അള്ളാഹുവിൻ്റെ നാമ ഗുണ വിശേഷണങ്ങളിലൂടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് നാം അസ്മാ ഉൽ ഹുസ്നയിൽ പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ അൽബർ എന്ന നാമമാണ്.
1: ബഹുമാനായ അബ്ദുറൌഫ് അൽ ഹിക്കമി അല്ലേ അദ്ദേഹം, തിരുവനന്തപുരം. അദ്ദേഹമാണ് പതിപോലെ അസ്മാ ഉൽ ഹുസ്നയിൽ കേൾക്കാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീന വല ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. വിജ്ഞാനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമായ വിജ്ഞാനമാണ് നാം പഠിക്കുന്നത് എന്ന ചിന്തയോടുകൂടി തന്നെ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് വിഹരിക്കുവാൻ ഉതകുന്ന ഒരു വിജ്ഞാനമാണ് യഥാർത്ഥത്തിൽ നാം പഠിക്കുന്നത് എന്ന ചിന്തയും ആ പഠനം നമ്മുടെ ജീവിതത്തിൽ പ്രതിധ്വനിച്ച് നിൽക്കണം എന്നതുകൂടി നമ്മൾ ബോധപൂർവം നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ ഇന്ന് നാം പഠിക്കുന്നത് അൽ ബർറു എന്ന നാമത്തെക്കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ അൽ ബർറു എന്ന നാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരു തവണയാണ് ആ നാമം വന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ കാണാം, ഇന്നഹു ഹുവൽ ബർറു റഹീം, അള്ളാഹു സുബ്ഹാനഹു തആല അവനാകുന്നു അൽ ബർ, പുണ്യമേകുന്നവൻ, വിശാലമായ പുണ്യമേകുന്നവൻ, റഹീം, അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനും എന്ന രണ്ട് നാമങ്ങൾ അള്ളാഹു പറഞ്ഞപ്പോൾ അതിൽ ഒന്നാമത് പറഞ്ഞത് അൽ ബർറു എന്നാണ്. അള്ളാഹു അങ്ങേയറ്റം വിപുലമായ ഔദാര്യം നൽകുന്നവൻ, അവൻ പുണ്യം നൽകുന്നവൻ, മറ്റുള്ള ആളുകൾക്ക് പുണ്യം ചെയ്തു കൊടുക്കുന്നവൻ, അങ്ങേയറ്റം വിട്ടുവീഴ്ച കാണിക്കുന്നവൻ, അങ്ങേയറ്റം ഔദാര്യം കാണിക്കുന്നവൻ, അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവൻ. ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഈ ഒരു അൽ ബർറു എന്ന നാമം പഠിക്കുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചപ്പോൾ അൽ ബർറു എന്ന് പറഞ്ഞാൽ അള്ളാഹു പുണ്യം ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ അത് വിശാലമായ അർത്ഥത്തിലാണ്. പുണ്യം വിട്ടുവീഴ്ചയിലുണ്ട്, വിട്ടുവീഴ്ച കാണിക്കുന്നതിലൂടെ പുണ്യം നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല വിശാലമായ വിട്ടുവീഴ്ചയിലൂടെയുള്ള ബർറാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങേയറ്റം ഔദാര്യവാനാണ്, അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങേയറ്റം കാരുണ്യവാനാണ്. ഈ രൂപത്തിൽ എല്ലാ നിരക്കും അങ്ങേയറ്റത്തെ വിട്ടുവീഴ്ചയും ഔദാര്യവും കാരുണ്യവും ഒക്കെ കാണിച്ചുകൊണ്ട് അള്ളാഹു അൽ ബർറാണ് എന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. ഒരു ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന അങ്ങനെയുള്ള ഖാലല്ലാഹ്, അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഹദീസിനെയാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയുക. അങ്ങനെ ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, യബ്ന ആദം അൻഫിഖ്, ആദം സന്തതിയെ നീ ചിലവഴിക്കുക, ഉംഫിഖ് അലൈക്, ഞാൻ നിനക്ക് ചിലവഴിച്ചു തരും. അതായത് നമ്മൾ ചിലവഴിച്ചാൽ, നമ്മൾ എത്ര കണ്ട് ചിലവഴിക്കുന്നുവോ അതിനനുസരിച്ച് അള്ളാഹു നമുക്ക് നൽകുമെന്നാണ് പറയുന്നത്. വഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ട മറ്റു വിശദീകരണങ്ങൾ പറയുകയാണ്, യദുല്ലാഹി മൽആ, അള്ളാഹുവിൻ്റെ കരങ്ങൾ അത് നിറഞ്ഞിരിക്കുകയാണ്. ലാ തഗീദുഹാ നഫഖത്തുൻ, ഒരല്പം പോലും അതിൽ കുറവ് സംഭവിക്കുകയില്ല. സഹാ ഉല്ലൈല വൻ നഹാർ, രാത്രിയിലും പകലുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം അത്യുദാരനാണ്, അവൻ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, എല്ലാം നൽകുന്നവനാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അറഅയ്തും മാ അൻഫഖ മുൻതു ഖലഖ സമാഅ വൽ അർദ്, ആകാശ ഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ ഇന്നുവരേക്കും അള്ളാഹു അവൻ്റെ ഔദാര്യം ഈ ലോകത്ത് കനിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആളുകൾക്കും ഭക്ഷണം നൽകുന്നു, എല്ലാ ആളുകൾക്കും അനുഗ്രഹങ്ങൾ വർഷിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു, എല്ലാ ജീവജാലങ്ങൾക്കും അള്ളാഹു അതിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഒരു അണുമണി തൂക്കം പോലും റബ്ബിൽ കുറവ് വന്നിട്ടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിക്കുന്നത്. ഫഇന്നഹു ലം യഗിദ് മാ ഫിയദിഹി, അള്ളാഹുവിൻ്റെ കയ്യിൽ ഒന്നുപോലും ഒരല്പം പോലും കുറവ് വന്നിട്ടില്ല. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ ഇന്നുവരെ അള്ളാഹു നമുക്ക് വേണ്ടി ഔദാര്യം വിശാലമാക്കിയിരിക്കാൻ. അള്ളാഹു അൽ ബർറു റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ ഔദാര്യവും അള്ളാഹുവിൻ്റെ വിട്ടുവീഴ്ചയും അള്ളാഹുവിൻ്റെ പാപമോചനവും എല്ലാം വിശാലമായി കിടക്കുന്നു എന്ന അർത്ഥമാണ് അൽ ബർറു എന്ന നാമത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അങ്ങേയറ്റം വിശാലത നൽകുന്നവൻ, അങ്ങേയറ്റം ഔദാര്യം നൽകുന്നവൻ, അങ്ങേയറ്റം പുറത്തു നൽകുന്നവൻ, അങ്ങേയറ്റം നമുക്ക് റിസ്ക് നൽകുന്നവൻ. ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു നാമമാണ് യഥാർത്ഥത്തിൽ അൽ ബർറു എന്നത്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അൽ ബർറു എന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാം ഔദാര്യം ചെയ്യുന്നവനാണ്, അതുപോലെ തന്നെ പുണ്യം നൽകുന്നവനാണ് എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ചില ഗുണങ്ങൾ അവൻ്റെ അടിമകൾക്കുണ്ടാകണമെന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. തൻ്റെ അടിമകൾക്ക് ആ ഗുണങ്ങൾ ഉണ്ടാകണമെന്നത് അള്ളാഹു ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ബിർറ് കാണിക്കുക എന്നത് മനുഷ്യൻ്റെ മനസ്സുകളിൽ ബിർറുണ്ടാകണം, പ്രവൃത്തികളിൽ ബിർറുണ്ടാകണം, സംസാരങ്ങളിൽ ബിർറുണ്ടാകണം എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുകയാണ്. ആ ബിർറ് രണ്ട് രൂപത്തിലാണ്. ഒന്നാമത് അള്ളാഹുവിനോടുള്ള ബിർറ്, രണ്ടാമത് സൃഷ്ടികളോടുള്ള ബിർറ്. അള്ളാഹുവിനോടും ബിർറുണ്ട്, പുണ്യം കാണിക്കേണ്ടതുണ്ട്. അതോടൊപ്പം സൃഷ്ടികളോടും ചില പുണ്യങ്ങളും ഔദാര്യങ്ങളും നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ അള്ളാഹുവിനോടുള്ള ബിർറ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധ ഖുർആനിൽ രണ്ടാം അധ്യായം 177-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു കാര്യം നമ്മോട് ഉണർത്തുന്നുണ്ട്. ലൈസൽ ബിർ, ബിർറല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി, മശ്രിഖിലേക്കും മഗ്രിബിലേക്കും കിഴക്കിലേക്കും പടിഞ്ഞാറിലേക്കും നിങ്ങളുടെ മുഖത്തെ തിരിക്കുക എന്ന ഉപരിവിപ്ലവമായ പ്രവർത്തനം കാണിക്കുക എന്നതല്ല ബിർറ് എന്നുള്ളത്. ഇഖ്ലാസില്ലാത്ത മറ്റുള്ളവരെ കാണിക്കാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ല യഥാർത്ഥത്തിൽ ബിർറ്. വലാക്കിൻ, എന്നാൽ ബിർറ് എന്ന് പറഞ്ഞാൽ, വലാക്കിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വ മലായികതിഹി വ കിതാ വൽ കിതാബി വ നബിയീന വ ആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ വ ബിനി സബീലി വ സായിലീന വ ഫിർ റിഖാബ് വ അഖാമ സ്സലാ വ ആത സ്സകാ വൽ മൂഫൂന ബി അഹ്ദിഹിം ഇദാ ആഹദു والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا أولئك هم المتقون. അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് എന്താണ് ബിർറ് എന്നുള്ളത്. അള്ളാഹുവിൽ വിശ്വസിക്കുക, മലക്കുകളിൽ വിശ്വസിക്കുക, വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുക, അതുപോലെ തന്നെ നബിമാരിൽ വിശ്വസിക്കുക, അങ്ങനെ നിസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം, നോമ്പനുഷ്ഠിക്കണം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കണം, ഇതൊക്കെയാണ് ബിർറ്. ഇതെങ്ങനെയാകണം? ഉപരിവിപ്ലവമായ ഇഖ്ലാസ് ഇല്ലാത്ത സാദാ പ്രവർത്തനങ്ങളാകരുത്. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കിലേക്കും പടിഞ്ഞാറിലേക്കും തിരിഞ്ഞു നിൽക്കുക എന്നതല്ല ബിർറ്. മറിച്ച് ഇഖ്ലാസോടുകൂടി ഈ പറയപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണ് ബിർറ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ മുത്തഖീങ്ങൾ എന്നും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. ഇനി പടപ്പുകളോടുള്ള, സൃഷ്ടികളോടുള്ള ബിർ എന്താണ്? പുണ്യം എന്താണ്? മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം, നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള സാമ്പത്തികമായോ ശാരീരികമായോ സഹായങ്ങൾ നൽകണം. വാക്കുകൾ കൊണ്ട് സഹായിക്കാൻ കഴിയും, ചില എഴുത്തുകൾ കൊണ്ട് സഹായിക്കാൻ കഴിയും, പ്രവർത്തനങ്ങൾ കൊണ്ട് സഹായിക്കാൻ കഴിയും, സാമ്പത്തികമായി സഹായിക്കാൻ കഴിയും, സമയം നൽകിക്കൊണ്ട് സഹായിക്കാൻ കഴിയും. ഏതു രൂപത്തിലാണോ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുക, അത് ബിർറാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നന്മകൾ അധികരിപ്പിക്കണം, മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കാൻ സാധിക്കണം. ഉമ്മയോടും ഉപ്പയോടും മാന്യമായി പെരുമാറുന്നത് പോലും ബിർറാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഏറ്റവും വലിയ ബിർറ് എന്നുള്ളത് അത് ഉമ്മയോടും ഉപ്പയോടും മാന്യമായി പെരുമാറുക എന്നതാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ തൗഹീദ് പറഞ്ഞതിനോട് ചേർത്തു പറഞ്ഞത് വഖലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ് അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു തൗഹീദിനെ പറഞ്ഞതിന് ശേഷം വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് പുണ്യം ചെയ്യണം എന്നാണ് പറഞ്ഞത്. അവരോട് ചെയ്യുന്ന വാക്കുപോലും പറയരുത്. വലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ, അവരോട് ചെയ്യുന്ന വാക്ക് പറയരുത്, അവരോട് കയർത്ത് സംസാരിക്കരുത്, അവരോട് മാന്യമായ സംസാരം സംസാരിക്കണം. ഇതെല്ലാം ബിർറാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സൽസ്വഭാവമാണ് ഏറ്റവും വലിയ ബിർറ് എന്നുള്ളത്. വിശുദ്ധ തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നവാസ് ബിൻ സമാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ബിർറ് എന്നുള്ളത്. എന്താണ് ബിർറ് എന്ന് ചോദിക്കുമ്പോൾ, എന്താണ് ഇസ്മ് എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നു അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്. ബിർറ് എന്ന് പറഞ്ഞാൽ അത് സൽസ്വഭാവമാണ്. സൽസ്വഭാവമാണ് ബിർറ് എന്നുള്ളത്, നന്മയെന്നുള്ളത്, പുണ്യമെന്നുള്ളത്. വൽ ഇസ്മു, എന്താണ് തിന്മയെന്നുള്ളത്? മാ ഹാക ഫീ നഫ്സിക്, നിന്റെ മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്നത്. മാത്രമല്ല വകരിഹ്ത അൻ യത്തലിഅ അലൈഹി നാസു, ജനങ്ങൾ നീ ചെയ്യുന്ന ആ പ്രവൃത്തി അത് എത്തിനോക്കുന്നതിൽ, അത് കാണുന്നതിൽ നിനക്ക് വെറുപ്പുണ്ടെങ്കിൽ അതാണ് തെറ്റ്, തിന്മ, ഇസ്മ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോഴും തഖ്വല്ലാഹ് വ ഹുസ്നുൽ ഖുൽഖ്, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയവും ശരിയായ സൽസ്വഭാവവുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പുണ്യമായത്, ഏറ്റവും ഔദാര്യമായത് അത് ഹുസ്നുൽ ഖുൽഖാണ്. നല്ല മനസ്സുണ്ടെങ്കിൽ, നല്ല സ്വഭാവമാണ് എങ്കിൽ മറ്റുള്ളവരോട് നല്ലതുപോലെ വർത്തിക്കാൻ സാധിക്കും. നല്ല സംസാരങ്ങൾ നമുക്കുണ്ടാക്കി തീർക്കാൻ സാധിക്കും. നല്ല പെരുമാറ്റമുണ്ടാകും. നല്ല രൂപത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകും. അതാണ് ഹുസ്നുൽ ഖുൽഖ്. സൽസ്വഭാവിയാകണം എങ്കിൽ ഇഹത്തിലും പരത്തിലും നമുക്ക് വിജയിക്കാൻ സാധിക്കും. അതാണ് ഏറ്റവും നല്ല ബിർറ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. നമ്മുടെ നാവിൽ നിന്നോ നമ്മുടെ നോട്ടങ്ങൾ കൊണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പാടില്ല എന്നതുകൂടി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഒരു മുസ്ലിം മറ്റു മുസ്ലിമീങ്ങളിൽ, അതായത് മറ്റു മുസ്ലിമീങ്ങൾ ഒരു മുസ്ലിമിൻ്റെ കയ്യിൽ നിന്നോ നാവിൽ നിന്നോ സുരക്ഷിതനായിരിക്കുന്നുവെങ്കിൽ അവനാണ് മുസ്ലിം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ആയുസ്സിൻ്റെ ദീർഘത, നമുക്ക് ആയുസ് ദീർഘിച്ച് ലഭിക്കണമെങ്കിൽ റസൂലുള്ളാഹി പറയാണ്, ലാ യസീദു ഫിൽ ഉംരി ഇല്ല അൽ ബിർറു വലാ യറുദ്ദുൽ ഖദറ ഇല്ല ദുആ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നമ്മുടെ ആയുസ് വർദ്ധിപ്പിച്ച് കിട്ടണമെങ്കിൽ അവൻ ബിർറുള്ളവനാകണം, സൽസ്വഭാവിയാകണം, നന്മകൾ ചെയ്യുന്നവനാകണം. അങ്ങനെ നന്മകൾ ചെയ്യാൻ സാധിച്ചാലോ അവൻ്റെ ആയുസ് അധികരിച്ച് കിട്ടുമെന്നാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഖദ്ർ, നമുക്ക് രേഖപ്പെടുത്തിയ ആ ഒരു ഖദ്ർ അത് മാറ്റണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ടല്ലാതെ മാറ്റാൻ സാധിക്കുകയില്ല എന്നും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ വാബിസ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ചെന്ന് ചോദിക്കുകയാണ്, എന്താണ് ഇസ്മ്, എന്താണ് ബിർറ്, എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് പുണ്യമെന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ തിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മറുപടി പറഞ്ഞപ്പോൾ, ഇസ്തഫ്തി ഖൽബക്, നീ നിൻ്റെ ഹൃദയത്തിനോട് ഫത്വ ചോദിക്കുക, നീ നിൻ്റെ മനസ്സിനോട് ചോദിക്കുക. അൽ ബിർറു മത്മഇന്നത് ഇലൈഹി നഫ്സു, നിൻ്റെ മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്നതാണോ നീ ചെയ്ത ആ പ്രവൃത്തി എന്ന് നിൻ്റെ മനസ്സിനോട് ചോദിക്കുക. ശാന്തിയും സമാധാനവും നൽകുന്നതാണ് എങ്കിൽ അതാണ് വത്മഅന്ന ഇലൈഹിൽ ഖൽബു, നിൻ്റെ ഹൃദയത്തിന് ശാന്തിയും സമാധാനവും നൽകുന്നതാണ് എങ്കിൽ അതാണ് ബിർറ്. എന്നാൽ ഇസ്മി എന്ന് പറഞ്ഞാൽ മഹാക ഫീ നഫ്സി വതറദ്ദദ ഫി സദ്രി, നിൻ്റെ മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്നതും ആ മനസ്സിന് അസ്വസ്ഥതയുണ്ടാക്കുന്നതുമായ പ്രവർത്തനങ്ങൾ, അതാണ് ഇസ്മ് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, വഅലമു അന്നൽ ബിർറ ലാ തുബില വൽ ഇസ്മ ലാ യുൻസ. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സുകൾക്ക് ശാന്തിയും സമാധാനവും ഏകുന്ന ഏതേത് പ്രവർത്തനങ്ങളുണ്ടോ അതെല്ലാം പുണ്യമാണ്, അതെല്ലാം ബിർറാണ്. ആ ബിർറ് നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. നമ്മുടെ എല്ലാ സെക്കൻഡുകളിലും ബിർറു മാത്രമായിരിക്കണം. ഇസ്മിൽ നിന്ന് മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന, മറ്റുള്ള ആളുകൾ അറിഞ്ഞാൽ അയ്യേ മോശമെന്ന് പറയുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് അല്ലാഹു അൽ ബർറ് എന്ന് പറയുന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ. മാത്രമല്ല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പൂർവ്വകാലത്ത് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. മരുഭൂമിയിലൂടെ ഒരു മനുഷ്യൻ നടന്നുപോയപ്പോൾ കാർമേഘങ്ങളിങ്ങനെ കൂടി, അത് മഴ പെയ്യാനായി. ആ മഴ പെയ്യാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് കാർമേഘങ്ങൾക്കുള്ളിൽ നിന്ന് ഒരു അശരീരി കേട്ടു, ഇന്ന മനുഷ്യൻ്റെ ഇസ്തി ഹദീഖത്ത ഫുലാൻ, ഒരു മനുഷ്യൻ്റെ തോട്ടത്തിൽ ചെന്ന് മഴ പെയ്യാൻ വേണ്ടി ഒരു അശരീരി കേൾക്കുന്നു. ആ കാർമേഘം അവിടെ നിന്ന് സഞ്ചരിക്കുന്നു. ഈ മനുഷ്യൻ ആ കാർമേഘത്തിൻ്റെ പുറകെ ചെന്നു. ഒരു തോട്ടമെത്തിയപ്പോൾ അത് വലിയ മഴയായി വർഷിച്ചു. അവിടെ വലിയ അനുഗ്രഹങ്ങൾ ഇറങ്ങി. അങ്ങനെ മഴ പെയ്യുകയും അങ്ങനെ ഈ മനുഷ്യൻ, കണ്ടു നിന്ന മനുഷ്യൻ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുകയും എന്നിട്ട് ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥനെ തേടിപ്പിടിച്ച് അയാളോട് ചോദിക്കുകയാണ്, താങ്കളുടെ പേരെന്താണ്? ആ പേര് പറഞ്ഞപ്പോഴേക്ക് ആ കാർമേഘത്തിൽ നിന്ന് കേട്ട ആ അശരീരിയിൽ പറഞ്ഞ പേര് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടെ അത്ഭുതമായിപ്പോയി. അങ്ങനെ ലാസ്റ്റ് ഇദ്ദേഹം കണ്ടു നിന്ന വ്യക്തി ആ തോട്ട ഉടമയോട് ചോദിക്കുകയാണ്, താങ്കൾ ഈ തോട്ടത്തിൽ നിന്ന് എന്താണ് പ്രവർത്തിക്കുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാൻ കൃഷിയെടുത്തു കഴിഞ്ഞാൽ, വിളവെടുത്തു കഴിഞ്ഞാൽ ഈ വിളവെടുത്തതിനെ മൂന്നായി ഭാഗിക്കും. അതിലൊന്നാമത്തത് സ്വതക്ക നൽകും, ബിർറ് ചെയ്യും. രണ്ടാമത്തത് അടുത്ത കൃഷിക്ക് വേണ്ടിയുള്ള വിത്താക്കി അത് മാറ്റിവെക്കും. മൂന്നാമത്തത് ഞാൻ എൻ്റെ കുടുംബത്തിന് പോറ്റാനുള്ള സമ്പത്താക്കി എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് ആ ഒരു സ്വതക്കയ്ക്ക് വേണ്ടി മാറ്റിയത് ബിർറാണ്. അങ്ങനെ നന്മകൾ ചെയ്യുന്നതിലൂടെ അനുഗ്രഹങ്ങൾ വർഷിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇഹത്തിലും പരത്തിലും നമുക്ക് വിജയിക്കണമെങ്കിൽ, അനുഗ്രഹങ്ങൾ വർഷിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നന്മകൾ ഉണ്ടാകണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആഗ്രഹിക്കുന്നതും. അല്ലാഹു അൽ ബറാണ്, അവൻ ഔദാര്യവാനാണ്, അവൻ അങ്ങേയറ്റം പുണ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നവനാണ്, പുണ്യങ്ങൾ ചെയ്യുന്നവനാണ്, ഔദാര്യം നൽകുന്നവനാണ്, വിട്ടുവീഴ്ച നൽകുന്നവനാണ്.

0: കേട്ട് കഴിഞ്ഞല്ലോ. ഓരോ നാമങ്ങളും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ആരെക്കുറിച്ചാണോ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്, ആ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു തൗഫീഖ് നമുക്ക് ലഭിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ. ഇനി റേഡിയോ വൈബ്സിൽ
1: അടുത്തതായി നമുക്കൊരു കഥ കേൾക്കാം ഇൻഷാല്ലാ. പൂമരത്തണൽ എന്ന പുസ്തകത്തിലെ പരോപകാരം, അതുപോലെ ധീരനായ പുത്രൻ, രണ്ട് കഥകളാണ്. ശബ്ദം നൽകുന്നത് അബ്ദുസ്സലാം വീട്ടി.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരോപകാരം എന്ന ഒരു കഥയാണ് കേൾക്കാൻ പോകുന്നത്. റാഷിദ ബിൻ തുസ്മാൻ രചിച്ചിട്ടുള്ള പൂമരത്തണൽ ഗുണപാഠ കഥകളിൽ നിന്നുമാണ് നമ്മൾ ഈ കഥ കേൾക്കുന്നത്. പറഞ്ഞ പോലെ കഥയുടെ പേരാണ് പരോപകാരം. ഒന്നാമത്തെ കഥയാണ്, ബാസിം ഒരു നല്ല കുട്ടിയാണ്. അവൻ്റെ പിതാവ് നാട്ടിലെ വലിയ സമ്പന്നനാണ്. അതിനാൽ അവൻ എന്ത് ആവശ്യപ്പെട്ടാലും അവൻ്റെ പിതാവ് അത് നിർവഹിച്ചു കൊടുക്കും. എന്നാൽ അതിൻ്റെ പേരിൽ അവൻ അഹങ്കാരം നടിച്ചിരുന്നില്ല. പാവങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയിരുന്ന, അവർ എങ്ങനെ ജീവിക്കുന്നു എന്നറിയാമായിരുന്ന ഒരു കുട്ടിയാണ് ബാസിം. മദ്രസയിൽ അവൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളിൽ അധികവും പാവങ്ങളായിരുന്നു. ഫുട്ബോൾ കളിയിൽ തൽപ്പനായിരുന്ന ബാസിം ഒരു ദിവസം കളിക്കാൻ പോകുമ്പോൾ ഒരു നായ അവനെ പിന്തുടർന്നു. കടിക്കാനായി കുറച്ചു വരുന്ന നായയിൽ നിന്ന് രക്ഷപ്പെടുവാനായി പേടിച്ചു വിറച്ചുകൊണ്ട് അതിവേഗത്തിൽ അവൻ ഓടി. എന്നാൽ നായയുണ്ട് വിടുന്നു. ഒരു ഇടുങ്ങിയ വഴിയിൽ വെച്ച് നായ അവൻ്റെ വസ്ത്രത്തിൽ കടിക്കുകയും ഒരു കല്ലിൽ തട്ടി അവൻ വീഴുകയും ചെയ്തത് ഒരുമിച്ചായിരുന്നു. പിന്നെ ഒന്നും അവന് ഓർമ്മയില്ല. കുറേ സമയം കഴിഞ്ഞാണ് ബോധം വന്നത്. കണ്ണുകൾ തുറന്നപ്പോൾ മുന്നിൽ കണ്ടത് സമപ്രായക്കാരനായ ഒരു ബാലനെയും അവൻ്റെ മാതാവിനെയുമാണ്. അവൻ ബാസിമിൻ്റെ കൂടെ മദ്രസയിൽ പഠിക്കുന്നവനായിരുന്നു. മാതാവ് അവൻ്റെ മുറിവിൽ മരുന്ന് തേച്ചു കൊടുക്കുകയാണ്. ബാസിമിനെ നായയിൽ നിന്നും കടികൊള്ളാതെ രക്ഷിച്ചത് അവരായിരുന്നു. അവരുടെ വീട്ടിലാണ് അവൻ ഇപ്പോൾ കിടക്കുന്നത്. ബാസിം പതുക്കെ എഴുന്നേറ്റിരുന്നു. അവൻ വീടിനുള്ളിലേക്ക് ആകമാനം കണ്ണോടിച്ചു. ചെറിയൊരു വീട്, വില കൂടിയതും മുന്തിയതുമായ ഒന്നും വീട്ടിൽ കാണാനില്ല. വളരെ പാവപ്പെട്ടവരുടെ വീടാണതെന്ന് അവന് മനസ്സിലായി. നീ ഓടി വീഴുന്നത് ഉമ്മയെ ആദ്യം കണ്ടത്, അജ്മൽ പറഞ്ഞു. നായ എന്നെ കടിച്ചു പറിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചതാ, ബാസിം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ബാസിം പോകാനൊരുങ്ങി. ഭക്ഷണം കഴിച്ചിട്ടാകാമെന്ന് അവർ നിർബന്ധിച്ചു. അവൻ അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു. മുന്തിയ തരം ഭക്ഷണം മാത്രം കഴിച്ച് പരിചയിച്ച ബാസിം അവർ നൽകിയ ഭക്ഷണം കഴിക്കാൻ നന്നേ പ്രയാസപ്പെട്ടു. എങ്കിലും അവനത് പുറത്തു കാണിക്കാതെ എല്ലാം തിന്നു തീർത്തു. തനിച്ചു പോകേണ്ട എന്ന് പറഞ്ഞ് അജ്മലിൻ്റെ ഉമ്മയും അജ്മലും കുറച്ചു ദൂരം അവൻ്റെ കൂടെ പോയി. അവർ സലാം പറഞ്ഞു പിരിഞ്ഞു. ബാസിം വീട്ടിൽ ചെന്ന ശേഷം സംഭവിച്ചതെല്ലാം അവൻ്റെ വീട്ടിലറിയിച്ചു. കാലിലെ മുറിവ് മാറിയ ശേഷം ഒരു ദിവസം അവൻ്റെ ഉമ്മ കൊതിയൂറുന്ന ഭക്ഷണമുണ്ടാക്കി ബാസിമിനോട് അത് അജ്മലിൻ്റെ വീട്ടിലെത്തിക്കാൻ പറഞ്ഞു. അവന് വളരെ സന്തോഷമായി. അജ്മലിൻ്റെ വീടിന് മുന്നിലുള്ള വഴിയിലൂടെ കാറിന് പോകാൻ കഴിയില്ല. അത് വളരെ വീതി കുറഞ്ഞതാണ്. അതിനാൽ കുറച്ചകലെ കാർ നിർത്തി. ഞാനിപ്പോൾ വരാമെന്ന് ഡ്രൈവറോട് പറഞ്ഞ് ഭക്ഷണവുമായി ബാസിം അജ്മലിൻ്റെ വീട്ടിലേക്ക് നടന്നു. അവിടെ അജ്മലിൻ്റെ ഉപ്പയും ഉമ്മയും അജ്മലുമുണ്ടായിരുന്നു. അവർക്ക് ബാസിമിൻ്റെ പ്രവൃത്തിയിൽ അത്ഭുതവും സന്തോഷവും തോന്നി. അവരുടെ കൂടെ അവരിലൊരാളായിരുന്നു അവനും ഭക്ഷണം കഴിച്ചു. അങ്ങനെ വളരെ സന്തോഷത്തോടെ ബാസിം തിരിച്ചുപോയി. കൂട്ടുകാരെ, അപ്പോൾ ഈ കഥയിൽ നിന്ന് ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള ആ ഒരു അന്തരം പരസ്പര സ്നേഹത്തിലൂടെ മാറ്റി അല്ലേ, അവരൊരുമിച്ച് ചേർന്ന രണ്ട് കൂട്ടുകാരുടെ കഥ നമ്മൾ കേട്ടു. ഇനി കേൾക്കാൻ പോകുന്ന കഥയാണ് ധീരനായ പുത്രൻ. ഇത് വളരെ പണ്ട് നടന്ന ഒരു കഥയാണ്. കൊള്ളക്കാർ തെരുവാഴ്ച നടത്തുന്ന കാലം. അന്ന് മനുഷ്യരെ അടിമകളാക്കി വിൽപ്പന നടത്തുന്ന സമ്പ്രദായം നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ കൊള്ളക്കാർ കവർച്ച ചെയ്യുവാനും ആളുകളെ തട്ടിക്കൊണ്ടുപോകുവാനുമായി വഴിയോരങ്ങളിൽ പതുങ്ങിയിരിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം എന്തോ ആവശ്യത്തിന് പോകുകയായിരുന്ന പാവപ്പെട്ട ഒരു മനുഷ്യനെ കൊള്ളക്കാർ പിടിച്ചുവെച്ചു.

0: കൊള്ളക്കാരുടെ തലവൻ പറഞ്ഞു, നിങ്ങളെ അടിമച്ചന്തയിൽ വിൽക്കാതിരിക്കണമെങ്കിൽ 100 നാണയം ഞങ്ങൾക്ക് തരണം. എന്റെ പക്കൽ യാതൊന്നുമില്ല, എന്നെ വിട്ടയക്കണം, വൃദ്ധൻ യാചനാസുരത്തിൽ പറഞ്ഞു. എങ്കിൽ നിങ്ങളെ ഞാൻ തടവുകാരനാക്കുകയാണ്, കൊള്ളക്കാരുടെ തലവൻ പറഞ്ഞു. എങ്കിൽ എനിക്ക് ഈ വിവരം വീട്ടിലറിയിക്കണം, അവർ എന്തെങ്കിലും വഴി കണ്ടെത്തുമോ എന്ന് നോക്കട്ടെ, ഉടനെ വൃദ്ധൻ പറഞ്ഞു. വൃദ്ധൻ കാര്യങ്ങളെല്ലാം വിശദമാക്കുന്നതിന് കത്തെഴുതി. എനിക്കറിയാം, എന്നെ സ്വതന്ത്രമാക്കുവാനുള്ള ധനം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന്. എനിക്കിങ്ങനെയൊരു വിപത്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കുവാൻ മാത്രമാണ് ഞാനിത് എഴുതുന്നത് എന്നാണ് അയാൾ കത്തിൻ്റെ അവസാനത്തിൽ എഴുതിയത്. ഈ വൃദ്ധന് ധീരനും ബുദ്ധിമാനുമായൊരു മകനുണ്ടായിരുന്നു. അവൻ്റെ കയ്യിലാണ് കത്ത് കിട്ടിയത്. ഉടനെ അവൻ കൊള്ളക്കാരുടെ സങ്കേതം തേടി യാത്രയായി. കൊള്ളക്കാരെ കണ്ടെത്തിയപ്പോൾ അവൻ പറഞ്ഞു, മോചനദ്രവ്യം നൽകാതെ നിങ്ങളെൻ്റെ പിതാവിനെ വിട്ടയക്കില്ല എന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളോടതിന് യാചിക്കുന്നുമില്ല. അദ്ദേഹം വൃദ്ധനും ദുർബലനുമാണ്. അദ്ദേഹത്തെ അടിമച്ചന്തയിൽ വിറ്റാൽ നിങ്ങൾക്ക് വലിയ തുകയൊന്നും കിട്ടാൻ പോകുന്നില്ല. പകരം നിങ്ങൾ എന്നെ എടുത്തോളൂ, അദ്ദേഹത്തെ വിട്ടയക്കോ. എന്നെ വിറ്റാൽ നിങ്ങൾക്ക് നല്ല തുക ലഭിക്കാതിരിക്കില്ല. ഞാൻ നല്ല ആരോഗ്യവാനും യുവാവുമാണ്. ഇത് കേട്ട കൊള്ളക്കാർ അമ്പരപ്പോടെ പരസ്പരം നോക്കി. ആ ഓഫർ അവർക്ക് നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്തു. നേതാവിനോട് വിവരം പറയട്ടെ എന്നായി കൊള്ളക്കാർ. കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ കൊള്ളത്തലവനും അത്ഭുതമായി. കേട്ടത് വിശ്വസിക്കുവാൻ അയാൾക്കായില്ല. അയാൾ യുവാവിനെ കാണുവാനെത്തി. യുവാവ് അയാളോട് നേരിട്ട് അക്കാര്യം പറഞ്ഞു. കൊള്ളത്തലവൻ യുവാവിൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഭൂമിയിൽ ഇപ്പോഴും ഇതുപോലുള്ള ധീരന്മാരായ പിതാവിന് വേണ്ടി ത്യാഗം സഹിക്കാൻ തയ്യാറുള്ള മക്കൾ ജീവിച്ചിരിപ്പുണ്ടല്ലേ. നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. നീ കാരണം നിന്റെ പിതാവിന് ഞാൻ വിട്ടുതരുന്നു. നിങ്ങൾ രണ്ടുപേരും സ്വതന്ത്രരാണ്, നിങ്ങൾക്ക് പോകാം. അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട സന്തോഷത്തോടെ പിതാവും മകനും വീട്ടിലേക്ക് തിരിച്ചു. കൂട്ടുകാരെ, കഥ കേട്ടില്ലേ? അപ്പോൾ ഇതുപോലെയുള്ള മറ്റ് കഥകളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഓക്കെ, അപ്പോൾ കഥ കേട്ട് കഴിഞ്ഞു. കുട്ടികൾക്കുള്ള കഥകളാണ്. സാധാരണ രക്ഷിതാക്കൾ കേട്ടാലും കേട്ട കഥകളിലെ ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ട് മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഉപകരിക്കട്ടെ എന്നുകൂടി ആഗ്രഹിക്കുകയാണ്. ശരി, നമ്മൾ ഇനി വീണ്ടും മറ്റൊരു നമ്മളെപ്പോഴും പറയുന്ന പോലെ കേട്ട് കാണാൻ പറ്റിയ പ്രോഗ്രാം ദൃശ്യം.
2: ഡോക്ടർ ലദീദ് നാലകത്തും പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസലാം വീട്ടിയും ആണിതിൽ നമ്മളൊപ്പം ചേരുന്നത്. അസർബൈജാൻ ഹൃദ്യമായ മനുഷ്യരും പ്രകൃതിയും.
1: മനോഹർ സാറേ, പിന്നെ ഈ അസർബൈജാൻ എന്ന സ്ഥലേ, ഇനിയിത് കുറേ മുമ്പ് കുറച്ച് മുമ്പ് നമ്മൾ റെക്കോർഡ് ചെയ്ത എൻ്റെ ഓർമ്മയിൽ വരുന്നത്, അസർബൈജാൻ ശരിക്കും നമ്മൾ ഇസ്ലാമിക ചരിത്രം പഠിക്കുന്നിടത്ത് അതുപോലെ കുറേ നമ്മുടെ പല പണ്ഡിതന്മാരുടെയും ജന്മപ്രദേശം റഷ്യയുടെ ഒരു ഭാഗമാണല്ലോ അസർബൈജാൻ. അവിടെ ഒരു ആ സ്ഥലത്തിൻ്റെ അയാൾ നീ ഈ ഒരു ചർച്ചയിൽ എനിക്ക് തോന്നുന്ന ദൃശ്യത്തിൽ നമുക്ക് അവിടുത്തെ ഒരു പ്രത്യേകത, ആൾക്കാരുടെ പ്രത്യേകത, അവിടുത്തെ ഭൂപ്രകൃതി, അവിടുത്തെ കാർഷിക വൃത്തി, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ മനോഹരമായിട്ടുള്ള നമ്മൾ പഠിക്കേണ്ട ഒരു പ്രദേശമാണ് അസർബൈജാൻ.
2: അപ്പോൾ
1: ഏതായിരുന്നാലും ഇതിലൂടെ നമുക്ക് അങ്ങനെ കുറച്ച് കൂടുതൽ പഠിക്കാൻ പ്രേരകമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൃശ്യത്തിലേക്ക് നമുക്ക് പോകാം.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നത്തെ ദൃശ്യം എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ലബീദ് നാലകത്താണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ ദൃശ്യം പരിപാടിയിൽ മറ്റൊരു യാത്രാവിശേഷങ്ങളുമായിട്ടാണ് ഡോക്ടർ ലബീദ് നാലകത്ത് നമ്മുടെ കൂടെയുള്ളത്. സർ, ഈ ദൃശ്യം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
2: ഓക്കെ,
0: നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളുടെ യാത്രയിലെ ഏറ്റവും ഹൃദ്യമായിട്ട് എടുത്തു പറയാവുന്ന ഒരു രാജ്യമായിട്ട് പറഞ്ഞ അസർബൈജാൻ ആയിരുന്നു. നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ അസർബൈജാനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഈ സമയത്തിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ തോന്നുന്നു.
2: ഞങ്ങൾ അസർബൈജാനിലേക്ക് പോകുന്നതിൻ്റെ ഒരു 6 മാസം മുമ്പ് തന്നെ പോക്കിനെ കുറിച്ചുള്ളൊരു ധാരണ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, അസർബൈജാൻ എന്ന് പറയുന്നത് USSR ഭാഗമായിരുന്നു, റഷ്യയുടെ ഭാഗമായിരുന്നു. അപ്പോൾ റഷ്യയിലേക്ക് പോവുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ്. വേറൊരു പ്രദേശം അല്ലെങ്കിൽ അങ്ങേയറ്റത്തുള്ള വലിയ അന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ അല്ലെങ്കിൽ ലോകത്തിനെ തന്നെ കീഴടക്കുന്ന രീതിയിലുള്ള ഒരു സൈന്യവും എല്ലാ രീതിയിലും ലോക ശക്തിയായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു റഷ്യ. അപ്പോൾ ആ റഷ്യയുടെ ഒരു ഭാഗം എന്നാൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം. അപ്പോൾ അത്രയും അങ്ങനെയുള്ള ഒരു ഒരു ധാരണയാണ് ആദ്യത്തെ ഒരു
0: അസർബൈജാനെ
2: കുറിച്ചുള്ളത്.
0: ഇത് പോയതിപ്പോൾ എത്ര വർഷം മുമ്പാണ്?
2: ഇപ്പോൾ കഴിഞ്ഞ വർഷം.
0: കഴിഞ്ഞ വർഷം?
2: കഴിഞ്ഞ വർഷം. അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്ക് ഇങ്ങനെ ഒരു 6 മാസം മുമ്പ് പ്ലാൻ ചെയ്തു. അതിൻ്റെ പണം സ്വരൂപിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് ഒരു പൈസ കൊടുക്കുന്ന രീതിയല്ല, പല ട്രാവൽസുകളും പല രീതിയിലും യാത്രനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 100,000 രൂപ ഏതെങ്കിലും ഒരു ട്രാവൽസിലേക്കൊക്കെ കൊടുത്താൽ ഒരു വർഷം കഴിഞ്ഞാൽ ആ 100,000 രൂപ നമുക്ക് തരും. ഒരു വിദേശ രാജ്യത്തേക്ക് പോവാം, അപ്പോൾ മലേഷ്യ, കൊളംബോ, തായ്ലാൻഡ് ഇതിലൊക്കെ പോകാവുന്ന രീതിയിലുള്ള ഗോൾഡൻ സ്കീമുകളുണ്ട്. അപ്പോൾ ആ സ്കീമുകളിൽ കുറച്ച് പൈസ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യും. ഒരു വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ അത് വാങ്ങും. അതിൻ്റെ ഒരു ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു വിദേശ യാത്ര കിട്ടുകയാണ്. അപ്പോൾ അസർബൈജാൻ എന്നുള്ളത് ഒരു 6 മാസം മുമ്പ് പ്ലാൻ ചെയ്ത സമയത്ത് ഞാൻ ഇങ്ങനെയുള്ള പണം സ്വരൂപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 2 വർഷം മുമ്പ് തന്നെ പണം ഇട്ടിട്ടുള്ള അതിൻ്റെ ബെനിഫിറ്റ് എന്നുള്ള നിലക്കാണ് ഒരു അസർബൈജാൻ യാത്ര നോക്ക്. പക്ഷേ ഒരു 65,000 രൂപയോളം എനിക്ക് അതിൽ കിട്ടി. 100,000 രൂപയാണ് മൊത്തത്തിൽ അതിൻ്റെ ചിലവായിട്ട് വന്നത്. അപ്പോൾ 35,000 രൂപയാണ് എൻ്റെ സ്വന്തമായ പൈസ എന്നുള്ള നിലക്ക് ഞാനെടുത്ത്. അങ്ങനെയാണ് ഈ യാത്രകൾ പ്ലാൻ ചെയ്യാം. അല്ല, 100,000 രൂപ ചിലവാക്കിയാൽ എത്രങ്ങാനും ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യാന്നുള്ള ആലോചന നടത്തുന്ന ആൾക്കാർ നമ്മളെ ചുറ്റുമുണ്ട്. അപ്പോൾ നമ്മളുടെ ചുറ്റുപാടിലുള്ള ആ ഫണ്ടിങ് അല്ലെങ്കിൽ ആ രീതി ഉപയോഗപ്പെടുത്തി യാത്ര ചെയ്യും. അപ്പോൾ റഷ്യയുടെ ഭാഗമായിട്ടുള്ള ഈ അസർബൈജാൻ കാണുക എന്നുള്ളത് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഒരു ധാരണ ഉണ്ട്. പിന്നെ കിട്ടാവുന്ന രീതിയിലൊക്കെയുള്ള മാഗസീനുകളിലും യൂട്യൂബുകളിലും ഒക്കെ ഇങ്ങനെ കണ്ടു. അപ്പോൾ ചില പ്ലാൻ ചെയ്യുന്നൊരു ഒരു ടീമിൻ്റെ കൂടെയാണെങ്കിലും 10-40 ആൾക്കാരുള്ള ടീമിൻ്റെ കൂടെയാണെങ്കിലും നമ്മൾ പറയുന്ന ഭാഗത്തേക്ക്, പഠിച്ച ഭാഗത്തേക്ക്, അനുഭവങ്ങളുള്ള ഭാഗത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു കാറിൻ്റെ മ്യൂസിയം ലോകത്ത് ഏറ്റവും പ്രസിദ്ധമായ അല്ലെങ്കിൽ ഏറ്റവും വലിയ കാർ മ്യൂസിയം ഉള്ളത് അസർബൈജാനിലാണ്. അതുപോലെ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആർക്കിടെക്ചറുകളുള്ള ബിൽഡിങ്ങുകൾ നിലനിൽക്കുന്നത് അസർബൈജാനിലാണ്. അമേരിക്കയിലോ മറ്റു പ്രദേശങ്ങളിലോ ഒന്നല്ല, അസർബൈജാനിലാണ്. അതുപോലെ ആളുകളുടെ യൂറോപ്യൻ സ്റ്റൈലാണെങ്കിലും കൃത്യമായ രീതിയിൽ ദീന് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള എല്ലാ ചിട്ടവട്ടങ്ങളോടുകൂടി നല്ല മറവോടുകൂടി എന്നാൽ യൂറോപ്യൻ കൾച്ചറും കൂടെ കൂടിയിട്ടുള്ള രീതിയിലുള്ള ഒരു സംസ്കാരമാണ് അസർബൈജാനികളുടെ.
0: ശരിക്കും അവിടെ മുസ്ലിംസ് ആണോ ഭൂരിപക്ഷം?
2: ഭൂരിപക്ഷം മുസ്ലിംസ് ആണ്.
0: അസർബൈജാൻ ഇസ്ലാമിക രാജ്യം, പഴയ ആ ചരിത്രവുമായിട്ടൊക്കെ പലരും ഒരുപാട്
2: നല്ല ബന്ധമുണ്ട്. കാരണം അവിടെ 100 ആണ്ടുകൾ പഴക്കമുള്ള പള്ളികളുണ്ട്. അതുപോലെ സംസ്കാരങ്ങൾ നിലനിർത്തുന്ന രീതിയിലുള്ള പള്ളികളും മറ്റു രീതികളൊക്കെ ഉണ്ട്. മഹല്ല അടിസ്ഥാനത്തിലുള്ള സംഗതികൾ അതൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ അവിടെ ഉണ്ട്. ഞങ്ങളൊരു ഒരു പള്ളിയിലേക്ക് കയറി നോക്കിയ സമയത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ ഇല്ലാതാണ്. പക്ഷേ റഷ്യയുടെ ഭാഗമായിരുന്നു അവിടെ, റഷ്യൻ ഭരണകൂടം നടത്തിയിട്ടുള്ള സംഗതിയാണെങ്കിലും പിന്നീട് അസർബൈജാൻ വന്നതോടുകൂടി ഒരു രാജ്യമായി മാറിയതോടുകൂടി ആ സംസ്കാരവും യൂറോപ്യൻ സംസ്കാരം കൂടെ ഒരു സമ്മിശ്ര രീതിയിലുള്ള
0: ജനാധിപത്യ
2: രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പും മറ്റു സംഗതികളൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു രാജ്യം തന്നെയാണ്. പക്ഷേ
0: മുസ്ലിം ഭരണ പ്രദേശമല്ല, പക്ഷേ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം ഉണ്ട്.
2: മുസ്ലിം ഭരണ പ്രദേശമാണ്. ഇപ്പോൾ അവിടെയുള്ള ഹുസൈൻ എന്ന് പറയുന്ന ഒരു രാജാവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ മ്യൂസിയങ്ങളാണ്. അദ്ദേഹം വലിയ വിദേശ രാജ്യങ്ങളിൽ 100-ഓളം രാജ്യങ്ങളിൽ പോയിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കി അവിടുന്ന് കിട്ടിയിട്ടുള്ള മൊമെന്റോകളൊക്കെ വളരെ കൃത്യമായിട്ട് ആ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്.
1: ഇത് അസർബൈജാന് ഒരു യൂറോപ്പുമായിട്ടുള്ള ഒരു കണക്ക് അല്ല, പിന്നെ റഷ്യയുടെ ഒരു ഭാഗം. പക്ഷെ ഈ അറബ് കൺട്രീസ് ആയിട്ടുള്ള അയൽപക്ക രാജ്യങ്ങൾ ഏതൊക്കെ വരുന്നത്?
2: നല്ല വന്നത് ഇപ്പം കസാക്കിസ്ഥാന്, താജിക്കിസ്ഥാന്, പിന്നെ കിർഗിസ്ഥാന്,
1: അങ്ങനെയുള്ള
2: സ്ഥാൻ വരുന്ന കുറെ പ്രദേശങ്ങളുണ്ട്. ഒരു 7 രാജ്യങ്ങൾ അതിന്റെ അയൽപക്കങ്ങളായിട്ടുണ്ട്. സൗദി ആയിട്ടുള്ള നല്ല ബന്ധമുണ്ട്.
1: റഷ്യയിൽ തന്നെയല്ലേ ഇമാം ബുഖാരി ജനിച്ച
2: ബുഖാറ ഉണ്ട്? അതെ, അത് വേറൊരു ഒരു പ്രദേശമാണ്. ഈ ഈ രാജ്യത്തെല്ലാം വേറൊരു ഒരു വേറെ റഷ്യയിൽ നിന്ന് തന്നെ പിരിഞ്ഞിട്ടുള്ള വേറൊരു രാജ്യമായിട്ട് ബുഖാറ.
1: ഇവിടുത്തെ ഭാഷ ഏതായിരിക്കും?
2: അസർബൈജാനിയാണ് ഭാഷ. എന്നാൽ കോമൺ ആയിട്ട് മലയാളവും ഇംഗ്ലീഷും ഉണ്ട്.
1: മലയാളം,
2: സോറി, അറബിക്കും
1: ഇംഗ്ലീഷും,
2: അറബിക്കും ഇംഗ്ലീഷും. എന്നാൽ കൂടുതൽ മലയാളികൾ പോലുള്ള പ്രദേശം,
1: മലയാളി
2: ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ഗ്രാമത്തിലേക്ക് പോയ സമയത്ത് അവിടെ മുഴുവൻ മലയാളികളുണ്ട്. അപ്പൊ ഞങ്ങൾ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞതോടുകൂടി ഞങ്ങൾ മാത്രമല്ല ഇന്ത്യയിൽ നിന്നും അല്ലെ കേരളത്തിൽ നിന്നും വരുന്ന പ്രത്യേകം ആളുകൾക്ക് അവരുടെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന മലയാളികളുണ്ട്.
1: അവിടുത്തെ ആളുകളുടെ ഒരു ആതിഥ്യ മര്യാദ അങ്ങനെ
2: ഭയങ്കരമാണ്. അത് അതുകൊണ്ടാണ് അസർബൈജാനിലേക്ക് ഇനി എത്ര തവണ പോയാലും മടുക്കൂല. ഒരു ചാൻസ് അടുത്ത വർഷത്തേക്ക് ഒരു ചാൻസ് കിട്ടുന്നുണ്ട്, ഞാൻ പോകുന്നുണ്ട്. ഒരു ടീമിനായിട്ട് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ നൌഷാ സാറ് എന്റെ അധ്യാപകനും കൂടിയാണ്. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എത്ര കണ്ടാലും മടുക്കാത്തൊരു സംഗതി പറഞ്ഞാൽ, ഒന്ന് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് ചുറ്റുഭാഗത്തും. അല്ല, അള്ളാഹു സുബ്ഹാന വ തആല എങ്ങനെയൊക്കെയാണോ ഇതിന് മനോഹാരിത കൊടുക്കാൻ പറ്റുക അത്രയും കൊടുത്തിട്ടുണ്ട്.
1: ശരി,
2: അതിപ്പോഴും അങ്ങനെ പോയ സമയത്ത് രണ്ട് സിറ്റികളാണ്. ഒന്ന് ബാക്കു എന്ന് പറയുന്ന ഒരു പ്രദേശവും മറ്റൊന്ന് കപാല. രണ്ടും നല്ല എന്താ പറഞ്ഞാൽ 90% കടൽ കൊണ്ട് ചുറ്റപ്പെട്ട രീതിയിൽ, എന്നാൽ ബാക്കി 10% മാത്രം ബാക്കിയുള്ളത്. എല്ലാ സമയത്തും ഉച്ച സമയത്താണെങ്കിലും വൈകുന്നേരമാണെങ്കിലും ഒക്കെ നല്ല തണുത്ത കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കടലിന്റെ എല്ലാ സംഗതികളും സൗന്ദര്യവും ആസ്വദിക്കാൻ പറ്റുന്ന പ്രദേശമാണ്.
1: പുൽമേടുകളാണ്,
2: പുൽമേടുണ്ട്, കടലാണ് ബാക്കി ഒരു ഒരു ഏരിയ മുഴുവൻ.
1: പിന്നെ മലപ്രദേശങ്ങളിൽ
2: അതുണ്ട്. ചുറ്റപ്പെട്ട ഒന്ന് മലകളാൽ ചുറ്റപ്പെട്ടതുണ്ട്, മറ്റൊരു ഭാഗം കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അത്രയും ഭംഗിയുള്ള പ്രദേശങ്ങൾ ആയതുകൊണ്ടായിരിക്കണം അത് സൗന്ദര്യമാണ്. പിന്നെ പ്രകൃതിദത്താണ്, ആർട്ടിഫിഷ്യലാണ്, നമ്മൾ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയില ആ ഉള്ളതിനെ അതിന്റെ തനിമയോട് കൂടി ഉണ്ടാക്കി അത് നിലനിർത്തി അതിനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഇപ്പോഴും ആ കാഴ്ച ഇങ്ങനെ ആ ഒരു 6 മണിയുടെ സമയം അല്ലെ 5 മണിന്റെ സമയത്ത് പോയിട്ട് രാത്രി 8 മണി അവിടെ മുകളിൽ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ആ അത് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നത് ഇങ്ങനെ കാണാം, അതിന്റെ ഭംഗിയുണ്ട്. ഓരോ ലൈറ്റ് ഇങ്ങനെ മാറി വരുന്ന അത് ഇപ്പോഴും മനസ്സിൽ അല്ലെങ്കിൽ കണ്ണിൽ ഇങ്ങനെ കാണാവുന്ന രീതിയിൽ.
1: ഗ്രാമീണ പ്രദേശങ്ങളിലൂടെയാണ് പോയത്? അത് പട്ടണങ്ങളാണോ?
2: പട്ടണമുണ്ട്, ഗ്രാമമുണ്ട്. പട്ടണം എന്ന് പറഞ്ഞാൽ തനി പട്ടണ രീതിയിലുണ്ട്, അതിൻ്റെ ഉള്ളിൽ തന്നെ ചില ഗ്രാമങ്ങളായിട്ടുള്ള ഭാഗങ്ങൾ ഉൾഭാഗത്തുണ്ട്. അവരെ സാധാരണ ഗ്രാമീണരായിട്ടുള്ള ആൾക്കാർ അവർ കൃഷി ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒരു ഇവിടുത്തെ ഒരു തക്കാളി, വലിയൊരു തക്കാളി പോലുള്ള ഒരു ഒരു മാങ്ങയുടെ രീതിയിലും തക്കാളിയുടെ രീതിയിലുള്ള നല്ല ഒരു പിന്നെ ഫലമാണ് അവിടുത്തെ ഏറ്റവും വിഭവസമൃദ്ധമായിട്ടുള്ള സംഗതി. അപ്പം അത് ഇങ്ങനെ റോഡിൽ കപാലയിൽ നിന്ന് ഏകദേശം ഒരു 5 മണിക്കൂർ യാത്ര, ബാക്കൂരിൽ നിന്ന് കപാലയിലേക്ക് 5 മണിക്കൂർ യാത്ര ഉണ്ട്. ആ 5 മണിക്കൂർ യാത്രയിൽ ഞങ്ങൾ ഗ്രാമങ്ങളിൽ ചില ഒരു 1.5 മണിക്കൂറൊക്കെ കഴിയുന്ന സമയത്ത് ഞങ്ങളൊന്ന് ഇറങ്ങും ഒരു ഗ്രാമം കൃഷിയൊക്കെ കാണുന്ന സമയത്ത്. അപ്പോൾ ആ കൃഷിക്കാരുമായിട്ടും ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ആ പഴം നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി തിന്നാം എന്നുള്ള നിലക്ക് അവർ നമ്മളെ ആ തോട്ടത്തിലേക്ക് കയറ്റും. എന്നിട്ട് ആർക്ക് എത്ര വേണമെങ്കിലും അവിടുന്ന് തിന്നാം. അപ്പോൾ തിന്ന അവസാന സമയത്ത് പൈസ കൊടുക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ഡോളർ എടുത്താണ് ഇങ്ങനെ സ്വരൂപിച്ച് അദ്ദേഹം വാങ്ങിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഒരു ഒരു കൂട്ടായിട്ട് പൈസ കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് അള്ളാഹിന്റെ ഒരു സാധനമാണ്, ഫീസബിലില്ലാണ്. ഫീസബിലില്ലാന്ന് പറഞ്ഞിട്ട് മാത്രമല്ല ഞങ്ങളെ വണ്ടിയിലേക്ക് യാത്ര അയക്കുമ്പോൾ വണ്ടിയിൽ നിന്ന് കയറ്റി അയക്കുന്നവരെ അവർ നമ്മളെ കൂടെ ഉണ്ടെന്ന് മാത്രമല്ല, അവർക്ക് ആ പഴം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഏകദേശം 1 കിലോ 2 കിലോ വീതമുള്ളത് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി
0: എത്തും.
2: നല്ല മധുരമുള്ള അവസാനം വരെ മധുരമുള്ള ഒരു പഴം, ഒരു പ്രത്യേക, ഞാൻ ഇതുവരെ ആസ്വദിച്ചിട്ടില്ല. ഞാൻ അവിടുന്ന് ഒരു 4 കിലോ പഴം വാങ്ങിപ്പോന്നു. നാട്ടിലെത്തിയിട്ട് ഒരു മാസത്തിന് ശേഷമാണ് അത് പഴുപ്പായത്. എന്നാലും തന്നെ അത്ര ടേസ്റ്റ് കിട്ടിയിട്ടില്ല. ചൂടുണ്ട് മഴയുണ്ട്, ഒരേ ദിവസം തന്നെ ചൂടുണ്ട് മഴ. പൊതുവെ ഒരു തണുത്ത പ്രദേശമാണ്. എന്നാ തണുപ്പ് എന്ന് പറഞ്ഞാൽ അസഹ്യമായ തണുപ്പല്ല, ഒരു സാധാരണ നോർമൽ തണുപ്പാണുള്ളത്. എന്നാ മഴയുണ്ട്, ഇടക്ക് വെച്ചിട്ട് മഴ പെയ്യും. ഒന്നോ രണ്ടോ മണിക്കൂറുകളൊക്കെ ഉണ്ടാവുള്ളൂ, 1-2 മണിക്കൂറുകൾ ഈ കൃഷിക്കാവശ്യമുള്ള രീതിയിൽ മഴയുണ്ട്. എന്നാൽ നല്ല ചൂടുള്ള പ്രദേശമുണ്ട്. ഒരു ഒരു പ്രദേശം മൗണ്ട് പിന്നെ ഫയർ മൗണ്ടൈൻ എന്ന് പറയുന്ന പ്രദേശമുണ്ട്. ഏകദേശം ഒരു 50 വർഷമായിട്ട് ആ മല ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫയർ മൗണ്ടൈൻ ഭയങ്കര സംഭവമാണ്. കാരണം ഒരു അതിന്റെ ഉള്ളില് ഗ്യാസാണ് ഉള്ളത്, ഭൂമിയിൽ ഇങ്ങനെ ഗ്യാസ് ഉണ്ടാവുന്നു, അതിങ്ങനെ കത്തുന്നു, കത്തല് നിക്കുന്നുണ്ട്. നല്ല കോരിച്ചൊരുന്ന മഴ പെയ്യുമ്പോഴും
0: അത് കത്തും.
2: ആ കത്തും. അതുപോലെ മഞ്ഞുള്ള പ്രദേശം വെള്ള ഭാഗമാണെങ്കിൽ പോലും ആ ഭാഗം ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും.
0: പൊട്ടിത്തെറിക്കൊന്നുമില്ല,
2: പൊട്ടിത്തെറിക്കൂല. ഫാർമൈൻ അതൊരു ഒരു വല്ലാത്തൊരു ആസ്വദം. ഞങ്ങള് നേരത്തെ വായനയിൽ അങ്ങനെ വന്നിട്ടുണ്ട്, ഫയർ മൗണ്ടൈൻ ഉണ്ട്. പക്ഷെ ഞങ്ങള് യാത്രയിൽ ഫയർ മൗണ്ടൈൻ ചിലപ്പം കട്ടാക്കിയിരുന്നു, കാരണം ട്രാഫിക് ജാമും മറ്റു സംഗതികളെ. ഞങ്ങൾ പറഞ്ഞു നിർബന്ധമായിട്ടും അസർബൈജാനിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോകണമെങ്കിൽ ഫയർ മൗണ്ടൈനിൽ പോകണം. അപ്പം അങ്ങനെ നിർബന്ധം പിടിച്ച സമയത്ത് അത് കാണാൻ പറ്റി. അതുപോലെ പിന്നെ വോൾക്കാനോ, മഡ് വോൾക്കാനോ ഭയങ്കര, അതായത് ഇന്ത്യ ലോകത്തിലെ വോൾക്കാനോകളിലെ 65% ഉള്ളത് അസർബൈജാനിലാണ്. വോൾക്കാനോ ഇങ്ങനെ മണ്ണിങ്ങനെ വലിയ കൂമ്പാരായിട്ട് മണ്ണിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വന്ന് 24 hours അതിങ്ങനെ നടന്നു കൊടുക്കുക.
0: ശരി,
2: അത് വല്ലാത്ത സംഗതിയാണ്. അത് മാത്രമല്ല, ആ ചളി എടുത്തിട്ട് കൈക്ക് മരുന്നും കൂടിയാണ്.
0: കൈ
2: തൊലിക്ക് സ്കിൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ ബെസ്റ്റ് സാധനം. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ചൊക്കെ.
0: പിന്നെ അസർബൈജാനിന്റെ ഒരു വിഭവം, ആ രാജ്യത്തിന്റെ ഒരു വിഭവം, അതിന്റെ ഇതെന്താണ്?
2: ഭക്ഷണ രീതിയിൽ റൊട്ടി അങ്ങനത്തെ സംഗതികളാണ് അവർ ഉപയോഗിക്കുന്നത്. ചിക്കനാണ് പൊതുവെ, ചിക്കനും മട്ടനും ആണ് സാധാരണ അവർ ഉപയോഗിക്കുന്ന.
0: ഡോക്യുമെന്ററികളൊക്കെ കാണാം, അവരിങ്ങനെ ഈ താഴ്വാരങ്ങളിൽ പോകുന്ന മട്ടൻ, അവിടുന്ന്
2: മട്ടന്റെ പല രീതിയിലുള്ള വിഭവങ്ങളാണ്. അപ്പൊ ഞാൻ അവിടെ പോയ സമയത്ത് കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ, എറണാകുളത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഒക്കെ അതിന്റെ പരസ്യങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. അസർബൈജാനി ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വല്ലാത്ത ടേസ്റ്റാണ്. നല്ല വിലയുണ്ട്, നല്ല അത്യാവശ്യം വിലയുള്ള സാധനമാണ്. അപ്പോൾ അത് നേരത്തെ നമ്മൾ കണ്ടിരുന്നു. അപ്പൊ ഈ ഒരു പരസ്യത്തിൽ വന്നിട്ടുള്ള ഒരു ഭാഗം തെരഞ്ഞു പിടിച്ച് ഞങ്ങൾ പോയി. ഒരു ഒരു 1-2 kilometers ദൂരത്ത് എത്തിയ സമയത്ത് ഇത് കണ്ടു. ആ അത് അതിന്റെ ഫുൾ സോഴ്സിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കല് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്തു, ഇന്റർവ്യൂ നടത്തി. അതുപോലെ അതിന്റെ ടേസ്റ്റ് നോക്കി, ഒരു വല്ലാത്തൊരു ടേസ്റ്റ്. ഇപ്പോഴും ഇങ്ങനെ നാവിലിങ്ങനെ ആ ടേസ്റ്റ് ഉണ്ട് അത്രയും. അതുകൊണ്ട് തന്നെയാണ് അസർബൈജാനിലേക്ക് ഇനി എത്ര യാത്ര പോയാലും മടുക്കില്ല എന്നുള്ള തോന്നലുണ്ടായത്.
0: അവിടുത്തെ ആ രാജ്യത്തിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ് എന്താണ്?
2: കൃഷിയാണ്.
0: കൃഷി തന്നെയാണ്,
2: കൃഷിയും ടൂറിസവും. അതുപോലെ അവിടെ എല്ലാവരും അധ്വാനികളാണ്. ഒരാളും കൃഷി ചെയ്യാത്ത അല്ലെങ്കിൽ അങ്ങനെ ജോലി ചെയ്യാത്ത. പിന്നെ ഉള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് രീതിയിലുള്ള സാധനങ്ങളാണ് മാർക്കറ്റിംഗിൽ കൂടുതൽ കാണുന്നത്. ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഇതിൽ ഇപ്പം മുൻപന്തിയിലാണ്, ടൂറിസത്തിൽ മുൻപന്തിയിലാണ്, അതുപോലെ കൃഷിയിലും. ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പഴം പോകുന്നുണ്ട്. നല്ല, ഇവിടെ എനിക്ക് തോന്നുന്നത് ലുലു മാളിലൊക്കെ വിൽപ്പനക്ക് ഉണ്ടായിരുന്നു. അതിന് 1 കിലോക്ക് 1000, 2000 ഒക്കെ വരെയുള്ള അത്രയും ടേസ്റ്റുള്ള. അത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുന്നു. അതാണ് അതിന്റെ ഏറ്റവും സോഴ്സ്
1: ആയിട്ട്. അതവിടെ ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട്.
2: ഉണ്ട്. അവരുടെ സാധാരണ ഒരു കൃഷി നെല്ലുണ്ട്, ചോളമുണ്ട്, ഗോതമ്പുണ്ട്. ഇതിന്റെ പുറമെ ഈ കൃഷിയും കൂടെ ഉണ്ട്.
1: അവിടുത്തെ വീടുകളുടെ ഒരു വീടുകളില് ചിലപ്പോ പോകുന്ന വഴിയിലൊക്കെ കണ്ടിരിക്കുമല്ലോ, നമ്മളെ നാട്ടിലെ കേരളത്തിലെ ഒരു വീടിന്റെ ഒരു രീതിയാണ് അത്. അവിടുത്തെ വീടുകളുടെ അവസ്ഥ എന്താ?
2: വീട് വളരെ ചെറുതാണെങ്കിലും ഭംഗിയുള്ളതാണ്, കളർഫുൾ ആണ്. പെയിന്റ് ആണെങ്കിലും ഒരു വെറൈറ്റി പെയിന്റിങ്, ഭയങ്കര കണ്ണിന് ഇങ്ങനെ അട്രാക്ഷൻ വരുന്ന രീതിയിലുള്ള
1: പെയിന്റിങ്.
2: സിമ്പിൾ മനുഷ്യന്മാരാണ്, ആ സിമ്പിൾ ലൈഫ് അവരുടെ രീതിയിലും കാണാം. എന്നാൽ അത് ഏറ്റവും ഭംഗിയുള്ളതാണ്. ഇപ്പൊ നമ്മളെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോഴുള്ള ആ രീതിയിലുള്ള വീടല്ല, കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്നാൽ ഭംഗിയുള്ള ഒരു വീടായിട്ട് ആണ് ഫീൽ ചെയ്തത്.
1: ഗ്രാമീണ പ്രദേശങ്ങളുണ്ടോ, പട്ടിണി പാവങ്ങളായിട്ട് ജീവിക്കുന്ന പ്രദേശങ്ങൾ അങ്ങനെ ഉണ്ടോ?
2: പിന്നെ അങ്ങനെ ഡ്രസ്സിലാണെങ്കിലും ഒരു കീറി പറഞ്ഞിട്ടുള്ള ഡ്രസ് ഇട്ട ആൾക്കാര്, ആരോടെങ്കിലും പണം ചോദിക്കണം അങ്ങനെ ചോദിക്കണ ആൾക്കാര്, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എന്നാൽ കൂടുതൽ എല്ലാ സമ്മിശ്രമായ രീതിയിലാണ് അവിടെ ഉള്ളത്. എല്ലാ ആളുകളും ജീവിക്കുന്നു, അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ കൃഷിയും മറ്റു സംഗതികളൊക്കെ വെച്ചുകൊണ്ട് ആണ് പോണത്. നല്ല രീതിയിലുള്ള പിന്നെ ജീവിത നിലവാരം ഉണ്ടെങ്കിൽ പോലും കപാല, ബാക്കു കപാല, ഈ രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്.
1: അസർബൈജാന്റെ
2: ബാക്കുവാണ് തലസ്ഥാനം. ആ തലസ്ഥാനത്താണ് നമ്മള് ഫ്ലൈറ്റ് ഇറങ്ങുക. അത് കഴിഞ്ഞിട്ട് ബാക്കുവിൽ നിന്ന് കപാലയിലേക്ക് പോവാ. കപാലയിലാണ് ഉയരമുള്ള അല്ലെങ്കിൽ മലകളൊക്കെ ഉള്ള പ്രദേശങ്ങള്. ഒരു ഭാഗം ഈ ബാക്കു എന്ന് പറയുന്നത് കടൽ ഭാഗവും, അതേസമയത്ത് കപാല എന്ന് പറയുന്നത് മലപ്രദേശങ്ങളുമാണ്. രണ്ട് രീതി, രണ്ട് കൾച്ചറുണ്ട്. നല്ല തണുപ്പുള്ള രീതിയാണ് അവിടെ കാണുന്നത്. അതേസമയത്ത് ഉച്ച സമയമൊക്കെ കാണുന്ന സമയത്ത് നല്ല ചൂടും ഉള്ള പ്രദേശമായിട്ടാണ്, രണ്ടും രണ്ട് രീതിയായിട്ടാണ് തോന്നിയത്.
1: ഓക്കെ സാർ, നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഈ ഒരു ദൃശ്യം ഇന്നത്തെ എപ്പിസോഡിൽ അസർബൈജാൻ, ഏറ്റവും മനോഹരമായൊരു പ്രദേശത്തെക്കുറിച്ചുള്ള ഒരു വിവരണമായിരുന്നു നമ്മളിതുവരെ കേട്ടത്. നമ്മുടെ കൂടെ പങ്കെടുത്തത്, വിവരണം നമുക്ക് തന്നിട്ടുള്ള ഡോക്ടർ ലബീദ് നാലകത്ത്, സുലമുസലം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്, പാലിയേറ്റീവ് കെയർ സ്റ്റേറ്റ് ട്രെയിനറാണ്, അതുപോലെ തന്നെ ധാരാളമായ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന യാത്രാനുഭവങ്ങളുള്ള അദ്ദേഹത്തിൻ്റെ അസർബൈജാൻ യാത്രയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. താങ്ക് യു സാർ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ദൃശ്യം കേട്ടുകഴിഞ്ഞു. അസർബൈജാൻ ഹൃദ്യമായ മനുഷ്യരും പ്രകൃതിയും ഡോക്ടർ ലദീദ് നാലകത്തായിരുന്നു ദൃശ്യത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
4: സ്നേഹക്കൂട് കുടുംബങ്ങളിൽ കുളിർത്തന്നനായി ഇന്ന് ജീവിതം എങ്ങനെ ആസ്വാദ്യകരമാക്കാം, ഒരുപാട് ആളുകൾ തേടുന്ന, എന്നാൽ ഇതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ വഴിപിഴച്ചു പോയ ഒരു വിഷയമാണ്. പ്രൊഫസർ കെ പി സാദ് സാറാണ് നമ്മോടൊപ്പം ചേരുന്നത്.
1: അപ്പോൾ സ്നേഹക്കൂടിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരുപാട് ആളുകൾ മാനസികമായിട്ടുള്ള വ്യഥ അനുഭവിക്കുന്നു, സംഘർഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന വേളയിൽ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന ഒരു ചിന്തയിലേക്ക് കുറച്ച് ആളുകളെങ്കിലും പോകുന്നുണ്ട്. ഇത് ഒഴിവാക്കിക്കൊണ്ട് ജീവിതത്തെ ആസ്വാദ്യകരമാക്കാൻ നമ്മൾ അറിയേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത് എന്നാണ് ഒന്നാമതായി എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ജീവിതം എന്ന് മനസ്സിനെ നാം ഓരോരുത്തരും പഠിപ്പിക്കേണ്ടതുണ്ട്. ജീവിതത്തോട് പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ബിൽഡപ്പ് ചെയ്യാൻ, അനുകൂലമായിട്ടുള്ള ഒരു മനോഭാവം ജീവിതത്തോട് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. മനസ്സ് എന്നുള്ളതാണ് നമ്മുടെ ചിന്തകളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മനസ്സിനെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് മനസ്സിനെ നല്ല ചിന്തകൾ കൊണ്ട്, നല്ല വികാരങ്ങൾ കൊണ്ട്, നല്ല ചിന്തകൾ കൊണ്ട് കീഴടക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചീത്ത വിചാരങ്ങളും ചീത്ത ചിന്തകളും മനസ്സിനെ കീഴടക്കാൻ ഒരിക്കലും നാം അനുവദിക്കാൻ പാടില്ല. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ മലിനമായിട്ടുള്ള ചിന്തകൾ രൂപപ്പെടുന്നു. ഒരാളോട് വെറുപ്പ്, അല്ലെങ്കിൽ കോപം, ഉത്കണ്ഠ, അത്യാഗ്രഹം, പക, ഉള്ളതിൽ തൃപ്തിയില്ലായ്മ, ഇത്തരം നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കുകയും എനിക്ക് ഒരുപാട് നന്മകൾ എൻ്റെ സൃഷ്ടാവായ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ചുറ്റും ജീവിക്കുന്ന ആളുകൾക്ക് സദുദ്ദേശമാണ് ഉള്ളത് എന്ന് നമ്മൾ സങ്കൽപ്പിക്കുക. ഒരാളെ സംബന്ധിച്ച് ചീത്തയായ വികാരം അല്ലെങ്കിൽ വിചാരം ഉൾക്കൊള്ളുന്നതിന് ബദലായിട്ട് ആരും എന്നെ ബോധപൂർവം ഉപദ്രവിക്കുകയില്ല എന്ന് മനസ്സിന് ആത്മനിർദ്ദേശം നൽകാൻ നമുക്ക് സാധിക്കണം. അയാളെന്നെ ഉപദ്രവിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ പുരോഗതിയിൽ അയാൾക്ക് അസൂയയുണ്ട്. ഈ രൂപത്തിലുള്ള ദുർചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു തരുന്നത് പിശാചാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വന്തത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയാനാണോ ആഗ്രഹിക്കുന്നത് അത് തന്നെയായിരിക്കണം മറ്റുള്ളവരെക്കുറിച്ചും നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്ന്, ജീവിതം ആസ്വദിക്കണമെങ്കിൽ ഒന്നാമതായി മാറേണ്ടത് നമ്മുടെ മനോഭാവമാണ്. സാധാരണ പറയാറുണ്ട്, ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ്. ഇറ്റ് ഹെൽപ്സ് യു ടു ഗെറ്റ് ത്രൂ ദി ഹൈസ് ആൻഡ് ലോസ് ഓഫ് ലൈഫ്. നമ്മുടെ മനോഭാവമാണ് എല്ലാം. നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കുന്നത്, നിയന്ത്രിക്കുന്നത് നമ്മുടെ മനോഭാവമാണ്. ഒരു കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കും, കഴിയും എന്ന് മനസ്സിനെ ഞാൻ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമുക്കറിയാം, ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ള ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ സവിസ്തരം നമുക്ക് പ്രതിപാദിക്കുന്നുണ്ട്. യൂനുസ് അലൈഹിസ്സലാം, അദ്ദേഹത്തെ മത്സ്യം വിഴുങ്ങി എന്ന് നമുക്കറിയാം. മത്സ്യം വിഴുങ്ങിയിട്ടുള്ള ആ പ്രവാചകൻ തവക്കുൽ ചെയ്യുന്നു, അള്ളാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നു. എന്നിട്ട് മത്സ്യത്തിൻ്റെ ഇരുട്ടറയിൽ നിന്ന് വളരെ പ്രതീക്ഷയോടുകൂടി ഏകനായ അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നു. മത്സ്യത്തിൻ്റെ ഇരുട്ടറകളിൽ നിന്ന്, വയറ്റിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് ഏകനായിട്ടുള്ള സൃഷ്ടാവിനോട് പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും യൂനുസ് അലൈഹിസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അത് പോസിറ്റീവ് ആവണം എന്നുള്ളതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉടനീളം പരീക്ഷണങ്ങൾ മാത്രമായിരുന്നു. ആ പരീക്ഷണങ്ങളിലെല്ലാം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച നിലപാട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. നമുക്കറിയാം, ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തടയപ്പെടുന്ന ഘട്ടത്തിൽ, ഹുദൈബിയ സന്ധി രൂപം കൊള്ളുന്ന ആ ഘട്ടത്തിൽ പോലും പ്രതീക്ഷയോടുകൂടിയിട്ടാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. മക്ക ഫത്ഹ് ഇസ്ലാമിൽ ഉണ്ടാവുന്നത് ആ ഒരു പ്രതീക്ഷയുടെ ഉപോൽപ്പന്നമായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊരു കാര്യവും തുടക്കത്തിൽ പ്രയാസം ഉണ്ട് എങ്കിലും അതോടനുബന്ധിച്ച് രണ്ട് എളുപ്പങ്ങൾ നമ്മെ തേടി വരുന്നു, അല്ലെങ്കിൽ അടുത്തു വരുന്നു എന്ന് ഖുർആനാണ് നമുക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നത്. ഇന്നമ അൽ ഉസ്രി യുസ്ര, പ്രയാസത്തോടൊപ്പം രണ്ട് എളുപ്പമുണ്ട്. അതുകൊണ്ട് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് എക്സ്പീരിയൻസിൻ്റെ റിസൾട്ടാണ്. നമ്മൾ ഏത് രൂപത്തിലാണ് വളർത്തപ്പെട്ടത്, ജീവിതത്തിൽ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ നേരിടാനുള്ള ഒരു റെസിലിയൻസ്. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ ആ പ്രതിസന്ധികളിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ നാം സ്വയം ആർജിക്കേണ്ടതാണ്. അപ്പോൾ അതെങ്ങനെയുണ്ടാവുക? ഫോക്കസ് ഓൺ യുവർ ഫെയ്ത്ത്, വിശ്വാസത്തിൽ ഫോക്കസ് ചെയ്യാൻ ഓരോരുത്തർക്കും സാധിക്കണം. എൻ്റെ വിശ്വാസം ദൃഢമാണ് എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പഠിപ്പിക്കേണ്ടതുണ്ട്. മറ്റുള്ളവർ എന്നെ സംബന്ധിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അള്ളാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിച്ച് പ്രാർത്ഥനാ നിർഭരമായ ഒരു മനസ്സോടുകൂടി കാര്യങ്ങളിൽ ഏർപ്പെടാൻ നമ്മൾ സമർപ്പിത ബുദ്ധിയോടുകൂടി നീങ്ങുകയാണെങ്കിൽ, അള്ളാഹുവോടുള്ള സാമീപ്യം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിൽ എന്തൊന്നില്ലാത്ത ഒരു ഔന്നിത്യം നൽകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഒരാളുടെ വ്യക്തിത്വത്തിൽ അയാൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസത്തിൽ ദൃഢത പുലർത്തുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നമുക്ക് ലഭ്യമാവണമെങ്കിൽ നിങ്ങൾ ഓരോ വ്യക്തിയും യുനീക്കാണ്. ഒരു വ്യക്തി യുനീക്ക് എന്ന് പറഞ്ഞാൽ നാം മറ്റൊരാളെ അനുകരിക്കാതിരിക്കുക, നാം മറ്റൊരാളാവാതിരിക്കുക. നമുക്ക് നമ്മുടേതായിട്ടുള്ള കഴിവുകളും ദൗർബല്യങ്ങളും അള്ളാഹു നൽകിയിട്ടുണ്ട്. നാം നമ്മളാവാൻ വേണ്ടി പരിശ്രമിക്കുകയും മറ്റുള്ളവരെ അനുകരിക്കാതിരിക്കുകയും ചെയ്യുക. നെവർ ട്രൈ ടു ഇമിറ്റേറ്റ് അതേഴ്സ്. സ്വന്തത്തിൽ അള്ളാഹു സന്നിവേശിപ്പിച്ചിട്ടുള്ള എന്തെല്ലാം കഴിവുകളുണ്ട് എന്ന് നമ്മൾ അന്വേഷണം നടത്തുകയാണെങ്കിൽ നമുക്ക് ബോധ്യമാവുന്ന ഒരു സംഗതിയുണ്ട്, അള്ളാഹു സുബ്ഹാനഹു തആല ഒരുപാട് കഴിവുകൾ നമ്മിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് നൽകിയിട്ടുള്ള സ്കില്ലുകളും കഴിവുകളും എന്ത് എന്ന് സ്വയം ഇവാലുവേറ്റ് ചെയ്യാനും പ്രോബ് ചെയ്യാനും കണ്ടെത്താനും സാധിക്കാതെ പോയി എന്നുള്ളതാണ് ഞാൻ പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് ഒന്നാമതായി ഞാൻ ബിൽഡപ്പ് ചെയ്യേണ്ടത് ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള സെൽഫ് എസ്റ്റീമാണ്. എൻ്റെ കഴിവുകളെക്കുറിച്ചും എൻ്റെ സ്കില്ലുകളെക്കുറിച്ചും എനിക്ക് സ്വയം മതിപ്പ് ഉളവാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നോ വൺ ഈസ് ഗോയിങ് ടു റെസ്പെക്റ്റ് മീ, നോ വൺ ഈസ് ഗോയിങ് ടു ബിലീവ് ഇൻ മീ. അപ്പോൾ മറ്റൊരു വ്യക്തി എന്നിൽ ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ, മറ്റൊരു വ്യക്തി എന്നിൽ വിശ്വസിക്കണമെങ്കിൽ എൻ്റെ കഴിവുകളിൽ ആദ്യമായി വിശ്വസിക്കേണ്ടത് ഞാനാണ്. എനിക്കൊരു കാര്യം വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കും, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് ആത്മനിർദ്ദേശം ഞാൻ എനിക്ക് നൽകാത്ത കാലത്തോളം മറ്റൊരാൾക്ക് എൻ്റെ കാഴ്ചപ്പാടിലോ എൻ്റെ കഴിവുകളിലോ വിശ്വാസം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളതാണ് ജീവിതം ആസ്വദിക്കാനുള്ള ഏറ്റവും നല്ല ഒരു വഴി. ട്രൈ ടു ഡിസ്കവർ ഹാപ്പിനെസ് ഇൻ ലിറ്റിൽ തിങ്സ് യു ഡു എന്ന് പറയാറുണ്ട്, നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. എന്നാൽ വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള നിരാശ നമുക്കൊരിക്കലും ഉണ്ടാവേണ്ടതില്ല. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് നമ്മൾ സ്വയം ബിൽഡപ്പ് ചെയ്യേണ്ട, നമ്മൾ സ്വയം ഉണ്ടാക്കേണ്ട അല്ലെങ്കിൽ മാറ്റേണ്ട ഒരു സംഗതിയാണ്. ഒരു കഥ പറയാറുണ്ട്, ഒരു കുട്ടി കിണറ്റിൽ വീണു. കിണറ്റ് വീണപ്പോൾ പലരും ഒത്തുകൂടി, എന്നാൽ ഈ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ആരും ധൈര്യപ്പെടുന്നില്ല. എന്നാൽ പ്രായം ചെന്ന ഒരാൾ ആ കിണറ്റിലേക്ക് എടുത്തു ചാടി. അങ്ങനെ അയാൾ ഈ കുട്ടിയെ രക്ഷപ്പെടുത്തി. സ്വാഭാവികമായി ആ വ്യക്തിയെ ആദരിക്കാൻ വേണ്ടി വലിയ ചടങ്ങുകൾ അവിടെ ഉണ്ടായി. അങ്ങനെ അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പ്രസംഗിക്കുകയാണ്. അങ്ങനെ മറുപടി പ്രസംഗം നടത്താൻ ഈ പ്രായം ചെന്ന ആൾക്ക് അവസരം കിട്ടിയപ്പോൾ അയാൾ ആദ്യം തന്നെ ചോദിച്ച ചോദ്യം ഇതാണ്, അല്ല നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ എന്നെ ആ കിണറ്റിലേക്ക് ആരാണ് തള്ളിയിട്ടത്? യഥാർത്ഥത്തിൽ അദ്ദേഹം നിർബന്ധിതനായതാണ് ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ. ആരോ അയാളെ കിണറ്റിലേക്ക് തള്ളിയിട്ടപ്പം അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് അയാൾ ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം കിണറിലേക്ക് അയാൾ എടുത്തുചാടി കുട്ടിയെ രക്ഷപ്പെടുത്തിയതല്ല. പലപ്പോഴും നമ്മുടെ കുട്ടികൾ പല കോഴ്സുകൾക്കും ചേരുന്നു, പല പഠനങ്ങളും നടത്തുന്നു. അത് പാരൻസിൻ്റെ കമ്പൽഷൻ കൊണ്ടോ ഇൻസ്പിറേഷൻ കൊണ്ടോ ഒക്കെയാണ്. എന്നാൽ ഞാൻ പഠിക്കുന്ന കോഴ്സ്, ഞാൻ പോകുന്ന സ്ഥാപനം, ഞാൻ ചെയ്യുന്ന വർക്ക് എൻ്റെ സ്വന്തം ഇഷ്ടം അതിൽ ചാലിച്ചുകൊണ്ട് ചേർത്തുകൊണ്ട് അതിനെ മനോഹരമാക്കാനുള്ള ഒരു റെഡിനെസ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് നമ്മൾ ബിൽഡപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ആസ്വാദ്യകരമാക്കാൻ സാധിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ചേഞ്ച് എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു നിയമമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ ആദ്യമായിട്ട് നാം നമ്മുടെ മനസ്സിനെ അതിനുവേണ്ടി തയ്യാറാക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വലിയ എക്സ്പെക്റ്റേഷൻസ് നമുക്കുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകൾ നമുക്കുണ്ടാവുമ്പോൾ ആ പ്രതീക്ഷകൾക്കനുസരിച്ച് ഉയരാനും വളരാനും സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരും എന്നുള്ള പ്രതീക്ഷ അസ്ഥാനത്താണ്. വി കനോട്ട് എക്സ്പെക്ട് എവറി വൺ ടു വാണ്ട് ടു ഡു തിങ്സ് ആസ് വി ഡു. എന്താണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം? നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾക്ക് മാത്രമേ നമ്മെപ്പോലെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എൻ്റെ പെർഫെക്ഷനോടുകൂടി ഞാൻ ചെയ്യുന്ന അതേ ശൈലിയിൽ അതേ പൂർണ്ണതയിൽ മറ്റൊരാളും ചെയ്യണം എന്ന് ഞാൻ വാശി പിടിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കുന്നത് പ്രശ്നങ്ങളുണ്ടാക്കും. അതുപോലെ നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവുമ്പോൾ, വെൻ വി ഹാവ് ടു മെനി എക്സ്പെക്റ്റേഷൻസ് വി ആർ നോട്ട് ഗോയിങ് ടു ബി ഏബിൾ ടു വർക്ക് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് നല്ല രൂപത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻസിനെ, നമ്മുടെ പ്രതീക്ഷകളെ ഷോർട്ടൻ ചെയ്യാൻ, റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഒന്നാമതായിട്ട് വേണ്ടത് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവുന്നതിന് ബദൽ കുറച്ച് പ്രതീക്ഷകളുമായിട്ട് നമ്മൾ ജീവിക്കുക. അപ്പോൾ ആ ജീവിതം നമുക്ക് ആസ്വാദ്യകരമാക്കാം. രണ്ടാമതായി, വി ഷുഡ് നെവർ കമ്പയർ അവേഴ്സെൽഫ്സ് വിത്ത് അതേഴ്സ്. നമ്മളൊരിക്കലും നമ്മെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യാൻ പോവേണ്ടതില്ല. നമ്മൾ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് ഒരുപാട് ടെൻഷൻസ് നമ്മളുടെ മനസ്സിലേക്ക് പാഞ്ഞു കയറുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങൾ നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കാൻ പാടില്ല, നിങ്ങൾ നിങ്ങളെക്കാൾ താഴെ ഉള്ളവരിലേക്കാണ് നോക്കേണ്ടത്. കാരണം മനസ്സിന് സ്വാസ്ഥ്യം നൽകുന്ന, സമാധാനം നൽകുന്ന ഏറ്റവും നല്ല ഒരു ക്യാപ്സ്യൂളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നതിന് ബദൽ നമ്മുടെ കഴിവുകളിൽ വിശ്വസിക്കുകയും ഉള്ള കഴിവുകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് പരിഹാരം. മൂന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ജീവിതം ആസ്വാദ്യകരമാക്കണമെങ്കിൽ ടോക്സിക് പീപ്പിൾ എന്ന് പറഞ്ഞാൽ പോയ്സണസ് ആയിട്ടുള്ള ആളുകളുണ്ട്. ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള, വിഷലിപ്തമായിട്ടുള്ള ചിന്തകളും സന്ദേശങ്ങളും നമുക്കെപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. അത്തരം ആളുകളെ ഒഴിവാക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉണർത്തി, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു വ്യക്തി അയാളുടെ സുഹൃത്തിൻ്റെ മാർഗത്തിലാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന സുഹൃത്തുക്കളാവട്ടെ, നമ്മൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളാവട്ടെ, അത് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ മനോഭാവത്തെയും സ്വാധീനിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സുഹൃത്തുക്കൾ ടോക്സിക് പീപ്പിളാണെങ്കിൽ, വിഷലിപ്തമായ പോയ്സണസ് ആയിട്ടുള്ള ചിന്തകളും സന്ദേശങ്ങളും നൽകുന്നവരാണ് നമ്മുടെ സുഹൃത്തുക്കൾ എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കില്ല. നാലാമതായിട്ട്, ഒരാളോടും ഗ്രഡ്ജ് വെക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പക വെക്കുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഫോർഗെറ്റ് ആൻഡ് ഫോർഗീവ് എന്ന് പറയും. ആളുകൾക്ക് മാപ്പാക്കുക എന്നുള്ളതും മറന്ന് പോവുക എന്നുള്ളതും, മാപ്പാക്കുക, ഫോർഗീവ് ചെയ്യുക എന്നുള്ളതും ഫോർഗെറ്റ് ചെയ്യുക എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. പണ്ടെന്നോ നടന്ന ഒരു കാര്യം എല്ലാ വർഷവും ഓർത്ത് അല്ലെങ്കിൽ എല്ലാ ദിവസവും ഓർത്ത് അത് തന്നെ ചർവിത ചർവണം ചെയ്യുന്ന ഒരു ശൈലി നമ്മൾ ഒഴിവാക്കുക. ഇപ്പോൾ ഭാര്യ ഭർതൃബന്ധത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കങ്ങളും ഇണക്കങ്ങളും സ്വാഭാവികമാണ്. എന്നാൽ എന്നോ ഒരു ദിവസം ഭാര്യ ചെയ്ത ഒരു തെറ്റ് അല്ലെങ്കിൽ അവളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഉത്തരവാദിത്ത ലംഘനം 10 വർഷം കഴിഞ്ഞതിന് ശേഷവും വീണ്ടും അത് ആവർത്തിക്കപ്പെടുമ്പോൾ, അത് മറക്കാതിരിക്കുമ്പോൾ, അത് ഓർമ്മിച്ചെടുക്കുമ്പോൾ അത് പ്രശ്നം കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭർത്താവിൽ നിന്ന് എന്നോ സംഭവിച്ച ഒരു തെറ്റ് 10 വർഷം കഴിഞ്ഞതിന് ശേഷവും ഭാര്യ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ അത് ഭർത്താവിൻ്റെ മനസ്സിനെ മുറിപ്പെടുത്തുകയാണ് ചെയ്യുക. അതുകൊണ്ട് ജീവിതം ആസ്വാദ്യകരമായി നമുക്ക് അനുഭവിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ മറക്കാനും ചില കാര്യങ്ങൾ മാപ്പാക്കാനും നമ്മൾ പഠിച്ചേ പറ്റൂ. അഞ്ചാമതായി, സെൽഫ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമ്മൾ ഒഴിവാക്കണം. അതായത്, ഞാൻ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വലിയ വ്യക്തിയാണ് എന്ന് സ്വയം തോന്നുകയും അതിന് അമിതമായി പ്രാധാന്യം നൽകുകയും ചെയ്യുക എന്നുള്ളത് ജീവിതം ആസ്വദിക്കപ്പെടാതിരിക്കാൻ കാരണമാണ്. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാൽ നമ്മേക്കാൾ ഇമ്പോർട്ടൻ്റായി നമ്മുടെ ജീവിതത്തിൽ നാം കാണേണ്ടത് അള്ളാനെയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, മറ്റുള്ളവരെയാണ്. നമ്മുടെ ജീവിതത്തിന് അമിതമായ പ്രാധാന്യം നൽകുകയും അതിനു വേണ്ടിയിട്ട് വാശി കാണിക്കുകയും അതിനുവേണ്ടി സമർത്ഥിക്കുകയും അതിനുവേണ്ടി ഈഗോ സെൻട്രിക് ആവുകയും ചെയ്യുമ്പോൾ അത് നമ്മിൽ ഉണ്ടാക്കുന്നത് ഒരു തരം പേടിയാണ്. ഈ പേടി എന്നുള്ളത് ജീവിതത്തിൽ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ആസ്വാദനവും സന്തോഷവുമായിരിക്കും. ആറാമത്തെ പോയിന്റ്, നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്യുന്നു എന്നുള്ളത്. ജീവിതത്തിലുണ്ടാകുന്ന വികാരങ്ങൾ, അനുഭവങ്ങൾ, ഇത് പറയേണ്ടത് പറയേണ്ടവരോട് പറയേണ്ട സമയത്ത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ പരിഹാരമാണ്. എന്നാൽ ഒരാളോടും ഒന്നും ഷെയർ ചെയ്യാതെ മനസ്സിലുണ്ടാവുന്ന നൊമ്പരങ്ങളും വേദനകളും വൈകാരികതയും എല്ലാം അടിച്ചമർത്തി അത് ഒരു ഡിപ്രഷൻ സ്റ്റാറ്റസിലേക്ക് പിന്നെ വഴിമാറുന്നു. അതായത്, പിന്നെ തലക്ക് മുകളിൽ നമ്മൾ വഹിക്കാൻ പറ്റാത്ത ഒരു ഭാരം കയറ്റിയിട്ടുണ്ടെങ്കിലുള്ള മാനസികാവസ്ഥ എന്തായിരിക്കും, ശരീരത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും. ഒരാൾക്ക് 100 കിലോഗ്രാം മാത്രമേ താങ്ങാൻ പറ്റുള്ളൂ, പക്ഷേ അയാൾ ഏൽക്കുന്നത് 400 കിലോ ആണെങ്കിൽ അത് അയാളുടെ ശരീരത്തിനും മനസ്സിനും വലിയ ഭാരമാണ്. അതുകൊണ്ട് മാനസികമായിട്ടുള്ള സ്വാസ്ഥ്യവും സന്തോഷവും ഒരാൾക്ക് ഉണ്ടാവണമെങ്കിൽ ഒരാൾക്ക് ഏൽക്കാനോ അല്ലെങ്കിൽ ഏറ്റാനോ പറ്റാത്ത ഭാരം ഏൽക്കാതിരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, 7-ാമത്തെ പോയിന്റ്, ഫ്യൂച്ചറിനെ സംബന്ധിച്ചുള്ള ഓവർ വെറി. പലരിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജീവിതം ആസ്വദിക്കാതിരിക്കാനുള്ള ഒരു കാരണം ഭാവിയെക്കുറിച്ചുള്ള ചിന്ത അധികരിപ്പിക്കുകയും വർത്തമാനകാലത്ത് ജീവിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രീഷ്യസായിട്ടുള്ള വിലപ്പെട്ട മൊമെൻസിനെ ഇല്ലായ്മ ചെയ്യാൻ മാത്രമേ ഇത് ഉപകരിക്കുകയുള്ളൂ. ചെറിയ സന്തോഷങ്ങൾ ആസ്വദിക്കാൻ ഇത്തരം ആളുകൾ മറന്നുപോകുന്നു. കാരണം അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് ഫ്യൂച്ചറാണ്. വർത്തമാനകാലത്ത് ജീവിക്കാനോ വർത്തമാനകാലത്തുള്ള കാര്യങ്ങൾ ആസ്വദിക്കാനോ ഇത്തരം ആളുകൾക്ക് സാധിക്കുന്നില്ല. കാരണം ദേ ആർ ഓൾവേസ് ആങ്ഷ്യസ് അബൌട്ട് ദെയർ ഫ്യൂച്ചർ. പ്രത്യേകിച്ച് സ്ത്രീകൾ, സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയാണിത്. അതായത്, ഭർത്താവ് ആ ഭർത്താവിലുള്ള നന്മകൾ സ്വാംശീകരിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുന്നതിന് ബദൽ ഭാവിയെ സംബന്ധിച്ച് ആദി വെക്കുകയും അതിനെ സംബന്ധിച്ച് ഓവർ കാൽക്കുലേറ്റ് ചെയ്യുകയും എന്നിട്ട് അതിനെ ചൊല്ലി ബഹളമുണ്ടാക്കുകയും ചെയ്യുന്ന മാനസികാവസ്ഥ. മറ്റൊന്ന്, 8-ാമത്തെ പോയിന്റ്, മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക എന്നുള്ളത്, ഒരാളെ കുറ്റപ്പെടുത്തുക എന്നുള്ളത്. നമ്മുടെ തെറ്റുകൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കിട്ടാനാണ്? ഇത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം നഷ്ടപ്പെടാനും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ കൃത്യമായി ആസ്വാദന തലത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കാതെ പോകുന്ന ഒരു എലമെൻ്റാണ്. മറ്റൊന്ന്, ധൃതി കാണിക്കുക എന്നുള്ളത്. നമ്മൾ കാര്യങ്ങളിൽ അജലത്ത് എന്നുള്ളത്, ധൃതി എന്നുള്ളത് ഒഴിവാക്കണം എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പ്രത്യേകമായി പഠിപ്പിച്ചിരിക്കുന്നത്. കൃത്യമായി ടൈം മാനേജ് ചെയ്യാൻ സാധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കാനുള്ള സമയമുണ്ടാവും. ലോകത്തുള്ള എല്ലാവർക്കും അള്ളാഹു ഒരേ രൂപത്തിൽ നൽകിയിട്ടുള്ള ഏക വസ്തു സമയമാണ്. ഈ സമയത്തെ വളരെ ബുദ്ധിപൂർവം ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ വി ഷുഡ് ഹാവ് എ കറക്റ്റ് ടൈം മാനേജ്മെൻറ് ഷെഡ്യൂൾ. പലർക്കും ഇന്നില്ലാത്തത് അതാണ്. അതുകൊണ്ടാണ് ടൈം മാനേജ്മെൻറ് ഇല്ലാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളും ജീവിതത്തെ ശരിയായ രൂപത്തിൽ ആസ്വദിക്കാൻ സാധിക്കാതെ പോകുന്നതും എന്നാണ് എനിക്ക് വിലയിരുത്താൻ സാധിച്ചിരിക്കുന്നത്. ബന്ധങ്ങളെ നിലനിർത്തുക എന്നുള്ളത്, ബന്ധങ്ങൾ നിലനിർത്തുക എന്നുള്ളത് അത് നമ്മുടെ പാരൻസിനോടുള്ള ബന്ധമായിരിക്കാം, നമ്മുടെ ഭാര്യയോടുള്ളതാവാം, മക്കളോടുള്ളതാവാം, നമ്മുടെ അയൽവാസിയോടുള്ള ബന്ധമാവാം, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവിനോടുള്ള ബന്ധം, ഇങ്ങനെ അള്ളാഹുവോടുള്ള ബന്ധവും സമസൃഷ്ടികളോടുള്ള ബന്ധവും ഏറ്റവും മനോഹരമായി നിലനിർത്തുക എന്നുള്ളത് ജീവിതം ആസ്വാദ്യകരമാക്കാനുള്ള മറ്റൊരു മാർഗമാണ്. അതുപോലെ നല്ലവരുമായിട്ട് നമ്മുടെ ജീവിതം സഹവസിക്കുക. ബി ഇൻ ദി കമ്പനി ഓഫ് ഓൺലി ഗുഡ് പീപ്പിൾ. നല്ല ആളുകളുടെ കൂടെ ആയിരിക്കണം പിന്നെ നമ്മൾ സഹവസിക്കുന്നത്. കാരണം നല്ല ആളുകളുമായിട്ട് നമ്മൾ സഹവസിക്കുമ്പോൾ നല്ല ചിന്തകളും നല്ല കാഴ്ചകളും നല്ല സംസാരങ്ങളുമാണ് അവിടെ ഉണ്ടാവുക. ചീത്ത വ്യക്തികളുമായിട്ട് നമ്മൾ സഹവസിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൻ്റെ സ്വാസ്ഥ്യം നഷ്ടപ്പെടുത്തുന്ന സംസാരങ്ങളും കേൾവികളുമാവും ഉണ്ടാവുക. അതുപോലെ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത്, കറക്റ്റ് തീരുമാനം എടുക്കുക എന്നുള്ളത് ജീവിതം ആസ്വാദ്യകരമാക്കുന്ന മറ്റൊരു ഘടകമാണ്. തീരുമാനമെടുക്കേണ്ട സമയത്ത് കറക്റ്റ് തീരുമാനമെടുക്കാതെ പോകുമ്പോൾ അത് ജീവിതം ദുഷ്കരമാക്കും. അതുകൊണ്ട് ഈ തീരുമാനമെടുക്കുക എന്നുള്ളതിന് മുമ്പ് മുഷാവറ ചെയ്യുക, കൂടിയാലോചിക്കുക എന്നുള്ളതിന് പ്രാധാന്യമുണ്ട്. കൂടെ ഉത്തരവാദിത്തങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. പലപ്പോഴും ഇന്ന് സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ആളുകൾ ഒളിച്ചോടുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത് ഒരാളുടെ കോൺഫിഡൻസ് സ്റ്റാറ്റസ് വളർത്തുന്നതും വികസിപ്പിക്കുന്നതുമാണ്. വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ആളുകളുടെ കോൺഫിഡൻസ് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ നിർദ്ദേശം ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളിൽ കൂടി ആത്മവിശ്വാസം വളർത്തുക എന്നുള്ളതാണ്. അതുപോലെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സ്, തെറ്റുകൾ ചെയ്യാത്ത ഒരാളും നമ്മുടെ ലോകത്തില്ല. അപ്പോൾ ഈ തെറ്റുകൾ വരുമ്പോൾ ആ ചെറിയ തെറ്റുകളിൽ കുറ്റങ്ങൾ കണ്ടെത്തുന്നതിന് ബദലായിട്ട് ഫൈൻഡ് ടൈം ടു സെലിബ്രേറ്റ് അവർ മിസ്റ്റേക്സ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ തുറന്ന് സമ്മതിക്കാനും അത് തിരുത്താനും അതിൽ നിന്ന് പുതിയ പാഠങ്ങൾ പഠിക്കാനും നമ്മൾ സന്നദ്ധമാവുക എന്നുള്ളതും നമ്മുടെ ജീവിതം ആസ്വാദ്യകരമാക്കാൻ പറ്റുന്ന വഴിയാണ്. അതുപോലെ ജീവിതത്തിൽ ബാഡ് ഹാബിറ്റ്സിനോട് നോ പറയാൻ സാധിക്കുക എന്നുള്ളത്, ഇതാണ് ഇന്ന് പല ആളുകൾക്കും സാധിക്കാത്തത്. മദ്യപാനം, ലഹരി പോലെയുള്ള വഴികളിലേക്ക് പെൺകുട്ടികൾ പോലും വഴിമാറുന്നു എന്ന് ഇന്ന് പഠനങ്ങൾ തെളിയിക്കുകയാണ്, അല്ലെങ്കിൽ സാക്ഷി നിർത്തുകയാണ്. അതുകൊണ്ട് തെറ്റായ ശീലങ്ങളോട് നോ പറയാൻ മനസ്സിനെ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ സംഗതിയാണ്. അങ്ങനെ നമ്മൾ നോ പറയാൻ ശീലിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷം വരുത്തും. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവോട് നന്ദി കാണിക്കുക. ബി ഗ്രേറ്റ്ഫുൾ ടു അള്ളാഹ്. കാരണം അള്ളയാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മെ പരിപാലിക്കുന്നത്, നമുക്ക് ആവശ്യമായിട്ടുള്ള സസ്റ്റിനൻസ് എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് അള്ളയാണ്. അപ്പോൾ ആ അള്ളാഹിനോടുള്ള നന്ദി എന്നുള്ളത് നമ്മൾക്ക് ജീവിതത്തിൽ കൂടുതൽ സന്തോഷം നൽകും. കൂടെ ജീവിതത്തിൽ വലിയ വെല്ലുവിളികൾ നേരിടുക എന്നുള്ളത്, അതിനെ സ്വീകരിക്കുക എന്നുള്ളത്, ജീവിതം അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് വെല്ലുവിളികളെ സ്വീകരിക്കുന്ന രൂപത്തിലാണ്. മനുഷ്യൻ വ്യത്യസ്തമായിട്ടുള്ള പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് അവിടെ അയ്യുക്കും അഹ്സനുമല്ല, നിങ്ങളിൽ നിന്ന് ആരാണ് നന്മ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു പരീക്ഷണമാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് പ്രതിസന്ധികൾ വരുമ്പോൾ ഹൗ വി റിയാക്ട്, ഹൗ വി റെസ്പോണ്ട്, ഒരു പ്രതിസന്ധിയോട് നമ്മുടെ മനോഭാവം എന്താണ്, ഒരനുഗ്രഹത്തോട് നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ പ്രതികരണവും എന്താണ്, രണ്ടും അള്ളാഹു പരീക്ഷിക്കുകയാണ്. പരീക്ഷണങ്ങളോട് ക്ഷമ കൈക്കൊള്ളാനും സന്തോഷങ്ങളോട് നന്ദി കാണിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ് അള്ളാഹു ഇവിടെ പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും ജീവിതം നമുക്ക് ആസ്വാദ്യകരമാക്കാൻ സാധിക്കും. അതുപോലെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ, ഒരാൾ നമ്മെ വിമർശിക്കുന്ന വേളയിൽ നമ്മളൊരിക്കലും അസ്വസ്ഥമാവേണ്ടതില്ല. കാരണം വിമർശനങ്ങളെ ക്രിയാത്മകമായി സ്വീകരിക്കാൻ നമുക്ക് മാനസിക വ്യാപ്തി ഉണ്ട് എങ്കിൽ പോസിറ്റീവായി ക്രിറ്റിസിസത്തെ കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്യക്തിത്വം ഒരുപാട് ഉയരും. അതുപോലെ ഏത് പശ്ചാത്തലത്തിലും ആളുകളുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക. നമ്മുടെ എതിർഭാഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും, ഒരു ഒപ്പോണന്റ് ആണെങ്കിൽ പോലും, അയാളോട് വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ വൈകാരിക പക്വതയാണ് സൂചിപ്പിക്കുന്നത്. പലപ്പോഴും ഒരു ശത്രു മനോഭാവത്തോടുകൂടി ആളുകളെ വെറുക്കുന്ന ഒരു സ്റ്റാറ്റസിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും. അതുകൊണ്ട് എല്ലാ വ്യക്തികളുമായിട്ടും വളരെ നല്ല ഒരു ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുക എന്നുള്ളത് നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ആസ്വാദ്യ തലത്തിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗപ്പെടുത്തും, അല്ലെങ്കിൽ ഉപകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: മഷാല്ല, പ്രിയമുള്ളവരെ, സ്നേഹക്കൂടെ ഇവിടെ സമാപിക്കുകയാണ്. ജീവിതം എങ്ങനെ ആസ്വാദ്യകരമാക്കാം എന്ന വിഷയത്തിൽ പ്രൊഫസർ കെ പി സഹദ് സാർ ആയിരുന്നു സ്നേഹക്കൂടിൽ ഇതുവരെ നമ്മോട് സംസാരിച്ചത്. റേഡിയോ വൈബ്സ് തുടരുന്നു. ഇനി
4: അൽ ഉസൂൽ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കുന്ന സുപ്രധാനമായ സെഷനാണ് അൽ ഉസൂൽ. ബഹുമാനനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി, സ്വഹാബത്തിനെ അറിയൽ ഭാഗം 3.
0: നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അല്ലേ, കഴിഞ്ഞ ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് കേട്ടു പോരാണല്ലോ. സ്വഹാബത്തിനെ അറിയൽ ഭാഗം 3 അല്ലേ? ഇൻഷാല്ലാ. ബഹുമാനൻ അബ്ദുൽ മാലിക് സലഫിയാണ് അൽ ഉസൂൽ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഹദീസിൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ചത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, അതിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിവായത്ത് ചെയ്തത് ആരാണ്? 4 അബ്ദുള്ളമാർ അൽ അബാദില എന്ന് അറിയപ്പെടുന്നവർ ആരാണ്? ഈ വക കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ചത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ എണ്ണം എത്രയാണ്? പ്രവാചകന് എത്ര സ്വഹാബിമാർ ഉണ്ടായിരുന്നു? ഈ വിഷയത്തിൽ പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. അതിൽ അബൂ സുറഅ അർറാസി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പറഞ്ഞ ഒരു അഭിപ്രായം, ഖുബില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം عن 100,000 و14,000 من الصحابة ممن روى عنه وسمع منه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോകുന്ന സന്ദർഭത്തിൽ 114,000 സ്വഹാബത്ത് ഉണ്ടായിരുന്നു. പ്രവാചകനിൽ നിന്ന് കേൾക്കുകയും പ്രവാചകനിൽ നിന്ന് റിവായത്ത് ചെയ്യുകയും ചെയ്തതായിട്ട് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തദ്രിബുറാവിയിൽ, ഇമാം സുയൂത്തിയുടെ തദ്രിബുറാവിയിൽ ഈ ഒരു വാചകം നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ ആധിക്യമാണ് ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു വാചകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്രയാണ് കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും, ഈയൊരു കണക്ക് നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഏകദേശം 100,000+ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. പ്രവാചകൻ്റെ സ്വഹാബത്ത് എല്ലാവരും ഒരേ തബഖയിൽപ്പെട്ടവരല്ല, ഒരേ ദറജയല്ല അവർക്കുള്ളത് എന്നർത്ഥം. എല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കൽ അദൂലുകളാണ്, സ്വീകാര്യന്മാരാണ്, അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടിയവരാണ് എങ്കിലും ഓരോരുത്തരുടെയും പദവിയും സ്ഥാനവും വ്യത്യാസമുണ്ട്. ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്ന കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലും ഹിജറയുടെ അടിസ്ഥാനത്തിലും പ്രവാചക ചരിത്രത്തിലെ അവിസ്മരണീയമായ സന്ദർഭങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച

ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി 12 തബക്കകളായി സഹാബത്തിനെ വേർതിരിച്ചിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്നവർ, ബദറിൻ്റെ മുമ്പ് വന്നവർ, ബദറിൽ പങ്കെടുത്തവർ, ഹിജറക്ക് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചവർ എന്നിങ്ങനെ പറഞ്ഞ് 12 ഇനങ്ങൾ, 12 തബക്കകളായി, പദവികളായി, ദർജകളായി സഹാബത്തിനെ ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി ഖിസ്മു ചെയ്തതായിക്കൊണ്ട് തദ്രീബുർ റാവിയിൽ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ സ്വഹാബത്തിൽ ഏറ്റവും അഫ്ലൽ ആരാണ്? നമുക്കറിയാം, പ്രവാചകന്റെ ഖലീഫമാർ 4 ആണ്. പ്രവാചകന്റെ സ്വഹാബത്തിൽ ഏറ്റവും അഫ്ലൽ 1 അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുമ ഇവർ രണ്ടുപേരുമാണ് ഈ ഉമ്മത്തിൽ പ്രവാചകന്റെ ശേഷം ഏറ്റവും ശ്രേഷ്ഠരായവർ എന്നതിൽ അഹ്ലുസുന്നക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അതേസമയത്ത് ഇസ്ലാമിൽ നിന്ന് നൂതന വാദം സ്വീകരിച്ച് വ്യതിചരിച്ചു പോയിട്ടുള്ള ഷിഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവർക്ക് ഈ വിഷയത്തിൽ ചില്ലർ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. അവർ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ് ചില ആളുകളെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാളും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനേക്കാളും ഒക്കെ മഹത്വം കൊടുക്കുകയും മഹത്വം കൽപ്പിക്കുകയും ചെയ്യുന്നത്. അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും ശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, പിന്നീട് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, ഈ 4 ഖലീഫമാർ. പിന്നീട് അശ്റത്തുൽ മുബശ്ശിരീന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട തൊൽഹ റളിയല്ലാഹുവിനെ പോലെ, സഅദ് റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകൾ. പിന്നീട് ബദറിൽ പങ്കെടുത്ത ആളുകൾ, അഹ്ലു ബദർ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ചരിത്രത്തിൽ അവിസ്മരണീയവും അതുല്യവുമായ ഒരു മഹാസംഭവമായിരുന്നു ബദർ. ആ ബദറിൽ പങ്കെടുത്ത ആളുകൾ എന്തുകൊണ്ട് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണ്? പിന്നീട് ഉഹുദിൽ പങ്കെടുത്ത ആളുകൾ, പിന്നീട് ബൈഅത്തു റിദ്വാൻ അഥവാ ഹുദൈബിയ സന്ധി നടന്നതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ചില ആളുകളെ ഉംറക്ക് പറഞ്ഞയക്കുകയും, എന്നാൽ ആ ഉംറ നിർവഹിച്ച് അദ്ദേഹം മക്കയിൽ നിൽക്കുമ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന് വധിക്കപ്പെട്ടു എന്നൊരു തെറ്റായ വാർത്ത പ്രവാചകന് ലഭിക്കുകയും, എങ്കിൽ ആ ആളുകൾക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുവാൻ വേണ്ടി മരണത്തിന് വേണ്ടിയുള്ള പ്രതിജ്ഞ, മരണം വരേക്കും യുദ്ധം ചെയ്യാൻ ആരാണ് തയ്യാറുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു ബൈഅത്ത്, ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് ബൈഅത്തു റിദ്വാൻ എന്ന പേരിൽ അറിയപ്പെട്ട ആ പ്രതിജ്ഞ, അതിൽ പങ്കെടുത്തവർക്കെല്ലാം സ്വർഗമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്തവർ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ

0: അവരുടെ അഫ്ളലിയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി ത്വാലിബ്, അശറത്തുൽ മുബശ്ശിരീൻ, അസ്ഹാബ് ബദർ, അസ്ഹാബ് ഉഹദ്, ബൈഅത്തുർ റിദ്വാൻ, ഇങ്ങനെയുള്ള ആളുകളാണ് സഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ ആളുകൾ. ബാക്കിയുള്ളവർ സഹാബത്താണെങ്കിലും ഇവരുടെ പദവിയിലേക്ക് അവർ ഉയർന്നു വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് സ്വതന്ത്രന്മാരിൽ നിന്ന്, പുരുഷന്മാരായ സ്വതന്ത്രന്മാരിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. കുട്ടികളിൽ നിന്ന് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, സ്ത്രീകളിൽ നിന്ന് ഖദീജ ഉമ്മുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മാതാവായ പ്രവാചകൻ്റെ ഒന്നാം ഭാര്യയായ പ്രവാചകൻ്റെ ഇബ്രാഹിം ഒഴികെയുള്ള എല്ലാ സന്താനങ്ങളുടെയും മാതാവായ ഖദീജ റളിയല്ലാഹു അൻഹയാണ് സ്ത്രീകളിൽ നിന്ന് ഏറ്റവും പ്രഥമമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. മൗലകളിൽ നിന്ന്, മോചിതരായ അടിമകളിൽ നിന്ന് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു, അടിമകളിൽ നിന്ന് ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു, ഇവരാണ് സഹാബത്തിൽ ഇസ്ലാം കൊണ്ട് മുൻകടന്ന ആളുകൾ. അവരിൽ ഏറ്റവും അവസാനമായി, സഹാബത്തിൽ ഏറ്റവും അവസാനമായി മരണപ്പെട്ട വ്യക്തി അബു തുഫൈൽ ആമിർ ബിൻ വാസില അൽ ലൈസി റളിയല്ലാഹു അൻഹുവാണ്. ആമിർ ബിൻ വാസിലത്ത് അൽ ലൈസി എന്ന സഹാബിയാണ് സഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അവസാനമായി ഈ ലോകത്തോട് വിട പറഞ്ഞത്. അദ്ദേഹം ഹിജ്റ നൂറാം വർഷത്തിലാണ് മക്കയിൽ മരണപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ തൊട്ടു മുമ്പാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. അദ്ദേഹം ബസ്റയിൽ വെച്ചുകൊണ്ടാണ് മരിക്കുന്നത്. ഹിജ്റ 93 എന്ന അഭിപ്രായമുണ്ട്. അതല്ല, ചില ആളുകൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവാണ് സഹാബത്തിൽ അവസാനമായി മരണപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടി സൂക്ഷ്മമായ അഭിപ്രായം, അല്ലാഹു ആലം, ആമിർ ബിൻ വാസിലത്ത് അൽ ലൈസി റളിയല്ലാഹു അൻഹുവാണ് എന്നതാണെന്ന് തോന്നുന്നു. സഹാബത്തിൻ്റെ വിജ്ഞാനം, ഏതൊക്കെ ആളുകളാണ് സഹാബത്ത്, ആരൊക്കെയായിരുന്നു സഹാബത്തിൻ്റെ നേതാക്കന്മാർ, ആ സഹാബത്തിൽ അഫ്ളൽ ആരാണ്, ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ ആരൊക്കെയാണ് എന്നിത്യാദി കാര്യങ്ങൾ പണ്ഡിതന്മാർ ഗ്രന്ഥരചനകൾ തന്നെ നടത്തി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സഹാബത്തിനെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി രചിച്ചിട്ടുള്ള അൽ ഇസ്വാബ ഫി തംയീസ് സഹാബ. അൽ ഇസ്വാബ ഫി തംയീസ് സഹാബ എന്നു പറയുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ കുറിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഏറ്റവും അറിയപ്പെട്ടതും ഏറ്റവും ഉപകാരദായകവുമായ ഗ്രന്ഥമാണ്. ഒരാൾ സ്വഹാബിയാണോ അല്ലേ, അതാണ് അൽ ഇസ്വാബ ഫി തംയീസ് സ്വഹാബ. മറ്റൊരു ഗ്രന്ഥമാണ് അലി ബിൻ മുഹമ്മദ് അൽ ജസരിയുടെ, അഥവാ ഇബ്നുൽ അസീർ എന്ന പേരിൽ പ്രസിദ്ധനായ അലി ബിൻ മുഹമ്മദ് അൽ ജസരി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുള്ള ഉസ്ദുൽ ഗാബ ഫി മഅരിഫത്തി സ്വഹാബ എന്ന ഗ്രന്ഥം. ഇതും ഇന്ന് ലഭ്യമാണ്. വളരെയധികം പ്രശസ്തി ലഭിക്കുകയും പണ്ഡിതന്മാരും വിദ്യാർത്ഥികളും താലിബുൽ ഇൽമുകളുമൊക്കെ ഈ ഗ്രന്ഥത്തെ വളരെയധികം ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്രകാരം തന്നെ ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുള്ള അൽ ഇസ്തിആബ് ഫി അസ്മാഇൽ അസ്ഹാബ് എന്ന് പറയുന്ന അൽ ഇസ്തിആബ് എന്ന് പറയുന്ന ഗ്രന്ഥം, ഈ മൂന്ന് ഗ്രന്ഥങ്ങളുമാണ് ഇന്ന് വിജ്ഞാനത്തിൻ്റെ മേഖലയിൽ സ്വഹാബത്തിനെ കുറിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഏറ്റവും അമൂല്യവും അതുല്യവുമായ ഗ്രന്ഥങ്ങളാണ് ഈ മൂന്ന് ഗ്രന്ഥങ്ങൾ. അപ്പോൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഉദൂലുകളായിരുന്നു. പ്രവാചകൻ്റെ ശിക്ഷണത്തിൽ വളർന്നു വന്ന അനുസരണബോധമുള്ള, വിജ്ഞാനമുള്ള, വിനയമുള്ള വിട്ടുവീഴ്ചയുടെ മാതൃകകളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്. അങ്ങനെയുള്ള സ്വഹാബത്തിനെ കുറിച്ചുള്ള വിജ്ഞാനം ഉസൂലുൽ ഹദീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശമാണ് എന്ന് നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞു. ആ സ്വഹാബത്തിൻ്റെ മാർഗമാണ് നമ്മളും പിൻപറ്റേണ്ടത്. അതേസമയം സ്വഹാബത്തിൻ്റെ അദാലത്തിനെ ചോദ്യം ചെയ്ത് സ്വഹാബത്തിൽപ്പെട്ട പലരെയും കാഫറുകളാക്കി ചിത്രീകരിക്കുന്ന അതിദാരുണമായ അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക ലോകത്ത് അന്ധഛിദ്രത വളർത്തി മുസ്ലിം ഐക്യത്തെ ഭിന്നിപ്പിലേക്ക് നയിച്ചിട്ടുള്ള ഷിയ വിഭാഗം, ഷിയാക്കൾ, അവർ അള്ളാഹുവിൻ്റെ പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബത്തിനെ ചീത്ത പറയുകയും ആ സ്വഹാബത്തിനെ കാഫറായി മുദ്രകുത്തുകയും ആ സ്വഹാബത്തിനെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നവരാണ്. ആ ഷിയാക്കളിൽ നിന്ന് ഊർജം ലഭിച്ചിട്ടാണോ എന്നറിയില്ല. കേരളത്തിൻ്റെ മണ്ണിൽ പോലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെയും മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെയും അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഇങ്ങനെയുള്ള സ്വഹാബത്തുകളെയെല്ലാം വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് ഗ്രന്ഥരചനകൾ നടത്തുകയും പ്രഭാഷണങ്ങളിലൂടെയും സംസാരങ്ങളിലൂടെയും ലേഖനങ്ങളിലൂടെയും സ്വഹാബത്തിൻ്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തി അവർ കാട്ടുകള്ളന്മാരാണ് എന്നുപോലും ചില ആളുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്നല്ല, ഇത്രമാത്രം ഗൗരവമുള്ള സംഗതിയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സ്വഹാബത്ത് സഹിച്ച ത്യാഗവും അവർ നയിച്ച വിപ്ലവമൊക്കെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഇന്നും ഉറങ്ങാതെ കിടപ്പുണ്ട്. അത്രയും വലിയ ത്യാഗ സന്നദ്ധത കാണിച്ച പ്രവാചകൻ്റെ സ്വഹാബത്തിനെ കുറിച്ച്, ത്യാഗത്തിൻ്റെ സ്മരണകളൊന്നും അയവിറക്കാനില്ലാത്ത നമ്മുടെ നാവുകൊണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്വഹാബത്തിനെ തൂക്കുന്ന, സ്വഹാബത്തിനെ അളക്കുന്ന ഒരു രീതി കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. അത് അപകടമാണ്. ഇത് സാന്ദർഭികമായി ഞാൻ ഉണർത്തിയെന്ന് മാത്രം. പ്രവാചകൻ്റെ സഹാബത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. സഹാബത്തിൻ്റെ ജീവചരിത്രങ്ങൾ ഇന്ന് ലഭ്യമാണ്, നമ്മളത് വായിക്കണം. അവർ സ്വർഗത്തിന് വേണ്ടി കൊതിച്ചത് എത്രയായിരുന്നു എന്നുള്ളതും, ദുനീവിയായ ജീവിതം അവർ കണ്ടത് എപ്രകാരമായിരുന്നു എന്നുമെല്ലാം അത്തരത്തിലുള്ള ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ചുരുക്കത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, ആ സ്വഹാബത്തിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് ഉസൂലുൽ ഹദീസിൻ്റെ അഥവാ ഹദീസ് നിദാന ശാസ്ത്രത്തിൻ്റെ വിദ്യാർത്ഥിയുടെ ഒരു ബാധ്യതയാണ്. ആ ബാധ്യത നമ്മൾ നിറവേറ്റണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മതം കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകൻ്റെ സ്വഹാബത്തിൻ്റെ മാർഗം സ്വീകരിക്കുന്ന, അതിന് അനുധാവനം ചെയ്യുന്ന വിശ്വാസികളാകുവാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته
1: ما شاء الله അപ്പോൾ ഇസ്ലാമിൻ്റെ അടിത്തറയെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഗ്രാം. റേഡിയോ വൈബ്സിൻ്റെ അവസാന നിമിഷം നമ്മളതാണ് കേൾക്കാറുള്ളത്. ഇപ്പോൾ കേട്ടു അൽ ഉസൂൽ, ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു. സഹാബത്തിനറിയൽ ഭാഗം 3 ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇൻഷാല്ലാ മറ്റൊരു റേഡിയോ വൈബ്സിൽ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുകയാണ്. റേഡിയോ വൈബ്സിൽ മുഖം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും നിങ്ങളുടെ കൂടെ റേഡിയോ വൈബ്സിലുണ്ടായിരുന്നത് മുനവർ സലായിയുടെ കൂടെ ഞാൻ വിട്ടി അബ്ദുൽ സലാം. മറ്റൊരു ദിവസം അപ്പോൾ പതിവ് പോലെ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.

0: ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ, ഇന്നിൻ്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
1: പീസ് റേഡിയോയിൽ അടുത്തതായി അസ്മാ ഉൽ ഹുസ്ന അൽ അലീം, അവതാനതയുള്ള സഹനശീലൻ. ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ റൌഫ് അൽഹിക്കമി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അറിവുകളിൽ വെച്ച് ഏറ്റവും പുണ്യമായതും ജീവിതത്തിലേറെ ഉപകരിക്കുന്നതും ഇഹപര വിജയത്തിനുതകുന്നതുമായ അറിവാണ് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അത്തരത്തിൽ ഇഹപര വിജയം നേടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ ഹലീം എന്ന നാമത്തെക്കുറിച്ചാണ്. അള്ളാഹു ഹലീമാണ്. ഹലീം എന്ന നാമം വിശുദ്ധ ഖുർആനിൽ 11 തവണയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം അവധാനതയുള്ളവൻ, അതുപോലെ തന്നെ സാവകാശം കാണിക്കുന്നവൻ എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥം അതിന് നൽകാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഒന്നുകൂടെ വിശാലമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ, ഈ ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികൾ, പ്രത്യേകിച്ചു മനുഷ്യർ, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നു. നമുക്കറിയാം അല്ലേ, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ പോലും കൃത്യമായി നിർവഹിക്കാതെ ജീവിക്കുന്ന മുസ്ലിം നാമധാരികൾ വരെയുണ്ട്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വേറെയുണ്ട്. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർ, അള്ളാഹുവിനെ തെറി പറയുന്നവർ, അള്ളാഹുവിന് ഇല്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുന്നവർ, അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വാദിക്കുന്നവർ. നമുക്കറിയാല്ലേ, ക്രിസ്ത്യാനികൾ അള്ളാഹുവിൻ്റെ മകനാണ് ഈസാ നബി അലൈഹിസ്സലാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജൂതന്മാർ ഉസൈർ അള്ളാഹുവിൻ്റെ മകനാണെന്ന് പറയുന്നുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ പറയുകയാണ് അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് മലക്കുകൾ എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിനില്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പ്രചരിപ്പിക്കുകയും അങ്ങനെ വിശ്വസിക്കുകയും അള്ളാഹുവിന് കൊടുക്കേണ്ട വഖാറുകളും അള്ളാഹുവിന് നൽകേണ്ട ഇബാദത്തുകളും നൽകാതെ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച ആളുകൾ വരെ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ എങ്ങും അള്ളാഹു സുബ്ഹാനഹു തആല കഴിവുണ്ടായിരിക്കെ തൻ്റെ അടിമകളെ ആ സമയത്ത് തന്നെ, തിന്മകൾ ചെയ്യുന്ന സമയങ്ങളിൽ തന്നെ പിടികൂടാൻ കഴിവുണ്ടായിരിക്കെ അള്ളാഹു വിട്ടുവീഴ്ച നൽകി, സാവകാശം കാണിച്ചു, തൗബ ചെയ്യാൻ അവസരങ്ങൾ നൽകി. ഇതാണ് അള്ളാഹുവിൻ്റെ അൽ ഹലീം എന്ന നാമം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു കഴിവുണ്ടായിരിക്കെ, അള്ളാഹുവിന് എല്ലാ നിലക്കും അധികാരമുണ്ടായിരിക്കെ, ഇത്തരം ചെയ്തികൾ ചെയ്യുന്നവർക്കും വിട്ടുവീഴ്ച ചെയ്ത് സാവകാശം നൽകി, അവർക്കൊരു തൗബയുടെ അവസരങ്ങളൊക്കെ നൽകി, അള്ളാഹു സഹനശീലനായിക്കൊണ്ട് അതുപോലെ തന്നെ വിട്ടുവീഴ്ച ചെയ്ത് സാവകാശം നൽകുന്നവനായിക്കൊണ്ട്, ധൃതി കാണിക്കാത്തവനായിക്കൊണ്ട്, അൽ ഹലീമായിക്കൊണ്ട് നിലനിന്നു. അതുകൊണ്ടാണ് ഈ ലോകത്ത് ഇന്നും ആളുകൾ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിക്കുന്നവർ, എന്നാൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർ ഇന്നും ജീവിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അൽ ഹലീം എന്ന നാമം നമ്മെ വിളിച്ചോതുന്നുണ്ട്. അള്ളാഹു എങ്ങാനും ഒരാളൊരു തിന്മ ചെയ്തതിൻ്റെ പേരിൽ അപ്പോൾ തന്നെ പിടിക്കാൻ നിന്നിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ആരും ബാക്കിയുണ്ടാവുകയില്ലായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. വലൗ യുആഖിദുഹു അല്ലാഹു, അള്ളാഹു പിടിക്കുകയായിരുന്നുവെങ്കിൽ ജനങ്ങളെ, ബിദുൽമിഹിം, അവർ ചെയ്യുന്ന അക്രമങ്ങൾ കാരണം അള്ളാഹു അപ്പം തന്നെ പിടിക്കുമായിരുന്നുവെങ്കിൽ, മാ തറക അലൈഹാ മിൻ ദാംബ, ഈ ലോകത്തൊരാളും ബാക്കിയുണ്ടാവില്ലായിരുന്നു, ഈ ഭൂമി ലോകത്ത് ഒരാളും ബാക്കിയുണ്ടാവുകയില്ലായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു വീണ്ടും വിശദീകരിക്കുകയാണ്, വലാക്കി യുഅഖിറുഹും ഇലാ അജലിം മുസമ്മ. അള്ളാഹു ഇങ്ങനെ ഒരവധി വരെ നീട്ടിക്കൊടുത്തിരിക്കാൻ, ഒന്ന് തൗബ ചെയ്യാൻ അവസരം കൊടുക്കാൻ. അവർ മരണത്തിനു മുമ്പ് ഇതിനൊരു മാറ്റം സംഭവിക്കുമോ, ഇസ്ലാമിലേക്ക് കടന്നു വരുമോ, അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുമോ, ഇതൊക്കെ പരീക്ഷിക്കാൻ അള്ളാഹു ഒരു അവധി വരെ നീട്ടിക്കൊടുത്തു. പക്ഷേ ആ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരല്പം പോലും മുന്തിക്കുകയോ ഒരല്പം പോലും പിന്തിക്കുകയോ ചെയ്യുകയില്ല. അവധി വരെ അള്ളാഹു സുബ്ഹാനഹു തആല ക്ഷമിച്ച് സഹനശീലനായിക്കൊണ്ട് അൽ ഹലീമായിക്കൊണ്ട് കഴിയും. എന്നാൽ ആ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ സമയം നീട്ടിക്കൊടുക്കുകയോ നേരത്തെ ആക്കുകയോ ഇല്ല. സൂറത്തുൽ കഹ്ഫിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല വീണ്ടും നമുക്ക് ആ വിഷയം എടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. ലൗ യുആഖിദുഹും ബിമാ കസബൂ, അവർ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ പിടിക്കുകയായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ് ലഅജ്ജല ലഹുമുൽ അദാബ്, അവർക്ക് വേഗം ശിക്ഷ വന്നു ഭവിക്കുമായിരുന്നു. പക്ഷെ അള്ളാഹു ചെയ്തിട്ടില്ല, കാരണം അള്ളാഹു അൽ ഹലീമാണ്. അള്ളാഹു ഹലീമായതുകൊണ്ടാണ് വേഗത്തിൽ അവർക്ക് ശിക്ഷ നൽകാത്തത്, അവസരങ്ങൾ നൽകിയത്. ഇനിയും അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നവൻ അൽ ഹലീമായ അള്ളാഹുവാണ്. തീർന്നില്ല അള്ളാഹു ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് ബൽ അജ്ജല ലഹും, അവർക്ക് അവധി നീട്ടിക്കൊടുത്തു. അവർക്ക് അവധി നീട്ടിക്കൊടുത്തു നന്നാവാൻ, തൗബ ചെയ്യാൻ, റബ്ബിലേക്കടുക്കാൻ, പരലോകത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്താൻ. അങ്ങനെ അള്ളാഹു അവസരങ്ങൾ നൽകി, ധൃതി കാണിക്കാതെ അള്ളാഹു വിശാലമായ കാരുണ്യം കാണിച്ചു. അള്ളാഹു സുബ്ഹാനഹു തആല അവദാനതയുള്ളവനായി, അള്ളാഹു സഹനശീലനായി മാറി. അതാണ് അൽ ഹലീം എന്ന നാമം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത്. അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. വിശുദ്ധ ഖുർആനിൽ 11 തവണയാണ് ആ നാമം ആവർത്തിച്ചു വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു എങ്ങാനും ഈ ലോകത്ത് ചെയ്യുന്ന ആളുകൾ, ഈ ലോകത്ത് ഓരോ ആളുകളും ചെയ്യുന്ന തിന്മകൾക്ക് അപ്പം തന്നെ പിടിക്കാൻ നിന്നിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ആരും ബാക്കിയുണ്ടാവില്ല. അത് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു. ഏറ്റവും വലിയ തിന്മ എന്നത് ശിർക്ക് ചെയ്യലാണ്. അതിനേക്കാൾ അപ്പുറം ഈ ലോകത്ത് ഫിറഔൻ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരി, അവൻ പറഞ്ഞതെന്താ, അന റബ്ബുക്കുമുല്ല അല, ഞാനാണ് ലോക രക്ഷിതാവ് എന്ന് പറയുന്നുണ്ട്. ആ ഫിറഔനിൻ്റെ അടുക്കൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഞാനാണ് ലോകരക്ഷിതാവാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ച അഹങ്കാരിയുടെ മുന്നിലേക്കും മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനെയും മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെയും പറഞ്ഞയക്കുന്നു. നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് ഉപദേശിച്ച് നന്നാക്ക്, ചിലപ്പോൾ അവസരം കിട്ടിയേക്കാം, ചിലപ്പോൾ ഒന്ന് മാറിയേക്കാം. ഇദ്ഹബ ഇലാ ഫിറഔന ഇന്നഹു തഗ, നിങ്ങൾ രണ്ടുപേരും ആ ഒരു ഫിറഔനിൻ്റെ അത്തരം, ഞാനാണ് ലോകരക്ഷിതാവ്, ഞാനാണ് അള്ളാഹു എന്ന് പ്രഖ്യാപിച്ച ആ ഫിറഔനിൻ്റെ അടുക്കൽ ലയ്യനായ വാക്കുകളുമായി കൊണ്ട് ഒന്ന് ഉപദേശിക്കാൻ പോകാൻ ഹാറൂൻ നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തും മൂസ നബി അലൈഹിസ്സലാമിനോടും പറയാൻ. അപ്പോൾ അത്തരം വാദങ്ങൾ, വലിയ വമ്പിച്ച അക്രമം പ്രവർത്തിച്ച ഫിറഔനിൻ്റെ അടുത്തു പോലും മൂസ നബി അലൈഹിസ്സലാമിനോട് ഉപദേശവുമായി കൊണ്ട് പോകാൻ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അൽ ഹലീം എന്ന നാമത്തിൻ്റെ വിശാലമായ അർത്ഥം, അതിൻ്റെ യാഥാർത്ഥ്യത നമുക്ക് ബോധ്യപ്പെടും എന്നതാണ് ഇതിലൂടെ, ഈ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ ഹലീം എന്ന നാമത്തിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ചില നാമങ്ങൾ തേടുന്നത്, അതിലുള്ള വിശേഷണങ്ങൾ മനുഷ്യർക്കും അതിൻ്റെ ഒരു ഭാഗം ഉണ്ടാകണം. ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല റഹീമാണ്, കരുണ ചെയ്യുന്നവനാണ്, കാരുണ്യവാനാണ്. എന്നാൽ പ്രവാചകൻ പഠിപ്പിച്ചു ഇർഹമു മം ഫിൽ അർദ്, നിങ്ങൾ കരുണ കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കരുണ കാണിക്കുക എന്നത് അതിൻ്റെ തേട്ടമാണ്. ഇതുപോലെ തന്നെ അസ്സലാം, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പഠിച്ചു അസ്സലാമായ അള്ളാഹു, ആ സലാം എന്നതിൻ്റെ തേട്ടമെന്താ, അധികമായി കൊണ്ട് സലാം വ്യാപിപ്പിക്കുക മനുഷ്യർ. അതുപോലെ തന്നെ അൽ ഹലീം എന്ന നാമം നമ്മളിവിടെ പഠിക്കുമ്പോൾ നമുക്കും ഹിൽമുണ്ടാകണം, അവദാനതയുണ്ടാകണം, സാവകാശമുണ്ടാകണം, എടുത്തു ചാട്ടം ഉണ്ടാകാൻ പാടില്ല എന്നത് നമ്മൾ ഈ നാമം പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ബനു അബ്ദുൽ ഖൈസിൻ്റെ ഗോത്രത്തിൽ നിന്നൊരു നേതാവ് മഹാനായ മുന്ദിർ ഇബ്നു ആയിദ് എന്ന് പറയുന്ന സ്വഹാബി റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസവിധത്തിൽ വരികയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ഇന്ന ഫീക ലഹസ്ലതൈൻ, നിനക്ക് രണ്ട് പ്രത്യേകമായ സവിശേഷമായ രണ്ട് ഗുണങ്ങളുണ്ട്, അത് അള്ളാഹു ഇഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമത്തത് അൽ ഹിൽമു, രണ്ടാമത്തത് അൽ അനാജ്. ഒന്നാമത്തെ ഹിൽമാണ് അവധാനതയാണ്, ധൃതി കാണിക്കാത്ത, സാവകാശം കാണിക്കുന്ന, അവധാനതയുള്ള ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതാണ് അൽ ഹിൽമ്. ഹിൽമ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന മറ്റൊരു വസ്തുത, ധൃതി കാണിക്കുക എന്നത് പിശാചിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അജലത്തു മിന ശൈത്താൻ, പിശാചിന്റെ ഭാഗത്തു നിന്നാണ് ധൃതി വേഗത്തിലാക്കുക, സ്പീഡ് കാണിക്കുക എന്നത് പിശാചിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്. എന്നിട്ട് റസൂല്ല പറയുന്നു, വമാ മിൻ ഷൈഇൻ അഹബ്ബു ഇലല്ലാഹി മിനൽ ഹിൽമി, അള്ളാഹുവിന്റെ അടുക്കൽ ഹിൽമിനോളം ഇഷ്ടപ്പെടുന്ന മറ്റൊരു വസ്തുവുമില്ല, മറ്റൊരു സംഭവവുമില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ, അള്ളാഹു അൽ ഹലീമാണ്, അള്ളാഹു അവധാനതയുള്ളവനാണ്, ആ അവധാനത എന്നത് എല്ലാ വിഷയത്തിലും നിഴലിച്ചു നിൽക്കുന്നു. നമ്മുടെ ജീവിതത്തിലും അവധാനതയുണ്ടാകണം, വിവേകമുണ്ടാകണം, അതുപോലെ തന്നെ ധൃതി പാടില്ല, ആ ധൃതി പിശാചിൻ്റെ ഭാഗത്തു നിന്നാണ് എന്നൊക്കെയാണ് ഈ നാമം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ അവധാനതയുള്ള, ഹിൽമുള്ള, വിവേകമുള്ള, അതുപോലെ തന്നെ ധൃതി കാണിക്കാത്ത യഥാർത്ഥ ഒരു സത്യവിശ്വാസിയായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല യഥാവിധം മനസ്സിലാക്കുവാനും ആ മനസ്സിലാക്കിയതനുസരിച്ച് പ്രവർത്തിക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന. ക്ലാസ് എടുത്തത് അബ്ദുൽ റൌഫ് അൽഹിക്കമി.
0: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: റസൂലുള്ളാഹ്. ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം, ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ.

0: ഇപ്പോ നമ്മള് മധുരം ഖുർആനൊന്ന് കേട്ടാലോ.
1: യെസ്,
0: മഷാല്ലാ, മനോഹരമായ പാരായണം. ഇന്ന് മിഷാരി അല ഫാസിയുടെ ഒരു പാരായണമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത്.
2: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ, ഷമീൽ സാറേ, നമ്മൾ ഈ മധുരം ഖുർആൻ വ്യത്യസ്തമായിട്ട് ഓരോ വചനങ്ങളും വ്യത്യസ്ത കാര്യങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ കടന്നു പോകുന്നില്ലേ. ശരിക്കും നമുക്ക് ആ ഒരു വചനത്തിൻ്റെ ആശയത്തെ നേരത്തെ കൂടി അറിയുന്നൊരവസ്ഥയാണെങ്കിൽ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അല്ലേ, അതൊരു ശരിക്കും എന്താ നമുക്ക് എവിടുന്നൊക്കെയോ ഒരു ഒരു പൊതിക്കിട്ട് സമ്മാനം കൊണ്ടു തരുന്ന പോലെയുള്ള ഒരു വിശ്വാസിയുടെ മുമ്പിൽ അത് നമുക്കതിൻ്റെ ആശയം ഒന്ന് പറയാൻ തോന്നും.
1: അതെ, ചില ഭാഗങ്ങളൊക്കെ വായിച്ചാലും വായിച്ചാലും അല്ലെങ്കിൽ ഓതിയാലും മതിയാകാത്ത ഒരു സാഹചര്യം വരും ആശയം അറിയുമ്പോൾ. അപ്പോൾ ഈ ഒരു സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത് അർത്ഥമാക്കുന്നത്, ഹേ വിശ്വസിച്ചവരെ, ഇരിപ്പിടങ്ങളിൽ വിശാലത അഥവാ സൗകര്യം ചെയ്യുവിൻ എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ വിശാലത നൽകുവിൻ, എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് വിശാലത നൽകുന്നതാണ്. നിങ്ങളോട് എഴുന്നേൽക്കുവിൻ എന്നു പറയപ്പെട്ടാൽ നിങ്ങൾ എഴുന്നേൽക്കുകയും ചെയ്യുവിൻ. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും അറിവ് നൽകപ്പെട്ടിട്ടുള്ളവരെയും അള്ളാഹു പല പടികൾ ഉയർത്തുന്നതാണ്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു.
0: ഇത് പറയുമ്പോഴേ ഒരാൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഒരു കംഫർട്ടാണ്. അപ്പോൾ അതിൽ കുറച്ചൊരു സ്വാർത്ഥത കൂടിയില്ലേ? അപ്പോൾ അവിടെ നമ്മൾ അതൊന്നും ഒഴിവാക്കി വേറെ ആൾക്കൂടി ഒരു സ്പേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ഇരുത്തത്തിൽ മാത്രമല്ല വേറെ എത്രയോ പ്രശ്നങ്ങൾ നമുക്ക് വേറെ ആൾക്ക് സ്പേസ് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഷെയറിംഗ് മെൻറ്റാലിറ്റി ഉള്ളത്, മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ളത് എത്ര വലിയൊരു ആശയമാണ്. ഇത് ലൈക്ക് സാമൂഹ്യ ജീവിയായ മനുഷ്യന് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരൊറ്റ പൊതുവെ നമ്മൾ കാണുന്നതെന്ന് വിശാലത കൊടുക്കുമെന്ന് പറഞ്ഞിടത്തുള്ള പറഞ്ഞ അതിലൊരു ചോദ്യം എനിക്ക് ഭയങ്കര വെച്ചാൽ, നിങ്ങൾക്ക് അള്ളാഹു വിശാലത നൽകുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അത് ഒരു വിശ്വാസം സംശയതായിരുന്നാലും ഈ ഒരു വചനവും അതിൻ്റെ ആശയമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാൻ ശ്രമം.
1: അതെ അതെ, ഖാരിയെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അല്ലേ? എല്ലാവരുടെയും ഒരു മനം കവർന്ന അൽഹംദുലില്ലാ, അള്ളാഹു ആ നിലക്ക് തൗഫീഖ് നൽകിയ ഒരു ഖാരി. ഖാരിയെ കുറിച്ച്
0: ലോകത്തെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കവർന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇസ്ലാമിക സർവകലാശാല മദീനയിൽ നിന്നും ഖിറാഅത്ത്, തജീദ് വിഷയങ്ങളിൽ ബിരുദം, മഖാമാത്ത്, ശബ്ദ പരിശീലനം ഇതൊക്കെ കിട്ടിയിട്ടുള്ള പ്രത്യേക പഠനം നടത്തിയിട്ടുള്ള അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിലൊക്കെ സർട്ടിഫൈഡ് അംഗീകാരം ലഭിച്ചിട്ടുള്ള മിഷാരി റാഷിദ് അല്ലാഫാസി കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെയുള്ള വിവിധ മസ്ജിദുകളിൽ ഇമാമായിട്ടും മുഅദ്ദിനായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ മിഷാരി റാഷിദ് അല്ലാഫാസി എന്നിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ എന്നത് പറയേണ്ട ആവശ്യമല്ല, അത്രയും വ്യക്തമാണ്.
1: ഈ ആയത്ത് നമ്മൾ പറഞ്ഞു പോയപ്പോൾ പലപ്പോഴും മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ഇത്തരം മര്യാദകൾ കുറച്ചും കൂടി നന്നായി കണ്ടിരുന്നു. പൊതു വാഹനങ്ങളിലും ഒക്കെ സഞ്ചരിക്കുമ്പോൾ, ബസ്സിലൊക്കെ സഞ്ചരിക്കുമ്പോൾ കുട്ടികളിൽ നിന്നും നമുക്കൊക്കെ അത്തരം ഉപദേശങ്ങൾ നന്നായി കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ നമുക്കൊക്കെ കുറേയൊക്കെ അത് ആവർത്തിക്കാൻ കഴിഞ്ഞിട്ട്. പുതിയ കാലത്ത് അത്തരം ഉപദേശങ്ങൾ തന്നെ കുറഞ്ഞു പോയോ? മുതിർന്നവർ വരുമ്പോൾ എണീറ്റ് കൊടുക്കണം എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ തന്നെ കുറഞ്ഞു പോയോ എന്നറിയില്ല. അതുകൊണ്ടാണോ എന്നും അറിയില്ല. പലപ്പോഴും ഇപ്പോഴുള്ള കുട്ടികൾ നമ്മുടെ അത്ര ചെറുപ്പത്തിൽ കണ്ടതുപോലെ കാണുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
0: ഓരോരുത്തരും ഓരോ തുരുത്തുകളായി മാറിയിരിക്കുകയാണ്. അതായത് ഒന്നുകിൽ ഫോൺ ഉണ്ടാവും, അതിലേക്കായിരിക്കും, പിന്നൊന്ന് അങ്ങനെ ഒരു മുതിർന്നവർ അതൊരു വേറെ വൈബ് ടീമാണ്, നമ്മൾ വേറെയാണ് അല്ലേ. എനിക്ക് അങ്ങനെ ഒരു ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയ പോലെ പലപ്പോഴും തോന്നിയത്. ഒരു പിന്നെ ജെൻസി ഒരു ടീം, അൽഫ വേറെ ടീം, വൃദ്ധന്മാർ വേറെ ടീം, അങ്ങനെ പണ്ട് അങ്ങനെ ഇരുന്നില്ല. പരസ്പരം ബന്ധിപ്പിക്കുന്ന ചില കണ്ണികളുണ്ടായിരുന്നു. ഏതായിരുന്നാലും അത് നമ്മുടെ തലമുറക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ബസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴൊക്കെ ഓർമ്മ വന്ന ബസ് അല്ലേ, പണ്ട് നമ്മൾ എണീറ്റ് കൊടുക്കുകയായിരുന്നു. ഇന്നും അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കളെ, തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആരാണ് അയൽവാസി? നമ്മോടൊപ്പം ചേരുന്നു അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യർ തമ്മിലുള്ള കടമകളും ബാധ്യതകളും വിശുദ്ധ ഖുർആൻ എണ്ണിപ്പറഞ്ഞ് നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട വിശ്വാസികളെല്ലാവരും കൃത്യമായ രീതിയിൽ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അയൽവാസികളോടുള്ള ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത്. ആരാണ് അയൽവാസി എന്ന ചോദ്യത്തിന് മഹാനായ പണ്ഡിതൻ അൽ ഹാഫിൽ ഇബിൻ ഹജർ അൽ അസ്ഖലാനി റഹിമഹുമുല്ല പറഞ്ഞ മറുപടി, ഹുവ ഇസ്മുൽ ജാരി യഷ്മിലുൽ മുസ്ലിമു വൽ കാഫിർ. അയൽവാസി എന്നതിൽ മുസ്ലിമും പെടും അമുസ്ലിമും പെടും, കാഫിറും പെടും, നന്മയുള്ളവനും തിന്മയുള്ളവനും. വൽ ആബിദു വൽ ഫാസിഖ്, നന്മ ചെയ്യുന്നവനും തിന്മ ചെയ്യുന്നവനും അയൽവാസി എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നതാണ്. വസ്വദീഖു വൽ അദുവു, അവൻ്റെ കൂട്ടുകാരനും അവൻ്റെ ശത്രുവും അയൽവാസി എന്ന ഗണത്തിൽപ്പെടും. വൽ ഗരീബു വൽ ബലദിയു, നാട്ടിലുള്ളവനും നാട്ടിലില്ലാത്തവനും അതിൽ ഉൾപ്പെടുന്നതാണ്. വനാഫിഅ വല്ലാർ, ഉപകാരം ചെയ്യുന്നവനും ഉപദ്രവം ചെയ്യുന്നവനും അയൽവാസി എന്ന ഗണത്തിൽ ഉൾപ്പെടും. വൽ ഖരീബു വൽ അജ്നബിയു, അടുത്തുള്ളവനും കുറച്ചല്പം ദൂരെയുള്ളവനും അയൽവാസി എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇങ്ങനെ അദ്ദേഹം വിശദീകരിക്കുകയാണ്. ചുരുക്കത്തിൽ, നമ്മുടെ വീടിനടുത്ത് താമസിക്കുന്ന ആളുകൾ അവർ ആരാണെങ്കിലും അയൽവാസികളോടുള്ള മര്യാദകൾ കൃത്യമായി അവരോട് നാം പാലിക്കണമെന്ന് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുകയാണ്. പണ്ഡിതന്മാർ ഒന്നുകൂടി വ്യക്തമായ രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്, അൽ ജീറാനു സലാസത്തുൻ, അയൽവാസികൾ എന്നത് മൂന്ന് വിഭാഗമുണ്ട്. ഏതൊക്കെയാണ് മൂന്ന് വിഭാഗം? ഒന്നാമത്തേത് ജാറുൽ ലഹു ഹഖുൻ വാഹിദ്, ഒരു നിലക്ക് ബാധ്യതയുള്ള ആളുകൾ. വജാറുൽ ലഹു ഹഖാനി, രണ്ട് രീതിയിൽ രണ്ട് തരത്തിൽ ബാധ്യതകളുള്ള അയൽവാസികൾ. വജാറുൽ ലഹു സലാസത്തു ഹുഖൂഖിൻ, മൂന്ന് രീതിയിൽ കടമകളുള്ള അയൽവാസികളും അയൽവാസികളുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് പണ്ഡിതന്മാർ ഒന്നുകൂടെ വിശദീകരിക്കുന്നുണ്ട്, ഈ മൂന്ന് നിലക്ക് ബാധ്യതകളുള്ള അയൽവാസികളെന്ന് പറഞ്ഞാൽ കുടുംബമുള്ള മുസ്ലിമായ അയൽവാസിയാണ്. അവർക്ക് കുടുംബവുമുണ്ട്, മുസ്ലിമുകളുമാണ്. അത്തരത്തിലുള്ള അയൽവാസികളോട് മൂന്ന് രീതിയിൽ നമുക്ക് കടമകളുണ്ട്. അവനോട് കുടുംബം എന്ന ബാധ്യതയുണ്ട്, മുസ്ലിം എന്ന ബാധ്യതയുമുണ്ട്, അതുപോലെ തന്നെ അയൽവാസി എന്ന ബാധ്യതയുമുണ്ട്. ഇനി രണ്ട് നിലക്ക് ബാധ്യതയുള്ളവർ കുടുംബമില്ലാത്ത മുസ്ലിമായ അയൽവാസിയാണ്. അവന് കുടുംബമില്ലെങ്കിലും അവനൊരു മുസ്ലിമാണ് എന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ നാം അവനോട് തീർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവൻ നമ്മുടെ അയൽവാസിയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരു നിലക്ക് ബാധ്യതയുള്ളവർ കാഫിറായ അമുസ്ലിമായ അയൽവാസിയാണ്. അവന് കുടുംബമില്ല, അവൻ മുസ്ലിമല്ല, പക്ഷേ അവൻ അയൽവാസിയാണ് എന്ന പരിഗണന അവന് നൽകേണ്ടതുണ്ട്. അതിനനുസരിച്ചുള്ള ബാധ്യതകൾ നാം അവനോട് നിർവഹിക്കണമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കുമ്പോൾ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പറയുമ്പോൾ, ബന്ധുക്കളോടുള്ള ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴുമൊക്കെ തുടർന്ന് പറഞ്ഞത് വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ്. എന്താണ് വൽ ജാരിദിൽ ഖുർബ? നിങ്ങളോട് ബന്ധമുള്ള അയൽവാസികൾ, കുടുംബ ബന്ധമുള്ള അയൽവാസികൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. വൽ ജാരിൽ ജുനുബ്, കുടുംബമില്ലാത്ത അയൽവാസികളാണെങ്കിലും ശരി, അവരോടും നിങ്ങൾ നന്മ ചെയ്യണം എന്നതാണ്. അപ്പോൾ ഈ ആയത്തിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ അയൽവാസി നിങ്ങളുടെ ബന്ധുവാണെങ്കിലും അല്ലെങ്കിലും, അവർ മുസ്ലിമാണെങ്കിലും അല്ലെങ്കിലും, നിങ്ങൾക്കവർ ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിലും, ഇനി അവർ നിങ്ങൾക്ക് ഉപദ്രവമാണ് ചെയ്യുന്നത് എങ്കിലും, അവർക്ക് നിങ്ങൾ നന്മ ചെയ്യണമെന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എപ്പോഴും ഉപദേശിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു അയൽവാസികളോട് നന്മ ചെയ്യണമെന്നും അവരെ ഉപദ്രവിക്കരുത് എന്നും. അള്ളാഹുവിൻ റസൂൽ പറഞ്ഞു, മാസാര ജിബ്രീലു യുസീനീ ബിൽ ജാർ, അയൽവാസികളുടെ കാര്യത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ, ഹത്ത ലനന്തു അന്നഹു സയുവരിസുഹു, ഒരാൾ മരിച്ചാൽ അയാളുടെ അനന്തര സ്വത്തിൽ നിന്ന് അയൽവാസിക്കും ഒരു പങ്കുണ്ട് എന്നെനിക്ക് തോന്നിപ്പോകുന്ന വിധം അത്രത്തോളം അവരുടെ കാര്യത്തിൽ എന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉപദേശിച്ചു എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ അള്ളാഹുവിൻ റസൂല് സ്വഹാബത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറയുകയുണ്ടായി, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. ഇങ്ങനെ മൂന്ന് തവണ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു തന്നെയാണ് സത്യം. ലാ യുഅ്മിൻ, ഒരുവൻ വിശ്വാസിയാവുകയില്ല, അവൻ്റെ വിശ്വാസം പൂർണ്ണമല്ല. അപ്പൊ സഹാബത്ത് ചോദിച്ചു, വമൻ യാ റസൂലല്ലാ, ആരാണ് പ്രവാചകരെ, ആരെക്കുറിച്ചാണ് താങ്കൾ പറയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീ ലാ യമനുജാറഹു വ ബവാഇഖഹു, ഏതൊരുവന്റെ അയൽവാസി അവനിൽ നിന്ന് നിർഭയനല്ലയോ അവൻ വിശ്വാസിയല്ല. എൻ്റെ ഉപദ്രവം എൻ്റെ അയൽവാസി കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഞാനൊരു വിശ്വാസിയല്ല. അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് അയൽവാസിക്ക് ഗുണം ചെയ്യുക എന്നത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് നാം മനസ്സിലാക്കുക. നമ്മുടെ ഈമാനിൻ്റെ പൂർണ്ണതയ്ക്ക് അനിവാര്യമായ കാര്യമാണ് അയൽവാസിക്ക് നന്മ ചെയ്യുക എന്നുള്ളത്. അതാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറയുന്നത് നമുക്ക് കാണാം, വല്ലദീ നഫ്സീ ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലിജാരിഹി മാ യുഹിബ്ബു ലിനഫ്സിഹി, തനിക്ക് വേണ്ടതെല്ലാം തൻ്റെ അയൽവാസിക്കും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതുവരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ, നല്ലൊരു ജോലി വേണം, നല്ലൊരു വീട് വേണം, കാറ് വേണം, കുടുംബം വേണം എന്നിങ്ങനെ ആഗ്രഹിക്കുന്ന പലതും നമ്മുടെ അയൽവാസിക്കും കിട്ടണം എന്ന് നാം ആഗ്രഹിക്കുന്നതുവരെ, അതിനോട് നാം ഇഷ്ടപ്പെടുന്നതുവരെ നമ്മൾ ഒരിക്കലും വിശ്വാസിയാവുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇസ്ലാം അത്രത്തോളം പരിഗണന നൽകിയിട്ടുണ്ട് അയൽവാസിക്ക് എന്ന് നാം മനസ്സിലാക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം ആരാണ് അയൽവാസി ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ്,

0: ജീവിത ലക്ഷ്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതൊരു മനുഷ്യൻ്റെ സ്വാഭാവികമായ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു അന്വേഷണമാണ്. എന്നാൽ ആ അന്വേഷണം അത് ഏത് രീതിയിലേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഏത് തലത്തിലേക്ക് അത് വരുന്നു, അതുകൊണ്ടുള്ള ഒരു ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് എന്തെങ്കിലും ദോഷമുണ്ടാകുന്നു, അങ്ങനെ അതിൻ്റെ വ്യത്യസ്ത തലങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അമിത് മാഷ്, എന്താണ് ആ ഒരു ആത്മീയ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇപ്പോഴത്തെ ആ ഒരു ചർച്ചയിൽ പറയാനുള്ളത്?
1: അല്ല, ഈ പുതിയ ആത്മീയത ഒരു പുതപ്പാണ്. ചില യാഥാർത്ഥ്യങ്ങളൊക്കെ മൂടി വയ്ക്കുന്ന അല്ലെങ്കിൽ വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു പുതപ്പാണെന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പം ഇന്ന് ജീവിച്ചിരിക്കുന്ന വളരെ പ്രശസ്തനായ ഒരു യുക്തിവാദി ആണ് സാം ഹാരിസ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. 2014 ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, വേക്കിംഗ് അപ്പ്, എ ഗൈഡ് ടു സ്പിരിച്വാലിറ്റി വിത്തൗട്ട് റിലിജിയൻ എന്നാണ്. അപ്പം അദ്ദേഹം അതിൽ പറയുന്ന, അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പിന്നെ കാഴ്ചപ്പാട്, ഒരു എത്തിക്കൽ സ്പിരിച്വലിസം എന്നൊന്ന് സാധ്യമാണെന്നുള്ളതാണ്. നമുക്ക് സാധാരണ അറിയാം, സോറി, ഒരു എത്തിസ്റ്റിൻ്റെ ഒരു സ്പിരിച്വലിസം സാധ്യമാണെന്നുള്ളതാണ്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു സാധനം എന്താണ്, എത്തീസം എന്ന് പറയുന്നതും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതും രണ്ട് ദിശകളിൽ സഞ്ചരിക്കുന്ന ആശയങ്ങളാണെന്നാണ്. അപ്പോൾ ഇതെവിടെയാണ് ഇതിനെ യോജിപ്പിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. പക്ഷെ അദ്ദേഹം വാദിക്കുന്ന വെച്ചാൽ, മതം, ഈ ദൈവം, ആരാധന, മതനിയമങ്ങൾ, മതങ്ങളുടെ ചട്ടക്കൂട്, ഇതൊന്നുമില്ലാതെ തന്നെ നമുക്ക് ആത്മീയ അനുഭൂതി സാധ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം നമ്മൾ പറയുന്ന മെഡിറ്റേഷന്, മൈൻഡ്ഫുൾനെസ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഈ ധ്യാന സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് നമുക്കൊരു ഒരു ഹ്യൂമൻ ബീയിങ് എന്ന അർത്ഥത്തിൽ നമ്മുടെ തന്നെ ഒരു ആത്മീയ അന്വേഷണം നടത്താൻ പറ്റും എന്നൊരു വാദമുഖം അദ്ദേഹം വയ്ക്കുകയാണ്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഒരു റീസൺ ബേസ്ഡ് ആയിട്ടുള്ള, അത് അല്ലാതെ എന്താണ് പിന്നെ നമ്മളീ പറയുന്ന ആത്മാവിനെയോ മത ആശയങ്ങളെയോ ഒന്നും ബേസ് ചെയ്തിട്ടില്ല. കാരണം മനുഷ്യനൊരു ചോദ്യങ്ങൾ ചോദിക്കുന്ന അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്ന ഒരു ജീവിയാണ്. അപ്പോൾ അവനൊരു ക്വസ്റ്റ് ഉണ്ടാകും, ആ ക്വസ്റ്റിനെ തൃപ്തിപ്പെടുത്താൻ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പിന്നെ പറ്റും എന്നാണ്. അപ്പോൾ നമുക്കിന്ന് അറിയാം, അതായത് SBNR, സ്പിരിച്വാലിറ്റി, സ്പിരിച്വൽ ബട്ട് നോട്ട് റിലിജിയസ് എന്ന് പറയുന്ന മൂവ്മെൻറ്റ് ലോകത്തുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ തന്നെ ലിബറലായിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റി എന്താണ് രൂപപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെയുള്ള നമ്മൾ പറയുന്ന ഈ ഭക്തി പ്രസ്ഥാനങ്ങളുടെ, സൂഫിസം അടക്കമുള്ള ഭക്തി പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ചില കാരണങ്ങൾ അതുണ്ടായിരുന്നു. സമാനമായ ചില കാരണങ്ങൾ 19-ാം നൂറ്റാണ്ടിലും സംഭവിക്കുന്നുണ്ട്. അതിലൂടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന രൂപത്തിലുള്ള നവ സ്പിരിച്വൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നത്. പക്ഷെ അവർക്കൊന്നും മതത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് തന്നെ, കാരണം ഡാർവിനിസവും അതുപോലെ സൈക്കോളജിയൊക്കെ ഡെവലപ്പ് ചെയ്തൊരു സമയമായിരുന്നല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇതിനെ നിഷേധിച്ചു കൊണ്ടുള്ള, എന്നാൽ ഈ ഒരു മനസ്സിൻ്റെ ഒരു ക്വസ്റ്റിന് തള്ളിക്കളയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അത്തരം ഒരു അന്വേഷണത്തെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു ഇത് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാകേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇപ്പറയുന്ന ഈ സാം ഹാരിസ് ആണെങ്കിലും എന്താണ് ക്രിസ്റ്റഫർ റിച്ച്മാൻ ആണെങ്കിലും അതുപോലെ നമ്മൾ മറ്റേ ഡോക്കിൻസ്, ഇവരെല്ലാം തന്നെ ഈ നമ്മുടെ കാലഘട്ടത്തിലുണ്ടായ നവ കൊളോണിയൽ ആക്രമണങ്ങളെയൊക്കെ അംഗീകരിച്ചവരാണ്. എന്നുവെച്ചാൽ ഇറാഖിലെ അധിനിവേശമാണെങ്കിലും അഫ്ഗാനിലെ അധിനിവേശമാണെങ്കിലും ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ, പട്ടിണിയിലേക്ക് തള്ളിവിട്ട, മനുഷ്യത്വരഹിതമായ ഈ കൊളോണിയൽ ആക്രമണങ്ങളെയൊക്കെ ഇവർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് സ്പിരിച്വൽ അന്വേഷണത്തിൻ്റെ വലിയ താത്വിക വശങ്ങൾ പറയുന്നവർക്ക് ഇപ്പറയുന്ന ഈ ക്രൂരതകൾ എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക എന്നുള്ള ചോദ്യമുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, അത് മനസ്സിൽ വെച്ചോളി ഞാൻ പറയുന്നത്. എന്തായാലും ഈ വ്യക്തിപരമായി ജീവിതത്തിൻ്റെ അർത്ഥം തേടുക, അത്തരത്തിലുള്ളൊരു ആത്മീയ അന്വേഷണം നടത്തുക, ഈ ഒരാശയം പലപ്പോഴും ഈ മതവിരുദ്ധരായ ആളുകൾ പോലും അംഗീകരിക്കുകയും പറയുകയും ചെയ്യുന്നതാണ്. ഞാനത് പറയുന്നത് വെച്ചാൽ, നമ്മൾ ഇതിൽ മതമുണ്ടോ എന്നുള്ള നമ്മളെന്താണ് അന്വേഷിക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇതിൻ്റെ പുറമെ രണ്ട് മൂന്ന് തരത്തിലുള്ള വേറെ ഈ അന്വേഷണങ്ങളുണ്ട്. അപ്പോൾ ഈ

0: സൈക്കഡലിക് സ്പിരിച്വാലിറ്റി, അതായത് ലഹരിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ മനസ്സിന് അത്തരത്തിലുള്ളൊരു ആനന്ദ അനുഭൂതിയിലേക്ക് പോകാൻ പറ്റും എന്നുള്ള കാഴ്ചപ്പാടുണ്ട്. അതിവിടെ പ്രയോഗവൽക്കരിച്ചിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഇതുപോലെയാണ് മിസ്റ്റിക്കലായിട്ടുള്ള സ്പിരിച്വാലിറ്റി, അത് പിന്നെ വ്യാഖ്യാനാതീതമായിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ നിങ്ങൾക്ക് അത്ര അനുഭൂതി തരാൻ നിങ്ങളുടെ ഗുരുവിന് കഴിയും. ഇത്തരം വാദമുഖങ്ങളുണ്ട്. എന്തായാലും ഈ ഒരു സെൽഫ് ട്രാൻസെൻഡലിസം എന്ന് പറയുന്ന, വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഈ യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് ഉണ്ട്, അതിനോട് താതാത്മ്യം പ്രാപിക്കുന്ന, അതിലേക്ക് ലയിച്ചു ചേരാൻ പറ്റുന്ന ആത്മീയത ഉണ്ട്. ആ രീതിയിലൊക്കെ തന്നെ ആത്മാന്വേഷണം നടക്കും എന്ന് പറയുന്ന വാദമുകളുണ്ട്. പക്ഷെ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നമ്മളിന്ന് കാണുന്ന ഈ പരമ്പരാഗതമായി പറയുന്ന മതങ്ങൾ, ഈ മതങ്ങൾക്കെല്ലാം സബ്ജക്റ്റീവായിട്ടൊരു വശവുമുണ്ട്, ഒബ്ജക്റ്റീവായിട്ടുള്ളൊരു വശവുമുണ്ട്. സബ്ജക്റ്റീവായിട്ടുള്ള വശത്തിൽപ്പെട്ടതാണ് നമ്മൾ പറയുന്ന ഈ ഭക്തി, ആത്മീയ അനുഭവം, ആത്മജ്ഞാനം, ആത്മനിർവൃതി, ആത്മാനന്ദം, ഈവൺ ഒരു സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ഇതൊക്കെ അത്തരത്തിലുള്ളതാണ്. ഇതൊരാൾ അനുഭവിക്കുന്നുണ്ടോ, ഏതളവിന് അനുഭവിക്കുന്നു എന്നൊന്നും ആർക്കും അളക്കാൻ എന്തില്ല, പറ്റില്ല. അതുകൊണ്ട് തന്നെ ചില അളവുകോലുകൾ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മതത്തിന് ഈ വളരെ ഒബ്ജക്റ്റീവായിട്ട് ചില സാധനങ്ങളും കൂടെ വെച്ചിട്ടുള്ളത്. ഇതിനെയാണ് ഇപ്പറയുന്ന വിഭാഗങ്ങൾ നിഷേധിക്കുന്നത്. ഇപ്പോൾ നമസ്കാരം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എസൻഷ്യലായൊരു പാട്ടാണ്, ഒഴിവാക്കാൻ പറ്റില്ല. നമസ്കരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അള്ളാഹുവുമായിട്ട് അടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അള്ളാഹുവുമായിട്ട് അടുത്തൊരാൾ നമസ്കരിക്കണോ, അല്ലെങ്കിൽ അള്ളാഹുവുമായിട്ട് അടുക്കാൻ മറ്റു മാർഗങ്ങളുണ്ടെങ്കിൽ പിന്നെ നമസ്കരിക്കേണ്ടതുണ്ടോ എന്ന് വെച്ചാൽ, ദാനധർമ്മങ്ങൾ നിർവഹിക്കണം, അല്ലെങ്കിൽ സക്കാത്ത് എന്ത് ചെയ്യണം, കൊടുക്കണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വിശന്നു വരുന്നവന് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരാൾ പറയണത് നഹനു നർസുക്കും വയ്യാക്കും, അയ്യാ നിങ്ങൾക്കും മറ്റുള്ളവർക്കൊക്കെ റിസ്ക് ഇരുന്ന ആരാണ്, പടച്ചോനാന്ന് പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, അതിലൊന്നും വെറുതെ കെട്ടിമറിയേണ്ടെന്ന് പറഞ്ഞാലോ. എൻ്റെ സ്വന്തം കുടിലിലിരുന്ന് എനിക്ക് മക്കത്ത് പോയി അനുഭൂതി ഉണ്ടാക്കാൻ പറ്റും, ഹജ്ജ് ചെയ്യുന്ന അനുഭൂതി ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് ഞാനൊരു യാത്ര ചെയ്യേണ്ടതില്ല, അത് ബുദ്ധിശൂന്യതയാണ് എന്ന് വാദിച്ചാൽ, അവിടെ ഈ സബ്ജക്റ്റീവായ ഒരു റിയാലിറ്റി അല്ലാതെ ഒബ്ജക്റ്റീവായ ഒരു അളവുകോൽ മതത്തിന് ഇല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് ആലോചിച്ച് പറയാം, ഈ ചില ആളുകൾ പറയും താടിയിലല്ല മതം, മറ്റേ വസ്ത്രത്തിലല്ല മതം, ഭക്ഷണത്തിലല്ല മതം എന്നുവെച്ചാൽ, അത്തരത്തിലുള്ള നിഷ്കർഷണകളൊന്നും നിയമങ്ങളൊന്നും തന്നെ മതത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പറയേണ്ട ആവശ്യമേ ഇല്ല. അതിലൂടെ ഒന്നും നമുക്ക് മതത്തെ അളക്കാൻ, ഒരാളുടെ ഭക്തി അളക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് നോക്കിയാറാം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പറഞ്ഞൊരു വചനമാണെന്ത്, ഒരാൾ സുബിഹിക്ക് പള്ളിയിലേക്ക് പോകുന്നത് കണ്ടാൽ അദ്ദേഹത്തിന് എന്തുണ്ട്, ഈമാനുണ്ടെന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതൊരു ഒരേ ഒരു ഘടകമാണെന്നുള്ളതല്ല. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേസിൽ പറഞ്ഞില്ല, ഇപ്പോൾ നാല് കാര്യങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ അല്ലേ, അത് പിന്നെ മയ്യത്തിനെ എന്ത് ചെയ്തു, സന്ദർശിച്ചു രോഗിയെ, മയ്യത്തിൻ്റെ കൂടെ പോയി രോഗിയെ സന്ദർശിച്ചു, അങ്ങനെ ഈ നാല് കാര്യങ്ങളിലും ആരെങ്കിലും ഒന്നിച്ച് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതെന്താണ്, അത് ഭക്തിയുടെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ലക്ഷണമായിട്ട് പറയാണ്. അപ്പോൾ വളരെ ഒബ്ജക്റ്റീവായ ചില കാര്യങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഒരാൾക്ക് നിർവഹിക്കാൻ പറ്റണമെങ്കിൽ, കൃത്യമായിട്ട് ഞാൻ കൃത്യം എന്ന് പറയുന്ന വാക്കെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ചെയ്യാമെന്നുള്ള അർത്ഥത്തില്ല, കൃത്യമായിട്ടൊരാൾക്ക് നിർവഹിക്കാൻ കഴിയണമെങ്കിൽ അദ്ദേഹത്തിന് ഭക്തി ഉണ്ടാകണം. ഇവിടെ ഇതിനെയെല്ലാം തന്നെ ഇവരെന്ത് ചെയ്യും, നിഷേധിക്കും. ആ നിഷേധത്തിലൂടെ അവരുടേതായ ഒരു സൗകര്യമുള്ള ഒരന്വേഷണം, ഒരു ആത്മീയ മതം ഉണ്ടാക്കാൻ ചെയ്യുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ ഹിന്ദുമതത്തിൻ്റെ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ, അതിനകത്ത് സാധാരണ രീതിയിൽ തൊഴാൻ പോവുക എന്ന് പറഞ്ഞാൽ കുളിച്ച് വൃത്തിയായി പലപ്പോഴും ഈറനൊക്കെ അണിഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത്. എന്നാൽ വേറൊരു വിഭാഗം ആളുകൾ ചുടലയിൽ നിന്നുള്ള ഭസ്മം വാരി തേച്ച് അവർ ആനന്ദ നൃത്തം എന്ന പേരിൽ എന്ത് ചെയ്യുന്നു, ചിലപ്പോഴും ഈ ശവത്തിൻ്റെ മുകളിലൊക്കെ നിന്നുകൊണ്ട് നൃത്തം ചവിട്ടുന്ന അഘോരികളുണ്ട് അല്ലേ. ഇത് രണ്ടും തെങ്ങൾ എങ്ങനെയാണ് മാച്ച് ചെയ്യുക? ആ ആനന്ദ നൃത്തം ചവിട്ടുന്നവരും ആത്മീയ അന്വേഷണത്തിൽ തന്നെയാണ്, അവരും അതേ ദൈവത്തെയാണ് പ്രാപിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഇതിൽ ഒബ്ജക്റ്റീവായിട്ടുള്ള റിയാലിറ്റിയെ പൂർണ്ണമായിട്ട് നിഷേധിക്കാൻ ചെ അപ്പോൾ മതത്തിനെന്തില്ല, അത്തരത്തിലുള്ള ഒരളവ് പോലും ഇല്ല എന്ന് വരുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് ഒന്നാമത്തെ വശം ചെൽ കൃത്യമായിട്ട് എന്താണ് ഒരു അളവുകോലുണ്ടാകും ഉണ്ട് എന്നുള്ള. അതല്ലാതെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വളരെ സൈലൻ്റായി കുറച്ചു നേരം ഗസലോ ഖവാലിയോ ഒക്കെ കേട്ട് പരസ്പരം എന്ത് ചെയ്തു ആലിംഗനം ചെയ്താൽ അയാൾ ഉഷാർ ഭക്തനാണ് എന്ന് പറയാം എന്ന് പറയാൻ ഇസ്ലാമിൽ എന്തും ഇല്ല, പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി രണ്ട് നമ്മൾ മനസ്സിലാക്കുക വെച്ചാൽ ഈ നമ്മളെന്താ വെച്ചാൽ മത നവീകരണം ചിലത് മത നശീകരണത്തിലേക്കുള്ള നവീകരണക്കരം. അപ്പം നമുക്ക് കാണാൻ പറ്റും ഈ മതത്തെ പൊതുവേ നശിപ്പിച്ചിട്ടുള്ളത് നാല് കാര്യങ്ങളാണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതുതായിട്ട് ചിലത് കടത്തി കൂട്ടുക, അത് വേദഗ്രന്ഥങ്ങളിൽ വരെ എന്തു ചെയ്യും ഉണ്ടാകും. അപ്പം ചില ഇത് ഉള്ളതെന്ത് ചെയ്യും പുറത്തേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും ചില വേദഗ്രന്ഥങ്ങൾക്ക് ഒന്നിലധികം വേർഷൻസ് ഉണ്ടാകും, കാരണം അത് പല ഭാഗങ്ങളിലും പല രീതിയിലുള്ള നടക്കുന്നത്. ഇതൊരു വഴിയാണ്. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഖ്യാനിക്കലാണ്. ഇത് കാലത്തിനനുസരിച്ച് താല്പര്യങ്ങൾക്കനുസരിച്ച് ഇച്ഛാനുസരണക്ക് എന്ത് ചെയ്യുക വേദഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിക്കുക, അങ്ങനെ ഒരു പിന്നെ നവീകരണം നടത്തും ചില അല്ലെങ്കിൽ നശീകരണം നടത്തും. മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ മതഗ്രന്ഥങ്ങൾക്കും മതങ്ങൾക്കൊക്കെ കാലോചിതമായ പരിഷ്കരണങ്ങൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങൾക്കും ഇത് വേണം. അതിന് യോജിക്കാത്ത കാലത്തിന് യോജിക്കാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക മതത്തിൽ നിന്ന് തള്ളിക്കളയണം എന്നുള്ളൊരു വാദം വരും.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ, കാതോർക്കുന്ന ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തെ ആസ്പദമാക്കി ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വരികളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് നിഷ്കളങ്ക ഹൃദയൻ ഈ വിഷയത്തിൻ്റെ ശബ്ദാവിഷ്കാരം നൽകുന്നത് ബഹുമാനിയനായ സമദ് കല്ലടിക്കോട്.
3: കെ എം മൗലവി സ്മരണിക. നിഷ്കളങ്ക ഹൃദയൻ, എഴുത്ത് കെ എം അലി. ലേഖന തുടർച്ച. അദ്ദേഹത്തിൻ്റെ മക്കൾക്കെല്ലാവർക്കും അദ്ദേഹം നവീന വിദ്യാഭ്യാസം ചെയ്യാനുള്ള സകല സൗകര്യങ്ങളും പ്രോത്സാഹനങ്ങളും യഥാസമയം നൽകിയിരുന്നു. ആൺമക്കളിൽ രണ്ടുപേർ അലീഗർ ബിരുദധാരികളാണ്. അനുജൻ മർഹൂം കൊച്ചു മൊയ്തീൻ ഹാജിയുടെ രണ്ടു പെൺകുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിനയക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരാളുടെ പ്രേരണ മറ്റു സകലരുടെയും എതിർപ്പുകളെ നിർജ്ജീവമാക്കി. അതിലൊരാൾ സബ്ജഡ്ജിയാണെന്ന കാര്യം മറക്കരുത്. ഈ വിഷയം പ്രതിപാദിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു മലയാള പള്ളിക്കൂടം പോലും കണി കാണാത്ത കെ എം മൗലവിയുടെ സംഭാവന കൂടി പറഞ്ഞില്ലെങ്കിൽ ഈ ചിത്രം അപൂർണമായിപ്പോകും. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഇന്ന് മദ്രാശി സംസ്ഥാനത്തിലെ ഉയർന്ന ഡോക്ടറാണ്. രണ്ടാമത്തെ മകൻ ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയും ഇന്ന് സീതി സാഹിബ് സ്മാരക പോളിടെക്നിക്കിൽ ഒരു ലെക്ചററുമാണ്. 24 മണിക്കൂറും സമുദായോദ്ധാരണത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച പരേതന്, ഒരു സമ്പാദ്യവുമില്ലാത്ത അദ്ദേഹത്തിന് അതൊക്കെ എങ്ങനെ സാധിച്ചുവെന്നത് അത്ഭുതം തന്നെയാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്ന് മരിക്കുന്നതിന് മുമ്പ് തൻ്റെ മക്കളുടെ വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായുമുള്ള ഭദ്രത കണ്ടുകൊണ്ടുതന്നെ ഈമാനോടുകൂടി മൗത്താകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈയൊരു ഭാഗ്യം നമ്മുടെ ഇടയിലുള്ള പല ലക്ഷപ്രഭുക്കന്മാർക്ക് പോലും സാധിച്ചിട്ടില്ല എന്നത് ഓർക്കേണ്ടിയിരിക്കുന്നു. ഇനിയുള്ളത് മർഹൂം സീതി സാഹിബിൻ്റെയും എൻ്റെ വന്യഗുരുവായ ഇ കെ മൗലവി സാഹിബിൻ്റെയും സംഭാവനകളെക്കുറിച്ചാണ്. സീതി സാഹിബിൻ്റെ വ്യക്തിപ്രഭാവം കൊടുങ്ങല്ലൂരിലോ കൊച്ചിയിലോ ഒതുങ്ങുന്നില്ല. ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് തിരുവിതാംകൂറിൽ വെച്ചാരംഭിച്ച അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വഴി പിന്നീട് തൻ്റെ തൊഴിൽ കേന്ദ്രം തലശ്ശേരിയിലേക്ക് മാറിയതിനു ശേഷം കൂടുതൽ അനുയായികളെ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം കേരളത്തിനകത്ത് എല്ലായിടത്തും വെളിയിലും മാറ്റൊലികൊണ്ടു. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെ എല്ലാവരും ഉയർന്ന വിദ്യാസമ്പന്നരും ഉദ്യോഗസ്ഥരുമാണ്. സാങ്കേതിക വിഭാഗത്ത് ഉദ്യോഗസ്ഥന്മാരും നേരത്തെ തന്നെ അടുത്ത അനുജൻ ഇബ്രാഹിം സാഹിബ് കേരളത്തിൽ പൊതുവിലും കൊച്ചി രാജ്യത്ത് പ്രത്യേകിച്ചും ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ചുകൊണ്ട് ഒരു 100 കൊല്ലത്തിനു ശേഷം ജനിക്കേണ്ടുന്ന ഒരാളായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് തൻ്റെ അജയ്യമായ പേനയും തേൻമൊഴി ഉതിർത്തുകൊണ്ടിരുന്ന വാഗ്ദോരണിയും കൊണ്ട് സാമ്പത്തിക മോചനത്തിനും സാമൂഹ്യ പരിഷ്കരണത്തിനും ഉതകുന്ന വിപ്ലവകരമായ പല പരിപാടികളും പ്രഖ്യാപനം ചെയ്തിട്ടുണ്ട്. സീതി സാഹിബിൻ്റെ ഏകപുത്രൻ ഒരു ബിരുദധാരിയും കേരള പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ ഒരു ജില്ലാ ഉദ്യോഗസ്ഥനുമാണ്. ഇ കെ മൗലവി സാഹിബാകട്ടെ വടക്കേ മലബാറിലെ കടവത്തൂർ സ്വദേശിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സജീവ ജീവിതകാലത്ത് 90% മലബാറിന് വെളിയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അതിൽ അധികഭാഗവും കൊടുങ്ങല്ലൂരിലെ അഴീക്കോടായിരുന്നു. ചെറുപ്രായക്കാരായ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് വേണ്ടി അഴീക്കോട് അദ്ദേഹത്തിൻ്റെ ഗുരുഭൂതനായ മർഹൂം ചാരലകത്ത് കുഞ്ഞഹമ്മദ് ഖാജിക്ക് നവീന പദ്ധതി അനുസരിച്ചുള്ള ഒരു മദ്രസ സ്ഥാപിച്ചതിന് പുറമെ പ്രായം കൂടിയവർക്ക് വേണ്ടി അഴീക്കോട് ജുമാഅത്ത് പള്ളിയിൽ ഒരു ദർസ് ഏർപ്പെടുത്തി വിജയകരമായി പ്രവർത്തിക്കുകയും ചെയ്തു. പല നവീനാശയങ്ങളുമുള്ള ഒരു തികഞ്ഞ പണ്ഡിതനും ക്രാന്തദർശിയുമായിരുന്ന അദ്ദേഹം കുട്ടികൾക്കു വേണ്ടി ഏർപ്പെടുത്തിയ ബാഡ്മിൻ്റൺ കോർട്ടിൽ ദർസിലെ മുതിർന്നവരെക്കൂടി നിർബന്ധപൂർവ്വം കളിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മഹൽ കണ്ടുപിടുത്തം എന്തായിരുന്നുവെന്നല്ലേ? ദർസുകളിൽ ഓതിയിരുന്ന മുസ്ലിയാന്മാർ ചൊറിപിടിച്ച് ആരോഗ്യം നശിച്ചവരായത് ദേഹാധ്വാനമില്ലാത്തതുകൊണ്ടായിരിക്കണം എന്നദ്ദേഹം കണ്ടുപിടിച്ചു. അതിന് പരിഹാരമായിട്ടായിരുന്നു അവരെക്കൊണ്ട് നിർബന്ധപൂർവം വ്യായാമം ചെയ്യിപ്പിച്ചത്. കാത്തിബ് മൗലവിയെക്കുറിച്ചുള്ള അനുസ്മരണയിൽ ഐക്യസംഘത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സമകാലീനരും സഹപ്രവർത്തകരുമായിരുന്ന ചില പ്രധാന വ്യക്തികളുടെ കാര്യങ്ങളും പ്രശംസിക്കേണ്ടി വന്നത് എൻ്റെ അനുസ്മരണ പരിപൂർണതയ്ക്ക് അത്യാവശ്യമാണെങ്കിലും ഈ ലേഖനം, ഈ വാക്കുകൾ കുറേ ദീർഘിച്ചു പോയതിൽ വായനക്കാർ ക്ഷമിച്ചു തരണമെന്ന അപേക്ഷ. കാത്തിബ് സാഹിബിൻ്റെ ശരിയായ പേർ തയ്യിൽ മുഹമ്മദ് കുട്ടി മൗലവി എന്നാണെന്നു പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഉസ്താദും മാധുരനുമായി തീർന്ന ചാരലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ കീഴിൽ എഴുത്തുകാരനായി ജോലി ചെയ്തുകൊണ്ടിരുന്നതിനാലാണ് കാത്തിബ് എന്ന പേര് അദ്ദേഹത്തിന് വന്നത്. പിന്നീട് അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ വച്ചാണ് അദ്ദേഹത്തിൻ്റെ തൂലികാനാമം കെ എം മൗലവി എന്നാക്കിയത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നിയമത്തിന് പിടികൊടുക്കാതെ കൊടുങ്ങല്ലൂരിൽ ഒളിവിൽ താമസിച്ച അദ്ദേഹത്തിന് ഈ പേര് ഒരു അജ്ഞാത നാമമായിരുന്നുവെന്നത് വ്യക്തമാണ്. അന്നു മുതൽ ഇന്നും അദ്ദേഹം കെ എം മൗലവിയായിട്ടേ ജനങ്ങളറിയുകയുള്ളൂ. കാരണം അദ്ദേഹം ഏറിയാട് സ്ഥാപിച്ച കല്ലച്ചിൽ അച്ചടിച്ച അൽ ഇർഷാദ്, അൽ ഇസ്ലാഹ് എന്ന് അറബി മലയാള വാരികകളിൽ കൂടി അന്ധകാരത്തിലും അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും മുഴുകി അധപ്പതിച്ചിരുന്ന മുസ്ലിം ജനതയോട് അവയിൽ നിന്ന് ഉണർന്നുള്ള ജിഹാദ് എന്ന പടഹധ്വനി മുഴക്കിയത് കെ എം മൗലവി എന്ന പേരിലായിരുന്നു. ആ രണ്ടക്ഷരം മുസ്ലിം കേരളം മറക്കുകയില്ല. ആ കൊച്ചായിരുന്ന വലിയ മനുഷ്യനെ ഇന്നും ഭക്തിയോടെ സ്മരിച്ച് സമുദായ ഉദ്ധാരണത്തിനായി ആവേശം കൊള്ളുന്നവരും അതേസമയം ഭയപ്പെടുന്ന കുടില ബുദ്ധികളായ പൊയ്മുഖങ്ങളോടും കൂടിയ ആലിമീങ്ങളും ഉണ്ട്. ആ പുണ്യാത്മാവിനെക്കുറിച്ച് എൻ്റെ എളിയ സ്മരണകൾ എൻ്റെ ദുർബലമായ മനസ്സിൻ്റെ ഓർമ്മത്തട്ടുകളിൽ നിന്ന് ഉയർന്നുയർന്നു പൊങ്ങുന്ന കുമിളകൾ പൊട്ടിയ കല അതിനു മുമ്പ് കൊടുങ്ങല്ലൂരിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട കാലം മുതൽക്കുള്ള ചില സ്മരണകളും സംഭവങ്ങളും കുറിക്കാതെ പരിപൂർണമാവുകയില്ല. എനിക്ക് അദ്ദേഹത്തെ കണ്ട പ്രഥമദൃഷ്ടിയിൽ തന്നെ ആ കൊച്ചുമനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നീറിക്കൊണ്ടിരുന്ന ഒരു അഗ്നിപർവ്വതം ഉണ്ടെന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അതിൻ്റെ ഒരു പ്രത്യക്ഷ ബഹിസ്ഫുരണം കണക്കെ തിളങ്ങിക്കൊണ്ടിരുന്ന തീക്ഷ്ണതയുള്ള രണ്ടു കണ്ണുകൾ എന്നെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊടുങ്ങല്ലൂരിലേക്കുള്ള വരവിന് ശേഷമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഐക്യസംഘമായി മാറിയ നിഷ്പക്ഷ സംഘത്തിൻ്റെ ആവിർഭാവം. ആ 11 പേരിൽ അദ്ദേഹവും ഇ കെ മൗലവിയും ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ പിശക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ വാർദ്ധക്യകാലത്തുകൂടി നല്ല ഓർമ്മശക്തിയുള്ള വന്യഗുരു ഇ കെ മൗലവി തിരുത്തണമെന്നഭ്യർത്ഥിക്കുകയാണ്. നിഷ്പക്ഷ സംഘത്തിൻ്റെ ആവിർഭാവ കാലഘട്ടം കൊടുങ്ങല്ലൂർ മുസ്ലിങ്ങളുടെ ഇടയിൽ പരമ്പരാഗതമായി നിലനിന്നിരുന്ന കക്ഷിമത്സരങ്ങളും തൽസംബന്ധമായ ക്രിമിനൽ സിവിൽ കേസുകളും വളരെ രൂക്ഷമായിരുന്നു. അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന അടുത്ത കുടുംബങ്ങൾ തമ്മിലുള്ള വാക്കുകളിൽ പരേതനായ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് സജീവമായി പങ്കെടുത്തിരുന്നില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുജൻ കെ എം കുഞ്ഞിപ്പോക്കർകുട്ടിയെന്നവർ ഈ കക്ഷി വഴക്കുകളിൽ ഒരു കക്ഷിയുമായി സജീവമായി പങ്കുവഹിക്കുന്നതിൽ തൻ്റെ പിതാവിന് അനുകമ്പയും വ്യംഗ്യമായ സഹകരണവും എളാപ്പയുടെ കക്ഷിയോടായിരുന്നു. എൻ്റെ പിതാവാകട്ടെ അന്നു മുതൽ ഞങ്ങളുടെ നാട്ടിൽ പുതുമയുണ്ടാക്കിയ മോട്ടോർ ബോട്ട് വ്യവസായത്തിൽ തന്നെ മുഴുവൻ സമയവും വിനിയോഗിച്ചിരുന്നതിനാൽ അധിക സമയവും എറണാകുളത്തും കൊച്ചിയിലും ബാക്കി സമയങ്ങളിൽ ബോട്ടുകളിൽ യാത്ര ചെയ്തിരുന്നതിനാൽ സജീവമായ കക്ഷി വഴക്കിന് സമയം കിട്ടിയിരുന്നില്ല. ഈ സമയത്താണ് നിഷ്പക്ഷ സംഘത്തിൻ്റെ ആവിർഭാവം. ആദ്യകാലങ്ങളിൽ ഈ സംഘത്തോട് അദ്ദേഹത്തിന് വലിയ താൽപ്പര്യമുണ്ടായിരുന്നില്ല. എളാപ്പയെ സംബന്ധിച്ച് അല്പം എതിർപ്പുമുണ്ടായിരുന്നു. മൂത്തമകനായ സിദി സാഹിബിന് അദ്ദേഹത്തിൻ്റെ മേലുണ്ടായ സ്വാധീനം വളരെ താമസിയാതെ തന്നെ അദ്ദേഹത്തെ നിഷ്പക്ഷ സംഘത്തിലെ ഒരു സജീവ അംഗമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. എൻ്റെ പിതാവിൻ്റെ പരിവർത്തനങ്ങളും സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള ഉന്മേഷവും ബാക്കിയുള്ള സഹപ്രവർത്തകർക്ക് ശക്തിയായ ആത്മധൈര്യം നൽകുകയുണ്ടായി. 11 പേരുടെ മാത്രം സംഘമായിരുന്ന അത് പ്രമാണികളാരെയും അംഗത്വത്തിന് പ്രേരിപ്പിക്കുവാൻ അന്നുവരെ സാധിച്ചിരുന്നില്ല. നിഷ്പക്ഷ സംഘത്തിന് ഇക്കാരണത്താൽ കക്ഷി മത്സരക്കാരായ പ്രമാണികളുടെ എതിർപ്പിനെയും അവഹേളനത്തെയും നേരിടേണ്ടി വന്നിരുന്നു. എൻ്റെ പിതാവിൻ്റെ പുതിയ അംഗത്വം ഈ സ്ഥിതിക്ക് ഒരു മാറ്റം വരുത്തി. സമർത്ഥനായ ഒരു പടനായകൻ്റെ വിശേഷ ഗുണങ്ങളുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ തിരിച്ചറിവ് എന്നിൽ ഉറപ്പിച്ച ഉപമ ലോകവിഖ്യാതനായ ഉമർ അലിയുള്ളാഹുവിൻ്റെ നബിയോടുള്ള ദയയായിരുന്നു. എൻ്റെ പിതാവിനുണ്ടായിരുന്ന ഒരു മഹൽ ഗുണം താൻ ഏതൊരു ആദർശത്തിനു വേണ്ടിയോ കേവലം ഒരു വ്യക്തിക്കു വേണ്ടിയോ ഇറങ്ങിപ്പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് മുമ്പോട്ടു വെച്ച കാൽ ഒരിക്കലും പിന്നോട്ടു വെക്കില്ലെന്നായിരുന്നു. ആത്മധൈര്യത്തോടെയും ചുറുചുറുക്കോടെയും സദാസമയവും അക്കാര്യത്തിനായി കഠിനാധ്വാനം ചെയ്യുക അദ്ദേഹത്തിന് സന്തോഷമുള്ള കാര്യമായിരുന്നു. ആരോടും കാര്യകാരണസഹിതം സംസാരിച്ച് അന്യരെ വശത്താക്കാൻ ഒരു പ്രത്യേക സാഹചര്യമുണ്ടായിരുന്നു. അതിൽ തൻ്റെ സൗകര്യങ്ങളോ വിശ്രമമോ ധനനഷ്ടമോ അപമാനമോ ഒന്നും അദ്ദേഹത്തിനൊരു പ്രശ്നമായിരുന്നില്ല. അങ്ങനത്തെ ഒരു നേതാവിനെ അവർക്ക് കിട്ടിയപ്പോൾ അവരുടെ വിജയം അവർ ആഘോഷിച്ചു. പിന്നീടുള്ള ഐക്യസംഘത്തിൻ്റെ ഒരു യോഗവും അദ്ദേഹം ആചരാവാതെ വിട്ടുകളഞ്ഞിട്ടില്ല. നിഷ്പക്ഷത കൈകൊണ്ട് വെറും ഒരു മധ്യസ്ഥ സംഘമായി നിലനിന്നിരുന്ന കൊടുങ്ങല്ലൂർ നിഷ്പക്ഷ സംഘം കേരള മുസൽമാന്മാരുടെ നാനാവിധമായ പുരോഗതിയെ ലക്ഷ്യമായി പ്രഖ്യാപനം ചെയ്തുകൊണ്ടാണ് രൂപാന്തരം പ്രാപിച്ച കേരള മുസ്ലിം ഐക്യസംഘം സ്ഥാപിക്കുവാൻ അതിൻ്റെ പ്രവർത്തകർക്ക് മനോധൈര്യമുണ്ടായത്.
2: ജസാകുമല്ലാ ഖൈറൻ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓർമ്മ, കെ ഉമർ മൗലവി റഹമഹുല്ലായുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ നിന്ന് നിഷ്കളങ്ക ഹൃദയൻ എന്ന ഭാഗത്തിന് ശബ്ദാവിഷ്കാരം നൽകിയത് ബഹുമാനിയനായ സമദ് കല്ലടിക്കോട്.
1: Peace Radio. Tune to reality. പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് മുഖമൊഴി.
4: ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
5: ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നട്ടെല്ലായി നിലകൊള്ളേണ്ട കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും അതിരൂക്ഷമായ വിമർശനങ്ങളുടെയും വിവാദങ്ങളുടെയും കേന്ദ്രബിന്ദുവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വയംഭരണാധികാരവും നിഷ്പക്ഷതയും നേരിടുന്ന വെല്ലുവിളികളെ ചൊല്ലി രാജ്യത്തുടനീളം വലിയ ആശങ്ക ഉയരുമ്പോൾ അത് വെറുമൊരു രാഷ്ട്രീയ ആരോപണം മാത്രമായി തള്ളിക്കളയാനാവില്ല. വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്രപരിശോധനയുമായി ബന്ധപ്പെട്ട് കമ്മീഷനുള്ളിൽ തന്നെ ഉടലെടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ അടുത്തിടെ പുറത്തുവന്നത് സ്ഥാപനത്തിന്റെ പ്രവർത്തന രീതിയിലെ സുതാര്യതയില്ലായ്മ വെളിവാക്കുന്നതാണ്. പ്രക്രിയകളിലെ ഏകപക്ഷീയമായ സമീപനത്തെയും വോട്ടർമാരുടെ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ തിരിമറികളെയും ചോദ്യം ചെയ്ത് കമ്മീഷനിലെ അംഗങ്ങൾ തന്നെ രംഗത്തുവന്നു എന്ന റിപ്പോർട്ടുകൾ ജനാധിപത്യ ഇന്ത്യയെ ഞെട്ടിക്കുന്നതാണ്. തീരുമാനങ്ങൾ സമവായത്തിലൂടെയോ ഭൂരിപക്ഷാഭിപ്രായത്തിലൂടെയോ എടുക്കേണ്ട ഒരു സ്ഥാപനത്തിൽ ഏകപക്ഷീയമായി പരിഷ്കാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്നത് ഭരണഘടനാപരമായ തത്വങ്ങളുടെ ലംഘനമാണ്. പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിലും ഫോം 6 അപേക്ഷകളിൽ അനാവശ്യ ഉപാധികൾ ഉൾപ്പെടുത്തിയതിലും വരുത്തിയ മാറ്റങ്ങൾ സ്വതന്ത്ര വോട്ടവകാശത്തിന് തടസ്സമാകുന്നുവെന്ന വിലയിരുത്തലുകൾ നിസ്സാരമല്ല. ശേഖരിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ് വിവരങ്ങളുടെ സുരക്ഷയും ആധികാരികതയും മുതൽ വോട്ടർ പട്ടികയിലെ കൂട്ടിച്ചേർക്കലുകളും കൂട്ടമായിട്ടുള്ള കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും സംശയത്തിന്റെ നിഴലിലാണ്. പ്രതിപക്ഷ കക്ഷികൾ തെളിവുകൾ സഹിതം നിരന്തരമുന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകുന്നതിന് പകരം സാങ്കേതിക ന്യായീകരണങ്ങൾ നൽകി ഒഴിയാനാണ് കമ്മീഷൻ ശ്രമിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും വലിയ കരുത്ത് എന്നത് നിയമങ്ങൾ മാത്രമല്ല ജനങ്ങൾക്ക് ആ സ്ഥാപനത്തിലുള്ള വിശ്വാസ്യതയാണ്. ഭരണപക്ഷത്തിന്റെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങുന്ന രീതിയിലുള്ള പെരുമാറ്റചട്ട ലംഘനങ്ങളും ഏകപക്ഷീയമായ തീരുമാനങ്ങളും ഈ സ്ഥാപനത്തിന്റെ നിഷ്പക്ഷതയെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ ഏറ്റവും വലിയ പരീക്ഷണഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കമ്മീഷന്റെ തലപ്പത്തുള്ളവരുടെ നിയമന രീതി മുതൽ തീരുമാനമെടുക്കൽ പ്രക്രിയ വരെയുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായ സുതാര്യത കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാവലാൾ തന്നെ വഴിമാറി നടക്കുന്ന അവസ്ഥ ജനാധിപത്യത്തിനാപത്താണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വന്തം ഭരണഘടനാപരമായ പദവിയും ഉത്തരവാദിത്വവും തിരിച്ചറിഞ്ഞ് ഏതു വിധത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും അതീതമായി പ്രവർത്തിക്കാൻ തയ്യാറാകണം. അല്ലാത്ത പക്ഷം ഈ രാജ്യത്തെ സാധാരണക്കാരന് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടും. അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തകർച്ചയുടെ തുടക്കമായിരിക്കും.
4: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാഴി. ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽത്തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ 100 ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.
6: أعوذ بالله من الشيطان الرجيم وإذ

0: മാഷാ അല്ലാ, നമ്മൾ മധുരം ഖുർആനിൽ ഇന്ന് നമ്മൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറ അൽ ബക്കറയിലെ 260-ാമത്തെ ആയത്താണ്. നമുക്കറിയാം പാരായണം നിർവഹിച്ചത് അഷേഖ് അബൂബക്കർ അശാത്രിയായിരുന്നു.
1: ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്റെ റബ്ബേ, മരണപ്പെട്ടവരെ നീ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണിച്ചു തരണമേ. അവൻ അല്ലാഹു പറയാണ്, നീ അതിൽ വിശ്വസിച്ചിട്ടില്ലേ? പിന്നെ എന്തിനാണ് ഇതിങ്ങനെ ആവശ്യപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, ഇല്ലാതെ പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്, എങ്കിലും എന്റെ ഹൃദയമൊന്ന് സമാധാനമടയാൻ വേണ്ടി ചോദിച്ചാണ് റബ്ബേ എന്ന് ഇബ്രാഹിം നബി പറയാണ്. അപ്പൊ റബ്ബ് പറയാണ്, എന്നാൽ നീ ഒരു കാര്യം ചെയ്യൂ, നീ പക്ഷികളിൽ നിന്ന് ഒരു നാലെണ്ണം പിടിക്കുക, എന്നിട്ട് അവയെ നിന്റെ അടുക്കലേക്ക് ഇങ്ങനെ കൂട്ടിച്ചേർത്തുകൊള്ളുക. പിന്നീട് അവയിൽ നിന്നുള്ള ഓരോ അംശം എന്ന് പറഞ്ഞാൽ പക്ഷികളെ കഷ്ണമാക്കി എല്ലാ ഓരോ മലകളിലേക്കും ആക്കിക്കൊള്ളുക. പിന്നെ നീ അവയെ മാടി വിളിക്കുക, അവ നിന്റെ അടുക്കലേക്ക് ചിതറി, വിവിധ മലകളിലേക്കായത് ചിതറി നിന്റെ അടുക്കലേക്ക് ഓടി വരുന്നതാണ്. അല്ലാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാണെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഇതാണ് ആ വചനത്തിൻ്റെ ആശയം. അപ്പോൾ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല അവിടെ ഒരു ചോദ്യം വരുന്നത്. ഇബ്രാഹിം നബിയുടെ ചോദ്യം എങ്ങനെയെന്നുള്ളത് അറിയാനുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് സംശയങ്ങളുണ്ടാവാം. സംശയം ഉണ്ടാകുക എന്നുള്ളത് രണ്ട് രൂപത്തിൽ സംശയമുണ്ടാവും. ഒന്ന് വിശ്വാസമല്ലാത്ത സംശയമുണ്ടാവും, ഓൾറെഡി വിശ്വസിച്ചിട്ടില്ല എന്നിട്ട് വെറുതെ സംശയം ചോദിക്കാം. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അല്ലേ, വിശ്വസിക്കാതെ എനിക്കങ്ങനെ വിശ്വാസമല്ല എന്നിട്ട് വെറുതെ സംശയം ചോദിച്ചിട്ട് ഇടങ്ങറങ്ങൾ. പക്ഷേ ഇബ്രാഹിം നബി ചോദിച്ച സംശയം അത് വിശ്വാസത്തോടുകൂടി തന്നെ ഒന്നുകൂടി യക്കീനാവാൻ, ആ ചോദ്യമാണ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. അതാണ് നമുക്ക് കുറച്ചുകൂടി യക്കീനാവാനുള്ള സംശയം ഉണ്ടാക്കിയിരിക്കേണ്ടത്.
0: ഓക്കെ, പിന്നെ കാര്യനെക്കുറിച്ച് നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കുന്നതാണ്. പ്രത്യേകിച്ച് അദ്ദേഹം തജ്വീദ്, ഖിറാഅത്ത് ശാസ്ത്രങ്ങളിലൊക്കെ തുടങ്ങിയ ഉയർന്ന നിലവാരത്തിലുള്ള പഠനം നടത്തുകയും സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതലായി കേൾക്കപ്പെടുന്ന ഖുർആൻകാരികളിൽ ഒരാളാണെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഖുർആൻ ശാസ്ത്രത്തിലും തജ്വീദിലും വിവിധ ഉയർന്ന തല പഠനങ്ങൾ, ഇമാമത്ത്, ദഅ്‌വ പഠന രീതികൾ എന്നീ മേഖലകളിലുള്ള പ്രത്യേക പരിശീലനം, ഇതൊക്കെ അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നു എന്നുള്ളതാണ്.
2: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പ് ചെയ്യുന്ന പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA-യിലേക്കും മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരന്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു, അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് ഗാലറി ജമീലിലെ ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. ഇതിൻ്റെ എഡിറ്റിങ് ഇതിൻ്റെ അപ്ലോഡിങ് ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്, ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കാം.
3: ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് അബ്ദുള്ള എത്ര നല്ല മനുഷ്യൻ. ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലമാണ് നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബതു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഅസ്സല്ലി വഅസ്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദു സ്വാലിഹീനിൽ ഇമാം നബവി റഹ്മഹുല്ലാ 212-ാമത്തെ അധ്യായം, ബാബു ഫദ്ലി ഖിയാമില്ലൈൽ, രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 1162-ാമത്തെ ഹദീസ്. വഅൻ സാലിമ ബിനു അബ്ദില്ലാ ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും അൻ അബീഹി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല نعم الرجل عبد الله لو كان يصلي من الليل قال سالم فكان عبد الله بعد ذلك لا ينام من الليل الا قليلا متفق عليه. സഹോദരങ്ങളെ, സാലിമിൽ നിന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ മുത്തബിഉ സുന്ന, മഹാനായ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രനാണ്, സ്വഹാബിയാണ്, മുത്തബിഉ സുന്ന, സുന്നത്തുകളെ ഏറ്റവും കൂടുതലായി പിന്തുടരുന്നയാൾ എന്ന സ്ഥാനപ്പേര് ലഭിച്ച ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അവർ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമർ റജുലു അബ്ദുല്ലാ, അബ്ദുല്ലാ എത്ര നല്ല മനുഷ്യനാണ്. ലൗകാന യുസല്ലി മിനൽ ലൈൽ, അദ്ദേഹം രാത്രിയിൽ നിന്നല്പം നമസ്കരിച്ചിരുന്നുവെങ്കിൽ, രാത്രിയിൽ നിന്നല്പം നമസ്കരിക്കുകൂടി ചെയ്തിരുന്നുവെങ്കിൽ. അപ്പോൾ സാലിം പറയുന്നുണ്ട്, ഫക്കാന അബ്ദുല്ലാ, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹുഅൻഹുമ ഇബ്നു ഉമർ റളിയല്ലാഹുഅൻഹുമ ബഅദദാലിക, അതിനുശേഷം, ലാ യനാമു മിനല്ലൈലി ഇല്ല ഖലീല, രാത്രിയിൽ നിന്ന് കുറച്ച് മാത്രമല്ലാതെ ഉറങ്ങിയിട്ടില്ല. വിശദമായി വിശദീകരിക്കപ്പെട്ട സംഭവത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും അവിടുത്തെ സ്വഹീഹുകളിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ പൂർണ്ണരൂപം ഇപ്രകാരം ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് അവിടുത്തെ സ്വഹാബികൾ ആരെങ്കിലും ഒരാൾ വല്ല സ്വപ്നവും കണ്ടാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയുകയും അവിടെ ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ച് വഹീൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയും അറിയിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അവരവർ കണ്ട സ്വപ്നങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് പറയും. അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു സ്വപ്നം കണ്ടിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലോട് പറയാമായിരുന്നല്ലോ. ഞാനൊരു യുവാവായിരുന്നു, അദ്ദേഹം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവിടെ പള്ളിയിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. അപ്പോൾ ഉറക്കത്തിൽ ഞാൻ ഒരു കാര്യം കാണുകയുണ്ടായി. കന്ന മലക്കേനി, മലക്കുകൾ, രണ്ട് മലക്കുകൾ പോലെയുള്ള ആളുകൾ, അഹദാനി, എന്നെ പിടിച്ചിട്ട് ഫദഹബാബി ഇലന്നാർ, തീൻ്റെ അരികിലേക്ക് കൊണ്ടുപോയി. ഫൈദാഹിയ മത്സുബിയത്തുൻ കൊയ്യിൽ ബിയർ, ഒരു കിണർ ചുറ്റപ്പെട്ടതുപോലെ അതിന് രണ്ട് തൂണുകളുണ്ട്, അവിടെ കുറേ ആളുകളുണ്ട്. ഞാനവരെ മനസ്സിലാക്കി, ഔദു ബില്ലാഹി മിനന്നാർ, നരകത്തിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നെ വേറൊരു മലക്കിനെ ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ എന്നോട് പറഞ്ഞു, പേടിക്കേണ്ടതില്ല എന്ന്. ഞാൻ ഈ സംഭവം എൻ്റെ സഹോദരി ഹഫ്സ ബിൻതു ഉമർ റളിയല്ലാഹു അൻഹുമ അവരോടത് പറഞ്ഞു. ഹഫ്സ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്, ഉമ്മുൽ മുഅ്മിനീനാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ടതാണ്. അപ്പോൾ ഹഫ്സ റളിയല്ലാഹു തആല അൻഹ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിച്ചു കൊടുത്തു. എൻ്റെ സഹോദരൻ ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ അദ്ദേഹം കണ്ടു എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നിഅമർ റജുലു അബ്ദുല്ലാ, അബ്ദുല്ലാ എത്ര നല്ല മനുഷ്യനാണ്, എത്ര നല്ല ആളാണ്. ലൗകാന യുസല്ലി മിനല്ലൈൽ, രാത്രിയിൽ നിന്ന് അദ്ദേഹം അല്പം നമസ്കരിച്ചിരുന്നുവെങ്കിൽ. ഫക്കാന ബഅദുലാ യനാമു മിനല്ലൈലി ഇല്ലാ ഖലീല, അതിനുശേഷം അദ്ദേഹം കുറച്ച് മാത്രമേ രാത്രിയിൽ ഉറങ്ങിയിട്ടുള്ളൂ എന്ന്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് കാണാം, അർറുഇയ അസ്വാദിഖ, സത്യസന്ധമായ സ്വപ്നം എന്നുള്ളത് ജുസ് മിൻ അന്നുബൂവ പ്രവാചകത്വത്തിൻ്റെ 46 ഭാഗങ്ങളിൽപ്പെട്ട ഒന്നാണ് സത്യസന്ധമായ സ്വപ്നങ്ങൾ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പല സ്വപ്നങ്ങളും കാണിക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അറിയിച്ചു തന്ന കാര്യമാണ്. 46 പാർട്ടുകളുടെ നുബൂവത്തിൻ്റെ ഭാഗങ്ങളുടെ ഒരു ഭാഗമാണ് സത്യസന്ധമായ സ്വപ്നം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യ സമയങ്ങളിൽ അങ്ങനെ സ്വപ്നത്തിൽ കാണുകയായിരുന്നു ഓരോ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. അതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. പിന്നീടാണ് നുബൂവത്ത് ലഭിക്കുന്നത്. ഈ ഒരു ഹദീസിൽ ഇവിടെ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ഇവിടെ വിശദീകരിക്കുകയാണ്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സ്വപ്നം കണ്ടാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വ്യക്തമാക്കി കൊടുക്കും. ആ വന്ന് പറയുന്നത് റജാ അൻ യുഅബ്ബിറഹ വ യുഫസ്സിറഹ ലഹു, ആ സ്വപ്നത്തിൻ്റെ വിശദീകരണം എന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. തൻ്റെ ദീനിലും ദുനിയാവിലും എന്തെങ്കിലും പ്രയോജനപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുപയോഗപ്പെടുത്താൻ വേണ്ടി. അങ്ങനെ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുഅൻഹുമ ഉറങ്ങിയപ്പോഴാണ് അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നത്. രണ്ട് മലക്കുകൾ വന്നുകൊണ്ട് അദ്ദേഹത്തെ തീയിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്, നരകത്തിൻ്റെ അടുത്തേക്ക്, നരകത്തിൻ്റെ അല്ലെങ്കിൽ തീയിൻ്റെ അടുത്തേക്ക്. അവിടെ സൈഡുകൾ ചുറ്റപ്പെട്ടതായ ഒരു കിണറുണ്ട്. സൈഡ് ചുറ്റിയിട്ടില്ലെങ്കിൽ അതിന് കലീബ് എന്നാണ്, പൊട്ടക്കിണർ എന്നൊക്കെ പറയും. എന്നാൽ അതിൻ്റെ സൈഡുകളൊക്കെ പടുത്തുയർത്തപ്പെട്ട വെള്ളമെടുക്കുന്ന കിണറാണെങ്കിൽ അതിന് ബിറു എന്ന് പറയും. അതിന് രണ്ട് കർണുകളുണ്ട്, അതായത് അൽ മനാറത്താനി അഞ്ചാനിബയിൽ ബിർ, ആ കിണറിൻ്റെ രണ്ട് സൈഡുകളിൽ. അതിനുമേൽ ഒരു തടിക്കഷ്ണം വെച്ചുകൊണ്ടാണല്ലോ അവിടെ വെള്ളം കോരുവാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത്. അപ്പോൾ അവിടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുഅൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുഅൻഹുമ അദ്ദേഹം കാണുന്ന ഈ സ്വപ്നത്തിൽ ആ തീയിൻ്റെ അടുക്കൽ കുറേ ആളുകളുണ്ട്, അവരെ മനസ്സിലാക്കുന്നു, അവരാരാണെന്ന് തിരിച്ചറിയുന്നു. പക്ഷേ അവരുടെ പേരുകളൊന്നും പറയുന്നില്ല, അവരെ അറിയാം, അതൊരു അദബാണ്. അത് കണ്ട സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഔദു ബില്ലാഹി മിനന്നാർ, നരകത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. അങ്ങനെ ഒരു മലക്കിനെ വേറൊരു മലക്കിനെ കണ്ടുമുട്ടുമ്പോൾ ആ മലക്ക് പറയുകയാണ്, ലം തുറ ലം തഖഫ്, പേടിക്കേണ്ടതില്ല, നിങ്ങൾ ആ നരകം കാണുമ്പോൾ, തീ കാണുമ്പോൾ, ഫല റൗ അലൈക വല ദററ വല ഫസ, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾക്ക് ഉപദ്രവമൊന്നുമില്ല. ഒരു സമാധാനിപ്പിക്കലാണ് അദ്ദേഹത്തിന് സമാധാനമായി. അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഈ ഒരു സ്വപ്നം തൻ്റെ സഹോദരി ഹഫ്സ ബിൻ സുമർ റളിയല്ലാഹുഅൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഒരാളാണ്, അവ നേരിട്ട് പറയാൻ വേണ്ടിയിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹുഅൻഹുവിന് ആ ഒരു ലജ്ജയുള്ളത് കൊണ്ട് തന്നെ സഹോദരിയാണത് പറഞ്ഞത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു കാര്യം ഉണർത്തിയിട്ടുള്ളത്. നിഅമർ റജുല അബ്ദുല്ലാ ലൗ കാന യുസല്ലി മിനല്ലൈൽ, അബ്ദുല്ലാ എത്ര നല്ല മനുഷ്യനാണ്, എത്ര നല്ലയാളാണ്, രാത്രിയിൽ നിന്ന് അല്പഭാഗം അവർ അദ്ദേഹം നമസ്കരിക്കുമായിരുന്നെങ്കിൽ. അതായത് അബ്ദുല്ലാഹിബ്ൻ ഉമർ റളിയല്ലാഹുഅൻഹുമ റജുലുൻ സ്വാലിഹാണ്, അദ്ദേഹം രാത്രിയിൽ കുറച്ച് നമസ്കരിക്കുകൂടി ചെയ്തിരുന്നെങ്കിൽ. ഇതിലെന്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സഹോദരങ്ങളെ? ഫഫി ഹാദ ഹസ്സുൻ ലഹു അൻ യഹ്രിസ അലാ ഖിയാമില്ലൈൽ, അദ്ദേഹത്തെ ഖിയാമില്ലൈൽ രാത്രി നമസ്കാരം നിർവഹിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെയൊരു കാര്യം തന്നെക്കുറിച്ച് പറയപ്പെട്ട സന്ദർഭത്തിലാണ് അദ്ദേഹം അവിടെ നിന്നങ്ങോട്ട് രാത്രിയിൽ നിന്ന് കുറച്ച് മാത്രമേ ഉറങ്ങാറുള്ളൂ, ബാക്കി ഇബാദത്തിൽ അള്ളാഹു നബിൽ സുജൂദിൽ വീണ് രാത്രി നമസ്കാരം നിർവഹിക്കാറുണ്ട് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ മൗലമാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു സ്വപ്നത്തെ പ്രശംസിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരിത അലന്നാർ, തീ നരകം കാണിക്കപ്പെട്ടു, വലം യഖൗഫിഹ, അതിലേക്ക് വീണിട്ടില്ല, ബൽ ഔഫിയ മിൻഹ, അതിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെട്ടു എന്നാണ്. അതായത് അദ്ദേഹത്തോട് ലാറോ ആയാലേക്ക് നിങ്ങൾ പേടിക്കേണ്ടതില്ല, അത് അദ്ദേഹത്തിൻ്റെ സ്വലാഹിയത്തിനെ നന്മയെയാണ് ഉദ്ദേശിക്കുന്നത്, അവിടെ പരാമർശിക്കപ്പെട്ടു എന്ന് മാത്രം നരകത്ത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുഅൻഹുവിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയാണ്. അദ്ദേഹം ഫറാളുകളിൽ നിന്ന് അശ്രദ്ധനാകുന്ന ആളല്ല, മസ്ജിദുകളിൽ അദ്ദേഹം ഉണ്ടാവാറുണ്ട്, രാത്രിയിൽ മസ്ജിദുകൾ രാത്രി കഴിഞ്ഞുകൂടാറുണ്ട്, എന്നാൽ രാത്രി നമസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ അത് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയായിരിക്കാം. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഉണർത്തുകയാണ് ചെയ്തത്, ഖിയാമുല്ലൈൽ നിർവഹിക്കണം, അത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, നരകത്തെ കാക്കാൻ നമുക്കേറെ പ്രയോജനപ്രദമായ ഒരു കാര്യമാണ് ഖിയാമുല്ലൈലിൻ്റെ ശ്രേഷ്ഠതയും. നിശ്ചയമായും ആ രാത്രി നമസ്കാരം വന്നഹു യുനജ്ജി മിനന്നാർ, നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യും. മാത്രമല്ല മുത്തബി ഉസ്സുന്ന അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുഅൻഹുമ അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം, ശ്രേഷ്ഠത, അദ്ദേഹത്തിൻ്റെ ഒരു ഫളീലത്ത് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നേർവഴിയിൽ നടക്കുവാൻ, നേർവഴിയിൽ മുന്നേറുവാൻ വേണ്ടിയുള്ള ഒരു സബാത്തിന് വേണ്ടി പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഖൈറിനു വേണ്ടി ആഗ്രഹിക്കുകയും മോഹിക്കുകയും അതിനുവേണ്ടി എൽമ നേടുകയും അതിന് താല്പര്യവും നമുക്കുണ്ടാവണം. അപ്പോൾ നല്ല സ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ അത് നമുക്ക് നന്മയായിരിക്കും എന്നുള്ള സദ്വിചാരമാണ് ഉണ്ടാവേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതാല എന്താണോ ഉദ്ദേശിച്ചത് അതാണ് സംഭവിക്കുക എന്ന് നമ്മൾ വിശ്വസിക്കുകയും അതിൽ സമാധാനപ്പെടുകയും ഫർറുഇയ സ്വാലിഹ തദുല്ലു അല ഖൈരി റായിഹ, ഇങ്ങനെയുള്ള നല്ല സ്വപ്നങ്ങൾ കാണുമ്പോൾ ഒരാൾ മനസ്സിലാക്കേണ്ടത് അത് തനിക്ക് നന്മയാണ് എന്നത് മനസ്സിലാക്കുക, ഒരു നന്മയുടെ അറിയിപ്പായിക്കൊണ്ടും നല്ലതാണ് കാണുന്നത് എന്നതുമുള്ള ഒരു സമാധാനം ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയായും നമുക്ക് ഇഹപര ജീവിതത്തിൽ പ്രതിഫലം ലഭിക്കുന്നതും പദവി ലഭിക്കുന്നതുമായ കാര്യമാണ് രാത്രി നമസ്കാരം. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തങ്ങളെക്കുറിച്ചൊരു കാര്യം കേട്ടാൽ പിന്നെ അതിൽ പൊങ്ങച്ചം കാണിച്ച്, പ്രൗഢി കാണിച്ച്, അഹങ്കാരം കാണിച്ച് സൽക്കർമ്മങ്ങളിൽ നിന്ന് അകലുകയല്ല ചെയ്യാറുള്ളത്, മറിച്ച് എന്തൊരു കുറവാണ് ഉള്ളത് വന്നിട്ടുള്ളത് അത് നികത്തുവാനും നന്മകൾ ഏറെയേറെ നിർവഹിച്ച് റബ്ബിന് കീഴ്പ്പെട്ടുകൊണ്ട് മുന്നേറുവാനുമാണ് അത്തരത്തിൽ ഈമാനുള്ള ഇഖ്ലാസുള്ള ആളുകൾ പരിശ്രമിക്കുക എന്നതുകൂടി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ നന്മയുടെ സ്വലാഹിയത്തിൻ്റെ ഭാഗമാണ് രാത്രി നമസ്കരിക്കുക എന്നുള്ളത്. അത് നിലനിർത്തുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
3: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ. അബ്ദുള്ള എത്ര നല്ല മനുഷ്യൻ. ഹദീസ് വിശദീകരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇൻഷാല്ലാ ഇനി നമ്മൾ
3: സ്വരത്തിലേക്ക് പോലെ.
2: തീർച്ചയായിട്ടും സ്വരത്തിലേക്ക് പോകാം. കനിവുള്ള നാഥ എന്ന് തുടങ്ങുന്ന വരികളുമായി അസ്ബഖ് അൽ ഹിക്കമിയാണ് നമ്മുടെ മുമ്പിലുള്ളത്.

0: അൽഹംദുലില്ലാ, നല്ലൊരു ഗാനമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. സംഗീതമില്ലാതെ ഒരു നല്ലൊരു ആസ്വാദനത്തിൻ്റെ ഒരു മേഖലയിലേക്ക് നമ്മളെ കൊണ്ടുപോയി.
1: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു കഥ പറയാം. പഠിക്കുക മനുഷ്യനാകാൻ. കഥ പങ്കുവച്ചുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അബ്ദുസ്സലാം വി ടി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഖമാണോ എല്ലാവർക്കും? കഥകളൊക്കെ കേട്ട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ കഥയിലേക്ക് പോയാലോ? ഇന്നത്തെ കഥയുടെ പേര് പഠിക്കുക മനുഷ്യനാവാൻ. ഒരു തോട്ടണ്ടായിരുന്നു. ആ തോട്ടത്തിലൊരു മരത്തിൻ്റെ ചുവട്ടിലിങ്ങനെ ഒരു ഗുരു ഇരിക്കുകയായിരുന്നു. ഗുരുവിൻ്റെ കൂടെ ശിഷ്യനുണ്ട്. മൂന്ന് പേർ ആ സമയത്ത് ഗുരുവിനെ കാണാൻ വന്നു.

0: എന്നിട്ട് ഗുരു ഒന്നിങ്ങനെ പുഞ്ചിരിച്ചു, വേറൊന്നും പറഞ്ഞില്ല. അപ്പൊ പിന്നെ രണ്ടാമത്തെ ആളെന്താ പറഞ്ഞെന്ന് കേട്ടോ. എനിക്ക് വെള്ളത്തിലൂടെ ഒരു മണിക്കൂർ നേരം മത്സ്യത്തെപ്പോലെ ഊളിയിട്ട് നീന്താൻ പറ്റും. ഗുരു അപ്പോഴും തിരിച്ചൊന്നും പറഞ്ഞില്ല, ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തോളൂ. പിന്നെ മൂന്നാമത്തെ ആളില്ലേ, മൂന്നാമത്തെ ആള് പറഞ്ഞു, എനിക്കൊട്ടേറെ അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും. ആദ്യത്തെ ആൾക്കും രണ്ടാമത്തെ ആൾക്കും ഓരോ അത്ഭുതങ്ങളെ കാണിക്കാനാകൂ, എനിക്കാണെങ്കിലോ അത് രണ്ടിനും പുറമേ അവിശ്വസനീയമായ, ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും. ഓ, അതെന്തായിരിക്കുമെന്ന് ആശ്ചര്യത്തോടുകൂടി നോക്കുമ്പോൾ തോട്ടത്തിലെ ഒരു മരത്തിലേക്ക് അയാൾ ഉടനെ അങ്ങോട്ട് ചാടിക്കയറി. എന്നിട്ടെന്താ ചെയ്തോന്നോ, ഉയരമുള്ള അതിൻ്റെ അറ്റത്തുനിന്ന് അകലെയുള്ള മറ്റൊരറ്റത്തേക്ക് ഇങ്ങനെ പിടിച്ച് ചാടുകയാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അങ്ങനെ ചാടിക്കൊണ്ടിരുന്നു. ഇത് കണ്ട് ഗുരു ചിരിച്ചുപോയി. ഒടുവിൽ അവർ മൂന്നാളുകളും അവരുടെ കഴിവും മേന്മയും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ഗുരുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ വലിയ വർത്തമാനം പറഞ്ഞ് അവർ പിരിഞ്ഞുപോയി. ഈ സമയത്ത് ഗുരു കൂടെയുള്ള ശിഷ്യനോട് പറഞ്ഞു, നോക്ക്, ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടാൻ കുരങ്ങന്മാർക്ക് കഴിയും, ആകാശത്തിലൂടെ പറക്കാൻ പക്ഷിക്കും, ജലത്തിലൂടെ നീന്താൻ മത്സ്യത്തിനും കഴിയും. പക്ഷേ ഇതിനേക്കാളൊക്കെ വിഷമം പിടിച്ച പണി എന്താണെന്നോ, ഈ ഭൂമിയിൽ നമ്മളൊരു മനുഷ്യനെപ്പോലെ നടക്കാൻ കഴിയുക എന്നുള്ളതാണ്. അത് പറഞ്ഞപ്പോഴും ഗുരുവിൻ്റെ മുഖത്തൊരു നേരിയ പുഞ്ചിരിയുണ്ടായിരുന്നു. എത്ര അർത്ഥവത്തായ വാക്കാണ് പറഞ്ഞല്ലേ. നമുക്ക് എല്ലാം ആവാൻ വേണ്ടി ചിലപ്പോൾ കഴിഞ്ഞേക്കാം, പക്ഷെ എന്തായിട്ടെന്താ മനുഷ്യനാവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ. എന്താ ഈ മനുഷ്യനാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യനാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുക, മറ്റുള്ളവരുടെ വിഷമങ്ങൾ അറിയാൻ പറ്റുക, ബി ജെന്യൂൻ എന്നൊക്കെ പറയില്ലേ, നമ്മൾ ശരിക്കും ഒരാളായി മാറുക. അപ്പം നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ എന്തൊക്കെയോ ആണ് എന്നൊരു ധാരണ, നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടാവുമ്പോൾ ഓ ഞാൻ വലിയൊരാളാന്നുള്ളൊരു ഒരു ഒരു കിബർ, ഇതൊക്കെ ഉണ്ടാവില്ല ചിലപ്പോൾ. അതിൻ്റെ ഒന്നും ആവശ്യമല്ല. നമ്മൾ വെറും ഒരു മനുഷ്യനാണ്. നമുക്കൊരുപാട് കഴിവുകേടുകളുണ്ട്. നമ്മൾ പടച്ചോൻ്റെ പ്രപഞ്ചത്തിലെ കോടാനുകോടി ജീവജാലങ്ങളിൽ നിസ്സാരമായൊരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിവിനൊക്കെ പരിമിതിയുണ്ട്. പടച്ചവനാണ് എല്ലാം തരുന്നത്. അതുകൊണ്ട് ഒരാളെയും നിന്ദിക്കാൻ പാടില്ല, അവമതിക്കാൻ പാടില്ല. ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിയൊരു മനുഷ്യനായിട്ട് നമ്മൾ നടക്കുക, ഇതാണ് കഥയിലെ പാഠം. മനസ്സിലായല്ലോ. അപ്പോൾ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം, പഠിക്കുക മനുഷ്യനാകാൻ. കഥയുമായി നമ്മോടൊപ്പം ചേർന്നത് അബ്ദുസ്സലാം വീട്ടി.
2: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: الحمد لله.
1: മാഷ അല്ല, അപ്പോ മധുരം ഖുർആൻ, കാരണം ആരെങ്കിലും വരുമ്പോഴേ വീട്ടിലേക്ക് വരുമ്പോൾ ഈ ബീഹാറിലുള്ളൊരു അനുഭവം എന്ന് വെച്ചാൽ, അവിടെ ആര് വീട്ടിലേക്ക് വരുമ്പോഴാദ്യം മധുരം കൊടുക്കും,
0: മധുരം കൊടുക്കും.
1: എന്നിട്ടാ പിന്നെ ബാക്കി ഇതിലേക്ക്. അപ്പം നമ്മൾ റേഡിയോയിലേക്ക് ഇങ്ങനെ ആര് ആര് വന്ന് നമ്മളും മധുരം വന്ന ആ മധുരം ഖുർആനാണ് ആദ്യം കൊടുക്കുക, എന്നിട്ട് അതിന് ബാക്കി. ഓക്കെ,
0: വീട്ടിൽ ഒരാൾ വന്നാൽ അയാളെ സൽക്കരിക്കണം, അതാണ്, അതിന് ധൃതി കാണിക്കണം.
1: പക്ഷെ അത് ഞാനേ കണ്ടൊരു അത് പറഞ്ഞപ്പോൾ, മധുരം എന്ന് പറയുമ്പോഴേ അതി സ്ട്രോങ് മധുരകാരം കൊടുക്കാം, ആ മധുരം കഴിച്ചിട്ടേ ബാക്കി. നോർത്ത് ഇന്ത്യയിലൊക്കെ ഏകദേശം അങ്ങനെയാണെന്ന്
0: ശരിയാണ്.
1: തോന്നുന്നു. നമ്മളെ വീട്ടിൽ വരുമ്പോൾ വെള്ളം കൊടുക്കുന്നില്ലേ, വെള്ളത്തിൻ്റെ മുന്നേ ഇപ്പം ഈ മധുര പലഹാരമാണ് കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അത് അതിൻ്റെ ഞാൻ മജാസിയായിട്ട് പറഞ്ഞാണ്, ഇവിടെ നമ്മൾ റേഡിയോ അതിൻ്റെ തുടക്കം നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആദ്യം നമ്മൾ കേൾക്കുന്ന ആ മധുരതരമായ ഖുർആൻ പാരായണം, അത് കേട്ട് അതിൻ്റെ ഒരു ബർക്കത്ത് ഒക്കെ നമ്മൾ ഉൾക്കൊണ്ട് ഇൻഷാല്ലാ
0: ഇത്
1: മുന്നോട്ട്
0: അള്ളാഹുവിൻ്റെ
1: പോകും.
0: ദൃഷ്ടാന്തങ്ങളെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു ആയത്ത് തന്നെയാണല്ലേ, രണ്ട് സമുദ്രങ്ങളെ അയച്ചുവിട്ടവനും അവനത്രേ.
1: ഒന്ന് സ്വച്ഛമായ ജലവും മറ്റേത് കയ്പായ ഉപ്പുജലവും, അതിന് രണ്ടിനുമിടയിലൊരു മറയും ഭദ്രമായൊരു തടസ്സവും ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ മനുഷ്യനെ ജലത്തിൽ നിന്ന് സൃഷ്ടിച്ച് അവനെ വംശബന്ധവും വൈവാഹിക ബന്ധവും ഉള്ളവൻ ആക്കിയിരിക്കുന്നതും ആക്കിയിരിക്കുന്നവനും നിന്റെ രക്ഷിതാവാണ്, എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അപ്പം അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ മഹാത്മ്യത്തെ നമുക്ക് തിരിച്ചറിയാൻ പാകത്തിൽ ഓരോന്നിനും ഓരോന്നിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പം നടന്നിങ്ങനെ പോവാട്ടോ. നമ്മളിങ്ങനെ പോകുമ്പോൾ പിന്നെ ഒരു ഉപ്പ എന്ത് ചെയ്യാണ്, മോനോട് പറയാണ്, നോക്ക് ഇത് ഞാൻ വാങ്ങി വെച്ചതാണ്, എനിക്ക് വേണ്ടിയിട്ട് വാങ്ങി വെച്ചാണ്, ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ഇതോ ഇതും ഞാൻ വാങ്ങി വെച്ചാണ്, അങ്ങനെ ഓരോന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഇങ്ങനെ കൊടുത്തു പോകുന്നൊരു ഒരു ഞാനൊരു ഒരു ഉദാഹരണം പറയാണ്. ഖുർആൻ ഇങ്ങനെ വായിക്കുമ്പോൾ നോക്ക് ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയെന്നാണ് അല്ല അങ്ങനെ പറയാണ്. നോക്ക് ഇതോ എൻ്റെ കണ്ണിലേക്ക് നോക്ക്, അവിടെ ഒട്ടകത്തിലേക്ക് നോക്ക്, ആകാശത്തേക്ക് നോക്ക്, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനുണ്ടോ, അതുപോലെ ഭൂമി നോക്ക്, സമുദ്രം നോക്ക്, ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് ചൂണ്ടിക്കാണിച്ച് ഒരാളിങ്ങനെ കൊണ്ടുപോകുന്ന അനുഭവമാണ് വിശുദ്ധ ഖുർആനിലുടനീളം അത് വായിക്കുന്ന ഒരാളൊരു യാത്ര പോവുകയാണല്ലോ. ജീവിതം എന്ന യാത്രക്കിടയിൽ നമ്മുടെ പാരായണം അല്ലെങ്കിൽ നമ്മുടെ പഠനം അത് ആ യാത്രയിലേക്കുള്ളൊരു ചൂണ്ടുപലകയാണ്. എന്നിട്ട് ഇങ്ങനെ കാണിച്ചു തരാണ് വഴി ഇതാണ്.
0: അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വരുന്ന ചിന്തകൾ, ഞാൻ എത്രത്തോളം നിസ്സാരനാണ് എന്നുള്ളതാണല്ലോ.
1: അതെ,
0: അള്ളാഹുവിന് ഏറ്റവും അള്ളാഹുവിനാണല്ലോ ഏറ്റവും കഴിവുള്ളവൻ. അപ്പോൾ നമ്മളിങ്ങനെ പറയാമല്ലോ, ഞാനിങ്ങനെ ഞാനിങ്ങനെ സമ്പാദിച്ചു, അല്ലെങ്കിൽ ഞാൻ ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു പോണ സമയത്ത് ഞാനെൻ്റെ വളവെന്ന് തിരിച്ചതുകൊണ്ട് ഞാൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് തുടങ്ങി നമ്മളെ സംസാരങ്ങളിലൊക്കെ പൊതുവേ കാണുന്നതാണ് ഞാൻ എന്നത്.
1: ഞാനിലേക്ക് ചുരുങ്ങല്ലേ.
0: പക്ഷെ അവിടെയാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നമ്മുടെ മനസ്സിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു, അതേപോലെ തന്നെ അള്ളാഹുവിലേക്ക് ചിന്ത വരുന്നു എന്നുള്ളത്, അതൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ആയത്തായിരുന്നു ഖലീഫ തുനൈജിയുടെ മനോഹരമായ ശബ്ദത്തിൽ നമ്മൾ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിൽ നിന്നും 53, 54 വചനങ്ങളായിരുന്നു പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മളിപ്പോൾ കേട്ടത്. സ്വലാമിക്ക് ഒരുപാട് ശ്രോതാക്കൾ നമ്മളോടൊപ്പം ഈ ഒരു മോർണിംഗ് ലൈവിൽ തന്നെ കൂടിയിട്ടുണ്ട് അല്ലേ.
2: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
1: നമുക്കിനി തിരുമൊഴികളിലേക്കാണ് പോകാനുള്ളത്.
3: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
5: ജൂതന്മാരുടെ നിലപാടുകളിലെ വൈരുദ്ധ്യം, ഈ വിഷയത്തിലാണ് ഇന്നത്തെ തിരുമൊഴികൾ നാം കേൾക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ അംബിയാ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന സ്വഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള അല്പം സുദീർഘമായ ഒരു ഹദീസിൽ നമുക്ക് വായിക്കാനാകുന്ന ഒരു ഭാഗമാണ് ഇന്ന് ശ്രോതാക്കളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയ ശേഷം ജൂതന്മാരിലെ പ്രമുഖനായിരുന്ന അബ്ദുല്ലാഹിബിന് സലാം അദ്ദേഹം നബിയുടെ അടുക്കൽ വന്ന് ചില കാര്യങ്ങൾ ചോദിക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അബ്ദുല്ലാഹിബിന് സലാം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ജാഹിലിയത്തിലുള്ള നാമം ഹുസൈൻ എന്നായിരുന്നു. ഹുസൈൻ ഇബ്നു സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അദ്ദേഹത്തിന് അബ്ദുല്ല എന്ന പേര് നൽകിയത്. ബനു ഖൈനുഖാ ഗോത്രത്തിൽപ്പെട്ട ജൂതന്മാരിലെ ഒരാളായിരുന്നു അദ്ദേഹം. വലിയ പണ്ഡിതനായിരുന്നു, തൗറാത്തിൽ വലിയ അവഗാഹമുണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു. മാത്രവുമല്ല വരാനിരിക്കുന്ന പ്രവാചകനെക്കുറിച്ച് തൗറാത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ വ്യക്തിയുമായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം മഹാപണ്ഡിതൻ എന്നൊക്കെ തന്നെയാണ് ഇസ്ലാമിൽ അറിയപ്പെടുക. ഇസ്ലാമിക ലോകത്തും അദ്ദേഹം അറിയപ്പെടുന്നത് പണ്ഡിതന്മാരുടെ നേതാവ് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പ്രത്യേക ബന്ധം അദ്ദേഹം കാണിച്ചിരുന്നു എന്ന് കാണാം. ഹിജ്റ 43 അദ്ദേഹം മരണപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് അദ്ദേഹം 3 കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒരു പ്രവാചകന് മാത്രമേ അതിന് മറുപടി പറയാൻ കഴിയൂ എന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എനിക്ക് ജിബ്രീൽ അത് നേരത്തെ വിവരം നൽകി. അദ്ദേഹം മുസ്ലിമാകുന്നുണ്ട്. ആ നേരത്ത് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് അനസ് റളിയല്ലാഹു അൻഹു അറിയിക്കുന്നത്. ഖാല യാ റസൂലുള്ളാ, അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഇന്നൽ യഹൂദ ഖൗമുൻ ബുഹ്തുൻ. അള്ളാഹുവിൻ്റെ ദൂതരെ, തീർച്ചയായിട്ടും ഈ യഹൂദികൾ, അതായത് എൻ്റെ ജനത, അവർ ബുഹുത്തുൻ, അവർ നുണ പറയുന്നവരാണ്. ഖൗമുൻ ബുഹുത്തുൻ, വല്ലാതെ നുണ പറയുന്ന, സന്ദർഭത്തിനനുസരിച്ച് കള്ളം പറയുന്ന, വ്യാജം പറയുന്ന ജനതയാണ് യഹൂദികൾ. ഫസ് അൽഹും അന്നി കബുല ഞാലമു ഇസ്ലാമി, അവർ ഞാൻ ഇസ്ലാം സ്വീകരിച്ചറിയുന്നതിനു മുമ്പ് താങ്കൾ എന്നെക്കുറിച്ച് അവരോടൊന്ന് ചോദിക്കണം. അങ്ങനെ അദ്ദേഹം മാറി നിൽക്കുകയാണ്. അദ്ദേഹം മുസ്ലിമായി കഴിഞ്ഞ ശേഷമുണ്ടായ, പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ്. അദ്ദേഹം മാറി നിൽക്കുന്നു. ജൂതന്മാർ വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നുണ്ട്, അയ്യോ റജുലിൻ അബ്ദുല്ലാഹി ബിൻ സലാം ഫീക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹി ബിൻ സലാം അദ്ദേഹം എങ്ങനെയുണ്ട്, എങ്ങനെയുള്ള വ്യക്തിയാണ്? അവർ പറയുന്നത്, ഖൈറുനാവ ബിൻ ഖൈറിന വ അഫ്ളുനാവ ബിൻ അഫ്ളലിന, അദ്ദേഹം ഞങ്ങളിൽ ഏറ്റവും ഉത്തമനായ വ്യക്തിത്വമാണ്, ഞങ്ങളിലെ ഉത്തമനായ വ്യക്തിയുടെ മകനുമാണ്, ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്, ഞങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയുടെ മകനുമാണ്. ചില റിപ്പോർട്ടിൽ അഴലമുനാവബിനു അഴലമിന, ഞങ്ങളിൽ ഏറ്റവും വലിയ പണ്ഡിതനാണ്, ഞങ്ങളിൽ ഏറ്റവും വലിയ പണ്ഡിതൻ്റെ മകനുമാണ് എന്നൊക്കെ അദ്ദേഹത്തെ നന്നാക്കി തന്നെ സംസാരിക്കുന്നു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ആ റൈറ്റു മിൻ അസ്ലം അബ്ദുല്ലാഹു ബിൻ സലാം, അല്ല അബ്ദുല്ലാ ബിൻ സലാം മുസ്ലിമായാൽ നിങ്ങൾക്ക് എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ടാവുക, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അദ്ദേഹം മുസ്ലിമാണെങ്കിൽ, മുസ്ലാം സ്വീകരിച്ചാൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നായിരുന്നു ചോദിച്ചത്. അപ്പോൾ അവരുടെ മറുപടി, അഅദഹുല്ലാഹു മിൻ ദാലിക്, അള്ളാഹു ആ സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹത്തെ കാത്തുരക്ഷിക്കട്ടെ, ഒരിക്കലും അബ്ദുല്ലാ ബിന് സലാം മുസ്ലിമാകാൻ പോകുന്നില്ല, അങ്ങനെ വല്ലതും സംഭവിക്കാതിരിക്കട്ടെ എന്നവർ അള്ളാഹുവിൽ അഭയം തേടുകയാണ്. അലൈഹിം ഫഖാലു മിസല ദാലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ ആ ചോദ്യം തന്നെ ചോദിച്ചു, അവർ അങ്ങനെ മറുപടിയും പറഞ്ഞു. അനസ് റളിയല്ലാഹു തുടരുകയാണ്, ഫഖറജ ഇലൈഹിം അബ്ദുല്ലാ, അപ്പോൾ ഇവരുടെ സംസാരം കേട്ട് അതിനുശേഷം അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു അവരുടെ ഇടയിലേക്ക് വരികയാണ്. ഫഖാല, അദ്ദേഹം പറഞ്ഞു, അതായത് ഉറക്കെ അദ്ദേഹം ഒന്നുകൂടി തൻ്റെ ഷഹാദത്ത് പ്രഖ്യാപിക്കുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദൻ റസൂലുള്ളാ. അങ്ങനെ അദ്ദേഹം അത് പ്രഖ്യാപിച്ചപ്പോൾ, ഖാലു, അതുവരെ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറഞ്ഞ ജൂതന്മാർ പറഞ്ഞു, ഷർറുന വബിനു ഷെറിന, ഞങ്ങളിലെ ഏറ്റവും ദുഷ്ടനാണ്, ഞങ്ങളിലെ ഏറ്റവും ഷർറായവൻ്റെ മകനുമാണ് ഇവൻ എന്ന രൂപത്തിൽ അദ്ദേഹം അവർ തിരുത്തുകയാണ്. വ തനക്കസൂഹു, അവർ മോശമാക്കി പറഞ്ഞുകൊണ്ടേയിരുന്നു, അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നു, കുറവാക്കിക്കൊണ്ടിരുന്നു, മോശമാക്കി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഖാല, അപ്പോൾ അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു നബിയോട് പറഞ്ഞു, ഹാദാ കുൻതു അഖാഫു യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ ദൂതരെ, ഇതായിരുന്നു ഞാൻ ഭയപ്പെട്ടത്, ഇവർ ഇങ്ങനെ ആളനുസരിച്ച്, തരമനുസരിച്ച്, സന്ദർഭമനുസരിച്ച് വാക്കുമാറ്റുന്നവരും അവർ നിലപാടുകളിൽ വൈരുദ്ധ്യമുള്ളവരും മുഖത്തു നോക്കി കള്ളം പറയുന്നവരുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൻ്റെ ജനതയെക്കുറിച്ച് അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു നേർക്കുനേരെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു എന്നതാണ് നാം ഇവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, അബ്ദുല്ലാഹി ബിൻ സലാമിൻ്റെ സ്ഥാനവും ശ്രേഷ്ഠതയും നമുക്കിവിടെ മനസ്സിലാക്കാം. അതോടൊപ്പം യഹൂദികളുടെ, ജൂതന്മാരുടെ തനി നിറം, സ്വഭാവം, ഏതു കാലത്തും നിലപാടുകളിലെ വൈരുദ്ധ്യം, വ്യാജം പ്രചരിപ്പിക്കുന്നതിൽ, വ്യാജം പറയുന്നതിൽ, തങ്ങൾക്കിഷ്ടമില്ലാത്തവരൊക്കെ ഏറ്റവും മോശക്കാരാണ് എന്ന് ചിത്രീകരിക്കുന്നതിൽ അവർ ഏറ്റവും പ്രശസ്തരാണ്. പണ്ടുകാലം മുതലേ അവരുടെ സ്വഭാവമാണ് എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത്. തങ്ങൾക്കിഷ്ടപ്പെടാത്തവരെല്ലാം വെറുക്കപ്പെട്ടവരാണ്, ഇല്ലാത്തത് പറയുന്നതിൽ മുൻനിരക്കാരാണ് എന്നുമൊക്കെ അവരുടെ ആ സ്വഭാവം നമുക്ക് വ്യക്തമാകാം. ഒരിക്കലും ഒരു വിശ്വാസി ആ രൂപത്തിലാകാൻ പാടില്ല. മിത്രമാണെങ്കിലും ശത്രുവാണെങ്കിലും സത്യസന്ധമായി കാര്യങ്ങളെ വിലയിരുത്താനും നിലപാട് സ്വീകരിക്കാനും ഒരു മുസ്ലിമിനാകണം എന്ന സന്ദേശം കൂടി ഈ ഹദീസ് നമുക്ക് നൽകുന്നു. കൂടുതൽ പഠിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാഹ്, ജൂതന്മാരുടെ നിലപാടുകളിലെ വൈരുദ്ധ്യം എന്ന വിഷയത്തിലുള്ള തിരുമൊഴികളാണ് നമ്മൾ കേട്ടത്.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ ഹൃദയ വസന്തം വിശ്വാസികളെ ശുദ്ധീകരിക്കാൻ സൂറത്തു ആലിമ്രാനിലെ 141-ാം വചനം. ഈ വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയ വസന്തം പ്രോഗ്രാമിൽ വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിൽ നിന്നുള്ള 141-ാമത്തെ വചനമാണ് നമുക്ക് പഠന വിധേയമാക്കാനുള്ളത്.

0: വലിയുമഹ്ഹിസ് അല്ലാഹുല്ലദീന ആമനു. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളെ ശുദ്ധീകരിച്ചെടുക്കുവാൻ വേണ്ടിയും വയംഹഖൽ കാഫിരീൻ സത്യനിഷേധികളെ ക്ഷയിപ്പിക്കുവാൻ വേണ്ടിയും കൂടിയാണ്. അതായത് ഉഹുദ് യുദ്ധത്തിൽ വിശ്വാസികൾക്ക് പരാജയം സംഭവിക്കുവാനും മുശ്രിക്കുകൾക്ക് വിജയം നേടുവാനും സാധിച്ചത് അല്ലാഹു സുബ്ഹാനഹു വതആല വിജയങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. അതിലൊരുപാട് ഗുണപാഠമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റഹ്ഫത്ത്, അല്ലാഹുവിൻ്റെ ഒരു കരുണയാണ്, ദയയാണ്, അല്ലാഹുവിൻ്റെ ദൂതരോടും സ്വഹാബത്തിനോടും ഒരു മഹത്തായ ആശ്വാസം നൽകി. നിങ്ങൾക്ക് കേടുപാടുകളും പരിക്കും പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കുമുണ്ടായിട്ടുണ്ട്, ബദറിൽ അവരാണ് പരാജയപ്പെട്ടത് എന്ന വലിയ പാഠം. മാത്രമല്ല ഈ ആയത്തുകളിൽ 140-ാമത്തെ ആയത്തിൽ ഒരുപാട് ഗുണപാഠങ്ങൾ, ഫവായിദുകൾ, പ്രയോജനങ്ങൾ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദയ കൊണ്ട്, കരുണ കൊണ്ടത് വിശദീകരിക്കുന്നു. അല്ലാഹുവിൻ്റെ ദൂതരോടും സ്വഹാബത്തിനോടുമുള്ള മഹത്തായ ഒരാശ്വാസിപ്പിക്കൽ. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, അന്നഹു യംബഗീലിൽ ഇൻസാനി അയ്യ അസിയൽ മസാബ് ബിമിസ്ലി ഹാദിഹി തഅസിയ ഫയഖൂലു മിസ്ലൻ യാ അഖീ ലസ്ത അവ്വല മൻ ഉസീബ കം മിൻ ഉനാസിൻ ഉസീബു ബിഹാദിഹിൽ മുസീബ ഔ അക്തർ. മനുഷ്യർ എന്തൊരു വിപത്ത് ബാധിക്കുമ്പോഴും ഇങ്ങനെയൊരു ആശ്വസിപ്പിക്കൽ, ഒരു തഅസിയത്ത് ഉണ്ടാവണം. സഹോദര, നിങ്ങളല്ല ഇങ്ങനെ ആദ്യമായി പരീക്ഷിക്കപ്പെട്ടത്, വിപത്തിന് വിധേയമായിട്ടുള്ളത് എത്രയെത്ര ആളുകളാണ് ഇതുപോലെയുള്ള ഇതിനേക്കാൾ വലിയ മുസീബത്തുകൾക്ക് വിധേയമായിട്ടുള്ളത് എന്ന്. ഖദ്ദർ അന്നൽ മുസീബത്ത് അഅളമു മിൻ ഹാദാ, അല്ലാഹു സുബ്ഹാനഹു വതആല ഖദറാക്കിയത് പ്രകാരം ഇതിനേക്കാൾ വലിയ മുസീബത്തുകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം സാധിക്കും. 1000 നഷ്ടപ്പെട്ടുവെങ്കിൽ 2000 നഷ്ടപ്പെട്ടവരുണ്ട്. അതിനേക്കാളും കൂടുതൽ ആലാഫുകൾ, ആയിരങ്ങൾ ആയിരങ്ങൾ നഷ്ടപ്പെട്ടുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിലൊരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്നല്ലാഹ സുബ്ഹാനഹു വതആല ജഅല ഹാദിഹി ദുനിയ ദൗലൻ, ഈ ദുനിയാവിനെങ്ങനെ കറങ്ങുന്നതാക്കിയിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല. തതഖല്ലബു ലില്ല ഇർകന ലിൻസാനി ഇലൈഹ, എന്തിനുവേണ്ടി മനുഷ്യൻ അതിലേക്ക് ചാഞ്ഞു പോകാതിരിക്കാൻ, ഒന്നിലേക്ക് തന്നെ ചാഞ്ഞു പോകാതിരിക്കുവാൻ വേണ്ടി ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ദുനിയാവ് ഒരേപോലെ റാഹത്തിലും ഞഅമത്തിലും ആശ്വാസത്തിലും അനുഗ്രഹത്തിലുമായിരുന്നെങ്കിൽ മനുഷ്യൻ പരലോകത്തെ മറന്നുപോകും, അതിൽ അവലംബിക്കും. വലൗകാനത്ത് ദായിബൻ മെഹന വനിഖ്മ, തുടർച്ചയായി പരീക്ഷണങ്ങളും ശിക്ഷകളുമാണെങ്കിൽ, ലക്കാനത്ത് അദാബൻ മുസ്തമിറ, തുടർന്നു കൊണ്ടിരിക്കുന്ന ശിക്ഷകളാണെങ്കിൽ അതും പ്രയാസമാണ്. വലാക്കിന്നല്ലാഹ ജഅലഹ ദുവലൻ യുദാലു ഫീഹ അന്നാസു ബഅദുഹും അലാ ബഅദ്, എന്നാൽ സുഖ ദുഃഖ സമ്മിശ്രമായി, വിജയപരാജയ സമ്മിശ്രമായി, അതേപോലെ തന്നെ സന്തോഷവും സന്താപത്തിൻ്റെ സമ്മിശ്രമായിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആക്കിയിട്ടുണ്ട്. വതതദാവലുൽ അഹ്ദാസു അലൽ ഇൻസാനി മാ ബൈന ഖൈറിൻ വശരിൻ, മനുഷ്യന്മാർക്കിടയിൽ ഖൈറും ഷെറുമായിക്കൊണ്ട് കാര്യങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അത് നമ്മളതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, തമാമു സുൽത്താനില്ലാഹി സുബ്ഹാനഹു വതആല ഫി ഖൽഖിഹി, നാലാമത്തൊരു ഫായിദ ഈ 140-ാമത്തെ വചനത്തിൽ ആയത്തിൽ നിന്നുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അധികാരത്തിൻ്റെ പൂർണ്ണത സെറ്റുകൾക്കിടയിൽ. വന്നലഹു തദ്ബീറുൽ മുത്ലഖ്, നിരുപാധികം എല്ലാം കൺട്രോൾ ചെയ്യുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. ലിയുദ്ഹിറ ഔ യതബയ്യന ബിദാലിക തമാമ സുൽത്താനില്ലാഹി, എന്തിനുവേണ്ടി? അല്ലാഹുവിൻ്റെ അധികാരത്തിൻ്റെ പൂർണ്ണത വ്യക്തമാക്കുവാനും പ്രകടമാക്കുവാനും വേണ്ടിയാണ്. അതും നമ്മളതിൽ മനസ്സിലാക്കുക. വിജയങ്ങൾ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അഞ്ചാമതായി, അന്നല്ലാഹു സുബ്ഹാനഹു വതആല ഖദിയം ചഹിനുൽ അബ്ദ, ഒരടിമയെ അല്ലാഹു സുബ്ഹാനഹു വതആല തീർച്ചയായും പരീക്ഷിക്കും. ലിയഅലമ ഈമാനഹു മിൻ അദ്മിഹി, മറ്റുള്ള അവൻ ഈമാനുണ്ടോ ഇല്ലേ എന്ന് പരീക്ഷിക്കും. വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ, യംതഹിനുഹു ബി അൻവാഇ മിനൽ ഇംതിഹാനാത്ത്, പല നിലക്കുള്ള പരീക്ഷണങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ടാവും. താറച്ചമ്പിൽ മസായിബി വചാറച്ചമ്പിൽ മഅായിബി, ചിലപ്പോൾ ചില മുസീബത്തുകളായിരിക്കാം, കുറവുകളായിരിക്കാം. വൈദായ സ്വറല്ലാഹു ലിൻസാനി അസ്ബാബിൽ മഅസിയ, തിന്മകൾ ചെയ്യുവാനുള്ള ധിക്കാരത്തിൻ്റെ കാരണങ്ങൾ ഒരാൾക്ക് എളുപ്പമാക്കി കൊടുക്കുകയാണെങ്കിൽ ഫഹാദ ബിസിലാ, അതൊരു വലിയ പരീക്ഷണമാണ്. നന്മ കൊണ്ടും തിന്മ കൊണ്ടുമൊക്കെ പരീക്ഷിക്കും. യാ അയ്യുഹല്ലദീന ആമനു ليبلونكم الله بشيء من الصيد تناله أيديكم ورماهكم ليعلم الله من يخافه بالغيب. സൂറത്തുൽ മാഇദയിലെ 94-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുകയുണ്ടായി, അല്ലയോ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നു, ലിയബ്ലുവന്നക്കുമുല്ലാഹു ബിഷൈഇം മിനസ്സൈദി തനാലുഹു ഐദീകും വരിമാഹുക്കും, നിങ്ങളുടെ കൈകൾ കൊണ്ടും ശൂലങ്ങൾ കൊണ്ടും വേട്ടയാടി പിടിക്കാവുന്ന വിധത്തിലുള്ള വല്ല ജന്തുക്കളെയും മുഖേന അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ലിയഅലം അല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്, അദൃശ്യമായ നിലയിൽ അള്ളാഹുവെ ഭയപ്പെടുന്നവർ ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണത്. ഫമൻ ഇഅതദാ ബഅദ ദാലിക ഫലഹു അദാബുൻ അലീം, അതിനുശേഷം അതിക്രമം കാണിച്ച ആളുകൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ടാകും. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഇട്ടുതരും, അത് നമ്മൾ എടുക്കുന്നുണ്ടോ ഇല്ലയോ? പരീക്ഷണമാണ് ജീവിതം. ആറാമതായിക്കൊണ്ട് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്, അന്ന ഇൽമ അല്ലാഹി സുബ്ഹാനഹു വതആല ബിൽ അഷിയാഇ അലാ ഖിസ്മൈൻ, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് രണ്ട് രൂപത്തിലാണ്. ഇൽമുൻ ബി അന്നഹ സതൂജദ് വഹാദ അസ്ലിയുൻ, ഒരു കാര്യമുണ്ടാകുമെന്നത് അത് എന്നേ ഉള്ള ഒരു അറിവാണ്. വഇൽമുൻ ബി അന്നഹ വജദത്ത്, അതുണ്ടായി എന്നുള്ളത് അതും അള്ളാഹുവിൻ്റെ അറിവാണ്. അതുണ്ടാകുന്നു എന്നതും വലിയ ആലം അല്ലാഹു അല്ലദീന ആമനുവെന്ന്, ഈമാനുള്ളവരറിയാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ഏഴാമതായി ഒരു കാര്യം നമ്മളതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, അന്നല്ലാഹ തആല ഖദ് യുഖദ്ദിറുൽ മക്റൂഹ ലിഹിക്കമിൻ ബാലിഅത്തിൻ കസീറ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വെറുക്കപ്പെട്ട കാര്യങ്ങൾ അത് ഖദറാക്കുന്നത് അതിൽ വലിയ ഒരു ഹിക്മത്തുണ്ട്. വലിയ ആലം അല്ലാഹു അല്ലദീന ആമനു വയത്തഖദ് മിൻകും ഷുഹദ, ഒരു പക്ഷേ യുദ്ധത്തിൽ രക്തസാക്ഷികളാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളായേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം, പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം, എന്നാൽ അതിൽ വലിയ ഹിക്മത്ത് അള്ളാഹുവിനുണ്ട്. മറ്റൊന്ന്, എട്ടാമത്തെ ഒരു കാര്യം, ഫളീലത്തു ഷഹാദ, രക്തസാക്ഷിത്വത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. യത്തഖിദ മിൻകും, നിങ്ങളിൽ നിന്നുണ്ടാക്കാൻ. ഫക്കഅന്നഹു സുബ്ഹാനഹു ഇസ്തഫ ഹൗലാ ഷുഹദ വത്തഖദഹും ലിനഫ്സി, സ്വന്തം അള്ളാഹു രക്തസാക്ഷികളെ സ്വീകരിക്കുന്നു. പിന്നെ ഒമ്പതാമതായി, ഫളീലത്തു ഷുഹദ ഉഹദ്, ഉഹദ് യുദ്ധത്തിലെ ഷുഹദാക്കളുടെ ശ്രേഷ്ഠത പ്രത്യേകമായി കൊണ്ട് പറഞ്ഞത്, വയത്തഖിദ മിൻകും ഷുഹദ അവലുമയ്യ ദുഹുലുഹ ഫിഹ ഷുഹദ ഉഹദ് റളിയല്ലാഹുന്നും, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഷുഹദാക്കൾ ഉഹുദിൻ്റെ ഷുഹദാക്കളായിരിക്കുമെന്ന്. പത്താമതായി, ആയത്തിൽ ഇസ്ബാത്തുൽ മഹബത്തിൽ ഇല്ലാ, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ സംബന്ധിച്ച് അത് സ്ഥിരപ്പെട്ട കാര്യമാണ്. അന്നല്ലാഹു യുഹിബ്ബു, അല്ല ഇഷ്ടപ്പെടുന്നു എന്നത്. ദാലിമീങ്ങളെ ഇഷ്ടപ്പെടുകയില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. യദുൽ അലാ സുബൂത്തി ഹാലി ഗൈരിഹിം ഔലിയ ദിദ്ദിഹിം, ദാലിമീങ്ങളെ ഇഷ്ടപ്പെടുകയില്ലെങ്കിൽ അതിനെതിരായ ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്നത് അറിയിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഇതുകൊണ്ട് തെളിവ് പിടിച്ചതായി കാണുവാൻ സാധിക്കും. ഷാഫിഈ റഹിമഹുല്ലയും മറ്റു പണ്ഡിതന്മാരുമൊക്കെ, അലാ സുബൂത്തി റുഇയത്തിൽ മുഅ്മിനീന ലിറബ്ബിഹിം ഫിൽ ആഖിറ, പരലോകത്ത് വെച്ച് സത്യവിശ്വാസികൾ റബ്ബിനെ കണ്ടുമുട്ടും എന്നതിന് തെളിവായിക്കൊണ്ട്. കല്ല ഇന്നഹും മർ റബ്ബിഹിം യൗമൈദില്ല മഹ്ജൂബൂൻ, എന്നാൽ അങ്ങനെയല്ല, നിശ്ചയമായും അവരുടെ റബ്ബിനെ തൊട്ട് അവരന്നേ ദിവസം മറയിടപ്പെടുന്നതാണ്. അൽ ഫുജ്ജാർ, ഫുജ്ജാറുകളായ ആളുകളെ സംബന്ധിച്ച്. അങ്ങനെ ഈ കൂട്ടർക്ക് ഇടയിൽ മറയിടപ്പെട്ടാൽ അള്ളാഹുവിനെ കാണുന്നതിൽ നിന്ന്, അത് അള്ളാഹുവിൻ്റെ കോപം കൊണ്ടാണ്. എന്നാൽ മറ്റുള്ളവർ അള്ളാഹുവിനെ കാണും എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്, ഒരു നല്ല തെളിവ് പിടിക്കലാണ്. പക്ഷേ നമ്മളിവിടെ പറയുന്നു, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ വ്യക്തമാക്കുന്നു, ഫഹുനാ നഖൂൽ, ഇവിടെ നമ്മൾ പറയുന്നത്, ലമ്മ നഫൽ മഹബ്ബ അനിൽ ളാലിമീൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ളാലിമീങ്ങളെ ഇഷ്ടപ്പെടുകയില്ല എന്ന് നിഷേധിച്ചപ്പോൾ, ദല്ല അലാ സുബൂത്തി ഹാലിമൻ കാന ളിദ്ദുഹും, അതിനെതിരായ ആൾക്കാരെ ഇഷ്ടപ്പെടുന്നു എന്നത് സ്ഥിരീകരിച്ചു. ലിഅന്നഹ ലൗ കാനത്ത് മുൻതഫിയ അൻഹാഉലായി വഹാഉലായി ലം യകുൽ ലിതഖ്സീസി ളാലിമീന ഫായിദ, അതുകൊണ്ട് തന്നെ ഈ ആളുകളെ വെറുക്കുന്നു, അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പ്രത്യേകമായി പറയുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹബ്ബത്ത് ഉണ്ട്, അതല്ല ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എന്നത് അറിയിക്കുന്നുണ്ട്. അഹ്ലു സുന്ന വൽ ജമാഅയുടെ സലഫുകളുടെ വിശ്വാസം, യുസ്ബിത്തൂന അന്നല്ലാഹു തആല യുഹിബ്ബു അന്നഹു യുഹിബ്ബു വ യുഹിബ്ബു അയ്ദൻ, അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹു ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്നതുമുണ്ട്, അള്ളാഹു ഇഷ്ടപ്പെടുക എന്നതുമുണ്ട്. ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വ യുഹിബ്ബൂനഹു, ഒരു വിഭാഗം ആളുകളെ കൊണ്ടുവരും, അള്ളാഹ് അവരെ ഇഷ്ടപ്പെടും, അവർ അള്ളാഹിനെയും ഇഷ്ടപ്പെടും. മഹബ്ബത്തുല്ലാഹി സുബ്ഹാനഹു വതആല ഇദാ വഫഖൽ അബ്ദുലഹ ലായുആദിലുഹാ ഷൈഉൻ വലാ തുമാസിലുഹാ ലദ്ദ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടമൊരടിമക്ക് അതിന് തൗഫീഖ് ലഭിക്കപ്പെട്ടാൽ അതിന് തുല്യമായി യാതൊന്നുമില്ല. അത്ര രുചികരമായ, മാധുര്യമേറിയ യാതൊന്നുമില്ല. ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മഹബ്ബത്തിനെ സംബന്ധിച്ച് യജിദുൽ ഇൻസാനു ഫി മഹബ്ബത്തില്ലാഹി ലദ്ദ ലാ തൂസഫ് അബദ, ഒരിക്കലും അത് വർണ്ണിക്കപ്പെടാൻ സാധ്യമല്ലാത്ത അത്രയും ആസ്വാദകരമായ ഒന്നാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം എന്നുള്ളത്. അതുകൊണ്ടാണ് ചില സലഫുകളൊക്കെ പറയുന്നത്, ലൗ യഅലമുൽ മുലൂക് വബ്നാ ഉൽ മുലൂക്, രാജാക്കന്മാരറിഞ്ഞിരുന്നുവെങ്കിൽ, രാജാക്കന്മാരുടെ മക്കൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, മാ നഹ്നു ഫീഹി ലജാലദൂന അലൈഹി ബിസ്സുയൂഫ്, നമ്മളേതൊരു കാര്യത്തിലാണുള്ളത്, അക്കാര്യത്തിൻ്റെ മാധുര്യം അതിൻ്റെ മഹത്വം അവരറിഞ്ഞിരുന്നെങ്കിൽ വാളുകൾ കൊണ്ട് നമ്മോട് അവർ യുദ്ധം ചെയ്യാൻ വരും, തർക്കിക്കാൻ വരും. അല്ലാഹു അക്ബർ. ഈ രാജാക്കന്മാർ ദുനിയാവിൻ്റേതായ അനുഭൂതികളും ആസ്വാദനങ്ങളിലുമാണുള്ളത്, അവരുടെ മക്കളും അങ്ങനെ തന്നെ. പക്ഷേ അഹ്ബാബുല്ലാഹി ഔലിയാ ഉള്ളാഹ്, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരും അള്ളാഹുവിൻ്റെ ഔലിയാക്കളും, ആലു മിൻഹും ഫീ ഹാദൻ നഈം, ഈ രാജാക്കന്മാർ അനുഭവിക്കുന്ന അനുഭൂതികളുടെ അനുഗ്രഹങ്ങളെക്കാളും എത്രയോ മഹത്വമേറിയ അനുഗ്രഹത്തിലാണ്. മൻ അമില സ്വാലിഹം മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹയ്യിനഹു ഹയാതൻ തയ്യിബ, സത്യവിശ്വാസിയായിക്കൊണ്ട് ഏതൊരാണാവട്ടെ പെണ്ണാവട്ടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അവർക്ക് നല്ലൊരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, മിൻ മദ്ഹബി അഹ്ലി സുന്ന വൽ ജമാഅ ഇസ്ബാത്തുൽ മഹബ്ബ ലില്ലാ, അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ട്, അത് സ്ഥിരപ്പെട്ടതാണെന്ന് അഹ്ലു സുന്ന വൽ ജമാഅ അത് സ്ഥിരീകരിച്ച കാര്യമാണ്. അന്നല്ലാഹ യുഹിബ്ബു അന്നഹു യുഹിബ്ബു, അല്ലാഹു ഇഷ്ടപ്പെടുന്നു, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ജനങ്ങളിൽ അതിനെ നിഷേധിക്കുന്നവരുണ്ട്. മഹബ്ബത്തുള്ളയെ വ്യാഖ്യാനിച്ചുകൊണ്ട് ലൈസ ഇൻകാർ തക്ദീബ്, കളവാക്കിക്കൊണ്ടുള്ള ഉറപ്പല്ല, ബൽ ഇൻകാർ തഅ്‌വീൽ, അത് വ്യാഖ്യാനിച്ചുകൊണ്ട് അൽ മുറാദു ബിൽ മഹബ്ബ വിൽ അൽ ഇറാദ അവ സവാബ്, ചില ആളുകൾ അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. മഹബ്ബത്ത് കൊണ്ട് ഉദ്ദേശം ഉദ്ദേശമാണ്, പ്രതിഫലമാണ്. യുഹിബ്ബു എന്ന് പറഞ്ഞാൽ ഇരീദു യുസീബഹും അവ യുസീബഹും, അള്ളാഹു സുബ്ഹാന അവർക്ക് പ്രതിഫലം നൽകാൻ ഉദ്ദേശിക്കുന്നു. അഷ്അരിയാക്കളാണ് അങ്ങനെയുള്ള ആളുകൾ, അത് വ്യാഖ്യാനത്തിൻ്റെ അഹ്ലു തഅ്‌വീലിൻ്റെ ആളുകളാണത്. അപ്പോൾ അവരുടെ മദ്ഹബ് അത് ബാത്തിലായ മദ്ഹബാണ്, അഷ്അരിയത്ത്. അള്ളാഹുവിൻ്റെ കിതാബിനെ തഹരീഫ് നടത്താൻ പാടില്ല, അതിനെ അതിൻ്റേതായ കൃത്യമായ വഴികളിലൂടെയല്ലാതെ തഅ്‌വീൽ വ്യാഖ്യാനം നടത്തുവാനും പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈയൊരു 140-41 വചനങ്ങളിൽ നമുക്ക് വലിയ പാഠമാണുള്ളത്. ളുൽമിനെക്കുറിച്ച് താക്കീത് ചെയ്തു, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനെതിരായി കൊണ്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ളുൽമായി തീരുന്നു. ഒരുപാട് അക്സാമുകളുണ്ട് ളുൽമിന് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിനോടുള്ള ഹക്കിലുണ്ട്, മനുഷ്യരോടുള്ള ഹക്കിൽ ളുൽമ് കാണിക്കലുണ്ട്, സമ്പത്തിലുണ്ട്, സ്വന്തത്തോടുണ്ട്, അതെല്ലാം വിരോധിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആയത്തുകളെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക, ളുൽമിൽ നിന്ന് വിട്ടുനിൽക്കുക. എത്രത്തോളം നമ്മൾ മനുഷ്യൻ ളുൽമുകളാകുന്നു, അള്ളാഹൻ്റെ മഹബ്ബത്തിൽ നിന്ന് ദൂരെയാവുമെന്നതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതെന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ വിജയങ്ങളും പരാജയങ്ങളും നൽകിയിട്ടുള്ളത് എന്നതുകൂടി ഉണർത്തുന്ന ഒരു കാര്യം ഇവിടെ പരാമർശിച്ചത്, വലി യുമഹ്സ് അള്ളാഹുല്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ്. വയംഹഖൽ കാഫിരീൻ, സത്യനിഷേധികളായ ആളുകളെ ക്ഷയിപ്പിക്കുവാനും വേണ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ, യഥാർത്ഥ അഹ്ലു സുന്നൽ ജമാഅയുടെ വിശ്വാസാദർശത്തിൽ ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, വിശ്വാസികളെ ശുദ്ധീകരിക്കാൻ. സൂറത്തു ആലു ഇംറാനിലെ 141-ാം വചനത്തെ ആസ്പദമാക്കി ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിന്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാറ് വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി 10,000 കേൾക്കും, വീഡിയോ ആയി 1,000 കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കും. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1448 റബീഉൽ ആഖർ 21 തീയതി, 2026 ഒക്ടോബർ 2 തീയതി മസ്ജിദുൽ ഹറാമിൽ ഫളീലത്തു ഷെയ്ഖ് ഡോക്ടർ ഫൈസൽ ബിൻ ജമീൽ വസാവി ഹഫിള്ളാഹു തആല വറാഅ അവർകൾ നിർവഹിച്ച ജുമാ ഖുതുബയുടെ ആശയ സംഗ്രഹമാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കുക. നാളേക്ക് വേണ്ടി എന്ത് കരുതി വെച്ചു എന്ന് ഓരോരുത്തരും പ്രത്യേകമായി ശ്രദ്ധിക്കുക. എല്ലാം അള്ളാഹു അറിയുന്നുണ്ട്.